0: അപ്പോൾ നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് അങ്ങനെ മീന കഴിഞ്ഞ്, അറഫ കഴിഞ്ഞ്, മുസ്തലിഫ കഴിഞ്ഞ്, ജംറയിലെ ഏതറും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ മക്കയിലെ പഴയ റൂമിൽ തന്നെ
1: തിരിച്ചെത്തി. അതെ അതെ.
0: അടുത്തത് ഇനി മദീനയിലേക്കുള്ള യാത്രയാണ്.
1: അതെ അതെ.
0: എന്തൊക്കെയാണ് അപ്പോൾ
1: മദീനയിലേക്ക്? നമുക്ക് ഇതുപോലെ തന്നെയാണ്, നമുക്ക് നേരത്തെ അറിയിപ്പ് കിട്ടും ഇന്ന സമയത്ത് ഇന്ന സമയങ്ങളിൽ ബസ്സുകൾ വരും, അതിന് നമുക്ക് വ്യക്തമായ രീതിയിൽ കിട്ടും. അവിടെയും നമുക്ക് ഹാജിമാരോട് പറയാനുള്ള എന്താ വെച്ചാൽ, അറിയിപ്പ് കിട്ടുന്ന സമയത്ത് മാത്രം ഇറങ്ങി നിന്നാൽ മതി, അല്ലാണ്ട് ഒരു കാരണവശാലും അവനവൻ്റെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ വന്ന് നിൽക്കരുത് എന്നുള്ളത്. കാരണം ആ സമയത്തേ ആ ബസ് അവിടെ വരികയുള്ളൂ. വന്നു കഴിഞ്ഞാൽ, നിശ്ചിത സമയം കഴിഞ്ഞാൽ ആ ബസ് ഉടനെ അവിടുന്ന് പോവുകയും വേണം. അപ്പോൾ അത് ഹാജിമാരെന്ത് ചെയ്യുക, നിർദ്ദേശം കിട്ടിയ സമയത്ത് മാത്രം എന്ത് ചെയ്യുക, ബസ്സിലേക്ക് ഇറങ്ങുക. അതിൻ്റെ മുമ്പ് നമ്മളൊക്കെ എന്ത് ചെയ്യണം, ലഗേജ് എന്ത് ചെയ്യണം, പതുക്കെ പതുക്കെ. നമുക്ക് ഏറെക്കുറെ ദിവസങ്ങൾക്ക് മുമ്പേ നമുക്ക് മദീനത്തേക്ക് പോകേണ്ട ദിവസവും സമയമൊക്കെ കിട്ടും. അപ്പോൾ നമ്മളുടെ ഡ്രസ്സുകളൊക്കെ നമ്മൾ, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലെ ലഗേജുകളൊക്കെ ക്രമീകരിച്ച്, വസ്ത്രങ്ങളൊക്കെ അലക്കി ഉണക്കി ഒക്കെ നന്നായി മടക്കി പാക്ക് ചെയ്തിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ക്രമീകരിക്കണം.
0: തട്ടിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ ഈ പ്രാവശ്യം 3000 റിയാലിന് അടുത്തൊരു സംഖ്യ ഒരു ഹാജി കരുതരെന്നാണ് പറഞ്ഞത്.
1: അതെ അതെ.
0: അപ്പോൾ ഈ പണം എങ്ങനെ സൂക്ഷിക്കും, പണം എവിടെ സൂക്ഷിക്കും, പുറത്തേക്ക് പോകുമ്പോൾ കാശ് എത്ര കൊണ്ടുപോകണം, അതിനെക്കുറിച്ചും
1: പറയാം. അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ക്യാഷ് 3000 വരെ റിയാൽ നമ്മൾ കയ്യിൽ കരുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും ചില്ലറയാക്കിയിട്ടാണ് കരുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഹറമിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോഴോ, തവാഫ് ചെയ്യാൻ പോകുമ്പോഴോ, അതല്ലെങ്കിൽ ഉംറ ചെയ്യാൻ പോകുമ്പോഴോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോഴോ ഒരിക്കലും ഈ മുഴുവൻ തുകയോ അല്ലെങ്കിൽ അമിതമായ രീതിയിലുള്ള തുകയോ കയ്യിൽ കരുതാൻ പാടില്ല. കാരണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കബളിക്കപ്പെടുകയോ ചെയ്യുന്നത് ഒരുമിച്ച് പോകും. അതല്ലെങ്കിൽ കുറച്ചാണ് നമ്മളെ കയ്യിലാണെങ്കിൽ ആ പോയത് മാത്രമേ നമുക്ക് പ്രയാസം ഉണ്ടാവുകയുള്ളൂ, ബാക്കി നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ നമ്മളത് എങ്ങനെ റൂമിൽ സൂക്ഷിക്കും എന്നതിനെക്കുറിച്ചും നമുക്ക് ആകുലതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ റിസപ്ഷനിൽ ആ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റസീത് വാങ്ങി സൂക്ഷിച്ച് നമുക്ക് യഥേഷ്ടം എത്രയാണോ വാങ്ങേണ്ടത് അത് വാങ്ങിച്ച് മാത്രം നമുക്ക് ഇരിക്കാൻ സൗകര്യം ആ ബിൽഡിങ്ങിലുണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരിക്കലും കൂടുതൽ ക്യാഷ് കൊണ്ട് ഹറമിലേക്ക് പോകരുത്. പലതരത്തിലെ തട്ടിപ്പുകളും അവിടെയുണ്ട്. അതായത് പോക്കറ്റടിക്കാരുണ്ട്, ഹറമാണെന്ന് വെച്ചിട്ട് പോക്കറ്റടിക്കാരില്ല, ഇഷ്ടംപോലെ ഹറമിൽ ഉണ്ട്, സഹി ചെയ്യുന്ന സ്ഥലത്തുണ്ട്. ഇഹ്റാമിൻ്റെ വേഷം ധരിച്ച്, അതായത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇഹ്റാമിൻ്റെ വേഷം ധരിച്ച് സഹി ചെയ്യുന്ന സമയത്ത്, തവാഫ് ചെയ്യുന്ന സമയത്ത് പറയാണ്, എൻ്റെ പൈസ ഒക്കെ പോക്കറ്റടിച്ച് പോയി, ഇനി എനിക്ക് റൂമിലെത്താനില്ല ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കാനില്ല പൈസ, കരഞ്ഞും കൊണ്ട് പറയുമ്പോൾ ഏതൊരു വിശ്വാസിയും തൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചുരുങ്ങിയത് എത്രയാണ് അവന് കൊടുക്കാൻ കഴിച്ചാൽ അതിന് കൊടുക്കും. അങ്ങനെ നമ്മൾ അടുത്ത തവാഫിലേക്ക് പോകണം. നമ്മൾ ആ ആളിൽ നിന്ന് നമ്മൾ പോയി, ഇവൻ്റെ അടുത്ത ഇര വേറെ കാരം. ഇങ്ങനെ തട്ടിപ്പ് അവിടെ നടത്താൻ വളരെയേറെ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, വളരെ ചുരുങ്ങി ഒരു റൂമിൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് നമ്മൾക്ക് റൂമിൽ വിദൂരത്താണെങ്കിൽ നമ്മൾ റൂമിലേക്ക് എത്തിപ്പെടാനുള്ള ടാക്സിക്ക് കൊടുക്കാനുള്ള ക്യാഷ്, അതുപോലെ സമയത്തിന് നമ്മൾ റൂമിൽ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇടനേരത്ത് കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ പൈസ മാത്രം നമ്മൾ കയ്യിൽ കരുതുക എന്നുള്ളതാണ് ഹാജിമാരോട് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്.
0: അവിടെ യാത്രയിൽ വഴിതെറ്റുക എന്നുള്ളത് ഏറെക്കുറെ പരിചയമുള്ള ആളുകൾക്ക് പോലും സംഭവിക്കുന്നു.
1: തീർച്ചയായിട്ടും അതെ.
0: അപ്പോൾ അതിനുള്ള മുൻകരുതൽ എന്നുള്ള നിലക്ക് നമ്മുടെ പിന്നെ കയ്യിലുള്ള കാർഡുകൾ, അതേപോലെ ടാഗുകൾ, വള, അങ്ങനെയൊക്കെയുള്ള പിന്നെ റൂമുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസൊക്കെ വേണം. എന്താണ് കുടുങ്ങിയെന്ന് വിചാരിച്ചാൽ, വഴി മാറിയെന്ന് തോന്നിയാൽ എങ്ങനെയാണ് നമുക്കൊരു സഹായം ലഭിക്കുക?
1: നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ ഹറമിലോട്ട് അതല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ആദ്യം പോകുന്ന സമയത്ത് ആദ്യം ആ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ കാർഡ് കയ്യിൽ കരുതി വാങ്ങണം. അവരുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ആ മക്തബിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടാവും. ആ കാർഡ് വാങ്ങി നമ്മുടെ സുരക്ഷിതമായി നമ്മുടെ ബെൽറ്റിലോ പേഴ്സിലോ അതല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ ഹജ്ജ് കമ്മിറ്റി ഇവിടുന്നും അവിടുന്നും നമുക്ക് തരുന്ന മാലകൾ, വളകൾ, സ്മാർട്ട് വാച്ച്, പിന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ, സുവിധ ആപ്പ്, ഇതൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ പഠിക്കണം. ഈ വളകളോ അതല്ലെങ്കിൽ മാലകളോ ഒരു കാരണവശാലും ഊരാൻ പാടില്ല എന്നാണ്. ഹജ്ജ് കമ്മിറ്റി വള നമ്മുടെ ഹജ്ജ് ക്യാമ്പിൽ ഇട്ടുകൊടുക്കും അവിടുത്തെ സെല്ലിലെ ഉദ്യോഗസ്ഥർ. ആ ഉദ്യോഗസ്ഥർ ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഇതിന് എന്നാണ് ഊരാ എന്ന് ചോദിക്കും. അപ്പോൾ ഹാജിമാർ പലരും പല രീതിയിൽ പറയും, അവരുടെ ആ ഒരു പരിജ്ഞാനം വെച്ചിട്ടൊക്കെ പറയും. പക്ഷെ അവിടുന്ന് പറയുന്നുണ്ട്, ഇതിനി വീട്ടിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാലേ ഇത് തിരിച്ച് ഊരാൻ പാടുള്ളവരുണ്ട്. ഒളു ചെയ്യുമ്പോഴോ കുളിക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒരു സമയത്തും ആ വള ഊരിയെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളെ നമ്മുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാലകൾ, ഇതൊക്കെ നമ്മൾ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഭാഷാ പരിജ്ഞാനമില്ലാത്ത ആളുകൾക്കൊക്കെ അത് ഈ മറ്റ് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ മാല കണ്ടാലോ ഈ വള കണ്ടാലോ നമ്മളെ കയ്യിലോ കാർഡുകൾ കണ്ടാലോ ഇദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഏത് ഏരിയയിലാണെന്നുള്ളത് കണ്ടുപിടിക്കാനും അത് നമ്മളുടെ മറ്റ് ഉദ്യോഗസ്ഥരുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നമ്മളെ റൂമിലെത്തിക്കാനുള്ള സാഹചര്യങ്ങളും സഹായങ്ങളുമാണത്. അതുകൊണ്ട് നമ്മുടെ ഹാജിമാരോട് പ്രത്യേകം പറയാനുള്ളത്, ഒരു കാരണവശാലും സർക്കാർ നമുക്ക് അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള രേഖകൾ ബാത്റൂമിലോ റൂമിലോ എവിടെയും നമ്മൾ മറന്നു വെക്കാനോ അല്ലെങ്കിൽ അലസമായി നിക്ഷേപിക്കാനോ പാടില്ല എന്നുള്ളത്.
0: നമ്മളിപ്പോൾ ഏതാണ്ട് ഹജ്ജ് കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചു, മക്കയിലെ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. സാധാരണ ഒരു ഹജ്ജിക്ക് 40 ദിവസത്തിനടുത്തുള്ള സമയമാണ് കിട്ടാറുള്ളത്. മക്കയിൽ നിന്ന് പിന്നീട് മദീനയിലേക്ക് പോകുന്നു. മെട്രോ സൗകര്യം ലഭ്യമാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്, അല്ലെങ്കിൽ ബസ്സിലായിരിക്കണം. അങ്ങനെ അറിയിപ്പ് കിട്ടുന്നു, നമ്മൾ റെഡിയാവുന്നു, ലഗേജുകളൊക്കെ റെഡിയാവുന്നു, മദീനയിലേക്ക് എത്തുന്നു. മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള എന്തൊക്കെയാണ് അവിടുത്തെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഭക്ഷണവുമായി ബന്ധപ്പെട്ട്?
1: നമ്മൾ മദീനയിലെത്തിക്കഴിഞ്ഞാൽ മെട്രോ വഴിയോ അല്ലെങ്കിൽ ബസ് മുഖാന്തരം നമ്മൾ മദീനയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ അനുവദിച്ചിട്ടുള്ള ബിൽഡിങ്ങിൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ ചെല്ലുന്നു. അതുപോലെ നമ്മളുടെ ലഗേജുകൾ നമുക്ക് സമയബന്ധിതമായിട്ട് എത്തിപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ അവിടെയും നമുക്കെന്തില്ല, ഭക്ഷണം പാചകം ചെയ്യാനുള്ള സൗകര്യം ഇപ്പോഴും ഇല്ല, നേരത്തെയില്ല. അപ്പോൾ തൊട്ടടുത്ത് നമുക്ക് റെസ്റ്റോറൻറ്റുകളോ അല്ലെങ്കിൽ നമ്മളെ കേരളീയ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് നമുക്ക് ബന്ധപ്പെട്ട ട്രെയിനർമാർ അല്ലെങ്കിൽ ഹജ്ജ് ഇൻസ്പെക്ടർമാർ അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും, നമുക്കോട് ഭക്ഷണം കഴിക്കാം. പിന്നെ നമുക്ക് ഹറമിലേക്ക് പോകാം. അവിടെ നുസ്ക് ഉപയോഗിച്ചാണ് നമുക്ക് റൗള ഷെരീഫ് നമുക്ക് സന്ദർശിക്കാൻ കഴിയുക. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ അതിനുള്ള ട്രെയിനിങ്ങൾക്ക് കൊടുക്കും. അത് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഒരു കാരണവശാലും നുസ്ക് ആ കാർഡ് നമ്മളിൽ എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി തുടക്കം മുതലേ നമ്മളോട് പറയുന്നുണ്ട്. ഈ ശബ്ദം ശ്രവിക്കുന്ന ഹാജിമാർ പ്രത്യേകിച്ച് അതെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. തൻ്റെ കൂടെയുള്ള വയസ്സായ ആളുകൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് തീരെ പരിജ്ഞാനമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, വളരെയേറെ ശ്രദ്ധിക്കണം.
0: കൂട്ടത്തിൽ ഒരു പുതിയ ഹജ്ജ് ഇപ്രാവശ്യം ഷോർട്ട് ഹജ്ജ്,
1: അതെ അതെ,
0: അതിൻ്റെ തുടക്കം ഒന്ന് ചുരുക്കി പറയാം.
1: പറയാം, ഇപ്രാവശ്യം എല്ലാവരും പോയതിന് ശേഷം ആണ് ഇവിടുന്ന് ഷോർട്ട് ഹജ്ജിനുള്ള ആളുകൾ കൊച്ചി എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് പോകുന്നത്. അതേസമയം ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ഉടനെ അവരെന്ത് ചെയ്യും, മദീനയിലേക്ക് പോകും. അതിനുശേഷമാണ് അവിടുന്ന് അവർ തിരിച്ചു പോരുന്നത്.
0: അപ്പോൾ നമ്മൾ മടക്കയാത്രയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. മദീനയിലുള്ള ചടങ്ങുകൾ പറഞ്ഞുകൂടെ, അവിടുത്തെ പിന്നെ നമ്മൾ നമസ്കാരം, അതുപോലെ റൗള ഷെരീഫ് കാണലൊക്കെ കഴിഞ്ഞു. നമ്മുടെ ദിവസങ്ങൾ കഴിയാറാവുന്നു. ഇനി എന്താണ് നമ്മൾ മടക്കവുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാനുള്ളത്?
1: മടക്കവുമായി നമ്മൾ ഇതുപോലെ തന്നെ ആണ്, നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള ഇങ്ങോട്ട് പോരുമ്പോൾ ലഗേജ്, നമ്മൾ ചില ആളുകളൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ ഈ 47 കിലോനും കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അപ്പോൾ 47 കൊണ്ടുപോകുന്നില്ലെങ്കിലും നന്നായിട്ട് കൊണ്ടുപോകുന്ന ആളുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പാചകം ചെയ്യാനുള്ള സംവിധാനം ഇല്ല എന്നതറിഞ്ഞതുകൊണ്ട് തന്നെ അതിനുള്ള പാത്രങ്ങളോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറുകളോ അല്ലെങ്കിൽ ഹീറ്ററുകളോ കെറ്റിലുകളോ എന്ത് ചെയ്യാൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല. ചില വിരുദ്ധന്മാരത് എന്ത് ചെയ്യും, അത് കുഴപ്പമൊന്നുമില്ല, ഒന്ന് കയ്യിൽ വെക്കാവോ, ചിലപ്പോൾ ഉപയോഗപ്പെടുത്താൻ പറ്റുകയാണെങ്കിലോ, അപ്പം നമ്മൾ കൊണ്ടുപോയില്ല എന്നൊരു ഖേദം വേണ്ട വെച്ച്. അവിടെ ആരെങ്കിലും ഒരു റൂമിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ എന്താവും, ബ്രേക്കർ ഡൗൺ ആവും. ഇങ്ങനെ ഓരോ റൂമിലും ആളുകളിത് വെക്കുകയാണെങ്കിൽ ആ ഫ്ലാറ്റിലെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ അവർ പിടിക്കപ്പെടും. അത് മാത്രമല്ല, അത് ആ ഹജ്ജിൻ്റെ സംവിധാനം നിയന്ത്രിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്ക് അതിൻ്റെ ഒരു റിമാർക്ക് വരും,
0: ദുഷ്പേരുണ്ടാവും.
1: തുടർ വർഷങ്ങളിൽ ആ ഫ്ലാറ്റ് നമുക്ക് കിട്ടാണ്ട് വരികയും ചെയ്യും. അപ്പോൾ ഓരോ ഹാജിയും എന്ത് ചെയ്യണം, ആ കാര്യം വളരെയേറെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ തിരിച്ചു പോരല് മദീനത്തു നിന്നായിരിക്കും. മദീനത്തു നിന്ന് നമ്മൾ കൊണ്ടുപോരുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലേക്ക് പോരുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള റിയാലിൻ്റെ കണനുസരിച്ച് നമ്മൾ പർച്ചേസൊക്കെ ചെയ്യും. വളരെയേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾക്ക് കിട്ടുന്ന ഈ 45 ദിവസം അല്ലെങ്കിൽ എത്രയാണോ നമുക്ക് അനുവദിച്ചുള്ള ദിവസങ്ങളിലെ ഓരോ സെക്കൻഡുകളും നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ചിലവഴിച്ചിട്ട് അവിടെ റൗള ഷെരീഫിലാണെങ്കിലും മക്കത്താണെങ്കിലും എവിടെയാണെങ്കിലും ആ നിമിഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്തിട്ടും മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടാതെ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ആത്മനിർവൃതിക്ക് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആ തൃപ്തിക്ക് വേണ്ടി സെക്കൻഡുകളെ ഉപയോഗപ്പെടുത്തണമെന്നുള്ളത് ഓരോ ഹാജിയും എന്തെയാക്കണം, മനസ്സിലാക്കണം. പിന്നെ നമ്മൾക്ക് തരാനുള്ള സംസം വെള്ളം നമുക്ക് ഹജ്ജ് കമ്മിറ്റി ഇവിടുന്ന് തരും. അതിന് നമ്മളെ
0: തിരിച്ചു വരുമ്പോൾ
1: കേരളത്തിൽ നമുക്ക് ഇറങ്ങുന്ന കൂടെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഹജ്ജ് കമ്പനി നമുക്ക് തരും, എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് തരാം. പക്ഷേ ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, അറിയാണ്ട് ആരും കാണാണ്ട് ഒക്കെ ഇതിലെന്ത് ചെയ്യും, ചെറിയ കുപ്പികളിലാക്കിയിട്ടും പല രീതി. അവരൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ബന്ധുക്കൾക്ക് ആകെ 5 ലിറ്ററാണ് നമുക്ക് അവിടുന്ന് കിട്ടുക, അതുകൊണ്ട് എനിക്ക് എല്ലാ ആളുകൾക്കും കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഒരു ഒരു എന്താ പറയുക,
0: സദുദ്ദേശമാണ്.
1: പക്ഷേ അത് സുരക്ഷയുടെ കാരണത്താൽ എന്ത് ചെയ്യാൻ പറ്റുക, സൗദി ഗവൺമെൻറ് അത് അനുവദിച്ചിട്ടില്ല. അപ്പോൾ ലഗേജിലിട്ടാണ് അത് കൊണ്ടുപോരുക. ലഗേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയർപോർട്ടിൽ എത്തുന്നതോട് കൂടെ ലഗേജ് നമ്മളെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഇത് നോക്കാൻ പ്രത്യേക സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിൽ നമ്മളുടെ ലഗേജിൽ സംസം വെള്ളം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാം പൊളിച്ച് ആ സംസം വെള്ളം മാറ്റുക മാത്രമല്ല, വിലപിടിപ്പുള്ള നമ്മളുടെ മറ്റ് സാധനങ്ങളെല്ലാം ആ ലഗേജിൽ നഷ്ടപ്പെടാനും കേടുവരാനും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് ഓരോ ഹാജിയും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള സംസം വെള്ളം മാത്രം കൊണ്ടുവരിക. പിന്നെ അതുപോലെ നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള ലഗേജുകൾ മാത്രം കൊണ്ടുവരും. അതിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, കസ്റ്റംസ് ഡ്യൂട്ടി പൈസ ക്യാഷ് പെയ്ഡ് ചെയ്യേണ്ടി വരും. ഒരു പക്ഷേ തിരിച്ചു പോരുന്ന നമ്മളെ കയ്യിൽ അത്രയും കൊടുക്കാനെന്നുണ്ടാവില്ല, ക്യാഷ് ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ റിയാൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആ അധികമുള്ള സാധനം എയർപോർട്ടിൽ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് ഭയങ്കര വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്.
0: ഹജ്ജ് എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു കരാറും കൂടിയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളുണ്ട്, അത് അതേപോലെ സൗദി ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളുണ്ട്.
1: തീർച്ചയായിട്ടും.
0: അവിടുത്തെ നിയമങ്ങൾ എങ്ങനെയാണ്, ഹാജിമാർക്ക് വല്ല ഇളവുണ്ടോ അതോ കർക്കശായിരിക്കും?
1: അവിടുത്തെ ഹാജിമാർക്ക് ഒരു ഇളവും കിട്ടില്ല. ഞാൻ ദീർഘകാലം സൗദിയിൽ ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ വഴി ഉംറകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ആരാധനകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പല കാര്യങ്ങളും കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. ഒരു ആൾ, ഒരു ഉദാഹരണം പറയുകയാണ്, ഒരാൾക്ക് ഹറമെന്ന് തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഒരാളുടെ പേഴ്സ് കിട്ടി. ആ പേഴ്സ് ഇയാൾ പിന്നെ കിട്ടിയ സമയം മുതൽ ഉടനെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ കയ്യിൽ കൊടുക്കാതെ സെക്യൂരിറ്റി ജീവനക്കാരൻ കാണുമെന്ന് കണ്ടപ്പോൾ ഈ മലയാളി, അത് മലയാളിയും കൂടിയാണ്, മറ്റ് രാജ്യക്കാരല്ല, മലയാളി ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന് കൈമാറുകയാണത്. ആ സമയത്ത് അദ്ദേഹത്തിന് ആ പുണ്യമാക്കപ്പെട്ട കഴബാലയത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് അദ്ദേഹത്തെ ശിക്ഷിക്കുന്നത് കാണണം. യാതൊരു കാരുണ്യം അവിടെ പ്രതീക്ഷിക്കേണ്ട ഏത് സ്ഥലങ്ങളിലും. മാത്രമല്ല ഈ ആധുനിക കാലഘട്ടത്തിൽ സുരക്ഷയുടെ എല്ലാ തലങ്ങളിലും അവർ വളരെ അപ്ഡേറ്റാണ്. നമ്മളൊന്ന് കുനിഞ്ഞാൽ, ഒരു മുട്ടുസൂചി എടുത്താൽ പോലും, നമ്മളതായിരിക്കട്ടെ, അത് വളരെ വ്യക്തമായി നിരീക്ഷിക്കാനും ശ്രദ്ധിക്കാനും ഒരു മേഖല തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കാര്യം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഒരു തരത്തിലുള്ള കാരുണ്യവും ഈ കാര്യത്തിൽ അവിടെ ഗവൺമെൻറ് നമുക്ക് നല്ല ആർക്കും ഉണ്ടാവില്ല. അത് പിടിക്കപ്പെട്ടാൽ ജയിലിലാവും. ജയിലിലായി കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടാണ് പിന്നെ എന്തുണ്ടാവുള്ളൂ, മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ. നമ്മൾ ഹജ്ജിന് വന്നതാണല്ലോ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥനയിലാണല്ലോ, ഇന്നലെ യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസും നമുക്ക് കിട്ടില്ല.
0: നമ്മൾ ദീർഘമായൊരു യാത്രയിലായിരുന്നു. ഹാജിമാരുടെ ലഗേജ് പ്രിപ്പയർ ചെയ്യുന്നത് തൊട്ട് ക്യാമ്പിലെത്തുന്നതും രേഖകൾ പരിശോധിക്കുന്നതും വിമാനം കയറുന്നതും മക്കയിലെത്തുന്നതും ഉംറ ചെയ്യുന്നതും മിന അറഫ മുസ്തലിഫ ജംറ അത് കഴിഞ്ഞ് വീണ്ടും ഹറമിലെത്തുന്നു, തിരിച്ച് മദീനയിലേക്ക് എത്തുന്നു. മദീനയിൽ നിന്ന് ലഗേജും കാര്യങ്ങളൊക്കെ ആയി എല്ലാം നിർവഹിച്ചതിന് ശേഷം ലഗേജ് മറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കൊച്ചിയിൽ അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂരിൽ ഇറങ്ങുന്നു. നമ്മളെ ഹാജിമാരെ സ്വീകരിക്കാൻ സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയുടെ ആളുകളുണ്ടാവും. അവിടെ നിന്ന് സംസം കിട്ടുന്നു, സന്തോഷം കൊണ്ട് ആനന്ദാശ്രു പൊഴിക്കുന്നു. വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ടാവുന്നു. തിരിച്ച് നമ്മൾ വീട്ടും നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നു. ഒരു ശുഭ പര്യവസാനം അല്ലേ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് വല്ലാത്ത ഒരു അനുഭവമാണത്. എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് വളരെ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണത്. അപ്പോൾ ഇൻഷാല്ലാ അള്ളാഹു ഈ ഹജ്ജ് മാത്രമല്ല വർഷങ്ങളെ ഒരുപാട് നിരന്തര വലിയ വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഹജ്ജിൻ്റെ യാത്ര 30 ഏപ്രിലിനാണ് കേരളത്തിലെ ആദ്യ ഹജ്ജ് വിമാനം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയരുന്നത്. പക്ഷേ നമ്മുടെ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ അറിയാലോ, അത് എവിടെ എത്തും എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഭയമാണ്. ഏതായാലും അള്ളാഹു എല്ലാം കാണുന്നവനാണല്ലോ. ഈ ലക്ഷോപലക്ഷങ്ങൾ ഹജ്ജിനെ ആശ്രയിച്ച് ഒരുപാട് രാഷ്ട്രങ്ങളിൽ നിന്ന് കാത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം പോലെ. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ചെയ്ത് ആ പുണ്യമായ കർമ്മങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് ആരോഗ്യത്തോടെ ചെയ്ത് തൻ്റെ കുടുംബങ്ങളിലേക്ക് എത്തുവാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് എന്തു ചെയ്യാം, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഇൻഷാല്ലാ.
0: സാർ പറഞ്ഞതുപോലെ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ഹാജിമാർക്ക് ആശങ്കകളുണ്ട്, അതേപോലെ അവരുടെ ബന്ധുക്കൾക്കും ആശങ്കകളുണ്ട്. പക്ഷേ ഹാജിമാരെന്ന് പറയുന്നത് അതിഥികളാണ്, സാധാരണക്കാരുടെ അതിഥികളല്ല, പടച്ചവൻ്റെ അതിഥികളാണ്. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ കഴിവുള്ളവനാണ്, അതിന് കെൽപ്പുള്ളവനാണ്. തീർച്ചയായും പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ എല്ലാ ഹാജിമാർക്കും ഹജ്ജ് ശരിയായ രീതിയിൽ തന്നെ ചെയ്ത് മടങ്ങി വരാൻ അനുഗ്രഹം കിട്ടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരുപാട് സമയം തിരക്കുകൾക്കിടയിൽ, ആരോഗ്യവകുപ്പിലെ പണിക്കിടയിൽ, ഹജ്ജിൻ്റെ കാര്യങ്ങൾക്കിടയിൽ നമുക്ക് പീസ് റേഡിയോയ്ക്ക് വേണ്ടി ജാഫർ വിളയൂർ സാറ്, ഹെൽത്ത് ഇൻസ്പെക്ടറാണ് അദ്ദേഹം, അദ്ദേഹം സമയം ചിലവഴിച്ചിട്ടുണ്ട്. ടീം പീസ് റേഡിയോയുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. അതേപോലെ ഹജ്ജിന് പോകുന്നവർ, ഇത് കേൾക്കുന്നവർക്കൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ഹജ്ജിമാർ ബന്ധപ്പെട്ടവരൊക്കെ അവരുടെ പ്രാർത്ഥനകളിൽ ടീം പീസ് റേഡിയോയിൽ കൂടെ ഉൾപ്പെടുത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം. ഹജ്ജിലെ മദീന വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ജാഫർ വിളയൂർ, ഒപ്പം ഇബിനു അലി എടത്തനാട്ടുകര.
3: സത്യം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യരുത്. സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുക എന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്
4: അല്ലേ. അതിന്റെ അറബി ടെക്സ്റ്റ് കൂടി ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ലാ തഹലിഫു ബി അബായികും വമൻ കാന ഹാലിഫൻ ഫല്യഹ്ലിഫ് ബില്ലാ.
3: പലപ്പോഴും പല സമ്പ്രദായങ്ങളിലും പല സംസ്കാരങ്ങളിലും വിരാജിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹം. മക്കക്കാർ, ആ ഖുറൈശികൾ, ആ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ അത്തരത്തിലൊന്നായിരുന്നു ആ കാലഘട്ടത്തിൽ അനാവശ്യമായ സത്യം ചെയ്യലുകൾ. സൃഷ്ടാവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യലുകൾ, സ്വന്തം കാരണവന്മാരെ പിടിച്ച്, വാപ്പുവല്യമ്മമാരെ പിടിച്ചുള്ള സത്യം ചെയ്യലുകൾ, കഅബയെ പിടിച്ച് സത്യം ചെയ്യലുകൾ,
4: വല്യപ്പയാണ് സത്യം, കഅബയാണ് സത്യം,
3: അങ്ങനെയുള്ള ചില സത്യം ചെയ്യലുകൾ കൂടുതലുള്ള ഒരു കാലഘട്ടമായിരുന്നു. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന് ഓരോ വിഷയത്തിലും ആരെ സംസ്കരിച്ചതുപോലെ, നിങ്ങൾ സത്യം ചെയ്യുകയാണെങ്കിൽ, സത്യം ചെയ്യുക എന്നുള്ളത് അനിവാര്യമായി ഉണ്ടാകേണ്ട ഒന്ന്, അത് എപ്പോഴും ചെയ്യേണ്ട ഒന്നല്ല. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരെ, ലാ തഹലിഫു ബിയാബായിക്കും, നിങ്ങളുടെ പിതാക്കന്മാരെ പിടിച്ച് സത്യം ചെയ്യരുത്. നേരെ മറിച്ച് അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യുക.
4: എൻ്റെ ഉമ്മയാണേ സത്യം, എൻ്റെ മക്കളാണേ സത്യം, എൻ്റെ ഉപ്പയാണേ സത്യം എന്നൊന്നും പറഞ്ഞുകൂടാ.
3: നമ്മുടെ നാടുകളിൽ ചില പ്രയോഗങ്ങൾ പണ്ട് മുതലൊക്കെ ഉണ്ടായിരുന്നു. 30 മുസാഫ് തന്നെയാണ് സത്യം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. കഅബ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ അമ്പർത്ത തങ്ങൾ തന്നെയാണ് സത്യം എന്ന് ഇപ്പോ അള്ളാഹുവിന്റെ സൃഷ്ടികളെ വെച്ച് പറയുന്ന പടച്ചവന്റെ ശിഹാറുകൾ, ദീനിന്റെ ശിഹാറുകൾ വെച്ചാകും. അതല്ലെങ്കിൽ മരണപ്പെട്ടു പോയ മഹാന്മാരെ പിടിച്ച് സത്യം ചെയ്യാറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ല ഫഖദ അശ്റക, ആരെങ്കിലും അള്ളാനെ കൊണ്ടല്ലാതെ സത്യം ചെയ്താൽ അവനിൽ ശിർക്ക് വന്നു എന്നാണ്.
4: മുത്തുനബിയാണ് സത്യം എന്ന് പറഞ്ഞാലും അത്
3: തന്നെയാണ്. അപ്പൊ അത് വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ടേ ഈ പ്രഭാഷണങ്ങളിൽ നമ്മുടെ മരണപ്പെട്ടു പോയ ധാരാളം പണ്ഡിതന്മാർ അവരുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ അവർ സാധാരണ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അനുഭവ എ പി അബ്ദുൽ ഖാദർ മൗലവിയാണെങ്കിലും കെ കെ സക്കരിയ സുലാഹി ആണെങ്കിലും റഹിമഹുമുള്ളാ,
4: അങ്ങനെ
3: അങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ പ്രസംഗങ്ങളിൽ പറയുന്ന ഈ സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ കേട്ടതായി ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഈ അള്ളാനെ പിടിച്ച് സത്യം ചെയ്യാൻ പലപ്പോഴും ആളുകൾക്ക് പേടിയാവും,
4: പേടിയാണ്.
3: പക്ഷെ മമ്പ്രത്തെ തങ്ങൾ പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞാല് അള്ളാനെ പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞാല്
4: പ്രശ്നമല്ല, എത്ര തവണ വേണമെങ്കിലും.
3: പക്ഷെ മറ്റുള്ള ഔലിയാക്കന്മാരെ പേരില് സത്യം ചെയ്യാൻ പറഞ്ഞു, പ്രശ്നം കുരുത്തക്കേട് ഇട്ടുമ്പോൾ അത് പറ്റൂല എന്ന നിലക്ക് കാണുന്ന ഒരുപാട് ആളുകൾ.
4: അള്ളാനേക്കാൾ കൂടുതൽ അവർക്ക് പേടി ആരെയാണ്?
3: ഇത്തരത്തിൽ
4: ഉള്ള ആളുകളെ,
3: ആളുകളെയാണ്. അപ്പൊ അത് ആ സത്യം ചെയ്യലുകളിൽ പോലും അന്നത് പ്രതിഫലിച്ചിരുന്നു എന്നാണ്.
4: തീർച്ചയായും
3: ഒരു നാട്ടിൽ നടന്നിരുന്ന യാഥാർത്ഥ്യമായ കാര്യം പലപ്പോഴും അവരുടെ പ്രഭാഷണങ്ങളിലൂടെയും ഖുത്ബകളിലൂടെയും മറ്റുമൊക്കെ അവർ ഓർമ്മിപ്പിച്ചതാണത്. ശരിയാണും താണും അത്. അപ്പോ ഒന്ന്, അള്ളാഹ്ക്ക് പുറമെ മറ്റു ആരെ കൊണ്ടും സത്യം ചെയ്യരുത്. രണ്ട്, അള്ളാന്റെ പേരിൽ സത്യം ചെയ്യുകയാണെങ്കിലും അതങ്ങനെ ഒരു ആവർത്തിക്കുന്ന, അതൊരു അതൊരു പതിവാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കരുത്. ഒരു ശീലം, നല്ല ശീലമല്ല. ആവശ്യത്തിനും
4: അനാവശ്യത്തിനും
3: വിശ്വാസ്യത കളഞ്ഞു കുളിക്കും. അവൻ എപ്പോഴും ഒരു സത്യത്തിന്റെ ആളാണ് എന്ന ആളുകൾ അവനെ പറ്റി അഭിപ്രായം പറയും, അവന് മാർക്കിടും. അപ്പൊ അത് യഥാർത്ഥത്തില് എന്റെ ആവശ്യമല്ല. അനിവാര്യമായ ഘട്ടം വരുമ്പോ, വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടം വരുമ്പോ, അങ്ങനെയുള്ള അനിവാര്യ സന്ദർഭങ്ങളിൽ മാത്രമേ വല്ലാഹി ഉറബ്ബുൽ കഅബ തന്നെയാണ് സത്യം എന്നല്ല പറയേണ്ടത്, കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അവിടുത്തെ ശീലുകളും അവിടുത്തെ ശൈലികളും അവിടുത്തെ വാചകങ്ങളും അപ്രകാരമാണ്.
4: അപ്പൊ ചുരുക്കത്തിൽ ശ്രോതാക്കളോട് നമുക്ക് പങ്കുവെക്കാനുള്ളത് ഇതാണ്. അതായത് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഇപ്പൊ കച്ചവടങ്ങൾ നടക്കുന്നു, അപ്പോഴൊക്കെ പറയാറുണ്ട് എന്ത്, എന്റെ മക്കളാണ് സത്യം, എന്റെ ഭാര്യയാണ് സത്യം, എന്റെ മാതാപിതാക്കളാണ് സത്യം, അല്ലെങ്കിൽ എൻ്റെ ശരീരഭാഗങ്ങളാണ് സത്യം, അല്ലെങ്കിൽ മുത്തുനബിയാണ് സത്യം, അല്ലെങ്കിൽ മമ്പറം തങ്ങളാണ് സത്യം. ഇതൊക്കെയും ഇസ്ലാം വിരോധിച്ചതും അതേപോലെ തന്നെ ഗുരുതരമായ തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നതും നരക ജീവിതം ശാശ്വതമാക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. വിശ്വാസി അനിവാര്യമാണെങ്കിൽ മാത്രമേ സത്യം ചെയ്യാവൂ, അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആരുടെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ, അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു തത്വമാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രഭാതത്തിൽ നമ്മൾ ചിന്തയിൽ നമ്മൾ ചർച്ചക്കെടുത്തത്.
3: അത് മാത്രമല്ല, ഈ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അത് സത്യം ചെയ്യരുത്, ഞാൻ ഇന്ന കാര്യം അത് ചെയ്യും എന്നുള്ള നിലക്ക് സത്യം ചെയ്ത് ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് സത്യം ചെയ്ത് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തിരിക്കണം. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിന്റെ കഫാർത്ത് കൊടുക്കണം.
4: ഉമ്മമാരോട് പ്രത്യേകം പറയാണ്, നീ ചോറ് തിന്നോ, ചോറ് തിന്നു കഴിഞ്ഞാൽ നിനക്കിത് തരാം. അപ്പോൾ പിന്നെ ഉമ്മാനോട് പിന്നെ ചോറ് തിന്നതിന് ശേഷം കുട്ടി ചോദിക്കുകയാണ്, എവിടെ ഉമ്മ അത്? അപ്പം ചോറ് തിന്നാൻ വേണ്ടി പറഞ്ഞതല്ലേ.
3: ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കണമെന്ന് പോലും ദീന് പഠിപ്പിച്ചിട്ടുണ്ട്. പത്ത് മിസ്കീനുകൾക്ക് എന്ത് കൊടുക്കണം?
4: ഭക്ഷണം
3: കൊടുക്കണം. ഔക്കിസ്വത്തും, അല്ലെങ്കിൽ അവർക്ക് പത്ത് മിസ്കീനുകൾക്ക് വസ്ത്രം ധരിപ്പിക്കണം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. അപ്പോ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സത്യം ചെയ്യാനുള്ളത്. പറ്റുമെങ്കിൽ മാത്രം സത്യം ചെയ്താൽ മതി, അതും അനിവാര്യമായ കാര്യങ്ങൾ മാത്രമേ സത്യം ചെയ്യാവൂ എന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ഇന്ന് നമുക്ക് നൽകാനുള്ളത്.
4: അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശ്രോതാക്കളെ, നമ്മൾ ഇത്ര നേരം നമ്മുടെ ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഒരിക്കലും റബ്ബല്ലാത്തവരുടെ പേരിൽ നമ്മൾ സത്യം ചെയ്യരുത്. നമ്മുടെ നാട്ടു നടപ്പുകളിൽ അതിനൊരുപാട് വകഭേദങ്ങളുണ്ട്, അത് നമ്മളിവിടെ ആവർത്തിച്ച് പറഞ്ഞു. അത്രയും തവണ ആവർത്തിക്കാനുള്ള കാര്യം നമ്മുടെ വളർന്നു വരുന്ന മക്കളിലോ നമ്മുടെ ചുറ്റുപാടുകളിലോ അങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നതിനും അതിൻ്റെ സാഹചര്യം നമ്മളെ എത്തിപ്പെടുന്ന അവസ്ഥ നിങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. ഒരിക്കലും റബ്ബല്ലാത്തവരുടെ പേരിൽ അവൻ്റെ ഷിആറുകൾ പിടിച്ചുകൊണ്ട് പള്ളിയാകട്ടെ, മദ്രസയാകട്ടെ, മുസഹഫുകളാകട്ടെ, അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ പേരിലാകട്ടെ, നമുക്ക് ജന്മം നൽകാൻ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കളുടെ പേരിലാകട്ടെ, നമ്മുടെ മക്കളുടെ പേരിലാകട്ടെ, ഒരാളുടെ പേരിലും നമ്മൾ എന്ത് ചെയ്യരുത്? സത്യം ചെയ്യരുത്. അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ നമ്മൾ സത്യം ചെയ്യാവൂ എന്ന ഒരു സന്ദേശമാണ് നമ്മൾ ചർച്ചക്കെടുത്തത്.
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
5: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
7: سيد الاستغفار
5: اللهم أنت ربي لا إله إلا أنت
6: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوവേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.

ജീവിതത്തിൻ്റെ ഈ പുതിയൊരു പുലരിയിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അബ്ദുള്ള സുഹൈർ ചുങ്കത്തറ, കൂടെ നസറുള്ള സ്വലാഹി. ഇന്ന് 2026 മെയ് 6 ബുധനാഴ്ച, ഹിജ്റ വർഷം 1447, ദുൽഖാദ 18,
1: കൊല്ലവർഷം 1201, മേടം 23.

0: നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു വീണ്ടും ഒന്ന് അല്ലേ,
1: അതെ, ഒരുമിച്ച്
0: ഒരുമിച്ചിരിക്കാൻ പറ്റി. പിന്നെ യാത്രയുടെ ചെറിയൊരു തണുപ്പും കാര്യമൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു യാത്രയുണ്ട്. പിന്നെ എന്തായാലും പ്രേക്ഷകരിലേക്ക് നമുക്ക് പോകാം. നേരത്തെ ഇന്നിപ്പം ഞാൻ പോരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ മിനിഞ്ഞാത്തൊക്കെ ആ ഒരു പിന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി ഒരു ബൈക്ക് ഓടിച്ചു പോരുമ്പോൾ ഫോഗ് മുന്നിലൊരു പിന്നെ
1: കോട
0: കോടമഞ്ഞ് അല്ലേ ഇറങ്ങിയൊരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും മഴയും തണുപ്പും ഒക്കെ ആയിട്ട് കഴിഞ്ഞ ഏതാനും ഒരു മാസത്തെയൊക്കെ ചൂട് നല്ലൊരു അന്തരീക്ഷം വന്നിട്ടുണ്ട്.
1: പെട്ടെന്ന് നല്ലൊരു ചേഞ്ച് അല്ലേ?
0: അതെ അതെ, പെട്ടെന്ന്.
1: അപ്പോൾ നമ്മൾ വേനലായിട്ട് നമ്മുടെ മുറ്റത്തെ തൈകളും ചെടികളും ഒക്കെ നനച്ചിട്ടൊക്കെ ഉണ്ടാവും.
0: അതെ അതെ.
1: പക്ഷെ പെട്ടെന്നൊരു മഴ വന്നപ്പോൾ, ഇപ്പോൾ ഒരു മാവ് ഞാൻ സ്ഥിരമായി നനക്കാറുണ്ടായിരുന്നു, അതിങ്ങനെ നനക്കും അത് കേടില്ലാതെ ഇങ്ങനെ നിലനിൽക്കും എന്നല്ലാതെ, പെട്ടെന്നൊരു മഴ വന്നപ്പോൾ തളിര് ഇലകള് വന്നൊരു ഇതുണ്ട്. ഇന്നലെ മുണ്ട എന്ന സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ കുറച്ച് പോത്തുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉലഹ്യത്തിന് വേണ്ടി കാണാൻ പോയതാണ്. പോത്ത് വളർത്തലുകാരൊക്കെ ഉള്ള കുറേ ഉള്ള ഒരു ഉൾപ്രദേശമാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ പറയാണ് ഇതുവരെ പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഒരൊറ്റ മഴയിൽ അവര് ആ കാടിന്റെ സൈഡിലേക്ക് പോത്തുകളെ വിടലും പുഴയിലും നിറച്ച് വെള്ളം, പെട്ടെന്ന് ഈ ജീവിത സാഹചര്യം അങ്ങോട്ട് ഒരു ഒരു മാറ്റം
0: തന്നെ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെ ഏരിയയിലൊക്കെ മഴ കിട്ടാത്തതും മഴ കിട്ടുന്നതും പെട്ടെന്ന് അറിയും എഫക്റ്റ് ആവുന്ന ഒരു,
1: അതെ അതെ അതെ, മണ്ണിനോട് പറ്റിച്ചേർന്ന ജീവിതങ്ങൾ എന്ന് പറയുന്ന ഇതാണ്.
0: എന്തായാലും ശ്രോതാക്കൾക്കും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പങ്കുവെക്കാനുണ്ടാകും. നമ്മൾ ഇന്നൊരു ചോദ്യമോ അല്ലെങ്കിൽ ഒരു ഒരു ഒരു കാര്യവും മുന്നിലേക്ക് വെക്കുന്നില്ല. ഈ ഒരു സംസാരത്തിൽ അവരെന്താണ് അവരുടെ നാടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അവർ പറയട്ടെ.
1: അതെ, അവരുടെ ഒരു അനുഭവം പെട്ടെന്ന്.
0: അതെ, ഇൻഷാ ഒരുപാട് ശ്രോതാക്കൾ നമുക്ക് സലാമുമായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനു മുമ്പേ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഈ ഒരു ചലനത്തിൽ പിസ് റേഡിയോ നമ്മളെപ്പോഴും കേട്ട് തുടങ്ങുന്നത് തന്നെ അൽഹംദുലില്ല മധുരം ഖുർആനിലാണല്ലോ. മധുരം ഖുർആൻ നമുക്ക് ആദ്യമായിട്ട് കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മഷാല്ലാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിലെ 8-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത്. മിക്കവാറും പല സമയങ്ങളിലും നമ്മൾ ഈ ആയത്തിനെ കേൾക്കുകയോ അതല്ലെങ്കിൽ സ്വന്തം പാരായണം ചെയ്യുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ആയത്താണ്. അതിൻ്റെ പരിഭാഷയെ അല്ലെങ്കിൽ മലയാളത്തിലേക്കുള്ള അതിൻ്റെ അർത്ഥത്തെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം പശ്ചാത്തപിക്കുവിൻ. എന്നാൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകളെ മൂടിവെച്ച് അഥവാ മാപ്പാക്കി തരികയും താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. അതെ, നബിയെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും അള്ളാഹു അപമാനത്തിലാക്കാത്ത ദിവസം തങ്ങളുടെ പ്രകാശം അവരുടെ മുമ്പിലൂടെയും അവരുടെ വലഭാഗങ്ങളിലൂടെയും പാഞ്ഞ് വ്യാപിച്ചുകൊണ്ടിരിക്കും. അവർ പറയും, ഞങ്ങളുടെ റബ്ബെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശം പൂർത്തീകരിച്ച് തരണമേ, ഞങ്ങൾക്ക് പുറത്തു തരികയും വേണമേ. നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു.
1: ഈ ഒരു പാരായണം ഇവിടെ നമ്മൾ കേട്ടത് അബൂബക്കർ അശ്ശാത്തിരി ഹഫിള്ളഹുല്ലഹിയുടെ മനോഹരമായ ശബ്ദത്തിലാണ്.
0: അതെ,
1: അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡിങ്ങായി ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരാളാണ്. സൗദി അറേബ്യയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം.
0: പിന്നെ കാര്യനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊരു ഈ പിക് ടൈമിൽ ചില കാര്യമാരെയൊക്കെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ടാവാം. ഈ അബൂബക്കർ അശ്ശാത്തിരി ഷേഖിനെ കുറിച്ചൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ലൈവിലെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം ഒന്നുകിൽ ആളുകൾ കേൾക്കുകയോ അല്ലെങ്കിൽ റേഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് പല സമയങ്ങളിലായിട്ട് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിനെ കേൾപ്പിക്കുകയോ ചെയ്തിരിക്കുന്ന
1: അതിൽ നമുക്ക് ഒറ്റ കാര്യമാണ്, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് ഉള്ള ഒരു പാഠം. വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ ഖുറാൻ മനഃപ്പാഠമാക്കി തജ്വീദ്, ഖിറാഅത്ത്, ഫിഖ്, തഫ്സീർ ഏരിയകളിലൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ പഠനം പൂർത്തിയാക്കി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പ്രധാന ക്വാളിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ മക്കളും നമ്മുടെ കുടുംബത്തിലും ഒരു കാര്യ പണ്ഡിതൻ എന്ന നിയത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം.
0: ഇൻഷാല്ലാ. എന്തായാലും നമ്മൾ പിന്നെ നമ്മുടെ ഈ ശ്രോതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സലാം നമുക്ക് വന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് എടുത്തു പറയേണ്ടതെന്ന് തോന്നുന്നു.
1: അതെ, ഇനി
0: ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും കുറേ ആളുകൾ പിന്നെ വെക്കേഷൻ മുതലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു.
1: അതെ അതെ.
0: കാരണം ഒരുപാട് കമൻറ്റുകൾ നമുക്ക് അറിയാം, നമ്മൾ യാത്രയിലാണ് അല്ലെങ്കിൽ ഇന്നടുത്ത് പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ വരാറുണ്ടല്ലോ.
1: അപ്പം
0: ആരെങ്കിലും അങ്ങനെ യാത്രകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വ്യത്യസ്തമായ അത്തരം യാത്രകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കത് പങ്ക് വെക്കാനുള്ള സമയമാണ്. അബൂ ഫാത്തിഹ് പട്ലയിൽ നിന്ന് മാംഗ്ലൂർ അദ്ദേഹം അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു. ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, സൈനബ കടമ്പഴിപ്പുറം, ജമീല വി കെ പൂനൂർ. ഷെറീജ് പൂനൂരിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ, എന്ത് പറ്റിയെന്ന്. ഷെറീജ് പൂനൂർ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉള്ള സമയത്തായിരിക്കില്ല വന്നിട്ടുണ്ടാവുക. ഷെറീജ് പൂനൂരിനെ ഒരു യാത്രികനാണ്.

0: യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്പലിലെ ഒരു ജോലിയാണ്. അപ്പോൾ അതിൽ ആ സമയത്ത് ലൈവിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, പിന്നെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കാൻ നമുക്ക് നോമ്പിൻ്റെ ഒരു സമയം കൂടിയാണ്. അപ്പോഴാണ് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് അപ്പോഴാണ് അദ്ദേഹം അപ്പോഴായിരിക്കില്ല ബന്ധപ്പെട്ടുണ്ടാവുക, പക്ഷെ നമ്മൾ അദ്ദേഹത്തെ
1: ശ്രദ്ധിക്കുന്നത്
0: അപ്പോഴാണ്. അപ്പം ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്, ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴിയിലാണ്, കപ്പലിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം ശരി, പിന്നീട് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജുകളും കാര്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പങ്കുവച്ചിരുന്നു. അപ്പോൾ അത് ആയിരിക്കും പൂനൂർ തന്നെയുള്ള ജമീല വി കെ എന്ന് പറയുന്ന സഹോദരി ഷെരീജിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ എന്ന് പറയുമ്പോൾ, ഷെരീജ് കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഷെരീജ് പ്രതികരിക്കും എന്ന് നമുക്ക് വിചാരിക്കും.
1: മൂപ്പര് നാട്ടിൽ എത്തുന്ന സമയത്ത് നമുക്കൊന്ന് പോയി കാണണം.
0: അതെ അതെ അതെ, ഇൻഷാല്ലാ
1: ഇൻഷാല്ലാ. യാത്രക്കാരെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാറുണ്ടല്ലോ.
0: അതെ, പുള്ളി ഒരു യാത്രക്കാരനല്ലോ, ജോലിയായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഹഫ്സ ബീവി കാക്കനാട് അവരുടെ നാട്ടിൽ നല്ല വളരെ ഖൈറായി നല്ല മഴ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖൈറുനിസ ആലുവ സലാം പറഞ്ഞിരിക്കുന്നു. സെറീന അത്താണിക്കൽ, റുഖിയ പി ചെമ്പക്കുത്ത്, നാജിയ കടമ്പഴിപ്പുറം, അബൂ ഫാത്തിഹ് പട്ല, അങ്ങനെ സ്ഥിര ശ്രോതാക്കളും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ അൽഹംദുലില്ല വന്നുകൊണ്ടിരിക്കും.
1: ജമീല വി കെ പൂനൂര് പറയുക, മഴ കിട്ടിയതിനെ കുറിച്ച് വേറൊരു ഫീഡ്ബാക്കും കൂടി ഉണ്ട്. ഞങ്ങൾക്കും മഴ കിട്ടി അൽഹംദുലില്ല എന്ന്. പിന്നെ സഫിയ ഇടപ്പാൾ, ഞങ്ങൾക്കും മഴ കിട്ടി എന്ന് പറയുന്നു.
0: റേഡിയോ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ നമ്മോടൊപ്പം ഉണ്ടാകുന്ന ഈ ഒരു സഞ്ചാരം ഉണ്ടല്ലോ, അവരുടെ ഈ ഒരു ഒപ്പം കൂടലുണ്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ, അത് ശരിക്കും സത്യത്തിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അവരും നമ്മളൊപ്പം ഉണ്ടാകുന്ന. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ഈ ഖദീജ അച്ചാട്ടയിൽ ഒരു ശ്രോതാവാണ്, സ്ഥിരം ശ്രോതാവാണ്. അപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് അവരുടെ ഇത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവരെന്താണ് മെസ്സേജ് അയക്കാത്തതെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു ശ്രോതാവ് ബന്ധപ്പെട്ടിരുന്നു. അപ്പം നമ്മൾ മാത്രമല്ല, ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പരസ്പരം അറിയുന്നുണ്ട്. നമ്മളൊന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്തവർ ആണെങ്കിൽ പോലും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവർ എന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് നമ്മൾ മനസ്സിലൊരു സ്ഥാനമുണ്ടല്ലോ അൽഹംദുലില്ല. അപ്പം അതേ രൂപത്തിൽ ഈ അയച്ചുകൊണ്ടിരിക്കുന്നവരുടെ മെസ്സേജുകളും അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പിന്നെ പീസ് റേഡിയോ പീസ് ടൈം എന്ന ഒരു ഒരു ഒരു സെഷൻ നമുക്ക് കടന്നു പോകാറുണ്ട്. ഈ പറഞ്ഞ പോലെ അവരുമായി ബന്ധപ്പെട്ട അവരുടെ മെസ്സേജുകൾ, അവരുടെ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് വായിക്കാവുന്ന. അപ്പോൾ അത്തരം വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്കും പാസ് ചെയ്യാം, നിങ്ങൾക്കതിലേക്ക് സെൻഡ് ചെയ്യാമെന്ന് കൂടെ അറിയിക്കുകയാണ് നമ്മൾ. പിന്നെ അത്തരം നിർദ്ദേശങ്ങളോ കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോഴാണ് നമ്മളിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ അപ്ഡേഷനോ ഒക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുന്ന രൂപത്തിലുള്ള, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള മെസ്സേജുകൾ കിട്ടുകയാണെങ്കിൽ അത് നമുക്കും അവർക്കും പിന്നീട് ഒരുപാട് കാലത്തേക്ക് അത് ഉപകാരപ്പെടുമല്ലോ. ഇൻഷാല്ലാ.
1: ആ രീതിയിലുള്ള ഫീഡ്ബാക്കുകളാണ് നമ്മുടെ ഈ പീസ് റേഡിയോയെ ലൈവായി നിർത്തുന്നതും ഇതിൻ്റെ പ്രചാരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും, അങ്ങനെയുള്ള ഫീഡ്ബാക്കുകളാണ്.
0: ഇംതിയാസ് തിരുവമ്പാടി പറഞ്ഞിരിക്കുന്നത്, നല്ല മഴ കിട്ടി, പുഴ കലങ്ങി, വെള്ളം കൂടി. ഷക്കീർ ഉമർ അകലാട്, മഴയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കവിതാരൂപത്തിൽ എഴുതിയത്, വരണ്ട മണ്ണിൽ കുളിരുമായി വിരുന്നെത്തി വേനൽ മഴ, വാടി നിന്ന പുൽക്കൊടികൾ പുഞ്ചിരിച്ചു പച്ചയണിഞ്ഞു, ഉണങ്ങി നിന്ന പുഴച്ചാലുകൾ ഉന്മേഷത്തോടെ ഒഴുകിത്തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഒരു
1: കവിത.
0: അദ്ദേഹം മിക്കവാറും ഷക്കീറിൻ്റെ മെസ്സേജുകൾ വരുന്നതൊക്കെയും ഇങ്ങനെ കവിതയായിട്ടാണ് വരാറുള്ളത്.
1: പിന്നെ തലശ്ശേരിയിൽ നിന്ന് ഷാനവാസ് എന്നൊരു ശ്രോതാവ് അവിടുത്തെ കാലാവസ്ഥയെ പറ്റി പറയാണ്, മീഡിയം തണുപ്പ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്, മഴ അവിടെയും കിട്ടിയിട്ടുണ്ട് അല്ലേ?
0: അതെ അതെ അതെ.
1: മൈമുന പാറപ്പുറം, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്ന മഴ എല്ലാ ജീവജാലങ്ങൾക്കും വലിയ ആശ്വാസം നൽകും, അൽഹംദുലില്ലാഹ്.
0: ഹസീന നൂറുദ്ദീൻ ദമ്മാമിൽ നിന്നും സലാം പറഞ്ഞിരിക്കുന്നു. താഹിറ ടി കെ കാസർഗോഡിൽ നിന്നും, അതുപോലെ തന്നെ സലീമ ഒതുക്കുങ്ങൽ, ഹംദാൻ ചൂരക്കോട്, സജ്ന ബഷീർ പിലാത്തറ, പിന്നെ ഇംതിയാസ് തിരുവമ്പാടി ഹുസൈൻ വി എം എടത്തനാട്ടുകര, രണ്ട് ദിവസം ആയി നല്ല മഴയുണ്ടായിരുന്നു എന്ന്. റസിയ ചെങ്ങാനി, അതുപോലെ തന്നെ റൈഹാന ബാനു തോട്ടശ്ശേരിയാറ, സീനത്ത് സി ടി എന്താണ്, ഇറഞ്ഞിമങ്ങാട് എന്നാണ് തോന്നുന്നു. റസിയ മാളിയക്കൽ അരീക്കോട്, ലുബീന കെ പി ഇ കൊയിലാണ്ടി, സബീന പാലാങ്കോണം ആറ്റിങ്ങൽ, ഐഷ മുഹമ്മദ് മുളവാവൂർ, അതുപോലെ തന്നെ സഫിയ വി കെ പത്തപ്പിരിയം, നസീമ തവനൂർ, സുഹ്ര നടുവണ്ണൂർ,

0: മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, സബീന തത്തമംഗലം, ഇങ്ങനെ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞിരിക്കുന്നു. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: താമരശ്ശേരിയിൽ നിന്ന് നഫീസ പിയെ, അൽഹംദുലില്ലാ നല്ല മഴ രണ്ട് ദിവസം കിട്ടി, വൃക്ഷങ്ങളും പക്ഷികളും ഒക്കെ നല്ല രീതിയിൽ, മൃഗങ്ങളൊക്കെ ഉണർന്നു. പക്ഷെ അവരെല്ലാം നന്ദി കാണിക്കും, നമ്മളാരും നന്ദി കാണിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളിലും അൽഹംദുലില്ലാ. ഒരു ഓർമ്മപ്പെടുത്തൽ,
0: അതൊരു വലിയ ഇതന്നെയാണല്ലേ, ഓർമ്മപ്പെടുത്തലാണ്. റീന പെരിന്തൽമണ്ണയിൽ നിന്ന്, സെറീന സൗണ്ടില്ല
1: എന്ന് പറയുന്നുണ്ടല്ലേ. അതോടൊപ്പം തന്നെ അവര് പറയുന്നുണ്ട്, രണ്ടു ദിവസത്തെ മഴ എത്ര പെട്ടെന്നാണ് ഭൂമി തണുത്തത്, കാലാവസ്ഥ മാറ്റം വന്നത് എല്ലാത്തിനും അള്ളാഹുവിന് സ്തുതി കൂടി അവര് പറയുന്നുണ്ട്.
0: സൗണ്ടില്ലാത്തൊരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. കാരണം നമ്മൾ ടെക്നിക്കൽ വിങ്ങിൽ ഇവിടെ ഇരിക്കുമ്പോൾ സൗണ്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചിലപ്പം അവരുടെ ഭാഗത്തു നിന്ന് അശ്രദ്ധയാവാൻ സാധ്യതയില്ല. എങ്കിലും അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തേണ്ടതല്ലോ.
1: അതെ, ചിലപ്പോൾ നിങ്ങളുടെ ഫോണിന്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും, വേറെ ആരും അത് പറഞ്ഞിട്ടില്ല.
0: ആ ചിലപ്പം അത് കുറഞ്ഞ് ലോ ആക്കി വെച്ചിട്ടുണ്ടാവാം
1: അല്ലേ.
0: ഇനി അതല്ലെങ്കിൽ നമ്മുടെ പീസ് റേഡിയോ നമ്മുടെ ഓൺ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ അതിൻ്റെ സ്പീഡ് വെരി ലോ അല്ലെങ്കിൽ ലോ ആ ഭാഗത്ത് കിടക്കുന്നുണ്ടോ അതും നോക്കണം. അത് ഒരു ഹൈയിലേക്ക് മാറ്റിക്കഴിഞ്ഞാലും ഇൻഷാല്ലാ അതൊരു ചിലപ്പോൾ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി അല്ല സൗണ്ട് കുറവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അതൊന്ന് പിന്നെ ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഇൻഷാല്ലാ.
1: ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ചൂടുപോയി നല്ല തണുപ്പ് വന്നു അൽഹംദുലില്ലാ എന്ന് സീനത്ത് പാലക്കാട് പറയുന്നു. പാലക്കാടിനെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്നത് ഹയസ്റ്റ് ചൂട് ആയിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അവർക്ക് എത്ര അനുഭവപ്പെടുന്നുണ്ടെന്ന് അറിയില്ല, എങ്കിലും നമ്മൾ പാലക്കാട്ടേക്കൊക്കെ പോകുമ്പോൾ
0: തീർച്ചയായിട്ടും
1: നമുക്ക് അനുഭവപ്പെടണം.
0: മണ്ണാർക്കാടൻ കഴിഞ്ഞാൽ പിന്നെ അല്ലേ ചൂട് തുടങ്ങും. പാലക്കാട് എന്ന് പറയുമ്പോഴേക്ക് അങ്ങനെ മൊത്തത്തിൽ പറയാറുണ്ട്. ഏതായാലും ശ്രോതാക്കൾ അവരുടേതായിട്ടുള്ള കമൻറ്റുകളുമായിട്ട് നമ്മോടൊപ്പം ചേരട്ടെ. നമുക്ക് പുലരിവട്ടം പ്രോഗ്രാമിൻ്റെ സമയമായി. പുലരിവട്ടം,
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: ഇന്നത്തെ പുലരിവട്ടം പ്രോഗ്രാമിൽ ബഹുമാനനായ പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം, പറയിപ്പിക്കരുത്, ഇതാണ് വളരെ ഒരു ഒറ്റ വാക്കിൽ ചില പിന്നെ ഉപദേശങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈറ്റിൽ അങ്ങനെ വരുമ്പം അതിൻ്റെ കാര്യമായിരിക്കുന്ന ചില ഉപദേശങ്ങളിലേക്കാണ്.
1: രണ്ട് തരത്തിലും അത് നമുക്ക് ഉണ്ടാവും, കണ്ടന്റ് ഉണ്ടാവും എന്ന് കരുതാം. പറയിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള ഒരു ആകാംക്ഷയിൽ നമുക്ക് അതിലുള്ള കണ്ടന്റും കാത്തിരിക്കാം.
0: തീർച്ചയായിട്ടും.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വാബി അജ്മഈൻ അമ്മാ ബഅദ്. ഞാനൊരു സുഹൃത്തിൻ്റെ വീഡിയോ കണ്ട്, അപ്പം അദ്ദേഹം ഒരു വലിയ മെസ്സേജാണ് ആ വീഡിയോയുടെ നൽകുന്നത്. അതിലധികം പറയണത് ഒരു ഓട്ടോറിക്ഷക്കാരൻ, മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ, ഒരു കുട്ടികളായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോയ സമയത്ത് ആ ഓട്ടോ ഒരാവശ്യത്തിന് വേണ്ടി വിളിച്ചു. പക്ഷേ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പണം വാങ്ങിയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഓട്ടോ അമിത ചാർജ് വാങ്ങുന്നു എന്നൊക്കെ വിചാരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ സ്നേഹത്തോടുകൂടെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ കൊടുത്തിട്ട് നിർബന്ധിച്ചിട്ടും ഓട്ടോ ചാർജ് വാങ്ങാൻ തയ്യാറാവാത്ത ഒരു നല്ല മനസ്സുള്ള ഓട്ടോക്കാരൻ. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, അതിന് ശേഷം ഈ ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടി ക്യൂ പിന്നെ ഇല്ലാതെ ചെന്നപ്പോൾ ഡോക്ടർ വളരെ ക്ഷുഭിതനായി തിരിച്ചയച്ചു. കുറേ സമയം വെയിറ്റ് ചെയ്തു, അദ്ദേഹത്തെ പിന്നെ കാണാൻ കുറേ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല വിദ്യാഭ്യാസവും പഠനമൊക്കെ ഉള്ള ഒരു ഡോക്ടറുടെ സമീപനവും ഒരു സാധാരണ ഒരു ഓട്ടോറിക്ഷ ടാക്സി വിളിക്കുന്ന ആളുടെ ആ സമീപനവും തമ്മിലുള്ള അന്തരം അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് വേറൊരു ഏരിയയാണ്. അതായത് സത്യത്തിൽ എന്താ വെച്ചാൽ, നമ്മളൊരു വ്യക്തിയാണെങ്കിലും നമ്മളൊരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വർഗത്തെ ഒരു വിഭാഗത്തെ മൊത്തമായി പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് വളരെയധികം നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ സമീപനങ്ങളിലൊക്കെ നമ്മൾ വളരെ ഉത്തരവാദിത്വം കാണിക്കണം. കാരണം നമ്മളെ മാത്രമല്ല പറയിപ്പിക്കുന്നത്, നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമൂഹത്തെയാണ് നമ്മൾ പറയിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി എന്തെങ്കിലും ഗുണം ചെയ്യുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കും, ഒരു ഡോക്ടർ നന്നായി പ്രവർത്തിച്ചാൽ ഡോക്ടർമാർക്ക് മുഴുവനും ഉണ്ട് അതിൻ്റെ ഒരു ക്രെഡിറ്റ്. അതേപോലെ ഒരു ടാക്സിക്കാരൻ നന്നായി പ്രവർത്തിച്ചാൽ എല്ലാ ടാക്സിക്കാർക്കുമുണ്ട് അതിൻ്റെ ഒരു മഹത്വം, മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ പിന്നെ ഈ മുനിസിപ്പാലിറ്റിൻ്റെ വേസ്റ്റുകളൊക്കെ എടുക്കാൻ വേണ്ടി വീട്ടിൽ വരുന്ന ഉദ്യോഗസ്ഥകളായിട്ടുള്ള ഒരു ലേഡി ഒരു ചെരുപ്പിൽ ഒട്ടി നിന്ന ഒരു സ്വർണ്ണാഭരണം തിരിച്ചു കൊടുത്തത് സോഷ്യൽ മീഡിയ കണ്ടു. അപ്പോൾ അത് അത്തരം സേവനങ്ങൾ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും അംഗീകാരം ലഭിക്കുന്ന ഒരു കാര്യമാണത്. ഒരു അധ്യാപകൻ ചെയ്യുമ്പോൾ ആ അധ്യാപകന് സമൂഹത്ത് തന്നെ അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയിപ്പിക്കാൻ പാടില്ല, നമ്മൾ നമ്മുടെ സമൂഹത്തെ പറയിപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു മുസ്ലിം ചെയ്യുമ്പോൾ അയാൾ ഇസ്ലാമിനെ പറയിപ്പിക്കും അല്ലേ, ഒരു ഡോക്ടർ ചെയ്യുമ്പോൾ ആ ഡോക്ടറെ പറയിപ്പിക്കും, ഒരു ക്രിസ്ത്യാനി ചെയ്യുമ്പോൾ ആ ക്രിസ്ത്യൻ സമൂഹത്തെ മൊത്തം പറയിപ്പിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ പ്രവൃത്തി ആരെയെല്ലാം പ്രയാസപ്പെടുത്തുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുള്ളു. നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ ആ വിഭാഗത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കും. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ആ മതക്കാർക്ക് മുഴുവനും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ക്ഷീണമുണ്ടാക്കുന്നു. അതേപോലെ നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കുടുംബത്തിനും നിങ്ങൾ എന്ത് ചെയ്യുന്നു, അപമാനമുണ്ടാക്കുന്നു. അതുകൊണ്ട് നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ഗുണദോഷങ്ങൾ നമ്മിൽ മാത്രം പരിമിതമല്ല എന്ന് ഒരു ബോധം നമുക്കുണ്ടാവണം. അത്തരത്തിലൊരു ഉത്തരവാദിത്വത്തോടു കൂടെ തന്നെ കാര്യങ്ങളെ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. നമ്മൾ മാതൃകയാകുമ്പോൾ തീർച്ചയായും അതൊരു വലിയ പ്രചോദനമാണ്. ധാരാളം ആളുകൾക്ക് അതുകൊണ്ട് വലിയ പ്രചോദനങ്ങൾ ലഭിക്കും. നമ്മളെ മാതൃകയാക്കാനും അത് നല്ലതായെന്ന് പ്രശംസിക്കാനും പറ്റും. എന്നാൽ ഒരു തിന്മയാകുമ്പോൾ, അത് ആ തിന്മ സമൂഹത്തിൽ ധാരാളം ആളുകൾ ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്ത ഒരു പ്രശ്നമില്ല എന്നിലക്ക് തിന്മകൾ എന്ത് ചെയ്യുന്നു, നിസ്സാരവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളും യഥാർത്ഥത്തിൽ സമൂഹത്തിന് നല്ല മെസ്സേജസ് കിട്ടുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യേണ്ടത്. അതല്ലാതെ സമൂഹത്തിലെ തിന്മകളും അപരാധങ്ങളും പരാജയങ്ങളും എല്ലാം സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, അപ്പോൾ നമുക്കും അങ്ങനെ ആവാമല്ലോ എന്നൊരു ചിന്തയിലേക്കാണ് പോകുന്നത്. ഗുണകരമായ, പോസിറ്റീവായ നല്ല നല്ല കാര്യങ്ങളെ കണ്ടുപിടിക്കുവാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതിലൂടെ നന്മയെ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ പരിശ്രമിക്കുക. അതാണല്ലോ ശരിയായ പ്രബോധനവും ശരിയായ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തനവും. അള്ളാഹു സഹായിക്കട്ടെ.
1: വളരെ പ്രസക്തമായൊരു വിഷയം തന്നെയാണ് അല്ലേ. നമ്മൾ ഓരോന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഗുണമുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക, ഉപദ്രവമുള്ള കാര്യങ്ങൾ ചെയ്യില്ല. പക്ഷേ സമൂഹത്തിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അതുമാത്രമല്ല നമ്മുടെ സമുദായത്തെ അത് പറയിപ്പിക്കുമോ, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ, നമ്മൾ നമ്മളുടെ തൊഴിൽ ചെയ്യുന്ന മറ്റു ആളുകളെ കതിര് ബുദ്ധിമുട്ടാവുമോ എന്നുകൂടി ചിന്തിക്കണം എന്നുള്ള ഒരു മഹത്തായ സന്ദേശം തന്നെയാണ് ഇവിടെ പുലരിവട്ടത്തിൽ നമ്മൾ കേട്ടത്
0: അല്ലേ. നമ്മൾ പറയിപ്പിക്കരുത് എന്ന് പറയുമ്പോഴേ ശരിക്ക് അതൊരു കറക്റ്റ് നമ്മൾ 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ ശരിക്കും നമ്മൾ ഏതൊക്കെ ഏരിയയിലൂടെ പോയി നിങ്ങൾ നോക്കിണ്ടാവും. ഒരു സമുദായത്തെ പറയിപ്പിക്കാൻ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി, ഒരു അധ്യാപകനാവട്ടെ, ജോലിയിലുള്ള ഏതെങ്കിലും ഏരിയയിലൊക്കെ നോക്കുമ്പം അത് എന്താലേ എന്ന് പറയിപ്പിക്കാൻ ശരിക്കത്തിൽ ഏതെങ്കിലും ഒരാൾ ടീം വിചാരിച്ചാൽ മതി. ഇപ്പോൾ രാഷ്ട്രീയ മത പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഈയൊരു കാര്യം കുറച്ചുകൂടെ ഗൗരവത്തിലെടുക്കണം എന്നുള്ളത് തന്നെയാണ് സത്യത്തിൽ. അല്ല മൊത്തം നമ്മൾ പറയാറില്ല, ഇപ്പോൾ ഒരു പോലീസുകാർ ഒരു ചില ജോലികളൊക്കെ നമ്മളങ്ങനെ സത്യത്തിൽ ചില സമൂഹത്തിൽ ഒരു ഒരു വിലയില്ലാത്ത ചില സംഭവം ഗവൺമെൻറ് ജോലിയായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ അറിയപ്പെട്ട പ്രൊഫഷനായിരിക്കാം ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ ആ പോലീസല്ലേ അല്ലെങ്കിൽ അല്ലേ ആ ഒരു കാലത്ത് ഇതേപോലെ തന്നെ ഓട്ടോ തുടങ്ങിയ സമയത്ത് നമ്മൾ ഓട്ടോക്കാരെ കുറിച്ച് അങ്ങനെ ഒരു ധാരണ ഉണ്ടല്ലോ. പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും പിന്നെ ഈ അവരുടേതായിട്ടുള്ള മെച്ചപ്പെട്ട ചില ഇടപെടലുകളും കാര്യങ്ങളും കൊണ്ടൊക്കെ അവരാ സമൂഹത്തിന് തന്നെ എന്ത് ചെയ്യാറുണ്ട്, നല്ല കാര്യവും പേരുണ്ടാവാറുണ്ട് എന്നർത്ഥം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ മൊത്തത്തിൽ സാമൂഹികമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയം തന്നെയാണ്. നമ്മളെക്കൊണ്ട് സമൂഹം അല്ലെങ്കിൽ നമ്മൾ കുടുംബമൊന്നും പറയിപ്പിക്കരുത് എന്നുള്ളത് വലിയൊരു തന്നെയാണ്. ഇൻഷാല്ലാ നമ്മൾ ശ്രോതാക്കളുടെ ഈ ഒരു വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ഇനി വന്നുകൊണ്ടിരിക്കും. ഷാനവാസ് പുല്ലമ്പി, മോർണിംഗ് ഫീഡ്ബാക്ക് മീഡിയം തണുപ്പ് മാത്രം, 9 മണിയായാൽ ചൂട് കൂടുന്നുണ്ട്. അപ്പം 2 ദിവസമായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സുലേഖ തിരുവാലി അതുപോലെ തന്നെ സഫിയ തിരുരങ്ങാടി സലാം പറഞ്ഞിരിക്കുന്നു, മനോഹരമായ ഖുർആൻ പാരായണം രാവിലെ എന്നും ഒരായത്ത് പഠിക്കാൻ കഴിയുന്നു, അതിൻ്റെ അർത്ഥവും ആശയവും ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം. ഷാജിദ വല്ലപ്പുഴ, സാജിദ വീട്ടി വല്ലപ്പുഴ, പാലക്കാട് തിങ്കളാഴ്ച ഒരു നല്ല മഴ കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ സഫിയ അടപ്പാൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഞങ്ങൾക്കും നല്ല മഴ കിട്ടിയിട്ടുണ്ട്. സീനത്ത് ബി ചാലിയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പറഞ്ഞിരിക്കുന്നു. വലൈക്കും സ്ലാം. ജമീല വി കെ പുനൂർ വീണ്ടും ഞങ്ങൾക്ക് മഴ കിട്ടി എന്ന് പറയുന്നു. ഷാഹിദ വെള്ളാങ്കല്ലൂർ, അതുപോലെ തന്നെ സൗദത്ത് പി കെ പാലക്കാട്, ഐഷ അങ്ങാടിപ്പുറം. അസ്സലാമു അലൈക്കും. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്, മഴയുടെ വിഷയത്തിൽ അവരെ ഒരു ചെറിയൊരു കമൻറ്റ്.
1: പിന്നെ നേരത്തെ സൗണ്ടിന് പ്രശ്നമുണ്ടെന്ന് ഒരു ശ്രോതാവ് പറഞ്ഞിരുന്നു, പക്ഷേ സൗണ്ട് ഉണ്ട് എന്ന് മൈമൂന കരുവാരക്കുണ്ട്, സക്കീന ഉദരമ്പോയിൽ, സീനത്ത് പാലക്കാട്, ഷുഐബ വളവട്ടണം, സഫിയ എടപ്പാൾ, ബുഷറ കെ എം പട്ടർക്കടവ് എന്നിവരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവായിട്ടുള്ളൊരു വിഷയമല്ല.
0: ചില സമയത്ത് അങ്ങനെ റേഡിയോ നമ്മളെ വേറെ എന്തെങ്കിലും കാര്യത്തിന് നമ്മുടെ വോളിയം കുറച്ച് വെച്ചിട്ട് പിന്നെ റേഡിയോ ഓപ്പൺ ചെയ്യണം, തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ സംഭവിക്കാൻ ഉണ്ടാവും.
1: അങ്ങനെ അതൊന്ന് പിന്നെ ഒരു അനുഭവപ്പെട്ട ഒരു പ്രശ്നം ഉടനെ ഷെയർ ചെയ്തത് നല്ലൊരു കാര്യമായി അല്ലേ. അപ്പോൾ നമ്മളുമായിട്ടൊരു ബന്ധം പുലർത്തി.
0: ഞാൻ അതാണ് നമ്മൾ പറഞ്ഞത്, ശ്രോതാക്കളെ സംബന്ധിച്ച് അവർ നമ്മളൊപ്പമുണ്ട് എന്ന് പറയാൻ കാരണം അതാണ്. അപ്പം ഇനിയിപ്പോൾ അഥവാ അവരുടെ പിന്നെ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ടെക്നിക്കൽ വിഷയം കൊണ്ടോ ആണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം, അത് സൂചിപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ്
1: പരിഹരിക്കപ്പെടാൻ എളുപ്പം. ഖദീജ തൊടുപുഴ, തൊടുപുഴ എന്ന് പറയുന്നത് ഇടുക്കി ആയിരിക്കുമല്ലോ അല്ലേ.
0: തൊടുപുഴ
1: നമ്മൾ എത്ര നനച്ചാലും ഒന്നും ആവില്ല, പക്ഷേ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞാൽ എല്ലാ മരങ്ങളും ചെടികളും തലപൊക്കി കിളിർത്ത് ഉന്മേഷത്തോടെ നമ്മളെ നോക്കുന്നു.
0: പ്രത്യേകിച്ചും മഴയില്ലാത്ത കാര്യത്തിൽ, മഴയില്ലാത്ത സമയത്തിൽ പല സ്ഥലങ്ങളിൽ പല രൂപത്തിലാണ് ബാധിക്കുക. ഇപ്പം നേരത്തെ നിങ്ങൾ പാലക്കാടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പാലക്കാടിൻ്റെ ചൂട് സത്യത്തിൽ നമ്മളെ സംബന്ധിച്ച് നല്ല ചൂടാണ്, പക്ഷെ പാലക്കാട്ടുകാർക്ക് ചിലപ്പോൾ ഇത് ചൂടായിക്കോളുന്നില്ല എന്ന പോലെ ഉണ്ട്. മഴ കിട്ടാത്ത സ്ഥല ഏരിയകളുണ്ട്, അവർക്ക് മഴ ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ നിങ്ങളെ നിലമ്പൂരും അതുപോലെ തന്നെ ചുങ്കത്തറ ഏരിയയൊക്കെ ഒരു 10 ദിവസം മഴ കിട്ടേണ്ട സമയത്ത് മഴ കിട്ടാതിരുന്നാൽ ചൂട് അധികമാവും, അതുപോലെ തന്നെ പുല്ലും ചെടികളൊക്കെ കരിഞ്ഞതായിട്ട് കാണും. അതിൻ്റെ കാരണം എന്താ, അല്ലാത്ത സമയങ്ങളിൽ അവിടെ നല്ല പച്ചപ്പാണ്, അതല്ലാതെ മനസ്സിലായല്ലോ. അപ്പോൾ ആ അതില്ലാത്ത ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇത് പുല്ലുണങ്ങിയിട്ടുണ്ടോ ചെടി വാടിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമല്ല, കാരണം അതേ അവിടെ ഇല്ല. അപ്പോൾ നിങ്ങളെ ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലും പച്ചപ്പ് ഏത് സമയത്തുള്ള ആ ഒരു ഏരിയയിൽ ഉണക്കം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയും അത് ആയതുകൊണ്ട് തന്നെ.
1: ഓരോ സ്ഥലങ്ങളിലും എല്ലായിടത്തും മഴ പെയ്യട്ടെ എന്നാണ് നമ്മൾ.
0: ഇപ്പോൾ
1: ഇടുക്കിയിലൊക്കെ മഴ പെയ്തിട്ടില്ലെങ്കിൽ കേരളത്തിന് മുഴുവൻ പ്രശ്നമാണ്.
0: അതെ അതെ,
1: വൈദ്യുതി
0: തീർച്ചയായിട്ടും. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്ന മഴ എല്ലാ ജീവജാലങ്ങൾക്കും വലിയ ആശ്വാസം നൽകും. മൈമൂന പാറപ്പുറം.
1: റസിയ ചങ്ങാനി പറയാണ്, രാവിലെ എണീറ്റപ്പോൾ ടാപ്പ് തുറന്നപ്പോൾ വെള്ളത്തിന് നല്ല തണുപ്പ്, കിടക്കാൻ പോകുന്ന സമയത്ത് ചൂടുപോലെ തോന്നിക്കുന്ന വെള്ളം എത്ര പെട്ടെന്നാണ് തണുപ്പായി മാറിയത്. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇത്ര പണിയുള്ളൂ, അള്ളാഹുവിൻ്റെ കഴിവ് അപാരം തന്നെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി ഖുറാനും സുന്നത്തനുസരിച്ച് ഈമാനോടുകൂടി ജീവിച്ചു മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
0: നഫീസ പി എ താമരശ്ശേരിയും അതേ സമാനമായിരിക്കുന്ന ഒരു മെസ്സേജാണ് അയച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, നല്ല മഴ 2 ദിവസം കിട്ടി, വൃക്ഷങ്ങളും പക്ഷികളും ഒക്കെ നല്ല രീതിയിൽ, മൃഗങ്ങളൊക്കെ ഉണർന്നു, പക്ഷേ അവരെല്ലാം നന്ദി കാണിക്കും. നേരത്തെ ആ സൂചിപ്പിച്ചല്ലോ.
1: സഫിയക്കെ തിരുവരങ്ങാടിയുടെ ഒരു കമൻറ്റ് കൂടി നമ്മൾ വായിക്കാം. ഇന്നത്തെ പ്രഭാതത്തിൽ ഉസ്താദ് നല്ലൊരു സന്ദേശം തന്നെയാണ് തന്നത്. അൽഹംദുലില്ലാ, നമ്മൾ നന്മയിൽ പ്രവർത്തിക്കുക, എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് തന്നെ കാണുക. അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ. ആമീൻ.
0: ഇനി നമ്മുടെ 6:27 ആകുമ്പോഴേ നമ്മളെ ശ്രോതാക്കൾ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്, ലൈവ് ക്വിസ് നമ്മൾ വൈകിക്കേണ്ടതില്ല, നമ്മൾ ആ ടൈമിൽ തന്നെ തുടങ്ങണം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം.
1: അതെ അതെ അതെ, പെട്ടെന്ന് ഇതിനുവേണ്ടി റെഡിയാകട്ടെ ആളുകൾ, ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാകുക. നിർദ്ദേശങ്ങൾ ഇന്നും കൂടി പറയേണ്ടതില്ലേ?
0: ആ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും പറയാം. കാരണം വെച്ചാൽ നമുക്ക് 1, 2, 10 ശ്രോതാക്കൾ പുതിയതുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടും അവരെ പരിഗണിക്കേണ്ടതുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും.
0: അപ്പം ആദ്യമായിട്ട് ഞാൻ ഒരു സുഹൃത്തിന് റേഡിയോ പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തപ്പം അതിലെ ഈ ഇവിടുന്ന് ഒരു സംസാരത്തിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം ഈ റേഡിയോ ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, അഥവാ നിങ്ങൾ സംഘടനാ പ്രോഗ്രാമുകൾ മാത്രമായിരിക്കും എന്നാണ് പുള്ളിയുടെ ഒരു പിന്നെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഏതോ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ഡോക്ടർമാരുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിൽ എന്നുള്ളത് പറഞ്ഞപ്പോഴാണ്, അതിലാ ഡോക്ടർ ചർച്ച നടക്കണ ആരോഗ്യ വിചാരം എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അത് പിന്നെ റേഡിയോയിൽ എപ്പോഴാണ് ഉണ്ടാവാറുള്ളത്, അതിൽ അതിൻ്റെ ഏത് ഏരിയയിലാണ് വരാറുള്ളത്, അപ്പോൾ ഓരോന്നിനോരോ വട്ടനാണെന്നുള്ള പുള്ളിയുടെ വിചാരം. അപ്പം നമ്മൾ പ്രത്യേകം 10, 57 പരിപാടികളുണ്ട്, അത് നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സിസ്റ്റം ഉണ്ട് ഒക്കെ പറഞ്ഞപ്പോൾ, അപ്പം ഏതായാലും ആരോഗ്യത്തിൻ്റെ കുറിച്ചുള്ള ഡോക്ടർമാർ പരിപാടി ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ട് മിനിഞ്ഞാന്ന് ഒരു സുഹൃത്തും ചെയ്തിട്ടുണ്ട്, ഒരു കുറച്ച് കുറച്ച് പ്രായമുണ്ട്, അവരെന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ റേഡിയോ പിന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുതിയ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ആളുകൾ കുറേ ഒരുപാട് ആളുണ്ടാവുമല്ലോ. അപ്പോൾ അവരെ പരിഗണിച്ച് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ക്വിസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയണം. ഒന്നുമില്ല, നമ്മൾ ക്വിസിലേക്കുള്ള ഉത്തരം അയക്കേണ്ടത് ഫീഡ്ബാക്കിലൂടെയാണ്. ഫീഡ്ബാക്ക് എന്ന ബട്ടൺ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമ്മൾ പിന്നെ റേഡിയോ മോർണിംഗ് ലൈവ് ക്വിസ് എന്ന് തന്നെ തിരഞ്ഞെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഫസ്റ്റ് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരുന്ന വിൻഡോയിൽ നമ്മൾ കാണാൻ നമ്മളെ പേരുണ്ടാവും, അതിന് നമ്മൾ മെയിൽ ഐ ഡി ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും, നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടാവും. പിന്നെ നമ്മൾ പരിപാടികൾ എന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ലൈവ് ക്വിസ്, അതുപോലെ ട്രഷർ ഹണ്ട് പോലുള്ള ഒരുപാട് മെനുസ് നമ്മൾ കാണാൻ പറ്റും. അവിടെ ലൈവ് ക്വിസ് എന്ന് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. രണ്ടാമത്തെ പിന്നെ പോയിൻ്റ് അതാണ്, രണ്ടാമത്തെ പ്രോഗ്രാം. അവിടെ നമ്മളത് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ വിൻഡോയിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ എത്തുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉത്തരം അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്തരങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കരുത്. പലരും ഇപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്, ഉത്തരം ടൈപ്പ് ചെയ്ത് അയക്കല്ല വേണ്ടത്, ചോദ്യത്തിൻ്റെ ഉത്തരത്തിനുള്ള ഓപ്ഷനുകൾ ഇവിടെ വായിക്കും, എ ബി സി ഡി, അതിലേതെങ്കിലും ഒരു ലെറ്റർ ആയിരിക്കും ശരി ഉത്തരത്തിൻ്റേത്. ആ ലെറ്ററാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അയക്കേണ്ടത് എന്ന് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ പേരിൻ്റെ കൂടെ സ്ഥലം കൂടെ ഉണ്ടാകുമ്പോഴാണ് അതൊരു എന്താ പറയുക, പഞ്ചിങ് അല്ലേ, അതുണ്ടാവും. അപ്പോൾ ആ സ്ഥലത്തിന് പേരിൻ്റെ കൂടെ സ്ഥലം കൂടെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്ന് പ്രാവശ്യം ഇവിടുന്ന് ചോദ്യം വായിക്കും, മൂന്ന് പ്രാവശ്യം ചോദ്യത്തിനുള്ള ഓപ്ഷനുകളും വായിക്കും ഇൻഷാ അള്ളാ. അതിനുശേഷം ഒരു 20 സെക്കൻഡ് ബീപ് സൗണ്ട് ഉണ്ടാകും, ആ 20 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഉത്തരം അയച്ചിരിക്കണമെന്ന് മാത്രമേ നിർദ്ദേശിക്കാനുള്ളൂ. ഇൻഷാ അള്ളാ ചോദ്യം കേൾക്കാം.
1: ചോദ്യം: ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഏക വനിത ആര് എന്നാണ്.
0: ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഏക വനിത ആര്? ഉത്തരത്തിനുള്ള ഓപ്ഷനുകൾ: എ മറിയം അലൈഹിസ്സലാം, ബി ആസിയ, സി ഖദീജ റളിയല്ലാഹു അൻഹ, ഡി ഫാത്തിമ റളിയല്ലാഹു അൻഹ.
1: ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഏക വനിത ആര് എന്നാണ് ചോദ്യം. കൃത്യമായ ഉത്തരം എഴുതണം. ഓപ്ഷൻ എ മറിയം, ബി ആസിയ, സി ഖദീജ റളിയല്ലാഹു അൻഹ, ഡി ഫാത്തിമ റളിയല്ലാഹു അൻഹ.
0: ഒന്നുകൂടെ കേൾക്കുക: ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഏക വനിത, എ മറിയം, ബി ആസിയ, സി ഖദീജ റളിയല്ലാഹു അൻഹ, ഡി ഫാത്തിമ റളിയല്ലാഹു അൻഹ. പെട്ടെന്ന് ഉത്തരം, ഉത്തരത്തിനുള്ള ഓപ്ഷൻ എ ബി സി ഡി ഏതാണോ ആ ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്യുക. നമ്മൾ ചോദ്യം വായിച്ചു കഴിഞ്ഞപ്പോഴേക്ക് 200 കഴിഞ്ഞു ആളുകൾ.
1: അതെ, റെസ്പോൺസ് ആണ് അല്ലേ, എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരം തന്നെയാണ്. ഏതായാലും വിജയികളെ സിസ്റ്റം തീരുമാനിക്കും. സമയം ഇപ്പോൾ അവസാനിക്കാറായി, വേഗം ചെയ്യുക.
0: അതെ, ഇന്നത്തെ ലൈവ് ക്വിസിൻ്റെ ടൈം അവസാനിച്ചു കഴിഞ്ഞു. ഇനിയും ഈ ഒരു 20 സെക്കൻഡ് അകത്ത് പങ്കെടുക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. കുറച്ച് കഴിയുമ്പോഴേക്ക് അവർ വരും, പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന രൂപത്തിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. എന്തായാലും ലൈവ് ക്വിസ് കഴിഞ്ഞു, നമുക്കൊരു 1 മിനിറ്റ് ടോക്ക് കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂക്കിലൂടെ ഉണ്ടാവുന്ന രക്തസ്രാവം പലപ്പോഴും എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കുട്ടികളിൽ മൂക്കിൽ വിരലിട്ടുണ്ടാവുന്ന പരിക്കുകൾ, അതുപോലെ മുതിർന്നവരിൽ ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. മിക്ക രക്തസ്രാവങ്ങളും പെട്ടെന്ന് തന്നെ നിൽക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും ചില വ്യക്തികളിൽ നിലക്കാത്ത രക്തസ്രാവങ്ങൾ കാണാറുണ്ട്. ഈ രക്തസ്രാവം നിലക്കാൻ വേണ്ടി ആ വ്യക്തി ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ കയ്യിലെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് മൂക്ക് ശക്തമായി അമർത്തിപ്പിടിച്ച് വായിലൂടെ 5 മിനിറ്റ് നേരം ശ്വാസം വലിച്ചു വിട്ടു കഴിഞ്ഞാൽ 95% രക്തസ്രാവവും നിൽക്കുന്നതായിരിക്കും. അതുപോലെ മൂക്കിൻ്റെ മുകളിൽ ഐസ് പാക്ക് വെച്ചു കൊടുക്കുക, ഐസ് കൂടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ രക്തസ്രാവം വീണ്ടും വരുന്നതിനെ തടയാൻ സഹായിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: വളരെ നല്ലൊരു നിർദ്ദേശമാണ് നമ്മൾ കേട്ടത് അല്ലേ. എപ്പോഴും നമുക്കും കുട്ടികൾക്കൊക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് മൂക്കിലൂടെ രക്തം വന്നാൽ വരിക എന്നുള്ളത്. എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ഇവിടെ കേട്ടത്. ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഫോണുകളിൽ വരാറുണ്ട്. ഫോണുകളിലേക്ക് ആർക്കെങ്കിലും വരുന്നില്ലെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാം. അത് വന്നു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, അതിൻ്റെ ലിങ്കിൽ കയറിയിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ വിസ്ഡം ഗ്ലോബൽ ടി വി, ഡയലോഗ് ടി വി ഒക്കെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും.
0: തീർച്ചയായിട്ടും നമ്മൾ ക്വിസ് കഴിഞ്ഞ ഉടനെ നമ്മുടെ ശ്രോതാക്കൾ പങ്കെടുത്തവരും അല്ലാത്തവരും ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഇത് വളരെ ഈസി ആണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐസാ കെ എ ഇരിക്കൂർ സലാം പറഞ്ഞിരിക്കുന്നു. ഷമീലത്ത് ഒറ്റപ്പാലം, ക്വിസ് ഈസി ആയിരുന്നു. ഉമ്മുകുൽസും ചിറമംഗലം പറഞ്ഞിരിക്കുന്നത് ഉത്തരം എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും. ലൈല പടിയൂർ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ. ഷക്കീന ഉദരംപൊയിൽ സലാം പറഞ്ഞിരിക്കുന്നു. ഹഫ്സ ബീവി ക്വിസ് ഈസി, ഹഫ്സ ബീവി കാക്കനാട് ക്വിസ് ഈസി അൽഹംദുലില്ല. സഫിയ അടപ്പാൾ ഈസി ക്വസ്റ്റ്യൻ. അമീൻ കൂട്ടിലങ്ങാടി അസ്സലാമു അലൈക്കും. അഷ്റഫ് ടി പി പടിഞ്ഞാറത്തറ, ഉമൈബ കല്ലടിക്കോട്, അതുപോലെ തന്നെ സൗമ്യത്ത് എസ് ആറ്റിങ്ങൽ, ഹിഷ്മ ഫാത്തിമ മേലാറ്റൂർ, അതുപോലെ തന്നെ താഹിറ ഉമ്മർ കച്ചേരി, സുബൈദ കെ വി എല്ലാം സലാം പറഞ്ഞിരിക്കുന്നു.
1: ഇംതിയാസ് തിരുവമ്പാടി പറയുകയാണ്, ഇന്നത്തെ പുലരിവട്ടം എത്ര യാഥാർത്ഥ്യമാണ്, എന്തെല്ലാമാണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഓരോരുത്തരും പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വില്ലനാണ് ഇന്നത്തെ നമ്മുടെ മൊബൈൽ ഫോൺ. ഓരോരുത്തരും എടുത്തിടുന്ന റീൽസുകൾ ലൈക്കിനും കമൻറ്റിനുമാണെങ്കിലും പറയിപ്പിക്കുന്നത് പലതിനെയുമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ.
0: റുഖയ്യ വി കാക്കയങ്ങാട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ, ചെറിയൊരു മഴ കിട്ടി, ചൂടിൽ നിന്നും ഒരാശ്വാസം, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം. അങ്ങനെയുണ്ട്, ചില സ്ഥലങ്ങളൊക്കെ ചെറിയ മഴ കിട്ടിയിട്ടുള്ളൂ. ഷാദിയ പറഞ്ഞിരിക്കുന്നത്, അസ്സലാമു അലൈക്കും, രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നാണ്.
1: അള്ളാഹു രോഗം എളുപ്പം മാറ്റിക്കൊടുക്കുമാറാകട്ടെ.
0: നമ്മുടെ ഈ PR-ലെ പീസ് റേഡിയോ കുടുംബത്തിലെ ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുകൂടി നിർദ്ദേശിക്കുകയാണ്. ബഷേരി അബു തലശ്ശേരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞിരിക്കുന്നു. ഖൈറുന്നിസ അഷ്റഫ് പടിഞ്ഞാറത്തറ വയനാട്. സീനത്ത് പാലക്കാട് സലാം പറഞ്ഞിരിക്കുന്നു. പാലക്കാട് സഹിക്കാൻ പറ്റാത്ത ചൂട് തന്നെയായിരുന്നു, ഞങ്ങൾ നല്ലോണം അനുഭവിച്ചു എന്ന് സീനത്ത് പാലക്കാട്.
1: ഹജിയാർ പള്ളി റസ്നി പറയുകയാണ്, തീർച്ചയായും നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നിച്ചല്ലെങ്കിൽ ആളുകൾ പറയും. നമ്മുടെ വ്യക്തിത്വം എല്ലായിടത്തും പ്രകടമാവണമെങ്കിൽ എപ്പോഴും സത്യസന്ധരാവണം എന്ന് നമ്മുടെ പുലരിവട്ടത്തെ സംബന്ധിച്ചുള്ള ഒരു കമൻ്റാണ്.
0: ഷഹാന റഷീദ് മേലാറ്റൂരും, ഷാദിയ ഒറ്റപ്പാലം കുട്ടി, അഹമ്മദ് പേരശന്നൂർ ഒക്കെ സലാം പറഞ്ഞിരിക്കുന്നു. വാലൈക്കും സലാം. ജമീല വി പി കാളികാവ്, ഭൂമി തണുത്തു അൽഹംദുലില്ലാ, റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്ന്. മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജ, ഞാൻ പറഞ്ഞു വിചാരിച്ച് മുപ്പര സലാം പറഞ്ഞിട്ടേ ഉള്ളൂ, ഞങ്ങൾക്ക് മഴ കിട്ടി എന്ന് പറയാൻ വിചാരിച്ചിരിക്കുന്നു. കാരണം നേരത്തെ കഴിഞ്ഞ സൗദിയിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ ദമ്മാമിലൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മാഷാല്ല. ഏതായാലും നമ്മൾ പീസ് റേഡിയോ ഒരു കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് പറയുമ്പോഴേക്ക് നമ്മുടെ ശ്രോതാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊപ്പം നമ്മൾ ആവശ്യപ്പെട്ടതിനപ്പുറം അവർ ജാഗ്രത പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പ്രശ്നം എവിടെ വരും അറിയാം, എൻ്റെ കമൻ്റ് വായിച്ചില്ല എന്ന് കുറേ കമൻറ്റുകൾ ഇനി വരും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ രണ്ടാളും നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് മുന്നിൽ
1: ചിലത് വിട്ടുപോകും, ചിലത് ടൈം ഉണ്ടാവില്ല. ഏതായാലും ക്വിസിനെ സംബന്ധിച്ച് ഉത്തരം എല്ലാവരും ശരിയാക്കും എന്ന ഒരു ഫീഡ്ബാക്കാണ് ഉമ്മുകുൽസു ചിറമംഗലം നമുക്കും തോന്നിയിട്ടുണ്ട്
0: അല്ലേ.
1: എല്ലാവർക്കും ശരിയാക്കും, ഒരുപാട് കമന്റുകൾ ആ തരത്തിൽ വന്നിട്ടുണ്ടല്ലോ.
0: ഈസി ക്വസ്റ്റ്യൻ ആണ്.
1: ഓപ്ഷൻ, ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടേ, ആ ഓപ്ഷൻ കേട്ടപ്പോ പിന്നത്തെ ഓപ്ഷൻ ഒന്നും ഞാൻ കേട്ടില്ല. അപ്പൊ അതൊക്കെ ഉത്തരം ശരിയാക്കി.
0: അതല്ല, പിന്നെ ചില ആളുകളെങ്കിലും അത് കിട്ടിയ ഉടനെ ചോദ്യം കേട്ട ഉടനെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടൈപ്പ് ചെയ്ത് അയക്കരുത്, ഏത് ഉത്തരം അയക്കരുതെന്ന്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, അപ്പൊ തന്നെ ഉത്തരം ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്.
1: ആ ഉത്തരം ടൈപ്പ് ചെയ്ത് പോയില്ല ചിലരൊക്കെ,
0: അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏതായാലും അടുത്തതിൽ പരിഹരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അത് ശ്രദ്ധിക്കുക. അത് ആ ചോദ്യം കേൾക്കുമ്പോഴേക്കും ഉത്തരം അയക്കാനുള്ള ആവേശത്തിൽ എന്ത് ചെയ്യാണ് പിന്നെ വിളിച്ചതാണ്. നമ്മളുടെ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ചില ചോദ്യം ചോദിക്കുമ്പോഴേക്ക് ഞാൻ ചോദിച്ചിട്ടേ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നവരെ പറയാൻ പാടുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചില ബിരുദന്മാർ എണീറ്റിട്ട് രണ്ട് മൂന്ന് എന്ന് പറയല്ലേ, അന്ന പോലെയുള്ള
1: ഉത്തരം മനസ്സിൽ ഇങ്ങോട്ട് തിങ്ങാന്നൊക്കെ പറയുന്നത്.
0: ഓക്കെ, നമുക്കിനി ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ള കഥയോ അനുഭവമോ ചരിത്രമോ ഒക്കെ ഉണ്ടാവും. എന്നാണ് വിചാരിക്കുന്നത്. അനുഭവങ്ങളുടെ രാജാക്കന്മാരായിട്ട് കുറേ ആൾക്കാർ നമ്മുടെ റേഡിയോയിലുണ്ട്. അപ്പോൾ അത്തരം ചില കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ശ്രോതാക്കൾക്ക് കൂടി ഉപകാരപ്പെടുന്നതാണല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു അനുഭവമൊക്കെ.
1: ഞാൻ ജോലിയായിട്ട് ബന്ധപ്പെട്ട് സ്കൂള് മലപ്പുറം ജില്ലയിൽ കിട്ടിയപ്പോൾ ഒരു സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ നമ്മുടെ ഒരു പ്രവർത്തകനെ കണ്ടു, ആൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്ത് അവിടുത്തെ ഒരു വീട് കണ്ടെത്തി. അതിൻ്റെ ഓണറായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ വീടൊക്കെ കണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. പിന്നെ ഇയാൾ വിളിക്കുകയാണ്, നിങ്ങൾ വേഗം ഒന്ന് പറഞ്ഞാൽ നന്നായി. അഞ്ചാറ് ആളുകൾ വീട് വന്ന് നോക്കി, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അവരിങ്ങനെ ഇത് വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തരാനാണ് താല്പര്യം. അപ്പോൾ അവരിങ്ങനെ അയാളിങ്ങനെ സംസാരിക്കുകയാണ്, മലയാളികളുണ്ട് ഹിന്ദിക്കാരൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊക്കെ ഇയാൾ എന്നോട് എന്തിനാണ് പറയണത്. ഏതായാലും ഞാൻ അതൊന്നും പുറത്ത് കാണിക്കാതെ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് അയാളെ പോയി കണ്ടു. ഒരു മാസത്തെ വാടക അഡ്വാൻസും കൊടുത്തു. പിന്നെ എനിക്ക് മസ്ജിദിൻ്റെ കുറച്ചും കൂടി അടുത്ത് ഒരു വീട് കിട്ടി. അപ്പോൾ ഞാൻ ഇയാളെ കണ്ടിട്ട് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. നേരിട്ട് പോയി അവിടെ ഒരു നാട്ടിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ആളെ കണ്ടു. എന്നിട്ട് ഞാൻ അയാളോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു വീട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അഡ്വാൻസ് തന്നില്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അഞ്ചാറാളുകൾ കണ്ടുപോയിട്ടുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കി എനിക്ക് വേണ്ടിയിട്ട്, അവരാരെങ്കിലും എടുക്കുമല്ലോ. പക്ഷേ ഞാൻ അഡ്വാൻസ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് അഞ്ചാറാളുകൾ താല്പര്യം പ്രകടിപ്പിച്ചു പോയ ഈ വീടിന് ഞാൻ അഡ്വാൻസ് കൊടുത്തതോടുകൂടി ആരും ഇല്ല എന്നുള്ളതാണ്. പിന്നീട് ആരും വന്നിട്ടുമില്ല.
0: അഞ്ചാറാൾക്കാരില്ല,
1: ഇല്ല. ശരിക്കും അഞ്ചാറാളുകളെ അയാള് വായുവിൽ നിന്ന് എടുത്തിട്ട് നമ്മളോട് പറഞ്ഞത്. ഒരാളുടെ വീട് കച്ചവടം ചെയ്യലോ വാടക കൊടുക്കലോ അത് അഡ്വാൻസ് തിരിച്ചു കൊടുക്കലോ കൊടുക്കാതിരിക്കലോ ഒക്കെ ഒരാളുടെ ഇഷ്ടമാണ്, പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ ഈ നുണ പറഞ്ഞിട്ട് എന്തിനാണ് കച്ചവടം ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം.
0: അതെ, മൊത്തത്തിലെ പൊതുവേ അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പച്ചയായ ചില നാട്ടിലൊക്കെ നടക്കുന്നൊരു സംഭവമാണത്. എന്നാൽ അതിലൊരു ചതിയില്ലേ, ഒരു കള്ളത്തരമില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്.
1: നമ്മളെ ഒരു 5000 രൂപ കളഞ്ഞുപോയി, നമുക്ക് ചെറിയൊരു വിഷമമുണ്ടാവും. പക്ഷേ ഒരാൾ നമ്മുടെ ഒരു 5000 രൂപ പറ്റിച്ചു പോയി കഴിഞ്ഞാൽ,
0: അതെ,
1: അല്ലെങ്കിൽ നുണ പറഞ്ഞ് അത് കൈക്കലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വിഷമം വേറെ തന്നെ ആയിരിക്കും അല്ലേ.
0: അതിലേ ഈ കച്ചവടം അതുപോലെ തന്നെ ഇപ്രകാരമുള്ള ഈ വാടക അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഇപ്പം അഞ്ഞു ഒന്നും വേണ്ട. നമ്മൾ ഈ ഓട്ടോയിലൊക്കെ പല സമയങ്ങളിലും രാത്രിയൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അവിടേക്ക് ഇപ്പം ഒരു 150 ഒക്കെയാണ് നമ്മൾ പറയാറുള്ളത്, നിങ്ങളായതുകൊണ്ട് ഒരു 100 എന്നുള്ളത് എന്ന് പറയുന്നല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. അവിടെ ചെന്ന് ഇറങ്ങിയാണ്ട് നമ്മൾ ജസ്റ്റ് ചായ കുടിച്ച് അടുത്ത ആളോട് ചോദിക്കുമ്പോൾ അവിടേക്ക് ഇങ്ങനെ വേണം, 90 രൂപ കൊടുക്കലോ അല്ലേ. അപ്പോൾ ഒരു സ്നേഹം, ഇപ്പോൾ നിങ്ങൾ 5 ആൾ നിങ്ങൾക്ക് വരിക്കുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് തരായിരുന്നു എന്ന രൂപത്തിലാണ് എന്ത് ചെയ്തത്. അതെ, നിങ്ങൾക്ക് തരാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ നമ്മളും വിചാരിക്കുമോ നമ്മളോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കും,
1: നമ്മളത് ഉപേക്ഷിച്ചാൽ നല്ല നഷ്ടമായിരിക്കും എന്ന് നമ്മൾ കരുതും.
0: അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിലൊക്കെ അതിലൊന്നും ശരിക്കും സത്യം പറഞ്ഞാൽ എന്തല്ല എന്ന് വെച്ചാൽ അതൊരു അതിനൊരു വർക്കത്തുണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മളൊരാളെ പറ്റിച്ചിട്ട് 10 രൂപ ഉണ്ടാക്കണതിൽ ഒരു വർക്കത്തും ഉണ്ടാവാൻ സാധ്യതയില്ല. മാത്രമല്ല അത് പല ആളുകളും അങ്ങനെ പറയാറുണ്ട്, അങ്ങനെ പറ്റിച്ച് വാങ്ങിയതല്ലേ, നോളറിഞ്ഞു വാങ്ങിയതല്ലേ, അതിലൊന്നും ഇപ്പോൾ അത്ര അവന് ഉയരുന്നത് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. എത്ര ആയിപ്പോൾ അയാൾ കച്ചവടം തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ എത്ര ആൾ ഇപ്പോൾ അതിനോട് ഓടി ഇറങ്ങി. അപ്പോൾ ഈ അതിൽ വരുന്നൊരു വിഷയമാണ് നമ്മളെ ഈ ബ്രോക്കറേജ് ടീമില്ലേ, അതിൻ്റെ മറ്റൊരു വശമാണ്. ഇപ്പം നിങ്ങളൊരു സാധനത്തിൻ്റെ ആവശ്യക്കാരനാണ്, ഞാനത് വിറ്റൊഴിവാക്കാനുള്ള ആവശ്യക്കാരനാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കാരനായിട്ടായിരിക്കും ഈ ബ്രോക്കർ ഉണ്ടാവുക. അപ്പോൾ അവർ വന്നിട്ട് നിങ്ങളോടെന്താ പറയുക, ഞാൻ നിങ്ങളോട് അയാൾ ഒരുപാട് കാര്യം സംസാരിച്ചിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുള്ള ഉറപ്പാണ്, വലിയൊരു വില കൊടുത്താണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ വില ഏകദേശം ഒരു 500,000 എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഇപ്പം തന്നെ നമുക്ക് റെഡിയാക്കാം എന്ന രൂപത്തിൽ നിങ്ങൾ വിചാരിക്കുമോ, ശരിയാണ്, ഇവിടുന്നോ അല്ലാത്തവർ തന്നെ ഇന്നലെ കണ്ടു പരിചയമില്ലാത്തൊരു മനുഷ്യനോട് ഭയങ്കര സ്നേഹം, ഒരു 10 രൂപ ചായ വാങ്ങി കൊടുക്കാൻ തോന്നും. നേരെ ഇപ്പുറത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അതൊന്നും വിറ്റുപോണ സാധനമല്ല, ആർക്കാ പതൊക്കെ വേണ്ടി, അതേക്കാൾ നല്ല സ്ഥലവും കാര്യമൊക്കെ ഉള്ള സ്ഥലത്ത് അതിനേക്കാൾ വില കുറഞ്ഞ് കിട്ടുന്ന പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പം നമ്മളടുത്ത് തന്നെ ഉണ്ട്. പിന്നെ നമ്മളെ ക്ലയൻസിൻ്റെ അടുത്ത് വേറെയുണ്ട്. അപ്പോൾ ഇതൊന്നും ഇപ്പം അങ്ങനെ വിറ്റുപോകാൻ സാധ്യത, ഒരു കാര്യം ചെയ്യുക, ഒരു 3-3.5 ലക്ഷം രൂപയ്ക്കൊക്കെ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ട് പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട് വേണമെങ്കിൽ അങ്ങനെ എന്താക്കി ശരിയായിക്കൂടെ എന്ന് പറഞ്ഞ് ഇവനങ്ങട് ഞാൻ ഇവൻ്റെ ഒരു സ്വത്ത് വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ അധ്വാനിക്കുന്ന രൂപത്തിൽ പിന്നെ അപ്പോൾ ഇയാൾക്കും തോന്നുമോ എനിക്കും വേണ്ടിയിട്ട് ഇയാൾ വല്ലാണ്ട് പണിയെടുക്കുന്നുണ്ട്, ഇതൊരു പിന്നെ ട്രാപ്പ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിനായിട്ട് നിൽക്കുന്ന ഒരുപാടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ അവർക്ക് ആ കമ്മീഷനും കാര്യങ്ങളും ബ്രോക്കറേജൊക്കെ കിട്ടി ഇങ്ങനെ കുറേയായിട്ട് പിന്നെ നല്ല ഇസ്തിരിക്കെട്ട് നടക്കുന്നൊരു, ഇപ്പം കുറച്ച് ട്രെൻഡ് കുറഞ്ഞിരിക്കണമെങ്കിലും കുറച്ച് മുമ്പേ അതിൻ്റെതായിട്ടുള്ളൊരു പിന്നെ അതൊരു ജോലിയായിട്ട് തന്നെ ഏറ്റെടുത്ത ആളുകളുണ്ടായിരുന്നു.
5: രാവിലെ
0: രാവിലെ ഉപ്പായൊക്കെ മാറ്റി, അതെ അതെ. അപ്പോൾ ഓരോ സ്ഥലത്തെ ഓഫീസൊക്കെ തുറന്ന് എന്താണ് പിന്നെ ജോലി എന്ന് ചോദിച്ചാൽ പോലും അതൊരു ജോലിയായിട്ട്
5: റിയൽ എസ്റ്റേറ്റ്
0: പറഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ ആളുകളെ പറ്റിക്കുക എന്നുള്ളത്, രാവിലെ അവർ കുപ്പായം മാറ്റി ഇറങ്ങണം എന്തിനാ വെച്ചാൽ ഇന്നിപ്പോൾ ആരെ പറ്റിക്കാൻ പറ്റുക നോക്കാനാണല്ലോ.
5: വല വല ഇട്ടിട്ടുണ്ട് ഇന്ന് ആരെ കൂടും. ശരിക്കും ഇതില് മാന്യമായി ഇപ്പോ സെയിൽ നടത്തുന്ന ആളടുത്ത് നിന്ന് 2%, വാങ്ങുന്ന ആളടുത്ത് നിന്ന് 1%, ഇങ്ങനെ ചെയ്യുന്നവര് ഉണ്ട്. അത് നമുക്ക് തെറ്റെന്ന് പറയാൻ കഴിയില്ല അവരുടെ എക്സ്പീരിയൻസിന്റെ അറിവിന്റെ. പക്ഷേ ഇത് പിന്നെ കച്ചവടം അടിക്കുമ്പോ ഇതേമാതിരി വാങ്ങുന്ന ആളോട് കുറച്ച് റേറ്റ് കൂട്ടി പറയുകയും ഇയാളോട് ചവിട്ടി പിടിച്ച് വാങ്ങുകയും ചെയ്യുന്നത് അത് വളരെ മോശപ്പെട്ട കാര്യം
0: തന്നെയാണ് സൂചിപ്പിച്ചത്. കച്ചവടം നടക്കണമെങ്കിൽ എന്തായാലും ചില സമയങ്ങളിലൊക്കെ ഇപ്പം നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ചെല്ലാൻ പറ്റില്ല, അതായത് പാർട്ടിക്ക് ചെല്ലാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പം അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളോട് എവിടെ നിന്ന് കിട്ടാൻ ചോദിച്ചാൽ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതൊരു അത് അദ്ദേഹത്തിന് ജോലിയാണ്, അദ്ദേഹത്തിന് കഴിവ്
5: എല്ലാവർക്കും പറ്റുന്ന.
0: ഇത് നുണ പറഞ്ഞാണ്ട് കള്ളം പറഞ്ഞാണ്ടുള്ള പരിപാടി അത് സത്യം പറഞ്ഞാൽ അവരും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയാറില്ല ഇത്രേ കാര്യങ്ങൾ അയാളൊക്കെ ഈ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ, പക്ഷെ ഇപ്പോഴും എന്ത്
5: ചെയ്തിട്ടില്ല,
0: ഗതി പിടിച്ചില്ല. നേരെ മറിച്ച് അത് നേരെ ചൊവ്വ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല റേഞ്ചിലേക്ക് എത്താൻ
5: പറ്റും. ഇപ്പോൾ ഫാം ചെയ്തിരുന്ന സമയത്തെ ഒരു കച്ചവടക്കാരൻ എനിക്ക് നമ്മളന്ന് ആട് എവിടെ കിട്ടുകയെന്നിങ്ങനെ നമുക്ക് കണക്ഷനില്ലല്ലോ, അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാള് പറഞ്ഞു നല്ലൊരാടുണ്ട് ജമുനാപ്പാരി ആടാണ്. ഞാൻ പോയി നോക്കി, അപ്പോൾ തനി നാടൻ ആട്. അതിപ്പോൾ എനിക്ക് അറിയണതുകൊണ്ട്, ഏതാ ഇനം എന്ന് അറിയണതുകൊണ്ട്. അല്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ കുട്ടികൾക്ക് പാല് വേണം എന്ന് വിചാരിച്ചിട്ട് ജമുനാപ്പാരി എന്ന് കേട്ടിട്ടുണ്ടാവും, അതിന് നല്ല പാലുണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും. ഇയാൾ പറഞ്ഞു കൊടുത്ത് എടുക്കും, ഷുവറായിട്ട് എടുക്കും. അതൊക്കെ എന്തോ ഒരു പറ്റിപ്പാണ്.
0: ആണ്, പോയി വരുന്ന സമയത്തായിരിക്കും പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വാങ്ങിയ ആൾ പെടുന്നത്, അപ്പോഴേക്കും അവൻ്റെ കരാറ് കഴിഞ്ഞാൽ പോയിട്ടുണ്ടാവും, പക്ഷെ ഗതി പിടിക്കില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുള്ള പിന്നെ നമ്മുടെ ശ്രോതാക്കൾ തന്നെ ഉണ്ടാവാം. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് നമുക്ക് സമയം വിട്ടുകൊടുക്കാം. വളരെ ചെറിയൊരു ഒരു ചിന്തയാണെങ്കിൽ പോലും ഒരു അനുഭവമാണെങ്കിൽ പോലും ഒരുപാട് ഏരിയകൾ ഈ ഭാഗത്തുണ്ട്. നമ്മുടെ ആളുകൾക്ക് തന്നെ അനുഭവങ്ങളുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വരാൻ സാധിക്കും.
5: തീർച്ചയായും നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മുടെ ശ്രോതാക്കളും നമ്മളും നമ്മളെ ആരും പറ്റിക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കടയിൽ കയറിയാൽ ഇതിന് എത്രയാണ് വില, പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങൾ ഇതിന് എത്രയാണ് എന്ന് ചോദിക്കാൻ മടിക്കേണ്ട കാര്യമല്ല. ഒരു ഇറച്ചിപ്പീടിയിൽ കയറിയാൽ നമ്മൾ നോക്കിയിട്ട് നമ്മൾ അഭിപ്രായം പറയണം, ഈ ഈ ഇത് വന്നെടുക്കണം, കൈക്കുറകം വന്നെടുക്കണം, അല്ലെങ്കിൽ മാന്തെടുക്കണം, അങ്ങനെ പറഞ്ഞ് മറ്റേ നമ്മളാണ് പോയിട്ട് ഇത്ര അത്ര അത് ആയിക്കഴിഞ്ഞാൽ ഷുവറായിട്ട്
0: പറ്റിക്കപ്പെടും.
5: അപ്പോൾ നമുക്ക് പിന്നീട് ഒരു ഖേദം ഉണ്ടാകാം, എന്നെ പറ്റിച്ചല്ലോ എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചുണ്ടല്ലോ നമ്മളെ നാട്ടിലുള്ളവർ നമ്മളെ പറ്റിക്കും തന്നെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം.
0: കേട്ടോ, ആയിക്കോട്ടെ. നമ്മളിനി കൂടുതൽ പറഞ്ഞ എല്ലാവരും പറ്റിപ്പാരാണെന്ന് പറഞ്ഞാൽ വേണ്ട,
5: ആ
0: ഒരു ചിന്തയിലേക്കും പോകേണ്ടതില്ല. എന്തായാലും ഇനി ഇതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ശ്രോതാക്കൾ വരട്ടെ. നമുക്ക് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കേൾക്കാം.

0: മാഷാല്ലാ, നമ്മൾ അനുഭവം പറഞ്ഞ് ആ ഒരു പിന്നെ ഏരിയയിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന അല്ലേ വലിയൊരു പിന്നെ പാഠം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്താണ് ഇപ്പൊ നമ്മൾ കേട്ടത്.
1: നമ്മൾ ഒന്നുമല്ല എന്ന ഒരു ആശയം കൂടി ഇതിലുണ്ട്. ഇന്നത്തെ സ്റ്റാറ്റസ് വീഡിയോ എല്ലാവരും ഒന്ന് എടുത്ത് നോക്കണം.
0: തീർച്ചയായിട്ടും സ്റ്റാറ്റസ് വീഡിയോ നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ നമ്മുടെ മൊബൈലിൽ നമ്മൾ കേൾക്കുന്നു കാണുന്നു എന്നതിനപ്പുറം അത് തൊട്ടപ്പുറത്തേക്ക് അത് കാണുമ്പോഴേക്ക് നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ നമ്മളെ മൊബൈലിലേക്ക് ഈ ഒരു സംവിധാനത്തോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകൾക്ക് കറക്റ്റ് ആ ടൈമിലേക്ക് ഒന്നുകിൽ നമ്മുടെ ഗ്രൂപ്പുകൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള സംവിധാനങ്ങൾ വഴിയൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യണം, അപ്പോഴൊക്കെ തന്നെ ഒരു 10 ആളിലേക്കെങ്കിലും നമ്മളത് ഷെയർ ചെയ്യുക, നമ്മൾ ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യുക. ആരെങ്കിലും അത് കണ്ടിട്ട് ഒരായത്ത് പഠിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ അവരുടെ മനസ്സിലത് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യുക, അത്തരം നന്മകളിൽ
1: ഇപ്പോൾ വെറുതെ ഒരാൾ ഇത് കേട്ട് ആസ്വദിക്കാൻ വേണ്ടി കേട്ടാൽ തന്നെ
0: കൂലി കിട്ടും.
1: പുണ്യകരമായ
0: എന്തായാലും അത് ഇപ്പോഴത്തന്നെ നമ്മൾ സ്റ്റാറ്റസ് വെക്കുകയും അതോടൊപ്പം ബാക്കിയുള്ള ആളുകളേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ശ്രോതാക്കൾ നമ്മളിലേക്ക് വന്ന് ചെന്നിട്ടുണ്ട്. ഇംതിയാസ് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ ആവശ്യത്തിന് ഡിമാൻഡ്സുകൾ കൂടുതലായിരിക്കും, അപ്പോഴാണ് ഇത്തരം സംസാരങ്ങളെല്ലാം ഉണ്ടാവാറുള്ളത്. നമ്മൾ നിങ്ങൾ നേരത്തെ അനുഭവത്തിൻ്റെ ആ ഒരു വെച്ചിട്ടാണ്, ആരെയും പറ്റിച്ചിട്ടോ ഹറാമായ മുതലുകളോ നമ്മുടെ കയ്യിൽ പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ജമീല വി കെ പൂനൂർ. സഹൽ എടപ്പാൾ, വായുവിൽ നിന്നും 6 പേര് വീടിന് വേണ്ടി. നേരത്തെ നിങ്ങൾ
1: പറഞ്ഞു
0: നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചേച്ചിട്ട് അപ്പുറത്ത് വായു ഒന്നിന് ആരാൾ കണ്ടെച്ചിട്ടാണ് പറയുന്നത്
1: കണ്ടെത്തി നമ്മൾക്ക് വേണ്ടിയിട്ട്. ആരിഫ കുന്നപ്പള്ളി പറഞ്ഞത് ഓപ്ഷൻ തീരുന്നതിന് മുമ്പ് തന്നെ ആൻസർ ചെയ്തു. ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഓപ്ഷൻ എ എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല എന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു. 1 മിനിറ്റ് കൊണ്ട് ഒരു വലിയ അറിവാണ് കിട്ടിയത്, അൽഹംദുലില്ലാഹ്. സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന് പറയുന്നു. പിന്നെ ക്വിസിനെ പറ്റിയും കൂടി പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റം കനിയുമോ എന്ന് അറിയില്ല, എന്തായാലും അറിവാണല്ലോ വലുത് എന്ന് സഫിയ കെ തിരൂരങ്ങാടി.
0: ഇംതിയാസ് ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്, യാത്ര ചെയ്യുന്നവർ നിങ്ങൾക്കൊക്കെ ആയിരിക്കും അത്, യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഇന്ന് ഹോട്ടൽ തുറക്കുന്നതല്ല.
1: ആ നല്ലൊരു, ഇന്നെന്താണാവോ, ഇന്ന് സമരം, ആ ഗ്യാസിന്റെ ഒരു വില കൂടിയതുമായിട്ട് ബന്ധപ്പെട്ട സമരമാണ്. പിന്നെ നമ്മുടെ ഡോക്ടറുടെ ഒരു ടോക്ക് ഉണ്ടായാലും മൂക്കിൽ നിന്ന് രക്തം വരുന്നത്, അതിനെപ്പറ്റി നഫീസ താമരശ്ശേരി പറഞ്ഞ എന്താ അറിയോ, നല്ലൊരു അറിവാണ് ഇപ്പോൾ കിട്ടിയത്, ചിലരുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനത്തെ ഒരു ഇത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. 1 മിനിറ്റ് ആണെങ്കിലും ഒരു ദിവസം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. അള്ളാഹു അവർക്കെല്ലാം തക്കതായ പ്രതിഫലം നൽകട്ടെ, ആമീൻ എന്ന് സക്കീന ഉദരംബൈൽ.
0: സഫിയ കെ തിരുരങ്ങാടി, ഇസ്ലാം അലൈക്കും. നല്ലൊരു അനുഭവം തന്നെ, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. നമ്മളെപ്പോഴും സത്യം പറയുക, സത്യത്തിലെ വിജയമുള്ളൂ, കളവ് പറയുന്നവർക്ക് ഒരിക്കലും ബർക്കത്ത് ലഭിക്കുകയില്ല എന്ന് അനുഭവത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക്.
1: മൈമൂന ചീക്കിലോട്, സിസ്റ്റത്തിൻ്റെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്.
0: ഉമ്മുകുൽസു ചിറമംഗലം, ശബ്ദം കുറവാണ്, വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളൊന്നും അങ്ങനെ കമൻറ്റ് ചെയ്തായിട്ട് കണ്ടിട്ടില്ല. മൊബൈലിലെ വോളിയം ഒന്ന് കൂട്ടി നോക്കൂ എന്ന് ആദ്യം നിർദ്ദേശിക്കുകയാണ്, ഇല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമൻ്റ് അടി ചെയ്യാം.
1: യെസ്, റിവൈൻഡിൽ പരിപാടികൾ കാണുന്നില്ല എന്ന് ഒരു ശ്രോതാവ് പറയുന്നു. ടെക്നിക്കൽ ഡെസ്ക് ശ്രദ്ധിക്കാം. ഇന്ന് ക്വിസ് മത്സരം പലരും തെറ്റിക്കാനുള്ള ഒരു സാധ്യത കൂടി നമ്മുടെ ഒരു ശ്രോതാവ് ഇംതിയാസ് തിരുവമ്പാടി പറയുന്നുണ്ട്. മറിയം റളിയല്ലാഹു അൻഹ, ആയിഷ ബി ആസിയ ബിബി.
0: ഞാനത് പറയാൻ നിൽക്കായിരുന്നു, ചെറിയൊരു കൺഫ്യൂഷൻ ചോദ്യത്തിൽ വരുന്നവർക്ക് അതെന്ത് ചെയ്യണം,
1: ഇതിൽ പറയപ്പെട്ട ഒരു ആളുടെ ചരിത്രം പറയുന്നുണ്ട്, പേര് പറയുന്നുണ്ട്, അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്.
0: പേര് പറയപ്പെട്ട എന്നുള്ളതും പിന്നെ ചരിത്രം പറയപ്പെട്ട എന്നുള്ളതും പറയുമ്പോഴേ ചിലപ്പം ആസിയ അല്ലെങ്കിൽ മറിയം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ
1: സാധ്യതയുണ്ട്,
0: അത് സ്വാഭാവികമായിട്ടും.
1: അപ്പൊ നമ്മൾ പ്രത്യേകം ഒന്ന് സ്ട്രെസ് ചെയ്ത് തന്നെ പറഞ്ഞു, ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പേര് പറയപ്പെട്ട എന്ന് പറഞ്ഞു. മഴ കിട്ടാത്ത ഒരു വിഷമം ഖൈറുന്നിസ തെക്കിൽ പങ്കുവെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അനുഗൃഹീതമായ മഴ അവർക്ക് കിട്ടുമാറാകട്ടെ.
0: സാദിഖ് പാലക്കാഴി, അസ്സലാമു അലൈക്കും. നാദറായിട്ട് മുഴിക്കൽ, അസ്സലാമു അലൈക്കും. ക്വിസ് വളരെ ഈസി, എന്തായാലും കാത്തിരിക്കാം എന്ന് പറഞ്ഞ്. സിസ്റ്റത്തിൻ്റെ പിണക്കം മാറിയോ എന്നറിയില്ല, അപ്പം അവരോട് കുറച്ച് കാലമായിട്ട് സിസ്റ്റം പിണങ്ങിക്കൊണ്ടിരിക്കാൻ തോന്നുന്നത്.
1: ഷുഐബ് കാരാടൻ വളരെ പ്രസക്തമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, വാക്ക് പുഷ്പമാകുമ്പോൾ പ്രവൃത്തി അതിൻ്റെ സുഗന്ധമാകണം.
0: മൈമൂനത്തേക്ക് പോയിൽ കരിക്കുളം, നമ്മൾ നേരത്തെ സാദിയ എന്നൊരു സഹോദരി സുഖമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന. ആ സഹോദരിയുടെ രോഗം അള്ളാഹു വേഗം സുഖപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റേഡിയോയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കൊക്കെ ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹം ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ നമ്മുടെ വിശേഷങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നമ്മളെ സ്വന്തം രക്തബന്ധത്തിലോ അല്ല അയൽവാസികളോ അല്ലാത്ത കുറേ ആളുകൾ നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സഹപ്രവർത്തകരൊക്കെ ആയിട്ട് നമ്മളൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അൽഹംദുലില്ലാഹ്.
1: ഒരു ചെറിയൊരു കഥ, ഷക്കീർ ഉമർ അകലാട്, നമ്മുടെ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഫീഡ്ബാക്ക് ഒന്നുമല്ല, ചെറിയൊരു കഥ നല്ലതായിട്ട് തോന്നി, വായിച്ചാലോ. മഴവില്ല്, നാട്ടുംപുറത്തെ ആ ചെറിയ തോടിനു കുറുകെ ഒരു പഴയ തെങ്ങിൻ തടിയുണ്ടായിരുന്നു. അതായിരുന്നു അക്കരെ എത്താനുള്ള ഏക വഴി. ഒരു വൈകുന്നേരം മഴ തോർന്ന നേരം നാണുവപ്പൂപ്പൻ തോടിൻ്റെ വക്കത്ത് നിൽക്കുകയായിരുന്നു. അക്കരെ നിൽക്കുന്ന ചെറിയ കുട്ടി പാറുവിനോട് അദ്ദേഹം വിളിച്ചു ചോദിച്ചു, മോളെ തടിയിൽ വഴുക്കലുണ്ടാകും, സൂക്ഷിച്ചു വരണേ. പാറു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പൂപ്പ പേടിക്കണ്ട, ഞാൻ ആകാശത്തെ മഴവില്ല് നോക്കിയാണ് നടക്കുന്നത്, അപ്പോൾ പേടി തോന്നില്ല. അവൾ പതുക്കെ നടന്ന് അക്കരയെത്തി അപ്പൂപ്പൻ്റെ കയ്യിൽ പിടിച്ചു. ആ കുഞ്ഞു മനസ്സിൻ്റെ ധൈര്യവും നിഷ്കളങ്കതയും കണ്ട് അപ്പൂപ്പൻ ചിരിച്ചു. നഗരങ്ങളിലെ വലിയ പാലങ്ങളെക്കാൾ കരുത്തുണ്ട് ഞങ്ങളുടെ ഈ തെങ്ങിൻ തടിക്കെന്ന് അപ്പൂപ്പന് തോന്നി. ഒരു വലിയൊരു സന്ദേശമുള്ള കഥയല്ലെങ്കിലും നല്ലൊരു കഥ. ഇത് കേട്ടിട്ടില്ല, അദ്ദേഹം എഴുതിയതായിരിക്കോ?
0: പുള്ളി നല്ല എഴുത്തുകാരനാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ രണ്ടു മൂന്ന് ആളുകൾ നമുക്ക് ഇതിലിപ്പോ ഇന്നിപ്പോ അമീറിനെ കാണുന്നില്ല.
1: ഇല്ല, എന്തുപറ്റി? ജിദ്ദയിൽ നിന്നാണ് അദ്ദേഹം നമ്മളോട് ചേരാറുള്ളത്.
0: അതെ അതെ അതെ. അങ്ങനത്തെ കുറെ ആളുകൾ എഴുത്തുമായിട്ടും അവരുടെ സന്ദേശങ്ങളായിട്ടൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. എന്തായാലും അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും കിട്ടിയ നല്ല മഴ, നല്ല തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. അരിക്കുളത്ത് നിന്നും ഷഹനാസാണ് ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. കാരക്കുന്ന് മാളികപ്പറമ്പ് ആമിന. ആൻസർ ഈസ് വെരി സിമ്പിൾ. അത് ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിളായിട്ടായിരിക്കും അങ്ങനെ അല്ലേ? സഫി അടപ്പാൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സിസ്റ്റത്തിൻ്റെ കാരുണ്യത്തിനായിട്ട് കനിയുമോ എന്ന് മൈമുന ചേക്കിലോട് നേരത്തെ. ഷൊഹിബ കാരാടൻ, അതുപോലെ തന്നെ ഫാസില എ ജി പോത്തങ്കണ്ടൻ സലാം പറഞ്ഞിരിക്കുന്നു. ഷക്കീന ഉദരംപോയിൽ, ഉമ്മുകുൽസു ചിറമംഗലം, നഫീസ പി എ താമരശ്ശേരി, ഒരുപാട് ആളുകൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അസ്സലാമു അലൈക്കും. നമ്മൾ റേഡിയോയിൽ കൂടി എത്ര നല്ല നന്മകളാണ് കേൾക്കുന്നത്. റേഡിയോ കേൾക്കാത്തവർക്ക് നഷ്ടം തന്നെയാണ്. രാവിലെ 2 മണിക്കൂർ നല്ല സന്തോഷം തന്നെയാണ്, സമാധാനവും. നമ്മുടെ പി ആർ കുടുംബത്തിന് അള്ളാഹു സന്തോഷവും സമാധാനവും കൊടുക്കട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സഫിയ കെ തിരൂരങ്ങാടി ഫീഡ്ബാക്ക് അറിയിച്ചിരിക്കുന്നു.
0: രാവിലത്തെ ഈ ഒരു 2 മണിക്കൂറത്തെ ലൈവ് പ്രോഗ്രാമിലാണ് നമ്മൾ ഉള്ളത്, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു പിന്നെ ഒഴുക്കുണ്ടാകാം. എന്നാൽ അതിനേക്കാൾ എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടികളും നേരത്തെ നമ്മളെ ശ്രോതാക്കൾ പറയുന്നത് ഒന്നിനൊന്ന് മെച്ചാണ്. അപ്പം അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ചില ചെറിയ ചെറിയ നുറുങ്ങുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, റേഡിയോയിൽ നിന്ന് കിട്ടാതെ. അതിൽപ്പെട്ട ഒരു പ്രോഗ്രാമാണ് മുഖമൊഴി എന്ന് പറയുന്നത്. മുഖമൊഴിയെക്കുറിച്ച് നമുക്കറിയാം. പിന്നെ ഒരു എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും രാവിലെ 11:10 മുഖമൊഴി നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്കത് വീണ്ടും കേൾക്കണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ നമുക്ക് റിവൈൻഡിലുണ്ട്. പിന്നെ നേർപഥം വാരികയിലെ അതിലുള്ളൊരു പങ്ക്തിയാണ് മുഖമൊഴി എന്നുള്ളത്. ആ ഒരു ലേഖനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പങ്ക്തിയുടെ പിന്നെ ശബ്ദാവിഷ്കാരമാണ് മുഖമൊഴി എന്ന പ്രോഗ്രാമായിട്ട് നമ്മൾ കേൾക്കാറുള്ളത്. ഇപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ആ ഒരു പ്രോഗ്രാം കേട്ടാലോ. മുഖമൊഴി, വാക്കുകൾക്ക് മൂർച്ച കൂട്ടരുത്. ഉസ്മാൻ പാലക്കാഴി രചിച്ച നമ്മുടെ നേർപഥം വാരികയിൽ വന്ന മുഖമൊഴിക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: വാക്കുകൾക്ക് മൂർച്ച കൂട്ടരുത്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസനോട് ഒരാൾ ചോദിച്ചു, 10 മിനിറ്റ് സംസാരിക്കുന്നതിന് വേണ്ടി താങ്കൾ എത്ര സമയം തയ്യാറെടുപ്പ് നടത്തുന്നു? 2 ആഴ്ച, വിൽസന്റെ മറുപടി. 1 മണിക്കൂർ പ്രസംഗിക്കുന്നതിനോ 1 ആഴ്ച. 3 മണിക്കൂർ സംസാരിക്കുന്നതിനോ ഞാൻ ഇപ്പോൾ തന്നെ തയ്യാറാണ്, വിൽസൺ പറഞ്ഞു. കുറച്ചു പറയാൻ, നന്നായി പറയാൻ നല്ല തയ്യാറെടുപ്പ് വേണം. കഴമ്പില്ലാത്ത കാര്യങ്ങൾ മണിക്കൂറുകണക്കിന് പറയാൻ ഒരു തയ്യാറെടുപ്പിൻ്റെയും ആവശ്യമില്ല എന്ന് സാരം. വാക്കുകൾ നല്ലതെങ്കിൽ അവ മാനുഷിക ബന്ധങ്ങളെ ദൃഢീകരിക്കും, മോശമെങ്കിൽ ബന്ധങ്ങളെ നശിപ്പിക്കും. നല്ല വാക്കുകൾ ഉപയോഗപ്പെടുത്തി നന്നായി സംസാരിക്കുന്നവൻ സമൂഹത്തിൽ ആദരണീയനായിരിക്കും. സന്ദർഭത്തിനനുസരിച്ച് വാക്കുകൾ വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. സന്ദർഭവും വസ്തുതകളും മനസ്സിലാക്കി അനുയോജ്യമായ സ്വയം നിയന്ത്രണത്തോടുകൂടി വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. എല്ലാ കാര്യത്തിലും എന്ന പോലെ സംസാരത്തിലും മിതത്വം പാലിക്കണം. എല്ലാവർക്കും സമയം വിലയേറിയതാണ്. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് വിഷമിപ്പിക്കുന്നത് ശരിയല്ല. വായിൽ തോന്നുന്നതെല്ലാം അടുക്കും ചിട്ടയുമില്ലാതെ വിളിച്ചു പറയുന്നതും ഭൂഷണമല്ല. ഒരാളുടെ സംഭാഷണം ശ്രവിച്ചാൽ തന്നെ അവൻ അറിവുള്ളവനാണോ അല്ലേ എന്ന് പറയാൻ സാധിക്കും. വിവരമുള്ളവർ കൂടുതൽ സംസാരിച്ച് സമയം മെനക്കെടുത്താൻ ശ്രമിക്കില്ല. അറിവിൻ്റെ ആത്മാവ് മിതത്വമാണ് എന്ന് ഷേക്സ്പിയർ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. കൂടുതൽ പറയുന്നതിലല്ല, കുറച്ച് കാര്യമാത്ര പ്രസക്തമായി പറയുന്നതാണ് അറിവിൻ്റെ അടയാളം. എന്തും വിളിച്ചു പറയാൻ അറപ്പും വെറുപ്പും ഇല്ലാത്തവരായി മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലെന്താ കുഴപ്പമെന്നാണ് അവർക്ക് ചോദിക്കാനുള്ളത്. അതാണത്രേ പുരോഗമനത്തിൻ്റെ അടയാളം. സമൂഹം ആദരിക്കുന്ന പല രാഷ്ട്രീയ നേതാക്കളും തങ്ങളുടെ വാക്കുകളിൽ സൂക്ഷ്മത പുലർത്താത്തത് നാം കാണുന്നു. അത് വിവാദമാകുമ്പോൾ ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്, ഞാനങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്നായിരിക്കും വിശദീകരണം. അങ്ങനെ പറഞ്ഞതിന് തെളിവുണ്ടായിട്ടും അവർ നിഷേധത്തിൽ ഉറച്ചു നിൽക്കും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് നാവ്. അള്ളാഹു നൽകിയ മഹത്തായ ഒരനുഗ്രഹം. അപാരമാണ് നാവിൻ്റെ ശക്തി. അതിനെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിക്കണമെന്നാണ് ഇസ്ലാമിക നിർദ്ദേശം. അബൂ ഹുറൈറ റളിയല്ലാഹുഅൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ.
0: മാഷാല്ലാ, നമ്മൾ പിന്നെ കേട്ട ഈ ഒരു പിൻഭാഗം നമുക്ക് ഇനി വായിക്കണമെന്നുണ്ടെങ്കിൽ നേർപഥം വാരികയിലെ നമ്മുടെ മുഖമൊഴി പ്രോഗ്രാം നമുക്ക് വായിക്കാവുന്നതാണ്. ഇനിയും ഇത് കേൾക്കണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു പ്രോഗ്രാമും റേഡിയോ സംബന്ധിച്ചിടത്തോളം പിൻ അതിൻ്റെ റിവൈൻഡ് ഓപ്ഷനിൽ നമുക്ക് കേൾക്കാം. ഇപ്പം നേരത്തെ ശ്രോതാക്കൾ ഒന്ന് രണ്ട് ആളുകൾ റിവൈൻഡ് പ്രോഗ്രാം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ ടെക്നിക്കൽ ചില സമയങ്ങളിൽ എന്തെങ്കിലും വേറെ വരുമ്പോൾ ഇൻഷാല്ല അത് അല്പസമയങ്ങൾക്കകം തന്നെ അത് പിന്നെ പരിഹരിക്കപ്പെടും എന്ന് തന്നെ വിചാരിക്കാം. എന്തായാലും പിന്നെ നേർപഥം വാരികയിലെ മുഖമൊഴിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമുക്ക് ഒരു അല്പസമയം വൈകിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. തിരുമൊഴികൾ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. തിരുമൊഴികൾ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ 7 മണി കറക്റ്റ് സമയത്തിനാണ് ഇപ്പോൾ തിരുമൊഴികൾ പ്രോഗ്രാം കേൾക്കാറുള്ളത്. നമ്മളിനി അതിൻ്റെ സമയം വൈകിപ്പിക്കേണ്ടതില്ല. ഇപ്പോൾ തിരുമൊഴികൾ കേൾക്കാം.

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: ഓരോ ദിവസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ പഠിക്കാനും അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും ഒരു അല്പസമയം കൊണ്ട് തന്നെ സഞ്ചരിക്കാനും കഴിയുന്ന മഹത്തായ ഒരു പ്രോഗ്രാമാണ് നമുക്ക് തിരുമൊഴികൾ പ്രോഗ്രാം. പരീക്ഷണങ്ങളുടെ അതിതീവ്രകാലം വരും, ക്ഷമയുള്ളവരാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ അധികരിച്ചുകൊണ്ട് കെ വി മുഹമ്മദ് അലി നമ്മോട് സംസാരിക്കും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ അബ്ദുല്ലാഹി ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ വറാഇക്കും സമാനു സബ്റിൻ ലിൽ മുതമസ്സിക്കി ഫീഹി അജ്റു 50 ഷഹീദൻ മിൻകും. ബിസ്റഡി ശ്രോതാക്കളെ, സ്വഹീഹുൽ ജാമിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. ചെറിയ പദവ്യത്യാസത്തോടുകൂടി മറ്റ് പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ആശയമുള്ള ഹദീസ് നമുക്ക് കാണാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസിൻ്റെ നിവേദകൻ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അബു അബ്ദി റഹ്മാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ബിൻ ഖാഫിൽ അൽ ഹുദലി, അദ്ദേഹത്തിന് മുഴുവൻ നാമം അങ്ങനെ അബു അബ്ദി റഹ്മാൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. ഹിജ്റ 32 അദ്ദേഹം മദീനയിൽ വെച്ച് മരണപ്പെടുന്നത്. ആദ്യകാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹനായ സഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സ്വാഹിബ് റസൂലില്ലാ, റസൂലിൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതി, കൂടെ നടക്കുന്ന ആൾ എന്നർത്ഥത്തിൽ സ്വാഹിബുൻ അലൈ റസൂലില്ലാ എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ പരസ്യമായി മക്കയിൽ വെച്ച് ജനങ്ങൾക്കാണ് ആദ്യമായി സ്വഹാബികളിൽ നിന്ന് ഉറക്കെ ഓതി പരസ്യമായി ഓതി കേൾപ്പിച്ച അദ്ദേഹമാണ് എന്നാണ് ചരിത്രം. വളരെ ധീരനായിരുന്നു. ഖുർആൻ ഉറക്കെ ഓതിയതിൻ്റെ പേരിൽ അതേപോലെ മറ്റു പല കാര്യങ്ങളുടെയും കാരണത്താൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മക്കയ്ക്കാരിൽ നിന്ന്. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഇഷ്ടത്തോടുകൂടി കൂടെ നടത്തിയിരുന്നു അദ്ദേഹത്തെ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നബിയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട് എന്നതും നാം മനസ്സിലാക്കുക. 848 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നമുക്ക് കാണാനാകുന്നത്. അതിൽ 64 ഹദീസുകൾ സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒരേപോലെ വന്ന ഹദീസുകളാണ് എന്നതും നമുക്ക് വായിക്കാനാകും. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ വറാഇക്കും സമാനു സബ്റിൻ ലിൽ മുതമസ്സിക്കി ഫീഹി അജ്റു 50 ഷഹീദൻ മിൻകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിനോട് പറയുകയാണ് ഇന്ന മിൻ വറാഇക്കും സമാനു സബ്റിൻ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറകിൽ ക്ഷമയുടെ ഒരു കാലം വരാനുണ്ട്. ക്ഷമ അനിവാര്യമായ, ക്ഷമിച്ചു നിന്നെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന നിലക്ക് ഒരു സമാനു സബർ, അയ്യാമൻ ലാ തരീഖലക്കും ഫിഹ ഇല്ല സബർ, സബറല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത രൂപത്തിൽ നന്നായി ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട്. അതല്ലെങ്കിൽ ക്ഷമ ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഘട്ടം വരുന്ന, പ്രശംസിക്കപ്പെടുന്ന ഒരു കാലം വരാനുണ്ട്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ കൂടി സൂചിപ്പിച്ചു, ലിൽ മുതമസ്സിക്കി ഫീഹി അജ്റു 50 ഷഹീദൻ മിൻകും. ലിൽ മുതമസ്സിക്കി ഫീഹി, ആ കാലത്ത് ദീനിൽ മുറുകെ പിടിച്ച് നിൽക്കുന്നവന്, ക്ഷമയോടുകൂടി ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് വ്യതിചലിക്കാതെ അള്ളാഹുവിൻ്റെ മതനിയമങ്ങളെ ഉൾക്കൊണ്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അജ്റു 50 ഷഹീദൻ മിൻകും, നിങ്ങളിൽ നിന്നും 50 രക്തസാക്ഷികളുടെ, ശുഹദാക്കളുടെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രവചിക്കുന്നത്, ഒരർത്ഥത്തിൽ സന്തോഷവാർത്ത നൽകുന്നത്. ഒപ്പം വരാനിരിക്കുന്ന വലിയ പരീക്ഷണങ്ങളുടെ അതിതീവ്രകാലത്തെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തൽ നടത്തുന്നത്. മറ്റു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോട് പറയുന്നു, ഇന്ന മിൻ വറാഇക്കും അയ്യാമസ്സബിരി, നിങ്ങൾക്ക് പിറകിൽ ക്ഷമയുടെ ദിവസങ്ങളാണ്, ക്ഷമ അനിവാര്യമായ ദിവസങ്ങളാണ് ഇനി വരാനുള്ള കാലം. അസ്സബ്റു ഫീഹിന്ന, ആ കാലഘട്ടത്തിൽ ക്ഷമയോടുകൂടി നിലകൊള്ളുന്നത്, ഖബ്ലി അലൽ ജംറി ലിൽ ആമിലി ഫിഹ അജ്റു 50, തീക്കനൽ ജംറ് അത് പിടിക്കുന്നവനെ പോലെയായിരിക്കും അന്ന് ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ, അത്രമാത്രം ക്ഷമയുള്ളവനെ മുന്നോട്ട് പോകാനാകൂ. എന്നിട്ട് പറഞ്ഞു, അന്ന് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് മുന്നോട്ട് പോകുന്നവന്, ജീവിക്കുന്നവന് 50 പേരുടെ പ്രതിഫലമുണ്ട്. അപ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാ, അജ്റു 50 മിൻഹും, ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ 50 പ്രതിഫലമാണോ, ഒരാൾ ചെയ്യുമ്പോൾ 50 ആളുടെ പ്രതിഫലം ലഭിക്കുമെന്നാണോ അങ്ങ് സൂചിപ്പിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിക്കുന്നത് ഔ ഹംസീന മിൻ, അതോ ഞങ്ങളിൽ നിന്നുള്ള 50 പേരുടെ പ്രതിഫലവും ആ വരാനിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് കിട്ടുമെന്നാണോ? അപ്പോൾ റസൂൽ മറുപടി ഹംസീന മിൻകും, നിങ്ങളിൽ നിന്നുമുള്ള 50 പേർ, സഹാബികളിൽ നിന്നും 50 പേർക്കുള്ള പ്രതിഫലം, അവർക്ക് ലഭിക്കുന്ന ഉത്തമമായ പ്രതിഫലം അക്കാലഘട്ടത്തിൽ ക്ഷമയോടുകൂടി കഷ്ടപ്പെട്ടുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ദീനനുസരിച്ച് ദേൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ലഭിക്കാനുണ്ട് എന്ന് അള്ളാഹു റസൂൽ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സ്വഹാബികളിൽ നിന്നും ശുഹദാക്കളാകുന്ന 50 പേരുടെ പ്രതിഫലം അതിനുമാത്രം ഇരട്ടിയായിട്ട് ആ കാലഘട്ടത്തിലെ ക്ഷമക്കും ത്യാഗത്തിനും കഷ്ടപ്പാടിനും എല്ലാം അള്ളാഹു നൽകുമെന്നാണ്. മാത്രവുമല്ല അതുകൊണ്ട് തന്നെ അക്കാലത്തെ അതിശക്തമായ പരീക്ഷണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ വലിയ പ്രതിഫലം ലഭിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. അവസാന കാലത്ത് ദീൻ കുറയും, ദീനനുസരിച്ച് ജീവിക്കുന്നവർ കുറയും, ജീവിക്കുന്നവർക്ക് തന്നെ വലിയ പ്രയാസമായിരിക്കും. അന്ന് പ്രതിസന്ധികളെ ക്ഷമയോടെ തരണം ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അറിയിക്കുന്നത്. അപ്പോൾ ക്ഷമയെ പ്രോത്സാഹിപ്പിക്കുകയാണ്, പതറാതെ പിടിച്ചു നിൽക്കേണ്ടവനാണ് ഒരു വിശ്വാസി എന്ന ഓർമ്മപ്പെടുത്തൽ ഇവിടെ നടക്കുന്നു. നമ്മളറിയുക, പരീക്ഷണങ്ങളുടെ അതിതീവ്ര കാലഘട്ടം വരും എന്ന് അള്ളാഹു റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അത് വന്നേ പറ്റൂ. അങ്ങനെയാണല്ലോ അന്ത്യദിനവും വരുമെന്ന് പറഞ്ഞതാണ്, വന്നേ പറ്റൂ, വരണം. അതുകൊണ്ട് തന്നെ ഏത് കാലത്ത് ജീവിക്കുമ്പോഴും ദീനനുസരിച്ച് മനസ്സുറപ്പോടെ ജീവിക്കാനാവുക, അതാ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ് എപ്പോഴും കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അള്ളാഹു റസൂൽ അള്ളാഹു മയ്യാമുക്കല്ലിബൽ കുലൂബ സബ്ബിത്ത് കൽബി അലാദീനിക്ക്, അള്ളാഹുവെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ നിന്റെ ദീനിൽ എൻ്റെ കൽബിനെ എൻ്റെ മനസ്സിനെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന പ്രാർത്ഥന. ജീവിതത്തിൽ പല പ്രതിസന്ധികളും പല പ്രയാസങ്ങളും വരുമ്പോൾ ക്ഷമയോടെ നിലനിൽക്കാനും ദീനനുസരിച്ച് ജീവിക്കാൻ സാധ്യമാകാത്ത ആ ഒരു അവസ്ഥയിൽ വളരെ പ്രയാസം അനുഭവിക്കേണ്ടി വരുമ്പോൾ അവിടെ ത്യാഗം സഹിച്ചും പ്രയാസപ്പെട്ടും അള്ളാഹുവിന്റെ മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായാൽ അവനെ കാത്തിരിക്കുന്നത് വലിയ പ്രതീക്ഷകളാണ്, വലിയ സന്തോഷമാണ്, പ്രതിഫലമാണ് എന്ന അള്ളാഹു റസൂലിന്റെ വാക്കുകളെ എപ്പോഴും മുറുകെ പിടിക്കുകയും അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഓരോ വിശ്വാസിക്കുമാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും
3: വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: വളരെ അർത്ഥഗർഭമായ അതിൽ അർത്ഥവത്തായ ചില ഉപദേശങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ അധികരിച്ചുകൊണ്ട് മുഖമൊഴിയിലൂടെ തിരുമൊഴികൾ പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഷുഹൈബ എം വളപട്ടണം പറഞ്ഞിരിക്കുന്നത് ഇന്നും എന്നത്തെയും പോലെ നല്ലൊരു ഹദീസ് പറഞ്ഞു തന്ന മൗലവിക്ക് അള്ളാഹുവിനെയും അറിവുകൾ

0: നമ്മുടെ നേർപ്പദത്തിൽ വന്ന ലേഖനത്തിൽ ആണ് ആ കാര്യം പറഞ്ഞത്. അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയൊരു ശ്ലോകമാണ് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഒന്നുകൂടി പറയണോ? അത് മിതം ച സാരം ച വചോഹി വാഗ്മിത. ഉച്ചാരണം അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു, അല്ലെങ്കിൽ നാസർഗ ഒന്ന് തിരുത്തണം. നാസർ പൂക്കാട് കൽപ്പറ്റ അല്ലെ, പൂക്കാട് പൂക്കോടായിരിക്കൂല അല്ലെ, പൂക്കാട് എന്ന
1: സ്ഥലം
0: ആയിരിക്കാം.
1: ഇനി പൂക്കോടാണെങ്കിൽ അദ്ദേഹം തിരുത്തി പറയട്ടെ. നേർപഥം വാരികയിൽ സ്ഥിരം വായിക്കുന്ന നല്ലൊരു വിഷയമാണ് മുഖമൊഴി. ഓരോ ആഴ്ചയും നല്ല വിഷയമാണ് ഉണ്ടാവാറുള്ളത് എന്ന് ഷുഹൈബ. ആയിഷ അങ്ങാടിപ്പുറം മോർണിംഗ് ലൈവിന് ശേഷം വൈബ്സിൽ 9 മണിക്ക് ശേഷം എന്നും അസ്മാഉൽ ഹുസ്ന ഉണ്ട്. എല്ലാവരും കേൾക്കാൻ ശ്രമിക്കണേ എന്ന് അസ്മാഉൽ ഹുസ്ന പ്രോഗ്രാമിനെ കുറിച്ചൊരു ഫീഡ്ബാക്ക് അവർ അയച്ചതാണ്.
0: വളരെ അഖീദ വിഷയത്തിലുള്ള വളരെ പ്രധാനപ്പെട്ടൊരു സെഷൻ തന്നെയാണത്. കണ്ണൂർ ജില്ലയിൽ അത്ര വലിയ മഴ ഉണ്ടായില്ല എന്ന് അവിടെ നിന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട് കേട്ടോ.
1: ഇതിൽ ഇബ്രാഹിം കുട്ടി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. വേറെ ഒന്നും ഇല്ല, 6/5/2026 മോർണിംഗ് പീസ് റേഡിയോ അവധിയാണോ?
0: അദ്ദേഹത്തിന് കേൾക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ആ വോയിസിൻ്റെ ബട്ടൺ ഒന്ന് ഹൈയാക്കിയാൽ നന്നായിരിക്കും.
1: എനിക്ക് തോന്നുന്നത് നേരത്തെ ഹോട്ടലുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കമൻ്റ് ഏതാണോ എന്നും എനിക്കറിയില്ല. വേറെ ഒന്നുമില്ല, മോർണിംഗ് പീസ് റേഡിയോ അവധിയാണോ 6/5/2026 എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും റേഡിയോക്ക് ഇവിടെ അവധിയില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ
0: അദ്ദേഹം മറ്റു ഇത് കേൾക്കുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക്
1: തോന്നുന്നത്. കേൾക്കുന്നില്ല
0: ആയിരിക്കും. അപ്പോൾ ഒന്ന് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം, നന്നായിരിക്കും.
1: മഷാ അല്ലാ, ഖുർആൻ പാരായണം എല്ലാ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചം. രോഗികളായവരുടെ എല്ലാ രോഗങ്ങളും അല്ലാഹും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. മൈമുന കരുവാര കൊണ്ട് ചുള്ളിയോട്. സുഹൈല മംഗലശ്ശേരി ഇപ്പോൾ സലാം പറഞ്ഞിരിക്കുന്നു. 6/5/2026 6:50 AM സ്വരം വേറെ.
0: അതാ നേരത്തെ നമ്മൾ വായിച്ച അത് തന്നെയാണത്.
1: അപ്പോൾ അതെന്തോ ടെക്നിക്കൽ ഒന്നുകിൽ പ്രശ്നം അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ വന്നതായിരിക്കാം.
0: അതെ അതെ അതെ. വേദനയുടെ തിരകൾ അടിച്ചു കയറുമ്പോൾ ക്ഷമ ഒരു ആഴമുള്ള കടലായി എല്ലാം ഉൾക്കൊള്ളും. അവിടെയാണ് സമാധാനം ജനിക്കുന്നത്. വേദനയുടെ തിരകൾ അടിച്ചു കയറുമ്പോൾ നമ്മൾ വായിച്ചല്ലേ. ഷുഐബ് കാരാടനാണ് ആ കമൻറ്റ്. നേരത്തെ നമ്മൾ ഒരാളെ കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ.
1: അമീറോ
0: അമീർ ടി അടുത്തനായിട്ട് വരെ വന്നിട്ടുണ്ട്. ലൈക്കുകൾ തേടും ഭ്രാന്തമായ ലോകം, മെയ്യും മനസ്സും മറന്നു നാം ആടും. കാണികൾ ചിരിക്കും കോപ്രായങ്ങൾ കണ്ടു, കാലം കഴിയും കണ്ണീരിലാണ്ട്. അള്ളാഹു തന്നൊരു ജീവിതം ധന്യം, അന്യമാക്കല്ലേ നീ അന്തസ്സും വിനയം. സ്ക്രീനിലെ മായയിൽ വീണുടയാതെ നേരായ പാതയിൽ പതറാതെ നീങ്ങും. ക്ഷണികമാ മോഹങ്ങൾ മാഞ്ഞുപോയിടും, ചെയ്തതൊക്കെയും നാളെ ചോദിക്കപ്പെടും. തഖ്വ തൻ ആയുധം കൈകളിലേന്തുക, സോഷ്യൽ മീഡിയയിൽ നന്മയാവുക. വിശ്വാസി തൻ ശോഭമങ്ങാതെ നോക്കാം, അള്ളാഹുവിൻ പ്രീതി ലക്ഷ്യമായി മാറ്റാം. മാഷാ അല്ലാ, വളരെ നല്ല വരികളാണ് കവിത തുളുമ്പുന്ന വരികളാണ്. നേരത്തെ ഷുഹൈബ് കാരാടനും ഇതുപോലെയുള്ള നല്ലൊരു നല്ല ചില വാക്കുകൾ.
1: ഇത്തരം എഴുത്തുകളെ കുറിച്ച് റുഷ്ദ കാളികാവ് പൊതുവെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്തരം ചെറുകഥകളൊക്കെ നേർപഥത്തിലേക്ക് അയക്കൂ എന്ന്
0: തീർച്ചയായിട്ടും
1: നിർദ്ദേശം വെച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ അത്ര മഴയൊന്നുമില്ല എന്ന് ഷുഹൈബ പറഞ്ഞിരിക്കുന്നു. പിന്നെ ചില ആളുകൾക്കൊക്കെ മഴ കിട്ടിയെന്ന് പറഞ്ഞപ്പം മഴ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ.
0: കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ അടുത്ത് വിസിറ്റ് ചെയ്തിരുന്നു.
1: പൂക്കോട് വയനാടും പൂക്കാട് കോഴിക്കോട് ജില്ലയുമാണ്.
0: അപ്പൊ കോഴിക്കോടും ഉണ്ടോ? കൽപ്പറ്റ എന്നുണ്ടപ്പോ വയനാടാണെന്ന്
1: ശരി. അങ്ങനെ ഉണ്ടാവും. പൂക്കോട് വയനാടും പൂക്കാട് കോഴിക്കോടുമാണ്.
0: ശരി. അപ്പൊ കോഴിക്കോട് ജില്ല അത് വേറൊരാളാ പറയണ കേട്ടോ. വളപട്ടണത്ത് നിന്നുള്ള ഷുഹൈബായം വളപട്ടണമാണ് അത് പറഞ്ഞത്. ഏതായാലും നമുക്ക് ഈ കൽപ്പറ്റ എവിടെയാണെന്ന് അറിയാൻ ഇനിയും നമുക്ക് ആ നാസർക്ക വരുന്നത് കാത്തിരിക്കും. ഇൻഷാല്ലാ.
1: നല്ലൊരു ഹദീസാണ് കേട്ടോ. ക്ഷമ എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ദീൻ മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ എന്ന് നഫീസ പി എ താമരശ്ശേരി. എന്തായാലും പിന്നെ ഈ ഹദീസ് ഇക്കാലഘട്ടത്തിനും അനുയോജ്യമായി തോന്നും. ചുറ്റും തിന്മകളെ നിറഞ്ഞതാണല്ലോ. മ്യൂസിക്, ബിദാത്ത്, നിഖാബ്, താടി, മതം, ETC എല്ലാം അങ്ങനെ എല്ലാം പ്രശ്നമാണ്. ദീൻ മുറുകെ പിടിക്കാൻ റബ്ബിൻ്റെ തോഫിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് അവർ പറയുന്നു.
0: നമുക്കേ നമ്മുടെ വഴിവിളക്കിനെ കുറിച്ച് പറയണ്ടേ? ഇന്നത്തെ വഴിവിളക്കിനെ സംബന്ധിച്ച് നമുക്ക് പറയണം. എല്ലാ ദിവസവും വരുന്ന പല ഭാഷകളിൽ വരുന്ന ചില സന്ദേശങ്ങളാണ് വഴിവിളക്ക് എന്ന പേരിൽ. ഇന്ന് 2521

0: വഴിവിളക്കാണ് ഇന്ന് നമ്മൾ പറയുന്നത് അല്ലേ?
1: അതെ അതെ.
0: വഴിവിളക്കിനെ സംബന്ധിച്ച് പറയുമ്പോഴേ എത്ര ഭാഷകളിലാണ്, ഏതൊക്കെ ഭാഷകളിലാണ് നമ്മളത് കൊടുക്കുന്നത്?
1: മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുഗു, നേപ്പാളി, ബംഗ്ല, മറാഠി, തഗലോഗ് ഭാഷയിലൊക്കെ നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇപ്പം ബംഗാളികളും അതുപോലെ തന്നെ ബീഹാരികളൊക്കെ ആയിട്ടുള്ള ആളുകൾ നമ്മളെ നാടുകളിൽ തട്ടിത്തെറഞ്ഞിട്ട് നമുക്ക് നടക്കാൻ വയ്യ എന്ന് പറയില്ലേ, അത്തരം ആളുകളിൽ നിന്ന് നമുക്ക് പരിചയക്കാരായിട്ടുള്ള ആളുകളുണ്ടാവാം. ദീനി രംഗത്ത് നമ്മുടെ ഒപ്പം ഇമാവുമാരായിട്ടും ഉസ്താദ്മാരായിട്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ഇത് നമ്മൾ ബോധപൂർവം, ഇവർക്കൊന്നൊരു സംഘടന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംവിധാനത്തിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ബോർഡറിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റൗണ്ട് അപ്പിൽ ജീവിക്കുന്ന ആൾക്കാരാവില്ല അവർ. അവർ ഏതെങ്കിലും ഒരു മദ്രസയിൽ നിന്ന് ഖുർആൻ ഹാഫിളാക്കുന്നു, അവരെ ഹാഫിളിങ്ങളാകുന്നു, അതിന് ശേഷം അവർ ജോലി അന്വേഷിച്ച് നാട്ടിലേക്ക്, കേരളത്തിലേക്കോ മറ്റു നാട്ടിലേക്കോ കയറുന്നു. അവിടെ ഏത് പള്ളിയാണ് അവർക്ക് കിട്ടുന്നത്, ആ പള്ളിയിൽ അവർ ഇമാമത്തായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നതിനപ്പുറം അവരെയൊക്കെ നമ്മൾ ഈ ഇത്തരം ഒരു സംവിധാനത്തിലൂടെ കൊണ്ടുവരാൻ, അതിനെ നമ്മളിപ്പോൾ നമ്മളെ നാട്ടിലെ ഓരോ പിന്നെ പേരിലറിയപ്പെടുന്ന സംഘടനയിൽ മെമ്പർഷിപ്പ് ചേർക്കണമെന്നല്ല ഈ പറയണത്. നമ്മുടെ ദീനി പ്രവർത്തനങ്ങളെ, നമ്മുടെ മത പ്രബോധന രീതികളെയൊക്കെ അവർക്ക് ബോധപൂർവം പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അവർക്ക് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെക്കാൾ വലിയ കോണ്ടാക്റ്റുകളുള്ള ആളുകളായിരിക്കും അവരൊക്കെ. കാരണം നമ്മളിപ്പം ഒരു ചെറിയൊരു ഏരിയയിൽ നിൽക്കുന്ന ആ ഒരു ഭാഗത്തു നിന്ന് മാത്രം ചിന്തിക്കേണ്ടതില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഉസ്താദുമാരായിട്ടും അവരുടെ സ്ഥാപനങ്ങളായിട്ടും അവരുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതലാണല്ലോ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റും. അപ്പോൾ അവരുടെ ഭാഷയിൽ ഇങ്ങനൊരു സാധനം നമ്മളുണ്ടായിട്ട് നമ്മൾ അത് ഉറുദു അല്ലേ, അല്ലേ ബംഗ്ല അല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തള്ളിക്കളയേണ്ടതില്ല. അങ്ങനത്തെ ഒന്നോ രണ്ടോ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള സംഭവം. ഞാൻ അതിലൊരു ആ ഒരു ഭാഗത്തൊരു ചിന്തയൊരു വർത്തമാനം പറയാം. പിന്നെ ഇപ്പം പല സമയങ്ങളിലായിട്ട് നമ്മൾ ആലോചിച്ചൊരു വിഷയമാണെന്ത്, ഈ ഉറുദു അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ കേൾക്കാത്ത വലിയ വലിയ ഷെയ്ഖുമാരെ പേരൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാകുക. ഖൈറുൽ ഇസ്ലാം, അതുപോലെ ജവാദുൽ ആലം, നൂറുൽ ഇസ്ലാം, ഇങ്ങനെയുള്ള വലിയ വലിയ നല്ല രസമുള്ള പേരുകൾ, ഒരു ഇസ്ലാം തുളുമ്പുന്ന പേരുകൾ
0: സാധാരണക്കാർക്ക്
1: ഉണ്ടാവാറുണ്ട്. പക്ഷെ പലരും അവരുടെ ജീവിത ഉപാധി അന്വേഷിച്ചു കൊണ്ട് നാട് വിട്ടു പോകുന്ന, അല്ലെങ്കിൽ കേരളത്തിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ നാട് വിട്ട് ജോലി അന്വേഷിച്ച് പോരുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഇവിടെ കുറേ മുമ്പേ, നമ്മളൊരു വർഷങ്ങൾക്ക് മുമ്പേ നമ്മളൊക്കെ മനസ്സിൽ വന്നൊരാശയം, അത് പൊതുവേദിയിൽ നമ്മൾ പ്രകടിപ്പിച്ചോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം, ഒരു നമുക്കുണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു ഇവരെയൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു പിന്നെ ഒരു മതകീയ, ഇപ്പം നമ്മുടെ സംഘടനയിൽ ആളെ ചേർക്കാനോ അല്ലെ അങ്ങനെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതല്ല. അവർക്ക് അവരുടേതായിട്ട് ചില ദീനി ചുറ്റുപാട് ഒരു മത പിന്നെ കാഴ്ചപ്പാടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ, ഇപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട് ബീഹാരികൾ ഒന്നിനും പറ്റാത്തവർ, ബംഗാളികൾ ഒന്നിനും പറ്റാത്തവർ, പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ നല്ല പിന്നെ മൈൻഡ് കപ്പാസിറ്റിയുള്ള, അത് ഫ്രഷ് മൈൻഡുള്ള, വർക്കിംഗ് കപ്പാസിറ്റിയുള്ള ആളുകളാണ് അവർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, കാരണം അവരിപ്പോഴും തനി ഗ്രാമപ്രദേശങ്ങളിൽ ആ ഗ്രാമത്തിൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മനുഷ്യന്മാരാണ്. നമുക്കിപ്പോൾ ഒരു കറണ്ട് പോയി എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് എ സി ഓണാകുന്നില്ല, അല്ലെങ്കിൽ വെള്ളമല്ല, പൈപ്പിൽ വെള്ളമല്ല, നമ്മൾ അലക്കാനും മെഷീന് ഓണാക്കാൻ പറ്റുന്നില്ല എന്നൊരൊക്കെ ടെൻഷനൊക്കെ വരുമ്പോഴേക്കന്നെ നമ്മളാകെ എന്താകാണ്, ഇപ്പം ഗഡ്ബഡാകാണ്, ആകെ പ്രശ്നമാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത, ഇങ്ങനത്തെ ഒരു സംവിധാനമൊന്നും ഇല്ലാത്ത പച്ചയായ മനുഷ്യന്മാരുടെ ഇടയിൽ അവർക്ക് ദീന് പ്രചരിപ്പിക്കാൻ കഴിയുന്നൊരു സംവിധാനം എന്തെങ്കിലും ഉണ്ടായി കൊടുക്കണം. അതിനെന്ത് വേണം വെച്ചാൽ വഴി കാണിച്ചു കൊടുക്കണം. ഇവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അവർ മദ്രസ നിങ്ങളുടെ പഠിച്ചിറങ്ങും, ഹാഫിളാവും, ഒരു ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസമോ ഇങ്ങനൊരു സംഘടനാപരമായിട്ടുള്ളൊരു ചർച്ചകളോ താല്പര്യങ്ങളോ ഒന്നുമില്ലാത്തടത്ത് നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമിന് നമ്മൾ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരത്തേക്കാൾ കൂടുതൽ പിന്നെ എന്തു ചെയ്യും, ഈ ഇസ്ലാമികം എന്നതിനപ്പുറം, ഒരു മത ചിന്തകൾക്കപ്പുറം സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ഇടപെടലുകൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും. കാരണം ഇഷ്ടം പോലെ ഏരിയകൾ അവർക്കുണ്ട്. നമുക്കിപ്പോൾ ഒരു ടീമിനെ ഒരു പത്താളെ വിളിച്ചു കൂട്ടണമെങ്കിൽ പഴയ പോലെ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ആളുകളില്ല ഉണ്ടോ? ഏതൊരു ടീമിൻ്റെതാണെങ്കിലും, ഏതൊരു പ്രോഗ്രാം വെച്ച് നടത്തുകയാണെങ്കിലും കുട്ടികളുടെ ഈ തൊപ്പി പ്രോഗ്രാമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സാംസ്കാരിക പരിപാടികളോ അല്ലെങ്കിൽ ഒരു മതപ്രഭാഷണ പരിപാടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടത്തേക്ക് 10 ആളെ കിട്ടണമെങ്കിൽ നമ്മൾ നല്ലോണം പണിയെടുക്കണം. ഇതങ്ങനെയല്ല, ഇത് അവിടുത്തെ നമ്മൾ 40 കൊല്ലത്തിനൊക്കപ്പുറം 30 കൊല്ലത്തിനപ്പുറത്തൊക്കെയാണ് ഇപ്പോഴും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പണ്ഡിതനായ ഒരു ആലിമായാലും ഒരു ഒരു ഹാഫിളായ ഒരു മനുഷ്യൻ നമ്മളെ കൂടെ 10 കൊല്ലം നമ്മളെ പള്ളിയിൽ ജീവിച്ചിട്ടും അവന് അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കൂടെയായിട്ട് പറയണം, 10 കൊല്ലമായിട്ട് നമ്മളിവിടെ പള്ളിയിൽ ഇമാമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾ വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോയി വരും, അയാൾ പറഞ്ഞ സമയത്ത് തിരിച്ചെത്തും, വീണ്ടും ഇവിടെ ഒരു വർഷം നിൽക്കും, ആ വർഷം കഴിഞ്ഞാൽ പോകും എന്നതിനപ്പുറം അയാളുടെ നാട്ടിൽ ഇതേപോലൊരു ദീനി ചിട്ടയും അത്തരം ഒരു പ്രവർത്തന സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ എന്തെങ്കിലും എന്ത് ചെയ്യണം. അവർക്കൊരു ഇപ്പം ഞാൻ ഈ വഴിവിളക്കെന്നാണ് ഞാൻ ഈ വന്നത്. ഇപ്പോൾ വഴിവിളക്ക് പോസ്റ്റർ നമ്മൾ നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള കുട്ടികൾ ഇതിന് വേണ്ടിയിട്ട് പണിയെടുത്ത് രാത്രി അവരിത് എഴുതി ക്ലിയറാക്കി ഡിസൈൻ ചെയ്ത് നമുക്ക് ഇട്ടിരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിത് കാണുന്നു, നമ്മൾ മലയാളം പോസ്റ്റർ മാത്രം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോസ്റ്റർ മാത്രം ഷെയർ ചെയ്യുന്നതിനപ്പുറം ഉറുദു ഉണ്ട്, ഹിന്ദി ഉണ്ട്, അതുപോലെ തന്നെ ബംഗ്ല ഉണ്ട്. ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ നമ്മളിത് ഇവർക്ക് ബോധപൂർവം അവരെ കയ്യിൽ കൊടുത്തിട്ട് ഇത് നിങ്ങളൊരു 10 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും എന്ന് നിർബന്ധപൂർവ്വം നമ്മൾ പറയിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരത് ചെയ്തോളും. പിന്നീട് സംഭവിക്കുമെന്ന് വെച്ചാൽ ആരാണിത് ഷെയർ ചെയ്യണമെന്ന് അവരന്വേഷിക്കും, ഇതെങ്ങനെ കിട്ടുമെന്ന് അവരന്വേഷിക്കും. അവർക്ക് പെട്ടെന്നുണ്ട്. ഞാൻ അത് പറയാനുള്ള കാരണം, ഇപ്പോൾ ഈ അടുത്ത് എടവണ്ണ പരിസരത്ത് ഇക്കഴിഞ്ഞ റമദാനിൽ എന്ത് ചെയ്തു, ഒരു പള്ളി അവർക്ക് വേണ്ടി മാറ്റി വെച്ചു കൊടുത്തു. ആ ഒരു പള്ളി അവർക്ക് വേണ്ടിയിട്ട് ജുമാ എന്ത് ചെയ്തു, അവിടെ ഉറുദുവിലാണ് ജുമാ ഖുത്ബ നടത്തുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പെരുമ്പാവൂർ പോട്ടെ, നമ്മളെ കേരളത്തിൽ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വന്ന് നിലമ്പൂർ ചുങ്കത്തറ ഭാഗത്ത് നമ്മുടെ എടക്കര ഭാഗത്തൊക്കെ എത്ര പിന്നെ ഉറുദു അന്യ സംസ്ഥാന തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. അതിൽ മഹാഭൂരിഭാഗം വരുന്ന ആളുകളും എന്താണ്, മുസ്ലിം സൊസൈറ്റിയിലുള്ള ആളുകളാണ്. അതിലും കുറേ ആളുകൾ ഹാഫിളുകളായിട്ടോ അതല്ലെങ്കിൽ മദ്രസയിലൊക്കെ ഒരു പിന്നെ മെട്രിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മദ്രസയിലൊക്കെ പഠിച്ച ആളുകൾ അവിടെ ഉണ്ട്. പക്ഷേ അവരുടെ പിന്നെ അഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇവിടത്തേക്ക് ജോലിക്ക് വന്ന് അവരൊന്നെങ്കിലും റോഡ് കിളക്കാനോ അല്ലെങ്കിൽ മരം മുറിക്കാനോ മറ്റുള്ള എന്തെങ്കിലും ഫർണിച്ചർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അവർക്കൊരു നൂറ് ഒരു ഒരു പ്രകാശം നമ്മൾ ഭാഗത്ത് നിന്നെത്തുന്നുണ്ടോ എന്നുള്ളത് ഈ സംഘടനാ പ്രവർത്തകരോ അതല്ലെങ്കിൽ പള്ളി ഭാരവാഹികളോ ഇനി അതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ ഇത്തരം തൊഴിലാളികളെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന മുതലാളിമാരൊക്കെ ഉണ്ടാകും നമ്മളെ കൂട്ടത്തിൽ, അതിൻ്റെ വർക്കേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ മാനേജർമാരുണ്ടാവാം. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് നീ നിൻ്റെ ഗ്രൂപ്പിൽ നിട്ട് കൊടുക്ക് അല്ലെങ്കിൽ നിൻ്റെ ടീമിനെ എത്തിച്ചു കൊടുക്ക്, ഒരു 10 ആളെ വിളിച്ചു വിട്ടിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കുക, അവരെയൊക്കെ അയച്ചു കൊടുക്കുക എന്ന് പറയാൻ നമ്മൾ ഇതുവരെ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കിട്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരമൊരു വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വിഷയം വെച്ചത്. കാരണം പോസ്റ്ററുകൾ ഇത്രയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായും
0: അത് നമ്മളെ ഒരൊറ്റ ശ്രമം കൊണ്ട് 1000 ആളുകൾക്ക് ഹിദായത്ത് കിട്ടാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോണത്. അത് മനസ്സിലാക്കിയ ആളുകൾ നമ്മുടെ നാട്ടിലെ ഇമാമിനെ ഈ കാര്യം ഏൽപ്പിക്കാം. നിങ്ങൾക്ക് ഞാൻ രാവിലെ നിങ്ങളുടെ ഭാഷയിൽ ബംഗ്ലാ ഭാഷയിലും ഹിന്ദിയിലും ഉള്ളത് ഞാൻ അയച്ചു തരും. നിങ്ങൾ നിങ്ങളുടെ ഒരു 10 ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യണമെന്ന് ഇന്ന് തന്നെ നമ്മൾ നിർദ്ദേശം കൊടുത്താൽ നടക്കും,
1: തീർച്ചയായിട്ടും നടക്കും. പിന്നെ ഈ ബീഹാരികൾ, ബീഹാറിൻ്റെ പല ഭാഗങ്ങളിലേ, ഇപ്പോൾ ജാർഖണ്ഡ് ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ അവർ 3 ഭാഷ സംസാരിക്കുന്നവരുണ്ട്, ഹിന്ദിയും ഉറുദുവും ബംഗ്ലയും സംസാരിക്കും. അവർ വീട്ടിൽ ബംഗ്ലാ ഭാഷയായിരിക്കും സംസാരിക്കുക, പക്ഷെ അവർ പഠിച്ചത് ഉറുദു മീഡിയം ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദി മീഡിയം ആയിരിക്കും. അപ്പോൾ ഈ ഹിന്ദി ഉറുദുവും ബംഗ്ലയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ സംസാരിക്കും. അപ്പോൾ അത്തരം 3 ഭാഷകളിലൊക്കെ നമ്മളൊറ്റ ശ്രമം കൊണ്ട് അത്തരം ആളുകളിലേക്ക് ഒരായത്തോ ഒരു വെളിച്ചമോ ഒരു വഴിവിളക്ക് പോസ്റ്ററൊക്കെ എത്തുകയാണെങ്കിൽ അത് വലിയ ഒരു പ്രവർത്തനമായിരിക്കും എന്ന് ഈ വഴിവിളക്ക് എന്നൊരു ആശയം വന്നപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്,
0: ആ ഭാഗത്ത് നമ്മുടെ ചിന്തയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വാചകം. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ വഴിവിളക്ക് വളരെ ശ്രദ്ധേയവും കാലികവും തന്നെയാണ്. നീതിയില്ലാത്ത നേതൃത്വം എന്നതാണ് ഇന്നത്തെ വഴിവിളക്ക്. നേതൃത്വം ഒന്നാമതായി ആക്ഷേപമാണ്, രണ്ടാമതായി അത് ഖേദമാണ്, മൂന്നാമതായി അന്ത്യദിനത്തിലെ ശിക്ഷയാണ് നീതിമാനായവന് ഒഴികെ.
1: തീർച്ചയായിട്ടും
0: പ്രത്യേകിച്ചും റിസൾട്ടൊക്കെ വന്ന്, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു, നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് അതിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. പുതിയൊരു ഗവൺമെന്റിനെ നമ്മൾ തെരഞ്ഞെടുത്തു. അത് മാത്രമല്ല, എന്തിൻ്റെതായാലും നേതൃത്വം വഹിക്കുന്നത് അതൊരു വലിയ ഒരു സ്ഥാനമായോ ഒരു അലങ്കാരമായോ കൊണ്ട് നടക്കാതെ ഈ ഒരു കാര്യം കൂടി ഓർമ്മയിലുണ്ടാവണം.
1: ഉത്തരവാദിത്തമായിട്ട് തന്നെ മനസ്സിലാക്കുക. നമ്മളൊരു സ്വരം കേട്ട് വരാം. അപ്പോൾ ഈ സംസാരം കുറച്ച് നീണ്ടു വന്ന സംശയമുണ്ട് എനിക്ക്, നമ്മൾ ചിന്തയിട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കമൻറ്റുകളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാഹ് ഇനി നല്ലൊരു ഗാനം നമുക്ക് കേൾക്കാം. ഓരോ കോണിലും താക്കീത് നൽകാൻ എന്ന വരിയിൽ തുടങ്ങുന്ന പ്രവാചകന്മാരെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഗാനം ഇൻഷാല്ലാഹ്.

0: വളരെ മനോഹരമായ ഒരു ഗാനം തന്നെ അല്ലേ. അതോടൊപ്പം തന്നെ എല്ലാ നബിമാരുടെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള അവരുടെ ദൗത്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഇന്നത്തെ സ്വരം.
1: ഒരുപാട് ആളുകൾ നമ്മുടെ കമൻ്റുമായിട്ട് വന്ന സൂപ്പർ സ്വരം, സൂപ്പർ മാഷാല്ല, പ്രവാചകന്മാരുടെ ചരിത്രം ഉറങ്ങുന്ന നല്ല അർത്ഥവത്തായ ഗാനം, ഇത് നല്ല ഈണത്തിൽ പാടിയമോൾ അള്ളാഹുവിനെയും ഉയരത്തിലെത്തിക്കട്ടെ എന്ന്. ഹുസൈൻ വി എം എടത്തനാട്ട് കരവപ്പുകുളം, മാഷാല്ലാ സ്വരം അടിപൊളി സൂപ്പർ അൽഹംദുലില്ല. റുഷ്ദ കാളികാവും അത് തന്നെ മാഷാല്ലാ സ്വരം സൂപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ലോബിക്ക് ബിസിനസ്സിൽ ലാഭക്കൊതിയും വഞ്ചനയും മാത്രമേ 90% പേർക്കുമുള്ളൂ, അള്ളാഹു കാക്കട്ടെ എന്ന് ഹുസൈൻ എൻ കെ വടക്കുംപാട്.
0: നേരത്തെ നാസർ ഖാൻ ഉണ്ടല്ലോ, അദ്ദേഹം പൂക്കാടാണ് സ്വദേശം, കാപ്പാടിനടുത്ത്. ജോലി ആവശ്യാർത്ഥം ഇപ്പോൾ കൽപ്പറ്റയിലാണുള്ളത്. അപ്പോൾ നേരത്തെ ഒരു കമൻ്റ് വന്നത് കറക്റ്റ് തന്നെയാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. ആ പൂക്കോടും പൂക്കാടും തമ്മിലുള്ള പ്രശ്നം വന്നപ്പോലെ.
0: അതെ അതെ
1: അതെ. ഓക്കെ. ക്ഷമ ഈമാൻ്റെ പകുതിയാണല്ലോ, അള്ളാഹു ക്ഷമ തന്ന് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ജമീല വി കെ പൂനൂർ അവരുടെ മറ്റേ തിരുമൊഴികൾ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു. അസ്സലാമു അലൈക്കും, പൂക്കോട് തടാകം വയനാടാണ്, പൂക്കാട് കോഴിക്കോട് കൊയിലാണ്ടി കടുത്താണ് എന്ന് യു പി ഹാരിസ് കൊയിലാണ്ടിയിൽ നിന്നും. അല്ല, അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു അനുഭവവും അറിവും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മലയാളികളെക്കാൾ ബംഗാളികളാണല്ലോ കൂടുതൽ, നമ്മുടെ ചിന്ത പങ്കുവച്ചപ്പോൾ.
0: ഒരു ഒരു സുഹൃത്ത് ബംഗാളിക്ക് പോയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു, ഇവിടെയും നമ്മുടെ നാട്ടിലെ മാതിരി ഫുള്ള് ബംഗാളികളാണല്ലോ എന്ന്. അതേമാതിരിയാണ് ഇപ്പോൾ അവസ്ഥ. അല്ല, ഇപ്പം നമ്മൾ ഗൾഫിലൊക്കെ നിൽക്കുന്നുണ്ട്, ഗൾഫിലത്തെ ആളുകളും പറയുന്നുണ്ടാവും ഇവിടെ ഇപ്പം മലയാളികളാണല്ലോ കൂടുതൽ, തട്ടിയിട്ട് നടക്കാൻ കഴിയില്ല എന്നൊക്കെ. പിന്നെ അമീർട്ടി എടത്തനാട്ടുകാർ ഒരു വിഷയം പറയുന്നുണ്ട്, സുബഹ് നേരത്തെ ആയതുകൊണ്ട് ലൈവ് തുടക്കത്തിലുള്ള പല പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളും ലൈവിൽ മിസ്സാകും, റിവൈൻഡ് ഓപ്ഷൻ ഉണ്ട്, പക്ഷേ എല്ലാ പ്രോഗ്രാമുകളും റിവൈൻഡിൽ കിട്ടുന്നില്ല എന്ന്. നമ്മുടെ ചർച്ചയിലും ചിന്തയിലും ആ ഒരു കാര്യം വേണമെന്ന് ടെക്നിക്കൽ ഡെസ്കിനെ ഓർമ്മപ്പെടുത്തുക.
1: ഒരു ശ്രോതാവ് ഒരു അനുഭവം പങ്കുവെക്കട്ടെ എന്ന് ചോദിച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു ഓട്ടോയിൽ കയറി ഓട്ടത്തിന് 40 രൂപ കൊടുത്തു. ഓട്ടത്തിന് 40 രൂപയാണ് കൊടുക്കാറ്, ഞാൻ 50 കൊടുത്തപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ 40 വേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം എൻ്റെ കൂടെയുള്ള ആളുടെ കയ്യിൽ പൈസ തിരിച്ച് നൽകി മുന്നോട്ട് പോയി. ഞാൻ കരുതിയത് അവരുടെ കയ്യിൽ ചേഞ്ച് ഉണ്ടായിരുന്നത് വാങ്ങിക്കാൻ തിരിച്ചു കൊടുത്തതാവുമെന്നാണ്. അങ്ങനെ ഓട്ടോ തിരിച്ചെടുത്തപ്പോൾ ഞാൻ അപ്പുറത്ത് പോയി പൈസ കൊടുക്കാൻ കൈ കാട്ടി, പക്ഷേ അയാൾ നിർത്താതെ കൈക്കൊണ്ട് വേണ്ട എന്ന് കാട്ടിപ്പോയി. എനിക്കതൊരു അസ്വസ്ഥയായിരുന്നു. ഞാൻ എപ്പോഴും കൂടുതൽ വാങ്ങുന്നവരോട് ചോദിക്കും, അത് തന്നെ വേണമെങ്കിൽ കൊടുക്കാറുമുണ്ട്. പക്ഷേ കൂടെയുള്ളയാൾ പറഞ്ഞു, നമ്മൾ ഈ പർദ്ദയും നിക്കാബും ഒക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ മുസ്ലിങ്ങളെ പറയിപ്പിക്കലാവുമെന്ന്. ഞാൻ പറഞ്ഞത്, നമ്മൾ മുസ്ലിം സ്ത്രീകളോട് പറഞ്ഞാൽ പൈസയുടെ വില അറിയാതെ എന്തും എടുത്തു കൊടുക്കും, നമ്മൾക്ക് യാഥാർത്ഥ്യം അറിയാം എന്ന് ബോധ്യപ്പെടുത്തി. എന്നിട്ട് കൊടുത്താലും ഇല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് പുലരിവട്ടം കേട്ടപ്പോൾ അതേക്കുറിച്ച് ഓർത്ത് സങ്കടം തോന്നി. പിന്നീട് അനുഭവം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലെ കാര്യം അറിയുന്നത് അള്ളാഹുവാണല്ലോ എന്നും തോന്നി. ആ 50 രൂപ ഞാൻ തണലിൽ അദ്ദേഹത്തിൻ്റെ നന്മ കിട്ടട്ടെ എന്ന് കരുതി കൊടുത്തു, തണൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഈ കാര്യത്തിൽ ഞാൻ ചെയ്തത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിലൊരു ആരുടെയും ഹക്കുണ്ടാകരുത് എന്നേ കരുതിയുള്ളൂ. അള്ളാഹു പുറത്തു തരട്ടെ എന്ന്.
0: ആമീൻ.
1: നേരത്തെ അനുഭവവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ,
0: അതെ, അപ്പോൾ അതിൽ ഇദ്ദേഹം ഈ ശ്രോതാവ് സൂചിപ്പിച്ച ഒരു കാര്യേ, നമ്മളത് ചോദിച്ചാൽ നമ്മളെപ്പറ്റി ഒരു മോശം വിചാരിക്കോ എന്ന് സുഹൃത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ദാനമായിട്ട് കൊടുക്കുന്നത് ഓക്കെ, അത് നമുക്ക് കിട്ടും. പിന്നെ ആരെങ്കിലും പറ്റിച്ചു പോയതാണെങ്കിൽ അത് നമ്മൾ പറയുക തന്നെ ആണ് നല്ലതില്ലേ,
1: അതിനെ
0: പറ്റിയ സാഹചര്യമാണെങ്കിൽ. ഏതായാലും നമ്മുടെ കയ്യിൽ ആരുടെയും ഹക്ക് ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കമൻ്റ് അവസാനിപ്പിക്കുന്നത്.
1: അല്ല, ഇത് അവിടെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ 40 രൂപക്ക് ഓട്ടം പോകുന്ന സ്ഥലത്ത് 50 രൂപ കൊടുത്തപ്പോൾ അയാൾ അത് വാങ്ങിപ്പോവാണ്. ഇപ്പം ചോദിക്കുന്ന 40 ഉള്ളൂ, സ്വാഭാവികമാണ് ചോദിക്കണത്. അപ്പോൾ അയാൾ ദേഷ്യം പിടിച്ചാണ്ട് 50 തിരിച്ചു വന്നാൽ എൻ്റെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നത്, അപ്പം നമുക്ക് ഉത്തരവാദിത്തമല്ലോ. അയാൾ എന്ത് വിചാരിച്ചാലും നമ്മൾ എന്ത് ചെയ്യാം, 40 ചോദിച്ചു, അതിനപ്പുറത്ത് പറഞ്ഞുണ്ടായിട്ടില്ലല്ലോ. സ്വാഭാവികം, അതിലൊക്കെ അവരുടെ ഒരു ക്ഷമക്കുറവോ അല്ലെങ്കിൽ ഒരു അവധാനതക്കുറവോ ഒക്കെ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പറഞ്ഞ് സംഭവിച്ചതായിരിക്കാം. ഷുഹൈബ വളവട്ടനം പറഞ്ഞിരിക്കുന്ന 2524 വഴിവിളക്കല്ലേ, നമ്മൾ 25 തോന്നുന്നു വായിച്ചത്.
0: അല്ല, ആ വഴിവിളക്ക് ഇത്ര ആയി എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്.
1: പക്ഷേ അത്രയും കണ്ണിങ് ആയിട്ട് കാര്യം ശ്രദ്ധിക്കുന്നത്, ശ്രദ്ധിച്ചോളാം. മാഷാല്ലാ, മലപ്പുറം എല്ലാ സ്ഥലങ്ങളിലും 2-3 ദിവസം നല്ല തുടർച്ചയായ മഴ കിട്ടി. കാരക്കുന്ന് നിന്നും ആമിന, മാളികപ്പറമ്പ്.
0: വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, കൂത്തുപറമ്പിനടുത്തുണ്ട് പൂക്കോട് എന്ന സ്ഥലം കണ്ണൂർ ജില്ലയിൽ.
1: കണ്ടങ്ങള്. ഇപ്പൊ ഈ ഒരു പൂക്കോട് വന്നപ്പോഴേക്ക് നേരത്തെ നാസർക്ക ആരാണ് ഇട്ടത്?
0: ആ നാസർക്ക, കൽപ്പറ്റയിലുള്ള നാസർക്ക, കോഴിക്കോട് ജില്ലയിലെ പൂക്കാട് വർക്ക് ചെയ്യുന്ന നാസർക്കയാണ്.
1: അപ്പോ ഹുസൈൻ എനിക്ക് വടക്കുംപാടാണ് ആ വിഷയം പറഞ്ഞിട്ടുള്ളത് അല്ലേ?
0: അതെ.
1: കൂത്തുപറമ്പിനടുത്തും പൂക്കോടുണ്ട്. ശരി. ഷുഹൈബ്, നീതിയില്ലാത്ത നേതൃത്വം.
0: നമ്മളെ തിരുമൊഴി അല്ല, നമ്മുടെ വഴിവിളക്ക് അദ്ദേഹം കോപ്പി ചെയ്ത് ഇട്ടതായിരുന്നു. നമുക്ക് അടുത്ത ഒരു ഇതിൽക്ക് കിടക്കണ്ടേ?
1: ശരി.
0: നമ്മൾ ഫാമിലി ലൈവ് ടെലിക്യൂസിൻ്റെ അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മുടെ പീസ് റേഡിയോ ആപ്പിലുള്ള പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തൊക്കെയാണ് അതിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ? ഇനി ഫാമിലി ലൈവ് ടെലിക്യൂസിൽ പങ്കെടുക്കുന്നവർക്ക് കോൾ എടുക്കുന്നത് കാത്തു നിൽക്കേണ്ടി വരില്ല എന്നതാണ് വലിയ ഒരു പ്രത്യേകത. പീസ് റേഡിയോ നിങ്ങളെ വിളിക്കും ഇനി അല്ലേ?
1: അങ്ങോട്ട് വിളിക്കും.
0: അതെ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. അതുവഴി രജിസ്റ്റർ ചെയ്താൽ പീസ് റേഡിയോയിൽ നിന്ന് നിങ്ങളെ വിളിക്കും. നിങ്ങൾ കോൾ എടുക്കുന്നത് കാത്തു നിൽക്കേണ്ടി വരില്ല, നിങ്ങളുടെ സമയത്തിന് വിലയുണ്ട്. പീസ് റേഡിയോ നിങ്ങളുടെ സമയം വിലവെക്കുന്നു, അതുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റ്സ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ്.
1: അത് വലിയൊരു പിന്നെ ഉപകാരം എന്ന് വെച്ചാൽ എന്തോ മിക്കവാറും കുട്ടികൾക്ക് അതല്ലെങ്കിൽ ഫാമിലിക്ക് വിളിക്കണമെന്നുണ്ട്, പങ്കെടുക്കണമെന്നുണ്ട്. നമ്മുടെ ഈ ഒരു നമ്മൾ പങ്കെടുക്കുന്നത് റേഡിയോയിൽ മറ്റുള്ളവർ കേൾക്കണമെന്നൊക്കെ താല്പര്യത്തിൽ എന്ത് ചെയ്യും, പല പ്രാവശ്യം വിളിച്ചു പോകൊണ്ടിരിക്കും. നമ്മൾ ഫസ്റ്റൊക്കെ നമ്മൾ സ്റ്റാർ ക്വസ്റ്റൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ നമ്മുടെ മക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ അതിന് മുമ്പിൽ ഇരുന്ന് വിളിച്ചിട്ട് കിട്ടിയില്ലപ്പ എന്ന് മനസ്സിലായല്ലോ.
0: അത് മാത്രമല്ല, വിളിക്കുമ്പോൾ വേറെ ആൾ പറയും, ഒരു 100 ആൾ
1: വിളിക്കുന്നുണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലൊരു സംവിധാനമാണ് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ, പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് നിങ്ങളെ പിന്നെ വിളിക്കും.
0: അത് ഏതായാലും ലൈവ് ടെലിക്യൂസിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നന്നായി വർദ്ധിക്കും ഈ ഒരു അപ്ഡേറ്റ്.
1: തീർച്ചയായിട്ടും. പിന്നെ രണ്ടാമത് കാര്യം പറയാനുള്ളത് തൽബിയ സ്റ്റാർ ക്വസ്റ്റ്, തൽബിയ സ്റ്റാർ ക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ കുട്ടികളുടെ പ്രോഗ്രാമുകൾ അതിനുള്ള റെക്കോർഡിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഫയലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം താല്പര്യമുള്ള രക്ഷിതാക്കളുടെ കുട്ടികളെയും കൊണ്ട് നിങ്ങൾക്കൊന്നുകിൽ ഇവിടെ ബന്ധപ്പെട്ടതിന് ശേഷം, ഇങ്ങോട്ട് വിളിച്ച് അറിയിച്ചതിന് ശേഷം നേരെ റേഡിയോയിൽ വന്നിട്ട് റെക്കോർഡ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള പിന്നെ ശബ്ദം, അതുപോലെ തന്നെ നോയിസുകളൊന്നും പുറത്തുനിന്ന് കേൾക്കാത്ത രൂപത്തിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തുനിന്ന് കുട്ടികളെ റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ട് അത് നിങ്ങൾക്ക് വാട്സാപ്പ് വഴി അയക്കാൻ പറ്റും. 3 മിനിറ്റിൽ കൂടാത്ത പ്രോഗ്രാമായിരിക്കണമെന്ന് മാത്രം. അത് കൊച്ചു കുട്ടികാരുടെ പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ ഇസ്ലാമിക ഗാനങ്ങൾ, പ്രസംഗങ്ങൾ, കഥകൾ, അനുഭവങ്ങൾ, അങ്ങനെയുള്ള കുട്ടികൾക്ക് പങ്കെടുപ്പിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള പ്രോഗ്രാമുകളെ അത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അയക്കുകയും ബലിപെരുന്നാളിൻ്റെ സ്റ്റാർ ക്വസ്റ്റിൽ കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: നാളെ രാത്രി 10 മണി വരെയാണ് അയക്കാനുള്ള സമയമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കുട്ടികളെ തയ്യാറാക്കി നമുക്ക് തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് ഓഡിയോ ഫയലായി അയക്കാവുന്നതാണ് എന്ന സൗകര്യം കൂടിയുണ്ട്. അതേപോലെ നമ്മുടെ ആപ്പിൽ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കാം. അതുപോലെ തന്നെ 9747 8 4 5 8 4 5 എന്ന നമ്പറിൽ വാട്സപ്പായിട്ടും അയക്കാവുന്നതാണ്.
1: ഓർത്തിരിക്കാൻ പറ്റുന്ന നമ്പറാണ് 9747 8 4 5 8 4 5 9747 845 845 845 ആ നമ്പറിൽ നമുക്ക് നിങ്ങളുടെ പ്രോഗ്രാമുകൾ ഓഡിയോ ആയിട്ട് അയക്കാവുന്നതാണ് ഇൻഷാല്ലാ. ഇനി നമുക്ക് ഒരു ചോദ്യവും ഒരു ഉത്തരവും ഉണ്ട്.
2: യാത്രയിൽ ളുഹറും അസറും ജംഉം ഖസറുമാക്കി നിസ്കരിക്കുവാൻ ഉദ്ദേശിച്ച് പള്ളിയിൽ ചെന്നപ്പോൾ അസർ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ എന്തു ചെയ്യണം? ളുഹറിൻ്റെ നിയ്യത്ത് കരുതി ജമാഅത്തിൽ പങ്കെടുക്കാമോ? അതിനുശേഷം മറ്റൊരു ജമാഅത്ത് നടക്കുന്നതിൽ പങ്കെടുത്ത് അസർ നമസ്കരിക്കാമോ? 2 4 റക്അത്ത് വീതം നിസ്കരിച്ചാൽ തെറ്റുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം.
3: സഹോദരൻ ചോദിച്ചിട്ടുള്ളത് യാത്രയിൽ ളുഹറും അസറും ജമാഅത്തിൽ നമസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ ചെന്നു, ഉളുവെടുത്ത് കയറിയപ്പോൾ അവിടെ അസർ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നതാണ്. ഒരു പള്ളിയിൽ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കെ അതിൽ നിന്ന് വേറിട്ടുകൊണ്ട് ഒരു ഒറ്റക്കായിട്ടുള്ള ഒരു നമസ്കാരമോ ജമാഅത്തായിട്ട് മറ്റൊരു നമസ്കാരമോ ഒരിക്കലും നമ്മൾ നിർവഹിക്കാൻ പാടില്ല. മറിച്ച് നമ്മൾ ആ ജമാഅത്തിൽ ചേരുകയാണ് വേണ്ടത്. ഇവിടെ സഹോദരൻ അസർ നമസ്കരിച്ചിട്ടില്ല, ളുഹറും നമസ്കരിച്ചിട്ടില്ല. അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അസറാണ്. അതുകൊണ്ട് ഏത് നമസ്കാരങ്ങളാണോ നിർവഹിക്കാനുള്ളത്, ഒന്നിലേറെ നമസ്കാരങ്ങൾ നിർവഹിക്കാനുണ്ടാകുമ്പോൾ അതിൽ ആദ്യത്തെ നമസ്കാരം ഏതാണോ ആ നമസ്കാരത്തിൻ്റെ നിയ്യത്തിലാണ് ആദ്യത്തെ നമസ്കാരം നിർവഹിക്കേണ്ടത്. ഇവിടെ സുഹൃത്ത് ആദ്യം നിസ്കരിക്കേണ്ട നമസ്കാരം ളുഹറാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അസ്ർ നമസ്കാരമാണ്. അപ്പോൾ ളുഹർ നമസ്കാരത്തിൻ്റെ നിയ്യത്തോടുകൂടി ആ ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് സഹോദരൻ ചെയ്യേണ്ടത്. ഇമാമിൻ്റെ നിയ്യത്തും മഅ്മൂമിൻ്റെ നിയ്യത്തും ഒന്നാകണമെന്നില്ല. ചിലപ്പോൾ ഇമാമ് സുന്നത്ത് നമസ്കാരമായിരിക്കാം നിർവഹിക്കുന്നത്, നമ്മൾ ഫറള് നമസ്കാരവും നിർവഹിക്കുന്നു. ഈ രൂപത്തിൽ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് ഒരാൾ നേരത്തെ ജമാഅത്ത് നമസ്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വഖത്ത് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. അയാൾ ജമാഅത്ത് നമസ്കാരമുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ആ നമസ്കാരം, അദ്ദേഹം നിർവഹിച്ച നമസ്കാരം അവിടെ ജമാഅത്തായി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഞാൻ നേരത്തെ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അല്പം ഇവിടെ വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. അവർ നമസ്കരിക്കുമ്പോൾ അവരുടെ കൂടെ ജമാഅത്തിൽ പങ്കെടുക്കണം. അവർ നമസ്കരിക്കുന്നത് ഫറളാണ്. എന്നാൽ ഇദ്ദേഹം നേരത്തെ നമസ്കരിച്ചതുകൊണ്ട് അദ്ദേഹം 4 റക്അത്താകട്ടെ 2 റക്അത്താകട്ടെ അദ്ദേഹം ആ നമസ്കരിക്കുന്ന നമസ്കാരം സുന്നത്തെ ആകുന്നുള്ളൂ. അപ്പോൾ ഇമാമിൻ്റെ നിയ്യത്തും മഅ്മൂമിൻ്റെ നിയ്യത്തും വേറെയായി, അതിന് യാതൊരു തെറ്റുമില്ല എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇമാം അസർ നമസ്കരിക്കുകയാണെങ്കിലും ഒരു മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ളുഹർ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ളുഹറിൻ്റെ നിയ്യത്തോടുകൂടി അദ്ദേഹത്തോടൊപ്പം ചേരുകയാണ്, ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ജമാഅത്ത് അവിടെ നടക്കുന്നുണ്ട് എങ്കിൽ, രണ്ടാമത് മറ്റൊരു ജമാഅത്ത് പള്ളിയിൽ നടക്കുന്നുണ്ട് എങ്കിൽ, ആ ജമാഅത്തിൽ കൂടിക്കൊണ്ടോ അദ്ദേഹത്തിന് അസർ നമസ്കാരം നിർവഹിക്കാവുന്നതുമാണ്. ഇങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത് എന്ന് ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ മറ്റൊരു ജമാഅത്തിൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ നമ്മൾ അവർ നമസ്കരിക്കുന്നത് പോലെ പരിപൂർണമായിട്ട് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. വല്ലാഹു അഅലം.
1: മാഷാല്ലാ. പിസ്റേഡിയോ അൽ ഇജാബയിലെ ഇത്തരം ചില ചോദ്യങ്ങൾ, അത് നമ്മളെപ്പോലുള്ള ശ്രോതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ചോദ്യങ്ങളാണ്. കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെട്ടു. ഇത് ഇനിയും ഈ ചോദ്യവും ഉത്തരവും റേഡിയോയുടെ എയറിൽ ഇങ്ങനെ കിടക്കും പല സമയങ്ങളിലായിട്ട്.
0: നിസ്കാരത്തെ കുറിച്ചൊക്കെ നമുക്ക് അറിയാലോ എന്ന് എല്ലാവരും ഇങ്ങനെ പറയും, അതിനൊക്കെ എന്താ പഠിക്കാനുള്ളത്? പക്ഷെ ഈ കേട്ട വിഷയം നമുക്ക് എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതില് എല്ലാവരും ഈ രീതിയിലായിരിക്കില്ല മനസ്സിലാക്കിയിട്ടുള്ളത്. തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും
1: തീർച്ചയായിട്ടും.
0: അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അതിൽ നിങ്ങൾക്ക് ഭൂരിഭാഗം അറിവുകളും നിങ്ങൾക്ക് നമ്മുടെ പീസ് റേഡിയോ സംവിധാനത്തിലൂടെയും കോഴ്സുകളിലൂടെയും ഒക്കെ ഉണ്ട്. നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നേ ഉള്ളൂ. അത് ഈ കാര്യത്തിൽ
1: നമ്മുടെ ശ്രോതാക്കൾക്ക് ആ ഒരു കാര്യത്തിലും ഒരു നിർദ്ദേശം വെക്കാനുള്ളതേ, ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ ചോദ്യങ്ങൾ ഉണ്ടാവും. ഞാനിപ്പോൾ ആരോട് ചോദിക്കാം എന്നുള്ള ചെറിയ അങ്ങനെ ഉണ്ടല്ലോ. എങ്ങനെ ഇപ്പം വൈയക്തികമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം, ചിലപ്പോൾ തൊട്ടടുത്ത ആളോടോ അല്ലെങ്കിൽ ഉസ്താദിനോടോ ഒക്കെ ചോദിക്കുമ്പം അയാളിപ്പോൾ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക എന്ന് തോന്നുന്നൊരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയം ഇതുപോലും നമുക്ക് റേഡിയോയുടെ ഈ ഫീഡ്ബാക്ക് വഴി അലിജാബ ഓപ്പൺ ചെയ്തിട്ട് നേരെ അതിലേക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റായിട്ടോ വോയിസായിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു കൊടുക്കാം. അത് ഉപകാരപ്പെടുന്നത് നമുക്ക് മാത്രമല്ല അല്ലേ. ഇപ്പം ഈ ഒരു ചോദ്യം ഒരാളുടെ മനസ്സിൽ വന്ന ചോദ്യമാണല്ലോ. ആ ചോദ്യം എന്ത് ചെയ്തു, അദ്ദേഹം അത് പിസ്രയുടെ അലിജാബയിലേക്ക് അയച്ചു. അത് ബഹുമാനനായ ഹംസ മദീനി അതിൻ്റെ പ്രാമാണികമായിട്ടുള്ള ഉത്തരം അത് നൽകി കഴിഞ്ഞു. ഇനി ഇത് എത്രത്തോളമാണോ പീസ് റേഡിയോ നിലനിൽക്കുന്നത്, അത്രയും കാലം റേഡിയോയുടെ സെർവറിലത് കിടക്കുകയാണ്, സെർവറിലത് കിടക്കുകയാണ്. ആളുകളിലേക്ക് പല സമയങ്ങളിലായിട്ട് ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും എത്തിക്കൊണ്ടിരിക്കും.
0: ഇനി അല്ലിജാബ നമ്മൾ ചോദ്യം ഉത്തരവും ടെക്സ്റ്റ് ആക്കിയിട്ട് നമ്മൾ ശേഖരിക്കുന്നുണ്ട്, അതും ഉണ്ടാവും.
1: അതെ, അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഇത്തരം ചോദ്യങ്ങളെ, അത് എത്ര ചെറിയ കാര്യങ്ങളാവട്ടെ വലിയ കാര്യങ്ങളാവട്ടെ, നിങ്ങൾക്ക് അത് റേഡിയോയിലേക്ക് അയക്കാം. അത് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് അത് പിന്നെ റേഡിയോ ചെക്ക് ചെയ്യുകയും അതിനുള്ള ഉത്തരങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ നമ്മുടെ നേരത്തെ കഴിഞ്ഞ ലൈവ് ക്വിസിൻ്റെ പിന്നെ ഫലപ്രഖ്യാപനം, അല്ലെങ്കിൽ വിജയികളായ ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 10-13 ആളുകളുടെ പേര് നമ്മൾ വായിക്കേണ്ടതുണ്ട്.
0: അതെ അതെ, അതിൻ്റെ ഉത്തരം പറയുകയും അതിൻ്റെ വിജയികളുടെ പേര് വായിക്കുകയും ചെയ്യണം നമുക്ക്.
1: അതെ, ഇതിൽ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഏക വനിത ആര് എന്നായിരുന്നു നമ്മുടെ ചോദ്യം. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട വനിത എന്നല്ല, ഖുർആനിൽ പേര് പറഞ്ഞു. യെസ്, ഏക വനിത ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. അത് അങ്ങനെ തന്നെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ആളുകളും ആസിയ ബീവിയുടെ അല്ലെങ്കിൽ അലിസ്ലാമിൻ്റെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങൾ അല്ലെ പേരായിട്ട് തന്നെ ചില ആളുകളൊക്കെ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബി എന്ന ഉത്തരം പല ആളുകളും തെറ്റായി എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, ശരിയല്ലാതെ അയച്ചിട്ടുണ്ട്. നമ്മുടെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എ, മറിയം. മറിയമാണ് പിന്നെ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഏക വനിത. എ ആണ് ശരി ഉത്തരം. ശരി ഉത്തരം അയച്ച ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട, നമ്മളെന്നും പറയാറുള്ളത് പോലെ വിജയിച്ച എന്ന് നമ്മൾ പറയേണ്ടതില്ല, കുറേ ആളുകൾ വിജയിച്ചിട്ടുണ്ട്. ആ വിജയികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകളുടെ പേരുകൾ ഇവിടെ വായിക്കും. ഒന്ന്, സൗമിയ എടക്കുന്നം, കോട്ടയം.
0: മുഹമ്മദ് അൻഫാൽ എൻ.
1: റഫീഖ ഫാറൂഖ് കോളേജ്.
0: സഹൽ അരിപ്ര.
1: സഹൽ അരിപ്ര അല്ലേ,
0: നമ്മുടെ സഹൽ അരിപ്ര.
1: അമീൻ കൂട്ടിലങ്ങാടി.
0: ഖദീജ വി.
1: ബുഷ്ര.
0: സഫിയ വടുതല.
1: ഹുസൈൻ വി എം, എടത്തനാട്ടുകര, ഉപ്പുകുളം.
0: സീരത്ത് പി ചാലിയം.
1: ആയിഷ, എറണാകുളം.
0: ഫാത്തിമ സ്വാലിഹ ചാത്തമുണ്ട.
1: ഫാത്തിമ എടവനക്കാട്, എറണാകുളം.
0: ഒന്നുകൂടി വായിക്കല്ലേ, സൗമിയ എടക്കുന്നം, കോട്ടയം.
1: മുഹമ്മദ് അൻഫൽ.
0: റഫീഖ ഫാറൂഖ് കോളേജ്.
1: സഹൽ അരിപ്ര.
0: അമീൻ കൂട്ടിലങ്ങാടി.
1: ഖദീജ വി.
0: ബുഷ്ര.
1: സഫിയ വടുതല.
0: ഹുസൈൻ വി എം, എടത്തനാട്ടുകര, ഉപ്പുകുളം.
1: സീനത്ത് പി ചാലിയം.
0: ആയിഷ, എറണാകുളം.
1: ഫാത്തിമ സ്വാലിഹ ചാത്തമുണ്ട.
0: ഫാത്തിമ എടവനക്കാട്, എറണാകുളം.
1: അപ്പോൾ ഇപ്പോൾ ഈ 13 ആളുകളാണ് നമ്മൾ സിസ്റ്റം തിരഞ്ഞെടുത്ത നമ്മുടെ ലൈവ് ക്വിസിലെ വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകൾ. ഒരുപാട് ആളുകൾ അവരുടെ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ശരി ഉത്തരം അയച്ച ആളുകൾക്കും അതോടൊപ്പം തന്നെ പങ്കെടുത്ത ഓരോരുത്തർക്കും, ഒപ്പം ലൈവ് പ്രോഗ്രാമിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും പ്രത്യേകം നന്ദി, കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇൻഷാല്ലാഹ് ഇനിയും ഇതോടൊപ്പം
0: നമുക്ക് ഒരു അപ്ഡേറ്റ് കൂടി നമ്മുടെ ശ്രോതാക്കളെ അറിയിക്കാനുണ്ട്. 500-ൻ്റെ 16-ാമത്തെ മൊഡ്യൂളിൽ 11-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്കുണ്ടാവും. ആ കാര്യം നമ്മുടെ ശ്രോതാക്കളിൽ പലരും കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. ഇതൊരു അറിയിപ്പായി സ്വീകരിച്ച് നിങ്ങൾ ആ സമയത്ത് തന്നെ അത് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: നേരത്തെ നമ്മൾ ഫാമിലി ടെലിവിഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പിന്നെ ഒരു കമൻറ്റ് വന്നത് സീനത്ത് പാലക്കാട് നിന്നും. ഫാമിലി ടെലിക്യൂസിൻ്റെ കാര്യം പറഞ്ഞത് വളരെ ഉപകാരമായി. എത്ര വിളിച്ചാലും കിട്ടുന്നില്ല, ഇപ്പോൾ എൻ്റെ കുട്ടി വിളിക്കാറില്ല. ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞതിൽ മഷാല്ലാ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്നലെ ഞാനും വിജയിയായിരുന്നു എന്ന് സഫിയ അടപ്പാൾ. ആയിഷ അങ്ങാടിപ്പുറം പറഞ്ഞിരിക്കുന്നത് അസ്സലാമു അലൈക്കും, നല്ലൊരു അറിവാണ് അലിജാബയിൽ നിന്നും കിട്ടിയത് മഷാല്ലാ എന്ന്. ഖൈറുനിസ തെക്കിൽ അവർ പറഞ്ഞിരിക്കുന്നു, തെൽബിയ സ്റ്റാർ പരിപാടിയിൽ ഇന്നലെ പാട്ട് പാടി ഇട്ടീന്, നെറ്റില്ലാത്തത് കൊണ്ട് രാത്രി 11 മണിയായി പോയിന്. അതുകൊണ്ട് കുട്ടിയുടെ പാട്ട് എടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ ഈ മെസ്സേജ് അവിടെ ടെക്നിക്കൽ വിങ് അത് ചെക്ക് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ
0: അത് പിന്നെ അത് സബ്മിറ്റ് ആയോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി
1: അയച്ചാൽ മതി. രാത്രി 10 മണി.
0: അതേപോലെ ആ വാട്സപ്പ് നമ്പർ നമ്മൾ പറഞ്ഞല്ലോ,
1: അതെ,
0: 97-47-8-4-5-8-4-5, അതിലും ഒന്ന് അയക്കാം
1: ഇൻഷാല്ലാ.
0: പിന്നെ സ്വരത്തിനെ പറ്റി ഒരുപാട് നല്ല കമന്റുകളാണ് വരുന്നത് കേട്ടോ. സ്വരം സൂപ്പറാണ്, മഷാല്ലാ, പ്രവാചകന്മാരുടെ ചരിത്രമുറങ്ങുന്ന നല്ല അർത്ഥവത്തായ ഗാനം, നല്ല ഈണത്തിൽ പാടിയ മോളെ അള്ളാഹു ഇനിയും ഉയരത്തിലെത്തിക്കട്ടെ, അമീൻ എന്ന പ്രാർത്ഥന ശുഐബായം വളപട്ടണമാണ്.
1: ജമീല വിപ്പി കാളികാവ് അൽഹംദുലില്ലാ അലി ജാബിയിൽ കിട്ടുന്ന അറിവുകൾ വളരെ ഉപകാരപ്പെടുന്നതാണെന്ന് പറഞ്ഞിരുന്നു. ഈ പറഞ്ഞത് വളരെ ഉപകാരമായി. എത്ര വിളിച്ചാലും കിട്ടുന്നില്ല, അത് കാരണം കുട്ടികൾ പങ്കെടുക്കാറില്ല എന്ന് മറ്റൊരു ശ്രോതാവ്. ജാസ്മിൻ വളാചേരി പീസ് റേഡിയോയിലേക്ക് എങ്ങനെയാണ് കാശ് അയക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു.
0: എന്ന് പറഞ്ഞിട്ടില്ല,
1: നമ്മൾ ഇടക്കത് പറയാറുണ്ട്. നമ്മുടെ റേഡിയോയിലെ പിന്നെ റേഡിയോ ആപ്പ് തുറന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് രണ്ട് രൂപത്തിൽ നമുക്കത് അയക്കാം. പിന്നെ ഏറ്റവും സുതാര്യമായിട്ടും ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള മാർഗ്ഗമാണ് റേഡിയോ ആപ്പ് തുറന്ന് നമ്മൾ പ്ലേ ബട്ടൺ നോക്കുന്നതിൻ്റെ നേരെ വലത് ഭാഗത്ത് തന്നെ നമുക്ക് ഡൊണേറ്റ് ബട്ടൺ കാണാം. ആ ഡൊണേറ്റ് ബട്ടണിൽ നമ്മൾ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഡൊണേറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് പിന്നെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പിന്നെ എത്രയാണ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഡൊണേറ്റ് നൗ എന്ന് കാണും. ഡൊണേറ്റ് നൗ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സംഖ്യകൾ എത്രയാണോ ആ ഒരു ഭാഗത്തേക്ക് നീങ്ങും. 500 ആണോ, 1000 ആണോ, 2500 ആണോ, അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിൽ അതർ എമൗണ്ട് കാണും. ആ അതർ എമൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ പ്രൊസീഡ് ടു പേ എന്നതിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ UPI നമ്മുടെ ബാങ്കുമായിട്ട് കണക്റ്റഡ് ആവും. നേരെ അവിടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ പിന്നെ കാര്യം അതവിടെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇൻഷാല്ലാ സുതാര്യം, വളരെ സുതാര്യമായി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റും നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനം കിട്ടും. ഇതേറ്റവും സുതാര്യമായിട്ടുള്ള വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇൻഷാല്ലാ.
0: അപ്പോൾ ചോദിച്ചത് കൊണ്ട് നമുക്ക് ഓർമ്മിപ്പിക്കാൻ പറ്റി അല്ലേ.
1: അതെ, റേഡിയോ നമ്മളെപ്പോഴും പറയാറുള്ളത് നിങ്ങൾ 1 രൂപയാണെങ്കിലും 1 കോടി രൂപയുടെ മനസ്സോടെ നമ്മൾ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. നമ്മളെത്ര ചെറിയ സംഖ്യയാവട്ടെ, എത്ര ചെറിയ അത് നമ്മുടെ സഹകരണവും നമ്മുടെ പ്രാർത്ഥനയും നെയ്യത്തും ഒക്കെയാണ് അതിൻ്റെ പിൻബലം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജാസ്മിൻ വയനാട്, വിജയികളിലെ 13 പേരെ പറഞ്ഞോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞു. സജന 6th mile വയനാട്, കോഴിക്കോടും പൂക്കോടുണ്ട് താമരശ്ശേരിക്കടുത്ത്. ഇത് പൂക്കോടുണ്ട് അവസാനം കളിയഞ്ചേരിയാവും. പിന്നെ
0: 3 പൂക്കോടായി പറഞ്ഞു. പിന്നെ ഒരു ദീർഘമായ ഒരു കമൻ്റ് അമീർട്ടി അടത്തനാട്ടുകാരയുടെ വകയായിട്ട്. ഭൗതികമായ ലാഭക്കൊതിയിൽ കണ്ണുമഞ്ഞളിച്ച മനുഷ്യൻ കച്ചവടത്തിൻ്റെ പുണ്യത്തെ കളങ്കിതമാക്കുന്ന കാഴ്ചയാണിന്ന് കണ്ടുവരുന്നത്. നാവിൻ തുമ്പിൽ തേൻ പുരട്ടിയ നുണകളുമായി ഉപഭോക്താക്കളെ വലയിലാക്കുന്നവർ യഥാർത്ഥത്തിൽ വിൽക്കുന്നത് ചരക്കുകളല്ല, മറിച്ച് സ്വന്തം ഈമാനും അന്തസ്സുമാണ്. വാഗ്ദാനങ്ങളുടെ പളവളപ്പും വർണ്ണപ്പകിട്ടാർന്ന പരസ്യവാചകങ്ങളും കണ്ട് ചതിയുടെ കോട്ട കെട്ടുന്നവർക്ക് പരലോകത്ത് വലിയ നഷ്ടമാണ് കാത്തിരിക്കുന്നത്. കച്ചവടം അള്ളാഹു അനുവദിച്ചതും പലിശ നിഷിദ്ധമാക്കിയതുമാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ ആ കച്ചവടം സുതാര്യവും സത്യസന്ധവുമാവണമെന്ന് ഇസ്ലാം നിർബന്ധം പിടിക്കുന്നു. ചരക്കിലെ ന്യൂനതകൾ ഒളിച്ചുവെച്ചും ഇല്ലാത്ത മേന്മകൾ കെട്ടിച്ചമച്ചും നേടുന്ന ഓരോ നാണയത്തുട്ടിലും ദൈവത്തിൻ്റെ കോപമാണ് ഒളിഞ്ഞിരിക്കുന്നത്. വഞ്ചനയിലൂടെ കെട്ടിപ്പടുക്കുന്ന സാമ്രാജ്യങ്ങൾ വെറും മണൽക്കൊട്ടാരങ്ങളാണ്. അതിൽ ഐശ്വര്യത്തിൻ്റെ കുളിർമയുണ്ടാവില്ല. തൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന കണക്കുകളെക്കുറിച്ചും ബോധവാനായ ഒരു വിശ്വാസിക്ക് ഒരു നിമിഷത്തെ ലാഭത്തിനു വേണ്ടി സത്യത്തെ ബലി കഴിക്കാൻ കഴിയില്ല. സത്യസന്ധതയാണ് കച്ചവടത്തിലെ ഏറ്റവും വലിയ മൂലധനം. പച്ചനുണകൾ പറഞ്ഞ് ലാഭം കൊയ്യുന്നവർ സ്വന്തം വയറ്റിൽ തീ നിറക്കുകയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്.
1: വളരെ വലിയൊരു അല്ലേ, പിന്നെ അർത്ഥം ഉൾക്കൊള്ളുന്ന, ആശയം ഉൾക്കൊള്ളുന്ന, ശ്രദ്ധിക്കേണ്ടുന്ന വലിയൊരു കാര്യമാണ് അമീർ സൂചിപ്പിച്ചത്. മൈമൂന ചീക്കലോട് നേരത്തെ നമ്മൾ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ചിന്ത പറഞ്ഞ സമയത്ത് തീർച്ചയായും നേതൃത്വത്തെക്കുറിച്ചൊരു പരമ്പര തന്നെ പീസ് റേഡിയോയിലൂടെ ഉണ്ടാവണം. പലർക്കും തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകളെക്കുറിച്ചൊരു ബോധവുമില്ല. ചിലർ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ്. എല്ലാവർക്കും നല്ല ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള തോഫിക് റഹ്മാനായ റബ്ബ് നൽകട്ടെ എന്നവർ പ്രാർത്ഥിച്ചിരിക്കുന്നു.
0: സഫിയാടപ്പാൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് നമ്മുടെ സ്വരത്തിനെ പറ്റി. പ്രവാചകന്മാരുടെ വരവിനെക്കുറിച്ചുള്ള അർത്ഥവത്തായ സ്വരം ശ്രുതി മധുരം അതിമനോഹരം എന്നൊരഭിപ്രായം പറഞ്ഞു.
1: മ്യൂസിക് ഒന്നുമില്ലാതെ ഈ ഒരു പിന്നെ പീസ് റേഡിയോ പ്ലാറ്റ്ഫോമിൽ നല്ല പാട്ടുകൾ കേൾക്കാൻ കഴിയുന്നു. അത് നല്ലൊരു അനുഭവമാണ് എന്ന് മറ്റൊരു ശ്രോതാവ് പങ്കുവച്ചിട്ടുണ്ട്. സ്വരവുമായി ബന്ധപ്പെട്ട് സ്വരം രീതിയിൽ മാറ്റം വരുത്തിയപ്പോൾ വേറെ തന്നെ കേൾക്കാൻ എന്ന് ജമീല VP കാളികാവ്.
0: അതിൻ്റെ ടൂണിൽ മാറ്റം വെറൈറ്റി എന്നുള്ളതായിരിക്കാം ഉദ്ദേശിച്ചത് അല്ലേ. പീസ് റേഡിയോയിൽ പൈസ അയക്കുന്നത് ഒന്നും കൂടി പറയാമോ എന്ന് ചോദിക്കുന്നു. പീസ് റേഡിയോ ആപ്പിൽ ഡൊണേറ്റ് ബട്ടണിൽ നമുക്കത് ചെയ്യാം. വളരെ സിമ്പിളായ പ്രൊസീജിയറേ ഉള്ളൂ. വിജയികളെ പ്രഖ്യാപിച്ചോ എന്നൊരു ശ്രോതാവ് ചോദിക്കുന്നു. പിന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിൻ്റെ പോസ്റ്ററൊക്കെ വരുമല്ലോ അല്ലേ. ഇൻഷാ അല്ലാ. നമ്മുടെ അലിജാബേലിക്ക് വേണ്ട ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ശ്രോതാവ്. അത് നമ്മുടെ അലി ജാബേലിക്ക് കൊടുക്കുന്നതല്ലേ നല്ലത്?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നേരെ അല്ല ജാബേലിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കും. ഒന്നുകൂടി വീണ്ടും പറഞ്ഞിരിക്കുന്നു, പൈസ അയക്കാൻ എങ്ങനെ ഒന്നുകൂടി പറയുമോ എന്ന്. എനിക്ക് തോന്നുന്നു അവർ ചിലപ്പം ചെക്ക് ചെയ്തിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങൾ റേഡിയോ ആപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പ്ലേ ബട്ടൺ കാണുന്നു, അതിൻ്റെ നേരെ വലതുഭാഗത്ത് നമുക്ക് ഡൊണേറ്റ് എന്ന ബട്ടൺ കാണാൻ പറ്റും. ആ ഡൊണേറ്റ് എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ റേഡിയോയിൽ മറ്റൊരു ഇൻ്റർഫേസ് കാണും, അത് ഡൊണേറ്റ് നൗ എന്ന ഒരു ബട്ടൺ. ആ ഡൊണേറ്റ് നൗ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ 500, 1000, 2500, 5000, 10000 അതർ എമൗണ്ട് മറ്റു തുകകൾ എന്ന് കാണും. ആ മറ്റു തുകകൾ എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അത്, അതല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച സംഖ്യ അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ തൊട്ട് താഴെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്, അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പേരോ അഡ്രസ്സോ അങ്ങനെയൊക്കെ ചെയ്യാനായിരിക്കും അവിടെ. അവിടെ പിന്നെ പ്രൊസീഡ് ടു പേ എന്നുള്ള ഒരു ബട്ടൺ തൊട്ട് താഴെ ഒരു പച്ച ഐക്കൺ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മളത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ കണക്റ്റ് ചെയ്യുന്നത് നമ്മുടെ യു പി ഐ അക്കൗണ്ടുമായിട്ട്. ഗൂഗിൾ പേ ആവട്ടെ, ഫോൺ പേ ആവട്ടെ, അങ്ങനെയുള്ള നമ്മളിനിയിപ്പോൾ ക്രെഡിറ്റ് യു പി ഐ എന്നാണ് ചെയ്യുന്നത്, അത് അങ്ങനെ അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നേരെ കണക്ട് ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ നമ്മൾ സാധാ നമ്മളെ ഗൂഗിൾ പേയിലൊക്കെ നമ്മൾ പൈസ അയക്കുന്നത് പോലെയുള്ള ഒറ്റ സംവിധാനം എവിടെ ഉള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് ക്യാഷ് അയക്കാവുന്നതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും അതൊരു താല്പര്യത്തിൻ്റെ പേരിലായിരിക്കാണല്ലോ അവർ സൂചിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളതൊന്നും കൂടെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം.
0: ഇന്നിപ്പോൾ നമുക്ക് ഇത് എങ്ങനെ അടക്കുക എന്നുള്ളത് കൃത്യമായി നമ്മളിവിടെ പറഞ്ഞല്ലോ. അത് നമ്മൾ കുറച്ച് ആളുകളോട്, നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ സൂചിപ്പിക്കുക. ഇന്ന് വിജയികളായവരുടെ സന്തോഷമുണ്ട്, വിജയികളാകാൻ അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാകാൻ കഴിയാത്തവരുടെ ചെറിയ ഒരു സങ്കടവും കൂടി ഇവിടെ കുറേ ആളുകൾ പങ്കുവെച്ചിട്ടുണ്ട് അല്ലേ. ഷുഹൈബ് എം വളപട്ടണം ഇന്നും വിജയിയായതിൻ്റെ സന്തോഷം പറയുന്നുണ്ട്.
1: ബുഷറ കെ എം പട്ടർക്കടവ് മലപ്പുറം, വിജയികൾ പ്രഖ്യാപിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്, 13 ആളുകളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
0: മൈമുന ചീക്കിലോട് പറഞ്ഞ എന്തറിയോ, ഇന്നുമില്ല
1: വിജയികൾക്കെല്ലാം. ചിറമംഗലം വിജയികളുടെ പേര് ഒന്നുകൂടി പറയുമോ? ജസ്റ്റ് ഒന്ന് ഞാൻ വായിച്ചോളാം,
0: ഒന്ന് വായിക്കാം.
1: പെട്ടെന്ന് വായിച്ചു പോവാണ് പറഞ്ഞതിൻ്റെ പേരിൽ. സൂമിയ എടക്കുന്നം കോട്ടയം, മുഹമ്മദ് അൻഫാലി എന്ന, റഫീഖ ഫാറൂഖ് കോളേജ്, ഷഹൽ അരിപ്ര, അമീൻ കൂട്ടിലങ്ങാടി, ഖദീജ വി, ബുഷറ, സഫിയ വടുതല, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകളും, സീനത്ത് വി ചാലിയും, ഐഷ എറണാകുളം, ഫാത്തിമ സ്വാലിഹ ചാത്തമുണ്ട, ഫാത്തിമ എടവനക്കാട് എറണാകുളം, ഇത്രയും ആളുകളാണ് ഇന്നത്തെ വിജയികൾ. എന്തായാലും പിസ് റേഡിയോയുടെ ഈ ഒരു പ്രോഗ്രാമിനോടൊപ്പം ലൈവിൽ ഈ 2 മണിക്കൂർ നമ്മോടൊപ്പം കമൻറ്റുകളായിട്ടും നിർദ്ദേശങ്ങളായിട്ടും നിങ്ങളുടെ സ്നേഹ പ്രാർത്ഥനകളുമായിട്ടൊക്കെ നമ്മോടൊപ്പം ചേർന്ന ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഞാൻ കുറേ തവണയായി ശ്രമിച്ചു നോക്കി, പക്ഷേ ലാസ്റ്റ് ക്യാൻസൽ എന്നാണ് കാണിക്കുന്നത് ഡൊണേറ്റ് ബട്ടണിൽ എന്ന് ഒരു സഹോദരി പറഞ്ഞിരിക്കുന്നു. അതെന്താണ് എന്നുള്ളത് ചിലപ്പോൾ ടെക്നിക്കൽ എററാണോ എന്നറിയില്ല.
0: ടെക്നിക്കൽ റിസ്കിൽ നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം
1: ഇൻഷാല്ലാ. അഷ്റഫ് പാലക്കാഴി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഒരുപാട് ആളുകളുടെ കമൻ്റ് ഇനി വായിക്കാനുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്നാലും പിന്നെ പണം എങ്ങനെ അയക്കാം, അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഉണ്ട് എൻ്റെ കയ്യിലും ഉണ്ട്, വേണമെങ്കിൽ ഷെയർ ചെയ്യാമെന്ന് അമീർ ടി എടത്തനാട്ടർ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ പൈസ അയക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഉണ്ട്. പി ആർ ഫാമിലിയിലുള്ള എല്ലാവരെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് അഷ്റഫ് വി പാലക്കാഴി, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഈ ഒരു കമൻറ്റോടുകൂടെ പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ലൈവ് സെക്ഷൻ അവസാനിക്കുകയാണ്. ഒരുപാട് ആളുകളുടെ കമൻറ്റുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. പ്രീസ് റേഡിയോയുടെ ഈ ഒരു തുടർ സഞ്ചാരത്തിൽ ഒഴുക്കിൽ ഇതിനോടൊപ്പം സഞ്ചരിക്കുന്ന പ്രാർത്ഥനയോടും ഭൗതിക സഹായങ്ങളോടുമൊക്കെ ഒപ്പം സഞ്ചരിക്കുന്ന ഓരോരുത്തർക്കും ഒരിക്കലും കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ ഇവിടെ സമാപിക്കുന്നു. ഞാൻ ആങ്കറിൻ്റെ സ്കിൽ നസറുല്ല മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം അബ്ദുള്ള സുഹൈർ ചുങ്കത്തറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവിന് ശേഷം ഇൻഷാല്ലാ ഇനി നമ്മൾ നേരെ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. റേഡിയോ വൈബ്സിൽ ആങ്കറിംഗ് ഡെസ്കിൽ ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എൻ്റെ കൂടെ മുസ്തഫ മാസ്റ്റർ എ പി കാട്. ഇന്നത്തെ വൈബ്സിൽ നമ്മൾ ആദ്യമായി നമ്മൾ എന്താണ് പ്രോഗ്രാം?
1: ഇൻഷാല്ലാ നമ്മൾ ഇൻസൈറ്റിലേക്കാണ് ആദ്യമായിട്ട് പോകുന്നത്. തട്ടവും ചില തിട്ടൂരങ്ങളും.
0: ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ആണ് ഈ ഒരു ഇൻസൈറ്റിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. 1929 അമേരിക്കയിലെ ഒരു പ്രശസ്തമായ ടൊബാക്കോ കമ്പനി, അതിൻ്റെ ഓണറായ ജോർജ് വാഷിങ്ടൺ ഹിൽ എന്ന വ്യക്തി, അദ്ദേഹം തൻ്റെ പുതിയ കമ്പനിയെ നന്നായി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അന്ന് അമേരിക്കയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു PR വിദഗ്ധനെ, അല്ലെങ്കിൽ ഒരു നല്ല പബ്ലിസിറ്റി നന്നായി കൊടുക്കുന്ന, അന്ന് അമേരിക്കയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ആ ഒരു വിഷയത്തിൽ പ്രൊമോഷൻ മേഖലയിൽ അഗ്രഗണ്യനായ ഒരു വ്യക്തിയെ, എഡ്വാർഡ് ബെർണേസ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം തൻ്റെ കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടി സമീപിക്കുകയാണ്. അദ്ദേഹത്തിന് തൻ്റെ പുതിയ ടൊബാക്കോ കമ്പനി, അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന തൻ്റെ പുതിയ കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടി $25,000 അന്ന് അന്നത്തെ കാലത്ത് 1929 പ്രത്യേകം ഓർക്കണം, അന്ന് അദ്ദേഹം കൊടുക്കുകയാണ്. അങ്ങനെ തൻ്റെ കമ്പനി ലോക ശ്രദ്ധ ആഗ്രഹിക്കണമെന്നും അതിൽ ഒരുപാട് ആളുകൾ തൻ്റെ കമ്പനിയിലേക്ക് കൂടുതൽ അടുക്കണമെന്നും, തൻ്റെ പ്രൊഡക്റ്റ് സിഗരറ്റുകളാണ് തൻ്റെ പ്രൊഡക്റ്റ്, ആ സിഗരറ്റ് നന്നായി വിൽപ്പന ചെയ്യണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ എഡ്വാർഡ് ബെർണേസ് എന്ന വ്യക്തി തൻ്റെ പുതിയ തൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ഒരു കമ്പനിയെ നല്ല പ്രൊമോഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരുപാട് പദ്ധതികൾ ആലോചിച്ച് വയ്ക്കുകയാണ്. ഒരുപാടധികം അദ്ദേഹം തൻ്റെ കൂലങ്കുശമായ ചർച്ചകൾക്ക് ശേഷം എഡ്വാർഡ് ബെർണേസിന് നേതൃത്വത്തിൽ ഒരു നല്ലൊരു ക്യാമ്പയിൻ, ലക്കി എന്നായിരുന്നു ആ സിഗരറ്റിന്റെ പേര്, ആ ലക്കി സിഗരറ്റുകൾ നന്നായി വിൽപ്പന ചെയ്യുക എന്നത് അദ്ദേഹം ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഒന്നാമതായി ഈ വ്യക്തി കണ്ട തന്ത്രം, ലക്കി സിഗരറ്റുകൾ സമൂഹത്തിൽ നന്നായി പിന്നെ വ്യാപകമാവണമെന്നും കച്ചവടം വർദ്ധിക്കണമെന്നുമുള്ള താല്പര്യത്തിന്റെ പേരിൽ അദ്ദേഹം നടത്തിയ ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ കണ്ണിങ് ആയ അജണ്ട. അദ്ദേഹം പിന്നെ അന്ന് കാലത്ത് അമേരിക്കയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു പൊതുവിൽ മധുരത്തിനോട് ഭയങ്കരമായ ഒരു ആർത്തി. അപ്പോൾ മധുരം കഴിച്ചാൽ അത് പിന്നെ ശാരീരികമായി പല പ്രത്യാഘാതങ്ങളും നമുക്കുണ്ടാക്കുമെന്നും, തടി കൂടാൻ കാരണമാവുമെന്നും, നമ്മുടെ ശരീരം മെലിഞ്ഞുകൊണ്ടിരിക്കില്ല, ശരീരം കാണാൻ തന്നെ വികൃതമായിരിക്കും, അതുകൊണ്ട് മധുരം നിങ്ങൾ ഒഴിവാക്കണമെന്നും, മധുരം ഒഴിവാക്കുന്നതിന് പകരം നിങ്ങൾ ലക്കി സിഗരറ്റുകൾ വലിക്കുക, അതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. അമേരിക്കയിൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പിന്നെ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പത്രങ്ങളിലൂടെയും ഒക്കെ ഈ പരസ്യം അദ്ദേഹം നന്നായിട്ട് നൽകുകയാണ്. അങ്ങനെ ലക്കി സിഗരറ്റുകൾ കുറച്ചധികം ആളുകൾ ഏറ്റെടുക്കുന്നു. അവരെല്ലാം മധുരം ഒഴിവാക്കിക്കൊണ്ട് പകരം ഈ ഒരു സിഗരറ്റ് വലിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഒരു ക്യാമ്പയിൻ തന്നെ തുടങ്ങിയിരുന്നു, റീച്ച് ഫോർ എ ലക്കി ഇൻസ്റ്റെഡ് ഓഫ് എ സ്വീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ. നിങ്ങൾക്ക് മധുരം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മധുരം ഒഴിവാക്കൂ, ശേഷം ലക്കിയിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സിഗരറ്റിനെ ഭയങ്കരമധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ തുടങ്ങി. ആ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഏകദേശം 12% അവർക്ക് അവരുടെ വിൽപ്പനയിൽ കച്ചവടത്തിൽ വർധനമുണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ഇവർക്കത് മതിയായിരുന്നില്ല, ശേഷം തുടർന്നു, അവരുടെ ക്യാമ്പയിൻ തുടർന്നു. ഇദ്ദേഹം പിന്നീട് കണ്ട അടുത്ത ഒരു പിന്നെ അദ്ദേഹത്തിന്റെ തന്ത്രം എന്നത്, അമേരിക്കയിലെ സ്ത്രീകൾക്ക് തീരെ സ്വാതന്ത്ര്യമില്ല എന്ന് അവരെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു. ആ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമില്ലായ്മ എന്നതൊരു വിഷയം തന്നെയായിരുന്നു അവിടെ. കുറച്ചധികം പിന്നെ സ്ത്രീകൾ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ഞങ്ങൾ തളച്ചിടപ്പെടുകയാണ് എന്നെല്ലാം നമ്മൾ ചർച്ചകൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ചകളെ ഇദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിന് പിന്നെ അതിന്റെ പ്രൊമോഷന് വേണ്ടി അദ്ദേഹം പിന്നെ ഉപയോഗപ്പെടുത്തുകയും, അങ്ങനെ സ്ത്രീകൾക്ക് തീരെ സ്വാതന്ത്ര്യമില്ലാത്തൊരു നാടാണ് അമേരിക്ക, ആ സ്വാതന്ത്ര്യമില്ലായ്മയെ നമ്മൾ പൊട്ടിച്ചെറിയണം, നമ്മൾ എല്ലാവരും പിന്നെ ഉണർന്നെഴുന്നേറ്റ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവരാവണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിക്കുകയാണ്. ആ ക്യാമ്പയിന്റെ ഒടുവിൽ അദ്ദേഹം വീണ്ടും അതിന് പരിഹാരമായിക്കൊണ്ട് കൊണ്ടുവന്നത്, നിങ്ങൾ ലക്കി സിഗരറ്റുകൾ വലിക്കൂ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ ആഘോഷിക്കൂ എന്ന പേരിലൊരു ക്യാമ്പയിൻ ആയിരുന്നു. അതായത് അതിനുവേണ്ടി അദ്ദേഹം കണ്ട ഒരു മാർഗം, 1929 ഈസ്റ്റർ ആഘോഷത്തിനിടയിൽ കുറച്ച് വിദ്യാസമ്പന്നരായ, കാണാൻ പക്വതയൊക്കെ ഉള്ള കുറച്ച് സ്ത്രീകളെ നിരത്തിക്കൊണ്ട് അവരെ പിന്നെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് അവരെല്ലാവരും അവരുടെ ചുണ്ടത്ത് സിഗരറ്റ് പിന്നെ കുട്ടികൾ വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോകളും വീഡിയോകളും എല്ലാം അന്ന് കാലത്ത് അവൈലബിൾ ആയിരുന്ന എല്ലാ സോഷ്യൽ മീഡിയകളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ പിന്നെ അന്ന് വൈറലാക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അങ്ങനെ പത്രത്തിനും ന്യൂസൊക്കെ എല്ലാം വന്നിരുന്നത് പിന്നെ ചുണ്ടത്ത് വെളിച്ചം കത്തിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്ന് കുറച്ച് സ്ത്രീകൾ ഒന്നിച്ച് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ. ആ ക്യാമ്പയിനും ഇതുപോലെ തന്നെ നാട്ടിലെല്ലാവരും ഏറ്റെടുക്കുകയാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലായ്മ എന്നത് അതിന് പിന്നെ പരിഹാരമായിക്കൊണ്ട് സിഗരറ്റുകൾ ചുണ്ടത്ത് വലിച്ചുകൊണ്ടാണ് അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എന്ന രൂപത്തിൽ സ്ത്രീകളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പയിൻ അവിടെ ആരംഭിക്കുകയാണ്. ഈ ക്യാമ്പയിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ഈ കമ്പനിക്ക് ലാഭമുണ്ടായത് 33%. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അവരുടെ അജണ്ടകൾ നെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഈ രൂപത്തിൽ സ്ത്രീകളെ പോലും വിൽപ്പന ചരക്കുകളാക്കിക്കൊണ്ട് തങ്ങളുടെ കച്ചവടങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള മാർഗമായിക്കൊണ്ട് സ്ത്രീകളെ കാണുന്നൊരവസ്ഥ വരെ നമുക്കിവിടെ കണ്ടു. ഇത് കേവലം ചരിത്രം മാത്രമല്ല, ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മളിത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സ്ത്രീകൾ എന്നാൽ കേവലം ചില ഭൗതികമായ ചരക്കുകൾ മാത്രമാണ്, ഉപഭോഗ വസ്തുക്കൾ മാത്രമാണ് എന്ന ഒരു ആംഗിളിലൊരു നരേഷൻ പൊതുവെ ഇന്ന് നമുക്ക് കൂടുതലായി കാണാൻ കഴിയും. ഇത്തരമൊരു നരേഷൻ ഉണ്ടാക്കുന്ന ആളുകളെല്ലാം ഇതിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് സ്വാഭാവികമായിട്ടും മതങ്ങളെയും ചട്ടക്കൂടുകളെയുമാണ്. അവർ പറയുന്നത് പ്രത്യേകിച്ചും ഇസ്ലാമിനെ പോലെയുള്ള മതങ്ങൾ, ഇസ്ലാം ഇപ്പോഴും പ്രാകൃതമാണ് എന്നും ഇസ്ലാം സ്ത്രീകൾക്ക് ഒട്ടും സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുമുള്ള ഒരു ചിത്രം ഈ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ചില ശ്രമങ്ങൾ വളരെ ബോധപൂർവമായി തന്നെ നടക്കുന്നതിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇസ്ലാമിലെ സ്ത്രീയുടെ തട്ടവും മുസ്ലിം സ്ത്രീയുടെ പിന്നെ സ്വാതന്ത്ര്യവുമൊക്കെ എപ്പോഴും തുടർച്ചയായിക്കൊണ്ട് അത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാറ്റി നിർത്താൻ കഴിയുന്ന സംഗതികളല്ല. പലപ്പോഴും പല പ്രസംഗങ്ങളിലും അടക്കം മലപ്പുറത്തെ മുസ്ലിം സ്ത്രീയുടെ തട്ടം എപ്പോഴും ഒരു പ്രതിപാദ്യ വിഷയമായി മാറണം ശ്രദ്ധിക്കാറുണ്ട്. ഇതിലൊരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇത്തരം വിഷയങ്ങളിൽ അത്ര കണ്ട് പുരോഗമിച്ചിട്ടില്ല എന്ന ഒരു നരേഷനോട് വരുത്തി തീർക്കാനും മുസ്ലിം സ്ത്രീകൾക്ക് തീരെ സ്വാതന്ത്ര്യം നൽകാത്ത ഒരു മതമാണ് ഇസ്ലാം എന്നും ഇസ്ലാമിലെ പർദ, നിഖാബ് അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ ജോലി, സ്ത്രീ പുരുഷ തുല്യത, ഇസ്ലാമിലെ സ്ത്രീയുടെ അനന്തരാവകാശം എന്ന് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ, അല്ലെങ്കിൽ സ്ത്രീകളുടെ രാത്രിയുള്ള യാത്ര തുടങ്ങിയ വിഷയങ്ങളൊക്കെ ലൈം ലൈറ്റിൽ കൊണ്ടുവന്ന് അത് ചർച്ചയ്ക്ക് എടുത്തുകൊണ്ട് ഇസ്ലാമിലെ സ്ത്രീ എന്നൊരു അടിച്ചമർത്തപ്പെട്ടവളാണ്, അവൾക്കൊരു സ്വാതന്ത്ര്യമില്ല എന്ന് നേരത്തെ അമേരിക്കയിലെ ആ ഒരു കമ്പനി പിന്നെ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് മെനഞ്ഞെടുത്തതുപോലെ തന്നെ ഇന്നും ചിലർ വളരെ ബോധപൂർവമായ ചില തിരക്കഥകൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് സ്ത്രീകളെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്നും ഇത്തരത്തിൽ സ്ത്രീയും പുരുഷനും ഒന്നാണോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ പ്രാധാന്യം എത്രത്തോളമാണ് എന്നും അവർക്ക് ഇസ്ലാം നൽകിയ പദവികൾ എത്രത്തോളമാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും അത് നമ്മൾ വിസ്മരിച്ചു പോകുന്നതെന്ന് മാത്രമല്ല, ഇത്തരം ആളുകളുടെ അജണ്ടകളിൽ മുസ്ലിം സ്ത്രീകൾ പോലും പലപ്പോഴും കുടുങ്ങിപ്പോവുകയും ആ ചതിക്കുഴികളെയും കെണികളെയും തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി കൂടെ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അന്ന് ജാഹ്ലിയ കാലത്ത് അറബികൾ, അവർ പലപ്പോഴും കാട്ടറബികൾ എന്ന് മാത്രം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന, പിന്നെ വിദ്യാഭ്യാസമില്ലാത്ത, ലോകം കണ്ടിട്ടില്ലാത്ത ചില ആളുകൾ, ഒരു കൂട്ടം ആളുകൾ മാത്രമേ നിന്നത് അറബികൾ. തങ്ങൾക്കൊരു പെൺകുട്ടി ജനിക്കുന്നു എന്നത് തീർത്തും അപമാനത്തോടെ കണ്ടിരുന്ന, അതൊരു അപഹാസ്യമായ, തങ്ങൾക്ക് വളരെ കുറച്ചിലായ മോശമായ ഒരു കാര്യമായി കണ്ടിരുന്ന ആളുകളായിരുന്നു അവർ. പെൺകുഞ്ഞുങ്ങൾ എന്നാൽ അത് മോശപ്പെട്ട ഒരു കാറ്റഗറിയാണ് എന്ന് കണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു അന്നത്തെ അറബികൾ. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെ വളരെ കൃത്യമായി തന്നെ ഡയഗ്നോസ് ചെയ്യുകയും അതിനുള്ള പരിഹാരം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും തന്റെ ജീവിതത്തിലൂടെ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ പ്രാധാന്യം വളരെ കൃത്യമായിട്ട് തന്നെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, പിന്നെ ഒരു പെൺകുഞ്ഞ് ജനിക്കുക എന്നത് തീർത്തും മോശമായി കണ്ടിരുന്ന ഒരു കൂട്ടരോട് വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തു നംലിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുക എന്നൊരു സന്തോഷ വാർത്തയാണ് എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ പെൺകുഞ്ഞുകൾ ജനിക്കുന്നത് തീർത്തും മോശമായി കണ്ട ആളുകളോട് അതൊരു സന്തോഷ വാർത്തയായിക്കൊണ്ട് കാണാൻ വേണ്ടി ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അല ഇന്നലക്കും അല നിസായിക്കും ഹക്ക വലി നിസായിക്കും അലൈക്കും ഹക്ക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളുടെ മേൽ കൃത്യമായ ബാധ്യതയുണ്ട്, നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങളുടെ മേലും വളരെ കൃത്യമായ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് പരസ്പരമുള്ള ബാധ്യതകൾ പോലും ഒരിക്കലും വിസ്മരിക്കരുതെന്ന് തന്റെ അവസാന പ്രസംഗങ്ങളിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അന്നത്തെ കാലത്ത് അറബികൾക്കിടയിൽ ഒരു സമ്പ്രദായമായിരുന്നു, ഒരു സ്ത്രീ വിധവയാവുകയാണെങ്കിൽ, തന്റെ ഭർത്താവ് മരണപ്പെടുകയാണെങ്കിൽ ആ സ്ത്രീ വിധവയെന്ന കാറ്റഗറിയിലേക്ക് പെടുന്നതോടൊപ്പം തന്നെ ആ സ്ത്രീ പിന്നീട് ആരാണോ പിന്നീട് ആ വ്യക്തിയുടെ, മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ ഉടമസ്ഥാവകാശപ്പെട്ടത് ആരാണോ, അതിന്റെ കൈകാര്യകർത്താവ് ആരാണോ, ആ വ്യക്തിക്കായിരുന്നു ഈ ഒരു സ്ത്രീയുടെയും കൈകാര്യകർത്തൃത്വം അല്ലെങ്കിൽ ഈ സ്ത്രീയുടെയും ഉത്തരവാദിത്വം എന്നുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് തീരുമാനിക്കാൻ പിന്നീട് ഈ സ്ത്രീയെ അയാൾക്ക് വിവാഹം കഴിക്കണോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും വിവാഹം ചെയ്ത് കൊടുക്കണോ, മറ്റെന്തിലേക്കും വിടണോ, മറ്റാരും പിന്നെ ജോലിക്കാരിയായിട്ടോ മറ്റെന്ത് രൂപത്തിൽ അവരെ ആ സ്ത്രീയെ മാറ്റണമെന്ന് ഈ വ്യക്തിക്ക് തീരുമാനിക്കാമായിരുന്നു അന്നത്തെ ഒരു കാലത്ത്. അങ്ങനെ സ്ത്രീകളെ അനന്തരം എടുക്കുന്ന, സ്വത്തുക്കളെ പോലെ തന്നെ സ്ത്രീകളെയും അനന്തരം എടുക്കുന്ന ഒരു സമ്പ്രദായം അന്ന് അറേബ്യയിൽ നിലനിന്നിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൻ നിസാഇലെ 19-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്,

യാ അയ്യുഹദ്ദീനാമനു, വിശ്വസിച്ച ആളുകളെ, നിങ്ങളോട് അള്ളാഹു പറയുകയാണ്, ലാ യഹില്ലു ലക്കും, നിങ്ങൾക്ക് അനുവദനീയമാക്കിയിട്ടില്ല, അൻ തരിസു നിസാഅ കർഹ, നിങ്ങൾക്ക് സ്ത്രീകളെ നിർബന്ധപൂർവ്വം അനന്തരം എടുക്കുക എന്നത് അള്ളാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കിയിട്ടില്ല എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ നൽകുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, മഹർ ഒരു സ്ത്രീക്ക് വിവാഹവേളയിൽ പുരുഷൻ നൽകുന്ന പിന്നെ മൂല്യമാണ് മഹർ എന്നുള്ളത്. ആ മഹർ സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ്. അതിൽ മഹർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പുരുഷന് തൊലാഖിന്റെ സമയത്ത് പോലും അത് യാതൊരു അധികാരവും ഇല്ലെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതുപോലെ തന്നെ പലപ്പോഴും നേരിടുന്ന ഒരു ആരോപണമാണ് സ്ത്രീകളെ ഇസ്ലാം അവർക്ക് സമ്പാദിക്കാനുള്ള അനുവാദം നൽകുന്നില്ല എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണുകയും സൂറത്ത് നിസാഇലെ 32-ാമത്തെ വചനത്തിലൂടെ സ്ത്രീകൾക്ക് സ്വൈര്യമായി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ സമ്പാദിക്കാം, പക്ഷെ ആ സമ്പാദ്യത്തിന്റെ കാര്യത്തിലും അത് പിന്നെ വിനിയോഗിക്കുന്നതിന്റെ കാര്യത്തിലും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അത് കൃത്യമായി ഇസ്ലാമിക നിയമങ്ങളെ അനുസരിച്ചുകൊണ്ടായിരിക്കണമെന്ന് മാത്രം. ഇങ്ങനെയുള്ള പല ആരോപണങ്ങൾ, സ്വയം സമ്പാദിക്കാൻ സ്ത്രീകൾക്ക് പിന്നെ കഴിയില്ല എന്നും അത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നും പോലുള്ള ആരോപണങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ റിഫ്യൂട്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രവാചക അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഭൂമിയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല വിഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അദ്ദുനിയ മതാഉൻ വഖൈറു മതാഉ ദുനിയ അൽമർഅത്തു സ്വാലിഹ. ദുനിയാവ് എന്നാൽ അത് ഒരുപാട് വിഭവങ്ങൾ മാത്രമാണ്. ആ വിഭവങ്ങളിലെ ഏറ്റവും നല്ല വിഭവം ഹൈറു മതാഉ ദുനിയ, അത് മർഅത്തുൻ സ്വാലിഹ എന്നതാണ്. അല്ലെങ്കിൽ ഒരു നല്ല സ്വാലിഹത്തായ സദ്വൃത്തയായ ഒരു സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വിഭവം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനോട് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മകൾ പിന്നെ

0: ആദ്യം സുഹാസം പറയുന്നുണ്ട്, രണ്ട് പെൺമക്കളെ അവർക്ക് പ്രായപൂർത്തിയാവുന്നത് വരെ അവരെ പോറ്റി മാന്യമായി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും ഞാനും അന്ത്യനാളിൽ ഇതുപോലെയായിരിക്കുമെന്നാണ് പറയുന്നത്. രണ്ട് വിരലുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതുപോലെയായിരിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമ്മൾ ആലോചിച്ച് നോക്കണം. പെൺമക്കളെ അത്ര നന്നായി പോറ്റുന്നവർക്ക് നാളെ സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങളുണ്ടെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഇങ്ങനെയുള്ള ഇസ്ലാമിനെയാണ് പിന്നെ ഇത്തരത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ചും ഇന്ന് തട്ടത്തിന്റെ വലിപ്പവും അതിന്റെ ഒരു അളവും ഒക്കെ അളന്നുകൊണ്ട് അതിന്റെ അളവ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം പുരോഗമിക്കുകയാണ് നമ്മൾ എന്ന് പറയുന്ന ആളുകൾ. ഇസ്ലാമിനെ കരിവാരി തേക്കുവാനായി ഇസ്ലാം സ്ത്രീകൾ യാതൊരു സ്ഥാനവും നൽകുന്നില്ല, ഇപ്പോഴും പ്രാകൃതമായ മതമാണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്ന അതിനുവേണ്ടി ചില തന്ത്രങ്ങൾ വരെയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള ആളുകളുടെ അജണ്ടകൾ. നേരത്തെ ആ ഒരു സിഗരറ്റ് കമ്പനിയുടെ ഉടമ ആ സിഗരറ്റ് കമ്പനിയെ എങ്ങനെയാണോ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ പ്രൊമോഷന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണോ അതുപോലെയാണ് ഇന്ന് പല ഇൻഡസ്ട്രികളും, പ്രത്യേകിച്ചും ഫാഷൻ ഇൻഡസ്ട്രിയും കോസ്മെറ്റിക് ഇൻഡസ്ട്രിയും ഒക്കെ സ്ത്രീകളെ കാണുന്നത്. കേവലം ചരക്കുകളായും കച്ചവട വസ്തുക്കളായും ഉപഭോഗ വസ്തുക്കളായും മാത്രം സ്ത്രീകളെ കാണുന്ന ചില ആളുകൾ, അവർക്കെതിരെ വളരെ കൃത്യമായി സ്ത്രീകളുടെ വസ്ത്രധാരണം അത് എങ്ങനെയാവണമെന്നും അത് എന്തെല്ലാം വസ്ത്രം ധരിക്കാമെന്നും എന്തെല്ലാം പാടില്ല എന്നും ധരിക്കേണ്ടത് തന്നെ ഏത് രൂപത്തിലായിരിക്കണമെന്നും വളരെ കൃത്യമായി തന്നെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആ പഠിപ്പിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയതുകൊണ്ട് തന്നെ നമ്മെ ഏവരെയും ആണിനെയും പെണ്ണിനെയും ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹു ആയതുകൊണ്ട് തന്നെ അതിൽ യാതൊരു ഏറ്റക്കുറച്ചിലുകളോ മാറ്റത്തിരുത്തലുകളോ ഒരിക്കലും വരുത്തേണ്ടതില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീയുടെ തട്ടവും അതിനുവേണ്ടി പല തിട്ടൂരങ്ങളും ഇറക്കുന്ന ആളുകൾ കൃത്യമായി മനസ്സിലാക്കുക, ഇസ്ലാമിന് സ്ത്രീകളെക്കുറിച്ചും അവരുടെ വസ്ത്രധാരണയെക്കുറിച്ചും അവരുടെ തട്ടത്തിന്റെ വലിപ്പവും അതിന്റെ നീളവും എല്ലാം വളരെ കൃത്യമായ ധാരണ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രാമാണികമായി തന്നെ കൈവശമുണ്ട് എന്നും ആ നിലപാടിൽ നിന്ന് മുസ്ലിമായ ഒരു വ്യക്തി ഒരു നിലയ്ക്കും മാറുകയില്ല എന്നും ഈ അജണ്ടകൾ നെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു ഇസ്ലാമിലെ എല്ലാ അധ്യാപനങ്ങളും ഏറ്റവും പരിപൂർണമായി ഉൾക്കൊള്ളുന്ന അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ആനുകാലിക പ്രസക്തമായ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന വളരെ ഗഹനമായിട്ടുള്ള അതോടൊപ്പം തന്നെ അർത്ഥവത്തായ പ്രോഗ്രാമാണ് ഇൻസൈറ്റ്. ഇൻസൈറ്റിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് തട്ടവും ചില തിട്ടൂരങ്ങളും എന്ന വിഷയത്തിലെ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസിൻ്റെ സംസാരമായിരുന്നു.
2: മാഷാല്ലാ, നമ്മുടെ വൈബ്സ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ശ്രോതാക്കളെ ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇടയ്ക്ക് നമ്മളെ സംസാരങ്ങൾക്കപ്പുറത്ത് ചില ഗാനങ്ങളും പിന്നെ സ്വരങ്ങളൊക്കെ കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു നാളിൽ മുത്ത് റസൂലിൽ എന്ന് തുടങ്ങുന്ന ഒരു സ്വരമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്.

0: മഷാല്ലാ, സ്വരം മറ്റുള്ള ഗാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി. റേഡിയോ പോയിസ് റേഡിയോ ശ്രോതാക്കൾക്ക് അതിൻ്റെ മ്യൂസിക്കോ തട്ടലും മുട്ടലും ഒന്നുമില്ലാതെ സ്വരം ആ വരികളെ ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതോടൊപ്പം തന്നെ ആസ്വദിക്കാനും കഴിയുന്ന രൂപത്തിലാണ് സ്വരത്തിലെ ഗാനങ്ങൾ നമ്മൾ കേൾക്കാറുള്ളത്. അൽഹംദുലില്ലാ, ഇപ്പോൾ നമ്മൾ സ്വരത്തിൽ ഒരു നാളിൽ മുത്ത് റസൂലിൻ എന്ന് തുടങ്ങുന്ന ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു. വളരെ മനോഹരമായൊരു ഗാനത്തിന് ശേഷം ഇനി നമ്മൾ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്.
1: അതെ അതെ, ആൾക്കാർക്കൊക്കെ പല വിചാരങ്ങളാണ്. പക്ഷെ നമ്മൾ ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു വിചാരം നമുക്കില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്.
0: തീർച്ചയായും.
1: അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം തന്നെയാണ് അല്ലേ?
0: അതെ, വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗവും പരിഹാര മാർഗങ്ങളും. നമ്മോടൊപ്പം അബുദാബി ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ ഡോക്ടർ ഡാനിഷ് സലീമും അതോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി സലാഹുദ്ദീനുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. വളരെ ആരോഗ്യപൂർവ്വം തന്നെ നമുക്ക് ചർച്ച കേൾക്കാം ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഡാനിഷ് സലീമാണ്. അദ്ദേഹത്തെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പീസ് റേഡിയോ പ്രോഗ്രാമുകളിൽ അദ്ദേഹം ഡോക്ടർ പങ്കെടുത്തിട്ടുണ്ട്. ഡോക്ടർ അബുദാബിയിലെ ഖലീഫ യൂണിവേഴ്സിറ്റിയിലെ കോർ ഫാക്കൽറ്റി മെമ്പറാണ്. അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ എമർജൻസി വിഭാഗം സീനിയർ സ്പെഷ്യലിസ്റ്റാണ്. അതോടൊപ്പം തിരുവനന്തപുരം PRS കോളേജിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ഹെഡും കൂടെയാണ്. ഡോക്ടർ ഡാനി സലീമെ ഹർദവമായി എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറുടെ ഒരു ചാനലുണ്ട്, ഡോക്ടർ ഡി ബെറ്റർ ലൈഫ്. വളരെ പോപ്പുലറാണ്, ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഈ വിഷയത്തിലുള്ള ടോപ്പിക്കുകളൊക്കെ ഡോക്ടർ അതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഒരിക്കൽ കൂടി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മയക്കുമരുന്ന് ഡ്രഗ്സ് അഡിക്ഷൻ, അതിൻ്റെ ഭീതികമായ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള വർദ്ധനവ്, ഇതിനൊക്കെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ, ആദ്യമായി ചോദിക്കാനുള്ളത്, ഒരുപാട് വാർത്തകൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട്. ഒരുപാട് കൊലപാതകങ്ങൾ, പിന്നെ മകൻ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, ഒരു നേരത്തെ മയക്കുമരുന്നിന് വാങ്ങിക്കാനുള്ള കാശിനായിട്ട് കൂടപ്പുറപ്പിനെ കൊല്ലുന്നു, നിസാര കാര്യങ്ങൾക്ക് കൊലപാതകങ്ങൾ നടക്കുന്നു. ഇതുവരെ കേൾക്കാത്ത ഈ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വാർത്തകൾ ഈയിടെയായി കേരളത്തിൽ കേൾക്കാൻ തുടങ്ങിയത്?
3: മയക്കുമരുന്ന് ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒത്തിരി മയക്കുമരുന്ന് കയ്യിൽ വെച്ച് ഒത്തിരി കുട്ടികളെയും അതുപോലെ ഒത്തിരി യുവാക്കളെയും പിടിക്കുകയാണ്. അപ്പോൾ അത് കേസുകൾ കൂടുന്നത് കൊണ്ട് തന്നെ, അതായത് മയക്കുമരുന്ന് ഒത്തിരി ആളുകൾ ഉപയോഗിച്ച് കൂടുതലാവുന്നത് കൊണ്ട് തന്നെയാണ് അത്രമധികം കേസുകളും കൂടുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ ഇടയിൽ വളരെ കുറച്ച് മാത്രമേ ഇത്തരത്തിലുള്ള കേസുകളുണ്ടെന്നാണ്. പക്ഷേ ഈ ഇടയ്ക്ക് നമ്മൾ പല സ്കൂളുകളിലും കോളേജിലും നടത്തിയ പഠനം നെട്ടിപ്പിക്കുന്നതായിരുന്നു. 40 മുതൽ 60% കുട്ടികൾ, അതിനകത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നിട്ടാണ്, അവർ ഒരു പ്രാവശ്യമെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ പഠനത്തിൽ. എറണാകുളത്തും അതുപോലെ തൃശ്ശൂരും നടത്തിയ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അത്രമാത്രം കേരളത്തിൽ ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ പല ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു പ്രശ്നം. കാരണം അവരുടെ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഇത്രയധികം കേരളത്തിൽ പെരുകാനുള്ള കാരണം. കാരണം കൊച്ചു കുട്ടികളെ, അതായത് ഒരു 14 വയസ്സ് വളരെ വേഗത്തിൽ അവരെ ദിശ തെറ്റിക്കാനായിട്ട് കഴിയും. കാരണം അവർ 14 വയസ്സാകുമ്പോൾ 3 പ്രശ്നങ്ങളാണ് ഞാൻ എപ്പോഴും ആളുകളോട് പറയാറുള്ളത്. ഒന്നാമത്, അവർ വിചാരിക്കുന്നത് അവർ ആ സമയത്ത് അവർ മെച്ചുവറാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇത്തരം ആളുകളിൽ, കൊച്ചു കുട്ടികളിൽ ഉണ്ടാവുന്നതാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് പിയർ പ്രഷർ വളരെ കൂടുതലാണ്. എന്താണ് പിയർ പ്രഷർ? ഒരു കൂട്ടുകാരൻ അവനോട് വന്ന് പറയുകയാണ്, നീ ഒരു പഠിപ്പിസ്റ്റാണ്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് നിന്നൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നിനക്കൊരു മദ്യം ഉപയോഗിക്കാനുള്ള കഴിവില്ല, നീ ഒരു അമ്മയുടെ കുട്ടിയാണ്, മമ്മീസ് ബോയിയാണ്, ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമെന്നൊക്കെ പറഞ്ഞ് അവരെ ടീസ് ചെയ്യും. അപ്പം ഒരു പ്രാവശ്യമല്ലേ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമല്ലേ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് മിക്ക കുട്ടികൾക്കും പറ്റുന്നത്. അപ്പോൾ ഈ പിയർ പ്രഷർ സ്വന്തമായി വിചാരിക്കും, ഞാനിത് ചെയ്തില്ലെങ്കിൽ ഞാനൊരു മുതിർന്ന ആളായില്ല എന്നുള്ളൊരു തോന്നൽ കുട്ടികൾക്കുണ്ടാവും. പിന്നെ അതുമാത്രമല്ല, ഇവർക്ക് ഉപദേശിക്കുന്നത് ഈ പ്രായത്തിൽ ഒട്ടും ഇഷ്ടമല്ല. ഈ 3 പ്രോബ്ലം കാരണമാണ് ഇത്രയധികം കേസുകൾ കൂടാനുള്ള കാരണവും. പിന്നെ അത് ടാർജറ്റ് ചെയ്യുന്നുണ്ട്, ഇത്തരം പോപ്പുലേഷനിലെ ഒരു 8-ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങുകയും അവരൊരു ഒരു 17 വയസ്സാകുമ്പോൾ അവരെ മയക്കു മരുന്ന് അഡിക്റ്റഡ് ആക്കുകയാണ്. അങ്ങനെ ഒത്തിരി കേസുകൾ ഞങ്ങളെ ഒരു കുറച്ച് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ്. ഞങ്ങൾ ഒത്തിരി കേസുകൾ ഇതുപോലെ റീഹാബിലിറ്റേഷൻ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്രമാത്രം കേസുകൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു മയക്കുമരുന്നിൻ്റെ വ്യാപനം നാട്ടിൽ കുറയ്ക്കാനായിട്ട് കഴിയുകയുള്ളൂ.
2: ഡോക്ടർ, മുമ്പൊക്കെ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു, അതും കോളേജിലൊക്കെ ആരെങ്കിലുമൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുക അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുക. പക്ഷേ ഇന്നതൊക്കെ മാറി, ഇന്ന് നിരന്തരം വാർത്തകളിൽ ഇത് തന്നെയാണ് കേൾക്കുന്നത്, ഒറ്റപ്പെട്ട സംഭവമല്ല. മാത്രമല്ല 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് ഒരു അധ്യാപകൻ വെളിപ്പെടുത്തുകയൊക്കെ ഉണ്ടായി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതൊരു ഒറ്റപ്പെട്ട കേസുകളിൽ നിന്ന് മാറി ഇത് ഒരു കേസല്ലാത്ത ഒരു വാർത്ത അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
3: അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. കാരണം യുവതലമേ കാർന്നു തിന്നുന്ന ഒരു ഇപ്പം പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മദ്യപാനവും പുകവലിയാണ് കൂടുതൽ അപകടകാരിയാണെന്ന്. പക്ഷേ അതിനെയും കാട്ടും കൂടുതൽ, അതായത് ഒരു മനുഷ്യനെ മനുഷ്യനല്ലാതെ ആക്കി തീർക്കുകയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെ മനുഷ്യത്വം തന്നെ അവിടെ നഷ്ടപ്പെടുകയാണ്. ഒരു മയക്കുമരുന്ന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഒരു സന്തോഷമോ സങ്കടമോ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റാതോ. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു കാര്യം വരുമ്പോൾ, ഒരു TV റിമോട്ട് കൊടുക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇമ്പൾസിൽ തന്നെ ആ വ്യക്തിയെ കൊല്ലാനുള്ള ദേഷ്യം വരികയും കൊല്ലുകയും ചെയ്യും. കൊന്നുകഴിഞ്ഞാൽ പോലും ഒരു പശ്ചാത്താപമോ അല്ലെങ്കിൽ ഒരു വിഷമമോ ആ വ്യക്തിക്ക് ഉണ്ടാകില്ല. കാരണം അത്രമാത്രം മയക്കുമരുന്നിന് ആ വ്യക്തി അഡിക്റ്റഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവം അല്ലാതെ മാറിയിരിക്കുകയാണ്. ഈ ഇടയ്ക്ക് നമ്മൾ കേട്ടതാണ്, ഒരു 1.5 വർഷം മുമ്പ് ഒരു വീട്ടിലുള്ള എല്ലാവരെയും ഒരു മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു മകൻ വെട്ടിക്കൊന്ന് എന്നിട്ട് അതിന് ശേഷം ആ വീട്ടിൽ തന്നെ അദ്ദേഹം താമസിച്ചു എന്നുള്ളതാണ്. അടുത്ത എത്രയോ ദിവസങ്ങൾ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് തന്നെയാണ് പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതും. പോലീസിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ജീപ്പിലോട്ട് കയറ്റുന്ന സമയത്ത് അദ്ദേഹം ചിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ചിരിച്ചുകൊണ്ടാണ് വളരെ ഒരു മനസ്സിലൊരു ഒരു വിഷമമോ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപമോ ഒന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് പോലും കാണുന്നില്ല. അപ്പം ഇത് വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അവസ്ഥയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ഇതിനുള്ളൊരു ആക്ഷൻ എടുക്കുകയും അതിനുള്ള ഒരു നമ്മൾ എല്ലാവരെയും ഒരു അവബോധം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കുട്ടികളോട് നമ്മൾ വീണ്ടും വീണ്ടും ഒരേ കാര്യം പറയണം, ഒരിക്കൽ പോലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കരുത്. അതായത് ഒരിക്കൽ പോലും ട്രൈ ചെയ്യരുന്നത് വളരെ വ്യക്തമായിട്ട് അവരോട് പറയണം. കാരണം ഒരിക്കൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അത് അഡിക്ഷൻ ആകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്.
2: ഡോക്ടർ പറഞ്ഞു, പിന്നെ ഒരിക്കലും ഒരു വളരെ നിസ്സാരമായൊരു കാര്യം, ഒരു റിമോട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു സഹോദരനെ കൊല്ലുക, സഹോദരിയെ കൊല്ലുക, ഇതൊക്കെ ഒരിക്കലും നോർമലായിട്ടുള്ള സംഗതിയല്ല. അപ്പോൾ ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ എന്താണ് ഡോക്ടർ ഇങ്ങനെ ശരീരത്തിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത്? എന്താണ് അവിടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്?
3: നമുക്കിപ്പോൾ ഒരാളൊരു ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ സ്നേഹപ്രകടനം തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്, നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോൺസുകൾ ഉണ്ടാവും. നമ്മുടെ ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മുടെ ബ്രെയിനിലൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള ഹാപ്പി ഹോർമോൺസുകൾ, സെറട്ടോണിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറഞ്ഞ ഹോർമോൺസ് റിലീസാവും. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും. അപ്പോൾ സന്തോഷമുണ്ടാവും, അത് കുറച്ച് നേരം നിലനിൽക്കും. അത് കഴിഞ്ഞ് അതിന് ആ ഡോപ്പമിൻ്റെ ലെവൽ കുറയുമ്പോൾ ആ സന്തോഷത്തിന് കുറവ് വരികയും നമ്മൾ നോർമലാവുകയും ചെയ്യും. പക്ഷേ ഈ മയക്കുമരുന്ന് സമയത്ത് നാച്ചുറലായിട്ടുള്ള മയക്കുമരുന്നുകളുണ്ട്, സിന്തറ്റിക് മയക്കുമരുന്നുകളുണ്ട്. സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ളത്. ഇപ്പോൾ MDMA എന്നൊക്കെ പറയുന്ന സിന്തറ്റിക് മയക്കുമരുന്ന് ഒരു നുള്ളു കഴിച്ചാൽ തന്നെ നമ്മൾ ഈ ഒരു നമുക്ക് ഇതുവരെ ഫീൽ ചെയ്യാത്ത തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടാകുകയാണ്. നമ്മുടെ സാധാരണ നമ്മുടെ 5 സെൻസസ്സാണ്, നമ്മൾ കാണുക, കേൾക്കുക, അതുപോലെ ഓരോരോ 5 നമുക്ക് പലതരത്തിലുള്ള സെൻസുകളുണ്ട്. ആ സെൻസസിൻ്റെ അപ്പുറം നമ്മൾ ഇതുവരെ ഫീൽ ചെയ്യാത്തൊരു രീതിയിലുള്ള ഒരു എക്സെൻട്രിക് അല്ലെങ്കിൽ ഒരു എക്സ്റ്റസി വേറൊരു ലോകത്തോട്ട് നമ്മൾ പോവുകയും അത്രമാ നമ്മൾ പല കളറുകളും വളരെ വ്യക്തമായി കാണുക, കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കേൾക്കുക, പലതും കാണുക, ഇമാജിനേഷനിൽ ഭയങ്കര പവർഫുൾ, നമുക്ക് ശക്തി വളരെ ശക്തി കൂടുന്നത് പോലെ തോന്നും. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള എനർജിയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കാം. കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് നമ്മൾ തന്നെ കേട്ടുകയാണ് തോന്നും. പക്ഷേ ഇത് താൽക്കാലികമാണ്. ഒരു 8 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ആക്ഷൻ കുറയും. ഇതിൻ്റെ ആക്ഷൻ കുറയുന്ന സമയത്ത് നമുക്ക് വീണ്ടും പഴയതുപോലെ ആവും. അപ്പോൾ ആ വ്യക്തി വിചാരിക്കും എനിക്കൊന്നും സംഭവിച്ചില്ല, ഞാനൊരു കുറച്ച് നേരം ഹൈ ആയിരുന്നു, ഇപ്പോൾ നോർമൽ ആയല്ലോ. അപ്പോൾ അത് ഒരു 1-2 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ ചിലപ്പോൾ അയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കാം. പിന്നെ ഒരു ദിവസം ഒരു പെട്ടെന്നൊരു വിഷമം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു ചിന്ത ഉണ്ടാവും, വീണ്ടും ഒന്നുകൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ഫീലിംഗ് കിട്ടില്ലേ എന്നൊരു വിചാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും അത് ഉപയോഗിക്കും. വീണ്ടും ഉപയോഗിക്കുമ്പോൾ നേരത്തെ അത്രയും ചിലപ്പോൾ കിക്ക് കിട്ടണമെന്നില്ല, പക്ഷെ എന്നാലും നല്ലവണ്ണം ഉണർവ് കിട്ടി. അങ്ങനെ അവർ ഓരോ ഫ്രീക്വൻസി കൂടി, 3 മാസമെന്നുള്ള 2 മാസമാകുന്നു, 2 മാസമെന്നുള്ള 1 മാസമാകുന്നു, 2 ആഴ്ചയാകുന്നു. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം കിട്ടിയ സന്തോഷത്തിൻ്റെ അത്രയും ചിലപ്പോൾ സന്തോഷം കിട്ടണമെന്നില്ല. കാരണം ഈ ബ്രെയിനിൽ അത് മനസ്സിലാക്കി, അതായത് ഈ സാധനം കിട്ടുമ്പോൾ നമ്മൾ വേറൊരു സാധനത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും, നമ്മുടെ നോർമൽ സ്റ്റേറ്റിനെ സബ് നോർമൽ സ്റ്റേറ്റിലോട്ടാക്കും. അപ്പോൾ മയക്കുമരുന്ന് കഴിച്ചാൽ മാത്രമേ നമ്മൾ നോർമൽ സ്റ്റേറ്റിലോട്ടാവുള്ളൂ. മയക്കുമരുന്ന് കഴിച്ചില്ലെങ്കിൽ നമ്മളൊരു ഹെൽ എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് വിയർക്കുക, നെഞ്ചിടിപ്പ് കൂടുക, ഭ്രാന്തമായ ആവേശം ഉണ്ടാവുക, ഭയങ്കര ദേഷ്യം ഉണ്ടാവുക, അങ്ങനൊരു അവസ്ഥയായിരിക്കും മയക്കുമരുന്ന് കഴിച്ചിട്ട്. നമ്മൾ സബ് നോർമലിലോട്ട് പോയി, നോർമലിനെയും കാട്ടും താഴത്തെ ലെവലിലോട്ട് പോയി. ആ നോർമൽ അതാണ് നമ്മുടെ സാധാരണ അവസ്ഥ. മയക്കുമരുന്ന് കഴിച്ചാൽ നമ്മൾ നോർമലിലോട്ട് വരും, നോർമൽ മനുഷ്യനായിട്ടിരിക്കും, സ്നേഹപ്രകടനവും സാധാരണ ഒരു വ്യക്തിയെപ്പോലെ ഇരിക്കും. പക്ഷെ മയക്കുമരുന്ന് കഴിക്കാതിരിക്കുമ്പോൾ വീണ്ടും ആ ഒരു ഡേഞ്ചറസിലോട്ട് പോകും. ഈ ലെവല് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ താഴോട്ട് താഴോട്ട് താഴോട്ട് പോവുകയും ആ വ്യക്തിക്ക് ആ വ്യക്തിയല്ലാതെ മാറി, ആ വ്യക്തിത്വം തന്നെ മാറുകയാണ്. അദ്ദേഹം ഒരു മനുഷ്യനല്ലാതെ മാറും. അദ്ദേഹത്തിന് സന്തോഷം വന്നാൽ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതാവും. ഒരു ദേഷ്യം വന്നാൽ എങ്ങനെ അത് കറക്റ്റായിട്ട് സാധാരണ ഒരു മനുഷ്യനെ പോലെ പ്രകടിക്കാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ പെട്ടെന്ന് ഇതുപോലുള്ള ദേഷ്യങ്ങൾ വരാം, പെട്ടെന്ന് ഇതുപോലെ സന്തോഷം വരാം. അങ്ങനെ നമ്മുടെ കയ്യിൽ മനസ്സിൻ്റെ കൺട്രോളിൽ നിൽക്കാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും ഉണ്ടാവുന്നത്. ഇതാണ് ശരിക്കും മയക്കുമരുന്ന് സമയത്ത് ഉണ്ടാകുന്നത്. ഇത് പലർക്കും അറിയാത്തത് കൊണ്ടാണ് അവർ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തമായ ഒരു ധാരണയാണ് വേണ്ടത്. നമ്മൾ ഡോപ്പമിൻ ധാരാളം നമ്മൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇത്തരത്തിൽ മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ സബ് നോർമലിലോട്ട് പോവുകയാണ്. അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്.
2: ഡോക്ടർ, അങ്ങനെ ഒരുപാട് നാൾ ഈ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ നോർമൽ ആവണമെങ്കിൽ മയക്കുമരുന്നുകൾ ആവശ്യം വരും. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ എന്താണ് അഡിക്ഷൻ?
3: അത് ശരിയാണ്, അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അതില്ലാതെ പറ്റാതാവും. അതായത് ഒരു സാധനത്തോട് നമ്മൾ അതില്ലാതായാൽ നമ്മൾ നോർമൽ അവസ്ഥയിൽ നിന്ന് മാറുക എന്നുള്ളതാണ് അഡിക്ഷൻ. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ എത്രയും വേഗം അതിൽ നിന്ന് പുറത്തോട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ ഡിസിഷനാണ്. ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി സ്വന്തമായി ഒരു തീരുമാനമെടുക്കുകയും ഒരു ഡേറ്റ് കുറിക്കുകയും ചെയ്യുക, September 1st അല്ലെങ്കിൽ October 1st ഞാൻ നിർത്തും എന്നുള്ളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറുക. പല സാഹചര്യത്തിലായിരിക്കും മരുന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് കിട്ടുന്നത്. ചിലപ്പോൾ കൂട്ടുകാരുടെ അടുത്ത് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ബന്ധു കൊണ്ട് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാകാം. അപ്പോൾ ആ എൻവയോൺമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം. എൻവയോൺമെൻറ്റ് മാറ്റുക, വേണമെങ്കിൽ ഒന്ന് സ്ഥലം മാറുക, അടുത്ത ഒരു 6-8 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് വേറെ ഒരു സ്ഥലത്തോട്ട് മാറുക. അതുപോലെ തന്നെ വേറെ നമുക്ക് ഈ മരുന്ന് തരാൻ സാധ്യതയുള്ള വ്യക്തികളോട് ഒരു കോണ്ടാക്റ്റും വരാതിരിക്കാൻ നോക്കുക. പറ്റുമെങ്കിൽ ഫോൺ നമ്പർ തന്നെ മാറ്റുക, ഫോൺ മാറ്റുക, അങ്ങനെ സ്ഥലം മാറ്റുക. കാരണം നിങ്ങളുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ കുടുംബ ബന്ധത്തിനെ തകർക്കുകയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായും അതുപോലെ പേരുദോഷവും എല്ലാം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഒരു ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എടുക്കുന്ന എല്ലാ ആക്ഷനും വളരെ ഇമ്പോർട്ടൻറ്റും വളരെ പ്രാധാന്യവുമാണ്. അപ്പം അത് ഇച്ചിരി സ്ട്രോങ് ആക്ഷൻ ആണെങ്കിൽ പോലും നമുക്കത് അൾട്ടിമേറ്റ്ലി ഒരു ഫ്യൂച്ചറിൽ ഒരു 5-6 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കതൊരു വലിയ ബെനിഫിറ്റായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്ക് നിങ്ങളൊരു വലിയ മാറ്റം വരുത്തുക, ഈ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം മറ്റ് കാര്യങ്ങളിലാണ് എന്നുള്ളത്, നോർമലായിട്ടുള്ള മനുഷ്യർക്ക് കിട്ടുന്ന സന്തോഷങ്ങളിലോട്ട് നമ്മുടെ സന്തോഷം കൊണ്ടുവരിക. നമുക്ക് ഇഷ്ടപ്പെട്ട ഹോബീസിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുക. എല്ലാ ദിവസവും നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അതായത് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇതുപോലുള്ള ചിന്തകൾ വരുന്നത്. അങ്ങനെ ഒരു വെറുതെ ഇരിക്കാനൊരു അവസരം ഉണ്ടാക്കാതിരിക്കുക. രാവിലെ 6 മണിക്ക് എണീക്കുക, 6 മണി തൊട്ട് 7 മണി വരെ ഇന്നെയാണ് ചെയ്യേണ്ടത്, 7 മണി തൊട്ട് 8 മണി വരെ ഇതാണ് ചെയ്യേണ്ടത്, 8 മണി തൊട്ട് 10 മണി, അങ്ങനെ ഒരു പ്രത്യേക ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ ആഴ്ചകളിൽ പല റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസും നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ജീവിത ചിട്ട അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഡിസിപ്ലിൻ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യാറ്. ഇത് കഴിഞ്ഞതിന് ശേഷവും ഇവർക്ക് പറ്റുന്നില്ല, എന്നിട്ടും ഡ്രഗ് ക്രേവിനെസ് ഒക്കെ ഉണ്ടായാൽ ചില വളരെ വേറെ മരുന്നുകളുണ്ട് ഇതിനുവേണ്ടിയുള്ള ഡ്രൈ റീഹാബിലിറ്റേഷനുള്ള മരുന്നുകളുണ്ട്. അത് ഡോക്ടേഴ്സിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ആ മരുന്നുകൾ ചിലപ്പോൾ കഴിക്കേണ്ടി വരും, കുറച്ച് ഒരു 1-2 മാസം, ചിലപ്പോൾ 1-6 മാസം വരെയൊക്കെ കഴിക്കേണ്ടി വരും. ഇങ്ങനെയാണ് അദ്ദേഹത്തിനെ നമ്മൾ ഈ ഒരു മയക്കുമരുന്ന് അഡിക്ഷനിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്. പക്ഷെ ഇതൊരു വളരെ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുകയും 3 മാസം നമ്മൾ കാര്യമായിട്ട് നോക്കുകയും ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് കഴിയും.
2: ഡോക്ടർ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റീഹാബിലിറ്റേഷൻ പുനരധിവാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചത്. അത് തന്നെയാണ് പരിഹാരം. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, നമ്മൾ പിന്നെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മുഴുകുക, ഒരു പണി കഴിഞ്ഞാൽ അടുത്ത പണിയിലേക്ക് പോകുക. അപ്പോൾ നമ്മുടെ സമയവും മനസ്സും ഒക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒഴിവാക്കണം എന്നുള്ള ഈ ഒരു ഹദീസ് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. ഡോക്ടർ, ഇവിടെ ഒരു ധാർമ്മികമായൊരു ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ധാർമ്മികതയിലേക്ക് തിരിച്ചു വരിക, നമ്മുടെ ഒരു സംസ്കാരത്തിനൊക്കെ അനുസരിച്ച് ഒരു ധാർമ്മിക ജീവിതം, സദാചാര ജീവിതം നയിക്കുക കൂടി ഇതിൻ്റെ ഒരു പരിഹാരമായിരിക്കും. ആയിരിക്കും തോന്നുന്നു അല്ലേ?
3: അത് ശരിയാണ്. ആക്ച്വലി മദ്യവും അതുപോലെ സിഗരറ്റിനുമെതിരെ ധാരാളം ആളുകൾ സംസാരിക്കുകയും ഡോക്ടേഴ്സും അതുപോലെ പല മതപണ്ഡിതന്മാരും എല്ലാം ധാരാളം സംസാരിക്കുകയുണ്ടായി. അപ്പം പല ആളുകൾക്കും ഇപ്പം ഒരു യുവതലമുറ മാക്സിമം ഒഴിവാക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ ഒരു 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉള്ള സിഗരറ്റ് വലിയുടെ ഉപയോഗം കാട്ടും ധാരാളം ഇപ്പോൾ നോക്കുമ്പോൾ സിഗരറ്റിൻ്റെ ഉപയോഗം വളരെ കുറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ എല്ലാ ആളുകളിലും എത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ മയക്കുമരുന്നിനെക്കുറിച്ച് ധാരാളം ആളുകൾക്കും അറിയത്തില്ല. അവർ വിചാരിക്കുന്നത് ഇതൊരു ചെറിയൊരു മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അത് താൽക്കാലികമായി ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്, അങ്ങനെ ഒരു ചിന്ത പല ആളുകളിലും ഉണ്ട്. അപ്പോൾ അത് അല്ല, ഇതൊരു അനുവദനീയമായിട്ടുള്ളൊരു സാധനമല്ല. നമുക്ക് ഒരു എക്സ്ട്രാ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന, അതുപോലെ കൃത്രിമമായ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനത്തോട് നമ്മൾ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മുടെ ജീവിതത്തിന് തന്നെ താറുമാറാക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ ജീവിതത്തിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒരു ഫാമിലിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് കുറേയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ഇതിൻ്റെ സീരിയസ് കോൺസിക്വൻസസ് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ യുവതലമുറ ഇതിൻ്റെ അകത്തോട്ട് വീഴാതിരിക്കാൻ നമുക്ക് മാക്സിമം അവരെ അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയും.
2: ഡോക്ടർ, എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പുതുതലമുറ അവർക്ക് ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ കുറേ പ്രയാസങ്ങൾ തോന്നുന്നു. ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അവർ തളർന്നു പോവുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഫാമിലി ബോണ്ടിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാനാണ് ഒരു പക്ഷേ അവരിതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതൊരു പരിഹാരം ഈ പറഞ്ഞ രൂപത്തിലുള്ള ഫാമിലി ബോണ്ടിംഗ് ഒക്കെ തന്നെ ആയിരിക്കും തോന്നുന്നു.
3: അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു 14-15 വയസ്സ് സമയത്താണ് ഇവരെ ഈ ഒരു മയക്കുമരുന്നിലോട്ട് അവരെ വീഴ്ത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ പല ആളുകളും അവരുടെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രയാസം, അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കുമ്പോഴുള്ള അവർ പെട്ടെന്ന് ഫാമിലി അടുത്തൊന്നും ഡിസ്കസ് ചെയ്യാതെ എടുക്കുന്ന അത് കാരണമാണ് മയക്കുമരുന്ന് കൂടുതൽ ആ ഒരു പ്രായത്തിൽ ടാർജറ്റ് ചെയ്യുന്നത്. നേരത്തെ ആ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രായമുള്ള ആളുകളോട്, നമ്മളെപ്പോഴും 14 വയസ്സുള്ളൊരു വ്യക്തിയോട് അവരെപ്പോഴും വിചാരിക്കുന്ന അവർ മുതിർന്നവർ ആണെന്നാണ് അവരുടെ ചിന്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് അവരെ ഒരു മക്കളായിട്ട് കാണാതെ അവരെ ഫ്രണ്ടായിട്ട് കാണുകയും അവരോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. അതുപോലെ അവരോട് എല്ലാ ദിവസവും അവരോട് ചോദിച്ചറിയുക, വീട്ടിൽ സ്കൂളുകളിലും കോളേജുകളിലും എന്താണ് നടന്നത്, അതുപോലെ അവരുടെ കൂടെ യാത്ര ചെയ്യുക, അവരെ വേറെവിടെയെങ്കിലും കൊണ്ടുപോവുക, ഒരു മുതിർന്ന വ്യക്തിയെപ്പോലെ അവരെ കാണുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 14 വയസ്സുള്ളൊരു വ്യക്തിയെ നീ ഒന്നിനും കൊള്ളില്ല, നീ ഒരു കുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ തന്നെ അവന് തോന്നലുണ്ടാവും, ഞാനൊരു മുതിർന്ന ആയി കാണണം, അല്ലെങ്കിൽ അവനൊരു സെൽഫ് കോൺഫിഡൻസ് വരാൻ വേണ്ടി അവൻ സാധാരണ ഈ മയക്കുമരുന്നിലൊക്കെ പോയി വീഴാറുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എനിക്കറിയാം. സ്കൂൾ എപ്പോഴും വീട്ടിൽ പറയുകയാണ് കൊച്ചുകുട്ടിയാണ് ഇനി ഒന്നിനും കൊള്ളില്ല, 18 വയസ്സായിട്ട് പോലും ഒന്നിനും കഴിവില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി മയക്കുമരുന്ന് അഡിക്റ്റ് ആവുകയും പിന്നെ അതിനുശേഷം അവർ മനസ്സിലാക്കുകയും ആ കുട്ടിയെ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം വേറൊരു പ്രശ്നവും വീട്ടിലില്ല, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ കുട്ടികളോട് ഒരു 14 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു റെസ്പെക്റ്റ് അവരോടും കൂടെ കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ ഒരു. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളത് കൊണ്ടും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ, അല്ലെ, സോഷ്യൽ മീഡിയ വളരെ ഇതാണ്, നമ്മുടെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ബാക്കി കാണുന്നതും അല്ലെ സിനിമയെ കാണുന്നതുമാണ് ജീവിതമെന്ന് ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെയൊക്കെ നമ്മുടെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും അതുപോലെ പെട്ടെന്ന് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കുട്ടികൾ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മുതിർന്നവരും മാതാപിതാക്കളും അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് അവരോടൊരു ചെറിയ സൊല്യൂഷൻ അവരോട് തന്നെ ആദ്യം ചോദിക്കുക, നീ എങ്ങനെ ഇത് സോൾവ് ചെയ്യും എന്ന് ആദ്യം ചോദിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ സൊല്യൂഷൻ ഒരഭിപ്രായമായിട്ട് പറയുക, ഒരിക്കലും ഒരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ ഒരു അവരെ പറഞ്ഞ് നിർബന്ധിക്കുകയോ ചെയ്യാതെ ഒരു അഭിപ്രായമായി പറഞ്ഞ് അവനെക്കൊണ്ടത് മനസ്സിലാക്കിപ്പിച്ച് അവൻ്റെ ഡിസിഷനായിട്ട് എടുപ്പിക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
2: തീർച്ചയായും ഡോക്ടർ, അവസാനമായി ഇതിൽ ചോദിക്കാനുള്ളത്, സാറിന് മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നത് പിന്നെ ഈ മയക്കുമരുന്നൊക്കെ മദ്യത്തെക്കാളും അതേപോലെ മറ്റു ലഹരിയേക്കാളും അത്ര അപകടം പിടിച്ച സാധനം അല്ലായിരുന്നു. പക്ഷേ ഇപ്പം ചില നമ്മൾ പരിപാടികളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് ഈ മയക്കുമരുന്നും ഇതേപോലെ പറഞ്ഞ സിന്തറ്റിക് സാധനങ്ങളൊക്കെ മദ്യത്തെക്കാളേറെ അപകടം പിടിച്ചൊരു സാധനമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മദ്യത്തെക്കാളും മറ്റു സിഗരറ്റിനെക്കാളൊക്കെ അപകടം ഇതിനുണ്ടെന്ന് പറയാൻ കാരണം?
3: ഈ നമ്മളൊരാൾ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്വാസകോശത്തിലാണ് കൂടുതലും ഡേഞ്ചറസ് ആയിട്ട് വരുന്നത്. അത് ശ്വാസകോശ ക്യാൻസറുകളും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. നമ്മൾ മദ്യപിക്കുമ്പോൾ ധാരാളം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അത് ലിവറിന് ക്യാൻസർ ഉണ്ടാക്കുകയും ലിവറിന് കരളിന് ബുദ്ധിമുട്ടുണ്ടാകുകയും കരളിൻ്റെ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അമിതമായ മദ്യപാനം എല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മുടെ ഓരോ ഓർഗനും അങ്ങനെ വലിയ ഡാമേജ് ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും നമുക്ക് അത് കുറേ കാലക്രമേണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്തസമ്മർദ്ദവും പല പല അങ്ങനെയുള്ള അനുബന്ധ പ്രോബ്ലം ഉണ്ടാവും. പക്ഷേ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുകയും മനുഷ്യത്വം എന്നാൽ കംപ്ലീറ്റായിട്ട് ഇല്ലാതാക്കുകയും ഒരു വ്യക്തിക്ക് സന്തോഷം എന്താണ് വിഷമം എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യനെ തന്നെ ബ്രെയിൻ്റെ മെയിൻ ലിംബിക് സിസ്റ്റത്തിനെ തന്നെ താറുമാറാക്കുന്ന ഒരു സാധനമാണ് മയക്കുമരുന്ന്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പ്രശ്നമാണുള്ളത്. അതായത് നമ്മൾ നോർമലിൽ നിന്ന് മാറി സബ് നോർമലിലോട്ട് പോകും. നമുക്ക് നോർമലായിട്ടിരുന്നാൽ സത്യം പറഞ്ഞാൽ നമുക്ക് സന്തോഷവും വിഷമവും ഒക്കെ കുറേയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. കുറേ കാര്യങ്ങൾ നമുക്ക് യുക്തിപരമായി ചിന്തിച്ച് പല കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ നോർമലിൽ നിന്ന് സബ് നോർമലിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെപ്രാളമാണ്, നമുക്ക് അമിതമായ ഒരു ഒരു മനസ്സിനൊരു ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ആ നോർമലാകാൻ വേണ്ടി നമ്മൾ മയക്കുമരുന്നിലോട്ട് അഡിക്റ്റാവും. നമ്മൾ എത്ര പൈസ കൊടുത്തോ അത് വാങ്ങിക്കാനായിട്ട് നോക്കും, ആരെ കൊന്നു വേണമെങ്കിലും മരുന്ന് വാങ്ങിക്കാനായിട്ട് നോക്കും. ആ ഒരു അവസ്ഥയിലോട്ട് ഒരു കുട്ടിയും എത്താതിരിക്കാൻ മയക്കുമരുന്ന് ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
2: ഡോക്ടർ, നമുക്ക് അനുവദിച്ച സമയത്തെ അവസാനിക്കുകയാണ്. മയക്കുമരുന്നും അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവുമാണ് ഈ കുറഞ്ഞ സമയത്ത് ഡോക്ടർ വിശദീകരിച്ചത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബുദാബി ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഡാനിഷ് സലീമാണ്. വളരെ നന്ദി ഡോക്ടർ പീസ് റേഡിയോമായി സഹകരിച്ചതിന്. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ആരോഗ്യ വിചാരം. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗവും പരിഹാരമാർഗങ്ങളും. അബുദാബി ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡാനിഷ് സലീം, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സലാഹുദ്ദീൻ.
1: മാഷാല്ലാ, ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ ആരോഗ്യ വിചാരമൊക്കെ കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചിലതൊക്കെ ഒഴിവാക്കണം, ചിലതൊക്കെ നമ്മൾ നൽകണം എന്നൊരു തിരിച്ചറിവ് നമുക്ക് ആരോഗ്യ വിചാരത്തിലൂടെ ലഭിച്ചു. അതേപോലെ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ മാനസികമായ മനസ്സിന് ലഭിക്കേണ്ട ഒരു ഏറ്റവും വലിയ മരുന്നാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു പരിഹാരത്തിൻ്റെ വലിയ ഒരു സംഗതിയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. പ്രാർത്ഥന എന്നത് ജീവിതത്തിൽ നമുക്കൊരിക്കലും മുടക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. കാരണം നമ്മുടെ നമസ്കാരം പോലെയുള്ള നിത്യേന ചെയ്യുന്ന ഇബാദത്തുകളിൽ പോലും കൂടുതൽ 99% 100% നമുക്ക് പറയാം പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ പഠനം എന്നത് നമുക്കേറെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം കൂടിയാണ് റേഡിയോ വൈബ്സിൽ നമ്മൾ അടുത്തതായി പോകുന്നത്, പ്രാർത്ഥനാ പഠനത്തിലേക്ക്. പ്രാർത്ഥനാ പഠനത്തിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 തവണ ചൊല്ലേണ്ട ദിക്റിനെ കുറിച്ചാണ്. സഫീർ അലിഹക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളും ദിക്റുകളുമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ പറഞ്ഞു വരുന്നത്. ആദ്യമായി പാരായണം ചെയ്യേണ്ട ചില സൂറത്തുകളാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ ഇൻഷാല്ലാ ഇന്ന് മുതലുള്ള എപ്പിസോഡുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ വേണ്ടി കിടപ്പിറയിലേക്ക് കിടന്നു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയായി പ്രവാചകൻ്റെ ഭാര്യമാർ പഠിപ്പിക്കുന്നത് ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വ അഹ്യാ എന്നാണ്. ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വ അഹ്യാ വളരെ എളുപ്പമുള്ള പ്രാർത്ഥനയാണ്. ഉച്ചാരണത്തിൽ അഹ്യാ എന്ന ഹാ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതായ പ്രത്യേകമായ വാചകം. ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വ അഹ്യാ എന്താണതിൻ്റെ അർത്ഥം? ബിസ്മിക്കല്ലാഹുമ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽ, അമൂത്തു അവൻ്റെ നാമത്തിലാണ് ഞാൻ മരിക്കുന്നത്, വ അഹ്യാ അവൻ്റെ നാമത്തിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ജീവിതവും മരണവും അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. ഇവിടെ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് നമ്മളത് പ്രാർത്ഥിക്കുന്നത്. ഉറക്കം എന്നുള്ളത് ഒരു ചെറു മരണമായിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാമും അതേപോലെ തന്നെ ശാസ്ത്രവും നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കൊരാൾക്കും അറിയാൻ കഴിയുകയില്ല. മരിച്ച അതേ അവസ്ഥയിലായിരിക്കും. നമ്മുടെ കൈകളും കാലുകളും എവിടെയൊക്കെ ചലിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നൊന്നും നമുക്കാർക്കും പറയാൻ സാധ്യമാവുകയില്ല. അത്തരത്തിലൊരു ചെറു മരണമാണ് ഉറക്കം. ഉറങ്ങാൻ കിടന്ന് പിന്നീട് എന്നേക്കുമായി ഉറങ്ങിപ്പോയ ഒരുപാട് സംഭവങ്ങളും ആളുകളെയും നമ്മൾ കേട്ടിട്ടുണ്ടാകും. പിന്നീട് എഴുന്നേൽക്കാൻ കഴിയാതെ നിത്യമയക്കത്തിലേക്ക് പോയവർ. അപ്പോൾ മയക്കം ഉറക്കം എന്നുള്ളത് ഒരു ചെറു മരണമായിട്ടാണ്, ലഘു മരണമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ മരിക്കാനായി അല്ലെങ്കിൽ ഉറങ്ങാനായി കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നു എന്ന് പറയണം. ഉറങ്ങി എഴുന്നേൽക്കുന്നതും അള്ളാഹുവിൻ്റെ നാമത്തിൽ തന്നെയായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വ അഹ്യാ എന്നാണ്. ഞാനൊരിക്കൽ കൂടി പറയാം, നിങ്ങൾ എൻ്റെ കൂടെ ഏറ്റു പറയണം. ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വ അഹ്യാ. ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വ അഹ്യാ. ഈ പ്രാർത്ഥന തന്നെ അഹ്യ എന്നത് ആദ്യവും അമൂത്തു എന്നത് അവസാനവുമായി വന്നതും നമുക്ക് കാണാൻ സാധ്യമാകും. അപ്പോൾ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വ അമൂത്തു എന്നായി പ്രാർത്ഥന. ഒന്നാ രൂപത്തിൽ നമുക്ക് പറഞ്ഞു നോക്കാം. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വ അമൂത്തു. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വ അമൂത്തു. അപ്പോൾ ഈ രണ്ട് രൂപത്തിലായാലും അർത്ഥത്തിൽ വ്യത്യാസമില്ല. പ്രാർത്ഥന വാചകത്തിൽ, വചനത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്, വാചകങ്ങളിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. നമുക്ക് ഈ രണ്ട് രൂപത്തിലും പ്രാർത്ഥിക്കൽ അനുവദനീയമാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ഒന്നുകൂടി ഈ പ്രാർത്ഥന വാചകം ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വ അഹ്യ, അല്ലെങ്കിൽ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വ അമൂത്തു. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാല്ലാ, പ്രിയ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനം റേഡിയോ അതിൻ്റെ ആരംഭകാലഘട്ടം മുതൽ തന്നെ വളരെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യുന്നൊരു പ്രോഗ്രാമാണെന്ന് നമുക്കറിയാമല്ലോ. ഇതിനോടകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒട്ടനവധി പ്രാർത്ഥനകൾ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പഠിച്ച പ്രാർത്ഥനകൾ നമ്മൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ അത് മറക്കാതെ, ഒപ്പം നമുക്ക് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നൊരു പ്രാർത്ഥനയുടെ, റബ്ബിൻ്റെ സാന്നിധ്യത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു സഹായത്തിൻ്റെ ഒക്കെ ഒരു ഭാഗം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ അത് എഴുതിയെടുത്തിട്ടോ അല്ലാതെയോ ഒക്കെ മനഃപ്പാഠമാക്കാനും അത് നിത്യജീവിതത്തിൽ ഇങ്ങനെ കൂടെ ചേർത്ത് നിർത്താനും ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 തവണ ചൊല്ലേണ്ടുന്ന ദിക്ർ ആണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിൽ കേട്ടത്. സഫീർ അൽ ഹിക്കമിയായിരുന്നു നമുക്ക് ക്ലാസ് എടുത്തത്. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ ഇപ്പോൾ നമ്മൾ പൂമരത്തണലിൽ പ്രോഗ്രാമിൻ്റെ ഒരു എപ്പിസോഡിലേക്കാണ് ഇൻഷാല്ലാഹ് ഇനി പ്രവേശിക്കുന്നത്. പൂമരത്തണലിൽ പ്രോഗ്രാമിൽ ഇന്നത്തെ കുട്ടികളോടുള്ള ഈയൊരു സംസാരത്തിൽ കാരുണ്യവാനായ റബ്ബ് എന്ന വിഷയത്തിലെ കുട്ടികൾക്കേറെ പ്രിയപ്പെട്ട ഷമീൽ മഞ്ചേരിയാണ് ചേരുന്നത്. കുട്ടികളെ ഇത്തരം പ്രോഗ്രാമിലേക്ക് ബോധപൂർവം രക്ഷിതാക്കൾ എത്തിക്കണം, അവർക്കത് കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പൂമരത്തണലിൽ കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കൂട്ടുകാരേറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പൂമരത്തണലിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടി നിങ്ങളിലേക്ക് എത്തുമ്പോൾ പീസ് റേഡിയോയുടെ മുമ്പിൽ തയ്യാറായി നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതമരുളുന്നു. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. കൂട്ടുകാരെ, അവധിക്കാലമൊക്കെ ഏറെ ആസ്വദിച്ച് സന്തോഷിച്ച് ഒപ്പം നമ്മുടെ നമസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും മറ്റുമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാവും അല്ലേ? എല്ലാവരുടെ സന്തോഷത്തിലും MS കൂടി പങ്കുകൊള്ളുന്നു. ഇന്നും കൂട്ടുകാരുടെ സന്തോഷത്തിലേക്ക് ഒരുപാട് അറിവുകളും പാട്ടുകളും കളിച്ചിരികളുമൊക്കെയായി പൂമരത്തണലിൽ വീണ്ടും എത്തുകയാണ്. ഇന്നും നമ്മോടൊപ്പം നമ്മുടെ അതിഥിയായി ജൗഹറുണ്ട്. ജൗഹർ, പൂമരത്തണലിലേക്ക് സ്വാഗതം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൂട്ടുകാർക്ക് എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് പാട്ടുകളും കഥകളുമായിട്ട്. ഇൻഷാ അല്ലാ ഈ ഒരു എപ്പിസോഡ് കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലാഹു അതിന് എനിക്ക് തൗഫീഖ് നൽകിയതിൽ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ.
5: നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ജൗഹറിന് ഒരു പ്രത്യേക നന്ദി സാന്ദർഭികമായി പറയുന്നു. കാരണം ജൗഹറിൻ്റെ പാട്ട് കൂട്ടുകാർക്കെല്ലാം അത്രയേറെ ഇഷ്ടമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മളേറെ ഹൃദ്യമായിക്കൊണ്ട് ആ പാട്ടുകളിലെ ഓരോ വരികളും സ്വീകരിച്ചിരുന്നു. ഇന്നും അതുപോലെ നല്ല പാട്ടുകളുമായി, അറിവുകളുമായി, അനുഭവങ്ങളുമായി എല്ലാം ജൗഹർ നമ്മോടൊപ്പം കൂട്ടുകൂടുകയാണ്. ഇന്ന് ഏത് പാട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ജൗഹർ?
6: എം എസ്, കഴിഞ്ഞ തവണ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ നമ്മൾ അവരോട് പറഞ്ഞത് നമ്മുടെ ഉമ്മയെയും
5: ഉപ്പയെയുമായിരുന്നു.
6: ഇന്ന് നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ഓർക്കാൻ വേണ്ടി പറയുന്നത് നമ്മുടെ സ്വന്തം സഹോദരന്മാർ. നമുക്ക് എല്ലാ അവസരങ്ങളിലും താങ്ങായി തണലായി നമ്മോടൊപ്പമുള്ള നമ്മുടെ സഹോദരന്മാരെക്കുറിച്ചും അതോടൊപ്പം നമ്മുടെ അധ്യാപകരെക്കുറിച്ചുമാണ്.
5: ആഹാ, എങ്കിൽ ആ വരികൾ കേൾക്കാൻ എം എസിനെ പോലെ തന്നെ കൂട്ടുകാർക്കും ഏറെ ആകാംക്ഷയായിരിക്കുന്നു. ആ വരികളിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് പോയാലോ?
6: ഓക്കെ, നമുക്ക് കടന്നു ചെല്ലാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓർത്തു നോക്കി അല്ലേ എം എസ്?
5: തീർച്ചയായും
6: ഒന്നുകൂടെ ഓർത്തു നോക്കിയാലോ?
5: ആവാം.

0: വാക്ക്.
1: അതെ, രണ്ടു കൂട്ടരെ പറ്റിയാണ് ഈ വരികളിലൂടെ നമ്മളോട് ഓർത്തു നോക്കാൻ പറയുന്നത് അല്ലേ. ഒന്നാമത്തേത് നമ്മുടെ സഹോദരന്മാരെ കുറിച്ച്, എന്നുവെച്ചാൽ നമ്മുടെ അനിയൻ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ നമ്മുടെ അനിയത്തി അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠത്തി പോലെയുള്ള നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള കൂടപ്പിറപ്പുകളെ കുറിച്ച്. എന്താ അവരുടെ പ്രത്യേകത ജൗഹർ?
2: എം എസ്, നമ്മുടെ സഹോദരന്മാരും സഹോദരികളും, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഈ ചെറിയ കൊച്ചു കൂട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ വാശി പിടിച്ച് കരയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യം നേരിടുമ്പോൾ അവർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ സഹോദരന്മാരാണ് കൂടെ ഉള്ളത്. നമ്മുടെ സ്വന്തം ജ്യേഷ്ഠന്മാരും അനിയന്മാരും, അതോടൊപ്പം നമ്മുടെ എളാപ്പയുടെയും മൂത്താപ്പയുടെയും ഒക്കെ മക്കളായിട്ടുള്ള നമ്മുടെ സ്വന്തം സഹോദരന്മാർ നമ്മോടൊപ്പം എന്നും ഉണ്ടാകും. അപ്പോൾ അവർ നമുക്ക് കൂടെ നിന്ന് ചെയ്തു തന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളെന്ത് ചെയ്യണം? എപ്പോഴും ഓർക്കണം. അതിന് അവർക്ക് നന്ദി പറയണം. അതോടൊപ്പം അവർക്ക് വേണ്ടി ലോകരക്ഷിതാവായ തമ്പുരാനോട് സദാസമയവും നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം.
1: അതെ, പലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂളിലൊക്കെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ പഠിക്കുന്ന നമ്മുടെ ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തിക്കാണ് നമുക്ക് എപ്പോഴും ആശ്വാസമാകാറുള്ളത് അല്ലേ. നമ്മുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാറുള്ളതും ഒക്കെ അവരാണ്.
2: ശരിയാ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും ഉമ്മയും ഉപ്പയും എത്താത്ത സന്ദർഭത്തിൽ അവരാണ് നമുക്ക് താങ്ങായിട്ടുണ്ടാവുക.
1: അതോടൊപ്പം തന്നെ നമ്മുടെ അനിയന്മാരും അനിയത്തികളും, അവര് നമുക്ക് എപ്പോഴും ഒരു കൂട്ടാണ് അല്ലേ. നമുക്കൊരു പക്ഷേ അയൽപ്പക്കത്തൊന്നും കളിക്കാൻ കൂട്ടുകാര്, ഒരു പക്ഷേ നഗരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ഒപ്പം കളിക്കാനൊക്കെ വേറെ കുട്ടികളുണ്ടാവണമെന്നില്ല. ആ സമയത്ത് നമ്മുടെ അനിയനും അനിയത്തിയും ഒക്കെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ കൂട്ട്. അവരോടൊപ്പമാണ് നമ്മൾ ചെറിയ കുസൃതികളൊക്കെ കാണിച്ച് കളിക്കാറുള്ളതും സന്തോഷം പങ്കിടാറുള്ളതൊക്കെ. അപ്പോൾ അവരെക്കുറിച്ചും നമ്മൾ ഓർക്കണം. അവരോടും ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറണം. പലപ്പോഴും ആ പെരുമാറ്റം എങ്ങനെയായി മാറാറുണ്ട് ജൗഹർ?
2: ചിലപ്പോൾ നമ്മുടെ പീസ് റേഡിയോയുടെ ശ്രോതാക്കളായ നമ്മുടെ കൂട്ടുകാർ ചെറിയ അനിയന്മാരോടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കാറുണ്ട്. കാരണം അവരുടെ വികൃതി കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാതെ പോകും. അപ്പോൾ അവരെ ചിലപ്പോൾ ഒന്ന് നുള്ളുകയോ ഒന്ന് പിച്ചുകയോ ഒക്കെ ചെയ്യാറുണ്ട്, ഉമ്മയും ഉപ്പയൊന്നും കാണാതെ. ഉമ്മയും ഉപ്പയും കണ്ട് ചെയ്താലോ ചിലപ്പോൾ ഉമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ കാണാതെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവരെന്തെങ്കിലും വികൃതിയോ അല്ലെങ്കിൽ തമാശയൊക്കെ കാണിക്കുമ്പോൾ അവരെ വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഒന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ അത് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുതിർന്ന ആളുകളാണ് എന്നുള്ള നിലയ്ക്ക് അവരോട് വാത്സല്യത്തോടുകൂടി പെരുമാറണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടികളോട് വളരെയേറെ സ്നേഹമുള്ള ആളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളെ അദ്ദേഹത്തിൻ്റെ പുറത്തിരുത്തി അദ്ദേഹം മുട്ടുകുത്തി നടക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അത്രയേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടികളെ സ്നേഹിച്ചിട്ടുണ്ട്. അതേ മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മളും നമ്മുടെ അനിയന്മാരെയും നമ്മുടെ അനിയത്തിമാരെയും വളരെ വാത്സല്യത്തോടു കൂടി ശ്രദ്ധിച്ച് പെരുമാറണം.
1: അതെ, അവരുടെ കുസൃതികളും വികൃതികളും ഒക്കെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണാനും ഏറെ വാത്സല്യത്തോടു കൂടി അവരോട് പെരുമാറാനും നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മൂത്ത സഹോദരന്മാർ എന്നുവെച്ചാൽ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും, അവരോടും നമ്മൾ വഴക്കിന് പോവുകയോ അതല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുകയോ ഒക്കെ ചെയ്യാൻ പാടുണ്ടോ?
2: ഒരിക്കലും പാടില്ല എം എസ്. കാരണം നമ്മുടെ ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരുമൊക്കെ നമുക്ക് വേണ്ടി നമ്മളറിയാതെ ഒരു പക്ഷേ ചിലപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാശി പിടിച്ച് കരയുമ്പോൾ, അതല്ലെങ്കിൽ എവിടെ നമ്മൾ ഒരു യാത്ര പോകുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും താങ്ങായി തണലായിട്ട് അവരാണ് ഉണ്ടാവുക. ചിലപ്പോൾ ഒരു വഴിയിൽ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ഉമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉപ്പ നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഒരു പക്ഷേ അവരുടെ കൂടെയായിരിക്കും നമ്മൾ യാത്ര ചെയ്യലും വീട്ടിൽ ഒറ്റക്കാകുമ്പോൾ താമസിക്കലും ഒക്കെ അവരുടെ കൂടെയായിരിക്കും. അതുകൊണ്ട് അവരോടൊരിക്കലും നമ്മൾ കയർത്ത് സംസാരിക്കുകയോ വികൃതി കാണിക്കുകയോ ചെയ്യരുത്. ഒരുപക്ഷെ ചില കൂട്ടുകാരൊക്കെ അവരോട് വികൃതി കാണിക്കാൻ പേടിക്കും. കാരണം ചിലപ്പോൾ നമ്മേക്കാൾ മുതിർന്ന ആളുകളാണ്, നമ്മേക്കാൾ ആരോഗ്യമുള്ള ആളുകളാണ്. നമ്മൾ ഒരുപക്ഷെ വികൃതി കാണിച്ചാൽ, അതല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചാൽ ഒരുപക്ഷെ അവർ നമ്മെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. നമ്മുടെ ചില പീസ് റേഡിയോയിലെ കൂട്ടുകാർക്കൊക്കെ അനുഭവം ഉണ്ടാകും, ചില ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട്.
1: അതെ അതെ, അതുകൊണ്ട് അത്തരം വികൃതികളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ മൂത്തവരെ ബഹുമാനിക്കുക, ചെറിയവരോട് കരുണ കാണിക്കുക എന്ന റസൂലിൻ്റെ ആ മഹത്തായ വചനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ മുന്നേറ്റം ശക്തമാക്കണമെന്ന് കൂട്ടുകാരോട് ഉപദേശിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പാട്ടിൻ്റെ അടുത്ത വരിയുടെ കൂടി ആശയത്തിലേക്ക് പോയാലോ?

0: അതെ, നമ്മൾ വളരെയധികം ഓർക്കേണ്ടതും ഒപ്പം നമ്മുടെ പെരുമാറ്റം വളരെയധികം നന്നാക്കേണ്ടതുമായ ഒരു രംഗമാണ് നമ്മുടെ അധ്യാപകരുമായുള്ള പെരുമാറ്റം. എന്നുവെച്ചാൽ അവർ നമുക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നവരാണ് എന്നാ നമ്മുടെ വരിയിൽ പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ ചെറുപ്പം മുതൽ നമുക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നത്, അത് വെച്ച് വാക്കുകൾ പഠിപ്പിച്ചു തന്നത്, അത് വെച്ച് വാചകങ്ങളും അങ്ങനെ ഒരുപാട് അറിവുകളും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നതും നമ്മോട് അങ്ങേയറ്റത്തെ സ്നേഹവും വാത്സല്യവും ഒക്കെ കാണിക്കുന്നതുമൊക്കെ നമ്മുടെ അധ്യാപകരാണ്, നമ്മുടെ ഗുരുനാഥന്മാരാണ്. സ്വാഭാവികമായും നമുക്ക് അവരോടും വളരെയധികം കടപ്പാട് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, അല്ലേ ജൗഹർ?
1: ശരിയാ, നമ്മെ ഒന്നും അറിയാത്ത ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് എഴുത്തും വായനയും എല്ലാം പഠിപ്പിച്ചു തന്ന നമ്മുടെ ഗുരുനാഥന്മാർ, ശരിക്കും അവരെ നമ്മൾ നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും എങ്ങനെ സ്നേഹിക്കുന്നുവോ അതേപോലെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഒന്നും അറിയാത്ത കാലത്ത് നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ നമ്മെ ഒന്നാം ക്ലാസ്സിലോ എൽ കെ ജിയിലോ ഒക്കെ കൊണ്ടുപോയി ചേർക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മുന്നിലേക്ക് വായിക്കാൻ തന്നാൽ നമുക്കൊന്നും വായിക്കാൻ അറിയില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്ക് വേണ്ട അറിവുകളും വായിക്കുവാനുള്ള സഹായങ്ങളും എല്ലാം ചെയ്തുതന്ന നമ്മുടെ ഗുരുവിൻ്റെ വാക്കുകളെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല,
0: ധിക്കരിക്കാൻ പാടില്ല.
1: അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പാടാം, അല്ലേ എം എസ്?
0: ശരി.

0: അതെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ അധ്യാപകരോടുള്ള പെരുമാറ്റം വളരെയധികം ശ്രദ്ധിക്കണം. അവരുടെ മുന്നിൽ വളരെയധികം വിനയത്തോടും ബഹുമാനത്തോടും കൂടി മാത്രമേ നമ്മൾ പെരുമാറാവൂ. അതല്ലാതെ അവരെ ധിക്കരിക്കുന്ന, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്ത ചീത്ത കൂട്ടുകാരായി ഒരിക്കലും നമ്മുടെ ഈ പൂമരത്തനിലൊക്കെ കേൾക്കുന്ന കൂട്ടുകാര് ആവില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ശ്രദ്ധിക്കുമല്ലോ. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പാട്ടിന്റെ അടുത്ത വരിയിലേക്ക് പോയാലോ ജൗഹർ?
1: ശരിയാ, നമ്മുടെ കൂട്ടുകാരൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. അടുത്ത ഒരു വരി ഇങ്ങനെയാണ്.

0: ഫേമസ് നമ്മുടെ ചാരയുള്ള നമ്മുടെ വീട്ടുകാരി നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നുണ്ടോ? ശരിക്കും ശരിക്കും ചില വീടുകളിലൊക്കെ കാണാൻ പറ്റും, അടുത്തുള്ള അയൽവാസികളുമായിട്ട് വളരെ ബഹളങ്ങളും കലഹങ്ങളുമായിട്ടൊക്കെ പോകുന്ന ചില വീട്ടുകാരെ കാണാൻ പറ്റും. എല്ലാ വീട്ടുകാരും അങ്ങനെ തന്നെയാണോ?
1: ഒരിക്കലുമല്ല. പ്രത്യേകിച്ചും നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാരൊക്കെ ഉള്ള വീട്ടിൽ നമ്മുടെ അയൽവാസികളുമായി, അതാണല്ലോ ചാരയുള്ള വീട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത്തരത്തിൽ നമ്മുടെ അയൽവാസികളുമായൊക്കെ നല്ല ബന്ധം പുലർത്തണമെന്ന് നമ്മുടെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും നമ്മളെന്തു ചെയ്യണം? നമ്മുടെ അയൽവാസികളായ കുട്ടികളോടായാലും അവിടുത്തെ മുതിർന്നവരോടായാലും ഒക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. കാരണം പല പ്രയാസഘട്ടങ്ങളിലും അവരായിരിക്കും നമുക്ക് തുണയാകുക. ഒരു പക്ഷേ നമ്മുടെ മറ്റുള്ള കുടുംബക്കാരൊക്കെ ഒരുപാട് അകലെയാവാം. പെട്ടെന്നുണ്ടാവുന്ന നമുക്കെന്തെങ്കിലുമൊക്കെ ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു ആപത്തോ ഒക്കെ വന്നാൽ ഓടി വന്ന് നമ്മെ സഹായിക്കാനും ഒക്കെ ഉണ്ടാവുക ആരാണ്?
0: നമ്മുടെ അയൽവാസികളാണ്. അതുകൊണ്ടാവാം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, തൻ്റെ അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു മരം വളരുന്നുണ്ടെങ്കിൽ, അവരുടെ വഴിയിൽ തടസ്സമായിട്ട് ആ മരം നിൽക്കുന്നുണ്ടെങ്കിൽ, അതല്ല ആ അയൽവാസിക്ക് കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് തടസ്സമായിട്ട് ആ മരം നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുറിച്ച് കളയണമെന്നാണ് നമ്മുടെ പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്.
1: അതെ, അതോടൊപ്പം മറ്റു ചില പ്രവാചകന്റെ അധ്യാപനങ്ങൾ കൂടി മനസ്സിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സ്വഹാബിയോട് പറഞ്ഞില്ലേ, നീ കറി ഉണ്ടാക്കുമ്പോൾ നിന്റെ കറിയിൽ അല്പം വെള്ളം ചേർത്തിട്ടാണെങ്കിലും, എന്നുവെച്ചാൽ കറി ഒരു പക്ഷേ അടുത്ത വീട്ടിലേക്ക് കൊടുക്കാൻ മാത്രം തികയില്ലെങ്കിൽ അതിലല്പം വെള്ളമൊഴിച്ച് നീട്ടിയിട്ടാണെങ്കിലും എന്ത് ചെയ്യണം? നിന്റെ അയൽക്കാരന് അല്പം കൊടുക്കണം എന്നു പഠിപ്പിച്ച പ്രവാചകനാണ് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം.
0: അതോടൊപ്പം മറ്റൊന്നുകൂടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല. കൂട്ടുകാരെ, നമ്മുടെ അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങളല്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നല്ല ഭക്ഷണങ്ങളും വിഭവസമൃദ്ധമായ ബിരിയാണിയോ അങ്ങനെയുള്ള എന്തുണ്ടാക്കുമ്പോഴും നമ്മുടെ അയൽവാസിക്ക് കൂടി കൊടുത്തുകൊണ്ട് അയൽപ്പക്ക ബന്ധം അത് നല്ല പോലെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം.
1: അതിനുവേണ്ടി നമ്മുടെ ഈ പീസ് റേഡിയോ പൂമരത്തണിലൊക്കെ കേൾക്കുന്ന കൂട്ടുകാർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മുടെ അയൽപ്പക്കത്തുള്ളത് ഏതു മതത്തിൽപ്പെട്ട ആളായാലും ഏതു ജാതിയിൽപ്പെട്ട ആളായാലും ഒക്കെ അവർ നമ്മുടെ അയൽവാസികളാണല്ലോ. അതുകൊണ്ട് നല്ല ബന്ധം അവരുമായി പുലർത്തണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്.
0: അങ്ങനെയാണെങ്കിൽ ആ വരി ഒന്നുകൂടെ പാടി നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാം.
1: തീർച്ചയായും.

അതെ, നമ്മൾ ഈ പാട്ടിലൂടെ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലുമൊക്കെ പലരെയും ഓർക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു. ഉമ്മയെ ഓർക്കാൻ പറഞ്ഞു, ഉമ്മയുടെ കഷ്ടതകളും ത്യാഗങ്ങളൊക്കെ ഓർത്ത് ഉമ്മയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം ഉപ്പയെ ഓർക്കണമെന്ന് പറഞ്ഞു. ആ ഉപ്പയുടെ കഷ്ടപ്പാടുകളുടെ ചരിത്രം ഓർത്തുകൊണ്ട് ഉപ്പയെ ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഗുരുനാഥന്മാർ, അയൽവാസികൾ, ഇവരെയൊക്കെ ഓർത്തുകൊണ്ട് അവരൊക്കെ നമുക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളെയും ഒക്കെ സ്മരിച്ചുകൊണ്ട് അവർക്കൊക്കെ പരമാവധി നന്മകൾ ചെയ്യണമെന്ന്, അവരൊക്കെ സ്നേഹിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, അവസാനത്തെ വരിയിൽ പറഞ്ഞതെന്താണ്?

0: അതെ, ഉപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയും ഗുരുനാഥന്മാരെയും അയൽവാസികളെയും ഒക്കെ നമുക്ക് തന്ന് അവരിൽ നിന്നൊക്കെ സ്നേഹം നമുക്ക് കിട്ടിയതിനൊക്കെ കാരണക്കാരൻ ആരാണ്? അതെല്ലാം നൽകിയവൻ ആരാണ്? അല്ലാഹുവല്ലേ? അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ സ്നേഹിക്കുന്നതിലും എത്രയോ ഇരട്ടിയായി നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്?
1: സംശയമൊന്നുമില്ല, അത് നമ്മുടെ ലോകരക്ഷിതാവായ അല്ലാഹുവിനെയാണ്.
0: അതേ കൂട്ടുകാരെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ നമുക്ക് ഓരോ തരത്തിലുള്ള ഉപകാരങ്ങളും നന്മകളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ നന്മകളും നമുക്കായി ഒരുക്കി തന്ന ആ അല്ലാഹുവിനെ നമ്മൾ ഏറെ ഇഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലാഹുവിനെ ഇഷ്ടമുള്ളവർക്ക് പാടാൻ വേണ്ടി രണ്ട് വരികൾ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്താലോ ജൗഹർ?
1: ശരിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുവിനെ ഇഷ്ടം നമുക്കൊന്ന് പറഞ്ഞുകൂടാ കൂട്ടുകാരെ? പറയാം അല്ലേ?

0: അതെ, ആ രൂപത്തിൽ റബ്ബിനോടുള്ള ഇഷ്ടം ഈ പാട്ടിലൂടെ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെ കൂടെ കാണിക്കേണ്ടതുണ്ട്. നമുക്കറിയാലോ, അങ്ങേയറ്റത്ത് അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി ചെയ്തു തന്നിട്ടുള്ളത്, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് അവനോട് നമ്മൾ നന്ദി കാണിക്കണമെന്നും അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നും പറയുന്നത്. എന്തൊക്കെ അനുഗ്രഹങ്ങളാ, നമുക്ക് എണ്ണി കണക്കാക്കാൻ കഴിയോ ജൗഹർ?
1: ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ ഈ ലോകത്തേക്ക് വന്നതു തന്നെ ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ്. അതോടൊപ്പം നമ്മൾ ഈ ലോകത്ത് ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു, നമ്മൾ വർണ്ണമനോഹരമായ ഈ ഭൂമി ലോകത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് നമുക്ക് നൽകിയ കണ്ണുകൾ, നമ്മൾ ഈ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു, പൂമരത്തണൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി നമുക്ക് അല്ലാഹു ചെയ്തു തന്ന നമ്മുടെ കാതുകൾ, നമുക്ക് ഓടാനും ചാടാനും കാണാനും എല്ലാത്തിനും എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ചെയ്തെന്ന അല്ലാഹു എത്ര പരിശുദ്ധനാ, അല്ലേ എം എസ്?
0: അതെ, നമ്മുടെ കണ്ണുകളും കാതുകളും കാലുകളും ഒക്കെ നൽകിയ അല്ലാഹുവിനെ കുറിച്ച് ആ വരികൾ ഉൾക്കൊള്ളുന്ന ഏതൊരു പാട്ട് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ.
1: ശരിയാ, ഞാൻ ഈ പീസ് റേഡിയോ കേൾക്കുന്ന സമയത്ത് ഇവിടെ എം എസ് തന്നെ പാടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു സംശയം. ഒരു പാട്ടുണ്ട് വളരെ മനോഹരമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിച്ച് വർണ്ണിക്കുന്നൊരു പാട്ട്, അത് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് പാടാം, അല്ലേ എം എസ്?
0: തീർച്ചയായും.

0: അതെ, ഈ നന്മകളൊക്കെ നൽകിയ ആ അള്ളാഹുവിനെ നമ്മൾ അതിരറ്റ് സ്നേഹിക്കണമെന്നാണ് നമ്മൾ നമ്മുടെ പാട്ടിൻ്റെ അവസാനത്തിൽ പാടിവെച്ചത്. എങ്ങനെയാ നമ്മൾ ആ അള്ളാഹുവിനെ സ്നേഹിക്കുക? നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അല്ല, മറിച്ച് ആ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിൽ പാലിക്കുകയും ഒപ്പം അള്ളാഹുവും റസൂലും ഒക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല? നമ്മുടെ നമസ്കാരം ഒഴിവാക്കൂല, ഖുർആൻ പാരായണങ്ങൾ ഒഴിവാക്കൂല, അതുപോലെയുള്ള നന്മകളൊന്നും എന്ത് ചെയ്യില്ല, ഒഴിവാക്കില്ല. ഒപ്പം തിന്മകളായിട്ടുള്ള ഓരോ കാര്യങ്ങളും അനാവശ്യമായി സിനിമകളും സീരിയലുകളും ഒക്കെ കാണുന്നത് ഒഴിവാക്കും. ഉമ്മയെയും ഉപ്പയെയും ധിക്കരിക്കുന്നതൊക്കെ ഒഴിവാക്കും. അതുപോലെ ഗുരുനാഥന്മാരോട് ബഹുമാനമില്ലാതെ പെരുമാറുന്ന അവസ്ഥകളൊക്കെ ഒഴിവാക്കും. നമ്മുടെ മുതിർന്ന നമ്മുടെ ജ്യേഷ്ഠന്മാരോടും ജ്യേഷ്ഠത്തിമാരോടും ബഹുമാനത്തോടുകൂടി പെരുമാറും. നമ്മുടെ കൊച്ചനുജന്മാരോടും അനുജത്തിമാരോടൊക്കെ നമ്മളേറെ വാത്സല്യത്തോടുകൂടി കാരുണ്യത്തോടുകൂടി പെരുമാറും. ഇങ്ങനെ തുടങ്ങി ഓരോ നന്മയും തിന്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എപ്രകാരം പറഞ്ഞുവോ ആ രൂപത്തിലുണ്ടാവും. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരാവനല്ലേ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്? അങ്ങനെ അതിലൂടെ നമുക്ക് എവിടെ എത്തിച്ചേരണം?
1: സ്വർഗത്തിൽ എത്തിച്ചേരണം ഇൻഷാ അല്ലാ. നമ്മളും നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ മുതിർന്ന ജ്യേഷ്ഠന്മാരും അനിയന്മാരും എല്ലാവരും ഒരുമിച്ച് ഇതേപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അതിനു വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് സദാസമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ അള്ളാഹുവിനെ ഓർക്കണം എന്നുള്ള വരി ഒന്നുകൂടെ നമ്മൾ പാടാൻ പോവുകയാണ്.

0: അതെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സമയത്തും അള്ളാഹുവിനെ ഓർത്തിടുന്ന നല്ല കൂട്ടുകാരാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ, ഇന്നും നമ്മോടൊപ്പം കൂട്ടുകൂടാനും പാട്ടുപാടാനും കളിയും ചിരിയും പങ്കുവെക്കാനുമെല്ലാം കൂടെയുണ്ടായിരുന്നത് നമ്മുടെ ജൗഹറാണ്, ഒപ്പം കൂട്ടുകാരുടെ സ്വന്തം MS-ഉം. ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി സംവദിക്കാമെന്ന പ്രതീക്ഷയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ. റേഡിയോ വൈബ്സിൽ നാം ഇതുവരെ കേട്ടത്

0: ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു. വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീചികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ വൈബിസിൽ ഇനി നാം പോകുന്നത് നുറുങ്ങുകളിലേക്കാണ്. നമുക്കറിയാം, വായനയുടെ ലോകം അസ്തമിക്കാതിരിക്കാൻ നമ്മളേറെ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ലേഖനങ്ങളും രചനകളും വായിച്ചെടുക്കാൻ ഒരു പക്ഷേ സമയം കിട്ടാത്ത നമുക്ക് കേട്ടുകൊണ്ട് ചില പുസ്തകങ്ങളും രചനകളും പഠിച്ചെടുക്കാനുള്ള, അറിവ് നേടാനുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് നുറുങ്ങുകൾ. ഇന്ന് വിയർപ്പിനെ വെറുക്കുന്നവർ എന്ന ഇബ്നു അലി രചിച്ച നുറുങ്ങുകളിലേക്ക്.
3: അരോഗ ദൃഢഗാത്രയായ ഒരു ചെറുപ്പക്കാരി മുറ്റത്തുവന്ന് ഭിക്ഷയാചിച്ചു. വീടിനു മുന്നിൽ വെറ്റില മുറുക്കിയിരിക്കുന്ന എന്റെ അടുത്ത ബന്ധുവായ മുതിർന്ന സ്ത്രീക്ക് അതൊട്ടും പിടിച്ചില്ല. അവർ വീടിന്റെ പുറംതിണ്ണയുടെ മൂലയിലുള്ള ചൂലി ചൂണ്ടിക്കാണിച്ച് മുറ്റം മുഴുവൻ അടിച്ചു വൃത്തിയാക്കിയാൽ കൂലിയായി ക്യാഷ് തരാം എന്ന് പറഞ്ഞു. എന്നാൽ അവരെ പുച്ഛഭാവത്തിൽ നോക്കി അമർത്തിച്ചവിട്ടി ചെറുപ്പക്കാരി തിരിഞ്ഞു നടക്കുകയായിരുന്നു. അധ്വാനിക്കാതെ വിയർക്കാതെ പണം സംഘടിപ്പിച്ച് ജീവിക്കുക എന്നത് പലരുടെയും ദൗർബല്യമായി ഇന്ന് മാറിയിരിക്കുന്നു. സമ്പന്നരുടെ വീട്ടിൽ ഇടയ്ക്കിടെ പോയി കൊച്ചുവർത്തമാനം പറഞ്ഞ്, ഒപ്പം മുതലാളിക്കിഷ്ടമില്ലാത്ത ആളെക്കുറിച്ച് രണ്ട് കുറ്റവും പറഞ്ഞ് രസിപ്പിച്ച് തിരിച്ചുപോകുമ്പോൾ കൈമടക്ക് വാങ്ങി പോക്കറ്റിലിടുന്ന ചില വിരുദ്ധന്മാരുണ്ട്. വേറെ ചിലരുണ്ട് വിദേശത്തു നിന്ന് നാട്ടിലെത്തുന്ന പ്രവാസികളുടെ വീട്ടിൽ യഥാസമയമെത്തി വർത്തമാനം പറഞ്ഞ് സന്തോഷിപ്പിക്കും. ഒടുക്കം അഥവാ പണമൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത്ര രൂപ ഇന്ന ആവശ്യത്തിന് വേണമെന്ന് ചോദിച്ചു വാങ്ങുകയും ചെയ്യും. കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവരോട് തന്നെക്കുറിച്ച് മോശമായി പറഞ്ഞുകൊടുക്കുമെന്ന് പേടിയുള്ളതുകൊണ്ട് പണം നൽകി തൃപ്തിപ്പെടുത്തി മടക്കി അയക്കുകയാണ് പ്രവാസികളുടെ പതിവ്. ഭാര്യയ്ക്കോ മക്കൾക്കോ ജോലിയുണ്ടെങ്കിൽ അവരുടെ ചെലവിൽ മാത്രം ജീവിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. പ്രായം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒരു പ്രയാസവുമില്ലാത്ത ഇവർ ജോലി ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും അസുഖം അഭിനയിക്കുകയാണ് പതിവ്. മതവേഷം കെട്ടി ദിക്റുകളെ ഉപജീവനമാർഗമായി ഉപയോഗിച്ച് നടക്കുന്ന ചിലരുമുണ്ട്. ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പേരിലും പിരിവ് നടത്താൻ മടിക്കില്ല ഇവർ. മുമ്പ് ജോലി ചെയ്തിരുന്ന പ്രദേശങ്ങളിൽ ഇടവിട്ട് ചെന്ന് പ്രമുഖരെ കണ്ട് കാശൊപ്പിക്കുന്നവരാണ് മറ്റു ചിലർ. കൂട്ടുകാരിലും ബന്ധുക്കളിലും സാമ്പത്തിക സുസ്ഥിതിയുള്ളവരെ സമർത്ഥമായി ഉപയോഗിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ഇടയ്ക്കിടെ കടം വാങ്ങി തിരികെ കൊടുക്കാതിരിക്കുക എന്നതാണ് പതിവ് ശൈലി. ചിലപ്പോൾ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ച് സംരംഭം തുടങ്ങാനെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റുകയും ചെയ്യും. വൈകാതെ തിരികെ കൊടുക്കാം എന്ന ഉറപ്പിൽ പണം കിട്ടാൻ പല സമ്മർദ്ദങ്ങളും പ്രയോഗിക്കും ഇവർ. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് അവരാ സംരംഭം പൊളിക്കും. ഇത്തരക്കാർ മേലനങ്ങി ജോലി ചെയ്യുന്നവനൊന്നും മിനക്കെട്ടില്ല. അവർ ബോസായിരിക്കും. തന്റേതായി അര ക്യാഷ് പോലും നഷ്ടപ്പെടാനില്ല എന്നതിനാൽ അവർക്ക് യാതൊരു വിഷമവും ഉണ്ടാവുകയുമില്ല. പൊളിഞ്ഞ് പാളീസായ അവസ്ഥയിൽ ആരും പണം തിരികെ ചോദിക്കില്ല. ചോദിച്ചാലും കിട്ടില്ല എന്നുറപ്പാണല്ലോ. അഥവാ ചോദിച്ചാലും എവിടെ നിന്ന് എടുത്തു തരും എന്നാവും മറുചോദ്യം. കൊല്ലങ്ങൾക്ക് മുമ്പ് അയൽ സംസ്ഥാനത്തു നിന്ന് ഗ്രാനൈറ്റ് വാങ്ങി വിൽക്കാൻ രജിസ്ട്രേഷനു വേണ്ടി രണ്ടുപേർ വന്നതോർക്കുകയാണ്. ഒരാൾ വശം പണമുണ്ട്, രണ്ടാമന് നീണ്ട നാവും ആളെ സംസാരിച്ച് വശത്താക്കാനുള്ള സവിശേഷ കഴിവും. ക്രാന്തദർശിയായ എന്റെ അന്നത്തെ ഓഫീസർ പറഞ്ഞു, ആ സാമർത്ഥിക്കാരൻ മറ്റവനെ പറ്റിക്കുമെന്ന്. മാസങ്ങൾക്കുള്ളിൽ അപ്പറഞ്ഞത് ശരിയായി ഭവിച്ചു. ക്യാഷ് മുടക്കിയ പാവത്തിന് കുറേ നഷ്ടവും വരുത്തിവെച്ച് മറ്റയാൾ മുങ്ങി. വാങ്ങുന്ന കൈകൾ എപ്പോഴും താഴെയാണ്. അതെത്ര മേന്മയുള്ള കാര്യമൊന്നുമല്ല. അധ്വാനിച്ച് വിയർത്ത് സമ്പാദിച്ചതുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ സംതൃപ്തിയും മാന്യതയും മറ്റൊന്നിനും ലഭിക്കില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് ആഹരിക്കുന്നതിനേക്കാൾ ഉത്തമമായി ആരും ഭക്ഷണം കഴിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാം സ്വന്തം അധ്വാനത്തിലൂടെയാണ് ആഹരിച്ചിരുന്നത്. ബുഖാരി.
4: മാഷാല്ലാ, നുറുങ്ങുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. കൂട്ടത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.

0: ഇത്തരം രചനകൾ, ഇത്തരം എഴുത്തുകൾ ശ്രോതാക്കളിലെ പല ആളുകൾക്കും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളും അതോടൊപ്പം തന്നെ ഇത്തരം നമ്മുടെ നിർദ്ദേശങ്ങളും ആലോചനകളുമൊക്കെ അതൊരു നുറുങ്ങുകളായി, കുറിപ്പുകളായി റേഡിയോയിലേക്ക് നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ തീർച്ചയായും അത് കേൾവിക്കാർക്കൊരു മുതൽക്കൂട്ടാകും, അവർക്കൊരു ഉപകാരമാകും, ഒപ്പം നമുക്കതൊരു അത്തരം ചില കാര്യങ്ങളിലേക്കുള്ള സ്റ്റെപ്പാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങളുടെ രചനകൾ റേഡിയോയിലൂടെ പ്രചരിപ്പിക്കട്ടെ ഇൻഷാല്ലാ. നുറുങ്ങുകളിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് വിയർപ്പിനെ വെറുക്കുന്നവർ. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈയൊരു തുടർച്ചയിൽ നമ്മോടൊപ്പം ഉള്ള ഓരോ ശ്രോതാക്കളോടും നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ റേഡിയോയുടെ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ അയക്കാൻ സൗകര്യമുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഗഹനമായ ചർച്ചകളും അതോടൊപ്പം തന്നെ ആരോഗ്യ വിചാരം പ്രോഗ്രാമുകൾ പോലുള്ള വിഷയങ്ങളുമൊക്കെ കേട്ടുകഴിഞ്ഞ് നമ്മളിനി പ്രവേശിക്കുന്നത് ഒരു ആത്മീയമായി നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന വളരെ പ്രാമാണികമായിരിക്കുന്ന ഒരു വിഷയമാണ് അസ്മാഉൽ ഹുസ്ന. ഈ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അൽ കാഫി അഥവാ മതിയായവൻ എന്ന അള്ളാഹുവിൻ്റെ ഗുണത്തെ, നാമ ഗുണവിശേഷണങ്ങളിൽപ്പെട്ട അൽ കാഫി എന്ന നാമത്തെക്കുറിച്ചുള്ള പഠനമാണ് അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ കേൾക്കുക. അബ്ദുറൌഫ് അൽഹിക്കമിയാണ് ഇന്ന് അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അറിവുകളിൽ വച്ച് ഏറ്റവും മഹത്തായ അറിവാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക എന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ മുഴുവൻ ഹുസ്നയാണ് എന്നും ആ അല്ലാഹുവിൻ്റെ നാമങ്ങൾ അത് പഠിക്കുന്നതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹുവിൻ്റെ തൗഫീക്കിനാൽ 50-ൽ അധികം നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാ അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അൽ കാഫി എന്ന് പറയുന്ന നാമമാണ് നാം ഇന്ന് പഠിക്കുന്നത്. അല്ലാഹുവിൻ്റെ അൽ കാഫി എന്ന് പറയുന്ന ഈ നാമം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്ന ചില സംഭവങ്ങളുണ്ട്. അല്ലാഹു ഒരു വിശ്വാസിക്ക് എല്ലാ നിലയ്ക്കും അല്ലാഹു മാത്രം മതിയാകുന്നു എന്നത് ഈ ഒരു നാമത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈയൊരു ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സമയത്താണ് മക്കയിലെ മുശ്രിക്കുകൾ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ പ്രവാചകന്റെ മേൽ അഴിച്ചുവിട്ടു. അതിൽ ചിലരൊക്കെയും പറഞ്ഞത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ കോപം നിങ്ങൾക്കുണ്ടാകും എന്നും കുരുത്തക്കേട് സംഭവിക്കുമെന്നുമെല്ലാം പറഞ്ഞ് പ്രവാചകനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഏത് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിലും അല്ലാഹു മതി എന്ന് ബോധ്യപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ശക്തിയുടെയും വേറൊരു വ്യക്തിയുടെയും അതിന് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും ശരി, എൻ്റെ റബ്ബ് എനിക്ക് വിധിച്ചതല്ലാത്ത ഒന്നും എനിക്ക് സംഭവിക്കുകയില്ല എന്നു മാത്രമല്ല, ഇനി എല്ലാവരും ചേർന്ന് എനിക്കെതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും ശരി, എന്നെ സഹായിക്കാൻ, എനിക്ക് ഉപകാരം ചെയ്യാൻ, എൻ്റെ ഉപദ്രവങ്ങളെ നീക്കാൻ എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അഖിലവും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും മഹനീയമായ ഒരു നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. അൽ കാഫി എന്ന് പറയുമ്പോൾ അല്ലാഹു മതിയാകുന്നവനാണ്. സഹായിക്കാൻ, പ്രതിസന്ധിയിൽ താങ്ങാകാൻ, തണലാകാൻ, എല്ലാ പ്രതിസന്ധികൾ മാറ്റിത്തരാൻ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏത് സന്ദർഭത്തിലും നമുക്ക് മതിയാകുന്നവനാണ്. അവൻ മതി നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രഖ്യാപനമാണ് എനിക്കെൻ്റെ റബ്ബ് മതി എന്ന പ്രഖ്യാപനം. എനിക്ക് കുട്ടികളില്ല, എനിക്ക് രോഗമാണ്, എനിക്ക് പ്രതിസന്ധികളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, രോഗങ്ങൾ നിത്യമായി വന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ സ്ഥലങ്ങളിലും എനിക്കെന്റെ റബ്ബ് മതിയെന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. എന്നാൽ മുസ്ലിം സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ ഈ സന്ദർഭങ്ങളിലെല്ലാം അല്ലല്ലാത്ത ആളുകളിലേക്ക് തിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പല മഹാന്മാരിലേക്കും പല ഖബറിലേക്കും ചെന്ന് അവരിലേക്ക് ഭരമേൽപ്പിക്കുന്ന, കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ തൊട്ടില് കെട്ടുന്ന, പ്രയാസം മാറാൻ കൈക്കാണോ അസുഖം എങ്കിൽ കൈയുടെ രൂപത്തിലുള്ള ഒരപ്പമുണ്ടാക്കി അപ്പവാണിവ നേർച്ചയിലേക്ക് സമർപ്പിക്കുന്ന, ഇങ്ങനെ പല രൂപത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. പക്ഷെ ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്നത് എന്താണ്? എനിക്കെന്റെ റബ്ബ് മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹു ചോദിക്കുന്നുണ്ട് അടിമയ്ക്ക് അല്ലാഹു പോരെ. എല്ലാ സാഹചര്യങ്ങളിലും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്കെന്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പല രൂപത്തിലുള്ള പീഡനങ്ങൾ പ്രവാചകന്റെ മേൽ അഴിച്ചുവിട്ടപ്പോൾ അല്ലാഹു അവിടെ അവതരിപ്പിക്കുകയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഇത്തരം വിഗ്രഹങ്ങളുടെ കോപങ്ങൾ, വിഗ്രഹങ്ങളുടെ ശാപങ്ങൾ ഇത് ഏൽക്കുകയില്ല എന്ന് പ്രവാചകനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കാനും കൂടി അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ ആ ആയത്തിനെ ഇത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി, ഏത് ഇനി ആരൊക്കെ എന്തൊക്കെ വലിയ ശക്തികളായിക്കൊണ്ട് രൂപപ്പെട്ടു വന്നാലും ശരി, നമുക്കെതിരെ നിലകൊള്ളുന്ന, മേൽക്കോയ്മ നേടുന്ന ആളുകൾ അവരൊക്കെയും വളരെ കുറച്ചു മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അവരുടെ ദുനിയാവിലെ ആ ഒരു വിഭവം വളരെ കുറച്ചു മാത്രമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നാൽ അവർക്ക് പാരത്രിക ലോകത്ത് വമ്പിച്ച ശിക്ഷയുണ്ടാകുമെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അവിടെയാണ് ഒരു മുസ്ലിം പ്രഖ്യാപിക്കേണ്ടത്, ഇനി ആരൊക്കെ എന്തൊക്കെ ഒരു മുസ്ലിമിൻ്റെ മേൽ മേൽക്കോയ്മ ചെയ്താലും ശരി, അവൻ പ്രഖ്യാപിക്കേണ്ടത് എനിക്കെൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ടാകും, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വ്യസനങ്ങളുടെയും എല്ലാം ഘട്ടങ്ങളുണ്ടാകും, ഇവിടെയെല്ലാം എനിക്കെൻ്റെ റബ്ബ് മതി, അവൻ അൽ ഖാഫിയാണ്, അവൻ മതിയാകുന്നവനാണ്. എല്ലാ ഘട്ടത്തിലും, എല്ലാ പ്രതിസന്ധിയിലും, എല്ലാ പ്രയാസങ്ങളിലും, എല്ലാ വിഷമഘട്ടങ്ങളിലും എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ അവന് സംരക്ഷണമേകാൻ സാധിക്കും, അവന് സഹായിക്കാൻ സാധിക്കും, അവന് കുട്ടികളെ നൽകാൻ സാധിക്കും. അല്ലേ? സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന അതാണ്. സക്കരിയ നബി അലൈഹി ഇസ്ലാം വാർദ്ധക്യത്തിൻ്റെ സമയത്ത് പോലും പ്രാർത്ഥിച്ചത് ഹുനാലിക ദഅ സക്കരിയ റബ്ബ, വാർദ്ധക്യത്തിൻ്റെ സമയത്ത് ഇനി കുട്ടിയെ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ച ആ ഒരു സമയത്തും അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഇനി ഗർഭം ചുമക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കല്ല, ആഖിറായി വന്ധ്യതയിലേക്കെത്തി. ഇനി എങ്ങനെയാണ് ഒരു കുട്ടിയെ ഗർഭം ചുമക്കാൻ കഴിയുക? അങ്ങനെ കഴിയാത്ത അവസ്ഥയിൽ പോലും പ്രാർത്ഥിച്ചു, അല്ലാഹു സുബ്ഹാനഹു തആല അൽ ഖാഫിയാണ്, അവൻ കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മറിയമിൽ ആ ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. സന്തോഷ വാർത്തയായിക്കൊണ്ട് അവിടെ സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് മലക്കുകൾ വരുന്നു, കുട്ടിയെ ലഭിക്കുമെന്ന് പറയുന്നു, ഇതിനി എങ്ങനെ സംഭവിക്കുമെന്ന് അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നു. ഇതെല്ലാം അല്ലാഹുവിന് സാധിക്കുമെന്ന് അവിടെ പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും അല്ലാഹുവിന് നമ്മെ ഏത് രൂപത്തിലും സഹായിക്കാൻ കഴിയും എന്നതാണ് ഈ സംഭവം നമുക്ക് അറിയിച്ചു നൽകുന്നത്. അതുപോലെ തന്നെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം. മൂസാ നബി അലൈഹി ഇസ്ലാം പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്തെത്തി, കൂടെയുള്ള ആളുകളെല്ലാം പറഞ്ഞു പെട്ടു, ഇനി രക്ഷയില്ല, മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫിർഔനും കൂട്ടരുമാണ്, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വഹി. അല്ലാഹു അവൻ മതിയാകുന്നു എന്ന് ബോധ്യപ്പെടുന്ന, അല്ലാഹു അൽ ഖാഫിയാണ് എന്ന് അവിടെയുള്ള വിശ്വാസികൾക്കും ബാക്കി ഇനി ജീവിച്ചിരിക്കുന്ന ആ ചരിത്രം വായിക്കുന്ന വിശ്വാസികൾക്കും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ചില സംഭവമാണ് ആ കടലിലടിക്കുന്നതും ആ കടലിൽ പിളർന്ന് മൂസാ നബി അലൈഹി സ്വലാമും വിശ്വാസികളും രക്ഷപ്പെടുന്നതും അതിലേക്ക് പ്രവേശിച്ച ഫിറഔനും കൂട്ടരും മുങ്ങി നശിക്കുന്നതുമായ സംഭവങ്ങൾ ഇതെല്ലാം പഠിപ്പിച്ചിരുന്നത് അല്ലാഹു അൽ ഖാഫിയാണ്. നമ്മെ പ്രതിസന്ധിയിൽ, പ്രയാസങ്ങളിൽ തുണയേകുവാൻ, രക്ഷിക്കുവാൻ അല്ലാഹു മതിയാകുന്നവനാണ്, അൽ ഖാഫിയാണ് അല്ലാഹു. ഇത് നമുക്ക് പല ചരിത്രങ്ങളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് അവൻ മതിയാകുന്നവനാണ് എന്ന് ബോധ്യപ്പെടുന്നത് അവന്റെ വിശ്വാസത്തിന്റെ ദൃഢതയ്ക്കനുസരിച്ചും അവന്റെ ഇബാദത്തിന്റെ മൂല്യത്തിനനുസരിച്ചുമാണ്. ഒരു മനുഷ്യൻ എത്ര കണ്ട് അള്ളാഹുവിനെ അടുക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു ഇങ്ങോട്ടടുക്കുമെന്നാണ്. നമ്മളൊരു ചാണാണ് അള്ളാഹുവിലേക്ക് അടുക്കുന്നതെങ്കിൽ അള്ളാഹു ഒരു മുഴം നമ്മോടടുക്കുമെന്നാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ അള്ളാഹു നമ്മിലേക്ക് ഓടി വരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അള്ളാഹു മതിയെന്ന് ബോധ്യപ്പെടണമെങ്കിൽ നാം അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതനായിക്കൊണ്ട് മടങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നമ്മുടെ ദൗത്യം അതാണ്. അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും റബ്ബനിക്കു മതി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് കീഴ്വണങ്ങിക്കൊണ്ട് റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ശരിയായ ഒരു മുസ്ലിമായി നമ്മൾ ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ബോധ്യപ്പെടും അള്ളാഹു നമുക്ക് മതി, എൻ്റെ ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിലും എനിക്ക് തുണയേകുവാൻ, എനിക്ക് സഹായകമാകുവാൻ, എൻ്റെ വിഷമങ്ങൾ നീക്കുവാൻ, എൻ്റെ വ്യസനങ്ങൾ മാറ്റിത്തരുവാൻ, എനിക്ക് സന്തോഷം നൽകുവാൻ, എനിക്ക് വിജയം നൽകുവാൻ എൻ്റെ റബ്ബു മതി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്തെ മൂല്യം ലഭിക്കുന്ന ആ ഒരു ഉറപ്പ് ലഭിക്കുന്നതാണ് നാം റബ്ബിലേക്ക് എത്ര കണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലും പ്രത്യേകമായി ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമുക്കൊരു സംഭവം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എത്ര കണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുവോ സമർപ്പിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു കാഫിയ. ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മതി. അവൻ്റെ പ്രയാസ പ്രതിസന്ധികളിൽ അവനെ തുണയേകുവാൻ, ഗുണമേകുവാൻ, പ്രതിസന്ധി മാറ്റിത്തരുവാൻ, സഹായിക്കുവാൻ അള്ളാഹു മതി. അവൻ മാത്രം മതിയാകുന്നതാണ്. എത്ര വലിയ ശത്രുക്കൾ, അവർ എത്ര വലിയ സംഘങ്ങളായി വന്നാലും ശരി, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ മതിയാകുന്നവനാണ് എന്ന് പറയുന്ന, സഹായിക്കാൻ, ആ പ്രതിസന്ധി മാറ്റിത്തരുവാൻ, ശത്രുക്കളിൽ നിന്ന് അഭയം നൽകുവാൻ അള്ളാഹു മതിയാകുന്നവനാണ് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മഹാനായ സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാൾ നീയത്ത് നന്നാക്കി കഴിഞ്ഞാൽ, ഒരാള് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നീയത്ത് നന്നാക്കി കഴിഞ്ഞാൽ അത് തനിക്കെതിരാണെങ്കിൽ പോലും ശരി, അയാളുടെ വിഷയത്തിൽ ജനങ്ങൾക്കിടയിലും അയാൾക്കിടയിലും അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. അവരുടെ പ്രശ്നങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല തീർപ്പ് കൽപ്പിക്കുവാൻ അള്ളാഹു മതിയാകുന്നവനാണ് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ലഭിക്കേണ്ടത് തരാനും തടയേണ്ടത് തടയാനും കഴിയുന്നവൻ, മതിയാകുന്നവൻ അതവൻ മാത്രമാണ്, അള്ളാഹു മാത്രമാണ്. ഇനി ആരൊക്കെ ഈ ലോകത്ത് ആരൊക്കെ എല്ലാവരും ഒരുമിച്ചുകൂടി, മനുഷ്യരും ജിന്നുകളും എല്ലാ സൃഷ്ടിജാലങ്ങളും ഒരുമിച്ചു കൂടിയിട്ട് ഒരു വിഷയത്തിൽ ഏകോപിച്ച് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാലും ശരി, അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. അവൻ അതിന് മതിയാകുന്നവനാണ്. ഇത്രയും വലിയ ശക്തികൾ ഒരുമിച്ചുകൂടി, മനുഷ്യരും ജിന്നുകളും ഒക്കെ ഒരുമിച്ചു കൂടിയിട്ട് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതാല മതിയാകുന്നവനാണ് അത് തടയുവാൻ. അതാണ് അൽ കാഫി. ആ അള്ളാഹുവിൻ്റെ സഹായം യഥാവിധം നമുക്ക് ലഭിക്കണമെങ്കിൽ, അള്ളാഹു നമുക്ക് മതിയാകുന്ന രൂപത്തിൽ അള്ളാഹു നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളും പുറവും നന്നാകണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, ഒമൻ തസയ്യന ബിമാ ലൈസ ഫീഹി ശാനഹുല്ലാഹ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള അതല്ലാത്തത് പുറത്തിങ്ങനെ പ്രകടമാക്കി, അതിനെ സീനത്താക്കി, അതിനെ അലങ്കരിച്ച് മനോഹരമാക്കി, പുറമേക്ക് ഉഷാറാണ് പക്ഷെ ഉള്ളു മോശമാണെങ്കിൽ, ഉള്ളു കേടാണെങ്കിൽ അവനെ അള്ളാഹു വഷളാക്കുമെന്നാണ്. ഉള്ളിലെല്ലാ നിലക്കുമുള്ള മോശത്തരങ്ങൾ, പുറമെ ഉഷാറായി നടക്കുന്നു, ആളുകൾക്ക് മുമ്പിൽ മാന്യനാണ് എങ്കിൽ അള്ളാഹു അവനെ വഷളാക്കുമെന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളും പുറവും നന്നാകണമെന്നുള്ളത് അള്ളാഹു അൽ കാഫിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാകും എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മതിയാകുന്നവനാണ്, എല്ലാത്തിനും മതിയാകുന്നവനാണ് എന്ന് വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളും പുറവും നമ്മുടെ മനസ്സ് ശുദ്ധമാകണം എന്നാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്ന അധ്യാപനങ്ങളിലെല്ലാം അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണെന്നാണ്. നമ്മുടെ സുവറിലേക്കോ നമ്മുടെ രൂപത്തിലേക്കോ നമ്മുടെ ഭംഗിയിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്. വലാക്കിൻ അള്ളാഹ് യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅ്മാലിക്കും. അള്ളാഹു നോക്കുന്ന എവിടേക്കാണെന്നറിയോ? നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകുന്നതോടൊപ്പം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം. ഹൃദയം ശുദ്ധിയില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ കർമ്മങ്ങൾ അതിലൂടെ പൊളിഞ്ഞു പോകുമെന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ വഷളാക്കുകയും ചെയ്യും എന്നതാണ്. ജനങ്ങൾക്കിടയിൽ അവനെ വഷളാക്കും എന്നതും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ഈ അള്ളാഹു അൽ കാഫി എന്ന് പറയുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, അവൻ്റെ ഏതേത് ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും അവൻ തരണം ചെയ്യുന്ന ഏതേത് പ്രശ്നങ്ങളിലും അവൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, വിഷമങ്ങൾ അകറ്റാൻ, അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അവൻ ആഗ്രഹമുള്ളത് ലഭിക്കാൻ അള്ളാഹു നൽകാൻ തയ്യാറുള്ളവനാണ്, അവൻ നൽകുന്നവനുമാണ്. അതോടൊപ്പം അള്ളാഹുവിനറിയാം ഈ മനുഷ്യൻ എന്താണ് വേണ്ടത് എന്നത്. അപ്പൊ എനിക്കെന്താണ് വേണ്ടത്, എനിക്കെന്താണ് ഖൈറ് എന്നത് അള്ളാഹുവിനറിയാം. അത് നമ്മൾ എത്ര കണ്ട് ചോദിച്ചാലും നമുക്ക് ഖൈറായത് അള്ളാഹു നൽകും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൽ ചെറിയ ഭാഗം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്, ഒരു ആയത്തിൽ. അത് നമ്മളൊരു പക്ഷേ നല്ലത് എന്ന് വിചാരിക്കുന്നത് നമുക്ക് പക്ഷേ അത് മോശമായിരിക്കാം, അത് നമുക്ക് എതിരായിരിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് ഒരു മോശപ്പെട്ടതായി മാറിയേക്കാം. എന്നാൽ നമ്മൾ മോശപ്പെട്ടത് എന്ന് വിചാരിക്കുന്നത് നമുക്കത് ഖൈറായി മാറിയേക്കാം എന്നും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ അള്ളാഹു നമുക്ക് ഖൈറായത് നമുക്ക് നൽകും, നമുക്ക് ഷെറായത്, നമുക്ക് തടയേണ്ടത് അള്ളാഹു തടയും. അപ്പോൾ അള്ളാഹു മതിയാകുന്നവനാണ്, അൽ കാഫിയാണ് ഖൈറായത് നൽകുവാനും ഷെറായതിനെ തടയുവാനും. അള്ളാഹു മതിയാകുന്നവനാണ്, അല്ലാഹു അൽ കാഫിയാണ് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിൽ ഒരു വിശ്വാസിക്ക് അള്ളാഹു മതിയാകുന്നവനാണ്. അള്ളാഹു അൽ കാഫിയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ, അള്ളാഹു അൽ കാഫിയാണ് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭരമേൽപ്പിക്കുവാൻ, തവക്കുലേൽപ്പിക്കുവാൻ അള്ളാഹു അൽ കാഫിയാണ് മതിയാകുന്നവനാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോഴാണ്, ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോഴാണ്, ഈ രൂപത്തിൽ അള്ളാഹുവിൽ കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ആ നാമത്തെ അർത്ഥമാക്കുന്ന രൂപത്തിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മുടെ ദൗത്യം എന്താണ്? ആ റബ്ബിനെ കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പൂർണ്ണമായ തവക്കുൽ റബ്ബിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏതേത് പ്രശ്നങ്ങളുണ്ടെങ്കിലും റബ്ബിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ റബ്ബിനെ നമുക്ക് മതിയായവനാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു എല്ലാത്തിലും മതിയാകുന്നവനാണ്, എല്ലാത്തിലും സർവകാര്യങ്ങൾക്കും അള്ളാഹു മതിയാകുന്നവനാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചരിത്രങ്ങൾ നമുക്കെമ്പാടും അറിയാം. സഹാബിമാരെ പച്ചയായ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ അറുത്തുമാറ്റിയവർ, അതുപോലെ തന്നെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലിട്ട് അവിടെ നിന്ന് വലിച്ചിഴച്ച സംഭവങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. 3 വർഷക്കാലം മക്കയിലുണ്ടായിരുന്നിട്ട് നുബുവത്തിൻ്റെ 7-ാമത്തെ വർഷം മുതൽ 9-ാമത്തെ വർഷം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും വെറും പച്ചിലയും കിട്ടിയത് എന്താണോ അതും കഴിച്ച് ജീവിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രതിരോധത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രതിരോധത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. പല രൂപത്തിൽ മക്കയിലുള്ള മുശ്രിക്കുകൾ പ്രവാചകനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെയെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം പ്രവാചകനെ കളിയാക്കിയ സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല താങ്ങായിട്ടുണ്ട്, തണലായിട്ടുണ്ട്. ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഇൻ, കളിയാക്കുന്നയാളുകളുണ്ടല്ലോ അവരിൽ നിന്ന് പ്രവാചകരെ താങ്കൾക്ക് ഞാൻ മതിയാകുന്നവനാണ് എന്ന് താങ്ങായി തണലായി സമാധാനമായി ഞാൻ മതിയാകുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ച രംഗം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഓരോ ഗോത്രത്തിൽ നിന്നും ചില ആളുകളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പ്രവാചകനെ അങ്ങേയറ്റം ഇകഴ്ത്താൻ വേണ്ടിയുള്ള പണികളെടുത്ത മക്കയിലെ മുശ്രിക്കുകൾക്ക് മുമ്പിൽ വെച്ചാണ് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നത്. ബനു സഅദ് ഗോത്രത്തിൽ നിന്ന് അൽ അസ്വദ് ബിൻ മുത്തലിബ് എന്ന് പറയുന്ന വ്യക്തിയെയും ബനു സുഹ്ര ഗോത്രത്തിൽ നിന്ന് അൽ അസ്അദ് ബിൻ അബു യഹൂസ് എന്ന് പറയുന്ന വ്യക്തിയെയും ബനു മഖ്സൂം ഗോത്രത്തിൽ നിന്ന് അൽ വാലിദ് ബിൻ മുഗീറ എന്ന് പറയുന്ന വ്യക്തിയെയും അൽ ആസ് ബിൻ വലി എന്ന് പറയുന്ന വ്യക്തിയുമൊക്കെ ഇങ്ങനെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പ്രവാചകനെ ഇകഴ്ത്താൻ, പ്രവാചകനെ പ്രയാസപ്പെടുത്താൻ, ചില വ്യക്തികളെ മാത്രം പ്രത്യേകം അതിന് അഗ്രഗണ്യരായ ചില ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇറക്കി വിട്ടിരുന്നു. അങ്ങനെ പല രൂപത്തിലുള്ള നാവ് കൊണ്ടുള്ള എല്ലാ ശല്യങ്ങളും പ്രവാചകനെതിരെ അവർ ഇറക്കിവിട്ടപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയ ആയത്താണ് ഇന്നക ഫഈനക മുസ്തഹ്സിഇൻ. ഈ കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ വിഷയത്തിൽ പ്രവാചകരെ താങ്കളുടെ പ്രയാസങ്ങളിലെല്ലാം മതിയാകുന്നവൻ ഞാനാണ്. അവസാനം എന്താ സംഭവിച്ചത്? ഈ കളിയാക്കിയവർ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് അൽ അസ്വദ് ബിൻ മുത്തലിബ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ ജിബ്രിൽ അലൈഹിസ്സലാം ഒരു പച്ച ഇലയിട്ട് കാഴ്ച പോയ സംഭവമാണ് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. അസ്വദ് ബിൻ അബു യഹൂസ് എന്ന് പറയുന്ന വ്യക്തി ജിബ്രിൽ അലൈഹിസ്സലാം വയറിലേക്ക് വിരൽ ചൂണ്ടി വയർ വീർത്തു മരിച്ചുപോയി. അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവരുടെ അവസാനങ്ങൾ സംഭവിച്ചു എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. വലീദ് ബിൻ മുഗീറ കാലിലൊരു മുറിവേറ്റ് വീർത്ത് പൊട്ടി മരിച്ച സംഭവം ചരിത്രത്തിൽ പിന്നീട് വായിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയ, കളിയാക്കിയ ആളുകളുടെ മേൽ അള്ളാഹു നടപടിയെടുത്തു. അള്ളാഹു മതിയായവനാണ്. പ്രവാചകനെ ആശ്വസിപ്പിച്ചു, അതോടൊപ്പം പ്രവാചകനെ പ്രയാസപ്പെടുത്തിയ ആളുകൾക്കെതിരെ നടപടിയും എടുത്തു. അതാണ് അള്ളാഹു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമൂഹത്തെ, ഉമ്മത്തിനെ പ്രയാസപ്പെടുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അള്ളാഹു മതിയാകുന്നവനാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു നാടിനെ, അവിടെയുള്ള മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്നവർ, അവർക്കെതിരെ നടപടിയെടുക്കാൻ അള്ളാഹു മതിയാകുന്നവനാണ്. അവനൊന്നും കാണാതെ കേൾക്കാതെ പോകുന്നില്ല. അവർ ഒരുപക്ഷെ കുറഞ്ഞ കാലം ഇവിടെ ആസ്വദിക്കുന്നുണ്ടാകാം, മുസ്ലിമീങ്ങൾക്കെതിരെ മേൽക്കോയ്മ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അവർക്ക് മത്താ ഉൻ ഖലീൽ, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ ദുനിയാവിൽ. പക്ഷേ വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവർക്ക് വരാനിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവർ അറിയാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ പിടികൂടും, അവർക്ക് കൃത്യമായ ശിക്ഷകൾ നൽകും. അതുകൊണ്ട് വ്യസനിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. വിശ്വാസികൾക്ക് അള്ളാഹു മതിയാകുന്നവനാണ് വിജയം നൽകാൻ, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, പ്രശ്നങ്ങൾ മാറ്റാൻ. ഇതിനൊരു കാലയളവുണ്ടാവും, അത് അള്ളാഹു നിശ്ചയിച്ച സമയമുണ്ടാകും. ആ സമയമെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. അതുവരെ പല രൂപത്തിലുള്ള പരീക്ഷണം ഉണ്ടാകുമെന്ന് അള്ളാഹു പറഞ്ഞല്ലോ, വലനബ്ലുവന്നകും ബിശൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അവിടെ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഏകദേശം അഞ്ചാറ് കാര്യങ്ങൾ പരീക്ഷണത്തിൻ്റെ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് ഇതിലെല്ലാം ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സന്തോഷവാർത്ത നൽകുമെന്നാണ്, സ്വർഗം നൽകുമെന്നാണ്. അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ പ്രയാസങ്ങളുണ്ടോ ക്ഷമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം റബ്ബിലേക്ക് പ്രാർത്ഥിക്കുക, അവൻ മതിയാകുന്നവനാണ്. പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ, പ്രശ്നങ്ങൾ നീക്കാൻ, ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അള്ളാഹു മതിയാകുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല വീണ്ടും പറഞ്ഞത് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവ സമീഉൽ അലീം, അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ സംരക്ഷിക്കും, അവൻ മതിയാകുന്നവനാണ്. നിങ്ങളെ പ്രയാസങ്ങളിൽ നിന്ന്, ആ പ്രയാസങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ അവൻ മതിയാകുന്നവനാണ്. അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, ചരിത്രമെടുത്ത് വായിച്ചു നോക്കിയാൽ ബദർ യുദ്ധം അള്ളാഹു മതിയാകുന്നവനാണ് എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് അല്ലേ. ആയുധങ്ങളില്ലാതെ, ആയുധസജ്ജരായ ഒരു വലിയ മൂന്നിരട്ടി വരുന്ന സംഘത്തിന്റെ മുന്നിൽ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരായ ന്യൂനപക്ഷം വരുന്നയാളുകൾ, അവർ യുദ്ധം ചെയ്തു, അവരെ കീഴ്പ്പെടുത്തി. ശത്രു സൈന്യത്തെ മുസ്ലിം സൈന്യം കീഴ്പ്പെടുത്തി. അവിടെ അള്ളാഹു മതിയാകുന്നവനാണ് എന്ന് ബോധ്യപ്പെടുകയാണ് തവക്കുൽ ചെയ്തപ്പോൾ. റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചപ്പോൾ, എന്റെ റബ്ബന്റെ കൂടെയുണ്ടാകും, പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ സഹായിക്കാൻ അൽ കാഫിയായ അള്ളാഹു എന്റെ കൂടെയുണ്ടാകുമെന്ന് അവർ തീരുമാനിച്ച് വിശ്വസിച്ചുറപ്പിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് സഹായിയായി ഉണ്ടായി. ഇത് ചരിത്രത്തിൽ വലിയ സംഭവമാണ്. അതുപോലെ തന്നെ ഖന്ദക് യുദ്ധത്തിലും അഹ്സാബ് യുദ്ധത്തിലുമൊക്കെ ഇതൊക്കെ ഈ സംഭവങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു നൽകുന്നത് അള്ളാഹു അൽ കാഫിയാണ് എന്നാണ്. 10,000 വരുന്ന ശത്രു സൈന്യത്തിന്റെ മുന്നിൽ യുദ്ധം പോലും ചെയ്യാതെ ആ ശത്രുക്കളെ ആട്ടി ഓടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. രാത്രിയിലെ സൈന്യം, കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൈന്യത്തെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ സഹായിക്കുകയും അവിശ്വാസികളായ ആളുകളെ, ശത്രു സൈന്യത്തെ ആട്ടി ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വറദ്ദല്ലാഹു അല്ലദീന കഫറു, അള്ളാഹു സുബ്ഹാനഹു തആല അത്തരം കാഫിരീങ്ങളായ ആളുകളെ തിരിച്ചു മടക്കി അയച്ചു. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ രഹസ്യമായ ജുനൂദുകൾ കൊണ്ട്, അതായത് രഹസ്യമായ ശത്രു സൈന്യത്തിനെ അകറ്റാൻ, തിരിച്ചയക്കാൻ, ആട്ടിയകറ്റാൻ, ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചയക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സൈന്യത്തെ അയച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല തണുത്ത കാറ്റും ഇരുണ്ട രാവും അതിലെ സൈന്യം ആ ശത്രു സൈന്യത്തെ പിന്തിരിപ്പിച്ചു എന്നാണ്. ഈ രൂപത്തിൽ വിശ്വാസികളെ സഹായിക്കാൻ യുദ്ധം പോലും ചെയ്യാതെ ശത്രുവിൽ നിന്ന് സംരക്ഷണം നൽകിയ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ മതിയാകുന്നവനാണ്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, എന്നിട്ട് അല്ലാഹു പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ സൈന്യത്തെ അവനല്ലാതെ അറിയില്ല. അവൻ അയച്ച സൈന്യം മുസ്ലിമീങ്ങൾക്ക് സഹായമായിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്ക് യുദ്ധം ചെയ്യാതെ തന്നെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് പല സംഭവങ്ങൾ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ പ്രശ്നങ്ങൾ തീർക്കുവാനും എല്ലാവിധ പ്രതിസന്ധികൾ മാറ്റിത്തരുവാനും എല്ലാവിധ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുവാനും എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ നൽകുവാനും അൽ കാഫിയായ അള്ളാഹു നമുക്ക് മതിയാകുന്നവനാണ്. കുട്ടിയെ തരാൻ, രോഗങ്ങൾ മാറ്റാൻ, ഇന്ന് പല ആളുകളും മറ്റു പലതിൻ്റെയും പിന്നാലെയാണ്. ആൾ ദൈവങ്ങൾക്കു പിന്നാലെ, മരിച്ചുപോയ മഹാന്മാരുടെ പിന്നാലെ, ഔലിയാക്കളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുടെ പിന്നാലെയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ചോദ്യം പ്രസക്തമാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമയ്ക്കല്ലാഹു പോരെ. നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം, മതി എന്ന് പറയാൻ സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിജയമുള്ളത്. അള്ളാഹു അൽ കാഫി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെല്ലാ ആവശ്യങ്ങളും റബ്ബിലേക്ക് മാത്രം സമർപ്പിച്ചുകൊണ്ട്, റബ്ബിനോട് മാത്രം ചോദിച്ചുകൊണ്ട്, അള്ളാഹു മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഉള്ളും പുറവും നന്നാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, വളരെ ആഴത്തിലുള്ളൊരു പഠനത്തിൻ്റെ സെഷനാണ് ഇപ്പോൾ അവസാനിച്ചത്. അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് അബ്ദുറഊഫ് അൽ ഹിക്കമി ആയിരുന്നു. അള്ളാഹുവിൻ്റെ മഹത്തായ നാമമായ അൽ കാഫി, മതിയായവൻ എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്നത്. ഈ ഒരു സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒന്നാണ് കഥ കേൾക്കുക എന്നത്. റേഡിയോ വൈബ്സിൽ അടുത്തതായി നമ്മൾ പോകുന്നത് കഥ പറയാം എന്ന പ്രോഗ്രാമിലേക്കാണ്. കുഞ്ഞിക്കുരുവിയുടെ പറക്കൽ എന്ന കഥയുമായി അബ്ദുസ്സലാം വീട്ടി നമ്മോടൊപ്പം ചേരുന്നു കഥ പറയാം പ്രോഗ്രാമിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് ഒരിടത്ത് ഒരു കുഞ്ഞിക്കുരുവിയുണ്ടായിരുന്നു. കുറച്ചധികം വികൃതിയായിരുന്നു അവൾ. കുറച്ച് കുറുമ്പൊക്കെ കുട്ടികൾക്കുണ്ടാകുന്നത് കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ കുഞ്ഞിക്കുരുവി അതിൻ്റെ അമ്മ പറയുന്നതേ അനുസരിക്കില്ല. അതെപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടിക്കുമെന്ന് അവൾ മനസ്സിലാക്കിയതുമില്ല. കുഞ്ഞിക്കുരുവി പറക്കാൻ പഠിച്ചു കഴിഞ്ഞതേയുള്ളൂ. അവൾ അമ്മയോട് ഇര തേടാൻ പോകുമ്പോൾ തന്നെ കൂടി കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു. വാശി പിടിക്കാൻ തുടങ്ങി. മോളെ, നീ പറക്കാൻ പഠിച്ചിട്ടേയുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ വന്നാൽ നിനക്ക് വഴി തെറ്റിപ്പോകും. മാത്രമല്ല, അധിക ദൂരം പറക്കാൻ നിനക്കിപ്പോൾ കഴിയില്ല, അമ്മ കുരുവി പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും പറക്കാൻ പറ്റും. കുഞ്ഞിക്കുരുവിയുണ്ടോ? സമ്മതിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അമ്മക്കുരുവി അവളെയും കൂടെ കൂട്ടി. ആദ്യമായി കാട് കാണുന്ന കുഞ്ഞിക്കുരുവി ഓരോ സ്ഥലവും നോക്കി ആസ്വദിച്ചുകൊണ്ട് പറക്കാൻ തുടങ്ങി. അമ്മക്കുരുവി തൻ്റെ ഒപ്പം തന്നെ പറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ അനുസരിച്ചില്ല. എന്തെങ്കിലും കാഴ്ച കണ്ട് അവൾ പിന്നിലായി പോകും. പിന്നെ അമ്മക്കുരുവി തിരികെ വന്ന് വിളിക്കണം. ഇങ്ങനെയായാൽ വഴിതെറ്റുമെന്ന് അമ്മക്കുരുവി പലവട്ടം പറഞ്ഞു. പക്ഷെ കുഞ്ഞിക്കുരുവിയുണ്ടോ കേൾക്കുന്നു? വീണ്ടും കുഞ്ഞിക്കുരുവി പിന്നിലായിപ്പോയി. ഇത്തവണ അവൾക്ക് ശരിക്കും വഴിതെറ്റി. തെറ്റായ ദിശയിലേക്ക് പറന്നു തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ തനിക്ക് വഴിതെറ്റിയെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മക്കുരുവിയെ എങ്ങും കാണുന്നുമില്ല. കുറേ പറന്നു ക്ഷീണിച്ചവൾ ഒരു മരക്കൊമ്പിൽ പറന്നു ചെന്നിരുന്നു. അമ്മയെ കാണാതെ അവൾ പേടിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു തത്തമ്മ അതുവഴി വന്നത്. തത്തമ്മ കുരുവിക്കുഞ്ഞിനെ കണ്ട് അടുത്തു ചെന്ന് വിവരമന്വേഷിച്ചു. കുഞ്ഞിക്കുരുവി കരഞ്ഞുകൊണ്ട് തത്തമ്മയോട് തൻ്റെ അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞു. തത്തമ്മ അവൾ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് അവളുടെ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് അവളെ എത്തിച്ചു കൊടുത്തു. അവിടെ ചെന്നപ്പോൾ മകളെ കാണാതെ സങ്കടപ്പെട്ടിരിക്കുന്ന അമ്മക്കുരുവിയെയാണ് കണ്ടത്. മകളെ കണ്ടതും അമ്മക്കുരുവിക്ക് സമാധാനമായി. അമ്മക്കുരുവിയും കുഞ്ഞിക്കുരുവിയും തത്തമ്മയോട് നന്ദി പറഞ്ഞു. അനുസരണക്കേട് കൊണ്ട് കുഞ്ഞിക്കുരുവി ഒരു പാഠം പഠിച്ചു. ഇനിയൊരിക്കലും അമ്മയെ അനുസരിക്കാതിരിക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു. കുട്ടികളെ, കുഞ്ഞിക്കുരുവിയുടെയും തത്തമ്മയുടെയും കുഞ്ഞിക്കുരുവിയുടെ തള്ളപ്പക്ഷിയുടെയും ഒക്കെ കഥ. നമ്മളെന്താണ് കഥയിൽ നിന്ന് പഠിക്കേണ്ടത്? നമ്മൾ ഇതുപോലെ ചിലപ്പോൾ കുഞ്ഞിക്കുരുവിയെപ്പോലെ അനുസരിക്കാതെ പല അബദ്ധത്തിലും ചെന്ന് ചാടാറുണ്ടോ? എന്തിനാ നമ്മൾ മറ്റുള്ളവരെ അനുസരിക്കുന്നത്? മുതിർന്നവരെ, പ്രത്യേകിച്ചു നമ്മുടെ ഉമ്മമാരെയും നമ്മുടെ ഉപ്പമാരെയും അധ്യാപകരെയും ഒക്കെ നമ്മൾ അനുസരിക്കുന്നത് എന്തിനാ? നമ്മൾ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അവസാനം കുഞ്ഞിക്കുരുവിക്ക് പറ്റിയതുപോലെ നമ്മളെവിടെയോ ചെന്ന് പെട്ടുപോകും. പിന്നെ നമുക്കാകെ വിഷമമാവും അല്ലേ? അതുകൊണ്ട് മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണം എന്നൊരു സന്ദേശം കൂടി ഈ കുഞ്ഞിക്കുരുവിയുടെ കഥയിൽ നമുക്ക് കിട്ടാനുണ്ട്. മനസ്സിലായല്ലോ? മറ്റൊരു കഥയുമായിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാഹ്, കഥയൊക്കെ എല്ലാവരും കേട്ടല്ലോ. പ്രത്യേകിച്ച് കുട്ടികളുടെ രക്ഷിതാക്കളായിട്ടുള്ള ശ്രോതാക്കളോട് പ്രത്യേകം പറയുകയാണ്, ഇത്തരം കഥകളിലൂടെ കുട്ടികൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളേണ്ടുന്ന ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ അത്തരമൊരു പ്രോഗ്രാം കേൾക്കാനിരിക്കുമ്പോൾ കയ്യിലൊരു ചെറിയ പുസ്തകവും ഒരു പേനയുമൊക്കെ, നോട്ട് പുസ്തകവും പേനയുമൊക്കെ കയ്യിൽ കൊടുത്തിട്ട് എന്താണ് ഇന്ന് കഥയിൽ കേട്ടതിൻ്റെ അതിൻ്റെ അകക്കാമ്പ്, അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന പിന്നെ കാര്യം എന്താണ് എന്നുള്ളത്, ഗുണപാഠം എന്താണ് എന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ കുട്ടികളോട് പറയാൻ വേണ്ടിയിട്ട് പറയാം. ഒപ്പം അവർക്ക് മാത്രമായി വൈകുന്നേരത്ത് നടക്കുന്ന ലൈവ് പ്രോഗ്രാമിൽ കുട്ടികളെ അവരുടെ അത്തരം അനുഭവങ്ങളോ അതല്ലെങ്കിൽ കഥയെക്കുറിച്ചുള്ള അനുഭവക്കുറിപ്പുകളോ ഒക്കെ അവതരിപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ കുഞ്ഞിക്കുരുവിയുടെ പറക്കൽ, അതാണ് അബ്ദുസലാം വീട്ടി നമ്മളുമായി നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി റേഡിയോ വൈബ്സിൽ നമ്മളേറെ കാതോർക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സ്നേഹക്കൂട്. ഖ കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കളോട് എന്ന വിഷയവുമായി പ്രൊഫസർ കെ പി സഹദ് ആൻഡ് അബ്ദുൽ ജബ്ബാർ വിളത്തൂർ നമ്മോടൊപ്പം ചേരുന്നു.
0: മാഷാല്ലാ, സ്നേഹക്കൂട് എന്നും പീസ് റേഡിയോയുടെ ഒരു പീക്ക് പ്രോഗ്രാമായിട്ട് അതല്ലെങ്കിൽ ഒരു ഐക്കണായിട്ട് തന്നെ ഏറ്റെടുത്ത ശ്രോതാക്കൾ ഏറ്റെടുത്ത ഒരു പ്രോഗ്രാമാണ്. കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി എന്ന ആ ഒരു ടൈറ്റിലാണ് അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ വർത്തമാനത്തിലാണ് നമ്മൾ സ്നേഹക്കൂടിനെ പരിചയപ്പെടാറുള്ളത്. അതെ, രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ കുട്ടികളും ഉമ്മമാരും പ്രത്യേകിച്ച് വാപ്പമാരും അമ്മായി അമ്മമാരും മരുമക്കളും ഒക്കെ എല്ലാവരും ഒരു കുടുംബകങ്ങളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പിന്നെ ഭാഗത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന അവരുടെ അവർ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളും വിട്ടുവീഴ്ചകളും അതോടൊപ്പം തന്നെ ക്ഷമയും കാരുണ്യവും എല്ലാം ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായ രൂപത്തിൽ നമുക്ക് വരച്ചു കാണിക്കുന്ന സ്നേഹക്കൂടിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കേട്ടത് കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കളോട് വളരെ പ്രസക്തമായ ചില ചർച്ചകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പ്രൊഫസർ കെ പി സാദ്, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുൽ ജബ്ബാർ വിളത്തൂർ. പീസ് റേഡിയോ വൈബ്സിൽ ഇനി അൽ ഉസൂൽ പ്രോഗ്രാമിൻ്റെ പേര് പറയുന്ന സൂചിപ്പിക്കുന്ന പോലെ തന്നെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങളെ ഇസ്ലാമിക അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രോഗ്രാം കേൾക്കുകയാണ്. ഉസൂലുൽ ഫിഖ്, ചില അടിസ്ഥാന പാഠങ്ങൾ. ഇതിൻ്റെ 3 എപ്പിസോഡുകൾ മുൻകഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിൻ്റെ 4 ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോട് സംസാരിക്കുക.
2: മാഷാല്ലാ, റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ അവസാനമായി നമ്മൾ കേട്ടത് അൽ ഉസൂൽ, അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ച ഉസൂലുൽ ഫിഖീൻ്റെ ചില അടിസ്ഥാന പാഠങ്ങൾ ഭാഗം 4 ഇതുവരെ നാം കേട്ടത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നിങ്ങളെ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, പീസ് റേഡിയോ അതിൻ്റെ തുടക്കം മുതലുള്ള പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഇന്ന് സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹദ് സാറാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഒരു പലതവണ നിങ്ങളുമായി പീസ് റേഡിയോ വഴിയും അല്ലാതെയുമൊക്കെ സംവദിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. മോങ്ങം അൻവാറുൽ ഇസ്ലാം അറബി കോളേജ്, വുമൻസ് അറബി കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു ഫാമിലി കൗൺസിലർ കൂടിയായ പ്രൊഫസർ സഹദ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പീസ് റേഡിയോ സ്നേഹക്കൂട്, നിങ്ങൾക്കറിയാം, കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം. നമ്മളിവിടെ വികൃതി കുട്ടികൾ എന്നൊരു പ്രോഗ്രാം പേസ് റേഡിയോ വഴി നിങ്ങളിലേക്ക് എത്തുകയുണ്ടായി. അതിൽ ചെറിയ കുട്ടികളുടെ വികൃതികളും അതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളുമൊക്കെ ഡോക്ടർ ജവഹർ മുനവറായിരുന്നു ആ ഒരു പ്രോഗ്രാം എടുത്തത്. അതിൻ്റെ ഫീഡ്ബാക്കുകൾ പലതും വന്നു. അതിനുശേഷം പല വ്യക്തികളുമായി നമ്മൾ കാണുമ്പോഴൊക്കെ തമാശയ്ക്ക് അവർ പറയാറുണ്ട്, വികൃതി കുട്ടികൾ ഇപ്പോൾ വലുതായി, കൗമാരമായി, ഇനി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണ്ടേ എന്നൊക്കെ തമാശ രൂപത്തിൽ പറയാറുണ്ട്. പല ഫീഡ്ബാക്കുകളും വരാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ എന്നതാണ്. അതൊരു വലിയ വിഷയമാണ്. നമ്മുടെ റേഡിയോ സംവിധാനം വഴി, അതായത് റേഡിയോയിലൂടെ ഇതിനെ എത്രത്തോളം നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് എനിക്ക് അറിയില്ല. സാറാണത് പറയേണ്ടത്. എന്നാൽ കഴിവിൻ്റെ പരമാവധി സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളിൽ നിന്ന് വന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സാറിനെ ഒരിക്കൽ കൂടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ സാറേ, ടീനേജർ എന്നാൽ എന്താണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്താണ് ടീനേജർ എന്ന്? പണ്ട് കാലത്തൊന്നും നമ്മളിങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല, ടീനേജുകൾ എന്നുള്ളതൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മളെ ചെറുപ്പകാലത്തൊക്കെ. ഇപ്പോൾ ഈ ടീനേജർ എന്നുള്ള വിഷയം എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് ആ ഒരു പദം വന്നത് എന്നൊന്ന് വിശദീകരിക്കാം.
6: ടീനേജ് എന്ന് പറയുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് ടീനേജ് എന്ന് സാധാരണ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ കുട്ടികളുമായിട്ട് പെരുമാറേണ്ടത്. പ്രത്യേകിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായം കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ കൗമാരത്തിലുള്ള കുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
5: ഈ ഒരു പ്രത്യേക ഏജ് പറയുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ? 13 മുതൽ 19 വരെ ഉള്ള ഒരു ഏജ് എന്നത് ടീനേജിന് കാണുന്നുണ്ടല്ലോ, അതിനൊരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കൗമാരത്തിൻ്റെ ആ ഒരു സമയത്തിൽ നമ്മൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു പുരുഷ ഒരു ബോയ് അല്ലെങ്കിൽ ഗേളിലുണ്ടാവുന്നതെന്ന് പറയാമോ?
6: കൗമാരത്തിൽ പ്രവേശിക്കുന്ന ഒരു കുട്ടി ബാല്യം ഓവർകം ചെയ്ത് ആ ഒരു പ്രായത്തിലെത്തുന്ന സന്ദർഭത്തിൽ പ്രധാനമായിട്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. നമുക്കറിയുന്നത് പോലെ ഹോർമോൺ ചേഞ്ചസ്സാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അത് പെൺകുട്ടികളിലാണെങ്കിലും ആൺകുട്ടികളിലാണെങ്കിലും സ്വാഭാവികമായിട്ട് ആ ഒരു പക്വത എത്തുന്ന ആ പ്രായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരാഗ്രഹിക്കുന്നത് സ്വതന്ത്രമായ ഒരു വ്യക്തിത്വം തനിക്കുണ്ട്, അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രീഡം തങ്ങൾക്ക് ലഭിക്കണമെന്ന അതിയായ ആഗ്രഹം ഈ പ്രായത്തിൽ കുട്ടികൾക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈകാരികത ഏറ്റവും കൂടുതൽ തളം കെട്ടി നിൽക്കുന്ന, വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന, ഉമ്മയും ഉപ്പയും പറയുന്ന കാര്യങ്ങളോട് ഒരു റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, അതായത് പറയുന്നതിനെ അനുസരിക്കുന്നതിന് ബദൽ പറയുന്ന കാര്യങ്ങളോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതം പൊതുവെ ഈ പ്രായത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ
5: പല രക്ഷിതാക്കളും പറയുന്നത് കേൾക്കാറുണ്ട്, എൻ്റെ കുട്ടി പറഞ്ഞത് കേൾക്കുന്നില്ല, പറഞ്ഞത് എന്താണ്, നിങ്ങളെ പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള ഒരു കാരണം, ഈ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള കാരണം എന്താണ്?
6: നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ, രക്ഷിതാക്കൾ കൃത്യമായ അറിവ് സമ്പാദിക്കേണ്ട മേഖലയാണ് കൗമാരം. കാറ്റും കോളും നിറഞ്ഞ പ്രായം എന്നാണ് സൈക്കോളജിസ്റ്റുകൾ സാധാരണ അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. കാരണം പാരൻസിനോട്, രക്ഷിതാക്കളോട് ഒരു തരം അകൽച്ച പാലിക്കുകയും ഫ്രണ്ട്സിനോട്, സുഹൃത്തുക്കളോട് ഏറ്റവും നല്ല ഒരു സാമീപ്യം കാണിക്കുകയും ചെയ്യുന്ന പ്രായമാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സ്വതന്ത്രമായ ചിന്ത, തൻ്റെ അസ്തിത്വം എന്താണ്, തൻ്റെ വ്യക്തിത്വം എന്താണ്, താൻ എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് ഈ പ്രായത്തിൽ അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ പാരൻസ് പറയുന്ന കാര്യങ്ങളോട് ഒപ്പോസ് ചെയ്യാനാണ് അവർ ഇഷ്ടപ്പെടുക. മനസ്സറിഞ്ഞുകൊണ്ടല്ല അവരങ്ങനെ പെരുമാറുന്നത്, പക്ഷേ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഈ ബയോളജിക്കൽ ചേഞ്ചസ്, ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ, അത് ആൺകുട്ടികളിലാണെങ്കിലും പെൺകുട്ടികളിലാണെങ്കിലും അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജനും അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ആ ഒരു ഹോർമോണും ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളാണത്. പ്രത്യേകിച്ച് ഈ പ്രായം എന്ന് പറയുന്നത് ഒരു മെച്യൂറിംഗ് ഏജാണ്. മെച്യൂറിംഗ് ഏജ് എന്ന് പറഞ്ഞാൽ അവർ പക്വതയിലേക്ക് എത്തുകയാണ്. ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ ശബ്ദത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അവർക്ക് സെക്സ്വലായിട്ടുള്ള, ലൈംഗികമായിട്ടുള്ള വിഷയങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം
5: വേറെ രീതിയിലായിരിക്കും,
6: അതെ, അവർക്ക് മെൻസ്ട്രേഷൻ ആരംഭിക്കുക എന്നുള്ളത്, അതായത് ആർത്തവം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അവർക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ, ഇതൊക്കെ തന്നെ ഈ രക്ഷിതാക്കളോടുള്ള പ്രതികരണത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം മാറുന്ന ഒരു അവസ്ഥ കാണും. അതുകൊണ്ടാണ് അവർ ഏറിയ സമയവും കണ്ണാടിക്ക് മുമ്പിൽ നോക്കാനും മുടി ചീകാനും അതുപോലെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനും അവര് ശ്രദ്ധിക്കുന്നത്.
5: ഇപ്പോഴാണെങ്കിൽ മൊബൈലിൽ നോക്കി ഫോട്ടോ എടുക്കാനും ഒക്കെ,
6: അതെ, ആ ഒരു സെൽഫ് എസ്റ്റീമിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അവര് ഫോട്ടോ നിരന്തരം എടുക്കുക എന്നുള്ളതും അതിനെ അസസ് ചെയ്യുക എന്നുള്ളതും, പ്രത്യേകിച്ച് ഒരു സെൽഫി കൺസെപ്റ്റിലേക്ക് അവര് മാറാനുള്ള കാരണം അതാണ്.
5: ഇപ്പൊ രക്ഷിതാക്കൾ ഈ ഒരു സന്ദർഭത്തിൽ, രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞല്ലോ, എന്താണ് രക്ഷിതാക്കളുടെ അറിവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
6: രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞാല് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പാരന്റിങ്. പാരന്റ് എന്നുള്ളത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അത് കൃത്യമായ അറിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഭംഗിയായി നിർവഹിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പാരൻസ് ഒരു പാരന്റായിത്തീരുക എന്നുള്ളതല്ലാതെ തങ്ങളുടെ കുട്ടികളെ മനഃശാസ്ത്ര സമീപനത്തോടുകൂടി ഏറ്റവും ബുദ്ധിപരമായി എങ്ങനെ വളർത്തണം എന്നുള്ള ട്രെയിനിങ് പരിശീലനമൊന്നും യഥാർത്ഥത്തിൽ പാരൻസിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ശരിക്കുള്ള ഒരു എഡ്യൂക്കേഷൻ, അവയർനെസ്, ബോധവൽക്കരണം ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്.
5: ശരിയാണ് സാറേ, ഇവിടെ ഒരു സംശയം വരുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ പണ്ട് കാലത്തും ഇതേപോലെ പാരന്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അന്നും രക്ഷിതാക്കളും കുട്ടികളും ഉണ്ടായിരുന്നില്ലേ. എന്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പാരന്റിംഗ് എന്നുള്ള ഒരു അറിവ് പ്രത്യേകിച്ച് വേണം എന്നുള്ളത്, അത് കുട്ടികൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റാണോ, എന്താണത് അതുകൊണ്ട് ഉദ്ദേശിച്ചത്?
6: അതായത് നിങ്ങൾ ചോദിച്ചത് പണ്ട് ഇതേ ടീനേജേഴ്സിനെ നമ്മൾ വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു, ഇന്നത്തെ ടീനേജേഴ്സിനെ മാനേജ് ചെയ്യുന്ന
5: പ്രത്യേക അറിവൊക്കെ വേണമെന്നുള്ളത് സാർ
6: പറഞ്ഞു. അതായത് ഇവിടെ ഒരു വലിയ മാറ്റം സാങ്കേതിക വിദ്യയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പണ്ട് ഒരു കുട്ടിക്കുള്ള വിവരമല്ല ഇന്ന് അറിവിന്റെ ഒരു വിസ്ഫോടനമുണ്ടായ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് IT മേഖലയിൽ, സാങ്കേതിക വിദ്യാ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികളും ഹൈലി അഡ്വാൻസ്ഡ് ആണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അറിയേണ്ടതില്ലാത്ത വിഷയങ്ങൾ
5: അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
6: അതുകൊണ്ട് തന്നെ കുട്ടികളെ പിന്നെ അടക്കി നിർത്തുക അല്ലെങ്കിൽ ഒതുക്കി വെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ കുട്ടികളിൽ വൈകാരികത ഉണർത്തുന്ന, കുട്ടികളുടെ വൈകാരികത ഉണർത്തുന്ന സെക്സ്വൽ സ്റ്റിമുലൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള കാഴ്ചകളും കേൾവികളും
5: കൂടുതലാണ്
6: ഇന്ന് കൂടുതലാണ്. ഒന്ന്, അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ഐറ്റംസും അതിനെ ഉത്തേജനം നൽകുന്നതാണ്. അതാണ് ഒരു
5: ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പണ്ട് ഏതെങ്കിലും അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കാണുക കേൾക്കുക ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ പ്രയാസപ്പെട്ട്, ഇപ്പോൾ ഒരു പിന്നെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരാളെ ഒരു കള്ളു കുടിച്ച ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി പിന്നെ കണ്ട് മനസ്സിലാക്കണം അങ്ങനെ കള്ളു കുടിച്ച ആളുണ്ട്. ഇപ്പോഴങ്ങനെയല്ല, നമ്മളെ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അത്ര വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു കാലമുണ്ടെന്നാണ് പറഞ്ഞു തന്നത്.
6: അതായത് ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി കുട്ടികൾക്ക് ഒന്നും മറയിടാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥയുണ്ട്. കാരണം നമ്മൾ സ്വകാര്യമായി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ തൃഷ്ണയുള്ള, അന്വേഷണ സന്നദ്ധതയുള്ള കുട്ടികൾ ഇതൊക്കെ പോയി അന്വേഷിച്ച് കണ്ടെത്തുന്നു. കാരണം എല്ലാം അവരുടെ വിരൽ തുമ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളെ പാരന്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള റിസ്ക് ഉള്ള
5: സ്വാഭാവികമായിട്ട് നമ്മൾ അറിവ് കൂട്ടുക എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ അവരെ മാനേജ് ചെയ്യേണ്ട എല്ലാ അറിവുകളും പിന്നെ സ്വായത്തമാക്കിയിട്ട് അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക അല്ലെ.
6: അതങ്ങനെയാണല്ലോ, ഏതൊരു കാര്യവും നമ്മൾ നന്നാക്കിയെടുക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് നമ്മൾ സ്വായത്തമാക്കുക നിർബന്ധമാണ്.
5: പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അറിവ് വേണം എന്നുള്ളതാണ് സാർ പറഞ്ഞത്.
6: നിർബന്ധമായിട്ടും, കാരണം പാരന്റ്സ് ഇപ്പോൾ ഒരു LKG കുട്ടിയെ സ്കൂളിൽ പറഞ്ഞേക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ മുമ്പ് കിട്ടിയ വിവരങ്ങളല്ല, അവര് ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഒരു LKG പഠിക്കുന്ന കുട്ടികളെ പോലും പാരന്റ് ചെയ്യണമെങ്കിൽ പാരന്റിന് നല്ല വിവരം വേണമെന്നാണ് നിരീക്ഷണങ്ങൾ, പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്.
5: പിന്നെ നമ്മൾ അടുത്തൊരു എനിക്കൊരു സംശയം തോന്നുന്നത്, പലപ്പോഴും നമ്മൾ കുട്ടികളെ ഉപദേശിക്കാറുണ്ടല്ലോ, ഈ ഉപദേശങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ ഉപദേശിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്?
6: നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതായത് ഈ പ്രായത്തിൻ്റെ ചില സവിശേഷതകൾ അല്ല, ഈ സവിശേഷതയിൽ പെട്ടതാണ് ഏതൊരു കാര്യത്തെയും ചോദ്യം ചെയ്യുക എന്നുള്ളത്. ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ്, റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, ക്യൂരിയോസിറ്റി, കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ. പലപ്പോഴും പാരൻസ് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു റോൾ മോഡൽ അവർക്ക് മിസ്സിംഗ് ആവുന്നുണ്ട്. അതായത് കുട്ടികൾ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ ചെയ്യുന്നതിലാണ്. നമ്മുടെ ജീവിതത്തിൽ മാതൃക കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ സ്വകാര്യമായിട്ട് പാരൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾ പല വിഷയങ്ങളിലും പാരൻസിന് എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യുകയും ചെയ്യും, ചോദ്യം ചെയ്യുകയും ചെയ്യും. ആ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തേത് ഉപദേശിക്കുക എന്നുള്ളത് ഈ പ്രായത്തിൽ കുട്ടികൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം ഉപദേശം എന്നുള്ളത് ഈ കുട്ടിയെ ഏറ്റവും നല്ല റൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മമാണെങ്കിൽ പോലും ഈ കുട്ടികൾ മെച്ചുവേർഡ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ വരും വരായ്മകളെ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു കലം കമഴ്ത്തി വെള്ളം പാരുന്നതിന് തുല്യമാണ്. അത് അവരുടെ ചെവിയിലേക്കോ അവരുടെ മനസ്സിലേക്കോ കയറൂല.
5: പിന്നെന്താ മാർഗം?
6: മാർഗം എന്ന് പറയുന്നത് അവരോട് ഏറ്റവും ഗുണകാംക്ഷയോടുകൂടി ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡിൽ, അതായത് ഒരു സൗഹൃദ ഭാവത്തോടുകൂടി അവരെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
5: പണ്ടത്തെ ആ ഒരു നമ്മൾ പിന്നെ ഭയങ്കര ശിക്ഷ കൊടുക്കുക എന്നുള്ളതിൽ അപ്പുറം
6: അല്ല. കാരണം എന്താ പറയുക, ഇന്ന് കുട്ടികൾക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, ബിക്കോസ് നമ്മളൊക്കെ തന്നെ ബിസിയാണ്. ഇപ്പൊ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ജോലിയുള്ള പേരൻസ് ആണെങ്കിൽ അവര് എൻഗേജ്ഡ് ആണ്, അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻഗേജ്ഡ് ആണ്. പിന്നെ ക്ഷീണിച്ച് അവശരായിട്ടാണ് വീട്ടിലേക്ക് വരിക. വീട്ടിൽ വരുന്ന സമയത്ത് ഈ കുട്ടികളുടെ പരാതികളും പരിഭവങ്ങളും ഒന്ന് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും രക്ഷിതാക്കൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരുടെ സ്ട്രെസ്, ഇവരുടെ ടെൻഷൻ വർദ്ധിക്കുകയാണ്. ഈ സ്ട്രെസ്സിനെ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ് മാഫിയാസൊക്കെ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങളെ, പിരിമുറുക്കത്തെ അയവ് വരുത്താൻ അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ ഡ്രഗ്സ് എന്ന് ഇതിൻ്റെ മാഫിയകൾ പരിചയപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ട് കുട്ടികൾ അത് ഒരു തവണ രുചിച്ചു നോക്കുകയാണ്. കാരണം സെൻസ് ഓഫ് അഡ്വഞ്ചർ എന്നുള്ളത് ഈ പ്രായത്തിൻ്റെ, റിസ്ക് എടുക്കുക എന്നുള്ളത് ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനെ വരും വരായ്മ അവർ ചിന്തിക്കില്ല. അതുകൊണ്ട് ഒരു തവണ എങ്ങാനും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചു.
5: ഈ സാറി പറഞ്ഞതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ വളരെയധികം കരുതലോടെ ഇരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വീട്ടുകാർ രക്ഷിതാക്കൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളൊരു ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റും?
6: തീർച്ചയായും. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അംഗീകാരം എന്നുള്ളത്. അപ്പോൾ അവരുടെ പ്രായത്തെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി ഒരു പാരന്റ് ചെയ്യേണ്ട സംഗതി. അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കുക, റെസ്പെക്ട് ചെയ്യുക, അവരുമായിട്ട് വിഷയങ്ങൾ കൂടിയാലോചിക്കുക. എനിക്കും ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം.
5: ഇത് പറയുമ്പോൾ ഒന്നും കൂടി വിശദമായി പറയാൻ ഏതെങ്കിലും ഒരു ഉദാഹരണം, സാറിൻ്റെ ഒരുപാട് കൗൺസിലിംഗ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഒരു കുട്ടിയെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ രക്ഷിതാക്കൾ വിചാരിക്കേണ്ട നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നായിരിക്കും, പക്ഷേ കുട്ടിയെ സംബന്ധിച്ചോളം അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണ സഹിതം പറയാൻ പറ്റുമോ?
6: തീർച്ചയായിട്ടും. ഈ അടുത്ത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസ്, അതായത് ഒരു പിതാവ്, ആ പിതാവ് ആദർശ രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, പ്രബോധന പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ കൗമാരത്തിലുള്ള 18-19 വയസ്സുള്ള ഈ കുട്ടി ഡിഗ്രിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ വേഷവിധാനം, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ തന്നെ ആദർശനിഷ്ഠയുള്ള ജീവിതം നയിക്കുന്ന ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കും.
5: ശരിയാണ്.
6: ഫോർ എക്സാമ്പിൾ, ഒരു ബർബുണ്ട ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവന്റെ വേഷവിധാനം പറഞ്ഞല്ലോ,
5: അവർക്ക്
6: ശരിക്കും മറക്കാത്ത രൂപത്തിലുള്ള ഒരു ഡ്രസ് കോഡ്, ഉപ്പയുടെ മുമ്പിൽ അവനെ അത് ഒരു കാഷ്വൽ ഡ്രസ് ആയിട്ട്
5: ഉപയോഗിക്കുകയാണ്.
6: അവന് ഡിസ്റെസ്പെക്ട് ആയിട്ടൊന്നും അല്ല, പക്ഷേ അത്തരം കാര്യങ്ങളെ മാത്രം നെഗറ്റീവായിട്ടുള്ള സ്ട്രോക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ഉപ്പയിൽ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പയും മകനും തമ്മിൽ എപ്പോഴും വഴക്കാണ്. അപ്പോ
5: നല്ല അന്തരീക്ഷം ഇല്ലാതാവും.
6: അതായത് അവൻ നമസ്കരിച്ചിട്ടുണ്ടോ, അവന് പിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ. നമ്മൾ സാധാരണ പറയുമല്ലോ അവന്റെ പിന്നിൽ സൈക്കിൾ എടുത്തു കൂടുക. അതായത് ഇവന്റെ പ്ലസ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവനെ അപ്രീസിയേറ്റ് ചെയ്യാൻ പാരന്റ് റെഡിയല്ല. നേരെ മറിച്ച് അവന്റെ കുറ്റങ്ങൾ കണ്ടെത്തി അത് പർവ്വതീകരിച്ച് പറയാന് പാരന്റ് വില്ലിംഗുമാണ്. ഇത് കോൺഫ്ലിക്ട് വർദ്ധിപ്പിച്ചു. മാത്രവുമല്ല, ഈ കക്ഷിയെ കുറിച്ച് പിന്നെ ഞാൻ അറിയുന്നത് അവൻ ഡ്രഗ്സിന്റെ ഉപയോഗം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വീട്ടില് മനസ്സമാധാനം കിട്ടാത്ത ഒരു സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഫ്രണ്ട്സിന്റെ സ്വാധീനം കൊണ്ട് ഇത്തരം ഡ്രഗ് മാഫിയയിലേക്ക് അവർ പോകാനുള്ള സാധ്യത.
5: ഇവിടെ ആ പിതാവ് എന്തായിരുന്നു ചെയ്യേണ്ടത്? ശരിക്ക് ആ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള ആ പിതാവ് എന്തായിരുന്നു ആ കുട്ടിയെ അവൻ ഡ്രസ്സ് ഉപയോഗിക്കുന്ന ഡ്രസ്സ് അവർക്ക് മറയാത്തൊരു ഡ്രസ്സാണ് എന്നുള്ളതാണല്ലോ അവൻ്റെ ബേസിക് ആയിട്ടുള്ള വിഷയം സാറ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു രക്ഷിതാവ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത് ട്രീറ്റ് ചെയ്യേണ്ടത്?
6: അല്ല, രക്ഷിതാവ് ആദ്യം മനസ്സിലാക്കേണ്ടത് രക്ഷിതാവിനിപ്പോൾ 40-ഓ 45-ഓ 50-ഓ

0: അപ്പൊ ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് രക്ഷിതാവ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും.
1: ഇപ്പൊ സാറ് ഇപ്പൊ പറഞ്ഞ ഒരു പോയിന്റ് റെക്കഗ്നൈസേഷൻ ആണ്, നമ്മളൊരു കുട്ടി റെക്കഗ്നൈസ് ചെയ്യുക എന്നതാണ് സാറ്
0: പറഞ്ഞത്,
1: സ്വീകരിക്കുക,
0: അംഗീകരിക്കുക.
1: രക്ഷിതാവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന്. അടുത്തത് എന്താണ്?
0: അതുപോലെ തന്നെ രക്ഷിതാവിൽ നിന്ന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ട അർഹമായ പരിഗണന കൊടുക്കുക എന്നുള്ളത്. പരിഗണന എന്ന് പറഞ്ഞാല് കുട്ടികളുടെ നീഡ്സ് എന്ന് പറഞ്ഞാല് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ നീഡ്സ് ഉണ്ട്, സാമൂഹ്യമായ ആവശ്യങ്ങളുണ്ട്, മാനസികമായ ആവശ്യങ്ങളുണ്ട്. അവനിപ്പോ ഈ പ്രായത്തിൽ, അവന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ലൈസൻസ് പോലും അവന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവൻ ആഗ്രഹിക്കും എനിക്കൊരു ബൈക്ക് വേണമെന്ന്. അപ്പൊ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ബൈക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല. എന്നാൽ പോലും കുട്ടി ഒരു കാര്യം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കുട്ടിയെ മുഖവിലക്കെടുക്കാൻ, കൺസിഡർ ചെയ്യാൻ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സഹിഷ്ണുത,
1: ആ
0: ഒരു ക്ഷമ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇത്തരം കോൺഫ്ലിക്ട് വർദ്ധിപ്പിക്കുന്നത്.
1: അത്തരം ഘട്ടങ്ങളിലൊക്കെ വളരെ ശാസ്ത്രീയമായി അതിനെ കൈകാര്യം ചെയ്യണം. ഒറ്റയടിക്ക് ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ അവനെ ബോധ്യപ്പെടുത്തണം എന്നല്ലേ?
0: അതായത് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ബിഹേവിയറും ഡിഫൻഡ് ആയിരിക്കും, ഒപ്പോസിംഗ് ആയിരിക്കും. കാരണം വീട് വിട്ട് ഇറങ്ങുക. ഇപ്പൊ ഈ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് എന്റെ അടുത്ത് വന്നത് അധ്യാപകനായിട്ടുള്ള ഉപ്പയാണ്. ആ അധ്യാപകനായ ഉപ്പയുടെ സ്കൂളിലാണ് ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പോൾ തന്നെ മറ്റധ്യാപകര് ഈ കുട്ടിയോട് ഒരു പ്രത്യേക രൂപത്തിലാണ് പെരുമാറുന്നത്. ഇത് അവന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. കാരണം അവന്റെ ഉപ്പ സ്കൂളിൽ അധ്യാപകനായതുകൊണ്ട് തന്നെ അവന്റെ ഉപ്പയെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ടീച്ചേഴ്സ് പോലും ഇവനോട് കമന്റ് ചെയ്യുന്നത്. ഈ ഓവർ കെയറിങ്ങും അണ്ടർ കെയറും രണ്ടും പ്രശ്നമാണ്. അമിതമായ പരിഗണന കൊടുക്കുക എന്നുള്ളതും തീരെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതും രണ്ടും പ്രശ്നമാണ് എന്നാണ് നമ്മള് മനസ്സിലാക്കേണ്ടത്.
1: ഇപ്പൊ രണ്ട് പോയിന്റ് ആണ് സാറ് പറഞ്ഞത്. ഒന്ന് നമ്മൾ പരിഗണിക്കണം, ഒന്ന് നമ്മൾ അവിടെ റെസ്പെക്ട് ചെയ്യണം. ഇത് ഇതിനു പുറമെ രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
0: രക്ഷിതാവിന്റെ റോള് എന്ന് പറഞ്ഞാല് ഒരു ചെറിയ ഇന്റർവ്യൂ ഉണ്ടോ ക്ലാസ് ഉണ്ടോ ഒന്നും തീരുന്നില്ല.
1: എന്നാലും
0: ഒരു രക്ഷിതാവിന് ആ കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സാരമായ പങ്ക് വഹിക്കേണ്ട, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കറക്റ്റ് ഗൈഡൻസ് ആണ്. ഒരു കുട്ടിയുടെ ലക്ഷ്യം നിർണയിക്കുന്നതിൽ പോലും ഒരു രക്ഷിതാവിന് കൃത്യമായ ധാരണ വേണം. എന്റെ കുട്ടിയുടെ അഭിരുചി കണ്ടെത്താൻ, താല്പര്യ മേഖല കണ്ടെത്താൻ, അതൊന്നും ഇന്ന് പലപ്പോഴും സംഭവിക്കില്ല. രക്ഷിതാക്കൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും അവരിഷ്ടപ്പെട്ട കോഴ്സിൽ അവർ കൊണ്ടുപോയിട്ട് നിർബന്ധം ചുമത്തിക്കൊണ്ട് ചേർത്താറുണ്ട്. ഇവിടെ കുട്ടിയുടെ അഭിരുചിയും താല്പര്യവും ഇഷ്ടവും സാമ്പത്തിക ഭദ്രത ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കുട്ടികളെ കോഴ്സിന് പോലും ചേർത്തുന്നത്.
1: ഗൈഡൻസ് എന്നുള്ളതാണ് വലിയൊരു
0: ഗൈഡൻസ് എന്ന മാർഗനിർദ്ദേശം.
1: അപ്പൊ രക്ഷിതാവിന് മൂന്നാമത്തെ പോയിന്റ് ഏറ്റവും വലിയതായിട്ടുള്ളത് ഗൈഡൻസ്.
0: അത് എല്ലാ വിഷയത്തിലും ഇപ്പൊ രക്ഷിതാക്കൾക്ക് ധാരണ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അറിവ് ഇല്ലാത്ത വിഷയങ്ങളിൽ അറിവുള്ള പണ്ഡിതരുമായിട്ടും സ്കോളേഴ്സുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവില്ല അത്തരത്തിലുള്ള ആളുകൾ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം.
1: അപ്പൊ ഈ ഒരു മൂന്ന് പോയിന്റുകളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനിയും പോയിന്റുകളുണ്ട്, പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെങ്കിലും പറയാനുണ്ടോ? രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട,
0: ഒരു കുട്ടിക്ക് അവന്റെ വളർച്ചയിൽ നിർബന്ധമായിട്ടും രക്ഷിതാവ് കൊടുക്കേണ്ടത് സപ്പോർട്ട് ആണ്, അല്ലെങ്കിൽ സ്കഫോൾഡിംഗ് എന്നാണ് സാധാരണ പറയാ. അതായത് പടിപടിയായിട്ടാണ് ഓരോ കുട്ടിയും വളർന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ദേ കമ്മിറ്റ് എറേഴ്സ്, അവരുടെ എടുത്ത് മിസ്റ്റേക്സ് ഉണ്ടാവും. ഒരു മിസ്റ്റേക്സ് വരുമ്പോ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന അതേ മനോഭാവം ഒരിക്കലും അവരിൽ നിന്നുണ്ടാവുന്ന നന്മയുടെ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവാറില്ല. അതായത് അതിന് എൻകറേജ്മെന്റും അപ്രീസിയേഷനുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീസിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു അംഗീകാരം കിട്ടാത്തതാണ് ഇന്ന് പലപ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കാരണമായി തീരുന്നത്.
1: അപ്പൊ നമ്മുടെ നാല് പോയിന്റാണ് സാർ ഇവിടെ പറഞ്ഞത്. ഒന്ന്, അവരെ റെസ്പെക്ട് ചെയ്യണം. രണ്ട്, അവരെ അംഗീകരിക്കണം. മൂന്ന്, അവരെ പിന്നെ സപ്പോർട്ട് ചെയ്യണം. അവരെ പരിഗണിക്കണം. ഇത്രയും കാര്യങ്ങളല്ലാതെ നമ്മൾ ഒരു രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തൊക്കെ പോയിന്റുകളാണുള്ളത്?
0: നമുക്കറിയോ, നമ്മളുടെ രക്ഷിതാക്കൾക്ക് ഇന്ന് നഷ്ടപ്പെടുന്ന വലിയൊരു സംഗതി, ബിസിനസ് ചെയ്യുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ബിസിനസ്സിൽ അയാൾ എൻഗേജ്ഡ് ആണ്. ആ ഡ്യൂട്ടി കൂടി മൊത്തത്തിൽ പാരന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഉമ്മമാർക്കാണ് കൊടുക്കുക. സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ, PTA മീറ്റിംഗിൽ പോലും സാധാരണ പോകുന്നത് ഉമ്മമാരാണ്. ഈ ഉപ്പ മനസ്സിലാക്കി

0: ക്കുന്ന വിഷയം എന്താ വെച്ചാൽ, ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, പാർപ്പിടം ഒരുക്കുന്നു, ഇടക്ക് വേണമെങ്കിൽ ടൂറൊക്കെ കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ഇതൊക്കെ മതി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നത് പലപ്പോഴും കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ നമുക്ക് ബോധ്യമായ കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് വേണ്ടത് ഉപ്പയുടെയും ഉമ്മയുടെയും ഏറ്റവും പ്രിയപ്പെട്ട പ്രീഷ്യസായ സമയമാണ്. അതായത് നമ്മൾക്ക് ഏറ്റവും മൂല്യമുള്ള സമയം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുമായിട്ട് ഒന്നിച്ചിരിക്കുക, സംസാരിക്കുക, മനസ്സ് തുറക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇവർക്കിടയിൽ നടന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടും.
1: ഈ തിരക്കിനിടയിലുള്ള ഒരു പിതാവ് അതെങ്ങനെ അത് സ്വായത്തമാക്കുക, അല്ലെങ്കിൽ എങ്ങനെ അതിനുള്ള വഴികൾ, ടിപ്സ് എന്തൊക്കെയാണെന്ന്?
0: വളരെ എളുപ്പമല്ലേ? അതായത് അത് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായ കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ നടപ്പിലാക്കുന്നത്, സമയത്തിനുള്ള ഒരു മാനേജ്മെന്റ് നമ്മൾ ശീലിച്ചാൽ മതി.
1: ടൈം മാനേജ്മെന്റ്
0: ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള വലിയ ഒരു മിസ്സിംഗ് എന്താണ്, സമയത്തിന് പ്രാധാന്യം പഠിപ്പിച്ച ഒരു സമുദായത്തിലെ അംഗങ്ങൾ സമയപാലനത്തിന്റെ വിഷയത്തിൽ വളരെ പുറകിലാണ്. അതുകൊണ്ട് കറക്റ്റ് ടൈം മാനേജ്മെന്റ് സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാനും അവരെ പാരന്റ് ചെയ്യാനും ഓരോ രക്ഷിതാവിനും സാധിക്കും. രാവിലെ നേരത്തെ എപ്പോൾ എഴുന്നേൽക്കണം, എത്ര സമയം പ്രാർത്ഥനകൾ ചൊല്ലണം, പഠനം എത്ര മണിക്കൂർ വേണം, എല്ലാ കാര്യത്തിലും രക്ഷിതാവിന് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വീട്ടില് ആ സമയപാലനം കൊണ്ട് ഗുണപരമായ മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്.
1: നമ്മുടെ സമയം അവരുടെ കൂടെ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ, ഈവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ,
0: വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്നറിയോ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്
1: പലപ്പോഴും കാണാറില്ല.
0: ഇന്ന് ഇപ്പോ ആരാധനാ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ മുസ്ലിം സഹോദരങ്ങൾ, അവര് അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവര് അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചാണ് ആ വിഷയത്തിൽ പോവാറുള്ളത്. നേരെ മറിച്ച് ഒരു മുസ്ലിം പാരന്റ് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ബാപ്പ മുന്നിൽ പോകുണ്ടാവും, ഉമ്മ വേറെ ഒഴുക്കിണ്ടാവും, മക്കൾ അവരുടെ റൂട്ടിലുണ്ടാവും. എന്നാൽ ഒരു ടുഗദർനെസ് എന്നുള്ളത് സഹജീവനത്തിന്റെ ബാലപാഠങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സംഗതിയാണ്.
1: സംഗതി അങ്ങനത്തെ ഫാമിലി ഉണ്ടാവും, പക്ഷെ ഇല്ലാത്ത കേസാണ് ഇപ്പൊ സാറ് പറഞ്ഞത് അല്ലേ. നമ്മള് മാക്സിമം സമയം നമ്മൾ ഒരുമിച്ചിരിക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നതാണ് അതിന്റെ അതിലൊരു വഴി.
0: അത് അത് മുഖേന ഒരുപാട് നന്മകളുണ്ട്. ഇപ്പൊ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം, പിരിമുറുക്കം, റിലാക്സ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ് ഒന്നിച്ചുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത്, ആ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉപദേശിക്കാൻ പോകരുത്. പലപ്പോഴും പാരന്റ്സ് ചെയ്യുന്ന ഒരു അബദ്ധം എന്താന്ന് വെച്ചാൽ, എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുക. അത് നന്മയല്ല.
1: എപ്പോ ഉപദേശിക്കണം എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ്.
0: പ്രത്യേകിച്ച് ഈ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അവർ ഏറ്റവും വെറുക്കുന്ന കാര്യം ഉപദേശമാണ്. എന്നാൽ ഫ്രീ ഓഫ് കോസ്റ്റ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഉപദേശമാണ്. ഇവിടെയാണ് രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കേണ്ടത്. എപ്പോഴാണ് ഉപദേശിക്കേണ്ടത് അല്ലെ? ആ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ലുഖ്മാൻ അലൈഹിസ്സലാം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, അതൊന്നും നമുക്ക് അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. കാരണം പലപ്പോഴും നമ്മുടെ മാനസിക സമ്മർദ്ദം നമ്മള് മക്കളോടാണ് പൂർത്തീകരിക്കാറുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രിയകരമായി, ഏറ്റവും നല്ല അഭിസംബോധനത്തോടുകൂടി കുട്ടികളോട് സംസാരിക്കാനും പെരുമാറാനും നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മൾ നമ്മുടെ മനസ്സിനെ കടിഞ്ഞാൻ ഇടണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.
1: എനിക്ക് തോന്നുന്നത് നമ്മളൊരു രക്ഷിതാവ്, ഒരു ടീനേജർ വീട്ടിലുള്ള രക്ഷിതാവ് ഏതൊക്കെ രീതിയിൽ കരുതിയിരിക്കണം എന്നുള്ളതിന്റെ ഏതാനും പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തു. ഇനി ആ വിഷയത്തിൽ വേറെ ഏതെങ്കിലും പോയിന്റുകൾ?
0: മറ്റൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങൾ അത് കുട്ടികളുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന ആളുകൾ ഉണ്ടാവും, പ്രായം ചെന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കണം. ഇന്ന് വല്യപ്പമാരോടും വല്യമ്മമാരോടൊന്നും സംസാരിക്കാൻ പോലും ടാബ്ലറ്റും അതുപോലെ മൊബൈൽ ഫോണും ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് സാധിക്കില്ല. കാരണം ഏത് സമയവും കുട്ടികൾ അവരുടെ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം മോഡേൺ എക്യുപ്മെന്റ്സിലാണ്, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിലാണ്. അതുകൊണ്ട് ഒരു പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് പ്രായം ചെന്നവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള ബോധപൂർവമായ ശ്രമം ഓരോ രക്ഷിതാവും നടത്തണം എന്നാണ്.
1: ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടീനേജേഴ്സിന്റെ ഇഷ്യൂ പറഞ്ഞാൽ ടീനേജേഴ്സിനല്ല ഇഷ്യൂ, രക്ഷിതാക്കൾക്കാണ് ഇഷ്യൂ.
0: എന്താണ് സംശയം? ഞാന് കുറച്ചു ദിവസം മുമ്പ് ഒരു രക്ഷിതാവിൽ നിന്നുണ്ടായ വളരെ മോശപ്പെട്ട ഒരനുഭവം, ഒരു ഉമ്മ എന്നെ വിളിച്ചു പറയാണ്. ആ ഉമ്മ വിളിച്ചു പറയുന്നത് 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്കൂളിൽ പോകുന്ന സന്ദർഭത്തിൽ അവളുടെ ചുരിദാറ് അല്പം ഉയർന്നിട്ടുണ്ട്. അതൊരു ഫാഷന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി അത് ചെയ്യുന്നത്. വഴിയിൽ വെച്ച് ഉപ്പ ഇത് കാണുകയും വീട്ടിൽ പോയിട്ട് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ മോൾ അത് അനുസരിച്ചില്ല, അനുസരിക്കാതെ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയപ്പോ വാപ്പ കുട്ടി അവിടുന്ന് കൊണ്ടുവന്നിട്ട് നമുക്കറിയാലോ എന്താ പിന്നെ അവിടെ നടക്കുക എന്നുള്ളത്. ആ രൂപത്തിൽ വളരെ മോശമായിട്ട് കുട്ടിയോട് പെരുമാറി.
1: കുറച്ചുകൂടി ടാക്ട്ഫുള്ളി ആയിട്ട് ചെയ്യേണ്ട,
0: അതായത് കുട്ടിയുടെ പ്രായത്തിൽ കുട്ടിയെ സ്വാധീനിക്കുന്നത് പാരന്റ്സിനേക്കാൾ കൂടുതൽ അവരുടെ പിയർ ഗ്രൂപ്പാണ്, സ്കൂളിലുള്ള കാലാവസ്ഥയും സാഹചര്യങ്ങളുമാണ്. ഈ സ്കൂൾ അന്തരീക്ഷമാണ് ഈ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് അത്തരം കുട്ടികളോട് വളരെ ഗുണകാംക്ഷയോടുകൂടി, ക്ഷമയോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യം.
1: ഇവിടെ സാറ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ വ്യക്തമാണ്. അതായത് ഒരു കുട്ടി അങ്ങനെ എന്തെങ്കിലും റോങ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ആ കുട്ടിയുടെ വസ്ത്രം ഇസ്ലാമികമല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, അപ്പോൾ അതിനാ കുട്ടിയെ ബോധ്യപ്പെടുത്തുക, എന്നിട്ട് അത് നല്ല രീതിയിൽ മാറ്റിയെടുക്കുക എന്നല്ലാതെ നമ്മൾ ഒരു പിന്നെ ഒരു ഭയങ്കര ഒരു വാളെടുത്ത് വെട്ടുന്ന
0: ഒരു ഹിറ്റ്ലർ ആറ്റിറ്റ്യൂഡ് നല്ലതല്ല. പാരന്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സ്ട്രിക്ട് പാരന്റിങ് കൊണ്ട് പലപ്പോഴും കുട്ടികൾ വഴി തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാനപ്പെട്ട കാരണം റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ് ആണ് ഈ ടീനേജിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് രക്ഷിതാവ് പിന്നെ കുട്ടിയുടെ മനഃശാസ്ത്രം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല രക്ഷിതാക്കൾക്കും കുട്ടിയുടെ മനഃശാസ്ത്രം അറിയില്ല, അതാണ് പല അബദ്ധങ്ങളും.
1: അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഓവറോൾ വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീനേജറുടെ എന്താണ് ടീനേജർ എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ടീനേജർ എന്താണെന്നും അവരുടെ അവസ്ഥകൾ എന്താണെന്നുള്ളതും ഒരു ചെറിയ രൂപം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾ എന്തൊക്കെ രീതിയിൽ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതും ഇവിടെ നമ്മൾ പറഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കുറേ ചോദ്യങ്ങൾ ഉണ്ട്, അത് നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡിൽ ചെയ്യാമെന്ന് കരുതുന്നു. ഈയൊരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വന്നതിനും ഇങ്ങനെ ശ്രോതാക്കളുമായി സംവദിച്ചതിനും എല്ലാവിധ സന്തോഷവും അറിയിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാ അല്ലാ, സ്നേഹക്കൂട് എന്നും പീസ് റേഡിയോയുടെ ഒരു പീക്ക് പ്രോഗ്രാമായിട്ട് അതല്ലെങ്കിൽ ഒരു ഐക്കണായിട്ട് തന്നെ ഏറ്റെടുത്ത ശ്രോതാക്കൾ ഏറ്റെടുത്ത ഒരു പ്രോഗ്രാമാണ്. കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി എന്ന ആ ഒരു ടൈറ്റിലാണ് അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ വർത്തമാനത്തിലാണ് നമ്മൾ സ്നേഹക്കൂടിനെ പരിചയപ്പെടാറുള്ളത്. അതെ, രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ കുട്ടികളും ഉമ്മമാരും പ്രത്യേകിച്ച് വാപ്പമാരും അമ്മായി അമ്മമാരും മരുമക്കളും ഒക്കെ എല്ലാവരും ഒരു കുടുംബകങ്ങളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പിന്നെ ഭാഗത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന അവരുടെ അവർ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളും വിട്ടുവീഴ്ചകളും അതോടൊപ്പം തന്നെ ക്ഷമയും കാരുണ്യവും എല്ലാം ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായ രൂപത്തിൽ നമുക്ക് വരച്ച് കാണിക്കുന്ന സ്നേഹക്കൂടിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കേട്ടത് കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കളോട് വളരെ പ്രസക്തമായ ചില ചർച്ചകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പ്രൊഫസർ കെ പി സാദ്, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുൽ ജബ്ബാർ വിളത്തൂർ. പീസ് റേഡിയോ വൈബ്സിൽ ഇനി അൽ ഉസൂൽ. പ്രോഗ്രാമിൻ്റെ പേര് പറയുന്ന സൂചിപ്പിക്കുന്ന പോലെ തന്നെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങളെ ഇസ്ലാമിക അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രോഗ്രാം കേൾക്കുകയാണ്. ഉസൂലുൽ ഫിഖ് ചില അടിസ്ഥാന പാഠങ്ങൾ. ഇതിൻ്റെ 3 എപ്പിസോഡുകൾ മുൻകഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിൻ്റെ 4 ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോട് സംസാരിക്കുക.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻ അൽഹംദുലില്ലാ അല്ലദീ ഖലഖ ഫസവ്വ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഫിഖിന്റെ അടിസ്ഥാനപരമായ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ പഠിച്ച നിയമമാണ് അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്, അഥവാ ഒരു ലക്ഷ്യത്തിലേക്കുള്ള അഥവാ ലക്ഷ്യങ്ങളുടെ വിധി തന്നെയായിരിക്കും അതിലേക്കുള്ള മാർഗങ്ങൾക്കുമുണ്ടാവുക എന്നുള്ളതാണ്. അതിൻ്റെ ചില സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മഖ്സദുകൾ, ഏതൊക്കെയാണ് അടിസ്ഥാനപരമായ വിധികൾ, ആ വിധികൾ ഉണ്ടാകാൻ ആവശ്യമായ സംഗതികൾ, അവക്കും അടിസ്ഥാനപരമായ വിധിയുടെ വിധി തന്നെയായിരിക്കും. അതിൻ്റെ ഭാഗമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഒരു നിയമമാണ് മാല യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. വാജിബായ ഒരു കാര്യം, അത് പൂർത്തിയാകാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം വാജിബായിരിക്കും എന്നുള്ളത്. മാല യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഒരു സംഗതി, ഒരു വാജിബായ കാര്യം പൂർത്തിയാകുവാൻ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ആ കാര്യവും ഈ വാജിബ് എന്ന ഹുക്മിൻ്റെ പരിധിയിലാണ് വരിക. ഇത് ഉസൂലുൽ ഫിഖ്ഹിൻ്റെയും ഫിഖ്ഹിൻ്റെയും ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ വളരെ അടിസ്ഥാനപരമായ ഒരു സംഗതിയായി ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിത്യജീവിതത്തിൽ നമ്മളുമായി കൊണ്ട് ഏറെ ബന്ധമുള്ള ഒരു നിയമം കൂടിയാണ് ഇത്. കാരണം നിത്യജീവിതത്തിൽ ദിവസേന ഒരുപാട് വാജിബുകൾ ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ ആ വാജിബ് പൂർത്തിയാകണമെങ്കിൽ ഏതൊക്കെ സംഗതികൾ ഉണ്ടാവണമോ അതും വാജിബായിരിക്കും. ചില ഉദാഹരണങ്ങളിലൂടെ ഇത് വ്യക്തമാക്കാം. നമസ്കാരം, നമസ്കാരം അഞ്ചു നേരം ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ്. നമസ്കാരത്തിൽ യാതൊരു ഇളവുകളും രോഗികൾക്കോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിട്ടില്ല. നമസ്കാരം ഒഴിവാക്കുന്ന ഇളവ്, ചുരുക്കാം, ജമ്മാക്കി നമസ്കരിക്കാം, ഇതൊക്കെ ഇളവുകളാണ്. എങ്കിലും നമസ്കാരം പാടെ ഉപേക്ഷിക്കുന്ന ഒരു ഇളവില്ല. അതുകൊണ്ട് തന്നെ നമസ്കാരം പൂർത്തിയാവണമെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ടാവണം. ഉദാഹരണം, തൊഹാറത്ത്, വുളു, ശരീരശുദ്ധി നമസ്കാരത്തിന് ആവശ്യമാണ്. ശരീരശുദ്ധിയില്ലാതെ നമസ്കാരം ശരിയാവുകയില്ല, പൂർണ്ണമാവുകയില്ല. അപ്പോൾ നമസ്കാരത്തിൻ്റെ വിധി എന്താണ്? നിർബന്ധമാണ്. ആ നമസ്കാരം നിർബന്ധമായത് ശരിയാവണമെങ്കിൽ അയാൾക്ക് ശുദ്ധി ആവശ്യമാണ്. അപ്പോൾ ശുദ്ധിയുടെ വിധി എന്താണ്? വാജിബാണ്. എന്തുകൊണ്ട്? മാല യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഒരു വാജിബ് ഏത് കാര്യം കൊണ്ടാണോ പൂർണ്ണമാവുന്നത് ആ കാര്യവും വാജിബായിത്തീരും. അപ്പോൾ തഹാറത്തിൻ്റെ, ശരീരശുദ്ധിയുടെ, വുളുവിൻ്റെ ഹുക്മെന്താണ്? നിർബന്ധം. അത് പ്രത്യേകമായി ശറഇൽ നസ്സിൽ വരണം എന്നില്ല, എങ്കിൽ കൂടി അത് നിർബന്ധമായി അതിൻ്റെ ഹുക്മ് മാറുന്നതാണ്. ഇനി തൊഹാറത്ത് മാത്രമാണോ? സുത്ര, നമസ്കാരം ഒരു മറയിലേക്ക് തിരിഞ്ഞുകൊണ്ടാവണം, അപ്പോഴാണ് നമസ്കാരം പൂർണ്ണമാവുക. അപ്പോൾ അതിൻ്റെ വിധിയും നിർബന്ധമാണ്. ഇമാം സഅദി അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടൽ, ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ലാതെ നമസ്കാരം ശരിയാവുകയില്ല. അപ്പോൾ നമസ്കാരത്തിൽ ഖിബ്ലയിലേക്ക് തിരിയുക എന്നതിൻ്റെ വിധി വാജിബാണ്. എന്തുകൊണ്ട്? നമസ്കാരം വാജിബാണ്. ആ വാജിബ് പൂർത്തിയാവണമെങ്കിൽ ഖിബ്ലയിലേക്ക് മുന്നിടേണ്ടതുണ്ട്. മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. നമസ്കാരത്തിൻ്റെ മറ്റു ഷർത്തുകളും അങ്ങനെ തന്നെയാണ്. റുക്കുവാണെങ്കിലും സുജൂദാണെങ്കിലും അതുപോലെ തന്നെ മറ്റു റുക്കുനുകളും ഷർത്തുകളുമെല്ലാം അപ്രകാരം തന്നെ. ഇനി നമസ്കാരത്തിൽ ഒരു മനുഷ്യൻ നിർബന്ധമായും ചെല്ലേണ്ട കർമ്മങ്ങളുണ്ട്, ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, പറയേണ്ട പ്രാർത്ഥനകളുണ്ട്, ദിക്റുകളുണ്ട്. നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധികൾ, ഹുക്മുകളുണ്ട്. ഇതിൻ്റെ എല്ലാം വിധി എന്താണ്? നിർബന്ധമാണ്. നമസ്കാരം ഫാത്തിഹയില്ലാതെ ശരിയാവുകയില്ല. ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാത്തിഹയില്ലാതെ നമസ്കാരമില്ല. അപ്പോൾ ഫാത്തിഹ നമസ്കാരത്തിൽ ഉണ്ടാകണം, നിർബന്ധമാണ്. ആ ഫാത്തിഹ നമസ്കാരത്തിൽ ഉണ്ടാകണമെങ്കിൽ അവൻ ഫാത്തിഹ സൂറത്ത് പഠിച്ചിരിക്കണം. അപ്പോൾ ഫാത്തിഹ സൂറത്ത് ഒരാൾക്ക് പഠിക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ ഓരോരുത്തർക്കും പഠിച്ചെടുക്കൽ നിർബന്ധമായി. മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ് എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി ഇമാം നവവി തൻ്റെ ഷർഹു മുഹദ്ദബിൽ വിശദീകരിച്ചതായി കാണാം. ഈ ഫാത്തിഹ സൂറത്ത് അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് കുറച്ചെങ്കിലും അയാൾക്ക് മനഃപ്പാടമില്ല എങ്കിൽ അയാൾ അതേസമയം അയാൾക്ക് നോക്കി ഓതാൻ കഴിയും. അയാളുടെ കയ്യിൽ മുസ്ഹഫ് ഇല്ല എങ്കിൽ എന്തു വേണം? ആ മുസ്ഹഫ് അയാൾ പണം കൊടുത്ത് വാങ്ങണം. ആ വാങ്ങുക എന്ന പ്രവർത്തനം അയാൾക്ക് നിർബന്ധമാണ്. എന്തുകൊണ്ട്? മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ് എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി അങ്ങനെ മുസ്ഹഫ് ഒരാൾ വാങ്ങി, അതിൽ അയാൾക്ക് നോക്കി ഓതാം. അങ്ങനെ നോക്കി ഓതല്ല അയാൾക്ക് നിർബന്ധമാണ്. ഫാത്തിഹ സൂറത്ത് ലഭിക്കണം. ഇനി ഫാത്തിഹ സൂറത്ത് ഒരു മനുഷ്യന് പഠിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അയാളെക്കൊണ്ട് ഫാത്തിഹ സൂറത്ത് അയാൾക്കറിയാൻ സാധിക്കുകയില്ല എങ്കിൽ അതിന് പകരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ അയാൾ പഠിക്കണം. അയാൾക്ക് നിർബന്ധമാണ്. മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ഈ രീതിയിൽ പണ്ഡിതന്മാർ ഒരുപാട് സംഗതികൾ, യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഇബാദത്തുകളുമായി കൊണ്ട് നേർക്കുനേരെ ബന്ധപ്പെടുന്ന ഒരു നിയമമാണിത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരാൾക്ക് നമസ്കാരത്തിൻ്റെ സമയമായി, നമസ്കരിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ അയാൾക്ക് വുളു എടുക്കണം. പറഞ്ഞല്ലോ, മാലായത്തിമുൽ വാജിബില്ലാ ബിഹി ഫഹുവ വാജിബ്. അതേസമയം വുളു എടുക്കുവാൻ അയാളുടെ കയ്യിൽ വെള്ളമില്ല. വെള്ളമില്ലാത്ത അവസ്ഥയിൽ അയാൾക്ക് നമസ്കാരത്തിൻ്റെ സമയമായി എങ്കിൽ അയാൾ എന്തു ചെയ്യണം? നമസ്കാരം ഉപേക്ഷിക്കാൻ പാടുണ്ടോ? പാടില്ല. അയാൾ വെള്ളം അന്വേഷിക്കണം. ലസിമുഹു തലബുഹു ഫിൽ മവാദിഉ അല്ലദി യർജു ഹുസൂലു ഫിഹാ. ഇമാം സഅദി അതങ്ങനെയാണ് വിശദീകരിച്ചത്. എവിടെയൊക്കെയാണോ വെള്ളം ലഭിക്കുക, അതിനുള്ള സാധ്യത എവിടെയെല്ലാമുണ്ടോ അയാൾ അത് അന്വേഷിച്ച് കണ്ടെത്തണം. എവിടെയൊക്കെയാണ് വെള്ളത്തിന് സാധ്യതയുള്ളത് അയാൾ അതന്വേഷിച്ച് കണ്ടെത്തണം. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതായിക്കൊണ്ട് കാണാം. ഫഇല്ലം തജിദു മാഅൻ, നിങ്ങൾ വെള്ളം കണ്ടില്ല എങ്കിൽ എന്ന് അല്ലാഹു പറഞ്ഞല്ലോ. അപ്പോൾ വെള്ളം കണ്ടില്ല എന്ന് പറയണമെങ്കിൽ അയാൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഒരന്വേഷണവും നടത്താതെ അയാൾ വെള്ളം കണ്ടില്ല എന്ന ഹുക്മിലേക്ക് അയാളെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. വനഫിയുൽ വുജൂദി യദുല്ലു അല തലബി, കണ്ടില്ല എന്ന് പറയണമെങ്കിൽ അയാൾ അതിന് അന്വേഷിക്കണം. ഇനി അന്വേഷിച്ച ഒരു മനുഷ്യൻ അയാൾക്കത് കണ്ടില്ല എന്ന് പറയാം. നേരെ മറിച്ച് എൻ്റെ മുമ്പിൽ ഒരു വെള്ളം ഇരിക്കുന്നിടത്ത് ഇരുന്നിട്ട് ഞാൻ വെള്ളം കണ്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഇബ്നു ഉസൈമീൻ പറയുന്നു, ഇദാ ഇത് ലാ യുഖാലു ലിൽ ഇൻസാനിൽ ജാലിസ് ഇന്നഹു ലം യജിദ്, വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിരുന്ന് അന്വേഷണം നടത്താത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ വെള്ളം കാണാത്തവനാണെന്ന് പറയാൻ പറ്റില്ല. ഒബിനാ അൽ അലഹ ദാലിക ലൗകാനിൽ ഇൻസാനു യഅലം അന്ന ഹാദിഹിൽ അർ ലൈസ ഫിഹ മാഉൻ വല ആബാർ വലം യകുൻ ഹുനാക അംതാർ ഫഇന്നഹു ലാ യൽസമുഹു ത്വലബ്. എന്നാൽ അവനൊരു സ്ഥലത്തെത്തിപ്പെട്ടു, അവിടെ ഒരു വെള്ളമോ ഒരു പുഴയോ ഒരു കിണറോ വെള്ളത്തിൻ്റെ അരുവികളോ ഒന്നുമില്ല, അവിടെ മഴയും പെയ്യുന്നില്ല, അങ്ങനെയുള്ളൊരു സ്ഥലമാണ് എന്നവൻ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ അവന് അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, അവന് തയമ്മം ചെയ്യാം. പക്ഷേ തയമ്മം ചെയ്യുന്നതിൻ്റെ മുമ്പ് അവൻ വെള്ളം അന്വേഷിക്കൽ നിർബന്ധമാണ്. മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ഇനി ഒരു മനുഷ്യന് വെള്ളം ഉണ്ട് അഥവാ അവൻ്റെ കയ്യിലല്ല മറ്റൊരാളുടെ കയ്യിലാണ് വെള്ളമുള്ളത്, ആ വെള്ളം അവന് വില കൊടുത്ത് വാങ്ങിയാൽ കിട്ടും, അപ്പോൾ എന്തു ചെയ്യണം? ആ വെള്ളം അവൻ വില കൊടുത്ത് വാങ്ങണം. എന്തുകൊണ്ട്? മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഒരു വാജിബ് എന്തുകൊണ്ടാണോ പൂർത്തിയാകുന്നത് ആ കാര്യവും വാജിബായിരിക്കും. നമസ്കാരം ശരിയാകണമെങ്കിൽ വുളു വേണം, വുളു ഉണ്ടാക്കണമെങ്കിൽ വെള്ളം വേണം, ആ വെള്ളം അവന് ലഭിക്കണമെങ്കിൽ അവൻ ആ വെള്ളം വാങ്ങണം, അപ്പോൾ ആ വാങ്ങുക എന്ന പ്രവർത്തനം അവന് നിർബന്ധമാകുന്നു. ഇനിയോ ആ വെള്ളം അവന് വാങ്ങണമെങ്കിൽ പണം കൊടുക്കണം, ആ പണം സാധാരണ സമനുൽ മിഥിൽ അഥവാ സാധാരണ രീതിയിൽ നാട്ടിൽ നടന്നു വരാറുള്ള അല്ലെങ്കിൽ നാട്ടിൽ നിലവിലുള്ള വിലയേക്കാൾ കൂടുതലാണ് എങ്കിൽ എന്തു വേണം? അഥവാ ഒരു ബോട്ടിൽ വെള്ളം, ആ വെള്ളത്തിന് സാധാരണ നാട്ടിൽ നിശ്ചയിച്ചൊരു വിലയുണ്ട്, ആ വിലയേക്കാൾ അധികമാണ് അയാൾ ചോദിക്കുന്നത് എങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം വെള്ളം അയാളിൽ നിന്ന് വാങ്ങി ഉളവെടുക്കണമോ അതല്ല തയമ്മം ചെയ്യേണ്ടതുണ്ടോ? ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഔ സിയാദത്തിൻ ലാ തളുറു, വില സമനുൽ മിഥിൽ അഥവാ നാട്ടിൽ ആ വസ്തുവിന് സാധാരണയായിക്കൊണ്ട് ഉള്ള വിലയേക്കാൾ കൂടുതലാണ് എങ്കിലും അതവന് കൊടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല എങ്കിൽ അവന് വില കൊടുത്ത് ആ വെള്ളം വാങ്ങി ഉതുകൊടുത്ത് നമസ്കരിക്കണം. ഇതിനെ വിശദീകരിച്ച് ഇബ്നു ഉസൈമീൻ പറയുന്നു, ഫൽഇബ്റത്തു ബിമാ സാദ അൻ സമനിൽ മിസ്ലി അൻ ലാ യതളററു ബിഹി, അവന് അതുകൊണ്ടൊരു ലറില്ല, ഏറി വന്നാൽ കുറച്ചു പണം മാത്രമേ, ഒരു 5 രൂപ 10 രൂപ അല്ലെങ്കിൽ അവന് സാധിക്കുന്ന വില മാത്രമേ അധികമായിട്ടുള്ളൂ എങ്കിൽ അവനത് വാങ്ങണം. അതാണ് സ്വഹീഹായ അഭിപ്രായം. ഇനി അതേ സമയത്ത് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന സിയാദത്തെ അൻ സമനുൽ മിഥിലി തുസ്ഖിത് വുജൂബ് ഇസ്തിഅമാലിൽ മാൽ, അഥവാ സമനുൽ മിഥിൽ നാട്ടിൽ ആ വസ്തുവിനുള്ള സാധാരണ നടപ്പിലുള്ള വില, ആ വിലയേക്കാൾ കൂടുതലാണ് അവന് ആ വെള്ളത്തിന് ചോദിക്കപ്പെടുന്നതെങ്കിൽ അവൻ്റെ വെള്ളം ഉപയോഗിക്കുക എന്ന നിർബന്ധത്തെ സിയാദത്ത് ഇല്ലാതെയാക്കി കളയും. അവൻ അപ്പോൾ വെള്ളം വാങ്ങൽ നിർബന്ധമില്ല എന്നാണ്. പക്ഷെ ശരിയ അഭിപ്രായം, അവൻ മലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബ്, അവൻ ഉപദ്രവം ഇല്ലാത്ത ഒരു സംഗതി ആയതുകൊണ്ട് ആ വെള്ളം അവൻ വാങ്ങി അവൻ ഉളു എടുക്കേണ്ടതുണ്ട് നമസ്കാരത്തിന് വേണ്ടി. ഇങ്ങനെ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. ഹജ്ജിൻ്റെ കർമ്മമാണെങ്കിലും നോമ്പിൻ്റെ കർമ്മമാണെങ്കിലും, നോമ്പ് ഫജറിൻ്റെ മുമ്പ് അവൻ നിയ്യത്ത് വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യുബയ്യത്തി സിയാം ഖബ്ല അൽഫജ്രി ഫലാ സിയാമ ലഹു, സുബഹിയുടെ മുമ്പ് അവൻ നോമ്പ് കരുതാതിരുന്നാൽ അവന് നോമ്പില്ല. അപ്പോൾ ഫജറിൻ്റെ മുമ്പ് ഒരാൾ നോമ്പ് കരുതണം, ഫജറിൻ്റെ ശേഷം ഒരാൾ നോമ്പ് കരുതിയാൽ അവൻ നോമ്പ് ഉണ്ടാവുകയില്ല. നോമ്പ് പൂർത്തിയാകണമെങ്കിൽ അവൻ ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിക്കണം. അപ്പോൾ ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നത് നോമ്പിൽ നിർബന്ധമാണ്. മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നു തന്നെയാണ് ഇസ്ലാമിൻ്റെ ഒരുപാട് സംഗതികൾ പണ്ഡിതന്മാർ വിശദീകരിക്കുകയും പണ്ഡിതന്മാർ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി കൊണ്ട് കാണാം. വമിൻ ഫുറൂഇ ഹാദൽ അസ്ലി, ഈ ഒരു അസലിൻ്റെ ശാഖകളിൽപ്പെട്ട അതിൻ്റെ വിശദീകരണത്തിൽ വരുന്നതാണ്, വുജൂബു തഅല്ലുമി സിനാഅത്ത് അല്ലത്തി യഹ്താജു നാസു ഇലൈഹ ഫി അംരി ദീനിഹിം വദുനിയാഹും സഗീരിഹ വകബീരിഹ. ഈ ഒരു അസലിൽപ്പെട്ട തന്നെയാണ് മനുഷ്യന്മാർക്ക് അവരുടെ ദീനിൻ്റെ കാര്യങ്ങളിൽ ഒരു സംഗതി അവർക്കാവശ്യമുണ്ട് എങ്കിൽ ആ ആവശ്യമുള്ള സിനാഅത്തുകൾ, നിർമ്മാണങ്ങൾ, അത് കെട്ടിടമാണെങ്കിലും ഉപകരണങ്ങളാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള ഭൗതികമായതോ ദീനിയായതോ ആയ കാര്യങ്ങളാണെങ്കിലൊക്കെ അത് ഈ വിഷയത്തിൽ നിർബന്ധമാണെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കണം, ആ പഠിക്കലും നിർബന്ധമായിരിക്കും. ഇതുപോലെ ഉദാഹരണമായി മുസ്ലിമീങ്ങൾ ഒരു സ്ഥലത്ത് തിങ്ങിപ്പാർക്കുന്നു, അവിടെ താമസക്കാരാണ്, അവർക്ക് ജുമുഅ നിർബന്ധമാണ്. ജുമുഅ നിർബന്ധമാകുമ്പോൾ പള്ളി നിർബന്ധമാകും. അപ്പോൾ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ പള്ളിയെടുക്കൽ നിർബന്ധമാണ്, അഥവാ പള്ളി നിർമ്മാണം അവർക്ക് നിർബന്ധമായി. പക്ഷേ ആ പള്ളി നിർമ്മാണത്തിന് വേണ്ട പള്ളി നിർമ്മിക്കൽ എങ്ങനെയെന്നവർക്കറിയില്ല, അവർക്ക് പള്ളി ഉണ്ടാക്കാൻ അറിയില്ല. പള്ളി അവർക്ക് നിർബന്ധമാണ് താനും, എങ്കിൽ അവർക്ക് പള്ളി ഉണ്ടാക്കൽ പഠിക്കൽ കൂടി നിർബന്ധമാകും. അവർ പള്ളി ഉണ്ടാക്കൽ എങ്ങനെയെന്ന് പഠിക്കണം, ആ ഇൽമ് അവർക്ക് നിർബന്ധമാകും. കാരണം ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, ജനങ്ങൾക്ക് നിർബന്ധമുള്ളതാണ്. അപ്പോൾ സമൂഹത്തിന് മൊത്തത്തിൽ ബാധ്യതപ്പെട്ടതാണ് ആ പള്ളി എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്നവർ പഠിക്കണം. അതിൻ്റെ ഖിബില അവർ നോക്കണം, ആ ഖിബില എങ്ങനെയാണ് നോക്കുക എന്നവർ പഠിക്കണം. ദുനിയാവിൻ്റെയും അതുപോലെ തന്നെ ദീനിൻ്റെയും ഒരു ചെറിയ സംഗതിയാണെങ്കിൽ പോലും അതിൻ്റെ സിനാഅത്തുകൾ, അതിൻ്റെ നിർമ്മാണങ്ങളും അതിൻ്റെ രീതികളും എങ്ങനെയാണ് എന്നവർ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് മാലായത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹ്വ വാജിബ്. ഇനി ആ നാട്ടിൽ ഒരു ഖതീബ് വേണം, ഒരു ഇമാമ് വേണം. ആർക്കും ഖുത്ബ പറയാൻ അറിയില്ല എങ്കിൽ അവരിൽ ചില ആളുകളെങ്കിലും ഖുത്ബ പറയാൻ പഠിക്കണം, അത് നിർബന്ധമാണ്. ഒരാളെങ്കിലും അത് പഠിച്ചിരിക്കണം, അത് ഫർദ് കിഫയായിത്തീരും. അതാണ് മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ബാങ്ക് കൊടുക്കാൻ ആർക്കും അറിയില്ല എങ്കിൽ അത് പഠിച്ചെടുക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു അസ്ലിൻ്റെ ഫർഉകൾ വളരെ വിശാലമാണ്, വളരെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലേക്കും നീണ്ടു നിൽക്കുന്ന ഫർഉകളാണ് ഈ അസ്ലിനുള്ളത്, അഥവാ ഈ അടിസ്ഥാനത്തിനുള്ളത്. ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു കാണാം. മിൻ ഫുറുഇ ഹാദൽ അസ്ലി, ഈ അസ്ലിൻ്റെ ഫർഇൽപ്പെട്ടതാണ് വുജൂബു തഅല്ലുമിൽ ഉലൂം അന്നാഫിഅഹ്, ഉപകാരദായകമായ അറിവ് ഒരാൾ പഠിക്കണം. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫർള് ഐൻ, എല്ലാവരും പഠിക്കേണ്ട അറിവുകളുണ്ട്, വിശ്വാസികളായ ഓരോ മെമ്പർമാരും പഠിച്ചിരിക്കേണ്ട അറിവുകളുണ്ട്. അതെതൊക്കെയാണ്? മായൽ തുറു ഇലഹിൽ അബ്ദുഫി ദീനിഹി വൈബാദാത്തിഹി ഒമാമലാത്തിഹി. ഒരു ഹജ്ജിന് പോകുന്ന ആൾ തൽബിയത്ത് പഠിച്ചിരിക്കണം, പ്രാർത്ഥന പഠിച്ചിരിക്കണം, അറഫയിൽ അതുപോലെ തന്നെ മറ്റു സന്ദർഭങ്ങളിൽ നിർബന്ധമായും പഠിക്കേണ്ട അല്ലെങ്കിൽ സുന്നത്തായി അവൻ ചെല്ലേണ്ട പ്രാർത്ഥനകൾ പഠിച്ചിരിക്കണം, നമസ്കരിക്കുമ്പോൾ അതിൻ്റെ ദിക്റുകൾ ദുആകൾ പഠിച്ചിരിക്കണം. ഇതെല്ലാം വഖുൽ അഹദി ബിഹസ്ബിഹാലിഹി, ഓരോരുത്തരുടെയും അവസ്ഥയനുസരിച്ചുകൊണ്ട്. ഇതിന് ഇബ്നു സൈമി പറഞ്ഞൊരു ഉദാഹരണം, ഒരു മനുഷ്യൻ്റെ കയ്യിൽ ധനമുണ്ട്, ആ ധനമുള്ള വ്യക്തി അയാൾക്ക് സക്കാത്ത് നിർബന്ധമാണ്. പക്ഷേ എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ഏതിനൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പഠിക്കാൻ അയാൾക്ക് സാധിച്ചില്ല, അത് പറഞ്ഞു കൊടുക്കാൻ അവിടെ വേറെ ആരുമില്ല എങ്കിൽ ഇയാൾ എന്തു ചെയ്യണം? തന്റെ സക്കാത്ത് എത്രയാണ് എന്ന് അയാൾക്ക് പഠിക്കൽ നിർബന്ധമാണ്. അതാണ് മാലായത്തിമുൽ വാജിബ് ഇല്ലാബിഹി ഫഹുവ വാജിബുൻ. ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്നൊരു വ്യക്തി ആ ഹജ്ജിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിർബന്ധമായും പഠിച്ചിരിക്കണം. അത് അയാൾക്ക് നിർബന്ധമാണ്. ഈ രീതിയിൽ ഏത് ഇബാദത്തുകളാണെങ്കിലും ഇമാമത്ത് നിൽക്കണം. ഒരു ഇമാമിനുണ്ടായിരിക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇമാമത്ത് നിൽക്കേണ്ടത്, മറന്നുപോയാൽ, ഉണർത്തപ്പെട്ടാൽ, അതുപോലെ തന്നെ സഹുവിൻ്റെ സുജൂദുകൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, എങ്ങനെയാണ് തുമനീനത്ത് ചെയ്യേണ്ടത്, അതിൻ്റെ അച്ചടക്കം എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ആ ഇമാം പഠിക്കണം. കാരണം ഇമാമത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. അപ്പോൾ ഫർള് ഐനായ കാര്യങ്ങളിൽ വരാം. രണ്ട് ഫർള് കിഫയുണ്ടാകാം, അഥവാ എല്ലാവരും ചെയ്തു കൊള്ളണമെന്നില്ല, കുറച്ചാളുകൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ടാകും. ഉലൂമുകൾ വിദ്യാഭ്യാസത്തിൽ, അഥവാ ഉദാഹരണം പറയാം, വിശുദ്ധ ഖുർആനിൻ്റെ മുസ്ഹഫുകൾ പ്രിൻ്റ് ചെയ്യപ്പെടണം, ആവശ്യമാണ്, നിർബന്ധമാണ്. പക്ഷേ പുസ്തക പ്രസാധനം അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് എന്നുള്ളത് മുസ്ലിമീങ്ങളിൽ ആർക്കും അറിയില്ല എങ്കിൽ, അതിൽ കുറച്ചാളുകളെങ്കിലും ആ മുസ്ഹഫ് പോലെയുള്ള ഇസ്ലാമിക പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ പഠിക്കണം. എന്തുകൊണ്ട്? മുസ്ഹഫ് ഇവിടെ നിലവിലുണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. അപ്പോൾ ഈ ഒരു അസല് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ എല്ലാ മേഖലകളിലേക്കും പരന്നു നിൽക്കുന്ന ഒരു സംഗതിയാണ്. ചുരുക്കത്തിൽ, മാലായത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ് എന്നതിൻ്റെ ചെറിയ ഒരു ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇതിനു തന്നെ എത്രയാണ് ഈ ഒരു നിയമത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സംഗതി നിർബന്ധമാണെങ്കിൽ ആ സംഗതി പൂർത്തിയാവാൻ വേണ്ട കാര്യങ്ങളും യഥാർത്ഥത്തിൽ നിർബന്ധമായി വരും എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ആകത്തുക. ഇതുമായി ബന്ധപ്പെട്ടു തന്നെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിസായിറിൽ മുഅ്മിനീൻ അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാ, റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ അവസാനമായി നമ്മൾ കേട്ടത് അൽ ഉസൂൽ, അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ച ഉസൂലുൽ ഫിഖ്ഹിന്റെ ചില അടിസ്ഥാന പാഠങ്ങളിൽ ഭാഗം.

0: The
1: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840.
2: www.peaceradio.com. പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവസൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
3: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ടബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
4: സന്ധ്യാസമയത്ത് കടക്കാരൻ പോകാൻ തുടങ്ങുമ്പോൾ ഒരു നായ സഞ്ചിയും പിടിച്ച് കടയിലേക്ക് വന്നു. സാധനങ്ങളുടെ ലിസ്റ്റും പണവും സഞ്ചിയിലുണ്ട്, അത് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. കടക്കാരൻ പണമെടുത്ത് സാധനങ്ങൾ സഞ്ചിയിലിട്ട് കൊടുത്തു. നായ സഞ്ചി കടിച്ചു പിടിച്ച് നടന്നുപോയി. അത്ഭുതം തോന്നിയ കടക്കാരൻ നായയുടെ പിന്നാലെ പോയി. നായ ഒരു ബസ്സിൽ കയറി. കഴുത്തിലെ ബെൽറ്റിൽ വച്ചിരുന്ന വിലാസമനുസരിച്ച് കണ്ടക്ടർ ടിക്കറ്റും ബാക്കി തുകയും നൽകി. നായ അതിന്റെ സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു വീട്ടിലെത്തി. വാതിലിൽ 2-3 തവണ മുൻകാലുകൊണ്ട് തട്ടി. വാതിൽ തുറന്നു വന്ന യജമാനൻ കയ്യിലെ വടികൊണ്ട് അതിനെ പൊതിരെ തല്ലി. എന്തിനാണ് ആ പാവത്തിനെ തല്ലിയതെന്ന് കടക്കാരൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നാശം, എന്റെ ഉറക്കം കെടുത്തി. വാതിലിന്റെ താക്കോൽ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? ഇതാണ് ഇന്നത്തെ ചിന്ത. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. ആളുകളുടെ പ്രതീക്ഷ പലപ്പോഴും അപ്രതീക്ഷിതമാണ്. അതെ, മറ്റൊരാളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചാണ് അയാളോടുള്ള നമ്മുടെ പെരുമാറ്റവും സമീപനമൊക്കെ ഉണ്ടാവുന്നത്. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം, അതിന് തെറ്റില്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് എന്നെ അവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതാണ് അപകടമാകുന്നത്.
5: അങ്ങനത്തെ നിർബന്ധം ഉണ്ടാവരുത്.
4: അതെ, നമുക്ക് മറ്റൊരാളെക്കുറിച്ച് പ്രതീക്ഷകൾ അയാളുടെ സ്വന്തം പ്രതീക്ഷകൾക്ക് വിഘാതമാകുകയും ചെയ്യരുത്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പ്രതീക്ഷകളേക്കാൾ നമുക്ക് തന്നെയുള്ള പ്രതീക്ഷകളാണ് പ്രധാനം. നന്ദി, ഇവിടെ ആ നായ ചെയ്തിട്ടുള്ളൊരു നന്ദിയാണ്, അതിൻ്റെ പണിയാണ് ചെയ്തത്. പക്ഷേ നന്ദി എന്നുള്ള പറഞ്ഞ ഒരു അവകാശമല്ല, ഒരു ഉപചാരം മാത്രമാണ്. ചെയ്യുന്ന നന്മകളെ കിട്ടുന്ന നന്ദിയുടെ ത്രാസിൽ തൂക്കി നോക്കിയാൽ ഒന്നും ചെയ്യാനാകില്ല. അപ്പോൾ അത് ചെയ്ത ആ ഒരു നന്മയെ കാണാതെ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല എന്നതുകൊണ്ട് അതിനെതിരെ വളരെ മോശപ്പെട്ട സമീപനം ചെയ്തു. ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരൊക്കെ എങ്ങനെയാണ്, മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും മേലുദ്യോഗസ്ഥൻ കീഴ്ജീവനക്കാരനോടാണെങ്കിലും സമൂഹത്തിൻ്റെ വ്യത്യസ്ത ശ്രേണിയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനുഷ്യന്റെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും.
5: ഒരു എന്നാലും അല്ലേ,
4: ആ
5: എന്നാലും അങ്ങനെ പറയും,
4: ആ അങ്ങനെയൊക്കെ പറയാം. ചെയ്തതിനെ കാണാതെ ചെയ്യാത്തതിനെയും തനിക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അതിനെ പർവ്വതീകരിക്കാനും അതിൻ്റെ പേരിൽ വിലയിരുത്താനും ഉള്ള ഒരു സമീപനം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ വിശദീകരിച്ചിട്ട് നമ്മളിതിനെ കൊണ്ടുപോകണ്ട, ഇതിൽ നിന്ന് തന്നെ പരിമിതമായിരിക്കാം ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ തന്നെ ഉണ്ടാവില്ലേ.
5: അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുള്ള സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുന്നതിൽ നിന്ന് നമുക്കറിയാം, അവരുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടാണല്ലോ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അവരുടെ നന്മകൾ പറഞ്ഞ്. ശരിക്കും നമ്മളെ കൂടെ ആളുകൾ അപ്പോഴേ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ എന്നോ ചെയ്ത കാര്യം ഇങ്ങനെ എടുത്തു പറഞ്ഞ് അതിനിങ്ങനെ പഴിചാരി അന്നങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത ശരിയാവുമെന്നാവോ, ഒന്നാളങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെറിയ പ്രശ്നം പറ്റി, ഇങ്ങനൊരു നെഗറ്റീവ് മോഡിലേക്ക് കൊണ്ടുപോയിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട്
4: അതിലൊരു ഒരു സംഭവം പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, ഒരു സഹാബി പള്ളിയിൽ നിസ്കരി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഓടി വന്ന് നിസ്കാരത്തെ, അത് ഇനി അത് സഹാബി എനിക്ക് ഓർമ്മയില്ല, ശ്രോതാക്കൾക്ക് അറിയെങ്കിൽ പങ്കുവെക്കട്ടെ. അപ്പോൾ നിസ്കാരത്തിന് പെട്ടെന്ന് അതിനെ ഓടി വന്ന് പിന്തുടർന്നു നിസ്കാരത്തിൽ. പിന്നീട് നബി ചോദിച്ചു ആരാ വന്നത്. അപ്പം നബി ആദ്യം പറഞ്ഞ പേടെന്താണോ, സാദക്കല്ലാഹു ഹെർസൻ, നിന്റെ താല്പര്യം അല്ല നിനക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. പക്ഷേ ആ ചെയ്തത് ശരിയായില്ല, എന്ത് ചെയ്യണം, സാവകാശത്തിലാണ് നിസ്കാരത്തിന് വരേണ്ടത്.
5: തെറ്റവിടെ തിരുത്തുന്നുണ്ട്, പക്ഷേ
4: ആ
5: പ്രവൃത്തിയും അവിടെ എടുത്ത് പറയണു.
4: അതെ അതെ,
5: അങ്ങനെ ആയിരിക്കണം നമ്മൾ.
4: അതെ, അതാണ് പെരുമാറ്റത്തിൻ്റെ ഒരു രീതിശാസ്ത്രം. പ്രവാചകനോളം ലോകത്ത് ഒരു നേതാവിൽ നിന്നും ഒരു ഭർത്താവിൽ നിന്നും ഒരു അയൽവാസിയിൽ നിന്നും അല്ലെ ഒരു പിതാവിൽ നിന്നും ഒരു വല്യപ്പയിൽ നിന്നും ഒരാൾക്കും കിട്ടിയിട്ടില്ല.
5: മാതൃകാ പുരുഷൻ എന്ന് പറഞ്ഞതുകൊണ്ട്.
4: അപ്പോൾ നമ്മൾ ആളുകൾ ആയിട്ടുള്ള ഇടപഴക്കമാണല്ലോ ശരിക്കും ദീന് പറഞ്ഞാൽ മുആമലാത്താണ്. ആ മുആമലാത്തിൽ എവിടെയൊക്കെ നമുക്ക് അപാകതകളുണ്ടോ അത് നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനിനെയും നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശത്തെയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സ്വയം അവമോദിപ്പുണ്ടാക്കി കൊടുക്കണം. നമ്മൾ മാത്രമല്ല അവിടെ അപമാനിക്കപ്പെടുന്നത്, മറിച്ച് അതുവഴി വിശുദ്ധമായ ദീനിനെ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് മുമ്പിൽ മോശമാക്കി കൊടുക്കുന്ന ഒന്ന്, അതാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ എപ്പോഴും നന്നായിരിക്കണം എന്നുള്ളത് ഇസ്ലാം എത്രമാത്രം കൽപ്പിച്ചിട്ടുണ്ടോ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും ചെയ്യണം.
5: നമ്മളെ വീട്ടിൽ നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. മക്കളൊക്കെ എന്തെങ്കിലും ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ എടുത്ത് പറയാതെ, അഞ്ച് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നാലിലും കുട്ടി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാവാം, ഒരു സബ്ജക്റ്റിനായിരിക്കും അവൻ മോശം ചെയ്തത്. അഞ്ച് വക്ത നിസ്കാരത്തിൽ നാല് വക്തും കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു വക്തവന് എന്തോ കാരണവശാൽ ഒന്ന് വൈകിപ്പോയി, അപ്പോഴത്തേക്ക് നമ്മൾ ആ നാല് വക്ത് കൃത്യമായി നിസ്കരിച്ച കുട്ടീനെ
4: അതിനെ കാണൂല.
5: അതെ, അള്ളാഹു ഒരുപാട് പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യമുള്ളവനാണ്. പക്ഷേ നമുക്ക് ആ കാരുണ്യം ഉണ്ടോ, അത്ര തന്നെ ഇല്ലെങ്കിലും അല്ലേ പറയാൻ ഉദ്ദേശിച്ചതാണ്. സലാമൊക്കെ പറഞ്ഞ ആ ചിന്ത വീട്ടിലും കുറച്ച് കൊണ്ടുവരണം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ ഒരു ആശയം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ സൂറത്തുൻ നഹലിലെ 41-42 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജഅഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 41-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൻ നഹലിലെ 41-42 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സെൻസസ് ജൂൺ 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകാം. ജനസംഖ്യാ കണക്കെടുപ്പിന്റെ സെൻസസ് 2027 ആദ്യഘട്ടം ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ കേരളത്തിൽ ജൂലൈ ആദ്യവാരത്തിൽ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ സെൻസസ് വകുപ്പിന്റെ പോർട്ടലിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ നൽകാനുള്ള സംവിധാനം വിൻഡോ തുറക്കുന്നതാണ്. പിന്നീട് ഈ വിവരങ്ങൾ എനുമിനേറ്റർമാർ വീട്ടിലെത്തി പരിശോധിക്കുകയും ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയുടെയും സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ തുടങ്ങിയവ ശേഖരിക്കും. 2027 ഫെബ്രുവരിയിലാണ് രണ്ടാം ഘട്ടം ജാതി സെൻസസും ഒപ്പം നടത്തും. ആദ്യഘട്ടത്തിൽ നൽകേണ്ടത് കെട്ടിട നമ്പർ, സെൻസസ് ഹൗസ് നമ്പർ, വീടിന്റെ സ്ഥലം, ചുമരുകൾ, മേൽക്കൂര, വീടിന്റെ ഉപയോഗം തുടങ്ങിയ 33 കാര്യങ്ങളാണ്. മൊബൈൽ നമ്പറും ഇതോടൊപ്പം നൽകേണ്ടതുണ്ട്. സെൻസസ് ജൂൺ 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകി തുടങ്ങാം.
2: ഇന്ന് നമ്മൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പഠനത്തിൻ്റെ ഒരു അവസാന സമയത്ത് ഈ RMB ഷെമിൽ കേട്ടിട്ടുണ്ടോ? RMB എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ്, മണി ചെയിൻ ആണ്. അത് പല പേരുകളിൽ ഇന്നും ഉണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ വരും, അതിങ്ങനെ പോവും, അങ്ങനെയുള്ളതാണ്. അപ്പോൾ RMB എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുപോലെ തന്നെ ഒരു മണി ചെയിൻ്റെ കമ്പനിയുടെ ഒരു അങ്ങനെ പ്രചാരം ശ്രദ്ധിച്ച സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് നിരന്തരമായിട്ട് എന്നെ ഉപദേശിച്ചു, ഞാൻ അതിലൊന്ന് ഒരു പ്രൊഡക്റ്റ് സാധനം മേടിച്ചിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് പിന്നെ അതിൽ സഹകരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വിഷയം. അപ്പോൾ അതിൻ്റെ കുറേ ഗൗരവങ്ങളൊക്കെ നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല, നമ്മളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യാം, ശ്രോതാക്കൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പിന്നെ എന്താ, എത്ര ആൾ നമ്മുടെ വലത് ഭാഗത്ത് ഇടത് ഭാഗത്ത് ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യും, പൈസ കിട്ടും എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിനു വേണ്ടി നിരന്തരമായിട്ട് എന്ത് ചെയ്യാണ് അദ്ദേഹം എന്നെ നിർബന്ധിക്കുകയും, എന്നിട്ട് ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ആ ഒരു അവരുടെ ഒരു ക്ലാസ്സിന് ഞാൻ പോവുകയും, കുറേ ആളുകളുള്ള ഒരു ക്ലാസ്സിനാണ്. പക്ഷെ അതിലൊരു ഇസ്ലാമികമായ ചില വശങ്ങൾ നമുക്ക് പിന്നെ അതിനോട് യോജിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളതിൽ പ്രതികാര മനോഭാവത്തോടെ എന്ത് ചെയ്തു, അതിൽ നമ്മുടെ നിഷേധക്കുറിപ്പ് നമ്മൾ അറിയിക്കുകയും നമ്മൾ പോരുകയും ചെയ്തു. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തു, അന്ന് അവരുടെ വീട്ടിലെ പെങ്ങളുടെയൊക്കെ സ്വർണം പണയം വെച്ചിട്ടാണ് ഇതിൽ ചേർന്നത്. ഈ പ്രൊഡക്റ്റ് മേടിച്ച് എന്ത് ചെയ്യണം, അതിൽ പങ്കു ചേരണമല്ലോ. ഇതിൻ്റെ അവസാനത്തിൻ്റെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സ്വർണമൊക്കെ പണയം വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ പലിശക്കെ എടുത്തിട്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ കറക്കുമ്പോൾ നല്ലോണം ആലോചിച്ചോളൂ, ഒന്നത് ഇസ്ലാമികമായിട്ട് ശരിയല്ല, അതുപോലെ ഇങ്ങനെ പിന്നീട്

0: തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇതിലെ ഒരു വിഷയം സംഭവം ഇതാണ്, എന്താ വെച്ചാൽ പലിശയുടെ ഗൗരവം. പിന്നെന്താ വെച്ചാൽ ഒന്നതാണ്, അത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അത് ചെറിയ പൈസക്കല്ലേ, അതൊക്കെ വീട്ടാലോ എന്ന് വിചാരിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയില്ല, വീട്ടാൻ കഴിയില്ല. അതിങ്ങനെ എന്ത് ചെയ്യും, ഒരു നീറിപ്പുകഞ്ഞ് വലിയൊരു പ്രയാസമായിട്ട് നിൽക്കും. ഇപ്പോഴും കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. നിസ്സാര സംഖ്യക്കായിരിക്കും ചിലപ്പോൾ പലിശക്ക് എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പണയം വെച്ചിട്ടുണ്ടാവുക. എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ വേഗം കൊണ്ടുപോയിട്ട് പണയം വെക്കലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യൂല, പലിശ സംബന്ധിച്ചമായിട്ടുള്ള ഇടപാടാണോ അതിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരുപാട് ദുരന്തങ്ങൾ കയ്പുനീരുകൾ എന്ത് ചെയ്യേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അത് അനുഭവത്തിൽ അയാൾ പറയാം, ഇത്രയും കാലം ഞാൻ വലിയ മെച്ചാവും, ഞാനിങ്ങനെ ഉഷാറായിട്ട് നിൽക്കും എന്നൊക്കെ വിചാരിച്ചത് എൻ്റെ ജീവിതം മുഴുവനും തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്.
1: നമുക്ക് ഹലാലല്ലാത്തൊരു പൈസ അല്ലേ,
0: അതെ,
1: അധ്വാനിച്ച് നേടാത്തൊരു പണം എന്ന് പറയുന്നത്, അത് എല്ലാ നിലക്കും നമ്മളെപ്പോഴും പല പേരുകളിൽ ഈ മണി ചെയിൻ എന്നത് മുമ്പ് വളരെ ഫേമസ്
0: മണി ചെയിൻ എന്നല്ല പറയണം, മണി ചീറ്റ് എന്ന് പറയണതിന്.
1: പിന്നീട് അത് പല പേരുകളിലും പല
0: രൂപത്തിലും,
1: അപ്പോ ആളുകൾക്ക് എന്താ വെച്ചാൽ ചിലതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. പൈസ കിട്ടുന്ന കാര്യമാകുമ്പോൾ അതിലൊന്ന് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ,
0: ഇതുപോലെ ആരെങ്കിലും നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതൊരു ശ്രദ്ധിക്കണം. ആരെങ്കിലും നമ്മളില്ലെങ്കിൽ അവരോട് എന്ത് ചെയ്യാം, ഉണർത്തുകയും ചെയ്യണം.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് നുറുങ്ങുകൾ. പേന ഒരു ചെറിയ ഉപകരണമല്ല. ദുൽഖർ ഷാൻ അലിനല്ലൂർ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: പേന ഒരു ചെറിയ ഉപകരണമല്ല. എഴുത്ത് ദുൽഖർ ഷാൻ അലനല്ലൂർ. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിലപിടിപ്പുള്ള പേനകളിൽ മുൻനിരയിലുള്ള പാർക്കർ പേനയോട് ഇഷ്ടം തോന്നിയത്. അന്ന് പക്ഷേ ആ പേന ക്യാഷ് കൊടുത്ത് വാങ്ങാനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. ബുക്ക് സ്റ്റാളിലെ ക്യാഷ് കൗണ്ടറിൽ ഉയർന്ന ദർജയിൽ അങ്ങനെ ഇരിക്കുന്ന ആ പേനയുടെ വില കേട്ട് അത്ഭുതപ്പെട്ടിരുന്നു. ഇത്രയും വില കൊടുത്ത് ഈ പേന ആരെങ്കിലും വാങ്ങുമോ എന്ന് ചിന്തിച്ചിരുന്നു. പിന്നെ അല്പം കുശുമ്പോടെ ഇതൊന്നും ആരും വാങ്ങില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് തിരിച്ചു നടക്കും. എങ്കിലും എപ്പോഴൊക്കെയോ ആ ഷോപ്പിൽ കയറുന്നുവോ, അപ്പോഴൊക്കെ കണ്ണുകൾ ആ പേനകളിൽ ഉടക്കി നിൽക്കും. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്ന കാലത്ത് കാലങ്ങളോളം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹം സഫലമാക്കി. സ്കൂൾ അവധിക്കാലത്ത് ചെറിയ ചില്ലറ ജോലികളൊക്കെ ചെയ്ത് കിട്ടിയ പൈസ സ്വരൂപിച്ചായിരുന്നു ആഗ്രഹം സഫലമാക്കിയത്. പഠനം കഴിഞ്ഞ് കാലം മുന്നോട്ടു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള മദ്രസയിൽ അധ്യാപകനായി നിയമിക്കപ്പെട്ടത്. ഒരു ദിവസം എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി ഗൾഫിലുള്ള അവളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി വന്നപ്പോൾ ഹദിയയായി എൻ്റെ നേരെ ഒരു ചെറിയ ബോക്സ് നീട്ടി. ഇത് ഉപ്പ് നിങ്ങൾക്ക് തരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഞാൻ ബോക്സ് തുറന്നു നോക്കി. എനിക്കെന്തെന്നില്ലാത്ത സന്തോഷം. ഒരു പാർക്കർ പേനയായിരുന്നു ആ ബോക്സിൽ. പിന്നീട് പല ജോലികളും ചെയ്തു. ഒടുവിൽ വിദേശത്തെത്തി. ഒരു കമ്പനിയിൽ ഓഫീസ് ലഭിച്ചു. ഓഫീസ് ആവശ്യങ്ങൾക്കും മറ്റും പുറത്തു പോകുമ്പോൾ വീണ്ടും ആ പഴയ ആഗ്രഹം മനസ്സിൽ കൂടി വന്നു. പക്ഷേ നാട്ടിലുള്ള വിലയുടെ ഇരട്ടി നൽകണം. ആഗ്രഹം നീട്ടി നീട്ടിക്കൊണ്ടുപോയി. പലയിടത്തും ഷോപ്പുകളിൽ കയറി വില ചോദിച്ചു. വില കേൾക്കുമ്പോൾ പിന്നെയാവാം എന്ന് വിചാരിക്കും. ജിദ്ദയിലെ ഷറഫിയയിൽ കൂടുതൽ കച്ചവടക്കാരും മലയാളികളാണ്. വ്യാഴം വെള്ളി തുടങ്ങിയത് ഒഴിവ് ദിവസങ്ങളിൽ മലയാളികളാൽ നിബിഡമാണ് ഷറഫിയ. പരിചയമുള്ള ഒരു ഷോപ്പിൽ കയറി പേനയ്ക്ക് വില ചോദിച്ചു. വില കേട്ടപ്പോൾ ഞാൻ കടയിൽ നിന്നും പതുക്കെ ഇറങ്ങി നടന്നു. അവരുടെ തന്നെ മറ്റൊരു കടയിൽ കയറി വില ചോദിച്ചു. അവിടെ എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമുണ്ട്. ഞാൻ ആദ്യം കയറിയ കടയിലേതിനേക്കാൾ 15 റിയാൽ അധികം കൊടുക്കണം ഇവിടെ. മലയാളികൾ മലയാളികളെ തന്നെ ശരിയാക്കുന്ന ഒരു കാഴ്ച. ഒടുവിൽ ഗുലയിൽ എന്ന സ്ഥലത്ത് സ്കൂളിന് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ ഓഫീസ് ആവശ്യാർത്ഥം കയറിയപ്പോൾ അവിടെയും അതാ ക്യാഷ് കൗണ്ടറിന് മുകളിൽ നമ്മുടെ കക്ഷി. പോക്കറ്റിനിണങ്ങിയ ഒരു വില പറഞ്ഞപ്പോൾ അത് വാങ്ങി സ്വന്തമാക്കി. അമേരിക്കയിലെ വിസ്കോൺസിനിലെ ഷോൾസ്ബർഗിൽ ജനിച്ച ജോർജ് സാഫോർഡ് പാർക്കറാണ് 1888 പാർക്കർ പെൻ കമ്പനി സ്ഥാപിച്ചത്. ടെലിഗ്രാഫി അധ്യാപകനായ അദ്ദേഹം തുടക്കം കുറിച്ച ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ ശിഷ്യന്മാർ തന്നെയായിരുന്നു ഉപഭോക്താക്കൾ. പിന്നീട് ലോകത്തെമ്പാടുമുള്ള ഓഫീസ് ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പോക്കറ്റിൽ സ്ഥാനം പിടിക്കാൻ പാർക്കറിന് കഴിഞ്ഞു. ഇന്ന് ആകർഷകമായ അനേകം ഡിസൈനുകളിൽ വില കൂടിയതും കുറഞ്ഞതുമായ പേനകൾ ലഭ്യമാണ്. പേന എന്ന ചെറിയ ഒരു ഉപകരണം ലോകത്തുണ്ടാക്കിയ മാറ്റം ചെറുതല്ല. അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് പേനയാണ്. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചതും അവനാണ്. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക.

0: മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ. അധ്യായം 96, വചനം 14.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പേന ഒരു ചെറിയ ഉപകരണമല്ല. ദുൽഖർ ഷാൻ അലനല്ലൂരിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഐടി ജാലകം. ഇമെയിൽ ഉപയോഗം ഭാഗം 2, ഇൻബോക്സ് കമ്പോസ്. അവതരിപ്പിക്കുന്നത് ഷാനിദ് പാണ്ടിക്കാട്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഐടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജിമെയിലുമായി ബന്ധപ്പെട്ടിട്ട് അടിസ്ഥാനപരമായി ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ പാസ്വേഡ് വളരെ ശ്രദ്ധിച്ച് നൽകണം. അത് സാധാരണ ഫോൺ നമ്പറും മനസ്സിലാവുന്ന കാര്യങ്ങളും കൊടുക്കരുത്. കുറച്ച് നമ്പറുകളും അക്ഷരങ്ങളും കുറച്ച് ചിഹ്നങ്ങളും കൂട്ടിയിട്ട് കൊടുക്കുകയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജിമെയിൽ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വ്യത്യസ്ത സംവിധാനങ്ങളാണ്. അപ്പോൾ നമ്മളൊരു നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫോണിൽ ജിമെയിൽ അപ്ലിക്കേഷൻ തുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ഫോണിൽ നിന്ന് നമ്മൾ ജിമെയിൽ എന്നുള്ള ആപ്പ് തുറക്കുക. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് തന്നെ കാണുന്നത് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഇമെയിലുകളായിരിക്കും ആദ്യം കാണുന്നത്. വ്യത്യസ്ത ആളുകൾ നമുക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ടാവും, ചില കമ്പനികളുടെ പരസ്യങ്ങളുണ്ടാവും, ഒരു പക്ഷേ അങ്ങനെ പല കാര്യങ്ങളും ഇൻബോക്സിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അതിന് നമ്മൾ ഇൻബോക്സ് എന്നാണ് പറയുക. നമ്മുടെ നമുക്ക് ആരെങ്കിലും ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമെയിലുകൾ നമ്മൾ ഇൻബോക്സ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്നത് ഇൻബോക്സിൽ നമുക്ക് വന്ന് കിടക്കുന്ന ഇമെയിലുകളായിരിക്കും. ഇനി നമ്മൾ മുകളിൽ വലതുവശത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ നിന്നും ഒരു മെനു നമുക്ക് സൈഡിലേക്ക് നീങ്ങി വരും. അപ്പം ആ മെനുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പല സംഭവങ്ങളാണ്: ആൾ ഇൻബോക്സസ്, ഇൻബോക്സ്, പേഴ്സണൽ, സ്റ്റാർട്ട്, സ്നൂസ്, സെൻഡ്, ഔട്ട് ബോക്സ്, ഡ്രാഫ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളാണ്, ബിന്ന് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പം ഏറ്റവും ആദ്യമുള്ളത് ആൾ ഇൻബോക്സസ് എന്നുള്ളതാണ്. ഇതിന് ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ നമ്മളെ അക്കൗണ്ട് പിന്നെ ജിമെയിലുണ്ടെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് എന്ത് ചെയ്യാം, വലതുവശത്തുള്ള ഐക്കണ് ക്ലിക്ക് ചെയ്യുക. മുകളിൽ ഏറ്റവും മുകളിൽ വലതുവശത്തുള്ള ഐക്കണ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് അവിടെ കാണിക്കും. അപ്പം സുഹൈൽ എന്നാണ് പേരുന്നുണ്ടെങ്കിൽ സുഹൈൽ 123 ജിമെയിൽ .com എന്നുള്ളതാണ് നിങ്ങളുടെ ഇമെയിൽ എന്നുണ്ടെങ്കിൽ അതവിടെ മുകളിൽ കാണിക്കും. ഇനി വേറെയും അക്കൗണ്ട് നിങ്ങൾക്കുണ്ട് വിചാരിക്കുക, സുഹൈൽ .pcradio@gmail.com എന്നുള്ള അക്കൗണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് കാണിക്കും. ഓക്കെ, അപ്പം ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ അതിലേക്കെല്ലാം നിങ്ങൾക്ക് ഇമെയിൽ വരുന്നുണ്ടാവും. അങ്ങനെ എല്ലാ ഇമെയിലുകളും നമുക്ക് ഒരുമിച്ച് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൾ ഇൻബോക്സസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ വലതുവശത്ത് മുകളിലുള്ള ഐക്കണ് ക്ലിക്ക് ചെയ്യുക. മൂന്ന് വെറൈറ്റിയിലുള്ളൊരു ഐക്കണ് കാണാൻ പറ്റും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ആൾ ഇൻബോക്സസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ആൾ ഇൻബോക്സസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വ്യത്യസ്ത അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള എല്ലാ ഇമെയിലുകളും ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പം ചിലപ്പോൾ നമുക്ക് പുതിയ ഇമെയിലുകൾ അവിടെ കാണാൻ സാധിക്കുമല്ലോ, വന്നത് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല, ഫോണിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് റീഫ്രഷ് ചെയ്യണേ നമുക്ക്. അപ്പോൾ അതിന് വേണ്ട എന്താ വെച്ചാൽ നമ്മുടെ ഫോണിൽ ഒന്ന് മുകളിൽ അമർത്തിയിട്ട് താഴേക്കൊന്ന് വലിക്കുക, റീഫ്രഷ് ചെയ്യുക. ഒന്ന് മുകളിൽ പിടിച്ച് ജസ്റ്റ് ഒന്ന് താഴേക്കൊന്ന് വലിച്ചു കഴിഞ്ഞാൽ റീഫ്രഷ് ആവും, വാട്സപ്പിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഇമെയിലുകൾ എന്ത് ചെയ്യും, നമ്മളെ ഫോണിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കാണിക്കും. അപ്പോൾ അതാണ് ആൾ ഇൻബോക്സസിൻ്റെ ഉപയോഗം. ഇനി അടുത്തത് ഇൻബോക്സ് എന്നുള്ളതാണ്. ഇൻബോക്സ് ക്ലിക്ക് ചെയ്യണം എന്തിനാ വെച്ചാൽ ഓരോ അക്കൗണ്ടിലും വന്നത് വ്യത്യസ്തമായി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇൻബോക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ അക്കൗണ്ടിൽ വന്ന് ആദ്യത്തെ അക്കൗണ്ടിൽ വന്ന ഇമെയിലുകളാണ് അവിടെ കാണിക്കുക. ഇനി എനിക്ക് അക്കൗണ്ട് സ്വിച്ച് ചെയ്യണമെങ്കിൽ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക, വലതുവശത്ത് മുകളിലുള്ള ഐക്കണിൽ അക്കൗണ്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അക്കൗണ്ട് മാറ്റുക. ഇപ്പോൾ സുഹേൽ വണ്ണും സുഹേൽ ഇട്ടു നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ സുഹേൽ ഇട്ടു എന്നുള്ള ഇമെയിലിൻ്റെ അവിടെ എന്ത് ചെയ്യുക, താഴെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ഇമെയിൽ സെലക്ട് ആയി, രണ്ടാമത്തെ അക്കൗണ്ട് സെലക്ട് ആയി. അപ്പോൾ കാണുന്നത് എന്തായിരിക്കും, രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ ഇൻബോക്സിലേക്ക് ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഇമെയിലുകളായിരിക്കും അവിടെ കാണുക. ഇനി നമുക്ക് ഏത് ഇമെയിൽ തുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ വന്നിട്ടുള്ള കാണിക്കുന്നതിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുറന്ന് കാണിക്കും. തുറന്ന് കാണിച്ചാൽ ഏറ്റവും മുകളിൽ ആരാണത് അയച്ചത് എന്നുള്ള അക്കൗണ്ടായിരിക്കും കാണിക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയാം, നോ റിപ്ലൈ അറ്റ് സംതിങ് ഡോട്ട് കോം. അപ്പം അങ്ങനെയാണ് ഫ്രം അഡ്രസ്സ് ഉണ്ടാവുക, ടു അഡ്രസ്സ് ഉണ്ടാവും, അയച്ച ഡേറ്റ് ഉണ്ടാവും, ഈ കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ടാവും. പിന്നെ എന്താണ് ടെക്സ്റ്റ്, ആ അയച്ചിട്ടുള്ള സന്ദേശം ആ ടെക്സ്റ്റ് രൂപത്തിൽ അതവിടെ ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും താഴെ ആ അയച്ചിട്ടുള്ള ഇമെയിലിൻ്റെ കൂടെ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഫയലുകൾ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ അത് ഫോട്ടോ ആയിരിക്കാം, വീഡിയോ ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് ഫയലുകളായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് എന്ത് ചെയ്യും, അങ്ങനെ കാണിക്കും. നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നമുക്ക് അയച്ചിട്ടുള്ള ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇനി നമുക്കിത് വേറൊരാൾക്ക് ഇതേ ഇമെയിൽ ഫോർവേഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ റീപ്ലൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ സംവിധാനം അതിൻ്റെ ഏറ്റവും താഴെ ഉണ്ടാവും. അപ്പോൾ ഇതേ ആൾക്ക് റീപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ റീപ്ലൈ എന്നുള്ളൊരു ബട്ടൻ്റെ താഴെ കാണാൻ പറ്റും. അതിൽ അമർത്തി കഴിഞ്ഞാൽ ഇതേ ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഇമെയിൽ തിരിച്ചു പോകും. അപ്പോൾ അതാണ് ഇൻബോക്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ പുതിയൊരു ഇമെയിൽ ആർക്കെങ്കിലും അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട അത്രേ ഉള്ളൂ, മെയിൻ സ്ക്രീനിൽ തന്നെ ജിമെയിലിൻ്റെ അകത്ത് ഏറ്റവും താഴെ വലതുവശത്ത് കുറച്ച് മുകളിലായിട്ട്, താഴെ നിന്ന് കുറച്ച് മുകളിലായിട്ട് കമ്പോസ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ കമ്പോസ് എന്നുള്ള ബട്ടണിൽ ഏതെങ്കിലും പെണ്ണിൻ്റെ ചിഹ്നം ഉണ്ടാവും. കമ്പോസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഇമെയിൽ നമുക്ക് അയക്കാനുള്ള ആ ഒരു സംഭവം തുറന്നു വരും, ഒരു വിൻഡോ തുറന്നു വരും. അവിടെ നിങ്ങൾക്ക് ആദ്യം കാണുന്നത് ഫ്രം എന്നായിരിക്കും, നിങ്ങളെ അക്കൗണ്ടിൻ്റെ ഒരു പേരുണ്ടാവും ഫ്രം. അപ്പോൾ ഫ്രം നമുക്ക് രണ്ട് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് നമുക്ക് ഫ്രം അഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ മാറ്റാം, നമുക്ക് ഏത് ഇമെയിലിൽ തന്നെ ഏത് അക്കൗണ്ട് നിന്നാണ് അയക്കേണ്ടത് നമുക്ക് മാറ്റാം. പിന്നെ ടു അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ടു ആർക്കാണ് അയക്കേണ്ടത് അവരുടെ ഇമെയിൽ ഐ ഡി നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പോൾ abc@gmail.com, ഒരു എക്സാമ്പിൾ പറയുകയാണ്, abc@gmail.com. ആർക്കാണ് അയക്കേണ്ടത് അത് കൃത്യമായിട്ട് നമ്മളതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആൾറെഡി നമ്മുടെ കോൺടാക്റ്റിൽ എവിടെയെങ്കിലും ആ ഇമെയിൽ നമ്മൾ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ താഴെ അങ്ങനെ എഴുതി കാണിച്ചിട്ട് വരും, നമുക്ക് സജസ്റ്റ് ചെയ്ത് വരും. ഇനി സബ്ജക്റ്റ് എന്നുള്ളതാണ് പിന്നെ ഉണ്ടാവുക, നമ്മൾ ഇമെയിൽ അയക്കുകയാണെങ്കിൽ. അപ്പോൾ സബ്ജക്റ്റ് എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഇമെയിൽ അയച്ചു, പിന്നീട് ഒരിക്കലും നമ്മളത് സെർച്ച് ചെയ്യുകയാണ്, പിന്നീട് നമുക്കത് കണ്ടെത്തണമെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഈ സബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഒരാൾക്കൊരു ലോഗോ അയച്ചു കൊടുക്കണം, ഇപ്പോൾ പീസ് റേഡിയോ ലോഗോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, സബ്ജക്റ്റിൽ പീസ് റേഡിയോ ലോഗോ എന്ന് എന്ത് ചെയ്യുക, കൃത്യമായി എഴുതി കൊടുക്കുക. പിന്നീട് നമുക്ക് ആ മെയിൽ തിരഞ്ഞു പിടിക്കാൻ, ഇപ്പോൾ നമ്മൾ അയച്ചിട്ടുള്ള അവിടെ ഇമെയിൽ ലഭിക്കുന്ന ആളാണെങ്കിലും അയക്കുന്ന നമ്മളാണെങ്കിലും നമുക്കത് തിരഞ്ഞു പിടിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും സബ്ജക്റ്റ് കൃത്യമായി കൊടുത്താൽ. പിന്നെ എൻ്റെ താഴെ കമ്പോസ് ഇമെയിൽ എന്നുള്ളൊരു സെക്ഷനുണ്ട് താഴെ, അവിടെ നമ്മൾ ടെക്സ്റ്റായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ട ഭാഷയിൽ എഴുതാം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലാച്ചാലും നമുക്ക് എഴുതാം. അങ്ങനെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഫയലുകൾ അറ്റാച്ച് ചെയ്യണമെങ്കിൽ, ഫോട്ടോ എല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു പിന്നിൻ്റെ ചിഹ്നം കാണാൻ പറ്റും, ഒരു റൗണ്ട് പിന്നിൻ്റെ ചിഹ്നം കാണാൻ പറ്റും. ആ പിന്നിൽ ക്ലിക്ക് ചെയ്താൽ അറ്റാച്ച് ഫയൽ ഇൻസേർട്ട് ഫ്രം ഡ്രൈവ് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ അറ്റാച്ച് ഫയൽ കൊടുക്കുക. അപ്പോൾ അറ്റാച്ച് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫയലുകൾ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ആ അതിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ വീഡിയോ എന്താ വെച്ചാൽ നമ്മളതിൽ സെലക്ട് ചെയ്യുക, ഡോക്യുമെൻ്റോ ഏതാച്ചാൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക. ഇനി സെൻഡ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, ഒരു ബ്ലൂ കളറിൽ നമുക്കൊരു ത്രികോണം കാണാൻ സാധിക്കും മുകളിൽ തന്നെ വലതുവശത്തായിട്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെൻഡാവും. ഓക്കെ, സെൻഡ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ പോവും. അപ്പം നിങ്ങളെ ടു അഡ്രസ്സ് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അയക്കുന്ന ലഭിക്കേണ്ട ആളുടെ അഡ്രസ്സ് കറക്റ്റാണെങ്കിൽ ഇമെയിൽ അയാൾക്ക് ചെല്ലുന്നതാണ്. അയാൾ തുറന്നു നോക്കുന്ന, അയാൾ ഇമെയിൽ അക്കൗണ്ട് തുറന്നു നോക്കുന്ന സമയത്ത് അത് കാണും. ഇനി അതല്ല, അത് അഡ്രസ്സ് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചൊരു റിപ്ലൈ വരും, എന്ത് ഈ ഒരു അഡ്രസ്സ് നിലവിലില്ല എന്നുള്ളൊരു സന്ദേശം തിരിച്ചു വരികയാണ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇമെയില് അയക്കേണ്ട സംവിധാനം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനം വഴി ഞങ്ങളെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഐടി ജാലകം, ഇമെയിൽ ഉപയോഗം ഭാഗം 2, ഇൻബോക്സ് കമ്പോസ്. അവതരിപ്പിച്ചത് ഷാനിദ് പാണ്ടിക്കാട്.
6: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: سبيل الدموع سبيل مريح.
8: ഓഫീസിലെ ജോലിയും മാസാവസാനത്തെ ടെൻഷനും ഒക്കെ കൂടി ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴതാ കുഞ്ഞുമകൻ വന്ന് കയ്യിൽ പിടിച്ചു വലിച്ചിട്ട് പറയുന്നു, അച്ഛവാ നമുക്ക് പന്ത് കളിക്കാമെന്ന്. ആകെ കൂടി വട്ടായിരിക്കുന്ന സമയത്ത് ഇനി ഇതിന്റെ കൂടി ഒരു കുറവേ ഉള്ളൂ, നീ പുറത്തുപോയി കളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവനെ ശാസിച്ചു വിട്ടു. ഈ അച്ഛൻ എന്റെ കൂടെ ഒരു ദിവസം പോലും കളിക്കാൻ കൂടില്ലെന്ന് പറഞ്ഞ് അവൻ വിഷമത്തോടെ പന്തുമെടുത്ത് പുറത്തേക്ക് പോയി. അങ്ങനെ എല്ലാ ദിവസവും അവൻ വരും. തിരക്കുള്ള ജോലിയും കഴിഞ്ഞു വരുമ്പോ അവന്റെ കൂടെ കളിക്കാൻ എവിടെ സമയം. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ഇന്നവൻ നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നമ്മുടെ ജോലിയും കഴിഞ്ഞ് പെൻഷൻ പറ്റി വീട്ടിലിരിക്കുമ്പോ ഒരു ദിവസം ജോലി കഴിഞ്ഞു വന്ന മകന്റെ അടുത്തേക്ക് ചെന്നിട്ട് അല്പനേരം ചെസ് കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ അച്ഛന്റെ കൂടെ പന്ത് കളിക്കാൻ കൊതിച്ച് ഞാൻ ഒരുപാട് നാൾ പിറകെ നടന്നിട്ടുണ്ട്. അന്നൊന്നും അച്ഛന് സമയമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ എനിക്കാകെ ടെൻഷൻ നിറഞ്ഞ ജോലിയാണ്. അതുകൊണ്ട് അച്ഛന്റെ കൂടെ കളിക്കാൻ സമയമില്ല. സോറി. വിഷമത്തോടെ തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, അവന്റെ ആ കുഞ്ഞു പ്രായത്തിൽ അവനോടൊപ്പം കളിക്കാതെ അവനെ ഒഴിവാക്കിയപ്പോൾ ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അതെ, തിരക്കിനിടയിൽ അല്പനേരമെങ്കിലും നമ്മൾ കുട്ടികളോടൊപ്പം കൂടണം. അല്ലെങ്കിൽ നമ്മുടെ തിരക്കൊഴിയുമ്പോൾ അവർക്ക് സമയമുണ്ടാവില്ല.
9: തീർച്ചയായും ഒരു നല്ലൊരു ചിന്തയാണ് ഇന്നത്തെ
10: ഒരു മെസ്സേജ്. നല്ലൊരു മെസ്സേജ്.
9: മാതാവാണെങ്കിലും പിതാവാണെങ്കിലും മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർക്ക് കഴിയണം എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഈ കഥയിൽ പറഞ്ഞ, ഈ ചിന്തയിൽ പറഞ്ഞ ആ അച്ഛൻ അയാളെ സംബന്ധിച്ചിടത്തോളം തന്റെ കുഞ്ഞിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ തയ്യാറായില്ല. പിന്നീട് എന്ത് സംഭവിച്ചു? സ്വാഭാവികമായി കുഞ്ഞ് വളർന്ന് വലുതായി. ആ കുഞ്ഞിൻ്റെതായ ക്രയ വിക്രയങ്ങളിലും ജോലി തിരക്കുകളിലും പെട്ടപ്പോൾ പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ ആ കുട്ടിയും തയ്യാറായില്ല എന്നാണ്.
10: അത് ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ തിരക്കുകളോ നമ്മുടെ ജോലിയിലെ സ്ട്രെസ്സുകളോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഭാരങ്ങൾ ഏറ്റുന്നതൊന്നും അവർക്കറിയില്ല. അവരുടെ മുമ്പിലുള്ളത് ഉപ്പ എൻ്റെ കൂടെ കളിക്കാൻ വരണം, ഉമ്മ എൻ്റെ കൂടെ കളിക്കാൻ വരണം എന്നുള്ളത് മാത്രമാണ്
9: കളിയെന്നാണ് അവരുടെ ചിന്ത.
10: അവരുടെ ചിന്ത അത് മാത്രമാണ്. അപ്പം നമ്മൾ പിന്നെ അവരോട് ദേഷ്യപ്പെടുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ അവരോട് ശകാരിക്കുമ്പോഴൊക്കെ അവർ നേരെ വിപരീതാർത്ഥത്തിലാണ് അതിനെ റീഡി ചെയ്യുക എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
9: തീർച്ചയായും. ഇപ്പം നമ്മൾ മുതിർന്നവരെ അപേക്ഷിച്ച് ചെറിയ കുട്ടികൾ അധികം അവർ പെട്ടെന്നൊന്നും ക്ഷീണിക്കൂല. നമ്മൾ കാണാൻ നമുക്ക് ഈ കുട്ടികൾ കല്യാണ വീടുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമുകളിലൊക്കെ വന്ന അങ്ങനെ നോൺ സ്റ്റോപ്പബിൾ ആയിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്കൊന്നും അങ്ങനെ കഴിയില്ല.
10: ഒരു രസകരമായൊരു കാര്യം ഇപ്പോൾ ഒരു കൂട്ടുകാരൻ ഷെയർ ചെയ്തതാണ്. പിന്നെ അയാൾ അയാളുടെ പിന്നെ മകളുടെ ഒരു റിലേഷൻ്റെ ഒരു കല്യാണത്തിന് പോയതാണ്. അപ്പം മകള് പിന്നെ ഉപ്പനെയും ഉമ്മനെയും കണ്ട സമയത്ത് പറഞ്ഞു, പിന്നെ ഇതുവരെ ഇപ്പം ഞാൻ കുട്ടിനെ നോക്കി ഞാൻ ക്ഷീണിച്ചു, ഇനി നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ എന്ത് ചെയ്യണം, കുട്ടിനെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപ്പ മകളോട് വന്നിട്ട് പറയുന്നത്, എനിക്ക് കഴിയില്ല കേട്ടോ, ഞാൻ ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ആകെ വിഷമിച്ചിട്ടുണ്ട്, ഞാൻ ആകെ വേർത്ത് പോയിട്ടുണ്ട്, ഈ കുട്ടി ഓടണം, പിന്നാലെ ഞാൻ ഓടിയിട്ട് എനിക്ക് കഴിയണില്ല, ആകെ 10 മിനിറ്റ് അപ്പോഴത്തേന് ആയിട്ടുള്ളൂ. അപ്പോ പിന്നെ കുട്ടികളുടെ ലോകം അതാണ്.
9: അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഒരു നാല് കസേരക്ക് ചുറ്റും നമ്മളെ പുറകെന്ന് ഓടിക്കൊടുത്താലേ ഭയങ്കര രസമാണ് അവർക്ക്. നമുക്ക് അധികം ഓടാനൊന്നും കഴിയില്ല, എന്നാലും ഒന്ന് ഓടിക്കൊടുത്തൊക്കെ ഉണ്ട്. അങ്ങോട്ടും മദ്യ മറന്ന് ചിരിക്കും അവര്. ആ സന്തോഷ ചെറിയ കുട്ടികളെ എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ എന്റെ പുറകെ ഓടി.
10: പിന്നെ മാത്രല്ല അത് എപ്പോഴും അവര് പറയുകയും ചെയ്യും എന്ത്, പിന്നെ ഇത് നമ്മൾ ഇന്നലെ കളിച്ചതുപോലെ ഇപ്പൊ നമുക്ക് കളിക്കുക. അതായത് നമ്മൾ ഇന്നലെ മറ്റേ കളിന്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഓടി കളിച്ച പോലെ അല്ലെങ്കിൽ പിന്നെ ഒളിച്ചു കളിച്ചതുപോലെ നമുക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അവരെന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരും.
9: അവരെ തിരക്കുകളൊക്കെ സ്വാഭാവികമാണ്.
10: അതെ,
9: തിരക്കൊക്കെ മനുഷ്യ സഹജമാണ്.
10: തീർച്ചയായും
9: ചിലപ്പോ അതിസങ്കീർണമായ തിരക്കുകൾ ഉണ്ടാകാം. പക്ഷെ എന്നാലും നമ്മുടെ മക്കൾ അവർ അമൂല്യ നിധികളാണ്. അവരുടെ മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്ന തരത്തിൽ ടൈം ഷെഡ്യൂൾ കൃത്യമാക്കാൻ നമുക്ക് കഴിയണം. ഒരു ദിവസത്തിൽ ഇപ്പൊ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ നാട്ടിലുള്ള സമയങ്ങളിൽ വീട്ടിലുള്ള സമയങ്ങളിൽ എങ്കിലും മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഇപ്പൊ ഇന്നീ മൊബൈൽ ഫോണും ആൻഡ്രോയിഡും ഈ സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പൊതുവെ അതിൽ നിന്നൊക്കെ രക്ഷിതാക്കൾ അകലുകയാണോ എന്നൊരു സംശയമുണ്ട്.
10: മാത്രമല്ല ഇങ്ങനെ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു, തങ്ങളെ മക്കളെ ഒന്ന് അകറ്റി നിർത്താൻ തങ്ങൾക്കൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി പോലും മൊബൈൽ കൊടുത്ത് മക്കളെ ഒഴിവാക്കി വിടുന്ന രക്ഷിതാക്കൾ ഉണ്ടോ എന്ന് പോലും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു,
9: അതും
10: സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് അപ്പോൾ മക്കള് അവരുടെ ഒരു ലോകം തിരഞ്ഞെടുക്കണം, ഗെയിമിന്റെയും അതേപോലെ തന്നെ
9: റീൽസുകളുടെയും
10: ഒക്കെ ലോകം
9: അവർ.
10: അതെ, അത് പിന്നീടുണ്ടാകുന്നത് പിന്നെ അവർക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവരുടെ ബുദ്ധിയും അവരുടെ മനസ്സും ഒക്കെ അതിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
9: ചില പാട്ടുകൾ അല്ലെങ്കിൽ ചില പ്രയോഗങ്ങൾ കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കരുതുന്നത് എവിടുന്നാണ് ഈ കുട്ടിക്ക് ഈ പ്രയോഗം കിട്ടിയത്. ചില വാക്കുകൾ നമ്മുടെ നിന്ന് കിട്ടുന്നുണ്ടാവില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ കുട്ടിയാകട്ടെ സ്കൂളിലും മറ്റും പോകാൻ തുടങ്ങിയിട്ടുമില്ല. തീർച്ചയായും ഒട്ടും ശങ്കിക്കേണ്ടതില്ല, ആ കുട്ടി നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസുകളിലും കാർട്ടൂൺ ക്യാരക്ടറിലെ ചില ആളുകൾ പറയുന്ന വാക്കായിരിക്കാം.
10: പിന്നെ മാത്രമല്ല ഇന്നത്തെ ഒരു ഒരു രീതി അനുസരിച്ച് അതായത് ഒരു നെറ്റ് തീരുക എന്ന് പറയുന്നൊരു സിസ്റ്റം അല്ല. അപ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലും ഒക്കെ വൈഫൈ സംവിധാനങ്ങൾ, കാരണം ഒന്നോ രണ്ടോ കുട്ടികൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അൺലിമിറ്റഡ് പ്രോഗ്രാമുകൾ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ വീടുകളിൽ നിന്നും വൈഫൈകളുണ്ട് മിക്കവാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അപകടം അറിയുന്നില്ല. കുട്ടി അതിലങ്ങനെ ഇരിക്കുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർക്കുന്നത് കുട്ടിപ്പോഴും എന്താണ്, കുട്ടി എവിടെയെന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് കുട്ടി മൊബൈലിലാണ്. അപ്പോൾ ഓരോ ദിവസവും മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ മിനിമം ഒരു മൊബൈലിൽ കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രവചനാതീതമാണ്. ഏതൊക്കെ നിലക്കാണ് കുട്ടി അത് സ്വാധീനിക്കുക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം കുട്ടി സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, അതിൽ നിന്ന് കുട്ടിക്കുണ്ടാകുന്ന ഫീഡ്ബാക്കുകൾ, അതൊക്കെ എന്താണ്, ഏത് നിലക്കാണ് കുട്ടിയെ സ്വാധീനം ചെലുത്തുക എന്നുള്ളതൊക്കെ നമുക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്.
9: കുട്ടികളൊക്കെ ചില കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ചില ഗെയിമുകൾക്ക് അഡിക്റ്റായി, അങ്ങനൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇപ്പൊ കുറച്ച് അതിന്റെ ന്യൂസ് കുറവാണ് എങ്കിലും അങ്ങനത്തെ വാർത്തകൾ വന്നിരുന്നു. ഏറെ ഭയപ്പെടുത്തുന്ന ചില ഗെയിമുകൾക്ക് അഡിക്റ്റായി സ്വയം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ചെറിയ പിഞ്ചു കുട്ടികളൊക്കെ എത്തി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ആ കുട്ടികളെ അങ്ങനെ എത്തിച്ചത് രക്ഷിതാക്കൾ തന്നെയായിരിക്കാം.
10: അതെ,
9: തീർച്ചയായും അങ്ങനെയാകാം. കാരണം ആ കുട്ടിക്ക് എന്തു കൊടുക്കണം എന്നുള്ളപ്പം അതിനുള്ള ഒരു ചോയ്സ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് പകരം ഇപ്പോൾ ധാരാളം അങ്ങനത്തെ നല്ല നല്ല ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയകളിൽ വരാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു ഒരു വീഡിയോ, ഒരു റീൽസ് പോലുള്ള ഒരു വീഡിയോ കണ്ടു. നല്ലൊരു മെസ്സേജ് പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ഒരു കുട്ടിയും ഫോൺ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോണിൽ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ തൊട്ടടുത്ത് വന്നിട്ട് ആ കുട്ടിയുടെ ഉമ്മ വന്നിരുന്നു. ആ കുട്ടിയുടെ ഉമ്മയുടെ കയ്യിലൊരു ബുക്കുണ്ട്. ആ ഉമ്മ നല്ല ഷാറായിട്ട് അങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പിയും വന്നു. വാപ്പിയും വേറൊരു ബുക്കായിട്ട് വന്ന് കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കുട്ടി മൊബൈൽ ഫോണിലാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, എന്താ ഉമ്മയിപ്പം ബുക്ക് ഇത്ര അധികം ബുക്കിലുണ്ടോ. കുട്ടി അവിടെ വെക്കുകയാണ് ഫോണ്, എന്നിട്ട് അവിടെ ഒരു ബുക്ക് എടുത്തിട്ട് ആ കുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്.
10: അപ്പൊ
9: ഈ കുട്ടികൾ അത്രയും നിഷ്കളങ്കരാണ്, നമ്മൾ തിരിക്കുന്നിടത്തേക്കേ ഒരു തിരിയുള്ളൂ.
10: അതെ, അതായത് കുട്ടി കാണുമ്പോൾ ഉമ്മ മൊബൈലിലാണ്, ഉമ്മ ചിലപ്പോൾ മൊബൈൽ ക്ലാസ്സുകൾക്കായിരിക്കും, പ്രസംഗങ്ങൾക്കായിരിക്കും. പക്ഷെ കുട്ടി ചിന്തിക്കുന്നത് എന്താണ്? ഉമ്മി മൊബൈൽ, ഉപ്പി മൊബൈൽ, താത്തി മൊബൈൽ. അപ്പോൾ കുട്ടിയുടെ മനസ്സും എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് മൊബൈലിൻ്റെ പിന്നാലെ തന്നെ പോവുകയാണ്.
9: നമ്മൾ ഈ ഹോസ്പിറ്റൽ വരാന്തകളിലേക്ക് ഈ ഡോക്ടർമാരുടെ ക്യാബിനിന് മുമ്പിൽ ഒ പി ടിക്കറ്റ് എടുത്ത് നമ്മളിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ചില ഡോക്ടർമാർക്ക് നല്ല തിരക്കായിരിക്കും. അപ്പോൾ മണിക്കൂറുകളോളം നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ കാണാം നമ്മുടെ തൊട്ടടുത്ത് കുട്ടികളുണ്ടാവും, ആ കുട്ടികളുടെ രക്ഷിതാക്കളുണ്ടാവും. ഈ കുട്ടികൾ ഈ ലാൻഡ്സ്കേപ്പ് മോഡൽ മീൻസ് നമ്മളെ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്കത് ആ കുട്ടി ഒരു കുട്ടി ഒരാൾ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കണത് കണ്ടാൽ, ഫോൺ റൊട്ടേറ്റ് ചെയ്ത് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് പിടിക്കണത് കണ്ടാൽ നമുക്കറിയാം വീഡിയോയോ അല്ലെങ്കിൽ ഗെയിമോ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പം മണിക്കൂറുകളോളം അത്രയും സമയം ആ കുട്ടി അതങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നാകട്ടെ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ പല സൗകര്യങ്ങളുണ്ട്, കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ടുകൾ, കളിക്കാനുള്ള അവരുടെ മാനസികോ ശാരീരികോ ഉല്ലാസത്തിനുള്ള കേന്ദ്രങ്ങൾ, സ്ഥലങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്.
10: തീർച്ചയായിട്ടും.
9: പക്ഷെ അവിടേക്കൊന്നും വിടൂല്ല രക്ഷിതാക്കള്. ഇതെങ്ങോട്ട് കൊടുക്കും? ഫോണ് കൊടുക്കും നമ്മുടെ തൊട്ടടുത്തുണ്ട് കുട്ടി എന്നുള്ള. എവിടെ തൊട്ടടുത്ത് കുട്ടി വേറെ വിടുകയോ എത്തിയിട്ടുണ്ടാകാം.
10: തീർച്ചയായും
9: ശരീരമാണ് ഇവിടെ മാത്രം.
1: റേഡിയോ ജീവിത പാഠങ്ങൾ അവതരണം സമീർ മുണ്ടേരി.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സഹോദരികളെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ ഓരോ സന്ദർഭങ്ങളിലും പലതരത്തിലുള്ള വിവാദങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. ഇസ്ലാമിനെ എതിർക്കാനും ഇസ്ലാമിനെ തകർക്കാനും എല്ലാ കാലഘട്ടങ്ങളിലും ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇസ്ലാമിനെ തകർക്കുക എന്നാണ് പല ആളുകളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ വളർച്ചയിൽ അസൂയ തോന്നുന്ന ആളുകൾ, ഇസ്ലാം വളരുന്നതിൽ ഭയം വെച്ചു പുലർത്തുന്ന ആളുകൾ, വിവിധ തരത്തിലാണ് ആളുകൾ ഇസ്ലാമിനെ നോക്കിക്കാണുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വിവാദം ഭക്ഷണത്തിലെ ഹലാലും ഹറാമുമാണ്. എന്താണ് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട വിഷയമാണ് ഭക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്? ഇന്നത്തെ ജീവിത പാഠങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭക്ഷണത്തിലെ ഹലാലിനെ സംബന്ധിച്ച് ഹറാമിനെ സംബന്ധിച്ചാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് കടന്നു വന്നത് എന്തിനാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുമ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, യഅമുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകരി വയുഹില്ലു ലഹുമുത് തയ്യിബാത് വയുഹരിമു അലൈഹിമുൽ ഖബായിദ് വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാല അല്ലതി കാനത് അലൈഹിം. എന്താണ് അല്ലാഹു പറയുന്നത്? നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും, ഹലാലായത് ഏതാണ് എന്നും ഹറാമായത് ഏതാണ് എന്നും പഠിപ്പിക്കാൻ, നല്ലതൊക്കെ തൊയ്യിബാത്തൊക്കെ ഹലാലാണ് അനുവദിച്ചു തരാനും, ഖബായിസുകൾ മോശമായതൊക്കെ നിഷിദ്ധമാക്കാനും, മനുഷ്യരുടെ മുതുകുകളിൽ നിന്ന് പ്രയാസത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ ഇറക്കി വെക്കുവാനുമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വന്നത്. അപ്പം ഹലാലും ഹറാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹലാൽ വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. വബൈനഹുമാ ഉമൂറുൻ മുഷ്തബിഹാത്തുൻ. അതിൻ്റെ ഇടയിൽ, ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഇടയിൽ സാദൃശ്യം തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്, അധിക ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയുകയില്ല എന്ന് പഠിപ്പിക്കുന്ന സുദീർഘമായൊരു ഹദീസുണ്ട്. ആ ഹദീസിലും ഹറാമുകൾ ഏതാണ് എന്ന് വ്യക്തമാണ്, ഹലാലുകൾ ഏതാണ് എന്ന് വ്യക്തമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. മാ അഹല്ലല്ലാഹു ഫീ കിതാബിഹി ഫഹുവ ഹലാലുൻ. അള്ളാഹുവിൻ്റെ കിതാബിൽ എന്താണോ ഹലാലായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടത് അത് ഹലാലാണ്. വമാ ഹറമ ഫഹുവ ഹറാമുൻ. എന്താണോ ഹറാമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടത് അത് ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മൾ അതിർവരമ്പുകൾ ലംഘിക്കാൻ പാടില്ല. ഹറാമുകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. തിൽക ഹുദൂദുല്ലാ ഫല തഖറബൂഹ. സൂറത്തുൽ ബഖറയിൽ 187-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അതെല്ലാം അതിൻ്റെ അതിർവരമ്പുകളാണ്, ആ അതിർവരമ്പുകളെ നമ്മൾ മുറിച്ചു കടക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണത്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, അള്ളാഹു നിർബന്ധ കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ഫറള ഫറായിള ഫല തുളയിഉഹ വഹദ്ദ ഹുദൂദൻ ഫല തഅതദുഹ വനഹ അന്നശിയാ ഫല തൻതഹികുഹ വസഖത അന്നശിയാ റുഖ്സതൻ ലകും ലൈസ ബിനിസിയാനിൻ ഫല തബ്ഹസു അൻഹ. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ്? അള്ളാഹു നിർബന്ധ കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അവ നിങ്ങൾ പാഴാക്കരുത്. നമസ്കാരം, സകാത്ത്, നോമ്പ്, ഇതൊക്കെ നിർബന്ധമാണ്, അത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അതേപോലെ തന്നെ അള്ളാഹു അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. മദ്യപിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, വഞ്ചന കാണിക്കാൻ പാടില്ല. ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മൾ ചെന്ന് നിൽക്കേണ്ട സ്ഥലമുണ്ട്, അപ്പുറത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത അതിർവരമ്പുകളുണ്ട് ഇസ്ലാമിൽ. ആ അതിർവരമ്പുകളെ നമ്മൾ അതിക്രമിച്ച് കടക്കാൻ പാടില്ല. ചില വസ്തുക്കളെ അവൻ പവിത്രമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം മക്ക പവിത്രമാണ്, ഹറമുകൾ പവിത്രമാണ്, അതേപോലെ തന്നെ മുസ്ലിമിൻ്റെ രക്തം, അഭിമാനം, ഇതൊക്കെ പവിത്രമാണ്. ഭക്ഷണത്തിൽ പവിത്രമായ ഭക്ഷണങ്ങളുണ്ട്, അതുകൊണ്ട് അവയെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കളങ്കപ്പെടുത്താൻ പാടില്ല. നിങ്ങളോടുള്ള കാരുണ്യത്താൽ ചില വസ്തുക്കളെക്കുറിച്ച് മറവി ബാധിക്കാതെ അവൻ മൗനം ദീക്ഷിച്ചിട്ടുണ്ട്. അതിനാൽ അവയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, ചികഞ്ഞന്വേഷിക്കരുത് എന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹലാലും ഹറാമും വ്യക്തമാണ്. ഹറാമിൻ്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല. ഹലാൽ നമുക്ക് അനുവദിച്ചതാണ്, നമുക്ക് ഹലാലുകൾ പ്രവർത്തിക്കാം. മാ നഹൈതുകും മൻഹു ഫജ്തനിബൂഹു വമാ അമർതുകും ബിഹി ഫഫ്അലു മിൻഹുമസ്തതഅതും മിൻഹുമസ്തതഅതും. ഞാൻ വിരോധിച്ചങ്ങൾ ചെയ്യരുത്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു, ഞാൻ എന്തൊന്നാണോ വിരോധിച്ചത് നിങ്ങൾ വെടിയുക, അത് നിങ്ങൾ ഉപേക്ഷിക്കുക. ഞാൻ എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് സാധിക്കുന്ന എത്ര നിങ്ങളത് ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തെല്ലാമാണ് നിഷിദ്ധമായത് എന്ന് നമ്മൾ പഠിക്കണം, എന്തൊക്കെയാണ് ഹലാലായത് എന്ന് നമ്മൾ പഠിക്കണം. മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം, അതേപോലെ തന്നെ ഉപയോഗമുള്ളതെല്ലാം അനുവദിച്ചു തന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണത്, മനുഷ്യൻ ആവശ്യമുള്ളതും മനുഷ്യൻ ഉപയോഗമുള്ളതുമെല്ലാം അനുവദിച്ച മതം. ശ്രദ്ധയില്ലായ്മ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും നിഷിദ്ധങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിൽ പ്രധാനപ്പെട്ട മേഖലയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ, ഭക്ഷണപാനീയങ്ങൾ. ആ മേഖലകളിൽ നിഷിദ്ധങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പല ആളുകളുടെയും ഭക്ഷണത്തിലേക്ക്, പാനീയങ്ങളിലേക്ക് ഹറാമുകൾ കടന്നു വരുന്നുണ്ട്, അതെങ്ങനെയാണ് എന്ന് പഠിക്കണം. ആഹാരപാനീയങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് ആഹാരപാനീയങ്ങൾ, ഭക്ഷണം. എന്നാൽ ഭക്ഷണം കഴിക്കുന്ന മേഖലകളിൽ അള്ളാഹു പ്രത്യേകം കൽപ്പിച്ച കാര്യങ്ങളുണ്ട്, അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അടിസ്ഥാനപരമായി അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ഭക്ഷണവും അനുവദിച്ചു തന്നിട്ടുണ്ട്. ചില ഭക്ഷണം മാത്രമാണ് വിരോധിച്ചത്, കൂടുതലും അനുവദിച്ചു, കുറച്ച് വിരോധിച്ചു. അതെല്ലാം അനുഗ്രഹമാണ്. അള്ളാഹു കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത് എന്നല്ല പറഞ്ഞത്, ധാരാളം നമുക്ക് അനുവദിച്ചു തന്നു, വളരെ കുറച്ചു മാത്രം വിരോധിച്ചു. അനുവദനീയമായ ഭക്ഷണത്തെക്കുറിച്ചും ഭക്ഷിക്കാൻ പാടില്ലാത്ത ചിലതിനെപ്പറ്റിയും അള്ളാഹു ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് പഠിക്കണം, അത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നാല് ഗുണങ്ങൾ ആരിലുണ്ടോ ദുനിയാവിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അവനത് പ്രശ്നമല്ല. നാല് കാര്യങ്ങൾ ഉണ്ടായാൽ, ഒന്നെന്താ, അമാനത്ത് സൂക്ഷിക്കലാണ്, അമാനത്ത് സൂക്ഷിക്കണം. സംസാരത്തിലെ സത്യസന്ധതയാണ്, അതേപോലെ തന്നെ സൽസ്വഭാവമാണ്. നാലാമതായി പറഞ്ഞത് ഭക്ഷണത്തിൽ നിഷിദ്ധമായത് കലരാതിരിക്കലാണ്. ഭക്ഷണം പരിശുദ്ധമായിരിക്കണം, ഭക്ഷണം ഹലാലായിരിക്കണം, ഹറാമ് നമ്മുടെ ഭക്ഷണത്തിൽ കലരാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾ, അത് ശ്രദ്ധിക്കുന്ന ആളുകൾ, അവർക്ക് ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും അവനത് പ്രശ്നമില്ല എന്നാണ്, അവന് പരലോകത്ത് വിജയിക്കാൻ പറ്റുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു താക്കീത് നൽകിയിട്ടുണ്ട്, യതി അലന്നാസി സമാനുൻ ലാ യുബാലി അൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ഹലാലാണോ ഹറാമാണോ എന്നൊന്നും നോക്കാതെ സമ്പത്ത് സ്വീകരിക്കുന്ന, പണമെടുക്കുന്ന ഒരു കാലഘട്ടം കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അതുകൊണ്ട് സൂക്ഷിക്കണം. സലഫുകൾ ഹറാമുകൾ ഭക്ഷിക്കാതിരിക്കാനും തങ്ങളുടെ കുടുംബത്തെ ഭക്ഷിപ്പിക്കാതിരിക്കാനും അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട്. ആമിറുബിൻ അബ്ദില്ല റഹിമഹുല്ലയുടെ ചരിത്രം കേട്ടിട്ടുണ്ട് നിങ്ങൾ? കൂഫക്കാരനായ താബിഈ പണ്ഡിതനാണ് അദ്ദേഹം. കൂഫയിൽ അദ്ദേഹം ജഡ്ജി വരെ ആയിട്ടുണ്ട്. അബൂബുർദ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. ബസ്രയിലെ അമീർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് വന്നിട്ട് അദ്ദേഹത്തോട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. താങ്കൾ എന്താണ് വിവാഹം കഴിക്കാത്തത്? ആ സമയത്ത് അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്ത്രീകളെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ വിവാഹം അന്വേഷിക്കുന്നുണ്ട്, എനിക്ക് അനുയോജ്യമായ ഒരാളെ കിട്ടിയാൽ ഞാൻ വിവാഹം കഴിക്കും. രണ്ടാമതായി അമീർ ചോദിച്ചു, അമീർമാരുടെ കവാടത്തിലെത്താൻ താങ്കൾക്ക് എന്താ തടസ്സം? താങ്കളുടെ ആവശ്യങ്ങൾ പറയാൻ, താങ്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടണമെങ്കിൽ താങ്കൾക്ക് അമീറുമാരുടെ കവാടത്തിൽ വരാലോ, വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാലോ, നിങ്ങളെന്താണ് വരാത്തത്, നിങ്ങളെന്താണ് ചോദിക്കാത്തത്? അപ്പോൾ മഹാനായ ആമിറുബിൻ അബ്ദില്ല റഹിമഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞ വാചകം എന്താ? തീർച്ചയായും നിങ്ങളുടെ കവാടങ്ങളിൽ ആവശ്യക്കാരായി പലരുമുണ്ട്, ധാരാളം ആളുകൾ അവിടെ വരുന്നുണ്ട്, നിങ്ങൾ അവരെയൊക്കെ വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിർവഹിച്ചു കൊടുക്കുക. നിങ്ങളുടെ കവാടങ്ങളിലേക്ക് വരാത്തവരെ, നിങ്ങളിലേക്ക് ആവശ്യമില്ലാത്തവരെ നിങ്ങൾ വിട്ടേക്കുക, എനിക്ക് കവാടത്തിൽ വന്ന് ചോദിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മൂന്നാമതായി ചോദിച്ചു, താങ്കൾ എന്താണ് വെണ്ണ കഴിക്കാത്തത്, താങ്കൾ എന്തുകൊണ്ടാണ് വെണ്ണ കഴിക്കാത്തത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു മറുപടി, മജൂസികളുടെ നാട്ടിലാണ് ഞാൻ, ഞാൻ തിന്നുന്നത് ചത്തതിൻ്റേതല്ല എന്ന്, ഞാൻ ഉപയോഗിക്കുന്ന ഈ വെണ്ണ അത് ചത്തതിൻ്റേതല്ല എന്ന് സാക്ഷി പറയാൻ രണ്ട് മുസ്ലിം സാക്ഷികളില്ല എന്നതുകൊണ്ടാണ്. ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഹറാം വരാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മത പാലിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം കൃത്യമായി സൂക്ഷ്മത പാലിക്കുകയാണ്. ഇബ്നു മുബാറക് റഹിമഹുല്ലയുടെ പിതാവ് അദ്ദേഹം ഹറാമ് ഭക്ഷിപ്പിച്ചിട്ടില്ല മക്കളെ, പരിശുദ്ധമായ സമ്പത്ത് നൽകിയാണ് ഇബ്നു മുബാറക് റഹിമഹുല്ലയെ വളർത്തിയത്. ചരിത്രത്തിൽ ധാരാളം കഥകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇമാം ബുഖാരിയുടെ പിതാവ് മുഹമ്മദ് ഇബ്രാഹിം റഹിമഹുല്ല പറഞ്ഞ വാചകം എന്താ? എന്റെ സമ്പത്തിൽ ഹറാമായ ഒരു ദിർഹം പോലുമില്ല, അതേപോലെ തന്നെ ശുബഹത്തുള്ള സംശയമുള്ള ഒരു ദിർഹം പോലും എന്റെ സമ്പത്തിലുള്ളതായി എനിക്കറിയില്ല എന്ന് കൃത്യമായി കൊണ്ട് പറയാണ്. അങ്ങനെയാണ് സലഫുകൾ അവരുടെ കുടുംബങ്ങളെ അവരുടെ മക്കളെയൊക്കെ വളർത്തിയത്. അതുകൊണ്ട് നിഷിദ്ധമായത് ഉണ്ടാകാൻ പാടില്ല. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാതൊരു ഭക്ഷണവും ഞാൻ എൻ്റെ വായിലേക്ക് ഉയർത്തിയിട്ടില്ല, എവിടെ നിന്നാണ് അതിൻ്റെ വരവെന്നും എവിടെ നിന്നാണത് പുറപ്പെട്ടതെന്നും അറിയാതെ എന്ന്. സലഫുകളോട് അവരുടെ ഭാര്യമാർ പറയും, ദുനിയാവിലെ വിശപ്പിൻ്റെ വേദന ഞങ്ങൾ സഹിച്ചോളാം, പട്ടിണി ഞങ്ങൾ സഹിച്ചുകൊള്ളാം, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ അനുഭവിച്ചു കൊള്ളാം, പക്ഷേ നരകത്തിൻ്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, ഹറാമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നരകത്തിൽ പോകാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഹറാമായ ഭക്ഷണം തരരുതേ എന്ന് ഭർത്താക്കന്മാരോട് പറയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പം നല്ല ശ്രദ്ധയായിരുന്നു, ഭക്ഷണം ഹലാലായിരിക്കണം, ഹറാമായത് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ ബോധം അവർക്കുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞതെന്താ? പ്രവാചകന്മാരോട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹർ റുസുലു കുലൂ മിന ത്വയ്യിബാതി വഅമലു സാലിഹ ഇന്നീ ബിമാ തഅമലൂന അലീം. അല്ലയോ പ്രവാചകന്മാരെ, നിങ്ങൾ ത്വയ്യിബാത്ത്, നിങ്ങൾ ഭക്ഷിക്കേണ്ടത് ത്വയ്യിബാത്താണ്, നല്ലതാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്, നല്ലത് ഭക്ഷിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഹലാലും ത്വയ്യിബുമായത് ഭക്ഷിച്ചുകൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇവിടുത്തെ കൽപ്പന ആരോടാ? വിശ്വാസികളോടല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും. യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ എന്നാണ് അഭിസംബോധന. നിങ്ങൾ കഴിക്കേണ്ടത് ഹലാലാണ്, ഹലാല് മാത്രമല്ല ത്വയ്യിബുമാകണം. ഹലാലി എന്ന് പറഞ്ഞാൽ അനുവദനീയമെന്നാണ്, ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ്. എന്താണ് ഈ വിവാദങ്ങളുടെ വസ്തുത? യാഥാർത്ഥ്യം അറിയാഞ്ഞിട്ടാണ്. ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അനുവദനീയമായ ഭക്ഷണം, ഹറാം ഫുഡ് എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായ ഭക്ഷണം, വിരോധിക്കപ്പെട്ട ഭക്ഷണം. അല്ലേ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നല്ലതും ഹലാലുമായതാണ് ഭക്ഷിക്കേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലൊരു വാഴ നട്ടു, ഒരു വാഴ നട്ട് നമ്മൾ വെള്ളമൊഴിച്ചു, അതിനെ വളർത്തി, അത് വലുതായി, അതിൽ കുലയുണ്ടായി, വാഴപ്പഴമുണ്ടായി. നമ്മളെന്ത് ചെയ്തു? ആ പഴം പറിച്ചു, നമ്മൾ കഴിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഹലാലുമാണ്, ത്വയ്യിബുമാണ്. കാരണം നമ്മളാ ഉണ്ടാക്കിയത്, അത് പഴുത്തു നല്ലതായി, അത് ത്വയ്യിബാണ്, നമ്മൾ ഉണ്ടാക്കിയത് കാരണം അത് ഹലാലാണ്. നമ്മളൊരു ദിവസം ആ വാഴയുടെ ചുവട്ടിൽ പോയി നോക്കുമ്പോൾ ആ പഴം കേടുവന്നിട്ടുണ്ട്, അതിൽ പുഴുക്കളുണ്ട്, കിളികൾ ഭക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന കോലത്തിലല്ല, നമുക്കത് ഹലാലാണ്. പക്ഷെ എന്തല്ല, തൊയ്യീബല്ല, അത് നല്ലതല്ല, അത് കഴിക്കാൻ പാടില്ല. ഹലാലുമാകണം, തൊയ്യീബുമാകണം. നല്ല പഴമാണ്, നമ്മളാണ് നട്ടത്. നമ്മുടെ അയൽവാസിയായ മനുഷ്യൻ, അയാളൊരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വാഴയിൽ നല്ലൊരു കുല, നല്ല പഴുത്ത വാഴക്കുല, അയാളെ സംബന്ധിച്ചിടത്തോളം അത് തൊയ്യീബാണ്, നല്ലതാണ്. പക്ഷെ എന്തല്ല, ഹലാലല്ല. എപ്പോഴാ ഹലാലാകുക? ഞാൻ നമ്മൾ മനസ്സറിഞ്ഞു കൊടുക്കണം, നമ്മുടെ സമ്മതമുണ്ടാകണം, അപ്പോഴാണത് ഹലാലാകുന്നത്. അതാണ് ഹലാലും തൊയ്യീബും. അതുകൊണ്ട് ഹലാലും തൊയ്യീബുമായതാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹലാലിനെക്കുറിച്ചും ഹറാമിനെക്കുറിച്ചും നമ്മൾ പഠിക്കുക. ഹലാലിനെക്കുറിച്ചും ഹറാമിനെക്കുറിച്ചും നമ്മൾ കൃത്യമായി കൊണ്ട് പഠിക്കുക. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ അറിയോ? ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, അവര് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്താ? അവര് ലക്ഷ്യം വെക്കുന്നത് കുഴപ്പമാണ്. അവരാഗ്രഹിക്കുന്നത് കുഴപ്പമുണ്ടാക്കലാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, അല്ലാഹു നിഷിദ്ധമാക്കിയ ഭക്ഷണങ്ങളാണ് വിശ്വാസികളായ ആളുകൾ വർജിക്കുന്നത്. അല്ലാഹു നിഷിദ്ധമാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ്, അത് മറ്റു മതക്കാരോടുള്ള വിദ്വേഷം കൊണ്ടല്ല. മുസ്ലിമായ ഒരാൾ ഒരു ഭക്ഷണം ഉണ്ടാക്കി എന്നതുകൊണ്ട് മാത്രം ആ ഭക്ഷണം ഹലാലാകില്ല. അമുസ്ലിമായ മനുഷ്യൻ ഭക്ഷണം ഉണ്ടാക്കി എന്നതുകൊണ്ട് ഹറാമുമാവുകയില്ല. പിന്നെന്താ, അല്ലാഹു ചില വസ്തുക്കൾ നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കുന്നത്. വിശ്വാസികൾ ദീനിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്, മതത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഹലാൽ ഫുഡ് എന്ന പുതിയ ചർച്ചയ്ക്ക് മൂർച്ച കൂട്ടുന്ന ആളുകൾ തങ്ങളുടെ മതമൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ആളുകളല്ല, മറിച്ച് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കി അജണ്ടകൾ മെനയുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിക്കണം. എന്നിട്ട് അത് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. മുസ്ലിങ്ങൾക്ക് മാത്രമായി ഇവിടെ യാതൊരു ഭക്ഷണമില്ല, എല്ലാവരും കഴിക്കുന്നതാണ് മുസ്ലിങ്ങൾ കഴിക്കുന്നത്. എന്നാൽ ഏത് കാര്യത്തിലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തൃപ്തി അത് പ്രധാനമാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയ ഭക്ഷണം അവൻ കഴിക്കൂല. മദ്യം, പന്നിയിറച്ചി, ഇതൊക്കെ നിഷിദ്ധമാണ്. സൂറത്ത് മാഇദയിൽ അള്ളാഹു 10 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിൽ നിഷിദ്ധമായ ഭക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മറ്റൊരു സംസാരത്തിൽ ഇൻഷാല്ലാ ഏതൊക്കെയാണ് നിഷിദ്ധമായ ഭക്ഷണം, ഏതൊക്കെയാണ് ഹലാലായ ഭക്ഷണം, അത് നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് പഠിക്കാം. കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വസ്തുതകൾ ഉൾക്കൊള്ളാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
12: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. നമ്മളുമായി സംസാരിച്ചത് സമീർ മുണ്ടേരി.
13: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ സൂറത്തുൽ മുത്തഫഫീൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. മദീനയുടെ ചരിത്രം വിശദീകരിക്കുന്നു ജാമിഅ അൽ ഹിന്ദിലെ അധ്യാപകൻ മൂസ സ്വലാഹി കാര.
2: അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ശ്രദ്ധിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം കാര്യങ്ങൾക്കാണോ ആദരവും ബഹുമാനവും നൽകിയിട്ടുള്ളത്, പവിത്രതയും പ്രാധാന്യവും കൽപ്പിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളെ ആദരിക്കലും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളലും നമ്മുടെ മേൽ നിർബന്ധമാണ്, അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഈ സന്ദർഭത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗ സമ്പൂർണമായ ജീവിതങ്ങളെ ഓർത്തുകൊണ്ടാണ് നാം മുന്നോട്ടു പോകുന്നത്. മക്കയിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മം ലക്ഷക്കണക്കിന് ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷവും ആനന്ദവും ആഹ്ലാദവും നിറഞ്ഞ സമയമാണിപ്പോൾ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി ജീവിച്ചത്, കഴിച്ചുകൂട്ടിയത് മദീനയിലാണ്. ചരിത്രം ആ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മക്ക എന്ന നാടിന് ശ്രേഷ്ഠതകളും പ്രാധാന്യങ്ങളും ഉള്ളതുപോലെ മദീന എന്ന രാജ്യത്തിനും ഇസ്ലാം ഏറെ സ്ഥാനങ്ങളും ബഹുമതികളും ശ്രേഷ്ഠതകളും നൽകിയിട്ടുണ്ട്. വിശ്വാസികളായ നാം ആ കാര്യങ്ങളെ ശരിയാം വിധം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന എന്ന നാടിൻ്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട് പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ പവിത്രതയുള്ള നാടാക്കി മാറ്റി എന്നത്. മക്ക എന്ന രാജ്യത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെ അല്ലാഹു പവിത്രതയുള്ളതാക്കി. വഇന്നി ഹറംതുൽ മദീന, മദീനയെ ഞാൻ പവിത്രതയുള്ളതാക്കി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ആ കാര്യം നടന്നിട്ടുള്ളത് എന്നർത്ഥം. രണ്ടാമത്തെ പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വയ്ബ, ത്വാബ എന്നീ നാമങ്ങളിൽ പരിചയപ്പെടുത്തിയ നാടാണ് മദീന. അവിടുത്തെ ഹദീസിലൂടെ തന്നെ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മദീന എന്ന് പറയുന്ന പ്രദേശം, അവിടെയുള്ള തുറുബത്ത് മണ്ണ്, മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെ അവിടുത്തെ താമസക്കാർക്ക്, അവിടെ കഴിയുന്നവർക്ക്, വിശ്വാസത്തോടുകൂടി ജീവിക്കുന്നവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന പാകത്തിലും രൂപത്തിലുമാണ് അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത്. ത്വാബ, ത്വയ്ബ എന്നീ രണ്ട് നാമങ്ങൾക്ക് ആ നാട് അർഹമായി തീർന്നു എന്നർത്ഥം. മൂന്നാമത്തെ ശ്രേഷ്ഠതയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, വിശ്വാസം ചെന്ന് ചേരുന്ന താവളം മദീനയാണ്. ഇന്നൽ ഈമാന ലയ എരിസു ഇലൽ മദീന, പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് കയറി ചെല്ലുന്ന പോലെ വിശ്വാസത്തിൻ്റെ ചേർച്ച, വിശ്വാസകാര്യങ്ങൾ ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു സ്ഥലമായി മദീന മാറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ശ്രേഷ്ഠതയായി നമുക്ക് കാണാൻ സാധിക്കും, മദീനയിൽ താമസിക്കുന്നവർ അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ ക്ഷമ കൈക്കൊണ്ട് ജീവിക്കണം. അതിനുവേണ്ടി പ്രത്യേക പ്രേരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി എന്നത് ആ നാടിൻ്റെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ക്ഷമിക്കാൻ സാധിച്ചാൽ മഹത്തായ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകും എന്ന രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹനം നൽകിയിട്ടുള്ളത്. അത് പ്രത്യേകമായി തന്നെ ഹദീസിലൂടെ കാണാൻ സാധിക്കും. മദീനത്തുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് മരണപ്പെടുകയാണെങ്കിൽ ഇല്ലാ കുന്തു ലഹു ഷഫീഅൻ ഔ ഷഹീദൻ യൗമൽ ഖിയാമ ഇദാ കാന മുസ്ലിമൻ, ഇസ്ലാം ഉൾക്കൊണ്ട് ഇസ്ലാമിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണ് അയാൾ മരിക്കുന്നതെങ്കിൽ ഖിയാമത്ത് നാളിൽ ഞാൻ അവനു വേണ്ടി ശുപാർശകനായി, സാക്ഷിയായി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, മറ്റൊരു ശ്രേഷ്ഠതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിൽ പ്രത്യേകം ക്ഷമയോടുകൂടി ജീവിക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അവിടെ നിന്ന് വഹയിറങ്ങിയ, അതുപോലെ തന്നെ ഒരുപാട് ബറക്കാത്തുകൾ, പുണ്യങ്ങൾ ഇറങ്ങിയ മറ്റൊരു ശ്രേഷ്ഠതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, മദീന എന്നത് ഖറിയത്തുൻ തഅ്കുലുൽ ഖുറാ, ഗ്രാമങ്ങളെ ഭക്ഷിക്കുന്ന ഒരു ഗ്രാമമാണ്. അവിടുന്ന് അവിടുത്തെ വാക്കിലൂടെ പഠിപ്പിച്ചതാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? മദീനക്കാരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന് സഹായം നൽകും. അവരുടെ കൈകളിലൂടെ ഒരുപാട് നാടുകൾ വിജയിച്ച് ഇസ്ലാമിന് മുന്നോട്ടു പോകാൻ കഴിയും. ഈ നിലക്കുള്ള കാര്യങ്ങൾ അടങ്ങിയ

ഇതിനെയുടെ പ്രത്യേകതയായി പഠിപ്പിച്ചു. മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബർക്കത്തിനു വേണ്ടി പ്രത്യേകിച്ച് മദീനയുടെ കാര്യത്തിൽ പ്രാർത്ഥിച്ചു എന്നതാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിന, അല്ലാഹുവേ ഞങ്ങളുടെ മദീനയിൽ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. ഇത് ആ നാടിൻ്റെ പ്രത്യേകതയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്ലേഗ് രോഗം, അതുപോലെ ലോകത്ത് വരാനുള്ള ഏറ്റവും വലിയ ഫിത്തിന ദജ്ജാൽ, ഇത് രണ്ടും മദീനത്തേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. മദീനയുടെ അതിരുകളിൽ മലക്കുകൾ ഉണ്ടാകും. ലാ യദ്ഖുലു അത്താഊൻ വല ദജ്ജാൽ, ദജ്ജാലും ത്വാഗൂനും അവിടേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുകയാണ്. യസ്രിബ് എന്ന നാമത്തിൽ പഴയ കാലത്ത് അറിയപ്പെട്ട നാടാണ് മദീന. ആ മദീനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലായനം നടത്തി എന്നത് മദീനയുടെ പ്രത്യേകതകളിൽപ്പെട്ട ഒന്നാണ്. ശത്രുക്കളിൽ നിന്ന് നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ സഹിക്കവയ്യാതെ വന്നപ്പോൾ അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം മദീനത്തേക്ക് ഹിജറ പോയി. അവിടെ അൻസാറുകളായ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. ആ ചരിത്രത്തിന്, ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച നാടാണ് മദീന. ആ സംഭവത്തോട് ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രത്യേകത, അവിടെ വെച്ച് മുഹാജിറുകളും അൻസാറുകളും തമ്മിലുണ്ടായ സാഹോദര്യം, വിശ്വാസത്തിൻ്റെ ബലം, അതുകൊണ്ട് മാത്രം റബ്ബിൻ്റെ തൗഫീഖിനാൽ അവർക്ക് നിലനിർത്താനും ഊട്ടി ഉറപ്പിക്കാനും കഴിഞ്ഞ സാഹോദര്യം, വിശ്വാസികൾ തമ്മിലുള്ള ഉറച്ച ബന്ധം, അത് നടന്ന നിലനിന്ന നാടാണ് മദീന. എത്രയോ ചരിത്രങ്ങൾ, സംഭവങ്ങൾ അതിൻ്റെ ഭാഗമായി നാം കേട്ടവരും അറിഞ്ഞവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയ മദീനത്തേക്ക് എത്തണം എന്ന കൊതിയോടെ, ആഗ്രഹത്തോടെ മക്കയിലുണ്ടായിരുന്ന കച്ചവടങ്ങളും ലാഭം നൽകുന്ന സകല കാര്യങ്ങളും ഒഴിവാക്കി പരലോകത്ത് വരാനുള്ള വലിയ ലാഭം കൊതിച്ച് അങ്ങോട്ട് ഹിജറ പോയവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇസ്ലാമിൻ്റെ വിജയത്തിനു വേണ്ടി ശത്രുക്കളുമായി നടന്ന പോരാട്ടങ്ങളിൽ സാക്ഷികളായവർ, പങ്കാളികളായവർ, ഇതെല്ലാം മദീന എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് നടന്ന കാര്യങ്ങളാണ്. ഇതിനെ സംബന്ധിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾക്കെല്ലാം കേന്ദ്രമായത് മദീന എന്ന നാടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വലിയ ഒരു മർക്കസ്, ഒരു കേന്ദ്രം, വൈജ്ഞാനികമായിട്ടും പ്രബോധനപരമായിട്ടും ഇസ്ലാമിന് ലഭിച്ച വിജയങ്ങളുടെ പട്ടിക നോക്കുകയാണെങ്കിലും മദീനക്കുള്ള സ്ഥാനം വലുതാണ്, ഏറെ ഉന്നതിയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇനി ഉള്ള പ്രത്യേകതയായി കാണാൻ കഴിയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി മസ്ജിദുൻ നബവി നിലകൊള്ളുന്നത് മദീനത്താണ്. ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ എത്തുന്നു, നമസ്കരിക്കുന്നു. അവിടെയുള്ള നമസ്കാരത്തിന് മസ്ജിദുൽ ഹറമല്ലാത്ത മറ്റു പള്ളികളേക്കാൾ 1000 നമസ്കാരത്തിൻ്റെ കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. മസ്ജിദുൽ ഹറമിൽ ഒരു നേരത്തെ നമസ്കാരത്തിന് 100,000 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന പ്രതിഫലം. മസ്ജിദുൻ നബവിയിൽ ഒരു നേരത്തെ നമസ്കാരത്തിന്
1000 നമസ്കാരത്തിൻ്റെ

0: കൂലിയാണ് ഇസ്ലാം നമുക്ക് നൽകുന്നത്. അത് മദീനയുടെ പ്രത്യേകതയായി മനസ്സിലാക്കണം. മൂന്ന് പള്ളികളിലേക്കാണ് ഒരുങ്ങിപ്പുറപ്പെട്ട് യാത്ര പോകേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അതിൽ ഒന്ന് എൻ്റെ പള്ളി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അത് മദീനത്തുള്ള മസ്ജിദുൻ നബവിയെ ഉദ്ദേശിച്ചാണ്. അത് മദീനക്കുള്ള വലിയ ഒരു പ്രത്യേകതയാണ്. പിന്നെയോ, മസ്ജിദ് ഖുബ നിലകൊള്ളുന്ന നാടാണ് മദീന. എന്താണ് അതിനുള്ള പ്രത്യേകത? ഖുബ പള്ളിയിൽ നിസ്കരിച്ചാൽ അത് ഉംറ ചെയ്തതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ ഖറജ ഹത്താ യഅതിയ ഹാദൽ മസ്ജിദ്, മസ്ജിദ് ഖുബായിൽ എത്തുന്നതുവരെ ഒരാൾ പുറപ്പെട്ടു, ഫയുസല്ലി ഫീഹി, അവിടെ വെച്ച് നമസ്കരിച്ചു, കാന കഅദിൽ ഉംറ, അത് ഉംറക്ക് സമമാണ്, തുല്യമാണ് എന്ന് അവിടുത്തെ വാക്കിലൂടെ കാണാം. മദീനത്തെത്തിയാൽ ഉംറക്ക് പോകുന്നവർ മദീനയിൽ എത്തുമ്പോൾ മസ്ജിദ് ഖുബായിൽ ചെന്ന് വുളു എടുത്ത് അവിടെ എത്തി രണ്ട് റക്കാഅത്ത് നിസ്കരിച്ച് പോരുന്നു. അത് ഉംറക്ക് തുല്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് മദീനയുടെ പ്രത്യേകതയാണ്. പിന്നെയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റൗള എന്ന് പരിചയപ്പെടുത്തിയ മാ ബൈന ബൈത്തി വമിംബരി റൗളത്തു മിൻ റിയാദിൽ ജന്ന, എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഭാഗം നിലകൊള്ളുന്നത് മദീനത്താണ്. അതും ആ നാടിൻ്റെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ഒന്ന്, അവിടെ റഹ്മത്ത് ഇറങ്ങുന്ന, അതുപോലെ തന്നെ സൗഭാഗ്യം ലഭിക്കാൻ കാരണമാകുന്ന ഇടമാണ്. അവിടെ വെച്ച് നിർവഹിക്കുന്ന ആരാധനകൾ സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ്. ആ ഭാഗം ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലെ ഭാഗമായി അതുപോലെ വരും. ഈ നിലക്കെല്ലാം അതിൻ്റെ ഉദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട ജബലു ഉഹദ്, ഉഹദ് മല നിലകൊള്ളുന്നത് എവിടെയാണ്? മദീനത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹാദ ഉഹദുൻ ജബൽ യുഹിബ്ബുന വനുഹിബ്ബുഹു, ഇതാകുന്നു ജബൽ മല, നാം അതിനെ ഇഷ്ടപ്പെടുന്നു, അത് നമ്മയും ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മല, പല നല്ല കർമ്മങ്ങളുടെയും പ്രതിഫലത്തെ അറിയിച്ചു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയെ ഉദാഹരിച്ചുകൊണ്ടാണ്. ഉഹദ് മലയോളം എന്ന രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലങ്ങളുടെ അളവ് പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മദീനക്കുള്ള മറ്റൊരു പ്രത്യേകത, വാദി അൽ അഖീഖ് അഥവാ വാദി അൽ മുബാറക് നിലകൊള്ളുന്നത് ഈ നാട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്ക് ജിബിരീൽ അലൈഹിസലാം വന്ന് കൽപ്പിച്ചു, സുല്ലി ഫി ഹാദൽ വാദിൽ മുബാറക്, അനുഗ്രഹിക്കപ്പെട്ട ഈ താഴ്വരയിൽ വെച്ച് നമസ്കരിക്കണം. അങ്ങനെയുള്ള സ്ഥലം മദീനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ അജുവ എന്ന കാരക്ക സമൃദ്ധമായി ലഭിക്കുന്ന നാട് മദീനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഫലത്തിനുള്ള പ്രത്യേകത പഠിപ്പിച്ചത് കാണാം. മൻ തസബ്ബഹ കുല്ല യൗമിൻ സബഅത തംറാത്തിൻ അജുവ, ഒരാൾ എല്ലാ ദിവസവും രാവിലെ ഏഴ് അജുവ കാരക്ക കഴിച്ചാൽ, ലം യദുറുഹു ഫീ ദാലിക യൗമി സുമ്മുൻ വലാ സിഹറുൻ, ആ ദിവസം അവനെ വിഷമോ മാരണമോ ഉപദ്രവിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ പ്രത്യേകതയായി പഠിപ്പിച്ചിട്ടുള്ളത്. അത് സമൃദ്ധമായി ലഭിക്കുന്ന നാടുകൂടിയാണ് മദീന. അതേപോലെ തന്നെ മദീനയുടെ മറ്റൊരു പ്രത്യേകത, അവിടുത്തുകാർക്കാരെങ്കിലും ഉപദ്രവം ഉദ്ദേശിച്ചാൽ അവരെ അള്ളാഹു നശിപ്പിക്കും എന്നാണ്. മൻ അറാദ അഹ്ലൽ മദീനത്തി ബിസൂഇൻ, മദീനക്കാരോട് ആരെങ്കിലും മോശം ലക്ഷ്യത്തോടുകൂടി പെരുമാറിയാൽ അദാബഹുല്ലാഹു കമാ യദൂബുൽ മിൽഹ് ഫിൽ മാ, ഉപ്പ് വെള്ളത്തിൽ അലിയിച്ചു കളയുന്ന പോലെ അള്ളാഹു അവരെ ഇല്ലാതെയാക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒട്ടനവധി ബഹുമതികൾ, ശ്രേഷ്ഠതകൾ ലഭിച്ചിട്ടുള്ള നാടാണ് മദീന എന്നുള്ളത്. മക്കക്കും മദീനക്കും പ്രത്യേകതകളായി ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളെ അതിൻ്റെ യാഥാർത്ഥ്യത്തോടുകൂടി തന്നെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. ഈ രണ്ട് നാടുകളും അള്ളാഹുവിൻ്റെ ആദരവിന് വിധേയമായിട്ടുള്ള നാടുകളായതിനാൽ തന്നെ അവ ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ കൂടിയാണ്, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ കൂടിയാണ്. ആ ലക്ഷ്യം ഉൾക്കൊണ്ട് തഖ്വ വർദ്ധിപ്പിക്കാൻ ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മക്കയുടെ തീരത്ത്.
2: أعوذ بالله من الشيطان الرجيم.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
3: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
4: സ്നേഹപൂർവം പദ്ധതി. അച്ഛനമ്മമാർ മരണപ്പെട്ടതോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മരണപ്പെടുകയും സാമ്പത്തികമായി പ്രയാസം നേരിടുകയും ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്, സ്നേഹപൂർവം പദ്ധതി. അനാഥരായ കുട്ടികൾക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വളരാനും പഠിക്കാനും ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകുന്ന ഒരു പ്രതിമാസ സ്കോളർഷിപ്പ് പദ്ധതിയാണിത്. കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് അനുസരിച്ച് നിശ്ചിത തുക ഓരോ മാസവും അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നു. ആർക്കൊക്കെ അപേക്ഷിക്കാം? അച്ഛനും അമ്മയും മരണപ്പെട്ട കുട്ടികൾക്ക്, അച്ഛനോ അമ്മയോ മരണപ്പെടുകയും ജീവിച്ചിരിക്കുന്ന രക്ഷിതാവിന് കുട്ടിയെ വളർത്താൻ സാമ്പത്തികമായി പ്രയാസമുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കണം. BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക്, APL വിഭാഗമാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ 20,000 രൂപയിൽ താഴെയും നഗരപ്രദേശങ്ങളിൽ 22,375 രൂപയിൽ താഴെയും വാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: അച്ഛൻ്റെയോ അമ്മയുടെയോ മരണ സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ ആധാർ കാർഡ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെയും ഇപ്പോഴത്തെ രക്ഷിതാവിൻ്റെയും പേരിൽ സംയുക്തമായിട്ടുള്ള ജോയിൻ്റ് അക്കൗണ്ട് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, കുട്ടി പഠിക്കുന്ന സ്ഥാപന മേധാവി നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ്. അപേക്ഷാ നടപടികൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. കുട്ടി പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി, ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. സ്കൂളിൽ നിന്നോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇതിനുള്ള നടപടികൾ പൂർത്തിയാക്കാം. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ഓരോ വർഷവും സ്കോളർഷിപ്പ് പുതുക്കേണ്ടതുണ്ട്. ഇതിനായി കുട്ടി പഠനം തുടരുന്നു എന്ന സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ഹാജരാക്കണം. ബിരുദം വരെയുള്ള പഠനത്തിന് ഈ സഹായം ലഭ്യമാണ്. 1 മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് പ്രതിമാസം 300 രൂപയും ഹൈസ്കൂൾ തലത്തിൽ 500 രൂപയും പ്ലസ് ടു തലത്തിൽ 750 രൂപയും ഡിഗ്രി തലത്തിൽ 1000 രൂപയുമാണ് നിലവിൽ ലഭിക്കുന്ന ധനസഹായം.
2: മാതാവിന്റെ ശരീരത്തിലെ അണ്ഡാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 1/2 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ഡബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചു വസ്തുവുമായി ചേരുന്നു. അണ്ഡവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
4: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ പ്രകാശസമാനമായ വചനങ്ങളെ പഠിക്കാനും മനഃപ്പാഠമാക്കാനും നമ്മെ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിൽ സൂറത്തു ദാരിയാത്തിലെ 52-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, അവതരിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു ദാരിയാത്തിലെ 52-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 46-ാമത്തെ വചനം മുതൽ നമുക്കെല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: ഇൻഷാ അല്ലാ 53-ാമത്തെ ആയത്ത് മുതൽ പഠിക്കാനായി അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നമ്മൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ദാരിയാത്ത് 52-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം, പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ തൗബയുടെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് ആദിൽ കൊല്ലം നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ നബി അൽ മുസ്തഫ വൽ മുജ്തബ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, കുല്ലു ബനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ. ആദം സന്തതികൾ അവർ ധാരാളമായിക്കൊണ്ട് തെറ്റ് സംഭവിക്കുന്നവരാണ്. എന്നാൽ ആ തെറ്റ് സംഭവിക്കുന്നവരിൽ ഏറ്റവും ഉത്തമരായവരെ കുറിച്ചാണ് പ്രവാചകൻ തുടർന്ന് പറയുന്നത്, വഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ. അവരിലേറ്റവും നല്ലവർ എന്നുള്ളത്, ഏറ്റവും ഉത്തമരെന്നുള്ളത് എന്താണ്? തൗബ ചെയ്ത് അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. ഒരടിമ തെറ്റ് ചെയ്യുകയും ശേഷം അവൻ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അത് വലിയ സന്തോഷമാണ് എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സന്തോഷത്തിൻ്റെ അളവ് എത്രത്തോളമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് അയാൾ വിശ്രമിക്കാനായിക്കൊണ്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം ഉറങ്ങുകയും അദ്ദേഹം വിശ്രമിക്കുകയും ഉറങ്ങി എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ യാത്രാ വാഹനത്തെ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. അത് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു നഷ്ടപ്പെട്ട് പോയ വാഹനത്തിലായിരുന്നു അദ്ദേഹത്തിന് ഈ മരുഭൂമിയിലുടനീളം യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ള വെള്ളമാകട്ടെ, ഭക്ഷണമാകട്ടെ, മറ്റ് അദ്ദേഹത്തിന് ആ യാത്രയിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എല്ലാ ആവശ്യ സാമഗ്രികളും ആ ഒരു യാത്രാ വാഹനത്തിൽ അഥവാ ഒരൊട്ടകത്തിലായിരുന്നു. അപ്പോൾ ആ ഒരൊട്ടകം കാണാതെ പോകുമ്പോൾ അദ്ദേഹം പരിഭ്രാന്തനാവുകയാണ്. അദ്ദേഹം വളരെയധികം വിഷമിക്കുകയാണ്. കാരണം ഈ ഒരു മരുഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ മരണം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം നടന്നൊന്നും എത്താൻ പറ്റുന്ന അത്ര ദൂരത്തിലാവില്ല അടുത്തുള്ള നഗരങ്ങളൊന്നും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി അദ്ദേഹം വിഭ്രാന്തനായി വളരെയധികം വിഷമിച്ച് വീണ് മയങ്ങിപ്പോവുകയാണ്. അദ്ദേഹം മയക്കത്തിൽ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അതാ കളഞ്ഞുപോയ അവർ നഷ്ടമായപ്പോയ ഒരു വാഹനം അദ്ദേഹത്തിൻ്റെ എല്ലാ സാധന സാമഗ്രികളോടു കൂടി അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്ന അദ്ദേഹം കാണുകയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം മൂലം, ആ ഒരു ആഹ്ലാദം മൂലം അയാൾ പറയുകയാണ്, അള്ളാഹുവേ, നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണ്. അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചതല്ല, മറിച്ച് ആ ഒരു അത്രയും കഠിനമായൊരവസ്ഥയിൽ നിന്ന് ആ ഒരവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ച് തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമല്ലോ എന്നുള്ള, മരണത്തിലേക്ക് പോകേണ്ടതില്ല, തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ചിന്ത അദ്ദേഹത്തിന് വന്ന സമയത്ത് അദ്ദേഹം ആ ഒരു ആഹ്ലാദം മൂലം പറഞ്ഞത് മാറിപ്പോവുകയാണ്. അല്ലാതെ വിശ്വാസത്തിൽ പിഴവ് സംഭവിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു സന്തോഷത്തേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് തെറ്റ് ചെയ്തൊരു അടിമ പശ്ചാത്തപിച്ച് മടങ്ങുമുണ്ടാവുന്നതെന്ന് നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ തൗബ ചെയ്യുന്ന ആളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പടച്ച റബ്ബ് തന്നെ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ തൂബു തൂബു, നിങ്ങൾ തൗബ ചെയ്യുക, തൗബ ചെയ്യുക എന്നുള്ള പ്രോത്സാഹനങ്ങൾ നമുക്ക് പ്രവാചക ചര്യയിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമുക്ക് സംഭവിച്ചു പോയ തെറ്റുകൾ പടച്ചവൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് അതിൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ ഒരു തൗബയെ തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ആയിക്കൊണ്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും തൗബ എന്നുള്ളത് തെറ്റ് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു തെറ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല തൗബ ചെയ്യാമല്ലോ എന്നുള്ളൊരു കാര്യത്തിനല്ല, മറിച്ച് പറ്റിപ്പോയ തെറ്റുകളെ അള്ളാഹുവിലേക്ക് ഏറ്റു പറയാനുള്ള എന്താണ് ഒരു അവസരമായിക്കൊണ്ടാണ് തൗബയെ പടച്ചറബ് സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ ഹറാമ ചെയ്യാൻ ലൈസൻസ് ആയിക്കൊണ്ടോ, ഹറാമ ചെയ്തതിൽ കുഴപ്പമില്ല, ഹറാം ഇപ്പോൾ ഒരു ഹറാമ ചെയ്തിട്ട് പിന്നെ തൗബ ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു മനസ്ഥിതി വരാൻ വേണ്ടിയല്ല അങ്ങനെ ഒരു അവസരം നമുക്ക് തന്നിട്ടുള്ളത്. മറിച്ച് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുങ്കലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് ആ ഒരു തെറ്റിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മായ്ച്ച് കളയാൻ വേണ്ടിയാണ് ആ ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എന്തൊരു തെറ്റാണെങ്കിലും അത് പടച്ചറബ് സുബ്ഹാനഹു വതാലയുടെ മുമ്പിലേക്ക് കരഞ്ഞ് കൈകൾ നീട്ടിക്കൊണ്ട് നമുക്ക് ഏറ്റു പറയാൻ സാധിക്കേണ്ടത് പടച്ചവൻ എനിക്ക് പറ്റിപ്പോയി ഖേദിച്ചിരുന്നിട്ടല്ല. തെറ്റ് ചെയ്യുന്ന പലരും ഖേദം മൂലം വിഷമിച്ച് വിഷമിച്ച് നാളുകൾ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് നടക്കുന്നതല്ല ഒരു മുഅ്മിനെ സംബന്ധിച്ച്. ആ ഒരു മുഅ്മിൻ തൗബ ചെയ്താണ് മടങ്ങേണ്ടത്, മറിച്ച് വിഷമിച്ച് ഇരിക്കലല്ല എന്നാണ് നമുക്ക് കാര്യങ്ങൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റേതായ ക്രമത്തിലും അത് ചെയ്യേണ്ട രൂപത്തിലും ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുക. അപ്പോൾ തൗബ ചെയ്യുമ്പോൾ യഥാവിധി എങ്ങനെയാണോ തൗബ ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ തൗബകളെല്ലാം ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിനുള്ള മൂന്ന് ഷർത്തുകളെക്കുറിച്ച് നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, തൗബ ചെയ്യുമ്പോൾ ഒരാളുടെ മനസ്സിലുണ്ടാവേണ്ടത് ചെയ്തത് തെറ്റാണ് എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല, അപ്പം നിങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ടിപ്പോൾ ഒരു തൗബ, അങ്ങനല്ല. മറിച്ച് നമ്മൾ ചെയ്ത ആ ഒരു പ്രവർത്തനം തെറ്റാണ് എന്നുള്ള പൂർണ്ണമായ ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ ഷർത്ത് എന്നുള്ളത്. രണ്ടാമത്തെ ഷർത്ത് എന്നുള്ളത് ചെയ്ത് പോയല്ലെന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് ഖേദമുണ്ടാവണം. ആ ഒരു തെറ്റ് ആ ഒരു നിമിഷത്തിൽ എനിക്ക് വന്നു പോയി, വന്നു പോയല്ലോ പടച്ചവനെന്നുള്ള ആ ഒരു വിഷമം, അതിയായ വിഷമം നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ മൂന്നാമത്തൊരു ഷർത്ത് എന്നുള്ളത് ആ തെറ്റിലേക്ക് ഇനി ഒരിക്കലും എൻ്റെ ചുവടുകൾ പോവുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ തൗബ ചെയ്തു, ആ ഒരു തെറ്റ് തന്നെ നാളെയും ചെയ്തു, നാളെയും വീണ്ടും തൗബ ചെയ്തു, മറ്റന്നാൾ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചു, മറ്റന്നാൾ വീണ്ടും തൗബ ചെയ്തു, അങ്ങനെ ഒരു രീതിയല്ല. മറിച്ച് ആ ഒരു തെറ്റിനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വരികയില്ല എന്ന ദൃഢനിശ്ചയമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. തൗബയുടെ മൂന്ന് ഷർത്തുകളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ചെയ്ത തെറ്റാണെന്നുള്ള ബോധമുണ്ടായിരിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് ചെയ്തു പോയല്ലോ എന്ന ആത്മാർത്ഥമായിട്ടുള്ള ഖേദമുണ്ടാവേണ്ടതുണ്ട്. മൂന്നാമത് ആ തെറ്റ് ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല എന്ന ദൃഢനിശ്ചയം നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇത് അള്ളാഹുവും ഒരു മനുഷ്യനും തമ്മിലുള്ള കാര്യമാണെങ്കിലുള്ളതാണ്. ഇനി മറ്റു മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, അതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഏതൊരു മനുഷ്യനെക്കുറിച്ചാണോ നമ്മൾ ഗീബത്ത് പറഞ്ഞത് ആ ഒരു മനുഷ്യൻ്റെ പൊരുത്തം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു മനുഷ്യൻ ഇല്ലാത്ത സമയത്ത് അവനൊരു അയിബായി കാണുന്ന, അവനൊരു കുറവായി അവനെ തന്നെ കാണുന്ന, അവൻ നാട്ടുകാരെ മുമ്പിൽ അത് പരസ്യപ്പെടാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ കൂട്ടുകാരുടേതാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടേതാവട്ടെ നമ്മളത് പറയുമ്പോൾ അത് നമ്മൾ ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് നിന്നെക്കുറിച്ച് ആ ഒരു സമയത്ത് കൂട്ടുകാർ ചേർന്നിരുന്നപ്പോൾ, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേര് ചേർന്നിരുന്നപ്പോൾ നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, നീ എനിക്ക് പൊരുത്തം തരണം എന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ തൗബയിലെ നാലാമത്തെ ചെറുത്ത് മറ്റുള്ള പടപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അവരോട് ഗീബത്ത് പോലെ നമീമത്ത് പോലെയുള്ള കാര്യങ്ങളാണ്, ഏഷണി പറയുക, പരദൂഷണം പറയുക പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അവരോട് നാം പൊരുത്തം ചോദിക്കേണ്ടതുണ്ട്. എന്നാലേ നമ്മുടെ തൗബ അത് ശരിയാവുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൗബ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാനും ഏറ്റവും നല്ല രീതിയിൽ തൗബ ചെയ്യുവാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും തെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലൈസൻസ് അല്ല തൗബ എന്നുള്ളത്, മറിച്ച് ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളെ ജീവിതത്തിൽ നിന്ന് മായ്ച്ച് കളയാൻ പടച്ചറബ് സുബ്ഹാനഹു വതാല നമുക്ക് തരുന്ന വലിയ അവസരമായിക്കൊണ്ടാണ് തൗബയെ കാണേണ്ടത്. അങ്ങനെയാണൊരു വിശ്വാസി തൗബയെ കാണുന്നതും. പടച്ചറബ് സുബ്ഹാനഹു വതാല നമുക്ക് നമ്മൾ ചെയ്യുന്ന തൗബയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം തൗബയുടെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് ആദിൽ കൊല്ലമാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
2: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ഇനി നബിചരിത്രം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. മദീന യാത്ര അവതരിപ്പിക്കുന്നത് മുൻഷിദ് ഓട്ടുമ്മൽ.
7: സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മക്കയിൽ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന പീഡനങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള കുറവ് വരാതെ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പാലായനം ചെയ്യുന്നത്. ആ പാലായന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിൽ 3 ദിവസം തങ്ങുകയും ചെയ്തു എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു വെച്ചതാണ്. ഈ 3 ദിവസങ്ങളിൽ ഖുറൈശികൾ മക്കയുടെ തെരുവോരങ്ങളിൽ പ്രവാചകനെയും തിരഞ്ഞുകൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കുകയാണ്. കാരണം അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് 100 ഒട്ടകമാണ്. എന്നാൽ അവർക്ക് അവരുടെ പരിശ്രമം വൃഥയായി എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 3-ാമത്തെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാടൊന്നാകെ ശാന്തിയായ സമയത്ത് മദീനയിലേക്ക് പുറപ്പെടാൻ ഉദ്ദേശിക്കുകയാണ്. വിശ്വസ്തനായിട്ടുള്ള വൈകാട്ടിയായിട്ടുള്ള അബ്ദുല്ലാഹിബിൻ ഉറൈഖിദ് എന്ന വ്യക്തിയാണ് ഇവരെ മദീനയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഹിജ്റ 1-ാം വർഷത്തിൻ്റെ ആദ്യ ദിവസം ആരംഭിക്കുന്നത് അന്നു മുതലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹിൻ്റെ മകൾ ആ ഒരു അവസരത്തിൽ അവിടെ വരികയും ഭക്ഷണങ്ങൾ അവർക്ക് നൽകുകയും ചെയ്തു. ഇവർക്ക് നൽകുവാനുള്ള ഭക്ഷണം ആ വാഹനത്തിൻ്റെ മീതെ ബന്ധിപ്പിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ മഹദിയായിട്ടുള്ള അസ്മ ബിൻ തബീബക്കർ റളിയല്ലാഹു അൻഹ തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കീറിക്കൊണ്ട് ഒട്ടകപ്പുറത്ത് കെട്ടിക്കൊടുക്കുകയാണ്. അതിനിമിത്തം ആ സ്ത്രീക്കൊരു പേര് വന്നു. ദാത്തുനിത്താക്കൈൻ എന്ന പേര് അന്നു മുതൽ ആ സ്ത്രീക്ക് കിട്ടുകയും ചെയ്തു. അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. മരുഭൂമിയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെങ്കടൽ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ട് ഒരു അപൂർവമായിക്കൊണ്ടുള്ള വഴി, ആരും സാധാരണയായിക്കൊണ്ട് മക്കയിലേക്ക് തിരഞ്ഞെടുക്കാത്ത ഒരു പാതയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നീങ്ങുകയാണ്. കാരണം ശത്രുക്കളുടെ കണ്ണുകൾ ഏതു ഭാഗത്തും ഉണ്ടാകാം. അവരുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ചെങ്കടൽ തീരത്തിന് സമാന്തരമായിക്കൊണ്ട് അവർ യാത്ര ചെയ്യുകയാണ്. ഈ യാത്രാവേളയിൽ ഒരുപാട് അത്ഭുതം നിറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് അത് വിവരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ രാത്രി മുഴുവനും സഞ്ചരിച്ചു. രാത്രി കഴിഞ്ഞ് പിന്നീട് പകലിൻ്റെ ഒരു ഭാഗം എത്തിയപ്പോൾ അതിശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുകയും ചെയ്തു. അതിനിമിത്തം ഞങ്ങൾ വലിയ പാറക്കഷ്ണത്തിൻ്റെ സമീപത്തായിക്കൊണ്ട് വിശ്രമിക്കുകയും ഞങ്ങൾ വിശ്രമിക്കുന്നത് കണ്ടപ്പോൾ സമീപത്ത് കൂടി വന്ന ഒരു ആട്ടിടയൻ, അവരോട് ഞാൻ കുറച്ച് പാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ചോദിക്കുകയും ആ ആട്ടിടയൻ തൻ്റെ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരാട്ടിനെ കറന്നുകൊണ്ട് പാൽ അവർക്ക് നൽകുകയും ചെയ്തു. വീണ്ടും അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് ഗുസാ ഗോത്രക്കാരിയായിട്ടുള്ള ഉമ്മു മഅബദിൻ്റെ വീടിനടുക്കലേക്ക് കൂടി അവർ നടന്നു പോകുന്നത്. ആ സ്ത്രീക്കൊരു പ്രത്യേകതയുണ്ട്. ആ ഭാഗത്തുകൂടെ നടന്നു പോകുന്ന സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ഭക്ഷണം വെറുതെ നൽകുന്ന ഒരു ശീലമുള്ള സ്ത്രീയാണ്. ദാനമായിക്കൊണ്ട് അവർ നൽകും. അങ്ങനെ ആ സ്ത്രീയോട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച സമയത്ത് വളരെ പട്ടിണിയുടെ സമയത്താണ് അവർ പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീടിൻ്റെ ഒരു ഭാഗത്ത് കെട്ടിയിട്ടിരുന്ന ആടിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ ആടിനെ കറക്കുവാൻ തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞു, കറക്കുന്നതിൽ വിരോധമില്ല, പക്ഷേ ആ ആടിൻ്റെ അകിടിൽ പാലുണ്ടാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മുഅ്ജിസത്ത് അവിടെ പ്രകടമാവുകയാണ്. പ്രവാചകൻ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആ അകിട് കറക്കുകയും സമൃദ്ധമായിട്ടുള്ള പാലവർക്ക് കിട്ടുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദാഹം തീരുവോളം കുടിക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിക്കുകയും ആ സ്ത്രീ കുടിക്കുകയും പിന്നീട് അവരുടെ ഭർത്താവിന് മാറ്റിവെക്കാൻ മാത്രം ആ പാൽ ഒരുപാടുണ്ടായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് അവരുടെ ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ വന്ന സംഭവങ്ങളൊക്കെയും ആ സ്ത്രീ ഉമ്മു മഅബദ് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. മാത്രവുമല്ല ആ ആടിൻ്റെ അകിടിൽ നിന്ന് കറന്ന പാൽ ഭർത്താവിന് സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ഭർത്താവ് ആശ്ചര്യത്തോടുകൂടി പറയുകയുണ്ട, ഇതാണ് ആ ഖുറൈശികൾ തിരഞ്ഞു നടക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ. അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടുകയാണെങ്കിൽ അദ്ദേഹവുമായി കൊണ്ട് ഞാൻ സഹവസിക്കുമെന്ന് അദ്ദേഹം അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വരുന്ന സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ ചരിത്രമാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചെങ്കടൽ തീരത്തുകൂടി നടന്നു പോകുന്ന പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ചില ആളുകൾ കാണാനിടയായി. ഈ വാർത്ത സുറാഖയുടെ കാതിൽ പെട്ടെന്ന് അലയടിച്ചു. ഈ വാർത്ത സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ ചെവിയിൽ വളരെ പെട്ടെന്ന് തന്നെ എത്തുകയും സുറാഖ തൻ്റെ കുതിരയെടുത്തുകൊണ്ട് പ്രവാചകൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുകയും പ്രവാചകനെ വധിക്കണമെന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം തൻ്റെ വാളുകൾ ഉയർത്തിക്കൊണ്ട് മരുഭൂമിയിലൂടെ തൻ്റെ കുതിരയുമായി കൊണ്ടുപോവുകയാണ്. പ്രവാചകൻ്റെ സമീപത്തേക്കെത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കുതിര മരുഭൂമിയിൽ മറിഞ്ഞു വീഴുകയും കുതിരയുടെ കൈകാലുകൾ മരുഭൂമിയിലെ മണ്ണിൽ താഴ്ന്നു കിടക്കുകയും എണീക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ കുതിര അതീവ ദയനീയ അവസ്ഥയിലാവുകയും ചെയ്ത സന്ദർഭമാണത്. പിന്നീട് ആ കുതിരയെ വീണ്ടും ശരിപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ്റെ അടുക്കലേക്ക് വളരെ വേഗത്തിൽ അദ്ദേഹം മുന്നോട്ട് ഗമിക്കുകയും എന്നാൽ വീണ്ടും കുതിര പഴയ പടിയിലാവുകയും ചെയ്യും. അങ്ങനെ നിരന്തരമാവുകയും തൻ്റെ ഭാഗ്യം നോക്കുന്ന അമ്പെടുത്തുകൊണ്ട് അദ്ദേഹം വെച്ചു നോക്കുകയും ചെയ്തു. അഥവാ അവർക്കൊരു ശീലമുണ്ട്. ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് അറബികളുടെ വിശ്വാസത്തിൽപ്പെട്ടതായിരുന്നു ഒരമ്പെടുത്തുകൊണ്ട് പ്രതിഷ്ഠ ചെയ്യുന്നൊരു സമ്പ്രദായം. ആ പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് അവർക്ക് അനുകൂലമാകുമ്പോൾ അവർ യാത്ര തുടരുകയും പ്രതികൂലമാകുന്ന സമയത്ത് യാത്ര നിർത്തിവെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണത്. പ്രവാചകനെ വധിക്കണമെന്ന ഉദ്ദേശത്തിൽ സുറാഖത്ത് ബിൻ മാലിക് പുറപ്പെട്ടപ്പോൾ പ്രതിഷ്ഠ വെച്ചപ്പോൾ സുറാഖയ്ക്ക് എതിരായിക്കൊണ്ടായിരുന്നു ആ അമ്പ് വന്നത്. എന്നിരുന്നാലും പ്രവാചകനെതിരെ അദ്ദേഹം വാഹനവുമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വീണ്ടും അദ്ദേഹം തൻ്റെ അമ്പെടുത്തുകൊണ്ട് പ്രതിഷ്ഠ വെക്കുകയും ചെയ്തു. അങ്ങനെ മൂന്നോ നാലോ തവണ അദ്ദേഹം പ്രതിഷ്ഠ വെച്ചിട്ടും അദ്ദേഹത്തിനെതിരായിട്ടും പ്രവാചകനെ വധിക്കണമെന്ന ഉദ്ദേശത്തിൽ വീണ്ടും അദ്ദേഹം മുന്നോട്ട് ഗമിച്ചതായിരുന്നു. എന്നാൽ ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പോറലേൽപ്പിക്കുവാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അങ്ങനെ പ്രവാചകൻ്റെ തൊട്ടടുക്കലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പ്രവാചകൻ തന്നെയാണ്, കാരണം എന്തുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ പ്രവാചകൻ്റെ പ്രവാചകത്വത്തെ അദ്ദേഹം അവിടെ അംഗീകരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്തോഷത്തോടുകൂടി തൻ്റെ ഭക്ഷണം നീട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരസിക്കുകയും ചെയ്തു. പക്ഷേ നേരെ മറിച്ച് ഇനിയൊരു കാര്യം മാത്രം ചെയ്യണം, ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന കാര്യം, ഈ ഒരു പ്രദേശത്ത് കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന കാര്യം മക്കക്കാർ ഒരിക്കലും അറിയരുത്, അത് താങ്കൾ മറച്ചു വെക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖയോട് പറഞ്ഞു കൊടുക്കുകയാണ്. സുറാഖ അത് അംഗീകരിക്കുകയും ചെയ്തു. മാത്രമല്ല സുറാഖ പിന്നീട് മക്കയിലെത്തിയ സമയത്ത് പ്രവാചകനെ തിരയുന്ന സംഘത്തോട് അവരോട് അതിൽ നിന്ന് അവരെ വിലക്കുകയും അതുകൊണ്ട് കാര്യമില്ല, അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന ധാരണയിൽ സംസാരിക്കുകയും അവരുടെ ശ്രമത്തെ വിഫലമാക്കുവാനുള്ള പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചു എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കണമെന്ന ഉദ്ദേശത്തിൽ വന്ന വ്യക്തി പ്രവാചകൻ്റെ സംരക്ഷകനായിക്കൊണ്ട് മാറിയെന്ന വസ്തുത നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 8-ാം തീയതി തിങ്കളാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുബ ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. മദീന നിവാസികൾ പ്രവാചകൻ പുറപ്പെട്ട അന്നു മുതൽ അവർ മദീനയുടെ കുബായിൽ കാത്തു നിൽക്കുകയാണ് പ്രവാചകൻ്റെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്. അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ വെയിൽ ചൂടാകുന്ന സമയത്ത് അവർ തിരിച്ചവരുടെ വീടുകളിലേക്ക് തന്നെ പോകും. അങ്ങനെ ദിനം പ്രതി ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവസാനം അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനം അവരിലേക്ക് എത്തിയ സമയത്ത് അവർ ആകെ സന്തോഷം കൊണ്ട് ആഹ്ലാദിക്കുന്നൊരവസ്ഥ വിശേഷമായി മാറി. ഇതുണ്ടായിരുന്ന സാഹചര്യം എങ്ങനെയായിരുന്നു? പതിവ് പോലെ മദീന നിവാസികൾ കുബ ഗ്രാമത്തിലെ പ്രവാചകൻ്റെ ആഗമനത്തെ പ്രതീക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ആട്ടിൻപറ്റവുമായി നടന്ന ഒരു ജൂതൻ ഒരു കുന്നിൻ്റെ മീതെ കയറുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനം ദൂരെ നിന്ന് കാണുകയും ചെയ്ത ഈ വ്യക്തി ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു, അറബികളെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകനിതാ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം ഉറക്കെ വിളിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ വിളിനാദം കേട്ടുകൊണ്ട് പ്രവാചകൻ്റെ സമീപത്തേക്ക് ജനങ്ങൾ ഓടി എത്തുകയും അങ്ങനെ ആകെ മദീന സന്തോഷം കൊണ്ട് നിറഞ്ഞ ദിനരാത്രങ്ങളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയത്. അങ്ങനെ പ്രവാചകൻ അവിടെ എത്തുകയും ജനങ്ങൾ കൂട്ടം കൂടിക്കൊണ്ട് പ്രവാചകനെ ചുറ്റും വീർപ്പ് മുട്ടിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തലയുടെ മീതയായിക്കൊണ്ട് പ്രവാചകന് സംരക്ഷണമേകുന്ന തരത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വസ്ത്രം ഒരു പന്തലായിക്കൊണ്ട് വെക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുബായിൽ 3 ദിവസം തങ്ങുകയും ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അൻസാരികളുടെ സ്വീകരണമായിരുന്നു. ഓരോ അൻസാരി വീടുകളും അവർ ആഗ്രഹിച്ചിരുന്നത് പ്രവാചകൻ തങ്ങളുടെ വീട്ടിൽ താമസിക്കണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹമായിരുന്നു. അവർ ഓരോരുത്തരായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് തങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ആഗ്രഹത്തെ നിരസിക്കുകയായിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3-ാമത്തെ ദിവസം കുബായിൽ നിന്ന് മദീനയിലേക്ക് കടക്കുകയാണ്. അപ്പം അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടനെ ഓരോ വീട്ടുകാരും പ്രവാചകൻ്റെ വാഹനത്തിൻ്റെ കയറ് പിടിച്ചുകൊണ്ട് തങ്ങളുടെ വീട്ടിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രവാചകൻ അവരെ നല്ല രീതിയിൽ അകറ്റി നിർത്തി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരോട്, നിങ്ങളെല്ലാവരും അതിനെ വിടുക, അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതെവിടെയാണ് ഇറങ്ങേണ്ടതെന്ന്. അങ്ങനെ ആ ഒട്ടകം മുന്നോട്ട് പോവുകയും ഒരു സ്ഥലത്ത് മുട്ടുകുത്തുകയും ചെയ്തു. ആ മുട്ടുകുത്തിയ സ്ഥലത്ത് നിന്ന് എണീറ്റുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോവുകയും എന്നിട്ട് മുന്നോട്ട് പോയ ശേഷം വീണ്ടും വന്ന സ്ഥലത്ത് തന്നെ അത് മുട്ടുകുത്തുകയും ചെയ്തു. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അമ്മാവന്മാരുടെ സ്ഥലമായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ അബൂ അയ്യൂബ് അൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബി വര്യൻ പ്രവാചകൻ്റെ അടുക്കലേക്ക് വരികയും പ്രവാചകൻ്റെ വാഹനത്തെ തൻ്റെ വീട്ടിലേക്ക് അടുപ്പിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിസന്തോഷമായിക്കൊണ്ട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനത്തിന് ശേഷം മുസ്ലിങ്ങൾ ഓരോന്നായിക്കൊണ്ട് മദീനയിലേക്ക് എത്തുവാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പത്നിയായിട്ടുള്ള സൗദയും പ്രവാചകൻ്റെ മക്കളായിട്ടുള്ള ഫാത്തിമയും ഉമ്മു കുൽസും അതേപോലെ തന്നെ പ്രവാചകൻ്റെ വളർത്തുമകനായിട്ടുള്ള സെയ്ദും സെയ്ദിൻ്റെ മകനായിട്ടുള്ള ഉസാമയും അവിടേക്കെത്തി. പിന്നീട് ബിലാൽ ബിൻ റവാഹ് റളിയല്ലാഹു അൻഹു അവിടേക്കെത്തി. അങ്ങനെ ഓരോ സഹാബികൾ ഓരോ ഘട്ടങ്ങളിലായിക്കൊണ്ട് അവിടെ എത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് അലി ബിൻ അബി ത്വലിബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം 3 ദിവസം വൈകുവാനുള്ള കാരണം പ്രവാചകനെ ഏൽപ്പിച്ചിട്ടുള്ള ചില അമാനത്തുകളുണ്ടായിരുന്നു. പ്രവാചകൻ്റെ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് മക്കയിലെ ജനങ്ങൾ പ്രവാചകനെ ഏൽപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളും അത് തിരിച്ചേൽപ്പിക്കുവാൻ വേണ്ടി പ്രവാചകനെ ഏൽപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അങ്ങനെ ആ 3 ദിവസങ്ങൾക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹു വളരെ സത്യസന്ധമായിക്കൊണ്ട് കാര്യങ്ങളെ ഏൽപ്പിക്കേണ്ടവർക്ക് ഏൽപ്പിച്ചതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ട് മദീനയിലേക്ക് എത്തിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മദീനയിലെത്തിയ ഉടനെ തന്നെ സ്വഹാബികൾക്ക് ആദ്യഘട്ടത്തിൽ പനി ബാധിച്ചു. ആ പനി ബാധിച്ച അവസ്ഥയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടി, കുല്ലു മ്രിഇൻ മുസബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകിന അലിഹി. മനുഷ്യരെല്ലാം അവരുടെ വീടുകളിൽ കഴിച്ചുകൂട്ടുന്നു, പക്ഷേ മരണം അവൻ്റെ ചെരുപ്പിനേക്കാൾ സമീപസ്ഥമാണല്ലോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടി. അത്രയും ശക്തമായിട്ടുള്ള രീതിയിൽ പനി അവരെ ബാധിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പനി മാറാൻ പ്രാർത്ഥിക്കുകയും ഈ ഒരു അസുഖത്തെ അല്ലാഹുവെ ഈ മദീന ദേശത്ത് നിന്ന് അകറ്റി നിർത്തണമേ എന്ന പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ചെയ്തു. മാത്രവുമല്ല മറ്റൊരു പ്രാർത്ഥനയും കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അല്ലാഹുവെ മദീനയെ ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ടണമാക്കി മാറ്റിത്തരണമേ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് വരും എപ്പിസോഡുകളിൽ നമുക്കിനിയും ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
6: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ നബി ചരിത്രം പ്രോഗ്രാമിലൂടെ മദീന യാത്രയാണ് ഇന്ന് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുൻഷിദ് ഓട്ടുമൽ.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും

0: റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-24 വചനങ്ങളാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള വേദഗ്രന്ഥമാണ്, ഏറ്റവും വലിയ അമാനുഷിക ദൃഷ്ടാന്തവുമാണ്. കാരണം, എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകൻ, എഴുത്തും വായനയും അറിയാവുന്ന ആളുകൾക്ക് പോലും സാധ്യമല്ലാത്ത മഹനീയമായ ആശയങ്ങളും അതുല്യമായ ആദർശങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന, അതിലേറെ ഭാഷയിലും സാഹിത്യത്തിലും മറ്റൊന്നിനും കടപിടിക്കാത്ത വിധം അതുല്യമായ ഒരു വേദഗ്രന്ഥം കൊണ്ടുവരികയും അത് പാരായണം ചെയ്യുകയും ചെയ്യുക എന്നത് വളരെ വലിയ അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ഖുർആൻ ശ്രവിക്കുന്ന ഏതൊരാൾക്കും ഈ മഹാ അത്ഭുതത്തെ അംഗീകരിക്കാതിരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും പലപ്പോഴും അഹങ്കാരം കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും അവർ ഖുർആനിൻ്റെ ദൈവികതയെ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അക്കാലഘട്ടത്തിലും പ്രവാചകനോട് അവർ പറഞ്ഞിട്ടുള്ളത്, ഇത് നീ കെട്ടിച്ചമച്ചതാണ്, അതല്ലാതെ നിനക്ക് ഒരു ദിവ്യ വെളിപാടൊന്നും ലഭിക്കുന്നില്ല എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഖുർആൻ ദൈവികമാണോ അല്ലേ എന്ന് സ്ഥാപിക്കാൻ ഖുർആൻ തന്നെ മുന്നോട്ട് വെക്കുന്ന ചില വെല്ലുവിളികളുണ്ട്. 1400-ലധികം വർഷങ്ങളായി ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഒരാളും തന്നെ ഇന്നു വരെ മുന്നോട്ട് വന്നിട്ടില്ല, അവർക്കതിന് സാധിച്ചിട്ടുമില്ല എന്നത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വചനമാണ് രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-24 വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇൻ കുന്തും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലി വദഊ ശുഹദാഅക്കും മിൻ ദൂനില്ലാ ഇൻ കുന്തും സാദിഖീൻ. അല്ലാഹു പറയുന്നു, നമ്മുടെ അടിമക്ക് അഥവാ മുഹമ്മദ് നബിക്ക് നാം അവതരിപ്പിച്ചു കൊടുത്ത ഈ ഒരു വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും വല്ല സംശയവുമുണ്ടെങ്കിൽ, അഥവാ അത് ദൈവികമല്ല, പ്രവാചകൻ കെട്ടിച്ചമച്ചതാണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ, തത്തുല്യമായ ഒരധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ കൊണ്ടുവന്നതുപോലെ ഒന്ന് കൊണ്ടുവരാൻ തീർച്ചയായും എഴുത്തും വായനയും അറിയാവുന്ന നിങ്ങൾക്ക് സാധിക്കണമല്ലോ. എങ്കിൽ അല്ലാഹുവിന് പുറമെയുള്ള നിങ്ങളുടെ സഹായികളെയെല്ലാം നിങ്ങൾ വിളിച്ചുകൊള്ളൂ. എന്നിട്ട് ഭാഷയിലും മറ്റു മേഖലകളിലുമെല്ലാം അറിവുള്ള ആളുകൾ ഒന്നു ചേരട്ടെ. എന്നിട്ട് ഇതുപോലെ ഒരധ്യായം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. എന്നിട്ട് റബ്ബ് പറയുന്നത്, ഫഇല്ലം തഫാലു വലാ തഫാലു, നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കതൊട്ട് സാധ്യവുമല്ല. വത്തഖുന്നാറല്ലതി വഖൂദുഹ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ട കല്ലുകളും അതേപോലെ തന്നെ മനുഷ്യനും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല താക്കീത് നൽകുന്നത്. ഈ ഒരു താക്കീതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ഒരു ഗ്രന്ഥം തീർച്ചയായും അല്ലാഹുവിൽ നിന്നുള്ളതാകുന്നു,

0: അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിച്ചമച്ചതല്ല. അതുകൊണ്ട് അതിൽ വിശ്വസിക്കൂ, അതിലുള്ളതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തൂ. ഇനി അതല്ല നിങ്ങൾക്കതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തത്തുല്യമായ ഒന്ന് കൊണ്ടുവരൂ. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ സത്യതയെ നിങ്ങൾ അംഗീകരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് മാനവ സമൂഹം മുഴുവൻ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ അവർക്ക് സാധിക്കാത്ത കാലത്തോളം ഖുർആനിൻ്റെ സത്യതയെ അംഗീകരിച്ച് അല്ലാഹുവിന് കീഴ്പ്പെടുകയാണ് വേണ്ടത് എന്ന തത്വമാണ് ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 52 അധ്യായം സൂറത്തു തൂർ 33-34 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് സമാനമായ ആശയമാണ്. അല്ലാഹു ചോദിക്കുന്നു, അം യഖൂലൂന തഖവ്വലഹു ബല്ലാ യുഅ്മിനൂൻ. അവർ പറയുന്നത് ഇത് മുഹമ്മദ് നബി കെട്ടിച്ചമച്ചതാണ് എന്നാണോ? അല്ല, അവർ വിശ്വസിക്കാത്ത ഒരു ജനതയാകുന്നു. അങ്ങനെ മുഹമ്മദ് നബി കെട്ടിച്ചമച്ചതാണെങ്കിൽ ഫല്യഅതൂ ബിഹദീസിൻ മിസ്ലിഹി, ഇതേപോലെയുള്ള ഒരു വർത്തമാനം അവർ കൊണ്ടുവരട്ടെ. ഇൻ കാനു സ്വാദിഖീൻ, അവർ സത്യസന്ധരാണെങ്കിൽ. അപ്പോൾ പ്രവാചകൻ കെട്ടിച്ചമച്ചതാണെങ്കിൽ തത്തുല്യമായതൊന്ന് കൊണ്ടുവരാൻ മറ്റൊരു വ്യക്തിക്ക് കഴിയേണ്ടതാണ്. എന്നാൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു വ്യക്തിയോടല്ല, മറിച്ച് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് പ്രവർത്തിച്ച് തത്തുല്യമായ ഒന്ന് കൊണ്ടുവരാനാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ മനുഷ്യനത് സാധിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിൻ്റെ വെല്ലുവിളി ശ്രദ്ധിക്കൂ. മറ്റൊരു വചനം ഖുർആനിലെ 17 അധ്യായം 88 വചനം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ ഇൻജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതൂ ബിമിസ്ലി ഹാദാൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറാ. പറയുക നബിയെ, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചുകൂടിയാലും അവർ പരസ്പരം സഹായങ്ങൾ നൽകിയാൽ പോലും ഈ ഖുർആനിന് തത്തുല്യമായ ഒന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ വെല്ലുവിളിയുടെ ഒരു ശൈലി, ആദ്യം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഖുർആനിനെപ്പോലെ തന്നെയുള്ള ഒരു അധ്യായം കൊണ്ടുവരണം എന്നാണ്. എന്നാൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നിങ്ങൾ ഖുർആനിനെപ്പോലെ ഫഅതൂ ബിആശരി സുവരിൻ, 10 അധ്യായങ്ങളെങ്കിലും കൊണ്ടുവരൂ എന്നാണ്. പിന്നീട് സൂറത്തുൽ ബക്രയിൽ പറയുന്നത് ഫഅതൂ ബിസൂറത്തിൻ മിസ്ലിഹി എന്നാണ്. ഒരധ്യായമെങ്കിലും കൊണ്ടുവരൂ. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം, വളരെ ചെറിയ 3 വചനങ്ങളാണ്. അതുപോലും നിങ്ങൾക്ക് സാധ്യമല്ലെന്ന് അല്ലാഹു പറയുമ്പോൾ 14.5 നൂറ്റാണ്ടായി ആ വെല്ലുവിളി സ്വീകരിക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്നില്ല എന്നത് ഖുർആനിൻ്റെ സത്യതയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നില്ലേ? അതിൻ്റെ ദൈവികത നമ്മുടെ മുമ്പിൽ അത് സ്ഥാപിക്കുന്നില്ലേ? അതുകൊണ്ട് മനുഷ്യരെ, അഹങ്കാരങ്ങളെല്ലാം കൈയൊഴിഞ്ഞ് വിനയപ്പെട്ട് ഈ വിശുദ്ധ വേദഗ്രന്ഥത്തെ അംഗീകരിച്ച്, ആ വിശുദ്ധ വേദഗ്രന്ഥം നമുക്ക് നൽകിയ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ച്, അത് കൊണ്ടുവന്ന പ്രവാചകനെ പ്രവാചകനായി അംഗീകരിച്ച് നല്ല മനുഷ്യരായി നാം ജീവിക്കുകയും ഇഹപര വിജയം നേടിയെടുക്കുകയും ചെയ്യുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ.
1: ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000+ ശ്രോതാക്കൾ. 60+ സ്ഥിരം പ്രോഗ്രാമുകൾ. 50+ സ്ഥിരം അവതാരകർ. 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ, സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏതു മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്നൊരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അതുപോലെ ലൈവിൽ അപ്പോൾ ഇന്നത്തെ ഇതുവരെയുള്ള സമയത്തിന് നമ്മളിനി അടുത്തൊരു ചിന്തയിലേക്ക് നമുക്ക് പോകാൻ തോന്നും അല്ലേ? ചിന്തയല്ലേ അടുത്ത്?
3: അതെ,
2: ചിന്തയിലൊരു ചിന്തനീയമായ ചില വചനങ്ങളാണ് നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ ചിന്തയ്ക്ക് മുമ്പ് വേറെ പ്രോഗ്രാം ഉണ്ടോ സാറേ? ഇല്ലല്ലോ, ചിന്തയിലേക്ക് പോവാം അല്ലേ. ഇൻഷാല്ലാ, ചിന്ത ഇതാണ്. എന്നിട്ട് ഇത് കേട്ടതിന് ശേഷം ശ്രോതാക്കൾക്ക് അതിന് ശേഷം കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുമായി ബന്ധപ്പെട്ട അതിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന ഒരു ചിന്ത കൂടിയാണ്. കേൾക്കാം. മനസ്സറിയുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിലൂടെ അവർ പോലും അറിയാതെ സഞ്ചരിക്കാൻ കഴിയൂ. ഒരാളെ മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം അയാളുടെ മനസ്സറിയുക എന്നതാണ്. കണ്ടുമുട്ടുന്നവരുടെ വേഷവും പ്രത്യക്ഷ ഭാവങ്ങളും മാത്രം വിലയിരുത്തി അവരുടെ സഞ്ചാരപഥങ്ങളെക്കുറിച്ച് മുൻവിധികൾ രൂപപ്പെടുത്തിയാൽ ബന്ധങ്ങൾ മുന്നോട്ട് നീങ്ങില്ല. ചിരിക്കുന്ന എല്ലാവരും സന്തോഷിക്കുന്നവരല്ല, കരയാതിരിക്കുന്ന എല്ലാവരും കരുത്തുള്ളവരുമല്ല, ഒറ്റയ്ക്ക് നടക്കുന്നവരെല്ലാം ധൈര്യശാലികളല്ല, മൗനം പാലിക്കുന്നവരെല്ലാം നിർവികാരരല്ല, ആർത്തട്ടഹസിക്കുന്നവരിൽ പലരും ആത്മവിശ്വാസം ചോർന്നവരാകാം. പുറമേ പ്രകടിപ്പിക്കുന്ന ആഹ്ലാദാനുഭവങ്ങൾക്കു പിന്നിൽ ഭിത്തി കെട്ടി തടഞ്ഞു നിർത്തിയിരിക്കുന്ന മുറിവനുഭവങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ചിരകാല ബന്ധങ്ങൾ. എല്ലാ പാഠങ്ങളും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടും മറ്റുള്ളവരുടെ മനസ്സറിയാനുള്ള ബാലപാഠങ്ങളിലൂടെ കടന്നുപോയിട്ടില്ലെങ്കിൽ മറ്റെല്ലാ പാഠങ്ങളും നിരർത്ഥകമാകില്ലേ? കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്ന പലരും മുൻപൊരിക്കലെങ്കിലും കല്ലേറുകൊണ്ടവരാകും. സുഖാനുഭവങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചിട്ടുള്ള ഒരാൾക്കും മനസ്സിൻ്റെ മറുഭാവങ്ങൾ മനസ്സിലാകില്ല. കരുത്തു തെളിയിക്കേണ്ട അവസരങ്ങളിലൂടെ കടന്നുപോയവർക്കെല്ലാം കരുതലിൻ്റെ കരസ്പർശമുണ്ടാകും. ഒരാളുടെ ദുരവസ്ഥയെ അയാൾ പോലും അറിയാതെ കണ്ടെത്താനും കരുതാനുമുള്ള ശേഷിയാണ് മാനസിക വളർച്ചയുടെ അളവുകോൽ. സന്തത സഹചാരികളുടെ മനസ്സ് തൊടാൻ സാധിക്കുന്നവർക്ക് അവിസ്മരണീയമായ അനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിയും. മനസ്സുകൾ ഇഴചേരുമ്പോൾ മാത്രം രൂപപ്പെടുന്നതാണ് മനഃപൊരുത്തം. ഇതാണ് ഇന്ന് നമുക്ക് ചിന്തയിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുന്ന വാക്കുകൾ. ഇനി ഇതിലേക്ക് ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് പറയാം. ഇതിലെന്തൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൽ സബിൽ സാർ നമുക്ക് എന്തൊക്കെ ചേർത്ത് പറയാൻ പറ്റും?
3: നമ്മുടെ നേരത്തെ കഥയിലെ എന്താ പറയുക, ഒരു തുടർച്ചയാണെന്ന് വേണമെങ്കിൽ പറയാം. കഥയിലെ ചർച്ചകൾ വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ളവരുടെ മനസ്സുകൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ കാര്യങ്ങളുമായിട്ട് മാത്രം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോയ അയാളോട് ഒരാൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ എന്താ പറ്റിയെന്നെങ്കിലും ചോദിച്ചിട്ട് എന്താ, അല്ലെങ്കിൽ സാധാരണ നമ്മളൊരു ഒരു ബന്ധം പുതുക്കൽ അല്ലെങ്കിൽ ഒരു പുതിയൊരാളെ കാണുമ്പോൾ എവിടുന്നാണ് എന്താണ് എവിടുന്ന വരുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു വേറെ സ്ഥലത്ത് പോകുന്ന സമയത്ത് യാത്രയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മൾ ചോദിക്കുമല്ലോ എവിടുന്നാണ്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള സംസ്ഥാനത്ത് പോയ ഒരു കേൽ വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏത് ജില്ലയിലാണെന്നെങ്കിലും ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എന്ന് അയാൾ ആശിച്ചു പോയി എന്നാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ചിന്തയിൽ വന്നിട്ടുള്ളത്. ഒരുപാട് എന്താ പറയുക, നമ്മുടെ ഒരു വലയം അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സ് അതിനെ പാകപ്പെടുത്തുക എന്നുള്ളതിനാണ്. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള ഒരു യന്ത്രവും എന്ത് ചെയ്തിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ല. അത്
2: നമ്മുടെ പരിചയത്തിലൂടെയും നമ്മൾ നമ്മുടെ അറിവിലൂടെയൊക്കെ നമ്മൾ ആ ഒരു സ്കില്ല് നേടിയെടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാൾ പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന പരിഭവം വരും പിന്നീട്. അവർ പിരിഞ്ഞു പോയതിൻ്റെ ശേഷം, നഷ്ടങ്ങൾ വന്നതിന് ശേഷം എനിക്ക് അവനെ തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ, എനിക്കെൻ്റെ മോനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ, എൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. മനസ്സിലാക്കാൻ പറ്റാൻ ചിലപ്പോൾ 5 മിനിറ്റ് മതിയാവും, പക്ഷേ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാലും ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ആ നിലക്ക് ചിന്തിച്ചില്ലെങ്കിൽ,
3: അതെ,
2: കൂടെ ഇരുന്നത് കൊണ്ടോ കൂടെ കഴിഞ്ഞത് കൊണ്ടോ ഒരാളെ മനസ്സിലാക്കാൻ കഴിഞ്ഞോണമെന്നില്ല.
3: അതെ,
2: അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ പിന്നെ ഈ ബന്ധങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഒരു ഒരു സത്ത കിടക്കുന്നത് പരസ്പരം തിരിച്ചറിയാൻ കഴിയാന്ന് തന്നെയാണല്ലോ.
3: അതെ, അപ്പം അത് ഭാര്യയും ഭർത്താവും ആണെന്നുണ്ടെങ്കിലും മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു മനസ്സ്
2: അവരെന്ത് ആഗ്രഹിക്കുന്നു,
3: അതെ,
2: അവരെന്ത് ഇഷ്ടപ്പെടുന്നു, ഈ സമയത്ത് അവരെന്താണ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷെ അത് അത് സഫലമാക്കി കൊടുക്കാൻ നമുക്ക് എന്ത് കഴിയും? അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒന്നുകൂടി മറ്റെന്താണോ പറയില്ല.
3: അതെ, സാധാരണ പറയാറുണ്ട് ഇപ്പം എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരു കനലായി മനസ്സിൽ കിടക്കും. അങ്ങനെ ഒരുപാട് കനലുകൾ വന്ന് വന്ന് അതൊന്ന് ആളിക്കത്തുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യയിലേക്കൊക്കെ എത്തുക. അപ്പോഴുള്ള ഒരു സംഘർഷം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ആ സംഘർഷം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ വിചാരിച്ചാലോ അല്ലെങ്കിൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമായിരിക്കും. പക്ഷെ അത് മനസ്സിലിങ്ങനെ കൊണ്ട് നടന്ന് കൊണ്ട് നടന്ന് ആ കനൽ വലുതായി വലുതായി വലുതായി പെട്ടെന്ന് നാളേക്ക് എത്തുന്ന അവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന അവസ്ഥ വരാറുള്ളത്.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
5: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അതുങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അമ്മാകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ തത്താരൊക്കെ വിളിച്ചു വരുത്തി, അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു, ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ആയിക്കോട്ടെ, പോണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ, അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷെ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റേ അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്. ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോട് തന്നെ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടി പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വൈറ്റ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫസർ നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
6: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
7: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദുസ് സ്വാലിഹീൻ.
8: മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ റിയാളു സ്വാലഹീനിലെ ഓരോ അധ്യായങ്ങളും അപഗ്രഥനം നടത്തപ്പെടുന്ന റിയാളു സ്വാലഹീൻ പരിപാടിയിൽ ഇപ്പോൾ മംഗളം നേരുക ഈ വിഷയത്തിലെ പഠനമാണ് നാം കേൾക്കുന്നത്. സംസാരിക്കുന്നത് ബഹുമാനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. കബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചില കുടുംബക്കാർ തൻ്റെ ഭാര്യയ്ക്ക് തനിക്ക് സേവനം ചെയ്തു തരുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി സമ്മതം ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഖബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനൊരു യുവാവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി സമ്മതം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനത് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞ ആ ഭാഗം വരെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഫലബിസ്തു ബിദാലിക അശറ ലയാലിൻ, അതേ അവസ്ഥയിൽ അഥവാ ഭാര്യയെ അവിടെ കുടുംബത്തിലേക്ക് പറഞ്ഞയച്ചത് മുതൽക്ക് ഒരു 10 ദിവസം കൂടെ ഞാൻ കഴിച്ചുകൂട്ടി താമസിച്ചു, കഴിച്ചുകൂട്ടി 10 ദിവസം കൂടി കഴിഞ്ഞു. അങ്ങനെ ഫഖമുല ലന ഖംസൂന ലൈലത്തൻ, ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹിഷ്കരിച്ചിട്ട് 50 ദിവസം പൂർണ്ണമായി. മിൻഹീൻ നുഹിയ അൻ കലാമിന, ഞങ്ങളോടുള്ള സംസാരം വിട്ടിട്ട് 50 ദിവസം പൂർണ്ണമായി. തുമ്മ സ്വല്ലൈത്തു സ്വലാത്തുൽ ഫജ്ർ, ഞാൻ സുബഹി നമസ്കരിച്ചു. ഏത് ദിവസത്തെ സുബഹ്? സുബാഹ ഖംസീന ലൈലത്തൻ, സംസാരം വിരോധിക്കപ്പെട്ടിട്ട് 50 ദിവസം പൂർണ്ണമായ ആ പ്രഭാതത്തിലെ സുബഹ് നമസ്കാരം ഞാൻ നിർവഹിച്ചു. അലാ ലഹിരി ബൈത്തിൻ മിൻ ബുയൂത്തിന, ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ. ഫബൈനമാന ജാലിസുൻ അലൽ ഹാൽ, ഞാൻ ആ നമസ്കരിച്ച അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ. അല്ലത്തീ ദക്കറല്ലാഹു തആല അന്ന, ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെക്കുറിച്ച് പരാമർശിച്ച ആ അവസ്ഥയിൽ. അതെന്താണ് അവസ്ഥ? ഖദ് ലാഖത് അലയ്യ നഫ്സി, എനിക്ക് എൻ്റെ മനസ്സ് ഇടുങ്ങിയതായിരിക്കുന്നു, അതാണ് അവസ്ഥ. വലാഖത്ത് അലയ്യൽ അർദു, ഭൂമിയും എനിക്ക് ഞെരുക്കമുള്ളതായി അനുഭവപ്പെടുന്നു ആ അവസ്ഥയിൽ. ബിമാ റഹുബത്സ്, ആ ഭൂമി വിശാലമായതോടൊപ്പം, ഭൂമി അതേവ വിശാലമാണ്, എന്നിട്ടും എനിക്ക് ഞെരുക്കവും ഇടുക്കവും ഒക്കെ അനുഭവപ്പെടുന്ന ആ അവസ്ഥയിൽ, ഞാൻ സുബഹിയൊക്കെ നമസ്കരിച്ച ആ അവസ്ഥയിൽ തന്നെ ഞാൻ ഇരിക്കുമ്പോൾ. സമയത്തു, അപ്പോൾ ഞാൻ കേട്ടു. സൗത്ത സ്വാരിഹിൻ, ഒരു ഉറക്കെ വിളിച്ചു പറയുന്ന ഒരാളുടെ ശബ്ദം. ഔഫാ അലാ സൽഇൻ, ആ വിളിച്ചു പറയുന്ന ആള് ഔഫ, അദ്ദേഹം കയറി നിൽക്കുന്നു. അലാ സൊല്ലഴ്, സൊല്ലഴ് എന്ന് പറയുന്നത് മദീനയിലുള്ള ഒരറിയപ്പെട്ട പ്രസിദ്ധമായ ഒരു മലയാണ്. ആ മലയുടെ മുകളിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നു. യഖൂലുബി അഴലാ സൗത്തി, വിളിച്ചു പറയുന്ന ആള് അദ്ദേഹത്തിൻ്റെ അത്യുച്ചത്തിലാണ്, ഉയർന്ന ശബ്ദത്തിലാണ്, വളരെ ഉച്ചത്തിലാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. വലിയ ശബ്ദത്തിൽ അയാൾ വിളിച്ചു പറയുന്നു. യാ കഅബ ബിൻ മാലിക്, കഅബ ബിൻ മാലിക്, അബിഷിർ, താങ്കൾ സന്തോഷിച്ചുകൊള്ളുക എന്നാണ് വിളിച്ചു പറയുന്നത്. ആ വിളിച്ചു പറഞ്ഞ ആള് സൽനാൾ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി അത്യുച്ചത്തിൽ സന്തോഷിച്ചുകൊള്ളുക കഅബ് ബിനു മാലിക് എന്ന് പറഞ്ഞ ആ വ്യക്തി, അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. നിങ്ങളുടെ കഅബ് തങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് വിളിച്ചു പറയുന്നത് എന്ന് വേറൊരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഫഖറർതു സാജിദൻ, അങ്ങനെ ഞാൻ സുജൂദിൽ വീണു. ആ വിളി കേട്ട സന്തോഷ വാർത്ത കേട്ടപ്പോൾ ഞാൻ സുജൂദിൽ വീണു. വേറെ ചില റിവായത്തുകളിൽ ഉള്ളത് യബ്കി ഫറഹൻ ബിത്തൗബ, തൗബ സ്വീകരിച്ചതിലുള്ള സന്തോഷം കാരണം കരഞ്ഞുകൊണ്ട് ഞാൻ സുജൂദിൽ വീണു. വറഫ്തു, ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. അന്നഹു ഖദ് ജാഅ ഫറജുൻ, ഒരു രക്ഷ വന്നെത്തിയിരിക്കുന്നു, രക്ഷയുടെ സന്ദേശം വന്നെത്തിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഫാദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നാസ ബിതൗബത്തില്ലാഹി അസ്സ വജല്ല അലൈനാ ഹീന സ്വല്ല സ്വലാത്തൽ ഫജ്ർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ അറിയിച്ചു, ആദന എന്ന് പറഞ്ഞാൽ അഴിലമ, അറിയിച്ചു. ആരെ അറിയിച്ചു? അന്നാസ്, ജനങ്ങളെ അഥവാ സ്വഹാബികളെ അറിയിച്ചു. ബി തൗബത്തില്ലാഹി അസ്സ വജല്ല അലൈന, അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങളുടെ തൗബ സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു. എപ്പോഴാണ് അറിയിച്ചത്? ഹീന സ്വല്ല സ്വലാത്തൽ ഫജ്ർ, സുബഹി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അറിയിച്ചു. ഇവരുടെ തൗബ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ളത് രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് നിൽക്കുന്ന ആ സമയത്താണ്, രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നിൻ്റെ സമയത്താണ് ഇവരുടെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട് എന്ന ആയത്ത് റസൂലുള്ളാഹി അല്ലാഹു ഇറക്കിക്കൊടുക്കുന്നത്, വഹി കിട്ടുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നു. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, ഈ വിവരം ഞങ്ങൾ അവരെ ഇപ്പോൾ തന്നെ അറിയിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വേണ്ട, ഈ സമയത്ത് അത് അറിയിക്കുമ്പോൾ ജനങ്ങളുടെ ഉറക്കനും മറ്റുമൊക്കെ അത് പ്രയാസമാകുമെന്ന് പറഞ്ഞ് തൽക്കാലം നബി അത് വേണ്ടെന്ന് വെക്കുകയാണ് അവരോട് പറഞ്ഞത്. എന്നിട്ട് പിന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് പരസ്യപ്പെടുത്തി, ഇവരുടെ തൗബ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് വഹി ഇറങ്ങിയിട്ടുണ്ട് എന്ന വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. ഫദഹബ അന്നാസ് യുബശ്ശിറൂനനാ, അങ്ങനെ ജനങ്ങളെല്ലാം ഞങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കുന്നവരായി പോയി, ധൃതിയിൽ പോയി, ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നുദ്ദേശം. ഫദഹബ ഖിബല സ്വാഹിബയ്യ, എൻ്റെ രണ്ട് കൂട്ടുകാരുടെ അടുത്തേക്കും പോയി. മുബശ്ശിറൂൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവർ പോയി, തൗബ സ്വീകരിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുവാൻ എൻ്റെ രണ്ട് കൂട്ടുകാരുടെ അടുത്തേക്കും ആളുകൾ പോയി. വറഖല ഇലൈ വറഖല ഇലൈ റജുലുൻ പറസൻ, ഒരാൾ എൻ്റെ അടുത്തേക്ക് കുതിരയെ അതിവേഗം ഓടിച്ചുകൊണ്ടുവന്നു. മിൻ അസ്ലം ഖിബലി, അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വസാസായിൻ, ഓടുന്നൊരാൾ ഓടി വന്നു. മിൻ അസ്ലമ, അസ്ലം ഗോത്രത്തിൽപ്പെട്ട. ഖിബലി, എൻ്റെ നേരെ, എൻ്റെ അടുത്തേക്ക്. വൗഫ അലൽ ജബൽ, ഔഫ അലൽ ജബൽ എന്ന് പറഞ്ഞാൽ ഒരാൾ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. ഫക്കാന സൗത്തു, ശബ്ദമായിരുന്നു, ഉറക്കെ വിളിച്ചു പറയുന്ന ആളുടെ ശബ്ദം. അസ്രഅമിനൽ ഫറസ്, തൗബ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ആ ശബ്ദം, അത് അസ്രഅമിനൽ ഫറസ്, കുതിരേക്കാൾ ധൃതിയുള്ളതായിരുന്നു, അതിവേഗം എന്നർത്ഥം. അഥവാ കുതിര എൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സുവിശേഷ വാർത്ത അറിയിച്ചുകൊണ്ടുള്ള ശബ്ദം എൻ്റെ അടുക്കിലേക്ക് എത്തുന്നു. ഫലമ്മ ജാ അനി, അല്ലതി സമിഅ്തു സൗതഹു യുബശ്ശിറുനീ ഫലമ്മാ ജാഅനില്ലദി ഒരുത്തൻ വന്നപ്പോൾ ഏതൊരുത്തൻ സമിഅ്തു സൗതഹു ഞാൻ ശബ്ദം കേട്ട ആ ശബ്ദത്തിനുടമയാകുന്ന ആ വ്യക്തി എത്തിയപ്പോൾ എൻ്റെ അടുക്കലെത്തിയപ്പോൾ യുബശ്ശിറുനീ എന്നെ സന്തോഷവാർത്ത അറിയിക്കുന്നവനായ എൻ്റെ അടുത്ത് എത്തിയപ്പോൾ നസഅ്തു ലഹു തൗബയ്യ ഞാൻ ആ സന്തോഷവാർത്ത എനിക്ക് അറിയിച്ചു തന്ന വ്യക്തിക്ക് ഞാൻ എൻ്റെ രണ്ട് വസ്ത്രങ്ങളും അടിച്ചു നൽകി ഫക്കസൗത്തുഹുമാ ഇയ്യാഹു ആ രണ്ട് വസ്ത്രങ്ങൾ ഞാൻ ആ സന്തോഷവാർത്ത അറിയിച്ച വ്യക്തിക്ക് ഞാൻ ധരിപ്പിച്ചു ഞാൻ അയാളെ ആ വസ്ത്രം ധരിപ്പിച്ചു രണ്ട് വസ്ത്രങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു ബിബുഷറാഹു അദ്ദേഹം എന്നെ സന്തോഷവാർത്ത അറിയിച്ചത് കാരണത്താൽ അത് കാരണം ഞാൻ അയാളെ ആ രണ്ട് വസ്ത്രവും അണിയിപ്പിച്ചു വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം മാ അംലിക്കു ഗൈറഹുമാ ആ രണ്ട് വസ്ത്രമല്ലാതെ വേറെ ഒന്നും ഞാൻ വേറെ വസ്ത്രങ്ങൾ ഞാൻ അധീനപ്പെടുത്തിയിരുന്നില്ല എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം വസ്ത്രമുണ്ടായിരുന്നില്ല എന്ന് വേറെ സമ്പത്തുണ്ടായിരുന്നു എന്നല്ല ഉണ്ടായിരുന്നില്ല എന്നല്ല വസ്ത്രങ്ങളുടെ ഇനത്തിൽ വസ്ത്രമായിട്ട് എനിക്ക് ഈ രണ്ട് വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ സ്വത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഇതിനർത്ഥമില്ല കാരണം ഈ ഹദീസിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട് അദ്ദേഹം തബൂക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹം കൂടുതൽ സമ്പന്നനായിരുന്നു അത്ര സമ്പത്തുള്ളൊരവസ്ഥ ഉണ്ടായിട്ടില്ല എനിക്ക് രണ്ട് വാഹനങ്ങളുണ്ടായിരുന്നു എന്നും അതേപോലെ എൻ്റെ തൗബയുടെ ഭാഗമാണ് എൻ്റെ ധനം മുഴുവൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ സദഖ ചെയ്യുന്നത് എന്നും തുടർന്ന് അദ്ദേഹം പറയുന്ന ഭാഗങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് വേറെ സ്വത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നർത്ഥത്തിലല്ല വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഇത് രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എന്ന ഈ രീതിയിലാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് യൗമയ്യദീൻ അന്നേ ദിവസം അപ്പം അന്ന് എന്ന് പറഞ്ഞാൽ ഈ സന്തോഷവാർത്ത എന്നെ അറിയിച്ച ആ സമയത്ത് ഞാൻ ഈ വസ്ത്രങ്ങൾ രണ്ടും അഴിച്ച് അദ്ദേഹത്തെ ധരിപ്പിക്കുന്ന ആ സമയത്ത് എനിക്കാകെ വസ്ത്രമായിട്ട് ഇത് രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വസ്താർത്തു ഞാൻ വായ്പ വാങ്ങി കടമെടുത്തു തൗബൈൻ വേറെ രണ്ട് വസ്ത്രങ്ങൾ ഫലബിസ്തുഹുമാ ഞാൻ കടമെടുത്ത രണ്ട് വസ്ത്രങ്ങൾ ഞാൻ ധരിച്ചു ആ വസ്ത്രം കടമെടുത്തത് അബൂ ഖതാദാ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് എന്ന് ചില റിവായത്തുകളിൽ കാണാം അദ്ദേഹത്തിന് ആ വസ്ത്രം കടമെടുത്ത് ഞാൻ അത് ധരിച്ചു വന്തലഖ്തു അതഅമ്മമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പോയി ആ പോകുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ യതലഖാനി അന്നാസ് ജനങ്ങൾ എന്നെ സ്വീകരിക്കുന്നു ഫൗജൻ ഫൗജൻ അതായത് ജമാഅത്തൻ ജമാഅത്തൻ സംഘം സംഘമായി യുഹന്നിഊനനീ ബിത്തൗബ എന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചതിൽ അവരെനിക്ക് ആശംസകൾ നേരുന്നു എനിക്ക് അവർ ആശംസകൾ നേരുകയാണ് ആഹ്ലാദം പങ്കിടുകയാണ് ഖൂലൂനലി അവരെന്നോട് പറയുന്നു ലിതഹ്നിക തൗബത്തുല്ലാഹി അലൈക അല്ലാഹു സുബ്ഹാനഹു വതആല താങ്കളുടെ തൗബ സ്വീകരിച്ചതിനാൽ താങ്കൾക്ക് മംഗളം ആശംസകൾ നേരുന്നു എന്നവർ പറയുന്നു ഹത്ത ദഖൽതുൽ മസ്ജിദ അങ്ങനെ ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു എന്നൊക്കെയുള്ള ഭാഗങ്ങളാണ് ഇനി അവിടെ നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നീട് അദ്ദേഹം പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാം വിധം പഠിച്ചുൾക്കൊണ്ട് ജീവിതത്തെ ശരിപ്പെടുത്താനുള്ള തോഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ
10: മാഷാല്ലാ ജസാകുമുല്ലാഹു ഖൈറ പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് റിയാദു സ്വാലിഹീൻ മംഗളം നേരുക എന്ന വിഷയത്തെ അധികരിച്ച് ഇന്നത്തെ റിയാദു സ്വാലിഹീൻ പഠനം സമർപ്പിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി
11: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി
12: പീസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയും
13: സൂറത്തുൽ ബക്കറയിലെ 13 വചനങ്ങളും പാരായണം ചെയ്യുന്നത് മുഹമ്മദ് അയ്യൂബ് റഹിമഹുമുല്ലാഹ്.

0: ഇതുവരെ കേട്ടത് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറയിലെ 13 വചനങ്ങൾ. പാരായണം ചെയ്തത് മുഹമ്മദ് അയ്യൂബ് റഹിമഹുമുള്ള.
1: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ചുമയ്ക്ക് മരുന്ന് കഴിക്കുമ്പോൾ വിഷയം അവതരിപ്പിക്കുന്നു ഡോക്ടർ സാദിഖ് തിരൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. ചുമ ഒരു വില്ലനാണ്. അത് വന്നു കഴിഞ്ഞാൽ വളരെ ഒരു പ്രയാസമാണ്. അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അത് ചുമക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ. പലപ്പോഴും ചുമ വന്നാൽ മലയാളികളായി ആളുകൾ പൊതുവേ ചെയ്യാറുള്ളത് ഒരു കഫ് സിറപ്പ് വാങ്ങി കഴിക്കും, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് പോയാലും ഒരു കഫ് സിറപ്പ് ഡോക്ടറെ കൊണ്ട് എഴുതിപ്പിക്കും. അതുപോലെ പനി വന്നാൽ പാരസെറ്റമോൾ കഴിക്കുക എന്നുള്ളത്. ഈ കഫ് സിറപ്പുകൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ആ ചുമയെ തടഞ്ഞു നിർത്തുകയാണ്. ചുമ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ശരീരത്തിലേക്ക് കയറിയ ഒരു അന്യവസ്തുവിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ചുമ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കഫ് സിറപ്പ് കഴിക്കുമ്പോൾ ആ ചുമക്ക് ഒരു സമാധാനം കിട്ടും. ഈ കഫ് സിറപ്പുകൾ ആക്ട് ചെയ്യുന്നത് പല രീതിയിലാണ്. ഇപ്പോൾ പ്രധാനമായിക്കൊണ്ട് ഇത് ആക്ട് ചെയ്യുന്നത് ഒന്ന് സപ്രസൻ്റായിട്ട്, അഥവാ ആ ചുമയെ സപ്രസ് ചെയ്ത് ചുമ താൽക്കാലികമായിക്കൊണ്ട് നിർത്തുക എന്നുള്ളതാണ് അത് ചെയ്യുക. മറ്റൊന്ന് എക്സ്പെക്ടറഡായിട്ട് പ്രവർത്തിക്കുന്ന കഫ് സിറപ്പുകളുണ്ട്, അഥവാ ആ കഫ് സിറപ്പുകൾ ഈ കഫത്തെ പുറന്തള്ളാനായിക്കൊണ്ട് സഹായിക്കും. കഫം ഛർദ്ദിച്ചു പോവുകയോ അല്ലെങ്കിൽ വയറ്റിലൂടെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ലൂസായിട്ട് പോവുകയോ ചെയ്യുന്ന രീതിയിൽ ഒരു എക്സ്പെക്ടറഡായിട്ട് ആ കഫം പുറത്തേക്ക് പോകാൻ വേണ്ടി സഹായിക്കുന്ന കഫ് സിറപ്പുകളുണ്ട്. മറ്റൊന്ന് ആൻറ്റി ഹിസ്റ്റമീൻസ് ആയിട്ടുള്ള കഫ് സിറപ്പുകൾ, അഥവാ അലർജിക്കായിട്ട് നമ്മുടെ അലർജിക്കെതിരെ പ്രവർത്തിക്കുന്നത്. പിന്നെ ഡീകൺജസ്റ്റൻസ്, മൂക്ക് തടസ്സം കുറക്കുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചില കഫ് സിറപ്പുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കഫ് സിറപ്പുകൾക്കൊക്കെ ചെറിയ ചെറിയ സൈഡ് എഫക്റ്റുകൾ, അത് ഏത് ഈ കഫ് സിറപ്പുകൾക്കും ഉണ്ടാകാം. ഇപ്പോൾ ഈ ഷോർട്ട് ടൈം ആയിട്ട് നോക്കുകയാണെങ്കിൽ അലസത വരാം, ആയി ഉറക്കം വരാം, വയറിളക്കം ഉണ്ടാകും, വയറു മുറുകലൊക്കെ ഈ കഫ് സിറപ്പുകൾക്ക് കാണാം. ചിലതിന് ഛർദി, പിന്നെ അതുപോലെ പാൽപിറ്റേഷൻ എന്ന് പറയും, ഹൃദയമിടിപ്പ് വർദ്ധിക്കുക, അതുപോലെ കിതപ്പ് ഉണ്ടാവുക, വായ ചുണ്ടുകളൊക്കെ വരണ്ടു പോവുക. കുട്ടികളിലൊക്കെ ചില ആളുകൾക്ക് ഭയങ്കര ഉറക്കം അനുഭവപ്പെടുക, അല്ലെ ചിലർ ഓവർ ആക്റ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും ഈ കഫ് സിറപ്പിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് പറയാം. ഈ ലോങ് ടൈം സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് കഴിച്ചാൽ, അത് സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് കഫ് സിറപ്പ് കഴിക്കാതെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ചില ആളുകൾക്ക് ഉണ്ടെങ്കിലും കാണാറുണ്ട്. പിന്നെ കരളുകൾക്ക് ഭാരം, ഈ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള കൊഡീൻ, ഓഫിയോയിഡ്സ് തുടങ്ങിയവയൊക്കെ കരളിന് പ്രയാസങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ ഹൃദ്രോഗികൾക്ക് ഇത് കൂടുതലും ഉപയോഗിക്കുന്ന രക്തസമ്മർദ്ദം ഉയർത്താൻ കാരണമാകും. അത് ശരീരത്തിൻ്റെ ഒരു രോഗത്തെ പുറത്താക്കാൻ, അത് സ്വാഭാവിക പ്രതിരോധശേഷിയെ നഷ്ടപ്പെടുത്താൻ ഇത് കാരണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ചുമ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പ് പോയിട്ട് കഫ് സിറപ്പ് വാങ്ങുന്നതിന് പകരം ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് എന്താണ് നമ്മുടെ ചുമക്കുള്ള കാരണം, ആ കാരണം മനസ്സിലാക്കി നമ്മുടെ പ്രതിരോധശേഷിയെ ആ ഒരു ഇതിനെതിരെ സജ്ജമാക്കാനുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും അതിനനുസരിച്ചുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും ചുമ വന്നാലോ പനി വന്നാലോ നമ്മളതിനെ നിസ്സാരമാക്കി കാണാതെ, നമ്മളത് ഡോക്ടറുടെ കൃത്യമായൊരു നിർദ്ദേശം പാലിച്ച് അതിൽ വേണ്ട ഒരു ശ്രദ്ധ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടതുണ്ട്. അല്ലാതെ ഇപ്പോൾ കഫ് സിറപ്പുകളിലൊക്കെ കഴിച്ച് ഒരുപാട് കുട്ടികൾ മരിച്ചതായിട്ടും ഇതൊക്കെ നമ്മളിപ്പോൾ വാർത്തകളിലൊക്കെ കണ്ടു, കഫ് സിറപ്പ് നിരോധിച്ചതായിട്ടൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരവസ്ഥകൾ വരുമ്പോഴാണ് പൊതുവെ ഇത് ഇങ്ങനെ കാണാറുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. ചുമക്ക് മരുന്ന് കഴിക്കുമ്പോൾ വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.

0: പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ. ഖുർആൻ ഹൃദയത്തിലേറ്റണം എന്നാഗ്രഹമുണ്ടോ? പക്ഷേ തിരക്കുകൾക്കിടയിൽ മനഃപ്പാഠമാക്കാൻ പ്രയാസമാവുകയാണോ? ഇനി വിഷമിക്കേണ്ട, നിങ്ങളുടെ ഓരോ ദിവസവും വിശുദ്ധ വചനങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു ഹിഫ്ദുൽ ഖുർആൻ. ലളിതമായ രീതിയിൽ കുറഞ്ഞ ആയത്തുകൾ മാത്രം. ഉസ്താദ് വീണ്ടും വീണ്ടും ആവർത്തിച്ചോതുമ്പോൾ നിങ്ങൾക്കത് കേട്ട് തന്നെ പഠിക്കാം. പ്രായഭേദമെന്നെ ആർക്കും മനഃപ്പാഠമാക്കാൻ സഹായിക്കുന്ന സവിശേഷമായ ക്ലാസുകൾ. ഹൃദയത്തിൽ പ്രകാശം നിറയാൻ ഓരോ ദിവസവും കുറഞ്ഞ ആയത്തുകളെങ്കിലും മനഃപ്പാഠമാക്കാം. ഹിഫ്ദുൽ ഖുർആൻ പീസ് റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഹജ്ജ് നിർവഹിച്ച് ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഈ സമയത്ത് ഒരാൾ അവിടുന്ന് വല്ലാതെ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തൊട്ടപ്പുറത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ ഉണ്ടൊരു വ്യക്തി, മഹാനായ ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചു നോക്കുന്നു. ആ പണ്ഡിതൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിനു ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് യാത്രക്കാരൻ ചെന്നു ചോദിക്കുകയാണ്. വിചിത്രമായൊരു ചോദ്യമാണ് ചോദ്യം. ഈ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊതുക് അടിച്ചു, അപ്പോൾ കൊതുകിനെ ഞാൻ അടിച്ചു വന്നു. അപ്പോൾ ഉംറക്കിടയിൽ വേട്ട പാടില്ല എന്നല്ലേ, അപ്പോൾ അതെൻ്റെ ഉംറയെ ബാധിക്കുക എന്നിട്ടാണ് അയാൾ സംശയമായിട്ട്, വലിയ സംശയമായിട്ട് ചെന്നു. അത് കേട്ട പാട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കൂഫയിൽ നിന്നാണ്. കൂഫയിൽ അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിൻ്റെ രക്തം ചിന്തി. അതൊന്നും നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമായിട്ടില്ലല്ലേ, ഇവിടെ ഇപ്പോൾ ഒരു കൊതുകിൻ്റെ രക്തം, അതാണ് നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിച്ചു അദ്ദേഹത്തെ തിരിച്ചയച്ചു. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവണ്ടേ? ഇസ്ലാമിൽ ചില, നമുക്ക് കുറേ കാര്യങ്ങളിൽ ചിന്തിക്കാണ്ടാവും, ചില പ്രയോറിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് കൂഫക്കാർക്ക് ഉസ്മർ അള്ളാഹുവിൻ്റെ കൊലപാതകം അത്രമേൽ മുസ്ലിങ്ങൾ പിടിച്ചുലച്ച കാര്യമാണ്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണത്, അത്ര ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം പോലും പലപ്പോഴും കൂഫക്കാർ, ഒരു കുതുകനെ അടിച്ച കാര്യത്തിലുള്ള വലിയ ആശങ്ക, ഇതങ്ങനെയാവോ ഇങ്ങനെയാവോ അതെന്താണെന്നുള്ള ഒരു ചോദ്യം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഫർള് നോക്കാതെ സുന്നത്തിടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ആളുകൾ അങ്ങനെയാണ്, സുന്നത്തുകൾ ചിലപ്പോൾ ഭയങ്കര പ്രാമുഖ്യം കൊടുക്കുന്നത്, എന്നിട്ട് എന്ത് ചെയ്യും, ഫർളിന് ഒരു വിലയുണ്ടാവില്ല. ഇപ്പോ
1: ആ ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയാതെ നല്ലൊരു ചിന്തയാണ് ഇട്ട് കൊടുത്തത് അല്ലേ. കാരണം ആ വ്യക്തിക്ക് ആവശ്യമുള്ളതും അത് ആവശ്യം വേണ്ടതും ആ കൂഫയിലുള്ള ആളുകൾക്കും വേണ്ട ഒരു ചിന്തയോ തന്നെയാണെന്നുള്ളതാണ്.
0: കൊതുകിനെ കൊല്ലുക എന്നുള്ളൊരു വേട്ടയേറ്റ് ഒരിക്കലും തുല്യം ചെയ്യാൻ പറ്റില്ല, അനാവശ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്.
1: അതെ അതെ, മറിച്ച് ആ വ്യക്തിക്ക് ഒരു വലിയ ചിന്തയാണ് അവിടെ വേണ്ടത്, അയാളെ കൂഫക്കാരുടെ മനസ്സിനെ വലിയൊരു വെളിച്ചം കിട്ടാണ് വേണ്ടത് എന്നുള്ളതാണ് ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ഉദ്ദേശിച്ചത്.
0: ഇപ്പോൾ അതിൽ ഞാനിങ്ങനെ അതിൽ ചേർത്ത് അതിങ്ങനെ കേട്ടപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ പിന്നെ വന്നിട്ടുള്ള അത് അത് അതിൽ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഗീബത്ത് നമീമത്ത്, മറ്റുള്ളവരെ കുറ്റം പറച്ച്, ഇങ്ങനെയുള്ള വളരെ പിന്നെ ഹറാമായ തെറ്റായ കുറേ സ്വഭാവങ്ങൾ പുലർത്തി പോരുകയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നന്മകളുണ്ടാവും, ചെറിയ നന്മകൾ എന്ന് കൂട്ടിക്കോ, അത്തരം നന്മകളിൽ വല്ലാതെ കണിശതയും അത് വല്ലാതെ ഇതാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഇതൊഴിവാക്കുന്നില്ല, മാതാപിതാക്കൾക്കുള്ള കടമകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിദ്രോഹം ചെയ്യുക, അവരെ അവഗണിക്കുക, തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുക. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിൽ മുൻഗണനാക്രമം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പറയാറുണ്ട്, റമദാനിൽ തറാവിസ്കരിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ട് ഇശാ പോയി, എന്നിട്ട് സന്തോഷം എന്താണ്, തറാവി കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്.
1: നമ്മള് ഡേ ടു ഡേ ലൈഫിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പോ സലാംക്ക് പറഞ്ഞ പോലെ ഒരു അനുഭവങ്ങൾ വരും, അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.
0: അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് ഇസ്ലാം ഇപ്പോൾ വിശ്വാസം, വിശ്വാസ കാര്യങ്ങൾ, തൗഹീദിന് മുൻഗണന ഉണ്ട്.
1: അതെ,
0: തൗഹീദ് പറയാതെ ബാക്കിയുള്ള, തൗഹീദിൻ്റെ പ്രാധാന്യം അതാണല്ലോ ഏറ്റവും പ്രധാനം, അതില്ലാതെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, മുൻഗണനാക്രമം
1: തെറ്റിക്കുക.
0: കാരണം ഒരു മനുഷ്യൻ്റെ തൗഹീദ് അത്രമേൽ പ്രധാനപ്പെട്ട, വിശ്വാസ കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ ഒരാൾ കാണിക്കണം, അതില്ലെങ്കിൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പൊ അതിന് പ്രാമുഖ്യമോ അതിനുള്ള കുറിച്ചുള്ള ഒരു ഗൗരവമോ ഇല്ലാതെ അതല്ലാത്ത വിഷയങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഗൗരവം വരുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല.
1: നല്ലൊരു തിരിച്ചറിവാണ് അല്ലേ ഈ ഒരു സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ.
3: ഒരു വിശ്വാസിക്ക് ഇസ്ലാമിക നിയമപ്രകാരം വസ്ത്രധാരണത്തിൽ പാലിക്കേണ്ട മര്യാദകളുണ്ടല്ലോ. പുരുഷനാണെങ്കിൽ നെര്യാണിക്ക് താഴെ പാടില്ല, സ്ത്രീകളാണെങ്കിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അവറത്താണല്ലോ. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇതിന് വിപരീതമായി പുരുഷന്മാരും സ്ത്രീകളും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ധരിച്ചു വരുന്ന വസ്ത്രങ്ങൾ, അനിസ്ലാമികമായ വസ്ത്രങ്ങൾ, ഇവ വിൽക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം.
4: ദീനിന് എതിരായ രൂപത്തിലുള്ള ഒരു വസ്തുവും അത് വസ്ത്രം എന്നുള്ളതല്ല, സിഗരറ്റ് വിൽപ്പനയാണെങ്കിലും എന്നു വേണ്ട എന്തൊരു കാര്യമാണെങ്കിലും അനുവദിക്കപ്പെട്ടതാണോ അതിൻ്റെ രൂപവും ആ വസ്തുവും എന്നത് കച്ചവടക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് മോഡലുകൾക്ക് പിന്നാലെ ഓടുന്ന ആളുകളാണുള്ളത്. പലപ്പോഴും അത് മനുഷ്യനെ തിന്മയിലേക്കാണ് എത്തിക്കുന്നത്. ഫൈദാ നഹയ്തുക്കും അൻഷയിൻ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിരോധിച്ചു കഴിഞ്ഞാൽ ഫജ്തനിബു, അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണമെന്നാണ്. അങ്ങനെയാകുമ്പോൾ നെര്യാണിക്ക് കീഴെയുള്ള വസ്ത്രങ്ങൾ ധരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ വിൽക്കലുമൊക്കെ ഇതിൻ്റെ പരിധിയിൽ പെടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഒരു പക്ഷേ വീട്ടിനകത്ത് ഭർത്താക്കന്മാരുടെ അടുത്ത്, മഹറമായ ആളുകളുടെ അടുത്ത് ഉള്ളപ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് ചില ഇളവുകളുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ വിൽക്കുമ്പോഴൊക്കെ കച്ചവടത്തിലൊക്കെ ഇക്കാര്യം, മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
3: മുൻകാലങ്ങളിലൊക്കെ ഇസ്ലാമികമായി പണ്ഡിതന്മാർ വീഡിയോ, ഫോട്ടോ, ചിത്രം വര ഇവയൊക്കെ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവരിൽ നല്ലൊരു ശതമാനം ഇപ്പോൾ വീഡിയോ, ഫോട്ടോ, യൂട്യൂബ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ദാഅവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്താണ് നാം മറുപടി കൊടുക്കുക?
4: ഇസ്ലാം രൂപനിർമ്മാണം, അതേപോലെ തന്നെ ചിത്രരചന, ഇതൊക്കെ തന്നെയും ആത്മാവുള്ള റൂഹുള്ളതാണ് എങ്കിൽ കർശനമായി വിരോധിച്ചതാണ്, അത് മഹാപാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് പഠിപ്പിക്കും. നാളെ പരലോകത്ത് അവക്ക് റൂഹിട്ട് കൊടുക്കുവാൻ അള്ളാഹു അവരോട് കൽപ്പിക്കും, അവരെ കൊണ്ട് അതിന് സാധ്യമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് മത്സരം നടത്തുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ആധുനിക കാലത്ത് വന്ന ഫോട്ടോഗ്രാഫി, വീഡിയോ എന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്യാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കുമാണ് എങ്കിൽ അത് ഉപയോഗിക്കാം എന്ന് ഒരു വിവാഹം പണ്ഡിതന്മാർ പറയുന്നു. പാസ്പോർട്ട് വേണം, അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് വേണം, സ്വാഭാവികമായും അത് നിർബന്ധമായൊരു സാഹചര്യമാണ്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ രംഗത്ത് അത് കൂടുതൽ ഫലപ്രദമാവും എങ്കിൽ അത് ചിത്രരചനയെ പോലെ, രൂപനിർമ്മാണത്തെ പോലുള്ള ഒരു ഹുക്കുമല്ല അതിനുണ്ടാവുക എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആവശ്യമില്ലാതെ നിരന്തരമായി ഫോട്ടോകൾ എടുക്കുക എന്നതും നിരോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം.
3: കൂട്ടത്തിൽ ഒരു കാര്യം, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരീശ്വര നിർമ്മിത വ്യക്തികൾ നന്നായി നിറയ്ക്കുകയും പല മുസ്ലിം യുവാക്കളെയും വിശ്വാസപരമായും മറ്റും വഴിതെറ്റിക്കുന്ന രൂപത്തിലുള്ള വീഡിയോകളും മറ്റും ധാരാളമായി കണ്ടുവരുന്ന ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അതിനനുസരിച്ചുള്ള അനുവദനീയ മാർഗത്തിലൂടെ ദാഅവത്ത് നടത്താൻ വേണ്ടിയുള്ള ഈ ഒരു കാൽവെപ്പ് അനുവദിച്ചുകൂടെ എന്നുകൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്താൽ നന്നായിരിക്കും.
4: അതുതന്നെയാണ് സൂചിപ്പ്, ദാഅവത്തിൻ്റെ മാർഗത്തിലും മറ്റ് അത്യാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കുമൊക്കെ ഫോട്ടോഗ്രാഫി, വീഡിയോ പോലുള്ളത് ഉപയോഗിക്കാം, അത് കൂടുതൽ ഫലപ്രദമായി തീരുവാൻ സാധ്യതയുണ്ട്. മുമ്പൊക്കെ വീഡിയോ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ചില സഹോദരങ്ങളിപ്പോൾ അവർ ആ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നതൊക്കെ അതിൻ്റെ ഒരു തെളിവായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഈ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിൻ്റെ ആളുകളോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾക്കെതിരായി സംസാരിക്കുന്ന ആളുകളോ ഒക്കെ അവരുടെ സംസാരം ഇന്നതാണ്, അവരുടെ ജൽപ്പനം ഇന്നതാണ്, അവരുടെ വാദം

0: ഡി പാർട്ടിനെ കുറിച്ചൊക്കെയാണ് ഇതുവരെ ചർച്ച ചെയ്ത്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആ കോൾ എടുക്കാം. യെസ്, ആ കോൾ ഒന്ന് കട്ടായി പോയിട്ടുണ്ട് അല്ലേ. ഓക്കെ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വാലൈക്കും അസ്സലാം.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: മുഅദ്.
1: ആരാണ്?
2: മുഅദ്.
0: മുഅദ്, മുഅദ്, എവിടുന്നാണ് വിളിക്കുന്നത്?
2: കണ്ണൂർ.
0: കണ്ണൂർ. നിങ്ങൾ അവിടെ അവിടെ യൂട്യൂബ് റെഡി ഏതെങ്കിലും ലൈവ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് വെക്കണേ. ഓക്കെ, റെഡി. അപ്പോ കണ്ണൂർ നിന്നാണോ പറഞ്ഞത്? കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പ് അല്ലേ. ഓക്കെ. മോനെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒമ്പതാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഒമ്പതാം ക്ലാസ്സിലെ മുഅദ്ദാണ് നമ്മളിപ്പം കോളിൽ ചേരുന്നത്. ഇതിൽ നമ്മളിന്ന് ലോക ചരിത്രത്തിൽ വിപ്ലവങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളുള്ളത്. നമ്മുടെ ഫീസ് റേഡിയോ ലൈവ് ടെലിവിഷൻ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. യെസ്, ആദ്യമായിട്ട് വിളിക്കുന്ന കോളർ കേട്ടിന് മാഷാല്ല, വളരെയധികം സന്തോഷം. ഏതായാലും ഇന്ന് ഫാമിലി ലൈവ് ടെലിവിഷനാണ് നമ്മുടെ ടെലിവിഷൻ പ്രത്യേകത. നമുക്ക് മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആ മൂന്ന് ചോദ്യത്തിനും കൃത്യമായി ശരിയുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കൂത്തുപറമ്പിലേക്ക് ഇൻഷാല്ല സമ്മാനം കൊറിയറായി എത്തുന്നതാണ്. അതുപോലെ തന്നെ ഫാമിലി ലൈവ് ടെലിവിഷൻ ആയതുകൊണ്ട് തന്നെ ഫാമിലിയിൽ ആർക്കും മുഅദ്ദിന്റെ കൂടെ പങ്കെടുക്കാം, അവർക്കും ഉത്തരം പറയാൻ വേണ്ടി സഹായിക്കാം. അപ്പം ഇന്ന് ഫാമിലിയിൽ ആരെങ്കിലും കൂടെ ഉണ്ടോ? ഉമ്മണ്ട്. ഓക്കെ, അപ്പൊ ഉമ്മയുടെ സഹായം തേടാം, പ്രശ്നമല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അസു ഒന്നാമത്തെ ചോദ്യം ചോദിച്ചാലോ. നമ്മുടെ അസുമോൾ നമ്മളൊപ്പം ചേരുന്നു. സോ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം.
1: റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻസ്? ഓപ്ഷൻ എ സ്റ്റാലിൻ, ഓപ്ഷൻ ബി ലെനിൻ, ഓപ്ഷൻ സി ട്രോട്സ്കി, ഓപ്ഷൻ സി ട്രോട്സ്,
0: ഓപ്ഷൻ ഡി കാൾ മാർക്സ്. കാൾ മാർക്സ്. ഓക്കെ, ഓപ്ഷൻസ് ഒന്നുകൂടി ആവർത്തിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ സ്റ്റാലിൻ, രണ്ടാമത്തെ ഓപ്ഷൻ ലെനിൻ, മൂന്നാമത്തേത് ട്രോട്സ്കി.
2: ലെനിൻ.
0: ഓപ്ഷൻ പറയുന്നതിന് മുമ്പ് തന്നെ ലെനിൻ എന്ന ഉത്തരം ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെനിൻ ആണോ ശരി ഉത്തരം?
1: മാഷാല്ലാ, ഉത്തരം ശരിയാണ്.
0: ഓക്കെ, അപ്പോൾ ലെനിൻ എന്ന ഉത്തരം ശരിയുത്തരമാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യ ചോദ്യം നമ്മൾ ചോദിച്ചപ്പോൾ, യെസ്, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് വളരെ ഉഷാറായിട്ടാണ് ഉത്തരം പറയേണ്ടത്. അങ്ങനെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യം റെഡി അല്ലേ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, റഷ്യൻ വിപ്ലവം ഏത് പേരിലും അറിയപ്പെടുന്നു? റഷ്യൻ വിപ്ലവത്തിന് മറ്റൊരു പേര് എന്നതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് ഒന്നും കൂടി നൽകാം. നാല് ഓപ്ഷനുകളാണ്, നാല് ഓപ്ഷൻസ് ആണ്. ആ, കേട്ട ചോദ്യങ്ങളാണ്. പക്ഷെ ഓപ്ഷൻസ് കിട്ടിയാലേ ഉത്തരം കിട്ടുള്ളൂ എന്നാണ് അല്ലേ? യെസ്, യെസ്. ഓക്കെ, ഓക്കെ. ഏതായാലും നമ്മൾ ഓപ്ഷൻസ് ഒന്ന് പറയാം. ഒക്ടോബർ വിപ്ലവം, സെപ്റ്റംബർ വിപ്ലവം, സമാധാന വിപ്ലവം, ചുവപ്പ് വിപ്ലവം. ഈ നാല് ഓപ്ഷനുകളിൽ ഏതാണ് ശരി ഉത്തരം? റഷ്യൻ വിപ്ലവത്തിന് മറ്റൊരു പേര് അഥവാ മറ്റേത് പേരിലുമാണ് അറിയപ്പെടുന്നത്? യെസ്, ഒക്ടോബർ വിപ്ലവം എന്നുള്ളത് ഒരു ശരി ഉത്തരമാണ്.
2: അൽഹംദുലില്ല.
0: അഥവാ ബോൾഷെവിക് വിപ്ലവം എന്നറിയപ്പെടും. അപ്പൊ റഷ്യൻ വിപ്ലവത്തിന്റെ മറ്റൊരു പേരാണ് ഒക്ടോബർ വിപ്ലവം, അല്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ ബോൾഷെവിക് വിപ്ലവം എന്നറിയപ്പെടും. ഏതായാലും ഇനി വിന്നർ എങ്ങനെ? യെസ്, സ്കൂളിൽ നിന്ന് കേട്ടിട്ടുണ്ടല്ലേ. സ്കൂളിൽ റെവല്യൂഷൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും അല്ലേ? യെസ്. ഓക്കെ, അപ്പോ ഇനി ഒമ്പതാം ക്ലാസ്സിലേക്ക് എന്നല്ലേ പറഞ്ഞത്? എട്ടാം ക്ലാസ്സാണോ ഇപ്പൊ കഴിഞ്ഞത്? ഇനി പത്താം ക്ലാസ്. അപ്പൊ ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ റെവല്യൂഷൻസിന്റെ പാഠങ്ങൾ ഉണ്ടാവും അല്ലേ? യെസ്. ഓക്കെ, ഉഷാർ. ആ, ക്വിസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആ, ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ക്വിസ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കണം കേട്ടോ. നമ്മുടെ സ്കൂളുകളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കണം. അതിലൂടെ കുറേ ചോദ്യങ്ങൾ അറിവ് നേടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ടെലിവിഷനിലും കുറേ അറിവ് ലഭിക്കും അല്ലേ? യെസ്. ഏതായാലും നമ്മുടെ വിന്നർ ആവാനുള്ള മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ. അസ്വ ചോദിക്കാം.

0: ഓക്കെ.
1: റഷ്യയിലെ രാജാക്കന്മാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്?
2: യെസ് റഷ്യയുമായി ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യമാണ്. ഓപ്ഷൻസ് അസുഖം കൊടുക്കാം.
1: ഓപ്ഷൻ എ ഫറവോ, ഓപ്ഷൻ ബി സാർ, ഓപ്ഷൻ സി സുൽത്താൻ, ഓപ്ഷൻ ഡി ഷാ.
2: റഷ്യയിലെ രാജാക്കന്മാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നതാണ് ചോദ്യം കേട്ടോ. നമുക്ക് 20 സെക്കൻഡാണ് ടൈമർ ഉള്ളത്. ആ 20 സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരം പറയണേ. ഓപ്ഷൻസ് എ ഫറവോ, ഓപ്ഷൻ ബി സാർ, ഓപ്ഷൻ സി സുൽത്താൻ, ഓപ്ഷൻ ഡി ഷാ. ഓപ്ഷൻ
0: ഓപ്ഷൻ
2: ബി സാർ. അത് മലയാളത്തിൽ ഉച്ചരിക്കുമ്പോ സാർ എന്നാണ് ഉച്ചരിക്കുക. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ടി എസ് എ ആർ എന്നാണ് എഴുതട്ടോ. ആ ടി ആബ്സെന്റ് ആണ് അവിടെ. ഓപ്ഷൻ എ ഫറവോ എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അസ്വ ഉത്തരം ശരിയാണോ? ആ ശരി, ഉത്തരം സാർ എന്നുള്ളത്. അഥവാ റഷ്യയിലെ രാജാക്കുമാർ സാർ എന്നുള്ള, അഥവാ ടി എസ് എ ആർ എന്നാട്ടോ ഇംഗ്ലീഷിൽ എഴുതുക. മലയാളത്തിൽ പറയുമ്പോഴാണ് സാർ എന്ന് പറയുന്നത്. സാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഏതായാലും ഫറവോ എന്നുള്ളത് ചെറുതായിട്ടും തെറ്റിപ്പോയിട്ടുണ്ട്, പ്രശ്നമില്ല. ഏതായാലും ഇനിയുള്ള അവസരങ്ങൾ എന്തായാലും വിളിക്കണം കേട്ടോ. ആ ഒരു ടെലിക്യൂസ് പ്രോഗ്രാമാണ്, അപ്പോൾ ഉത്തരങ്ങൾ ചിലപ്പോൾ തെറ്റിയേക്കാം. പക്ഷെ അതിലൊരിക്കലും നിരാശപ്പെടരുത്. ഇനിയുള്ള അവസരങ്ങൾ വിളിക്കണം, വിന്നർ ആവണം കേട്ടോ.
0: ഞാൻ കൂടാതെ ഇപ്പൊ യൂട്യൂബിലിട്ട് ഇതില്ലേ പോളിംഗ്, അതിൽ ഞാനിട്ട്.
2: ആ ഓക്കെ, റെഡി. യൂട്യൂബിലിട്ട ചോദ്യത്തിന്
0: 1917.
2: ഓക്കെ ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ 1917 വിജയിയാണ് കൂടെ. യെസ് മാഷാല്ല, സൂപ്പർ. അപ്പോൾ ഇനിയുള്ള അവസരങ്ങൾ എന്തായാലും വിളിക്കണം. ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വഅലൈക്കും അസ്സലാം.
2: യെസ്. അപ്പോൾ നമ്മോടൊപ്പം ഒരു ആദ്യമായിട്ട് കോൾ ചെയ്യായിരുന്നു അല്ലേ. അപ്പോൾ ഏതായാലും ചെറുതായിട്ടും തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇനിയുള്ള അവസരങ്ങൾ എന്തായാലും പങ്കെടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു വിന്നർ ആവാനുള്ള എല്ലാ ആശംസകളും നേരെയാണ്. ഏതായാലും അടുത്തൊരു കോൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു പുതിയൊരു ചോദ്യം നമുക്കൊന്ന് നോക്കാൻ തോന്നുന്നുണ്ട്. അഥവാ ദാസ് ക്യാപിറ്റൽ, അഥവാ ഒരു പ്രശസ്തമായിട്ടുള്ള സാമ്പത്തിക, രാഷ്ട്രീയ അഥവാ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇത്, ദാസ് ക്യാപിറ്റൽ. അത് എഴുതിയത് ആര് എന്നൊരു ചോദ്യമുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരം കൂടിയാണ് കാൾ മാർക്സ് അല്ലേ. അഥവാ അദ്ദേഹം 1867 അതിൻ്റെ ആദ്യ വാല്യം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഈ വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യങ്ങൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം കൂടിയാണ് ദാസ് ക്യാപിറ്റൽ എന്നുള്ളത്. അഥവാ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, എല്ലാവരും റെഫർ ചെയ്യുന്ന ഒരു സാമ്പത്തിക രാഷ്ട്രീയ ഗ്രന്ഥം കൂടിയാണ് അത്. 1867 എന്ന് പറയുമ്പോൾ കുറേ കാലം മുമ്പാണ് അല്ലേ. 1800കളിലാണ്, 1867 അതിൻ്റെ ആദ്യ വോളിയം പബ്ലിഷ് ചെയ്യുന്നത്. അത് കാൾ മാർക്സ് ആണ് അതിൻ്റെ ഗ്രന്ഥരചയിതാവ് എന്നത് കൂടിയും നമ്മളിവിടെ ആഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വേറൊരു ചോദ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. നമ്മൾ ടെലിവിഷനിലെ പ്രേക്ഷകർക്ക് വേണ്ടി, വ്യവസായ വിപ്ലവം അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആരംഭിച്ച രാജ്യം ഏതാ? ഇംഗ്ലണ്ട്. യെസ്. അപ്പോൾ ഇംഗ്ലണ്ടാണ് വ്യവസായ വിപ്ലവം അഥവാ മെഷീൻ ബേസ്ഡ് ഇൻഡസ്ട്രി, അഥവാ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യവസായം, അതിൻ്റെ ബിസിനസ്സുകൾ ചെയ്യുക, അഥവാ ഒരു ആളുകൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം മെഷീൻസ് ഉപയോഗിക്കുക എന്നുള്ള ഒരു റെവല്യൂഷനിലേക്ക് എത്തിയത് ഇംഗ്ലണ്ടാണ് അതിൻ്റെ തുടക്കക്കാർ. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മുഴുവൻ ഒരു മെഷീൻ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ ലോകം മുന്നോട്ട് കുതിപ്പിക്കുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടാണ് അതിൻ്റെ ആരംഭക്കാർ എന്നതുകൂടി ഈ ഒരു ടെലിവിഷൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അർഹതയുള്ള ചോദ്യം കൂടിയാണ്. അതുപോലെ തന്നെ രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം, ഗ്ലോറിയസ് റെവല്യൂഷൻ നടന്ന രാജ്യതാ? അതും ഇംഗ്ലണ്ടാണ്. അതും ഇംഗ്ലണ്ടുകാർക്ക് സ്വന്തമാണ്. അഥവാ രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ അത് മഹത്തായ വിപ്ലവം, ഒരു ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന പേരിലാണ് ഒരു റെവല്യൂഷൻ അറിയപ്പെടുന്നത്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പ്രശസ്തമായ ഒരു വിപ്ലവം കൂടിയാണ്. അത് നടന്നതും ഇംഗ്ലണ്ടിലാണ്. പക്ഷെ അത് നടന്ന വർഷം ഏതാ? 1688. അപ്പോൾ 1600കളിലാണ് അത് നടന്നത്. ഇതിൽ അടുത്തൊരു കോളർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആ സ്വാ കോൾ എടുക്കാം.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അസ്രമഹക്. എവിടുന്നാണ് വിളിക്കുന്നത്?
0: കൂട്ടുപറമ്പ്.
1: കൂട്ടുപറമ്പ്. കൂട്ടുപറമ്പ് എവിടെയാണ്?
0: കൂവപ്പാടി.
2: കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പാണോ? ഓക്കെ, യെസ് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് എന്നാണ് വിളിക്കുന്നത്.
1: എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
0: ഞാൻ ഇനി ആറാം ക്ലാസ്സിലേക്ക്.
2: ഓക്കെ,
1: കൂടെ ആരൊക്കെ ഉണ്ട്?
0: കൂടെ
2: ആ നമ്മൾ ഫാമിലിയിലായിട്ട് ഒരു ഈസാണ്. അപ്പൊ ഇക്കാക്കയും പിന്നെ ആരാണ്?
0: ഉമ്മ.
2: ഉമ്മ. അപ്പൊ ഇക്കാക്കയും ഉമ്മയെ സഹായിക്കാണ്ട് കേട്ടോ. അപ്പൊ അസ്രയെ സഹായിക്കാൻ വേണ്ടി ഇക്കാക്കയും ഉമ്മയും ശക്തമായി തന്നെ കൂടെയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂന്ന് ചോദ്യങ്ങൾ, ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയില്ലേ? ഓക്കെ. നമ്മുടെ ടെലിവിഷനിൽ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അല്ലേ? അപ്പൊ അസു, നമ്മൾ അസ്ര മെഹക്ക് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്, അതിൽ വളരെയധികം സന്തോഷം. എന്തായാലും ഒന്നാമത്തെ ചോദ്യം അസ്വ ചോദിച്ചാലോ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ.
1: ഓക്കെ, ചൈനീസ് വിപ്ലവം നയിച്ചത് ആര്? ചൈനീസ് വിപ്ലവം നയിച്ചത് ആര്?
0: ചൈനീസ് വിപ്ലവം നയിച്ചത് ആരെന്നാ?
2: യെസ്,
0: ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല.
1: ഓപ്ഷൻസ് ഉണ്ട്.
0: ആ പറഞ്ഞോ.
1: ഓപ്ഷൻ എ സൺ യാറ്റ്സൺ, ഓപ്ഷൻ ബി മാവോ സെതുങ്, ഓപ്ഷൻ സി ചിയാങ് കൈഷെക്, ഓപ്ഷൻ ഡി ഡക് ഡക് സിയാവോ പി.
0: ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി.
1: ഓപ്ഷൻ ബി.
2: ഓപ്ഷൻ ബി മാവോ സെതുങ് ആണോ പറഞ്ഞത്?
0: അതെ.
2: ഓക്കെ, അങ്ങനെ അതൊരു ഉത്തരം.
1: മാഷാല്ലാ, ഉത്തരം ശരിയാണ്.
2: യെസ്, ഉത്തരം ശരി. ഉത്തരം അങ്ങനെയാണെങ്കിൽ നേരിട്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് അടക്കുകയാണ്. ആധുനിക ചൈനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്?
0: ആധുനിക ചൈനയുടെ പിതാവ്?
2: യെസ്. ആ, ഹു ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ ചൈന? അദ്ദേഹത്തിന്റെ പേരാണ് പറയേണ്ടത്.
0: ഓപ്ഷൻസ്
2: വരാം: മാവോ സെതോങ്, ഡോക്ടർ സൻ യാറ്റ്സൺ, ചൗൻ എൻ ലായ്, കൺഫ്യൂസസ്. ഡോക്ടർ സന്യാർസൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ശരിയാണോ നോക്കട്ടെ. ഓക്കെ, ഉത്തരം ശരി. ഉത്തരാണോ
1: അസ്വാ?
2: ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ മൂന്നാമത്തെ ചോദ്യത്തിലേ നമ്മൾ കടക്കാൻ പോവാണ് ആവേശത്തോടു കൂടി. ഏതായാലും അസ്വപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കും. അസ്വാ ചോദിക്കാം:
1: ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ നായകൻ എന്നറിയപ്പെടുന്നത് ആര്? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ നായകൻ.
0: ലാറ്റിൻ അമേരിക്കയുടെ?
1: ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ നായകൻ.
2: ഓപ്ഷൻസ് കൊടുക്കാം.
1: ഓപ്ഷൻ എ സൈമൺ ബോളിവർ, ഓപ്ഷൻ ബി ഫിദൽ കാസ്ട്രോ, ഓപ്ഷൻ സി ചെഗുവേര, ഓപ്ഷൻ ഡി നെപ്പോളിയൻ.
2: സൈമൺ ബോളിവർ അഥവാ സൈമൺ ബോളിവർ എന്നതാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഉത്തരം സ്വാ ശരിയാണോ?
1: മാഷാല്ലാ, ഉത്തരം ശരിയാണ്.
2: യെസ്, ഉത്തരം ശരി. ഉത്തരമാണ് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ അസ്ര മെഹക്കിന് കൂത്തുപറമ്പിലേക്കുള്ള സമ്മാനം ഇൻഷാല്ലാ എത്തും. ഇന്നത്തെ വിജയായി മാറിയിട്ടുണ്ട്. സന്തോഷായില്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് വിജയായത് നമ്മുടെ കുടുംബക്കാരോടും കൂട്ടുകാരോടും ഒക്കെ പറയണം, അവരോട് പങ്കെടുക്കാനും പറയണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അതിനുള്ള അവസരങ്ങൾ എന്തായാലും കാണാം. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു
0: അലൈക്കും.
2: സമ്മാനം ഇൻഷാല്ലാ പീസ് റേഡിയോ ടീം ബന്ധപ്പെടും കേട്ടോ. ഓക്കെ, റെഡി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. യെസ്, നമ്മൾ പീസ് റേഡിയോ ടെലിവിസ് മുന്നോട്ട് പോകുമ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക്, നമ്മുടെ പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിസിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ്, ഒരു ഫാമിലി ലൈവ് ടെലിവിസ് എന്ന മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ ഫോം ലഭിക്കും. അത് പൂരിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നേരിട്ട് പീസ് റേഡിയോയിൽ നിന്നും നമ്മുടെ ടീം ബന്ധപ്പെടും എന്നതുകൂടി അറിയിക്കണം. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് പീസ് റേഡിയോ ഈ ലൈവ് ടെലിവിഷൻ്റെ ഭാഗമാവാം, പീസ് റേഡിയോ ടെലിവിഷൻ്റെ ഭാഗമാവാം എന്നറിയിക്കാണ്. നമ്പർ ഒന്നുകൂടി ആവർത്തിക്കുന്നു, 90 20 840 840 എന്ന നമ്പറിലെ വാട്സപ്പിലേക്ക് ഫാമിലി ലൈവ് ടെലിഗീസ് എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം അയക്കുന്നതാണ്. ആ ഗൂഗിൾ ഫോം നിങ്ങൾ പൂരിപ്പിച്ച് അതിലൂടെ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പീസ് റേഡിയോ ടീം നിങ്ങളുമായി ബന്ധപ്പെട്ട് പീസ് റേഡിയോയിൽ നിന്നും നേരിട്ട് നിങ്ങളെ ബന്ധപ്പെടുന്നതാണ് ഇൻഷാല്ലാ. ഏതായാലും അടുത്തൊരു കോൾ റെഡി ആയിട്ടാണ്, കോൾ എടുത്ത് നോക്കിയാലോ. ഓക്കെ,
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്കസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: ഹിബ അബ്ദുള്ള.
1: ഹിബ അബ്ദുള്ള, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: അഞ്ചാം ക്ലാസ്സിൽ.
1: ഇനി അഞ്ചിലോട്ടാണോ?
3: അല്ല, ഇനി ആറിലേക്ക്.
1: ഓക്കെ, എവിടുന്നാണ് വിളിക്കുന്നത്?
3: പിൻശ്ശേരി.
1: എവിടെയാണ്?
2: പാപ്പിനിശ്ശേരി അല്ലേ. ഓക്കെ, അപ്പൊ കണ്ണൂരിൽ നിന്ന് മൂന്നാമത്തെ കോളറ് തോന്നുന്നുണ്ട് അല്ലേ, മൂന്നോ നാലാമത്തെ കോളർ. അപ്പൊ കണ്ണൂർ ജില്ലയിലെ കുറെ അധികം ആളുകൾ വിളിക്കുന്നുണ്ട്. ഏതായാലും വളരെയധികം സന്തോഷം. നമ്മുടെ ടെലിവിഷനിൽ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ഓക്കെ, മുമ്പ് വിന്നർ ആയിട്ടുണ്ടോ? ഓക്കെ, മാഷാല്ലാ. അപ്പൊ ഏതായാലും ഇന്നത്തെ ഒരു വിന്നർ ആവൂലേ. എല്ലാവിധ വിജയാശംസകളും നേരാണ്. നമ്മുടെ ഫാമിലി ലൈവ് ടെലിഗ്യൂസ് ആണ്. ആരാണ്, ആരൊക്കെയാണ് കൂടെ ഉള്ളത്? ഉപ്പയും ഉമ്മാമയും ഇത്താത്തയും കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ നാല് പേരും ഒന്നിച്ചാണ് ഉള്ളത്. ഏതായാലും ഫാമിലി ലൈവ് ടെലിഗ്യൂസ് ആണ്. എന്ത് ചെയ്യാം, കുടുംബത്തിൽ ആർക്കും ഉത്തരം പറയാൻ വേണ്ടി സഹായിക്കട്ടോ. ഇപ്പൊ ആർക്കും സഹായിക്കാം. റെഡി അല്ലേ? ഏതായാലും ഒന്നാമത്തെ ചോദ്യം നമ്മുടെ അസ്വമോൾ ചോദിക്കാൻ റെഡി ആയിരിക്കുകയാണ്. അസ്വ, ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം.
1: ഒന്നാമത്തെ ചോദ്യം ഇതാണ്, 1783 ഏത് ഉടമ്പടിയോടെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചത്? ഓപ്ഷൻ എ പാരീസ് ഉടമ്പടി, ഓപ്ഷൻ ബി ലണ്ടൻ ഉടമ്പടി, ഓപ്ഷൻ സി വെഴ്സായ് ഉടമ്പടി, ഓപ്ഷൻ ഡി വിയന്ന ഉടമ്പടി.
2: ആയിരത്തി 1783 ഏത് ഉടമ്പടിയോടെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, കേട്ടോ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചത് എന്നാണ് അസ്വ ചോദിച്ചത്. അതിന് ഓപ്ഷൻസും അസ്വ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്, നമ്മൾ 20 സെക്കൻഡ് ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉത്തരം പറയണേ. ലണ്ടൻ ഉടമ്പടി എന്നതാണ് നമ്മുടെ ടൈമർ അവസാനിക്കുന്ന മുമ്പേ ഉത്തരം പറഞ്ഞത്. ഏതായാലും ആ ഉത്തരം ശരിയാണോ നോക്കിയാലോ. യെസ്, ഉത്തരം ശരി. ഉത്തരാണോ?
1: ഉത്തരം ചെറുതായി തെറ്റിപ്പോയിട്ടുണ്ട്.
2: ഏതാണ് ശരി ഉത്തരം?
1: ഉത്തരം പാരീസ് ഉടമ്പടിയാണ്.
2: യെസ്, ലണ്ടൻ ഉടമ്പടി അല്ല, പാരീസ് ഉടമ്പടി പ്രകാരമാണ് 1783 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചത്, കേട്ടോ. ചെറുതായിട്ടും തെറ്റിപ്പോയതാണ്, പ്രശ്നമില്ല. ഏതായാലും ഇനിയുള്ള അവസരങ്ങൾ എന്തായാലും വിളിക്കണം, വിളിക്കൂലേ. ഇൻഷാല്ലാ, ഇനിയും അവസരങ്ങളുണ്ട്. ഈ സമ്മർ വെക്കേഷൻ തീരുന്നത് വരെയും ഒക്കെ നമുക്ക് അവസരം മുന്നിലുണ്ട്. അല്ലാത്ത കുറേയധികം പെരുന്നാൾ സമയത്തും മറ്റു ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഫീസ്റ്റ് ടെലിഗ്യൂസ് ഉണ്ടാവാറുണ്ട്. അതിലൊക്കെ വിളിക്കണം, പങ്കെടുക്കണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ഇനിയുള്ള അവസരങ്ങൾ എന്തായാലും കാണാം. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഹിബ അബ്ദുള്ളയെന്നു നമ്മോടൊപ്പം ചേർന്നിരുന്നത്. ഏതായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു, നമ്മൾ വിളിച്ചിട്ട് കിട്ടാത്തവർക്കായി 90 20 840 840 എന്ന നമ്പറിലെ വാട്സപ്പിലേക്ക് ഫാമിലി ലൈവ് ടെലിഗ്യൂസ് എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവസരം നാളെ മുതൽ നിങ്ങളെ തേടിയെത്തുന്നതാണ്. അഥവാ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കും, അതുവഴി നിങ്ങൾക്ക് നമ്മുടെ പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗ്യൂസിൻ്റെ ആ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാം. അതിലൂടെ നമ്മളെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഇതുമായുള്ള അവസരങ്ങൾ, വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ് എന്നതുകൂടി അറിയിക്കുന്നു ഇൻഷാല്ലാ. ഏതായാലും നമ്മളൊരു അതിൻ്റെ ഒരു അവസാന സമയത്താണുള്ളത് അല്ലേ, 1 മണിക്കൂർ അവസാനിക്കാനായി. ഓക്കെ, ഏതായാലും ഈ ഒരു നമ്മുടെ ഇന്നത്തെ ഈ ഒരു മണിക്കൂർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു വിപ്ലവമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ലോങ് മാർച്ച് എന്നുള്ളത്. അഥവാ ചൈനയിൽ നടന്ന ഒരു വലിയ മാർച്ചാണ്, അഥവാ ലോങ് മാർച്ചിന് പ്രത്യേകത ആ പേരിൽ തന്നെ ഉണ്ട്. അഥവാ ചരിത്ര പ്രസിദ്ധം ഒരു ദീർഘയാത്ര, ലോങ് ആണ് അല്ലേ. അപ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ എന്ത് ചെയ്തു, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സൈന്യം മറ്റു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നടന്നു നീങ്ങി. ആയിരക്കണക്കിന് കിലോമീറ്റർ എന്ത് ചെയ്തു, കാൽനടയായിട്ട് നടന്നു. അപ്പോൾ ഇതിനാണ് ലോങ് മാർച്ച് എന്നതറിയപ്പെടുന്നത്. അപ്പോൾ ചൈനയിലാണ് നടന്നത്. അപ്പോൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടായിരിക്കും,
1: ചൈനീസ്
2: വിപ്ലവം. ഓക്കെ, അപ്പോൾ ലോങ് മാർച്ച് ഈ ഒരു ലോക ചരിത്രത്തെ വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ഫ്രാൻസിലെ ഒരു വലിയ ഭരണാധികാരിയായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഒരു കാലം പരാജയപ്പെടുന്നത് ഒരു പ്രസിദ്ധമായ യുദ്ധത്തിലൂടെയാണ്. അപ്പോൾ വാട്ടർലൂ യുദ്ധം ഏത് വർഷത്തിലായിരുന്നു, ഓർമ്മയുണ്ടോ? 1815 വാട്ടർലൂ യുദ്ധം നടന്നത്. ആ വാട്ടർലൂ യുദ്ധത്തിലൂടെയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ത് ചെയ്യണത്, പരാജയപ്പെടുന്നത്. അതിൽ തോൽക്കുകയായിരുന്നു. അതിലൂടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന ഫ്രാൻസിലെ ഒരു വലിയ ഭരണാധികാരിയുടെ കാലം അവസാനിക്കുകയായിരുന്നു. ഇതൊക്കെ ഈ ലോക ചരിത്രവുമായി നമ്മൾ റെഫർ ചെയ്യുമ്പോൾ വിപ്ലവങ്ങൾ എല്ലാ രാജ്യങ്ങളും നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കുറേയധികം ചർച്ച ചെയ്തു. ഏകദേശം 30 ചോദ്യങ്ങളാണ് നമ്മളിന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ ചോദിച്ചത്. എന്നാൽ കുറേയധികം വിജയികളും നമുക്കുണ്ടായി അല്ലേ, കുറേയധികം വിജയികളും നമ്മോടൊപ്പം ചേർന്നു. ഓക്കെ, അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര സമയത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു എന്നത് ഒരു ചോദ്യമാണ്. ആയിരുന്നു ആ രാജാവ്
1: ജോർജ്
2: മൂന്നാമനാണ്. അഥവാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ, അന്നത്തെ ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന രാജ്യത്തിലെ, ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജ് മൂന്നാമനാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ടെലിവിഷൻ അവസാനിക്കാനായി. ഒരു മണിക്കൂർ പിന്നീടാണ് നമുക്ക് അവസാനിപ്പിക്കല്ലേ. ഓ ഓക്കെ, അപ്പോൾ ഏതായാലും ഇനിയുള്ള അവസരങ്ങളിൽ എല്ലാവരെയും കാണാം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഞങ്ങൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
7: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറേ ആളുകൾക്ക് ബാധ്യതയാകുന്നത്. ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: പവർ ഗ്രിഡിൽ 668 ട്രെയിനി. പൊതുമേഖലാ സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 668 ട്രെയിൻ ഒഴിവുണ്ട്. കേരളം ഉൾപ്പെടുന്ന സദേൺ റീജിയനിൽ 128 ഒഴിവുണ്ട്. ഒരു വർഷം പരിശീലനം, തുടർന്ന് റെഗുലർ നിയമനം. May 11 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. www.powergrid.in തസ്തികയും യോഗ്യതയും. ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കൽ 70% മാർക്കോടെ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയവർക്ക് ഡിപ്ലോമ ട്രെയിനി, ജൂനിയർ ഓഫീസർ ട്രെയിനി, ജൂനിയർ ഓഫീസർ ട്രെയിനി FA, ജൂനിയർ ടെക്നീഷ്യൻ തുടങ്ങി നിരവധി ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 27, ശമ്പളം ജൂനിയർ ടെക്നീഷ്യൻ ട്രെയിനി പരിശീലന സമയത്ത് 21,000 മുതൽ 72,000 രൂപയും, തുടർന്ന് 21,500 മുതൽ 74,000 വരെയും. ഫീസ്: ജൂനിയർ ടെക്നീഷ്യൻ ട്രെയിനി തസ്തികയിലേക്ക് 200 രൂപ, മറ്റ് തസ്തികകളിലേക്ക് 300 രൂപ. SC ST ഭിന്നശേഷിക്കാർ, വിമുക്ത സൈനികർ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല.
2: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂരത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
3: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൗൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രവാസികളുടെ ഭാര്യമാരുടെ സങ്കടങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാസി ആയ ആളുകളുടെ ഭാര്യമാർ അനുഭവിക്കുന്ന വേദനകൾ നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുകയാണ്. നമ്മൾ ഇതിൽ പ്രവാസി ഭാര്യമാരുടെ സങ്കടങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എത്രമാത്രം അവർ ഈ ഒരു വിഷയത്തിൽ വേദന അനുഭവിക്കുന്നുണ്ടാകും, എത്രമാത്രം ഈ വിഷയത്തിന് ആഴമുണ്ട്.
6: അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മൾ മൊത്തത്തിൽ നമ്മളെ ഈ സ്നേഹക്കൂട്ടിലേക്കും നമ്മുടെ ലൈവ് കൗൺസിലിലേക്കൊക്കെ വരുന്ന ചോദ്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിയധികം പ്രവാസികളിൽ നിന്നാണെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ പ്രവാസികൾക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ പറയാനുള്ളത്. അപ്പോൾ സാധാരണ പറയാറുണ്ട്, കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന് പറയാറുണ്ട്. കൂടുന്നില്ലല്ലോ, അതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. ഭർത്താവ് പ്രവാസിയാണ്, ഭാര്യ ഇവിടെയാണ്. സത്യത്തിൽ ഒരു പ്രവാസ ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചില ഭാരങ്ങളുടെയും ബാധ്യതകളുടെയും നിർവഹണങ്ങൾ മാത്രമാണ്. ഗൾഫിൽ ജീവിക്കുന്ന ഭർത്താവ് എന്ത് ചെയ്യുന്നു, താങ്ങാനാവാത്ത ജോലി ഭാരങ്ങളിൽ പ്രയാസപ്പെട്ട് അവിടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു കുടുംബജീവിതം നയിക്കുകയാണെന്ന് അതിന് പറയാൻ പറ്റില്ല. കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ലാത്ത വിധം ജോലിയിൽ വ്യാപൃതരാണ് അവർ. അപ്പോൾ ആ ഭാരം നിർവഹിച്ച് അയിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും അയക്കുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം, അതാണ് അവരനുഭവിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ സന്തോഷം. പിന്നെ എന്തെങ്കിലും ഒരിക്കലെന്താണ് നാട്ടിലേക്ക് വരുമ്പോൾ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ഒരു കൂടിച്ചേരൽ, ആ കൂടിച്ചേരലിനെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു വർഷം, ആ കൂടിച്ചേരൽ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴുണ്ടാകുന്ന വേദനകളുമായിട്ട് ഒരു വർഷം, ഇങ്ങനെയാണ് ഒരു പ്രവാസി. അതേ സമയത്ത് തന്നെ എന്താണ് ഒരു വാപ്പയും ഉമ്മയും കൂടെ നിർവഹിക്കേണ്ട, കൂടിച്ചേർന്ന് മുന്നോട്ട് പോകേണ്ട ഒരു കുടുംബഭാരം മുഴുവനും നാട്ടിൽ പേറുന്ന ഒരു ഭാര്യ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പ്രവാസിയുടെ ഭാര്യ എന്ന് പറയാൻ കാരണം, യഥാർത്ഥത്തിൽ ഈ പ്രവാസത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളും വേദനകളും ഏറ്റെടുക്കേണ്ടവളാണ് ആര്? ഇവർ. സാധാരണഗതിയിൽ ഒരു ഭർത്താവിന് പ്രവാസ ജീവിതത്തിൽ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്താണ്? ആവശ്യമായ ചെലവുകൾക്കുള്ള ഒരു സംഖ്യ അയച്ചു കൊടുക്കാൻ പറ്റും എന്നതിൽ കവിഞ്ഞ് കൂടുതലായിട്ടൊന്നും അവിടെ നിന്നിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല. അപ്പോൾ ഈ നാട്ടിലാകുന്ന ഒരു ഭർത്താവ് പണം തരുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു, എല്ലാം നിർവഹിക്കുന്നു, കൂടെ വരുന്നു, വീട്ടിലെ കാര്യങ്ങളിൽ ഒരു വലിയ പങ്ക്, വീടിൻ്റെ പുറത്തുള്ളതെല്ലാം ഗൃഹനാഥനാണ് നിർവഹിക്കുക. വീടിൻ്റെ പുറത്താണെങ്കിലും ഉള്ളിലാണെങ്കിലും അത് മുഴുവനും കുടുംബം എന്നുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ആരുടെ ചുമതലയായി വരികയാണ്? ഭാര്യയുടെ ചുമതലയായി വരും. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണോ, അതിൻ്റെ പേയ്മെൻറ്റ് വേണോ, വീട് നിർമ്മാണമാണോ, എന്ത് കാര്യങ്ങളാകട്ടെ, കുട്ടികളുടെ സ്കൂളിലെ കാര്യങ്ങളാകട്ടെ, അവരെ ചേർക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ വിവാഹാന്വേഷണങ്ങളാവട്ടെ, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, എടുക്കണം. അതുകൊണ്ട് അങ്ങേയറ്റത്തൊരു ഭാരമാണ് ഒരു രണ്ടാൾ നിർവഹിക്കേണ്ട ജോലി ഭാരവും അതേ ടെൻഷനും മുഴുവനായിട്ടും പ്രവാസിയുടെ ഭാര്യമാർ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതിലുപരി എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഒരു ഭർത്താവില്ല എന്നതും ജോലി ഭാരവും മാത്രമല്ല, മിക്കവാറും പ്രവാസികളായിട്ടുള്ളവരുടെ ഭാര്യമാർ ഭർതൃഗൃഹങ്ങളിലാണ് താമസിക്കുന്നത്. ഈ ഭർത്താവില്ലാതെ ഭർതൃഗൃഹങ്ങളിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അതും വളരെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ ജീവിക്കുമ്പോൾ ആ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് ചെയ്യണം, ഉമ്മ വാപ്പ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡീലിങ്സിൽ നിങ്ങൾക്കാണെങ്കിലും ചിലത് ചെയ്യാൻ പറ്റും, മറ്റത് തികച്ചും ഒറ്റപ്പെട്ടു പോകും. കാരണം ഭർത്താവിൻ്റെ സഹോദരങ്ങളൊക്കെ ഇവർക്ക് അന്യ ആളുകളാണ്, അവരെ ഒരു കാര്യത്തിലും ആശ്രയിക്കുന്നതിന് ഭയങ്കരമായ പരിമിതികളുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് അമ്മോശനും അമ്മായിയുമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എന്താണ്, തീർത്തും ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ അതിൽ പൊതുവേ ഭർത്തൃമാതാക്കളെന്ന് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത പോലെയുള്ള ചില പ്രയാസങ്ങളും കൂടി ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ജോലി ഭാരങ്ങൾക്ക് പുറമേ എന്താണ് ഈ ടെൻഷനുകളും കൂടി അവരെന്ത് ചെയ്യണം, സഹിക്കണം. അതോടൊപ്പം ഈ കുട്ടികളുടെ നോക്കണമല്ലോ, അവർ വഴിതെറ്റിപ്പോകുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ സംഗതികളൊക്കെ എന്തായിരിക്കും. ഇപ്പോൾ മകൾക്കൊരു പ്രേമുണ്ടായി, അല്ലെങ്കിൽ മോൻ എന്തെങ്കിലും ഒരു പിന്നെ എന്തെങ്കിലും എന്തോ ലഹരി ഉപയോഗിക്കുന്ന സംശയം ഉണ്ടായി, ഇതിൻ്റെയൊക്കെ ഫുൾ കാര്യങ്ങൾ ആർക്കാ വരിക? അവർക്ക് വരിക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത, ഏരിയ നിർണ്ണയിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഉത്തരവാദിത്തങ്ങളാണ് പ്രവാസികളുടെ ഭാര്യമാർ വഹിക്കുന്നത്. ഇതിലിടയ്ക്ക് എന്താണെന്ന് വിചാരിച്ചാൽ, പൊതുവേ പുരുഷന്മാരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർ ഒതുങ്ങി ജീവിക്കുന്ന പോലെ അവർക്ക് ഒതുങ്ങി ജീവിക്കാൻ പറ്റില്ല. ഇവരിവരുടെ വൈകാരികതകളും സ്വകാര്യതകളും ഒക്കെ എന്ത് ചെയ്യും, ഭർത്താവ് 6 മാസത്തേക്ക് പോയാൽ പിന്നെ അതൊക്കെ തൽക്കാലം മാറ്റി വെക്കും, അത്രയും ചിന്തകൾ ഉണ്ടാവില്ല. പക്ഷെ പുരുഷന്മാരങ്ങനെയല്ല, അവർക്ക് എപ്പോഴും ഈ വൈകാരിക ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഇന്നാളെ ചാറ്റ് ചെയ്തു, ഇവിടെ ചേറ്റ് ചെയ്തു, ഇവിടെ വിളിച്ചു, ഇവിടെ വിളിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങളും കൂടി കിട്ടുമ്പോൾ ഒരു പ്രവാസിയുടെ ഭാര്യയെ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, ഭർത്താവിന് വേണ്ടിയുള്ള ജീവിതം, ആ ഭർത്താവും എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നൽ, അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങളിൽ ടെൻഷൻ അനുഭവിക്കുന്നൊരവസ്ഥ എന്തുണ്ട് പ്രവാസിയുടെ ഭാര്യയ്ക്കുണ്ട്. പ്രവാസിയുടെ കാര്യം നമ്മൾ അവഗണിച്ചിട്ടല്ലേ പറയുന്നത്, ഇപ്പോൾ ഈ വർഷം എടുത്ത് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ ധാരാളം ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഇതിൽ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് അത്ര ഒരു തീർത്ത പരിഹാരം പറയാൻ പറ്റൂലെങ്കിലും ചില മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഒരു പക്ഷേ സാധിച്ചേക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
5: ഓക്കെ, അപ്പോൾ ഇതിൽ മൊലിവി നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കമൻറ്റുകൾ വന്നത്, ഞാൻ ആഗ്രഹിച്ച വിഷയം, പറയണമെന്ന് വിചാരിച്ച വിഷയം എന്നൊക്കെ ആയിട്ട് ഇതിൽ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ, ഇതിൽ നമ്മൾ ചോദ്യത്തിലേക്ക് നേരിട്ട് കടക്കാം, ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, എനിക്ക് 2 സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞൊരു സ്ത്രീ ചോദിച്ചതാണ്. അതിലൊന്ന്, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 10 കൊല്ലം ആകാറാകുന്നു, മക്കളുടെയും എൻ്റെയും കാര്യങ്ങൾ ഭർത്താവിൻ്റെ പിതാവാണ് നോക്കുന്നത്, എൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ ചെയ്തു തരികയാണ് പതിവ്, ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് പരിമിതികൾ ഉണ്ടാവുമല്ലോ, ഭക്ഷണം വസ്ത്രമല്ലാതെ പലതരം ആവശ്യങ്ങളും ഒരു അനാവശ്യമായി കണ്ടുകൊണ്ട് വേണ്ടെന്ന് വെക്കാറാണ്, ഓരോ കാര്യത്തിനും ഒരാളുടെ മുമ്പിൽ പോയി പറയാൻ മടിയുമുണ്ട്, ഭർത്താവിനോടാണെങ്കിൽ നമുക്ക് പറയാൻ മടിയുണ്ടാവില്ല, പക്ഷെ അതുപോലെ ഭർത്താവിൻ്റെ ഉപ്പയോട് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. എന്നാൽ ഞാനൊഴികെ ഭർത്താവിൻ്റെ ഉമ്മ, സഹോദരി, അവരുടെയൊക്കെ കയ്യിൽ ആവശ്യത്തിനുള്ള പണം അവരുടെ ആവശ്യത്തിനുള്ള കയ്യിൽ ഉണ്ടാകാറുണ്ട്. വിദേശത്തുള്ള ഭർത്താവിനെ വിളിക്കാൻ, മൊബൈൽ ചാർജ് ചെയ്യാൻ പോലും ഞാൻ എൻ്റെ വീട്ടിലാണ് സഹായം തേടാറുള്ളത്. ഞാൻ ഒരു പ്രവാസിയുടെ ഭാര്യയാണ്, പക്ഷെ 1 രൂപ നാണയത്തൊട്ട് പോലും എൻ്റെ കയ്യിലില്ല. ചില സന്ദർഭങ്ങളിൽ സ്വതക്ക ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവാറുണ്ട്, സാധിക്കാറില്ല. ഒരു ചെറിയ തുകയെങ്കിലും ഭാര്യയുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലേ?
6: നമ്മളൊക്കെ ആദ്യം പറയാനുള്ളത്, ഏതെങ്കിലും പ്രവാസികൾ നമ്മൾ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായിരുന്നാലും ഭാര്യയ്ക്കൊരു പോക്കറ്റ് മണി
5: കൊടുക്കണം,
6: നിർബന്ധമായും കൊടുക്കണം. ഇതെന്തുകൊണ്ടാണ് പറയണത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഒരിക്കലും അവളുടെ വാപ്പയിൽ നിന്നോ അവളുടെ ആങ്ങളയിൽ നിന്നോ അമ്മോശൻ എന്നോ അമ്മയിൽ നിന്നോ ഒരു പൈസ പോലും വാങ്ങാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നേയില്ല. വിവാഹം കഴിഞ്ഞവർക്കെല്ലാം അവർക്ക് വേണ്ടതെല്ലാം ഭർത്താവിൽ നിന്ന് ലഭിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭർത്താവ് പിന്നെ തൻ്റെ ഭാര്യ ജീവിക്കുന്ന വീട്ടിൽ, അവൻ്റെ വീട്ടിൽ അവളുടെ കാര്യങ്ങൾ അവനല്ല നിർവഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവൻ അതിനൊരു പണവും വീട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവിടെ ജീവിക്കുന്ന ആ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന മനോവേദന അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും വിവാഹം കഴിഞ്ഞ ആളുകൾ, അത് പ്രവാസിയാവട്ടെ നാട്ടിലെ ആളുകളാവട്ടെ, എന്ത് ചെയ്യണം, അവർക്കൊരു അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു പോക്കറ്റ് മണി, നിങ്ങൾ സ്കൂൾ പോകുന്ന കുട്ടിക്ക് ഒരു പോക്കറ്റ് മണി കൊടുക്കൂലേ? ആർക്കും കൊടുക്കൂലേ? അപ്പോൾ എങ്കിൽ നിങ്ങളുടെ ഭാര്യ, ഉത്തരവാദിത്തമുള്ള പ്രായപൂർത്തിയായ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യണം, ഒരു സംഖ്യ അത് മാസത്തിലോ ഒക്കെ എന്ത് ചെയ്യണം, കൊടുക്കണം. അത് ആരെതിർത്താലും ആര് പറഞ്ഞാലും എന്ത് ചെയ്യണം, അത് അവളുടെ ഒരു അവകാശമാണ്, അത് നമ്മൾ കൊടുത്തിരിക്കണം. എന്തുകൊണ്ടാണ് അവളുടെ അവകാശമാകുന്നത്? അവൾക്ക് പണം ആവശ്യമുണ്ട്, അതുകൊണ്ട് അവൾക്കുള്ള ചിലവ് നിർവഹിക്കേണ്ടത് ആരാണ്? ഭർത്താവാണ്. അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കണം. അപ്പോൾ അവൾക്ക് ആവശ്യമുണ്ടെന്നല്ല ഈ ചോദ്യത്തിന് മനസ്സിലാവുന്നത്, ഒന്നതാണ്. മറ്റൊരു കാര്യം, വാപ്പാക്ക് പൈസ അയച്ചു കൊടുക്കാം, ഉമ്മാക്ക് പൈസ അയച്ചു കൊടുക്കാം. വാപ്പയും ഉമ്മയ്ക്ക് പൈസ കൊടുക്കണം എന്തിനാണ്? അവളിവിടെ ജീവിക്കുന്നു, അതുകൊണ്ട് വീട്ടിലെ പൊതുവായ കാര്യങ്ങൾ അയാളെ വാപ്പൻ്റെയും ഉമ്മൻ്റെയും എല്ലാവരുടെയും ചെലവിന് വേണ്ടി അയക്കുന്ന പൈസയാണ്, അത് വീടിൻ്റെ നടത്തിപ്പിനുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവരൊരു കുടുംബമല്ലേ? ആര് എവിടെ താമസിച്ചാലും ഇയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു കുടുംബമല്ലേ? ആ കുടുംബത്തിന് ചില സ്വകാര്യതകളില്ലേ, ചില ആവശ്യങ്ങളില്ലേ? അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പൈസ പോലും അമ്മോശനോട് ചോദിക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും സൃഷ്ടിക്കാൻ പാടില്ല. കാരണം പണമെങ്കിലും സാന്നിധ്യമില്ലെങ്കിലും മറ്റു സഹായങ്ങളില്ലെങ്കിലും ഈ ഇയാൾ ഗൾഫിലാകുന്നതിൻ്റെ പേരിൽ ഇത്രയും ഒരു പിന്നെ വേറിട്ട ജീവിതം അനുഭവിച്ച് സഹിച്ചു നിൽക്കുന്ന ഒരു പെണ്ണിന് ആ പണത്തിൻ്റെ ഗുണമെങ്കിലും കിട്ടണ്ടേ? പണത്തിന് വേണ്ടിയല്ലേ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തെ ഇവർ സഹിക്കണത്? അതും സാധ്യമല്ലെങ്കിൽ എന്തുമാത്രം പ്രശ്നമായിരിക്കും. അതുകൊണ്ടൊരു സംഖ്യ നിർബന്ധമായി കൊടുത്തിരിക്കണം. ഒരു പക്ഷേ ഇയാൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടാകുമ്പോൾ അയാളുടെ ഏക നിക്ഷേപം ഒരു പക്ഷേ എന്തായിരിക്കും? ഈ പണമായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായും അത് കൊടുത്തിരിക്കണം.
5: മറ്റൊരു ഭാര്യയുടെ ഒരു പരാതി, ഭർത്താവിൻ്റെ അവഗണനയെ പറ്റിയുള്ളൊരു ചോദ്യമാണ്. ഞാൻ ഒരു പ്രവാസിയുടെ ഭാര്യയാണ്, രണ്ട് മക്കളുണ്ട്, ഒറ്റക്ക് ഒരു വീട്ടിലാണ് താമസം, മക്കളുടെ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും ഒരു സഹായമില്ലാതെ ചെയ്യുന്നു. ഭർത്താവ് ഇടക്കിടക്ക് വരുന്ന ആളല്ല, വർഷങ്ങളെടുത്തിട്ടേ അയാൾ നാട്ടിൽ വരുള്ളൂ, കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് വീട്ടിലുണ്ടാവുക. ആ വീട്ടിൽ വരുന്ന ദിവസങ്ങൾ വലിയ സന്തോഷത്തിലാണ്, വിരുന്നുകാലമാണ്, നല്ല സ്നേഹമാണ്, സന്തോഷമാണ്. എന്നാൽ ഗൾഫിലേക്ക് മടങ്ങിപ്പോയാൽ അവഗണനയും ദേഷ്യവും മാത്രമാണെന്നാണ്. അത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്കോ ഞാൻ ചെയ്യുന്ന ത്യാഗങ്ങൾക്കോ ഒരു നല്ല വാക്ക് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ലാത്തതുപോലെ എൻ്റെ നാട്ടിൽ വർഷത്തിൽ ലീവിന് വരാത്ത ഒരു പ്രവാസി പോലുമില്ല. കൂടെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അങ്ങനെ പറയുമ്പോൾ തിരിച്ച് ദേഷ്യമല്ലാതെ ഇൻഷാ അല്ലാ എന്ന് പോലും പറഞ്ഞു കേട്ടിട്ടില്ല. 3 വർഷം സഹിച്ച് 3 മാസത്തെ സ്നേഹം ഇപ്പോൾ മടുപ്പായി തോന്നുന്നു. സങ്കടം കൂടുമ്പോൾ മക്കളെ ശ്രദ്ധിക്കാനോ അവരെ പഠിപ്പിക്കാനോ പറ്റാത്ത അവസ്ഥ. രാത്രിയിൽ ഉറക്കം കിട്ടില്ല. എന്നെ ആരെങ്കിലും ഒന്ന് സ്നേഹിക്കാനോ പരിഗണിക്കാനോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കൊണ്ട് മക്കൾ സ്കൂളിൽ പോയാൽ ഞാൻ ഒറ്റക്കാണ്. സ്കൂൾ കഴിഞ്ഞ് മദ്രസ, പുറത്ത് ആവശ്യം കാര്യങ്ങൾക്കല്ലാതെ ഇറങ്ങാറില്ല. എല്ലാത്തിനോടും ഒരു മടുപ്പ്. ഒരു സമാധാന വാക്കിനായി ആഗ്രഹിക്കുന്നു, മറുപടി പ്രതീക്ഷിക്കുന്നു.
6: എന്താ ഇത് ചെയ്യുന്നത്? ഭയങ്കര ക്രൂരതയാണ്. കാരണം നമ്മളൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ഭർത്താവ് എന്ന നിലക്ക് അവൾക്ക് കിട്ടേണ്ടതെല്ലാം നമ്മളും തന്നെ കിട്ടണം. അത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നൽകാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും എന്താന്ന് വെച്ചാൽ ഒല തദ്രൂഹ കൽ മോല്ലക്കാന്ന് പറഞ്ഞ മാതിരി എന്താ വെച്ചാൽ വെറുതെ കെട്ടിയിടണം. കല്യാണം കഴിച്ച ഒരാഴ്ച ഞാൻ പോവുക, പിന്നെ എന്താണെന്ന് വെച്ചാൽ 10-30 കൊല്ലത്തിൽ ഒരു 3 വർഷം 3.5 വർഷമൊക്കെയാണ് കുടുംബജീവിതം കിട്ടുന്നത്. അവർക്ക് വേറൊരു വഴിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു ഭയങ്കരമായ ഒരു പ്രതിസന്ധിയാണ് അവരിൽ എന്ത് ചെയ്യുന്നത്, സൃഷ്ടിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഒരു പ്രവാസിക്ക് ശാരീരികമായി അവർക്ക് ഒന്നിച്ച് ചേർന്നുള്ള ബന്ധങ്ങളല്ലാത്തതൊക്കെ അവിടെ നിന്ന് അയാൾക്ക് നിർവഹിക്കാൻ പറ്റും.
5: അതെ,
6: പക്ഷേ ആ ഒരു തലത്തിലേക്ക് പല പ്രവാസികളും വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു പ്രവാസ ജീവിതത്തിലേക്ക് അങ്ങോട്ട് ഇഴുകിച്ചേർന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവിടെ ഒരു ലൈഫ് സ്റ്റൈൽ രൂപപ്പെട്ടു വന്നു. മക്കളില്ലാത്ത, ഭാര്യയില്ലാത്ത ഒരു ജീവിതം അയാൾക്ക് എന്ത് ചെയ്തു, രൂപപ്പെട്ടു വന്നു. അയാളുടെ ഭക്ഷണം, അയാളുടെ നിസ്കാരം, അയാളുടെ ജോലി, അയാളുടെ എൻജോയ്മെൻ്റ്, അയാളുടെ ഉറക്കം, അയാളുടെ ഫോണ്, ഒരു ജീവിതം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ആ ലൈഫ് സ്റ്റൈലിലേക്ക് അയാൾ എന്ത് ചെയ്യണം, ഊട്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ എത്ര വർഷങ്ങൾ കടന്നു പോയാലും അയാൾ എന്ത് ചെയ്യൂല, അറിയൂല. പിന്നെ ഈ നാട്ടിലേക്ക് വരണം, കൂടെ നിൽക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഒരു ഈ സെക്സുമായി, ശാരീരിക ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ഈ മക്കളെ കാണുക, ഈ സംഗതികളൊക്കെ ഫോണിലും വീഡിയോ കോളിലും നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, എല്ലാവരെ പറ്റിയും പറഞ്ഞ ചെറിയൊരു 10% പ്രവാസികൾ എന്താണ് പല അശ്ലീലതകളിലും പെട്ടുപോകുന്നു എന്നുള്ളതാണ്. വൈകാരിക നിയന്ത്രണങ്ങൾക്ക് വേണ്ടി അവർ പലതിനും. അപ്പോൾ എന്തു ചെയ്യും, പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇപ്പോൾ നമ്മൾ ഈ LGBTക്കൊക്കെ കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ഹോമോസെക്സിന് അടിമപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് വേണ്ട, ഭാര്യ വേണ്ട ആവശ്യമില്ല. കല്യാണം കഴിച്ചാലും അയാളെ ഭാര്യ വായനയൊക്കെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു മാസ്റ്റർബേഷൻ ശീലിച്ച ഒരാൾക്ക് ഭാര്യ ആവശ്യമില്ല, അയാൾക്കത് മതി. അപ്പോൾ ഇങ്ങനത്തെ ചില ദുശ്ശീലങ്ങൾക്ക് ചെറിയ 10% പ്രവാസികൾ എന്താണ് അടിമകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെന്തില്ല, വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല, ഭാര്യനെ കാണേണ്ട ആവശ്യമില്ല. ഇതോടുകൂടെ എന്താണ് ഒരു ലൈഫ് ലോങ്, ജീവിതകാലം മുഴുവനും ഇവർ ഒറ്റപ്പെട്ടു പോവുക. ഇവിടേക്ക് വേണ്ട ഒരു എക്സ്പെൻസ് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് അവർ നിർവഹിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര ക്രൂരതയാണ്. അവിടെ ആണെങ്കിലും ഇവരെ സമാശ്വസിപ്പിക്കാനും ഇവരെ കാര്യങ്ങൾ കേൾക്കാനും സംസാരിക്കാനും തമാശ പറയാനും എത്ര സൗകര്യമാണ് ഇപ്പോൾ ഈ ഈ വാട്സപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ. എന്തു നടക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വൈഫിൻ്റെ വാട്സപ്പ് എടുത്തു വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം അതിലെടുത്താൽ മതി, എന്നാൽ നമ്മൾ കാണുമ്പോൾ തന്നെ അവളും കാണും. മനസ്സിലേ, ഇപ്പോൾ ഇവിടുന്ന് വൈഫാണെങ്കിൽ എന്ത് ചെയ്യുക, ഭർത്താവിൻ്റെ വാട്സപ്പ് ഉണ്ടാവില്ലേ, എന്തും ഒരു ഫോട്ടോ എടുക്കണം നമുക്ക് തോന്നിയാൽ ആ ഫോട്ടോ അതിലെടുത്താൽ മതി. എന്നാൽ എന്ത് ചെയ്യും, അയക്കണം വേണ്ടല്ലോ, നമുക്ക് കാണുകയും ചെയ്യുക, അതിൽ കിടക്കും, അവിടെ എത്തും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾ സംസാരിക്കണമെങ്കിൽ ഒന്ന് വോയിസ് ഓൺ ആക്കിയിട്ടാൽ ആ വിവരം കിട്ടി. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു, ആ ഗസ്റ്റിനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഭർത്താവോട് പറയേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഫോൺ ഓൺ ആക്കിയച്ചാൽ നമ്മൾ സംസാരിച്ചത് മുഴുവൻ അവിടെ കിട്ടും, അയാൾ അറിയിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊരു സൗകര്യമാണ്. അപ്പോൾ എപ്പോഴും ലൈവായി നിൽക്കാം, ഒരു പ്രശ്നമില്ല. ശാരീരികമായൊരു ബന്ധം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറിനാൽ ഒരു പക്ഷേ നിങ്ങൾ എന്താണ് ഭക്ഷണം എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, മൂപ്പര അവിടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ നമുക്കൂടെ ഇരിക്കുക, അടുത്തല്ലേ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് എന്താ ഫുഡ് എന്നൊക്കെ ചോദിച്ച് എത്ര മാത്രം, പക്ഷേ എന്തില്ല, എല്ലാവരും ഇവിടെയാകുന്നവർ അവരുടെ ലോകത്തും അവിടെയാകുന്നവർ അവരുടെ ലോകത്തും ജീവിക്കുന്നു. അങ്ങനെ രണ്ടും രണ്ട് ജീവിതങ്ങൾ, അയാൾക്കൊരു ഭാര്യയെ കിട്ടാനുള്ള അവസരവുമില്ല, ഒരു ഭർത്താവിനെ കിട്ടാനുള്ള അവസരവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് പോകുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല.
5: ഇതിൽ മറ്റൊരു വേറൊരു വിഷയം, ഞാൻ ഒരു പ്രവാസിയുടെ ഭാര്യയാണ്. കല്യാണം കഴിഞ്ഞതു മുതൽ അദ്ദേഹം ഗൾഫിലാണ്. കല്യാണം കഴിഞ്ഞതു മുതലേ സ്വർണം കുറവാണെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് അയക്കുമായിരുന്നില്ല. ഇപ്പോൾ മക്കളൊക്കെ ആയി, സ്വന്തമായി വീടെടുത്തു. എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയും ഞങ്ങളുടെ കൂടെയാണ്. എന്നാൽ കഴിയും വിധമൊക്കെ ഞാൻ അവരെ നോക്കാറുണ്ട്. പക്ഷേ എൻ്റെ മക്കളുടെ മുമ്പിൽ വച്ച് വരെ എന്നെ കുറ്റപ്പെടുത്തി അവർ സംസാരിക്കും. എൻ്റെ വീട്ടുകാരെ കുറ്റം പറയും. എൻ്റെ ഭർത്താവാകട്ടെ ഇപ്പോൾ എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ല. ഫോൺ വിളിച്ചാൽ മക്കളുടെ കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് എന്തെങ്കിലും ഒരു പോം വഴി പറഞ്ഞു തരുമോ?
6: നമ്മളിവിടെ ഒരു പൊതുവായ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ഈ ചോദ്യത്തിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട് എനിക്ക്. അതായത് പ്രവാസികളായിട്ടുള്ള ആളുകൾ തമ്മിൽ എന്തില്ല, ഫോൺ വിളികളും കമ്മ്യൂണിക്കേഷനും നടക്കുന്നില്ല എന്നുള്ളത് ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റാണ്. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചാൽ ആ സംസാരങ്ങളെ കൊണ്ട് ടെൻഷൻ ഉണ്ടാവുക, ബുദ്ധിമുട്ട് വരിക, പ്രശ്നം വരിക, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭർത്താവിനെ കുറിച്ച് ചെറിയൊരു ഡൗട്ട് ഭാര്യയ്ക്ക് ഉണ്ട് വിചാരിച്ചു. അപ്പോൾ അവൾ ഫോൺ ചെയ്യുമ്പോഴൊക്കെ എന്ത് പറയും, നിങ്ങളെ ഫോൺ ഇന്നലെ എൻഗേജ്ഡ് ആയിരുന്നല്ലോ, ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ബിസി ആയിരുന്നല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഇത് കേൾക്കണ്ടല്ലോ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, എനിക്ക് ബിസിയാണ്, തിരക്കാണെന്ന് പറയും. അതല്ലെങ്കിൽ എന്തായിരിക്കും, ഇവിടുത്തെ വീട്ടിലനുഭവിക്കുന്ന ഉമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും പറയാം. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, അവൾക്ക് അവിടെ ഒരു സമാധാനമില്ല എന്നുള്ള ടെൻഷനേക്കാണ്. അപ്പോൾ നമ്മൾ ഫോൺ ചെയ്യേണ്ട എന്നത് കേൾക്കണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഈ രണ്ട് പേരും എന്താണ് സംസാരിക്കുന്നത് കൊണ്ട് അവർക്ക് ടെൻഷൻ വരികയോ അല്ലെങ്കിൽ ഭാരം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്പരം ചീത്ത പറയുകയോ, ഇങ്ങനെ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടുകളാണ് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ സംസാരിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കുക. അതുകൊണ്ട് എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് ചെയ്യണം, ഈ സംസാരം നിന്ന് പോയാൽ എന്താ വെച്ചാൽ നമ്മുടെ ബന്ധം നിന്നു, പരിഗണനകൾ നിന്നു, പിന്നെ നമ്മൾ മറന്നു പോകും. സംസാരങ്ങളിലൂടെ മാത്രമാണ് എന്ത് ചെയ്യണത്, ആത്മബന്ധം നിലനിൽക്കുന്നത്. നമുക്ക് സ്നേഹമുണ്ടെന്ന് പ്രകടിപ്പിക്കാൻ നമുക്ക് വർത്തമാനങ്ങളിലൂടെ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നിലൂടെയും പറ്റൂല. അപ്പോൾ എന്താ നല്ലത് അറിയൂ, എല്ലാവരും ഫോൺ വിളികൾ വരുന്നില്ലെങ്കിൽ, സംസാരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൽ, നമ്മുടെ സംസാര വിഷയങ്ങളെ എന്ത് ചെയ്യുക, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ്, സംസാരിക്കുന്നതിലൂടെ ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന വർത്തമാനങ്ങൾ മാത്രം പറയാം. നമ്മളെ ബാധിക്കാത്ത വർത്തമാനങ്ങൾ മാത്രം പറയാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, ഇപ്പോൾ യുവജനോത്സവമായിരുന്നു, അറബി പദ്യത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, മോൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് കുറേ പറയാണ്ടല്ലോ. മനസ്സിലായി. ഇപ്പോൾ പിന്നെ ഞാൻ വരുമ്പോഴൊക്കെ ഞാനും പാടിപ്പിച്ചിരുന്നു, പിന്നെ മാഷോടൊന്ന് ശരിക്കും പാടിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, ഞാനൊന്ന് റെക്കോർഡ് ചെയ്ത് കേട്ടു, പിന്നെ ഞങ്ങൾ ആ പരിപാടിൻ്റെ പോലെ റെക്കോർഡ് ചെയ്ത് നമുക്ക് തന്നിരുന്നു, അത് ഞങ്ങൾക്ക് അയക്കുന്നുണ്ട്. എത്ര സമയം പറയാണ്ട്, അതിലൊരു വിഷയം വരാൻ പോകണില്ലല്ലോ. ഞാൻ പറഞ്ഞ വിഷയം വരാത്ത കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളിഷ്ടപ്പെട്ട ആളോട് സംസാരിക്കാൻ നമുക്ക് അവസരങ്ങൾ കിട്ടും. എനിക്ക് തോന്നുക മിക്കവാറും ഒറ്റപ്പെട്ടു പോകുന്ന പ്രവാസികളായിട്ടുള്ള കുടുംബിനികൾ അവർ അമ്മായിമ്മയുമായി ബന്ധപ്പെട്ട വീട്ടിലെ പ്രശ്നങ്ങളാണ് അധികം പറയുന്നത്. അത് ഭർത്താവിനോട് പറയുമ്പോൾ അയാൾ അമ്മനെ കുറിച്ചല്ലേ പറയണത്, കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. മനസ്സിലായി. അത് ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടാകുന്ന, വൈകുന്നേരം അവളെ വിളിക്കണം കാത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക. പിന്നെ എന്ത് ചെയ്യുക, വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യണം, കുടുംബനാഥനൊക്കെ അയാൾ ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയാം, ഉമ്മാൻ ആശുപത്രി കൊണ്ടുപോയോ, എന്തായി, ആ കൊണ്ടുപോയി പറയണം. അയാൾക്ക് ടെൻഷൻ ഉണ്ടാക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം വിവരങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് പറയാം. അങ്ങനെ നല്ലൊരു അവസ്ഥയിലേക്ക് പോയാൽ സംസാരങ്ങൾ നടക്കും. ഇപ്പോൾ ഇന്ന് ഞാനൊരു ഒരു പ്രവാസിയായ ഒരാളുടെ വൈഫ് എന്നോട് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അവർ ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് പറഞ്ഞത് എനിക്ക് സംസാരിക്കാൻ അയാളെ കിട്ടണില്ല. അപ്പോൾ അത് കിട്ടാത്തതിൻ്റെ കാരണം ആ അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ അവർക്ക് രണ്ടുപേർക്കും താല്പര്യമില്ലാത്തതും അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതും അവരെ ബന്ധങ്ങൾ അകറ്റുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ശരിയാക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിച്ചാൽ കുറേ പ്രശ്നങ്ങൾ അതുകൊണ്ട് പരിഹരിക്കുന്നതായിരിക്കും.
5: മുലി, വന്ന മറ്റൊരു ചോദ്യം, ഭർത്താവ് ഈ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഭാര്യയുടെ, എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, അവർ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ശരീരഭാഗം കാണിച്ചു കൊടുക്കാൻ പറയുന്നു, ഇതിൻ്റെ വിധി ഒന്ന് പറയാമോ എന്ന്.
6: ഇത് ഇപ്പോൾ ഈ പ്രവാസികളുടെ കാര്യങ്ങളിൽ വരുന്നൊരു പൊതു കാര്യമാണ്. മൂന്ന് കാര്യങ്ങൾ അതിലുണ്ട്. അതായത്, ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ ഭാര്യയെ എങ്ങനെ കാണുന്നതിനും പ്രശ്നമില്ല. ഇത് നേരിട്ട് കാണാൻ പ്രശ്നമില്ലെങ്കിൽ ഫോട്ടോ കാണാൻ എന്താ പ്രശ്നം? അതുകൊണ്ട് അങ്ങനെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനമല്ലേ. പിന്നെ എന്താണ് ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ, മൂന്ന് കാര്യങ്ങൾ പൊതുവേ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പറയാറുണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായും ഈ സെക്സ് പരമായ കാര്യങ്ങൾ താല്പര്യങ്ങൾ വരും, അത് നിർവഹിക്കാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ നിർവഹിക്കാൻ പറ്റാത്തൊരു കാര്യത്തെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ടാൽ അത് തെറ്റിലേക്ക് പോകും. അപ്പോൾ അതെന്ത് ചെയ്യും, ഒരു വ്യഭിചാരത്തിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇത്ര ശാരീരികമായ നിർവഹണങ്ങൾ സാധിക്കുന്നവരാണ് അത് പ്രചോദിപ്പിക്കാൻ നല്ലതെന്നുള്ള ഒരു വശം ഇതിൽ പ്രധാനമായിട്ടുണ്ട്. രണ്ടാമത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ മാസ്റ്റർബേഷൻ, അതിപ്പോൾ കൈകൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതല്ലെങ്കിൽ ചില ആളുകൾ എന്താണ് ഈ സെക്സ് ടോയ്സ് ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ വമനിബിത്തകാവറ അദാലിക്ക്, ഭാര്യമാർ എന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന സംഗതികളൊക്കെ എന്താണ്, പല അഭിപ്രായങ്ങളുണ്ട്. ഹറാം എന്ന് പറഞ്ഞ ആളുകളുണ്ട്, നിഷിദ്ധമെന്ന് പറഞ്ഞ ആളുകളുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ എങ്കിലും അത് അനുവദനീയമായി ആരും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, അതും ഇതിലൂടെ നടക്കും. ഇത്തരം ഫോൺ കോളുകൾ ചെയ്തിട്ട് അവസാനം അവരെന്ത് ചെയ്യാണ്, ഇതിലേക്കാണ് അവരെത്തുന്നത്. അത് ഒരു വിഷയമാണ്. മൂന്നാമത്തൊരു വിഷയം, ഇത്തരം വീഡിയോ ചാറ്റിംഗ് കോളുകൾ നോട്ടങ്ങൾക്ക് പ്രശ്നം എന്താ വെച്ചാൽ, ഏറ്റവും ഗുരുതരമായ തെറ്റാണെന്ത്, നമ്മുടെ സ്വകാര്യത മറ്റൊരാളുടെ കാണുക എന്നുള്ളത്, ആ കാണാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ്. കാരണം നമ്മൾ എന്ത് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തും ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യണം, നമ്മുടെ ആ പ്രൈവസികൾ അവർക്ക് അനുവദിച്ചു കൊടുത്ത് അലോ ചെയ്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യണത്, ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണത്. അപ്പോൾ അത് അനുവദിക്കപ്പെട്ടാൽ ആർക്കൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് ഒരു പക്ഷേ കാണാനും, അങ്ങനെ കാണാൻ പറ്റില്ലെന്ന് ആരും പറയണില്ല, കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് പിന്നെ നമ്മുടെ വീടുകളിലാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ഫോൺ നമ്മൾ മാത്രമല്ല ഉപയോഗിക്കുക. അപ്പോൾ വാപ്പൻ്റെ എന്തെങ്കിലുമൊക്കെ മോശമായ ഫോട്ടോസ് ഉമ്മൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് മക്കൾ കാണാൻ ഇട വന്നാലോ, തിരിച്ചുണ്ടാവാലോ? നമ്മുടെ ഇപ്പോൾ സുഹൃത്തുക്കൾ ഫോൺ എടുക്കും, നമ്മുടെ വൈഫിൻ്റെ ഫോട്ടോസും കാര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെട്ടാലോ? അതുകൊണ്ടല്ലേ അവിഹിതങ്ങൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നത്, എന്തുകൊണ്ടാണ് അശ്രദ്ധമായി ഫോൺ വെക്കുമ്പോൾ വരുന്നില്ലേ? അതേപോലെ വിഹിതങ്ങളാണെങ്കിലും കാണാമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടുപോയാൽ ചിന്തിച്ചു, നിങ്ങൾ ഇപ്പോൾ ഒരു പ്രവാസിയുടെ ഭാര്യ അയച്ച അവരുടെ സ്വകാര്യ ഫോട്ടോസ് ആ പ്രവാസി റൂമിലുള്ള മറ്റൊരാൾ യാദൃച്ഛികമായി കണ്ടുപോയാൽ വളരെ ഗുരുതരമല്ലേ കാര്യങ്ങൾ? അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് എന്താണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാവണം. പിന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നൊരാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആവട്ടെ, കുറച്ച് ഫോട്ടോസ് സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ വീഡിയോ കാണുന്നു, ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തെറ്റുപറയാൻ പറ്റും. അവിടെ ഭാര്യനെ കാണുന്ന പോലെ അനുവദനീയെന്നേ പറയാൻ പറ്റും.
5: ഇതിൽ മറ്റൊരു ഭാര്യയുടെ ചോദ്യം ഇതുമായി സമാനമായ ഒരു കാര്യം കൂടിയാണുള്ളത്. ആരോടാണ് എൻ്റെ സംശയം ചോദിക്കേണ്ടത് എന്ന് എനിക്കൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പരിപാടി ശ്രദ്ധയിൽപ്പെട്ടത്. അള്ളാഹു എനിക്ക് കാണിച്ചു തന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ അത്രമാത്രം അസ്വസ്ഥയാണ്. ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ള കുറ്റബോധം എന്നെ വേട്ടയാടുകയാണ്. അമുഖങ്ങൾ പറഞ്ഞ വിഷയത്തിലേക്ക് ഇനി വരികയാണ്. ഭർത്താവ് പ്രവാസിയായതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞാനും എൻ്റെ ഭർത്താവും അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രവാസം നിർത്താൻ അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല. തികച്ചും ഇസ്ലാമികമായി ജീവിച്ചു വന്ന ഞങ്ങളിൽ ഒരുപാട് തെറ്റ് സംഭവിച്ചതായി എനിക്ക് തോന്നുന്നു. അദ്ദേഹം അത് തെറ്റല്ല എന്നും പറയുന്നു. അദ്ദേഹം ഫോണിൽ വിളിക്കുമ്പോൾ സെക്സിയായുള്ള സംസാരിച്ച് സ്വയംഭോഗം ചെയ്യുന്നു. അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുമായി സംസാരിച്ചല്ലേ ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് അത് തെറ്റാവില്ല എന്നും, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ തെറ്റിലേക്ക് പോകുമെന്നും അദ്ദേഹം പറയുന്നു. ഇസ്ലാമികമായി ഇതിൻ്റെ വിധി എന്താണ് എന്ന് പറഞ്ഞു തരുമോ?
6: നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇസ്തിംന മാസ്റ്റർ ഭാഷൻ എന്നുള്ളത് ഹറാമാണ് എന്ന് പറയാൻ പണ്ഡിതന്മാരായ തോതിയിട്ടുണ്ട്. അവർ വെറുതെ ആയത്തോതൂലല്ലോ. വല്ലദീനഹും ലി ഫുറൂജിയും ഹാഫിളൂൻ ഇല്ലാ അല അസുവാജിയും ഔമാ മലക്ക തൈമാനുവും ഇന്നവും ഹൈറും അലോമി. ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും അവരുടെ ഭാര്യമാർ വലങ്കയോടൊപ്പെടുത്തിട്ട് അടിമകൾ. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഉലായിക്കഹുമുൽ ആദു. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഭാര്യയല്ലേ എന്നാണ്. ഭാര്യയാണ്, പക്ഷെ സ്വാഭാവികമായും എന്ത് ചെയ്യും, ആ ഭാര്യയിലൂടെയല്ല ഈ സംതൃപ്തിയിലേക്ക് എത്തും നിർവഹണം നടക്കുന്നത് എന്നതുകൊണ്ട് അത് ഭാര്യയെ കണ്ടിട്ടാണെങ്കിലും അത് ശരിയല്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മളിതിങ്ങനെ താല്പര്യപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിലേക്കും അവിഹിതങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇവർ ഇതിങ്ങനെ നിർവഹിക്കും

0: ഭർത്താവ് എവിടെയെങ്കിലും പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ സമ്മതിക്കൂല. നീ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യമേ ഉള്ളൂ. ഒന്ന് കടൽ കാണാൻ ഞങ്ങൾ ഒരുമിച്ചിറങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്ന എത്ര മണിക്ക് തിരിച്ചെത്തും? പോകുന്ന വഴി അവളുടെ വീട്ടിലും കയറിയിട്ട് മഗ്രിബിന് മുമ്പ് എത്തണം. അതാകുമ്പോൾ പിന്നെ ഒറ്റപ്പോക്ക് പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഞങ്ങൾ ഒന്നിച്ച് എൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞാൽ നീ അവിടെ നിൽക്കുമോ? ആ ചോദ്യം കേൾക്കുമ്പോൾ അദ്ദേഹം ആഗ്രഹമുണ്ടെങ്കിലും ഇല്ല എന്ന് എന്നേ പറയാറുള്ളൂ. മാതാപിതാക്കളെ ഉറപ്പിക്കേണ്ട, അവർ പറയുന്നത് പോലെ നടക്കട്ടെ. നമുക്ക് അള്ളാഹു എല്ലാം നടത്തിത്തരുമെന്ന്. ഒരു യാത്ര പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെ മാത്രമായി വിടാൻ താല്പര്യം കാണിക്കാറില്ല. കുട്ടികളുമായി പോകൽ ബുദ്ധിമുട്ടാണ്, പോകാനുള്ള സ്വന്തമായി വാഹന സൗകര്യമില്ല, അങ്ങനെ ഓരോ കാരണങ്ങൾ പറയും. എന്നാൽ എല്ലാ മക്കളും ഒന്നിച്ച് അവരുടെ കുടുംബവും ഒന്നിച്ച് ഉപ്പ ഉമ്മയായി പോകുന്നതിൽ അവർക്ക് നല്ല താല്പര്യമാണ്. ഞങ്ങൾ മാത്രമായി പോകുന്നതിനെ എതിർക്കും. അദ്ദേഹം ഇല്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിൽ പോകാനുള്ള അനുവാദം കിട്ടൽ ഒരു ഓഫീസിൽ നിന്ന് അനുവാദം കിട്ടുന്നതുപോലെ വലിയ കാത്തിരിപ്പാണ്. ചോദിക്കാനുള്ള ഭയവും, ചോദിച്ചാൽ പോകുന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കലും. അവസാനം സമാധാനത്തോടെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് പോയി വരാൻ പറ്റില്ല. സ്വന്തം മാതാപിതാക്കളെ കാണാൻ പോകൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ തൃപ്തി തേടേണ്ട അവസ്ഥയാണ് ഇന്ന് എനിക്ക്. കൂടുതൽ കടപ്പാട് എൻ്റെ മാതാപിതാക്കളോടല്ലേ, ചില അവസ്ഥകൾക്ക് മുന്നിൽ നിസ്സഹായത മാത്രമാണ്.
1: ഇന്നലി സൗജിക്ക അലൈക ഹക്ക എന്ന് പറയുന്നുണ്ടല്ലോ. ഈ കടമ കടമ എന്ന് പറയുമ്പോൾ നമുക്ക് അള്ളാഹുവോട് കടമല്ലേ, അപ്പം അള്ളാഹുവോട് കടമുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാതാപിതാക്കളുടെ കടമ നിർവഹിക്കാതൊക്കെ ഉണ്ടോ? സൃഷ്ടാവിനോടും കടമുണ്ട്, സൃഷ്ടിയോടും കടമുണ്ട്. അതേപോലെ ഒരു കടമ ആരോടുണ്ട്? ഭാര്യയോടില്ലേ. അപ്പോൾ ഭാര്യയോടുള്ള കടമ നിർവഹിക്കാൻ അനുവദിക്കുന്നില്ല എന്നത് ആ കടമകളെ നിഷേധിക്കുവാനുള്ള ഒരു കാരണമാണ്. അപ്പം ഇതൊരു പ്രവാസിക്ക് മാത്രമല്ല പ്രശ്നമല്ല, വിവാഹം കഴിഞ്ഞ എല്ലാവരും എന്താണ് അവരുടെ ജീവിത സന്തോഷങ്ങൾക്ക് വേണ്ടി വാപ്പൻ്റെയും ഉമ്മൻ്റെയും സമ്മതപത്രം കിട്ടേണ്ടി വരുന്നൊരവസ്ഥ വളരെ ഭയാനകമാണ്. ഒരു പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വതന്ത്രനല്ലേ. ഏയ്, വാപ്പയ്ക്കും ഉമ്മക്കും ദോഷം വരുന്ന കാര്യങ്ങളെ മാത്രമല്ലേ വാപ്പനും ഉമ്മനെയും നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ. അതല്ലാതെ ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോണതും ജോലി സ്ഥലത്തു നിന്ന് വേറൊരു സംഗതിക്ക് പോണതും അവിടുന്ന് വേറൊരു കച്ചവടം തുടങ്ങുന്നതും ഇത് മുഴുവനും നമ്മൾ വാപ്പൻ്റെ ഉമ്മനെ സമ്മതം നോക്കിയിട്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണത്. അവർക്ക് ദോഷകരമായ കാര്യങ്ങളും അവർ പറഞ്ഞതിനെതിരെ പ്രവർത്തിക്കുന്നതും മാത്രം ആലോചിച്ചാൽ മതി. ഈ വിവാഹം കഴിച്ചവരൊന്നും എന്ത് ചെയ്യരുത്, ഭാര്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്തുണ്ട് ഒരിക്കലും വാപ്പൻ്റെ ഉമ്മനെ സമ്മതം കാത്തു നിൽക്കരുത്. അവർ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുക, വാപ്പനാശുപത്രി ഒക്കെ. ഭാര്യയ്ക്ക് ഭാര്യൻ്റെതായ ചില പ്രൈവസികളും സ്വകാര്യതും അതൊക്കെ നിർവഹിക്കാൻ എന്ത് ചെയ്യണം, അവരൊപ്പം നിൽക്കണം. ഇപ്പം എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ വാപ്പി ഇമ്മി സമയം നിശ്ചയിച്ച് തന്നത് അത് ഉച്ച വരെ അവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ 4 മണിവരെ നിന്നാൽ മതി, പോയാൽ അപ്പം തന്നെ പോരണം. ഇതൊക്കെ എന്ത് കാര്യമാണ്? ഇതൊക്കെ നമ്മൾ വെറുതെ ഒരു ഭയത്തിൻ്റെ പേര് അനുവദിച്ച് കൊടുക്കുന്നതാണ്. ഇതൊന്നും മാതാപിതാക്കളെ ധിക്കരിക്കലാകും അവരെ വെറുപ്പിക്കലാകും എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യം ഇതിലില്ല. അവർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്വന്തം ഇവിടെ നിന്ന് പോകാണ്ട് ഒന്ന് പോയി വരാനുണ്ട്, ചെറിയൊരു ആവശ്യമുണ്ട് എന്ന് പറയുക. ഇനിയിപ്പോൾ അത് ഇനിയിപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വല്ല മെഡിസിനോ കാര്യങ്ങളോ വാങ്ങുകയാണെങ്കിൽ ഒക്കെ ഒരു മരുന്ന് വാങ്ങി കൊടുക്കാണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് വരാം പറയാം. മരുന്ന് വാങ്ങാണ്ടാണ് സമയത്താണ് പറഞ്ഞ പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വരിക. ഈ മാതാപിതാക്കൾ മനസ്സിലാക്കണം ഒരിക്കലും ഇത് തടസ്സപ്പെടുത്താൻ പാടില്ല, ഗുരുതരമായ തെറ്റാണ്. പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ അവിടുന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് വേണ്ടി മുഴുവൻ അധ്വാനിക്കുന്ന ഒരാളാണ്. ഇവളെ സുഖമാണെങ്കിൽ ഇവർ വേണ്ട ചോട്ടെ, അവൻ്റെ സുഖം ആലോചിക്കണ്ടേ. ഇവൻ്റെ മകനല്ലേ ഇപ്പം ഗൾഫിൽ നിന്ന് ഒരു മാസത്തേക്ക് വന്നിട്ടുള്ളത് അല്ലേ? അവൻ അവൻ്റെ ഭാര്യനെ കിട്ടുന്ന അപൂർവമായ ദിവസങ്ങളല്ലേ ഇത്? അത് അവന് കിട്ടണം എന്ന് ആഗ്രഹിക്കണ്ടേ? അവൻ്റെ കൂടെ പോകുമ്പോൾ ഇവൾക്കൊരു സുഖവും സന്തോഷവും ഉണ്ടാവും എന്നുള്ളത് മാത്രം ആലോചിക്കേണ്ട കാര്യമുണ്ടോ? അവന് കിട്ടുന്ന സന്തോഷത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് അനുവദിച്ചോട്ടെ, അതാലോചിക്കണ്ടേ? തങ്ങളുടെ കുടുംബത്തിനും തങ്ങളുടെ ജീവിതത്തിനും വേണ്ടി ഗൾഫിൽ കഷ്ടപ്പെട്ട് വർഷങ്ങളോട് നിൽക്കുന്ന ഒരാൾ ഒരു മാസം നാട്ടിൽ വരുമ്പോൾ അവൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിടുന്ന് നിർവഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിർവഹിക്കാനല്ലേ ഇവിടെ വരുന്നത്? കുട്ടികളെ കൂടെ പരമാവധി സമയം കുട്ടികളുടെ കൂടെ കഴിച്ചു കൂട്ടാൻ അപ്പം കുട്ടികളുടെ ഒപ്പം വേണ്ടേ? അവർക്ക് വാപ്പന ഒറ്റയ്ക്ക് കിട്ടണ്ടേ? വാപ്പനും ഇമ്മനും ഒന്നിച്ച് കിട്ടണ്ടേ? അതിനവർക്ക് പുറത്ത് പോകണ്ടേ? അതിനൊക്കെയുള്ള അവസരങ്ങൾ എന്ത് ചെയ്യണം, അനുവദിച്ചു കൊടുക്കാൻ ഇവർ തയ്യാറാവണം. പിന്നെ മക്കൾ പിന്നെ ഭർത്താക്കന്മാർ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഭാര്യയ്ക്ക് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട്, അത് കൊടുക്കുക. അപ്പോൾ ഈ പൊതുവെ എന്താ വെച്ചാൽ ഒരു മാസത്തേക്ക് വന്നാൽ പനിയും മനപ്പം പോവുക, ഒലപ്പം ഇരിക്കുക, ഭാര്യൻ്റെ ഒപ്പം പോവുക ഒക്കെ കൺഫ്യൂഷനാണ്. എന്തിനൊക്കെ

0: കൺഫ്യൂഷൻ്റെ ആവശ്യം. അതായത് എന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു പകൽ സമയങ്ങളിൽ നമ്മുടെ ഉമ്മിൻ്റെ കൂടെ ഉണ്ടല്ലോ, ഏയ് ഒരു 9 മണിയായി നമ്മുടെ റൂമ് കയറണു, അപ്പോൾ ഒരു മാസത്തേക്ക് വന്നാൽ എന്ത് ചെയ്യണം, രാത്രി സമയം കറക്റ്റ് സമയത്ത് വീട്ടിലെത്തുക എന്നുള്ള ഒരു കണിശത പാലിച്ചാൽ മതി. എന്നാൽ ആ സമയം ആർക്ക് കിട്ടി, വൈഫിന് കിട്ടി. ഇത് ഈ രാത്രി സമയം എന്ത് ചെയ്യും, വർത്തമാനം പറഞ്ഞിരിക്കും 12 മണി 1 മണി വരെ, എന്നിട്ട് പോയിട്ട് തളർന്ന് ഉറങ്ങും. എന്നിട്ട് വൈഫ് രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഇയാൾ ഉറങ്ങും 10 മണി വരെ. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ആളുകൾക്ക് മൊത്തമായ സമയം കൊടുക്കും. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതി ആർക്ക് കിട്ടണം, വൈഫിനും കുട്ടികൾക്കും കിട്ടണം. അതെന്ത് ചെയ്യും, അവർക്കൊരു ബെഡ്റൂമില്ലേ, ആ ബെഡ്റൂമിലേക്ക് ആ സമയത്ത് എത്തുക എന്നുള്ളതാണ് എൻ്റെ പരിഹാരം. എന്നാൽ എന്ത് ചെയ്യും, ആ സ്വകാര്യതകളൊക്കെ നിർവഹിക്കപ്പെടും. പിന്നെ പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ പുറത്ത് പോവാം. പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം, വാപ്പനേറ്റും ഉമ്മനേറ്റും രാവിലെ പോയി, ഏയ് വൈകുന്നേരം വാരിനേറ്റ് ഇറങ്ങി. വാരിനേറ്റ് ഇറങ്ങണതിൻ്റെ മുന്നേ വാപ്പനേറ്റും ഉമ്മനേറ്റും ഒരു പോക്ക് പോകണം. അമ്മങ്ങൾക്കൊന്നും അവിടെ പോകാണ്ടോന്ന് നിൽക്കുക, ജസ്റ്റ് ഓരോട്ട് പോയിട്ട് വരിക. ഏ വൈകുന്നേരം എന്താ വെച്ചാൽ ഓക്കെ ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് പോകാണ്ടെങ്കിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയാം. ഏ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ, വാപ്പൻ്റെ ഇപ്പം ഉമ്മാൻ്റെ ഇപ്പം പോകണം എന്നുള്ളത് വൈഫിനോടുള്ള കടമ നിർവഹിക്കാൻ തടസ്സപ്പെടുത്താൻ പാടില്ല.
1: അപ്പോൾ ഇത് ലീവിന് വരുന്ന പ്രവാസികളും ചിന്തിക്കണം, അതുപോലെ മാതാപിതാക്കളും ചിന്തിക്കണം, രണ്ടുപേരും. എന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കിത്തരാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞപ്പോൾ അവൻ്റെ വണ്ടിക്ക് എൻ്റെ പൈസക്ക് പെട്രോൾ അടിച്ചു കൊടുത്താൽ കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു. ഇതുപോലെ ഭർത്താവ് നാട്ടിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പല ആവശ്യങ്ങളും ഉണ്ടാകും. ഡോക്ടറെ അടുക്കൽ പോകൽ, വസ്ത്രം വാങ്ങൽ, എൻ്റെ കുടുംബത്തെ സന്ദർശിക്കൽ, മരണവീട്ടിൽ പോകൽ, അങ്ങനെ എന്തും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടാക്സി പിടിച്ചു പോയാൽ ഇതിനേക്കാൾ അന്തസ്സും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് ഞാനും പറഞ്ഞു. ഈ ഒരു സന്ദർഭത്തെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വിശദീകരിക്കാമോ? വിവാഹം കഴിഞ്ഞാൽ സ്ത്രീ അവളുടെ വീട്ടിൽ ബാധ്യതയാണോ? അങ്ങനെയാണെങ്കിൽ മഹറം എന്നതുകൊണ്ട് ഇസ്ലാം എന്താണ് സ്ത്രീയോടും അവരുടെ മഹറമിനോടും ആവശ്യപ്പെടുന്നത്? ഇതൊക്കെ ചോദിച്ചതിന് ശേഷം അവർ എഴുതിയിട്ടുള്ളത് ഇത് യൂട്യൂബിൽ വരണം എന്നവർ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സീരിയസ് ആയ വിഷയം തന്നെയാണ് തോന്നുന്നത്.
0: ഇതിപ്പോൾ എന്താ പറയുക, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്ദർഭത്തിലും അവൾക്കൊരു സംരക്ഷകൻ വേണം എന്നുള്ളതാണ്. അരിചാല് കവ്വാമുനാലിനിസാരി, സ്ത്രീകൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. അവൾ സുരക്ഷിതയാവണമെങ്കിൽ കൂടെ ഒരാൾ വേണം എന്നുള്ളതാണ് ഈ മഹറം എന്ന് പറയുന്നത്. അത് ആങ്ങളാ വാപ്പ ഇവരൊക്കെ മഹറമാണല്ലോ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഭർത്താവ് സ്ഥലത്തില്ല, അതുകൊണ്ട് മാത്രമാണ് ഈ ആങ്ങളയോട് ഡ്രോപ്പ് ചെയ്ത് തരാൻ പറയേണ്ടി വരുന്നത്. അപ്പോൾ ഭർത്താവ് ഇല്ലാത്ത ഒരു സമയത്ത് ഒരു സഹായത്തിന് വിളിക്കല്ലേ ആ ബ്രദറിനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബ്രദർ ഒരു ഗാർഡിയൻ ആണല്ലോ. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, ഇവൾക്ക് അങ്ങനെ ഒരാളിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് എന്നെ വിളിക്കണേ, ഭർത്താവ് അവൾക്ക് പോകാൻ ഭർത്താവില്ല, അതുകൊണ്ട് ഞാനത് ചെയ്തു കൊടുക്കണം എന്നുള്ള കഥ ആ സന്ദർഭത്തിൽ അയാളൊരു ബാധ്യതയായിട്ട്

0: ഇനിയിപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു ബാധ്യതാബോധം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയില്ലല്ലോ. അതേപോലുള്ളൊരു സംഭവം ഉള്ളത് ഇതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നത് നമുക്കറിയില്ല സ്വാഭാവികമായും. അപ്പോൾ ശരിക്കും എന്താണ്, ഭർത്താവിൻ്റെ ചിലവിലാണ് ഇവർ കഴിയേണ്ടത്. ഇപ്പോൾ എണ്ണടിക്കാൻ കൊടുത്ത പൈസ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരടിച്ചോട്ടെ, പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ഒരു പെങ്ങളൊരു ആവശ്യമായിട്ട് വരുമ്പോൾ ഇനി എണ്ണടിച്ചാലേ നിനക്ക് ഞാനത് നിന്നെ കൊണ്ടേക്കി തരുള്ളൂ, മനസ്സിലായില്ലേ? ഹോട്ടലിൽ കയറുമ്പോൾ നീ ചായക്കുള്ള പൈസ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ചായ എടുക്കാൻ കയറുള്ളൂ എന്നൊന്നും പറയുന്നത് എന്തല്ല, നമ്മുടെ മാനുഷിക ബന്ധങ്ങളിലുള്ള ഒരു കാര്യമല്ല എന്നാണ്.
1: മറ്റൊരു സഹോദരിയുടെ ചോദ്യം, അവരുടെ വീട്ടിൽ കുറച്ച് ദീർഘമായ ചോദ്യം, ചുരുക്കി പറയാം. അവരുടെ വീട്ടിൽ വേറെയും മക്കളുണ്ട്, ആൺമക്കളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഭാര്യമാരൊക്കെ ഉണ്ട്, വീട്ടിൽ ഉമ്മാനെയും ബാപ്പാനെയൊക്കെ നോക്കാൻ അവിടെ ആളുകളുണ്ട്. അപ്പോൾ പ്രവാസി, ഇവരുടെ ഭർത്താവ് മാത്രമേ പ്രവാസിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവർ ഉമ്മാനെയും ബാപ്പാനെയൊക്കെ നോക്കാൻ വേണ്ടി വീട്ടിൽ നിൽക്കേണ്ടതുണ്ടോ? ഓൾ രണ്ടാളും നോക്കിയാൽ തന്നെ മതിയാവൂലേ എന്നതാണ് ചോദ്യം.
0: ഇമ്മാനും വാപ്പാനും നോക്കുക എന്നുള്ളതിൻ്റെ ഈ കൺസെപ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പുനഃപരിശോധിക്കണം എന്നാണ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വാപ്പയാണ് അല്ലേ, എനിക്കൊരു വൈഫുണ്ട്, നമുക്കിപ്പോൾ എന്താ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്താ കുഴപ്പം? ഇന്നിപ്പോൾ എൻ്റെ ഒരു മരുമകളോ അല്ലെങ്കിൽ ഒരു മരുമകനോ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമുണ്ട്? അവരെ ആശ്രയിക്കേണ്ട എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഇത്രയധികം വീടുകളുള്ളൊരു വീട്ടിൽ എന്താണ് തരക്കടില്ലവ കിടപ്പിലായി, വല്ല സ്ട്രോക്ക് വന്ന് കിടപ്പിലായി, ആരും നോക്കാനില്ലാത്ത ആളുകളും സംരക്ഷിക്കാത്ത ആളുകളാണെങ്കിൽ അവരെ ഒരാൾ ഇട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കിട്ടൂല. അവർ അതല്ലേ നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ. അതല്ലാതെ അവനവൻ്റെ ജീവിതാവശ്യങ്ങൾ നിർവഹിച്ച് പോകുന്ന ആളുകൾ അവിടെ വേറെ മരുമക്കളും ആൾക്കാരൊക്കെ ഉള്ളിടത്ത് എന്ത് ചെയ്യാണ്, നീ വാപ്പനും ഇമ്മനെയും നോക്കാൻ നിന്നോ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? കാരണം അവൾക്ക് നോക്കാൻ ഏറ്റവും ബാധ്യത ആരെയാണ്? ഭർത്താവിനെ നോക്കാനല്ലേ ബാധ്യത. അവളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വാപ്പനേക്കാളും ഉമ്മനേക്കാളും ബാധ്യതയാണ് ആരെ നോക്കാൻ? അവളുടെ സ്വന്തം, അവളുടെ സ്വന്തം വാപ്പനേക്കാളും ഉമ്മനേക്കാളും ബാധ്യത ഉണ്ട് അവർക്ക് ആരെ നോക്കാൻ?
1: ഭർത്താവ്.
0: അതുകൊണ്ട് ഭർത്താവിൻ്റെ അടുത്ത് ഇല്ലല്ലേ വേണ്ടത്, അയാൾക്ക് സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അയാളെ ജോലിക്ക് സഹായിച്ചു കൊടുത്ത് അവിടെ കൂടെ നിൽക്കല്ലേ വേണ്ടത്. പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എവിടെയാണോ അവിടെയല്ലേ അയാളെ ഭാര്യനെ താമസിപ്പിക്കേണ്ടത്. അങ്ങനെ താമസിപ്പിക്കാതിരിക്കാൻ ഭാര്യക്കും കൂടെ ബോധ്യപ്പെടുന്നൊരു കാരണം വേണ്ടേ? അല്ലാതെ എന്ത് വെച്ചാണ്, ഒന്നിനെ എനിക്ക് സാമ്പത്തിക ശേഷിയില്ല, ഇവിടെ കൊടുത്താൽ നമ്മൾ ഉണ്ടാവില്ല, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്നുമില്ലാത്തൊരാൾ ഭാര്യനെ കൊണ്ടാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ വീഴ്ചയല്ലേ അത്? ഭയങ്കര തെറ്റല്ലേ? അവളോടുള്ള കടമ അയാൾ നിർവഹിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ശാരീരികമായ ബന്ധങ്ങൾ നടക്കാന്നുള്ളതും കടമകളല്ലേ? അപ്പോൾ ഇന്നലെ സൗജിക്കാലേക്ക് ഹക്കാന്നതിൽ എന്താ, എന്താണ് ആ ഹക്ക്? ആ ഹക്ക് എന്താ? നീ ഇങ്ങനെ രാത്രി ഇങ്ങനെ നിസ്കരിച്ച് നിന്നാൽ പോരാ? നിൻ്റെ ഭാര്യയോട് നിനക്ക് ചില കടമയുണ്ട് എന്നാണ് എന്താണ്, ഭാര്യയും ഭർത്താവും നടക്കേണ്ട ബന്ധങ്ങളാണ് ആ പറയണത്. അപ്പോൾ അവർ തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങൾ പരസ്പരമുള്ളൊരു കടമയാണ്, മറ്റാർക്കും നിർവഹിച്ചു കൊടുക്കാൻ പറ്റാത്ത കടമയാണ്. ആ കടമ ജീവിതകാലം മുഴുവനും മാറ്റി വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ലാത്ത നോക്കാൻ ആളുമില്ലാത്ത വാപ്പാനിമാരെ നോക്കി നിന്നോ എന്നൊക്കെ പറയുന്നതിന് ഭൗതികമായോ മതപരമായോ ഒന്നും ഒരു ന്യായമില്ല.
1: നമ്മുടെ ചർച്ച തൽക്കാലം നമ്മളിവിടെ വിരാമമിടുകയാണ്. നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മിൽ നിന്ന് ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ അതിന ഫിദ്ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വഖിന അദബന്നാർ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: Peace Radio. Tune to reality.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ മുഖമൊഴിയാണ് നാം കേൾക്കുന്നത്. പുരോഗമനത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ജീർണതകൾ. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
5: പുരോഗമനത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ജീർണതകൾ. പുരോഗമനത്തിന്റെ അടയാളം എന്താണ്? മാനുഷിക ഗുണങ്ങളായ ലജ്ജ, സംസ്കാരം പോലുള്ളവ പാടേ വെടിഞ്ഞ് എന്തും എവിടെ വെച്ചും എപ്പോഴും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ ആർജവം കാണിക്കുക എന്നതാണോ? അത് പുരോഗതിയിൽ

0: എന്നും അധോഗതിയാണെന്നും സാമാന്യബുദ്ധിയുള്ളവരൊക്കെ പറയും. എന്നാൽ ലിബറലിസത്തിന്റെ വേഷമിട്ട ചില പുരോഗമന നാട്ടിക്കാരുടെ കണ്ണിൽ അങ്ങനെയൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതുമാണ് പുരോഗമനം. താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളും സാഹചര്യവും മനുഷ്യന്റെ സ്വഭാവത്തെ ശക്തമായി സ്വാധീനിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. വളരുന്ന ചുറ്റുപാട് വികൃതവും ജീർണവുമാണെങ്കിൽ മനുഷ്യൻ തിന്മയുടെ വക്താവായിത്തീരുന്നു. അങ്ങനെയുള്ള ചുറ്റുപാട് മനഃപൂർവ്വം ഉണ്ടാക്കി തീർക്കാനാണ് വികല പുരോഗമനവാദികളുടെ പരിശ്രമം. അതിനായി ചാക്കിട്ട് പിടിക്കുന്നത് വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ്. അതിന് ശാസ്ത്രത്തിന്റെ കുപ്പായമോ പുരോഗമനത്തിന്റെ വർണ്ണക്കടലാസോ സ്വാതന്ത്ര്യമെന്ന ലേബലോ ഒക്കെ അവർ നൽകും. അടിച്ചു പൊളിക്കലാണ് ജീവിതം, ആഘോഷിക്കാനുള്ളതാണ് അവസരങ്ങൾ. അതിൽ തെറ്റും ശരിയും നോക്കാനില്ല എന്നൊക്കെയുള്ള ധാരണയിൽ ഇന്ന് പുതുതലമുറ വളർന്നുവരുന്നു. അപ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്നതിനോടെല്ലാം അവർക്ക് ദേഷ്യമാകും. വഴിവിട്ട ജീവിതത്തോടുള്ള എതിർപ്പ് അധ്യാപകരിൽ നിന്നാണെങ്കിലും മാതാപിതാക്കളിൽ നിന്നാണെങ്കിലും ശരി, അവർക്ക് സഹിക്കാനാവില്ല. ഓമനിച്ചു വളർത്തുന്ന മാതാവിൻ്റെ കഴുത്തറക്കാൻ വരെ മക്കൾ തയ്യാറാകുന്നത് തലതിരിഞ്ഞ ജീവിതവീക്ഷണം കൊണ്ടാണ്. ജീവിതപശ്ചാത്തലം ശുദ്ധവും സംസ്കാരസമ്പന്നവുമാണെങ്കിൽ അവനിൽ നന്മ പ്രതിഫലിച്ചു കാണും. തങ്ങളുടെ സന്താനങ്ങൾ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരിക്കണമെന്നത് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ്. എന്നാൽ ജീവിതവിശുദ്ധി കൊതിക്കുന്നവർ തന്നെ പരിഷ്കാരത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ മലീമസമായ സംസ്കാരത്തെ പുണരുന്ന നിർഭാഗ്യകരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം നിശ്ചയിച്ച പരിധികൾ തകർത്ത് സർവതന്ത്ര സ്വതന്ത്രരായി വിരാജിക്കാൻ മനുഷ്യൻ തയ്യാറായതിൻ്റെ ഫലമായി അവൻ്റെ മുമ്പിൽ പ്രതിസന്ധികൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു. അത്തരക്കാർക്ക് മനസ്സമാധാനം ഒരു കിട്ടാക്കനിയായി മാറുന്നു. ലൈംഗിക അരാജകത്വവും മയക്കുമരുന്ന് ഉപയോഗവുമാണ് സമൂഹത്തിലേറെ സങ്കീർണതകൾ ഉണ്ടാക്കിയിരുന്നത്. ഏതാനും ദിവസം മുമ്പ് കണ്ണൂരിൽ സ്വന്തം മാതാവിനെ കഴുത്തറത്തുകൊന്ന യുവാവ് ലഹരിക്കടിമയാണെന്നും നിരന്തരം വീട്ടിൽ വഴക്കിട്ടിരുന്നു എന്നാണ് വാർത്ത. പൊതുജനമധ്യത്തിൽ അന്യ സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം ചുംബിക്കാനും ആണിനും പെണ്ണിനും പരിധികളില്ലാത്ത വിധം ഇടകലരാനുമൊക്കെ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ വരെ സമത്വ സ്വാതന്ത്ര്യവാദികൾ രംഗത്തു വരുന്നത് കെട്ട സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ കന്നുകാലികളെപ്പോലെ ജീവിക്കാൻ പാടില്ലെന്നും പല വിധികളും വിലക്കുകളും അവൻ പാലിക്കേണ്ടതുണ്ടെന്നും മതം പഠിപ്പിക്കുമ്പോൾ മതവും ദൈവവിശ്വാസവും മറുപഴഞ്ചൻ സംസ്കാരമാണ് പഠിപ്പിക്കുന്നതെന്നും ശാസ്ത്രം അത്യുന്നതയിലെത്തി നിൽക്കുന്ന ആധുനിക ലോകത്തിന് അത് അപമാനമാണ് എന്നൊക്കെയാണ് മതനിഷേധികളുടെ പ്രചാരണം. സത്യത്തിൽ ഇവരാണ് സമൂഹത്തെ പ്രാകൃത യുഗത്തിലേക്ക് നയിക്കുന്നത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, പുരോഗമനത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ജീർണതകൾ. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്, പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 6-7 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും അതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിലുമായി 5-ാമത്തെ ആയത്ത് വിശദമായി നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. പുനരുദ്ധാനത്തെക്കുറിച്ച് സംശയമുള്ള ആളുകൾക്ക് അള്ളാഹു വ്യക്തമായ 2 തെളിവുകൾ ആ ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. ഒന്ന്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളും 2-ാമത്തേത്, വരണ്ടുണങ്ങിയ ഒരു ഭൂമിയെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന, സജീവമാക്കുകയും ചെയ്യുന്ന ഈ 2 തെളിവുകളാണ് അള്ളാഹു ആ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെയുള്ള 2 ആയത്തുകൾ, അഥവാ 6-ാമത്തെയും 7-ാമത്തെയും ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കതിൻ്റെ അർത്ഥമൊന്ന് പരിശോധിക്കാം. ذلك بأن الله هو الحق ذلك അതെന്തുകൊണ്ടെന്നാൽ, അഥവാ മുമ്പ് നമ്മൾ പഠിച്ച ആ ആയത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്, വിശദീകരിക്കാം. അതെന്തുകൊണ്ടെന്നാൽ ബി അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഹുവൽ ഹഖ്, അവൻ തന്നെയാണ് സത്യമായുള്ളവൻ. ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, തീർച്ചയായും അല്ലാഹു ഹുവ, അവൻ തന്നെയാണ് അൽ ഹഖ്, സത്യമായിട്ടുള്ളവൻ. വ അന്നഹു, തീർച്ചയായും അവൻ, യുഹയിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. യുഹയി, അവൻ ജീവിപ്പിക്കും. അൽ മൗത, മരിച്ചവരെ അവൻ ജീവിപ്പിക്കും. വ അന്നഹു, തീർച്ചയായും അവൻ, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിൻ്റെ മേലും ഖദീർ, കഴിവുള്ളവനാകുന്നു, ഖദീറായിട്ടുള്ളവനാകുന്നു എന്നർത്ഥം. ذلك അതെന്തുകൊണ്ടെന്നാൽ ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അല്ലാഹു തന്നെയാണ് സത്യമായിട്ടുള്ളവൻ. വ അന്നഹു യുഹയിൽ മൗതാം, അവൻ മരിച്ചവരെ ജീവിപ്പിക്കും. വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണവൻ. വ അന്നസ്സാഅത, തീർച്ചയായും അന്ത്യനാൾ, അസ്സാഅത് എന്ന് പറഞ്ഞാൽ അന്ത്യസമയം, അന്ത്യനാൾ, ആതിയതുൻ, അത് വരിക തന്നെ ചെയ്യും, അത് വരുന്നത് തന്നെയാണ്. ലാ റൈബ ഫീഹാ, അതിൽ യാതൊരു സംശയവുമില്ല. ലാ റൈബ ഫീഹാ, അതിൽ യാതൊരു സംശയവും ഇല്ല. വ അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യബ്അസു, അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. യബ്അസു, അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. മം ഫിൽ ഖുബൂർ, ഖബറുകളിൽ ഉള്ളവരെ. മം ഫിൽ ഖുബൂർ, ഖബറുകളിൽ ഉള്ളവരെ തീർച്ചയായും അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. വ അന്നസ്സാഅത ആതിയതുൻ ലാ റൈബ ഫീഹാ, തീർച്ചയായും അന്ത്യനാൾ വരുന്നത് തന്നെയാണ്, അതിലൊരു സംശയവും ഇല്ല. വ അന്നല്ലാഹ യബ്അസു മം ഫിൽ ഖുബൂർ, തീർച്ചയായും അല്ലാഹു ഖബറുകളിൽ ഉള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. ഇവിടെ ദാലിക, അതെന്തുകൊണ്ടെന്നാൽ എന്നാണ് അതിനർത്ഥം. അഥവാ കഴിഞ്ഞ ആയത്തിൽ, 5-ാമത്തെ ആയത്തിൽ പറഞ്ഞ ആ കാര്യത്തെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓർമ്മപ്പെടുത്തുന്നത് എന്നർത്ഥം. അതായത് അൻഷഅൽ ആദമി മിമ്മാ വസഫലക്കും, ഒരു മനുഷ്യനെ ആ മനുഷ്യന് പറ്റുന്നതായ തരത്തിൽ അവനെ വളർത്തിക്കൊണ്ടുവന്നു, അവനെ സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവന്നു എന്നർത്ഥം. അതേപോലെ വാഹയൽ അർള ബഅദ മൗതിഹ, ആ മരിച്ചു കിടക്കുന്ന ഒരു ഭൂമിയെ, നിർജീവമായ ഒരു ഭൂമിയെ അല്ലാഹു സജീവമാക്കുകയും ചെയ്തു. ഈ 2 കാര്യങ്ങളാണ് ദാലിക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അതെന്തുകൊണ്ടെന്നാൽ എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് വളർത്തി വലുതാക്കിയതും നിർജീവമായി കിടന്ന ഒരു ഭൂമിയെ അവൻ സജീവമാക്കി കൊണ്ടുവരികയും
ചെയ്തത്. അതെന്തുകൊണ്ടെന്നാൽ ബി അന്നല്ലാഹുവൽ ഹഖ്, തീർച്ചയായും അല്ലാഹു അവൻ തന്നെയാണ് സത്യമായിട്ടുള്ളവൻ എന്നതുകൊണ്ടാണ്. അഥവാ ഐ അൽ ഖാലിഖ്, അവനാണ് സൃഷ്ടാവ്. അൽ മുദബ്ബിർ, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. അൽ ഫആലു ലിമാ യശാ, അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. ഇതെല്ലാം അല്ലാഹുവാണ്. അല്ലാഹുവാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്. അല്ലാഹുവാണ് എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ അല്ലാഹു ചെയ്യുന്നത് എന്ന് പറയുന്നത്. അഥവാ നിർജീവമായ ഭൂമിയെ സജീവമാക്കിയതും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവന്നതുമൊക്കെ അല്ലാഹുവാണ് യഥാർത്ഥമായിട്ടുള്ളവൻ. യഥാർത്ഥമായിട്ടുള്ളവൻ അവനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്നർത്ഥം. അവനാണ് യാഥാർത്ഥ്യമായിട്ടുള്ളവൻ. ഐ അർറബ്ബുൽ മഅബൂദ്, ആരാധനക്ക് അർഹനായിട്ടുള്ള ഒരാളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അവനല്ലാതെ ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അവനല്ലാതെ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം ബാത്തില. വ ഇബാദതുഹു, അവന് ചെയ്യുന്ന ഇബാദത്ത്, ഹിയൽ ഹഖ്, അതാണ് ശരിയായിട്ടുള്ള ഇബാദത്ത്. വ ഇബാദത്തു ഗൈരിഹി, അവനല്ലാത്തവർക്ക് ചെയ്യുന്ന ഇബാദത്ത്, ബാത്തില, അത് ബാത്തിലാണ് എന്നർത്ഥം. ഇതൊക്കെയാണ് അതിന് നൽകിയിട്ടുള്ള വിശദീകരണം ഹുവൽ ഹഖ് എന്ന് പറഞ്ഞതിന്റെ. പിന്നെ പറഞ്ഞെന്താ, വ അന്നഹു യുഹയിൽ മൗത, അവനാണ് മരിച്ചവരെ, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അവൻ മരിച്ചവരെ ജീവിപ്പിക്കും. ഏതുപോലെ, കമബ്തദ അൽ ഖൽഖ, ഒരു മനുഷ്യൻ ഒന്നുമില്ലായ്മയിൽ നിന്നും അല്ലാഹു അവനെ സൃഷ്ടിച്ചു, ആ സൃഷ്ടിപ്പ് ആരംഭിച്ചതുപോലെ. അതേപോലെ ഒരു ഭൂമി നിർജീവമായിട്ടതിനെ സജീവമാക്കിയതുപോലെ. ഈ തരത്തിൽ അന്നഹു യുഹ്യിൽ മൗത, അവൻ മരിച്ചവരെ ജീവിപ്പിക്കും എന്നാണ്. എന്നിട്ട് അത് ഒന്നും കൂടെ വ്യക്തമാക്കി പറയാ, വ അന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നർത്ഥം. അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് എന്ത് ചെയ്യുന്നു, അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നഹു, അത് ആ ആശയത്തിൽ ധാരാളം ആയത്തും കാണുവാൻ സാധിക്കും. ഇന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് കാണാം. അങ്ങനെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയും, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആ വിഷയത്തിൽ വേറെയും ചില ഉപമകളൊക്കെ നൽകിയത് കാണാം. അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, മൻ യുഹയിൽ ഇലാമ വഹിയ റമീം, സൂറത്തു യാസീനിലൊക്കെ. ഒരെല്ല് നുരുമ്പിപ്പോയിട്ട് പിന്നീട് ആരാണതിനെ ജീവിപ്പിക്കുക? കുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, യുഹീഹല്ലദീ അൻഷഅഹ അവ്വല മറ, ആദ്യ പ്രാവശ്യം അതിനെ ആരാണോ ഉണ്ടാക്കിയത് അവൻ തന്നെ അതിന് ജീവൻ നൽകുന്നതാകുന്നു എന്നാണ് പഠിപ്പിച്ചത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെല്ലാം കഴിവുള്ളവനാകുന്നു എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. തുടർന്ന് അല്ലാഹു പറയുന്നത്, വ അന്നസ്സാഅത ആതിയ, അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. അഥവാ ഈ പ്രപഞ്ചത്തിന് ഒരന്ത്യമുണ്ട്, ആ അന്ത്യമുണ്ടാവുക തന്നെ ചെയ്യും, ആ അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. ലാ റൈബ ഫീഹ, അതിലൊരു സംശയവും വേണ്ടതില്ല, അതിനൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ്. എന്നിട്ടത് സംഭവിച്ചു കഴിഞ്ഞാലുള്ള കാര്യമാണ് പിന്നീട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. അഥവാ വ അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യബഅസു മൻ ഫിൽ ഖുബൂർ, കബറുകളിലുള്ളതിനെ അവൻ പുനരെഴുന്നേൽപ്പിക്കും എന്നാണ്. കബറുകളിലുള്ളതിനെ പുനരെഴുന്നേൽപ്പിക്കും. തഫ്സീറുകളിൽ കാണാം, ഫയുജാസീകും ബിഅമാലിക്കും ഹസ്ന വസയ്യുഹ, നന്മയും തിന്മയുമായിട്ടുള്ള അതിന് അവരുടെ നിങ്ങളുടെ കർമ്മങ്ങളുമായിട്ട്, നന്മയും തിന്മയുമായി നിങ്ങൾ ചെയ്തതായ ആ കർമ്മങ്ങളുമായിക്കൊണ്ട്
നിങ്ങളുടെ കബറുകളിൽ നിന്ന് രണ്ടാമത് നിങ്ങളെ പുനരെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. അന്ത്യനാൾ വന്നു കഴിഞ്ഞാൽ എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് എന്നർത്ഥം. അപ്പൊ കൃത്യമായിട്ട് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് അന്ത്യനാൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ കബറുകളിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. അതിനെല്ലാം കഴിവുള്ളവനാണ് അല്ലാഹു. നിങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കാൻ അല്ലാഹുവിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, വരണ്ടുണങ്ങിയ ഒരു ഭൂമിയിലേക്ക് ഒരു തുള്ളി വെള്ളം നനയുമ്പോൾ അവിടെ പച്ച പിടിച്ച ചെടികളെ വളർത്തിക്കൊണ്ടുവരാൻ അല്ലാഹുവിന് കഴിയുമെങ്കിൽ, ഒരിക്കൽ സൃഷ്ടിച്ച നിങ്ങളെ മരിച്ചതിനു ശേഷം രണ്ടാമതൊന്നുകൂടി സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. ذلك അതെന്തുകൊണ്ടെന്നാൽ ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അവൻ യഥാർത്ഥ ശരിയായിട്ടുള്ളവൻ, യഥാർത്ഥമായിട്ടുള്ളവൻ അവനാണ് എന്നുള്ളത് കൊണ്ടാണ്. എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും മുദബ്ബിറും ഖാലിക്കും എല്ലാം അവനാണ്. അവനാണ് ആരാധനക്കർഹനായിട്ടുള്ളവൻ. അവനല്ലാത്തവർക്ക് നൽകുന്ന ഇബാദത്തുകളെല്ലാം ബാത്തിലായിട്ടുള്ളവൻ ഉള്ളതാണ് എന്നെല്ലാം പഠിപ്പിക്കുന്നത് അവൻ യാഥാർത്ഥ്യമായിട്ടുള്ളവനാണ് എന്നതുകൊണ്ടാണ് ആ കാര്യങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായിട്ട് വളരെ ഗൗരവത്തോടെ അല്ലാഹു നമ്മളെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ അന്ത്യനാളും ആ അന്ത്യനാളിന് ശേഷം നമ്മൾ ഓരോരുത്തരും രണ്ടാമത് പുനരെഴുന്നേൽപ്പിക്കപ്പെടുമെന്നുമുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നമുക്കതൊന്ന് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك بأن الله هو الحق

0: പൂർണ്ണ കൃത്യമായി പഠിച്ച് അതിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ ഹജ്ജിലെ 6-7 വചനങ്ങൾ. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ തോഫീഖ് കൊണ്ട് ഒരു പ്രദോഷ സമയം കൂടി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. റബ്ബിനോട് സ്തുതിച്ചാലും മതി വരാത്ത സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഇവിടെ ഈ ഗ്രീൻ വാലി പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ നിങ്ങളോടൊപ്പം അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: അനൂസ് മഞ്ചേരി,
0: അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ രണ്ട് ഗസ്റ്റുകളുണ്ട്. ഇൻഷാല്ലാ അവർ പരിചയപ്പെടുത്തും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എൻ്റെ പേര് അമീൻ. ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ, ഗ്രീൻ ഹോം ഹോസ്റ്റലിൽ പഠിക്കുകയാണ്. 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്.
0: ശരിക്കും വീട് എവിടെ?
2: വീട് കണ്ണൂർ.
0: കണ്ണൂരിലെവിടെ?
2: കണ്ണൂർ ഇരിട്ടി.
0: ഇരിട്ടി, ഓക്കെ.
3: എൻ്റെ പേര് ഐഹാം ഇഷാൻ. ഞാനും ഗ്രീൻ ഹോം ഹോസ്റ്റലിൽ 10th ക്ലാസ്സിൽ പഠിക്കാം.
0: 10th ക്ലാസ്സിലാണ്? ഇനി 10th
3: പഠിക്കും.
0: വീട്?
3: വീട് കാപ്പാട്.
0: കാപ്പാട്, ഓക്കെ. അപ്പോൾ രണ്ടും ദൂരം സ്ഥലങ്ങളിൽ നിന്നല്ലോ. ഇവിടെ ഹോസ്റ്റലിലായിരിക്കും ഉണ്ടാവുള്ളു
3: അല്ലേ?
0: ഹോസ്റ്റലൊക്കെ ഉഷാറായിട്ട് പോകണില്ലേ? വെക്കേഷൻ ഇല്ല? വെക്കേഷൻ കഴിയോ?
2: കഴിഞ്ഞു. 10th ക്ലാസ് തുടങ്ങി.
0: 10th ക്ലാസ്? അപ്പം ഇനി വെക്കേഷൻ ഉണ്ടാവില്ല, ഇനി കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ.
2: ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട്.
0: ഓക്കെ, നിങ്ങൾ ഏതൊക്കെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത്? ഒരാള്?
2: ഞാനൊരു പാട്ട്.
0: പാട്ട്?
3: ഞാൻ കുറച്ച് സംസാരിക്കേണ്ട,
0: കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും ഇൻഷാല്ലാ.
3: ഇൻഷാല്ലാ.
0: അല്ല, ഈ സമയത്ത്, ഈ പ്രദോഷ സമയത്തിലുള്ള പ്രാർത്ഥന ചൊല്ലാൻ ആരും മറക്കരുത് എന്ന് ഉറപ്പെടുത്തുകയാണ്. സലാം പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ലൈവിൽ വന്നിട്ടുണ്ട്. അമീറിട്ടി അടുത്തനായിട്ട് കയറാം. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലാം പറഞ്ഞ ആളുകൾ ഷാദിയ ഒറ്റപ്പാലം, ആയിഷ തോട്ടശ്ശേരിയാറ, ആയിഷ തോട്ടശ്ശേരിയാറ രണ്ടുവട്ടം പറഞ്ഞോളൂ, കൂലി കൂടി കിട്ടാനായിരിക്കും അല്ലേ. സഫിയ കെ തിരുരങ്ങാടി, ആയിഷ അങ്ങാടിപ്പുറം, സുബൈദ പുളിക്കൽ, ഇങ്ങനെയുള്ള ആളുകളാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത്. എല്ലാവർക്കും സലാം മടക്കി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് അയക്കുക. അത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ചോദിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. അത് കുസൃതി ചോദ്യം അല്ലേ? കുസൃതി ചോദ്യം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല തോന്നുന്നു അല്ലേ? ഇപ്പോൾ ഉള്ള നമ്മുടെ അമീറട്ടി അടുത്ത നാട്ടുകാരൻ്റെ എഴുത്ത് വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാം ചെയ്യുന്ന നന്മകൾ മറ്റൊരാളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ളതാകരുത്, മറിച്ച് അത് നമ്മുടെ മനസ്സാക്ഷിയോടുള്ള സത്യസന്ധതയാകണം. ലോകം കാണട്ടെ എന്നതിലുപരി റബ്ബിൻ്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ച് മാത്രമാണ് എന്ന ആഗ്രഹത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളാണ് യഥാർത്ഥ നന്മകൾ. പ്രതിഫലം ഇച്ഛിക്കാതെയും പ്രശസ്തി ആഗ്രഹിക്കാതെയും നാം ചെയ്യുന്ന ഓരോ ചെറിയ സഹായവും പ്രപഞ്ചത്തിൻ്റെ താളത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ചെയ്യുന്ന പ്രവൃത്തി ചെറുതായാലും വലുതായാലും അതിൽ സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ മാത്രമേ അത് പുണ്യമായി മാറുകയുള്ളൂ. ഈ പകൽ അവസാനിക്കുമ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ചെറിയൊരു വെളിച്ചമാകാൻ എനിക്ക് സാധിച്ചു എന്ന ആത്മസംതൃപ്തിയോടെ ഈ സായാഹ്നത്തെ നമുക്ക് വരവേൽക്കാം. റബ്ബതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഈ ഒരു പ്രദോഷ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ, അദ്ദേഹാറുൽ മസാ ആരും ചൊല്ലാൻ മറന്നു പോകരുത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും എന്താണ് അമീറിട്ടി അടുത്തനാട്ടുകാര പറഞ്ഞത് നമുക്ക് മനസ്സിലായത്?
1: പറയട്ടെ.
2: നമ്മുടെ ജീവിതത്തിൽ റിയാ
0: വന്നു പോകരുത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവൻ കാണാനോ അവൻ നമ്മളെ കുറിച്ച് പുകഴ്ത്തി പറയാനോ ആകരുത്.
2: നമ്മള് നന്മ ചെയ്യാണ്ട് മറ്റുള്ളവർ കാണാൻ വേണ്ടി ആവരുത്. അതാ നമസ്കരിക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്.
1: പക്ഷെ അത് ഞാൻ ചോദിക്കട്ടെ, നമ്മളത് ഈ സംഗതി റിയാ എന്ന് പറഞ്ഞത് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവല്ലേ? നമ്മൾ എത്ര പിടിച്ചേക്കാൻ നോക്കിയാലും ഈ ഒരു സംഗതി
0: എങ്ങനെയും കടന്നു വരും,
1: എങ്ങനെങ്കിലായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ ഉദാഹരണത്തിൽ ഇപ്പൊ ഞാനൊരു സംഗതി പറയാം. ഇപ്പൊ നമ്മള് യാത്ര പോവാണ്, നമുക്കറിയാം യാത്രയാണ്, ഒരുപാട് പോവാനുണ്ട്. അപ്പൊ നമ്മൾ എന്താക്കുകയാണ്, നിസ്കാരം ഒറ്റക്ക് നിസ്കരിച്ചു, പെട്ടെന്ന് നിസ്കരിച്ചു. ഞാൻ ഒന്നുമല്ല, നമ്മൾ ആ യാത്ര പോകുന്നതിൻ്റെ ഇടയിൽ നമ്മളൊരു പള്ളിയിലാണ് നമസ്കരിക്കുന്നത്, വീട്ടിൽ നിന്നല്ല പള്ളിയിലാണ് നമസ്കരിക്കുന്നത്. അപ്പൊ ആ നിസ്കാരം എന്താവും? അതെ, ഒന്ന് ഒന്ന് അടങ്ങി ഒതുങ്ങി ഭയങ്കര ക്ലിയർ ആയിട്ട് നമസ്കരിക്കാൻ നോക്കും. അപ്പൊ ഈ രണ്ട് സംഗതി തന്നെ നമുക്കൊരു രണ്ട് മുഖമായിട്ട് വരികയാണ് അല്ലേ, ഒരു ദ്വിമുഖം എന്ന് വേണമെങ്കിൽ പറയാം, രണ്ട് മുഖം. പലപ്പോഴും ഈ രണ്ട് മുഖം എന്നുള്ളത് ശരിക്കും ഒരു കപട വിശ്വാസിന്റെ ഒരു ലക്ഷണമാണ്,
2: നിഫാക്ക്,
1: നിഫാക്കാണത്. ഒരു കുറച്ച് ആൾക്കാർ കാണുമ്പോൾ മറ്റ് വേറൊന്ന്, മറ്റൊരാൾക്കാർ കാണുമ്പോൾ വേറൊന്ന്, അതെ വേറൊന്ന്,
2: ചിന്ത വേറൊന്ന്, പ്രവൃത്തി വേറൊന്ന്.
1: അതെ അതെ, യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളൊക്കെ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് പേടിക്കണ്ട, അല്ലെങ്കിൽ പേടിക്കണം ഒരു ഈ ഒരു വിഷയത്തെ എന്ത് ഇരിയ എന്ന് പറയുമ്പോൾ.
2: അപ്പോൾ നിഫാക്കിന്റെ കാര്യം പറയുമ്പം ഖലീഫ ഉമർ റളിയല്ലാഹു വരെ ഹുദൈഫത്തുല്ലമാനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇരിയാന്റെ അതാ നിഫാക്കിന്റെ ലിസ്റ്റിൽ ഞാനുണ്ടോ ചോദിക്കുന്ന ഒരു രംഗം.
3: ഹൃദയത്തിന് നശിപ്പിക്കുന്ന രോഗങ്ങളാണ് നിഫാക്കും ഇരിയാവൊക്കെ.
1: അതെ, നമ്മളിഞ്ഞിപ്പോ എത്ര ഉന്നതിയിലെത്തിട്ടും കാര്യമില്ല, നമ്മൾ പാണ്ഡിത്യത്തിന്റെ കൊടുമുടിയിലെത്തിനും കാര്യമില്ല, ഈ സ്വഭാവം നമ്മളിൽ നിന്ന് പറിച്ചു നടാതെ, ഭയങ്കര വിഷയമാണിത്.
0: മാത്രല്ല ഈ ചിരിയ എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാൽ എന്താറിയോ, ചെറിയ ചിർക്കായിട്ടാണ് നമ്മെ അതിനെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു ചിർക്ക് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ അത് ജീവിതത്തിൽ ഇപ്പോൾ ഈ റമദാൻ മാസം വരുമ്പോൾ ചില ആളുകളെ, എൻ്റെ നാട്ടിലുള്ള ആളുകൾ ഞാൻ നോമ്പോറ്റില്ലേ ഇപ്പം എന്താ വിചാരിക്ക, അല്ലെ എന്റെ ചങ്ങായിമാരെന്താ വിചാരിക്ക,
2: ഒഴുക്കിലാണ്ട് പോകുന്ന ആൾക്കാർ.
0: ഓലിപ്പോ റമദാൻ മാസത്തില് ഓല് നോമ്പ് ഒറ്റ ആൾക്കാരാകുമ്പോ നമ്മളതിൻ്റെ ഇടയിൽ പോയി ചോറ് നയിച്ചാ, ചോറ് കഴിച്ചപ്പോ എന്താ അവസ്ഥ,
3: ബാക്കിയുള്ള ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കണം.
0: ആ അതാണ് അവരപ്പോ ഈ നാടിന്റെ ഒഴുക്കിനനുസരിച്ച് സംസാരിക്കുക, അങ്ങനെയാണ് ആൾക്കാർ. ഇപ്പത് അങ്ങനെയല്ല വേണ്ടത്, നമുക്കൊരു നിലപാട് വേണം, അത് ഒരു മുസ്ലിമിനുണ്ടായിരിക്ക അത് അനിവാര്യമാണ്. സലീമ ഒതുക്കുങ്കൽ സഫിയ കെ തിരുരങ്ങാടി, അല്ല സലീമ ഒതുക്കുങ്ങൽ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി, പിന്നെ ഫൗസിയ കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, അതുപോലെ തന്നെ സലീന തോട്ടശ്ശേരി ആറ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഫിയ കെ തിരുങ്ങാടി പറയാണ്, അസ്സലാം വലൈക്കും, അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ മക്കളുടെ 10-ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി വിജയിക്കു, നല്ല മാർക്കോടുകൂടി വിജയിക്കുമാറാകട്ടെ, നല്ല തോഫിക്കാലം നൽകട്ടെ എന്ന്. അതാണ് ഇവിടെ ഇരുന്നാലുള്ള ഗുണതാണ്, നമ്മുടെ ശ്രോതാക്കളെ അടുക്കൽ നിന്ന് എന്ത് ചെയ്യും, പ്രാർത്ഥനകൾ ലഭിക്കും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുമാറാകട്ടെ പ്രാർത്ഥന. പിന്നെ വലൈക്കും അസ്സലാം. ആ അമീർ ടി അടത്തനാട്ടുകാര ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, റിയാദ് ഓടും തോറും നീളം കൂടുന്ന ഓടുംതോറും നീളം കുറയുന്നത് എന്താണ്? ഓടും തോറും രണ്ട് ഉത്തരങ്ങളുണ്ട്, അപ്പോ ശ്രോതാക്കള് പറയട്ടെ
3: അല്ലേ,
0: ശ്രോതാക്കള് പറയണെങ്കിൽ ഉത്തരം പറയണം. ഓക്കെ, ഓടും തോറും നീളം കുറയുന്നത് എന്താണ്? രണ്ട് ഉത്തരങ്ങളുണ്ട് അല്ലേ, ഇല്ലേ? യെസ്. അപ്പൊ അതെന്ത് ചെയ്യാ, നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യാ, ഉത്തരം അയക്കാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ വായിക്കാണ്, ഓടും തോറും നീളം കുറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ അതാണ്. ഏതായാലും ഇൻഷാല്ല ഇന്ന് നമ്മളെ സാരോപദേശത്തിലേക്ക് പോവാം ഇൻഷാല്ല.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ ജനൽ തുറക്കണ്ട, അതിലൂടെ നന്നായിട്ട് കൊതുകുകൾ വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഡോറ്, ജനൽ ഇതെല്ലാം അടക്കും, കേട്ടനെല്ലാം ക്ലോസ് ചെയ്യും. കാരണം കൊതുക് അകത്ത് കയറിയ പിന്നെ നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇതുപോലെ ചില ഡോറുകൾ നമ്മളെപ്പോഴും അടച്ചു വച്ചേ പറ്റൂ. അതിലൂടെ മാലിന്യങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ കൂടെ പഠിക്കുന്നവരും നമ്മുടെ കുടുംബത്തിലുള്ളവരും എല്ലാവരും നമുക്കുള്ള അറിവും വിജ്ഞാനവും തിരിച്ചറിവും ലക്ഷ്യവും ഒക്കെ ഉള്ളവരായിക്കൊള്ളണമെന്നില്ല. ഉള്ളവരുണ്ടാകാം, അവരിൽ നിന്നൊരുപാട് നന്മകൾ നമുക്ക് കിട്ടും. എന്നാൽ കുറേ പേർ അവർ പഠിച്ച, അവർ ശീലിച്ച, അവരുടെ കൂട്ടുകാർ അവർക്ക് പറഞ്ഞുകൊടുത്ത ദുഷിച്ച കഥകളും ദുഷിച്ച ശീലങ്ങളും മോശപ്പെട്ട കാഴ്ചകളും ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് അതിൻ്റെ ദുരുപയോഗങ്ങളുമൊക്കെ അറിഞ്ഞ് പഠിച്ച് അതിലൂടെ വളരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ വെക്കേഷനുകളൊക്കെ ആകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുപാട് പല നാട്ടിലുള്ള, പല വീട്ടിലുള്ള, പല കോളേജ്, പല സ്കൂളിലുള്ള, അവിടെയൊക്കെ ജീവിച്ച, പല കാഴ്ചകൾ കണ്ട, പലതും അനുഭവിച്ച ആളുകൾ വിരുന്നായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവർ നമ്മുടെ അതിഥികളാണ്, അവർ നമ്മൾ സൽക്കരിക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവരോടൊപ്പം നമ്മൾ സഹവസിക്കണം, അവരോടൊപ്പം നമ്മൾ കളിക്കണം, പഠിക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ അവരിൽ നിന്ന് ഒരിക്കലും നമുക്ക് ദുശീലങ്ങൾ കടന്നുകൂടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ തന്നെയും വെറുതെ ഇരുന്ന് ഫോണും മറ്റൊക്കെ ഉപയോഗിച്ച് വേണ്ടാത്ത ഡോറുകൾ തട്ടി തുറക്കുന്ന അവസ്ഥകളില്ലാതിരിക്കണം. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരവസ്ഥയാണ് അതൊക്കെ. ഇന്നിപ്പോൾ ആളുകൾ ഫോണൊക്കെ ഹാക്ക് ചെയ്ത് പൈസയും മറ്റുമൊക്കെ തട്ടിയെടുക്കുന്ന സാഹചര്യമുണ്ട്. ഫോൺ വിളിക്കുമ്പോൾ തന്നെ അത്തരം വാർണിംഗ് മെസ്സേജുകൾ സർക്കാർ നമുക്ക് നൽകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ചില ഡോറുകൾ, ചില വിൻഡോസ്, അത് എപ്പോഴും ക്ലോസായി കിടക്കേണ്ടത് ക്ലോസായി തന്നെ കിടക്കണം. അത് നമ്മൾ തട്ടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടുകളും ഒക്കെയായിരിക്കും ഉണ്ടാവുക. മോശപ്പെട്ട ഡോറുകളിലൂടെ നമ്മെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ ബന്ധുക്കളായ സുഹൃത്തുക്കളോ അവരോടൊക്കെ നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും ഇത് നമുക്ക് പറ്റില്ല, ഇത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തും, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാവതല്ലോ, നമ്മൾ വിശ്വാസികളല്ലേ, അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ കാണുമ്പോൾ തിരുത്തി കൊടുക്കാനും അവരെ നമ്മൾ ഉൾക്കൊള്ളുന്ന നന്മയിലേക്ക് കൊണ്ടുവരാനും ശ്രദ്ധിക്കുക എന്നല്ലാതെ അപകടകരമായ വഴികളിലൂടെ നമ്മൾ നടക്കാതിരിക്കുക. ഇംഗ്ലീഷിൽ രണ്ടക്ഷരമുണ്ട്, നോ എന്നാണ് അത് വായിക്കുക. ആ നോ എന്ന് നാം പറയേണ്ട പല സന്ദർഭങ്ങളുണ്ട്. മോനെ, നീ കടയിൽ പോയിട്ട് സാധനം വാങ്ങ്, നോ. ബുക്കെടുത്ത് വായിക്ക്, നോ. അങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയല്ല. നമുക്ക് ഉപകാരമുള്ള കാര്യത്തിനാണ് പലപ്പോഴും പലരും നോ പറയാറുള്ളത്. എന്നാൽ നമുക്ക് ഉപദ്രവകരമായ കാര്യത്തിനോടാണ് നമ്മൾ നോ പറയേണ്ടത്. ഇതൊന്ന് വരിച്ചു നോക്ക്, ഇതൊന്ന് തിന്നു നോക്ക്, ഇതൊന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് കാണിക്കാനും ഉപയോഗിക്കാനും വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നമ്മെ എത്തിക്കാനും പലരും ശ്രമിക്കുമ്പോൾ ഉറച്ചു പറയണം നോ. അത് പറ്റില്ല. അതങ്ങനെ ഉറച്ചു പറയാൻ നമുക്ക് പറ്റിയാൽ ലൈഫിൽ നമ്മൾ വിജയിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ആ ഒരു നിലക്ക് അനുവദിച്ച കാര്യങ്ങൾ മാത്രം ആസ്വദിച്ചുകൊണ്ട് അല്ലാഹു കൊട്ടിയടച്ച ഡോറുകളെ തല്ലി തുറക്കാതെ അതിലേക്ക് നമ്മളെ വിളിക്കുന്നവരോട് നോ പറയാനും അവരെ അതിൽ നിന്ന് തിരുത്തുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാല്ലാ നല്ലൊരു അറിവ് തന്നെയാണ് മനോർസലെ നൽകിയത്. ഇതിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്?
3: നമ്മളെ ജീവിതത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യമാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ളത്. അതിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന ചീത്തയായ കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ കടന്നു വരും. അതിനോട് നോ പറയുക, അവരതിൽ നിന്ന് തിരുത്തുക. ഇതാണ് ഇതിൻ്റെ
2: ഇതിൻ്റെ തെറ്റ് കണ്ടാൽ നമുക്ക് കൈകൊണ്ട് ഇതാക്കാൻ പറ്റുകയാണെങ്കിൽ തടുക്കാം, വായോണ്ട് പറയാൻ പറ്റുകയാണെങ്കിൽ അത് വായോണ്ട് പറഞ്ഞ് ഇതാക്കണം, അല്ലെങ്കിൽ മനസ്സുണ്ടെങ്കിലും അത് വെറുക്കണം എന്നുള്ള ഇതുണ്ട്. അപ്പം നമ്മളൊരു തെറ്റ് കാണെങ്കിൽ അത് നമ്മൾ തിരുത്തന്നെ വേണം എന്തായാലും.
0: അപ്പോൾ തിന്മകളായ കാര്യങ്ങൾക്ക് നോ പറയാനും നന്മയായ നല്ല കാര്യങ്ങൾക്ക് യെസ് പറയാനും പഠിക്കണം എന്നാണ്. പക്ഷെ നമ്മുടെ സമൂഹം നേരെ ഉൾട്ടാണ് ഇപ്പോൾ, അല്ലേ? ഞാൻ അധികം കാണാറില്ല തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ചോദ്യേ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല തോന്നുന്നു.
1: വ്യത്യസ്തമായിട്ട് ഉത്തരം വന്നിട്ടുണ്ട്,
0: ഒരുപാട് ഉത്തരം. ചോദ്യതാണ്, ഓടും തോറും ഓടുന്ന ആ ഇത് സമയം നീളം കുറയുന്നതാട്ടോ, കൂടുന്നതല്ല, നീളം കുറയുന്ന ഇതെന്താണ് എന്നുള്ളതാണ് ചോദ്യം. രണ്ട് ഉത്തരങ്ങളുണ്ട്, ഏതെങ്കിലും ഒന്നയച്ചാലും അത് സ്വീകരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഏതായാലും നമ്മൾ കേട്ടതൊക്കെ നല്ല നല്ല ഇതാണ്. ഇനി നമുക്ക് നമ്മുടെ അതിഥികളെ പ്രോഗ്രാമിലേക്ക് കടക്കല്ലേ. ആദ്യം പാട്ടായിക്കോട്ടെ അല്ലേ.
2: നിലയില്ലാത്തൊരു കണ്ണീർ.

0: വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം നമുക്ക് അല്ലേ.
1: അതിന്റെ മുന്നേ ഹംസക്കുട്ടി ഓർ മാനു കാപ്പ്, അൽഹംദുലില്ല, നല്ല ഉപദേശം. ഉമ്മു കുൽസു ചിറമംഗലം പറയുന്നുണ്ട്, ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഉപദേശമാണ് മുനവർ സുലൈ പറഞ്ഞത്. മാഷാല്ലാ ബറക്കല്ലാ ഫീക്ക്. ഉത്തരങ്ങൾ വരുന്നുണ്ട്, നമുക്ക് പറയാം
0: മുഴുവൻ വന്നോട്ടാണെങ്കിൽ
1: വന്നോട്ടെ. അമീരുട്ടി അടുത്തനാട്ടുകാരൻ ജിദ്ദ, ഇദ്ദേഹം പറയാണ്, ജമാഅത്ത് നിസ്കാരങ്ങളിൽ പലപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, തൊട്ടടുത്ത് ചില ആളുകൾ വളരെ ആത്മാർത്ഥമായി ആണെന്ന് തോന്നുമെങ്കിലും പക്ഷെ അവരുടെ വസ്ത്രം നെരിയാണിക്ക് നെരിയാണി മറയുന്ന തരത്തിലുള്ള വസ്ത്രമാകും. വളരെ സങ്കടകരമായ കാര്യമാണ്. പല ആളുകളെയും ഓർമ്മപ്പെടുത്താറുണ്ട്, രണ്ട് മൂന്ന് പേര് വളരെ ധിക്കാരപരമായി പ്രതികരിച്ച അനുഭവങ്ങളും ഉണ്ട്. അള്ളാഹു തിരിച്ചറിവ് നൽകട്ടെ.
0: നിസ്കാരത്തിൽ നമ്മൾ ജമാഅത്ത് സ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
1: ജമാഅത്ത് സ്കരിക്കുമ്പോൾ മാത്രമൊന്നുമല്ല, ജീവിതത്തിലൂടെ നീളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, നമ്മൾ ഈ നിര്യാണിക്ക് താഴെ ഇട്ടിട്ട് ചില ആൾക്കാർ പറയുമ്പോൾ എന്ത് ചെയ്യാം, അതിനിപ്പോൾ എന്താ പ്രശ്നം, ഒരു നിസാരവൽക്കരിക്കുന്ന രൂപത്തിലാണ്. എന്നാ ആൾക്കാർ എന്ത് ചെയ്യും, പള്ളിന്റെ ഉള്ളിൽ കയറുമ്പോ ഉള്ളു കയറ്റി വെക്കും.
0: അങ്ങനെയുണ്ട്,
1: പിന്നെ പള്ളിക്കൊന്ന്
0: ആ കയറ്റി വെക്കൽ കണ്ടാൽ തന്നെ അറിയാം ഇതൊരു
2: താൽക്കാലിക
0: അത് ചിലപ്പോ ഒന്ന് കയറി ഒന്ന് താഴ്ന്നിട്ടേക്കോ. അങ്ങനെ
1: മൊത്തം ഒന്നിച്ചു.
0: ഞാനിപ്പോ ഒരു പള്ളിയിൽ കണ്ടാണ്, അതായത് ഖുതുബക്കാണ്, ഖുതുബന്റെ രണ്ടരക്കാലത്ത് നിസ്കാരം തുടങ്ങണ മുന്നേ ഖത്തീബ് പറയാണ്, മുന്നിലുണ്ടാകുന്ന പേഴ്സ്, ഈ വാച്ച്, ഈ സുജൂദിന്റെ സ്ഥലത്ത് നിങ്ങൾ മാറ്റിവെക്കണമെന്ന്. അപ്പൊ അങ്ങനെ പിന്നെ ഇങ്ങനെ ആലോചിച്ച് എന്താ സംഗതിയാണ്, ശരിക്കും അതൊരു ശ്രദ്ധ തെറ്റിക്കുന്ന സാധനമാണ്. ആലോചിക്കി ചില ആൾക്കാര് എന്താ സംസ്കരിക്കാൻ എന്താവും, കീശയിലുള്ള മൊത്തം എന്തുണ്ടാവും മുന്നിലൂടെ വെക്കും. അതല്ലേ ഇതിന്റെ
2: സ്ക്രീൻ ഇങ്ങനെ ഓൺ ആക്കി വെച്ചിട്ടാണെങ്കിൽ
0: അതെ
2: മറ്റേ ബെല്ലടി നോട്ടിഫിക്കേഷൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ
0: കാണും.
2: അപ്പൊ ഇങ്ങനെ ആലോചിക്കും എന്താണ് പറഞ്ഞത്.
0: പിന്നെ അതേപോലെ വേറൊരു രസമുണ്ട്, വേറെയുള്ള ക്ലാസ്സിൽ സംസാരത്തിൽ പറഞ്ഞ, അതായത് നമ്മളിങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കും, അപ്പൊ ഇവിടെ ഐഫോൺ, നമ്മളുടെ ആൻഡ്രോയിഡ്, അപ്പുറത്തും വേറെ മറ്റേ സാംസങ്
2: അതെ ഫ്ലക്സിങ്
0: അതെ അതാണ്ടാവാ നിസ്കാരം ഫുള്ള് എന്താകും ഫുള്ള് ഈ ഒരു ബാത്തിലാവണ കോലത്തിലേക്ക് മാറും. അപ്പോ ശരിക്കും ഇതും കൂടി പറയണം, ശരിക്കും ഇമാമ് നിൽക്കുമ്പോഴേ ഈ ഒരു വിഷയം കൂടി പറയണം ശരിക്കും. ഈ പേഴ്സും എല്ലാ സംഗതികളും നിസ്കാരത്തിന്റെ സുജൂദിന്റെ സ്ഥലത്ത് വെക്കണത്. ഏതായാലും ഈ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കണ വിഷയം.
1: ചില ആളുകൾ എന്തെയോ ഒതിർത്ത് കഴിഞ്ഞാൽ മുട്ടിന്റെ മേലക്കാണ് കയറ്റി വെക്കും. ഈ ടൈറ്റിലെ പേരൊക്കെയാണ് സുഖാണല്ലോ, അത് കയറ്റി വെക്കണാണ്. അത് കഴിഞ്ഞാല് പള്ളി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ തന്നെ നിര്യാണിക്ക് താഴെ ആകുന്ന ഒരു
0: താൽക്കാലികമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്.
1: ഓക്കെ ഓക്കെ. അസുവ എന്തപ്പോ പാണ്ടിക്കലോ എന്തൊരു അദ്ദേഹം പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാന്, ഓടും തോറും നീളം കുറയുന്നത് എന്താണ്? വേ ഉത്തര അയക്കുക ഇൻഷാല്ലാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഉത്തരം ഞങ്ങളിപ്പോ വായിക്കും.
0: ഒരു മൂന്ന് തവണ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മതി.
1: മതി.
0: പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ ഉറങ്ങിയൊക്കെ എണീച്ചു എന്നെന്താ ചോദ്യം പറഞ്ഞത്.
1: ഏതായാലും ഈ കാര്യങ്ങൾ പിന്നെ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം സെഫ് ശരിയാക്കണ വിഷയാ. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ പറയാനേ പറ്റുള്ളൂ, ഇമാമിങ്ങൾ മറ്റേ ഒരിടത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോ വേറെ വർത്തമാനം പറയുമല്ലേ. പക്ഷെ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ഇപ്പോ പ്രവാചക യുദ്ധത്തിൽ പോലും സൊഫ് ശരിയാക്കാൻ അത്ര പറഞ്ഞിരുന്നു. നമുക്കൊരു പാട്ടറിയാം, എന്താ സവാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അല്ലേ, സൊഫ് ശരിയാക്കിയപ്പോ സൊഫ് ശരിയാകാത്ത പ്രവാചകൻ പള്ളക്ക് കുത്തിയത്, എന്നിട്ട് അതിന് പ്രതികാരം എന്ത് വയറ്റില് ചുംബനം കൊടുത്ത് അങ്ങനെ ഒരു പ്രതികാരം. ഒരു പാട്ടില്ലേ, എനിക്ക് ഓർമ്മയില്ല ആ പാട്ട്, ബദറിൻ രണ്ടാം കണ ആ പാട്ടാന്ന് തോന്നുന്നു.
0: അതിലാണ്
1: തോന്നുന്നു ഉടനെ സവാദിനും ഒരൽപ്പം തെറ്റി, അതായി തന്നെയാണ് ആ പാട്ടിൽ തന്നെയാണ്. എനിക്ക് ഫുള്ളായിട്ട് അറിയില്ല, എനിക്കറിയോ ശ്രോതാക്കൾക്ക് അറിയില്ല. അല്ലെങ്കിൽ ഈ പാട്ട് എന്ത് ചെയ്യോ, നമ്മൾ ശ്രോതാക്കൾക്ക് ഇട്ടുകൊടുക്കുക. ഓരോ മക്കൾക്ക് അറിയില്ല പാട്ട് അറിയണമെങ്കിൽ വോയിസ് ആയിക്കോട്ടെ 85 90 745 845 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കുട്ടികളെ വോയിസ് അയക്കുക. 85 90 745 845 എന്നുള്ള നമ്പറിലേക്ക്. ഇതൊരു നിങ്ങൾക്കൊരു മത്സരം അല്ലേ, ആരെ ഫസ്റ്റ് അയക്കാൻ നോക്കുക ഇൻഷാല്ലാ. ഓക്കെ നമുക്ക് ഉത്തരം പറയാം അല്ലേ, ഞാൻ നീട്ടി വിളിച്ചണ്ട.
0: ഓക്കെ ഉത്തരം പറഞ്ഞു.
1: ഉത്തരം എന്തേനു ശ്രോതാക്കൾ, നമ്മളെ
2: ഗസ്റ്റുകൾ
1: മെഴുകുതിരിയാണ്, പിന്നെ ഒന്ന് പെൻസില്, നമ്മുടെ കടലാസ് പെൻസില്. അത് ഓടുന്തോറും ഇങ്ങനെ ചെറുതായി ചെറുതായി, സ്ലേറ്റ് പെൻസിലാണെങ്കിൽ നമ്മളിങ്ങനെ എഴുതുന്തോറും ചെറുതായി വരില്ലേ, ചോക്കോയിൽ പെടും.

0: ഒരുപാട് ഉത്തരങ്ങളുണ്ട്. പിന്നെ ചൂരൊന്നും ഇതിൽ പെടൂല. ചെറാട്ട, ചെറാട്ട സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. വിളക്ക് തിരി, അതൊക്കെ
1: വിളക്ക് തിരി
0: അത് പരിഗണിക്കാൻ പറ്റുമോ?
1: പരിഗണിച്ചു
0: കൊടുക്ക. ഏതായാലും മെഴുകുതിരി ഉണ്ടല്ലോ ഉത്തരം. മെഴുകുതിരി
1: തിരിഞ്ഞതാണ്.
0: ഓക്കെ, പിന്നെ ക്ലോക്ക് പറഞ്ഞ ആൾക്കാരുണ്ട്, ആയുസ് പറഞ്ഞ ആൾക്കാരുണ്ട്, വഴിദൂരം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ആയുസ് കൂടല്ലേ,
2: ആയുസ്
0: കുറയും. അതും നല്ലൊരു കുഴപ്പമില്ല. ഏതായാലും
1: ഉത്തരത്തിനല്ല പ്രശ്നം, ചോദ്യത്തിന്റെ പ്രശ്നം. ഉത്തരം കുറേ
0: ഒച്ചാണ് ആൾക്കാരുണ്ട്.
1: ഒച്ച്
0: ഒച്ച് ഇല്ല സാധ്യതയില്ല. അല്ലെ, ഇസ്ലാം ഗുൽസു ചിറമംഗലം. പിന്നെ ഒച്ച് ഇവിടെ ശരി ഉത്തരം പറഞ്ഞത് താഹിറ ടി കെ കാസർകോട്, ആയിഷ അങ്ങാടിപ്പുറം. ആയുസ് കൊടുക്കലേ, സ്വീകരിക്കലേ. നഫീസ പി എ താമരശ്ശേരി. പിന്നെ വിളക്ക് തിരി മാഹിർ പർവീസ്. ഓക്കെ, ഇങ്ങനെയുള്ള ആളുകളാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. സൈക്കിളൊന്നും ഒരു ഇതല്ല, സൈക്കിള് അത് നീളത്തിൽ ചൂട്ടലാണ്, അത് ചുരുങ്ങൊന്നുമില്ല. ഇനി അടുത്ത ചോദ്യങ്ങൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, വീണ്ടും അയക്കാം.
1: നിങ്ങളെ കയ്യിലാക്കാണ്ട് ചോദിക്കട്ടോ. ഗസ്റ്റിന്റെ
0: നിങ്ങൾക്ക് ഗസ്റ്റിന്റെ കയ്യിൽ ഉണ്ടോ?
1: സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല.
0: ഇൻഷാല്ലാ നമുക്കേ അടുത്ത ഗസ്റ്റിലേക്ക് പോയാലോ. ഇൻഷാല്ലാ വളരെ കാര്യപ്പെട്ട വാക്കുകൾ അദ്ദേഹത്തിന് നമുക്ക് കേൾക്കാണ്ട് ഇൻഷാല്ലാ പോയി കിടക്കാം.
2: ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സമയത്തെ പറ്റിയാണ്. സമയത്തെ പറ്റി പറയുമ്പോൾ ഒരു ഒരു ദിവസം രാത്രി ഒരു മനുഷ്യന് നല്ല ഇക്കളൊരു പോയിൻ്റ് അടുത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കണം. അപ്പോൾ അവിടെ കുറേ കല്ലുകളുണ്ട്. അപ്പം ഇങ്ങനെ കല്ലിങ്ങനെ കുറേ ഇങ്ങനെ കയറിയാൽ വീണ്ടും കയറുന്ന ഇങ്ങനെ സമയം പോകുന്നവരും അവസാനം ബാക്കി കുറച്ച് കല്ല് ബാക്കിയുണ്ട്. അങ്ങനെ ഉപ്പര് തിരിച്ച് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ മൂപ്പര് വന്ന് നോക്കുമ്പോൾ സൈഡിലുള്ളതൊക്കെ എന്താണ്, ഡയമണ്ടാണ്. അതായത് മൂപ്പര് ഇന്നലെ രാത്രി ഫുള്ള് പോയാലേക്ക് കയറുന്ന കളിക്കണത് ഡയമണ്ടാണ്. അപ്പോഴാണ് മൂപ്പര് മനസ്സിലാക്കണത് മൂപ്പര് വെറുതെ ഇങ്ങനെ മൂപ്പരെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഡയമണ്ട് ഇങ്ങനെ എറിഞ്ഞ് വേസ്റ്റ് ആക്കിയത്. അവസാനം ആകെ ബാക്കി കുറച്ചേ മൂപ്പര് ഇത് മനസ്സിലാക്കും. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ സമയം എന്ന് പറയുന്നത്. നമുക്ക് ഉള്ളപ്പോൾ നമുക്ക് അതിൻ്റെ വരാറില്ല, അവസാനത്തെ സമയത്തേക്കാണ് നമ്മളെന്ത് ദാഗിന് കുറച്ചേ ഉള്ളൂ. ഇത് പണ്ടേ ഞാൻ ഉപയോഗിച്ച് തുടങ്ങേണ്ടത് ഏത് എന്ന് പറയണത്. അതായതിപ്പോൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സമയം. പഠിച്ചവൻ നമ്മളോട് ചോദിക്കുന്ന മനുഷ്യന്മാരുടെ രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്ന പറയുന്നത്, അതായത് നമ്മളെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മൾ എന്തിനു വേണ്ടി ചിലവഴിച്ചതിനെ പറ്റി പഠിച്ചവൻ ചോദിക്കും. സമയത്തെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ചിലവഴിക്കാനാണ് നമ്മൾ ഒരുപാട് ശ്രമിക്കേണ്ടത്. ഒന്നാമത് നമ്മളിപ്പോൾ എല്ലാവരും വെക്കേഷൻ സമയത്ത് കാണല്ലോ. അപ്പോൾ നമ്മളെ സമയം നമുക്ക് വേണമെങ്കിൽ പഠനത്തിനും ഖുർആൻ ഓതാനും നമ്മളെ വല്യപ്പന്മാർക്ക് വല്യമ്മമാർക്കൊക്കെ സഹായം ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കണം. പിന്നെ നമുക്കത് മനസ്സിലാവില്ല, അവർ ഇത്ര ഒരാൾ 60 വയസ്സുവരെ ജീവിക്കുന്നു എന്നാരും പറയില്ലല്ലോ. ഇപ്പം എങ്ങാനും ഒരാൾ 60 വയസ്സേ ജീവിക്കുകയാണെങ്കിൽ അയാൾ ദിവസം 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. ഈ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ 60 വയസ്സേ ജീവിക്കുന്ന ഒരു മനുഷ്യന് മുമ്പേ ജീവിതത്തിൻ്റെ 20 വർഷം ഉറങ്ങാനാണ്. അപ്പോൾ ആ ബാക്കി ആകെ 40 വർഷം മുമ്പേയുള്ളൂ. അപ്പോൾ ഈ 8 മണിക്കൂറൊക്കെ ഉറങ്ങുമ്പോൾ കുറച്ച് ചുരുക്കുക, എണീക്കുക, സ്കിരിക്കുക, ദുആ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഉറങ്ങണ തന്നെ രാവിലെ രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ രാവിലെ എണീച്ച് സുബി സ്കരിക്കാനൊരു നീയത്തുണ്ടെങ്കിൽ 20 വർഷം സ്ട്രെയിറ്റ് കൂലിയാണ് ഇട്ട്. അപ്പം അങ്ങനെ സമയത്തിനെ ഉപയോഗിക്കാനായിട്ട് എല്ലാവരും പഠിക്കണം. സഹാബിമാരൊക്കെ സമയം ഒരിക്കലും പായാക്കിയിരുന്നു. അവരൊക്കെ ദിക്കർ ചൊല്ലുകയും നിസ്കാരത്തിന് വേണ്ടിയും രാത്രി എണീക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ നമ്മളെ സമയം ഈ വെക്കേഷൻ ടൈമിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇത്ര സമയം നമ്മൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മൾ എന്തിനാണ് ചിലവഴിക്കണമെന്നൊക്കെ ശ്രോതാക്കൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോട്ടെ. ഇൻഷാല്ലാ സമയത്തിനെ പറ്റി എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു ഡയമണ്ട് തന്നെയാണത്.
0: സമയം അത്ര വിലപ്പെട്ടൊരു സംഗതി തന്നെയാണ്. സമയം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയാൽ പിന്നെ തിരിച്ചെടു കിട്ടൂല. ഇന്നലെ എന്നൊരു ദിവസം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി, ആ ഇന്നലെ പിന്നെ തിരിച്ചു വരൂല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കഴിഞ്ഞ സെക്കൻഡുകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്. ഒരു സെക്കൻഡ് ഇപ്പോൾ കടന്നുപോയി, അത് തിരിച്ചു കിട്ടൂല. എത്ര നമ്മൾ ശ്രമിച്ചിട്ടും ശ്രമിച്ചാൽ കിട്ടുമോ?
2: ഇല്ല,
0: ഒരിക്കലും തിരിച്ചു കിട്ടൂല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം കഴിഞ്ഞ സെക്കൻഡുകൾ എന്ത് ചെയ്തു, എന്നിട്ട് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കണം. അതുപോലെ തന്നെ എനിക്ക് ഈ വെക്കേഷന് കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ മക്കളും മാതാപിതാക്കളും അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ മക്കളൊക്കെ വീട്ടിലുണ്ടാവുന്ന സമയമാണ്, ഇടക്കിടക്ക് അവരുമായി ഒന്ന് ഷൂറ കൂടുക. ഷൂറ കൂടുക എന്ന് പറയുമ്പോൾ ഒന്ന് കൂടിയിരിക്കുക, എന്നിട്ട് അവരെ സുഖവിവരങ്ങൾ ചോദിച്ച് എന്തൊക്കെയാണ് നമ്മുടെ പ്ലാനുകൾ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കുശല അന്വേഷിച്ച് ഒന്ന് പ്ലാൻ ചെയ്യുക. അപ്പോൾ മക്കൾക്കും ഒരിതുണ്ടാവും, ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊരു ഇതുണ്ടാവും. മാത്രമല്ല നമ്മളെപ്പോഴും മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെ മക്കളോട് പറയും, ഇവിടെ പള്ളിക്കോട് അവിടെ നിന്ന് പറയും, എന്നാ ഇവിടെ പെരിയെന്ന് വാപ്പ പെരിയെന്ന് നിസ്കരിക്കുകയാണെങ്കിൽ മകൻ ചിന്തിക്കും എന്താ
2: ചിന്തിക്കുക,
0: എന്നാ ആട്ടി പറഞ്ഞേക്കുന്നുണ്ട്, എന്നിട്ട് എന്താ വാപ്പ പള്ളിക്കോട്ട് എഴുതും, ഖുറാൻ ചൊല്ല ഖുറാൻ പറയാണെന്ന് ചെയ്യാൻ പറയും. നമ്മൾ അപ്പുറത്ത് മ്യൂസിക്കും കേട്ടിരിക്കുക, സിനിമയും കണ്ടുവത്തിരിക്കുക, മകൻ എന്ത് പറയും, എനിക്ക് മാത്രം ഖുറാൻ ഓതിയാൽ മതിയോ എന്നുള്ള ചിന്ത വരും. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരിക്കലും വീട്ടിൽ രക്ഷിതാക്കൾ പോലീസുകാരാവരുത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മനസ്സിലായോ? അവിടെ കുട്ടികളെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ശകാരിക്കാൻ പറ്റില്ല. ക്രൂരതയോടുകൂടി വർത്തനം, ദേഷ്യം പിടിച്ച്. ഇപ്പോൾ കുട്ടി ഉമ്മാനോട് ചോദിക്കണം, ഉമ്മാൻ്റെ സാധനം എവിടെ, ഈ ഒരു ഇതെവിടെയാണ്, ഞാൻ ഇന്ന സ്ഥലത്താണല്ലോ വെച്ചിരുന്നത് എന്നൊരു ഒരു ഇത്. ഉമ്മ എന്തേലും മെയിൻ്റിലായിരിക്കും പരന്തരത്തിൽ. അപ്പോൾ നമ്മൾ അത് ശാന്തമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത്, കൂടുതലായിട്ട് സംസാരിക്കണം, ദേഷ്യപ്പെട്ട് സംസാരിക്കാറ്റില്ല. അവിടൊക്കെ ഒരു വിനയം കാണിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതാണ് ഒരു മുസ്ലിമിൻ്റെ ലക്ഷണം, യഥാർത്ഥ അടിമ അള്ളാഹിൻ്റെ അടിമയുടെ ലക്ഷണം അതാണ്, വിനയം കാണിച്ചുകൊണ്ട് സംസാരിക്കുക, രക്ഷിതാക്കളിൽ നിന്ന് കളിക്കണം. പക്ഷെ എന്താ അറിയോ, മറിച്ച് നമ്മൾ ദേഷ്യം പിടിച്ചു, എന്തിനും ദേഷ്യം പിടിച്ച് നമ്മൾ സംസാരിച്ചാൽ എന്താ ഉണ്ടാവുക, കുട്ടികൾക്ക് രക്ഷിതാക്കളോട് വെറുപ്പായിരിക്കും ഉണ്ടാവുക. പിന്നെ എപ്പോഴും മക്കളെ ഷോൾഡർ തട്ടിങ്ങനെ സംസാരിക്കുക. ആ സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു തണലും ഒരു ആശ്വാസവും ഉണ്ട്, അത് വല്ലാത്തൊരു തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളെ ഇപ്പോൾ നമ്മുടെ വെക്കേഷൻ സമ്മറൈസ് ക്ലാസ്സുകൾ സി ആർ ഇ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയങ്ങളാണ്, ഇതിലേക്കൊക്കെ മക്കളെ കൃത്യമായിട്ട് തന്നെ എത്തിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇൽമ പഠിക്കണ ഏത് സദസ്സ് നമ്മുടെ ക്ലാസ്സിലുണ്ട്, ഒരുപാട് പ്രോഗ്രാമുകൾ, ആദർശ പ്രയാണം പോലുള്ള സമ്മേളനങ്ങളൊക്കെ നമ്മുടെ നാടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലൊക്കെ ഭാഗവാക്കാകുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
1: ഏതായാലേ നമ്മള് ചോദ്യം ചോദിക്കാൻ പറയുന്നു, ശ്രദ്ധ ചോദ്യം ഉള്ളത്. അപ്പൊ ചോദ്യം
0: വന്നിട്ടുണ്ട്,
1: അപ്പൊ ചോദ്യം ചോദിച്ചിട്ടുള്ളത് നഫീസ പി എ താമരശ്ശേരി, അവരാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടാൽ സുമുഖൻ കുട്ടികളെ കരയിക്കും,
0: അതാ ചോദ്യം,
1: അതാണ് ചോദ്യം.
0: കണ്ടാൽ സുമുഖൻ
1: കുട്ടികളെ കരയിക്കും,
0: കുട്ടികളെ അരിപ്പിക്കുള്ളൂ,
1: എല്ലാരും കരയിക്കും. അതെ, കുട്ടികളെ കരയിക്കും എന്നുള്ളത് ശരിയല്ല. കണ്ടാൽ സുമുഖൻ കുട്ടികളെ എല്ലാരും കരയിക്കും.
0: അതെ,
1: വളരെ ഭംഗിയായിട്ടുള്ള ഒരു സംഗതിയാണ്. ക്ലൂ കൊടുക്കണ്ട, പെട്ടെന്ന് കിട്ടും ക്ലൂ കൊടുത്തു.
0: നിങ്ങൾക്കറിയോ, ഓക്കെ, ഇനി നമ്മൾ അതിഥികൾക്ക് വല്ല പ്രോഗ്രാം ഉണ്ടോ? ഇൻഷാല്ലാ നമുക്കേ പാഠക്കുറിപ്പിലേക്ക് പോകാലോ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. നമ്മൾ പല വ്യക്തികളുടെയും മരണം നേരിട്ട് കണ്ടവരായിരിക്കാം. ഒരുപക്ഷെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ കുടുംബത്തിലുള്ള അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, ഒരുപക്ഷെ നമ്മുടെ കൂടെ പഠിച്ചവർ, കളിച്ചവർ, നമ്മുടെ ഇക്കാക്കന്മാർ, താത്തമാർ, അനിയന്മാർ, അനിയത്തിന്മാർ, ഇങ്ങനെ പല ആളുകളുടെയും മരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ നമ്മുടെ മുമ്പിൽ നിന്നും അവർ മരിച്ചാൽ നമ്മളെല്ലാവരും പിന്നെ അവരെ ബോഡിയെ നമ്മൾ ഒരു ഖബറിൽ കൊണ്ടുപോയി നോർമലി മറ ചെയ്ത് തിരിച്ചു പോയോ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഈ ഖബറിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ഖബർ? ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കൂടി പോയി കിടക്കാനുള്ള ഒരു ഭവനമാണ്, ഒരു വീടാണ് ഖബർ എന്ന് പറഞ്ഞാൽ. മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയാണ്, മാ റഅയ്തു മന്ദറൻ ഖത്തു ഇല്ലൽ ഖബറ അഫ്ദഉ മിൻഹു, ഞാൻ കണ്ട കാഴ്ചയിൽ ഏറ്റവും ഭീതി ഉള്ളത് അത് ഖബറിലെ കാഴ്ചകളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മരിച്ചാൽ ഒരു പക്ഷേ ഇന്ന് രാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ നാളെ വൈകിട്ടോ നമ്മൾ നമ്മുടെ നാട്ടിലുള്ളൊരു ഖബറിലെത്തിച്ചേരും. ആ ഖബറിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റസൂല് കണ്ടതിൽ വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഭീതിയുള്ള കാഴ്ച അത് ഖബറിലെ കാഴ്ചയാണ് എന്ന്. നാം കൃത്യമായി ആ ഖബറിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മൾ ഖബറിൽ നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ രാവിലെയും വൈകുന്നേരവും നമുക്ക് നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശിയാണെങ്കിൽ നമുക്ക് പടച്ചുറപ്പ്, അള്ളാഹുവിൻ്റെ അവിടുത്തെ മലക്കുകൾ സ്വർഗം കാണിച്ചു തരും. നമ്മളെങ്ങാനും നരകത്തിൻ്റെ അവകാശിയാണെങ്കിൽ പടച്ചുറപ്പ് കാക്കുമാറാകട്ടെ, അവർക്ക് രാവിലെയും വൈകുന്നേരവും നരകത്തെ കാണിച്ചു കൊടുക്കുന്ന സഹോദരങ്ങളെ ആലോചിക്കുക. ഇന്ന് നമ്മൾ മരിച്ച് ആ ഖബറിൽ പോയി കിടക്കേണ്ടി വന്നാൽ നമുക്ക് അവിടെ നിന്ന് കാണിച്ചു തരിക സ്വർഗമാണോ അതല്ല നരകമാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ഹാദിഹിൽ ഖുബൂർ മംലൂഅത്തുൻ ദുൽമത്തൻ അലാ അഹ്ലിഹ, തീർച്ചയായും ഈ ഖബറുകൾ അതിൻ്റെ ആൾക്കാർക്ക് ഇരുട്ട് നിറക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് ആ ഖബറിനെ നമ്മൾ, ആ ഖബറിൽ പോയി കിടക്കേണ്ട രംഗം നമ്മൾ കൃത്യമായി ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖബറ് കാണുമ്പോൾ പൊട്ടിപ്പൊട്ടി കരയുമായിരുന്നു നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ബാക്കി സ്വഹാബത്ത് നരകത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങ് കരയണില്ലല്ലോ, പിന്നെ എന്തിനാണ് ഖബറിനെക്കുറിച്ച് പറയുമ്പോൾ മാത്രം താങ്കൾ ഇങ്ങനെ കരയുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കഴിഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഖബർ ആഖിറത്തിൻ്റെ ഒന്നാമത്തെ ഗേഹമാണ്, ആരെങ്കിലും അതിൽ രക്ഷപ്പെട്ടാൽ പിന്നീട് അങ്ങോട്ട് എളുപ്പമാണ്, ആരെങ്കിലും അതിൽ വിജയിച്ചില്ലെങ്കിൽ പരാജയപ്പെട്ടാൽ പിന്നീടങ്ങോട്ടും അതികഠിനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഖബറിൻ്റെ ഭയാനകത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു അറബി കവി പാടിയ പാട്ടായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും, അൽ മൗത്തു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യലൈത ശഇരിയ ബഅദൽ ബാബി ബദ്ദാറു, മരണം അതൊരു കവാടമാണ് വാതിലാണ്, എല്ലാ മനുഷ്യരും ഈ ലോകത്ത് ജനിച്ച ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ആ വാതിലൂടെ പ്രവേശിക്കും. യലൈത ശഇരിയ ബഅദൽ മൗത്തി മദ്ദാറു, മരണമെന്ന കവാടത്തിനു ശേഷം എൻ്റെ വീട് അത് എന്ത് വീടായിരിക്കും? ആ കവി ബാക്കി പറയാണ്, അദാറു ജന്നത്തു ഖുൽദിൻ ഇൻ അമിൽത ബിമാ യുർദിൽ ഇലാഹു വ ഇൻ ഖല്ലഫ്ത ഫന്നാറു, മരണമെന്ന വാതിലിന് ശേഷം നിന്റെ വീട് സുന്ദരമായ ശാശ്വതത്തിൻ്റെ, ഒരു കണ്ണും ഇന്നുവരെ കാണാത്ത, ഒരു കാതും ഇന്നുവരെ കേൾക്കാത്ത, ഒരു മനസ്സിനും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രക്ക് പ്രവിശാലമായ സുന്ദരമായ സ്വർഗമാണ്. എങ്ങനെ? ഇൻ അമിൽത ബിമാ യുർദിൽ ഇലാഹ, നീ പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ, പ്രാവർത്തികമാക്കിയാൽ, വ ഇൻ ഖല്ലഫ്ത ഫന്നാറു, ഇനി എങ്ങാനും നീ അള്ളാഹനെ ധിക്കരിച്ച് പടച്ചറബിൻ്റെ കൽപ്പനകളെ സ്വീകരിക്കാതിരുന്നാൽ നിന്റെ വീട് അത് നരകമായിരിക്കുമെന്നും ആ കവി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു തിരിച്ചറിവോടുകൂടി നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹുദരം നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കും അള്ളാഹു ഖൈറ, ബറക്കല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മളെ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, പ്രത്യേകിച്ച് നമ്മളെ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നതേ, കേൾക്കുന്നതിനേക്കാളേറെ നമ്മളെ മനസ്സിൽ നീറ്റലുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ വിയോഗങ്ങൾ, അവരുടെ ജനാസയെ അനുഗമിക്കുക, അവരുടെ എന്തപ്പോൾ ഖബർസ്ഥാനിൽ അവർ ഖബർ ചെയ്യുന്ന മറമാടുന്ന സമയം വരെ അവിടെ ചെലവഴിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ബോധ്യങ്ങൾ വരും. നമ്മളിപ്പോൾ ഈ ഒരു സംസാരം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ മറന്നു തുടങ്ങും. നേരെ മറിച്ച് നമ്മൾക്ക്, അതുകൊണ്ടാണ് ഉസ്മാൻ അള്ളാഹുവിൻ്റെ ആ സംഭവം പറഞ്ഞത്, ഖബർ കരയുമ്പോൾ കാണുമ്പോൾ കരയാന്നുള്ളത്. എന്നിട്ട് നമുക്ക് അപ്പോൾ ആ ഒരു ചിന്ത മനസ്സിലെപ്പോഴും എന്തുണ്ടാവും, ഉണ്ടാവും മരിച്ചു പോകേണ്ടതാണ്, അവിടെ കിടക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം അപ്പോൾ വരും നമുക്ക്.
0: രണ്ട് രൂപത്തിലുള്ള മരണമാണ് മനുഷ്യന് സംഭവിക്കുക. ഒന്ന് നല്ല മരണം, ചീത്ത മരണം. നല്ല മരണം സംഭവിക്കുന്ന ആൾക്കാർ പറയേ, കുറച്ച് എന്നെ പെട്ടെന്ന് കൊണ്ടുപോകണം എന്നറിയും. മരിക്കുന്ന സമയത്ത് റൂഹ് പിടിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് കൊണ്ടുപോകണം എന്നറിയും. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ, മയ്യത്തിനെ കൂടുതൽ നേരം കടത്താൻ പറ്റില്ല. എന്താ വെച്ചാല് ഓൽക്ക് കിട്ടേണ്ട ആ ഒരു പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആക്കാൻ പറ്റുകയാണെങ്കിൽ അതാ നല്ലത് അല്ലേ? അതല്ലേ. പിന്നെ രണ്ടാമത്തെ മരണം പറഞ്ഞ ചീത്ത മരണം. ഈ ചീത്ത മരണം സംഭവിക്കുമ്പോഴാണ് മനുഷ്യൻ അടങ്ങാറാവുക. മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ കേദിക്കണത് നമ്മളെ അമ്മിപ്പിയും നാട്ടുകാരും അറിയില്ല, പക്ഷെ മലക്കാളും പഠിച്ചവനും കാണും. നമ്മൾ മലക്കാളോട് മലക്കനെ പിടിക്കുമ്പോ പഠിച്ചോനെ പഠിച്ചോനെ പിന്നെ കൊണ്ടോല പഠിച്ചോനെ കുറച്ച് കുറച്ച് ദിവസം ഞാൻ ചെയ്തോളാം റബ്ബേ എന്ന് പറയും. അപ്പൊ അല്ല പറയും ഒരു ഖുറാനായത്തുണ്ട് എന്താ ഖാഇലുഹ, ഇതൊരു വെറും വാക്കാണ്, ഇതവന്റെ അങ്ങനൊരു എനിക്ക് ഒരു ആയത്തുണ്ടല്ലോ അല്ല ഇന്നഹ ഖാഇലുഹ എന്നോ എന്തൊരു ആയത്ത്, എനിക്ക് ആയത്ത് കൃത്യമായിട്ട് അറിയില്ല, അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഇതിൽ പറയാം. അപ്പോ എന്താ അല്ല പറയേ അത് നിന്റെ വെറും വാക്കാണ്, നിനക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട്, അപ്പോ ആ അവസരത്തിൽ നീ ചെയ്തിട്ടില്ല, ഇനിയൊരവസരം നിനക്ക് തരൂല എന്നൊരു ഇത് നമുക്കുണ്ടാവും. അപ്പോൾ മനുഷ്യർ ഖേദിക്കുന്ന വിലപിക്കുന്ന അവസരമാണത് സന്ദർഭം. അപ്പോൾ അത്തരത്തിലുള്ള മരണം വരാതിരിക്കാൻ നമ്മൾ റബ്ബിനടുത്ത് ഓർത്ത് ജീവിക്കേണ്ട വേണം.
2: അവിടെ സമയത്തിൻ്റെ ഇമ്പോർട്ടൻസാണ് പറയണത്. നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ട് ലാസ്റ്റ് സമയത്ത്
4: അവിടെ ഒരു ഹദീസ് ഉണ്ട്, മറ്റേ ഹയാത്തൊക്കെ കബല മൗത്തിക്കാൻ വേണ്ടി തുടങ്ങുന്ന ഒരു ഹദീസ്. അതുപോലെ നിന്റെ മരണം വരുന്ന മുമ്പ് നിന്റെ ജീവിതത്തെ, നിന്റെ ഉപകരണത്തെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ സമ്പത്തിനെ, ഇതിനെല്ലാം നീ എന്താക്കണം, പരലോകത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളൊരു ഇത്. ഇപ്പം നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാം നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പക്ഷെ നരകത്തേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ എടുക്ക പോവാം കബർക്കാണ് പോവാം. ആ കബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആരും അധികം പ്രാർത്ഥിക്കാറ് ഇല്ല, കുറവാണ്. ഇപ്പം
1: നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും വേണ്ട ഒരു പ്രാർത്ഥനയാണ് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്.
0: ആ ആയത്തെ ഇങ്ങനെയാണ്, ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ എന്നൊരു ആയത്തെ വരുന്നത്. അതിൽ പറയുന്നത് വെച്ചാല് ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള കാര്യത്തിൽ എനിക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിയും വിധം എന്ന് മനുഷ്യൻ പറയാം. അപ്പോൾ ഒരിക്കലും ഇല്ല. അപ്പോൾ അള്ളാഹ് പറയണതാണ് എന്താണ്, ഒരിക്കലും ഇല്ല, കല്ല ഒരിക്കലും ഇല്ല. അത് വെറും വാക്കാണ്, അതവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവന് അവരുടെ പിന്നിൽ അവർ ഉയർത്തി നിൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ഒരു മറയുണ്ടായിരിക്കുന്നതാണ് എന്ന് പറയും. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ നല്ല മരണം ഒരുക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, കഠിനമായി ജീവിക്കാൻ പഠിച്ചു ഇസ്ലാം എന്നുള്ള സിമ്പിളാ. നമ്മളത് നിസ്കരിക്കണല്ലോ, യേശു ഒരു മാസം നോമ്പെടുക്കാം, അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമുക്കൊരു ഇതായി തോന്നുന്നത്, പ്രയാസമായി തോന്നുന്നത്.
4: ഈ നെര്യാണിക്കടിയിൽ പാൻറ് ഇടുന്ന കാര്യം പറഞ്ഞപ്പം ബാക്കി എല്ലാവരും ഇങ്ങനെ മോഡേണായിട്ട് മറ്റേ ബാഗ് ജീൻസ് ഇതൊക്കെ ഇട്ട് നടക്കുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ ഒരു സാധാ മെര്യാണിക്കും അല്ലെ പാൻറ് ആയിരിക്കും. നമ്മളെന്ത് വിചാരിക്കും അവർ, അത് ആലോചിച്ചിട്ടാണ് നമ്മൾ എന്താക്കണേ മാറിക്കണേ.
2: അവിടെയാണ് ജനങ്ങളുടെ പ്രശ്നം.
0: ഇപ്പോൾ ഞാൻ ചില വിദ്യാർത്ഥികൾ യുവാക്കൾ, ഞാൻ എന്താ നാടൻ കാക്കള വേഷം ഇട്ടാൽ അല്ലെ, ഞാൻ ഇസ്ലാമിക വേഷം ഇട്ടിരുന്നാൽ എന്താ നാട്ടുകാർ വിചാരിക്കുക എന്ന് വിചാരിച്ചോട്ടുകൊണ്ട് നമ്മൾ വലിയ മോഡലിൽ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് പുട്ടിട്ടില്ലെങ്കിൽ, ഞാൻ കുറച്ച് മയക്കപ്പെട്ടില്ലെങ്കിൽ മറ്റൊരെന്താ വിചാരിക്കാന്ന് പെൺകുട്ടികളുണ്ട്. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യണം, മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. നമ്മളും നമ്മുടെ നിലപാടോട് കൂടി ജീവിക്കണം,
1: മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പാടില്ല,
0: പറ്റില്ല.
4: നമ്മൾ
0: നമുക്ക് വേണ്ടി ജീവിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഈശ്വരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
1: നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു,
0: ആ ചോദിച്ചിരുന്നു, അതിന് ഉത്തരം പറഞ്ഞോളൂ.
1: അപ്പോൾ ഉത്തരം ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത് ലോലിപോപ്പ് മിഠായിയാണ്. യാതൊരു നിലക്കും അതിൻ്റെ ഒരു അയലോക്കത്തൂല എത്താത്ത ഉത്തരമായിപ്പോയി ലോലിപോപ്പ് മിഠായി സംഗതി. നമ്മുടെ ചോദ്യം വളരെ സിമ്പിളായിരുന്നു, അതായത് കണ്ടാൽ വളരെ സുമുഖനാണ്, ലോലിപോപ്പ് നല്ല ചുരുക്കാണ്, പക്ഷെ കുട്ടികളെ കരയിക്കോ, കുട്ടികളെ
2: കരയിപ്പിക്കുണ്ട്
1: മാഷാല്ല പോലെ അങ്ങനെ ചിന്തിച്ചു. ഓക്കെ ഓക്കെ,
0: നമ്മൾ പറഞ്ഞല്ലോ കുട്ടികളെ എല്ലാരും കരയിപ്പിക്കും, നമ്മൾ പറഞ്ഞു.
1: അതെ, അതെല്ലാരും കരയിപ്പിക്കുന്ന നമ്മൾ പറഞ്ഞു. ചോദ്യം ചോദ്യത്തിനുള്ള ഉത്തരം
0: ഇപ്പൊ പറഞ്ഞു, മുട്ടായി തന്നെ പറയാം.
1: ഓക്കെ, ഏതായാലും അതിന്റെ ഉത്തരം എനിക്ക് തോന്നുന്നത്,
0: ഉത്തരം പറഞ്ഞു അറിയാനോ?
1: ഓ, പറഞ്ഞിട്ടുണ്ട്, രണ്ടാള് പറഞ്ഞിട്ടുണ്ട്. ഉമ്മുകുൽസു ചിറമംഗലം, അമീർ ടി എടത്തനാട്ടുകര, അവർ രണ്ടാളും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പച്ചമുളകാണ് ഉത്തരം, പച്ചമുളകാണ് ഉത്തരം, രണ്ട് ആള് ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
0: മുളക് വെച്ചോ?
1: ആ, മുളക് എന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ അമീർ ടി എടത്തനാട്ടുകര കുരുമുളക് എന്ന് ഒരു അതിന്റെ ഫ്രീ ആയിട്ട് അതും എഴുതി വിട്ടിട്ടുണ്ട്.
0: രണ്ടെണ്ണം ഏതെങ്കിലും ഒന്ന് ശരിയായിക്കോട്ടെ.
1: അതെ, ഏതെങ്കിലും ഒന്ന് ശരിയാവണല്ലോ. അതെ, പിന്നെ അദ്ദേഹം നേരത്തെ നമ്മൾ സമയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യായുസ് എന്നത് ഇന്നലെ, ഇന്ന്, നാളെ എന്നീ മൂന്ന് ലളിതമായ വാക്കുകളിൽ കോർത്തു വെച്ചൊരു മാലയാണ്. നല്ലൊരു പോയിന്റ് ആയി അല്ലേ? അല്ലേ, നമ്മളെ ലൈഫ് അങ്ങനെയാണ്, ഇന്നലെ, ഇന്ന്, നാളെ, ഈ ഒരു മൂന്ന് സംഗതിയിലാണ് മനുഷ്യന്റെ ആയുസ്സുള്ളത്. ഇന്നലെ എന്നത് നമ്മുടെ ഓർമ്മകളുടെയും പാഠങ്ങളുടെയും കലവറയാണ്. കടന്നുപോയ അനുഭവങ്ങളും നാം ചെയ്ത തെറ്റുകളും അതിലെ തിരുത്തലുകളുമാണ് ഇന്നത്തെ നമ്മളെ രൂപപ്പെടുത്തിയത്. ഭയങ്കര സംഭവം, മാഷാല്ലാ. ഇന്ന് എന്നത് നമ്മുടെ കൈവശമുള്ള ഏക യാഥാർത്ഥ്യമാണ്. ഈ നിമിഷത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളും പുലർത്തുന്ന സ്നേഹവുമാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. നാളെ എന്നത് പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ലോകമാണ്. വളരെ ട്രൂ. അത് നമ്മിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അത് അജ്ഞാതമാണെങ്കിലും മുന്നോട്ട് നീങ്ങാനുള്ള പ്രചോദനം നൽകുന്നത് ആ പ്രതീക്ഷകളാണ്. ഭയങ്കര പോയിന്റാ. എത്ര എന്താ ജീവിതം പ്രതിസന്ധിയിലായിട്ടുള്ള ആളും പ്രതീക്ഷ ഉണ്ട് ജീവിതത്തിൽ, നല്ല നാള് വരുന്നുള്ള ഒരു ഒരു ഹോപ്പ്. ആ ഹോപ്പിലാണ് പിന്നെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് എത്ര പാരലൈസ്ഡ് ആയിട്ട് ബെഡ്മേ കിടന്നൊരാളും ആലോചിക്കണം എന്താണ്, എപ്പോഴെങ്കിലും വണ്ടേ എനിക്ക് ഒരു ഒരു ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവും, ഒന്നല്ലെങ്കിൽ ദുനിയ അല്ലെങ്കിൽ ആഹ്റ. ആ ഒരു പ്രതീക്ഷ, അതൊരു ഹോപ്പാണ്, ആ ഒരു പ്രതീക്ഷ. അതാണ് നാളെ എന്ന് പറഞ്ഞ സംഗതിയിലെ നമ്മളെ ജീവിക്കാൻ എന്താക്കുന്നത്, പ്രചോദനം നൽകുന്ന ഒരു സംഗതി അതാണ്. അതുപോലെ തന്നെ അത് നമ്മിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല. അതായത് നാളെ നമ്മിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ എന്തില്ല, ഒരു ഉറപ്പുമില്ല. അത് അജ്ഞാതമാണെങ്കിലും മുന്നോട്ട് നീങ്ങാനുള്ള പ്രചോദനം നൽകുന്ന ആ പ്രതീക്ഷകളാണ്. ചുരുക്കത്തിൽ, ഇന്നലെയെ നന്ദിയോടെ സ്മരിച്ചും ഇന്നിൽ ജീവിച്ചും നാളെയെ പ്രത്യാശയോടെ കാത്തിരുന്നും വേണം ഓരോ മനുഷ്യനും തന്റെ ആയുസ് പൂർത്തിയാക്കാൻ. ബാറക്കല്ലാഹു ഫീക്. അതെ, നമ്മൾ പറഞ്ഞ സംഗതികളിലൊക്കെ വളരെ ലളിതമായിട്ട് അദ്ദേഹം എന്താക്കി, മനോഹരമായിട്ട് വിവരിച്ചു. ഇന്ന്, ഇന്നലെ, നാളെ എന്നുള്ള മൂന്ന് കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നല്ല അടിപൊളിയായി. മൂപ്പര് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതെ, നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ചില സംഗതികൾ മൂപ്പര് വളരെ ലളിതമായിട്ട് പറഞ്ഞു തരും. നമ്മളിപ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി പറഞ്ഞ സംഗതി മൂപ്പര് വളരെ സിമ്പിളായിട്ട് എന്താക്കി, ഒരു എഴുത്തിലൂടെ നമുക്ക് കൺവേ ചെയ്തു. ഏതായാലും ചില ആൾക്കാർ ഇപ്പൊ സലാം പറഞ്ഞിട്ടുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പേര് വായിച്ചോളി.
1: അത് മഹനാസ് ഗഫൂർ പാലത്തിങ്കൽ.
0: വെക്കേഷനാണേ.
1: അതാണ്. പിന്നെ ഖാജ ഹുസൈൻ എന്താണ്, തിരുവൽമല.
0: പുതിയ ആൾക്കാരാണല്ലോ.
1: മാഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പിന്നെ എന്തറിയോ, ഈ പീസ് റേഡിയോന്റെ ഓരോ സംരംഭങ്ങളെ നമ്മൾ നമ്മുടെ നാട്ടില് അത് പബ്ലിക് ചെയ്യണം, എന്താ പ്രചരിപ്പിക്കണം,
1: പബ്ലിസിറ്റി
0: കൊടുക്കണം. അപ്പൊ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം, ഞാന് ഇങ്ങനെ പീസ് റേഡിയോ ഈവനിലേ ഉണ്ടായില്ല, അല്ലെങ്കിൽ പീസ് റേഡിയോയിൽ ഇന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതൊന്ന് കേട്ടോക്കൊണ്ട്, നല്ല പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഓലെ കൊണ്ട് കേൾപ്പിച്ച് അവർക്ക് അതിലൊരു സ്ട്രൈക്ക് കുടുങ്ങിയാൽ, അതിൽ മാറ്റം അവർക്ക് സംഭവിച്ചാൽ പ്രതിഫലം ആർക്കാ? ആ പറഞ്ഞ ആൾക്കും നമുക്കും കിട്ടും,
1: പിന്നെ
0: പ്രവർത്തിച്ച ആൾക്കാർക്ക് പഴയ എല്ലാവർക്കും കിട്ടും. അപ്പോ അതാ പറഞ്ഞത്, നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താല്.
1: എന്നോട് ചില ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതായത് പീസ് റേഡിയോനെ ചില ആൾക്കാർ പരിചയപ്പെടുന്ന തന്നെ ഈവനിംഗ് ലീവിലൂടെയാണ്. ചില ആൾക്കാർ എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഈവനിംഗ് ലീവ് നമ്മൾ മുടങ്ങാതെ കേൾക്കും. ചില ആൾക്കാർ നമ്മളിപ്പോൾ ഈവനിംഗ് ലീവിൽ ഇപ്പം ഇങ്ങനെ ഇടപഴകുന്ന ആളുകളുടെ ഉപരി ചില ആൾക്കാർ എന്താവും, സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പ്രതികരിക്കാത്ത ആൾക്കാർ,
0: ഫീഡ്ബാക്കിൽ വരാത്ത ആൾക്കാർ,
1: ഫീഡ്ബാക്കിന്റെ നിൽക്കുന്ന ആൾക്കാർ,
0: കേൾക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്.
1: അതെ, കേൾക്കും, വെറുതെ ഇങ്ങനെ കേൾക്കും, കേൾക്കുന്ന ആൾക്കാർ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ചില ഒന്ന് രണ്ട് ആൾക്കാരോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു എന്ന വിഷയം, നമ്മൾ കേൾക്കുന്നതാണ് ഈവനിംഗ് ലീവ് എന്നൊക്കെ. അപ്പൊ നമുക്ക് വളരെ സന്തോഷമായി.
0: നമ്മൾ ചെല്ലുമ്പോൾ
1: അതെ, എന്തായാലും ഇതൊരു ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു
0: ഈവനിംഗ് ലീവ് മാത്രല്ല കേട്ടോ, ഇഷ്ടംപോലെ അലിജാബ, അതുപോലെ അലിജാബക്ക് ഒരുപാട് അല്ലേ അറിവുകൾ നമുക്ക് നൽകുന്ന കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ തിരുനബിയോടൊപ്പം ഖുർആൻ പാഠങ്ങൾ, ആരോഗ്യചിന്ത, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടം പോലെ പഠിക്കാണ്ട് ഇതിൽ.
1: അതെ, അടുത്തതേ ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള ചോദ്യമാണ്. അത് കോഴിക്കോടിലെ ഒളവണ്ണയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മൈമൂന ഒളവണ്ണ
0: പുതിയ ആളാണല്ലോ.
1: ഞാൻ ഇതിനു മുന്നേ കണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്റെ ചോദ്യം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കയ്യില്ല പക്ഷെ അടിക്കും, കാലില്ല പക്ഷെ ഓടും, അതെന്താണ്? കയ്യില്ല പക്ഷെ അടിക്കും, കാലില്ല പക്ഷെ ഓടും. കണ്ടോളിട്ടോ, നമുക്ക് ഉത്തരം പറയണം. അതെ, കയ്യില്ല പക്ഷെ അടിക്കും, കാലില്ല പക്ഷെ ഓടും, അതെന്താണ് എന്നുള്ളതാണ് ചോദ്യം.
0: അപ്പോൾ ഉത്തരം ശ്രോതാക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ അത് നമ്മൾ
1: അതെ ഉത്തരം പെട്ടെന്ന് വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്.
0: വളരെ
1: സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഞാൻ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒന്ന് തിങ്ക് ചെയ്താൽ കിട്ടേണ്ട ഒരു സംഗതിയാണ്. നമ്മളെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു സംഗതിയാണ് റൂമിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ എങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മളത് കൊണ്ടു കിടക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ആ ഒരു സംഗതി ഉണ്ടാവും. ഇതില്ലെങ്കിൽ എന്താ വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. അതായത് ഓ ഉത്തരം പറഞ്ഞു ഉത്തരം വന്നു അമ്മക്കറിയാത്ത വെക്കണ്ട, ഇവിടെ ഉത്തരം ഒരുപാട് ആൾക്കാരുണ്ട്. അതെ അതായത് പിന്നെ ചില ആൾക്കാര് സലാം പറഞ്ഞ് ഇപ്പോഴും ഇങ്ങനെ
0: വന്നുകൊണ്ട്.
1: ഹംസക്കുട്ടി, സൽമാന്,
0: കാപ്പിലാണ് ഹംസക്കുട്ടി
1: അല്ലേ? കാപ്പിലല്ലേ, നമ്മളെ നാട്ടിലാണല്ലോ. ഹംസക്കുട്ടിക്കാക്ക സ്വയം ഒന്ന് പരിചയപ്പെടുത്തി, എവിടെയാണ്? വെട്ടത്തൂർ കാപ്പല്ലേ. ഏതായാലും ഉത്തരങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചോദിച്ച പാടുന്ന ചില ആൾക്കാർ ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് ഉത്തരം പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നണേ ഈ വിഷയത്തിൽ നമ്മൾ ന്യൂജിയൻ എന്ന് പറയുന്നത് ഭയങ്കര പോക്കാണ് കേട്ടോ. ഈ കുസൃതി ഈ ചോദ്യങ്ങൾ കടങ്കഥ വിഷയത്തിലേക്ക്
0: എന്തറിയോ, ഇപ്പോഴത്തെ കുസൃതി ചോദ്യം അല്ലാതെ നമ്മളെ ഇതിലില്ല. പഞ്ചന ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ.
1: അതെ അതെ അതെ,
0: അതൊരു കാര്യമുണ്ട്.
1: ചോദ്യം ഒന്നും
4: ചോദിക്കാം,
1: വീട്ടിലുണ്ടെങ്കിൽ നല്ല രസം.
0: പണ്ടത്തെ കാലത്ത് കടങ്കഥ, അതുപോലെ തന്നെ പഴഞ്ചൊല്ല്, അതുപോലെ തന്നെ ഈ കുസൃതി ചോദ്യങ്ങൾ, ഇതൊക്കെ ഒരു തരംഗമായിരുന്നു.
1: അതെ, വെള്ളിപ്പമാരുടെ ഒക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു നാലഞ്ച്
0: പഴഞ്ചൊല്ലൊക്കെ
1: വന്നു പോയിട്ടുണ്ടാവും. അപ്പോഴേ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. കയ്യില്ല പക്ഷെ അടിക്കും, കാലില്ല പക്ഷെ ഓടും, അതെന്താണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരങ്ങൾ ഇങ്ങനെ വന്നോട്ടുണ്ട്, എല്ലാവരും ഒന്ന് അയച്ചോട്ടെ, നമുക്ക് ഉത്തരം പറയാം. അപ്പോഴേ യഥാർത്ഥത്തിൽ പല ഉത്തരങ്ങളും വരും. ഈ കടങ്കഥൻ്റെ പ്രത്യേകതയാണ്, കാരണം ഒരു വകുപ്പിലല്ല ചിന്തിക്കുക, എല്ലാവരും പല തരത്തിൽ ഇതിനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ പല തരത്തിലുള്ള കോമഡികളായിട്ടുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ. അതെ അതെ അതെ, ലോലിപോപ്പ് സംഗതി ഒരു ഉത്തരമാണ് ഒരു വശത്തുനിന്ന് ചിന്തിക്കുമ്പോൾ. പക്ഷെ ഒരു വശത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ യഥാർത്ഥ ഉത്തരം അതല്ല. അതെ, അപ്പൊ അങ്ങനെ ഉണ്ട് ഈ കടങ്കഥൻ്റെ ഇതിനൊക്കെ പ്രത്യേകത. യഥാർത്ഥത്തിലെ ഈ പഴയ സംഗതികളോട് പൊതുവെ നമ്മുടെ നിലപാടുകൾ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ പാട്ട്, പാട്ടുകൾ പൊതുവെ എന്താണ് ഇപ്പൊ പഴയതും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഒരു ട്രെൻഡാണ്, ഒരു കത്തലാണ് ശരിക്കും. പിന്നെ വസ്ത്രം, പഴയ കാലത്തുള്ള ഒരു മോഡലല്ല ഇപ്പോഴത്തെ കൾച്ചറും ഒക്കെ വ്യത്യാസപ്പെട്ടു. അതുപോലെ തന്നെയാണ് കളികൾ, പലതരം കളികൾ പണ്ടുണ്ടായിരുന്നു, ഇന്നതെന്താണ് ഇല്ല, ആർക്കും അറിയില്ല. ആ ഒരുപാട് കളി, നമുക്ക് തന്നെ പേരറിയാത്ത കളികൾ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ കോട്ടി കളിക്കുക അല്ലെ, ഗോലി കളിക്കുക പണ്ടത്തെ കാലത്ത് വളരെ സുലഭമായിട്ട് എല്ലാ കാലത്തും ഒന്നുമില്ലാതെ കളിക്കുന്ന കളിയായിരുന്നു ഈ ഗോട്ടി കളി, ഗോലിക്കളി,
0: സാറ്റ് കളി.
1: ആ സാറ്റ് കളി, സാറ്റ് കളിയൊക്കെ പിന്നെയും കോമൺ ആയിട്ട് കുട്ടികൾ കളിക്കുമ്പോഴും.
2: കൊത്തക്കല്ല്,
1: ആ കൊത്തക്കല്ല് എന്ന് പറഞ്ഞ കളി. പിന്നെ അതുപോലെ തന്നെ കക്ക്
0: പണ്ടൊരു തരംഗമായിരുന്നു.
1: പിന്നെ പാറമ്മത്തോണ്ടി കളിച്ചണ, പാറമ്മത്തോണ്ടി എന്ന് പറഞ്ഞ ഗെയിമില്ല, ഒരു വടി ഉണ്ടാവില്ല,
0: കുട്ടിയും കോലുക,
1: കുട്ടിയും കോലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈർക്കിളി കൊണ്ട് വെച്ച്
2: കളിക്കണേ.
1: പല നാട്ടിലും പല പേര് പറയട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കളികളും എന്താണ് അപ്രതീക്ഷിതമായിട്ട്. ഇന്ന് ആളുകൾക്ക് ആകെ ക്രിക്കറ്റ്, ഫുട്ബോള്, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതും കളിക്കാത്തവരുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും ക്രിക്കറ്റ് കളിക്കണോ ഫുട്ബോൾ കളിക്കണ ഗ്രൗണ്ടുകളൊന്നും ഇല്ല.
0: ഒക്കെ എന്തറിയോ, ഈ ഒരു സാധനം വന്നപ്പോ, ഈ ഒരു ചെറിയ ഈ പലക വന്നപ്പോ, ഈ മൊബൈൽ സാധനം വന്നപ്പോ എന്ത് ചെയ്തു, ഒക്കെ ഇപ്പൊ ചെറിയ കുട്ടികള്, ചെറിയ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇത് വേണം. ഇതൊക്കെ ഉണ്ടാവുമ്പോ എന്തറിയോ, കുട്ടികളെ പഠനത്തെ നല്ല ബാധിക്കൂട്ടോ. അത് നമ്മൾ പറഞ്ഞല്ല, നിരീക്ഷകർ പറഞ്ഞാണ്. ഉറക്കം ഉണ്ടാവില്ല കുട്ടിക്ക്, അത് സത്യാണ്. പിന്നെ പല എന്താ പറയാ, ശ്രദ്ധ ഉണ്ടാവില്ല, ആകെ ഇതാവും.
4: ഇപ്പൊ
0: ഉണ്ടാവണ കാഴ്ച എന്തറിയോ, ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വന്നിരിക്കുകയാണ്, ഗസ്റ്റിനെ ശ്രദ്ധിക്കൂല,
4: റൂമില്
0: ഇങ്ങനെ ഇങ്ങനെ. പിന്നെ ഗസ്റ്റിന്റെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ കൂട്ടിയാണ് എന്ത് ചെയ്യും, കളിക്കല്ല ചെയ്യാ, മൊബൈലിന്മേ കാർട്ടൂൺ കണ്ട് കുത്തിരിക്ക. ഇങ്ങനെ
1: പണ്ട് നമ്മള് ഇപ്പൊ വെക്കേഷൻ ആവാന്ന് പറഞ്ഞത് തന്നെ വളരെ രസമായിരുന്നു. നമ്മളൊരു വലിയൊരു തൊടുവോ എന്തേ ഉണ്ടാവും, അവിടെ കുറെ മാങ്ങ ഉണ്ടാവും, പുളി ഉണ്ടാവും, അതിന് മാങ്ങ കറിയാ, പുളി ചെലപ്പോ നമ്മളെ തൊടുന്നാവൂലേ, നമ്മളെ സ്വന്തം തൊടുന്നാവൂല. അതെന്താക്കും, അത് കല്ലെടുത്ത് എറിയും, മാങ്ങ പൊറുക്കും, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിക്കാണ്ട് ഉപ്പിരുമ്പി തിന്നും. ഇതിലൊക്കെ ഒരു അരം കണ്ടെത്തിയൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ ഒരു ഒരു കൂട്ടം കൂടെയുള്ള അവസരം ഉണ്ടായി കഴിഞ്ഞാൽ എന്താക്കും, വൈഫൈ ഓണാക്കെ, ഹോട്ട്സ്പോട്ട് ഓണാക്കെ,
0: എന്നിട്ട്
1: ഗെയിമുകൾ വെച്ച്
2: പഠിച്ചു പറഞ്ഞു. മനുഷ്യന്മാർക്ക് അന്ത്യനാളിനെ പറ്റി പറഞ്ഞിട്ടും ഓലൊക്കെ എന്തോ വലിയൊരു അശ്രദ്ധയിലാണ്.
0: ഇതെന്തറിയോ, ഈ ഗെയിമൊക്കെ പറയുമ്പോ സത്യം പറഞ്ഞാല് സമയത്തെ കൊല്ലലാണ്, അള്ളാന്റെ അനുഗ്രഹത്തെ നശിപ്പിക്കാണ്. അള്ളാന്റെ അനുഗ്രഹത്തെ നശിപ്പിക്കാന്ന് പറയുമ്പോ അത് ഹലാലാവോ,
2: ആരോഗ്യവും
0: അത് ഹലാലാവോ?
1: അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്,
0: അഭിപ്രായങ്ങളുണ്ട്.
1: വിനോദങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില ഗെയിമുകൾ പറ്റും എന്ന് പറഞ്ഞവരുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്തായാലും അള്ളാഹ് അഥവാ അള്ളാഹുഅലം,
0: അതിന്റെ ഒരു ഫത്വയും നമുക്കറിയില്ല.
1: സമയം കൊല്ലണം ഒന്നും പറ്റൂല,
0: ഒന്നും പറ്റൂല. നമ്മള് നമ്മളെ യുക്തിക്ക് ചിന്തിക്കുക, പണ്ഡിതന്മാര് ക്ലാസുകൾ കേൾക്കുക, പഠിക്കുക,
2: വെറുതെ വെറുതെ കുത്തിരിക്കാനും പോലും പറ്റൂല, ഒന്നും ചെയ്യാണ്ട് വെറുതെ
4: സമയം. അത്
1: അതെ, ഇപ്പൊ വേണ്ട, നമ്മള് വാട്സപ്പിൽ ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇടയ്ക്ക് നോക്കും ആരൊക്കെ വിളിച്ചു, ആരൊക്കെ മെസ്സേജ് അയച്ചു,
0: വെറുതെ ഇപ്പൊ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇടയ്ക്ക് നോക്കും.
1: അത് അത് ഒരു ഒരു
0: ഫീലായി പോയി.
1: ആ ഒരു ഒരു ഒരു എന്തിന്റെ ഇതിലുള്ളിൽ നമ്മള് ട്രാപ്പായോ, ട്രാപ്പായോ.
0: ആ ഒരു സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നമുക്ക് മനസ്സ് കൊടുക്കണം, മനസ്സ് വരുന്നില്ല ചില സമയങ്ങളിൽ.
2: ഫോണൊക്കെ ഒഴിവാക്കിട്ടൊന്ന് പള്ളിയിലൊന്ന് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുക.
0: ആ ശരിയാണ്. പക്ഷെ എന്തറിയോ, ചില ആളുകൾക്ക് അതിന് കഴിയില്ല. അപ്പൊ എന്തോ ഈ സൈക്കോളജിക്ക് പറയുന്നത് എന്താച്ചാല് 21 ദിവസം വിട്ടു നിൽക്കാന്നാണ്. അപ്പോ ഏകദേശം അവര് അഡിക്ഷൻ അത് മാറും എന്നൊക്കെ പറയുന്നുണ്ട്.
2: ഒരു ഹാബിറ്റ് നമ്മളിൽ നിന്ന് മാറണമെങ്കിൽ 21 ദിവസം എടുക്കും.
0: 21 കൊണ്ട് കഴിഞ്ഞെങ്കിൽ ഇരട്ടി ആക്കുക, 42 ആക്കുക എന്നാണ്.
4: ശരിക്കും നമുക്ക് നന്മയാറ്റല്ലോ
0: ഫോണ് എന്ന സംഗതി. എന്തറിയോ,
4: ഒറ്റ ടാപ്പിന് മറ്റേ
0: നല്ലതും ഉണ്ട് ചീത്തതും ഉണ്ട്, 2 രൂപ ഉപയോഗിക്കുക.
2: ഇപ്പോഴത്തെ പണ്ടുകാർക്ക് ഫോണിൽ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കുന്ന ഫോണിൽ നല്ല പഠിക്കാം, അങ്ങനെ ഫോണിൽ PDF ഡൗൺലോഡ് ആക്കി ബുക്കുകളൊക്കെ ഒറ്റ തോന്നുന്നു പോലെ ഒറ്റ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകും. അങ്ങനെ അശ്രദ്ധ ഈ സാധനത്തിനുണ്ട്.
0: അങ്ങനെ ഒരു ഇതുണ്ട്.
1: ഏതായാലും ചില ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു പോവാൻ വേണ്ടി സലാം
0: പറഞ്ഞിട്ടുണ്ട്.
1: സുരേഖ തിരുവാലി വന്നിക്കണോ, ഇനി പോവാൻ വേണ്ടിയുള്ള സലാം അറിയില്ല. ഏതായാലും നമ്മളെ ഈവനിംഗ് ലൈവ് അവസാനിക്കുകയാണ്. ഏതായാലും നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, അതിന് ഉത്തരം കൂടി പറയാം. അതായത് കയ്യില്ല പക്ഷെ അടിക്കും, കാലില്ല പക്ഷെ ഓടും.
0: എന്താ ഉത്തരം?
1: ഉത്തരണ്ടോ അമീനെ? ഉത്തരണ്ടോ? ഇല്ല. ഗസ്റ്റിനെ ഉത്തരണ്ടോ?
2: ഇല്ല.
1: ഉത്തരണ്ടോ?
4: സമയം.
1: ഓക്കെ, ക്ലോക്ക്. അതെ, ഉത്തരം ക്ലോക്കാണ്.
0: ക്ലോക്കാണല്ലേ?
1: ഓക്കെ, ക്ലോക്കാണ്. ചിന്തിച്ച ചിലപ്പോ അതിന്റെ ഒരു ആ ഒരു എന്താ സംഗതി എന്റെ. അതെ, അത് മാഹിർ പർവീസാണ് ആദ്യം ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ബ്ലോക്ക് എനിക്ക് തോന്നുന്നു അവര് കടങ്കഥ ചോദിച്ച സമയത്തൊക്കെ മാഷാല്ലാ ഉത്തരം സ്പോട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ അമീർടെ അടുത്ത നാട്ടുകാരാ
0: കിട്ടിയോ?
1: ആ ബ്ലോക്ക് പറഞ്ഞിട്ടുണ്ട്. മാഹിർ പർവീസിന് ടൈം പീസ് എന്ന് പറഞ്ഞിട്ട്, ഏകദേശം അതെ സെയിം
0: ടൈം പീസ് ശരിയാണ്.
1: തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. തയ്യൽ മെഷീൻ,
0: തയ്യൽ മെഷീൻ
1: അടിക്കുന്നൊക്കെ
0: പറഞ്ഞപ്പോ
1: അല്ല അല്ല അല്ല അല്ല റഫീഖനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇല്ല. പിന്നെ ബോള് പറഞ്ഞവരുണ്ട്, തീവണ്ടി പറഞ്ഞവരുണ്ട്. ഖാജ ഹുസൈൻ പറഞ്ഞു ഉത്തരം ശരിയാക്കി. റിസ്റ്റ് വാച്ച് സൽമാൻ, റിസ്റ്റ്
2: വാച്ച്.
1: പിന്നെ ചൂല്, ചൂലിനോട് പ്രത്യേക താല്പര്യം. നഫീസ പിയ താമരശ്ശേരി,
0: ചിന്തിക്കണേ
1: അതെ. നമ്മളെ ഖാജ ഹുസൈൻ അവരെ പറയുന്നുണ്ട് മോർണിംഗ് ലൈവില് വരാറുണ്ട്, ഈവനിംഗ് ലൈവില് ഇന്ന് ആദ്യമാണ് പങ്കെടുക്കുന്നത്. അപ്പൊ ഇൻഷാല്ലാ ഇനി ഒന്ന് പങ്കെടുക്കാൻ
0: നോക്കാം.
1: അതെ, നമ്മളെ അംസക്കുട്ടി അവര് പറയുന്നുണ്ട് കാപ്പ് വെട്ടത്തൂർ തന്നെയാണ് വീട് എന്ന്. നമ്മൾ ചോദിച്ചിരുന്നു കാപ്പ് വെട്ടത്തൂരാണോ വീട് എന്നുള്ളത്. അപ്പൊ ഏതായാലും സന്തോഷം, ഒരുപാട് രസകരമായിട്ടുള്ള ചർച്ചകളിലൂടെ നമ്മൾ പോയി, ഒരുപാട് കടങ്കഥകളും ചോദ്യങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് വളരെ ഉഷാറായി. ഏതായാലും ഇൻഷാല്ലാ നമ്മുടെ ഈവനിംഗ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം മുഖം ഗ്രീൻ വാലി
0: ക്യാമ്പസിൽ, ഗ്രീൻ വാലി പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: അനൂസ് മഞ്ചേരി,
4: അമീൻ
2: ഐഹാം.
0: ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് ഇനിയും ഒരുപാട് ഇവനിംഗ് ലൈവുകളുണ്ട്, അതിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്തൊരു യൂണിലയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

പീസ് റേഡിയോ സ്വരം മരുപരപ്പിലെ എന്നാരംഭിക്കുന്ന ഗാനം ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ത്യാഗ സ്മരണകൾ അയവിറക്കുന്ന ഈ ഗാനം പീസ് റേഡിയോ സ്വരത്തിലൂടെ നമുക്ക് കേൾക്കാം.

0: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: ജനാബ് കെ എം മൗലവി സാഹിബിനെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെയാണ് ഓർമ്മ എന്ന ഈ പ്രോഗ്രാം നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ഓർമ്മയിൽ വായിച്ചു കേൾപ്പിക്കുന്നത് നസ്രുള്ള സ്വലാഹി, ഒപ്പം സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു, പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു ഭാഗം ഇൻഷാ അല്ലാ നമ്മൾ കേൾക്കുകയാണ്. കെ എം മൗലവി സാമൂഹിക പരിഷ്കരണ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കൈകാര്യകർത്തത്തിന് കീഴിൽ സമുദായത്തിലുണ്ടാക്കി തീർത്ത മാറ്റങ്ങളെയും ആ മാറ്റങ്ങളിൽ പിന്നീടുണ്ടാക്കിയ അലയൊലികളെയുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മദ്രസയും ഓർഫനേജും അനുബന്ധ സ്ഥാപനങ്ങൾക്കും പുറമെ മൗലവിയുടെ നേതൃത്വത്തിലും നിർദ്ദേശങ്ങളിലും ഉണ്ടാക്കിയെടുക്കപ്പെട്ട മറ്റൊരു സ്ഥാപനമാണ് അവിടുത്തെ ട്രെയിനിങ് സ്കൂളും അനുബന്ധ അറബി കോളേജുകളുമൊക്കെ. ഇൻഷാ അല്ലാ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഈ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്. ഓർമ്മ പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോൾ കെ എം മൗലവി എന്ന ഒരു മഹാപണ്ഡിതൻ്റെ ചരിത്രം മാത്രമല്ല നാം കേൾക്കുന്നത്, അദ്ദേഹത്തോടൊപ്പം സഹകരിച്ചും സഹിച്ചും ത്യജിച്ചും മുന്നോട്ട് നീങ്ങിയ ഒരു കൂട്ടം ആളുകളുടെ ചരിത്രങ്ങൾ കൂടി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, ട്രെയിനിങ് സ്കൂളും അനുബന്ധ സ്ഥാപനങ്ങളും എന്തിനു വേണ്ടിയുണ്ടായി, എന്താണതിൻ്റെ അവസ്ഥകൾ, ഇപ്പോൾ അവ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്ന് കാണണമെങ്കിൽ പരിസര പ്രദേശങ്ങളിലോ അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളോ നാം കാണുകയോ വായിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. അക്കാലഘട്ടത്തിലെ അതിൻ്റെ തുടക്കവും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇൻഷാ അല്ലാ നമുക്ക് കേട്ടു തുടങ്ങാം. പഠനവഴിയിൽ പടവുകൾ തുറന്ന ട്രെയിനിങ് സ്കൂളും അറബി കോളേജും.
3: ട്രെയിനിങ് സ്കൂൾ SSLC വരെ പഠിച്ചതുകൊണ്ട് മാത്രം ഒരു കുട്ടിയുടെ ഭാവി സുരക്ഷിതമാവുന്നില്ല എന്നു തന്നെയല്ല, ഡിഗ്രികൾ കരസ്ഥമാക്കിയാൽ പോലും തൊഴിലില്ലാതെ അലഞ്ഞു നടക്കേണ്ടുന്ന ഒരു ഗതികേടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വന്നു ചേർന്നിട്ടുള്ളത്. സ്കൂൾ ഫൈനൽ കഴിഞ്ഞു വരുന്നവരുടെ സ്ഥിതി പിന്നെ പറയേണ്ടതുണ്ടോ? യത്തീംഖാനയിൽ നിന്ന് സ്കൂൾ ഫൈനൽ പൂർത്തിയാക്കി പോകുന്ന വിദ്യാർത്ഥികൾ ഭൂരിഭാഗവും ഉപരിപഠനത്തിന് കഴിവില്ലാത്തവരായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. വല്ലവരുടെയും പ്രത്യേക സഹായത്തോടെ ഉപരിപഠനം നടത്തുവാൻ അവരിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ കഴിഞ്ഞെന്നു വരികയുള്ളൂ. ബാക്കിയുള്ളവർ നിസ്സഹായരായി അലഞ്ഞു തിരിയേണ്ടി വരുമോ എന്ന ഉത്കണ്ഠയിലൂടെ ഒരു ട്രെയിനിങ് സ്കൂളിനെക്കുറിച്ച് ആശയം യത്തീംഖാന ഭാരവാഹികളിൽ ഉടലെടുത്തു. അങ്ങനെ മർഹൂം KM സീദി സാഹിബ് അവരുടെയും മറ്റും ശ്രമഫലമായി ഒരു ട്രെയിനിങ് സ്കൂൾ സ്ഥാപിക്കുവാൻ യത്തീംഖാന ഭാരവാഹികൾക്ക് സാധിച്ചു. മർഹൂമിൻ്റെ മരണശേഷം മാത്രമാണ് അതിൻ്റെ പ്രവർത്തനമാരംഭിക്കാൻ കഴിഞ്ഞത്. അതിനാൽ അദ്ദേഹത്തിൻ്റെ സ്മാരകമായി സീദി സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് ട്രെയിനിങ് സ്കൂൾ എന്ന് അതിന് നാമകരണം ചെയ്തു. 1962 ജനാബ് CH മുഹമ്മദ് കോയ സാഹിബ് കേരള നിയമസഭാ സ്പീക്കറായിരിക്കുമ്പോൾ അദ്ദേഹമാണതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. യത്തീംഖാനയുടെ ഹോസ്റ്റൽ ബിൽഡിംഗിൽ വെച്ചാണ് ഇന്ന് ട്രെയിനിങ് സ്കൂൾ നടത്തിവരുന്നത്. താൽക്കാലികമായി മാത്രമേ ഗവൺമെൻറ് അനുമതി നൽകുന്നുള്ളൂ. അതിനാൽ ട്രെയിനിങ് സ്കൂളിനും ഹോസ്റ്റലിനും വേണ്ടി പ്രത്യേകം കെട്ടിടം തന്നെ എടുക്കേണ്ടതുണ്ട്. 231,000 രൂപ മതിപ്പ് ചെലവ് കണക്കാക്കി ഒരു പ്ലാൻ അതിന് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. യത്തീംഖാനയുടെ ഹോസ്റ്റലുകൾ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പണിയും ആരംഭിക്കണമെന്നാണ് ഭാരവാഹികളുടെ ആശ. പൊതുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണവർ. ദാറുസലാം മസ്ജിദ്. യത്തീംഖാനയിലെ അന്തേവാസികളുടെ സൗകര്യാർത്ഥം സുഹൃദാബാദിൽ 1000 പേർക്ക് ഒരേ അവസരത്തിൽ നമസ്കരിക്കുവാനുള്ള സൗകര്യത്തോടുകൂടി ഒരു പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം 60,000 രൂപയാണ് അതിൻ്റെ മതിപ്പ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. വ്യവസായ പരിശീലന കേന്ദ്രം. വ്യവസായ യുഗത്തിലൂടെയാണല്ലോ നാം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യത്തീംഖാനയിലെ വിദ്യാർത്ഥികൾക്ക് തുന്നൽ പരിശീലനം ഇപ്പോൾ തന്നെ നൽകി വരുന്നുണ്ട്. അതിനു പുറമെ ആൺകുട്ടികൾക്കായി ഒരു നെയ്ത്ത് പരിശീലന കേന്ദ്രം ആരംഭിക്കണമെന്നും യത്തീംഖാന ഭാരവാഹികൾക്കുദ്ദേശമുണ്ട്. അതിനായി കുറെ ഉപകരണങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു പരിപാടികളോടൊപ്പം അതും അടുത്ത ഭാവിയിൽ പ്രവർത്തനരംഗത്ത് പ്രവേശിക്കുന്നതായിരിക്കും. ആൺകുട്ടികൾക്കായുള്ള തുന്നൽ പരിശീലന ക്ലാസ്സിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. അറബിക് കോളേജ്. മതപരമായി ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനം തിരൂരങ്ങാടിയിൽ ഉണ്ടായിരിക്കുക എന്നത് കെ എം മൗലവി സാഹിബിൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹമായിരുന്നു. 1946 നൂറുൽ ഇസ്ലാം മദ്രസയിൽ വച്ച് അത്തരമൊരു സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും സാമ്പത്തിക പരാധീനതകൾ മൂലം അത് തുടർന്നു നിലനിർത്തുവാൻ സാധ്യമാകാതെയാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ മരണം വരെ സാക്ഷാത്കരിക്കപ്പെടാത്ത ആ ആഗ്രഹം അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടി യത്തീംഖാന ഭാരവാഹികൾ നടപ്പിൽ വരുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അതിനവരെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ നിർമ്മാണപരമായ മറ്റു പല പരിപാടികളും യത്തീംഖാന ഭാരവാഹികളുടെ മുമ്പിലുണ്ടെങ്കിലും അവയെല്ലാം പ്രാവർത്തികമാക്കണമെങ്കിൽ സമുദായത്തിൻ്റെ, പ്രത്യേകിച്ച് അതിലെ ധനാഢ്യരുടെ അനുഭാവപൂർണവും അനുകൂലവുമായ പരിഗണനയും ദയാപുരസരവുമുള്ള സഹായ സഹകരണങ്ങളും കിട്ടാതെ നിർവാഹമില്ല. സർവശക്തനായ അള്ളാഹുവിലുള്ള അചഞ്ചലവും സുദൃഢവുമായ വിശ്വാസവും സമുദായത്തിലെ ധർമ്മശീലരും സേവനോത്സുകരുമായ മനുഷ്യസ്നേഹികളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും മാത്രമാണ് ഇത്തരം ഭാരിച്ച ചുമതലകൾ ഏറ്റെടുത്ത് നടത്തുവാൻ അവരുടെ കൈകൾക്ക് ബലം നൽകുന്നത്. തിരൂരങ്ങാടി യത്തീംഖാനയുടെയും അതിനോടനുബന്ധിച്ച മറ്റു സ്ഥാപനങ്ങളും മർഹൂം കെ എം മൗലവി സാഹിബിൻ്റേതോ എം കെ ഹാജി സാഹിബിൻ്റേതോ തിരൂരങ്ങാടിക്കാരുടേതോ മാത്രം അല്ല, അവ മുസ്ലിം സമുദായത്തിൻ്റെ പൊതുസ്വത്താണ്. അവയെ പരിരക്ഷിക്കേണ്ടതും നിലനിർത്തേണ്ടതും സമുദായ സ്നേഹവും മുസ്ലിങ്ങളുടെ അഭിവൃദ്ധിയിൽ താൽപ്പര്യവുമുള്ള ഓരോ മുസൽമാൻ്റെയും ചുമതലയാണ്. സ്വന്തം കുടുംബം പോലെ ആ സ്ഥാപനത്തെയും അതിലെ അന്തേവാസികളെയും സ്വന്തം മക്കളെപ്പോലെയും കണക്കാക്കി അവരവരുടെ പരമാവധി കഴിവുപയോഗപ്പെടുത്തി പ്രസ്തുത സ്ഥാപനങ്ങളെ സംരക്ഷിക്കുവാൻ സമുദായത്തിലെ ഓരോ അംഗവും ബാധ്യസ്ഥനാണ്. തങ്ങളുടെ ബാധ്യത മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ അള്ളാഹു മുസ്ലിങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ.
2: മാഷാ അല്ലാ. പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ കെ എം മൗലവി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടൊപ്പം, സതീർത്ഥ്യന്മാരോടൊപ്പം, സമുദായത്തിന് വേണ്ടി, ഒപ്പം കേരള നവോത്ഥാനത്തിന് വേണ്ടി പണിയെടുത്തതും സ്ഥാപിച്ചതുമായ സ്ഥാപന സമുച്ചയങ്ങളുടെ ചരിത്രം മാത്രമല്ല, പിന്നീട് അങ്ങോട്ടുള്ള വൈജ്ഞാനിക വളർച്ചയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും മാറ്റൊലികളും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് നാം ഇതുവരെ കേട്ട നേർസാക്ഷ്യ വർത്തമാനങ്ങൾ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാൽ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഇക്കാലഘട്ടം വരെയുള്ള ഓരോ വഴികളും നാം ചിന്തിക്കുമ്പോൾ വൈജ്ഞാനികപരമായി മദ്രസകളുടെയും സ്കൂളുകളുടെയും അതോടൊപ്പം തന്നെ ഓർഫനേജുകളുടെയും അറബി കോളേജുകളുടെയും ട്രെയിനിങ് കോളേജുകളുടെയും ഒക്കെ അണമുറിയാത്ത പ്രവാഹമായിരുന്നു പിന്നീടുണ്ടായിരുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇതിൻ്റെയെല്ലാം തുടക്കം കുറിച്ചവർ എന്ന നിലയിൽ തീർച്ചയായും അവരുടെ കബറുകളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ എന്ന ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. കെ എം മൗലവിയുടെ ജീവിത ചരിത്ര വഴികളിലൂടെയുള്ള യാത്രകൾ പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിലൂടെ ഇനിയും നമുക്ക് കേൾക്കണം. ഇൻഷാല്ലാ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ. മർഹൂം കെ എം മൗലവി സാഹിബിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഇന്നത്തെ പ്രോഗ്രാമിലൂടെ നാം വായിച്ചു കേട്ടത്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു വികൃതി കാണിച്ചൊരു കുട്ടി, അവന്റെ വികൃതി റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന ഒരു റോട്ടിൽ ആണി തറച്ചു വെക്കുക. അപ്പോൾ ആണി തറച്ച് വണ്ടി പഞ്ചറായി. അവർ പ്രയാസപ്പെടുന്നതിൽ അവനൊരു ഒരു കുസൃതി. ഒരു തവണ ഇതുപോലെ ആ റോഡിൽ ഇങ്ങനെ ഒരു ആണി തറച്ചു വെച്ച് അടുത്ത വണ്ടി വരുന്ന നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ചീറിപ്പാഞ്ഞ് ഒരു കാറ് വന്നു. കാറ് അവിടെ നിന്ന് തന്നെ പഞ്ചറായി. അവിടെ വെയിറ്റ് ചെയ്യുന്നു, അടുത്ത വണ്ടിക്ക് കാത്തിരിക്കുന്നു. അപ്പോൾ കാറിൻ്റെ അകത്ത് ഒരു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയാണ്, ഭർത്താവുമുണ്ട്. അപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നുള്ളത്, ആ കാറിൽ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഉടനെ തന്നെ ആ കുട്ടി അറിയുകയും അവന് വിഷമം തോന്നുകയും ആ കാറ് ഹോസ്പിറ്റലിൽ എത്താൻ താമസിച്ചത് കാരണം അവിടെ എത്തുന്നതിൻ്റെ മുമ്പായി തന്നെ ആ സ്ത്രീ സാധാരണഗതിയിൽ

0: സ്ത്രീ മരണപ്പെട്ടു എന്ന വിവരം അറിയുകയും അതിൻ്റെ പേരിൽ വലിയ ദുഃഖവും വിഷമവും ആ കുട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പം ഭയങ്കര വിഷമം, ഭയങ്കര ദുഃഖം ഉണ്ടായി. അപ്പം അവരെ പോയി കാണണം, മാപ്പ് പറയണം. അങ്ങനെ തീവ്രമായ ദുഃഖവും വിഷമമായിട്ട് അവരെ കണ്ടെത്തി. അവസാനം അവരോട് പോയിട്ട് കരഞ്ഞു മാപ്പ് പറയണം, എൻ്റെ കാരണത്താൽ മരണപ്പെട്ടല്ലോ, ഞാൻ കാണിച്ച ഈ ഒരു മോശത്തരം കൊണ്ട് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിതീവ്ര ദുഃഖത്തിലുള്ള ആ കുട്ടിയെ കണ്ട് അവിടുന്ന് മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, അവർ മരണപ്പെട്ടത് അങ്ങനെ പഞ്ചറായതുകൊണ്ടോ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തുകൊണ്ടൊന്നല്ല, നേരത്തെ എന്തായിരുന്നു, അവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു. അപ്പോഴാണ് ആ കുട്ടിക്ക് ഞാൻ ചെയ്ത തെറ്റിനല്ലല്ലോ എന്നുള്ളൊരു സമാധാനത്തോടുകൂടി തിരിച്ചുപോയി. സത്യത്തിൽ അയാൾ അവിടെ കള്ളം പറഞ്ഞതായിരുന്നു, കാരണം ഇനി അത് ആലോചിച്ചുകൊണ്ട് ആ കുട്ടി വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു കഥ വായിക്കുകയുണ്ടായി. അത് വായിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത്, പലപ്പോഴും ഒന്ന് അവനവൻ ചെയ്ത തെറ്റിലുള്ള പശ്ചാത്താപം, ചിലതോരോ അവസരങ്ങളായിരിക്കാം. എന്തെങ്കിലും അനാശാസ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ആവേശത്തിൽ എന്തെങ്കിലും ചെയ്തു വെക്കും, ചില കുസൃതികളോ ബാക്കികളോ, കുട്ടികളാവട്ടെ വലിയവരാവട്ടെ ആരാവട്ടെ. പക്ഷെ അതൊരു വലിയ അപകടമായി, വലിയൊരു അപരാധമായി എന്ന് ബോധ്യപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന മനസ്താപം, പശ്ചാത്താപത്തിൻ്റെ മനസ്സ്. അപ്പോൾ ഒരു സൃഷ്ടികളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ള ആളുകൾ വ്യക്തികളോട് ചെയ്ത അപരാധങ്ങൾക്ക് അവരോട് മാപ്പ് പറയാനുള്ള ആ ഒരു മനസ്ഥിതി, അപ്പോൾ അവരോട് പോയി പറഞ്ഞപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുകയും ചെയ്ത ഒരു രീതി ആ കഥയിൽ നിന്ന് കിട്ടുകയുണ്ടായി.
1: പുറത്തു കൊടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ വല്ലാത്തൊരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് ആ ഒരു അവസ്ഥയിൽ പ്രിയതമ മരിച്ചു കിടക്കുമ്പോൾ ആ ഒരു സമയത്ത് പുറത്തു കൊടുക്കുക എന്നുള്ളത് വലിയൊരു മനസ്സിൻ്റെ വിശാലതയാണ്. പലപ്പോഴും പലർക്കും കഴിയാത്തൊരു കാര്യവുമാണത്. പക്ഷെ അതേ ഒരു ആംഗിളിൽ അല്ലെ, അതേ ഒരു അവസ്ഥയിൽ ഞാനും നാളെ പിറ്റേന്ന് വരാമെന്നുള്ളൊരു ചിന്ത പലപ്പോഴും ഉണ്ടാവാറില്ല, ആലോചിക്കാറില്ല. പ്രഷർ പോയിന്റിൽ ഉള്ളതുകൊണ്ടാവാം, അതല്ലെങ്കിൽ അപ്പോൾ ഉള്ള ദേഷ്യമാകാം, എന്തുമാകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പുറത്തു കൊടുക്കുക, നാളെ നമ്മളായിരിക്കും അതേ അവസ്ഥയിൽ മറ്റൊരാളുടെ മുന്നിൽ നിൽക്കേണ്ടി വരിക. അപ്പോൾ വിശാല മനസ്കതയോടുകൂടി മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാനുള്ളൊരു വിശാല മനസ്കത നമ്മൾ എല്ലാവരും കാണിക്കേണ്ടതുണ്ട് എന്നുള്ള കഥ കേട്ടപ്പോൾ തോന്നി.
2: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ, കണ്ണട ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ. അവതരണം ഡോക്ടർ മുഹമ്മദ് ഫഹീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കണ്ണട ഒഴിവാക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ്. പല ആളുകൾക്കും കണ്ണട ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. അപ്പോൾ അവർക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഒന്ന്, ഏറ്റവും വ്യാപകമായി കൊണ്ട് ചെയ്യുന്ന ഒരു ചികിത്സയാണ് ലേസിക് ചികിത്സ. ഒരു 18 വയസ്സിന് ശേഷം, 21 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സ് ആ ഒരു സമയം ആകുമ്പോഴേക്ക് കണ്ണിൻ്റെ വളർച്ച ഏകദേശം പൂർത്തിയാകും. കാഴ്ച സ്റ്റേബിളായ, അതായത് പവറിലൊന്നും വലിയ വ്യത്യാസം വരാത്ത ആളുകൾക്ക് ലേസർ ചികിത്സ ചെയ്യാവുന്നതാണ്. ലേസിക് എന്ന ചികിത്സ വഴി കൃഷ്ണമണിയുടെ വളവും പിന്നെ അതിൻ്റെ ആ ഒരു പവറിൻ്റെ വ്യത്യാസം കൃഷ്ണമണിയിൽ ലേസർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു ചികിത്സാ രീതിയാണ് ലേസിക് ചികിത്സ. ഇതാണ് ഗ്ലാസ് ഒഴിവാക്കാനുള്ള ഒരു മാർഗം. മറ്റ് ഒരു മാർഗമാണ് കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുക എന്നുള്ളത്. കണ്ണിനകത്ത്, കണ്ണിൻ്റെ പുറത്ത് ഒരു പാട പോലെയുള്ള ഒരു ലെൻസ് പല ആളുകളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് മറ്റൊരു മാർഗമാണ്. ചില ആളുകൾക്ക്, കുറച്ച് കൂടിയ പവറുള്ള ആളുകൾക്ക് ലേസർ ചികിത്സ വഴി പലപ്പോഴും നമുക്ക് ആ ഒരു കാഴ്ച മുഴുവൻ കൊടുക്കാൻ സാധിക്കില്ല. അവരുടെ കൃഷ്ണമണിക്ക് അത്രയും പവർ കൊടുക്കാനുള്ള ഒരാരോഗ്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ കണ്ണിനകത്ത് ലെൻസ് വെക്കുന്ന ICL IPCL എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ലെൻസ്, കണ്ണിന് വേണ്ട പവർ കണ്ണിനകത്ത് ഒരു തിമിരം ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ തന്നെ തിമിരം എടുക്കാതെ കണ്ണിനകത്തേക്ക് ഒരു ലെൻസ് മാത്രം വെക്കുന്ന ഓപ്പറേഷൻസും ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലാസ് ഒഴിവാക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന മാർഗ്ഗങ്ങൾ. പ്രത്യേകിച്ച് വലിയ പവറുള്ള ആളുകൾക്കൊക്കെ, അവർക്ക് കണ്ണട ഇല്ലാതെയുള്ള കാഴ്ച വളരെ കുറവായിരിക്കും. രാവിലെ എണീറ്റാൽ തന്നെ ഇങ്ങനെ കണ്ണട തപ്പിയെടുത്തുകൊണ്ട്, കണ്ണട വെച്ചുകൊണ്ട് മാത്രമേ അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പം അത്തരം ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ലേസിക് ചികിത്സകൾ, അല്ലെങ്കിൽ അവരുടെ ചില ജോലിയുടെ ഭാഗമായിക്കൊണ്ട് കണ്ണട ഒരു പ്രയാസമുള്ള ആളുകളുണ്ടാവും, അങ്ങനെ പല കാരണങ്ങൾ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ് ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ചികിത്സാ രീതികളാണ് ഇതൊക്കെ. ഗ്ലാസ് ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്ന നിലക്ക് ഇതെല്ലാം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. കണ്ണട ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫാഹിം.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മാനവ സൗഹാർദ്ദത്തിന്റെ ഇസ്ലാമിക പാഠങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നത് മുജീബ് ഒട്ടുമൽ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബാദ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം മാനവ സാഹോദര്യത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു ദർശനമാണ്. ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങളിലൂടെ മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന സന്ദേശം ആവർത്തിച്ചു പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യാ അയ്യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ ഔ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളെ നാം സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനം എല്ലാ മനുഷ്യരും ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ മാനവരാശി മുഴുവനും സഹോദരങ്ങളും സൗഹാർദ്ദത്തോടു കൂടി കഴിയേണ്ടവരുമാണ് എന്ന പ്രഖ്യാപനമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു വചനത്തിൽ അല്ലാഹു പറഞ്ഞതിങ്ങനെയാണ്: യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സി വാഹിദ, മനുഷ്യരെ, നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിലും മാനവരാശിയുടെ സൗഹൃദവും സാഹോദര്യവും കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മതമായി ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുമുള്ള സമീപനങ്ങളിൽ വളരെ കൃത്യവും വ്യക്തവുമായ ആശയമായി നമുക്ക് ബോധ്യപ്പെടും. അതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിലൊന്ന്, നമ്മുടെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവരോട് ഒരു മുസ്ലിം എന്ന നിലക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരോടുള്ള സമീപനം എന്താണ്,

അവരോടുള്ള സൗഹാർദ്ദം ഏത് രൂപത്തിലായിരിക്കണമെന്ന വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങളിലൂടെ കാര്യങ്ങളെ നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിലൊന്നാമതായി പറയുന്നത്, മതകാര്യത്തിൽ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുകയോ മുസ്ലിങ്ങൾ അവരുടെ സ്വഭവനത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയോ ചെയ്യാത്ത എല്ലാ അമുസ്ലിങ്ങൾക്കും നന്മ ചെയ്യണമെന്നും അവരോട് നീതി പാലിക്കണമെന്നും വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പറയുകയാണ്, മതകാര്യങ്ങളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങളവരോട് നീതി കാണിക്കുന്നതും അല്ലാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല. തീർച്ചയായും അല്ലാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്തവരോട് നന്മ കാണിക്കാനും അവരോട് നീതിയിലധിഷ്ഠിതമായി പെരുമാറാനുമുള്ള ആജ്ഞയാണ്, കൽപ്പനയാണ് ഉള്ളത് എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമതായി, ഒരു മനുഷ്യനെ വധിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിക്കുന്നതിന് തുല്യമാണെന്നും ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കുന്നതിന് തുല്യമാണെന്നുമാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യം ഇങ്ങനെ വ്യക്തമാക്കുന്നുണ്ട്. അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി. മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് പേരിലോ അല്ലാതെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരു മനുഷ്യൻ്റെ ജീവൻ ആരെങ്കിലും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു. നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം അവരിൽ ധാരാളം പേർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിൽ നിരപരാധിയായ ഒരു മനുഷ്യൻ്റെ ജീവൻ അപഹരിക്കുന്നതിൻ്റെ ഗൗരവത്തെയും അവൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൻ്റെ മഹത്വത്തെയും കുറിച്ച് ഇസ്രായേൽ ജനതയ്ക്ക് അല്ലാഹു നൽകിയ നിർദ്ദേശം എടുത്തുദ്ധരിച്ചിരിക്കുകയാണ്. ഖുർആൻ ഈ സൂക്തത്തിൽ ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്തിയാൽ എന്നല്ല, ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ എന്നാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗം. അതുകൊണ്ട് ആ മനുഷ്യനെന്ന ചിട്ടവട്ടങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളും പെടുന്നു എന്ന യാഥാർത്ഥ്യവും നാം തിരിച്ചറിയേണ്ടതുണ്ട്. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്, മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കാരുണ്യം ചൊരിയണമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇങ്ങനെയാണ്, ഇർഹമു മം ഫിൽ അർ യർഹമുക്കും മം ഫിസ്സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിലൂടെയും നാം മനസ്സിലാക്കേണ്ടത്, ഭൂമിയിലുള്ള എല്ലാവരും അതിൽപ്പെട്ടു എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാലാമതായി മനസ്സിലാക്കേണ്ട കാര്യം, അയൽവാസിയെ പരിഗണിക്കുന്നതിനെക്കുറിച്ചാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, മൻ യശ്ബഉ ജാറുഹു ജായിഉൻ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷിക്കുന്നവനെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി സ്വഹീഹിൽ നമുക്ക് കാണാൻ സാധിക്കും. അഞ്ചാമതായി നാം തിരിച്ചറിയേണ്ടത്, മുസ്ലിം സഹോദരൻ്റെ ശരീരത്തോടോ ധനത്തോടോ അഭിമാനത്തോടോ അതിക്രമം പ്രവർത്തിക്കാതിരിക്കുക എന്ന അധ്യാപനം ഇസ്ലാം നൽകുന്നുണ്ട് എന്ന ബോധ്യമാണ്. മറ്റൊരു കാര്യം, ഇസ്ലാമിക രാഷ്ട്രത്തിന് സായുധ പ്രതിരോധം അനുവദിച്ചത് തന്നെ എല്ലാ മതസ്ഥരുടെയും ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുക എന്ന ലക്ഷ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഖുർആൻ പറയുകയാണ്, യാതൊരു ന്യായവും കൂടാതെ ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ മാത്രം തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരത്രേ അവർ. മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അല്ലാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും അല്ലാഹുവിൻ്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കുന്ന മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. തന്നെ സഹായിക്കുന്നവരാരോ അവനെ തീർച്ചയായും അല്ലാഹു സഹായിക്കും. തീർച്ചയായും അല്ലാഹു ശക്തനും പ്രതാപിയും തന്നെയാകുന്നു എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനവും ശത്രുക്കളുടെ മർദ്ദനങ്ങൾ മൂലം മക്കയിൽ ജീവിതം ദുരിതപൂർണമായപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിലേക്ക് പാലായനം ചെയ്തു. അവിടെ അവർ പടുത്തുയർത്തിയ ഇസ്ലാമിക സമൂഹത്തിനും രാഷ്ട്രത്തിനുമെതിരെ ശത്രുക്കൾ തങ്ങളുടെ കടുത്ത അക്രമങ്ങൾ തുടർന്നു. അപ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുയായികൾക്കും തിരിച്ചടിക്കുവാൻ അല്ലാഹുവിൽ നിന്ന് അനുവാദം ലഭിച്ചത്. മുസ്ലിം പള്ളികൾക്ക് പുറമെ സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളുമെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന പ്രഖ്യാപനം വഴി മറ്റു മതസ്ഥർക്ക്

0: മതസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണമെന്ന് ഖുർആൻ കൃത്യമായി മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ഏറ്റവുമധികം സ്നേഹിക്കുകയും ഇസ്ലാമിക പ്രബോധനത്തിലും മറ്റു സൽക്കർമ്മങ്ങളിലുമെല്ലാം മുന്നേറുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾ തമ്മിലുള്ള ആദർശ സാഹോദര്യം മറ്റെല്ലാവിധ സാഹോദര്യങ്ങളെക്കാൾ മുകളിലായിരിക്കുമെന്നുറപ്പാണ്. പ്രസ്തുത സാഹോദര്യത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന നിരവധി വചനങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലുമുണ്ട്. സന്താനങ്ങളോടും ഇണകളോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമെല്ലാമുള്ള സ്നേഹബന്ധത്തിൻ്റെ മുകളിലുള്ള ഹൃദയബന്ധമാണത് എന്ന ഖുർആനിൻ്റെ അധ്യാപനം പ്രത്യേകം ശ്രദ്ധേയമാണ്. എന്നാൽ അമുസ്ലിങ്ങളുമായുള്ള സ്നേഹ സാഹോദര്യങ്ങളെ ഇതൊരിക്കലും ബാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യവും നാം തിരിച്ചറിയണം. മറ്റൊരു കാര്യം, അമുസ്ലിങ്ങളുമായി സൗഹൃദം പുലർത്താൻ ഇസ്ലാം മുസ്ലിമിനെ അനുവദിക്കുന്നുണ്ട്. ആ സൗഹൃദം വളരെ ആഴത്തിലാകാവുന്നതുമാണ് എന്നും പഠിപ്പിക്കുന്നുണ്ട്. എത്രത്തോളമെന്നാൽ തൻ്റെ ഒരമുസ്ലിം സുഹൃത്തിന് ഒരപകടം സംഭവിച്ചാൽ അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നതിനായി തൻ്റെ ജീവൻ ബലിയർപ്പിക്കേണ്ട അവസ്ഥയുണ്ടായാൽ അതിനുവരെ ഒരു മുസ്ലിം സന്നദ്ധമാകുന്ന അവസ്ഥ വരെ ആ സൗഹൃദം നീണ്ടുപോകാമെന്നാണ്. ഇത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു കാര്യം, മറ്റു മതസ്ഥരുമായുള്ള സാഹോദര്യത്തിന് അവരുടെ വിശ്വാസമോ കർമ്മമോ ഒന്നും തന്നെ ഒരു മുസ്ലിമിന് തടസ്സമാകരുതെന്നാണ് ഖുർആനിൻ്റെ അധ്യാപനം. ആദ് ജനതയിലേക്ക് അയക്കപ്പെട്ട മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമും സമൂദ് ജനതയിലേക്ക് അയക്കപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാമും ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അവർ അയക്കപ്പെട്ട ജനസമൂഹങ്ങളുടെ അഥവാ പ്രസ്തുത അമുസ്ലിം സമൂഹങ്ങളുടെ സഹോദരന്മാരായാണ്. മറ്റൊരു കാര്യം, അമുസ്ലിം സഹോദരന്മാരുമായി മരണം വരെ വളരെ നല്ല ബന്ധം നിലനിർത്തി മാതൃക കാണിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവിടുത്തെ പടയങ്കി 30 സാഅ് ബാർലിക്ക് ഒരു ജൂതന്റെ അടുക്കൽ പണയത്തിലായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത സംഭവം ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സോഹിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമുസ്ലിങ്ങളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുലർത്തിയിരുന്ന ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന സംഭവങ്ങളിലൊന്നാണത്. സമാധാനപരമായ രീതിയിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുകയും ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയുമെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ അമുസ്ലിം സഹോദരന്മാരോട് അങ്ങേയറ്റം സ്നേഹവും സാഹോദര്യവും പുലർത്തുകയും ചെയ്യണമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അതേപോലെ മോശയും യേശുവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉൾപ്പെടെയുള്ള അള്ളാഹുവിനാൽ നിയുക്തരായ എല്ലാ പ്രവാചകന്മാരെയും ആദരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇക്കാര്യം പ്രതിപാദിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അമുസ്ലിം സഹോദരന്മാർക്ക് ഇസ്ലാമിക സന്ദേശം എത്തിച്ചു കൊടുക്കണമെന്ന് ഖുർആൻ മുസ്ലിങ്ങൾ ഉണർത്തുന്നു. ഇസ്ലാമിക പ്രബോധനം അമുസ്ലിം സഹോദരന്മാരോടുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭാഗം കൂടിയാണ്. സ്രഷ്ടാവ് മാത്രമാണ് ആരാധനക്കർഹനെന്നും മനുഷ്യരടക്കമുള്ള സർവചരാചരങ്ങളും അവൻ്റെ സൃഷ്ടികളാണെന്നുമുള്ള ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളാണ് സുപ്രധാനമായും പ്രബോധനം ചെയ്യാറുള്ളത്. സൃഷ്ടിപൂജ മഹാപാതകമാണെന്ന വസ്തുത ഇസ്ലാമിക പ്രബോധകർ വ്യക്തമാക്കുകയും അതുവഴി സ്വർഗത്തിലേക്കുള്ള പാതയേതെന്ന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. യുക്തിപൂർവവും ഏറ്റവും നല്ല രൂപത്തിലുമായിരിക്കണം ഇസ്ലാമിക പ്രബോധനമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രബോധിത സമൂഹത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ് ഇസ്ലാമിക പ്രബോധനം യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കപ്പെടുക വഴി സഫലീകരിക്കപ്പെടുന്നത് എന്നാണ് അതിനർത്ഥം. അതേപോലെ മറ്റൊരു കാര്യം, ഇസ്ലാമിക പ്രബോധനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് ആരെയും നിർബന്ധിക്കരുതെന്നും ഖുർആനിൻ്റെ നിർദ്ദേശമാണ്. കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കേണ്ടതെന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. അതിനാൽ നിർബന്ധിത മതപരിവർത്തനമെന്നത് ഇസ്ലാം ഒരു വിധത്തിലും അംഗീകരിക്കുന്നില്ല. ഒരാൾ മുസ്ലിമാവുക എന്നാൽ ദൈവിക മാർഗനിർദ്ദേശമനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കുക എന്നാണ് അർത്ഥം. ഈ പരിവർത്തനത്തിൻ്റെ മുളവൊട്ടേണ്ടത് മനസ്സിലാണ്. മനുഷ്യ മനസ്സുകളിൽ മാറ്റമുണ്ടാകാതെ മൗലികമായ യാതൊരു പരിവർത്തനവും സാധ്യമല്ലെന്നതാണ് ഖുർആനിൻ്റെ വീക്ഷണം. വിശുദ്ധ ഖുർആൻ പറയുന്നത് ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു ബലപ്രയോഗമേ ഇല്ല എന്നാണ്. കാരണം സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് മനുഷ്യരെല്ലാം ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയോടെയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനം അങ്ങനെയാണ്. കാരണം എല്ലാവരെയും പാപികളായി കാണുന്ന ഒരു ശൈലി ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. മറിച്ച് അള്ളാഹു റസൂൽ പറഞ്ഞത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് എന്നാണ്. അതിലെല്ലാ വിഭാഗത്തിലെ കുട്ടികളും അതുപോലെ മനുഷ്യരും അതിൽ പെട്ടു എന്നതാണ് സത്യം. മറ്റൊരു കാര്യം, ഇസ്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല പറയുന്നത്. മറിച്ച് ഖുർആൻ പറയുന്നത്, മനുഷ്യരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട്, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ എന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു ദൈവത്തെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ ഏകദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതമാണ് ഇസ്ലാം എന്നതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നു. മനുഷ്യൻ ഒരു സമൂഹമാണെന്നും അള്ളാഹുവാണ് അവരുടെ രക്ഷിതാവെന്നും പഠിപ്പിക്കുന്ന ഖുർആൻ ജാതീയതയുടെയും വംശീയതയുടെയും ചങ്ങലക്കെട്ടുകളെ തകർക്കുന്നു എന്നതാണ് സത്യം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനുമെല്ലാം ഏകനായ സ്രഷ്ടാവിൻ്റെ സൃഷ്ടികളാണെന്നും ഒരേ ആദിമാതാപിതാക്കളിൽ നിന്നുള്ളവരാണെന്നും മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിൽ ഇത്തരം ചങ്ങലക്കെട്ടുകൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല. ഇങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു ശൈലിയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കുക. ആ അധ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മാനവ സൗഹാർദ്ദത്തിന്റെ ഇസ്ലാമിക പാഠങ്ങൾ. ക്ലാസ് എടുത്തത് മുജീബ് ഒട്ടുമൽ.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി വോയ്സ് ഓഫ് പീസ്.
5: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയ്സ് ഓഫ് പീസ്.
4: വോയ്സ് ഓഫ് പീസിന്റെ മറ്റൊരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. വിസ്ഡം ഡയലോഗ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത സ്പോട്ട് ലൈറ്റ് എന്ന പ്രോഗ്രാമിൽ നിന്ന് ചില ഭാഗങ്ങൾ.
6: പിന്നെന്തെച്ചാല് സമ്പദ് വ്യവസ്ഥ തകർന്നൊരവസ്ഥയിലാണ്. കടം ഒരുപാട് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയായിരിക്കും പരിഹരിക്കുക എന്നുള്ളത്. കൊടുക്കാനുള്ള, അതായത് മറ്റേ ഈ കൊടുത്തു തീർക്കാനുള്ള ഒരുപാട് കുടിശ്ശികൾ, ഇപ്പോൾ 40,000 crore എന്തോ മറ്റേ ഈ 2-3 sectors മാത്രം ഉണ്ടെന്നുള്ളതാണ്. എന്നുവെച്ചാൽ ആരോഗ്യ ഇത് ഇതിനകത്തൊക്കെ മാത്രമായിട്ട് ഇതൊക്കെ കൊടുത്തു തീർക്കേണ്ട ബാധ്യത ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഉന്നയിക്കപ്പെട്ട പല അഴിമതികളുണ്ട്. ഈ അഴിമതികളൊക്കെ നിങ്ങൾ വെറുതെ പറഞ്ഞല്ലാന്ന് തെളിയിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെ എന്തായാലും, പിന്നെ തെറ്റായ വികസന മാതൃകകൾ, ഇതൊക്കെ മാറേണ്ടി വരും. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷയുള്ള ഒരു മാറ്റമാണ് എന്നാണ് ഞാൻ കരുതുന്നതെന്നുവെച്ചാൽ എല്ലാവരും പറയാം. ഇപ്പോൾ UDF പറയുന്നില്ല, പറയുന്നത് ചില നേതാക്കളൊക്കെ ചിലപ്പോൾ വിഷമം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, പൊതുവായി ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശുഭകരമായ മാറ്റമായിട്ടായിരിക്കും. അത് അങ്ങനെ ആയിത്തീരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പഴയ കേരളത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റണമെന്നുള്ളതിനാണ്. അപ്പോൾ എന്തായാലും ആ രീതിയിൽ എന്തായിട്ട് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. രണ്ടെന്താ വെച്ചാൽ, ഇതൊരു ഭാഗത്ത് നമുക്ക് അങ്ങനെ ശുഭപ്രതീക്ഷ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ അഖിലേന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ബംഗാൾ, നമുക്കറിയാം മമത ബാനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി കലഹിച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കി പോയതാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് BJP അവരെ പ്രോത്സാഹിപ്പിച്ചു. കാരണം BJP ഒരു പൊതുവായ രാഷ്ട്രീയ തത്വം എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ കോൺഗ്രസ് ശക്തമാണെങ്കിൽ അവിടെ കോൺഗ്രസ്സിനെ ദുർബലമാക്കാൻ എന്താണോ എന്ത് രാഷ്ട്രീയ ആയുധമാണോ പ്രഖ്യാപനം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവിടെ പ്രബലമായി നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷിയെ ദുർബലമാക്കാൻ എന്താണോ പറ്റുക, ഇതാണ് അവർ യു പിയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും രാജസ്ഥാനിൽ എല്ലായിടത്തും പ്രയോഗിച്ചിട്ടുള്ളത്, ബീഹാറിൽ വരെ. അപ്പോൾ ഇതിനേറ്റവും പറ്റിയ ഒരു ആയുധമായിട്ട് അവർ അപ്പോൾ കണ്ടത് മമതയായിരുന്നു. മമത ആ രീതിയിൽ അവർ ഉപയോഗിച്ചു. മാത്രവുമല്ല, മമത ബി ജെ പിയോട് സഹകരിച്ചാണ് തുടക്കത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നുവെച്ചാൽ വളരെ നിർണായകമായ ചില വോട്ടിങ്ങിനകത്ത് പോലും മമത അവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പ്രതിപക്ഷത്തിനുണ്ടാകേണ്ടിയിരുന്ന ഒരു സഖ്യത്തെ അല്ലെങ്കിൽ ഒരു ശക്തിയെ അത്ര മറ്റേ ബഹുമാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചൊരു ലോങ് ടേം പ്ലാൻ ഉണ്ടായിരുന്നു. ആ ലോങ് ടേം പ്ലാനിൽ ഇവരോട് സഹകരിച്ച് മെല്ലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി സ്വീപ്പിംഗ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതിനെന്ത് ചെയ്തില്ല, മമത തയ്യാറായില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ 10-15 വർഷമായിട്ട് അവിടെ ഭരിക്കുമ്പോൾ ഒരു കമ്മ്യൂണൽ ഈ പോളറൈസേഷൻ, അല്ലെങ്കിൽ പോളറൈസേഷൻ എന്നല്ല പറയേണ്ടത്, കമ്മ്യൂണലിലെ റൈറ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വയലൻസുകൾ, ഇതിന് പരമാവധി സാധ്യത അവരില്ലാതെ ആക്കിയിട്ടുണ്ട്. മറ്റു രീതിയിലുള്ള വയലൻസുകൾ രാഷ്ട്രീയതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കമ്മ്യൂണലി അതിനെ ആ രീതിയിൽ കൊണ്ടുപോകാൻ പലപ്പോഴും അവർ വളരെ ശക്തമായ ഒരു നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ വെച്ചാൽ, പിന്നെ എന്തു വില കൊടുത്തും ബംഗാൾ തിരഞ്ഞെടുപ്പ് വിജയിക്കണമെന്ന് ബി ജെ പി എന്തായാലും തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ചില ഈ പ്രീ എലക്ഷൻ പ്രോസസ്സുകൾ അവർ കൃത്യമായിട്ട് തുടങ്ങി വെച്ചത്. ഇപ്പോൾ ഞാൻ രസകരമായി കണ്ടത് കാരണം വെച്ചാൽ, 30 April ഇതിപ്പോൾ അന്നാണെന്ത് ചെയ്തത്, ബംഗാളിലെ ഈ എലക്ഷൻ തീർന്നത്. അന്ന് അവർ ഈ വാനേഷ് ചന്ദേല എന്ന് പറയുന്ന വ്യക്തിയെ മറ്റേ ഡൽഹി ഹൈക്കോർട്ടിൽ അദ്ദേഹത്തെ ഉണ്ട് ഓർമ്മ ഉണ്ടാവും, അതായത് ഇവരുടെ എലക്ഷൻ ക്യാമ്പയിനിങ് ഏൽപ്പിക്കപ്പെട്ടിരുന്ന കമ്പനിയുടെ മേധാവിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല ഒരു പാർട്ടി ഉണ്ട്, എന്താണ് ഇന്ത്യൻ എന്താണ് ഒരു IPAC എന്ന് പറയുന്ന ഒരു സംഘടന, അതായത് ഈ ഇതിനെതിരെ വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയുടെ സഹ അധികാരിയും കൂടിയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തെ മറ്റേ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്യുന്നു. 30-ാം തീയതി വരെ അദ്ദേഹത്തെ ജയിലിലിടുന്നു. 30-ാം തീയതി അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ ഹാജരാക്കുന്നു, ജാമ്യം കൊടുക്കുന്നു. എന്നുവെച്ചാൽ ആ ഇലക്ഷൻ പ്രചരണത്തെ ദുർബലമാക്കുക എന്നുള്ള കൃത്യമായ ഒരു അജണ്ട വെച്ചുകൊണ്ടാണ് ഇത് നടത്തിയത്. ഇതുപോലെ തന്നെ എന്താ വെച്ചാൽ, ഇപ്പോൾ SIR നടപ്പാക്കിയപ്പോൾ 90 ലക്ഷത്തോളം ആളുകളെയാണ് അത് ബാധിച്ചത്. അതിൽ തന്നെ 2-ാം ഘട്ടത്തിലുള്ള 27-28 ലക്ഷം, ഈ ഇത്രയും ആളുകൾ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ സ്ത്രീകളെയും ടാർഗറ്റ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ടാർഗറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെയാണ്, ഇവരാണ് തൃണമൂലിൻ്റെ യഥാർത്ഥ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ 4.2% വരുന്നതാണ് പറയുന്നത്. മൊത്തത്തിൽ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-12% വോട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു 7.something വോട്ടിൻ്റെ ഡിഫറൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു പ്രീ ഇലക്ഷൻ പ്രോസസ്സിലൂടെ തന്നെ ആ മാറ്റത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്തായാലും 15 വർഷമായി നിലനിൽക്കുന്നൊരു സർക്കാരായതുകൊണ്ട് ചില ആൻറ്റി ഇൻക്യുമെൻസ് ഒക്കെ ഉണ്ടാകും. അത് മാത്രമല്ല, ഒരു വളരെ മികച്ചൊരു ഭരണകൂടമാണ് എന്ന് നമ്മളെന്ത് ചെയ്യില്ല, മമതയുടെ പറയില്ല. കാരണം അവിടെ കാലാകാലമായിട്ടുള്ള സർക്കാരുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, അവർ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിലോ ഒന്നും ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും നടക്കുകയോ ചെയ്യുന്നില്ല. അവിടുത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥയൊക്കെ അന്നും പണ്ടും ഇന്നുമൊക്കെ ഒരേപോലെ തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പക്ഷേ ഒരു ചെറിയ സുരക്ഷിതത്വത്തിൻ്റേതായ ഒരു എലമെൻ്റ് അവിടുത്തെ ഈ മുസ്ലിങ്ങളും അതുപോലത്തുള്ള ദുർബല വിഭാഗങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു. അതാണ് മമതയെ ഇത്രയും കാലം ഈ അധികാരത്തിൽ തുടരാൻ സഹായിച്ചു എന്ന് നമുക്ക് പറയാവുന്നത്. എന്തായാലും പിന്നെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചു എന്ന് വെച്ചാൽ, ഒന്ന് അവിടെ CPMനെ ഒതുക്കുക തന്നെ ചെയ്തെന്ന്, ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അടിച്ച് അന്ന് തൂഫാനാക്കി നമ്മൾ പറയല്ലേ. ഇതേപോലെ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ BJP എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മമത ഉപയോഗിച്ച ഒരു ചില രാഷ്ട്രീയ ആയുധങ്ങൾ ഒരിക്കലും ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നില്ല. താൽക്കാലികമായി മാത്രം വിജയിക്കുന്ന സാധനങ്ങളായിരുന്നു. അപ്പം ഇത്രയും വർഷത്തെ ഒരു അധികാരം ലഭിച്ചിട്ട് വളരെ സോളിഡായ ഒരു ബേസ്, ആ രീതിയിൽ രാഷ്ട്രീയ ബേസ് ഞാൻ പറയുന്നത്, പൊളിറ്റിക്കൽ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നിടത്തും കുറച്ച് പരാജയം മമതയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അഴിമതി ആരോപണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചു. എന്തായാലും ഇതെല്ലാം ചേർന്നുകൊണ്ട്, പിന്നെ മാത്രമല്ല നമുക്കറിയാം, ഇപ്പോൾ സുവേന്ദു അധികാരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഴയ തൃണമൂൽ നേതാവായിരുന്നു. അദ്ദേഹം ഒരു കേസിൽ പെടുന്നു, പുറത്തു വരുന്നു. പിന്നെ അദ്ദേഹം വർഗീയത പറയുകയാണ്. ഇന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചു, ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം എന്താ വെച്ചാൽ 15 തവണയാണ് ഈ ആൻറ്റി മുസ്ലിം ഇത് കമൻസ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സിലേക്ക് ബംഗാളിലെ ജനതയെയും അവർ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു അപകടം ഇതൊന്നുമല്ല. എന്താ വെച്ചാൽ ഇപ്പോൾ ആസാമിൽ 33% മുസ്ലിങ്ങളുള്ള ആസാമിൽ ബി ജെ പി അധികാരം പിടിക്കുന്നതോടെ പിന്നെ അവർ ചെയ്തത് അവിടെ NRC നടപ്പാക്കി. NRC നടപ്പാക്കുക മാത്രമല്ല ഡീലിമിറ്റേഷൻ്റെ പ്രോസസ്സിലേക്ക് പോയി, അവിടുത്തെ ഈ കോൺസ്റ്റിറ്റ്യൂഷനെല്ലാം മറ്റേ റീസ്ട്രക്ചർ ചെയ്തു. അതിനകത്തൂടെ സംഭവിച്ചെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കൊരിക്കലും ഒരു സ്വാധീന ശക്തിയാകാൻ കഴിയാത്ത രൂപത്തിൽ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നടത്തി. പിന്നെയോ എവിടെയെങ്കിലും അങ്ങനെ കുറച്ച് പറ്റും തോന്നുന്ന സ്ഥലങ്ങൾ മണ്ഡലങ്ങളൊക്കെ സംവരണ മണ്ഡലങ്ങളാക്കി മാറ്റി. അങ്ങനെ എല്ലാ കാലത്തേക്കും ആസാമിന് ഇലക്ഷനിലൂടെ പിടിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലൊരു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ കാര്യമാണ് ഈ മറ്റേ വലിയ ഭൂരിപക്ഷ മുസ്ലിങ്ങൾക്കുള്ള ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നത്. രണ്ടെന്ന് വെച്ചാൽ ആസാമിലെ മുസ്ലിം ജനതയുടെ ജീവിതം ശരിക്ക് താറുമാറായിട്ടുണ്ട്. ഓൾറെഡി നമുക്കറിയാം ബംഗാളികളുടെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ടതാണ്. മാത്രമല്ല ഏറ്റവും കവിഞ്ഞ ആരോപണ വിധേയരായിട്ടുള്ള മുസ്ലിങ്ങളാണ് അവർ. ഈ ഉണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്നൊരു പൊളിറ്റിക്കലായ ഈ ഗട്സിപ്പും ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പിന്തുണ പൂർണ്ണമായിട്ടും TMC ഉണ്ടായിരുന്നതാണ്. ഇത് നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു എന്നേക്കുമായി ഇത്തരത്തിലൊരു വിഭജനത്തിലേക്ക് ബംഗാൾ പോകാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിച്ചാൽ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസും മമതയും CPM അടക്കമുള്ളവർ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ നടത്തിയതുപോലുള്ള ഒരു മൂവ് രാഷ്ട്രീയമായി നടത്താത്തിടത്തോളം അപകടങ്ങൾ എന്ത് ചെയ്യും, എന്തായാലും നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ ഇതിലൂടെയൊക്കെ എന്താ വെച്ചാൽ BJP വോട്ട് ഷെയർ വർദ്ധിക്കുകയാണ്. രാജ്യസഭയിൽ എന്ത് ചെയ്യും, അവർക്ക് കൂടുതലായിട്ടുള്ള സാധ്യതകളൊക്കെ കൂടാൻ പോവാണ്. അപ്പോൾ ഇത് എന്തായാലും ഒരു ശുഭസൂചനയല്ല എന്നുള്ളതാണ്. നമ്മൾ തമിഴ്നാട് ഇപ്പോൾ ആസാം നമുക്കറിയാം, അതൊരു കൃത്യമായിട്ടൊരു എന്താണ് പ്ലാനിങ്ങിലൂടെ തന്നെ നടന്ന ഇലക്ഷനാണ്. തമിഴ്നാട് എന്തായാലും നമ്മളെ വല്ലാണ്ട് ഷോക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഞാൻ എൻ്റെ പിന്നെ ചില സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇതിൻ്റെ മുൻപ് സംസാരിച്ചപ്പോഴും അവരൊക്കെ പറഞ്ഞാൽ ഒരു 50 സീറ്റ് വരെയൊക്കെ എന്താണ് ചിലപ്പോൾ പിടിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് വിജയ്. പക്ഷേ അത് പറഞ്ഞാൽ അതൊരു നേരിയ സാധ്യതയാണെന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. മിക്കവാറും വെച്ചാൽ 2nd സ്ഥാനത്ത് കുറേ വരാനാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തുള്ള വലിയൊരു സ്വീപ്പിലേക്ക് വിജയ് പോയി എന്നുള്ളതാണ്. ഇത് പക്ഷേ കുറച്ചൊരു അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും 2024 മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇത്രയും വോട്ടിംഗ് ഷെയറും വോട്ട് ഷെയറും അതുപോലെ തന്നെ സീറ്റുകളും പിടിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ എനിക്ക് ആകെക്കൂടെ അത് കമ്പയർ ചെയ്യാൻ പറ്റും നമ്മൾ NTRമായിട്ടുള്ളൂ. NTR ഇതുപോലെ എന്താ വെച്ചാൽ 8 മാസം കൊണ്ടാണ് ആന്ധ്ര എന്ന് പിടിക്കുന്നത്. ഒരു രഥം ഉണ്ടാക്കി, എന്തായാലും എന്തോ ഒരു പേരുണ്ടായിരുന്നു. ആ രഥത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഉണ്ട് ഉറങ്ങി ഒരു തേരോട്ടം നടത്തുന്നു, നേരെ പിന്നെ അധികാരത്തിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. സമാനമായ ഒന്നാണ് സംഭവിച്ചത്. എന്തായാലും ഇവിടെ അദ്ദേഹം പുതിയ വലിയ രാഷ്ട്രീയങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞാൽ എൻ്റെ ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളോ, ഫിഷർമാൻ മറ്റേ അദ്ദേഹം കന്യാകുമാരിക്ക് അടുത്താണ് അദ്ദേഹത്തിന്, നാഗർകോവിലാണ് ജനിച്ചു വളർന്നു. അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ വിഭവങ്ങൾക്ക് എന്ത് ചെയ്യണം, വില കിട്ടണം, സ്ത്രീകൾക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കണം, വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യണം. ഇങ്ങനെയുള്ള വളരെ പെരിഫറലായ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഈ വികസന മാതൃകയായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം ഫോക്കസ് ചെയ്തത് സ്റ്റാലിനും മകനും എതിരെയാണ്. അത് എന്താ വെച്ചാൽ 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ അതിന് അനലൈസ് ചെയ്യുമ്പോൾ കിട്ടിയൊരു ഇത് പറയാറില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് പണം വേണ്ട, അത് നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, വെച്ചാൽ സഫീഷ്യൻ്റ് ആയിട്ട് ഞാൻ സിനിമയിൽ സമ്പാദിച്ചിട്ടുണ്ട്, അത് നിങ്ങളെനിക്ക് തന്നതാണ്, എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, സേർവ് ചെയ്യണം. അതേസമയം ഇവിടെ നിലവിലുള്ള സർക്കാർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു അച്ഛനും മകനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഒരു കവിഞ്ഞ കുറഞ്ഞൊരു ഭാഗത്തുള്ളവരെന്ത് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. ഇത് ഏറ്റു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, തമിഴ്നാട്ടിലൊക്കെ എപ്പോഴും വെച്ചാൽ ഒരു വൈകാരികമായ പ്രതീക്ഷ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് കഴിയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു ഷോക്ക് പിന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം നമുക്കറിയാം ഒരു യൂത്ത് അപ്പീലുണ്ട് ഇദ്ദേഹത്തിന്. പിന്നെ ഫാൻ ക്ലബ്ബുകൾ നേരത്തെ തന്നെ അതിശക്തമായിട്ടുണ്ടായിരുന്ന
7: പാർട്ടിയായി
6: മാറ്റാൻ ചെയ്യുന്നത്.
7: ഇതൊക്കെ പ്രതീക്ഷിച്ചത് സിനിമാ അദ്ദേഹത്തെ കാണാൻ തടിച്ചുകൂടി
6: തെറ്റിദ്ധരിക്കുകയും
7: ചെയ്തിട്ടുണ്ട്.
6: അപ്പോൾ ആ മാത്രമല്ല, ഇപ്പോൾ ഈ ഇതിന് തൊട്ടുമുമ്പ് കടന്ന പ്രാദേശിക ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കുകയും അദ്ദേഹം ഏതാണ്ട് കാണിച്ചു കൊടുത്തിരുന്നു ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച്. പക്ഷെ അപ്പോൾ പോലും ഇതിൻ്റെ ഒരു എന്താ പറയുക, മാഗ്നിഫിഷൻസ് എത്രയാണെന്നുള്ളത് തിരിച്ചറിയാൻ പലപ്പോഴും രാഷ്ട്രീയത്തിലൊന്നും പറ്റിയില്ല എന്നുള്ളതാണ്. ഇവിടെയും ഞാൻ പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ധാരാളമായിട്ട് വിജയനെ പിന്തുണച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ ഇവിടെയും കാണുന്ന ഏറ്റവും വലിയൊരു അപകടം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഏറ്റവും വലിയ വിജയി ബി ജെ പി തന്നെയാണ്. കാരണം ഇത്തരം ഒരു ഡിവൈഡ് വരുന്നതോടെ ദ്രാവിഡ രാഷ്ട്രീയത്തിനകത്ത് വലിയ വിള്ളലുകൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വിജയം ഒന്നുകിൽ എന്ത് ഏറ്റെടുക്കാം, അതുമല്ലെങ്കിൽ ഈ പറയുന്നതിനകത്തുകൂടെ അവർക്ക് തങ്ങളുടെ, കാരണം ഇപ്പോൾ അവിടെ ഒരു ക്രിട്ടിക്കൽ പൊസിഷനിലാണ് നിൽക്കുന്നത്. ആർക്കും ആർക്കും ഭൂരിപക്ഷമില്ല, എന്തായാലും ചില പിന്തുണ എന്ത് ചെയ്യണം, കിട്ടേണ്ടതുണ്ട്. അതിനകത്തുകൂടെ ബി ജെ പി തങ്ങളുടെ ഒരു അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ അവിടേക്ക് കൊണ്ടുവരാനിടയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നാളെ വരെയുള്ളൊരു ഒരു ചരിത്രത്തിൽ എന്താണ്, 92 വരെ ഒരു വർഗീയ കലാപം പോലും തമിഴ്നാട് നടന്നിട്ടുണ്ടായില്ല. അതിനുശേഷമുള്ള കലാപങ്ങളുടെ സ്വഭാവം നമുക്ക് അറിയാൻ പറ്റും. അതിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില ഘടകങ്ങളുണ്ട്. എന്തായാലും നമ്മൾ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇന്ത്യൻ രാഷ്ട്രീയം കൂടുതൽ ദുഷ്കരമായി തീരുന്നു എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വർഗീയ ധ്രുവീകരണ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധ്യതകൾ വീണ്ടും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത ആവശ്യമുണ്ട്. കൂടുതൽ ഈ പരസ്പരം രാഷ്ട്രീയ കക്ഷികൾ അതിൻ്റെ ഈ രാഷ്ട്രീയ അന്തരീക്ഷം മനസ്സിലാക്കിക്കൊണ്ട് സഖ്യങ്ങളിലേക്ക് പോവുകയും ഒരു പക്ഷേ കൂട്ടായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് പോവുകയും വേണ്ടതുണ്ട് എന്ന് ഞാൻ തോന്നുന്നത്.
4: പീസ് റേഡിയോയിൽ ഇതുവരെ നമ്മൾ കേട്ടത് വോയിസ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
1: ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ദജ്ജാലിൻ്റെ ഫിത്ന, ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
8: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാലുസ് സ്വാലിഹീനിൽ ഇമാം നവവി റഹ്മഹുള്ള പല കാര്യങ്ങളുടെയും ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിൽ ചില പ്രത്യേക സൂറത്തുകളുടെ ആയത്തുകളുടെ മഹത്വവും ശ്രേഷ്ഠതയും നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. അതിൽ ഏറെ പ്രസക്തമായ സൂറത്തുൽ ഫാത്തിഹയുടെ, അതേപോലെ ആയത്തുൽ കുർസിയിൻ്റെ, സൂറത്തുൽ ബഖറ അതിൻ്റെ അവസാന ഭാഗത്തെ, ആമന റസൂൽ അവസാന ഭാഗത്തെ രണ്ടായത്തുകൾ, ഇങ്ങനെയുള്ള അതിൻ്റെയൊക്കെ മഹത്വവും ശ്രേഷ്ഠതയും ഹദീസുകളിൽ വന്നതിവിടെ ഉണർത്തിയിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ്, ആ സൂറത്തുൽ കഹ്ഫ് 18-ാം അധ്യായം, അതിൽ നിന്ന് മൻ ഹഫിള അഷ്റ ആയാത്തി മിൻ ഔവലി സൂറത്തുൽ കഹ്ഫ് ഉസിമ മിൻ അദ്ദജ്ജാൽ, അബു ദർദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്. സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ ഭാഗത്ത് നിന്ന്, അതല്ലെങ്കിൽ മറ്റൊരു റിവായത്തിൽ അവസാന ഭാഗത്ത് നിന്ന് 10 ആയത്തുകൾ ഒരാൾ ഹിഫ്ള് ചെയ്താൽ, മനഃപ്പാടമാക്കിയാൽ, അയാൾ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു എന്നുണ്ട്. ഇവിടെ ദജ്ജാൽ എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വദ്ദജ്ജാലു റജുലുൻ കാഫിറുൻ യുബഅസു ഫീ ആഖിറി സമാൻ യദ്ദഈ നബുവ അവ്വലൻ യഅനി അന്നഹു നബിയുൻ സുമ്മ യദ്ദഈ അന്നഹു ഇലാഹുൻ വലിയാദു ബില്ലാഹ്. സഹോദരങ്ങളെ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം വിശദീകരിക്കുന്നു, ദജ്ജാൽ എന്നത് സത്യനിഷേധിയായ കാഫിറായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവസാന കാലത്ത് പ്രവാചകത്വം വാദിച്ചുകൊണ്ട് ആദ്യം കടന്നുവരും, പിന്നീട് ഇലാഹാണ്, ആരാധ്യനാണ്, റബ്ബാണ് എന്നൊക്കെ വാദിച്ചുകൊണ്ട് വരും. അള്ളാഹു സുബ്ഹാനഹു വതാല കാത്തു രക്ഷിക്കുമാർ. وفتنته اعظم فتنه كانت على الارض منذ خلق ادم الى قيام الساعه ആദ നബിയെ സൃഷ്ടിച്ചതു മുതൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖിയാമത്ത് നാൾ വരെയും ലോകത്ത് നടക്കുന്ന പരീക്ഷണങ്ങളിൽ വലിയ പരീക്ഷണമാണ് ദജ്ജാലിൻ്റെ പരീക്ഷണം എന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയത്, ഇൻ യഖ്റുജ് വഅന ഫീകും ഫഅന ഹജീജുഹു ദൂനകും, ഞാൻ നിങ്ങളിൽ ഉണ്ടായിരിക്കെയാണ് അവൻ ദജ്ജാൽ പുറപ്പെടുന്നത് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് തെളിവായി സാക്ഷിയായി നിങ്ങളുടെ കൂടെയുണ്ടാകും. വഇൻ യഖ്റുജു വലസ്തു ഫീകും, ഇനി ദജ്ജാൽ പുറപ്പെടുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലില്ല എങ്കിൽ ഫംറുഉൻ ഹജീജുൻ നഫ്സിഹി വല്ലാഹു ഖലീഫത്തി അലാ കുല്ലി മുസ്ലിം, നിങ്ങൾ ഓരോരുത്തരും അവരുടെ നഫ്സിനെ അതിന് തെളിവായി നിങ്ങൾ ഉപയോഗിക്കണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ളത്. മാത്രമല്ല വഖദ് ഹദറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫിത്നതിഹി, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഗ്രത കൈക്കൊള്ളാൻ വേണ്ടി പ്രത്യേകം ഉണർത്തുകയും ചെയ്തു. ആഖിർ സമാനിൽ പുറപ്പെടുന്നതായ മിൻ അലാമാത്തി ശാഅത്തിൽ കുബ്ര, അന്ത്യദിനത്തിൻ്റെ വലിയ അടയാളങ്ങളിൽപ്പെട്ടതായിക്കൊണ്ടാണ് ഒന്ന് ദജ്ജാലിൻ്റെ വിഷയം. ദജൽ എന്നത് ആ വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. വഹുവ മഅഖൂദു മിന ദജൽ വഹുവൽ കദിബ്, അത് കളവാണ്, അവൻ കള്ളനാണ്. വഹുവ ശഖ്സു മിൻ ബനി ആദം, ആദം സന്തതികളിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ് അവൻ. ഉലൂഹിയത്ത് വാദിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകളെ പരീക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകളെ പരീക്ഷിക്കുകയാണ് ഈ ദജ്ജാലിനെ കൊണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, ഞാൻ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഫഅന ഖസ്മുഹു അല്ലദീ യുഖീമു അലൈഹിൽ ഹുജ്ജ, ഞാൻ ഉറപ്പു നൽകുന്നു അവൻ്റെ കാര്യം വാദിക്കാൻ ഞാൻ നിങ്ങൾക്ക് തെളിവായി ഉണ്ടാകും. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യംനഉ അൻഹും ഷർറഹു വഫിത്നതുഹു വവസൂലഹു ഇലൈഹിം, ആ ദജ്ജാലിലേക്ക് എത്തുന്ന ഫിത്നയിൽ നിന്ന് അവൻ്റെ ഷർറിൽ നിന്ന് അതിനെ തടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകും. ഇനി അതല്ല, വഇൻ യഖ്റുജു വലസ്തു ഫീകും, ഞാൻ നിങ്ങളിലില്ലെങ്കിൽ ഫംറുഉൻ ഹജീജു നഫ്സിഹി ഫലിയതവല്ല കുല്ലു ഇംരിഇൻ ശഅനഹു, എല്ലാ ഓരോരുത്തരും അവനവൻ്റെ കാര്യം ഏൽക്കുക. വബിമാ യഹ്ഫദു ബിഹി നഫ്സഹു മിൻ ശരി ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഷെറിൽ നിന്ന് അവനവൻ്റെ തടിയെ അവൻ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന്. അതിനുവേണ്ടി പഠിപ്പിക്കപ്പെട്ടതാണ് ഈ സൂറത്ത്. അതിൻ്റെ ആദ്യ സൂറത്തുൽ കഹ്ഫിലെ ആദ്യ വചനങ്ങൾ പഠിക്കുക, ഹിഫ്ളാക്കുക എന്നുള്ളത്. വല്ലാഹു ഖലീഫത്തി അലാ കുല്ലി മുസ്ലിമിൻ, അള്ളാഹു അലിയുൻ കുല്ലി മുസ്ലിമിൻ വഹാഫിദുഹു, അള്ളാഹു ആണ് ഓരോ മുസ്ലിങ്ങൾക്കും കാവലായിട്ടുള്ളവൻ, കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവൻ, അവനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നവൻ. ഫയുഈനുഹു അലൈഹി വയദ്ഫഉ ശർറഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ആ ഷെറിൽ നിന്ന് തടുക്കുകയും എല്ലാ ഷെറിൽ നിന്ന് സഹായിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിക്കുകയാണ്. എല്ലാ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടാൻ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നതാണ് സഹോദരങ്ങളെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ജാഗ്രത കൈക്കൊള്ളാൻ വേണ്ടി പഠിപ്പിക്കുകയുണ്ടായി ഈ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന്. വമാമിൻ നബിയ്യിൻ മിനൽ അംബിയാഇ, പ്രവാചകന്മാരിൽ നിന്ന് ഒരു പ്രവാചകനും കഴിഞ്ഞുപോയിട്ടില്ല, ഇല്ല അൻദറ ഖൗമഹു, അവിടുത്തെ ഖൗമിനെ, അവിടുത്തെ ജനതയെ താക്കീത് ചെയ്തിട്ടല്ലാതെ. ഹത്ത യസ്തഇദ്ദ ബനു ആദം ലിഹാദിഹിൽ ഫിത്നത്തിൽ അലീമ, ഈ വലിയ ഫിത്നയിൽ നിന്ന് ആദം സന്തതികൾ അതിനെക്കുറിച്ച് റെഡിയാവാൻ വേണ്ടി. وإلا فمن المعلوم أنه لن يأتي إلا في آخر الزمان لكن لأجل التنبيه لعظم فتنته, ഈ ഫിത്നയുടെ ഗൗരവം അത് ഉണർത്തിക്കൊണ്ട് ആ ഒരു കാരണത്താൽ ഏതൊരാളും അവസാന കാലത്തേക്ക് വരുമ്പോൾ അവൻ അറിയുന്നവനായിരിക്കണം അവൻ്റെ ഫിത്ന, ദജ്ജാലിൻ്റെ ഫിത്ന എന്നുള്ളത്. വന്നഹ കബീറത്തുൻ അലീം, അത് വലുതാണ്, വലിയ ഭയാനകമാണ്. ലا ينجو منها إلا من أنجاه الله عز وجل, അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തിയവനല്ലാതെ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഹാദ ദജ്ജാലു യജ്അലുല്ലാഹു അലാ യദൈഹി ആയാതിൻ ഖവാരിഖ ഫിത്നത ലിന്നാസ്, ഈ ദജ്ജാലിനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കൈകളിലൂടെ ഒരുപാട് അമാനുഷികമായ കാര്യങ്ങൾ സംഭവിക്കും, ജനങ്ങൾക്കൊരു പരീക്ഷണമെന്നോണം. അതിൽപ്പെട്ടതാണ് അന്നഹു യഅ്മുറു സമാഅ ഫതുംതിർ, ദജ്ജാല് ആകാശത്തോട് കൽപ്പിക്കും, അപ്പോൾ അത് മഴ വർഷിപ്പിക്കും. വയമുറുൽ അർലഫ തുംബിത്തു, ഭൂമിയോട് കൽപ്പിക്കും, അപ്പോൾ അത് സസ്യങ്ങളെ മുളപ്പിക്കും. ഫയഅതീലൽ ഖൗമി മുംഹലീന ലൈസ ഫീ അർളിഹിം റഅയുൻ വമവാശിഹിം ദിആഫുൻ ഇജാഫുൻ ഫയദുഊഹും വയുമന്നീഹിം ഫയത്ബഊനഹു. യാതൊന്നുമില്ലാത്ത കൃഷികളോ അതുപോലെ നാൽക്കാലികളോ ഒന്നുമില്ലാത്ത വരണ്ട ഒരു കൗമിലേക്ക് വരികയും ആളുകളെയൊക്കെ വിളിക്കും, അവൻ ആളുകളവൻ്റെ പിന്തുടർന്നു കൊണ്ടുപോകും. അങ്ങനെയാണ് ആകാശത്തോട് മഴ വർഷിപ്പിക്കാൻ പറയുകയും ഭൂമിയോട് മുളപ്പിക്കാൻ പറയുകയും അതേപോലെ അവർക്ക് നാൽക്കാലികളെയൊക്കെ ഉണ്ടാക്കിക്കൊടുത്ത് അവർക്ക് വലിയ സുഭിക്ഷമായ പാല് ലഭിക്കുന്ന നല്ല ഇറച്ചിയുള്ളതായ വലിയ നാൽക്കാലികളൊക്കെ കിട്ടും. അങ്ങനെയും പലതുമുണ്ടാക്കും. വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ സസ്യങ്ങളെ മുളപ്പിക്കുന്നു, സുഭിക്ഷമായി പലതും കാണിക്കുകയാണ്. ഇതിനേക്കാളും വലിയ ഒരു ഫിത്തനയുണ്ടോ സഹോദരങ്ങളെ? എല്ലാം നശിച്ചു കഴിഞ്ഞതായ ഒരു നാട്ടിൽ അവിടെ അവർക്ക് സുഭിക്ഷത ലഭിക്കുക, അവർക്കാവശ്യമായതെല്ലാം കിട്ടുക, അത് വലിയ പരീക്ഷണം തന്നെയാണ്. പ്രത്യേകിച്ച് ബാദിയത്തിൽ ബദുക്കളായ ആളുകൾ അവിടെ മരുഭൂമിയിൽ താഴ്വരകളിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്ന് ഒരുപാട് ആളുകൾ പിന്തുടരും. അങ്ങനെ അവനെ പിന്തുടരുന്നവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവനെ നിഷേധിച്ചവനെ അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കും. യഥാർത്ഥത്തിൽ വഹിയ ജന്നത്തുൻ ഫീമാ യബദൂലിന്നാസി ലാക്കിന്നഹാ നാറുൻ വൽഇയാദു ബില്ലാ. അവൻ കാണിക്കുന്നതായ സ്വർഗം സഹോദരങ്ങളെ, ആളുകൾക്ക് കാണിക്കുന്നതായ സ്വർഗം അത് നരകമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറും. വനാറുഹു നാറുൻ ഫീമാ യബദൂലിന്നാസി ലാക്കിന്നഹാ ജന്നത്തുൻ വമാഉൻ അദ്ബുൻ. എന്നാൽ അവൻ കാണിക്കുന്ന തീ, ആ നരകം, അത് യഥാർത്ഥത്തിൽ അതിനുള്ളിൽ സ്വർഗമാണ്. അതായത് തോട്ടമാണ്, അവിടെ വെള്ളവും സുഭിക്ഷമായതൊക്കെ ഉണ്ട്. ലാക്കിന്നാസലൈസലഹുമില്ലാഹിർ. പക്ഷെ ആളുകൾക്ക് ഈ പ്രത്യക്ഷമായതല്ലാതെ അറിയുകയില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കത് കാര്യങ്ങൾ വ്യക്തമാക്കി തന്നു. അവന്നഹു കാദിബുൻ, അവൻ കള്ളനാണ്. ഈ ദജ്ജാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി അറിയിച്ചു തന്നു. ദജ്ജാലിൻ്റെ ഫിത്നയെ സംബന്ധിച്ച് ഈ മനുഷ്യൻ്റെ അവൻ്റെ തെറ്റിത്തടത്തിൽ ആ കണ്ണുകൾക്കിടയിൽ മക്സൂബും ബൈനൈനൈഹി കാഫിർ കാഫറ, ആ മൂന്ന് അക്ഷരങ്ങൾ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. യഖ്റഊഹ കുല്ലു മുഅ്മിനിൻ ഹച്ചല്ലദി ലാ യസ്തതിഉൽ ഖിറാ, വായിക്കാനറിയാത്ത ആളുകൾക്ക് വരെ അത് വായിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അത് അങ്ങേയറ്റത്തെ വഴിപിഴപ്പിക്കുന്ന ഒന്നാണ്. മുഅ്മിനാണെങ്കിൽ എഴുതാൻ അറിയാത്തവനും വായിക്കാൻ അറിയാത്തവനുമൊക്കെ സത്യവിശ്വാസിയാണോ, ഈമാനോട് ജീവിച്ച മനുഷ്യനാണോ, അവന് അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുമെന്നാണ്. ഖബറിൽ അങ്ങനെ തന്നെയാണല്ലോ. ഒരു മനുഷ്യൻ സത്യവിശ്വാസിയാണെങ്കിൽ സത്യസന്ധമായി അത് അതിന് മറുപടി പറയാൻ കഴിയും. അവൻ അറബി പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവന് പിന്നെ എഴുതാനറിയില്ല, വായിക്കാനറിയില്ല എന്നതല്ല. ഈമാനുണ്ടോ? റബ്ബി അള്ളാ ദീനി അൽ ഇസ്ലാം നബിയി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈമാനുള്ള ഇഖ്ലാസുള്ള മനുഷ്യന്മാർക്ക് അതിന് മറുപടി പറയാൻ കഴിയുമെന്നാണ്. എന്നാൽ ഇതാക്കാന മുനാഫിഖൻ, കപടനാണ്. അവന് വായിക്കാൻ അറിയുമെങ്കിലും എഴുതാനറിയുമെങ്കിലും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഇൽമുണ്ടെങ്കിലും വലം ലം യുജീബ്, നിന്റെ റബ്ബാരാണെന്ന് പറയുമ്പോൾ പറയാൻ കഴിയില്ല. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. വഅതാന നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയതൻ ബയ്യിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയുണ്ടായി വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, അറിവുകൾ. ദജ്ജാലിനെക്കുറിച്ച് വഹിയാന്നഹു അഅവർ ലൈസ ലഹു ഇല്ല ഐനുൻ വാഹിദ, അവൻ ഒറ്റക്കണ്ണനാണ്, ഒരു കണ്ണല്ലാതെ ഈ ദജ്ജാലിനില്ല എന്നുള്ളതാണ്. വറബ്ബുന ജല്ല വഅല ലൈസ ബിഅവർ, നമ്മുടെ രക്ഷിതാവ് ഒറ്റക്കണ്ണനല്ല. മുനസ്സഹുൻ അൻകുല്ലി ഐബിൻ വനഖ്സിൻ, എല്ലാ ന്യൂനതകളിൽ നിന്നും കുറവിൽ നിന്നുമെല്ലാം പരിശുദ്ധമാക്കപ്പെട്ടവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. എന്നാൽ ഈ ദജ്ജാൽ ഇന്നമഹുവ അഅവർ, അവൻ ഒറ്റക്കണ്ണനാണ്. ഉണങ്ങിയ മുന്തിരി പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കണ്ണായിരിക്കും ഉണ്ടായിരിക്കുക എന്നതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫമൻ വുഫ്യഖ സലിമ മിൻ ഫിത്നതിഹി വനജ, ആർക്കാണോ തൗഫീഖ് നൽകപ്പെടുന്നത് അവൻ്റെ ഫിത്നയിൽ നിന്ന്, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടും. യബഖ ഫിൽ അർദി ഹാദ ദജ്ജാലുൽ ഖബീസ്, യബഖ ഫിൽ അർദി അർബഈന യൗമ, ഈ ഭൂമിയിൽ ഈ ദുഷിച്ച മ്ലേച്ഛനായ ഈ ദജ്ജാൽ 40 ദിവസമായിരിക്കും ഉണ്ടാവുക. അവ്വല് യോമിൻ കസന, ഒന്നാമത്തെ ദിവസം ഒരു വർഷം പോലെയായിരിക്കും. 12 മാസം പോലെ ഉണ്ടോ നോക്കൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ്. അല്ലാന ശംസു തദൂറു ബി അർബഇ വഇശരീന സാഅ ഹൗല അൽ അർദ്, 24 മണിക്കൂർ ഈ സൂര്യൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ലാക്കിൻ അവ്വല യൗമിൻ മിൻ അയ്യാമി ദജ്ജാൽ ലാ തദൂറു ഇല്ലാ ബിസ്നൈ അശറ ഷഹ്റൻ, ഒരു വർഷം പൂർണ്ണമായിക്കൊണ്ട് ഇത് ചുറ്റുകയാണ്. രണ്ടാമത്തെ ദിവസം എന്നത് കശഹരിൻ ഒരു മാസം പോലെയാണ്, 30 ദിവസം. മൂന്നാമത്തേത് ഒരാഴ്ച പോലെ, 7 ദിവസം. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഈ ദജ്ജാലിൻ്റെ വിഹാരം, ദജ്ജാൽ ഈ ഭൂമിയിൽ കഴിയുന്നത് 40 ദിവസമാണല്ലോ. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ ദിവസം, ആദ്യത്തെ ദിവസം ഒരു വർഷം പോലെ, രണ്ടാമത്തേത് ഒരാഴ്ച പോലെ, മൂന്നാമത്തേത് രണ്ടാമത്തേത് ഒരു മാസം പോലെ, മൂന്നാമത്തേത് ഒരാഴ്ച പോലെ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ബഖയ്യത്തുൽ അയ്യാമിക അയ്യാമിന, നമ്മൾ സാധാ ദിവസം പോലെ തന്നെ. ഈ ഒരു കാലയളവിലാണ് സുമ്മ യൻസിൽ, ഇത് കഴിഞ്ഞതിന് ശേഷമാണ് സുമ്മ യൻസിലു ഈസ ബിനു മറിയം അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുന്നത്. ഫയഖ്തുലു ഹാദ ദജ്ജാല, ഈ ദജ്ജാലിനെ കൊല്ലുന്നത് സഹോദരങ്ങളെ, അൽ മസീഹു സ്വാദിഖ് നബിയു ത്വാഹിർ യഖ്തുലു ഹാദ അൽ മസീഹ് അൽ ഖബീസ ദജ്ജാൽ, മസീഹു ഈസ മസീഹു ദജ്ജാലിനെ കൊല്ലും. ഒന്നെന്താണ്? സത്യസന്ധനായ വിശുദ്ധനായ മസീഹു ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, ഖബീസായ മ്ലേച്ഛനായ ദുഷിച്ചവനായ കള്ളനായ ദജ്ജാലിനെ കൊല്ലുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് അധികാരം നൽകും, അങ്ങനെ കൊല്ലും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ ഈ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി, ഇദാ തശഹദ അഹദുക്കും ഫല്യസ്തഈദ് ബില്ലാഹി മിൻ അർബ, നിങ്ങൾ തശഹുദിലായാൽ 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഷറ്റി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന്, ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ പരീക്ഷണത്തിൽ നിന്ന്, ദജ്ജാലിൻ്റെ മസീഹു ദജ്ജാലിൻ്റെ ഫിത്ന അവൻ്റെ ഷെറിൽ നിന്ന് രക്ഷ നൽകണേ. ലിഅന്ന ഫിത്നതുഹു അലീമ, സഹോദരങ്ങളെ ദജ്ജാലിൻ്റെ ഫിത്ന വളരെ ഭയാനകരമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും കൽബിൽ തട്ടിക്കൊണ്ട് മസീഹു ദജ്ജാലിൽ നിന്ന്, അവൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, അവൻ്റെ ഫിത്നയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടണം. അതുപോലെ തന്നെ അതിൽ നിന്ന് രക്ഷ ലഭിക്കാവുന്നതായ കാരണങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും വേണം. അതിൽപ്പെട്ടതാണ് ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട മൻ ഹഫിള അഷറ ആയാത്തിൻ മിൻ സൂറത്തിൽ കഹ്ഫി മിൻ അവ്വലിഹ വആഖിരിഹ, ആരെങ്കിലും അത് മനഃപ്പാഠമാക്കി വഖറാഹുന്ന അലൈഹി വസിമ മിൻ ഫിത്നത്തിഹി, അത് പാരായണം ചെയ്യുകയും ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് കാവലും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
9: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ.
11: ഒരു ആക്സിഡന്റിൽ എനിക്ക് സാരമായി പരിക്കേറ്റു. വലിയ തുക ആശുപത്രിയിലും തുടർ ചികിത്സക്കായും ചെലവായി. വാഹന ഇൻഷുറൻസ്, മെഡിസെപ്പ് പോലെയുള്ള ഇൻഷുറൻസ് തുക കോമ്പൻസേഷനായി സ്വീകരിക്കാമോ? ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനെയുള്ള തുക ചൂതാട്ടം പോലെയാണ് എന്ന് കേൾക്കാനിടയായി. നമ്മൾ അടച്ച പണം മാത്രമേ അതിൽ നിന്ന് സ്വീകരിക്കാവൂ എന്നും ആണ് പ്രഭാഷണത്തിൽ നിന്നും മനസ്സിലായത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ചോദ്യം.
12: ഇൻഷുറൻസ് നമ്മൾ നമ്മുടെ ഖൈറിന് വേണ്ടി, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി തിജാരിയായ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഷുറൻസിൽ ചേരുവാൻ പാടില്ല എന്നത് സത്യമാണ്. കാരണം അതിൽ പലിശയും ചൂതാട്ടവുമെല്ലാം കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രശ്നം മറ്റൊന്നാണ്. ഒരു ആക്സിഡൻ്റ് സംഭവിച്ചപ്പോൾ അതിൽ താനല്ല കുറ്റക്കാരൻ, എതിർഭാഗത്ത് നിന്ന് വന്ന വാഹനത്തിൻ്റെ ഉടമയാണ് അയാൾക്കാണ് എങ്കിൽ ഇൻഷൂർ ചെയ്തിട്ടുമുണ്ട്, ആ വഴി കിട്ടുന്ന ഇൻഷുറൻസ് തുക അത് സ്വീകരിക്കാമോ എന്നാണെങ്കിൽ അത് സ്വീകരിക്കാം എന്നാണ് ആധുനിക പണ്ഡിതന്മാരിൽ പലരും പറയുന്നത്. കാരണം അപകടം വരുത്തി വച്ച വ്യക്തി അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കൽ അനിവാര്യമാണല്ലോ, അൽഗുൻ മുബിൽ ഖുറും എന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അയാൾ കൊടുക്കേണ്ട സംഖ്യ അയാൾ മറ്റൊരു ഏജൻസിയെ ഏൽപ്പിച്ചു എന്ന് മാത്രം നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് കുറ്റകരമല്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
11: തെറ്റ് ചെയ്താൽ അള്ളാഹു പുറത്തു തരുമെന്ന് കരുതി വീണ്ടും വീണ്ടും തെറ്റ് ആവർത്തിക്കുന്നതിൻ്റെ വിധി അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം.
12: തൗബയുടെ നിബന്ധനകളിൽപ്പെട്ടതാണ് ഇമാം നബിയെപ്പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്ന് ആ തെറ്റിൽ നിന്നും പരിപൂർണമായി പിൻവാങ്ങുക എന്നത്. എന്നിരുന്നാലും മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരാൾ തെറ്റ്

0: കരഞ്ഞ കണ്ണുമായി കൈകളുയർത്തി ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ അർത്ഥം എപ്പോഴും തെറ്റ് ചെയ്യുവാനുള്ള ഒരു അവസരം ഉണ്ട് എന്നർത്ഥത്തിലല്ല. സുമ്മയ തൂബൂന മിൻ ഖരീബ്, തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ അള്ളാഹുവിലേക്ക് തൗബ കൊണ്ട് അടുക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അങ്ങനെയുള്ള ആളുകളുടെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുക എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് മാഫാക്കി തെരുമാറാട്ടെ.
1: കമഴ്ന്നു കിടക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. പുരുഷന് കമഴ്ന്നു കിടക്കുമ്പോൾ ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകുന്നത് കൊണ്ടാണോ അപ്രകാരം പറഞ്ഞത് എന്നാണ് സംശയം.
0: കമഴ്ന്നു കിടക്കൽ ഇസ്ലാം വിരോധിച്ച കിടത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുമുണ്ട്. കോപത്തിന് വിധേയരായ ആളുകളുടെ കടത്തമാണ് എന്നും നരകക്കാരുടെ കടത്തമാണ് എന്നും ഒക്കെ ആ വിഷയത്തിനുള്ള പരാമർശങ്ങൾ കാണുവാൻ സാധിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് കമഴ്ന്നു കിടക്കുന്നത് വിരോധിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും അറിയിച്ചു തന്നിട്ടില്ല. ഏതായിരുന്നാലും ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു യുക്തി ഉണ്ടായിരിക്കും. നമ്മൾക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി, ഒരു പക്ഷേ പലപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രവും ഒക്കെ അത്തരം കടത്തം ശാരീരികമായി തന്നെ പ്രയാസകരമാണ് എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ദീനുൽ ഫിത്ര, പ്രകൃതിയുടെ മതമാകുന്ന ഇസ്ലാം, അതിൻ്റെ നിയമങ്ങൾ എല്ലാ ആളുകൾക്കും സ്വീകരിക്കാവുന്ന ഉൾക്കൊള്ളാവുന്ന ഹൈറായ ഉത്തമമായ നിയമങ്ങളാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
1: എനിക്ക് ഇബാദത്തുകളെടുത്ത് ജീവിക്കാൻ തന്നെയാണ് താല്പര്യം. എന്നാൽ ചില മാനസികമായ രോഗം BPD കാരണം ശാരീരികമായും മാനസികമായും ഒന്നിനും കഴിയുന്നില്ല. ഞാനാണെങ്കിൽ വലിയ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുമുണ്ട്. പാപമോചനത്തിനും സ്വർഗം ലഭിക്കാൻ വേണ്ടിയും ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഞാൻ നിസ്കാരം, അദ്കാർ, ഖുർആൻ പാരായണം, തഫ്സീർ പഠനം ഇവയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. എൻ്റെ ചോദ്യം, ഇത്തരത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ പ്രയാസപ്പെടേണ്ടി വരുന്നത് താല്പര്യം കുറവായത് കൊണ്ടാണല്ലോ. അപ്പോൾ എൻ്റെ ഇബാദത്തുകൾക്ക് പ്രതിഫലം കിട്ടാതിരിക്കുമോ, അള്ളാഹു അവ സ്വീകരിക്കാതിരിക്കുമോ എന്നൊക്കെയാണ് ഇവരുടെ വ്യാകുലത.
0: അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ് സ്വീകരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക, അവൻ്റെ കൽപ്പനകൾ ശിരസ വഹിക്കുക, അവൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, ഇതാണല്ലോ തഖ്വ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മനുഷ്യർ എന്നുള്ള നിലക്ക് തെറ്റും കുറ്റവും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും നടത്തുകയും കൂടുതലായി ഇബാദത്തുകളും ദാനധർമ്മങ്ങളും അനുഷ്ഠിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഫർളായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങൾ, ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്യുന്നത് നിത്യം കൊണ്ടു നടക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങളായാൽ ഉത്തമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വഹു വഇൻ ഖൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടകരമായത് കുറച്ചാണെങ്കിലും ശരി പതിവായി ചെയ്യുന്ന കാര്യങ്ങളാണ്. സുന്നത്ത് നമസ്കാരങ്ങളാകട്ടെ, സുന്നത്ത് നോമ്പുകളാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, അതൊക്കെ പതിവായി കൊണ്ടു നടക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന് അത് പ്രിയങ്കരമാണ്, ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്, ഒരു പക്ഷേ പ്രയാസകരമാവുന്ന ഈമാനിൻ്റെ കുറവ് ആകുവാനും സാധ്യതയുണ്ട്. നമ്മൾ സമർപ്പിക്കുന്ന ഇബാദത്തുകൾ കൊണ്ടും നമ്മുടെ ഈമാൻ കൊണ്ടുമാണ് സ്വർഗപ്രവേശനം സാധ്യമായിത്തീരുക. റബ്ബിന് നമ്മൾ നൽകുന്ന ഇബാദത്തുകൾ കറകളഞ്ഞ, ഇഖ്ലാസ് മുറ്റിയ, മീസാനിൽ കനം തൂങ്ങുന്ന, ഖുശൂ ഉള്ള, തഖ്വയുള്ള പ്രവർത്തനങ്ങൾ ആയിത്തീരുവാൻ നാം എപ്പോഴും ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരം ഒരു അമലിലൂടെ മാത്രമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടായിരിക്കുകയും അതുവഴി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഇതെല്ലാം മുന്നിൽ വെച്ച് ഞാൻ റബ്ബുമായുള്ള മുനാജാത്തിലാണ് നമസ്കാരത്തിലെന്നും ഞാൻ റബ്ബിന് നൽകുന്ന തയ്യിബാത്ത് ഏറ്റവും ഹൃദ്യമായ കർമ്മങ്ങളാണ് എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഒരു ഊഷ്മളതയും ഉന്മേഷവും ഇഖ്ലാസും ലഭിക്കുവാൻ സാധിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാട്ടെ.
1: ഞാനൊരു ഫുഡ് ഇൻഡസ്ട്രിയിൽ ആണ് ജോലി ചെയ്യുന്നത്. അതിനാൽ എനിക്ക് താടി വെക്കാൻ കഴിയില്ല. ഇസ്ലാമികമായി ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ചോദ്യം.
0: ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അതിലൊന്ന്

0: ഇത്തരത്തിലുള്ള ദീനി ചിറ്റവുമായി മുന്നോട്ടു പോകാൻ സാധിക്കുമോ ഇല്ലയോ എന്ന പരീക്ഷണങ്ങളായിരിക്കും. താടി പ്രവാചകന്മാർ എല്ലാം തന്നെ ജീവിതത്തിൽ പകർത്തിയൊരു കാര്യമാണ് സുനനുൽ ഫിത്ര. എല്ലാ പ്രവാചകന്മാരും സമുദായത്തെ കൽപ്പിച്ച കാര്യമാണ് എന്നും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ്റെ താടിക്ക് പിടിച്ചു പിടിക്കാൻ മാത്രം താടിയുണ്ടായിരുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി സമൃദ്ധമായിരുന്നു എന്നും വഫിറുൽ ലിഹ നിങ്ങൾ ആ താടിയെ സമൃദ്ധമായി വിട്ടേക്കുക എന്നുമൊക്കെയുള്ള കൽപ്പനകൾ പ്രമാണങ്ങൾ കാണുവാൻ സാധിക്കും. താടി വെക്കൽ ഒരു പ്രയാസകരമാണ് എങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാ അതിനേക്കാൾ ഉത്തമമായ ജോലികൾ ലഭിക്കുന്നതാണ്. റബ്ബിലേക്ക് അടുക്കും തോറും ഒമൻ യത്തഖില്ലാഹ ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ യജ്അല്ലഹു മഖ്റജ എല്ലാ കുടുസായ കാര്യങ്ങളിൽ നിന്നും പ്രയാസങ്ങളും രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗം അള്ളാഹു ഉണ്ടാക്കിത്തരുമെന്നും വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് അവൻ വിചാരിക്കാത്ത രൂപത്തിലുള്ള ഉപജീവനം നൽകുമെന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തലാണല്ലോ തഖ്വ. അതിൽപ്പെട്ട ഒന്നാണ് താടി എന്നത് മനസ്സിലാക്കുക. അങ്ങനെ ഒരു ബോധത്തോടുകൂടി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായി അനുഷ്ഠിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ രക്ഷപ്പെടുത്തും, ഉപജീവനം വിശാലമായി കിട്ടും. ഒരു ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി, അർസാഖുകൾ വിശാലമാണ് എന്ന് മനസ്സിലാക്കുക. ആ രൂപത്തിൽ ചിന്തിക്കുക. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാട്ടെ.
1: ഡിപ്രഷൻ, ഉത്കണ്ഠ, BPD പോലെയുള്ള മാനസിക രോഗമുള്ള വ്യക്തിക്ക് മരുന്ന് കഴിക്കുന്നതിൻ്റെ ഫലമായി അധിക സമയവും ഉറക്കവും ക്ഷീണവും അനുഭവപ്പെടുന്നു. അത് കാരണം ഇബാദത്തുകൾ മുമ്പെടുത്ത അത്ര പോലും എടുക്കാൻ കഴിയുന്നില്ല. അത് മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇബാദത്തുകൾക്ക് വേണ്ടി മരുന്ന് ഉപേക്ഷിക്കാമോ? എന്നാൽ മരുന്ന് ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ ഒഴിവാക്കാൻ ഏറെ ക്ഷമിക്കേണ്ടതായും വരുന്നു. എന്താണ് ഇത്തരം സാഹചര്യത്തിൽ ചെയ്യേണ്ടത്?
0: രണ്ട് കാര്യങ്ങളാണ് വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഉപയോഗിക്കുന്ന മരുന്നുകൾ മുമ്പുള്ളതിനേക്കാൾ തളർച്ചയും ക്ഷീണവും രോഗം വർദ്ധിപ്പിക്കലുമാണ് എങ്കിൽ സ്വാഭാവികമായും ആ മരുന്നുകൊണ്ട് ഫലമില്ലല്ലോ, മറ്റു മരുന്നുകൾ അന്വേഷിക്കാവുന്നതാണ്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, ഈ ഉപയോഗിക്കുന്ന മരുന്നുകൾ കൊണ്ട് ആശ്വാസമുണ്ട്, പക്ഷേ ക്ഷീണവും തളർച്ചയും ഉറക്കവും ഒക്കെ വരുന്നുവെങ്കിൽ അദ്ദേഹം രോഗിയാണ്. ആ രോഗിക്കയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ രോഗിയായാൽ യാത്രക്കാരനായി കഴിഞ്ഞാൽ മുമ്പ് എങ്ങനെയാണോ ചെയ്തിരുന്നത് അതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല നമസ്കാരം പോലുള്ള പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തുമെന്നാണ്. അത് അള്ളാഹുവിൻ്റെ അപാരമായ ഒരു ഔദാര്യമാണ്. മുമ്പ് ചെയ്തിരുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല രോഗികൾക്കുള്ള അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മരുന്ന് ഒഴിവാക്കിയാൽ അതിനേക്കാൾ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുമെങ്കിൽ മരുന്ന് ഒഴിവാക്കാത്ത രൂപത്തിൽ ഇത്തഖുല്ലാഹ മസ്തതാത്തും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ അബാത്ത് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അള്ളാഹു അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാട്ടെ.
1: ഞാനും ഭർത്താവും കുട്ടിയും താമസിക്കുന്നത് ഭർത്താവിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെയാണ്. പള്ളിയിൽ പോകുവാൻ ഭർതൃവീട്ടുകാരുടെ സമ്മതം ആവശ്യമാണോ എന്നാണ് ഈ സഹോദരിയുടെ ചോദ്യം.
0: ഒരു സ്ത്രീ പള്ളിയിൽ പോകുവാൻ അവരുടെ ഭർത്താവിൻ്റെ അനുമതി ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അവർക്ക് അനുമതി കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കൂട്ടുകുടുംബമായി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഭർത്താവിൻ്റെ ചെലവിനും ഭർത്താവിൻ്റെ കീഴിലുമൊക്കെയാണ് ജീവിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മറ്റുള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളെയൊക്കെ തന്നെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള രൂപത്തിൽ അവരെ ദീനിനെ എതിരെ പറയാത്ത കാലത്തോളം അവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവരെയും സേവിച്ചുകൊണ്ട് ഇസ്ലാമികമായ മാതാപുകളോടുകൂടി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത്തരം ഒരു വിഷമത്തിൽ അവർ ഭർത്താവിനോട് കാര്യം പറയുകയും ഭർത്താവ് ഇടപെട്ട് മാതാപിതാക്കളുമായി സംസാരിച്ച് പള്ളിയിലേക്ക് പോകുവാനുള്ള ഒരു അനുമതി ലഭിക്കുകയാണെങ്കിൽ അതായിരിക്കും ഇൻഷാല്ലാ ഖൈറായ കാര്യം.
1: മാതാപിതാക്കൾ പ്രായപൂർത്തിയായ മക്കളുടെ കൂടെ കിടന്ന് ഉറങ്ങാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം.
0: പരിശുദ്ധ ദീൻ ഇസ്ലാം മനുഷ്യൻ്റെ അഭിമാനത്തിന് വലിയ പ്രാധാന്യം നൽകിയ മതമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അതിൻ്റെ തെളിവുകൾ നിരവധിയാണ്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയണമെന്നും അനുവാദം ചോദിക്കണമെന്നുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇസ്ലാമിക വസ്ത്രധാരണം അതിൻ്റെ ഭാഗമാണ്. ഇതേപോലെ തന്നെയാണ് കുട്ടികൾ 10 വയസ്സായി കഴിഞ്ഞാൽ അവർ ഒന്നിച്ച് കിടക്കാൻ പാടില്ല എന്ന കൽപ്പനയും. വിശുദ്ധ ഖുർആനും ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വൈദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലും ഫലിസ്തീനു കമസ്തഅദന അല്ലദീന മിൻ ഖബ്ലിഹിം. കുട്ടികൾക്ക് വകതിരിവുള്ള പ്രായമെത്തിക്കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ പോലെ തന്നെ വീട്ടിലുള്ള ഒരാളുടെ റൂമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അനുവാദം ചോദിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫഫരിഖൂഹും ഫിൽ മദാജിഅ്, 10 വയസ്സായി കഴിഞ്ഞാൽ കിടപ്പറയിൽ നിന്നും മാറ്റിക്കടത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. അവർ 10 വയസ്സായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചൊരു ബെഡിൽ കിടക്കുക പാടില്ലാത്ത കാര്യമാണ്. ഒരു റൂമിൽ വേണമെങ്കിൽ കിടക്കാം, പക്ഷേ അത് മാതാപിതാക്കളുടെ സ്വകാര്യ ജീവിതങ്ങൾ അത് അറിയുന്ന കാണുന്ന രൂപത്തിൽ ആയിരിക്കുവാൻ പാടില്ല. ഏതായാലും ഒരു മറ അത്തരം ഒരു ജീവിതത്തിന് ഉണ്ടായിരിക്കണം എന്നാണ്. അതേപോലെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു പുതപ്പിനുള്ളിൽ ഒരു ആണും ആണും ഒരു പെണ്ണും പെണ്ണും ഒരു വസ്ത്രത്തിനുള്ളിൽ അത് ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വല യഫ്ളി റജുലു ഇലാ റജുലി ഫീ സൗബിൻ വാഹിദ്, ഒരാണും ആണും. വല തഫ്ളി അൽമർഅത്തു ഇലാ മറ, ഒരു പെണ്ണും പെണ്ണും ഒരു വസ്ത്രത്തിനുള്ളിൽ ഒരു പുതപ്പിനുള്ളിൽ കിടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെയുള്ള അഭിമാനത്തിന് ഇസ്ലാം പ്രാധാന്യം നൽകിയതുകൊണ്ടാണ്. അത് തന്നെയാണ് ഈ വിഷയത്തിലും മനസ്സിലാക്കേണ്ടത്.
1: ചില കച്ചവടക്കാർ സീസണുകൾ മുൻകൂട്ടി കണ്ട് കൂടുതൽ സ്റ്റോക്ക് വാങ്ങാനും ജ്വല്ലറി പോലുള്ളവർ കൂടുതൽ കസ്റ്റമേഴ്സിന് അവധി പറഞ്ഞ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ കടയിലെ കുറവ് നികത്താനും ഹജ്ജ് ഉംറ ഗ്രൂപ്പുകൾ എയർ ടിക്കറ്റ് നിരക്ക് കുറവ് കിട്ടാൻ കുറെ നേരത്തെ കൂടുതൽ ടിക്കറ്റ് വാങ്ങിവെക്കാനും മക്ക മദീന സ്ഥലങ്ങളിൽ സീസണാകുന്നതിന് മുമ്പ് ബിൽഡിങ്ങുകൾ വാങ്ങിയിടാനുമൊക്കെ പരിചയക്കാരിൽ നിന്നും ക്യാഷ് ഉള്ളവരിൽ നിന്നും സ്ഥിരമായോ ഏതാനും മാസത്തേക്കുമൊക്കെ ലാഭത്തിലും നഷ്ടത്തിലും ഒരുപോലെ പങ്കാളിയാവണം എന്ന വ്യവസ്ഥയിൽ ക്യാഷ് വാങ്ങാറുണ്ട്. ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണെന്ന്?
0: അഥവാ താൽക്കാലികമായ പാർട്ണർഷിപ്പാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടുതരം പാർട്ണർഷിപ്പ്, ഒന്ന് എന്നേക്കുമായുള്ള പാർട്ണർഷിപ്പ്, മറ്റൊന്ന് താൽക്കാലികമായ പാർട്ണർഷിപ്പ്. ഒരു നിശ്ചിത ഒരു കണ്ടെയ്നർ, ഒരു കപ്പിൽ നിന്ന് ഒരു കണ്ടെയ്നർ ഇറക്കി അത് ബിസിനസ് പൂർത്തിയാകുന്നതുവരെ, അല്ലെങ്കിൽ ഒരു നിശ്ചിത മാസത്തിനോ വർഷത്തിനോ ഒക്കെ, അതൊക്കെ അനുവദിക്കപ്പെട്ട ഏർപ്പാടുകളാണ് എങ്കിൽ അത് ഹലാലാണ്. അനുവദിക്കപ്പെട്ട ഏർപ്പാടുകളാണ് എങ്കിൽ അത് ഹലാലാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട് നിഷിദ്ധമായ പല മാർഗങ്ങളും കടന്നു വരുന്നുണ്ട്. അതിൽ നിന്ന് മുക്തമായ രൂപത്തിലാണ് എങ്കിൽ, ഇപ്പോൾ ജ്വല്ലറിയിൽ നിന്നും അവർ നിശ്ചിത കാലത്തേക്ക് താൽക്കാലികമായ പാർട്ണർഷിപ്പ് കൂടി ആ ജ്വല്ലറിയാകട്ടെ തീർത്തും ഹലാലായ രൂപത്തിൽ, കടം കൊടുക്കാത്ത രൂപത്തിൽ, കടം വാങ്ങാത്ത രൂപത്തിലൊക്കെ ബിസിനസ് നടത്തുന്ന ജ്വല്ലറിയൊക്കെയാണ് എങ്കിൽ അത്തരം താൽക്കാലികമായ പാർട്ണർഷിപ്പ് അനുവാദമുള്ളതാണ്. അല്ലാഹു തആല ആലം.
1: എൻ്റെ ഉപ്പാക്ക് 2 പെൺകുട്ടികളാണ്. അൽഹംദുലില്ലാ, രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞു. ഉമ്മയും ഉപ്പയും യാഥാസ്ഥിതിക ചിന്താഗതിക്കാരാണ്. തൗഹീദി ആശയം സ്വീകരിച്ചവരല്ല. അവർ ബിദഅത്ത് ചെയ്യുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. രണ്ടുപേരും രോഗികളാണ്. ഉപ്പാക്ക് ഹാർട്ടിനാണ് പ്രശ്നം. ഉമ്മാക്ക് ക്യാൻസർ 3rd stage. ഉപ്പാക്ക് സെക്യൂരിറ്റി ജോലിയാണ്. പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. വാടക വീട്ടിൽ നിന്ന് 4 cents സ്ഥലത്ത് പഞ്ചായത്തിൽ നിന്നും ആളുകളുടെ സഹായങ്ങൾ കൊണ്ടും അൽഹംദുലില്ലാ സ്വന്തമായി വീട് വെച്ച് മാറി 3 വർഷമായി. ഇത്താത്താൻ്റെ ഭർത്താവിന് കൂലിപ്പണിയാണ്. പ്രത്യേകിച്ച് വരുമാനം ഒന്നുമില്ല. എൻ്റെ ഭർത്താവിന് അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമില്ലാത്ത ജോലിയുണ്ട്. ചോദ്യം, ഭർത്താവിൻ്റെ സക്കാത്തിൻ്റെ പൈസയും അല്ലാതെയും ഉപ്പാക്കാണ് കൊടുക്കാറുള്ളത്. അവരുടെ ആദർശം ശരിയല്ല എന്ന് അറിയാം. അതുകൊണ്ട് സക്കാത്തിൻ്റെ കടമ വീടുമോ അവർക്ക് കൊടുക്കാമോ, അത് സ്വീകരിക്കപ്പെടുമോ എന്നൊക്കെയാണ്.
0: അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും ഹിദായത്തിലാക്കുകയും അതിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യട്ടെ. മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സന്മാർഗം കാണിച്ചു കൊടുക്കുമാറാകട്ടെ, അതിലേക്ക് വഴി നടത്തുമാറാകട്ടെ. സക്കാത്ത് കൊടുക്കേണ്ടത് ആർക്ക് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട്. മുസ്ലിമീങ്ങൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാണ്, അവർ സാധുക്കളാണ്, സക്കാത്തിന് അർഹരാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ സക്കാത്ത് ഭാര്യയുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അത് കുടുംബബന്ധം ചേർക്കൽ കൂടി ആയിരിക്കും. ആ ഒരു പ്രതിഫലം കൂടെ അവർക്ക് ലഭിക്കുന്നതാണ് ഇൻഷാല്ലാ.
1: എൻ്റെ സുഹൃത്തിന് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടിയോട് ഇഷ്ടമുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവന് 25 വയസ്സായി. അവളുടെ വിവാഹം കഴിഞ്ഞ് 4 വർഷമായി. അവളിപ്പോൾ ഡൈവോഴ്സാണ്. ഇവൻ വേറെ വിവാഹം കഴിച്ചിട്ടുമില്ല. ഇവന് അവളെ ഇപ്പോഴും ഇഷ്ടമാണ്. ആ പെൺകുട്ടി ഒരു പാവമാണ്. ഈ പെൺകുട്ടിയുടെ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല. അവളെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട്. ഇവൻ്റെ ആദ്യ വിവാഹമായതിനാൽ കുടുംബക്കാരൊക്കെ എതിര് പറയുമോ എന്നൊരു ഭയവും ഉണ്ട്. ഇതിൽ ഇസ്ലാമികമായി എന്താണ് വിധി? ഇവൻ്റെ വീട്ടുകാർക്കും പെണ്ണിൻ്റെ വീട്ടുകാർക്കും സമ്മതമാണെങ്കിൽ വേറെ എന്തെങ്കിലും മതപരമായി പ്രശ്നങ്ങളുണ്ടോ എന്നാണ് ചോദ്യം.
0: വിവാഹം അന്വേഷിക്കുമ്പോൾ ഫളഫർ ബിദാതിദ്ദീൻ മതനിഷ്ഠയുള്ളവരെ, മതനിഷ്ഠ ഉള്ളവളെ തിരഞ്ഞെടുക്കണമെന്നാണ്. വിവാഹത്തിന് മുമ്പേ അനുവദിക്കപ്പെടാത്ത സ്നേഹങ്ങളും പെരുമാറ്റങ്ങളും ഒരിക്കലും ഉണ്ടായിക്കൂടാ. എന്നോ കാലത്ത് മനസ്സിൽ കാത്തുവച്ച സ്നേഹം ഇപ്പോഴും മങ്ങാതെ മായാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ ഫഹുവ ശർറു ലക്കും. ഖുർആൻ മൊത്തത്തിലൊരു കാര്യം പറഞ്ഞ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഷെറായിരിക്കാം, നിങ്ങൾക്ക് അനിഷ്ടകരമായ ഒരു കാര്യം നിങ്ങൾക്ക് ഖൈറുമായിരിക്കാം. വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. അല്ലാഹുവിനാണ് എല്ലാം അറിയുന്നത്, നിങ്ങൾക്കറിയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ മുമ്പേ ഇത്തരത്തിലുള്ള ഒരു സ്നേഹത്തിനും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഖൈറായിക്കൊള്ളണമെന്നില്ല. ഏതായിരുന്നാലും അള്ളാഹുവിനോട് ഖൈറിനു വേണ്ടി പ്രാർത്ഥിക്കുകയും മാതാപിതാക്കളോട് കൂടി ആലോചിക്കുകയും ചെയ്യുക, ശേഷം ഒരു തീരുമാനമെടുക്കുക. അവിടെ തെറ്റായി നമുക്ക് മനസ്സിലാകുന്നത് മുമ്പേ അവർ തമ്മിൽ ഇല്ലെങ്കിലും അയാളുടെ മനസ്സിൽ ചോദ്യകർത്താവിൻ്റെ, അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണോ ചോദ്യം ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ കുട്ടിയോട് പ്രത്യേകമായൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് കാരണമായിട്ടായിരിക്കുമോ ഡൈവേഴ്സ് ഉണ്ടായത് എന്നറിയാൻ സാധിക്കുകയില്ല. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു ആണ് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണയുണ്ടാവും എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
1: കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാക്ക് പങ്കെടുത്ത പള്ളിയിൽ ഖുത്ബയിൽ പറഞ്ഞ ഒരു ഹദീസാണ് ചോദ്യത്തിന് അവലംബം. നമ്മുടെ റബ്ബ് എല്ലാ രാത്രിയും രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് സമയമാകുമ്പോൾ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കും, എന്നോട് പ്രാർത്ഥിക്കുന്നവർ ആരുണ്ട്? ഞാൻ അവർക്ക് ഉത്തരം നൽകാം. എന്നോട് ചോദിക്കുന്നവർ ആരുണ്ട്? ഞാൻ അവർക്ക് നൽകാം. എന്നോട് പാപമോചനം തേടുന്നവർ ആരുണ്ട്? ഞാൻ അവർക്ക് പുറത്തു നൽകാം. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിശദീകരിച്ചു. വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് ആലങ്കാരിക പ്രയോഗമാണെന്ന്. ഇത് ശരിയാണോ? ഈ ഹദീസ് ആലങ്കാരികമായാണോ പ്രയോഗിച്ചിട്ടുള്ളത്? ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
0: അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശിഷ്ടനാമങ്ങളും സവിശേഷതകളും സിഫാത്തുകളും അള്ളാഹു ഖുർആനിൽ എങ്ങനെ പറഞ്ഞുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിൽ എങ്ങനെ പഠിപ്പിച്ചുവോ, അത് അക്ഷരം പ്രതി അനുസരിക്കലാണ് സലഫുകളുടെ പാത. എന്നാൽ ബുദ്ധിക്കനുസരിച്ച് ദീനിനെ അളക്കുന്ന മുൻകാലത്തെ പിഴച്ച കക്ഷിയായ മുഅ്തസിലിയാക്കൾ, ജഹമിയാക്കൾ, അതേപോലെ തന്നെ എന്നും നിലനിൽക്കുന്ന അഷ്അരികൾ, അവരൊക്കെ ഏറ്റവ്യത്യാസമനുസരിച്ച് ഒന്നുകിൽ ഈ സിഫാത്തുകളെ പൂർണ്ണമായി തള്ളുകയോ അല്ലെങ്കിൽ അഷ്അരിയാക്കൾ വിശ്വസിക്കുന്നത് പോലെ അതിനെ വ്യാഖ്യാനിക്കുകയോ ചെയ്യുകയാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ നാമവിശേഷങ്ങളെ എങ്ങനെയാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്, അതുപോലെ മനസ്സിലാക്കലാണ് ഇമാം അബു ഹനീഫയുടെയും ഇമാം മാലിക്കിൻ്റെയും ഇമാം ഷാഫിഈയുടെയും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ എന്നു വേണ്ട മുൻഗാമികളായ ഇമാമിയങ്ങളുടെ ഒക്കെ വിശ്വാസം. ഹദീത്തിലൊരു കാര്യം സ്ഥിരപ്പെട്ടു വന്ന സ്ഥിതിക്ക്, ആ ഹദീസ് സ്വഹീഹായ സ്ഥിതിക്ക്, എൻസിലു റബ്ബുന തബാറക വതആല, അള്ളാഹു സുബ്ഹാനഹു വതആല രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നാകുമ്പോൾ അവൻ്റെ ജലാലത്തിനോടും കുദ്രത്തിനോടും യോജിച്ച രൂപത്തിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി, ആരുണ്ട് എന്നോട് ദ്വാർക്കാൻ, ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ, അവൻ്റെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കാം, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നുസൂലിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഹദീത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യലാണ്. അത് സലഫുകളുടെ മാർഗമല്ല. സലഫുകളുടെ മാർഗം, സ്വഹാബിമാരുടെ മാർഗം സ്വീകരിക്കലാണ് അഭികാമ്യം, ഏറ്റവും നല്ലത്. അതിൽ അടിയുറച്ച് നിൽക്കേണ്ടതുണ്ട്. ഇതിലും മാത്രമല്ല, അയിനല്ലാ, അല്ല എവിടെയാണ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ, അള്ളാഹുവിൻ്റെ കൈ, അള്ളാഹുവിൻ്റെ വജ്ഹ്, ഇതിനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനം നടത്തുന്ന പിഴച്ച കക്ഷികളാണ്. അഹ്ലു സുന്നയുടെ, സലഫുകളുടെ മാർഗമല്ല എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
2: മഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം.
3: دعوني أناجي مولا جليلا
4: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: NTPC 250 എക്സിക്യൂട്ടീവ്. ന്യൂഡൽഹി ആസ്ഥാനമായ NTPC ലിമിറ്റഡിൻ്റെ വിവിധ പ്രൊജക്റ്റുകളിലും സബ് ഡയറി കമ്പനികളിലുമായി 250 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ ഒഴിവുണ്ട്. 3 വർഷമാണ് നിയമനം, 2 വർഷം കൂടി നീട്ടിയേക്കാം. ഓൺലൈൻ അപേക്ഷ മെയ് 7 വരെ സ്വീകരിക്കും. യോഗ്യത 40% മാർക്കോടെ. ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. ഭിന്നശേഷി അപേക്ഷകർക്ക് ജയം മതി. പ്രായപരിധി 35, ശമ്പളം 55,000 രൂപ. ഫീസ് 500 രൂപ. പട്ടികജാതി ഭിന്നശേഷി അപേക്ഷകർ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കില്ല. NTPC 250 എക്സിക്യൂട്ടീവ് ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.careers.ntpc.co.in.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് റേഡിയോ നേർരേഖ. മുൻകാലങ്ങളിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലരിവട്ടം പരിപാടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകളാണ് നേർരേഖ പരിപാടിയിലൂടെ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നേർരേഖയിൽ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മൈൻ അമ്മാ ബഅദ്. നമ്മുടെ അറിവുകൾക്ക് അപൂർണതയുണ്ട്, അവ്യക്തതയുണ്ട്, പല കാര്യത്തിലും ആശയക്കുഴപ്പങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. നാം വിചാരിച്ചത് 100% ശരിയാണോ എന്ന് നമുക്ക് നമ്മുടെ വിവരങ്ങളെക്കുറിച്ച് ഉറപ്പിച്ച് പറയാനാവില്ല. ഇന്ന് ശരിയായത് നാളെ തെറ്റാവാം. എന്നാൽ എല്ലാ കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായും സുരക്ഷിതമായും അറിയുന്നവനാണ് അല്ലാഹു. അലം തറ അന്നല്ലാഹു യഅലമു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർ. ആകാശഭൂമികളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹു അറിയുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേന്ന്. മാ യക്കൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും വലാ ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാഹു വമഅഹും ഐനമാ കാനു തുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ ഇന്നല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. മൂന്നുപേർ തമ്മിലുള്ള യാതൊരു രഹസ്യ സംഭാഷണവും അല്ലാഹു അവർക്ക് നാലാമനായി കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. അഞ്ചുപേരുടെ സംഭാഷണമാണെങ്കിൽ അവൻ അവർക്ക് ആറാമനായി കൊണ്ടുമല്ലാതെ. അതിനേക്കാൾ കുറഞ്ഞവരുടെയോ കൂടിയവരുടെയോ സംഭാഷണം ആണെങ്കിൽ അവർ എവിടെയായിരുന്നാലും അവൻ അവരോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ. എല്ലാം കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന അല്ലാഹു. ഏത് കാര്യങ്ങളിലും മനുഷ്യന് ഒരു ന്യൂനത ഉണ്ട്. നമ്മുടെ ഏത് കഴിവുകൾക്കും ചില ന്യൂനതകളുണ്ട്. ഇത്തരം എല്ലാ ന്യൂനതകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെട്ടവനാണ്, സുരക്ഷിതനാണ് എന്നതാണ് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അസ്സലാം എന്ന് പറയുന്ന നാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം. അസ്സലാമാണ് അല്ലാഹു. അസ്സലാം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള അജ്ഞതകളിൽ നിന്നും, അറിവില്ലായ്മകളിൽ നിന്നും, ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഒക്കെ പൂർണ്ണമായും സുരക്ഷിതനായിട്ടുള്ളവനാണ് അല്ലാഹു എന്നാണ്. എല്ലാ കുറവുകളിൽ നിന്നും സുരക്ഷിതനായവൻ, അതായത് സൃഷ്ടികൾക്ക് ബാധിക്കുന്ന എല്ലാവിധ പോരായ്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മുക്തനായവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ അസ്സലാം എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ വ്യാഖ്യാനം നൽകുമ്പോൾ മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നുണ്ട്, അസ്സലാം എന്നാൽ സത്തയിലും വിശേഷണങ്ങളിലും പ്രവൃത്തികളിലും അല്ലാഹുവിനുള്ള പൂർണ്ണതയാണ്. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനായവനാണ് അല്ലാഹു എന്നാണ്. അല്ലാഹുവിൻ്റെ വചനങ്ങളും അങ്ങനെയാണ്. തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖം വഅദ്ലെന്നാണ്. അന്യായത്തിൽ നിന്നും അനീതിയിൽ നിന്നും അല്ലാഹുവിൻ്റെ വചനങ്ങളും സുരക്ഷിതമായിട്ടുള്ളവനാണ്. പല കാര്യങ്ങളിൽ നിന്നും അല്ലാഹു സുരക്ഷിതനാണ്. എതിരാളി, അതേപോലെ തന്നെ പങ്കാളി ഉണ്ടാകുക, തുല്യനുണ്ടാകുക, ഈ ഇത്തരം കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നതിൽ നിന്നെല്ലാം അല്ലാഹു സുരക്ഷിതനായവനാകുന്നു എന്നതാണ്. വഖുലിൽ ഹംദുലില്ലാഹില്ലദി ലം യത്തഖിദ് വലദം വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക് വലം യകുൻ ലഹു വലിയ്യും മിനദ്ദുൽ വകബ്ബിറുഹു തക്ബീറ. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളികളില്ലാത്തവനും അതേപോലെ തന്നെ നിന്ദിക്കപ്പെട്ട അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനാകുന്നു, സുരക്ഷിതനായ സലാമാകുന്നു അല്ലാഹു. അല്ലാഹുവിൻ്റെ സത്യയും നാമങ്ങളും വിശേഷണങ്ങളും പ്രവൃത്തികളുമെല്ലാം എല്ലാവിധ പോരായ്മകളിൽ നിന്നും മുക്തമാണ്. ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയുള്ളതും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അതിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, വലക്കത് ഹലക്കന സമാവാത്തി വലർല വമാ ബൈനഹുമ ഫിസ്സത്തി അയ്യാമിൻ വമാ മസ്സന മിൻ ലുഗൂബ്. യാതൊരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടില്ല എന്നാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന്. അള്ളാഹു അസ്സലാമാണ്. സലാം എന്ന് പറയുമ്പോൾ അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് സലാം നൽകും, സമാധാനം നൽകും, സലാം നിർവഹിക്കും. ധാരാളം ആയത്തുകളിൽ അത് കാണാൻ പറ്റും. കുൽഹംദുലില്ലാ വസലാമുൻ അല ഇബാദിഹില്ലദീന ഇസ്തഫ, വസലാമുൻ അലൽ മുർസലീൻ, സലാമുൻ അല നൂഹിൻ ഫിൽ ആലമീൻ, സലാമുൻ അല ഇബ്രാഹിം, സലാമുൻ അല മൂസ വഹാറൂൻ, സലാമുൻ അല ഇലിയാസീൻ. ഇതൊക്കെ അള്ളാഹു സമാധാനവും രക്ഷയും അവൻ്റെ ദൂതന്മാർക്ക് നൽകുന്നവനാകുന്നു. സമാധാനം വ്യാപിപ്പിക്കുന്നവനാണ് അള്ളാഹു. അത് പലർക്കും അള്ളാഹു നൽകുന്നു. വസ്സലാമു അല മനിത്തബ അൽ ഹുദ, സന്മാർഗത്തെ പിൻപറ്റിയവർക്ക് സലാം, സമാധാനം നൽകും. സ്വർഗം ദാറുസലാമാണ്. സർവസമാധാനങ്ങളുടെയും സർവരക്ഷകളുടെയും ഭവനമാണ് അത്. ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സലാമുണ്ട്. തഹിയ്യത്തുഹും യൗമ യൽ ഖൗനഹു സലാം, അവൻ അവരെ അവനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള അഭിവാദ്യം സലാമായിരിക്കുന്നതാണ്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞല്ലോ. ഒരു തവണയാണ് അസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഈ നാമം വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന സൂറത്ത് അൽ ഹഷർ 23-ാമത്തായത്തിൽ, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഇല്ലാഹുവൽ മലിക്കുൽ ഖുദ്ദൂസു സലാം, അവിടെ സലാം എന്നുള്ള പദം വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അസ്സലാം എന്നുള്ള വിശേഷണത്തിൻ്റെ, ഈ ഒരു നാമത്തിൻ്റെ വിശാലത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, കുന്നാ നുസല്ലി ഖൽഫ നബി, നബി സല്ലല്ലാഹുമയുടെ പിന്നിൽ നിന്ന് ഞങ്ങൾ നമസ്കരിക്കുകയായിരുന്നു. ഫനഖൂൽ, അപ്പോൾ ഞങ്ങൾ പറയും, അസ്സലാമു അലല്ലാ, അള്ളാഹുവിൻ്റെ മേൽ സലാമുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇന്നല്ലാഹു ഹുവസ്സലാം, അള്ളാഹു സലാമാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് സലാം എന്നുള്ള വിശേഷണം പറയുന്ന ഹദീസാണത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ സലാം എന്ന് നിങ്ങൾ പറയരുത്. പക്ഷെ നിങ്ങൾ മറിച്ച് പറയേണ്ടത് എന്താണ്? അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് നിങ്ങൾ പറയുന്നത്. അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ സലാം പറയേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തായിട്ട് ഇമാം ബുഖാരിയുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധമായ നാമം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളും ദിക്കറുകളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ പറയുന്നതാണ്, അല്ലാഹുമ അൻതസ്സലാം വമിൻകസ്സലാം തബാറക് തയാദൽ ജലാലി വൽ ഇക്രാം, അല്ലാഹുവേ നീയാണ് സലാം, നിന്നിൽ നിന്നാണ് സലാം, ഉന്നതിയുടെയും മഹത്വത്തിൻ്റെയും ഉടമസ്ഥനെ നീ അനുഗ്രഹപൂർണരായിരിക്കുന്നു. മറ്റൊരു ദിക്കൽ കാണാം, ഇന്നസ്സലാമ ഇസ്മുൻ മിൻ അസ്മാ ഇല്ലാ, അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണ് അസ്സലാം. വലഅഹുല്ലാഹു ഫിൽ അർളി ഫഅഫ്ഷുസ്സലാമ ബൈനക്കും, അള്ളാഹു ഭൂമിയിൽ അത് നിശ്ചയിച്ചിരിക്കുന്നില്ല, നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് കാണാൻ പറ്റും. അസ്സലാമു അലൈക്കും എന്നുള്ള വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിക്കൊണ്ട് പറയണം എന്ന് ഈ സലാമിൻ്റെ പശ്ചാത്തലത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ നാമത്തെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിൽ നിന്ന് സമാധാനം പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ ശരിയായി ഉൾക്കൊള്ളുകയും നമുക്കിടയിൽ സലാം വ്യാപിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സഹായിക്കട്ടെ.
3: അസ്സലാം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
2: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
1: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
2: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
1: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
2: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
1: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
2: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
1: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
2: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം.
1: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം.
2: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പ്രാമാണികമായ പഠനം,
2: പ്രായോഗികമായ പഠനക്രമം,
1: പണ്ഡിതോചിതമായ പ്രതിപാദനം,
2: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
1: ലളിത സുന്ദരമായ അവതരണം.
2: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
2: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
1: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
2: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
2: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
1: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
2: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പീസ് റേഡിയോ.

0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ദിക്ർ, ഹൃദയത്തിന്റെ ആഹാരം. ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹധരണീയരായ ശ്രോതാക്കളെ, വിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഞാൻ ഉൾപ്പെടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ റേഡിയോ സംവിധാനത്തെ എല്ലാ നിലക്കുമുള്ള നന്മ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംവിധാനമായി മാറ്റിത്തീർക്കുകയും നമുക്കെല്ലാം അതിൻ്റെ നന്മകൾ ഉൾക്കൊള്ളാനും അതിലെ നന്മകൾ കരസ്ഥമാക്കാനുമൊക്കെയുള്ള സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുകയും ഇതെല്ലാം സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ 28-ാമത്തെ ആയത്തിൽ പറയുന്ന ചെറിയ വചനമാണ് നമ്മൾ ആമുഖമായി ഓതിവച്ചത്. അള്ളാഹുവെ സ്മരിക്കുന്നതിലൂടെ അഥവാ അള്ളാഹുവെ ഓർക്കുന്നതിലൂടെ മാത്രമാണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനമടയാൻ കഴിയുന്നത് എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ വഹയിലുള്ള ഒരു വചനമാണ് നാം കേട്ടത്. അള്ളാഹു പറയുകയാണ്, അല്ലദീന ആമനു വതതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ. വിശ്വസിക്കുകയും അഥവാ വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ, യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ, വിശ്വാസം സ്വീകരിച്ചവരായ ആളുകൾ, അവരുടെ ഹൃദയങ്ങൾ ശാന്തിയടയുന്നതാണ്, സമാധാനം കൊള്ളുന്നതാണ്, ബിദിക്രില്ലാഹി, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ. എന്നിട്ട് പറയുക, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ സമുദായത്തിൽപ്പെട്ട പലരും അള്ളാഹുവിനെ വിട്ട് മറ്റു പല ആളുകളിലേക്കും പരക്കം പാഞ്ഞുകൊണ്ട് ധൃതിപ്പെട്ടുകൊണ്ട് പോകുന്നൊരു സ്ഥിതിഗതി നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഹൃദയങ്ങൾക്ക് വമ്പലാണ്, ബേജാറാണ്, പേടിയാണ്. എന്നിട്ട് അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിൻ്റെ അടിമകളായി മാത്രം കണക്കാക്കുന്ന അള്ളാഹുവിൻ്റെ വലികളിലേക്ക്, അവരുടെ ഖബറുകളിലേക്ക്, മൺമറഞ്ഞു കിടക്കുന്ന മഹാന്മാരിലേക്ക്, ജാറത്തിങ്കിലേക്ക്, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ കാണുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നതോ, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ മാത്രമേ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കൂ, ശാന്തി ലഭിക്കൂ എന്ന് പരിശുദ്ധ ഖുർആനും പറയുമ്പോൾ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എന്തെന്ത് സന്നിഗ്ധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രയാസങ്ങൾ നമ്മൾ നേരിടുമ്പോഴും നമ്മുടെ ക്ഷമ കൈവിടുന്ന അവസരത്തിലെത്തി നിൽക്കുന്ന സാഹചര്യമാണ് എങ്കിലും അപ്പോഴാണ് ശരിക്കും അള്ളാഹുവിനോട് മാത്രം തേടേണ്ടത്. അപ്പോഴാണ് റബ്ബിനെ മാത്രം ഓർക്കേണ്ടത്. കാരണം റബ്ബല്ലാത്ത എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണല്ലോ. പല കഴിവുകളും മഹത്വങ്ങളും ഉണ്ടായാലും പ്രവാചകന്മാരാവട്ടെ, സുഹാബാക്കളാവട്ടെ, ഔലിയാക്കളാവട്ടെ, എല്ലാവരും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടിമകളാണ്, സൃഷ്ടികളാണ്. അപ്പോൾ ആ നിലക്കുള്ള ബുദ്ധിമുട്ടുള്ള, അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് ശരിക്ക് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത്, അള്ളാഹുവിനെ സ്മരിക്കേണ്ടത്. അപ്പോൾ ആ നിലക്ക് അള്ളാഹുവിനെ സ്മരിക്കാൻ കഴിയുന്നവരാണ് ശരിക്ക് യഥാർത്ഥ വിശ്വാസി. ശരീരം തളരുമ്പോൾ ആഹാരം, അല്ലേ, വിശക്കുമ്പോൾ ആഹാരം ആവശ്യമാണെന്നതുപോലെ നമ്മുടെ ആത്മാവ് തളരുമ്പോൾ ആത്മാവിന് ഉള്ള പോഷണമാണ്, ആഹാരമാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ എന്ന് പറയുന്നത്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവെ സ്മരിക്കുന്നവൻ്റെയും സ്മരിക്കാത്തവൻ്റെയും ഉദാഹരണമെന്ന് പറഞ്ഞാൽ ജീവനുള്ളവൻ്റെയും മരിച്ചവൻ്റെയും ഉദാഹരണം പോലെയാണ്. സുഹൈൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുള്ളാ ഉദ്ധരിച്ച ഹദീസാണ്. അഥവാ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ഉദാഹരണം ജീവനുള്ളവനെപ്പോലെയാണ്. അള്ളാഹുവിനെ വിട്ട് മറ്റു പടപ്പുകളെ, മഹാന്മാരെ അടുത്ത് അള്ളാഹുവിനെ വിട്ട് പോകുന്ന ആളുകൾ അവർ മരിച്ചവരെ പോലെയാണ്. പരിശുദ്ധ ഖുർആന്റെ പാരായണം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങൾ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്കാർ സബഹ് അദ്കാർ മസാ ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും, അല്ലേ, ഒരു അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ പോലും ദിക്ർ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി ജീവിതത്തിൻ്റെ ഒരു പച്ചപ്പെന്ന അവസ്ഥയിൽ, തൻ്റെ ആത്മാവിനുള്ള ഭക്ഷണം നൽകുന്ന അവസ്ഥയിൽ ആ ദിക്റുകളൊക്കെ പതിവായി ചെല്ലുന്നവനായാൽ നമുക്ക് അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തെ സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ്. ഭൗതികമായ മറ്റെന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എങ്കിലും ആ നിലക്ക് സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിക്ക് അള്ളാഹു ഒരു ആശ്വാസവും സമാധാനവും നൽകുമെന്നാണ്. പലപ്പോഴും പല പ്രവാചകന്മാർക്കും പല സ്വഹാബികൾക്കും അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴുമൊക്കെ അവർ അള്ളാഹുവിനെ ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചതുകൊണ്ടാണ് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ആശ്വാസവും നൽകിയെന്ന ചരിത്രം യഥേഷ്ടം നമ്മൾ കേട്ടവരാണ്. ഹൃദയം ജീവിക്കണമെങ്കിൽ ആ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ ഉണ്ടാകണം. അതിൻ്റെ അർത്ഥം ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ആ ദിക്ർ ചൊല്ലാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഹൃദയത്തിന് ഒരു ഉന്മേഷവും ഹൃദയത്തിന് ഒരു ആത്മോന്മേഷവും ആത്മീയ ഒരാവേശവും നമുക്ക് ലഭിക്കുക. ഹൃദയം മരിച്ചു പോയാൽ പിന്നെ ബോഡിക്ക് വലിയ ശക്തി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഹൃദയം മരിച്ചു പോയാൽ അത് വലിയ പ്രശ്നമാണ്. ആ വ്യക്തിക്ക് തൻ്റെ ആത്മീയമായ നവോന്മേഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ശരിക്ക് ഊർജം നൽകാൻ ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ തുടങ്ങിയ തസ്ബീഹുകൾ ഹൃദയത്തിലെ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ളാ പറയുമായിരുന്നു, ഒരു മത്സ്യത്തിന് വെള്ളം എത്രമാത്രം അനിവാര്യമാണ് അതുപോലെയാണ് ശരിക്ക് ഒരാളുടെ ഹൃദയത്തിനുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദിക്റില്ലാതെ ജീവനില്ല, വെള്ളമില്ലാതെ മത്സ്യത്തിന് ജീവിക്കാൻ കഴിയില്ല എന്നതുപോലെ അത്രമാത്രം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായ ഘടകമാണ് പ്രാർത്ഥന. അതുപോലെ തന്നെ ഉൾക്കൊള്ളുന്ന അധികാരകൾ ദിക്റുകൾ എന്ന് പറയുന്നത് ഖുർആനിലെ ദിക്റാണ്. അതുപോലെ നമ്മൾ ജീവിതത്തിന് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച വ്യത്യസ്ത നിലക്കുള്ള ദിക്റുകളുണ്ട് അല്ലേ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഒരു സ്ഥലത്തെത്തി ആ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ, അതുപോലെ എത്രയധികം ദിക്റുകളാണ്. ലാ ഹൗല വ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം. വാക്കുകളൊക്കെ ഒരുപോലെയാണ് എങ്കിലും മൂന്ന് ദിക്റുകളായി ഈ നിലക്ക് പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ തുടങ്ങി ഇഷ്ടം പോലെ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിക്റുകളൊക്കെ സ്വഹീഹായ ഹദീസിൽ വന്ന ദിക്റുകളും പരിശുദ്ധ ഖുർആനിൽ വന്ന ദിക്റുകളുമൊക്കെ ശരിക്കും ആയത്തുൽ കുർസി ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരൊറ്റ ആയത്തുകൾ തന്നെ മഹത്വമുള്ളതായി പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസിൽ കാണാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടും ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യും. ഒരിക്കേ ഒരു വ്യക്തിക്ക് തേളുകുത്തി, ആ വ്യക്തിക്ക് തേളുകുത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ കണ്ടപ്പോൾ ചോദിച്ചത് ദിക്റിനെ പറ്റിയാണ്. ഇന്നലെ വൈകുന്നേരം ചൊല്ലേണ്ട അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ് എന്നുള്ള ദിക്ർ നീ ചൊല്ലിയിട്ടുണ്ടോ? മൂന്ന് പ്രാവശ്യം ചൊല്ലിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നില്ല, അത് ചൊല്ലാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ഭൗതികമായി ക്ഷുദ്രജീവികളിൽ നിന്നും അനുഭവിക്കുന്ന ഉപദ്രവങ്ങളെ വരെ തടുക്കാൻ ദിക്റുകൾ കാരണമാണ് എന്നുള്ളതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നാം ഒരിക്കലും അതിൻ്റെ അർത്ഥവും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലാൻ ശ്രദ്ധിച്ചാൽ നമുക്കൊരിക്കലും അതിനെ മിസ് ചെയ്യാൻ അഥവാ ഒഴിവാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ആ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിന് ശാന്തി നൽകുന്ന, സമാധാനമടയുന്ന അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ, ആ സ്മരണ നിലനിർത്താൻ ഉതകുന്ന നമസ്കാരവും സൽക്രമങ്ങളും ദിക്റും ഖുർആൻ പാരായണവുമായി നമ്മുടെ ജീവിതത്തെ പച്ചപ്പ് പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ വിശ്വാസികളെ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ദിക്ർ ഹൃദയത്തിന്റെ ആഹാരം. ക്ലാസ് എടുത്തത് സഹൽ അരിപ്രാ.

0: പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ. ഖുർആൻ ഹൃദയത്തിലേറ്റണം എന്നാഗ്രഹമുണ്ടോ? പക്ഷേ തിരക്കുകൾക്കിടയിൽ മനഃപ്പാഠമാക്കാൻ പ്രയാസമാവുകയാണോ? ഇനി വിഷമിക്കേണ്ട, നിങ്ങളുടെ ഓരോ ദിവസവും വിശുദ്ധ വചനങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു ഹിഫ്ദുൽ ഖുർആൻ. ലളിതമായ രീതിയിൽ കുറഞ്ഞ ആയത്തുകൾ മാത്രം. ഉസ്താദ് വീണ്ടും വീണ്ടും ആവർത്തിച്ചോതുമ്പോൾ നിങ്ങൾക്കത് കേട്ട് തന്നെ പഠിക്കാം. പ്രായഭേദമെന്നെ ആർക്കും മനഃപ്പാഠമാക്കാൻ സഹായിക്കുന്ന സവിശേഷമായ ക്ലാസുകൾ. ഹൃദയത്തിൽ പ്രകാശം നിറയാൻ ഓരോ ദിവസവും കുറഞ്ഞ ആയത്തുകളെങ്കിലും മനഃപ്പാഠമാക്കാം. ഹിഫ്ദുൽ ഖുർആൻ പീസ് റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചുകിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സദഖാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ. മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
3: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാ കായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്ന് തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-0.
4: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനയാണ്, അതിൻ്റെ 5-ാമത്തെ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുല്ലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. അഥവാ മയ്യത്ത് നിസ്കാരത്തിലെ 3-ാമത്തെ തക്ബീറിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥന. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യിത്തിന വശാഹിദിന വഗായിബിന വസ്വഗീരിന വകബീരിന വദക്കരിന വഉൻസാന. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന ഫഅഹ്യിഹി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്ന ഫതവഫഹു അലൽ ഈമാൻ. അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തുളില്ലന ബഅദഹു.
6: അപ്പോൾ നമ്മൾക്ക് അറിയാം, മയ്യത്ത് നിസ്കാരത്തിൽ സാധാരണ 3-ാമത്തെ തക്ബീർ നമ്മൾ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വആഫു അൻഹു തുടങ്ങിയ പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഈ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചതായിട്ട് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കാം. ശരി, ഈ പ്രാർത്ഥന കുറച്ച് വലുതായതുകൊണ്ട് നമുക്ക് ഭാഗം ഭാഗമായിട്ട് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയുമാണ്: അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യിത്തിന വശാഹിദിന വഗായിബിന. അത്രയും ഭാഗം ഇന്ന് നമുക്ക് പഠിക്കാം. ഒന്നുകൂടി പറയാം: അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യിത്തിന വശാഹിദിന വഗായിബിന. വഗായിബിന എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഗ്ഫിർ, അല്ലാഹുവേ നീ പൊറുക്കേണമേ, അഥവാ പാപങ്ങൾ പൊറുക്കേണമേ എന്നർത്ഥം. ആരുടേത്? ലി

0: വമയ്യിത്തീന വഷാഹിദീന, അവിടെ സാദാ ഹ ആണ്, അള്ളാഹു എന്നതിലെ ഹ. വഷാഹിദീന വഗോഇബീന, അവിടെ ഗോയിന ആണ്, കുത്തുള്ള ഗോയിന്. വഗോഇബീന. അപ്പം ഇതാണ് ആ പ്രാർത്ഥന. അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാ അല്ലാ ബാറക്കുല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: NTPC 250 എക്സിക്യൂട്ടീവ്. ന്യൂഡൽഹി ആസ്ഥാനമായ NTPC ലിമിറ്റഡിൻ്റെ വിവിധ പ്രൊജക്റ്റുകളിലും സബ് ഡയറി കമ്പനികളിലുമായി 250 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ ഒഴിവുണ്ട്. 3 വർഷമാണ് നിയമനം. 2 വർഷം കൂടി നീട്ടിയേക്കാം. ഓൺലൈൻ അപേക്ഷ മെയ് 7 വരെ സ്വീകരിക്കും. യോഗ്യത 40% മാർക്കോടെ. ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. ഭിന്നശേഷി അപേക്ഷകർക്ക് ജയം മതി. പ്രായപരിധി 35, ശമ്പളം 55,000 രൂപ. ഫീസ് 500 രൂപ. പട്ടികജാതി, ഭിന്നശേഷി അപേക്ഷകർ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കില്ല. NTPC 250 എക്സിക്യൂട്ടീവ് ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.careers.ntpc.co.in.
6: മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം. 3 ആളുകൾ ഗുഹയിൽ കുടുങ്ങി. അവർ 3 പേരും പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. ഗുഹയിൽ കുടുങ്ങി, ഗുഹാമുഖത്തെത്തിയപ്പോൾ അതിൻ്റെ മുഖത്ത് വലിയൊരു പാറക്കല്ല് വന്നടഞ്ഞു. അങ്ങനെ 3 പേരും തള്ളുകയും ആ ഒരു ശക്തി കൊണ്ടൊരിക്കലും ആ പാറക്കല്ലിനെ നീക്കാൻ സാധിക്കാതിരുന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവരൊരാൾ പറയുന്നത്, നമുക്ക് നമ്മൾ ചെയ്തു വെച്ച നന്മകൾ വെച്ച് എന്ത് ചെയ്യാം, റബ്ബിനോട് പ്രാർത്ഥിക്കാം എന്നുള്ളത്. ആ സമയത്ത് ഓരോരുത്തരും ഓരോ നന്മകൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നാമത്തെ ആൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ഒന്നാമത്തെ ആൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഒരു ആട്ടിനെ കറക്കുന്ന ആട്ടിനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം പാല് കറന്നു വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കളോട് ഉറങ്ങിപ്പോയി. എൻ്റെ മാതാപിതാക്കൾ ഉണരുന്നത് വരെ ഞാൻ അവരോടൊപ്പം കാത്തിരുന്ന് ഉണർന്നതിന് ശേഷം അവർക്ക് പാല് കൊടുത്തതിന് ശേഷം എൻ്റെ മക്കൾക്ക് പോലും ഞാൻ എന്ത് ചെയ്തത്, മക്കൾക്കും ഭാര്യക്കുമൊക്കെ പാല് കൊടുത്തത് എന്നുള്ളതാണ്. രണ്ടാമത്തെ വ്യക്തി പറയുന്നത്, ഞാൻ എനിക്കൊരു നല്ല സുന്ദരിയായ എൻ്റെ അമ്മാവൻ്റെ മകളുണ്ടായിരുന്നു. അവരുമായിട്ടൊരു തിന്മക്ക് വേണ്ടി അവസരം ലഭിച്ചു. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്ന് അവളുടെ ദേഹത്തിരുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്ത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ തിന്മയിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ്. 3-ആമത്തെ ആൾ പറഞ്ഞ പ്രാർത്ഥന, എനിക്കൊരു ആൾ ജോലിക്ക് വേണ്ടി ഞാൻ വിളിച്ചു, അയാൾ കൂലി വാങ്ങാതെ പോയി. അദ്ദേഹത്തിൻ്റെ കൂലി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു ആടിനെ വാങ്ങി, എന്നിട്ട് അതിനെ വളർത്തി. ആ ആടുകൾ പെറ്റുപെരുകി ധാരാളം മലഞ്ചെരുവോളം അതെന്ത് ചെയ്തു, ആയി മാറി. ഒരു ദിവസം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഈ ആടുകളെ മുഴുവനും ഞാൻ എന്ത് ചെയ്തു, ആടുമാടുകളെ മുഴുവനും ഞാൻ അത് അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ് ഞാനത് പറയാനുള്ള വിഷയം. ഈ സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമുക്ക് പലപ്പോഴും ചിന്തിക്കേണ്ടത്, പ്രവാചകൻ്റെ ഓരോ കഥ ഓരോ പറഞ്ഞതിന് ഓരോ സംഭവങ്ങളും നമുക്ക് ചില പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് ചില പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്, പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും, ആ ഗുഹാമുഖത്ത് കുടുങ്ങിയത് 3 പേർക്ക് പുറമെ 4 പേരായിരുന്നു ഗുഹാമുഖത്ത് കുടുങ്ങിയത് എന്നുണ്ടെങ്കിൽ 4-ആമതായി നമ്മൾ ഓരോരുത്തരുമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ
7: നമുക്കെന്താണ് പ്രാർത്ഥിക്കാനുള്ളത്?
6: അതെ, നമുക്കെന്തായിരിക്കും നമ്മുടെ റബ്ബിനോട്

0: രഹസ്യമായി ചെയ്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്ത നന്മകളെടുത്ത് പ്രാർത്ഥിക്കാനുണ്ടാവുക എന്ന് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കണം. ആ ആലോചനയിൽ നിന്നായിരിക്കും പലപ്പോഴും നമ്മൾ ഇതുവരെ ചെയ്ത നന്മകൾ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും, ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമോ, നമ്മൾ എന്ത് ചെയ്യും, നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അപ്പോഴൊക്കെ ആ ചെയ്ത നന്മകളൊക്കെ ഒരു പക്ഷേ നമ്മളെടുക്കുമ്പോൾ നമ്മളറിയാതെ അതിൽ വന്നു പോയ ഓരോ അപാകതകൾ നമ്മളിലേക്ക് എന്ത് ചെയ്യൂ, കടന്നു വരുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് നന്മകൾക്ക് കാരണക്കാരാവണം. റബ്ബിനോട് എടുത്തു പ്രാർത്ഥിക്കാൻ കഴിയുന്ന ചില നന്മകൾ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാകണം. ഈ മൂന്ന് സഹാബിമാർ, ഈ മൂന്ന് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആളുകളെപ്പോലെ എൻ്റെ റബ്ബിനോട് എനിക്ക് ഒരു പ്രയാസഘട്ടത്തിൽ, റബ്ബേ ഞാൻ ചെയ്ത ഈ നന്മ നിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ കരകയറ്റി തരണമെന്ന് റബ്ബിനോട് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കോൺഫിഡൻസ് ഉള്ള അത്തരം ചില നന്മകൾ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാകണമെന്നാണ് ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരു എളിയ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
1: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് നുറുങ്ങുകൾ. മുതിർന്ന കുട്ടികൾ ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ഓഫീസറായ പിതാവ് വീട്ടിലെത്തിയപ്പോൾ നാട് വിട്ടു പോകാൻ തയ്യാറായി നിൽക്കുന്ന മകനെയാണ് കണ്ടത്. മാതാവുമായുള്ള അസ്വാരസ്യമാണ് കാരണം. ഒത്തുതീർപ്പിന് പദ്ധതികൾ ആരാഞ്ഞു, എന്നാൽ മകൻ അയയുന്ന മട്ടില്ല. മോൻ നിസ്സാരക്കാരനല്ല, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണേ. ആദ്യഘട്ടത്തിൽ വിജയിച്ചില്ലെങ്കിലും അയാൾ അനുനയ പരിപാടി നിർത്തിവെച്ചില്ല. മാതാവിനെ വിളിച്ച് ചോദ്യം ചെയ്തു. അധ്യാപികയായ മാതാവ് മകനിൽ നിന്നും ടെലിവിഷൻ റിമോട്ട് വാങ്ങിയതായിരുന്നു ഗൗരവതരമായൊരു കാരണം. ഇരുകക്ഷികളെയും ഒന്നിച്ചിരുത്തി മുതിർന്ന സ്കൂൾ വിദ്യാർത്ഥിയുടെ മുമ്പിൽ ടീച്ചറും ഓഫീസറും വിട്ടുവീഴ്ച ചെയ്ത് തൽക്കാലം നാടുവിടൽ പദ്ധതി ഒരു വിധേയനെ ഒഴിവാക്കി തടിയൂരി. മറ്റൊരു സീനിയർ ഓഫീസർ മുമ്പ് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്ന മോളെ എന്തോ കാര്യത്തിനു വേണ്ടി ഗുണദോഷിക്കേണ്ടി വന്നു. കേൾക്കേണ്ട താമസം അവൾ കരഞ്ഞ് നിലവിളിച്ച് മുറിക്കകത്ത് കയറി വാതിൽ അകത്തുനിന്ന് തഴുതിട്ടു. കുറേ നേരം കഴിഞ്ഞിട്ടും മകളെ പുറത്തു കാണാത്ത അമ്മ വാതിലിൽ മുട്ടിവിളിച്ചു. ഒരനക്കവും അകത്തുനിന്നും കേട്ടില്ല. അങ്കലാപ്പിലായി, വിഷമമായി. അമ്മയുടെ തേങ്ങൽ കരച്ചിലായി നിലവിളിയായി വളർന്നു. വീട്ടിലെ മറ്റംഗങ്ങളും ചേർന്ന് വിളിച്ചിട്ടും അലമുറയിട്ട് ആർത്ത് കരഞ്ഞിട്ടും അകത്തുനിന്നും ഒരു മിണ്ടാട്ടമോ ആളനക്കമോ ഉണ്ടായില്ല. കൂട്ടക്കരച്ചിലിനൊടുവിൽ വാതിൽ ചവിട്ടിപ്പൊളിക്കാനൊരുങ്ങവേ മകൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. എന്താണ് ഉരിയാടേണ്ടതെന്നോ ചെയ്യേണ്ടതെന്നോ അറിയാതെ കുടുംബമൊന്നാകെ വിറങ്ങലിച്ചു നിന്നു. കരച്ചിലോ ചിരിയോ സന്തോഷമോ സന്താപമോ എന്ന് പറഞ്ഞാൻ അറിയിക്കാനാവാത്ത ചില സ്നേഹപ്രകടനങ്ങൾ അവിടെ അന്നേരം അരങ്ങേറി. പിതാവ് സ്വന്തം മോളുടെ കാലുപിടിക്കുന്ന പോൽ മാപ്പിരന്നു. ഇനി മക്കൾ എന്ത് തോന്നിയാസം പറഞ്ഞാലും കാണിച്ചാലും താൻ കമാ എന്നൊരക്ഷരം മിണ്ടില്ലെന്ന് പറഞ്ഞ ഓഫീസറുടെ ദൈന്യത എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. എന്താണ് നമ്മുടെ മക്കൾക്ക് പറ്റിയത്? മുമ്പ് കൂട്ടുകുടുംബത്തിൽ വല്ലുമ്മയുടെയും വല്ലുപ്പയുടെയും സ്നേഹത്തണലിൽ ജ്യേഷ്ഠാനുജന്മാരുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂട്ടിൽ കൊണ്ടും കൊടുത്തും തല്ലിയും തല്ലുവാങ്ങിയും നമ്മൾ നേടിയ ആത്മധൈര്യം മക്കൾക്ക് കിട്ടാതെ പോയതാണോ, അതോ അണുകുടുംബത്തിൽ ഒതുങ്ങിക്കൂടി ആത്മധൈര്യമെന്നൊന്ന് ഉള്ളതായി അറിയാതെ പോയതാണോ? പുറം കാഴ്ചകൾ കാണാതിരിക്കാൻ, അയൽക്കാരൻ്റെ നോട്ടമെത്താതിരിക്കാൻ നമ്മൾ തീർത്ത ഉയരം കൂടിയ മതിൽക്കെട്ടിനുള്ളിലെ ജയിൽ ജീവിതം അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നതാവുമോ? അതോ വീഡിയോ ഗെയിമിനും ഫേസ്ബുക്കിനും വാട്സാപ്പിനും ട്വിറ്ററിനും ചാറ്റിങ്ങിനും അപ്പുറത്ത് ജീവനുള്ള ഒരു ജീവിതമുണ്ടെന്നറിയാതെ പോയതാണോ? വേണ്ടതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് നേടാം എന്നവർ മനസ്സിലാക്കിയതോ? മെസ്സേജ് ഷെയറിങ്ങിനും ട്രോളിനും മിനിക്കഥകൾക്കും സിനിമകൾക്കും സീരിയലിനും അപ്പുറത്ത് ഒരു ലോകമുണ്ടെന്നറിയാതെ പോയതാണോ? ഈ ജീവിതമപ്പുറത്ത് ശാശ്വത ജീവിതം കാത്തുകാത്തിരിപ്പുണ്ടെന്നത് കെട്ടുകഥയാണെന്ന് കരുതിപ്പോയതിനാലാണോ? എന്താണ് കാരണമെന്നും പ്രതിവിധി എന്താണെന്നും നമ്മൾ ആഴത്തിൽ ഉണർന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നതാണ് ഇത്തരം സംഭവങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും നമ്മെ അലട്ടേണ്ടതും. ഐഹിക ജീവിതമെന്നത് കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല. പാരത്രിക ലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്. നിങ്ങളെന്താണ് ചിന്തിക്കാത്തത്? വിശുദ്ധ ഖുർആൻ അധ്യായം 6 വചനം 32. അപ്പോൾ നാം നിങ്ങളെ വൃഥാ സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ? വിശുദ്ധ ഖുർആൻ അധ്യായം 23 വചനം 115.
1: ജസാക്കുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നുറുങ്ങുകൾ, മുതിർന്ന കുട്ടികൾ. ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദസ്സമദ് കല്ലടിക്കോട്.
3: هي الحبيبة والمختار
2: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്, കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.

0: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടറോട് ചോദിക്കാം ഫോൺ ലൈവിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹാർദവമായ സ്വാഗതം. ഈ വേനൽ തുടങ്ങിയതിന് ശേഷം മുതൽ നമ്മൾ സ്ഥിരമായിട്ട് വാർത്തകളിൽ കേൾക്കുന്ന ഒന്നാണ് പാമ്പ് കടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ, ഒരുപാട് മരണവാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ഇതിനെ നമ്മൾ ഭയപ്പെടേണ്ടതാണോ, അതോ നമ്മൾ ആശങ്കപ്പെടേണ്ടതാണോ, അതോ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രതിവിധികൾ, നമുക്കിതിനെ എങ്ങനെ നേരിടാം എന്നൊക്കെയുള്ള കാര്യം നമുക്കിന്ന് നേരിട്ട് നമുക്ക് ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. നമ്മോടൊപ്പം ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ എത്തിയിട്ടുള്ളത് കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസിൻ്റെ എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ഷാനിഫ് മുഹമ്മദാണ് നമ്മളൊപ്പം കൂടി ചേരുന്നത്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും ഡോക്ടർ.
2: വലൈക്കും അസ്സലാം.
1: അപ്പോൾ നമുക്കിന്ന് പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. നേരിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, ശ്രോതാക്കൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നറിയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് വിളിക്കാവുന്നതാണ്, ഫോൺ നമ്പറിലൂടെ വിളിക്കാവുന്നതാണ്. മാത്രമല്ല ഫീഡ്ബാക്ക് ഓപ്ഷനിൽ, പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ടെക്സ്റ്റായിട്ടും അയക്കാവുന്നതാണ്. നമുക്ക് കോളുകൾ വരുന്നതിൻ്റെ ഇടയിലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഡോക്ടറുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ ഇപ്പം ഞാൻ തുടക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഇപ്പം ചൂട് കൂടുമ്പോഴാണ് ഇങ്ങനെ പാമ്പിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഒരു ബ്രീഫ് തരവ്, എന്താണ് വിഷയം എന്നുള്ളത്?
2: പാമ്പുകൾ, പൊതുവേ പാമ്പുകൾ മറ്റ് മനുഷ്യർക്കിടയിലോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കിടയിലോ അനക്കമുള്ള ഭാഗങ്ങളിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരല്ല. അവരവരുടെ സൂര്യവിഹാരം പറ്റുന്ന സ്ഥലങ്ങൾ ഏതാണോ ആ സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങാൻ താല്പര്യപ്പെടുന്നവരാണ്. പക്ഷേ ചൂട് കൂടുന്ന സമയത്ത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരു അടഞ്ഞ സ്ഥലങ്ങൾ, പറഞ്ഞുകൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ, ഷൂസിനുള്ളിൽ, കോർണറുകൾ, പച്ചപ്പിൻ്റെ ഇടയിലേക്കൊക്കെ ഇറങ്ങി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ കൂടുതലായിട്ട് പോകുന്ന സ്ഥലങ്ങളിലായിരിക്കും ഇവ പിന്നെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവയുടെ ആക്രമണങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എങ്ങനെയാണ് ഈ ഒരു പാമ്പിൻ്റെ, ഇപ്പം ഒരുപാട് സ്പീഷീസ് ഉണ്ട്, അപ്പം കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ് പോയിസണസ് സ്നേക്സിൻ്റെ കാര്യത്തിൽ?
2: പാമ്പുകളിൽ മെയിനായിട്ട് നമ്മുടെ നാട്ടിലുള്ളത് ബിഗ് ഫൈവ് എന്നാണ് പറയുക. അതായത് ഇന്ത്യൻ കോബ്ര, കോമൺ ക്രേറ്റ്, അതായത് ശംഖുവരയൻ, ഓക്കെ, കോബ്ര, മൂർക്കൻ, പിന്നെ അണലി, അതായത് വൈപ്പർ, റസൽസ് വൈപ്പർ, സോസ്കേൾഡ് വൈപ്പർ, അതാണ് ചുരുട്ടമണ്ഡലി എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ ഒരു പിറ്റ്നോസ് വൈപ്പർ, ഇതാണ് മെയിനായിട്ടുള്ളത്. ഇതിൽ തന്നെ അതായത് ഉള്ളതിൽ 70% പാമ്പുകളും വിഷമുള്ളവയല്ല, ഓക്കെ. ബാക്കി 30% പാമ്പുകൾ മാത്രമാണ് വിഷമുള്ളത്. അതുകൊണ്ടാണ് പാമ്പ് കടിയേറ്റാൽ പെട്ടെന്ന് നിങ്ങൾ ഭയക്കേണ്ടതില്ല എന്ന് പറയുന്നത്. ഈ 30% പാമ്പുകൾക്ക് തന്നെ എല്ലാ പാമ്പുകൾ കടിച്ചാലും വിഷം ഉണ്ടാവുന്നില്ല. അത് നമുക്ക് വഴി ഡിസ്കസ് ചെയ്യാം.
1: ഓക്കെ ഓക്കെ. അപ്പം ഇത് ഇതിപ്പോൾ കടിച്ചു കഴിയുമ്പോൾ ഇത് ഇപ്പം ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി എന്ന് വരത്തില്ല, ആൾക്കാർ ചിലപ്പോൾ കൊണ്ടുവരാൻ ഒരു പക്ഷേ പെട്ടെന്ന് എത്തിയേക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്താൻ വൈകിയേക്കാം. അപ്പം ഇത് വിഷമുള്ള പാമ്പാണോ അല്ലയോ കടിച്ചത് എന്ന് എങ്ങനെയാണ് നമുക്കൊരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക?
2: നമ്മൾ ഒരു പാമ്പ് അത് വിഷമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ പാമ്പിൻ്റെ വിഷമുള്ള പാമ്പാണോ അല്ലയോ, അത് അതേപോലെ എത്രത്തോളം വിഷം അത് പ്രൊഡ്യൂസ് ചെയ്താൽ കടിയിൽ, അതിനനുസരിച്ചായിരിക്കും ആളിൽ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. കാഴ്ച ഭാഗത്തുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതേപോലെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങാം. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യ സ്റ്റെപ്പ്. ഇപ്പോൾ രണ്ട് തരം പാമ്പുകളുണ്ട്. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം പാമ്പുകളുടെ ഒരു കടിച്ചതിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പം പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ന്യൂറോടോക്സിക് പാമ്പുകളാണ്. അതാണ് കോബ്ര, ക്രൈറ്റ്, അതായത് മൂർക്കൻ, ശംഖുവര എന്നിവയൊക്കെ. അപ്പം എല്ലാ പാമ്പുകളും കടിച്ചാൽ ഒരുപോലെ പാടുകൾ ഉണ്ടാവണമെന്നോ ഒരേ റിയാക്ഷൻ ഉണ്ടാവണമെന്നില്ല. ഈവൻ ഇപ്പം ശംഖുവരയും കടിച്ചാൽ ചിലപ്പം കടിച്ച പാടുകൾ പോലും ഉണ്ടാവണമെന്നില്ല, അത്രയ്ക്ക് ചെറിയ പല്ലുകളാണ് അവയ്ക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കണ്ണുകൾ തുറക്കാൻ പറ്റാതിരിക്കുക, അതേപോലെ ഉമിനീർ ഇറക്കാൻ പറ്റാതിരിക്കുക, സംസാരിക്കാൻ പറ്റാതിരിക്കുക, കൈകാലുകൾ കുഴയുക. അതിൻ്റെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉള്ളതാണ് ശ്വാസകോശം തളർന്നു പോകുക, അതായത് ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുക, പാരാലിസിസ് ഉണ്ടാവുക. അങ്ങനെ മറ്റ് പാരാലിസിസുകളുണ്ടായി പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ന്യൂറോടോക്സിക് പാമ്പുകൾ. പിന്നൊന്ന് ഹീമോടോക്സിക് പാമ്പുകളാണ്. അത് നമ്മുടെ ശരീരത്തിനകത്ത് രക്തം കട്ടാവുന്നതിനെ ആണ് പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. അത് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കടിച്ച ഭാഗത്ത് റിയാക്ഷൻസ് ഉണ്ടാക്കാം, അവിടെ നീര് വീക്കം തുടങ്ങാം. അപ്പം നീര് കൂടി വരുന്നതനുസരിച്ച് രോഗിക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അതായത് ശരീരത്തിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാവുക, മൂത്രത്തിൻ്റെ നിറം മാറുക, അതേപോലെ ബി പി കുറഞ്ഞു പോവുക, പേഷ്യൻറ്റിൻ്റെ ബി പി കുറഞ്ഞ് പേഷ്യൻ്റ് തളർന്ന് വീഴുക, അതൊക്കെയാണ് പുറമേ കാണുന്ന ലക്ഷണങ്ങൾ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലെത്തിയാൽ മറ്റ് ടെസ്റ്റുകളും ഇവാലുവേഷൻസ് ഒക്കെ ചെയ്യും, അതിനനുസരിച്ച് ഈ അവയവങ്ങൾക്ക് ഡാമേജ് വന്ന് തുടങ്ങുന്നുണ്ടെന്ന് അറിയാം. അപ്പം ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത ലെവലിൽ ചികിത്സയിലേക്ക് പോകുന്നത്.
1: ഓക്കെ ഓക്കെ. അപ്പം ഇതിൻ്റെ ടൈം വളരെയധികം ക്രൂഷ്യലാണെന്ന് തോന്നുന്നു അല്ലേ?
2: ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് പാമ്പുകൾക്കെതിരെ നമ്മുടെ നാട്ടിലുള്ളതാണ് ആൻറ്റി സ്നേക് വിനം, ASV എന്ന് പറയുന്ന മരുന്ന്. അത് ഞാൻ ആദ്യം പറഞ്ഞ പാമ്പുകളിൽ ഈ ഫസ്റ്റ് പറഞ്ഞ നാല് പാമ്പുകൾക്കെതിരെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മരുന്നാണത്. അപ്പോൾ പാമ്പുകളുടെ വിഷം ശരീരത്തിൽ ചെന്നു കഴിഞ്ഞാൽ അത് രക്തത്തിൽ തന്നെ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ മരുന്നിന് പ്രവർത്തിക്കാൻ കഴിയൂ. രക്തത്തിൽ നിന്നും അത് അവയവങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, കിഡ്നിയിലേക്ക്, ലിവറിലേക്ക്, ഹാർട്ടിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ മരുന്നിന് കാര്യമായിട്ട് അവിടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല. ബാക്കി രക്തത്തിലുള്ള പാമ്പ് വിഷത്തിന് ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ള മാത്രമേ അതിന് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
1: ഓക്കെ ഓക്കെ. അപ്പം ഈ സാധാരണ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് എന്ന നിലയ്ക്ക് നമ്മൾ കെട്ടുകയൊക്കെ ചെയ്യും, മുറുക്ക് കെട്ടുകയൊക്കെ ചെയ്യും. അപ്പം അത് ഈ പ്രാഥമിക ശുശ്രൂഷയിൽ പെടുന്ന കുറേ കാര്യങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഒരു ഐഡിയ തരാമോ?
2: ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മിത്തുകളുണ്ട്, പല പ്രവണതകളുണ്ട്. അതിൽ ഒരു 95% അശാസ്ത്രീയമായിട്ടുള്ളതാണ്. പാമ്പ് കടിയേറ്റാൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം ASV, ഈ പറഞ്ഞ മരുന്ന് അവൈലബിൾ ആയ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ഈവൻ നമ്മുടെ സർക്കാർ ഇപ്പം 108 ആംബുലൻസ് സർവീസിലേക്ക് ഇതും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 108 വിളിച്ചു കഴിഞ്ഞാൽ ASV ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്രയും മരുന്നിട്ടെന്ന് കൊണ്ടുചെല്ലുക എന്നുള്ളതാണ്. അത് മുന്നോടിയായിട്ട് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ആ കടിച്ച അവയവം കാലാണെങ്കിലും കൈയാണെങ്കിലും അനക്കാതെ വെക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ മെഡിക്കൽ ടൈമിൽ അതിന് സ്പ്ലിൻറ്റിങ് എന്ന് പറയും. അതായത് ഒരു കട്ടിയുള്ള ഒരു കമ്പോ കോലോ എന്തെങ്കിലും വെച്ചിട്ട് ഇപ്പം കയ്യിലാണ് കടിച്ചതെങ്കിൽ കെട്ടിവെക്കുക, കൈ അനങ്ങാതിരിക്കുക. അത് ഭയങ്കര ടൈറ്റായിട്ട് കെട്ടാനും പാടില്ല, നമുക്കൊരു വിരൽ ഉള്ളിലേക്ക് ഇടാവുന്ന ആ ഒരു ടൈറ്റ്നെസ് മതി, അങ്ങനെ കെട്ടുക. അതേപോലെ പണ്ട് കാലങ്ങളിൽ കണ്ടുവരുന്ന കാര്യമാണ് തുണി അല്ലെങ്കിൽ ചാണകമൊക്കെ ഉപയോഗിച്ച് ടൈറ്റായിട്ട് കെട്ടുക. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ആ അവയവത്തിന് കൂടുതൽ ഡാമേജ് ഉണ്ടാവാനായിരിക്കും കാരണമാവുക. കാരണം രക്തയോട്ടം പൂർണ്ണമായിട്ടും ഇല്ലാതായിപ്പോവും. അതുപോലെ മഞ്ഞൾ തേക്കുക, മറ്റ് നാടൻ മരുന്നുകൾ തേക്കുക, ഇതൊക്കെ കൂടുതൽ ആ ഭാഗത്ത് റിയാക്ഷൻ ഉണ്ടാവാനും കോംപ്ലിക്കേഷൻസ് കൂടാനും അതേപോലെ പാമ്പ് കടിച്ച ലക്ഷണങ്ങൾ പുറത്തു വരാതെ അത് മാസ്ക് ചെയ്യപ്പെടാനും കാരണമാവും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെന്ന് വരാം, അതാണൊരു പ്രശ്നം. പിന്നെ എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിപ്പം കഴുകാം കഴുകണ്ട അങ്ങനെയല്ല, നമ്മൾ സോപ്പുകൾ ഉപയോഗിച്ച് കഴുകണമെന്ന് ചിലർ പറയും, പക്ഷേ കഴുകുന്തോറും അവിടെ കൂടുതൽ അമർത്തി കഴിയുമ്പം വീണ്ടും വിഷം ഉള്ളിലേക്ക് ചെല്ലുകയാണ്. അപ്പം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാൻ തന്നെയാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത്.
1: ഓക്കെ ഓക്കെ. അപ്പം വേറൊരു സംഭവം കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടിയേറ്റ ഭാഗം മുറിവുണ്ടാവുമല്ലോ, അപ്പൊ അവിടുന്ന് ഈ രക്തം വലിച്ചെടുത്തിട്ട് തുപ്പിക്കളയുന്ന അതൊക്കെ
2: അതൊക്കെ സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രവണതകളിൽ പെട്ടാണ്. അതൊക്കെ കൂടുതൽ കോംപ്ലിക്കേഷൻ, ഈ രക്ഷപ്പെടുത്താൻ ചെല്ലുന്ന ആളുടെ കൂടെ ജീവൻ അപകടത്തിലാക്കുന്ന പരിപാടികളാണത്. ഒഴിവാക്കുക എന്നുള്ളതാണ്.
1: അപ്പോൾ ഉടൻ ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു പാമ്പുകടി ഏറ്റ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞു,
2: അത് കൂടാതെ അനക്കാതെ വെക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യമല്ല, പേഷ്യന്റിനെ പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് കൂടെ ഉള്ളവർ പേടിക്കാതിരിക്കുക, അദ്ദേഹത്തെ കൂടുതൽ പേടിപ്പിച്ച് സ്ട്രെസ്സിലാക്കാതിരിക്കുക. ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു, 70% പാമ്പുകളും കടിക്കുന്നത് വിഷപ്പാമ്പുകളല്ല, ഓക്കെ, 30% ഉള്ളൂ. അതിൽ തന്നെ പകുതി പാമ്പുകളും പ്രത്യേകിച്ച് ഏറെ പിടിച്ച് വിശപ്പ് മാറിയിരിക്കുന്ന പാമ്പുകളൊക്കെ കടിച്ചാൽ പകുതി പാമ്പുകൾക്ക് മാത്രമേ അവർ വിഷം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കി പാമ്പുകൾ വെറുതെ കടിച്ചിട്ടുമാണ്, ഡ്രൈ ബൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പേടിക്കണ്ട എന്ന് പറയുക, സമാധാനപ്പെടുത്തുക, നമുക്ക്
1: മരുന്നുള്ള
2: ഡ്രൈ ബൈറ്റുകൾ ഉണ്ടാകും, 50% ഡ്രൈ ബൈറ്റുകൾ എന്നാണ് പറയുന്നത്. ബാക്കി വരുന്ന 50%
1: മാത്രമേ,
2: അതെ, ഡ്രൈ ബൈറ്റുകൾ സേഫ് ആണ്. ചിലപ്പോൾ ഒരു ലോക്കൽ റിയാക്ഷൻ, അതിപ്പോ എന്തെങ്കിലും ഒരു പ്രാണിയോ മറ്റോ കടിച്ചാണ്ടോ മറ്റുള്ള റിയാക്ഷൻ മാത്രമേ ഉണ്ടായി അത് പോവാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു സ്പെഷ്യലിസ്റ്റിന്റെ കയ്യിൽ അയാളെ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട.
1: ഓക്കെ ഓക്കെ. അപ്പം ഇത് ഏത് പാമ്പാണ് കടിച്ചത് എന്നുള്ള ഒരു ഒരു ഇതുണ്ടാവുമല്ലോ, അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ?
2: നമ്മള് ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മുടെ നാട്ടില് പാമ്പ് കടിച്ചു കഴിഞ്ഞാല് പ്രധാനമായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നത് ആ പാമ്പിന്റെ പുറകെ പോകുക എന്നുള്ളതാണ്, എങ്ങനെയെങ്കിലും അതിനെ തല്ലിക്കൊന്ന് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. പാമ്പിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിലുള്ള ഗുണം ചികിത്സ കൊടുക്കുന്നതിനേക്കാളും ചികിത്സ കൊടുക്കാതിരിക്കുന്നതിന് ഉപയോഗപ്പെടുന്നുള്ളതാണ്. അതായത് എല്ലാ പാമ്പ് കടിക്കും നമ്മൾ ഈ ASV ആൻറ്റി സ്നേക് വെനം എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ പാമ്പിനെ ഐഡന്റിഫൈ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇത് വിഷമില്ലാത്ത പാമ്പാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ മരുന്ന് കൊടുക്കേണ്ടതെന്ന് 100% ഉറപ്പിക്കാം. പക്ഷേ ഇനി വിഷമുള്ള പാമ്പിനെ കൊണ്ടുവന്നെന്ന് വെച്ചിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ വിഷബാധയുടെ ലക്ഷണങ്ങൾ, സൈൻസ് ഓഫ് എൻവെനമേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ASV ആൻറ്റി സ്നേക് വെനം കൊടുക്കുള്ളൂ. അതുകൊണ്ട് പാമ്പിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടാവുന്നില്ല.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ചില കേസുകളിലൊക്കെ ഈ പാമ്പ് കടി ഏറ്റ ആൾക്ക് ഡയാലിസിസിനൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ്, എല്ലാ കേസസിലും അത് ഉണ്ടാവാറുണ്ടോ അതോ ചില പാമ്പുകളിൽ മാത്രമേ ആ ഒരു വിഷയമുള്ളൂ?
2: ഞാൻ പറഞ്ഞതിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ വിഭാഗം, അതായത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന, രക്തത്തിൻ്റെ ക്ലോട്ടിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് പാമ്പുകൾ, അണലി, ഇവയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള റിയാക്ഷൻ ശരീരത്തിലുണ്ടാവാം. ഒന്ന്, ശരീരത്തിൻ്റെ BP കുറഞ്ഞു പോവുക, അതുപോലെ ആ BP കുറയുന്ന കാരണം കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം കുറയുക, ഡയറക്റ്റ് കിഡ്നിയെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഈ പോയിസൺ. അതുപോലെ റാബ്ഡോമയലോസിസ് എന്ന് പറഞ്ഞൊരു പ്രക്രിയ, അതായത് ശരീരത്തിലെ പ്രോട്ടീൻസിനെ എഫക്റ്റ് ചെയ്യുന്ന, മസിൽസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ. ഈ പ്രോട്ടീൻസ് കിഡ്നിയിലേക്ക് വന്ന് പ്രോപ്പറായിട്ട് ഫിൽട്ടർ ആവാതിരിക്കുക, അങ്ങനെ കിഡ്നിയുടെ ഒരു ഫിൽട്ടറിങ് മെക്കാനിസം ഡാമേജ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ പിന്നെ ആ പേഷ്യനെ സേവ് ചെയ്യാൻ അടുത്ത സ്റ്റെപ്പ് ഡയാലിസിസ് മാത്രമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു, ASV വിഷം കിഡ്നിയിലേക്ക് എത്തുന്നതിന് മുന്നേ വരെ മാത്രമേ ASV റോളുള്ളൂ. എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസ് ആ പേഷ്യന്റെ സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ബാക്കി ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്.
1: അപ്പൊ അതൊരു ലോങ് ടേമിന് വേണ്ടി വരും, അതോ ഷോർട്ട് ടേമിന് മാത്രമേ മതിയാവുള്ളൂ?
2: ഡിപ്പെൻസ്, ആ പേഷ്യന്റ് എത്രത്തോളം എഫക്ട് ചെയ്യുന്നുള്ളതനുസരിച്ച്. കിഡ്നിയുടെ ഫംഗ്ഷൻ പൂർണ്ണമായിട്ടും പോകുന്ന രീതിയിലാണ് ആ പേഷ്യന്റ് നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പൂർണ്ണമായും അതൊരു കിഡ്നി പേഷ്യൻ്റായി മാറുകയാണ്. പിന്നീട് ലൈഫ് ലോങ് ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ 3-4 ഡയാലിസുകൾ കൊണ്ട് ഈ വിഷത്തിൻ്റെ എഫക്റ്റ് പൂർണ്ണമായിട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പേഷ്യന് വലിയ കുഴപ്പങ്ങളില്ലാണ്ട് പോവാം. അത് ടൈമാണ്, ഇവിടെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് ടൈമാണ്. എത്ര പെട്ടെന്ന് പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഈ കാര്യങ്ങളൊക്കെ.
1: ഓക്കെ ഓക്കെ. ഇപ്പം ഇപ്പം കുട്ടികളും ഇപ്പം കുട്ടികളുടെയാണ് ഇപ്പം കൂടുതൽ കേസുകൾ നമ്മൾ വാർത്തയിലൂടെയൊക്കെ കേട്ടത്. അപ്പം ഈ ചികിത്സയുടെ കാര്യത്തിൽ വരുമ്പം കുട്ടികൾക്കും വലിയവർക്കും അങ്ങനെ പ്രത്യേകതയുണ്ടോ?
2: ഇവിടെ എനിക്ക് പറയാനുള്ളത്, കുറച്ചുകൂടി പറയാനുള്ളത് ASV പറ്റിയാണ്. ആൻറ്റി സ്നേക് വെനം എന്ന് പറയുന്നതേ, അത് ശരിക്കും ഒരു എന്താ പറയുക, മറുമരുന്ന് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോട്ടീനാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതൊരു ഫോറിൻ ബോഡി ഉണ്ടായാലും, അതിപ്പോൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും, നമ്മുടെ ശരീരം അതിനെതിരെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. ആൻറ്റിബോഡീസ് വന്നു കഴിഞ്ഞ് ഈ ഫോറിൻ ബോഡിയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ പാമ്പിൻ്റെ വിഷം നമ്മുടെ ശരീരത്തിൽ വന്ന് ആൻറ്റിബോഡിയൊക്കെ വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു സമയം വരുമ്പോഴത്തേക്കും പേഷ്യൻറ്റിൻ്റെ കാര്യം തീരുമാനമാകും. അതുകൊണ്ട് ആണ് നമ്മൾ ഈ ASV എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുന്നത്. ASV മരുന്ന് പാമ്പ് വിഷത്തിനെതിരായിട്ട്, പാമ്പ് വിഷത്തിൽ നിന്നും തന്നെ ഉണ്ടാക്കുന്നതാണ്. പാമ്പിൻ്റെ വിഷം മറ്റ് പരീക്ഷണ ആനിമൽസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവയുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ പ്രോട്ടീൻ എടുത്ത് അത് പാമ്പ് വിഷമായിട്ടുണ്ടാക്കി മനുഷ്യർക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. നോർമലി ഇങ്ങനെയാണ്. അപ്പോൾ 1 ml ഈ ASV കൊണ്ട് ഏതാണ്ട് 0.6 mg പോയിസൺ ആണ് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സാധാരണ ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 60 mg പോയിസൺ ഉണ്ടാവുന്നതാണ്. അപ്പം 60 mg മുതൽ 150 mg വരെ പോയിസൺ വരാം. അപ്പം
1: സിംഗിൾ ബൈറ്റിൽ.
2: അപ്പം നമ്മൾ ഫസ്റ്റ് ഡോസ് എപ്പോഴും 10 vials ആണ്. ഈ സ്നേക്ക് ബൈറ്റിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 10 vials ഫസ്റ്റ് ഡോസ്. 10 vials മുതൽ ഈ പറഞ്ഞ പോലെ കിഡ്നി പ്രശ്നമോ അല്ലെങ്കിൽ തലച്ചോറിനകത്തെ ബ്ലീഡിങ്ങോ ഒക്കെ ആയിട്ട് പേഷ്യൻ്റ് വരാം ഈ ഒരു പാമ്പ് കടിയോടുകൂടി തന്നെ. അപ്പം അത്ര സീരിയസ് ആയിട്ട് വരുന്നതാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ 30 vials വരെ കൊടുക്കാം. നമ്മൾ അപ്പം ആദ്യം എപ്പോഴും ചെയ്യുന്നത് 10 vials കൊടുക്കുക, എന്നിട്ട് നമ്മൾ പേഷ്യൻ്റ് ഒബ്സർവ് ചെയ്യുക. പേഷ്യൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആവുന്നതെന്ന് നോക്കുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും ഈ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു ടാർജറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൽ ഈ ലക്ഷണങ്ങൾ ഇല്ലാതാവുന്നവരെ, പേഷ്യൻ്റ് സ്റ്റേബിൾ ആവുന്നവരെ ഈ ആൻറ്റി സ്നേക്ക് വിനം എല്ലാ 6 മണിക്കൂറിനും കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പം ഈ പാമ്പിൻ്റെ വിഷം എത്ര ശരീരത്തിൽ ചെല്ലുന്നു അനുസരിച്ചുള്ളതാണ് ഡോസ് നോക്കുന്നത്. അപ്പം മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ശരീരത്തിൽ എത്ര വിഷം വന്നു അതിനോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ എന്നതനുസരിച്ചുള്ളതാണ് ഡോസ് നോക്കുന്നത്. പിന്നെ കുട്ടികളിലാവുമ്പം അവരുടെ ശരീരം ചെറുതായതുകൊണ്ട് തന്നെ കുറച്ച് വിഷം തന്നെ ആണെങ്കിൽ തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ശരിക്കും അവരിലാണ് ഡോസ് കൂടുതൽ വേണ്ടി വരിക പെട്ടെന്ന് അവർ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ.
1: ഓക്കെ. അപ്പം ഇത് ഈ ഒരു വിഷയം ഇപ്പം ഇപ്പം പലതരത്തിലുള്ള കോബ്ര അല്ലെങ്കിൽ അണലി ഇതൊക്കെ കടിക്കുമ്പോഴും ട്രീറ്റ്മെന്റ് സെയിം തന്നെ ആയിരിക്കും എന്നാണ് അതിന്റെ
2: എല്ലാത്തിന്റെയും
1: അളവിനനുസരിച്ചുള്ള
2: ട്രീറ്റ്മെന്റ്. നമുക്ക് മെയിനായിട്ട് ഇതിന്റെ 3 കാര്യങ്ങളാണ്. ഇപ്പം ഏത് കടിയിലുണ്ടാവുന്ന 1 ലോക്കൽ റിയാക്ഷനാണ്, അതായത് എവിടെ കടിച്ചു എന്നുള്ളതനുസരിച്ച്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. നമുക്കിപ്പോൾ എന്ത് കടിച്ചാലും, ഒരു പ്രാണി കടിച്ചാലും ഒരു പൂച്ച മാന്തിയാലും ഒക്കെ ഉണ്ടാകുന്ന ലോക്കൽ റിയാക്ഷൻ, അതേപോലെ പാമ്പ് കടിച്ചാലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും വേദനയായിരിക്കും. അപ്പം ഈ പറഞ്ഞ അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. അപ്പം വേദന കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കുക, അതേപോലെ TT എടുക്കുക, ഇതൊക്കെയാണ് ആദ്യം ചെയ്യുന്നത്. രണ്ടാമതായത് പാമ്പിൻ്റെ വിഷം കൊണ്ട് തന്നെ അല്ലാണ്ട്, അതായത് വിഷമേൽക്കുന്ന ലക്ഷണങ്ങളല്ലാണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതായത് സിസ്റ്റമിക് ടോക്സിറ്റി എന്ന് പറയുന്ന. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ, കിഡ്നി എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഡയാലിസ് അതൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ്. അതിൻ്റെ കൂടെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് ASV എന്ന് പറയുന്നത്. അപ്പം ഏത് പാമ്പ് കടിക്കുന്നതനുസരിച്ചുള്ള, ഞാൻ ആദ്യം പറഞ്ഞു ഇപ്പോൾ പാരാലിസിസ് അങ്ങനത്തെ പ്രശ്നങ്ങൾ, ശ്വാസം മുട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നെങ്കിൽ പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരെ വെന്റിലേറ്ററിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഈ വിഷം ന്യൂട്രലൈസ് ചെയ്യുന്നവരെ പേഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുത്ത് നിർത്തുക എന്നുള്ളതാണ്. അതേപോലെ കിഡ്നി ഫെയിലറിലേക്ക് പോകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പം ഏത് പാമ്പ് കടിക്കുന്നു, പേഷ്യൻ്റ് വരുന്ന ലക്ഷണങ്ങൾ എന്താണ് എന്നനുസരിച്ച് ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ മാറും. പക്ഷേ ASV ഒന്നേ ഉള്ളൂ. ഈ 4 പാമ്പുകൾക്ക്, ഞാൻ ആദ്യം പറഞ്ഞ 4 പാമ്പുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരൊറ്റ മരുന്നേ ഉള്ളൂ, ASV എന്ന് പറയുന്ന മരുന്ന് മാത്രമേ ഉള്ളൂ.
1: ഓക്കെ. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള,
2: അതെ, അത് ഈ 4 പാമ്പുകളുടെ ശരീരത്തിലെ വിഷത്തിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ്, പോളിവാലന്റ് എന്ന് പറയും. മറ്റു രാജ്യം ചൈന, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ഓരോ പാമ്പുകൾക്കെതിരായിട്ടുള്ള വിഷങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയയൊക്കെ പാമ്പ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത് അതിൻ്റെ ഒരു പ്രൊഡക്ഷനും പ്രാക്ടിക്കൽ അല്ല, അതുകൊണ്ട് തന്നെ ഒരു പോളിവാലന്റ് ASVs മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ.
1: പിന്നെ പൊതുവെ ഇങ്ങനൊരു മരുന്ന് നമ്മൾ കുത്തിവെക്കുന്നതോടുകൂടി പലർക്കും വന്നേക്കാവുന്ന ഒരു സംശയമാണ് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റോ ഉണ്ടാവുമോ എന്നുള്ളത്.
2: തീർച്ചയായും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ASV എന്ന് പറയുന്നത് ഒരു ഇരുതല വാളാണ്, അത് ജീവൻ രക്ഷിക്കാന്നുള്ളതന്നെയാണ് അതിൻ്റെ പ്രധാന കടമ. പക്ഷേ നമ്മൾ ഏത് മരുന്നും, ഇപ്പം ഒരു പാരസെറ്റാമോളിന് പോലും അലർജി ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ASV എന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടാക്കാൻ വളരെ ചാൻസ് കൂടിയതാണ്. ഞാൻ പറഞ്ഞു പാമ്പിൻ്റെ വിഷം എടുത്ത് ഒരു റാറ്റിലോ അല്ലെ ഒരു ഹോഴ്സിലോ ഒക്കെ ഇഞ്ചെക്ട് ചെയ്ത് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആൻറ്റിബോഡീസ് എടുത്ത് അത് വെച്ചിട്ടാണ് ഈ ASV എന്ന് പറയുന്ന മരുന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ ശരീരത്തിലെ ഈ ആൻറ്റിബോഡി പ്രോട്ടീൻസ് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള കുറച്ച് പ്രോട്ടീൻസും ഇതിൻ്റെ കൂടെ വരും. എത്ര ഫിൽട്ടർ ചെയ്താലും കുറച്ച് വരാം. അപ്പം നമ്മളൊരു മീറ്റ് കഴിച്ചാൽ അലർജി ഉണ്ടാവുന്ന പോലെ അതേ എഫക്റ്റ് ഇതൊക്കെ ശരീരത്തിൽ ചെല്ലുമ്പോഴും ഉണ്ടാവാം. അലർജി ഉണ്ടാവും. അലർജി എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ ചൊറിച്ചിൽ, വേദന, തടിപ്പ് ഇതൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ സിവിയർ ഫോംസ് ഉണ്ട്, അതിനെയാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. ശ്വാസം മുട്ട് വരിക, ബി പി കുറഞ്ഞു പോവുക, ബോധം പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന എ എസ് വി ഒറ്റ ഇഞ്ചക്ഷൻ അല്ല കൊടുക്കുക, അത് ഒരു മണിക്കൂറിലാണ് ഇത് കൊടുക്കുക, ഒരു ഡ്രിപ്പ് പോലെ പോവുകയാണ്. അത് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ബുദ്ധിമുട്ട് വന്നാൽ ആ എ എസ് വി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഈ വന്ന ബുദ്ധിമുട്ടിനെ നമ്മൾ മാനേജ് ചെയ്യുക. ഓക്കെ, അതിനൊരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആയിട്ടെടുത്ത് മാനേജ് ചെയ്യുക. ആ മാനേജ്മെൻറ്റ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വീണ്ടും എ എസ് വി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. കാരണം പേഷ്യൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ നമുക്ക് വേറൊരു ഓപ്ഷനില്ല, എ എസ് വി മാത്രമേ നമുക്കുള്ളൂ. അപ്പം ഇതൊരു എന്താ പറയുക, ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. പാമ്പ് കടി ഏറ്റാൽ അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ ആൻഡ് എമർജൻസി കെയർ 100% നന്നായിട്ട് റൺ ചെയ്യുന്നിടത്തേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രൈമറി കെയർ എന്ന് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ്. വെറുതെ ഒരു എ എസ് വി കൊടുത്തുകൊണ്ട് മാത്രം ആവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്.
1: ഓക്കെ ഓക്കെ. അപ്പം ഈ പാമ്പിനെ പിടിക്കുന്നവർ ഉണ്ടാവുമല്ലോ, അപ്പൊ അവര് എങ്ങനെ ഇതിനൊക്കെ മാനേജ് ചെയ്യണ്ടാവും?
2: കടി കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ തിങ്. ആ ഒരു ടെക്നിക്സ്, അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. വലയെ പിടിക്കുക, അതിൻ്റെ മാക്സിമം കൊത്തു കൊള്ളാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് നന്നായിട്ട് അറിയാം ഇത് കടിച്ചാൽ വിഷം ഉണ്ടാവുക ഉണ്ടാവില്ല, ഈ കാര്യങ്ങൾ അറിയാം. കടി കൊള്ളാതിരിക്കുക എന്നുള്ളത് അതിനകത്ത് മാർഗമുള്ളൂ, അത് അവരുടെ പ്രാക്ടീസാണ്.
1: ഓക്കെ, ഇപ്പം നമ്മൾ കുറച്ച് നേരമായിട്ട് എന്താ പറയുക, ഈ ഒരു ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, ഇതിൻ്റെ ഡേഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി ഇത് ഇതിനുവേണ്ടി നമ്മൾ കുറേ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം. ഇപ്പം പാമ്പ് കടി ഇപ്പം ഏതൊരു അസുഖം ആയാലും പോലും ഇപ്പം പല വശങ്ങൾ ഇതിൻ്റെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രിക്കോഷൻസ് നമുക്കിപ്പം എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മളെ തടയുന്നത്, ഇപ്പം ഈ ഇപ്പോൾ ഇതുവരെ കേട്ട കാര്യങ്ങൾ ഇനി ശ്രോതാക്കൾ എന്താ പറയുക ഒരു ആശങ്ക ജനിപ്പിച്ചേക്കാം. അപ്പം അത് നമുക്ക് എന്താ പറയുക, അത് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് പ്രിക്കോഷൻസ് എന്താന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും.
2: ഓക്കെ, ഒന്ന് വേനൽക്കാലമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ കുട്ടികളുടെ ഡെത്തുകളൊക്കെ കട്ടിലിൽ നിന്നാണ് പാമ്പ് കടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശംഖുവരെ എന്നുള്ള പാമ്പ് അത് അധികവും നമ്മുടെ വീട്ടിനകത്തു നിന്നാണ് കടി ഉണ്ടാവുക. അതുപോലെ അണലി അധികം ഉണ്ടാവുന്നത് പാടത്തിറങ്ങുന്നവർക്കാണ് അണലിയുടെ കടിയിട്ടുക. അപ്പം ഓരോ എൻവയോൺമെൻറ്റുകൾ അനുസരിച്ച് ആണ് ഈ കടി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം വീട്ടിനകത്താണെങ്കിൽ പോലും, എസ്പെഷ്യലി ഗ്രൗണ്ട് ഫ്ലോറിലാണ് എന്നുണ്ടെങ്കിൽ വിൻഡോസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വിൻഡോസിലൂടെ പാമ്പ് കയറി വരും, കാരണം ഇപ്പം മൂർക്കനൊക്കെ ആണെങ്കിൽ തന്നെ അതിന് കയറി വരാനുള്ള കപ്പാസിറ്റി ഉള്ള പാമ്പുകളാണ്. അപ്പം വിൻഡോസ് ക്ലോസ് ചെയ്യുക, പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. പാമ്പിന് കയറി വരാനുള്ള അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാനുള്ളൊരു സ്കോപ്പ് കൊടുക്കരുത് എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഈ റീസെൻ്റ്ലി ഇപ്പോൾ അടുത്ത ഏതെങ്കിലും ഏരിയസിലൊക്കെ പാമ്പ് കടി ഏറ്റ വാർത്തകളുണ്ടെങ്കിൽ ഒന്നുകൂടെ കോൺഷ്യസ് ആവുക എന്ന് പറഞ്ഞാൽ പേടിച്ച് പരിഭ്രാന്തരാവല്ലേ. ഇപ്പോൾ ആ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ ന്യൂസ് വന്നപ്പം അതൊന്ന് കുറഞ്ഞെന്നേ ഉള്ളൂ, പക്ഷേ അടുത്ത വീണ്ടും ഒരു പാമ്പ് കടി വന്നാൽ വീണ്ടും ഇതേ പേടിയും പരിഭ്രാന്തി എല്ലാവരിലും ഉണ്ടാവും. അപ്പോൾ ഏത് പാമ്പ് കടിച്ചാലും ഈ പറഞ്ഞാൽ പെട്ടെന്ന് പരിഭ്രാന്തരാവുകയും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ ഓടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, എല്ലാ രീതിയിലും പാമ്പുകൾ വരാത്ത രീതിയിലൊരു ക്ലോഷർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം.
1: ഓക്കെ ഓക്കെ. അപ്പം ഈ ഇതുപോലെ സ്നേക്സ് വരാതിരിക്കാൻ, ഇപ്പോൾ വീട്ടിൽ കിടക്കാതിരിക്കാൻ അങ്ങനെ എന്തെങ്കിലും റിപ്പല്ലൻസോ അങ്ങനെ എന്തെങ്കിലും കെമിക്കൽ ഫീൽഡുണ്ടോ?
2: നേരത്തെ തൊട്ടേ കെറോസിൻ ഉണ്ട്, പിന്നെ പ്രൊഡക്ഷനിൽ ഇപ്പം ഇൻസെക്ട് റിപ്പല്ലൻ്റ്, സ്നേക് റിപ്പല്ലൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല.
1: ഓക്കെ,
2: ഞാൻ ഏതായാലും നമ്മൾ ഡിസ്കഷൻ കണ്ടു ചെയ്യുന്നുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറയാം. പാമ്പ് കടിയിൽ മെയിനായിട്ട് ആളുകൾക്കിടയിൽ വരുന്നൊരു സംശയം നമ്മൾ ഈ എ എസ് വിയുടെ കാര്യത്തിലാണ്. അപ്പം എ എസ് വി എത്രയും പെട്ടെന്ന് അവൈലബിൾ ആവുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ 108 പോലുള്ള നമ്പറിൽ വിളിച്ചാൽ വേഗം എത്താം, എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും പാമ്പ് കടി ആയിട്ടൊരാൾ വരുമ്പം ഡോക്ടേഴ്സ് അതിനൊരു ക്രിട്ടിക്കൽ കണ്ടീഷനായിട്ട് തന്നെയായിരിക്കും ഫസ്റ്റ് അതിനെ കാണുന്നുണ്ടാവുക. കാണുന്ന കാഴ്ചയിൽ പേഷ്യൻ്റ് സ്റ്റേബിൾ ആയിരിക്കാം, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, വിഷബാധ ഏറ്റേണ്ട ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം, ഞാൻ എപ്പോഴും നോർമലി എൻകൗണ്ടർ ചെയ്യുന്നൊരു കാര്യം, നമ്മളവരോട് അഡ്മിഷൻ പറയും. എസ്പെഷ്യലി ഒരു ബൈറ്റ് മാർക്ക് കണ്ടിട്ടുണ്ട്, ആ ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട്, നമുക്ക് ഓൾമോസ്റ്റ് ഷുവർ ആണ് കടി കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവരോട് അഡ്മിറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്യും. വേറെ ഒന്നും ഉണ്ടാവില്ല, പേഷ്യന് വലിയ വേദന ഉണ്ടാവില്ല, ബ്ലീഡിങ് ഉണ്ടാവില്ല, വേറെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാരും അതിനെപ്പറ്റി അതിനൊരു ഗൗരവമായിട്ട് എടുക്കില്ല. കുറച്ച് സമയം എമർജൻസിയിൽ കിടന്നല്ലോ, ഇത്ര നേരം കുഴപ്പമുണ്ടായില്ല, നമുക്ക് പോവാമെന്ന് പറഞ്ഞ്. പക്ഷെ അങ്ങനെ പോയ പല കേസുകളും കോംപ്ലിക്കേഷനായിട്ട് പിന്നീട് വരുന്നുണ്ട്. അതെ, അപ്പം നമ്മൾ എല്ലാ പാമ്പുകളും കടിയേറ്റേണ്ട ലക്ഷണങ്ങൾ പെട്ടെന്ന് ഉണ്ടാവണമെന്നില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞു ഈ ശംഖുവരെ ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബൈറ്റ് മാർക്കുകൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് 24 hours ഒരു സേഫ് എൻവയോൺമെൻറ്റ്, അതാണ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ലക്ഷണങ്ങൾ, ലക്ഷണങ്ങളിപ്പം ചിലർ പറയും നമുക്ക് ലക്ഷണങ്ങൾ വീട്ടിൽ നോക്കിയാൽ പോരെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പിക്ക് ചെയ്യണമെന്നില്ല. സ്പെഷ്യലി ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ന്യൂറോടോക്സിക് സ്നേക്കാണ് കടിച്ചതെങ്കിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അറിയുണ്ടാവില്ല, പേഷ്യൻറ്റ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവാം, അതേപോലെ പാരാലിസിലേക്ക് പോകുമായിരിക്കാം. പക്ഷെ അടുത്തിരിക്കുന്ന ആൾ അറിയുന്ന പോലെ
1: ഉണ്ടാവില്ല. പണ്ട് ഒരു പാമ്പിടിയേറ്റ്
2: കഴിഞ്ഞാൽ ഉറങ്ങരുത് എന്നാ പറയുന്നത്, അത് അതെ നമ്മൾ ഉറങ്ങ, പക്ഷെ ഉറങ്ങാണ്ട് വീട്ടിൽ ഇരുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം ചിലപ്പോൾ നമുക്കിത് മനസ്സിലാവില്ല, ആ പണ്ടൊട്ടേ ഇങ്ങനെ പറയുന്നതാണ് ഉറങ്ങാതെ നോക്കണം എന്നുള്ളത്. പക്ഷെ ശാസ്ത്രീയമായിട്ട് അതിന് ഉറങ്ങാണ്ട് നോക്കിയിട്ട് ഒരു ഗുണമുണ്ടോ എന്നുള്ളത് എവിടെയും പറയുന്നില്ല. ആകെ ഈ പറഞ്ഞതുള്ളതാണ് ലൈക്ക് നമുക്ക് തെറ്റിദ്ധാരണ വരാം, പേഷ്യൻ്റ് ഉറങ്ങുകയാണെന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ പേഷ്യൻ്റ് ആക്ച്വലി ഒരു റെസ്പിറേറ്ററി ഫെയിലറിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്കിലേക്കോ പോയിക്കൊണ്ടിരിക്കാവാം. അപ്പം നമുക്ക് മനസ്സിലാവുണ്ടാവില്ല, അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് തന്നെ വരണമെന്ന് പറയുന്നത്. അത് കടിച്ചതിൻ്റെ ലക്ഷണങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ വേദന വരണമെന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പം ഹോസ്പിറ്റലിലേക്ക് വരിക. ഹോസ്പിറ്റലെത്തിയാൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളിലൊന്നാണ് ഈ ASV കാര്യത്തിൽ വരുന്നത്. അതായത് പറഞ്ഞ ASV, എല്ലാവർക്കും ഇപ്പം ഗൂഗിൾ നോക്കുമ്പം ASV ഹാസ് ഗോട്ട് ദീസ് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലിസ്റ്റുകൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ASV കൊടുക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ട്രൈ ചെയ്യുന്നൊരു കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ബാക്കി ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ പോലെ ഇത് കോംപ്ലിക്കേഷൻ ആവും, നമ്മൾ ഹൈ റിസ്ക് മെഡിസിൻ ആയിട്ടാണ് കൊടുക്കുന്നത് സൈഡ് എഫക്ട്സ് മേടിച്ചിട്ട്. സൈഡ് എഫക്ട്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്ത് വേണേലും വരാം. ഈ പാമ്പ് കടി ഏറ്റാലുണ്ടാവുന്ന അതേ പ്രശ്നങ്ങൾ ASV കൊണ്ടും വരാം. പക്ഷേ അവിടെ ആലോചിക്കേണ്ട കാര്യം, നമുക്കിപ്പം പാമ്പ് കടിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ASV മാത്രമാണ്. പക്ഷേ ഈ ASV കൊണ്ട് വരുന്നുള്ള പ്രശ്നങ്ങൾ നമുക്ക് പല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും, അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ ഇമ്മീഡിയറ്റ്ലി മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിൽ ആവുന്നതേ ഉള്ളൂ ഏത് റിയാക്ഷൻസും, അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു ഡോക്ടറെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക, അവരോട് തർക്കിക്കുകയോ ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു ASV കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ മരുന്ന് കൊടുത്തുകൊണ്ടതാണ് വന്ന് എന്ന് പറഞ്ഞ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അവർ അത് മാനേജ് ചെയ്യാൻ വിടുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അവർ ഈ അനാഫിലാക്സിസ് സിവിയർ അലർജി മാനേജ് ചെയ്യുക, വീണ്ടും ASV സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് പേഷ്യൻറ്റിനെ രക്ഷപ്പെടുത്താനുള്ള മാർഗം. കാരണം ഞാൻ പറഞ്ഞു അവയവങ്ങളിലേക്ക് എന്താണെങ്കിലും കുറച്ചെത്തും, പക്ഷേ മാക്സിമം ഡോസുകൾ അവയവങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നേ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട ഡോസ് ASV കൊടുക്കാന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആവും. ഓക്കെ, അപ്പം ചെയ്യേണ്ടത് പറഞ്ഞാൽ അതേപോലെ നമ്മൾ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്തിട്ട് പേഷ്യൻ്റിനെ വേഗം വീട്ടിൽ കൊണ്ടുപോകാം, അതും ഒരു മണ്ടത്തരാണ്. കാരണം നമ്മളെപ്പോഴും ടാർജറ്റ് എൻപോയിൻ്റ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ്. അപ്പം ആദ്യം നമ്മൾ ASV ഒരു 10 vials കൊടുക്കും, പിന്നെ ഒരു 6 നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ഹോട്ട് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്ന ടെസ്റ്റ്, അതേപോലെ ലിവറിനകത്തുനിന്ന് ഉള്ള കോയാഗുലേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയും, അതായത് നമ്മുടെ രക്തം കട്ടിയാവാൻ സഹായിക്കുന്ന കുറച്ച് പ്രോട്ടീൻ, നമുക്കൊരു മുറിവുണ്ടായാലേ രക്തം കട്ടിയാവണല്ലേ, അപ്പോൾ അതിന് സഹായിക്കുന്ന കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീൻസൊക്കെ ലിവറിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ശരീരത്തിലുണ്ടോ എന്ന് നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പാമ്പ് വിഷം ഇവയെ എഫക്റ്റ് ചെയ്യും, ഇവയെ ഡാമേജ് ചെയ്യും, അപ്പോൾ രക്തം കട്ടാവാതിരിക്കും. അടുത്ത 6 hours, അപ്പം നമ്മൾ പാമ്പ് വിഷത്തിനെതിരെയുള്ള ASV കൊടുത്തിട്ട് 6 hours കഴിയുമ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കും, INR എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കും. ആ സമയത്ത് വീണ്ടും ഇത് നോർമൽ ആയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ ASV കൊടുക്കും. അങ്ങനെ നമ്മൾ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര വേണോ അത്ര വരെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിനൊരു ഓവർ ഡോസോ അണ്ടർ ഡോസോ അങ്ങനെ ഒന്നുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ASV കൊടുത്ത് പേഷ്യൻ്റ് സ്റ്റേബിൾ ആയതുകൊണ്ട് വീട്ടിൽ പോകാമെന്നില്ല. കാരണം സെക്കൻഡറി ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കടിച്ച ഭാഗത്തുള്ള അണുബാധ സെല്ലുലൈറ്റിസ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അതായത് അവിടുത്തെ ടിഷ്യൂസിനെ ബാധിക്കുന്നതാണ്, ഇൻഫെക്ഷൻ ബാധിക്കുകയാണ്. അതേപോലെ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കൈക്കും കാലിനും കുറച്ച് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അപ്പൊ കടി ഏറ്റ ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് നീര് വന്ന് ആ കമ്പാർട്ട്മെന്റുകളിൽ നിറഞ്ഞ് അവിടെ പ്രഷർ കൂടാം. അപ്പൊ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ രക്തക്കുഴലുകളും നെർവുകളും ഡാമേജ് ആയി പോവാം. അപ്പം ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ശരിക്കും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ക്രിട്ടിക്കൽ സ്പീഡിൽ മാനേജ് ചെയ്ത് പേഷ്യന്റ് സ്റ്റേബിളായി മാത്രം വീട്ടിൽ കൊണ്ടുപോകാൻ നിൽക്കുന്നതാണ് സേഫ്. നമ്മൾ കുറച്ച് എ എസ് വി കൊടുത്തല്ലോ, ഇനി കുഴപ്പമില്ല, പേഷ്യന്റിനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു ഡിഎസ്കലേറ്റ് ചെയ്യാം, അതായത് ഒരു ഹയർ സെന്ററിൽ നിന്ന്. പല റീസൺസ് ആവാം, ഫിനാൻഷ്യൽ റീസൺസും മറ്റു റീസൺസൊക്കെ ഉണ്ടാവാം. ഒരു ചെറിയ സെന്ററിലേക്ക് കൊണ്ടുപോയി അവിടെ ഒബ്സർവേഷൻ മതിയല്ലോ എന്നുള്ള രീതിയിൽ പോവാം. പക്ഷേ നമ്മൾ ഇതുവരെ ചെയ്തൊക്കെ വെറുതെ ആയി പോവും. കോംപ്ലിക്കേഷൻസ് വരാം, കോംപ്ലിക്കേഷൻസ് വന്നാൽ വേഗം മാനേജ് ചെയ്യാനുള്ളത്. അതേപോലെ എ എസ് വിയുടെ അലർജിക് റിയാക്ഷൻസ് ഒരു 48 അവേഴ്സ് വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ പേഷ്യൻ്റ് ഐ സി യുവിൽ ഒബ്സർവേഷനിലായിരിക്കണം എന്നുള്ളതാണ്.
1: പ്രോട്ടോകോൾ പറയുന്ന ഒരു ടൈം പീരീഡ് നമ്മൾ സ്പെൻഡ് ചെയ്യും അല്ലേ? പിന്നെ അതിനെ നമ്മൾ,
2: അതായത് ഈവൻ 10 ദിവസം കഴിഞ്ഞിട്ട് സ്നേക്ക് ബൈറ്റുമായിട്ട് കൊണ്ടുവരുന്ന കേസുകളുണ്ട്. നമ്മുടെ നാട്ടിലധികം ഇല്ല, പക്ഷെ നോർത്തിൽ അതേപോലെ ഒരു അണ്ടർ ഡെവലപ്ഡ് ഏരിയകളിലൊക്കെ 10 ദിവസം കഴിഞ്ഞിട്ട് കിഡ്നി ഫെയിലറിൽ പേഷ്യൻസ് വരുന്നുണ്ട്. ആ പേഷ്യൻസിനെ പോലും എ എസ് വി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പ്രോട്ടോകോൾ ഉള്ളത്.
1: ഓക്കെ,
2: കാരണം അവരെ സേവ് ചെയ്യാൻ അത് മാത്രമേ മാർഗമുള്ളൂ. സ്റ്റിൽ ബാക്കിയുള്ള പോയിസൺ എങ്ങനെയെങ്കിലും ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്.
1: സ്ലോ ആയിട്ട് കയറാനായിട്ടുള്ള കാര്യം എന്താണ്? അത് ഏതെങ്കിലും ഒരു സ്നേക്കിന്റെ പ്രത്യേകതയാണോ അതോ എന്താണ് അങ്ങനെ കാരണം അത്ര സ്ലോ ആയിട്ട് ഈ എഫക്ട് വരാൻ?
2: ഡിപ്പെൻസ്, ഒന്ന് ഡോസാണ്. ഇപ്പം വലിയൊരു ഡോസിൽ ഒറ്റ ബൈറ്റിൽ നല്ലൊരു ഡോസ് പോയിസൺ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ഉണ്ടാവും. രണ്ടാമതായിട്ട് ആ പേഷ്യൻ്റെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യുന്നത്, ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, എത്രത്തോളം ഹാർഡായിട്ടുള്ള ബൈറ്റാണ് ഏറ്റത്. പിന്നെ ചില കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് ജീവിത പ്രശ്നങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരവരുടെ മാക്സിമം ഇഷ്യൂസ് വരുമ്പോൾ മാത്രമേ അവർ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടാവുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും ഈ പറഞ്ഞ കിഡ്നി ഫെയിലറിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അതാണൊരു പ്രശ്നമുള്ളത്. അങ്ങനെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം നാട്ടിൽ പെട്ടെന്ന് ചെയ്യുന്ന പരിപാടിയാണ് ഈ തുണി കെട്ടുക, ടൈറ്റായിട്ട് കെട്ടുക. അപ്പോൾ ടൈറ്റായിട്ട് കെട്ടി കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആ ഭാഗത്ത് ടിഷ്യു ഡാമേജ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കമ്പാർട്ട്മെന്റ് സിൻഡ്രോം, അതായത് കമ്പാർട്ട്മെന്റുകൾക്ക് പ്രഷർ നിറയുക, അതേപോലെ അവിടേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ആ അവയവത്തിന് ഡാമേജ് സംഭവിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കെട്ടിക്കൊണ്ട് വരുന്നത് നമ്മളിപ്പോൾ ചില ഹോസ്പിറ്റലിൽ ഇതിനെപ്പറ്റി കാര്യമായിട്ട് അറിയാത്ത ഒരു പ്രൈമറി ലെവലിലുള്ള ഹോസ്പിറ്റലാണെങ്കിൽ അധികം കേസുകൾ കണ്ടിട്ടില്ലാത്തതാണ്. ചിലയിടത്ത് പെട്ടെന്ന് ഈ തുണി ടൈറ്റായിട്ട് കെട്ടിങ്ങനെ ടോണിക്കെട്ട് എന്ന് വിളിക്കും, ഇത് പെട്ടെന്ന് റിലീസ് ചെയ്യും. പെട്ടെന്ന് റിലീസ് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ആ ഭാഗത്ത് ഓൾറെഡി വിഷം ഉണ്ടാവും, ഇത് പെട്ടെന്ന് ശരീരത്തിലേക്ക് കയറും. ഇമ്മീഡിയറ്റ്ലി ഒരു നിമിഷങ്ങൾക്കുള്ളിൽ പേഷ്യൻ്റ് വേഴ്സണാവുന്നുണ്ട്. അത് ഒരു ഫുൾ ലോഡ് പോയിസൺ ഒറ്റയടി ശരീരത്തിലേക്ക് ചെല്ലുന്ന എഫക്റ്റാണ് ഉണ്ടാവുന്നത്. ഇതേപോലെ തന്നെയാണ് പാമ്പ് കടിക്കുമ്പോഴും, ഒരു വലിയ ലോഡ് വിഷം ഒരുമിച്ച് ചെല്ലുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളായിട്ട് പേഷ്യൻ്റ് വരാം. പക്ഷെ ഒരു ചെറിയ ഡോസാണ്, സ്ലോ ആയിട്ടാണ് ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്, അത് കിഡ്നിയിലേക്കൊക്കെ ടൈം എടുത്താണ് എത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ലക്ഷണങ്ങൾ വരിക.
1: ഓക്കെ ഓക്കെ. ഈ തുണി ചുറ്റിയതിൻ്റെ കാര്യം ഇപ്പൊ പറഞ്ഞോണ്ടേ, ഇപ്പൊ ഈ തുണി ചുറ്റി നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടാണ് വന്നെങ്കിൽ പോലും
2: സ്ലോ ആയിട്ട് മാത്രമേ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്നതിനകത്ത് കുറച്ച് ടെക്നിക്കുകളുണ്ട്. നമ്മളിപ്പം അതിൻ്റെ മേലെ ഒരു ബി പി കഫ് കെട്ടും, എന്നിട്ട് ആ ബി പി കഫ് കുറച്ച് ടൈറ്റാക്കും, മറ്റേ തുണിയൊന്നും അഴിക്കും, എന്നിട്ട് ഈ ബി പി കഫ് പയ്യെ പയ്യെ നമ്മൾ പ്രഷർ റിലീസ് ചെയ്ത് കൊടുക്കുക. ഒരു ടെക്നിക്കാണ്, നമ്മൾ മെഡിസിനിൽ യൂസ് ചെയ്ത് വരുന്ന ടെക്നിക്കാണ്. തുണി ചുറ്റിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഇതുവരെ സയന്റിഫിക്കലി പ്രൂവൺ അല്ല. ചില ടൈം അതിന് അപ്പുറത്തേക്ക് വിഷം നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ഉള്ളിലൂടെ ഈവൻ നമ്മുടെ ബോൺസിനകത്തൂടെ എല്ലുകൾക്കകത്തൂടെ തന്നെ സർക്കുലേഷൻ ഉണ്ട്. അപ്പം ഈ വിഷം അതിലെ കൂടെയും പോകും, അവിടെ ടൈറ്റ് ആവുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പ്രൂവണായിട്ടില്ല. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ടെക്നിക്കാണ് ഏറ്റവും നല്ലത്. ഒരു കമ്പോ അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു വസ്തുവ വെച്ചിട്ട് ആ അവയവത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഇമ്മൊബിലൈസ് ചെയ്യുക. അത് കടി കിട്ടിയ ഭാഗത്തിന് മേലെയായിട്ട് തുണി ഇങ്ങനെ നന്നായിട്ട് ചുറ്റി ചുറ്റി ചുറ്റി കൊണ്ടുവന്ന് ജസ്റ്റ് വെക്കുക, ഒരു വിരല് കയറ്റാൻ പറ്റുന്ന ടൈറ്റ്നെസ് വെക്കുക, ആ ഭാഗം അനക്കാതിരിക്കുക, വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്.
1: അവയവം അനക്കാനും പാടില്ല,
2: പാടില്ല. കാരണം അനക്കും തോറും അവിടുത്തെ മസിൽസിന്റെ ആക്ഷൻ കൂടുകയും അവിടെ നിന്നുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ്, അത് വേഗം ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കൊക്കെ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ മാക്സിമം സ്ലോ ചെയ്യുക, പേഷ്യന്റ് നടക്കാൻ പാടില്ല, പേഷ്യന്റിനെ മാക്സിമം ഇരുത്തിക്കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വലിയ വ്യത്യാസങ്ങൾ വരുത്താതിരിക്കുന്നതാണ് നല്ലത്.
1: തുടക്കത്തിൽ നെർവസ് ആവുന്നതിന്റെ ഒരു വിഷയം പറഞ്ഞല്ലോ, അപ്പം ഈ നെർവസ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും?
2: നെർവസ് ആകുമ്പം ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കുലേഷൻ ഫാസ്റ്റ് ആവുന്നുള്ളതാണ്. ഓക്കെ, 100% പ്രൂവ് ആണല്ല, സ്റ്റിൽ ചില ലിറ്ററേച്ചേഴ്സിൽ പറയുന്നുണ്ട് ഇത് നെർവസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റ്സ് കൂടും, സർക്കുലേഷൻ കൂടുതലാവും, അപ്പം അവിടെ ഇരിക്കുന്ന വിഷയം പെട്ടെന്ന് സർക്കുലേഷനിൽ കംപ്ലീറ്റ്ലി വരാം, എല്ലാ ഏരിയയിലേക്കും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് അതാണ് പെട്ടെന്ന് പേടിപ്പിക്കരുത്, സ്ട്രെസ് ആക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ അതാണ്.
1: ഓക്കെ ഓക്കെ. പിന്നെ പിന്നെ ഈ മിത്തുമായിട്ട് നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ നമ്മളിപ്പം പറയാതെ പോയ ഒരു കാര്യമാണ് ഈ പച്ചമരുന്ന് ഉപയോഗിക്കുന്നത്.
2: അതൊരു അതിപ്പോ നമ്മൾ പറയുമ്പോൾ ഒരു കോൺട്രവേർഷ്യൽ ടോപ്പിക്കാണ്
1: വന്നേക്കാം.
2: അതെ, എങ്കിലും ഇതിനകത്തുള്ളതെ ഞാൻ പറയുന്നു, അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ചോദിക്കാം, പക്ഷേ അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയല്ലോ, അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ആ പച്ചമരുന്ന് വെച്ചു, പച്ചമരുന്ന് കെട്ടി മരുന്ന് കൊടുത്തല്ലോ, സുഖപ്പെട്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അപ്പോൾ അത് ശരിക്കും ഉള്ളതല്ലേ, ട്രീറ്റ്മെൻറ്റ് ഉള്ളതല്ലേ എന്ന് ചോദിക്കും. അതിൽ എനിക്ക് പറയാനുള്ളൊരു പോയിന്റ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്, അതായത് 70% പാമ്പുകളും വിഷയമില്ലാത്തതാണ്, ബാക്കി 30% പകുതി കടിക്കുന്നതും ഡ്രൈ ബൈറ്റ് ആണ്. അപ്പോൾ ഒരു വിഷഹാരി അടുത്തേക്ക് ഒരു പേഷ്യൻ്റ് എത്തിക്കഴിഞ്ഞാൽ അവർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, അവരുടെ കയ്യിലുള്ള അതെനിക്കറിയില്ല എന്തൊക്കെയാണ് വിദ്യകൾ അത് ചെയ്യും. അപ്പം മിക്ക കേസുകളും ഈ പറയുന്ന ഡ്രൈ ബൈറ്റ് അല്ലെങ്കിൽ വിഷമില്ലാത്ത പാമ്പുകളായിരിക്കും. ഒബ്വിയസ്ലി പേഷ്യൻ്റെ രക്ഷപ്പെടും അല്ലേ, മെയിനായിട്ട് ആ ഭാഗത്ത് ഈ എന്താ തടിപ്പ് കുറയാനും വേദന കുറയാനുള്ള ആ എഫക്റ്റൊക്കെ ഈ മരുന്നുകൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആ ഭാഗത്തെ പ്രശ്നങ്ങൾ കുറയും, ആ കണ്ടില്ലേ വിഷയമായിട്ടില്ല, പേഷ്യൻ്റ് സേഫായെന്ന് പറയാം. പക്ഷേ ഇതൊക്കെ കൊടുത്ത് പേഷ്യൻ്റെ കണ്ടീഷൻ മോശമായി, പേഷ്യൻ്റ് ഡെഡായി ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു റീസെൻ്റ്ലി പല ഫേമസ് ആയ പല ആൾക്കാരെയും നെയിംസ് അതിലേക്ക് വന്നിട്ടുണ്ട് വൈദ്യുതി. അപ്പോൾ അതിനകത്തുണ്ടാവുന്ന ഒരു പ്രശ്നം ഇതാണ്, അതായത് സയൻറ്റിഫിക്കലി പ്രൂവ് ആണല്ല എന്നുള്ളതാണ്. ഇനി ഇതാ നാളെ ആരെങ്കിലും സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്താൽ ഓക്കെ, നമുക്ക് എഗ്രി ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഇതുവരെ പ്രൂവ് ആയിട്ടുള്ള കാര്യം ഇത് മാത്രമാണ്, ബാക്കി പേഷ്യൻസിൻ്റെ കണ്ടീഷൻ വേഴ്സനായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല, അവർ ആ സ്റ്റേജ് പാസ് ചെയ്തിട്ടുണ്ടാവും.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം എന്താ പറയുക, അപ്പം ഒരു കാരണവശാലും നമ്മൾ ഒരു ആശങ്കപ്പെടേണ്ടതില്ല, നമ്മൾ ഒരുപാട് നല്ല രീതിയിലുള്ള ഒരു കരുതലും അല്ലെ കെയറുമാണ് നമ്മൾ ഇതിനകത്ത് വേണ്ടതെന്നാണ് ഒരു എനിക്ക് തോന്നുന്ന ഒരു കോമൺ മെസ്സേജ്
2: ഉള്ള കാര്യമാണ്. അതായത് കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, എത്ര പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്ര ടൈമിൽ ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുക, പേഷ്യൻറ്റിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ASV ഉള്ള സെൻറ്ററിലേക്ക് എത്തിക്കുക, അവിടെ ആ പേഷ്യന്റ് സ്റ്റേബിൾ ആവുന്ന
1: എല്ലാ ട്രീറ്റ്മെന്റും കൂടെ എനിക്ക് തോന്നുന്നു.
2: അതെ, അതാണ് നമ്മുടെ നാട്ടില് ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ പല രീതിയിലുള്ള ഡയറക്ടറീസ് ഉണ്ട്. ഇപ്പം ഒരു സ്നേക് പീഡിയ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, പിന്നെ 108 വിളിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ ഇത് ASV ഉള്ള അടുത്തേക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വാട്സപ്പുകളിലൊക്കെ ഇപ്പോൾ ASV ഉള്ള സെൻ്ററുകളുടെ ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ASV ഉള്ള സ്ഥലം അറിഞ്ഞിരിക്കുക, പിന്നെ അവിടെ എവിടെയും കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി സമയം കളയാതെ എത്രയും പെട്ടെന്ന് ASV ഉള്ള സെൻറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ASV കൊടുക്കുക മാത്രമല്ല, ASV കൊടുക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ആ ASV കൊടുക്കുന്ന മുതൽ ആ ASV ശരീരത്തിലെത്തി അതിൻ്റെ റിയാക്ഷൻസ് അതെല്ലാം മാനേജ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ളൊരു സർവീസ് ഉള്ളൊരു സെൻറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ് പേഷ്യൻറ്റിനെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. നമ്മൾ വേറെ ഈ കുറുക്കു വഴികൾ എന്തുകൊണ്ടും കാര്യമില്ല, പിന്നെ എന്ത് കടിച്ചു എന്നുള്ള പേഷ്യൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും.
1: അപ്പം അത്രയും ഫെസിലിറ്റീസും അല്ലേ ട്രെയിൻഡും ആയിട്ടുള്ള സ്റ്റാഫുള്ളടുത്താണ് നമുക്ക് നമ്മൾ
2: അതിലെ കാര്യമുള്ളത്. ഞാൻ പറഞ്ഞ ഒരു ന്യൂറോടോക്സിക് സ്നേക്ക് കടിച്ചു കഴിഞ്ഞാൽ വെന്റിലേറ്ററിലേക്ക്, അതായത് വിഷം കൂടുതലാണെങ്കിൽ അധികം ആ പേഷ്യൻ്റ് വെന്റിലേറ്ററിലേക്ക് പോകും. വിഷത്തിൻ്റെ എഫക്റ്റ് ASV വഴി മാക്സിമം കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പേഷ്യൻ്റെ പാരലിസ് റിവേഴ്സലായി പേഷ്യൻ്റ് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നാൽ മാത്രമേ ഈ വെന്റിലേറ്ററിൽ നിന്ന് ഔട്ട് ചെയ്യാൻ പറ്റൂ. അപ്പം വെന്റിലേറ്റർ ചില പേഷ്യൻസ് ഇപ്പം ASV ഇല്ലാത്ത ഒരു ലിറ്ററേച്ചർ പറയുന്ന ASV ഇല്ലാത്തൊരു സ്ഥലത്താണ്, ആ ഒരു ഏരിയയിൽ എവിടെ ASV ഇല്ലെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം ആ പേഷ്യൻ്റെ വെന്റിലേറ്ററിൽ കീപ്പ് ചെയ്യുക. ഈ തനിയെ വിഷം ശരീരത്തിൽ നിന്ന് ഏത് ശരീരത്തിൽ ചെന്ന ഏത് സാധനവും ഒരു പരിധി കഴിയുമ്പോൾ മെറ്റബോളൈസ് ആയിപ്പോവും. അപ്പോൾ അത് തനിയെ പോകുന്ന ടൈം വരെ ആ വെന്റിലേറ്ററിൽ തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ആ പേഷ്യൻ്റ് ഉണ്ടാവുന്ന ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ ഇതിനകത്ത് നമ്മൾ പറയാത്തൊരു കാര്യം, പ്രഗ്നന്റ് ലേഡി, പ്രഗ്നന്റ് ലേഡീസിന് പാമ്പ് കടിയേറ്റാൽ വിഷത്തിൻ്റെ ലക്ഷണങ്ങൾ വന്നാൽ എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യമാണ്. അവർക്കും സെയിം ASV കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും പ്രഗ്നന്റ് ലേഡീസിനാണെങ്കിലും ASV ഡോസ് ഒരുപോലെ കൊടുക്കുക, അവരെ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്.
1: അവരിൽ വന്നേക്കാവുന്നൊരു
2: കോംപ്ലിക്കേഷൻസ്, കുട്ടികൾക്ക് കോംപ്ലിക്കേഷൻ, പക്ഷേ അങ്ങനത്തെ എല്ലാ സിറ്റുവേഷനും ഇപ്പം ഒരു ഒരു പ്രഗ്നന്റ് മദർ കാർഡിയാക് അറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യമാണ് അവർ. അപ്പം അതേപോലെ ഏത് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി മദറിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഷീ ഈസ് ഓൾറെഡി അലൈവ് അല്ലേ, ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അവർ സേവ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ്. ആ കുട്ടിയെ സേവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ചെയ്യും, പക്ഷേ മദറിനെ ഇവിടെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ടുള്ള കാര്യം. ഓക്കെ
1: ഓക്കെ ഓക്കെ. അപ്പം ഈ കുട്ടികളിൽ എന്താണ്, കുട്ടികൾ ഇപ്പം മുതിർന്നവരെ അപേക്ഷ നോക്കുമ്പോൾ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് ചെയ്യേണ്ടതുണ്ടോ കുട്ടികൾക്ക് കടിയേക്കുമ്പോൾ?
2: ഒന്നുമില്ല, കുട്ടികളാകുമ്പം വേഗം പേടിക്കുക എന്നുള്ളതാണ്, അവരെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ അവരിൽ വിഷം പെട്ടെന്ന് എത്തും, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വേഗം എത്തും, അവരുടെ ബോഡി വെയ്റ്റും ബോഡി സർഫസ് ഏരിയയും കുറവാണ്. അപ്പോൾ അതിന് മാനേജ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ASV തന്നെയാണ്. അങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ASV കൊടുത്ത് മാനേജ് ചെയ്യാന്നുള്ളതേ അതിനകത്ത് ചെയ്യാനുള്ളൂ.
1: ഓക്കെ ഓക്കെ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇനി ഇപ്പോൾ ഈ ഒരുപാട് മറ്റു ഓർഗൻസ് തകരാറാവുന്ന കേസുകൾ തുടർന്ന്, ഇപ്പം കിഡ്നിയുടെ കാര്യം പറഞ്ഞു, ഇനിയിപ്പം അങ്ങനെ ഒരു പ്രൊലോങ്ഡ് സിറ്റുവേഷനിലോ വരാം. അപ്പം അങ്ങനെ നമുക്ക് ഇപ്പം പോകാതെ നോക്കുക എന്നുള്ളതാണ് മാക്സിമം നമ്മൾ ചെയ്യും. ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് അത് പിന്നീട് നമുക്ക് അതിന് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എന്തൊക്കെയായിരിക്കും?
2: നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ്, അതായത് സ്നേക്ക് പോയിസൺ ന്യൂട്രലൈസ് ആവുന്ന ASV റോള് കഴിയുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നോർമലി ആ ഓർഗൻ ഡിസ്ഫങ്ഷൻ ആയിട്ട് എങ്ങനെയാണോ പേഷ്യൻ്റ് വരുന്നത് ആ രീതി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം അല്ല കിഡ്നിയുടെ പ്രശ്നമായിട്ട് വന്നാൽ പിന്നെ ഡയാലിസിസ് വേണ്ടതാണെങ്കിൽ കണ്ടിന്യൂസ് പിന്നെ ഡയാലിസിസിൽ പോവുക. ചില ഹാർട്ടിന് പ്രശ്നമായിട്ട് വരും, നമുക്ക് ഒരു തവണ ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്താണ് ഉണ്ടാവുക അതേ എഫക്റ്റ് ആയിരിക്കും ചില പേഷ്യൻസ് ഉണ്ടാവുക. ഡയറക്റ്റ് കാർഡിയാക് മസിൽസിൽ എഫക്റ്റ് ചെയ്തിട്ട് അവരുടെ കാർഡിയാക് ഫംഗ്ഷൻ കോംപ്രമൈസ് ആവും. പിന്നെ ലൈഫ് ലോങ് അവരൊരു കാർഡിയാക് പേഷ്യൻ്റ് ആയിട്ട് പോവാം, പിന്നെ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാന്നുള്ളതുണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുള്ളൊരു എന്താ, ഒരു പാമ്പ് കടിച്ചാൽ ആ പാമ്പ് വിഷത്തിനേക്കാൾ ഉപരി ഒരു ലോങ് ടൈം കോംപ്ലിക്കേഷൻസിലേക്ക് പോവാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ASV കൊണ്ടും ലോങ് ടൈം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം.
1: ഓക്കെ ഓക്കെ. ഇപ്പം ASV ഓൾറെഡി എടുത്തു, ഇപ്പം ക്യൂറായിട്ട് വീട്ടിലെത്തിയ ഒരാൾക്ക് എന്തൊക്കെ പാലിക്കേണ്ട ഫുഡ് മര്യാദകൾ അല്ലെങ്കിൽ ഡയറ്റ് മര്യാദകൾ?
2: അങ്ങനൊന്നുമില്ല, അങ്ങനത്തെ ഡയറ്റ് മര്യാദകളോ അങ്ങനൊന്നുമില്ല. പേഷ്യൻറ്റിനെ ലൈക്ക് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചില പേഷ്യൻസിന് 6 weeks ഒക്കെ വരെ അത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ക്ഷീണം, പനി, തലവേദന, സെറം സിക്നെസ് എന്ന് പറയും, അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ പേഷ്യൻസിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അലർജീസ് ഉണ്ടാവാം. അപ്പോൾ ഒരു നോർമലി ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണോ ചെയ്യുന്നത് ആ രീതിയിൽ ഡോക്ടർ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ ഒരു ലോങ് ടൈം കോംപ്ലിക്കേഷൻസ് ASV ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ഒരു 1 month വരെ ബുദ്ധിമുട്ടുകളൊക്കെ പേഷ്യൻറ്റിന് കാണിക്കാം, ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്.
1: കുട്ടികളിലായാലും
2: കുട്ടികളിലാണെങ്കിലും ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ASV ഒക്കെ കൊടുത്ത് ഒരു 3-4 weeks ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ASV കാരണമാണ് ആ ബുദ്ധിമുട്ടെന്ന് ചിന്തിക്കുക തന്നെ വേണം. അപ്പോൾ ആ രീതിയിൽ അതിനെ മാനേജ് ചെയ്യുന്നതാണ് സേഫർ സൈഡ്.
1: അപ്പോൾ ASV കൊടുത്ത് എന്താ പറയുക, സേവ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു ശതമാനം തന്നെ ആയിരിക്കും കൂടുതലുണ്ടാവുക അല്ലേ?
2: അതെ, കൂടുതലും അങ്ങനെ തന്നെയാണ്. ASV സൈഡ് എഫക്ട്സ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അത് ഒരു ഹയർ സെൻറ്ററിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ആവാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ.
1: ഓക്കെ ഓക്കെ. അപ്പോൾ അതിൽ എന്താ പറയുക, ഇപ്പം ആശങ്കപ്പെടേണ്ട ഒരു കാര്യമോ അങ്ങനെ?
2: അപ്പം നമുക്ക് ASV കൊടുക്കുന്നതിന് ചില റെഗുലേഷൻസ് ഉണ്ട്. അപ്പം നേരത്തെ ഒരു TT എടുത്തപ്പം അല്ലെങ്കിൽ ഒരു റാബിസ് വാക്സിനൊക്കെ എടുത്തപ്പം ഒരു അലർജി വന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അവരിൽ ASV ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ചില ലിറ്ററേച്ചേഴ്സ് പറഞ്ഞാൽ കൊടുക്കാതിരിക്കുന്നതാണ് ചില ഒരു പക്ഷേ അവർക്ക് നന്നാവുക, പകരം വെന്റിലേറ്റർ അങ്ങനത്തെ മാനേജ്മെൻറ്റൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഇൻ കേസ് ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരിൽ ഇത് വീര്യം കുറഞ്ഞ ഡോസുകൾ ആദ്യം ടെസ്റ്റ് ഡോസുകളായിട്ട് കൊടുത്ത് പരിശോധിച്ച് അലർജി വരുന്നുണ്ടോ എന്ന് നോക്കി അതിനനുസരിച്ച് ഡോസ് കൂട്ടി കൊടുക്കുക. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുകളുണ്ട്. അത് നമ്മുടെ നാട്ടിലധികം ഫോളോ ചെയ്യുന്നില്ല, പക്ഷേ സ്റ്റിൽ ക്രിട്ടിക്കൽ കെയറുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിൽ അവിടെയും ചെയ്യുന്നത് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇത് കൊടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്, സ്റ്റിൽ ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഇതിനെ കൊടുക്കാൻ നോക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ചെയ്യുന്നത്. സേവ് ചെയ്യാൻ വേറെ ഒരു ഓപ്ഷൻ നമ്മുടെ നാട്ടിലില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം, ഇപ്പോൾ നമുക്ക് പാമ്പ് കടിയേറ്റ് വരുമ്പോൾ നമ്മൾ ഒരു തുടക്കത്തിൽ പറയേണ്ട കാര്യമായിരുന്നു, പാമ്പ് കടിയേറ്റ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതായത് പാമ്പ് കടി ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടെസ്റ്റ്? ഞാൻ പറഞ്ഞു, ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ കാലിലാണ് കടിച്ചെങ്കിൽ, ഇപ്പോൾ പാദത്തിൽ കടിച്ചെങ്കിൽ പാദത്തിൽ നിന്ന് ഒരു തടിപ്പ് തുടങ്ങി അത് നീര് വന്ന് ആ ജോയിൻറ്റിനെ ക്രോസ് ചെയ്ത് മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ ASV കൊടുക്കുക എന്നുള്ളതാണ് പ്രോട്ടോകോൾ. പക്ഷെ എല്ലാവരിലും അങ്ങനെ എത്തണം എന്നില്ല. ചിലരിപ്പോൾ കണ്ണ് ഫുള്ളായിട്ട് തുറക്കാൻ പറ്റാതിരിക്കുക, ഒറ്റ ശ്വാസത്തിൽ സംസാരിക്കാൻ പറയും, അല്ലെങ്കിൽ നമ്മളൊരു 30 വരെ എണ്ണാൻ പറയും, അവർക്ക് പറ്റുന്നില്ല. അത് അവരുടെ റെസ്പിറേറ്ററി മസിൽസ് പാരാലിസിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മൾ ASV കൊടുക്കും. അതുപോലെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ആക്ച്വലി, ആ ഒരു ടെസ്റ്റ് തന്നെയാണ് മെയിനായിട്ട് നമ്മളെപ്പോഴും ചെയ്യുക. അതായത് ഹോൾ ബ്ലഡ് ക്ലോട്ടിങ് ടൈം, നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ട്യൂബിൽ ഒരു 2 ml ബ്ലഡ് എടുത്ത് വെക്കും, അത് 20 മിനിറ്റിൽ ക്ലോട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കും. ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ ഇത് ക്ലോട്ട് ആവണം. ഇത് ക്ലോട്ട് ആവുന്നില്ലെങ്കിൽ അധികം ഹീമോടോക്സിക് സ്നേക്ക്, അതായത് നമ്മുടെ രക്തം കട്ടിയാതെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന സ്നേക്ക് കടിച്ചിട്ടുണ്ടെന്നാണ്. അപ്പം അത് നമ്മൾ ഒന്നുകൂടെ നോക്കിയിട്ട് അത് അങ്ങനെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുമ്പോഴും വരുന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ASV കൊടുക്കാമെന്നാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് INR എന്ന് പറയുന്ന ടെസ്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് ഓരോ 6 മണിക്കൂറും ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇതൊന്നും ഡയറക്റ്റ് പാമ്പിൻ്റെ വിഷം ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റല്ല, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 1-2 ടെസ്റ്റുകൾ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫോർ എക്സാമ്പിൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോലെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ബാംഗ്ലൂർ, കോയമ്പത്തൂരൊക്കെ 1-2 റിസർച്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത് അവരുടെ ചെറിയ പ്രൈമറി സെൻ്ററുകളിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും കംപ്ലീറ്റ്ലി പ്രൂവൺ ആയി നമ്മുടെ നാട്ടിലെ എല്ലാ സെൻറ്ററുകളിലേക്കും വന്നു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ആ ടെസ്റ്റിൽ പോയിസൺ വീനം ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ASV കൊടുക്കാൻ പറ്റും. ശരീരത്തിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് എപ്പോഴും ഒരു ചോദ്യമായിട്ടുള്ളത്. അത് പക്ഷേ ഇമ്മീഡിയറ്റ്ലി അറിയണമെന്നില്ല എല്ലാവരും. ഇപ്പോഴത്തെ ടെസ്റ്റുകൾ പറയുന്നത് 20 മിനിറ്റിനുള്ളിൽ നമുക്ക് പോയിസൺ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമെന്നാണ്, കടിച്ച് 20 മിനിറ്റിനുള്ളിൽ തന്നെ അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്.
1: ഹോസ്പിറ്റലില്
2: തന്നെ ഉണ്ടാ ചെയ്യാൻ പറ്റുണ്ടാവുള്ളൂ. അങ്ങനെയാണ്. അപ്പോ ഒരു അതാണ് ഒരു ഡെവലപ്മെന്റ് ആയിട്ടുള്ളത്. പിന്നെ ഒരു ഡെവലപ്മെന്റ് പറയുന്നത് പലയിടത്തും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ മോണോവാലന്റ് വാക്സിനുകൾ. അതായത് മോണോവാലന്റ് ASV, നമ്മൾ ഞാനിപ്പോ പറഞ്ഞ ASV 4 പാമ്പുകൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ചുള്ളൊരു മരുന്ന് ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്. ഇപ്പോൾ ഓരോ പാമ്പുകൾക്കെതിരെയുള്ള മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പല കോൺഫറൻസുകളിലും ലിറ്ററേച്ചറിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ പ്രൊഡക്ഷൻ ഇഷ്യൂസ്, കോസ്റ്റ് ഇഷ്യൂസ്, ലോങ് ടൈം സ്റ്റോറേജ്, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം അത് കാരണം ഇതൊക്കെ നിർത്തി വെച്ചു. അതുകൊണ്ട് തന്നെ 1-2 കമ്പനികൾ മാത്രമേ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ.
1: ഓക്കെ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രിക്കോഷൻസും പറഞ്ഞു, പ്രിക്കോഷൻസിൻ്റെ കാര്യം ഏറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പാമ്പടി കൊള്ളാതിരിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഒരു പ്രദേശത്ത് ഇങ്ങനെ സ്നേക്ക് ബൈറ്റ് ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കെയർ എടുക്കണം എന്നുള്ളൊരു വിഷയം നമ്മൾ പറഞ്ഞു. അപ്പം ഇതിൽ ഇപ്പം പൊതുവെ പല കാര്യങ്ങളും എല്ലാവരും എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞ കണക്ക് കെയർലെസ് ആയി പോയിക്കാം, പിന്നെ ബോദറേഷൻ ഇല്ലാതായിരിക്കാം. അപ്പം അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് ഒന്ന് പറയാമോ? ആസ് എ ഡോക്ടർ എന്താണ് നമുക്കൊരു ഒരു പ്രിക്കോഷണറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ?
2: നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെ ഉള്ളൂ, ഒരു റിപ്പീറ്റ് ചെയ്യാന്ന് തോന്നുള്ളൂ. അതായത് പരിസരം വൃത്തിയാക്കി

0: പിന്നെ
1: സമ്മർ ആവുമ്പോൾ നമ്മൾ കൂടുതലായിട്ട്
0: ശ്രദ്ധിക്കാന്നുള്ളതാണ്. സമ്മറിനെക്കാളും ഹ്യൂമിഡിറ്റി ഡിഫറൻസ് വരുന്ന സമയത്താണ് ഇത് കൂടുതൽ ഇറങ്ങുക, അങ്ങനെ ശ്രദ്ധിക്കാന്നുള്ളതാണ്. അതിനിപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ ക്ലോസ് ചെയ്യാൻ പറ്റുമോ ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ, കുട്ടികളെ പുറത്തേക്ക് വിടുന്ന അങ്ങനത്തെ സ്ഥലങ്ങളാണെങ്കിൽ ഇപ്പം റീസെൻ്റ്ലി പാമ്പ് കടിയേറ്റൊക്കെ കുട്ടികളാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ഡൗട്ടുണ്ട്. പാമ്പ് വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ പിന്നെ കുട്ടികളെ പുറത്തേക്ക് വിടാതിരിക്കുക എന്നുള്ളതാണ്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം മാത്രം വിടാന്നുള്ളതാണ്. ഞാൻ കുട്ടികളുടെ കാര്യത്തിൽ ഈ ഒരു സ്നേക് വിനം എൻ്റെ റിയാക്ഷൻസ് ഉണ്ടാവുന്നത് വളരെ പെട്ടെന്നായിരിക്കും. കാരണം ചെറിയ ബോഡി, വലിയ ഡോസ്, ഒരു സഡൻ ആക്ഷൻ ആയിരിക്കാം പോയിസൺ ഉണ്ടാവുക. അതാണ് കുട്ടികളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഓക്കെ
1: ഓക്കെ,
0: ടൈമായോ?
1: അപ്പോൾ സ്നേക് ബൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡോക്ടറിൽ നിന്ന് നമുക്ക് ഇന്ന് ലഭിക്കുകയുണ്ടായി. എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് വേണ്ടത്? ഇനി ഇൻ കേസ് ഒരു പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിലെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ അവിടുത്തെ സിസ്റ്റംസ് എന്തൊക്കെയാണ്? ഈ ആൻറ്റിവെനമിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്കിന്ന് നമ്മുടെ ഡോക്ടറിൽ നിന്നും കേൾക്കാൻ സാധിച്ചു. അതിന് ആദ്യമായിട്ട് ഡോക്ടറിനെ ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ നമ്മുടെ ഈ ഒരു പ്രയാണം ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇനിയും ഇതുപോലെ പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് ഡോക്ടറോട് ചോദിക്കാം എന്നുള്ളൊരു പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത ആഴ്ച വരെ ഇൻഷാല്ലാ നമുക്ക് കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സത്യം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യരുത്. സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുക എന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്
2: അല്ലേ. അതിന്റെ അറബി ടെക്സ്റ്റ് കൂടി ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ലാ തഹലിഫു ബി അബായികും വമൻ കാന ഹാലിഫൻ ഫല്യഹ്ലിഫ് ബില്ലാ.
1: പലപ്പോഴും പല സമ്പ്രദായങ്ങളിലും പല സംസ്കാരങ്ങളിലും വിരാജിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹം. മക്കക്കാർ, ആ ഖുറൈശികൾ, ആ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ അത്തരത്തിലൊന്നായിരുന്നു ആ കാലഘട്ടത്തിൽ അനാവശ്യമായ സത്യം ചെയ്യലുകൾ. സൃഷ്ടാവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യലുകൾ, സ്വന്തം കാരണവന്മാരെ പിടിച്ച്, വാപ്പ് വല്യമ്മമാരെ പിടിച്ചുള്ള സത്യം ചെയ്യലുകൾ, കഅബയെ പിടിച്ച് സത്യം ചെയ്യലുകൾ,
2: വല്യപ്പയാണേ സത്യം, കഅബയാണേ സത്യം,
1: അങ്ങനെയുള്ള ചില സത്യം ചെയ്യലുകൾ കൂടുതലുള്ള ഒരു കാലഘട്ടമായിരുന്നു. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന് ഓരോ വിഷയത്തിലും ആരെ സംസ്കരിച്ചതുപോലെ, നിങ്ങൾ സത്യം ചെയ്യുകയാണെങ്കിൽ, സത്യം ചെയ്യുക എന്നുള്ളത് അനിവാര്യമായി ഉണ്ടാകേണ്ട ഒന്ന്, അത് എപ്പോഴും ചെയ്യേണ്ട ഒന്നല്ല. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരെ, ലാ തഹലിഫു ബിയാബായിക്കും, നിങ്ങളുടെ പിതാക്കന്മാരെ പിടിച്ച് സത്യം ചെയ്യരുത്. നേരെ മറിച്ച് അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യുക.
2: എന്റെ ഉമ്മയാണേ സത്യം, എന്റെ മക്കളാണേ സത്യം, എന്റെ ഉപ്പയാണേ സത്യം എന്നൊന്നും പറഞ്ഞുകൂടാ.
1: നമ്മുടെ നാടുകളിൽ ചില പ്രയോഗങ്ങൾ പണ്ട് മുതലൊക്കെ ഉണ്ടായിരുന്നു. അത് 30 മുസാഫ് തന്നെയാണ് സത്യം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. കഅബ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ അമ്പർത്തെ തങ്ങൾ തന്നെയാണ് സത്യം എന്ന് ഇപ്പോ അള്ളാഹുവിന്റെ സൃഷ്ടികളെ വെച്ച് പറയുന്ന പടച്ചവന്റെ ശിഹാറുകൾ, ദീനിന്റെ ശിഹാറുകൾ.

0: വെച്ചാകാം, അതില്ലെങ്കിൽ മരണപ്പെട്ടു പോയ മഹാന്മാരെ പിടിച്ച് സത്യം ചെയ്യാറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ല ഫഖദ അശ്റക, ആരെങ്കിലും അള്ളാനെ കൊണ്ടല്ലാതെ സത്യം ചെയ്താൽ അവനിൽ ശിർക്ക് വന്നു എന്നാണ്.
1: മുത്തുനബിയാണ് സത്യം എന്ന് പറഞ്ഞാലും അത്
0: തന്നെയാണ്. അപ്പൊ അത് വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ടേ ഈ പ്രഭാഷണങ്ങളിൽ നമ്മുടെ മരണപ്പെട്ടു പോയ ധാരാളം പണ്ഡിതന്മാർ അവരുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ അവർ സാധാരണ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അനുഭവം എ പി അബ്ദുൽ ഖാദർ മൗലവിയാണെങ്കിലും കെ കെ സക്കരിയ സുലഹി ആണെങ്കിലും റഹിമഹുമുള്ള,
1: അങ്ങനെ
0: അങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ പ്രസംഗങ്ങളിൽ പറയുന്ന ഈ സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ കേട്ടതായി ഞാൻ ഓർക്കുകയാണ്. അപ്പോ ഈ അള്ളാനെ പിടിച്ച് സത്യം ചെയ്യാൻ പലപ്പോഴും ആളുകൾക്ക്
1: പേടിയാകും.
0: പക്ഷെ മമ്പ്രത്ത് തങ്ങൾ പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞാല് അള്ളാനെ പിടിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞാല്
1: പ്രശ്നമല്ല, എത്ര തവണ വേണമെങ്കിലും.
0: പക്ഷേ മറ്റുള്ള ഔലിയാക്കന്മാരെ പേരില് സത്യം ചെയ്യാൻ പറഞ്ഞു, പിടിച്ചെ കുരുത്തക്കേട് ഇട്ടുമ്പോ അത് പറ്റൂല എന്ന നിലക്ക് കാണുന്ന ഒരുപാട് ആളുകൾ.
1: അള്ളാനേക്കാൾ കൂടുതൽ അവർക്ക് പേടി ആരെയാണ്?
0: ഇത്തരത്തിൽ
1: ഉള്ള
0: ആളുകളെയാണ്. അപ്പൊ അത് ആ സത്യം ചെയ്യലുകളിൽ പോലും വന്നത് പ്രതിഫലിച്ചിരുന്നു എന്നാണ്.
1: തീർച്ചയായും
0: ഒരു നാട്ടിൽ നടന്നിരുന്ന യാഥാർത്ഥ്യമായ കാര്യം പലപ്പോഴും അവരുടെ പ്രഭാഷണങ്ങളിലൂടെയും ഖുത്ബകളിലൂടെയും മറ്റുമൊക്കെ അവർ ഓർമ്മിപ്പിച്ചതാണത്. ശരിയാണും താണും അത്. അപ്പോ ഒന്ന്, അള്ളാഹ്ക്ക് പുറമെ മറ്റു ആരെ കൊണ്ടും സത്യം ചെയ്യരുത്. രണ്ട്, അള്ളാന്റെ പേരിൽ സത്യം ചെയ്യുകയാണെങ്കിലും അതിങ്ങനെ ഒരു ആവർത്തിക്കുന്ന, അതൊരു അതൊരു പതിവാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കരുത്. ഒരു ശീലം, നല്ല ശീലമല്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും
1: ഒരു വിശ്വാസ്യത കളഞ്ഞു കുളിക്കുക,
0: വിശ്വാസ്യത കളഞ്ഞു കുളിക്കുക. അവൻ എപ്പോഴും ഒരു സത്യത്തിന്റെ ആളാണ് എന്ന ആളുകൾ അവനെ പറ്റി അഭിപ്രായം പറയും, അവന് മാർക്കിടും. അപ്പൊ അത് യഥാർത്ഥത്തില് അതിന്റെ ആവശ്യമില്ല. അനിവാര്യമായ ഘട്ടം വരുമ്പോ, വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടം വരുമ്പോ, അങ്ങനെയുള്ള അനിവാര്യ സന്ദർഭങ്ങളിൽ മാത്രമേ വല്ലാഹി ഉറബ്ബുൽ കഅബ തന്നെയാണ് സത്യം എന്നല്ല പറയുന്നത്, കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അവിടുത്തെ ശീലകളും അവിടുത്തെ ശൈലികളും അവിടുത്തെ വാചകങ്ങളും അപ്രകാരമാണ്.
1: അപ്പൊ ചുരുക്കത്തിൽ ശ്രോതാക്കളോട് നമുക്ക് പങ്കുവെക്കാനുള്ളത് ഇതാണ്. അതായത് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഇപ്പൊ കച്ചവടങ്ങൾ നടക്കുന്നു, അപ്പോഴൊക്കെ പറയാറുണ്ട് എന്ത്, എന്റെ മക്കളാണ് സത്യം, എന്റെ ഭാര്യയാണ് സത്യം, എന്റെ മാതാപിതാക്കളാണ് സത്യം, അല്ലെങ്കിൽ എൻ്റെ ശരീരഭാഗങ്ങളാണ് സത്യം, അല്ലെങ്കിൽ മുത്തുനബിയാണ് സത്യം, അല്ലെങ്കിൽ മമ്പറം തങ്ങളാണ് സത്യം. ഇതൊക്കെയും ഇസ്ലാം വിരോധിച്ചതും അതേപോലെ തന്നെ ഗുരുതരമായ തെറ്റിലേക്ക് നമ്മൾ കൊണ്ടുചെന്നെത്തിക്കുന്നതും നരക ജീവിതം ശാശ്വതമാക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. വിശ്വാസി അനിവാര്യമാണെങ്കിൽ മാത്രമേ സത്യം ചെയ്യാവൂ, അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആരുടെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ, അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു തത്വമാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രഭാതത്തിൽ നമ്മൾ ചിന്തയിൽ നമ്മൾ ചർച്ചക്കെടുത്തത്.
0: അത് മാത്രമല്ല, ഈ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അത് സത്യം ചെയ്യരുത്, ഞാൻ ഇന്ന കാര്യം അത് ചെയ്യും എന്നുള്ള നിലക്ക് സത്യം ചെയ്ത് ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് സത്യം ചെയ്ത് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തിരിക്കണം. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിന്റെ കഫാർത്ത് കൊടുക്കണം.
1: ഉമ്മമാരോട് പ്രത്യേകം പറയാണ്, മക്ക നീ ചോറ് തിന്നോ, ചോറ് തിന്നു കഴിഞ്ഞാൽ നിനക്കിത് തരാം. അപ്പോൾ പിന്നെ ഉമ്മാനോട് പിന്നെ ചോറ് തിന്നതിന് ശേഷം കുട്ടി ചോദിക്കുകയാണ്, എവിടെ ഉമ്മ അത്? അപ്പം ചോറ് തിന്നാൻ വേണ്ടി പറഞ്ഞതല്ലേ.
0: ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞാൽ
1: അത്
0: അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കണമെന്ന് പോലും ദീന് പഠിപ്പിച്ചിട്ടുണ്ട്. പത്ത് മിസ്കീനുകൾക്ക് എന്ത് കൊടുക്കണം?
1: ഭക്ഷണം
0: കൊടുക്കണം. ഔ കിസ്വത്തുഹും, അല്ലെങ്കിൽ അവർക്ക് പത്ത് മിസ്കീനുകൾക്ക് വസ്ത്രം ധരിപ്പിക്കണം. ഔ തഹ്രീറു റഖബ, അതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. അപ്പോ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു
1: വിഷയമാണ്
0: സത്യം ചെയ്യാനുള്ളത്. പറ്റുമെങ്കിൽ മാത്രം സത്യം ചെയ്താൽ മതി, അതും അനിവാര്യമായ കാര്യങ്ങൾ മാത്രമേ സത്യം ചെയ്യാവൂ എന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ഇന്ന് നമുക്ക് നൽകാൻ.
1: അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശ്രോതാക്കളെ, നമ്മൾ ഇത്ര നേരം നമ്മുടെ ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഒരിക്കലും റബ്ബല്ലാത്തവരുടെ പേരിൽ നമ്മൾ സത്യം ചെയ്യരുത്. നമ്മുടെ നാട്ടു നടപ്പുകളിൽ അതിനൊരുപാട് വകഭേദങ്ങളുണ്ട്, അത് നമ്മളിവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു. അത്രയും തവണ ആവർത്തിക്കാനുള്ള കാര്യം, നമ്മുടെ വളർന്നു വരുന്ന മക്കളിലോ നമ്മുടെ ചുറ്റുപാടുകളിലും അങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നതിനും അതിൻ്റെ സാഹചര്യം നമ്മളെ എത്തിപ്പെടുന്ന അവസ്ഥ നിങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഒരിക്കലും റബ്ബല്ലാത്തവരുടെ പേരിൽ അവൻ്റെ ഷിആറുകൾ പിടിച്ചുകൊണ്ട് പള്ളിയാകട്ടെ, മദ്രസയാകട്ടെ, മുസഹഫുകളാകട്ടെ, അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ പേരിലാകട്ടെ, നമുക്ക് ജന്മം നൽകാൻ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കളുടെ പേരിലാകട്ടെ, നമ്മുടെ മക്കളുടെ പേരിലാകട്ടെ, ഒരാളുടെ പേരിലും നമ്മൾ എന്ത് ചെയ്യരുത്, സത്യം ചെയ്യരുത്. അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ നമ്മൾ സത്യം ചെയ്യാവൂ എന്ന ഒരു സന്ദേശമാണ് നമ്മൾ ചർച്ചക്കെടുത്തത്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് കൂടിക്കാഴ്ച. ഒരു ന്യായാധിപന്റെ നിയമവഴിയിലെ ജീവിതയാത്രയാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിലൂടെ നാം മനസ്സിലാക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര, ഒപ്പം അലി മുഹമ്മദ് തയ്യിൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോയുടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കൂടിക്കാഴ്ച പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് റിട്ടയേർഡ് ജില്ലാ ജഡ്ജി അലി മുഹമ്മദ് തയ്യൽ അവർകളാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ സവിശേഷമായ തൂണുകളിലൊന്ന് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ദീർഘകാലം ജുഡീഷ്യറി സർവീസിൽ മുൻസിഫ് സബ് ജഡ്ജ്, ജില്ലാ ജഡ്ജ് തലങ്ങളിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ അനുഭവ പരിചയം ഉള്ള അദ്ദേഹം നമ്മളുമായി കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കും. സർ, പീസ് റേഡിയോയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. അസ്സലാമു
4: അലൈക്കും.
3: സാറ്, മുൻസിഫ് ജഡ്ജായി, വക്കീലായി തിരൂരിലും മണ്ണാർക്കാടും ഒറ്റപ്പാലത്തുമൊക്കെ പ്രവർത്തിക്കുന്നതിനിടയിലാണല്ലോ മുൻസിഫ് ജഡ്ജായി മാറുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ നേരിട്ടുള്ള നിയമനമായിരുന്നോ അതോ ഇന്നത്തെ പോലെ ഒരു പരീക്ഷാ സംവിധാനത്തിലൂടെ ആയിരുന്നോ, എങ്ങനെയായിരുന്നു മുൻസിഫ് ജഡ്ജായി മാറുന്നത്?
4: പരീക്ഷ നടന്നിട്ട് തന്നെയായിരുന്നു. പക്ഷെ അതുവരെ ഞങ്ങളുടെ ബാച്ച് വരെ പി എസ് സി ആയിരുന്നു
3: ജുഡീഷ്യൽ
4: ഓഫീസേഴ്സിനെ പരീക്ഷ നടത്തി തിരഞ്ഞെടുത്തിരുന്നത്.
3: ഓക്കെ.
4: ഞങ്ങളുടെ ബാച്ച് മുതലാണ് ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് ഞങ്ങൾ ജഡ്ജസിനെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയത്. ആ നിലയിൽ ഞങ്ങളുടെ ബാച്ചാണ് ഫസ്റ്റ് ബാച്ച് ആ കാര്യത്തിൽ.
3: അപ്പോൾ
4: ഹൈക്കോടതിയാണ് പരീക്ഷ
3: നടത്തുകയും
4: ഇന്റർവ്യൂ നടത്തുകയും ഒക്കെ ചെയ്ത്
3: ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ.
4: ഹൈക്കോടതി ജഡ്ജസ് തന്നെയാണ്.
3: അതിന് പ്രത്യേക സംവിധാനം ഉണ്ടോ
4: ഇന്റർവ്യൂ നടത്തുന്നോ? അല്ല, ഹൈക്കോടതി അതിൻ്റെതായ ഒരു വിങ് ഉണ്ട്. ഹൈക്കോടതി ജഡ്ജസ് ആണ് ഞങ്ങളെ ഇന്റർവ്യൂ നടത്തുന്നത്, പരീക്ഷ നടത്തുന്നതും ഒക്കെ അവർ തന്നെയാണ്. അതിൻ്റെ എല്ലാ കൺട്രോളും അവരിൽ തന്നെ.
3: അങ്ങനെ വന്ന ആദ്യത്തെ
4: ബാച്ചാണ് ഞങ്ങളുടെ ബാച്ച്.
3: അന്ന് എത്രാം റാങ്ക് ആയിരുന്നു ഒന്ന് ഓർമ്മ ഉണ്ടോ?
4: എനിക്ക് 25-ാം തറ, 60-ൽ ചില്ലാൻ ആൾക്കാരാണ് 25-ാം തറ
3: നിയമിച്ചത്.
4: 25-ാം
3: തറായിട്ടാണ് കയറുന്നത്. ഇന്റർവ്യൂ ബോർഡിൽ ആരായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഓർമ്മയുണ്ടോ?
4: ഇന്റർവ്യൂ ബോർഡിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് മലിമത്ത് സാറുണ്ടായിരുന്നു, ജസ്റ്റിസ് സുകുമാരൻ സാറുണ്ടായിരുന്നു, ജസ്റ്റിസ് ഫാത്തിമ ബീവി ഉണ്ടായിരുന്നു, പിന്നെ ജസ്റ്റിസ് വേറെ ഒരു ജഡ്ജും.
3: ഓക്കെ. പ്രഗത്ഭരായ ആളുകളാണ് ഇന്റർവ്യൂ ബോർഡിൽ
4: ഉണ്ടായിരുന്നു.
3: അവരൊക്കെ ഹൈക്കോടതി ജഡ്ജിമാരായിരുന്നു. ഈ മുൻസിഫ് ആയിട്ട്, മുൻസിഫ് എന്നുള്ളതാണോ ജഡ്ജിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യത്തെ പദവി?
4: സിവിൽ സൈഡിൽ അതാണ് പദവി, ആദ്യത്തെ സ്റ്റെപ്പ്.
3: ക്രിമിനൽ സൈഡിൽ
4: മജിസ്ട്രേറ്റ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. ആദ്യം സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ എടുത്തു. ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്.
3: ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്നാണ് ഒരു ക്രിമിനൽ കോടതിയുടെ ആദ്യത്തെ
4: സ്റ്റെപ്പ്.
3: സിവിൽ കേസുകൾ പരിഗണിക്കുന്ന ആദ്യത്തിലാണ് മുൻസിഫ്.
4: അതിപ്പോ ഇപ്പോ സിവിൽ ജഡ്ജ് ജൂനിയർ എന്നൊക്കെയാണ് പറയുക. സബ് ജഡ്ജ് ആകുമ്പോൾ സിവിൽ ജഡ്ജ് സീനിയർ, പിന്നെ ഡിസ്ട്രിക്ട് ജഡ്ജ്.
3: മുൻസിഫ് എന്നുള്ള പ്രയോഗപ്പല്ല
4: ഉണ്ട്, ഇങ്ങനെയും പറയുന്നുണ്ട്.
3: അങ്ങനെ കാണുന്നു. മുൻസിഫ് എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന പദമാണല്ലോ, ഒരു അറബി പദം കൂടിയാണ്.
4: ഇൻസാഫിന്റെ
3: നിഷ്പക്ഷത, നിഷ്പക്ഷനായ
4: നീതി. ശരിയാണ്.
3: ഉർദു ആ തലത്തിൽ അങ്ങനെ വന്നതായി
4: പലതും. നിയമ ഈ ഫീൽഡിലുള്ള പല വാക്കുകൾ അറബി വാക്കുകൾ. വക്കീല്, വക്കാലത്ത്,
3: വസിയത്ത്,
4: കൊറേ ഉണ്ട്,
3: ഒരുപാട് പദങ്ങൾ. ആദ്യത്തെ നിയമനം എവിടെയായിരുന്നു?
4: അദ്ദേഹം നാദാപുരം. മുൻസിഫായിട്ടാണ്,
3: നാന്താപുരം മുൻസിഫ് മുൻസിഫ് കോടതി അല്ലേ. അവിടുത്തെ അനുഭവങ്ങൾ എന്തായിരുന്നു? ആദ്യത്തെ ദിവസം ഓർത്തെടുക്കാൻ കഴിയും?
4: ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ ക്രിമിനൽ സൈഡിലായിരുന്നു പ്രാക്ടീസ്. എന്റെ സീനിയർ ക്രിമിനൽ വക്കീലായിരുന്നു.
3: വക്കീല്
4: പിന്നെ അഹമ്മദ് വക്കീലൊക്കെ. അപ്പോ സിവിൽ കോടതിയിൽ അങ്ങനെ പോകാറില്ല, കാര്യമായിട്ട് പോകാറില്ലായിരുന്നു. ക്രിമിനൽ കേസിലായിരുന്നു മുഴുവൻ കഴിഞ്ഞു. അവക്ക് ഞങ്ങൾ മൂന്ന് പേരാണ് തിരൂരിൽ നിന്ന് ഇന്റർവ്യൂവിന് പോയത്, തിരൂർ ബാറിൽ നിന്ന്. രണ്ടുപേരും സിവിൽ സൈഡിലുള്ള വലിയ, ഞാൻ മാത്രം ക്രിമിനൽ സൈഡില്. പക്ഷെ എന്തോ അവന്റെ തീരുമാനം, ഞാൻ എനിക്കാണ് സെലക്ഷൻ കിട്ടിയത്. മൂന്നാൾ പോയിട്ട് മുനിസിപ്പായിട്ട്, മജിസ്ട്രേറ്റ് ആയിട്ടല്ല, മുനിസിപ്പായിട്ട് സിവിൽ സൈഡിൽ. പക്ഷെ എന്ത് എങ്കിലും ഞാൻ, എനിക്ക് സിവിൽ സൈഡിൽ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയൊരു ഭയം ഉണ്ടായിരുന്നു.
3: കേസുകളിലൊരു പരിചയം,
4: നമ്മൾ സിവിൽ സൈഡ് അങ്ങനെ പോയില്ലല്ലോ. പക്ഷെ എന്നാലും ഒരു ധൈര്യം എടുത്ത് തവക്കലത്ത് വരള്ളാതായിട്ട് പോയി. എനിക്കറിയാമായിരുന്നു ഇന്ന് 11 മണിക്ക് തുടങ്ങിയാൽ 5 മണിയാവും, അതിൻ്റെ ഇടയിൽ ഞാൻ വല്ലതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് പോയത്. പക്ഷെ പിന്നെ ദിവസങ്ങൾ കൊണ്ട് നമ്മളൊക്കെ പഠിച്ച, ഒരു സിവിൽ ഒരു ഒരു ജഡ്ജി ആയാലും അയാളൊരു 6 മാസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ പഠിക്കുന്നത് വലിയൊരു വക്കീൽ പഠിക്കുന്നത്ര പഠിക്കേണ്ടി വരും. കാരണം അത്ര നമുക്ക് പഠിച്ച നിർവാഹമുള്ളൂ, വക്കീലന്മാർക്ക് പഠിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വലിയൊരു സിവിൽ ലോയറായി മാറും
3: മുൻസിഫ് ആകുമ്പോൾ തന്നെ. ഒരു മുൻസിഫ് ജഡ്ജി നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചുരുക്കി പറയാം എന്നാൽ എന്തായിരിക്കും?
4: മുൻസിഫ് ജഡ്ജി തന്നെ ജൂറിസ്ഡിക്ഷനിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക എമൗണ്ട് വരെ പൂക്കം മാറി അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ, അതിപ്പോൾ 10 രൂപ വരെയുള്ള കേസുകൾ
3: പെനാൽറ്റി
4: അല്ല, വെൽത്ത് വർത്ത്, അപ്പോൾ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ വർത്ത്. 10 രൂപ വരെ വിലയുള്ള പ്രോപ്പർട്ടിയുടെ കേസൊക്കെയാണ് ഇങ്ങനെ
3: മുൻസിഫിനെ. അത് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഇന്നത്തെ തുക പറഞ്ഞാൽ തുക ഇങ്ങനെ മാറുമല്ലോ കാലഘട്ടം.
4: അപ്പം എന്താ നിനക്ക് എല്ലാം നോക്കിയിട്ട് വേണം. പിന്നെ അത് കഴിഞ്ഞാൽ സബ്ജഡ്ജിന് അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല.
3: പിന്നെ
4: ഡിസ്ട്രിക്ട് ജഡ്ജി, സിവിൽ സൈഡിൽ മുൻസിഫ്, അതിനുശേഷം പിന്നത്ത് സബ്ജഡ്ജ്, പിന്നെ ഡിസ്ട്രിക്ട് ജഡ്ജി.
3: അപ്പോൾ മുൻസിഫിന്റെ മുന്നിലേക്ക് ഇപ്പോൾ ഈ വർത്തിന് മുകളിലുള്ള കേസ് വരുമല്ലോ, വക്കീൽമാർ സബ്മിറ്റ് ചെയ്യുമല്ലോ. തെറ്റായ ഒരു ഇതായതുകൊണ്ട് അവർ പറയും ഇത് മുൻസിഫിലല്ല ജഡ്ജിലേക്ക്
4: പോകേണ്ടത്.
3: ഒരു വക്കീലിന്റെ ആവശ്യം എന്താ ഒരു സാധാരണക്കാരന്?
4: വക്കീലിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ,
3: നമുക്ക് സാധാരണ വ്യവഹാരികളായ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുമല്ലോ. നമ്മളെ വിഷയം, ഇപ്പൊ എനിക്കൊരു വിഷയമുണ്ട്, എന്റെ വീട്ടിലൊരു സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കം, അപ്പൊ അതിന്റെ നിയമം എനിക്കറിയില്ലാണ്ടെങ്കിലും അത് ഒരാളുടെ മുന്നിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ
4: എനിക്കറിയാം. അങ്ങനെ
3: അറിയാം. അപ്പൊ ഈ ഫാക്ട്സ് അറിഞ്ഞ ഒരാൾക്ക് നേരിട്ട് വന്ന് ഒരു കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ഇത്
4: പറ്റും, പക്ഷെ കുറച്ചും കൂടി നിയമം അറിഞ്ഞാൽ കുറെയൊക്കെ പറ്റും. കാരണം വെച്ചാൽ ഇതിന്റെ ചില പ്രൊസീജിയർ ഉണ്ട്. നമ്മളെ ഫാക്സ് പറഞ്ഞാല് നമ്മൾ എനിക്ക് ഇന്ന പ്രോപ്പർട്ടിന് ഇന്ന കാര്യമുണ്ട് ഒരാളോട് നമ്മൾ പോയി പറഞ്ഞാൽ വരില്ലല്ലോ. നിയമപരമായിട്ടായിരിക്കും ആ പറച്ചിൽ വേണ്ടത്. അപ്പൊ അതിന് പ്രൊസീജിയർ ഉണ്ട്. അന്യായം ബോധിപ്പിക്കണം, അന്യായം ഇങ്ങനെ ഇന്ന രീതിയിലാണ് എന്നുള്ള നിയമം പറയുന്നുണ്ട്. അതിൽ ഇന്ന
3: വകുപ്പായി
4: ആധാരം പോലെ മാത്രം പോരാ, അതിന്ന സെക്ഷന്റെ ചട്ടപ്രകാരം ആയിരിക്കണം. സിവിൽ പ്രൊസീജിയർ കൂടെ അത് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കണം. നമ്മൾ കോടതിയിലെ
3: ഒരു അന്യായം
4: പത്രിക ബോധിപ്പിക്കുമ്പോൾ അതിന് പത്രിക എന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ എന്നതാണ് പ്രൊസീജിയർ. ഇതൊക്കെ അറിഞ്ഞാല് ഫാക്ട്സ് അറിഞ്ഞാൽ അതൊക്കെ ഇതുകൂടെ അറിയണം. അതുകൊണ്ടാണ് നമ്മൾ വക്കീൽമാരെ
3: അവിടെയാണ് ഒരു വക്കീലിന്റെ
4: ആവശ്യം വരുന്നത്.
3: പിന്നീട് നാദാപുരത്തിന് ശേഷം
4: പിന്നെ
3: എവിടെയാണെന്നു?
4: പിന്നെ ഞാൻ അവിടുന്ന് കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ആയി.
3: അതൊക്കെ മുൻസിഫായിട്ട് തന്നെ?
4: മുൻസിഫായിട്ട്.
3: എത്ര വർഷം മുൻസിഫ് കോർട്ടിൽ തുടർന്നു?
4: നാദാപുരം, പിന്നെ കോഴിക്കോട്, പിന്നെ തലശ്ശേരി.
3: തലശ്ശേരി
4: തലശ്ശേരി ഒരു വർഷം മുൻസിഫ്, പിന്നെ മജിസ്ട്രേറ്റ്, അവിടെ തന്നെ മജിസ്ട്രേറ്റ് ആയിട്ട്.
3: മുൻസിഫ് കഴിഞ്ഞാൽ പിന്നെ മജിസ്ട്രേറ്റ്?
4: അല്ല, പ്രൊമോഷൻ അല്ല,
3: പ്രൊമോഷൻ അല്ല,
4: രണ്ടും പാരലായിട്ടാണ്. ക്രിമിനൽ സൈഡ് ആകുമ്പോൾ മജിസ്ട്രേറ്റ്, അത് മുൻസിഫ് മജിസ്ട്രേറ്റ് എന്നാ ശരിക്ക് പറയാം. മുൻസിഫിനെ തന്നെ മജിസ്ട്രേറ്റ്, മജിസ്ട്രേറ്റ് കോടതിയിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റ് ആകും. ആള് മാറൂല, പക്ഷെ
3: പദവി കേൾക്കുന്ന കേസുകളുടെ രീതി മാറും. താങ്കള് പിന്നെ മുൻസിപ്പിൽ നിന്ന് മജിസ്ട്രേറ്റിലേക്ക് മാറി?
4: മാറി മാറി, പ്രൊമോഷൻ അല്ല, മാറി. പിന്നെ മജിസ്ട്രേറ്റ് ആയി, പിന്നെ സബ്ജഡ്ജി ആയി.
3: സബ് ജഡ്ജാണ് പ്രൊമോഷൻ.
4: ആ മുൻസീഫിന്റെ പ്രൊമോഷൻ സബ് ജഡ്ജാണ്,
3: ജില്ലാ ജഡ്ജിന്റെ കാറ്റഗറിയിലേക്കാണ്.
4: അല്ല അത് പിന്നെ മൂന്നാമത്തെ
3: സബ് ജഡ്ജും ജില്ലാ കാറ്റഗറി
4: അല്ല. അല്ല സബ് ജഡ്ജ് കഴിഞ്ഞാലാണ് ജില്ലാ ജഡ്ജ്.
3: സബ് ജഡ്ജിയുടെ ഒരു അധികാര പരിധി എവിടെ വരെ എത്ര ആയിരിക്കും ഒരു ജില്ലയുടെ
4: അധികാരപരിധി? ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അധികാര പരിധി നിർണയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് സബ് ജഡ്ജ്. സബ് ജഡ്ജ് പിന്നെ പണത്തിന്റെ വാല്യൂ അനുസരിച്ചുള്ളതില്ല, അൺലിമിറ്റഡ്
3: അൺലിമിറ്റഡ് ആണ്. എത്ര വർഷം
4: സബ് ജഡ്ജ് ആയിട്ട് ഞാൻ അധികം ഇരുന്നിട്ടില്ല എന്നാ പറയുന്നത്. സബ് ജഡ്ജ് ആയിട്ട് ഞാൻ ഒന്ന് രണ്ട് സ്റ്റേഷനിലേ
3: ഇരുന്നിട്ടുള്ളൂ.
4: ആലപ്പുഴ വർക്ക് ചെയ്യേണ്ടി വന്നില്ല, വെക്കേഷൻ കാലഘട്ടത്താണ് പോസ്റ്റിങ്. വെക്കേഷൻ തീർന്നോടുകൂടി തിരുവനന്തപുരം സബ് ജഡ്ജിയായി. തിരുവനന്തപുരം ഞാനൊരു മൂന്ന് വർഷം ഇരുന്ന്, പിന്നെ പത്തനംതിട്ട ഒന്നിച്ചില്ലാ വർഷം, ഒരു നാലഞ്ച് വർഷം ഏകദേശം സബ് ജഡ്ജി
3: ആയിട്ടുണ്ടാവും.
4: കോടതി സാധാരണ ഏപ്രിലിൽ ഒരു 10-45-40 ദിവസത്തോളം ഇപ്പൊ അതും കുറച്ചുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പിന്നെ സിവിൽ സൈഡിലേ ഉള്ളു വെക്കേഷൻ. അന്ന് സബ് ജഡ്ജി മുനിസിപ്പൽ
3: ഡിസ്ട്രിക്ട് രംഗത്തുള്ള ഓണം വെക്കേഷൻ, ക്രിസ്മസ്
4: ഓണം വെക്കേഷൻ ഉണ്ട്, ക്രിസ്മസ് വെക്കേഷൻ ഉണ്ട്.
3: എത്ര ദിവസം ഉണ്ട്?
4: അത് സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന തന്നെ. ക്രിമിനൽ സൈഡ് ഇല്ല, മജിസ്ട്രേറ്റ്മാർക്കോ സി ജെ എമ്മിനോ ഒന്നും കിട്ടില്ല.
3: ക്രിമിനൽ കോടതി എപ്പോഴും പ്രവർത്തിക്കേണ്ടതാണ്. രാജ്യത്തിന്റെ
4: പ്രതികളൊക്കെ കൊണ്ടുവരുന്ന
3: ആ സംഗതികൾ നടക്കണമെന്നുള്ള സിവില് പിന്നെ കുറച്ച്
4: മാറ്റിവെച്ചാലും കുഴപ്പമൊന്നുമില്ല. സിവിൽ സൈഡിൽ മുൻസിപ്പർക്കൊക്കെയാണ് കിട്ടുള്ളൂ. പിന്നെ അത് മറ്റവർക്ക് അതിന്റെ ലീവ് വേറെ കിട്ടും. മറ്റേത് ഏൺ ലീവ് ഒക്കെ ആയിട്ട് എടുക്കും. ഇവർക്ക് ഉണ്ടാവില്ല, വെക്കേഷൻ ഉള്ളവർക്ക് അത് ഉണ്ടാവില്ല.
3: നോൺ വെക്കേഷൻ സ്റ്റാഫാണ്. ജില്ലാ ജഡ്ജിയായി ആദ്യം വരുന്നത് എവിടെയാണ്?
4: ജില്ലാ ജഡ്ജിയായി വരുന്നത് ഞാൻ ആദ്യം വഖഫ് ട്രൈബ്യൂണലിലാണ്, എൻ്റെ കോഴിക്കോട്.
3: വഖഫിലേക്ക് വരാൻ നിങ്ങൾ പ്രത്യേകം താല്പര്യം കാണിച്ചുകൊണ്ടാണോ അതോ അങ്ങനെ
4: നിയമിക്കപ്പെട്ടതന്നെ?
3: പൊതുവെ അലി മുഹമ്മദ് സാർ കുറച്ചും കൂടെ ഒക്കെ ഒരു വഖഫിനോട് താല്പര്യമുള്ളതായിരിക്കും.
4: ഹൈക്കോടതി
3: ജഡ്ജിമാര്
4: ഹൈക്കോടതി തീരുമാനിച്ചത് എന്താണ് ആ പരിഗണന കൺസിഡറേഷൻ എന്തായാലും നമുക്കറിയാം.
3: കോഴിക്കോടാണ് വരുന്നത്.
4: കോഴിക്കോട്
3: വഖഫ് ട്രിബ്യൂണലിൽ ഇരിക്കുമ്പോഴുള്ള മുസ്ലിം കേസുകളും മുസ്ലിം സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ പള്ളികളുടെ തർക്കങ്ങളൊക്കെ കേസുകളും.
4: പിന്നെ അത് മാത്രല്ല, അവിടെ മറ്റു കേസുകളും മേക്ക് ഓവർ ചെയ്യും. മറ്റു കോടതി ഡിസ്ട്രിക്ട് കോടതിയിലൊക്കെ കേസ് അധികം ഉള്ള സ്ഥിതിക്ക് എനിക്ക് ഞാൻ വഖഫ് ട്രൈബ്യൂണലായിരിക്കുമ്പോൾ വഖഫ് കേസുകൾ മാത്രല്ല ക്രിമിനൽ അപ്പീലുകൾ തന്നിരുന്നു. ക്രിമിനൽ അപ്പീലുകൾ
3: എന്താറില്ല.
4: അപ്പൊ അന്ന് ഇന്ന് വഖഫ് ട്രൈബ്യൂണലിൽ വഖഫ് കേസുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ക്രിമിനൽ അപ്പീൽ കൈകാര്യം ചെയ്യും, പിന്നെ മോട്ടർ ആക്ഷൻ ക്ലെയിം കേസുകൾ ഉണ്ടായിരുന്നു, MACT കേസുകൾ, പിന്നെ വഖഫ് കേസുകളും. ഇങ്ങനെ മൂന്ന്
3: ഈ വഖഫ് കേസുകളുമായി ബന്ധപ്പെട്ട പ്രമാദമായ ഏതെങ്കിലും കേസുകളുടെ ഭാഗമായി മാറിയിട്ടുണ്ടോ?
4: അങ്ങനെ
3: സ്ഥാപനങ്ങളോ കാര്യങ്ങളൊന്നും പറയണമെന്നില്ല.
4: അതുണ്ട്, വളരെ കണ്ടസ്റ്റഡ് ആയ ചിലൊക്കെ കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്.
3: അതിന്റെ ഒരു രീതി അല്ലെങ്കിൽ
4: വെച്ചാല് ഉദാഹരണം പറഞ്ഞപ്പോ എന്റെ തന്നെ ഞാൻ പണ്ട് പഠിച്ച കോളേജിന്റെ പ്രിൻസിപ്പളുടെ ഒരു ഓർഡർ തന്നെ എനിക്ക് സെറ്റ് അസൈഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫറൂഖ് കോളേജ് പഠിച്ച കാലത്ത് അന്ന് KA ജലീൽ അദ്ദേഹമായിരുന്നു ഒക്കെ ഒക്കെ ബോർഡ് ചെയർമാൻ. അദ്ദേഹത്തിന്റെ ഒരു ഓർഡർ എന്റെ മുന്നിൽ ചാലഞ്ച് ചെയ്ത് വളരെ കണ്ടസ്റ്റഡ് ആയ കേസായിരുന്നു. അപ്പൊ ഞാനത് അത് വഖഫ് ആണ്, ആ സ്ഥാപനം വഖഫാണ് എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തു സ്ഥാപനത്തെ. അപ്പൊ അവരത് വഖഫ് അല്ല എന്നുള്ള നിലക്ക് എന്റെ മേലെ വഖഫാണെന്ന് പറഞ്ഞിട്ടാണ് ബോർഡ് ചെയർമാൻ ഓർഡർ എന്റെ പ്രിൻസിപ്പൾ ആയിരുന്നു. അപ്പൊ അത് എന്റെ മുന്നിൽ ചാലഞ്ച് ചെയ്ത് പിന്നെ ഞാൻ വളരെ കൺസിഡർ ചെയ്ത് എല്ലാം വളരെ രണ്ടുപേരും നന്നായി കണ്ടസ്റ്റ് ഒക്കെ ബോർഡും ഈ സ്ഥാപനവും. അവസാനം ഞാൻ വഖഫ് അല്ല ഈ ഓർഡർ ഞാൻ സെറ്റ് അസൈഡ് വീണ്ടും നിയമപരമായി ശരിക്കും കൺസിഡർ ചെയ്യാൻ വേണ്ടി. അത് വലിയൊരു കേസായിരുന്നു, വളരെയധികം കണ്ടസ്റ്റഡ് ചെയ്തു കുറെ അതുപോലത്തെ കുറെ കേസ്. പിന്നെ ക്രിമിനൽ അപ്പീൽസ് വേറെ, ക്രിമിനൽ അപ്പീലിൽ തന്നെ എനിക്ക് വളരെ പറയാവുന്ന ഒരു കേസ്, ഒരു കുട്ടിയെ വടകര മനുഷ്യന്റെ ഒരു ഓർഡർ, ഒരു അധ്യാപകനെ ശിക്ഷിച്ചു ഒരു കുട്ടിയെ അടിച്ചതിന്. കുട്ടിയെ അടിച്ച് ഒരു കടപ്പുറത്തുള്ള ഒരു സ്കൂളിലെ കുട്ടിയാണ് വടകര. അവിടെ വടകരയുള്ള മനുഷ്യരെ അയാളെ ശിക്ഷിച്ചു അധ്യാപകന്.
3: ഓക്കെ.
4: അപ്പോൾ അതിൻ്റെ അപ്പീലാണ്. ആ അപ്പീല് വലിയ പ്രകോപനായ ഒരു വക്കീലാണ് കോഴിക്കോട്ടത്തെ ഈ അധ്യാപകന് വേണ്ടി ഹാജരാകുന്നത് അപ്പീലിൽ.
3: അപ്പോൾ
4: അദ്ദേഹം വളരെ വളരെ വിദഗ്ധമായി ആർഗ്യതപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് ശരിയാണ് അധ്യാപകൻ ഒരു കുട്ടിയെ അടിക്കുന്ന ഇത്ര വലിയ കാര്യമുണ്ട്, അത്ര വളരെ വിദഗ്ധമായിട്ടാണ് ആർഗ്യത്. പക്ഷേ കേസൊക്കെ എടുത്തു നോക്കുമ്പോൾ വളരെ ദയനീയമായ കാര്യമാണ് തോന്നിയത് എനിക്ക്. കാരണം ഒരു കുട്ടിയെ ബോർഡിനോട് തല വെച്ച് ഇടിച്ച് വൈകുന്നേരം ചെന്ന് ഛർദ്ദിച്ച് അപ്പം അടുത്തുള്ള കുട്ടി പറഞ്ഞിട്ടാണ് പാവങ്ങളാണ്. അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാവുന്നു. അപ്പോൾ ഞാനത് കൺഫേം ചെയ്തേണ്ടി വന്നു.
3: ഓക്കെ.
4: ആ വിധി കൺഫേം 3 മാസമായിട്ട് കൊടുത്തിരുന്നത് ഞാൻ കൺഫേം ചെയ്ത് വിട്ട്. അത്ര വക്കീൽ ആർഗ്യുമ്പോൾ നമുക്ക് വളരെ തോന്നുന്നു അധ്യാപകൻ ജോലി പോകും. പക്ഷേ ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ജോലിയല്ല, എന്ത് പോയാലും വേണില്ല. അത്ര വില കുറവ്.
3: അപ്പം അങ്ങനത്തെ
4: അത് കഴിഞ്ഞിട്ട് ആ വക്കീലിൻ്റെ ജൂനിയറിൻ്റെ അടുത്ത് വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, സാറ് ഉള്ളിൽ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഷ്ടമാണെന്ന് നമ്മളെൻ്റെ സീനിയർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്കും കുട്ടികളെല്ലാം അല്ലേ
3: വക്കീലേ,
4: അങ്ങനെയുള്ള ചില ചില സ്ട്രെച്ചിങ് കേസുകളൊക്കെ
3: നടക്കേണ്ടി വന്നു. സമ്മർദ്ദങ്ങൾ ഈ ജോലിയിൽ എത്രമാത്രം ഉണ്ടാവും?
4: സമ്മർദ്ദങ്ങൾ കുറേയൊക്കെ ഉണ്ടാവും. അല്ലാതെ ചില കേസുകൾ വളരെ എമോഷണലായിട്ട് കേസുകളുണ്ടാവും, അങ്ങനെ കുറേ സമ്മർദ്ദങ്ങളുള്ള കേസ്. എന്നാലും നമ്മൾ ആ സമ്മർദ്ദങ്ങളൊക്കെ മറികടക്കും.
3: അതിജീവിക്കാൻ ഈ ജഡ്ജസിന് വല്ല പ്രത്യേക ട്രെയിനിങ്ങോ കോച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും സർക്കാർ തലത്തിലൊന്നും ഇല്ല, സ്വയം
4: അതിജീവിക്കുക. കുറേ ആൾക്കാരെ ഞാൻ ജീവരും തടഞ്ഞ് വിട്ട് തടവിന് ശിക്ഷിച്ചിട്ടുണ്ട്, കുറേ വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പം ചില കേസുകളൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് ഇങ്ങനെ ആലോചിച്ച് കുറേയൊക്കെ തല പുണ്ണാക്കും. പിന്നെ കുറേ ഇങ്ങനെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് അതൊന്നൊരു പ്രശ്നമായി മാറും.
3: അങ്ങനെ ജീവപര്യന്തം കേസ് ശിക്ഷ വിധിച്ച ആളുകളെ പിന്നീട് കണ്ടുമുട്ടേണ്ടി വരികയും
4: കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഞാൻ തലശ്ശേരി അഡീഷൻ ഫസ്റ്റ് അഡീഷൻ ഡിസ്ട്രിക്ട് ജഡ്ജ് ആകുമ്പോൾ നമ്മൾ കണ്ണൂർ സെൻട്രൽ ജയിൽ വിസിറ്റ് ചെയ്തു.
3: ഓക്കെ.
4: അപ്പോൾ നമ്മുടെ കൂടെ നമ്മൾ സ്റ്റാഫ് ഉണ്ടാവും, ഒരു പോലീസുകാരനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോ അറകളിലൊക്കെ പോയി നമ്മളെ കൂടെ ജയിൽ സൂപ്രണ്ട് എല്ലാവരും ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തര അനുഭവങ്ങളൊക്കെ പറയും. പിന്നെ വൈകുന്നേരം അവരെ വെറുതെ വിടും, ഇങ്ങനെ നടക്കാൻ വിടും.
3: പ്രതികൾക്ക് അവിടെ മാനസിക പരിഗണന കിട്ടുന്നുണ്ടോന്നുള്ള
4: നോക്കാനാണ് നമ്മൾ പോണത്. അപ്പോൾ ഓരോരുത്തരെ കംപ്ലൈന്റ് നമ്മളോട് പറയും. പലതും പല പല ഒരാള് ഒരു ബ്രദറെ കുത്തിക്കൊന്ന കേസാ ഒരുത്തൻ, അവൻ്റെ കഥ പറയാ. അപ്പൊ അവൻ പറയുന്നത് എന്താ വെച്ചാല് അവൻ കുത്തിക്കൊല്ലാനുള്ള കാരണം പറഞ്ഞു വെച്ചാൽ അവൻ്റെ വീട്ടിൽ നിന്നല്ല ഒരുതരം ഒരു ഇതിന് പോകത്തില്ല, ഒരു ജാറത്തിലൊരു ഇതുണ്ടല്ലോ ഈ ഉറു സ്വന്തം ഉണ്ട്, എല്ലാവരും അതിന് പോയപ്പോ ഇവന്റെ ഭാര്യ അവനോട് പറഞ്ഞത്രേ ഒരിക്കലും പോയരുത്. പക്ഷെ ആ ഭാര്യൻ്റെയും ഇതിയാതെ പോയി. അങ്ങനെ ആ നടക്കുമ്പോൾ അവൻ്റെ ബ്രദർ അറിയാതെ ആ നേരത്തെ വന്ന് ഇവൻ്റെ ഭാര്യയെ പീഡിപ്പിക്കുന്നത്, അങ്ങനെയാണ് ഇവനെ ഇയാളെ കൊല്ലുന്നത്
3: അവസ്ഥയിലാണ്.
4: അപ്പം അങ്ങനെയുള്ള കഥകൾ. പിന്നെ ഇവരിങ്ങനെ നടക്കുന്നുണ്ട് വൈകുന്നേരം, ഇവരങ്ങനെ വിട്ടു. അപ്പോൾ
3: പുറത്തൊക്കെ
4: ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ ജയിൽ പുള്ളികൾ. അപ്പോൾ ചിലർ ഒന്ന് രണ്ടാൾ ഒരാൾ വന്നിട്ട് തോളിൽ തട്ടി, സാർ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ജോണാണ് സാർ. അപ്പൊ ജോണിനെ ഞാൻ ഇങ്ങോട്ട് വിട്ടതാണ്, കൊലപാതകം ശിക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വിട്ടതാണ് ജീവനും. അങ്ങനെ വേറെ വന്നിട്ട് ഒരു വേലായുധം തന്നുവരും. അവർക്കൊക്കെ നമ്മളൊരു വലിയ ബഹുമാനം സ്നേഹം. അപ്പൊ എനിക്ക് സംതൃപ്തിയാണ് ഞാൻ അവരെ ഇങ്ങോട്ട് വിട്ടത്. അവർക്ക് തന്നെ അറിയാം,
3: അവർക്ക് മനസ്സിലായി.
4: അവര് കുറ്റം ചെയ്തില്ലേ, അവർക്ക് ആ ഒരു സ്നേഹം നമ്മളോടുണ്ടാവില്ല. അവരൊരു പക്ഷേ വിചാരിക്കുന്ന എന്നെ ദൂഹിക്കൊല്ലാൻ വിളിച്ചില്ലല്ലോ എന്നതായിരിക്കും. പക്ഷെ അത് ഞാനൊരിക്കലും ചെയ്തില്ല, ആരും ഇതുവരെ തൂക്കിക്കൊല്ലാൻ വിളിച്ചില്ല.
3: അങ്ങനത്തെ അത്തരം പ്രമാദമായ കേസുകൾ
4: കേസ് വേണമെങ്കിൽ ചെയ്യാവുന്നതൊക്കെ ഉണ്ടാ. ഇപ്പോ അയാളെ പേര് ഞാൻ മറന്നു, ആ ഒരു കേസ് ഒരു ഭാര്യ പിതാവ് മരുവനെ കൊന്നതാണ്, വളരെ വെട്ടി വെട്ടി വെട്ടി കൊന്നതാണ്. അതിലൊക്കെ വേണമെങ്കിൽ, പക്ഷേ എങ്കിലും നമ്മൾ ചിന്തിക്കും എന്തെങ്കിലും ഒരു ദൂര സാധ്യത വല്ലതും ഉണ്ടെങ്കിലും ഒരാളെ ജീവനല്ലേ. ഇത്ര തന്നെ എന്ത് തന്നെ നമ്മൾ ക്രിമിനൽ നിയമം പറയുന്നത് തന്നെ വളരെ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്യണം. വെറുതെ പ്രൂവ് ചെയ്താൽ പോരാ, റീസണബിൾ ഡൗട്ട്, സാധാരണ ഡൗട്ടല്ല, റീസണബിൾ ഡൗട്ടിന് അപ്പുറം പ്രൂവ് ചെയ്യണം പ്രോസിക്യൂഷൻ, എന്നാലേ ശിക്ഷിക്കാൻ
3: പാടുള്ളൂ. അത്
4: കൊലപാതകം നമ്മൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെങ്കിൽ അപൂർവങ്ങളിൽ റയറസ്റ്റ് ഓഫ് ദി റയർ
3: കാറ്റഗറി തന്നെ വരും.
4: എന്നാലേ ഇത് കൊലപാതകത്തിന് നമ്മൾ ഇത് ഹാങ്ങിങ് കൊടുക്കാൻ
3: പറ്റും.
4: മറ്റേത് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് കൊടുക്കാവുന്നത് ജീവായുരന്തം, ലൈഫ് ഇംപ്രസൻമെന്റ്. അങ്ങനെയാണ് ചിലർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരിപ്പെട്ട ചിലരാണ് എന്നെ വന്ന് വിളിച്ചു ചേർത്ത്. അതല്ലാത്തൊരു രസമുള്ള അനുഭവം.
3: ഒരു ചോദ്യം കൂടി, തിരക്കേറിയ ഒരു ജഡ്ജ് ജീവിത കാലഘട്ടത്തിലാണെങ്കിലും സർവീസിലാകുമ്പോഴും മതപരമായ ചിട്ടകളൊക്കെ പാലിച്ചു പോരുന്ന ഒരാളായിട്ടാണ് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പാലിച്ചു പോരുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതൊരു റൊട്ടീനായി അങ്ങനെ ഒരു സിസ്റ്റം ആക്കി കൊണ്ടുവന്നത് കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു?
4: ബുദ്ധിമുട്ട് നമ്മുടെ മതപരമായ ചിട്ടയിൽ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകും, ചില ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മൾ മറികടക്കുന്നത്
3: ഓവർകം ചെയ്യുക,
4: ഓവർകം
3: ഒരാൾ വിചാരിച്ചാൽ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും,
4: തീർച്ചയായിട്ടും പറ്റും. അപ്പം നമുക്ക് കുറച്ചൊക്കെ പലരും പലതും പറയും, ചിലപ്പോൾ നമ്മൾ നിലപാടെടുക്കുമ്പോഴൊക്കെ അതിനൊക്കെ
3: മറികടന്നുണ്ടാവും.
4: ആ അതെല്ലാം ഫീൽഡും അതിനെ മറികടന്നുകൊണ്ട്
3: സത്യസന്ധമായി
4: നിഷ്പക്ഷമാണെങ്കിൽ നമ്മൾ
3: റെസ്പെക്ട് നമുക്ക്
4: റെസ്പെക്ട് എവിടെയും കിട്ടും, അത് ആരിൽ നിന്നും കിട്ടും,
3: തീർച്ചയായും
4: അവിടെ ഒരു വിവേചനം ഉണ്ടാവില്ല,
3: തീർച്ചയായും.
4: പക്ഷെ അതിൽ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കണം,
3: അത്
4: നമ്മളെ ആരും എടുപ്പിക്കൂല, നമ്മളെടുക്കണം
3: തീർച്ചയായും. പീസ് റേഡിയോയുടെ കൂടിക്കാഴ്ച പരിപാടിയിൽ ഇതുവരെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് റിട്ടയർഡ് ജഡ്ജ് അലി മുഹമ്മദ് തയ്യൽ സാറാണ്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷക ജീവിതത്തിന് ശേഷം ജഡ്ജായി സേവനം ചെയ്ത കാലഘട്ടത്തിലെ അനുഭവങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. അവസാനം സൂചിപ്പിച്ചതുപോലെ ഏത് തലത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിലും അവിടെ മതപരമായ നമ്മളുടെ ഒരു ഒരു കോഡ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് നമ്മളുടെ ഒരു വൈവിധ്യങ്ങളാർന്ന സംവിധാനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും യാതൊരു പ്രയാസവുമില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ നമ്മളതിന് കാപ്പബിൾ ആവുകയും നമ്മളതിന് ഏറ്റവും വിശുദ്ധമായ രീതിയിൽ നമ്മളതിനെ ഒരു റെസ്പെക്റ്റോടുകൂടി സമീപിക്കുകയും ചെയ്യുന്ന ആളുകളായാൽ മതി എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചത്. നന്ദി സർ ഈ എപ്പിസോഡിൽ പങ്കെടുത്തതിന്. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച, ഒരു ന്യായാധിപന്റെ നിയമവഴിയിലെ ജീവിതയാത്ര. കൂടിക്കാഴ്ചയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര, ഒപ്പം അലി മുഹമ്മദ് തയ്യൽ.
5: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ യുഗചരിതത്തിന്റെ സമയമാണ്. ഫളൽ ഹക്ക് ഉമരിയാമയൂർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രം എന്ന കൃതിയിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ എന്ന ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
6: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകന്റെ 42 പ്രത്യേകതകളാണ് കഴിഞ്ഞ എപ്പിസോഡ് വരെ നമ്മൾ കേട്ടത്. അതിന്റെ തുടർച്ച കേൾക്കാം. 43, നബിയുടെ പേരിൽ കളവു പറയൽ കൂടുതൽ ഗൗരവമുള്ള പാപമാണ്. മുഖിയറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ പരസ്പരം കളവു പറയുന്നത് പോലെയല്ല എന്റെ പേരിൽ കളവു പറയൽ. വല്ലവനും മനഃപൂർവ്വം എന്റെ പേരിൽ കളവു പറഞ്ഞാൽ അവൻ തന്റെ ഇരിപ്പിടം നരകത്തിൽ ഉറപ്പിച്ചുകൊള്ളട്ടെ. ബുഖാരി 1291 ഹദീസ്, മുസ്ലിം 4 ഹദീസ്. 45, മുഹമ്മദ് നബിയെ നിസാരമാക്കുന്നതും അസഭ്യം പറയുന്നതും കുഫറാണ്. അള്ളാഹുവേയും അവന്റെ റസൂലിനെയും ദ്രോഹിക്കുന്നവരാരോ അവരെ ഇഹത്തിലും പരത്തിലും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി അപമാനകരമായ ശിക്ഷ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബ് വചനം 57. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, നബിയെ ദ്രോഹിക്കുകയും അദ്ദേഹം എല്ലാം ചെവികൊള്ളുന്ന ആളാണ് എന്ന് പറയുകയും ചെയ്യുന്ന ചിലർ അവരുടെ കൂട്ടത്തിലുണ്ട്. പറയുക, അദ്ദേഹം നിങ്ങൾക്ക് ഗുണമുള്ളത് ചെവികൊള്ളുന്ന ആളാണ്. അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, യഥാർത്ഥ വിശ്വാസികളെയും അദ്ദേഹം വിശ്വസിക്കുന്നു. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്ക് ഒരു അനുഗ്രഹമാണ് അദ്ദേഹം. അള്ളാഹുവിന്റെ ദൂതനെ ദ്രോഹിക്കുന്നവരാരോ അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത്. സൂറത്ത് തൗബ വചനം 61. നീ അവരോട് അതിനെപ്പറ്റി ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ തമാശ പറഞ്ഞ് കളിക്കുക മാത്രമായിരുന്നു. പറയുക, അള്ളാഹുവേയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും അവന്റെ ദൂതനെയുമാണോ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഒഴിവുകഴിവുകളൊന്നും പറയേണ്ട. വിശ്വസിച്ചതിനു ശേഷം നിങ്ങൾ അവിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ ഒരു വിഭാഗത്തിന് നാം മാപ്പ് നൽകുകയാണെങ്കിൽ തന്നെ മറ്റൊരു വിഭാഗത്തിന് അവർ കുറ്റവാളികളായിരുന്നതിനാൽ നാം ശിക്ഷ നൽകുന്നതാണ്. സൂറത്ത് തൗബ വചനം 65-66. 46. വാക്കുകളിലും പ്രവൃത്തികളിലും മുഹമ്മദ് നബി മഅസൂമാണ് അഥവാ പാപസുരക്ഷിതനാണ്. നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല, ദുർമാർഗിയുമായിട്ടില്ല. അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല. അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. സൂറത്തു നജം 1-4 വചനങ്ങൾ. 47. ഇബ്രാഹിം നബിയെ മിത്രമായി സ്വീകരിച്ചതുപോലെ മുഹമ്മദ് നബിയെയും അള്ളാഹു മിത്രമായി സ്വീകരിച്ചിരിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഭൂമിയിൽ ആരെയെങ്കിലും ഞാൻ മിത്രമായി സ്വീകരിക്കുമായിരുന്നെങ്കിൽ അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മിത്രമായി സ്വീകരിക്കുമായിരുന്നു. എന്നാൽ നിങ്ങളുടെ കൂട്ടുകാരനായ ഞാൻ അള്ളാഹുവിന്റെ മിത്രമാണ്. മുസ്ലിം 2383 ഹദീസ്. 48. അസറിന് ശേഷം രണ്ടറക്കാഴ്ച നമസ്കാരം മുഹമ്മദ് നബിക്ക് പ്രത്യേകമായി അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം. അവർ പറയുന്നു, രഹസ്യമായോ പരസ്യമായോ രണ്ടറക്കാഴ്ച നമസ്കാരം നബി ഒരിക്കലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. സുബഹയ്ക്ക് മുമ്പുള്ള രണ്ടറക്കാഴ്ത്തും അസറിന് ശേഷമുള്ള രണ്ടറക്കാഴ്ത്തും എത്രേ അത്? ബുഖാരി 592 ഹദീസ്, മുസ്ലിം 835 ഹദീസ്. 49. മക്കയിൽ വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യൽ നബിക്ക് പ്രത്യേകമായി അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അബു ഷുറൈഹുൽ അദവി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. ഫത്ഹ് മക്കയുടെ ദിവസം നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മക്കയെ അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു. ജനങ്ങൾ അല്ല അതിനെ പവിത്രമാക്കിയത്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാൾക്കും അവിടെ വെച്ചുകൊണ്ട് രക്തം ചിന്തൽ അനുവദനീയമല്ല. അവിടുത്തെ ചെടികൾ പറിച്ചെടുക്കാനും പാടില്ല. എന്നാൽ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന് യുദ്ധം ചെയ്യൽ ഇളവ് ഉണ്ടല്ലോ എന്ന് വല്ലവനും പറഞ്ഞാൽ നിങ്ങൾ ഇപ്രകാരം പറയുക, അത് അള്ളാഹുവിന്റെ പ്രവാചകന് അനുവാദം നൽകിയതാണ്, നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല. പകലിന്റെ ഒരു വേളയിൽ അള്ളാഹു എനിക്ക് അത് അനുവദനീയമാക്കി, അതിനുശേഷം അതിന്റെ പവിത്രതയിലേക്ക് അത് മടങ്ങുകയും ചെയ്തു. ഇന്നലെ മക്ക പവിത്രമായിരുന്നതുപോലെ ഇന്നും അത് പവിത്രം തന്നെയാണ്. ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. ബുഖാരി 104 ഹദീസ്. 50. മഹറില്ലാതെ തന്നെ ഒരു സ്ത്രീ സ്വന്തത്തെ നബിക്ക് ദാനം നൽകാൻ തയ്യാറായാൽ അവരെ വിവാഹം കഴിക്കാവുന്നതാണ്. സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു. ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമുള്ളതാകുന്നു. അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലതുകൈകൾ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം. നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അത്രേ ഇത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സൂറത്തുൽ അഹ്സാബ് വചനം 50. 51. മുഹമ്മദ് നബിയുടെ പേരിലുള്ള സ്വലാത്ത് അള്ളാഹു മുഹമ്മദ് നബിക്ക് നൽകിയ ആദരവും ബഹുമാനവുമാണ്. സത്യവിശ്വാസികളോട് അള്ളാഹു അതിനായി കൽപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. സൂറത്തുൽ അഹ്സാബ് വചനം 56. 52. നബിയുടെ സ്വഹാബിമാർക്കും ഖിയാമത്ത് നാൾ വരെ നന്മയോടുകൂടി അവരെ പിന്തുടർന്നവർക്കും അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്. മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരും സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നവരും ആരോ അവരെപ്പറ്റി അള്ളാഹു തൃപ്തനായിരിക്കുന്നു. അവനെപ്പറ്റി അവരും തൃപ്തരായിരിക്കുന്നു. താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് അവൻ ഒരുക്കിവെക്കുകയും ചെയ്തിരിക്കുന്നു. എന്നെന്നും അവരതിൽ നിത്യവാസികളായിരിക്കും. അതത്രേ മഹത്തായ ഭാഗ്യം. സൂറത്ത് തൗബ വചനം 100. 53. 30 വ്യക്തികളുടെ ശക്തി മുഹമ്മദ് നബിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഖത്താദ റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്നു, രാത്രിയിലും പകലിലുമായി അല്പസമയം കൊണ്ട് നബി തന്റെ എല്ലാ ഭാര്യമാരുടെയും അടുക്കലും എത്താറുണ്ടായിരുന്നു. 11 ഭാര്യമാരുണ്ടായിരുന്നു അവർ. ഖത്താദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, നബിക്ക് അതിന് സാധിക്കുമായിരുന്നോ? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് നബിക്ക് 30 വ്യക്തികളുടെ ശക്തി നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. ബുഖാരി 268 ഹദീസ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും. ഒറ്റ കുളി കൊണ്ട് നബി എന്റെ എല്ലാ ഭാര്യമാരിലേക്കും ചെല്ലാറുണ്ടായിരുന്നു. ഖുർആനിലും സഹിഹായ ഹദീസുകളിലും വന്നിട്ടുള്ള നബിയുടെ പ്രത്യേകതകളിൽ ചിലതിനെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. കൂടുതൽ കാര്യങ്ങൾ പഠനവിധേയമാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാവുന്നതാണ്.
2: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഫളൽ ഹഖ് ഉമരിയാമയോ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രമെന്ന കൃതിയിൽ നിന്നും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ എന്ന ഭാഗം വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സുലാഹി, നിലമ്പൂർ.

0: റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ പഠനം വ്യവസ്ഥാപിതമായി നിർവഹിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 11 ക്ലാസ്സാണ് ഇനി നാം കേൾക്കുന്നത്. നോമ്പിന്റെ പൊരുൾ. പതിവ് പോലെ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക് നോട്ട് പുസ്തകവും പേനയുമായി പ്രവേശിക്കണമെന്നും പ്രധാന പോയിന്റുകൾ എഴുതിയെടുക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ ആയത്തു സിയാം, നോമ്പിൻ്റെ ആയത്തിൽ അതിൻ്റെ തുടക്ക ഭാഗമാണ്, നോമ്പുമായി ബന്ധപ്പെട്ട ചില ചരിത്രവുമാണ് ഇവിടെ പഠിക്കുകയുണ്ടായത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം എന്ന വചനത്തിൽ അസ്സിയാം എന്നുള്ള പ്രയോഗമാണ് നമുക്കിവിടെ പഠിച്ചു തുടങ്ങാനുള്ളത്. നമ്മുടെ വചനം ഇപ്രകാരം: യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അതിൽ നമ്മൾ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും ഇതുവരെയുള്ള പ്രയോഗങ്ങളാണ് ആയത്തിന് മൊത്തം ഒന്നർത്ഥം വെച്ചതിന് ശേഷം കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. ഇനി നമ്മൾ തുടർന്ന് പഠിക്കുന്നത് അസ്സിയാം എന്ന അള്ളാഹുവിൻ്റെ ഈ പ്രയോഗമാണ്. അസ്സിയാം എന്നത് സാമ എന്നുള്ളതാണ് അതിൻ്റെ ക്രിയ. സാമ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം അംസക എന്നാണ്. സാമ എന്നതിന് അസ്സൗം എന്നും ക്രിയാദാതുണ്ട്. അസ്സൗം, അസ്സിയാം എന്നും അസ്സൗം എന്നും. വിശുദ്ധ ഖുർആനിൽ അസ്സൗം എന്ന പ്രയോഗവും വന്നിട്ടുണ്ട്, അസ്സിയാം എന്ന പ്രയോഗവും വന്നിട്ടുണ്ട്. വ്രതാചരണത്തിന് രണ്ടും പ്രയോഗിക്കും. ഹദീസിൽ കാണാം ഇല്ലസ്സൗം ഫൈന്നഹൂലി, അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് സൗം അതെനിക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ട്, വ്രതാനുഷ്ഠാനത്തെ നോമ്പിനെ ഉദ്ദേശിച്ച്. സൗം എന്ന് വിശുദ്ധ ഖുർആനിൽ വന്നത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, അവിടെ ഞാൻ റഹ്മാനായ അള്ളാഹുവിന് സൗമിനെ നേർച്ചയാക്കി എന്നുള്ളത് നമ്മൾ ഈ വചനം കൈകാര്യം ചെയ്യുന്ന വ്രതാനുഷ്ഠാനം ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെയോ, അവിടെ മൗനവ്രതം, സംസാരം പിടിച്ചു നിർത്തുക, സംസാരിക്കാതിരിക്കുക എന്ന അർത്ഥത്തിലാണ് സൗം. വിശുദ്ധ ഖുർആനിൽ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് അസ്സിയാം എന്ന് പ്രയോഗിച്ചു. ഈ നോമ്പിൻ്റെ വിഷയത്തിൽ വരുന്ന ആയത്തുകളിൽ നമുക്ക് വരും, അതിൽ കാണാം. ലൈലത്ത് അസ്സിയാമി അറഫസു ഇലാനിസായിക്കും, ലൈലത്ത് അസ്സിയാം. അതേപോലെ സുന്ന അതിമ്മു സിയാം, അള്ളാഹു സുബ്ഹാന അസ്സിയാം എന്നാണ് പ്രയോഗിച്ചത്. വസ്സായിമീന വസ്സായിമാത്ത്, സൂറത്ത് അഹ്സാബിൽ നോമ്പെടുക്കുന്ന സ്ത്രീകൾ, നോമ്പെടുക്കുന്ന പുരുഷന്മാർ, വസ്സായിമീൻ വസ്സായിമാത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച അസ്സായിഹീൻ, അതേപോലെ സായിഹാത്ത് സൂറത്ത് തൗബയിൽ, അത്തായിബൂൻ അൽ ആബിദൂൻ അൽ ഹാമിദൂൻ അസ്സായിഹൂൻ അർറാകിഊൻ അസ്സാജിദൂൻ. അവിടെ അത്തായിബൂൻ അൽ ആബിദൂൻ അൽ ഹാമിദൂൻ, തൗബ ചെയ്യുന്നവർ, ഇബാദത്ത് എടുക്കുന്നവർ, ഹംദ് നിർവഹിക്കുന്നവർ. പിന്നെ അസ്സായിഹൂൻ എന്ന് പറഞ്ഞാൽ അവിടെ നോമ്പെടുക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്. നോമ്പിനെ കുറിച്ച് അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. സിയാഹത്ത്, അതിൽ നിന്നാണ് അസ്സായിഹൂൻ. അതേപോലെ മറ്റൊരിടത്ത് സൂറത്തു തഹ്രീമിൽ അസ റബ്ബുഹു ഇൻ തല്ലഖ കുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻ കുന്ന എന്ന് തുടങ്ങിയിട്ട് ഖൈറൻ മിൻ കുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വഅബ്കാറ. അവിടെ സായിഹാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നവർ എന്നർത്ഥത്തിൽ. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നോമ്പുമായി ബന്ധപ്പെട്ട് വന്ന വചനങ്ങളാണിത്. അതിൽ സിയാം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിയാഹത്ത് എന്ന പദത്തിൽ നിന്ന് വ്യുൽപ്പന്നമായ അസ്സായിഹൂൻ, അതേപോലെ തന്നെ സായിഹാത്ത് ഈ പ്രയോഗവും, അതേപോലെ വസായിമീൻ വസായിമാത്ത് എന്ന പ്രയോഗം ഇതൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഇവിടെ അസിയാം എന്നുള്ളത് സാമ എന്ന ക്രിയയിൽ നിന്ന് വ്യുൽപ്പന്നമാണ്. സാമ എന്നുള്ളത് അർത്ഥമാക്കുന്നത് അംസഖ എന്നാണ്. അംസഖ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. സാമത്തി രീഹ എന്ന് പറയും, കാറ്റടിച്ചു വീശുന്നില്ല എങ്കിൽ. രീഹ് സാമത്ത് എന്ന് പറഞ്ഞാൽ നിലയുറച്ചു, അടിച്ചു വീശുന്നില്ല, അങ്ങനെ ആ പിന്നെ അനങ്ങാത്ത അവസ്ഥയിൽ. അതേപോലെ സാമത്തി ദാബത്തു എന്ന് പറയും, മിണ്ടാപ്രാണി സാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ, തിന്നാതെ കുടിക്കാതെ അനങ്ങാതെ നിൽക്കുമ്പോൾ അതിന് പറയുന്നതാണ്. ജാഹിലി കവി അന്നബിഖത്ത് ദുബിയാനി, ഖൈലുൻ സിയാമുൻ വഖൈലുൻ ഗൈറു സായിമത്തിൻ തഹ്തൽ അജാജി വഉഖ്ര തഅലുഖു ലുജ്മ എന്ന് പിന്നെ കുതിരകളെ വർണ്ണിക്കുന്നുണ്ട്. അതിൽ ഖൈലുൻ സിയാമുൻ, ചില കുതിരകൾ രണഭൂമിയിലേക്ക് ഇറങ്ങാതെ പായാതെ നിൽക്കുന്നവയാണ്. വഖൈലുൻ ഗൈറു സായിമത്തിൻ, മറ്റു ചില കുതിരകൾ സായിമത്തല്ല എന്ന് പറഞ്ഞാൽ അവ പായുകയാണ്. തഹ്തൽ അജാജി, പൊടിപടലങ്ങൾക്ക് കീഴിൽ. ഉഖ്ര, മറ്റു ചില കുതിരകൾ താലു കുല്ലുജുമ എന്നാണ്, മൂക്കയറിൽ ബന്ധിതമാണ് എന്ന അർത്ഥത്തിൽ. ഇവിടെ ഈ പായാതെ നിൽക്കുന്നവ അതാണ് സിയാം. സാമൻ നഹാർ എന്ന് പറയും, സാമൻ നഹാർ എന്ന് പറഞ്ഞാൽ പകൽ സൗമെടുത്തു എന്നാണ്. എന്താ ഉദ്ദേശം? ഒരു കവിതയിൽ കാണാം, ഹത്ത ഇദാ സാമൻ നഹാറു വഅതദൽ വമാലലി ശംസി ലുആബുൻ ഫനസൽ എന്ന്. സാമൻ നഹാർ, ഉച്ച സമയം, ചൂടുള്ള ആ സന്ദർഭം, ഇങ്ങനെ പകലുറച്ചു എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗം വരുന്നത്. ചൂട് തുടർന്നു എന്ന അർത്ഥത്തിൽ. ഏതായാലും നമ്മുടെ വിഷയം അസിയാം, അർത്ഥം എന്താണ്, പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. ഷറയിലും ഇതിപ്പോൾ ഭാഷാപരമായി ആ പദത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിൽ നിന്ന് തന്നെയാണ് ഇപ്പം നമ്മൾ സാങ്കേതിക ഭാഷയിൽ സിയാം എന്ന് പറഞ്ഞാൽ വികാരം പിടിച്ചു നിർത്തലാണ്. ഷഹ്വത്ത്, വികാരം. വികാരം നമ്മുടെ ബത്തനിനുണ്ട്, വയറിന്. വികാരം നമ്മുടെ ലൈംഗികാവയവത്തിനുമുണ്ട്, ഫർജിനുമുണ്ട്. വയറിൻ്റെ വികാരം തിന്നുക കുടിക്കുക ഇതൊക്കെയാണ് ഉദരപൂരണം. ഫർജിൻ്റെ വികാരം അത് ലൈംഗിക ആസ്വാദനവും സുഖവും വികാരം ശമിപ്പിക്കലുമാണ്. അപ്പോൾ ഈ രണ്ട് വികാരങ്ങളെയും പിടിച്ചു നിർത്തലാണ് സൗം, നിയ്യത്തോടുകൂടി. ഏതു മുതൽ? ഫജറിൻ്റെ ഉദയം മുതൽ. ഏതുവരെ? സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അപ്പോൾ നിയ്യത്തോടുകൂടി ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ബത്തനിൻ്റെ ഷഹ്വത്തും ഫർജിൻ്റെ ഷഹ്വത്തും ഒരാൾ പിടിച്ചു നിർത്തലാണ് സിയാം. അത്തഅബുദുലില്ലാഹി ബിതർക്കിൽ മുഫ്തിറാത് മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, ഇങ്ങനെയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. അത്തഅബുദുലില്ലാഹ്, അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കുക. ബിതർക്കിൽ മുഫ്തിറാത്ത്, മുഫ്തിറാത്ത് ഉപേക്ഷിച്ചുകൊണ്ട്, വിട്ടുകൊണ്ട്. മുഫ്തിറാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, ബത്തനിൻ്റെ ഷഹ്വത്തും ഫർജിൻ്റെ ഷഹ്വത്തും. അതാണ് ചിലർ പറഞ്ഞത്. ചിലരെന്ത് ചെയ്തു? മുഫ്തിറാത്ത് എന്ന് പറഞ്ഞു. മുഫ്തിറാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ ചിലർ ഇപ്പം ഈ പിന്നെ കൊമ്പ് വെക്കൽ നോമ്പിനെ മുറിക്കും എന്ന് പറയുന്നുണ്ടല്ലോ, അത് ബത്തനിൻ്റെയോ ഫർജിൻ്റെയോ ഷഹ്വത്തിൽ പെട്ടതല്ല, അതിനപ്പുറമുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് മുഫ്തിറാത്ത് എന്ന് പറഞ്ഞത്. ബിതർക്കിൽ മുഫ്തിറാത്ത്, മുഫ്തിറാത്ത് വിട്ടുകൊണ്ട് ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ്റെ അസ്തമയം വരെ. അവിടെയും മുഫ്തിറാത്തിൽ നിന്ന് പിടിച്ചു വെക്കുകയാണ് ഒരാൾ തന്നെ. പറഞ്ഞു വരുന്നത് ഈ അംസക പിടിച്ചു വച്ചു എന്ന അർത്ഥം, അതാണ് സാമ സൗം സിയാം പ്രതിഫലിപ്പിക്കുന്നത്. ഈ ഭാഷാർത്ഥം അത് സാങ്കേതികമായുള്ള സിയാമിൻ്റെ നിർവചനത്തിൽ നന്നായി പ്രതിഫലിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ വിഷയം, ഇക്കാര്യം ഇവിടെ ഉണർത്തിയത്. കുതിബ അലൈക്കും അസ്സിയാം, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അസ്സിയാം, സിയാമിനെ എന്നാണ്. ആ സിയാം ഏതാണ്? അതാണ് നമ്മളിവിടെ പറഞ്ഞത്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, ഒരാൾ സ്വന്തത്തെ പിടിച്ചു നിർത്തുക. അത് ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അള്ളാഹുക്കുള്ള ഇബാദത്ത് എന്നോണം. അതാണ് നിയ്യത്തോടുകൂടി. നിയ്യത്താണല്ലോ ഒരു കാര്യത്തെ ഇബാദത്താക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നു, അള്ളാഹു ഷറാക്കി ഇന്ന കാര്യം ചെയ്യുന്നു, അതാണ് അള്ളാഹുക്കുള്ള ഇബാദത്ത്. അപ്പോൾ ആ സൗമിനെ, സിയാമിനെ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഇവിടെ അസ്സിയാം എന്നതിൽ ഈ അൽ എന്നത്, അൽ എന്ന അവ്യയം, അത് ലിൽ ആഹദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കറിയുന്ന, നിങ്ങൾക്ക് പരിചയമുള്ള നോമ്പിനെ എന്നതാണ് ആ അല്ലർത്ഥമാക്കുന്നത്. അസ്സിയാമിൻ്റെ വിഷയത്തിൽ അറബികൾ അന്ന് കാലത്ത് സജീവ ശ്രദ്ധാലുക്കളും അത് സജീവമായി അനുഷ്ഠിക്കുന്നവരുമായിരുന്നില്ലെങ്കിലും അവർക്കറിയാം എന്താണ് അസ്സിയാം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അറിവുള്ള നോമ്പ്, അതാണ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അതാണ് ഈ അസ്സിയാം എന്നതിൽ അലിഫ്ലാം, അത് ലിൽ ആഹദ് എന്ന അർത്ഥത്തിലാണെന്ന് പറയുമ്പോൾ അതിൽ വരിക. അറബികൾ സിയാമിൻ്റെ വിഷയത്തിൽ നിത്യശീലമുള്ളവരല്ലെങ്കിലും സിയാമിനെക്കുറിച്ച് അവർക്കറിയാം. അവർ സിയാം, വ്രതാനുഷ്ഠാനം നിർവഹിക്കുന്നവരായിരുന്നു, വിരളമായെങ്കിലും. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖുറൈശികളെക്കുറിച്ച് പറയുന്നുണ്ട്, കാനത് ഖുറൈശുൻ തസൂമു ആഷൂറ ഫിൽ ജാഹിലിയ, ഖുറൈശികൾ ആഷൂറ നോമ്പെടുക്കുമായിരുന്നു. ആഷൂറ എന്ന് പറഞ്ഞാൽ മുഹറം, മുഹറം 10 ഖുറൈശികൾ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന്. ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിൽ, ഇസ്ലാം ഇവിടെ ഉദയം ചെയ്യുന്നതിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനിയോഗത്തിന് മുമ്പ് ഖുറൈശികൾ ആഷൂറ നോമ്പെടുക്കുമായിരുന്നു എന്നാണ്. വകാന യൗമിൻ തുസ്തറു ഫീഹിൽ കഅബത്തു, ഈ ആഷൂറ ദിനത്തിലായിരുന്നു കഅബ, അതിന് വിരി ഇടപ്പെട്ടിരുന്നത്, ഖില്ല തൂക്കപ്പെട്ടിരുന്നത് എന്നാണ് മഹദി പറയുന്നത്. ഇത് ഇമാം ബുഖാരി മുസ്ലിമും മറ്റൊക്കെ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാന ആഷൂറ യൗമൻ സൂമുഹു ഫിൽ ജാഹിലിയ, ആഷൂറ ഞങ്ങൾ ജാഹിലിയത്തിൽ നോമ്പെടുക്കുന്ന ദിവസമായിരുന്നു എന്നാണ്. യൗമൻ നസൂമുഹു ഫിൽ ജാഹിലിയ. എന്നിട്ട് ഇബ്നു ഉമർ പറയുന്നുണ്ട്, ഫലമ്മ നസല റമദാനു, റമദാൻ നോമ്പ് അത് അവതീർണമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ആഷൂറ യൗമുൻ മിൻ അയ്യാമില്ലാ, ആഷൂറ അള്ളാഹുവിൻ്റെ അയ്യാമുകളിൽ ഒരു യൗമാകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ചരിത്രത്തിൽ വലിയ സംഭവങ്ങൾ നടന്ന ദിവസത്തെക്കുറിച്ച്, പിന്നെ അയ്യാമുള്ള എന്ന് പറയും. എന്ന് പറഞ്ഞെങ്കിൽ ആ ദിവസത്തിൽ എന്തെങ്കിലും വലിയ ഒരു സംഭവം നടന്നിട്ടായിരിക്കും, അതിനാലാണ് അതിനങ്ങനെ പറയുന്നത്. ആഷൂറ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്രായേലരും ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് മറുകര പറ്റിയ സുരക്ഷിതമായ ദിവസമാണ്. യൗമുൻ അദീം, യൗമുൻ സാലിഹ് എന്നാണല്ലോ അതിനെക്കുറിച്ച് പറയുക ഹദീസിൽ, മഹാദിവസം, നല്ല ദിവസം എന്നാണ്. ഫിറഔനും അവൻ്റെ കിങ്കരന്മാരും സമുദ്രത്തിൽ മുക്കിക്കൊല്ലപ്പെട്ട ദിവസം അതാണ്. അതുകൊണ്ടാണ് യൗമു മിൻ അയ്യാമില്ല എന്ന് പറയുന്നത്. എന്നിട്ട് റസൂല്ല പറഞ്ഞു എന്നാണ് ഇബ്നു ഉമർ പറയുന്നത്, ഫമൻ ഷാ അസാമഹു വമൻ ഷാ അതറഖഹു, റമദാൻ നോമ്പ് അവതീർണമായതോടുകൂടി ഇനി ഉദ്ദേശിക്കുന്നവർക്ക് ആഷൂറയിൽ നോമ്പെടുക്കാം, ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പ് ഒഴിവാക്കുകയും ആകാം. പക്ഷേ കാന ആഷൂറ ഉയോമൻ നസുമുഹു ഫിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിൽ വ്രതാനുഷ്ഠാനം നടത്തിയിരുന്ന ദിവസമായിരുന്നു ആഷൂറ എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്തിനാണ് ഇത് ഉദ്ധരിച്ച് ഉണർത്തിയത്? ഇതുണർത്തിയത് അസ്സിയാം എന്ന് പറഞ്ഞെങ്കിൽ ആരിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്? അവർക്ക് അറിയുന്ന വിഷയമായിരുന്നു അസ്സിയാം, വ്രതാനുഷ്ഠാനം, നോമ്പ്. അതുകൊണ്ട് നിങ്ങൾക്ക് സുപരിചിതമായ അസ്സിയാം, അത് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. വിശുദ്ധ മദീനയിലാണ് സൂറത്തുൽ ബഖറ അവതീർണമാകുന്നത്. വിശുദ്ധ മദീനയിൽ വിശ്വാസികളുടെ കൂടെ ജൂതന്മാരുണ്ടായിരുന്നു. ജൂതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുപരിചിതമായിരുന്നു സിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വന്നു, ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടു. അപ്പോൾ ചോദിച്ചു, മാ ഹാദൽ യൗമുൽ ലദീ തസൂമൂനഹു, നിങ്ങൾ വ്രതാനുഷ്ഠാനം നടത്തുന്ന ഈ ദിവസം ഏതാണെന്ന് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ പറഞ്ഞു, ഹാദ യൗമുൻ അദീം അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹു, ഇതൊരു മഹാദിവസമാണ്, ഈ ദിവസത്തിലാണ് അള്ളാഹു മൂസയെയും ഇസ്രായേലരെയും രക്ഷപ്പെടുത്തിയത്. വഖറക ഫിർഔൻ വഖൗമഹു, ഫിർഔനെയും അവൻ്റെ ആളുകളെയും മുക്കി നശിപ്പിച്ചതും. ഫസാമഹു മൂസ ശുക്രൻ ലില്ല, അള്ളാഹ്ക്ക് ശുക്ര അർപ്പിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആഷുറയിൽ നോമ്പെടുത്തു. ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കുന്നു എന്നാണ് ജൂതർ പറഞ്ഞത്. അപ്പോൾ ജൂതന്മാരും നോമ്പെടുക്കുന്നവരായിരുന്നു. തിരു നിയോഗ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഹിജറയുടെ മുമ്പും ശേഷവുമൊക്കെ, അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്കും ജൂതന്മാർക്കും, പിന്നെ ജൂതരെ അനുഗമിച്ച് നസാറാക്കൾക്കും, ജൂതർക്ക് വ്രതാനുഷ്ഠാനത്തിൻ്റെ വിധികളും വിഷയങ്ങളും അവതീർണമായതുപോലെ നസാറാക്കളിൽ നമ്മളത് വായിക്കണില്ല വിശുദ്ധ വചനങ്ങളിൽ. പക്ഷേ നസാറാക്കളും നോമ്പെടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആഷൂറ ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്ത് സഹാബികളോട് നോമ്പെടുക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ആഷൂറയുടെ നോമ്പ് സഹാബികളും അതേപോലെ വിശ്വാസികൾ തുടർത്തുന്ന സമയം ചോദ്യം വന്നു, യാ റസൂലല്ലാ ഇന്നഹു യൗമുൻ തുഅദ്ദിമുഹുൽ യഹൂദു വൻ നസാറ, തിരുദൂതരെ ആഷൂറ യഹൂദരും നസാറാക്കളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ദിവസമാണ്, ഒരു നോമ്പെടുത്തുകൊണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻകാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാ സുംന അല്യൗമ താസിയ, ആഗതമാകുന്ന വർഷം ഇൻഷാ അല്ലാ നമ്മളും താസിയ മുഹറം 9 നോമ്പെടുക്കും എന്ന് പറഞ്ഞത്. പക്ഷേ ആ അടുത്ത വർഷത്തേക്ക് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചില്ല, അവിടുന്ന് വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇവിടെ പിന്നെ തുഅദ്ദിമുഹുൽ യഹൂദു വൻ നസാറ, ഈ ജൂത നസാറാക്കൾ ആദരിക്കുന്ന ദിവസമാണ് ആഷൂറ എന്ന വ്രതാചരിച്ചുകൊണ്ട്. അപ്പം യഹൂദർ നസാറാക്കൾ മക്കയിലെ മുശ്രിക്കുകൾ ഖുറൈശികൾ അവരൊക്കെയും വ്രതം അനുഷ്ഠിച്ചിരുന്നു ജാഹിലിയത്തിൽ. അവർക്ക് സുപരിചിതമാണ് അസിയാം. അനുഷ്ഠാനത്തിൽ വിശ്വാസികൾ പിൽക്കാലത്ത് നിർബന്ധമായും ഐച്ഛികമായും പല നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട് ധാരാളമായി. പക്ഷെ ആ ഒരു തുടർച്ചയും അതേപോലെ തന്നെ പല കാലങ്ങളിലായി പലപ്പോഴായി അനുഷ്ഠിക്കുന്ന രീതിയും, റമദാൻ 30 അല്ലെങ്കിൽ 29, ഇങ്ങനെ അവർക്ക് അനുഷ്ഠാനം ഉണ്ടായിരുന്നില്ലെങ്കിലും അവർക്കറിയുന്ന വിഷയമാണ് സിയാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല കുതിബ അലൈക്കും അസ്സിയാം എന്ന് പറഞ്ഞത്. ഈ അൽ എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്, അതിൻ്റെ തേട്ടം എന്ത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും വിഷയങ്ങൾ ഉണർത്തിയത്, ചരിത്രവും ഉണർത്തിയത്. തൈബ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു, അസ്സിയാം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു വിശ്വാസികളെ വിളിച്ച് പറഞ്ഞതിന് ശേഷം അനുബന്ധമായി പറഞ്ഞത് എന്താണ്? അത് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും എന്നാണ്. ഇവിടെ

അവർ ആരാണ്? മിൻ ഖബിലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവർ. അപ്പോൾ കമ കുതിബ അലല്ലദീന മിൻ ഖബിലിക്കും എന്ന് പറഞ്ഞാൽ മാ മസ്ദരിയയാകുമ്പോൾ മാ കുതിബ നിർബന്ധമാക്കപ്പെട്ടു, ക്രിയാധാതുവിൻ്റെ അർത്ഥം നിർബന്ധമാക്കപ്പെട്ടത്, ക്രിയാധാതുവിൻ്റെ അർത്ഥം മസ്ദരിയയാകുമ്പോൾ. കാരണം മായും അതിനുശേഷം വരുന്ന ക്രിയയും അതിന് ക്രിയാധാതുവിൻ്റെ അർത്ഥം എന്നാണ്. അപ്പം മാ കുതിബ എന്ന് പറഞ്ഞെങ്കിൽ കിതാബത്ത്, നിർബന്ധമാക്കൽ, നിർബന്ധമാക്കപ്പെടുന്നത്. അപ്പോൾ കമ കുതിബ നിർബന്ധമാക്കപ്പെട്ടതുപോലെ, അതാണ് തഷ്ബീഹ്. ആരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ, അലല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ. ഇനി മാ എന്നുള്ളത് മൗസൂലയാണ് എങ്കിൽ അല്ലദി എന്ന അർത്ഥത്തിൽ, യാതൊന്ന് യാതൊരുവൻ എന്ന അർത്ഥത്തിൽ. അപ്പോൾ കമ കുതിബ എന്ന് പറഞ്ഞാൽ കല്ലദി കുതിബ, നിർബന്ധമാക്കപ്പെട്ട യാതൊന്ന് പോലെ. നിർബന്ധമാക്കപ്പെട്ട യാതെന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പ് പോലെ. ആരുടെ മേൽ? അല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ. ഇവിടെ കൂടുതൽ അനുയോജ്യമായത് ഈ മസ്ദരിയ എന്നുള്ളതാണ്. കാരണം കമ കുതിബ എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ടത് പോലെ എന്നാണ്. ആർക്ക്? അല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ. മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ അറിയിക്കുന്നത്. ക എന്നുള്ളത് തശ്ബീഹിനാണ്, ഒപ്പം അത് തൗക്കീദിനുമാണ്. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, തീർച്ച അവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഈ ക എന്നുള്ളത് അതിന് പോലെ എന്നർത്ഥം. അതാണ് തശ്ബീഹ്, സാദൃശ്യപ്പെടുത്തൽ. അപ്പോൾ ഇവിടെ ചില മസ്അലകളുണ്ട്, വിഷയങ്ങളുണ്ട്. അതെന്താണ്? ഈ തശ്ബീഹ് ഉണ്ടല്ലോ, സാദൃശ്യപ്പെടുത്തൽ, അത് ആരെ ആരോടാണ് തശ്ബീഹാക്കുന്നത്? കിതാബത്തിനെ കിതാബത്തിനോടാണ് തശ്ബീഹാക്കുന്നത് എന്ന് പറഞ്ഞാൽ, കുതിബ അലൈക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയെന്ന് പറഞ്ഞല്ലേ, കിതാബത്ത്, അതിനെ തശ്ബീഹാക്കുകയാണ് പൂർവീകർക്ക് കിതാബത്ത് നിർബന്ധമാക്കിയതിനോട്. അപ്പോൾ ഇവിടെ തശ്ബീഹാക്കുമ്പോൾ, സാദൃശ്യപ്പെടുത്തുമ്പോൾ, സാദൃശ്യപ്പെടുത്തുന്നതുണ്ട്, അത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത്. ആരോടാണ് തശ്ബീഹാക്കിയത്? നിങ്ങളുടെ പൂർവീകർക്ക് നിർബന്ധമാക്കിയതിനോട്. അപ്പോൾ ഈ നിർബന്ധമാക്കുക എന്നുള്ളതാണ് വിഷയം. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. ഇവിടെ ഈ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് പറഞ്ഞാൽ ആരാണ് ഈ പൂർവീകർ? അലല്ലദീന മിൻ ഖബ്ലിക്കും എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗമാണോ? ചിലർ പറഞ്ഞത് അഹ്ലുൽ കിതാബ്, വേദത്തിൻ്റെ ആളുകളാണ്, ജൂതരും നസാറാക്കളും. ചിലർ പറഞ്ഞു നസാറാക്കൾ മാത്രമാണ്. മറ്റു ചിലർ പറഞ്ഞത് ജമീഉ അഹ്ലുൽ മിലൽ, എല്ലാ സമുദായങ്ങളും ഉദ്ദേശമാണ്. അതാണ് കൂടുതൽ ശരി. ചരിത്രം നമ്മൾ അന്വേഷിച്ചു പോകും തോറും ഇവിടെ പല സംസ്കാരങ്ങൾ കടന്നുപോയി, പല മതങ്ങൾ കടന്നുപോയി, അവരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ വ്രതാനുഷ്ഠാനത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. പുരാതന മിസ്രികളുടെ, ഈജിപ്തിയരുടെ ചരിത്രത്തിൽ, ഗ്രീക്കുകാരുടെ ചരിത്രത്തിൽ, അതേപോലെ തന്നെ ഹൈന്ദവരുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ, ജൂത നസാറാക്കളുടെ ചരിത്രത്തിൽ ഒക്കെ നമ്മൾ വായിക്കുന്ന വിഷയമാണ് ഈ വ്രതാനുഷ്ഠാനം. വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ കാലം ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം, അതേപോലെ രീതി വ്യത്യാസപ്പെട്ടേക്കാം, അളവ്, സവിശേഷത, ഇതൊക്കെ വ്യത്യസ്തമാണെങ്കിലും വ്രതാനുഷ്ഠാനം, അത് ഇവരുടെയൊക്കെ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന വിഷയമാണ്. അഹബ്ബു സിയാം ഇലല്ലാ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്രതാനുഷ്ഠാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് ആരെയാണ്? അത് സിയാമു ദാവൂദ്, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വ്രതാനുഷ്ഠാനമാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം എത്ര പുരാതനമായ ചരിത്രമാണ്. അതിനു മുമ്പും ചരിത്രമുണ്ട്, വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് മാത്രം നിർബന്ധമാക്കിയ

0: ഒരു അനുഷ്ഠാനവും ആരാധനയും അല്ല വ്രതാനുഷ്ഠാനം, നോമ്പ്. പ്രത്യുത പൂർവ സമുദായങ്ങൾക്ക് മതങ്ങൾക്ക് ഒക്കെയും അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച, നിയമമാക്കിയ, നിർബന്ധമാക്കിയ ഒരാരാധനയും പുണ്യവും നന്മയുമാണ് വ്രതാനുഷ്ഠാനം. അതാണ് ഇവിടെ അലല്ലദീന മിൻ ഖബലികും എന്നതിൻ്റെ തഫ്സീറിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ചില ഹദീസുകളുടെ പ്രയോഗങ്ങൾ, നബിമാർ വ്രതമെടുത്തതിനെക്കുറിച്ച്, അവരുടെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ചില സവിശേഷതയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, ഇന്ന മാഷറൽ അംബിയ, ഞങ്ങൾ നബിമാരുടെ സമൂഹം, ഉമിർന അന്നു അജ്ജില ഇഫ്താറന, നോമ്പ് മുറിക്കുന്നത് സമയമായാൽ പെട്ടെന്നാക്കാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വനു അഖിറ സുഹൂറന, സുഹൂർ ഇടയത്തായം കഴിക്കൽ, അത് വൈകിപ്പിക്കാൻ, നോമ്പ് തുടങ്ങാനുള്ള സമയത്തേക്ക് പിന്തിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ നബി പുംഗവന്മാരുടെ സമൂഹം വ്രതം അനുഷ്ഠിക്കാൻ കൽപ്പിക്കപ്പെട്ടു, ഇഫ്താർ സമയമായാൽ ഉടനെയാക്കാൻ, സഹൂർ നോമ്പ് തുടങ്ങുന്ന സമയത്തിലേക്ക് പിന്തിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ പ്രയോഗത്തിൽ നമുക്ക് വായിക്കാം, കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും എന്നതിൻ്റെ വിഷയം, ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ് അകലത്തു സഹർ. നമ്മുടെ നോമ്പും വേദക്കാരുടെ നോമ്പും അത് വേർതിരിയുന്നത്, വ്യത്യാസപ്പെടുന്നത് അകലത്തു സഹർ, സഹറിലെ ഇടയത്തായം ആ വിഷയത്തിലാണ്. ഇടയത്തായം നമുക്ക് അള്ളാഹു നിശ്ചയിച്ചു. വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് പുലർച്ചയിൽ എഴുന്നേറ്റുള്ള ഇടയത്താഴം അവർക്കുണ്ടായിരുന്നില്ല എന്നാണ്. ഇങ്ങനെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രത്യേകതകൾ പറയുന്നിടത്ത് മുമ്പുള്ളവർക്ക് നോമ്പ് അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത്, നിയമമാക്കിയത്, നിർബന്ധമാക്കിയത്, അതിൻ്റെ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങളുടെ മുമ്പുള്ളവർ അവരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കി, അതുപോലെ നിങ്ങളുടെ മേലും നിർബന്ധമാക്കി. നിർബന്ധമാക്കുന്ന വിഷയത്തിൽ നമ്മുടെ നോമ്പും അവരുടെ നോമ്പും ഒരുപോലെ, പക്ഷേ സമയത്തിൽ, രീതിയിൽ, അളവിൽ, എണ്ണത്തിൽ, വണ്ണത്തിൽ ഒക്കെ ഈ സാദൃശ്യമുണ്ടോ? അവരുടെ നോമ്പും നമ്മുടെ നോമ്പും എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് പറയാതെ, കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും എന്ന ഒരു തശ്ബീഹ് ഉപമ ഇവിടെ ഉണർത്തിയത്, അള്ളാഹു അവതരിപ്പിച്ചത്. അതിലെന്താണ് അതിൻ്റെ പൊരുൾ, അതിൻ്റെ വിഷയം എന്ത്? ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് തുടർന്ന് പഠിക്കുവാനുള്ള വിഷയമാണ്. അടുത്ത വചനം പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ വിശുദ്ധ ഖുർആൻ പഠന പദ്ധതി. അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 11 ക്ലാസ്സാണ് നാം കേട്ടത്. നോമ്പിൻ്റെ പൊരുൾ. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇനി ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യം 1, ഹിജ്റ 2 ഷാബാൻ മാസത്തിൽ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കി, ഇത് പരാമർശിച്ചിട്ടുള്ള ഖുർആനിലെ വചനം ഏതാണ്? ഓപ്ഷൻ എ സൂറത്തുൽ ബഖറ 183, ബി സൂറത്തുൽ ബഖറ 115, സി സൂറത്തുൻ നിസ 10. ചോദ്യം 2, റമദാനിലെ നോമ്പ് പൂർണ്ണമായും നിർബന്ധമാക്കുന്നതിന് മുമ്പുള്ള ഘട്ടത്തിൽ അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകിയിരുന്ന ഇളവ് എന്തായിരുന്നു? ഓപ്ഷൻ എ നോമ്പ് എല്ലാവർക്കും നിർബന്ധമായിരുന്നു, പക്ഷേ രോഗികൾക്ക് മാത്രം ഒഴിവുണ്ടായിരുന്നു. ഓപ്ഷൻ ബി നോമ്പ് നിർബന്ധമായിരുന്നുവെങ്കിലും അത് വിട്ടുപോയാൽ പിന്നീട് ഖളാ നിർബന്ധമായിരുന്നു. ഓപ്ഷൻ സി നോമ്പ് എടുക്കാനും ഒഴിവാക്കാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, നോമ്പ് ഒഴിവാക്കിയവർ ഫിദ്യ നൽകിയാൽ മതി. ചോദ്യം 3, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന പ്രയോഗം 89 ആവർത്തിച്ചു വരുന്നു, ഇതിനെ പണ്ഡിതന്മാർ എന്താണ് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ എ അന്നിദാ ഉൽ മുഹബ്ബിബ്, ഓപ്ഷൻ ബി അന്നിദാ ഉ തൗബീഹ്, ഓപ്ഷൻ സി അന്നിദ തഹദീർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം
1: ചെയ്യുമാറാകട്ടെ.
4: ഒരു വ്യക്തിയുടെ റൂമിലേക്ക്, അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യാം, ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പം അദ്ദേഹം അവിടെ കുറച്ച് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകൻ. അപ്പോൾ മലയാളിയായ അദ്ദേഹം അറബിയായ ഒരു കുട്ടിയെയാണ് അവിടെ ട്യൂഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ മറ്റു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളും അവിടെ ഉണ്ട്. അപ്പോൾ ആരാണ് ഈ കുട്ടികളെ പറ്റി വെറുതെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയാണ്. അപ്പോൾ പറഞ്ഞു തന്നു, സ്കൂളിൽ ഈ കുട്ടി നല്ല മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. അവൻ നന്നായി പഠിച്ചു, പക്ഷേ പഠനത്തിലൊന്ന് പിന്നോട്ട്, ചെറുതായിട്ട് അല്പം പിന്നോട്ട് പോയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ കണ്ട സമയത്ത് രക്ഷിതാവിനോട് സൂചിപ്പിച്ചു, അവനക്ക് എന്തോ ഒരു ഡിപ്രഷനുണ്ട്, ഒരു മാനസികമായ ഒരു പ്രയാസം അവൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, കുട്ടിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞത് ആ രക്ഷിതാവ് വലിയ ദേഷ്യത്തിലാണ് അതെടുത്തത്. നിങ്ങൾ എന്നെ എൻ്റെ കുട്ടീനെ വെറുതെ കളിയാക്കുകയാണ്, അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടിയെ കാര്യം പിന്നെ സ്വാഭാവിക രക്ഷിതാക്കളോട് പറഞ്ഞു, അതിൽ നിന്ന് പിന്മാറി. ബസ് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള റീസൺ എന്താണെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞു. കുട്ടിക്ക് അങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ട് എന്ന് രക്ഷിതാക്കൾ, ഒരു മെൻ്റൽ ഡിസോർഡർ തന്നെ ശരിക്കും കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തിയതിന് ശേഷം പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത്? ഞങ്ങൾക്ക് വീട്ടിലുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നമ്മൾ ഇത്ര കൊല്ലമായി കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ കുട്ടികളുടെ ഓരോ ചെറുതും വലുതുമായ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ കൂടുതൽ അദ്ദേഹത്തോട് അടുക്കുകയും അവൻ്റെ പഠനകാര്യങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റി പൂർണ്ണമായി അദ്ദേഹത്തെ അവരുടെ പഠന ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളോട് ഏത് രക്ഷിതാവിനും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു രക്ഷിതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ, ഒരു മാനസിക വൈകല്യം ഉണ്ട്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റോ മറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ, എന്നാൽ കുട്ടിക്ക് അതിൻ്റേതായ കുറേ ആനുകൂല്യങ്ങളുണ്ടാവും, പത്താം ക്ലാസ് എത്തുമ്പോൾ പഠനത്തിന് പരീക്ഷ എഴുതാനൊക്കെ സൗകര്യം ഉണ്ടാവും. അങ്ങനെ ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയാം ഇങ്ങനൊരു പ്രയാസം ഉണ്ടെന്നറിയാം. അപ്പോൾ അവർ പറഞ്ഞത്, പെൺകുട്ടിയല്ലേ, കല്യാണമൊക്കെ നോക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, അതിൻ്റേതായ ഒരു പ്രയാസം ഒരു പക്ഷേ ഉണ്ടാകുമെന്ന പേടിയായിരിക്കും. പക്ഷേ ഇത്തരം മാനസിക പ്രയാസങ്ങളുള്ള ആളുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പരിമിതികളുള്ള ആളുകളെ പറ്റി മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ, പ്രത്യേകിച്ച് അധ്യാപകരോ അല്ലെങ്കിൽ അധ്യാപകർക്ക് രക്ഷിതാക്കളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ അവർക്ക് അതിൽ ലഭിക്കേണ്ട ഒരു ചികിത്സ ഉണ്ട് അല്ലെങ്കിൽ അതിന് ലഭിക്കേണ്ട ഒരു പരിഗണന ഉണ്ട്. ആ പരിഗണന നമ്മുടെ ഒരു നിലപാട് കാരണത്താൽ ആ പരിഗണന ഇല്ലാതെ പോകരുത് എന്നത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്ന വിഷയത്തിൽ സംസാരിച്ചുകൊണ്ട് യഹിയ മുനീബ് നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലഅഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ലി വഅസല്ലിമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അൽഫായിസീൻ وعلى من اتبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي أرى بريا پتا ستة بشواسي غلا سرو ذكرا الله سبحانه وتعالى يسوك شيش تقوي لدشت دماغي جيب كنمن ونرت غيان وصية شيء غيان نام ورور ترم نمد جيدة تل الله سبحانه وتعالى يودا وطنوذي أنغرهنگلوم أوانده رحمتغلوم അനുഭവിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നാം ചോദിച്ചും ചോദിക്കാതെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്തുവാനോ കണക്കാക്കുവാനോ സാധിക്കുന്നതല്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ ലാ തുഹ്സൂഹ, നിങ്ങൾക്കതിനെ എണ്ണിക്കണക്കാക്കുവാൻ അത് തിട്ടപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. നമ്മുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണിയാൽ ഒതുങ്ങാത്ത എത്രയോ അനുഗ്രഹങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സ്വന്തം ശരീരത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹു അവൻ്റെ ഫളായിക്കൊണ്ട് അവൻ്റെ റഹ്മത്തായിക്കൊണ്ട് എനിക്ക് നൽകിയതാണ് എന്നൊരു ബോധമാണ് മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്നിട്ട് അതിന് നന്ദി കാണിക്കുവാൻ, അള്ളാഹുവിന് ശുക്ർ കാണിക്കുവാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതും അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതം നാം മാറ്റിവെക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ചോദിച്ച് അതിനെക്കുറിച്ച് എണ്ണിപ്പറഞ്ഞ് ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ, നിങ്ങൾ ശുക്ർ കാണിക്കുന്നില്ലേ, ശുക്ർ കാണിക്കുന്നവരായേക്കാം തുടങ്ങിയ ഒട്ടനവധി വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുവാനും നമ്മോട് കൽപ്പിച്ചതായി കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, യാ അയ്യുഹൻ നാസ് ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലയോ ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്തുകൊള്ളുക. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുക്കും മിനസ്സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനമാർഗം നൽകുവാൻ, റിസ്ക് നൽകുവാൻ അള്ളാഹു അല്ലാതെ മറ്റേത് സൃഷ്ടാവാണ് ഉള്ളത്, മറ്റേത് ഖാലിഖാണ് ഉള്ളത്, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, ആരാധനക്കർഹനില്ല, ഫഅന്നാ തുഫകൂൺ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് കാര്യങ്ങൾ, അഫറഅയ്തുമുൽ മാ അല്ലദീ തഷ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടില്ലേ, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘങ്ങളിൽ നിന്ന് അത് ഇറക്കി നൽകിയത് നാം ആണോ അതോ നിങ്ങളാണോ അത് ഇറക്കിയത്, ലൗ നശാ ഉജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നാം കുടിക്കുന്ന വെള്ളത്തെ ഉപ്പുരസമുള്ളതാക്കി നമുക്ക് കുടിക്കുവാൻ പാകമല്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റുമായിരുന്നു. പക്ഷേ നമുക്ക് കുടിക്കുവാൻ പാകത്തിൽ, നമ്മുടെ നിത്യേന ഉപയോഗത്തിന് പാകമുള്ള രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വെള്ളം ഇറക്കി നൽകിയത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഫലൗലാ തഷ്കുറൂൻ, പിന്നെന്താ നിങ്ങൾ ശുക്ർ കാണിക്കാത്തത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നാം കണ്ണോടിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങളെ എണ്ണിപ്പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം പരിശോധിക്കണം. നമ്മുടെ സ്വന്തം ശരീരത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ആന്തരികമായ നമ്മുടെ അവയവങ്ങളുടെ ഓരോ ചലനവും അതിൻ്റെ പ്രക്രിയകളുമെല്ലാം നാം പരിശോധിക്കുമ്പോൾ എത്രത്തോളം മൈന്യൂട്ടായി വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചത്, നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വഫി അംഫുസിക്കും അഫലാത്തു ബസറൂൺ, നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ പോലും അള്ളാഹുവിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ പോലും, നമ്മുടെ കണ്ണുകൾ നാം പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരിക്കലും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധം ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഒരു കൊച്ചു കണ്ണിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിച്ചാലും നമുക്ക് തൗഫീഖ് നൽകിയാൽ മാത്രമാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുവാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവെ, നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക്, നീ നൽകിയ ഒരുപാട് റഹ്മത്തുകൾക്ക് നിനക്ക് നന്ദി കാണിക്കുവാനും ശുക്ർ കാണിക്കുവാനും എനിക്ക് തൗഫീഖ് നൽകണേ റബ്ബെ എന്നുള്ളൊരു പ്രാർത്ഥന നാം പതിവാക്കേണ്ടതുണ്ട്. അതോടൊപ്പം അള്ളാഹുവിന് നന്ദികേട് കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കുവാനും അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കുവാനും നാം റബ്ബിനോട് കാവൽ തേടേണ്ടതുണ്ട് എന്നും സൂചിപ്പിക്കുകയാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജീവിതം നാം പരിശോധിക്കുമ്പോൾ, ഒരിക്കൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പ്, കഠിനമായ വിശപ്പ് സഹിക്കവയ്യാതെ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും കാണാനിടയായി. അപ്പോൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത്? എന്താണ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങുവാൻ നിങ്ങൾക്ക് കാരണമായത് എന്ന് ചോദിച്ചു. അവർ രണ്ടുപേരും പറഞ്ഞു, അൽജൂ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, വിശപ്പാണ്, വിശപ്പ് സഹിക്കവയ്യാതെയാണ് ഞങ്ങൾ പുറത്തേക്കിറങ്ങിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, എന്നെയും അതേ കാരണം തന്നെയാണ് പുറത്തേക്ക് എത്തിച്ചത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ രണ്ടുപേരെയും കൂട്ടി ഒരു അൻസാരിയായ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ആ സഹാബി അവിടെ ഇല്ലായിരുന്നു. ആ സഹാബിയുടെ ഭാര്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ രണ്ട് മഹാന്മാരായ രണ്ട് സഹാബികളെയും കണ്ടപ്പോൾ അവരെ ക്ഷണിച്ചിരുത്തുകയും കുറച്ച് അല്പസമയം കഴിഞ്ഞ് ആ സഹാബി, അൻസാരിയായ സഹാബി വന്നപ്പോൾ തൻ്റെ വീട്ടിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. അദ്ദേഹം അവർക്ക് ഒരുപാട് വ്യത്യസ്ത ഇനം കാരക്കുകൾ നൽകുകയും ഒരു ആടിനെ അറുത്ത് അവർക്ക് നല്ല ഭക്ഷണം സേവിക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിച്ച്, വിശപ്പടങ്ങി വയറ് നിറയെ ഭക്ഷണം കഴിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങുമ്പോൾ, ഈ ഉമ്മത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ രണ്ട് സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലതുസ് അലുന്ന അൻഹാദൻ നഈമി യൗമൽ ഖിയാമ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു അനുഗ്രഹം അതിനെ തൊട്ട് നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അഖ്റജക്കും മിമ്പുയോത്തിക്കും അൽജുഅ, നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങളുടെ വീടകങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്തേക്കെത്തിച്ചത് കഠിനമായ വിശപ്പാണ്. സുമ്മലം തർജിഉ ഹത്താ അസ്വാബക്കും ഹാദൻ നഈം, പിന്നീട് നിങ്ങൾ മടങ്ങുന്നത് ഇത്രയും നല്ലൊരു അനുഗ്രഹം ലഭിച്ചുകൊണ്ടാണ്. വിശപ്പ് സഹിക്കവയ്യാതെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി തിരിച്ച് മടങ്ങുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് വിശപ്പടങ്ങി നല്ലൊരു അനുഗ്രഹം ലഭിച്ചുകൊണ്ടാണ് നിങ്ങൾ മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനുഗ്രഹം നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് നിരന്തരം രാവിലെയും വൈകിട്ടും അതുപോലെ തന്നെ ഉച്ചക്കും രാത്രിയിലുമെല്ലാം ഭക്ഷിക്കുവാൻ, നമ്മുടെ വിശപ്പടക്കുവാനും നമ്മുടെ ദാഹം ശമിപ്പിക്കുവാനുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പലതും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമ്പത്തിൻ്റെ കാര്യത്തിലും നമുക്ക് പല മേഖലയിലും പ്രയാസമുണ്ടെങ്കിലും, പക്ഷേ ഒരുപാട് മേഖലകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഒട്ടനവധി കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചോദിച്ചും ചോദിക്കാതെയും നാം പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായ ഒരുപാട് അവസരങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ, നാളെ അള്ളാഹു ഇതെല്ലാം ചോദിക്കുമെന്ന ബോധത്തോടു കൂടി ജീവിക്കുവാനും അള്ളാഹുവിന് ശുക്ർ കാണിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായിക്കൊണ്ട് ജീവിക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വഖലീലു മിൻ ഇബാദിയ ശക്കൂർ, എൻ്റെ അടിമകളിലെ കുറച്ചു പേർ മാത്രമാണ് നന്ദി കാണിക്കുന്നവർ. ആ കുറച്ചു പേരിൽ, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ആ കുറച്ചു പേരിൽ ഉൾപ്പെടുവാൻ വേണ്ടി നാം പരമാവധി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അനുഗ്രഹങ്ങളെ ഉൾക്കൊണ്ട് യഥാർത്ഥ ശുക്ർ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു അന്നഹലിലെ 39-40 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ നഹ്ലിലെ 39-40 എന്നീ രണ്ടായത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കുന്നതോടൊപ്പം അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അന്നഹൽ 39-40 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: കീ കൊടുത്താൽ ഇളകി കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനമുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ തുടർന്ന് കേൾക്കുക നുറുങ്ങുകൾ. സമയത്തിന്റെ വില, രചന തൻവീർ, ശബ്ദം അബ്ദുസമദ് കല്ലടിക്കോട്.
5: സമയത്തിന്റെ വില. ഫാത്തിമയും അമലും അമ്മായി വരുന്നത് ദൂരെ നിന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു. ഉമ്മ, സൽമ അമ്മായി വരുന്നു, അമൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഫാത്തിമ മുറ്റത്തേക്കിറങ്ങി. അവൾ സന്തോഷത്തോടെ പറഞ്ഞു, ഹായ് സൽമ അമ്മായി. അസ്സലാമു അലൈക്കും. സൽമ സലാം ചൊല്ലി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എല്ലാവരും ഒന്നിച്ച് സലാം മടക്കി. ഉച്ച മുതൽ നീ വരുന്നതും കാത്തു നിൽപ്പാണ് രണ്ടുപേരും. ഉമ്മ സൽമയുടെ കൈപിടിച്ചു കൊണ്ടു പറഞ്ഞു, സൽമ അമ്മായി വന്നാൽ പിന്നെ ഫാത്തിമയ്ക്കും അമലിനും പെരുന്നാളാണ്. അത്രക്കിഷ്ടമാണ് അവർക്ക് സൽമയെ. കൊച്ചു കൊച്ചു കഥകളും പാട്ടും പഴഞ്ചൊല്ലും ഖുർആൻ പാരായണവുമായി. പിന്നെ വീട്ടിൽ നല്ല രസമാണ്. ഫാത്തിമയുടെയും അമലിൻ്റെയും ഉപ്പയുടെ ചെറിയ പങ്കലാണ് സൽമ. കോളേജിൽ പഠിക്കുന്നു. ഇക്കാക്ക എപ്പോൾ വരും ഇത്താത്ത? സൽമ ഡ്രസ് മാറി അടുക്കളയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇന്ന് ഇത്തിരി വൈകും, ഉമ്മ പറഞ്ഞു. എന്നാ ഇന്ന് കുറേ നേരം കഥ പറഞ്ഞിരിക്കാലോ അമ്മായി? അമലാണത് പറഞ്ഞത്. ഞാ അത് തരക്കേടില്ല, ഉപ്പ വരാൻ വൈകുന്നതിലുള്ള ബേജാറല്ല, ഓന് കഥ കേൾക്കാനുള്ള തിടുക്കമാണ്, ഫാത്തിമ ചൊടിച്ചു. അത് ശരിയാ, ഉമ്മയും അവളുടെ കൂടെ കൂടി. അവൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി നിത്യേനെ പ്രാർത്ഥിക്കുന്ന മക്കളാ എൻ്റേത്. പിന്നെ നല്ല നല്ല കഥകളും ചരിത്രങ്ങളും മറ്റും കഴിയുന്നത്ര കേൾക്കാനും കേൾപ്പിക്കാനും മുതിർന്നവ ശ്രദ്ധിക്കണം. സൽമ അമ്മായി അവൻ്റെ പക്ഷം ചേർന്നു. ഉമ്മ ചായയും കടിയും എടുത്തു വച്ചു. എല്ലാവരും ചായ കുടിക്കാൻ റെഡിയായി. മേശയുടെ മേലുണ്ടായിരുന്ന സൽമയുടെ ഫോൺ അമലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനതെടുത്ത് സോഫയിൽ ചെന്നിരുന്നു. മോനെ, ഇങ്ങനെ എപ്പോഴും മൊബൈലിൽ കളിക്കുന്നത് ശരിയല്ല. നീ അത് അവിടെ വെച്ച് ചായ കുടിക്കാൻ വാ, ഉമ്മ പറഞ്ഞു. മനമില്ലാ മനസ്സോടെ അമൽ ഫോൺ കിട്ടിയിടത്ത് തന്നെ വെച്ച് ചായ കുടിക്കാൻ ചെന്നിരുന്നു.
4: നിങ്ങൾ ഇതുവരെ കാതോർത്തത് പീസ് റേഡിയോ നുറുങ്ങുകൾ. അവതരണം അബ്ദുസമദ് കല്ലടിക്കോട്, രചന തൻവീർ.
6: ഒരു കഥ പറയാറുണ്ട് സാധാരണ. ഒരു മോന് വളർന്നു വന്നപ്പോൾ വാപ്പ മോനോട് പറഞ്ഞു, ഭയങ്കര അലസനാണ് ഇവന്, കിടന്നിങ്ങനെ ഉറങ്ങും. ഒന്നിലും ശ്രദ്ധല്ല, ജോലി നോക്കൂല. അപ്പോൾ ആ പറഞ്ഞു, ഇനി എല്ലാ ദിവസവും 1 റുപ്യ ഇവിടെ കൊണ്ടുവന്നാലേ ഇവിടുന്ന് ചിലവിന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലവിനുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഉമ്മാക്കാണ് ഇവന് ഭയങ്കര സ്നേഹം, ആകെയുള്ളൊരു കുട്ടിയല്ലേ, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഉമ്മ എന്നും 1 റുപ്യ എടുത്തിട്ട് കൊടുക്കും, വാപ്പ അത് വാങ്ങും, നേരെ പറമ്പൊക്കെ എറിയും. അവന് പ്രശ്നമൊന്നുമില്ല, അവൻ പോവും, കഴിക്കും കുടിക്കും ഉറങ്ങും, അങ്ങനെ പോവും. അങ്ങനെ ഒരു ദിവസം ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ അടുത്തുള്ളതൊക്കെ കഴിഞ്ഞു, ഇനിയൊന്നും തരല്ല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൻ അധ്വാനിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി, അതിൽ നിന്ന് 1 റുപ്യ എടുത്ത് വാപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. വാപ്പ എറിയാനുണ്ടോങ്ങുമ്പോൾ ഒരൊറ്റപ്പുടുത്തണ പിടിച്ച് കയ്യിൽ നിന്നാണ്, എറിയരുത് വാപ്പാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രയും ദിവസത്തെ പണത്തിന് മൂല്യം അവന് തോന്നിയിട്ടില്ല. ഇപ്പോൾ അത് മൂല്യം തോന്നുന്നത് അത് അവൻ്റേതായതുകൊണ്ടാണ്.
7: അവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയപ്പോൾ അവന് അതിൻ്റെ മൂല്യം മനസ്സിലായി. അതുവരെ യഥാർത്ഥത്തിൽ ഉമ്മ നൽകുന്നതാണെങ്കിൽ പോലും വലിച്ചെറിയുമ്പോൾ ഒരു വേദന പോലും തോന്നിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്.
6: പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുമ്പോഴാണ് ശരിയായ ദിശയിൽ ആ പണം ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക.
7: അതെ,
6: ഇല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനും ഇച്ഛക്കൊക്കെ അനുസരിച്ചായിരിക്കും പണത്തിൻ്റെ മൂല്യം. നമുക്കൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൻ്റെ വില വലിയ വിലയാവില്ല, പക്ഷേ ഭാര്യക്കോ മക്കൾക്കോ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അത് ഭയങ്കര വിലയായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഒരു ഫുഡ് എന്നെ കഴിക്കുമ്പോൾ അതിന് വലിയ വില ഉണ്ടാവില്ല ബില്ലടക്കുമ്പോൾ. പക്ഷെ വീട്ടിൽ സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിൻ്റെ ലിസ്റ്റും സംഗതിയും ഭയങ്കര പൈസയായിട്ട് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിലവാക്കുന്ന ഒരു നാണയത്തൊട്ട് അതിവിടെ എന്ത് സ്വാധീനം ഉണ്ടാക്കുന്നു, അത് ഏത് നിലക്ക് വർക്കൗട്ടാകുന്നു, അതിന് നമുക്ക് എന്ത് കൂലി കിട്ടുന്നു എന്നതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്ത് യൂനുസിലെ 16-17 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജാസിൽ ജാഫർ അൽ ഹിക്കമി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂനുസ് എന്ന അധ്യായത്തിലെ 15 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കി വെച്ചത്. ഇൻഷാ അല്ലാ 16-ാമത്തെ ആയത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.

به فقد لبثت فيكم عمرا من قبله أفلا تعقلون.

0: به فقد لبثت فيكم عمرا من قبله أفلا تعقلون.
1: ആയത്തിൻ്റെ സാരം പറയുക: അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് ഓതി കേൾപ്പിക്കുകയോ നിങ്ങളെ അവനിത് അറിയിക്കുകയോ ചെയ്യില്ലായിരുന്നു. ഇതിന് മുമ്പ് കുറേ കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കഴിഞ്ഞ ആയത്തുകളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹിയാകുന്ന ഖുർആൻ അത് അവിശ്വാസികൾക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നു. അതിലെ ആയത്തുകൾ വ്യക്തമാണ്, സ്പഷ്ടമാണ്, ഏതൊരാളുടെയും മനസ്സിനെ ആകർഷിക്കുന്ന തലത്തിലാണ് അതിൻ്റെ ഓരോ ആയത്തുകളും സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെയൊക്കെ ആയത്തുകൾ കേൾക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അവിശ്വാസികളുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഖുർആനല്ല വേണ്ടത്, വേറൊരു ഖുർആൻ എന്ത് ചെയ്യണം, കൊണ്ടുവന്നു തരണം. അതായത് അവർക്കിഷ്ടമുള്ള, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിശുദ്ധ ഖുർആൻ അവർക്ക് ആവശ്യമാണ്, അതാണ് അവർക്ക് വേണ്ടത് എന്നവർ പറയുന്നു. അതല്ലെങ്കിൽ പൂർണ്ണമായ രൂപത്തിൽ ഈ വിശുദ്ധ ഖുർആനിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു ഖുർആനാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നു. ആ സമയത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നത്, എനിക്ക് മാറ്റം വരുത്തുവാനോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ അനുവാദമില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. വഹീനെ കവച്ചു വെക്കുന്ന രൂപത്തിൽ, വഹീൻ്റെ മുകളിലായിക്കൊണ്ട് എൻ്റെ സംസാരം ഞാൻ ഒരിക്കലും സംസാരിക്കുകയില്ല, മറിച്ച് എന്താണോ അള്ളാഹു എനിക്ക് വഹിയായി നൽകിയിട്ടുള്ളത് അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വഹീനെ ധിക്കരിക്കുക, വഹീനെ നിഷേധിക്കുക, വഹീനെ നിരാകരിക്കുക എന്നതെല്ലാം ഞാൻ ഭയപ്പെടുന്നു. ഒരു വമ്പിച്ച ദിവസം വരാനുണ്ട്, ആ ദിവസത്തെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട് എന്നാണ് തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ആ ആശയത്തെ ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല വിശുദ്ധ ഖുർആൻ, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളുടെ കൂടെ എത്ര വർഷം താമസിച്ചിട്ടുണ്ട്, എൻ്റെ അറിവെന്താണ്, എനിക്കിങ്ങനെയൊന്ന് സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണല്ലോ എന്നിങ്ങനെയുള്ള ആശയമാണ് പതിനാറാമത്തെ ആയത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കുൽ, നബിയെ താങ്കൾ പറയണം. കുൽ എന്ന പ്രയോഗം, അത് പറയാൻ പോകുന്ന കാര്യം അത് വളരെ ഗൗരവപ്പെട്ടതാണ്, വിശേഷിച്ചും പറയേണ്ടതാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് കുൽ എന്ന കൽപ്പനയുടെ ക്രിയ. കാരണം വിശുദ്ധ ഖുർആനിലെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയേണ്ടതാണ്, എന്നിട്ടും അള്ളാഹു കുൽ എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട് എന്നാണ്. ലൗ ഷാ അല്ലാഹു, ലൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നെങ്കിൽ എന്ന അർത്ഥമാണ്. ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, മാ തലൗതുഹു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്ത് തരുമായിരുന്നില്ല. അവിടെയുള്ള മാ എന്നത് നഫീൻ്റെ മായാണ്. തല യത്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരായണം ചെയ്യുക, അതാണ് തിലാവത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ പാരായണം. വല അദ്റാകും ബി, അദ്റായുദരി എന്ന് പറഞ്ഞാൽ അറിയിക്കുക, ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക. വല അദ്റാകും, അല്ലാഹു നിങ്ങൾക്ക് അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. അപ്പോൾ ആയത്തിൽ പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്നത്, അള്ളാഹു നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തരുന്നത് എല്ലാം അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്, അല്ലാതെ എൻ്റെ ഉദ്ദേശം കൊണ്ടല്ല, എൻ്റെ സ്വമേധയാലുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള പ്രവാചകനാണ് ഞാൻ. പ്രവാചകനെന്ന നിലക്ക് എന്താണോ എൻ്റെ സൃഷ്ടാവ് പറയുന്നത് അത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നതാണ് ഞാനിവിടെ ചെയ്യുന്ന കർത്തവ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്താൻ. അതുമാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടത്തിൽ ഇത് ചെയ്യുന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് മനസ്സിലാക്കിയത്, അള്ളാഹു വഹിയായി എത്തിച്ചു കൊടുത്തത്, അത് പ്രകാരം ഓതിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് സത്യമാണ് നബി കളവല്ല പറയുന്നത് എന്ന് ആ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കളവായിരുന്നെങ്കിൽ എല്ലാ ആളുകൾക്കും അത് പറയാൻ സാധിക്കും. കളവ് എന്നത് ഒരിക്കലും ആർക്കും പറയാൻ സാധിക്കാത്തതല്ല, അതിനെ തൊട്ട് മനുഷ്യർ അശക്തരല്ല, സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്കും പാരായണം ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ല എന്നത് എന്തിനെ അറിയിക്കുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു കൊടുത്ത ഖുർആൻ അത് അള്ളാഹുവിങ്കലിൽ നിന്നാണ് എന്നതിനെ അറിയിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാം റബ്ബിൽ നിന്നാണ്, റബ്ബിൻ്റെ ഉദ്ദേശപ്രകാരമാണ്, റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ്, റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് വഹി എത്തിച്ചു തന്നത് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ ആശയത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഇതെൻ്റെ വകയുള്ളതല്ല, റബ്ബിൻ്റെ അടുക്കലിൽ നിന്നുള്ളതാണ് എന്നതിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബലി. ഫഖദ് ഖദ് എന്നത് ഹർഫു തൗക്കീദാണ്, തൗക്കീദിൻ്റെ ഹർഫാണ്, ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടി വരുന്ന ഹർഫ്. ഇവിടെ പറയുന്നത് ലബിസ്തു, ലബിസ എന്ന് പറഞ്ഞാൽ താമസിക്കുക, ലബിസ്തു ഞാൻ താമസിച്ചിട്ടുണ്ട്, ഫീക്കും നിങ്ങൾക്കിടയിൽ, ഉമറം മിൻ ഖബലി കുറച്ചു കാലം, വഹി ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിടയിൽ താമസിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രകൃതം നിങ്ങൾക്കറിയാം, എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാം, എനിക്കെത്ര അറിവുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇതൊക്കെ ആലോചിച്ചാൽ തന്നെ ഞാൻ ഈ പറയുന്നതൊന്നും എൻ്റെ വകയല്ല, മറിച്ച് റബ്ബിൻ്റെ അടുക്കലിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസ്തനും സത്യസന്ധനും ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിട്ടാണ് അവർക്കിടയിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അൽ അമീൻ എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ മുമ്പ് പ്രസിദ്ധനായതും. റോമയിലെ ചക്രവർത്തിയായ ഹിറക്കൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അദ്ദേഹത്തെ കളവാക്കിയിരുന്നു, അദ്ദേഹം കള്ളനാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കളവ് വന്നു ചേരുന്നുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചിരുന്നു. ആ സമയത്ത് ശത്രുവായ, ശത്രുപക്ഷത്ത് നിന്നിരുന്ന, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇല്ല, അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരു ശത്രുവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനാണ് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നത്. സാധാരണ കവികൾ പാടാറുള്ളത് പോലെ വൽ ഫദ്ലു മാ ഷഹിദത് ബിഹിൽ അഅദാഉ, യഥാർത്ഥ ശ്രേഷ്ഠത എന്നാൽ ശത്രുക്കൾ സാക്ഷ്യപ്പെടുത്തിയ ശ്രേഷ്ഠതയാണ്. അങ്ങനെ ഹിറക്കൽ പറയുന്നുണ്ട്, ഫഖദ് അഅരിഫു അന്നഹു ലം യകൻ ലിയദ അൽ കദിബ അലൻ നാസി ثم يذهب فيكذب على الله. ജനങ്ങളോട് അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അള്ളാഹുവിനോട് കളവ് പറയുക? എങ്ങനെയാണ് അള്ളാഹുവിനെ ധിക്കരിക്കുക? വഞ്ചിക്കപ്പെടുന്ന, പെട്ടെന്ന് വഞ്ചിക്കാൻ സാധിക്കുന്ന ദുർബലരായ മനുഷ്യന്മാരോട് പോലും സത്യസന്ധമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനോട് എന്തായാലും സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് എന്നാണ് ഹിറക്കൽ പറഞ്ഞതിൻ്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വർഷത്തോളം അവർക്കിടയിൽ ജീവിച്ചു, എന്നിട്ട് ഒന്നും തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പം ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഇതെൻ്റെ വകയല്ല, മറിച്ച് ഇത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 69-70 ആയത്തുകളിൽ സമാനമായ ആശയം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അം ലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. ഒരു ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്, അവർക്ക് റസൂലിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ അവർ റസൂലിനെ നിഷേധിച്ചത്? അല്ല എന്നാണ്. അവർക്ക് കൃത്യമായി അറിയാം, പക്ഷെ എന്തുകൊണ്ട് അവർ റസൂലിനെ അംഗീകരിച്ചില്ല? അവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും കോപവും നിമിത്തമാണ് അവർ അംഗീകരിക്കാതിരുന്നത്. മറിച്ച് റസൂലിന് എഴുത്തറിയില്ല, റസൂലിന് വായന അറിയില്ല, റസൂൽ അത്രയൊന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ വളരെ കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് മക്കയിലെ മുശ്രിക്കുകൾ. റസൂലിൻ്റെ അവസ്ഥ അറിയാത്തത് കൊണ്ടല്ല റസൂലിനെ നിഷേധിച്ചത്, മറിച്ച് അഹങ്കാരം മൂലമാണ്. അം യഖൂലൂന ബിഹി ജിന്ന ബൽ ജാഅഹും ബിൽ ഹഖ് വ അക്സറുഹും ലിൽ ഹഖ് കാരിഹൂൻ. എന്നിട്ട് അള്ളാഹു വീണ്ടും ചോദിക്കാൻ, അദ്ദേഹത്തിന് ഭ്രാന്തുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? ബൽജാ അഹുംബിൽ ഹഖ്, സത്യവുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. പക്ഷെ അധികം ആളുകളും സത്യത്തെ വെറുക്കുന്ന ആളുകളാണ്. ഈ ആയത്ത് നമ്മുടെ സമൂഹത്തെ വരച്ചു കാട്ടുന്ന ഒരു വളരെ വലിയ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, അസത്യങ്ങൾ നാടുനീളെ വാണുകൊണ്ടിരിക്കുമ്പോൾ, സത്യം പ്രചരിപ്പിക്കാനൊരുങ്ങുന്ന ആളുകൾ അവർ കളിയാക്കലുകൾക്ക് വിധേയമാകും. അവരൊറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അവർ പറഞ്ഞ വാക്കുകൾ കൂട്ടിമാറ്റപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ടാകും. എന്നിരുന്നാലെല്ലാം സത്യത്തോടൊപ്പം നിലകൊള്ളുകയാണ് യഥാർത്ഥ വിശ്വാസികളുടെ എപ്പോഴുമുള്ള നിലപാട് എന്ന് നമുക്കിത് വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് ഏതൊരവസ്ഥയിലും ആര് വെറുത്താലും ശരി, ആര് വെറുത്തില്ലെങ്കിലും ശരി, സത്യമെന്താണോ അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഏതൊരു പ്രബോധകൻ്റെയും ഉദ്ദേശം. അല്ലാഹു പറയുന്നത്, വഅക്സറുഹും ലിൽ ഹഖി കാരിഹുൻ, അവരുടെ കൂട്ടത്തിൽ അധികം ആളുകളും സത്യത്തോട് വെറുപ്പുള്ള ആളുകളാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ സത്യത്തെ വെറുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ നേരിട്ട സുന്നത്താണ്, അവരുടെ ചര്യയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നല്ല വിചാരിക്കേണ്ടത്, മറിച്ച് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ പാതയിലാണ് നമ്മളും സഞ്ചരിക്കുന്നത് എന്നോർത്ത് സമാധാനപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന ചോദ്യവുമായിട്ടാണ്. അതായത് നിങ്ങളൊന്ന് കാര്യമായി ചിന്തിക്കണം, എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം, വഹി വരുന്നതിന് മുമ്പുള്ള എൻ്റെ സംസാരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, എൻ്റെ ഇടപെടലിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം, എല്ലാം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വളരെ സുപ്രധാനമായ പാഠങ്ങളിലൊന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം. അല്ലാഹു തൻ്റെ അടിമകളെ സൃഷ്ടിച്ചു, ആ അടിമകൾക്ക് പ്രവാചകനെ അയച്ചു, അവിടെ നിർത്തിയില്ല, മറിച്ച് അവർക്ക് വേണ്ട ഒരു വേദഗ്രന്ഥം കൂടി അല്ലാഹു പറഞ്ഞുകൊടുത്തു എന്നാണ്, അയച്ചുകൊടുത്തു എന്നാണ്. ഇതൊക്കെ റബ്ബിൻ്റെ വിശാലമായ കാരുണ്യത്തെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നില്ല. റസൂലിന് പ്രശസ്തി നേടാൻ, ആളുകൾക്കിടയിൽ സ്ഥാനം കിട്ടാൻ ഞാൻ വലിയ ആളാണ് എന്ന നിലക്കൊക്കെ റസൂലിന് പറയാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് റബ്ബിൻ്റെ അടുക്കലിൽ നിന്നാണ്, വഹിയാണ്, ഞാൻ അത് എത്തിച്ചു തരുന്ന ഒരു ഇടയാളൻ മാത്രമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇതാണ് ഈ ആയത്തിൻ്റെ തഫ്സീറായി, വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയത്തിൻ്റെ ഓരോ പദങ്ങളും കൃത്യമായി പഠിക്കുകയും ആശയങ്ങൾ മനസ്സിലാക്കുകയും പ്രധാനപ്പെട്ട പാഠങ്ങൾ എഴുതിയെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ആത്മാർത്ഥമായി പഠിക്കുന്ന അവൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്ത് യൂനുസിലെ 16-17 വചനങ്ങളാണ് നാം പഠിച്ചത്. പ്രവാചകന്റെ സത്യസന്ധത. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽഹിക്കമി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഭക്ഷണം ദൈവമാർഗത്തിൽ കൊടുക്കുക എന്ന ഒരു വിഷയത്തിലുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാനിന്റെ 5 മുതൽ 10 വരെയുള്ള പാരായണം കതുർക്കം.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മഷാഅല്ലാ. മിഷാരി റാഷിദ് അൽ അഫാസി ഹഫിളഹുല്ല, ലോകമെമ്പാടുമുള്ള ഖാരിഈകളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുറാൻ ഖാരിഈകളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽ അഫാസി. കുവൈത്തിൻ്റേതായ ഒരു മതനിഷ്ഠ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുറാൻ ഹഫ്ള് പൂർത്തിയാക്കുന്നു. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തുകയുണ്ടായി. മദീനയിൽ നിന്ന് ഖിറാത്ത് ആൻഡ് തജ്വീദ് വിഷയങ്ങളിൽ ബിരുദം നേടിയിട്ടുണ്ട് മിഷാരി റാഷിദ് അൽ അഫാസി. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ പള്ളികളിൽ ഇമാമായും മുഅദ്ദിനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടാനുള്ള, ലോകത്ത് അറിയപ്പെടാനുള്ള പ്രത്യേക കാരണങ്ങളിൽ ചിലത് ശബ്ദത്തിൻ്റെ സ്വാഭാവിക മാധുര്യവും മഖാമുകളുടെ മനോഹരമായ ഉപയോഗവും ഹൃദയത്തെ ഉണർത്തുന്ന ആത്മീയതയും ശ്വസന നിയന്ത്രണത്തിലെ മികവുമൊക്കെയാണ്. അതോടൊപ്പം ഖുറാൻ പാരായണത്തിലും അദ്ദേഹം അറിയപ്പെടുന്നതോടൊപ്പം നല്ല ഒരു ഗായകനായി, പ്രത്യേകിച്ച് വിതൗട്ട് മ്യൂസിക് നഷീദകൾ അദ്ദേഹത്തിൻ്റേതായ വ്ളോഗിലൂടെയൊക്കെ ധാരാളം നമ്മൾ മുമ്പ് തന്നെ കേട്ടിരുന്നു. ഇപ്പോൾ യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ ധാരാളം അത് ലഭ്യവുമാണ്.
1: നമുക്ക് ഖുർആനിൻ്റെ, ഇന്ന് നമ്മൾ കേട്ട മധുരം ഖുർആനിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊന്ന് മനസ്സിലാക്കാം. നിശ്ചയമായും പുണ്യവാന്മാർ മദ്യം നിറച്ച ഒരു തരം പാനപാത്രത്തിൽ നിന്നും കുടിക്കുന്നതാണ്. അതിലെ കൂട്ട് ചേരുവ കർപ്പൂരമായിരിക്കും. തുടർന്ന് അത് അള്ളാഹുവിൻ്റെ അടിയാന്മാർ കുടിക്കുന്നതായ ഒരു ഉറവ് ജലം. അവരത് ഇഷ്ടമനുസരിച്ച് ഒഴുക്കി നടത്തിക്കൊണ്ടിരിക്കും. അവർ നേർച്ചയെ നിറവേറ്റുകയും തിന്മ പാറിപ്പരക്കുന്ന അഥവാ ആപത്തുകൾ വ്യാപിക്കുന്നതായ ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യും. ഭക്ഷണത്തിനു പ്രേമമുള്ളതോടെ സാധുവിനും അനാഥക്കും ബന്ധനസ്ഥനും അവർ ഭക്ഷണം നൽകുകയും ചെയ്യും. അവർ പറയും, നിശ്ചയമായും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമാകട്ടെ, നന്ദിയാകട്ടെ ഉദ്ദേശിക്കുന്നില്ല. വിഷാദപ്പെട്ട് മുഖം ചുളിച്ചു പോകുന്ന അതിദുസ്സഹമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ റബ്ബിങ്കലിൽ നിന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന അബ്രാറുകളായ പുണ്യാന്മാരായ ആളുകളുടെ ഗുണങ്ങളും അവർക്ക് അള്ളാഹു നൽകുന്ന, സ്വർഗത്തിൽ വെച്ച് അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അല്ലേ?
0: തീർച്ചയായും മധുരം ഖുർആനാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. മധുരം ഖുർആനിൻ്റെ ടൈറ്റില് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഭക്ഷണം ദൈവമാർഗത്തിൽ കൊടുക്കുക എന്നുള്ള ആ ഒരു ടൈറ്റിലാണ് നമ്മൾ ഇന്നത്തെ ഒരു മധുരം ഖുർആനിൽ സ്വീകരിച്ചിട്ടുള്ളത്.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മൈൻ. അമ്മാ ബഅദ്, നമ്മുടെ അറിവുകൾക്ക് അപൂർണതയുണ്ട്, അവ്യക്തതയുണ്ട്, പല കാര്യത്തിലും ആശയക്കുഴപ്പങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. നാം വിചാരിച്ചത് 100% ശരിയാണോ എന്ന് നമുക്ക് നമ്മുടെ വിവരങ്ങളെക്കുറിച്ച് ഉറപ്പിച്ച് പറയാനാവില്ല. ഇന്ന് ശരിയായത് നാളെ തെറ്റാവാം. എന്നാൽ എല്ലാ കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായും സുരക്ഷിതമായും അറിയുന്നവനാണ് അള്ളാഹു. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർ. ആകാശഭൂമികളിലുള്ളതും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹു അറിയുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേന. മാ യക്കൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും വല ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹും വല അദ്നാ മിൻ ദാലിക വല അക്സറ ഇല്ലാഹു വമഅഹും ഐനമാ കാനു തുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. മൂന്നുപേർ തമ്മിലുള്ള യാതൊരു രഹസ്യ സംഭാഷണവും അല്ലാഹു അവർക്ക് നാലാമനായി കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. അഞ്ചുപേരുടെ സംഭാഷണമാണെങ്കിൽ അവൻ അവർക്ക് ആറാമനായി കൊണ്ടുമല്ലാതെ. അതിനേക്കാൾ കുറഞ്ഞവരുടെയോ കൂടിയവരുടെയോ സംഭാഷണം ആണെങ്കിൽ അവർ എവിടെയായിരുന്നാലും അവൻ അവരോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ. എല്ലാം കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന അല്ലാഹു. ഏത് കാര്യങ്ങളിലും മനുഷ്യന് ഒരു ന്യൂനത ഉണ്ട്. നമ്മുടെ ഏത് കഴിവുകൾക്കും ചില ന്യൂനതകളുണ്ട്. ഇത്തരം എല്ലാ ന്യൂനതകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെട്ടവനാണ്, സുരക്ഷിതനാണ് എന്നതാണ് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അസ്സലാം എന്ന് പറയുന്ന നാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം. അസ്സലാമാണ് അല്ലാഹു. അസ്സലാം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള അജ്ഞതകളിൽ നിന്നും അറിവില്ലായ്മകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഒക്കെ പൂർണ്ണമായും സുരക്ഷിതനായിട്ടുള്ളവനാണ് അല്ലാഹു എന്ന്. എല്ലാ കുറവുകളിൽ നിന്നും സുരക്ഷിതനായവൻ, അതായത് സൃഷ്ടികൾക്ക് ബാധിക്കുന്ന എല്ലാവിധ പോരായ്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മുക്തനായവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ അസ്സലാം എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ വ്യാഖ്യാനം നൽകുമ്പോൾ മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നുണ്ട്, അസ്സലാം എന്നാൽ സത്തയിലും വിശേഷണങ്ങളിലും പ്രവൃത്തികളിലും അല്ലാഹുവിനുള്ള പൂർണ്ണതയാണ്. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനായവനാണ് അല്ലാഹു എന്നാണ്. അല്ലാഹുവിൻ്റെ വചനങ്ങളും അങ്ങനെയാണ്, തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖം വഅദ്ലെന്ന്. അന്യായത്തിൽ നിന്നും അനീതിയിൽ നിന്നും അല്ലാഹുവിൻ്റെ വചനങ്ങളും സുരക്ഷിതമായിട്ടുള്ളവനാണ്. പല കാര്യങ്ങളിൽ നിന്നും അല്ലാഹു സുരക്ഷിതനാണ്. എതിരാളി, അതേപോലെ പങ്കാളി ഉണ്ടാകുക, തുല്യനുണ്ടാകുക, ഈ ഇത്തരം കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നതിൽ നിന്നെല്ലാം അല്ലാഹു സുരക്ഷിതനായവനാകുന്നു എന്നതാണ്. വഖുലിൽ ഹംദുലില്ലാഹില്ലദി ലം യത്തഖിദ് വലദം വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക് വലം യകുൻ ലഹു വലിയ്യും മിനദ്ദുൽ വകബ്ബിറുഹു തക്ബീറ. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളികളില്ലാത്തവനും അതേപോലെ തന്നെ നിന്ദിക്കപ്പെട്ട അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനാകുന്നു, സുരക്ഷിതനായ സലാമാകുന്നു അല്ലാഹു. അല്ലാഹുവിൻ്റെ സത്യയും നാമങ്ങളും വിശേഷണങ്ങളും പ്രവൃത്തികളുമെല്ലാം എല്ലാവിധ പോരായ്മകളിൽ നിന്നും മുക്തമാണ്. ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയുള്ളതും ആറ് ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അതിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, വലക്കത് ഖലഖന സമാവാത്തി വല്ലർദ വമാ ബൈനഹുമാ ഫി സിത്തത്തി അയ്യാമിൻ വമാ മസ്സനാ മിൻ ലുഗൂബ്. യാതൊരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടില്ല എന്നാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന്. അള്ളാഹു അസ്സലാമാണ്. സലാം എന്ന് പറയുമ്പോൾ അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് സലാം നൽകും, സമാധാനം നൽകും, സലാം നിർവഹിക്കും. ധാരാളം ആയത്തുകളിൽ അത് കാണാൻ പറ്റും. കുൽഹംദുലില്ലാ വസലാമുൻ അല ഇബാദിഹില്ലദീന ഇസ്തഫ വസലാമുൻ അലൽ മുർസലീൻ സലാമുൻ അല നൂഹിം ഫിൽ ആലമീൻ സലാമുൻ അല ഇബ്രാഹിം സലാമുൻ അല മൂസ വഹാറൂൻ സലാമുൻ അല ഇലിയാസീൻ. ഇതൊക്കെ അള്ളാഹു സമാധാനവും രക്ഷയും അവൻ്റെ ദൂതന്മാർക്ക് നൽകുന്നവനാകുന്നു. സമാധാനം വ്യാപിപ്പിക്കുന്നവനാണ് അള്ളാഹു. അത് പലർക്കും അള്ളാഹു നൽകുന്നു. വസ്സലാമു അല മനിത്തബ അൽ ഹുദ സന്മാർഗത്തെ പിൻപറ്റിയവർക്ക് സലാം, സമാധാനം നൽകും. സ്വർഗം ദാറുസലാമാണ്. സർവസമാധാനങ്ങളുടെയും സർവരക്ഷകളുടെയും ഭവനമാണ് അത്. ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സലാമുണ്ട്. തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം. അവൻ അവരെ അവനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള അഭിവാദ്യം സലാമായിരിക്കുന്നതാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞല്ലോ. ഒരു തവണയാണ് അസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഈ നാമം വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന സൂറത്ത് അൽ ഹഷർ 23-ാമത്തെ ആയത്തിൽ, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഇല്ലാഹുവൽ മലിക്കുൽ ഖുദ്ദൂസു സലാം, അവിടെ സലാം എന്നുള്ള പദം വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അസ്സലാം എന്നുള്ള വിശേഷണത്തിൻ്റെ ഈ ഒരു നാമത്തിൻ്റെ വിശാലത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, കുന്ന നുസല്ലി ഖൽഫ നബി, നബി സല്ലല്ലാഹുമയുടെ പിന്നിൽ നിന്ന് ഞങ്ങൾ നമസ്കരിക്കുകയായിരുന്നു. ഫനഖൂൽ, അപ്പോൾ ഞങ്ങൾ പറയും, അസ്സലാമു അലല്ലാ, അള്ളാഹുവിൻ്റെ മേൽ സലാമുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇന്നല്ലാഹു വസ്സലാം, അള്ളാഹു സലാമാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് സലാം എന്നുള്ള വിശേഷണം പറയുന്ന ഹദീസാണത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ സലാം എന്ന് നിങ്ങൾ പറയരുത്. പക്ഷെ നിങ്ങൾ മറിച്ച് പറയേണ്ടത് എന്താണ്? അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലാത്തു വത്തയ്യിബാത്തു, അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു, അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ സലാം പറയേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തായിട്ട് ഇമാം ബുഖാരിയുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധമായ നാമം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളും ദിക്റുകളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ പറയുന്നതാണ്, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം, അല്ലാഹുവെ നീയാണ് സലാം, നിന്നിൽ നിന്നാണ് സലാം, ഉന്നതിയുടെയും മഹത്വത്തിൻ്റെയും ഉടമസ്ഥനെ നീ അനുഗ്രഹപൂർണരായിരിക്കുന്നു. മറ്റൊരു ദിക്റിൽ കാണാം, ഇന്നസ്സലാമ ഇസ്മുൻ മിൻ അസ്മാ ഇല്ലാ, അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണ് അസ്സലാം. വളഅഹു അല്ലാഹു ഫിൽ അർളി ഫഅഫ്ഷുസ്സലാമ ബൈനക്കും, അള്ളാഹു ഭൂമിയിൽ അത് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് കാണാൻ പറ്റും. അസ്സലാമു അലൈക്കും എന്നുള്ള വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിക്കൊണ്ട് പറയണം എന്ന് ഈ സലാമിൻ്റെ പശ്ചാത്തലത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ നാമത്തെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിൽ നിന്ന് സമാധാനം പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ ശരിയായി ഉൾക്കൊള്ളുകയും നമുക്കിടയിൽ സലാം വ്യാപിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സഹായിക്കട്ടെ.
3: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
5: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
6: ഞാനൊരു കഥ പറയാം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം നല്ല സുഹൃത്തുക്കളാണ്. ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളാണ്. ചെറിയ മിഠായി കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ. അപ്പോൾ തമ്മിൽ എന്തോ ചില പ്രയാസങ്ങൾക്ക് വേണം, എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടുകയാണ്. അങ്ങനെ വഴക്കുകൂടി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടോ ഒക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര അസഭ്യ വർഷങ്ങളിലേക്കെത്തി. ആദ്യം കുറച്ച് കുറച്ച് പറഞ്ഞു, പിന്നെ അങ്ങനെയല്ല വഴക്കാവുമ്പോൾ, പിന്നെ അങ്ങോട്ട് ഒന്ന് പറഞ്ഞു ഇങ്ങോട്ട് രണ്ട് പറഞ്ഞു, അപ്പം പിന്നെ ഭയങ്കര തെറിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് കേൾക്കാൻ പറ്റാതെ എന്ത് ചെയ്തു, അവർ കുറച്ചങ്ങ് മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തെറി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇടയിൽ ഒരാൾ അടുത്ത ആളെ മിഠായി ഭരണിയിലുള്ള ഭരണി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള മിഠായി എടുത്ത് പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുറത്തുള്ളതും വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ ആ മിഠായി പുറത്തെറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്ത് മിഠായി എടുത്തിട്ട് ഓരോ എല്ലാവരും പോയി. അങ്ങനെ വലിച്ചെറിഞ്ഞ സാധനമല്ലേ. കുറേ കഴിഞ്ഞ് ഇവരുടെ ഇതൊക്കെ അവിടെ അടങ്ങി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വരുന്ന സമയമാണത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നേരത്തെ നിങ്ങളൊക്കെ പുറത്തിട്ടു, അത് കഴിഞ്ഞിട്ട് പുറത്തൊരു മിഠായി ഭരണിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെയുണ്ട്, ഉള്ളിലുള്ളത് പുറത്ത് കിട്ടുമല്ലോ. അത് മിഠായി ആയതുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, അത് സ്വീകരിക്കാൻ പറ്റി, അതൊരെടുത്ത് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഈ ഇതുണ്ടല്ലോ തെറികൾ, അതാരും സ്വീകരിക്കില്ല. അപ്പോൾ ആളുകൾ അതിൽ നിന്ന് മാറിയൊന്നും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി, ഒരു മനുഷ്യൻ എന്ന വ്യക്തി, ആ വ്യക്തി കടന്നു വന്ന വഴികളിൽ അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം എപ്പോഴും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെപ്പോഴും നമ്മളെ മനസ്സിലാക്കുക, അയാളുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ രൂപം, അത് പ്രകടമാവുക അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, ഇമോഷണൽ ത്രട്ട് വരുമ്പോഴാണ്, അപ്പം മനസ്സിലാവും ഇതാണ് ഇയാളില്ലേ, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണ്, അയാളെ അത്രയും വൃത്തികേടുകളാണ് പുറത്തേക്ക് വരുന്നത്, തെറിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് അയാൾ ഉള്ളിൽ വെച്ച അയാളെ വ്യക്തിത്വം അതാണ്. അപ്പം തമ്മിൽ കച്ചറ കൂടുമ്പോഴാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജന അറിയും നമ്മളെന്താ എന്നുള്ളത്. അപ്പം നമുക്ക് അവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഒരു ഒരു പാഠം, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നിയന്ത്രണങ്ങളില്ലാത്തൊരാൾ, അയാൾ എന്ത് പൊലിവുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെപ്പോഴും ഈ ക്ഷോഭം എപ്പോഴാണ് അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്ന സമയം ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം.
7: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അറിയാമെന്ന് പഠിപ്പിച്ചു. അതിലൊന്ന് അദ്ദേഹവുമായി യാത്ര പുറപ്പെടുക എന്നുള്ളത്. അപ്പം യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ കടന്നു പോകും. രണ്ടാമത്തെ അദ്ദേഹവുമായി പണമിടപാട് നടത്താനവർ.
6: അതെ.
7: അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഇമോഷൻ എവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്.
6: ആ മുഖംമൂടി, ആ മുഖംമൂടി പൊയ്മുഖം വീണ് പോകുന്നപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവം, മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ,
7: അതെ,
6: എന്തെങ്കിലും ഒരു ഒരു അയാൾക്ക് അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനോട് അയാളെങ്കിലും പെട്ടെന്ന് പ്രതികരിച്ചു പോകും. അപ്പം മനസ്സിലാവും ആ ഇതാണ് ഇയാളല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വൈകാരികമായ ഇതുണ്ടെങ്കിലും ആ വൈകാരികമായ തലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ. ആ ദീന് കൊണ്ട് അവൻ്റെ സ്വഭാവത്തെ നന്നാക്കാൻ അവന് പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
8: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിൽ ഇപ്പോൾ ഖുർആൻ അത്ഭുതപ്പെടുത്തുന്ന പരാമർശങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് ഷമീർ മദീനി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ സല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കാൻ, ശ്രദ്ധിക്കാൻ മനസ്സ് വെക്കണമേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഗ്രന്ഥമാണ് എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരണമെങ്കിൽ സ്വാഭാവികമായും ഖുർആൻ പരാമർശിച്ച പല പരാമർശങ്ങളും ഖുർആൻ വിശദീകരിച്ച പല കാര്യങ്ങളും നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കണം. അപ്പോഴാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് എന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ, ബോധ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സഹായിക്കുകയുള്ളൂ. അങ്ങനെ ഖുർആനിനെ ദൈവീകമായ ഗ്രന്ഥമാണ് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായും അത് പാരായണം ചെയ്യാൻ, അത് പഠിക്കാൻ, അതിനെ ആദരിക്കാൻ, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ, അതിന് നേരെ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. പരിശുദ്ധ ഖുർആൻ ആ രീതിയിൽ സമൂഹത്തോട് വിളിച്ചു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഈ സംസാരത്തിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന കിടയറ്റ ധാർമ്മിക മൂല്യങ്ങൾ ഏത് കാലഘട്ടത്തിലും ഏത് സമൂഹത്തിൻ്റെ മുന്നിലും ആർജവത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന് നെഞ്ചു വിരിച്ച് പറയാൻ പറ്റുന്ന നന്മകളാണ് ഖുർആൻ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. കുടുംബത്തിലെ പ്രശ്നങ്ങളാകട്ടെ, സമൂഹത്തിലെ പ്രശ്നങ്ങളാകട്ടെ, രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളുമാകട്ടെ, എല്ലാറ്റിനും കൃത്യമായ പരിഹാരവും അതേപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളും ഖുർആനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. മാതാപിതാക്കളെ അവഗണിക്കുന്ന മക്കൾ, മക്കളെ പരിഗണിക്കാത്ത മാതാപിതാക്കൾ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഖുർആൻ ആ സമൂഹത്തിന് നൽകുന്ന കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ സ്വതന്ത്ര ലൈംഗികതയുടെ പേരിൽ കുത്തഴിഞ്ഞ ലൈംഗിക സംസ്കാരവുമായി ഒരു സമൂഹം കുതിച്ച് അപകടങ്ങളിലേക്ക് പോകുമ്പോൾ പരിശുദ്ധ ഖുർആൻ ആ ജനതയെ അതിശക്തമായി വിലക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. വല തഖറബു സിന ഇന്നഹു കാന ഫാഹിഷത്തം വസാഅ സബീല, നിങ്ങളൊരിക്കലും വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്നാണ്. വിഭജിക്കരുത് എന്ന് മാത്രമല്ല, വ്യഭിചാരത്തിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്ന് ഖുർആൻ പറയുമ്പോൾ, എന്നിട്ട് ഖുർആൻ പറഞ്ഞത് അത് തീർച്ചയായും വളരെ മ്ലേച്ഛവും മോശവുമായ ഒരു പ്രവൃത്തിയാകുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആൻ മാത്രമല്ല ഹദീസുകളിലടക്കം വ്യഭിചാരത്തിൻ്റെ എല്ലാ വഴികളെയും ബന്ധിക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എമ്പാടും കാണാൻ കഴിയുന്നതാണ്. ഒരു സ്ത്രീയും പുരുഷനും, അന്യായ സ്ത്രീയും പുരുഷനും തനിച്ചാകുന്ന സാഹചര്യമില്ലാതിരിക്കാൻ, അതേപോലെ തന്നെ ദീർഘമായ യാത്രയിൽ ഒരു സ്ത്രീയുടെ കൂടെ അവളെ സംരക്ഷിക്കുവാനും അവൾക്ക് വേണ്ടുന്ന സുരക്ഷ ഒരുക്കുവാനും പറ്റുന്ന സ്വന്തം ഭർത്താവോ അല്ലെങ്കിൽ വാപ്പയോ സഹോദരനോ അങ്ങനെ മഹറമായ ആരെങ്കിലും കൂടെയില്ലാതെ ദീർഘമായ യാത്ര ഒരു സ്ത്രീ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതിനെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾ അതിൻ്റെ ധാർമ്മികമായ മൂല്യത്തെയും ഒരു സ്ത്രീയെ ഇസ്ലാം എത്ര കണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട് എന്ന ഭാഗം അറിയാതെ മനഃപൂർവ്വം കണ്ണടക്കുകയാണ് എന്നത് നാം സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട, ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ്. എത്രയോ സംഭവങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നു, വാർത്തകളായി വായിക്കുന്നു. ചിലപ്പോൾ തനിച്ച് യാത്ര ചെയ്യുന്ന, കൂടെ ആരുമില്ലാത്ത ഒരു സ്ത്രീ, ഒരു ചെറുപ്പക്കാരി അല്ലെങ്കിൽ ഒരു പെണ്ണ് എന്നറിയുമ്പോഴേക്ക് മനോവൈകൃതങ്ങളുള്ള ഏത് തോന്നിവാസത്തിനും അവസരം കാത്തിരിക്കുന്ന ആളുകളുടെ പൈശാചികത പുറത്തു വരികയും സ്ത്രീകളെ കടന്നു പിടിക്കുകയും ക്രൂരമായി പലതും ചെയ്യുകയും കൊലപാതകങ്ങൾ വരെയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ നിർദ്ദേശം, ഇസ്ലാം മുന്നോട്ട് വെച്ച ആ ധാർമ്മികമായ മൂല്യങ്ങളും ഉപദേശങ്ങളുമൊക്കെ ഒരു സ്ത്രീയെ അപകടപ്പെടുത്താനല്ല, മറിച്ച് അവർക്ക് സംരക്ഷണം ഒരുക്കുവാനാണ് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇസ്ലാമികമായ വസ്ത്രധാരണം തൻ്റെ ശരീരത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് അവരെ തിന്മയിലേക്ക്, ലൈംഗികതയിലേക്ക് മാടി വിളിക്കുന്ന രീതിയിൽ കൊഞ്ചിക്കുഴയുന്ന, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന ആ വർത്തമാനങ്ങളും ചേഷ്ടകളുമൊന്നും ഒരിക്കലും ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വവും സമാധാനവും നിർഭയത്വവും നൽകുന്നതല്ല, അപകടത്തിലേക്ക് പോകുന്ന വഴിമരുന്നുകളാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ദൈവീകമായ മാർഗനിർദ്ദേശങ്ങളെ ബോധപൂർവം അവഗണിക്കുവാനും അതിർലംഘിക്കുവാനും എപ്പോഴെല്ലാം മനുഷ്യന്മാർ തയ്യാറായിട്ടുണ്ടോ പരിശ്രമിച്ചിട്ടുണ്ടോ അതിൻ്റെ തിരിച്ചടികൾ അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടിക്കൊണ്ടിരിക്കുമെന്നതാണ്. അതേപോലെ പരിശുദ്ധ ഖുർആനെ പറ്റി പറയുകയാണെങ്കിൽ, പരിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രവചനങ്ങൾ അതേപോലെ മുന്നറിയിപ്പുകൾ കാണാം. കഴിഞ്ഞുപോയ സമൂഹത്തെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, വരാനിരിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, താക്കീത് ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അവതരിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഖുർആൻ പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് പുലർന്നു വന്നത് നമുക്ക് കാണാൻ കഴിയും. റോമയുടെ വിജയത്തെ സംബന്ധിച്ച്, അതേപോലെ തന്നെ അബൂലഹബിൻ്റെ അന്ത്യത്തെ സംബന്ധിച്ച് ഒക്കെ ഖുർആൻ പറഞ്ഞ ഭാഗങ്ങൾ. ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നു അബൂലഹബ് എന്നുള്ളത് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലൊരു അധ്യായം തന്നെയുണ്ട്, തബ്ബത്ത് യദാ അബീലഹബിൻ വത്തബ്ബ്, അബൂലഹബിൻ്റെ ഇരുകരങ്ങളും നശിക്കട്ടെ, അയാൾ നശിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ വചനത്തോടുകൂടി. എന്താണ് കാരണം? ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത്, ഖുർആനിൻ്റെ ആദ്യ വചനങ്ങളിറങ്ങുന്ന സമയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബക്കാരും നാട്ടുകാരുമായ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ, ദീനിയായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി പ്രബോധന ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചപ്പോൾ, കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരും എന്നുള്ള നിലയിൽ അബൂലഹബും അതേപോലെയുള്ള ആളുകളുമൊക്കെ ഒരുമിച്ചുകൂടിയ ഖുറൈശികളുടെ, മക്കയിലെ ആളുകളുടെ ആ സദസ്സിൽ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെക്കുറിച്ചും പ്രവാചകത്വത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ ഉത്ബോധിപ്പിച്ച് സംസാരിച്ചപ്പോൾ, അതുവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആ സമൂഹത്തിനിടയിൽ നിന്ന് അബൂലഹബ് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, തബ്ബൻ ലക്കയ മുഹമ്മദ് അലിഹാദ ജമഅതന, മുഹമ്മദ് നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത് എന്ന് പറഞ്ഞ് ആ നന്മയുടെ പ്രയാണത്തെ ആദ്യം എടങ്കോലിട്ട് അതിനെ പിടിച്ചു കെട്ടാൻ അല്ലെങ്കിൽ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച ഒന്നാമത്തെ ശബ്ദമായിരുന്നു അബൂലഹബിൻ്റേത്. പിന്നീടങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാൻ, ശത്രുതകളുണ്ടാക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ച അബൂലഹബിനെക്കുറിച്ച് അള്ളാഹു പറയുകയാണ് അതേ വാചകത്തിലുള്ള മറുപടി, തീർച്ചയായും അബൂലഹബാണ് നശിച്ചത്, അവൻ്റെ കൈകൾ നാശമടഞ്ഞിരിക്കുന്നു, തുലയട്ടെ എന്ന് പറഞ്ഞ ആ വചനം ഇറങ്ങിയതിന് ശേഷം എത്രയോ വർഷം അബൂലഹബ് ജീവിക്കുന്നുണ്ട്. കുതന്ത്രത്തിൻ്റെ നേതാവായ, അതിൻ്റെ മുന്നിൽ നടക്കുന്ന അബൂലഹബിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, മുഹമ്മദിനെയും മുഹമ്മദിൻ്റെ പ്രചാരണത്തെയും തടയിടാൻ, അത് പൊളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ്, ഞാൻ നശിച്ചു, ഞാൻ നന്നാവൂല എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യാം, അതിനെ തകർക്കാൻ ഒന്ന് വിശ്വാസിയായി അഭിനയിച്ച് പ്രവാചകൻ്റെ കൂടെ കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞാൽ എന്നിട്ട് പറയാൻ പറ്റുമല്ലോ ഞാനിപ്പോൾ നന്നായില്ലേ, അപ്പോൾ ആദ്യം പറഞ്ഞത് ശരിയാണോ, അത് തിരുത്തേണ്ടി വന്നില്ലേ, ഇങ്ങനെ ആളുകൾക്കിടയിൽ ആ രീതിയിൽ വസ്വാസുണ്ടാക്കാനും ആളുകളെ പ്രയാസപ്പെടുത്തുവാനും ഒക്കെ സാധിക്കുമായിരുന്ന അബൂലഹബ് അങ്ങനെ ഒരു ചിന്ത പോലും വന്നില്ല എന്ന് മാത്രമല്ല, അതിനൊട്ടയാൾ നിന്നില്ല എന്ന് മാത്രമല്ല, ഖുർആൻ പറഞ്ഞതുപോലെ അയാൾ ജീവിതത്തിൽ ഏറ്റവും വലിയ നിന്ദ്യമായ അവസ്ഥയിൽ ഈ ലോകത്തോട് വിട പറയേണ്ടുന്ന സാഹചര്യമുണ്ടായി എന്ന്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും ഒട്ടേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച മക്ക കാലഘട്ടം, ആ പ്രവാചകന് ഇനിയൊരു തിരിച്ചുവരവുണ്ട്, ഭീതിക്ക് ശേഷം നിർഭയത്വവും അതേപോലെ തന്നെ അശാന്തിക്ക് ശേഷം ശാന്തിയും സമാധാനവും ഒക്കെയുള്ള ഒരു ഭാവി വരാനുണ്ട് എന്ന് ഖുർആൻ നൽകിയ പ്രഖ്യാപനവും സന്തോഷവാർത്തയും, അതേപോലെ പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുകയാണ് പുലർന്നതായി സംഭവിച്ചതായി. വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്ത്, വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിൽ 24-ാം അധ്യായത്തിൽ അള്ളാഹു പറഞ്ഞു, സത്യവിശ്വാസികളായ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, പടച്ചറബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി ഇവിടെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഭീതിക്ക് ശേഷം നിർഭയത്വം അല്ലാഹു നൽകും. അതേപോലെ ആധിപത്യവും സ്വാധീനവും അധികാരവും നൽകും എന്ന് പറഞ്ഞ് ആ വാഗ്ദാനം, അതേപോലെ വാഗ്ദാനം മാത്രമല്ല ആ പ്രവചനം അതേപോലെ തന്നെ പുലർന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന ഫത്തഹന ലക ഫത്തഹം മുബീന, തീർച്ചയായും വ്യക്തമായൊരു വിജയം താങ്കൾക്ക് നാം നൽകുന്നതാണ് എന്ന് പറഞ്ഞ് ആ വിജയം മക്കം ഫത്തഹ് അത് പിന്നീട് അതേപോലെ തന്നെ പുലർന്നതായി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ പിന്നെ കാണുന്ന ഒരു സംഗതിയാണ് ശാസ്ത്ര സൂചനകൾ. ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ലെങ്കിലും ശാസ്ത്രമേറെ പുരോഗിച്ച ഈ കാലഘട്ടത്തിലും ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പരാമർശിച്ച വിശദീകരിച്ചൊരു കാര്യം തിരുത്തി പറയേണ്ടുന്ന അവസ്ഥയില്ലാതെ കാലത്തെ അതിജയിക്കുന്ന ഖുർആനിൻ്റെ പ്രയോഗങ്ങളും പരാമർശങ്ങളും. അതിലൊന്നാണ് മനുഷ്യൻ്റെ വളർച്ചയുടെ ദശാസന്ധികൾ ഓരോ ഘട്ടങ്ങളും വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞ ഖുർആനിലെ എംബ്രിയോളജിയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. സൂറത്ത് ത്വാരിഖിൽ അള്ളാഹു പറഞ്ഞത് എങ്ങനെ ഇത് സാധിച്ചു എന്ന് പരിശോധിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാസ്ത്രം പഠിച്ചൊരു ശാസ്ത്ര വിദ്യാർത്ഥിയോ ഒരു ഗവേഷക പടുവോ ശാസ്ത്രജ്ഞനോ ഒന്നുമല്ലായിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ അങ്ങനെ പറയാൻ, പ്രവാചകൻ്റെ നാവിലൂടെ അത് ഓതി കേൾക്കാൻ സമൂഹത്തിന് ലോകത്തിന് സാധിച്ചത്? അള്ളാഹു അതിൻ്റെ മറുപടി പറയുന്നു, അല്ലെങ്കിൽ അത് ആ മാർഗം ആ കാര്യം നമുക്ക് വിശദീകരിച്ച് തരികയാണ്. വകദാലിക ഔഹൈന ഇലൈക റൂഹം മിൻ അംരിന മാ കുൻത തദ്രീമൽ കിതാബ് വലൽ ഈമാൻ. തീർച്ചയായും അപ്രകാരമാണ് നമ്മുടെ റൂഹിനെ ആത്മാവിനെ നമ്മളിൽ നിന്നുള്ള പ്രത്യേകമായ ചൈതന്യത്തെ അഥവാ ഖുർആനിനെ നാം താങ്കൾക്ക് ബോധനമായി വഹിയായി നൽകിയിരിക്കുന്നത്. താങ്കളാകട്ടെ ഇതിനു മുമ്പ് വേദഗ്രന്ഥമെന്താണ്, എഴുത്തെങ്ങനെയാണ്, വിശ്വാസമെന്താണ്, മതമെന്താണ് എന്ന് അറിയുന്ന വ്യക്തിയായിരുന്നില്ല. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതാണ്, വിശദീകരിച്ചതാണ് എന്ന് 42 അധ്യായം സൂറത്തു ശൂറയിലെ 52 ആയത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദിവ്യബോധനങ്ങളാണ്, ഉത്ബോധനങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത് എന്നറിയുമ്പോൾ തീർച്ചയായും ആ ഖുർആനിനെ അടുത്തറിയാനും വായിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഓരോ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളായ ഓരോ സൃഷ്ടിയും ശ്രമിക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
8: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഖുർആൻ അത്ഭുതപ്പെടുത്തുന്ന പരാമർശങ്ങൾ. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഷമീർ മദീനിയാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവിന് ശേഷം ഇൻഷാല്ലാ ഇനി നമ്മൾ നേരെ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. റേഡിയോ വൈബ്സിൽ ആങ്കറിംഗ് ഡെസ്കിൽ ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എൻ്റെ കൂടെ മുസ്തഫ മാസ്റ്റർ എ പി കാട്. ഇന്നത്തെ വൈബ്സിൽ നമ്മൾ ആദ്യമായി നമ്മൾ എന്താണ് പ്രോഗ്രാം?
1: ഇൻഷാല്ലാ നമ്മൾ ഇൻസൈറ്റിലേക്കാണ് ആദ്യമായിട്ട് പോകുന്നത്. തട്ടവും ചില തിട്ടൂരങ്ങളും.
0: ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ആണ് ഈ ഒരു ഇൻസൈറ്റിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. 1929 അമേരിക്കയിലെ ഒരു പ്രശസ്തമായ ടൊബാക്കോ കമ്പനി, അതിൻ്റെ ഓണറായ ജോർജ് വാഷിങ്ടൺ ഹിൽ എന്ന വ്യക്തി, അദ്ദേഹം തൻ്റെ പുതിയ കമ്പനിയെ നന്നായി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അന്ന് അമേരിക്കയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു PR വിദഗ്ധനെ, അല്ലെങ്കിൽ ഒരു നല്ല പബ്ലിസിറ്റി നന്നായി കൊടുക്കുന്ന, അന്ന് അമേരിക്കയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ആ ഒരു വിഷയത്തിൽ പ്രൊമോഷൻ മേഖലയിൽ അഗ്രഗണ്യനായ ഒരു വ്യക്തിയെ, എഡ്വാർഡ് ബെർണേസ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം തൻ്റെ കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടി സമീപിക്കുകയാണ്. അദ്ദേഹത്തിന് തൻ്റെ പുതിയ ടൊബാക്കോ കമ്പനി, അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന തൻ്റെ പുതിയ കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടി $25,000 അന്ന് അന്നത്തെ കാലത്ത് 1929 പ്രത്യേകം ഓർക്കണം, അന്ന് അദ്ദേഹം കൊടുക്കുകയാണ്. അങ്ങനെ തൻ്റെ കമ്പനി ലോക ശ്രദ്ധ ആഗ്രഹിക്കണമെന്നും അതിൽ ഒരുപാട് ആളുകൾ തൻ്റെ കമ്പനിയിലേക്ക് കൂടുതൽ അടുക്കണമെന്നും, തൻ്റെ പ്രൊഡക്റ്റ് സിഗരറ്റുകളാണ് തൻ്റെ പ്രൊഡക്റ്റ്, ആ സിഗരറ്റ് നന്നായി വിൽപ്പന ചെയ്യണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ എഡ്വാർഡ് ബെർണേസ് എന്ന വ്യക്തി തൻ്റെ പുതിയ തൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ഒരു കമ്പനിയെ നല്ല പ്രൊമോഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരുപാട് പദ്ധതികൾ ആലോചിച്ച് വയ്ക്കുകയാണ്. ഒരുപാടധികം അദ്ദേഹം തൻ്റെ കൂലങ്കുശമായ ചർച്ചകൾക്ക് ശേഷം എഡ്വാർഡ് ബെർണേസിന്റെ നേതൃത്വത്തിൽ ഒരു നല്ലൊരു ക്യാമ്പയിൻ, ലക്കി എന്നായിരുന്നു ആ സിഗരറ്റിന്റെ പേര്, ആ ലക്കി സിഗരറ്റുകൾ നന്നായി വിൽപ്പന ചെയ്യുക എന്നത് അദ്ദേഹം ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഒന്നാമതായി ഈ വ്യക്തി കണ്ട തന്ത്രം, ലക്കി സിഗരറ്റുകൾ സമൂഹത്തിൽ നന്നായി പിന്നെ വ്യാപകമാവണമെന്നും കച്ചവടം വർദ്ധിക്കണമെന്നുമുള്ള താല്പര്യത്തിന്റെ പേരിൽ അദ്ദേഹം നടത്തിയ ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ കണ്ണിങ് ആയ അജണ്ട. അദ്ദേഹം പിന്നെ അന്ന് കാലത്ത് അമേരിക്കയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു പൊതുവിൽ മധുരത്തിനോട് ഭയങ്കരമായ ഒരു ആർത്തി. അപ്പോൾ മധുരം കഴിച്ചാൽ അത് പിന്നെ ശാരീരികമായി പല പ്രത്യാഘാതങ്ങളും നമുക്കുണ്ടാക്കുമെന്നും, തടി കൂടാൻ കാരണമാവുമെന്നും, നമ്മുടെ ശരീരം മെലിഞ്ഞുകൊണ്ടിരിക്കില്ല, ശരീരം കാണാൻ തന്നെ വികൃതമായിരിക്കും, അതുകൊണ്ട് മധുരം നിങ്ങൾ ഒഴിവാക്കണമെന്നും, മധുരം ഒഴിവാക്കുന്നതിന് പകരം നിങ്ങൾ ലക്കി സിഗരറ്റുകൾ വലിക്കുക, അതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. അമേരിക്കയിൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പിന്നെ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പത്രങ്ങളിലൂടെയും ഒക്കെ ഈ പരസ്യം അദ്ദേഹം നന്നായിട്ട് നൽകുകയാണ്. അങ്ങനെ ലക്കി സിഗരറ്റുകൾ കുറച്ചധികം ആളുകൾ ഏറ്റെടുക്കുന്നു. അവരെല്ലാം മധുരം ഒഴിവാക്കിക്കൊണ്ട് പകരം ഈ ഒരു സിഗരറ്റ് വലിക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഒരു ക്യാമ്പയിൻ തന്നെ തുടങ്ങിയിരുന്നു, റീച്ച് ഫോർ എ ലക്കി ഇൻസ്റ്റെഡ് ഓഫ് എ സ്വീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ. നിങ്ങൾക്ക് മധുരം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മധുരം ഒഴിവാക്കൂ, ശേഷം ലക്കിയിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സിഗരറ്റിനെ ഭയങ്കരമധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ തുടങ്ങി. ആ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഏകദേശം 12% അവർക്ക് അവരുടെ വിൽപ്പനയിൽ കച്ചവടത്തിൽ വർധനമുണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ഇവർക്കത് മതിയായിരുന്നില്ല, ശേഷം തുടർന്നു, അവരുടെ ക്യാമ്പയിൻ തുടർന്നു. ഇദ്ദേഹം പിന്നീട് കണ്ട അടുത്ത ഒരു പിന്നെ അദ്ദേഹത്തിന്റെ തന്ത്രം എന്നത്, അമേരിക്കയിലെ സ്ത്രീകൾക്ക് തീരെ സ്വാതന്ത്ര്യമില്ല എന്ന് അവരെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു. ആ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമില്ലായ്മ എന്നതൊരു വിഷയം തന്നെയായിരുന്നു അവിടെ. കുറച്ചധികം പിന്നെ സ്ത്രീകൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ഞങ്ങൾ തളച്ചിടപ്പെടുകയാണ് എന്നെല്ലാം നമ്മൾ ചർച്ചകൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ചകളെ ഇദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിന് പിന്നെ അതിന്റെ പ്രൊമോഷന് വേണ്ടി അദ്ദേഹം പിന്നെ ഉപയോഗപ്പെടുത്തുകയും, അങ്ങനെ സ്ത്രീകൾക്ക് തീരെ സ്വാതന്ത്ര്യമില്ലാത്തൊരു നാടാണ് അമേരിക്ക, ആ സ്വാതന്ത്ര്യമില്ലായ്മയെ നമ്മൾ പൊട്ടിച്ചെറിയണം, നമ്മൾ എല്ലാവരും പിന്നെ ഉണർന്നെഴുന്നേറ്റ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവരാവണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിക്കുകയാണ്. ആ ക്യാമ്പയിന്റെ ഒടുവിൽ അദ്ദേഹം വീണ്ടും അതിന് പരിഹാരമായിക്കൊണ്ട് കൊണ്ടുവന്നത്, നിങ്ങൾ ലക്കി സിഗരറ്റുകൾ വലിക്കൂ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ ആഘോഷിക്കൂ എന്ന പേരിലൊരു ക്യാമ്പയിൻ ആയിരുന്നു. അതായത് അതിനുവേണ്ടി അദ്ദേഹം കണ്ട ഒരു മാർഗം, 1929 ഈസ്റ്റർ ആഘോഷത്തിനിടയിൽ കുറച്ച് വിദ്യാസമ്പന്നരായ, കാണാൻ പക്വതയൊക്കെ ഉള്ള കുറച്ച് സ്ത്രീകളെ നിരത്തിക്കൊണ്ട് അവരെ പിന്നെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് അവരെല്ലാവരും അവരുടെ ചുണ്ടത്ത് സിഗരറ്റ് പിന്നെ കുട്ടികൾ വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോകളും വീഡിയോകളും എല്ലാം അന്ന് കാലത്ത് അവൈലബിൾ ആയിരുന്ന എല്ലാ സോഷ്യൽ മീഡിയകളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ പിന്നെ അന്ന് വൈറലാക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അങ്ങനെ പത്രത്തിനും ന്യൂസൊക്കെ എല്ലാം വന്നിരുന്നത് പിന്നെ ചുണ്ടത്ത് വെളിച്ചം കത്തിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്ന് കുറച്ച് സ്ത്രീകൾ ഒന്നിച്ച് പ്രഖ്യാപിക്കുന്നൊരവസ്ഥ. ആ ക്യാമ്പയിനും ഇതുപോലെ തന്നെ നാട്ടിലെല്ലാവരും ഏറ്റെടുക്കുകയാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലായ്മ എന്നത് അതിന് പിന്നെ പരിഹാരമായിക്കൊണ്ട് സിഗരറ്റുകൾ ചുണ്ടത്ത് വലിച്ചുകൊണ്ടാണ് അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എന്ന രൂപത്തിൽ സ്ത്രീകളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പയിൻ അവിടെ ആരംഭിക്കുകയാണ്. ഈ ക്യാമ്പയിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ഈ കമ്പനിക്ക് ലാഭമുണ്ടായത് 33%. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അവരുടെ അജണ്ടകൾ നെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഈ രൂപത്തിൽ സ്ത്രീകളെ പോലും വിൽപ്പന ചരക്കുകളാക്കിക്കൊണ്ട് തങ്ങളുടെ കച്ചവടങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള മാർഗമായിക്കൊണ്ട് സ്ത്രീകളെ കാണുന്ന ഒരു അവസ്ഥ വരെ നമുക്കിവിടെ കണ്ടു. ഇത് കേവലം ചരിത്രം മാത്രമല്ല, ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മളിത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സ്ത്രീകൾ എന്നാൽ കേവലം ചില ഭൗതികമായ ചരക്കുകൾ മാത്രമാണ്, ഉപഭോഗ വസ്തുക്കൾ മാത്രമാണ് എന്ന ഒരു ആംഗിൾ ഒരു നരേഷൻ പൊതുവെ ഇന്ന് നമുക്ക് കൂടുതലായി കാണാൻ കഴിയും. ഇത്തരമൊരു നരേഷൻ ഉണ്ടാക്കുന്ന ആളുകളെല്ലാം ഇതിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് സ്വാഭാവികമായിട്ടും മതങ്ങളെയും ചട്ടക്കൂടുകളെയുമാണ്. അവർ പറയുന്നത് പ്രത്യേകിച്ചും ഇസ്ലാമിനെ പോലെയുള്ള മതങ്ങൾ, ഇസ്ലാം ഇപ്പോഴും പ്രാകൃതമാണ് എന്നും ഇസ്ലാം സ്ത്രീകൾക്ക് ഒട്ടും സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുമുള്ള ഒരു ചിത്രം ഈ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ചില ശ്രമങ്ങൾ വളരെ ബോധപൂർവമായി തന്നെ നടക്കുന്നതിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇസ്ലാമിലെ സ്ത്രീയുടെ തട്ടവും മുസ്ലിം സ്ത്രീയുടെ പിന്നെ സ്വാതന്ത്ര്യവുമൊക്കെ എപ്പോഴും തുടർച്ചയായിക്കൊണ്ട് അത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാറ്റി നിർത്താൻ കഴിയുന്ന സംഗതികളല്ല. പലപ്പോഴും പല പ്രസംഗങ്ങളിലും അടക്കം മലപ്പുറത്തെ മുസ്ലിം സ്ത്രീയുടെ തട്ടം എപ്പോഴും ഒരു പ്രതിപാദ്യ വിഷയമായി മാറണം ശ്രദ്ധിക്കാറുണ്ട്. ഇതിനൊരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇത്തരം വിഷയങ്ങളിൽ അത്ര കണ്ട് പുരോഗമിച്ചിട്ടില്ല എന്ന ഒരു നരേഷനോട് വരുത്തി തീർക്കാനും മുസ്ലിം സ്ത്രീകൾക്ക് തീരെ സ്വാതന്ത്ര്യം നൽകാത്ത ഒരു മതമാണ് ഇസ്ലാം എന്നും ഇസ്ലാമിലെ പർദ, നിഖാബ് അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ ജോലി, സ്ത്രീ പുരുഷ തുല്യത, ഇസ്ലാമിലെ സ്ത്രീയുടെ അനന്തരാവകാശം എന്ന് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ, അല്ലെങ്കിൽ സ്ത്രീകളുടെ രാത്രിയുള്ള യാത്ര തുടങ്ങിയ വിഷയങ്ങളൊക്കെ ലൈം ലൈറ്റിൽ കൊണ്ടുവന്ന് അത് ചർച്ചയ്ക്ക് എടുത്തുകൊണ്ട് ഇസ്ലാമിലെ സ്ത്രീ എന്നൊരു അടിച്ചമർത്തപ്പെട്ടവളാണ്, അവൾക്കൊരു സ്വാതന്ത്ര്യമില്ല എന്ന് നേരത്തെ അമേരിക്കയിലെ ആ ഒരു കമ്പനി പിന്നെ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് മെനഞ്ഞെടുത്തതുപോലെ തന്നെ ഇന്നും ചിലർ വളരെ ബോധപൂർവമായ ചില തിരക്കഥകൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് സ്ത്രീകളെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്നും ഇത്തരത്തിൽ സ്ത്രീയും പുരുഷനും ഒന്നാണോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ പ്രാധാന്യം എത്രത്തോളമാണ് എന്നും അവർക്ക് ഇസ്ലാം നൽകിയ പദവികൾ എത്രത്തോളമാണെന്ന് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും അത് നമ്മൾ വിസ്മരിച്ചു പോകുന്നതെന്ന് മാത്രമല്ല, ഇത്തരം ആളുകളുടെ അജണ്ടകളിൽ മുസ്ലിം സ്ത്രീകൾ പോലും പലപ്പോഴും കുടുങ്ങിപ്പോവുകയും ആ ചതിക്കുഴികളെയും കെണികളെയും തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി കൂടെ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അന്ന് ജാഹ്ലിയ കാലത്ത് അറബികൾ, അവർ പലപ്പോഴും കാട്ടറബികൾ എന്ന് മാത്രം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന, പിന്നെ വിദ്യാഭ്യാസമില്ലാത്ത, ലോകം കണ്ടിട്ടില്ലാത്ത ചില ആളുകൾ, ഒരു കൂട്ടം ആളുകൾ മാത്രമേ വന്നത് അറബികൾ. തങ്ങൾക്കൊരു പെൺകുട്ടി ജനിക്കുന്നു എന്നത് തീർത്തും അപമാനത്തോടെ കണ്ടിരുന്ന, അതൊരു അപഹാസ്യമായ, തങ്ങൾക്ക് വളരെ കുറച്ചിലായ മോശമായ ഒരു കാര്യമായി കണ്ടിരുന്ന ആളുകളായിരുന്നു അവർ. പെൺകുഞ്ഞുങ്ങൾ എന്നാൽ അത് മോശപ്പെട്ട ഒരു കാറ്റഗറിയാണ് എന്ന് കണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു അന്നത്തെ അറബികൾ. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെ വളരെ കൃത്യമായി തന്നെ ഡയഗ്നോസ് ചെയ്യുകയും അതിനുള്ള പരിഹാരം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും തന്റെ ജീവിതത്തിലൂടെ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ പ്രാധാന്യം വളരെ കൃത്യമായിട്ട് തന്നെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, പിന്നെ ഒരു പെൺകുഞ്ഞ് ജനിക്കുക എന്നത് തീർത്തും മോശമായി കണ്ടിരുന്ന ഒരു കൂട്ടരോട് വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തു നംലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുക എന്നൊരു സന്തോഷ വാർത്തയാണ് എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് തീർത്തും മോശമായി കണ്ട ആളുകളോട് അതൊരു സന്തോഷ വാർത്തയായിക്കൊണ്ട് കാണാൻ വേണ്ടി ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അല ഇന്നലക്കും അല നിസായിക്കും ഹക്ക വലി നിസായിക്കും അലൈക്കും ഹക്ക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളുടെ മേൽ കൃത്യമായ ബാധ്യതയുണ്ട്, നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങളുടെ മേലും വളരെ കൃത്യമായ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് പരസ്പരമുള്ള ബാധ്യതകൾ പോലും ഒരിക്കലും വിസ്മരിക്കരുതെന്ന് തന്റെ അവസാന പ്രസംഗങ്ങളിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അന്നത്തെ കാലത്ത് അറബികൾക്കിടയിൽ ഒരു സമ്പ്രദായമായിരുന്നു, ഒരു സ്ത്രീ വിധവയാവുകയാണെങ്കിൽ, തന്റെ ഭർത്താവ് മരണപ്പെടുകയാണെങ്കിൽ ആ സ്ത്രീ വിധവയെന്ന കാറ്റഗറിയിലേക്ക് പെടുന്നതോടൊപ്പം തന്നെ ആ സ്ത്രീ പിന്നീട് ആരാണോ പിന്നീട് ആ വ്യക്തിയുടെ, മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തുകൾ കൈകാര്യം ചെയ്യാൻ ഉടമസ്ഥാവകാശപ്പെട്ടത് ആരാണോ, അതിന്റെ കൈകാര്യകർത്താവ് ആരാണോ, ആ വ്യക്തിക്കായിരുന്നു ഈ ഒരു സ്ത്രീയുടെയും കൈകാര്യകർത്തൃത്വം അല്ലെങ്കിൽ ഈ സ്ത്രീയുടെയും ഉത്തരവാദിത്വം എന്നുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് തീരുമാനിക്കാൻ പിന്നീട് ഈ സ്ത്രീയെ അയാൾക്ക് വിവാഹം കഴിക്കണോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും വിവാഹം ചെയ്ത് കൊടുക്കണോ, മറ്റെന്തിലേക്കും വിടണോ, മറ്റാരും പിന്നെ ജോലിക്കാരിയായിട്ടോ മറ്റെന്ത് രൂപത്തിൽ അവരെ ആ സ്ത്രീയെ മാറ്റണമെന്ന് ഈ വ്യക്തിക്ക് തീരുമാനിക്കാമായിരുന്നു അന്നത്തെ ഒരു കാലത്ത്. അങ്ങനെ സ്ത്രീകളെ അനന്തരം എടുക്കുന്ന സ്വത്തുക്കളെ പോലെ തന്നെ സ്ത്രീകളെയും അനന്തരം എടുക്കുന്ന ഒരു സമ്പ്രദായം അന്ന് അറേബ്യയിൽ നിലനിന്നിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുന്നിസാഇലെ 19-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്,

0: യാ അയ്യുഹൽ നാമിനെ വിശ്വസിച്ച ആളുകളെ, നിങ്ങളോട് അള്ളാഹു പറയുകയാണ്, ലാ യഹില്ലുലക്കും, നിങ്ങൾക്ക് അനുവദനീയമാക്കിയിട്ടില്ല, അൻതരിസു നിസാഅ കർഹ, നിങ്ങൾക്ക് സ്ത്രീകളെ നിർബന്ധപൂർവ്വം അനന്തരമെടുക്കുക എന്നത് അള്ളാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കിയിട്ടില്ല എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ നൽകുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, മഹർ, ഒരു സ്ത്രീക്ക് വിവാഹവേളയിൽ പുരുഷൻ നൽകുന്ന പിന്നെ മൂല്യമാണ് മഹർ എന്നുള്ളത്. ആ മഹർ സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ്. അതിൽ മഹർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പുരുഷന് തൊലാഖിന്റെ സമയത്ത് പോലും അത് യാതൊരു അധികാരവും ഇല്ലെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതുപോലെ തന്നെ പലപ്പോഴും നേരിടുന്ന ഒരു ആരോപണമാണ് സ്ത്രീകളെ ഇസ്ലാം അവർക്ക് സമ്പാദിക്കാനുള്ള അനുവാദം നൽകുന്നില്ല എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണുകയും സൂറത്ത് നിസാഇലെ 32-ാമത്തെ വചനത്തിലൂടെ സ്ത്രീകൾക്ക് സ്വൈര്യമായി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ സമ്പാദിക്കാം, പക്ഷെ ആ സമ്പാദ്യത്തിന്റെ കാര്യത്തിലും അത് പിന്നെ വിനിയോഗിക്കുന്നതിന്റെ കാര്യത്തിലും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അത് കൃത്യമായി ഇസ്ലാമിക നിയമങ്ങളെ അനുസരിച്ചുകൊണ്ടായിരിക്കണമെന്ന് മാത്രം. ഇങ്ങനെയുള്ള പല ആരോപണങ്ങൾ, സ്വയം സമ്പാദിക്കാൻ സ്ത്രീകൾക്ക് പിന്നെ കഴിയില്ല എന്നും അത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുപോലുള്ള ആരോപണങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ റിഫ്യൂട്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രവാചക അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഭൂമിയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല വിഭവം പ്രവാചകൻ സ്വാസം പറയുകയാണ്, അദ്ദുനിയ മത്താഉൻ വഖൈറു മത്താഉ ദുനിയ അൽമർഅത്തു സ്വാലിഹ. ദുനിയാവ് എന്നാൽ അത് ഒരുപാട് വിഭവങ്ങൾ മാത്രമാണ്. ആ വിഭവങ്ങളിലെ ഏറ്റവും നല്ല വിഭവം ഹൈറു മത്താഉ ദുനിയ, അത് മർഅത്തുൻ സ്വാലിഹ എന്നതാണ്. അല്ലെങ്കിൽ ഒരു നല്ല സ്വാലിഹത്തായ സദ്വൃത്തയായ ഒരു സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വിഭവം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനോട് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മകൾ, പിന്നെ നമുക്കറിയാം സ്ത്രീകൾ പലപ്പോഴും പല ആംഗിളിൽ, അവർ ചെറുപ്രായത്തിൽ ഒരു മകളാണ് ഒരു സ്ത്രീ, പിന്നീട് ഭാര്യയാവുകയാണ്, ഒരു ഉമ്മയാവുകയാണ്. ഇങ്ങനെ ഏതേത് കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിലും വളരെ കൃത്യമായി പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ് സ്ത്രീ എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അത് പല രൂപത്തിലും കാണാൻ കഴിയും. ഒരു കുട്ടി പെൺമകളായിരിക്കെ, മകളായിരിക്കെ ആ സ്ത്രീ, ആ കുട്ടിയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെടേണ്ടത് അത് ഉപ്പയുടെ ഉത്തരവാദിത്തമാണ്. പിന്നീട് ഭാര്യയാകുമ്പോൾ ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഉമ്മയായിരിക്കുമ്പോൾ ഭർത്താവിന്റെയും മക്കളുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ് ആ സ്ത്രീയെ സംരക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ ഏതേത് ആംഗിളിൽ നോക്കുകയാണെങ്കിൽ പ്രവാചകൻ സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, രണ്ട് പെൺമക്കളെ അവർക്ക് പ്രായപൂർത്തിയാവുന്നതുവരെ അവരെ പോറ്റി മാന്യമായി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും ഞാനും അന്ത്യനാളിൽ ഇതുപോലെയായിരിക്കും എന്നാണ് പറയുന്നത്. രണ്ട് വിരലുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതുപോലെയായിരിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം നമ്മൾ ആലോചിച്ച് നോക്കണം. പെൺമക്കൾ അത്ര നന്നായി പോറ്റുന്നവർക്ക് നാളെ സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങളുണ്ടെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഇങ്ങനെയുള്ള ഇസ്ലാമിനെയാണ് പിന്നെ ഇത്തരത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ചും ഇന്ന് തട്ടത്തിന്റെ വലിപ്പവും അതിന്റെ ഒരു അളവും ഒക്കെ അളന്നുകൊണ്ട് അതിന്റെ അളവ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം പുരോഗമിക്കുകയാണ് നമ്മൾ എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിനെ കരിവാരി തേക്കുവാനായി ഇസ്ലാം സ്ത്രീകൾ യാതൊരു സ്ഥാനവും നൽകുന്നില്ല, ഇപ്പോഴും പ്രാകൃതമായ മതമാണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്ന അതിനുവേണ്ടി ചില തന്ത്രങ്ങൾ മെനയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള ആളുകളുടെ അജണ്ടകൾ, നേരത്തെ ആ ഒരു സിഗരറ്റ് കമ്പനിയുടെ ഉടമ, ആ സിഗരറ്റ് കമ്പനിയെ എങ്ങനെയാണോ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ പ്രൊമോഷന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണോ അതുപോലെയാണ് ഇന്ന് പല ഇൻഡസ്ട്രികളും, പ്രത്യേകിച്ചും ഫാഷൻ ഇൻഡസ്ട്രിയും കോസ്മെറ്റിക് ഇൻഡസ്ട്രിയും ഒക്കെ സ്ത്രീകളെ കാണുന്നത്. കേവലം ചരക്കുകളായും കച്ചവട വസ്തുക്കളായും ഉപഭോഗ വസ്തുക്കളായും മാത്രം സ്ത്രീകളെ കാണുന്ന ചില ആളുകൾ, അവർക്കെതിരെ വളരെ കൃത്യമായി സ്ത്രീകളുടെ വസ്ത്രധാരണം, അത് എങ്ങനെയാവണമെന്നും അത് എന്തെല്ലാം വസ്ത്രം ധരിക്കാമെന്നും എന്തെല്ലാം പാടില്ല എന്നും ധരിക്കേണ്ടത് തന്നെ ഏത് രൂപത്തിലായിരിക്കണമെന്നും വളരെ കൃത്യമായി തന്നെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആ പഠിപ്പിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല ആയതുകൊണ്ട് തന്നെ നമ്മെ ഏവരെയും, ആണിനെയും പെണ്ണിനെയും, ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹു ആയതുകൊണ്ട് തന്നെ അതിൽ യാതൊരു ഏറ്റക്കുറച്ചിലുകളോ മാറ്റത്തിരുത്തലുകളോ ഒരിക്കലും വരുത്തേണ്ടതില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീയുടെ തട്ടവും അതിനുവേണ്ടി പല തിട്ടൂരങ്ങളും ഇറക്കുന്ന ആളുകൾ കൃത്യമായി മനസ്സിലാക്കുക, ഇസ്ലാമിന് സ്ത്രീകളെക്കുറിച്ചും അവരുടെ വസ്ത്രധാരണയെക്കുറിച്ചും അവരുടെ തട്ടത്തിന്റെ വലിപ്പവും അതിന്റെ നീളവും എല്ലാം വളരെ കൃത്യമായ ധാരണ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രാമാണികമായി തന്നെ കൈവശമുണ്ട് എന്നും ആ നിലപാടിൽ നിന്ന് മുസ്ലിമായ ഒരു വ്യക്തി ഒരു നിലയ്ക്ക് മാറുകയില്ല എന്നും ഈ അജണ്ടകൾ നെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു ഇസ്ലാമിലെ എല്ലാ അധ്യാപനങ്ങളും ഏറ്റവും പരിപൂർണമായി ഉൾക്കൊള്ളുന്ന, അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ആനുകാലിക പ്രസക്തമായ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന വളരെ ഗഹനമായിട്ടുള്ള, അതോടൊപ്പം തന്നെ അർത്ഥവത്തായ പ്രോഗ്രാമാണ് ഇൻസൈറ്റ്. ഇൻസൈറ്റിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് തട്ടവും ചില തിട്ടൂരങ്ങളും എന്ന വിഷയത്തിലെ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസിൻ്റെ സംസാരമായിരുന്നു.
2: മാഷാല്ലാ, നമ്മുടെ വൈബ്സ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ശ്രോതാക്കളെ ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇടയ്ക്ക് നമ്മളെ സംസാരങ്ങൾക്കപ്പുറത്ത് ചില ഗാനങ്ങളും പിന്നെ സ്വരങ്ങളൊക്കെ കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു നാളിൽ മുത്ത് റസൂലിൽ എന്ന് തുടങ്ങുന്ന ഒരു സ്വരമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്.

0: മഷാല്ലാ, സ്വരം മറ്റുള്ള ഗാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി. റേഡിയോ, പോയിസ് റേഡിയോ ശ്രോതാക്കൾക്ക് അതിൻ്റെ മ്യൂസിക്കോ തട്ടലും മുട്ടലും ഒന്നുമില്ലാതെ സ്വരം ആ വരികളെ ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതോടൊപ്പം തന്നെ ആസ്വദിക്കാനും കഴിയുന്ന രൂപത്തിലാണ് സ്വരത്തിലെ ഗാനങ്ങൾ നമ്മൾ കേൾക്കാറുള്ളത്. അൽഹംദുലില്ലാ, ഇപ്പോൾ നമ്മൾ സ്വരത്തിൽ ഒരു നാളിൽ മുത്ത് റസൂലിൻ എന്ന് തുടങ്ങുന്ന ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു. വളരെ മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം ഇനി നമ്മൾ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്.
1: അതെ അതെ, ആൾക്കാർക്കൊക്കെ പല വിചാരങ്ങളാണ്, പക്ഷെ നമ്മൾ ആരോഗ്യത്തെ കുറിച്ചുള്ളൊരു വിചാരം നമുക്കില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്.
0: തീർച്ചയായും.
1: അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം തന്നെയാണ് അല്ലേ?
0: അതെ, വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗവും പരിഹാര മാർഗങ്ങളും. നമ്മോടൊപ്പം അബുദാബി ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ ഡോക്ടർ ഡാനിഷ് സലീമും അതോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി സലാഹുദ്ദീനുമാണ് നമ്മളൊപ്പം ചേരുന്നത്. വളരെ ആരോഗ്യപൂർവ്വം തന്നെ നമുക്ക് ചർച്ച കേൾക്കാം ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ഡാനിഷ് സലീമാണ്. അദ്ദേഹത്തെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പീസ് റേഡിയോ പ്രോഗ്രാമുകളിൽ അദ്ദേഹം ഡോക്ടർ പങ്കെടുത്തിട്ടുണ്ട്. ഡോക്ടർ അബുദാബിയിലെ ഖലീഫ യൂണിവേഴ്സിറ്റിയിലെ കോർ ഫാക്കൽറ്റി മെമ്പറാണ്. അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ എമർജൻസി വിഭാഗം സീനിയർ സ്പെഷ്യലിസ്റ്റാണ്. അതോടൊപ്പം തിരുവനന്തപുരം PRS കോളേജിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ഹെഡും കൂടെയാണ്. ഡോക്ടർ ഡാനി സലീമെ ഹർദവമായി പീസ് റേഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറുടെ ഒരു ചാനലുണ്ട്, ഡോക്ടർ ഡി ബെറ്റർ ലൈഫ്, വളരെ പോപ്പുലറാണ്. ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഈ വിഷയത്തിലുള്ള ടോപ്പിക്കുകളൊക്കെ ഡോക്ടർ അതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഒരിക്കൽ കൂടി പീസ് റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മയക്കുമരുന്ന് ഡ്രഗ്സ് അഡിക്ഷൻ

0: ആയിട്ട് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒത്തിരി മയക്കുമരുന്ന് കയ്യിൽ വെച്ച് ഒത്തിരി കുട്ടികളെയും അതുപോലെ ഒത്തിരി യുവാക്കളെയും പിടിക്കുകയാണ്. അപ്പോൾ അത് കേസുകൾ കൂടുന്നത് കൊണ്ട് തന്നെ, അതായത് മയക്കുമരുന്ന് ഒത്തിരി ആളുകൾ ഉപയോഗിച്ച് കൂടുതലാവുന്നത് കൊണ്ട് തന്നെയാണ് അത്രമാത്രം കേസുകളും കൂടുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ ഇടയിൽ വളരെ കുറച്ച് മാത്രമേ ഇത്തരത്തിലുള്ള കേസുകളുണ്ടെന്നാണ്. പക്ഷേ ഈ ഇടയ്ക്ക് നമ്മൾ പല സ്കൂളുകളിലും കോളേജിലും നടത്തിയ പഠനം നെട്ടിപ്പിക്കുന്നതായിരുന്നു. 40 മുതൽ 60% കുട്ടികൾ, അതിനകത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നിട്ടാണ്, അവർ ഒരു പ്രാവശ്യമെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ പഠനത്തിൽ. എറണാകുളത്തും അതുപോലെ തൃശ്ശൂരും നടത്തിയ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അത്രമാത്രം കേരളത്തിൽ ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ പല ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു പ്രശ്നം. കാരണം അവരുടെ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഇത്രയധികം കേരളത്തിൽ പെരുകാനുള്ള കാരണം. കാരണം കൊച്ചു കുട്ടികളെ, അതായത് ഒരു 14 വയസ്സ് വളരെ വേഗത്തിൽ അവരെ ദിശ തെറ്റിക്കാനായിട്ട് കഴിയും. കാരണം അവർ 14 വയസ്സാകുമ്പോൾ 3 പ്രശ്നങ്ങളാണ് ഞാൻ എപ്പോഴും ആളുകളോട് പറയാറുള്ളത്. ഒന്നാമത്, അവർ വിചാരിക്കുന്നത് അവർ ആ സമയത്ത് അവർ മെച്ചുവറാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇത്തരം ആളുകളിൽ, കൊച്ചു കുട്ടികളിൽ ഉണ്ടാവുന്നതാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് പിയർ പ്രഷർ വളരെ കൂടുതലാണ്. എന്താണ് പിയർ പ്രഷർ? ഒരു കൂട്ടുകാരൻ അവനോട് വന്ന് പറയുകയാണ്, നീ ഒരു പഠിപ്പിസ്റ്റാണ്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് നിന്നൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നിനക്കൊരു മദ്യം ഉപയോഗിക്കാനുള്ള കഴിവില്ല, നീ ഒരു അമ്മയുടെ കുട്ടിയാണ്, മമ്മീസ് ബോയിയാണ്, ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമെന്നൊക്കെ പറഞ്ഞ് അവരെ ടീസ് ചെയ്യും. അപ്പം ഒരു പ്രാവശ്യമല്ലേ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമല്ലേ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് മിക്ക കുട്ടികൾക്കും പറ്റുന്നത്. അപ്പോൾ ഈ പിയർ പ്രഷർ സ്വന്തമായി വിചാരിക്കും, ഞാനിത് ചെയ്തില്ലെങ്കിൽ ഞാനൊരു മുതിർന്ന ആളായില്ല എന്നുള്ളൊരു തോന്നൽ കുട്ടികൾക്കുണ്ടാവും. പിന്നെ അതുമാത്രമല്ല, ഇവർക്ക് ഉപദേശിക്കുന്നത് ഈ പ്രായത്തിൽ ഒട്ടും ഇഷ്ടമല്ല. ഈ 3 പ്രോബ്ലം കാരണമാണ് ഇത്രയധികം കേസുകൾ കൂടാനുള്ള കാരണവും. പിന്നെ അത് ടാർജറ്റ് ചെയ്യുന്നുണ്ട്, ഇത്തരം പോപ്പുലേഷനിലെ ഒരു 8-ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങുകയും അവരൊരു 17 വയസ്സാകുമ്പോൾ അവരെ മയക്കുമരുന്ന് അഡിക്റ്റഡ് ആക്കുകയാണ്. അങ്ങനെ ഒത്തിരി കേസുകൾ, ഞങ്ങളെ ഒരു കുറച്ച് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ്, ഞങ്ങൾ ഒത്തിരി കേസുകൾ ഇതുപോലെ റീഹാബിലിറ്റേഷൻ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്രമാത്രം കേസുകൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു മയക്കുമരുന്നിൻ്റെ വ്യാപനം നാട്ടിൽ കുറയ്ക്കാനായിട്ട് കഴിയുകയുള്ളൂ.
1: ഡോക്ടർ, മുമ്പൊക്കെ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു, അതും കോളേജിലൊക്കെ ആരെങ്കിലുമൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുക. പക്ഷെ ഇന്ന് അതൊക്കെ മാറി, ഇന്ന് നിരന്തരം വാർത്തകളിൽ ഇത് തന്നെയാണ് കേൾക്കുന്നത്, ഒറ്റപ്പെട്ട സംഭവമല്ല. മാത്രമല്ല 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് ഒരു അധ്യാപകൻ വെളിപ്പെടുത്തുകയൊക്കെ ഉണ്ടായി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഒറ്റപ്പെട്ട കേസുകളിൽ നിന്ന് മാറി ഇത് ഒരു കേസല്ലാത്ത ഒരു വാർത്ത അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
0: അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. കാരണം യുവതലമേ കാർന്നു തിന്നുന്ന ഒരു, ഇപ്പം പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മദ്യപാനവും പുകവലിയാണ് കൂടുതൽ അപകടകാരിയാണെന്ന്. പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ, അതായത് ഒരു മനുഷ്യനെ മനുഷ്യനല്ലാതെ ആക്കി തീർക്കുകയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെ മനുഷ്യത്വം തന്നെ അവിടെ നഷ്ടപ്പെടുകയാണ്. ഒരു മയക്കുമരുന്ന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഒരു സന്തോഷമോ സങ്കടമോ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റാതോ. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു കാര്യം വരുമ്പോൾ, ഒരു TV റിമോട്ട് കൊടുക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇമ്പൾസിൽ തന്നെ ആ വ്യക്തിയെ കൊല്ലാനുള്ള ദേഷ്യം വരികയും കൊല്ലുകയും ചെയ്യും. കൊന്നുകഴിഞ്ഞാൽ പോലും ഒരു പശ്ചാത്താപമോ അല്ലെങ്കിൽ ഒരു വിഷമമോ ആ വ്യക്തിക്ക് ഉണ്ടാകില്ല. കാരണം അത്രമാത്രം മയക്കുമരുന്നിന് ആ വ്യക്തി അഡിക്റ്റഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവം അല്ലാതെ മാറിയിരിക്കുകയാണ്. ഈ ഇടയ്ക്ക് നമ്മൾ കേട്ടതാണ്, ഒരു 1.5 വർഷം മുമ്പ് ഒരു വീട്ടിലുള്ള എല്ലാവരെയും ഒരു മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു മകൻ വെട്ടിക്കൊന്ന്, അത് ആ എന്നിട്ട് അതിനുശേഷം ആ വീട്ടിൽ തന്നെ അദ്ദേഹം താമസിച്ചു എന്നുള്ളതാണ്. അടുത്ത എത്രയോ ദിവസങ്ങൾ, അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതും. പോലീസിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ജീപ്പിലോട്ട് കയറ്റുന്ന സമയത്ത് അദ്ദേഹം ചിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന, ചിരിച്ചുകൊണ്ടാണ് വളരെ ഒരു മനസ്സിലൊരു തെറ്റിദ ഒരു വിഷമമോ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപമോ ഒന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് പോലും കാണുന്നില്ല. അപ്പം ഇത് വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ഇതിനുള്ളൊരു ആക്ഷൻ എടുക്കുകയും അതിനുള്ള ഒരു നമ്മൾ എല്ലാവരെയും ഒരു അവബോധം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കുട്ടികളോട് നമ്മൾ വീണ്ടും വീണ്ടും ഒരേ കാര്യം പറയണം, ഒരിക്കൽ പോലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കരുത്. അതായത് ഒരിക്കൽ പോലും ട്രൈ ചെയ്യരുന്നത് വളരെ വ്യക്തമായിട്ട് അവരോട് പറയണം. കാരണം ഒരിക്കൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അത് അഡിക്ഷൻ ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്.
1: ഡോക്ടർ പറഞ്ഞു, പിന്നെ ഒരിക്കലും ഒരു വളരെ നിസ്സാരമായൊരു കാര്യം, റിമോട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു സഹോദരനെ കൊല്ലുക, സഹോദരിയെ കൊല്ലുക, ഇതൊക്കെ ഒരിക്കലും നോർമലായിട്ടുള്ള സംഗതിയല്ല. അപ്പോൾ ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോട് എന്താണ് ഡോക്ടർ ഇങ്ങനെ ശരീരത്തിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത്? എന്താണ് അവിടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്?
0: നമുക്കിപ്പോൾ ഒരാൾ ഒരു ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ സ്നേഹപ്രകടനം തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്, നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോൺസുകളുണ്ട്.

0: നമ്മുടെ ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മുടെ ബ്രെയിനിലൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള ഹാപ്പി ഹോർമോൺസുകൾ, സെറട്ടോണിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറഞ്ഞ ഹോർമോൺസ് റിലീസാവും. അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ സന്തോഷം ഉണ്ടാവും, അത് കുറച്ച് നേരം നിലനിൽക്കും. അത് കഴിഞ്ഞ് അതിന് ആ ഡോപ്പമിൻ്റെ ലെവൽ കുറയുമ്പോൾ ആ സന്തോഷത്തിന് കുറവ് വരികയും നമ്മൾ നോർമലാവുകയും ചെയ്യും. പക്ഷേ ഈ മയക്കുമരുന്ന് സമയത്ത് നാച്ചുറൽ ആയിട്ടുള്ള മയക്കുമരുന്നുകളുണ്ട്, സിന്തറ്റിക് മയക്കുമരുന്നുകളുണ്ട്. സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള. ഇപ്പോൾ MDMA എന്നൊക്കെ പറയുന്ന സിന്തറ്റിക് മയക്കുമരുന്ന് ഒരു നുള്ളു കഴിച്ചാൽ തന്നെ നമ്മൾ ഈ ഒരു നമുക്ക് ഇതുവരെ ഫീൽ ചെയ്യാത്ത തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടാകുകയാണ്. നമ്മൾ സാധാരണ നമ്മുടെ 5 senses ആണ്, നമ്മൾ കാണുക, കേൾക്കുക, അതുപോലെ ഓരോരോ 5 നമുക്ക് പലതരത്തിലുള്ള സെൻസുകളുണ്ട്. ആ സെൻസസിൻ്റെ അപ്പുറം നമ്മൾ ഇതുവരെ ഫീൽ ചെയ്യാത്തൊരു രീതിയിലുള്ള ഒരു എക്സെൻട്രിക് അല്ലെങ്കിൽ ഒരു എക്സ്റ്റസി വേറൊരു ലോകത്തോട്ട് നമ്മൾ പോവുകയും അത്രമ നമ്മൾ പല കളറുകളും വളരെ വ്യക്തമായി കാണുക, കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കേൾക്കുക, പലതും കാണുക, ഇമാജിനേഷനിൽ ഭയങ്കര പവർഫുൾ, നമുക്ക് ശക്തി വളരെ ശക്തി കൂടുന്നതുപോലെ തോന്നും. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള എനർജിയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കാം. കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് നമ്മൾ തന്നെ കേട്ടുകയെന്ന് തോന്നും. പക്ഷേ ഇത് താൽക്കാലികമാണ്. ഒരു 8 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ആക്ഷൻ കുറയും. ഇതിൻ്റെ ആക്ഷൻ കുറയുന്ന സമയത്ത് നമുക്ക് വീണ്ടും പഴയതുപോലെ ആവും. അപ്പോൾ ആ വ്യക്തി വിചാരിക്കും എനിക്കൊന്നും സംഭവിച്ചില്ല, ഞാനൊരു കുറച്ച് നേരം ഹൈ ആയിരുന്നു, ഇപ്പോൾ നോർമലായല്ലോ. അപ്പോൾ അത് ഒരു 1-2 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ ചിലപ്പോൾ അയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കാം. പിന്നെ ഒരു ദിവസം ഒരു പെട്ടെന്നൊരു വിഷമം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു ഉണർചിന്ത ഉണ്ടാവും. വീണ്ടും ഒന്നുകൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ഫീലിംഗ് കിട്ടില്ലേ എന്നൊരു വിചാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും അത് ഉപയോഗിക്കും. വീണ്ടും ഉപയോഗിക്കുമ്പോൾ നേരത്തെ അത്രയും ചിലപ്പോൾ കിക്ക് കിട്ടണമെന്നില്ല, പക്ഷെ എന്നാലും നല്ലവണ്ണം ഉണർവ് കിട്ടി. അങ്ങനെ അവർ ഓരോ ഫ്രീക്വൻസി കൂടി, 3 മാസമെന്നുള്ള 2 മാസമാകുന്നു, 2 മാസമെന്നുള്ള 1 മാസമാകുന്നു, 2 ആഴ്ചയാകുന്നു. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം കിട്ടിയ സന്തോഷത്തിൻ്റെ അത്രയും ചിലപ്പോൾ സന്തോഷം കിട്ടണമെന്നില്ല. കാരണം ഈ ബ്രെയിനിൽ അത് മനസ്സിലാക്കി, അതായത് ഈ സാധനം കിട്ടുമ്പോൾ നമ്മൾ വേറൊരു സാധനത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും, നമ്മുടെ നോർമൽ സ്റ്റേറ്റിനെ സബ് നോർമൽ സ്റ്റേറ്റിലോട്ടാക്കും. അപ്പോൾ മയക്കുമരുന്ന് കഴിച്ചാൽ മാത്രമേ നമ്മൾ നോർമൽ സ്റ്റേറ്റിലോട്ടാവുള്ളൂ. മയക്കുമരുന്ന് കഴിച്ചില്ലെങ്കിൽ നമ്മളൊരു ഹെൽ എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് വിയർക്കുക, നെഞ്ചിടിപ്പ് കൂടുക, ഭ്രാന്തമായ ആവേശം ഉണ്ടാവുക, ഭയങ്കര ദേഷ്യം ഉണ്ടാവുക, അങ്ങനൊരു അവസ്ഥയായിരിക്കും മയക്കുമരുന്ന് കഴിച്ചിട്ട്. നമ്മൾ സബ് നോർമലിലോട്ട് പോയി, നോർമലിനെയും കാട്ടും താഴത്തെ ലെവലിലോട്ട് പോയി. ആ നോർമൽ അതാണ് നമ്മുടെ സാധാരണ അവസ്ഥ. മയക്കുമരുന്ന് കഴിച്ചാൽ നമ്മൾ നോർമലിലോട്ട് വരും, നോർമൽ മനുഷ്യനായിട്ടിരിക്കും, സ്നേഹപ്രകടനവും സാധാരണ ഒരു വ്യക്തിയെപ്പോലെ ഇരിക്കും. പക്ഷെ മയക്കുമരുന്ന് കഴിക്കാതിരിക്കുമ്പോൾ വീണ്ടും ആ ഒരു ഡേഞ്ചറസിലോട്ട് പോകും. ഈ ലെവല് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ താഴോട്ട് പോവുകയും ആ വ്യക്തിക്ക് ആ വ്യക്തിയല്ലാതെ മാറ്റി, ആ വ്യക്തിത്വം തന്നെ മാറുകയാണ്. അദ്ദേഹം ഒരു മനുഷ്യനല്ലാതെ മാറും. അദ്ദേഹത്തിന് സന്തോഷം വന്നാൽ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാതാവും. ഒരു ദേഷ്യം വന്നാൽ എങ്ങനെ അത് കറക്റ്റായിട്ട് സാധാരണ ഒരു മനുഷ്യനെ പോലെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ പെട്ടെന്ന് ഇതുപോലുള്ള ദേഷ്യങ്ങൾ വരാം, പെട്ടെന്ന് ഇതുപോലെ സന്തോഷം വരാം. അങ്ങനെ നമ്മുടെ കയ്യിൽ മനസ്സിൻ്റെ കൺട്രോളിൽ നിൽക്കാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും ഉണ്ടാവുന്നത്. ഇതാണ് ശരിക്കും മയക്കുമരുന്ന് സമയത്ത് ഉണ്ടാകുന്നത്. ഇത് പലർക്കും അറിയാത്തത് കൊണ്ടാണ് അവർ 1-2 പ്രാവശ്യം ഉപയോഗിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തമായ ഒരു ധാരണയാണ് വേണ്ടത്. നമ്മൾ ഡോപ്പമിൻ ധാരാളം നമ്മൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇത്തരത്തിൽ മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ സബ് നോർമലിലോട്ട് പോവുകയാണ്. അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്
1: ഡോക്ടർ. അങ്ങനെ ഒരുപാട് നാൾ ഈ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ നോർമൽ ആവണമെങ്കിൽ മയക്കുമരുന്നുകൾ ആവശ്യം വരും. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ എന്താണ് അഡിക്ഷൻ?
0: അത് ശരിയാണ്, അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അതില്ലാതെ പറ്റാതാവും. അതായത് ഒരു സാധനത്തോട് നമ്മൾ അതില്ലാതായാൽ നമ്മൾ നോർമൽ അവസ്ഥയിൽ നിന്ന് മാറുക എന്നുള്ളതാണ് അഡിക്ഷൻ. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ എത്രയും വേഗം അതിൽ നിന്ന് പുറത്തോട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ ഡിസിഷനാണ്. ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി സ്വന്തമായി ഒരു തീരുമാനമെടുക്കുകയും ഒരു ഡേറ്റ് കുറിക്കുകയും ചെയ്യുക. 1st September അല്ലെങ്കിൽ October 1st ഞാൻ നിർത്തും എന്നുള്ളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറുക. പല സാഹചര്യത്തിലായിരിക്കും മരുന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് കിട്ടുന്നത്. ചിലപ്പോൾ കൂട്ടുകാരടുത്ത് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ബന്ധു കൊണ്ട് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാകാം. അപ്പോൾ എൻവയോൺമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം. എൻവയോൺമെൻറ്റ് മാറ്റുക, വേണമെങ്കിൽ ഒന്ന് സ്ഥലം മാറുക, അടുത്ത ഒരു 6-8 മാസത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക് വേറെ ഒരു സ്ഥലത്തോട്ട് മാറുക. അതുപോലെ തന്നെ വേറെ നമുക്ക് ഈ മരുന്ന് തരാൻ സാധ്യതയുള്ള വ്യക്തികളോട് ഒരു കോണ്ടാക്റ്റും വരാതിരിക്കാൻ നോക്കുക. പറ്റുമെങ്കിൽ ഫോൺ നമ്പർ തന്നെ മാറ്റുക, ഫോൺ മാറ്റുക, അങ്ങനെ സ്ഥലം മാറ്റുകയോ, കാരണം നിങ്ങളുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ കുടുംബ ബന്ധത്തിനെ തകർക്കുകയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായും അതുപോലെ പേരുദോഷവും എല്ലാം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഒരു ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എടുക്കുന്ന എല്ലാ ആക്ഷനും വളരെ ഇമ്പോർട്ടൻറ്റും വളരെ പ്രാധാന്യവുമാണ്. അപ്പം അത് ഇച്ചിരി സ്ട്രോങ് ആക്ഷൻ ആണെങ്കിൽ പോലും നമുക്കത് അൾട്ടിമേറ്റ്ലി ഒരു ഫ്യൂച്ചറിൽ ഒരു 5 വർഷം 6 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയ ബെനിഫിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്ക് നിങ്ങളൊരു വലിയ മാറ്റം വരുത്തുക, ഈ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം മറ്റ് കാര്യങ്ങളിലാണ് എന്നുള്ളത്, നോർമലായിട്ടുള്ള മനുഷ്യർക്ക് കിട്ടുന്ന സന്തോഷങ്ങളിലോട്ട് നമ്മുടെ സന്തോഷം കൊണ്ടുവരിക, നമുക്ക് ഇഷ്ടപ്പെട്ട ഹോബീസിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുക, എല്ലാ ദിവസവും നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അതായത് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇതുപോലുള്ള ചിന്തകൾ വരുന്നത്. അങ്ങനെ ഒരു വെറുതെ ഇരിക്കാനൊരു അവസരം ഉണ്ടാക്കാതിരിക്കുക. രാവിലെ 6 മണിക്ക് എണീക്കുക, 6 മണി തൊട്ട് 7 മണി വരെ ഇന്നെയാണ് ചെയ്യേണ്ടത്, 7 മണി തൊട്ട് 8 മണി വരെ ഇതാണ് ചെയ്യേണ്ടത്, 8 മണി തൊട്ട് 10 മണി, അങ്ങനെ ഒരു പ്രത്യേക ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ ആഴ്ചകളിൽ പല റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസും നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ജീവിത ചിട്ട അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഡിസിപ്ലിൻ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യാറുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷവും ഇവർക്ക് പറ്റുന്നില്ല, എന്നിട്ടും ഡ്രഗ് ക്രേവിനെസ് ഒക്കെ ഉണ്ടായാൽ ചില വളരെ വേറെ മരുന്നുകളുണ്ട് ഇതിനുവേണ്ടിയുള്ള, ഡ്രൈ റീഹാബിലിറ്റേഷനുള്ള മരുന്നുകളുണ്ട്, അത് ഡോക്ടേഴ്സിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ആ മരുന്നുകൾ ചിലപ്പോൾ കഴിക്കേണ്ടി വരും, കുറച്ചും ഒരു 1-2 മാസം, ചിലപ്പോൾ 1-6 മാസം വരെയൊക്കെ കഴിക്കേണ്ടി വരും. ഇങ്ങനെയാണ് അദ്ദേഹത്തിനെ നമ്മൾ ഈ ഒരു മയക്കുമരുന്ന് അഡിക്ഷനിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്. പക്ഷേ ഇതൊരു വളരെ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുകയും 3 മാസം നമ്മൾ കാര്യമായിട്ട് നോക്കുകയും ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് കഴിയും.
1: ഡോക്ടർ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റീഹാബിലിറ്റേഷൻ പുനരധിവാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചത്. അത് തന്നെയാണ് പരിഹാരം. പ്രവാചകൻ്റെ ഹദീസ് ഉണ്ട്, നമ്മൾ പിന്നെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മുഴുകുക, ഒരു പണി കഴിഞ്ഞാൽ അടുത്ത പണിയിലേക്ക് പോകുക. അപ്പോൾ നമ്മുടെ സമയവും മനസ്സും ഒക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒഴിവാക്കണം എന്നുള്ള ഈ ഒരു ഹദീസ് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. ഡോക്ടർ, ഇവിടെ ഒരു ധാർമ്മികമായൊരു ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ധാർമ്മികതയിലേക്ക് തിരിച്ചു വരിക, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ അനുസരിച്ച് ഒരു ഒരു ധാർമ്മിക ജീവിതം, സദാചാര ജീവിതം നയിക്കുക കൂടി ഇതിനൊരു പരിഹാരമായിരിക്കും തോന്നുന്നു അല്ലേ?
0: അത് ശരിയാണ്. ആക്ച്വലി മദ്യവും അതുപോലെ സിഗരറ്റിനുമെതിരെ ധാരാളം ആളുകൾ സംസാരിക്കുകയും ഡോക്ടേഴ്സും അതുപോലെ പല മതപണ്ഡിതന്മാരും എല്ലാം ധാരാളം സംസാരിക്കുകയുണ്ടായി. അപ്പം പല ആളുകൾക്കും ഇപ്പം ഒരു യുവതലമുറ മാക്സിമം ഒഴിവാക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ ഒരു 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉള്ള സിഗരറ്റ് വലിയുടെ ഉപയോഗം കാട്ടും ധാരാളം ഇപ്പോൾ നോക്കുമ്പോൾ സിഗരറ്റിൻ്റെ ഉപയോഗം വളരെ കുറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ എല്ലാ ആളുകളിലും എത്തിക്കൊണ്ടിരുന്നു. പക്ഷേ മയക്കുമരുന്നിനെ കുറിച്ച് ധാരാളം ആളുകൾക്കും അറിയത്തില്ല. അവർ വിചാരിക്കുന്നത് ഇതൊരു ചെറിയൊരു മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അത് താൽക്കാലികമായി ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്, അങ്ങനെ ഒരു ചിന്ത പല ആളുകളിലും ഉണ്ട്. അപ്പോൾ അത് അല്ല, ഇതൊരു അനുവദനീയമായിട്ടുള്ളൊരു സാധനമല്ല, നമുക്ക് ഒരു എക്സ്ട്രാ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന അതുപോലെ കൃത്രിമമായ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനത്തോട് നമ്മൾ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മുടെ ജീവിതത്തിനെ തന്നെ താറുമാറാക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ ജീവിതത്തിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒരു ഒരു ഫാമിലിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് കുറേയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ഇതിൻ്റെ സീരിയസ് കോൺസിക്വൻസസ് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ യുവതലമുറ ഇതിൻ്റെ അകത്തോട്ട് വീഴാതിരിക്കാൻ നമുക്ക് മാക്സിമം അവരെ അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയും.
1: ഡോക്ടർ, എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പുതുതലമുറ അവർക്ക് ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ കുറേ പ്രയാസങ്ങൾ തോന്നുന്നു. ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അവർ തളർന്നു പോവുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഫാമിലി ബോണ്ടിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാനാണ് ഒരു പക്ഷേ അവരിതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതൊരു പരിഹാരം ഈ പറഞ്ഞ രൂപത്തിലുള്ള ഫാമിലി ബോണ്ടിംഗ് ഒക്കെ തന്നെ ആയിരിക്കും തോന്നുന്നു.
0: അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു 14-15 വയസ്സ് സമയത്താണ് ഇവരെ ഈ ഒരു മയക്കുമരുന്നിലോട്ട് അവരെ വീഴ്ത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ പല ആളുകളും അവരുടെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രയാസം, അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കുമ്പോഴുള്ള അവർ പെട്ടെന്ന് ഫാമിലിയോടത്തൊന്നും ഡിസ്കസ് ചെയ്യാതെ എടുക്കുന്ന അത് കാരണമാണ് മയക്കുമരുന്ന് കൂടുതൽ ആ ഒരു പ്രായത്തിൽ ടാർജറ്റ് ചെയ്യുന്നത്. നേരത്തെ ആ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രായമുള്ള ആളുകളോട്, നമ്മളെപ്പോഴും 14 വയസ്സുള്ളൊരു വ്യക്തിയോട് അവരെപ്പോഴും വിചാരിക്കുന്ന അവർ മുതിർന്നവർ ആണെന്നാണ് അവരുടെ ചിന്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് അവരെ ഒരു മക്കളായിട്ട് കാണാതെ അവരെ ഫ്രണ്ടായിട്ട് കാണുകയും അവരോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. അതുപോലെ അവരോട് എല്ലാ ദിവസവും അവരോട് ചോദിച്ചറിയുക, സ്കൂളുകളിലും കോളേജുകളിലും എന്താണ് നടന്നത്, അതുപോലെ അവരുടെ കൂടെ യാത്ര ചെയ്യുക, അവരെ വേറെവിടെയെങ്കിലും കൊണ്ടുപോവുക, ഒരു മുതിർന്ന വ്യക്തിയെപ്പോലെ അവരെ കാണുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 14 വയസ്സുള്ളൊരു വ്യക്തിയെ നീ ഒന്നിനും കൊള്ളില്ല, നീ ഒരു കുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ തന്നെ അവന് തോന്നലുണ്ടാവും, ഞാനൊരു മുതിർന്നതായി കാണണം, അല്ലെങ്കിൽ അവനൊരു സെൽഫ് കോൺഫിഡൻസ് വരാൻ വേണ്ടി അവൻ സാധാരണ ഈ മയക്കുമരുന്നിലൊക്കെ പോയി വീഴാറുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ എനിക്കറിയാം. സ്കൂൾ എപ്പോഴും വീട്ടിൽ പറയുകയാണ് കൊച്ചുകുട്ടിയാണ് ഇനി ഒന്നിനും കൊള്ളില്ല, 18 വയസ്സായി ആയിട്ട് പോലും ഒന്നിനും കഴിവില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി മയക്കുമരുന്ന് അഡിക്റ്റ് ആകുകയും പിന്നെ അതിനുശേഷം അവർ മനസ്സിലാക്കുകയും ആ കുട്ടിയെ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം വേറൊരു പ്രശ്നവും വീട്ടിലില്ല, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ കുട്ടികളോട് ഒരു 14 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു റെസ്പെക്റ്റ് അവരോടും കൂടെ കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ടും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാ സോഷ്യൽ മീഡിയ വളരെ ഇതാണ്, നമ്മുടെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ബാക്കി കാണുന്നതും അല്ലെ സിനിമ കാണുന്നതുമാണ് ജീവിതമെന്ന് ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെയൊക്കെ നമ്മുടെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും അതുപോലെ പെട്ടെന്ന് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കുട്ടികൾ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മുതിർന്നവരും മാതാപിതാക്കളും അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് അവരോടൊരു ചെറിയ സൊല്യൂഷൻ അവരോട് തന്നെ ആദ്യം ചോദിക്കുക, നീ എങ്ങനെ ഇത് സോൾവ് ചെയ്യുമെന്ന് ആദ്യം ചോദിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ സൊല്യൂഷൻ ഒരു അഭിപ്രായമായിട്ട് പറയുക, ഒരിക്കലും ഒരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ ഒരു അവരെ പറഞ്ഞ് നിർബന്ധിക്കുകയോ ചെയ്യാതെ ഒരു അഭിപ്രായമായി പറഞ്ഞ് അവനെക്കൊണ്ടത് മനസ്സിലാക്കിപ്പിച്ച് അവൻ്റെ ഡിസിഷനായിട്ട് എടുപ്പിക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
1: തീർച്ചയായും ഡോക്ടർ, അവസാനമായി ഇതിൽ ചോദിക്കാനുള്ളത്, സാറിന് മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നത് പിന്നെ ഈ മയക്കുമരുന്നൊക്കെ മദ്യത്തെക്കാളും അതേപോലെ മറ്റു ലഹരിയേക്കാളും അത്ര അപകടം പിടിച്ച സാധനം അല്ലായിരുന്നു. പക്ഷേ ഇപ്പം ചില നമ്മൾ പരിപാടികളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് ഈ മയക്കുമരുന്നും ഇതേപോലെ പറഞ്ഞ സിന്തറ്റിക് സാധനങ്ങളൊക്കെ മദ്യത്തെക്കാളേറെ അപകടം പിടിച്ചൊരു സാധനമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ മദ്യത്തെക്കാളും മറ്റു സിഗരറ്റിനെക്കാളും ഒക്കെ അപകടം ഇതിനുണ്ടെന്ന് പറയാൻ കാരണം?
0: ഈ നമ്മളൊരാൾ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്വാസകോശത്തിലാണ് കൂടുതലും ഡേഞ്ചറസ് ആയിട്ട് വരുന്നത്, അത് ശ്വാസകോശ ക്യാൻസറുകളും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. നമ്മൾ മദ്യപിക്കുമ്പോൾ ധാരാളം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അത് ലിവറിന് ക്യാൻസർ ഉണ്ടാക്കുകയും ലിവർ കരളിന് ബുദ്ധിമുട്ടുണ്ടാകുകയും കരളിൻ്റെ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അമിതമായ മദ്യപാനം എല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മുടെ ഓരോ ഓർഗനും അങ്ങനെ വലിയ ഡാമേജ് ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും നമുക്ക് അത് കുറേ കാലക്രമേണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്തസമ്മർദ്ദവും പല അങ്ങനെയുള്ള അനുബന്ധ പ്രോബ്ലം ഉണ്ടാകും. പക്ഷേ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുകയും മനുഷ്യത്വം എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുകയും ഒരു വ്യക്തിക്ക് സന്തോഷം എന്താണ് വിഷമം എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യനെ തന്നെ ബ്രെയിനിൻ്റെ മെയിൻ ലിംബിക് സിസ്റ്റത്തിനെ തന്നെ താറുമാറാക്കുന്ന ഒരു സാധനമാണ് മയക്കുമരുന്ന്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പ്രശ്നമാണുള്ളത്, അതായത് നമ്മൾ നോർമലിൽ നിന്ന് മാറി സബ് നോർമലിലോട്ട് പോകും. നമുക്ക് നോർമലായിട്ടിരുന്നാൽ സത്യം പറഞ്ഞാൽ നമുക്ക് സന്തോഷവും വിഷമവും ഒക്കെ കുറേയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും, കുറേ കാര്യങ്ങൾ നമുക്ക് യുക്തിപരമായി ചിന്തിച്ച് പല കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ നമ്മൾ നോർമലിൽ നിന്ന് സബ് നോർമലിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെപ്രാളമാണ്, നമുക്ക് അമിതമായ ഒരു മനസ്സിനൊരു ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ആ നോർമലാകാൻ വേണ്ടി നമ്മൾ മയക്കുമരുന്നിലോട്ട് അഡിക്റ്റാവും. നമ്മൾ എത്ര പൈസ കൊടുത്തോ അത് വാങ്ങിക്കാനായിട്ട് നോക്കും, ആരെ കൊന്നു വേണമെങ്കിലും മരുന്ന് വാങ്ങിക്കാനായിട്ട് നോക്കും. ആ ഒരു അവസ്ഥയിലോട്ട് ഒരു കുട്ടിയും എത്താതിരിക്കാൻ മയക്കുമരുന്ന് ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
1: ഡോക്ടർ, നമുക്ക് അനുവദിച്ച സമയത്തെ അവസാനിക്കുകയാണ്. മയക്കുമരുന്നും അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവുമാണ് ഈ കുറഞ്ഞ സമയത്ത് ഡോക്ടർ വിശദീകരിച്ചത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബുദാബി ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഡാനിഷ് സലീമാണ്. വളരെ നന്ദി ഡോക്ടർ പീസ് റേഡിയോയുമായി സഹകരിച്ചതിന്. ജസാകുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ആരോഗ്യ വിചാരം, വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗവും പരിഹാര മാർഗങ്ങളും. അബുദാബി ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡാനിഷ് സലീം, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സലാഹുദ്ദീൻ.
3: മാഷാല്ലാ, ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ ആരോഗ്യ വിചാരമൊക്കെ കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചിലതൊക്കെ ഒഴിവാക്കണം, ചിലതൊക്കെ നമ്മൾ നൽകണം എന്നൊരു തിരിച്ചറിവ് നമുക്ക് ആരോഗ്യ വിചാരത്തിലൂടെ ലഭിച്ചു. അതേപോലെ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ മാനസികമായ മനസ്സിന് ലഭിക്കേണ്ട ഒരു ഏറ്റവും വലിയ മരുന്നാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു പരിഹാരത്തിൻ്റെ വലിയ ഒരു സംഗതിയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. പ്രാർത്ഥന എന്നത് ജീവിതത്തിൽ നമുക്കൊരിക്കലും മുടക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. കാരണം നമ്മുടെ നമസ്കാരം പോലെയുള്ള നിത്യേന ചെയ്യുന്ന ഇബാദത്തുകളിൽ പോലും കൂടുതൽ 99% 100% നമുക്ക് പറയാം പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ പഠനം എന്നത് നമുക്കേറെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം കൂടിയാണ് റേഡിയോ വൈബ്സിൽ നമ്മൾ അടുത്തതായി പോകുന്നത്, പ്രാർത്ഥനാ പഠനത്തിലേക്ക്. പ്രാർത്ഥനാ പഠനത്തിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 തവണ ചൊല്ലേണ്ട ദിക്റിനെ കുറിച്ചാണ്. സഫീർ അലിഹക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളും ദിക്റുകളുമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ പറഞ്ഞു വരുന്നത്. ആദ്യമായി പാരായണം ചെയ്യേണ്ട ചില സൂറത്തുകളാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ ഇൻഷാല്ലാ ഇന്ന് മുതലുള്ള എപ്പിസോഡുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ വേണ്ടി കിടപ്പിറയിലേക്ക് കിടന്നു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയായി പ്രവാചകൻ്റെ ഭാര്യമാർ പഠിപ്പിക്കുന്നത് ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ എന്നാണ്. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ വളരെ എളുപ്പമുള്ള പ്രാർത്ഥനയാണ്. ഉച്ചാരണത്തിൽ അഹ്യാ എന്ന ഹാ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതായ പ്രത്യേകമായ വാചകം. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ എന്താണ് അതിൻ്റെ അർത്ഥം? ബിസ്മിക്കല്ലാഹുമ്മ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽ, അമൂതു അവൻ്റെ നാമത്തിലാണ് ഞാൻ മരിക്കുന്നത്, വ അഹ്യാ അവൻ്റെ നാമത്തിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ജീവിതവും മരണവും അല്ലാഹുവിൻ്റെ നാമത്തിലാണ്. ഇവിടെ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് നമ്മളത് പ്രാർത്ഥിക്കുന്നത്. ഉറക്കം എന്നുള്ളത് ഒരു ചെറു മരണമായിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാമും അതേപോലെ തന്നെ ശാസ്ത്രവും നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കൊരാൾക്കും അറിയാൻ കഴിയുകയില്ല. മരിച്ച അതേ അവസ്ഥയിലായിരിക്കും. നമ്മുടെ കൈകളും കാലുകളും എവിടെയൊക്കെ ചലിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നൊന്നും നമുക്കാർക്കും പറയാൻ സാധ്യമാവുകയില്ല. അത്തരത്തിലൊരു ചെറു മരണമാണ് ഉറക്കം. ഉറങ്ങാൻ കിടന്ന് പിന്നീട് എന്നേക്കുമായി ഉറങ്ങിപ്പോയ ഒരുപാട് സംഭവങ്ങളും ആളുകളെയും നമ്മൾ കേട്ടിട്ടുണ്ടാകും. പിന്നീട് എഴുന്നേൽക്കാൻ കഴിയാതെ നിത്യമയക്കത്തിലേക്ക് പോയവർ. അപ്പോൾ മയക്കം ഉറക്കം എന്നുള്ളത് ഒരു ചെറു മരണമായിട്ടാണ്, ലഘുമരണമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ മരിക്കാനായി അല്ലെങ്കിൽ ഉറങ്ങാനായി കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നു എന്ന് പറയണം. ഉറങ്ങി എഴുന്നേൽക്കുന്നതും അള്ളാഹുവിൻ്റെ നാമത്തിൽ തന്നെയായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ എന്നാണ്. ഞാനൊരിക്കൽ കൂടി പറയാം, നിങ്ങൾ എൻ്റെ കൂടെ ഏറ്റു പറയണം. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ. ഈ പ്രാർത്ഥന തന്നെ അഹ്യാ എന്നത് ആദ്യവും അമൂതു എന്നത് അവസാനവുമായി വന്നതും നമുക്ക് കാണാൻ സാധ്യമാകും. അപ്പോൾ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂതു എന്നായി പ്രാർത്ഥന. ഒന്നാ രൂപത്തിൽ നമുക്ക് പറഞ്ഞു നോക്കാം. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂതു. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂതു. അപ്പോൾ ഈ രണ്ട് രൂപത്തിലായാലും അർത്ഥത്തിൽ വ്യത്യാസമില്ല. പ്രാർത്ഥന വാചകത്തിൽ വചനത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്, വാചകങ്ങളിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. നമുക്ക് ഈ രണ്ട് രൂപത്തിലും പ്രാർത്ഥിക്കൽ അനുവദനീയമാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ഒന്നുകൂടി ഈ പ്രാർത്ഥന വാചകം ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ, അല്ലെങ്കിൽ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂതു. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, പ്രിയ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനം റേഡിയോ അതിൻ്റെ ആരംഭ കാലഘട്ടം മുതൽ തന്നെ വളരെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യുന്നൊരു പ്രോഗ്രാമാണെന്ന് നമുക്കറിയാമല്ലോ. ഇതിനോടകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒട്ടനവധി പ്രാർത്ഥനകൾ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പഠിച്ച പ്രാർത്ഥനകൾ നമ്മൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ അത് മറക്കാതെ ഒപ്പം നമുക്ക് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നൊരു പ്രാർത്ഥനയുടെ റബ്ബിൻ്റെ സാന്നിധ്യത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു സഹായത്തിൻ്റെയൊക്കെ ഒരു ഭാഗം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ അത് എഴുതിയെടുത്തിട്ടോ അല്ലാതെയോ ഒക്കെ മനഃപ്പാഠമാക്കാനും അത് നിത്യജീവിതത്തിൽ ഇങ്ങനെ കൂടെ ചേർത്ത് നിർത്താനും ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 തവണ ചൊല്ലേണ്ടുന്ന ദിക്ർ ആണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിൽ കേട്ടത്. സഫീർ അൽഹിക്കമിയായിരുന്നു നമുക്ക് ക്ലാസ് എടുത്തത്. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ ഇപ്പോൾ നമ്മൾ പൂമരത്തണലിൽ പ്രോഗ്രാമിൻ്റെ ഒരു എപ്പിസോഡിലേക്കാണ് ഇൻഷാല്ലാ ഇനി പ്രവേശിക്കുന്നത്. പൂമരത്തണലിൽ പ്രോഗ്രാമിൽ ഇന്നത്തെ കുട്ടികളോടുള്ള ഈ ഒരു സംസാരത്തിൽ കാരുണ്യവാനായ റബ്ബ് എന്ന വിഷയത്തിലെ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഷമീൽ മഞ്ചേരിയാണ് ചേരുന്നത്. കുട്ടികളെ ഇത്തരം പ്രോഗ്രാമിലേക്ക് ബോധപൂർവം രക്ഷിതാക്കൾ എത്തിക്കണം, അവർക്കത് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ് പൂമരത്തണലിൽ കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. കൂട്ടുകാരേറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പൂമരത്തണലിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടി നിങ്ങളിലേക്ക് എത്തുമ്പോൾ പീസ് റേഡിയോയുടെ മുമ്പിൽ തയ്യാറായി നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതമരുളുന്നു. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. കൂട്ടുകാരെ, അവധിക്കാലമൊക്കെ ഏറെ ആസ്വദിച്ച് സന്തോഷിച്ച് ഒപ്പം നമ്മുടെ നമസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും മറ്റുമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാവും അല്ലേ? എല്ലാവരുടെ സന്തോഷത്തിലും MS കൂടി പങ്കുകൊള്ളുന്നു. ഇന്നും കൂട്ടുകാരുടെ സന്തോഷത്തിലേക്ക് ഒരുപാട് അറിവുകളും പാട്ടുകളും കളിച്ചിരികളുമൊക്കെയായി പൂമരത്തണലിൽ വീണ്ടും എത്തുകയാണ്. ഇന്നും നമ്മോടൊപ്പം നമ്മുടെ അതിഥിയായി ജൗഹറുണ്ട്. ജൗഹർ, പൂമരത്തണലിലേക്ക് സ്വാഗതം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൂട്ടുകാർക്ക് എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് പാട്ടുകളും കഥകളുമായിട്ട്. ഇൻഷാ അല്ലാ, ഈ ഒരു എപ്പിസോഡ് കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അള്ളാഹു അതിന് എനിക്ക് തോഫീക്ക് നൽകിയതിൽ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ.
5: അൽഹംദുലില്ലാ, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ജൗഹറിന് ഒരു പ്രത്യേക നന്ദി സാന്ദർഭികമായി പറയുന്നു. കാരണം ജൗഹറിൻ്റെ പാട്ട് കൂട്ടുകാർക്കെല്ലാം അത്രയേറെ ഇഷ്ടമാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മളേറെ ഹൃദ്യമായിക്കൊണ്ട് ആ പാട്ടുകളിലെ ഓരോ വരികളും സ്വീകരിച്ചിരുന്നു. ഇന്നും അതുപോലെ നല്ല പാട്ടുകളുമായി അറിവുകളുമായി അനുഭവങ്ങളുമായി എല്ലാം ജൗഹർ നമ്മോടൊപ്പം കൂട്ടുകൂടുകയാണ്. ഇന്ന് ഏത് പാട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ജൗഹർ?
6: MS, കഴിഞ്ഞ തവണ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ നമ്മൾ അവരോട് പറഞ്ഞത് നമ്മുടെ ഉമ്മയെയും
5: ഉപ്പയെയും
6: ആയിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ഓർക്കാൻ വേണ്ടി പറയുന്നത് നമ്മുടെ സ്വന്തം സഹോദരന്മാർ. നമുക്ക് എല്ലാ അവസരങ്ങളിലും താങ്ങായി തണലായി നമ്മോടൊപ്പമുള്ള നമ്മുടെ സഹോദരന്മാരെക്കുറിച്ചും അതോടൊപ്പം നമ്മുടെ അധ്യാപകരെക്കുറിച്ചുമാണ്.
5: ആഹാ, എങ്കിൽ ആ വരികൾ കേൾക്കാൻ MS-നെ പോലെ തന്നെ കൂട്ടുകാർക്കും ഏറെ ആകാംക്ഷയായിരിക്കുന്നു. ആ വരികളിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് പോയാലോ?
6: ഓക്കെ, നമുക്ക് കടന്നു ചെല്ലാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓർത്തു നോക്കി അല്ലേ MS?
5: തീർച്ചയായും
6: ഒന്നുകൂടെ ഓർത്തു നോക്കിയാലോ?
5: ആവാം.

0: അതെ, രണ്ടു കൂട്ടരെ പറ്റിയാണ് ഈ വരികളിലൂടെ നമ്മളോട് ഓർത്തു നോക്കാൻ പറയുന്നത് അല്ലേ. ഒന്നാമത്തേത് നമ്മുടെ സഹോദരന്മാരെ കുറിച്ച്, എന്നുവെച്ചാൽ നമ്മുടെ അനിയൻ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ നമ്മുടെ അനിയത്തി അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠത്തി പോലെയുള്ള നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള കൂടെപ്പിറപ്പുകളെ കുറിച്ച്. എന്താ അവരുടെ പ്രത്യേകത ജൗഹർ?
1: എം എസ്, നമ്മുടെ സഹോദരന്മാരും സഹോദരികളും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചെറിയ കൊച്ചു കൂട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ വാശി പിടിച്ച് കരയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യം നേരിടുമ്പോൾ അവർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ സഹോദരന്മാരാണ് കൂടെ ഉള്ളത്. നമ്മുടെ സ്വന്തം ജ്യേഷ്ഠന്മാരും അനിയന്മാരും അതോടൊപ്പം നമ്മുടെ എളാപ്പയുടെയും മൂത്താപ്പയുടെയും ഒക്കെ മക്കളായിട്ടുള്ള നമ്മുടെ സ്വന്തം സഹോദരന്മാർ നമ്മോടൊപ്പം എന്നും ഉണ്ടാകും. അപ്പോൾ അവർ നമുക്ക് കൂടെ നിന്ന് ചെയ്തു തന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മളെന്ത് ചെയ്യണം? എപ്പോഴും ഓർക്കണം. അതിന് അവർക്ക് നന്ദി പറയണം. അതോടൊപ്പം അവർക്ക് വേണ്ടി ലോകരക്ഷിതാവായ തമ്പുരാനോട് സദാസമയവും നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം.
0: അതെ, പലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂളിലൊക്കെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ പഠിക്കുന്ന നമ്മുടെ ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തിക്കാണ് നമുക്ക് എപ്പോഴും ആശ്വാസമാകാറുള്ളത് അല്ലേ. നമ്മുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാറുള്ളതും ഒക്കെ അവരാണ്.
1: ശരിയാ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും ഉമ്മയും ഉപ്പയും എത്താത്ത സന്ദർഭത്തിൽ അവരാണ് നമുക്ക് താങ്ങായിട്ടുണ്ടാവുക.
0: അതോടൊപ്പം തന്നെ നമ്മുടെ അനിയന്മാരും അനിയത്തികളും, അവര് നമുക്ക് എപ്പോഴും ഒരു കൂട്ടാണ് അല്ലേ. നമുക്കൊരു പക്ഷേ അയൽപ്പക്കത്തൊന്നും കളിക്കാൻ കൂട്ടുകാര്, ഒരു പക്ഷേ നഗരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ഒപ്പം കളിക്കാനൊക്കെ വേറെ കുട്ടികളുണ്ടാവണമെന്നില്ല. ആ സമയത്ത് നമ്മുടെ അനിയനും അനിയത്തിയും ഒക്കെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ കൂട്ട്. അവരോടൊപ്പമാണ് നമ്മൾ ചെറിയ കുസൃതികളൊക്കെ കാണിച്ച് കളിക്കാറുള്ളതും സന്തോഷം പങ്കിടാറുള്ളതൊക്കെ. അപ്പോൾ അവരെക്കുറിച്ചും നമ്മൾ ഓർക്കണം. അവരോടും ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറണം. പലപ്പോഴും ആ പെരുമാറ്റം എങ്ങനെയായി മാറാറുണ്ട് ജവഹർ?
1: ചിലപ്പോൾ നമ്മുടെ പീസ് റേഡിയോയുടെ ശ്രോതാക്കളായ നമ്മുടെ കൂട്ടുകാർ ചെറിയ അനിയന്മാരോടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കാറുണ്ട്. കാരണം അവരുടെ വികൃതി കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാതെ പോകും. അപ്പോൾ അവരെ ചിലപ്പോൾ ഒന്ന് നുള്ളുകയോ ഒന്ന് പിച്ചുകയോ ഒക്കെ ചെയ്യാറുണ്ട്, ഉമ്മയും ഉപ്പയും ഒന്നും കാണാതെ. ഉമ്മയും ഉപ്പയും കണ്ട് ചെയ്താലോ ചിലപ്പോൾ ഉമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ കാണാതെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവരെന്തെങ്കിലും വികൃതിയോ അല്ലെങ്കിൽ തമാശയൊക്കെ കാണിക്കുമ്പോൾ അവരെ വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഒന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ അത് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുതിർന്ന ആളുകളാണ് എന്നുള്ള നിലയ്ക്ക് അവരോട് വാത്സല്യത്തോടുകൂടി പെരുമാറണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടികളോട് വളരെയേറെ സ്നേഹമുള്ള ആളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളെ അദ്ദേഹത്തിൻ്റെ പുറത്തിരുത്തി അദ്ദേഹം മുട്ടുകുത്തി നടക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അത്രയേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടികളെ സ്നേഹിച്ചിട്ടുണ്ട്. അതേ മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മളും നമ്മുടെ അനിയന്മാരെയും നമ്മുടെ അനിയത്തിമാരെയും വളരെ വാത്സല്യത്തോടുകൂടി ശ്രദ്ധിച്ച് പെരുമാറണം.
0: അതെ, അവരുടെ കുസൃതികളും വികൃതികളും ഒക്കെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണാനും ഏറെ വാത്സല്യത്തോടുകൂടി അവരോട് പെരുമാറാനും നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ മൂത്ത സഹോദരന്മാർ എന്നുവെച്ചാൽ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും, അവരോടും നമ്മൾ വഴക്കിന് പോവുകയോ അതല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുകയോ ഒക്കെ ചെയ്യാൻ പാടുണ്ടോ?
1: ഒരിക്കലും പാടില്ല എം എസ്. കാരണം നമ്മുടെ ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരുമൊക്കെ നമുക്ക് വേണ്ടി നമ്മളറിയാതെ ഒരു പക്ഷേ ചിലപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാശി പിടിച്ച് കരയുമ്പോൾ അതല്ലെങ്കിൽ എവിടെ നമ്മൾ ഒരു യാത്ര പോകുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും താങ്ങായി തണലായിട്ട് അവരാണ് ഉണ്ടാവുക. ചിലപ്പോൾ ഒരു വഴിയിൽ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ഉമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉപ്പ നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഒരു പക്ഷേ അവരുടെ കൂടെയായിരിക്കും നമ്മൾ യാത്ര ചെയ്യലും വീട്ടിൽ ഒറ്റക്കാകുമ്പോൾ താമസിക്കലും ഒക്കെ അവരുടെ കൂടെയായിരിക്കും. അതുകൊണ്ട് അവരോടൊരിക്കലും നമ്മൾ കയർത്ത് സംസാരിക്കുകയോ വികൃതി കാണിക്കുകയോ ചെയ്യരുത്. ഒരു പക്ഷേ ചില കൂട്ടുകാരൊക്കെ അവരോട് വികൃതി കാണിക്കാൻ പേടിക്കും. കാരണം ചിലപ്പോൾ നമ്മേക്കാൾ മുതിർന്ന ആളുകളാണ്, നമ്മേക്കാൾ ആരോഗ്യമുള്ള ആളുകളാണ്. നമ്മൾ ഒരു പക്ഷേ വികൃതി കാണിച്ചാൽ, അതല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചാൽ ഒരു പക്ഷേ അവർ നമ്മെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. നമ്മുടെ ചില പീസ് റേഡിയോയിലെ കൂട്ടുകാർക്കൊക്കെ അനുഭവം ഉണ്ടാകും, ചില ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട്.
0: അതെ അതെ, അതുകൊണ്ട് അത്തരം വികൃതികളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ മൂത്തവരെ ബഹുമാനിക്കുക, ചെറിയവരോട് കരുണ കാണിക്കുക എന്ന റസൂലിൻ്റെ ആ മഹത്തായ വചനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ മുന്നേറ്റം ശക്തമാക്കണമെന്ന് കൂട്ടുകാരോട് ഉപദേശിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പാട്ടിൻ്റെ അടുത്ത വരിയുടെ കൂടി ആശയത്തിലേക്ക് പോയാലോ?

0: ഓർക്കേ?
1: അതെ, നമ്മൾ വളരെയധികം ഓർക്കേണ്ടതും ഒപ്പം നമ്മുടെ പെരുമാറ്റം വളരെയധികം നന്നാക്കേണ്ടതുമായ ഒരു രംഗമാണ് നമ്മുടെ അധ്യാപകരുമായുള്ള പെരുമാറ്റം. എന്നുവെച്ചാൽ അവർ നമുക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നവരാണ് എന്നാണ് നമ്മുടെ വരിയിൽ പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ ചെറുപ്പം മുതൽ നമുക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്നത്, അത് വെച്ച് വാക്കുകൾ പഠിപ്പിച്ചു തന്നത്, അത് വെച്ച് വാചകങ്ങളും അങ്ങനെ ഒരുപാട് അറിവുകളും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നതും നമ്മോട് അങ്ങേയറ്റത്തെ സ്നേഹവും വാത്സല്യവും ഒക്കെ കാണിക്കുന്നതുമൊക്കെ നമ്മുടെ അധ്യാപകരാണ്, നമ്മുടെ ഗുരുനാഥന്മാരാണ്. സ്വാഭാവികമായും നമുക്ക് അവരോടും വളരെയധികം കടപ്പാട് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, അല്ലേ ജൗഹർ?
2: ശരിയാ, നമ്മെ ഒന്നും അറിയാത്ത ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് എഴുത്തും വായനയും എല്ലാം പഠിപ്പിച്ചു തന്ന നമ്മുടെ ഗുരുനാഥന്മാർ, ശരിക്കും അവരെ നമ്മൾ നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും എങ്ങനെ സ്നേഹിക്കുന്നുവോ അതേപോലെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ഒന്നും അറിയാത്ത കാലത്ത് നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ നമ്മെ ഒന്നാം ക്ലാസ്സിലോ എൽ കെ ജിയിലോ ഒക്കെ കൊണ്ടുപോയി ചേർക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മുന്നിലേക്ക് വായിക്കാൻ തന്നാൽ നമുക്കൊന്നും വായിക്കാൻ അറിയില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്ക് വേണ്ട അറിവുകളും വായിക്കുവാനുള്ള സഹായങ്ങളും എല്ലാം ചെയ്യുന്ന നമ്മുടെ ഗുരുവിൻ്റെ വാക്കുകളെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല,
1: ധിക്കരിക്കാൻ പാടില്ല.
2: അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പാടാം, അല്ലേ എം എസ്?
1: ശരി.

0: അതെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ അധ്യാപകരോടുള്ള പെരുമാറ്റം വളരെയധികം ശ്രദ്ധിക്കണം. അവരുടെ മുന്നിൽ വളരെയധികം വിനയത്തോടും ബഹുമാനത്തോടും കൂടി മാത്രമേ നമ്മൾ പെരുമാറാവൂ. അതല്ലാതെ അവരെ ധിക്കരിക്കുന്ന, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്ത ചീത്ത കൂട്ടുകാരായി ഒരിക്കലും നമ്മുടെ ഈ പൂമരത്തനിലൊക്കെ കേൾക്കുന്ന കൂട്ടുകാർ ആവില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ശ്രദ്ധിക്കുമല്ലോ. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പാട്ടിന്റെ അടുത്ത വരിയിലേക്ക് പോയാലോ ജവഹർ?
1: ശരിയാ, നമ്മുടെ കൂട്ടുകാരൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. അടുത്ത ഒരു വരി ഇങ്ങനെയാണ്:

0: എമ്മസ്, നമ്മുടെ ചാരയുള്ള നമ്മുടെ വീട്ടുകാരി നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നുണ്ടോ? ശരിക്കും ശരിക്കും ചില വീടുകളിലൊക്കെ കാണാൻ പറ്റും, അടുത്തുള്ള അയൽവാസികളുമായിട്ട് വളരെ ബഹളങ്ങളും കലഹങ്ങളുമായിട്ടൊക്കെ പോകുന്ന ചില വീട്ടുകാരെ കാണാൻ പറ്റും. എല്ലാ വീട്ടുകാരും അങ്ങനെ തന്നെയാണോ?
1: ഒരിക്കലുമല്ല. പ്രത്യേകിച്ചും നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാരൊക്കെ ഉള്ള വീട്ടിൽ നമ്മുടെ അയൽവാസികളുമായി, അതാണല്ലോ ചാരയുള്ള വീട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത്തരത്തിൽ നമ്മുടെ അയൽവാസികളുമായൊക്കെ നല്ല ബന്ധം പുലർത്തണമെന്ന് നമ്മുടെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ അയൽവാസികളായ കുട്ടികളോടായാലും അവിടുത്തെ മുതിർന്നവരോടായാലും ഒക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം. കാരണം പല പ്രയാസഘട്ടങ്ങളിലും അവരായിരിക്കും നമുക്ക് തുണയാകുക. ഒരുപക്ഷെ നമ്മുടെ മറ്റുള്ള കുടുംബക്കാരൊക്കെ ഒരുപാട് അകലെയാവാം. പെട്ടെന്നുണ്ടാവുന്ന നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു ആപത്തോ ഒക്കെ വന്നാൽ ഓടി വന്ന് നമ്മെ സഹായിക്കാനും ഒക്കെ ഉണ്ടാവുക ആരാണ്?
0: നമ്മുടെ അയൽവാസികളാണ്. അതുകൊണ്ടാവാം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, തൻ്റെ അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു മരം വളരുന്നുണ്ടെങ്കിൽ, അവരുടെ വഴിയിൽ തടസ്സമായിട്ട് ആ മരം നിൽക്കുന്നുണ്ടെങ്കിൽ, അതല്ല ആ അയൽവാസിക്ക് കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് തടസ്സമായിട്ട് ആ മരം നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുറിച്ച് കളയണമെന്നാണ് നമ്മുടെ പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്.
1: അതെ, അതോടൊപ്പം മറ്റു ചില പ്രവാചകന്റെ അധ്യാപനങ്ങൾ കൂടി മനസ്സിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയോട് പറഞ്ഞില്ലേ, നീ കറി ഉണ്ടാക്കുമ്പോൾ നിന്റെ കറിയിൽ അല്പം വെള്ളം ചേർത്തിട്ടാണെങ്കിലും, എന്നുവച്ചാൽ കറി ഒരു പക്ഷേ അടുത്ത വീട്ടിലേക്ക് കൊടുക്കാൻ മാത്രം തികയില്ലെങ്കിൽ അതിലല്പം വെള്ളമൊഴിച്ച് നീട്ടിയിട്ടാണെങ്കിലും എന്ത് ചെയ്യണം? നിന്റെ അയൽക്കാരന് അല്പം കൊടുക്കണം എന്നു പഠിപ്പിച്ച പ്രവാചകനാണ് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
0: അതോടൊപ്പം മറ്റൊന്നുകൂടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല. കൂട്ടുകാരെ, നമ്മുടെ അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങളല്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നല്ല ഭക്ഷണങ്ങളും വിഭവസമൃദ്ധമായ ബിരിയാണിയോ അങ്ങനെയുള്ള എന്തുണ്ടാക്കുമ്പോഴും നമ്മുടെ അയൽവാസിക്ക് കൂടി കൊടുത്തുകൊണ്ട് അയൽപ്പക്ക ബന്ധം അത് നല്ല പോലെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം.
1: അതിനുവേണ്ടി നമ്മുടെ ഈ പീസ് റേഡിയോ പൂമരത്തണലൊക്കെ കേൾക്കുന്ന കൂട്ടുകാർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മുടെ അയൽപ്പക്കത്തുള്ളത് ഏതു മതത്തിൽപ്പെട്ട ആളായാലും ഏതു ജാതിയിൽപ്പെട്ട ആളായാലും ഒക്കെ അവർ നമ്മുടെ അയൽവാസികളാണല്ലോ. അതുകൊണ്ട് നല്ല ബന്ധം അവരുമായി പുലർത്തണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്.
0: അങ്ങനെയാണെങ്കിൽ ആ വരി ഒന്നുകൂടെ പാടി നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാം.
1: തീർച്ചയായും.

അതെ, നമ്മൾ ഈ പാട്ടിലൂടെ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും ഒക്കെ പലരെയും ഓർക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു. ഉമ്മയെ ഓർക്കാൻ പറഞ്ഞു, ഉമ്മയുടെ കഷ്ടതകളും ത്യാഗങ്ങളൊക്കെ ഓർത്ത് ഉമ്മയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം ഉപ്പയെ ഓർക്കണമെന്ന് പറഞ്ഞു. ആ ഉപ്പയുടെ കഷ്ടപ്പാടുകളുടെ ചരിത്രം ഓർത്തുകൊണ്ട് ഉപ്പയെ ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഗുരുനാഥന്മാർ, അയൽവാസികൾ, ഇവരെയൊക്കെ ഓർത്തുകൊണ്ട് അവരൊക്കെ നമുക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളെയും ഒക്കെ സ്മരിച്ചുകൊണ്ട് അവർക്കൊക്കെ പരമാവധി നന്മകൾ ചെയ്യണമെന്ന്, അവരൊക്കെ സ്നേഹിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, അവസാനത്തെ വരിയിൽ പറഞ്ഞതെന്താണ്?

0: അതെ, ഉപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയും ഗുരുനാഥന്മാരെയും അയൽവാസികളെയും ഒക്കെ നമുക്ക് തന്ന് അവരിൽ നിന്നൊക്കെ സ്നേഹം നമുക്ക് കിട്ടിയതിനൊക്കെ കാരണക്കാരൻ ആരാണ്? അതെല്ലാം നൽകിയവൻ ആരാണ്? അല്ലാഹുവല്ലേ? അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ സ്നേഹിക്കുന്നതിലും എത്രയോ ഇരട്ടിയായി നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്?
1: സംശയമൊന്നുമില്ല, അത് നമ്മുടെ ലോകരക്ഷിതാവായ അല്ലാഹുവിനെയാണ്.
0: അതെ കൂട്ടുകാരെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ നമുക്ക് ഓരോ തരത്തിലുള്ള ഉപകാരങ്ങളും നന്മകളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ നന്മകളും നമുക്കായി ഒരുക്കി തന്ന ആ അല്ലാഹുവിനെ നമ്മൾ ഏറെ ഇഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലാഹുവിനെ ഇഷ്ടമുള്ളവർക്ക് പാടാൻ വേണ്ടി രണ്ട് വരികൾ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്താലോ ജൗഹർ?
1: ശരിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുവിനെ ഇഷ്ടം നമുക്കൊന്ന് പറഞ്ഞുകൂടാ കൂട്ടുകാരെ? പറയാ അല്ലേ?

0: അതെ, ആ രൂപത്തിൽ റബ്ബിനോടുള്ള ഇഷ്ടം ഈ പാട്ടിലൂടെ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെ കൂടെ കാണിക്കേണ്ടതുണ്ട്. നമുക്കറിയാലോ, അങ്ങേയറ്റത്തെ അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കായി ചെയ്തു തന്നിട്ടുള്ളത്. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് അവനോട് നമ്മൾ നന്ദി കാണിക്കണമെന്നും അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നും പറയുന്നത്. എന്തൊക്കെ അനുഗ്രഹങ്ങളാ, നമുക്ക് എണ്ണി കണക്കാക്കാൻ കഴിയോ ജൗഹർ?
1: ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ ഈ ലോകത്തേക്ക് വന്നതു തന്നെ ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ്. അതോടൊപ്പം നമ്മൾ ഈ ലോകത്ത് ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു, നമ്മൾ വർണ്ണമനോഹരമായ ഈ ഭൂമി ലോകത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് നമുക്ക് നൽകിയ കണ്ണുകൾ, നമ്മൾ ഈ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു, പൂമരത്തണൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി നമുക്ക് അള്ളാഹ് ചെയ്തുന്ന നമ്മുടെ കാതുകൾ, നമുക്ക് ഓടാനും ചാടാനും കാണാനും എല്ലാത്തിനും എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ചെയ്തെന്ന അള്ളാഹു എത്ര പരിശുദ്ധനാ, അല്ലേ എം എസ്?
0: അതെ, നമ്മുടെ കണ്ണുകളും കാതുകളും കാലുകളുമൊക്കെ നൽകിയ അള്ളാഹുവിനെ കുറിച്ച് ആ വരികൾ ഉൾക്കൊള്ളുന്ന ഏതൊരു പാട്ട് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ.
1: ശരിയാ, ഞാൻ ഈ പീസ് റേഡിയോ കേൾക്കുന്ന സമയത്ത് ഇവിടെ എം എസ് തന്നെ പാടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു സംശയം. ഒരു പാട്ടുണ്ട് വളരെ മനോഹരമായ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിച്ച് വർണ്ണിക്കുന്നൊരു പാട്ട്. അത് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് പാടാം, അല്ലേ എം എസ്?
0: തീർച്ചയായും.

0: അതെ, ഈ നന്മകളൊക്കെ നൽകിയ ആ അള്ളാഹുവിനെ നമ്മൾ അതിരറ്റ് സ്നേഹിക്കണമെന്നാണ് നമ്മൾ നമ്മുടെ പാട്ടിൻ്റെ അവസാനത്തിൽ പാടിവെച്ചത്. എങ്ങനെയാ നമ്മൾ ആ അള്ളാഹുവിനെ സ്നേഹിക്കുക? നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അല്ല, മറിച്ച് ആ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിൽ പാലിക്കുകയും ഒപ്പം അള്ളാഹുവും റസൂലും ഒക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല? നമ്മുടെ നമസ്കാരം ഒഴിവാക്കൂല, ഖുർആൻ പാരായണങ്ങൾ ഒഴിവാക്കൂല, അതുപോലെയുള്ള നന്മകളൊന്നും എന്ത് ചെയ്യില്ല, ഒഴിവാക്കില്ല. ഒപ്പം തിന്മകളായിട്ടുള്ള ഓരോ കാര്യങ്ങളും അനാവശ്യമായി സിനിമകളും സീരിയലുകളും ഒക്കെ കാണുന്നത് ഒഴിവാക്കും. ഉമ്മയെയും ഉപ്പയെയും ധിക്കരിക്കുന്നതൊക്കെ ഒഴിവാക്കും. അതുപോലെ ഗുരുനാഥന്മാരോട് ബഹുമാനമില്ലാതെ പെരുമാറുന്ന അവസ്ഥകളൊക്കെ ഒഴിവാക്കും. നമ്മുടെ മുതിർന്ന നമ്മുടെ ജ്യേഷ്ഠന്മാരോടും ജ്യേഷ്ഠത്തിമാരോടും ബഹുമാനത്തോടുകൂടി പെരുമാറും. നമ്മുടെ കൊച്ചനുജന്മാരോടും അനുജത്തിമാരോടൊക്കെ നമ്മളേറെ വാത്സല്യത്തോടുകൂടി കാരുണ്യത്തോടുകൂടി പെരുമാറും. ഇങ്ങനെ തുടങ്ങി ഓരോ നന്മയും തിന്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എപ്രകാരം പറഞ്ഞുവോ ആ രൂപത്തിലുണ്ടാവും. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരാവനല്ലേ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്? അങ്ങനെ അതിലൂടെ നമുക്ക് എവിടെ എത്തിച്ചേരണം?
1: സ്വർഗത്തിൽ എത്തിച്ചേരണം ഇൻഷാ അല്ലാ. നമ്മളും നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ മുതിർന്ന ജ്യേഷ്ഠന്മാരും അനിയന്മാരും എല്ലാവരും ഒരുമിച്ച് ഇതേപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അതിനു വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് സദാസമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ അള്ളാഹുവിനെ ഓർക്കണം എന്നുള്ള വരി ഒന്നുകൂടെ നമ്മൾ പാടാൻ പോവുകയാണ്.

0: അതെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സമയത്തും അള്ളാഹുവിനെ ഓർത്തിടുന്ന നല്ല കൂട്ടുകാരാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ, ഇന്നും നമ്മോടൊപ്പം കൂട്ടുകൂടാനും പാട്ടുപാടാനും കളിയും ചിരിയും പങ്കുവെക്കാനുമെല്ലാം കൂടെയുണ്ടായിരുന്നത് നമ്മുടെ ജൗഹറാണ്, ഒപ്പം കൂട്ടുകാരുടെ സ്വന്തം എംഎസും. ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി സംവദിക്കാമെന്ന പ്രതീക്ഷയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, റേഡിയോ വൈബ്സിൽ നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ. ഷമീൽ മഞ്ചേരിയാണ് നമ്മോടൊപ്പം ചേർന്നത്. കാരുണ്യവാനായ റബ്ബ് എന്ന വിഷയത്തിലുള്ള മനോഹരമായ ഒരു അവതരണമാണ് നാം ഇതുവരെ ശ്രവിച്ചത്.
2: പീസ് റേഡിയോ, കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: റേഡിയോ വൈബ്സിൽ ഇനി നാം പോകുന്നത് നുറുങ്ങുകളിലേക്കാണ്. നമുക്കറിയാം, വായനയുടെ ലോകം അസ്തമിക്കാതിരിക്കാൻ നമ്മളേറെ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ലേഖനങ്ങളും രചനകളും വായിച്ചെടുക്കാൻ ഒരുപക്ഷെ സമയം കിട്ടാത്ത നമുക്ക് കേട്ടുകൊണ്ട് ചില പുസ്തകങ്ങളും രചനകളും പഠിച്ചെടുക്കാനുള്ള, അറിവ് നേടാനുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് നുറുങ്ങുകൾ. ഇന്ന് വിയർപ്പിനെ വെറുക്കുന്നവർ എന്ന ഇബ്നു അലി രചിച്ച നുറുങ്ങുകളിലേക്ക്.
4: അരോഗ ദൃഢഗാത്രയായ ഒരു ചെറുപ്പക്കാരി മുറ്റത്തുവന്ന് ഭിക്ഷയാചിച്ചു. വീടിന് മുന്നിൽ വെറ്റില മുറുക്കിയിരിക്കുന്ന എന്റെ അടുത്ത ബന്ധുവായ മുതിർന്ന സ്ത്രീക്ക് അതൊട്ടും പിടിച്ചില്ല. അവർ വീടിന്റെ പുറംതിണ്ണയുടെ മൂലയിലുള്ള ചൂലി ചൂണ്ടിക്കാണിച്ച് മുറ്റം മുഴുവൻ അടിച്ചു വൃത്തിയാക്കിയാൽ കൂലിയായി ക്യാഷ് തരാം എന്ന് പറഞ്ഞു. എന്നാൽ അവരെ പുച്ഛഭാവത്തിൽ നോക്കി അമർത്തിച്ചവിട്ടി ചെറുപ്പക്കാരി തിരിഞ്ഞു നടക്കുകയായിരുന്നു. അധ്വാനിക്കാതെ വിയർക്കാതെ പണം സംഘടിപ്പിച്ച് ജീവിക്കുക എന്നത് പലരുടെയും ദൗർബല്യമായി ഇന്ന് മാറിയിരിക്കുന്നു. സമ്പന്നരുടെ വീട്ടിൽ ഇടയ്ക്കിടെ പോയി കൊച്ചുവർത്തമാനം പറഞ്ഞ്, ഒപ്പം മുതലാളിക്കിഷ്ടമില്ലാത്ത ആളെക്കുറിച്ച് രണ്ട് കുറ്റവും പറഞ്ഞ് രസിപ്പിച്ച് തിരിച്ചുപോകുമ്പോൾ കൈമടക്ക് വാങ്ങി പോക്കറ്റിലിടുന്ന ചില വിരുദ്ധന്മാരുണ്ട്. വേറെ ചിലരുണ്ട് വിദേശത്തു നിന്ന് നാട്ടിലെത്തുന്ന പ്രവാസികളുടെ വീട്ടിൽ യഥാസമയമെത്തി വർത്തമാനം പറഞ്ഞ് സന്തോഷിപ്പിക്കും. ഒടുക്കം അഥവാ പണമൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത്ര രൂപ ഇന്ന ആവശ്യത്തിന് വേണമെന്ന് ചോദിച്ചു വാങ്ങുകയും ചെയ്യും. കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവരോട് തന്നെക്കുറിച്ച് മോശമായി പറഞ്ഞുകൊടുക്കുമെന്ന് പേടിയുള്ളതുകൊണ്ട് പണം നൽകി തൃപ്തിപ്പെടുത്തി മടക്കി അയക്കുകയാണ് പ്രവാസികളുടെ പതിവ്. ഭാര്യയ്ക്കോ മക്കൾക്കോ ജോലിയുണ്ടെങ്കിൽ അവരുടെ ചെലവിൽ മാത്രം ജീവിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. പ്രായം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒരു പ്രയാസവുമില്ലാത്ത ഇവർ ജോലി ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും അസുഖം അഭിനയിക്കുകയാണ് പതിവ്. മതവേഷം കെട്ടിയ ദിക്കറുകളെ ഉപജീവനമാർഗമായി ഉപയോഗിച്ച് നടക്കുന്ന ചിലരുമുണ്ട്. ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പേരിലും പിരിവ് നടത്താൻ മടിക്കില്ല ഇവർ. മുമ്പ് ജോലി ചെയ്തിരുന്ന പ്രദേശങ്ങളിൽ ഇടവിട്ട് ചെന്ന് പ്രമുഖരെ കണ്ട് കാശൊപ്പിക്കുന്നവരാണ് മറ്റു ചിലർ. കൂട്ടുകാരിലും ബന്ധുക്കളിലും സാമ്പത്തിക സുസ്ഥിതിയുള്ളവരെ സമർത്ഥമായി ഉപയോഗിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ഇടയ്ക്കിടെ കടം വാങ്ങി തിരികെ കൊടുക്കാതിരിക്കുക എന്നതാണ് പതിവ് ശൈലി. ചിലപ്പോൾ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ച് സംരംഭം തുടങ്ങാനെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റുകയും ചെയ്യും. വൈകാതെ തിരികെ കൊടുക്കാം എന്ന ഉറപ്പിൽ പണം കിട്ടാൻ പല സമ്മർദ്ദങ്ങളും പ്രയോഗിക്കും ഇവർ. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് അവരാ സംരംഭം പൊളിക്കും. ഇത്തരക്കാർ മേലനങ്ങി ജോലി ചെയ്യുന്നവനൊന്നും മിനക്കെടില്ല. അവർ ബോസായിരിക്കും. തന്റേതായി അര ക്യാഷ് പോലും നഷ്ടപ്പെടാനില്ല എന്നതിനാൽ അവർക്ക് യാതൊരു വിഷമവും ഉണ്ടാവുകയുമില്ല. പൊളിഞ്ഞ് പാളീസായ അവസ്ഥയിൽ ആരും പണം തിരികെ ചോദിക്കില്ല. ചോദിച്ചാലും കിട്ടില്ല എന്നുറപ്പാണല്ലോ. അഥവാ ചോദിച്ചാലും എവിടെ നിന്ന് എടുത്തു തരും എന്നാവും മറുചോദ്യം. കൊല്ലങ്ങൾക്ക് മുമ്പ് അയൽ സംസ്ഥാനത്തു നിന്ന് ഗ്രാനൈറ്റ് വാങ്ങി വിൽക്കാൻ രജിസ്ട്രേഷന് വേണ്ടി രണ്ടുപേർ വന്നതോർക്കുകയാണ്. ഒരാൾ വശം പണമുണ്ട്, രണ്ടാമന് നീണ്ട നാവും ആളെ സംസാരിച്ച് വശത്താക്കാനുള്ള സവിശേഷ കഴിവും. ക്രാന്തദർശിയായ എന്റെ അന്നത്തെ ഓഫീസർ പറഞ്ഞു ആ സാമർത്ഥിക്കാരൻ മറ്റവനെ പറ്റിക്കുമെന്ന്. മാസങ്ങൾക്കുള്ളിൽ അപ്പറഞ്ഞത് ശരിയായി ഭവിച്ചു. ക്യാഷ് മുടക്കിയ പാവത്തിന് കുറേ നഷ്ടവും വരുത്തിവെച്ച് മറ്റയാൾ മുങ്ങി. വാങ്ങുന്ന കൈകൾ എപ്പോഴും താഴെയാണ്. അതെത്ര മേന്മയുള്ള കാര്യമൊന്നുമല്ല. അധ്വാനിച്ച് വിയർത്ത് സമ്പാദിച്ചതുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ സംതൃപ്തിയും മാന്യതയും മറ്റൊന്നിനും ലഭിക്കില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ച് ആഹരിക്കുന്നതിനേക്കാൾ ഉത്തമമായി ആരും ഭക്ഷണം കഴിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാം സ്വന്തം അധ്വാനത്തിലൂടെയാണ് ആഹരിച്ചിരുന്നത്. ബുഖാരി.
5: മാഷാല്ലാ, നുറുങ്ങുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. കൂട്ടത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം രചനകൾ, ഇത്തരം എഴുത്തുകൾ ശ്രോതാക്കളിലെ പല ആളുകൾക്കും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളും അതോടൊപ്പം തന്നെ ഇത്തരം നമ്മുടെ നിർദ്ദേശങ്ങളും ആലോചനകളുമൊക്കെ അതൊരു നുറുങ്ങുകളായി, കുറിപ്പുകളായി റേഡിയോയിലേക്ക് നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ തീർച്ചയായും അത് കേൾവിക്കാർക്കൊരു മുതൽക്കൂട്ടാകും, അവർക്കൊരു ഉപകാരമാകും, ഒപ്പം നമുക്കതൊരു അത്തരം ചില കാര്യങ്ങളിലേക്കുള്ള സ്റ്റെപ്പാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങളുടെ രചനകൾ റേഡിയോയിലൂടെ പ്രചരിപ്പിക്കട്ടെ ഇൻഷാല്ലാ. നുറുങ്ങുകളിൽ ഇപ്പോൾ നമ്മൾ കേട്ടത് വിയർപ്പിനെ വെറുക്കുന്നവർ. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈയൊരു തുടർച്ചയിൽ നമ്മോടൊപ്പം ഉള്ള ഓരോ ശ്രോതാക്കളോടും നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ റേഡിയോയുടെ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ അയക്കാൻ സൗകര്യമുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഗഹനമായ ചർച്ചകളും അതോടൊപ്പം തന്നെ ആരോഗ്യ വിചാരം പ്രോഗ്രാമുകൾ പോലുള്ള വിഷയങ്ങളുമൊക്കെ കേട്ടുകഴിഞ്ഞ് നമ്മളിനി പ്രവേശിക്കുന്നത് ഒരു ആത്മീയമായി നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന വളരെ പ്രാമാണികമായിരിക്കുന്ന ഒരു വിഷയമാണ് അസ്മാ ഉൽ ഹുസ്ന. ഈ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അൽ കാഫി അഥവാ മതിയായവൻ എന്ന അള്ളാഹുവിൻ്റെ ഗുണത്തെ, നാമ ഗുണവിശേഷണങ്ങളിൽപ്പെട്ട അൽ കാഫി എന്ന നാമത്തെക്കുറിച്ചുള്ള പഠനമാണ് അസ്മാ ഉൽ ഹുസ്നയിൽ നമ്മൾ കേൾക്കുക. അബ്ദുറൌഫ് അൽഹിക്കമിയാണ് ഇന്ന് അസ്മാ ഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അറിവുകളിൽ വെച്ച് ഏറ്റവും മഹത്തായ അറിവാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക എന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ മുഴുവൻ ഹുസ്നയാണ് എന്നും ആ അല്ലാഹുവിൻ്റെ നാമങ്ങൾ അത് പഠിക്കുന്നതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹുവിൻ്റെ തൗഫീക്കിനാൽ 50-ൽ അധികം നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അൽ കാഫി എന്ന് പറയുന്ന നാമമാണ് നാം ഇന്ന് പഠിക്കുന്നത്. അല്ലാഹുവിൻ്റെ അൽ കാഫി എന്ന് പറയുന്ന ഈ നാമം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്ന ചില സംഭവങ്ങളുണ്ട്. അല്ലാഹു ഒരു വിശ്വാസിക്ക് എല്ലാ നിലയ്ക്കും അല്ലാഹു മാത്രം മതിയാകുന്നു എന്നത് ഈ ഒരു നാമത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈയൊരു ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സമയത്താണ് മക്കയിലെ മുശ്രിക്കുകൾ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ പ്രവാചകന്റെ മേൽ അഴിച്ചുവിട്ടു. അതിൽ ചിലരൊക്കെയും പറഞ്ഞത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ കോപം നിങ്ങൾക്കുണ്ടാകും എന്നും കുരുത്തക്ക്

ചേർന്ന് എനിക്കെതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും ശരി, എന്നെ സഹായിക്കാൻ, എനിക്ക് ഉപകാരം ചെയ്യാൻ, എന്റെ ഉപദ്രവങ്ങളെ നീക്കാൻ എനിക്കെന്റെ റബ്ബ് മതി എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അഖിലവും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും മഹനീയമായ ഒരു നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. അൽ കാഫി എന്ന് പറയുമ്പോൾ അള്ളാഹു മതിയാകുന്നവനാണ്, സഹായിക്കാൻ, പ്രതിസന്ധിയിൽ താങ്ങാകാൻ, തണലാകാൻ, എല്ലാ പ്രതിസന്ധികൾ മാറ്റിത്തരാൻ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല ഏത് സന്ദർഭത്തിലും നമുക്ക് മതിയാകുന്നവനാണ്. അവൻ മതി നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രഖ്യാപനമാണ് എനിക്കെൻ്റെ റബ്ബ് മതി എന്ന പ്രഖ്യാപനം. എനിക്ക് കുട്ടികളില്ല, എനിക്ക് രോഗമാണ്, എനിക്ക് പ്രതിസന്ധികളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, രോഗങ്ങൾ നിത്യമായി വന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ സ്ഥലങ്ങളിലും എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. എന്നാൽ മുസ്ലിം സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ ഈ സന്ദർഭങ്ങളിലെല്ലാം അല്ലല്ലാത്ത ആളുകളിലേക്ക് തിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പല മഹാന്മാരിലേക്കും പല ഖബറിലേക്കും ചെന്ന് അവരിലേക്ക് ഭരമേൽപ്പിക്കുന്ന, കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ തൊട്ടില് കെട്ടുന്ന, പ്രയാസം മാറാൻ കൈ കാണോ അസുഖം എങ്കിൽ കൈയുടെ രൂപത്തിലുള്ള ഒരപ്പം ഉണ്ടാക്കി അപ്പവാണിവ നേർച്ചയിലേക്ക് സമർപ്പിക്കുന്ന, ഇങ്ങനെ പല രൂപത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. പക്ഷെ ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്നത് എന്താണ്? എനിക്കെൻ്റെ റബ്ബ് മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹു ചോദിക്കുന്നുണ്ട് അടിമയ്ക്ക് അള്ളാഹു പോരെ. എല്ലാ സാഹചര്യങ്ങളിലും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പല രൂപത്തിലുള്ള പീഡനങ്ങൾ പ്രവാചകന്റെ മേൽ അഴിച്ചുവിട്ടപ്പോൾ അള്ളാഹു അവിടെ അവതരിപ്പിക്കുകയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഇത്തരം വിഗ്രഹങ്ങളുടെ കോപങ്ങൾ, വിഗ്രഹങ്ങളുടെ ശാപങ്ങൾ ഇത് ഏൽക്കുകയില്ല എന്ന് പ്രവാചകനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ അള്ളാഹു മതി എന്ന് പ്രഖ്യാപിക്കാനും കൂടി അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ ആ ആയത്തിനെ ഇത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി, ഏത് ഇനി ആരൊക്കെ എന്തൊക്കെ വലിയ ശക്തികളായിക്കൊണ്ട് രൂപപ്പെട്ടു വന്നാലും ശരി, നമുക്കെതിരെ നിലകൊള്ളുന്ന, മേൽക്കോയ്മ നേടുന്ന ആളുകൾ അവരൊക്കെയും വളരെ കുറച്ചു മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അവരുടെ ദുനിയാവിലെ ആ ഒരു വിഭവം വളരെ കുറച്ചു മാത്രമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നാൽ അവർക്ക് പാരത്രിക ലോകത്ത് വമ്പിച്ച ശിക്ഷയുണ്ടാകുമെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അവിടെയാണ് ഒരു മുസ്ലിം പ്രഖ്യാപിക്കേണ്ടത്, ഇനി ആരൊക്കെ എന്തൊക്കെ ഒരു മുസ്ലിമിൻ്റെ മേൽ മേൽക്കോയ്മ ചെയ്താലും ശരി, അവൻ പ്രഖ്യാപിക്കേണ്ടത് എനിക്കെൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ടാകും, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വ്യസനങ്ങളുടെയും എല്ലാം ഘട്ടങ്ങളുണ്ടാകും, ഇവിടെയെല്ലാം എനിക്കെൻ്റെ റബ്ബ് മതി, അവൻ അൽ ഖാഫിയാണ്, അവൻ മതിയാകുന്നവനാണ്. എല്ലാ ഘട്ടത്തിലും, എല്ലാ പ്രതിസന്ധിയിലും, എല്ലാ പ്രയാസങ്ങളിലും, എല്ലാ വിഷമഘട്ടങ്ങളിലും എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ അവന് സംരക്ഷണമേകാൻ സാധിക്കും, അവന് സഹായിക്കാൻ സാധിക്കും, അവന് കുട്ടികളെ നൽകാൻ സാധിക്കും. അല്ലേ, സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന അതാണ്. സക്കരിയ നബി അലൈഹി ഇസ്ലാം വാർദ്ധക്യത്തിൻ്റെ സമയത്ത് പോലും പ്രാർത്ഥിച്ചത് ഹുനാലിക ദഅ സക്കരിയ റബ്ബ, വാർദ്ധക്യത്തിൻ്റെ സമയത്ത് ഇനി കുട്ടിയെ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ച ആ ഒരു സമയത്തും അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഇനി ഗർഭം ചുമക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കല്ല, ആക്കിറായി, വന്ധ്യതയിലേക്കെത്തി. ഇനി എങ്ങനെയാണ് ഒരു കുട്ടിയെ ഗർഭം ചുമക്കാൻ കഴിയുക? അങ്ങനെ കഴിയാത്ത അവസ്ഥയിൽ പോലും പ്രാർത്ഥിച്ചു, അള്ളാഹു സുബ്ഹാനഹു വതാല അൽ കാഫിയാണ്, അവൻ കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മറിയമിൽ ആ ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. സന്തോഷ വാർത്തയായിക്കൊണ്ട് അവിടെ സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് മലക്കുകൾ വരുന്നു, കുട്ടിയെ ലഭിക്കുമെന്ന് പറയുന്നു, ഇതിനി എങ്ങനെ സംഭവിക്കുമെന്ന് അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിന് സാധിക്കുമെന്ന് അവിടെ പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ, എല്ലാ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും അള്ളാഹുവിന് നമ്മെ ഏത് രൂപത്തിലും സഹായിക്കാൻ കഴിയും എന്നതാണ് ഈ സംഭവം നമുക്ക് അറിയിച്ചു നൽകുന്നത്. അതുപോലെ തന്നെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം. മൂസാ നബി അലൈഹി ഇസ്ലാം

0: പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്തെത്തി. കൂടെയുള്ളയാളുകളെല്ലാം പറഞ്ഞു, പെട്ടു, ഇനി രക്ഷയില്ല. മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫിർഔനും കൂട്ടരുമാണ്. ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വഹി. അള്ളാഹു അവൻ മതിയാകുന്നു എന്ന് ബോധ്യപ്പെടുന്നത് അള്ളാഹു അൽ കാഫിയാണ് എന്ന് അവിടെയുള്ള വിശ്വാസികൾക്കും ബാക്കി ഇനി ജീവിച്ചിരിക്കുന്ന ആ ചരിത്രം വായിക്കുന്ന വിശ്വാസികൾക്കും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ചില സംഭവമാണ് ആ കടലിലടിക്കുന്നതും ആ കടലിൽ പിളർന്ന് മൂസാ നബി അലൈഹിസ്സലാമും വിശ്വാസികളും രക്ഷപ്പെടുന്നതും അതിലേക്ക് പ്രവേശിച്ച ഫിറഔനും കൂട്ടരും മുങ്ങി നശിക്കുന്നതുമായ സംഭവങ്ങൾ ഇതെല്ലാം പഠിപ്പിച്ചിരുന്നത് അള്ളാഹു അൽ കാഫിയാണ്. നമ്മെ പ്രതിസന്ധിയിൽ പ്രയാസങ്ങളിൽ തുണയേകുവാൻ രക്ഷിക്കുവാൻ അള്ളാഹു മതിയാകുന്നവനാണ്, അൽ കാഫിയാണ് അള്ളാഹു. ഇത് നമുക്ക് പല ചരിത്രങ്ങളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് അവൻ മതിയാകുന്നവനാണ് എന്ന് ബോധ്യപ്പെടുന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ദൃഢതയ്ക്കനുസരിച്ചും അവൻ്റെ ഇബാദത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചുമാണ്. ഒരു മനുഷ്യൻ എത്ര കണ്ട് അള്ളാഹുവിനെ അടുക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു ഇങ്ങോട്ടടുക്കുമെന്നാണ്. നമ്മളൊരു ചാണാണ് അള്ളാഹുവിലേക്ക് അടുക്കുന്നതെങ്കിൽ അള്ളാഹു ഒരു മുഴം നമ്മോട് അടുക്കുമെന്നാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ അള്ളാഹു നമ്മിലേക്ക് ഓടി വരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അള്ളാഹു മതിയെന്ന് ബോധ്യപ്പെടണമെങ്കിൽ നാം അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതനായിക്കൊണ്ട് മടങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നമ്മുടെ ദൗത്യം അതാണ്. അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും, റബ്ബെനിക്കു മതി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് കീഴ്വണങ്ങിക്കൊണ്ട് റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ശരിയായ ഒരു മുസ്ലിമായി നമ്മൾ ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ബോധ്യപ്പെടും അള്ളാഹു നമുക്ക് മതി, എൻ്റെ ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിലും എനിക്ക് തുണയേകുവാൻ, എനിക്ക് സഹായകമാകുവാൻ, എൻ്റെ വിഷമങ്ങൾ നീക്കുവാൻ, എൻ്റെ വ്യസനങ്ങൾ മാറ്റിത്തരുവാൻ, എനിക്ക് സന്തോഷം നൽകുവാൻ, എനിക്ക് വിജയം നൽകുവാൻ എൻ്റെ റബ്ബു മതി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്തെ മൂല്യം ലഭിക്കുന്ന ആ ഒരു ഉറപ്പ് ലഭിക്കുന്നതാണ് നാം റബ്ബിലേക്ക് എത്ര കണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലും പ്രത്യേകമായി ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമുക്കൊരു സംഭവം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എത്ര കണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുവോ സമർപ്പിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു കാഫിയ. ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മതി. അവൻ്റെ പ്രയാസ പ്രതിസന്ധികളിൽ അവനെ തുണയേകുവാൻ, ഗുണമേകുവാൻ, പ്രതിസന്ധി മാറ്റിത്തരുവാൻ, സഹായിക്കുവാൻ അള്ളാഹു മതി. അവൻ മാത്രം മതിയാകുന്നതാണ്. എത്ര വലിയ ശത്രുക്കൾ, അവർ എത്ര വലിയ സംഘങ്ങളായി വന്നാലും ശരി, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല അവൻ മതിയാകുന്നവനാണ് എന്ന് പറയുന്ന, സഹായിക്കാൻ, ആ പ്രതിസന്ധി മാറ്റിത്തരുവാൻ, ശത്രുക്കളിൽ നിന്ന് അഭയം നൽകുവാൻ അള്ളാഹു മതിയാകുന്നവനാണ് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മഹാനായ സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാൾ നീയത്ത് നന്നാക്കി കഴിഞ്ഞാൽ, അത് തനിക്കെതിരാണെങ്കിൽ പോലും ശരി, അയാളുടെ വിഷയത്തിൽ ജനങ്ങൾക്കിടയിലും അയാൾക്കിടയിലും അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. അവരുടെ പ്രശ്നങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു തആല തീർപ്പ് കൽപ്പിക്കുവാൻ അള്ളാഹു മതിയാകുന്നവനാണ് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ലഭിക്കേണ്ടത് തരാനും തടയേണ്ടത് തടയാനും കഴിയുന്നവൻ, മതിയാകുന്നവൻ അതവൻ മാത്രമാണ്, അള്ളാഹു മാത്രമാണ്. ഇനി ആരൊക്കെ ഈ ലോകത്ത് ആരൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടി, മനുഷ്യരും ജിന്നുകളും എല്ലാ സൃഷ്ടിജാലങ്ങളും ഒരുമിച്ച് കൂടിയിട്ട് ഒരു വിഷയത്തിൽ ഏകോപിച്ച് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാലും ശരി, അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. അവൻ അതിന് മതിയാകുന്നവനാണ്. ഇത്രയും വലിയ ശക്തികൾ ഒരുമിച്ചുകൂടി, മനുഷ്യരും ജിന്നുകളും ഒക്കെ ഒരുമിച്ചു കൂടിയിട്ട് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല മതിയാകുന്നവനാണ് അത് തടയുവാൻ. അതാണ് അൽ കാഫി. ആ അള്ളാഹുവിൻ്റെ സഹായം യഥാവിധം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് മതിയാകുന്ന രൂപത്തിൽ അള്ളാഹു നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളും പുറവും നന്നാകണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, ഒമൻ തസയ്യന ബിമാ ലൈസ ഫീഹി ഷാനഹുല്ലാഹ്, ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള അതല്ലാത്തത് പുറത്തിങ്ങനെ പ്രകടമാക്കി, അതിനെ സീനത്താക്കി, അതിനെ അലങ്കരിച്ച് മനോഹരമാക്കി, പുറമേക്ക് ഉഷാറാണ് പക്ഷെ ഉള്ളു മോശമാണെങ്കിൽ, ഉള്ളു കേടാണെങ്കിൽ അവനെ അള്ളാഹു വഷളാക്കുമെന്നാണ്. ഉള്ളിലെല്ലാ നിലക്കുമുള്ള മോശത്തരങ്ങൾ പുറമേ ഉഷാറായി നടക്കുന്നു, ആളുകൾക്ക് മുമ്പിൽ മാന്യനാണ് എങ്കിൽ അള്ളാഹു അവനെ വഷളാക്കുമെന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളും പുറവും നന്നാകണമെന്നുള്ളത് അള്ളാഹു അൽ കാഫിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാകും എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മതിയാകുന്നവനാണ്, എല്ലാത്തിനും മതിയാകുന്നവനാണ് എന്ന് വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളും പുറവും നമ്മുടെ മനസ്സ് ശുദ്ധമാകണം എന്നാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്ന അധ്യാപനങ്ങളിലെല്ലാം അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണെന്നാണ്. നമ്മുടെ സുവറിലേക്കോ നമ്മുടെ രൂപത്തിലേക്കോ നമ്മുടെ ഭംഗിയിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്. വലാക്കിൻ അള്ളാഹു യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, അള്ളാഹു നോക്കുന്ന എവിടേക്കാണെന്നറിയോ, നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകുന്നതോടൊപ്പം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം. ഹൃദയം ശുദ്ധിയില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്നു മാത്രമല്ല, നമ്മുടെ കർമ്മങ്ങൾ അതിലൂടെ പൊളിഞ്ഞു പോകുമെന്നു മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ വഷളാക്കുകയും ചെയ്യും എന്നതാണ്. ജനങ്ങൾക്കിടയിൽ അവനെ വഷളാക്കും എന്നതും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ഈ അള്ളാഹു അൽ കാഫി എന്ന് പറയുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, അവൻ്റെ ഏതേത് ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും അവൻ തരണം ചെയ്യുന്ന ഏതേത് പ്രശ്നങ്ങളിലും അവൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, വിഷമങ്ങൾ അകറ്റാൻ, അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അവൻ ആഗ്രഹമുള്ളത് ലഭിക്കാൻ അള്ളാഹു നൽകാൻ തയ്യാറുള്ളവനാണ്, അവൻ നൽകുന്നവനുമാണ്. അതോടൊപ്പം അള്ളാഹുവിനറിയാം ഈ മനുഷ്യൻ എന്താണ് വേണ്ടത് എന്നത്. അപ്പം എനിക്കെന്താണ് വേണ്ടത്, എനിക്കെന്താണ് ഖൈറ് എന്നത് അള്ളാഹുവിനറിയാം. അത് നമ്മൾ എത്ര കണ്ട് ചോദിച്ചാലും നമുക്ക് ഖൈറായത് അള്ളാഹു നൽകും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൽ ചെറിയ ഭാഗം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്, ഒരു ആയത്തിൽ. അത് നമ്മളൊരു പക്ഷേ നല്ലത് എന്ന് വിചാരിക്കുന്നത് നമുക്ക് പക്ഷേ അത് മോശമായിരിക്കാം, അത് നമുക്ക് എതിരായിരിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് ഒരു മോശപ്പെട്ടതായി മാറിയേക്കാം. എന്നാൽ നമ്മൾ മോശപ്പെട്ടത് എന്ന് വിചാരിക്കുന്നത് നമുക്കത് ഖൈറായി മാറിയേക്കാം എന്നും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ അള്ളാഹു നമുക്ക് ഖൈറായത് നമുക്ക് നൽകും, നമുക്ക് ഷെറായത്, നമുക്ക് തടയേണ്ടത് അള്ളാഹു തടയും. അപ്പോൾ അള്ളാഹു മതിയാകുന്നവനാണ്, അൽ കാഫിയാണ് ഖൈറായത് നൽകുവാനും ഷെറായതിനെ തടയുവാനും. അള്ളാഹു മതിയാകുന്നവനാണ്, അള്ളാഹു അൽ കാഫിയാണ് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിൽ ഒരു വിശ്വാസിക്ക് അള്ളാഹു മതിയാകുന്നവനാണ്. അള്ളാഹു അൽ കാഫിയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ, അള്ളാഹു അൽ കാഫിയാണ് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭരമേൽപ്പിക്കുവാൻ, തവക്കുലേൽപ്പിക്കുവാൻ അള്ളാഹു അൽ കാഫിയാണ് മതിയാകുന്നവനാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോഴാണ്, ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോഴാണ്, ഈ രൂപത്തിൽ അള്ളാഹുവിൽ കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട്, വിധേയപ്പെട്ടുകൊണ്ട്, റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ആ നാമത്തെ അർത്ഥമാക്കുന്ന രൂപത്തിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളു. അപ്പം നമ്മുടെ ദൗത്യം എന്താണ്? ആ റബ്ബിനെ കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട്, വിധേയപ്പെട്ടുകൊണ്ട്, റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, പൂർണ്ണമായ തവക്കുൽ റബ്ബിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഏതേത് പ്രശ്നങ്ങളുണ്ടെങ്കിലും റബ്ബിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ റബ്ബിനെ നമുക്ക് മതിയായവനാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു എല്ലാത്തിലും മതിയാകുന്നവനാണ്, എല്ലാത്തിലും, സർവകാര്യങ്ങൾക്കും അള്ളാഹു മതിയാകുന്നവനാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചരിത്രങ്ങൾ നമുക്കെമ്പാടും അറിയാം. സ്വഹാബിമാരെ, പച്ചയായ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ അറുത്തുമാറ്റിയവർ. അതുപോലെ തന്നെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലിട്ട് അവിടെ നിന്ന് വലിച്ചിഴച്ച സംഭവങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. 3 വർഷക്കാലം മക്കയിലുണ്ടായിരുന്നിട്ട് നുബുവത്തിൻ്റെ 7-ാമത്തെ വർഷം മുതൽ 9-10-ാമത്തെ വർഷം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും വെറും പച്ചിലയും കിട്ടിയതെന്താണോ അതും കഴിച്ച് ജീവിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രതിരോധത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രതിരോധത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. പല രൂപത്തിൽ മക്കയിലുള്ള മുശ്രിക്കുകൾ പ്രവാചകനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെയെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം പ്രവാചകനെ കളിയാക്കിയ സാഹചര്യങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല താങ്ങായിട്ടുണ്ട്, തണലായിട്ടുണ്ട്. ഇന്ന കഫൈനാകൽ മുസ്തഹ്സിഇൻ, കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ അവരിൽ നിന്ന് പ്രവാചകരെ താങ്കൾക്ക് ഞാൻ മതിയാകുന്നവനാണ് എന്ന് താങ്ങായി തണലായി സമാധാനമായി ഞാൻ മതിയാകുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ച രംഗം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഓരോ ഗോത്രത്തിൽ നിന്നും ചില ആളുകളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പ്രവാചകനെ അങ്ങേയറ്റം ഇകഴ്ത്താൻ വേണ്ടിയുള്ള പണികളെടുത്ത മക്കയിലെ മുശ്രിക്കുകൾക്ക് മുമ്പിൽ വെച്ചാണ് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നത്. ബനു സഅദ് ഗോത്രത്തിൽ നിന്ന് അൽ അസ്വദ് ബിനു മുത്തലിബ് എന്ന് പറയുന്ന വ്യക്തിയെയും ബനു സുഹ്ര ഗോത്രത്തിൽ നിന്ന് അൽ അസ്അദ് ബിനു അബു യഹൂസ് എന്ന് പറയുന്ന വ്യക്തിയെയും ബനു മഖ്സൂം ഗോത്രത്തിൽ നിന്ന് അൽ വാലിദ് ബിനു മുഗീറ എന്ന് പറയുന്ന വ്യക്തിയെയും അൽ ആസ് ബിനു വലി എന്ന് പറയുന്ന വ്യക്തിയുമൊക്കെ ഇങ്ങനെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പ്രവാചകനെ ഇകഴ്ത്താൻ, പ്രവാചകനെ പ്രയാസപ്പെടുത്താൻ, ചില വ്യക്തികളെ മാത്രം പ്രത്യേകം അതിന് അഗ്രഗണ്യരായ ചില ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇറക്കിവിട്ടിരുന്നു. അങ്ങനെ പല രൂപത്തിലുള്ള നാവ് കൊണ്ടുള്ള എല്ലാ ശല്യങ്ങളും പ്രവാചകനെതിരെ അവർ ഇറക്കിവിട്ടപ്പോഴും അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയ ആയത്താണ് ഇന്ന കഫൈനാക മുസ്തഹ്സിഇൻ, ഈ കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ വിഷയത്തിൽ പ്രവാചകരെ താങ്കളുടെ പ്രയാസങ്ങളിലെല്ലാം മതിയാകുന്നവൻ ഞാനാണ്. അവസാനം എന്താ സംഭവിച്ചത്? ഈ കളിയാക്കിയവർ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് അൽ അസ്വദ് ബിനു മുത്തലിബ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പച്ച ഇലയിട്ട് കാഴ്ച പോയ സംഭവമാണ് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. അസ്വദ് ബിനു അബു യഹൂസ് എന്ന് പറയുന്ന വ്യക്തി ജിബ്രീൽ അലൈഹിസ്സലാം വയറിലേക്ക് വിരൽ ചൂണ്ടി വയർ വീർത്തു മരിച്ചുപോയി. അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവരുടെ അവസാനങ്ങൾ സംഭവിച്ചു എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. വലീദ് ബിനു മുഗീറ കാലിലൊരു മുറിവേറ്റ് വീർത്ത് പൊട്ടി മരിച്ച സംഭവം ചരിത്രത്തിൽ പിന്നീട് വായിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയ, കളിയാക്കിയ ആളുകളുടെ മേൽ അല്ലാഹു നടപടിയെടുത്തു. അല്ലാഹു മതിയായവനാണ്. പ്രവാചകനെ ആശ്വസിപ്പിച്ചു, അതോടൊപ്പം പ്രവാചകനെ പ്രയാസപ്പെടുത്തിയ ആളുകൾക്കെതിരെ നടപടിയും എടുത്തു. അതാണ് അല്ലാഹു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമൂഹത്തെ, ഉമ്മത്തിനെ പ്രയാസപ്പെടുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അല്ലാഹു മതിയാകുന്നവനാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു നാടിനെ, അവിടെയുള്ള മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്നവർ, അവർക്കെതിരെ നടപടിയെടുക്കാൻ അല്ലാഹു മതിയാകുന്നവനാണ്. അവനൊന്നും കാണാതെ കേൾക്കാതെ പോകുന്നില്ല. അവർ ഒരുപക്ഷെ കുറഞ്ഞ കാലം ഇവിടെ ആസ്വദിക്കുന്നുണ്ടാകാം, മുസ്ലിമീങ്ങൾക്കെതിരെ മേൽക്കോയ്മ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അവർക്ക് മത്താ ഉൻ ഖലീൽ, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ ദുനിയാവിൽ. പക്ഷേ വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവർക്ക് വരാനിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സനസ്തദരിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവർ അറിയാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പിടികൂടും, അവർക്ക് കൃത്യമായ ശിക്ഷകൾ നൽകും. അതുകൊണ്ട് വ്യസനിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. വിശ്വാസികൾക്ക് അല്ലാഹു മതിയാകുന്നവനാണ്. വിജയം നൽകാൻ, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, പ്രശ്നങ്ങൾ മാറ്റാൻ ഇതിനൊരു കാലയളവുണ്ടാവും. അത് അല്ലാഹു നിശ്ചയിച്ച സമയമുണ്ടാകും. ആ സമയമെത്തുമ്പോൾ അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും. അതുവരെ പല രൂപത്തിലുള്ള പരീക്ഷണം ഉണ്ടാകുമെന്ന് അല്ലാഹു പറഞ്ഞല്ലോ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരിസ് സാബിരീൻ. അവിടെ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഏകദേശം 5-6 കാര്യങ്ങൾ പരീക്ഷണത്തിന്റെ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് ഇതിലെല്ലാം ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സന്തോഷവാർത്ത നൽകുമെന്നാണ്, സ്വർഗം നൽകുമെന്നാണ്. അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ പ്രയാസങ്ങളുണ്ടോ ക്ഷമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം റബ്ബിലേക്ക് പ്രാർത്ഥിക്കുക, അവൻ മതിയാകുന്നവനാണ്. പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ, പ്രശ്നങ്ങൾ നീക്കാൻ, ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അള്ളാഹു മതിയാകുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല വീണ്ടും പറഞ്ഞത് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവ സമീഉൽ അലീം, അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ സംരക്ഷിക്കും, അവൻ മതിയാകുന്നവനാണ്. നിങ്ങളെ പ്രയാസങ്ങളിൽ നിന്ന്, ആ പ്രയാസങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ അവൻ മതിയാകുന്നവനാണ്, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, ചരിത്രമെടുത്ത് വായിച്ചു നോക്കിയാൽ ബദർ യുദ്ധം അള്ളാഹു മതിയാകുന്നവനാണ് എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് അല്ലേ. ആയുധങ്ങളില്ലാതെ ആയുധസജ്ജരായ ഒരു വലിയ മൂന്നിരട്ടി വരുന്ന സംഘത്തിൻ്റെ മുന്നിൽ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരായ ന്യൂനപക്ഷം വരുന്ന ആളുകൾ, അവർ യുദ്ധം ചെയ്തു, അവരെ കീഴ്പ്പെടുത്തി, ശത്രു സൈന്യത്തെ മുസ്ലിം സൈന്യം കീഴ്പ്പെടുത്തി, അവിടെ അള്ളാഹു മതിയാകുന്നവനാണ് എന്ന് ബോധ്യപ്പെടുകയാണ് തവക്കുൽ ചെയ്തപ്പോൾ, റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചപ്പോൾ, എന്റെ റബ്ബന്റെ കൂടെയുണ്ടാകും, പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ സഹായിക്കാൻ അൽ കാഫിയായ അള്ളാഹു എന്റെ കൂടെയുണ്ടാകുമെന്ന് അവർ തീരുമാനിച്ച് വിശ്വസിച്ചുറപ്പിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് സഹായിയായി ഉണ്ടായി. ഇത് ചരിത്രത്തിൽ വലിയ സംഭവമാണ്. അതുപോലെ തന്നെ ഖന്ദക് യുദ്ധത്തിലും അഹ്സാബ് യുദ്ധത്തിലുമൊക്കെ ഇതൊക്കെ ഈ സംഭവങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു നൽകുന്നത് അള്ളാഹു അൽ കാഫിയാണ് എന്നാണ്. 10,000 വരുന്ന ശത്രു സൈന്യത്തിന്റെ മുന്നിൽ യുദ്ധം പോലും ചെയ്യാതെ ആ ശത്രുക്കളെ ആട്ടി ഓടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. രാത്രിയിലെ സൈന്യം, കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൈന്യത്തെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ സഹായിക്കുകയും അവിശ്വാസികളായ ആളുകളെ, ശത്രു സൈന്യത്തെ ആട്ടി ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വറദ്ദല്ലാഹു അല്ലദീന കഫറു, അള്ളാഹു സുബ്ഹാനഹു തആല അത്തരം കാഫിരീങ്ങളായ ആളുകളെ തിരിച്ചു മടക്കിയയച്ചു. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ രഹസ്യമായ ജുനൂദുകൾ കൊണ്ട്, അതായത് രഹസ്യമായ ശത്രു സൈന്യത്തിനെ അകറ്റാൻ, തിരിച്ചയക്കാൻ, ആട്ടിയകറ്റാൻ, ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചയക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സൈന്യത്തെ അയച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല തണുത്ത കാറ്റും ഇരുണ്ട രാവും അതിലെ സൈന്യം ആ ശത്രു സൈന്യത്തെ പിന്തിരിപ്പിച്ചു എന്നാണ്. ഈ രൂപത്തിൽ വിശ്വാസികളെ സഹായിക്കാൻ യുദ്ധം പോലും ചെയ്യാതെ ശത്രുവിൽ നിന്ന് സംരക്ഷണം നൽകിയ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ മതിയാകുന്നവനാണ്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, എന്നിട്ടല്ല പറഞ്ഞതാണ് അല്ലാഹുവിന്റെ സൈന്യത്തെ അവനല്ലാതെ അറിയില്ല. അവൻ അയച്ച സൈന്യം മുസ്ലിമീങ്ങൾക്ക് സഹായമായിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്ക് യുദ്ധം ചെയ്യാതെ തന്നെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് പല സംഭവങ്ങൾ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ പ്രശ്നങ്ങൾ തീർക്കുവാനും എല്ലാവിധ പ്രതിസന്ധികൾ മാറ്റിത്തരുവാനും എല്ലാവിധ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുവാനും എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ നൽകുവാനും അൽ കാഫിയായ അള്ളാഹു നമുക്ക് മതിയാകുന്നവനാണ്. കുട്ടിയെ തരാൻ, രോഗങ്ങൾ മാറ്റാൻ, ഇന്ന് പല ആളുകളും മറ്റു പലതിൻ്റെയും പിന്നാലെയാണ്. ആൾ ദൈവങ്ങൾക്കു പിന്നാലെ, മരിച്ചുപോയ മഹാന്മാരുടെ പിന്നാലെ, ഔലിയാക്കളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുടെ പിന്നാലെയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ചോദ്യം പ്രസക്തമാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമയ്ക്കല്ലാഹു പോരെ. നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം, മതി എന്ന് പറയാൻ സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിജയമുള്ളത്. അള്ളാഹു അൽ കാഫി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെല്ലാ ആവശ്യങ്ങളും റബ്ബിലേക്ക് മാത്രം സമർപ്പിച്ചുകൊണ്ട്, റബ്ബിനോട് മാത്രം ചോദിച്ചുകൊണ്ട്, അള്ളാഹു മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഉള്ളും പുറവും നന്നാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ വളരെ ആഴത്തിലുള്ളൊരു പഠനത്തിന്റെ സെഷനാണ് ഇപ്പോൾ അവസാനിച്ചത്. അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് അബ്ദുറഊഫ് അൽ ഹിക്കമിയായിരുന്നു. അള്ളാഹുവിൻ്റെ മഹത്തായ നാമമായ അൽ കാഫി, മതിയായവൻ എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്നത്. ഈ ഒരു സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒന്നാണ് കഥ കേൾക്കുക എന്നത്. റേഡിയോ വൈബ്സിൽ അടുത്തതായി നമ്മൾ പോകുന്നത് കഥ പറയാം എന്ന പ്രോഗ്രാമിലേക്കാണ്. കുഞ്ഞിക്കുരുവിയുടെ പറക്കൽ എന്ന കഥയുമായി അബ്ദുസ്സലാം വീട്ടി നമ്മോടൊപ്പം ചേരുന്നു കഥ പറയാം പ്രോഗ്രാമിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് ഒരിടത്തൊരു കുഞ്ഞിക്കുരുവിയുണ്ടായിരുന്നു. കുറച്ചധികം വികൃതിയായിരുന്നു അവൾ. കുറച്ച് കുറുമ്പൊക്കെ കുട്ടികൾക്കുണ്ടാകുന്നത് കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ കുഞ്ഞിക്കുരുവി അതിൻ്റെ അമ്മ പറയുന്നതേ അനുസരിക്കില്ല. അതെപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടിക്കുമെന്ന് അവൾ മനസ്സിലാക്കിയതുമില്ല. കുഞ്ഞിക്കുരുവി പറക്കാൻ പഠിച്ചു കഴിഞ്ഞതേയുള്ളൂ. അവൾ അമ്മയോട് ഇര തേടാൻ പോകുമ്പോൾ തന്നെക്കൂടി കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു. വാശി പിടിക്കാൻ തുടങ്ങി. മോളെ, നീ പറക്കാൻ പഠിച്ചിട്ടേയുള്ളൂ, ഇപ്പോൾ എൻ്റെ കൂടെ വന്നാൽ നിനക്ക് വഴി തെറ്റിപ്പോകും. മാത്രമല്ല, അധിക ദൂരം പറക്കാൻ നിനക്കിപ്പോൾ കഴിയില്ല, അമ്മ കുരുവി പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും പറക്കാൻ പറ്റും. കുഞ്ഞിക്കുരുവിയുണ്ടോ? സമ്മതിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അമ്മക്കുരുവി അവളെയും കൂടെ കൂട്ടി. ആദ്യമായി കാട് കാണുന്ന കുഞ്ഞിക്കുരുവി ഓരോ സ്ഥലവും നോക്കി ആസ്വദിച്ചുകൊണ്ട് പറക്കാൻ തുടങ്ങി. അമ്മക്കുരുവി തൻ്റെ ഒപ്പം തന്നെ പറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ അനുസരിച്ചില്ല. എന്തെങ്കിലും കാഴ്ച കണ്ട് അവൾ പിന്നിലായിപ്പോകും. പിന്നെ അമ്മക്കുരുവി തിരികെ വന്ന് വിളിക്കണം. ഇങ്ങനെയായാൽ വഴി തെറ്റുമെന്ന് അമ്മക്കുരുവി പലവട്ടം പറഞ്ഞു. പക്ഷെ കുഞ്ഞിക്കുരുവിയുണ്ടോ കേൾക്കുന്നു? വീണ്ടും കുഞ്ഞിക്കുരുവി പിന്നിലായിപ്പോയി. ഇത്തവണ അവൾക്ക് ശരിക്കും വഴി തെറ്റി. തെറ്റായ ദിശയിലേക്ക് പറന്നു തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ തനിക്ക് വഴി തെറ്റിയെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മക്കുരുവിയെ എങ്ങും കാണുന്നുമില്ല. കുറേ പറന്നു ക്ഷീണിച്ചവൾ ഒരു മരക്കൊമ്പിൽ പറന്നു ചെന്നിരുന്നു. അമ്മയെ കാണാതെ അവൾ പേടിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു തത്തമ്മ അതുവഴി വന്നത്. തത്തമ്മ കുരുവിക്കുഞ്ഞിനെ കണ്ട് അടുത്തു ചെന്ന് വിവരമന്വേഷിച്ചു. കുഞ്ഞിക്കുരുവി കരഞ്ഞുകൊണ്ട് തത്തമ്മയോട് തൻ്റെ അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞു. തത്തമ്മ അവൾ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് അവളുടെ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് അവളെ എത്തിച്ചു കൊടുത്തു. അവിടെ ചെന്നപ്പോൾ മകളെ കാണാതെ സങ്കടപ്പെട്ടിരിക്കുന്ന അമ്മക്കുരുവിയെയാണ് കണ്ടത്. മകളെ കണ്ടതും അമ്മക്കുരുവിക്ക് സമാധാനമായി. അമ്മക്കുരുവിയും കുഞ്ഞിക്കുരുവിയും തത്തമ്മയോട് നന്ദി പറഞ്ഞു. അനുസരണക്കേടുകൊണ്ട് കുഞ്ഞിക്കുരുവി ഒരു പാഠം പഠിച്ചു. ഇനിയൊരിക്കലും അമ്മയെ അനുസരിക്കാതിരിക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു. കുട്ടികളെ, കുഞ്ഞിക്കുരുവിയുടെയും തത്തമ്മയുടെയും കുഞ്ഞിക്കുരുവിയുടെ തള്ളപ്പക്ഷിയുടെയും ഒക്കെ കഥ. നമ്മൾ എന്താണ് കഥയിൽ നിന്ന് പഠിക്കേണ്ടത്? നമ്മൾ ഇതുപോലെ ചിലപ്പോൾ കുഞ്ഞിക്കുരുവിയെപ്പോലെ അനുസരിക്കാതെ പല അബദ്ധത്തിലും ചെന്ന് ചാടാറുണ്ടോ? എന്തിനാ നമ്മൾ മറ്റുള്ളവരെ അനുസരിക്കുന്നത്? മുതിർന്നവരെ, പ്രത്യേകിച്ചു നമ്മുടെ ഉമ്മമാരെയും നമ്മുടെ ഉപ്പമാരെയും അധ്യാപകരെയും ഒക്കെ നമ്മൾ അനുസരിക്കുന്നത് എന്തിനാ? നമ്മൾ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരോരോന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അവസാനം കുഞ്ഞിക്കുരുവിക്ക് പറ്റിയതുപോലെ നമ്മളെവിടെയോ ചെന്ന് പെട്ടുപോകും. പിന്നെ നമുക്കാകെ വിഷമമാവും അല്ലേ? അതുകൊണ്ട് മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണം എന്നൊരു സന്ദേശം കൂടി ഈ കുഞ്ഞിക്കുരുവിയുടെ കഥയിൽ നമുക്ക് കിട്ടാനുണ്ട്. മനസ്സിലായല്ലോ? മറ്റൊരു കഥയുമായിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാഹ്, കഥയൊക്കെ എല്ലാവരും കേട്ടല്ലോ. പ്രത്യേകിച്ച് കുട്ടികളുടെ രക്ഷിതാക്കളായിട്ടുള്ള ശ്രോതാക്കളോട് പ്രത്യേകം പറയുകയാണ്, ഇത്തരം കഥകളിലൂടെ കുട്ടികൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളേണ്ടുന്ന ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ അത്തരമൊരു പ്രോഗ്രാം കേൾക്കാനിരിക്കുമ്പോൾ കയ്യിലൊരു ചെറിയ പുസ്തകവും ഒരു പേനയുമൊക്കെ നോട്ട് പുസ്തകവും പേനയുമൊക്കെ കയ്യിൽ കൊടുത്തിട്ട് എന്താണ് ഇന്ന് കഥയിൽ കേട്ടതിൻ്റെ അതിൻ്റെ അകക്കാമ്പ്, അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന പിന്നെ കാര്യം എന്താണ് എന്നുള്ളത്, ഗുണപാഠം എന്താണ് എന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ കുട്ടികളോട് പറയാൻ വേണ്ടിയിട്ട് പറയാം. ഒപ്പം അവർക്ക് മാത്രമായി വൈകുന്നേരത്ത് നടക്കുന്ന ലൈവ് പ്രോഗ്രാമിൽ കുട്ടികളെ അവരുടെ അത്തരം അനുഭവങ്ങളോ അതല്ലെങ്കിൽ കഥയെക്കുറിച്ചുള്ള അനുഭവക്കുറിപ്പുകളോ ഒക്കെ അവതരിപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ കുഞ്ഞിക്കുരുവിയുടെ പറക്കൽ, അതാണ് അബ്ദുസലാം വി ടി നമ്മളുമായി നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്.
4: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുകയെന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കും.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി റേഡിയോ വൈബ്സിൽ നമ്മളേറെ കാതോർക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സ്നേഹക്കൂട്, കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കളോട് എന്ന വിഷയവുമായി പ്രൊഫസർ കെ പി സഹദ് ആൻഡ് അബ്ദുൽ ജബ്ബാർ വിളത്തൂർ നമ്മോടൊപ്പം ചേർന്നു.
3: മാഷാല്ലാ, സ്നേഹക്കൂട് എന്നും പീസ് റേഡിയോയുടെ ഒരു പീക്ക് പ്രോഗ്രാമായിട്ട്, അതല്ലെങ്കിൽ ഒരു ഐക്കണായിട്ട് തന്നെ ഏറ്റെടുത്ത, ശ്രോതാക്കൾ ഏറ്റെടുത്ത ഒരു പ്രോഗ്രാമാണ്. കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്ന ആ ഒരു ടൈറ്റിലാണ്, അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ വർത്തമാനത്തിലാണ് നമ്മൾ സ്നേഹക്കൂടിനെ പരിചയപ്പെടാറുള്ളത്. അതെ, രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ കുട്ടികളും ഉമ്മമാരും പ്രത്യേകിച്ച് വാപ്പമാരും അമ്മായി അമ്മമാരും മരുമക്കളും ഒക്കെ എല്ലാവരും ഒരു കുടുംബങ്ങളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പിന്നെ ഭാഗത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന അവരുടെ അവർ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളും വിട്ടുവീഴ്ചകളും അതോടൊപ്പം തന്നെ ക്ഷമയും കാരുണ്യവും എല്ലാം ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായ രൂപത്തിൽ നമുക്ക് വരച്ചു കാണിക്കുന്ന സ്നേഹക്കൂടിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കേട്ടത് കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കളോട്, വളരെ പ്രസക്തമായ ചില ചർച്ചകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പ്രൊഫസർ കെ പി സാദ്, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുൽ ജബ്ബാർ വിളത്തൂർ. പീസ് റേഡിയോ വൈബ്സിൽ ഇനി അൽ ഉസൂൽ. പ്രോഗ്രാമിൻ്റെ പേര് പറയുന്ന സൂചിപ്പിക്കുന്ന പോലെ തന്നെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങളെ ഇസ്ലാമിക അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രോഗ്രാം കേൾക്കുകയാണ്. ഉസൂലുൽ ഫിഖ്, ഉസൂലുൽ ഫിഖ്, ചില അടിസ്ഥാന പാഠങ്ങൾ. ഇതിൻ്റെ 3 എപ്പിസോഡുകൾ മുൻകഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിൻ്റെ 4ാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോട് സംസാരിക്കുക.
2: മാഷാല്ലാ, റേഡിയോ വൈബ്സിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ അവസാനമായി നമ്മൾ കേട്ടത് അൽ ഉസൂൽ, അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ച ഉസൂലുൽ ഫിഖിന്റെ ചില അടിസ്ഥാന പാഠങ്ങൾ ഭാഗം 4 ഇതുവരെ നാം കേട്ടത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നിങ്ങളെ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, പീസ് റേഡിയോ അതിൻ്റെ തുടക്കം മുതലുള്ള പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഇന്ന് സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹദ് സാറാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഒരു പലതവണ നിങ്ങളുമായി പീസ് റേഡിയോ വഴിയും അല്ലാതെയും ഒക്കെ സംവദിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. മോങ്ങം അൻവാറുൽ ഇസ്ലാം അറബി കോളേജ്, വുമൻസ് അറബി കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു ഫാമിലി കൗൺസിലർ കൂടിയായ പ്രൊഫസർ സഹദ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പീസ് റേഡിയോ സ്നേഹക്കൂട്, നിങ്ങൾക്കറിയാം, കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം. നമ്മളിവിടെ വികൃതി കുട്ടികൾ എന്നൊരു പ്രോഗ്രാം പീസ് റേഡിയോ വഴി നിങ്ങളിലേക്ക് എത്തുകയുണ്ടായി. അതിൽ ചെറിയ കുട്ടികളുടെ വികൃതികളും അതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളുമൊക്കെ ഡോക്ടർ ജവഹർ മുനവറായിരുന്നു ആ ഒരു പ്രോഗ്രാം എടുത്തത്. അതിൻ്റെ ഫീഡ്ബാക്കുകൾ പലതും വന്നു. അതിനുശേഷം പല വ്യക്തികളുമായി നമ്മൾ കാണുമ്പോഴൊക്കെ തമാശക്ക് അവർ പറയാറുണ്ട്, വികൃതി കുട്ടികളിപ്പോൾ വലുതായി, കൗമാരമായി, ഇനി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണ്ടേ എന്നൊക്കെ തമാശ രൂപത്തിൽ പറയാറുണ്ട്. പല ഫീഡ്ബാക്കുകളും വരാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ എന്നതാണ്. അതൊരു വലിയ വിഷയമാണ്. നമ്മുടെ റേഡിയോ സംവിധാനം വഴി, അതായത് റേഡിയോയിലൂടെ ഇതിനെ എത്രത്തോളം നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് എനിക്ക് അറിയില്ല, സാറാണത് പറയേണ്ടത്. എന്നാൽ കഴിവിൻ്റെ പരമാവധി സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളിൽ നിന്ന് വന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സാറിനെ ഒരിക്കൽ കൂടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ സാറ്, ടീനേജർ എന്നാൽ എന്താണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്താണ് ടീനേജർ എന്ന്? പണ്ട് കാലത്തൊന്നും നമ്മളിങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല, ടീനേജുകൾ എന്നുള്ളതൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെറുപ്പകാലത്തൊക്കെ. ഇപ്പോൾ ഈ ടീനേജർ എന്നുള്ള വിഷയം എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് ആ ഒരു പദം വന്നത് എന്നൊന്ന് വിശദീകരിക്കാം.
5: ടീനേജ് എന്ന് പറയുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് ടീനേജ് എന്ന് സാധാരണ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ കുട്ടികളുമായിട്ട് പെരുമാറേണ്ടത്. പ്രത്യേകിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായം കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ കൗമാരത്തിലുള്ള കുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
4: ഈ ഒരു പ്രത്യേക ഏജ് പറയുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ? 13 മുതൽ 19 വരെ ഉള്ളൊരു ഏജ് എന്നത് ടീനേജിന് കാണുന്നുണ്ടല്ലോ, അതിനൊരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കൗമാരത്തിൻ്റെ ആ ഒരു സമയത്തിൽ നമ്മൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു പുരുഷ ഒരു ബോയ് അല്ലെങ്കിൽ ഗേളിൽ ഉണ്ടാവുന്നതെന്ന് പറയാമോ?
5: കൗമാരത്തിൽ പ്രവേശിക്കുന്ന ഒരു കുട്ടി ബാല്യം ഓവർകം ചെയ്ത് ആ ഒരു പ്രായത്തിലെത്തുന്ന സന്ദർഭത്തിൽ പ്രധാനമായിട്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. നമുക്കറിയുന്നത് പോലെ ഹോർമോൺ ചേഞ്ചസ്സാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അത് പെൺകുട്ടികളിലാണെങ്കിലും ആൺകുട്ടികളിലാണെങ്കിലും സ്വാഭാവികമായിട്ട് ആ ഒരു പക്വത എത്തുന്ന ആ പ്രായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരാഗ്രഹിക്കുന്നത് സ്വതന്ത്രമായ ഒരു വ്യക്തിത്വം തനിക്കുണ്ട്, അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രീഡം തങ്ങൾക്ക് ലഭിക്കണമെന്ന അതിയായ ആഗ്രഹം ഈ പ്രായത്തിൽ കുട്ടികൾക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈകാരികത ഏറ്റവും കൂടുതൽ തളം കെട്ടി നിൽക്കുന്ന, വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന, ഉമ്മയും ഉപ്പയും പറയുന്ന കാര്യങ്ങളോട് ഒരു റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, അതായത് പറയുന്നതിനെ അനുസരിക്കുന്നതിന് ബദൽ പറയുന്ന കാര്യങ്ങളോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതം പൊതുവേ ഈ പ്രായത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ
4: പല രക്ഷിതാക്കളും പറയുന്നത് കേൾക്കാറുണ്ട്, എൻ്റെ കുട്ടി പറഞ്ഞത് കേൾക്കുന്നില്ല, പറഞ്ഞത് എന്താണ്, നിങ്ങളെ പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള ഒരു കാരണം, ഈ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള കാരണം എന്താണ്?
5: നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ രക്ഷിതാക്കൾ കൃത്യമായ അറിവ് സമ്പാദിക്കേണ്ട മേഖലയാണ് കൗമാരം. കാറ്റും കോളും നിറഞ്ഞ പ്രായം എന്നാണ് സൈക്കോളജിസ്റ്റുകൾ സാധാരണ അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. കാരണം പാരൻസിനോട്, രക്ഷിതാക്കളോട് ഒരു തരം അകൽച്ച പാലിക്കുകയും ഫ്രണ്ട്സിനോട്, സുഹൃത്തുക്കളോട് ഏറ്റവും നല്ല ഒരു സാമീപ്യം കാണിക്കുകയും ചെയ്യുന്ന പ്രായമാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സ്വതന്ത്രമായ ചിന്ത, തൻ്റെ അസ്തിത്വം എന്താണ്, തൻ്റെ വ്യക്തിത്വം എന്താണ്, താൻ എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് ഈ പ്രായത്തിൽ അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ പാരൻസ് പറയുന്ന കാര്യങ്ങളോട് ഒപ്പോസ് ചെയ്യാനാണ് അവർ ഇഷ്ടപ്പെടുക. മനസ്സറിഞ്ഞുകൊണ്ടല്ല അവരങ്ങനെ പെരുമാറുന്നത്, പക്ഷേ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഈ ബയോളജിക്കൽ ചേഞ്ചസ്, ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ, അത് ആൺകുട്ടികളിലാണെങ്കിലും പെൺകുട്ടികളിലാണെങ്കിലും അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജനും അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ആ ഒരു ഹോർമോണും ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളാണത്. പ്രത്യേകിച്ച് ഈ പ്രായം എന്ന് പറയുന്നത് ഒരു മെച്യൂറിംഗ് ഏജാണ്. മെച്യൂറിംഗ് ഏജ് എന്ന് പറഞ്ഞാൽ അവര് പക്വതയിലേക്ക് എത്തുകയാണ്. ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ ശബ്ദത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അവർക്ക് സെക്സ്വലായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള വിഷയങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം
4: വേറെ രീതിയിലായിരിക്കും.
5: അതെ, അവർക്ക് മെൻസ്ട്രേഷൻ ആരംഭിക്കുക എന്നുള്ളത്, അതായത് ആർത്തവം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അവർക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ, ഇതൊക്കെ തന്നെ ഈ രക്ഷിതാക്കളോടുള്ള പ്രതികരണത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം മാറുന്ന ഒരു അവസ്ഥ കാണും. അതുകൊണ്ടാണ് അവർ ഏറിയ സമയവും കണ്ണാടിക്ക് മുമ്പിൽ നോക്കാനും മുടി ചീകാനും അതുപോലെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനും അവര് ശ്രദ്ധിക്കുന്നത്.
4: ഇപ്പോഴാണെങ്കിൽ മൊബൈലിൽ നോക്കി ഫോട്ടോ എടുക്കാനോ ഒക്കെ.
5: അതെ, ആ ഒരു സെൽഫ് എസ്റ്റീമിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അവര് ഫോട്ടോ നിരന്തരം എടുക്കുക എന്നുള്ളതും അതിനെ അസസ് ചെയ്യുക എന്നുള്ളതും, പ്രത്യേകിച്ച് ഒരു സെൽഫി കൺസെപ്റ്റിലേക്ക് അവര് മാറാനുള്ള കാരണം അതാണ്.
4: ഇപ്പൊ രക്ഷിതാക്കൾ ഈ ഒരു സന്ദർഭത്തില് രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞല്ലോ, എന്താണ് രക്ഷിതാക്കളുടെ അറിവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
5: രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞാല് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പാരന്റിങ്. പാരന്റ് എന്നുള്ളത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അത് കൃത്യമായ അറിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഭംഗിയായി നിർവഹിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പാരന്റ്സ് ഒരു പാരന്റായി തീരുക എന്നുള്ളതല്ലാതെ തങ്ങളുടെ കുട്ടികളെ മനഃശാസ്ത്ര സമീപനത്തോടുകൂടി ഏറ്റവും ബുദ്ധിപരമായി എങ്ങനെ വളർത്തണം എന്നുള്ള ട്രെയിനിങ് പരിശീലനമൊന്നും യഥാർത്ഥത്തിൽ പാരന്റ്സിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ശരിക്കുള്ള ഒരു എഡ്യൂക്കേഷൻ, അവയർനെസ്, ബോധവൽക്കരണം ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്.
4: ശരിയാണ് സാറേ, ഇവിടെ ഒരു സംശയം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പണ്ട് കാലത്തും ഇതേപോലെ പാരന്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അന്നും രക്ഷിതാക്കളും കുട്ടികളും ഉണ്ടായിരുന്നില്ലേ. എന്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പാരന്റിങ് എന്നുള്ളത് ഒരു അറിവ് പ്രത്യേകിച്ച് വേണം എന്നുള്ളത്, അത് കുട്ടികൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണോ, എന്താണത് അതുകൊണ്ട് ഉദ്ദേശിച്ചത്?
5: അതായത് നിങ്ങൾ ചോദിച്ചത് പണ്ട് ഇതേ ടീനേജേഴ്സിനെ നമ്മൾ വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു, ഇന്നത്തെ ടീനേജേഴ്സിനെ മാനേജ് ചെയ്യുന്ന
4: പ്രത്യേക അറിവൊക്കെ വേണമെന്നുള്ളത് സാർ
5: പറഞ്ഞു. അതായത് ഇവിടെ ഒരു വലിയ മാറ്റം സാങ്കേതിക വിദ്യയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പണ്ട് ഒരു കുട്ടിക്കുള്ള വിവരമല്ല ഇന്ന് അറിവിന്റെ ഒരു വിസ്ഫോടനമുണ്ടായ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഐ ടി മേഖലയിൽ, സാങ്കേതിക വിദ്യാ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികളും ഹൈലി അഡ്വാൻസ്ഡ് ആണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അറിയേണ്ടതില്ലാത്ത വിഷയങ്ങൾ അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പിന്നെ അടക്കി നിർത്തുക അല്ലെങ്കിൽ ഒതുക്കി വെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ കുട്ടികളിൽ വൈകാരികത ഉണർത്തുന്ന, കുട്ടികളുടെ വൈകാരികത ഉണർത്തുന്ന സെക്സ്വൽ സ്റ്റിമുലൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള കാഴ്ചകളും കേൾവികളും
4: കൂടുതലാണല്ലോ
5: ഇന്ന്. കൂടുതലാണ്, ഒന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ഐറ്റംസും അതിന് ഉത്തേജനം നൽകുന്നതാണ്. അതാണ് ഒരു
4: ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പണ്ട് ഏതെങ്കിലും അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കാണുക കേൾക്കുക ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ പ്രയാസപ്പെട്ടപ്പോൾ ഒരു പിന്നെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരാളെ ഒരു കള്ളു കുടിച്ച ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി പിന്നെ കണ്ട് മനസ്സിലാക്കണം അങ്ങനെ കള്ളു കുടിച്ച ആളുണ്ട്. ഇപ്പോഴങ്ങനെയല്ല, നമ്മൾ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അത്ര വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു കാലമുണ്ടെന്നാണ് പറഞ്ഞു.
5: അതായത് ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി കുട്ടികൾക്ക് ഒന്നും മറയിടാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥ ഉണ്ട്. കാരണം നമ്മൾ സ്വകാര്യമായി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ തൃഷ്ണയുള്ള, അന്വേഷണ സന്നദ്ധതയുള്ള കുട്ടികൾ ഇതൊക്കെ പോയി അന്വേഷിച്ച് കണ്ടെത്തുന്നു. കാരണം എല്ലാം അവരുടെ വിരൽ തുമ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളെ പാരന്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള റിസ്ക് ഉള്ള
4: സ്വാഭാവികമായിട്ട് നമ്മൾ അറിവ് കൂട്ടുക എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ അവരെ മാനേജ് ചെയ്യേണ്ട എല്ലാ അറിവുകളും പിന്നെ സ്വായത്തമാക്കിയിട്ട് അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക അല്ലെ.
5: അതങ്ങനെയാണല്ലോ, ഏതൊരു കാര്യവും നമ്മൾ നന്നാക്കിയെടുക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് നമ്മൾ സ്വായത്തമാക്കുക നിർബന്ധമാണ്.
4: പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അറിവ് വേണം എന്നുള്ളതാണ് സാർ പറഞ്ഞത്.
5: നിർബന്ധമായിട്ടും, കാരണം പാരന്റ്സ് ഇപ്പൊ ഒരു LKG കുട്ടിയെ സ്കൂളിൽ പറഞ്ഞേക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ മുമ്പ് കിട്ടിയ വിവരങ്ങളല്ല, അവര് ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഒരു LKG പഠിക്കുന്ന കുട്ടികളെ പോലും പാരന്റ് ചെയ്യണമെങ്കിൽ പാരന്റിന് നല്ല വിവരം വേണമെന്നാണ് നിരീക്ഷണങ്ങൾ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്.
4: പിന്നെ നമ്മൾ അടുത്തൊരു എനിക്കൊരു സംശയം തോന്നുന്നത്, പലപ്പോഴും നമ്മൾ കുട്ടികളെ ഉപദേശിക്കാറുണ്ടല്ലോ, ഈ ഉപദേശങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ ഉപദേശിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്?
5: നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതായത് ഈ പ്രായത്തിൻ്റെ ചില സവിശേഷതകൾ അല്ല, ഈ സവിശേഷതയിൽ പെട്ടതാണ് ഏതൊരു കാര്യത്തെയും ചോദ്യം ചെയ്യുക എന്നുള്ളത്. ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ്, റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, ക്യൂരിയോസിറ്റി, കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ. പലപ്പോഴും പാരൻസ് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു റോൾ മോഡൽ അവർക്ക് മിസ്സിങ് ആവുന്നുണ്ട്. അതായത് കുട്ടികൾ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ ചെയ്യുന്നതിലാണ്. നമ്മുടെ ജീവിതത്തിൽ മാതൃക കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ സ്വകാര്യമായിട്ട് പാരൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾ പല വിഷയങ്ങളിലും പാരൻസിന് എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യുകയും ചെയ്യും, ചോദ്യം ചെയ്യുകയും ചെയ്യും. ആ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തേത് ഉപദേശിക്കുക എന്നുള്ളത് ഈ പ്രായത്തിൽ കുട്ടികൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം ഉപദേശം എന്നുള്ളത് ഈ കുട്ടിയെ ഏറ്റവും നല്ല റൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മമാണെങ്കിൽ പോലും ഈ കുട്ടികൾ മെച്ചുവേർഡ് അല്ലാത്തതുകൊണ്ട്, അതിൻ്റെ വരും വരായ്മകളെ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു കലം കമഴ്ത്തി വെള്ളം പാരുന്നതിന് തുല്യമാണ്. അത് അവരുടെ ചെവിയിലേക്കോ അവരുടെ മനസ്സിലേക്കോ കയറില്ല.
4: പിന്നെന്താ മാർഗം?
5: മാർഗം എന്ന് പറയുന്നത് അവരോട് ഏറ്റവും ഗുണകാംക്ഷയോടുകൂടി ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡിൽ, അതായത് ഒരു സൗഹൃദഭാവത്തോടുകൂടി അവരെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
4: പണ്ടത്തെ ഒരു നമ്മൾ പിന്നെ ഭയങ്കര ശിക്ഷ കൊടുക്കുക എന്നുള്ളതിൽ അപ്പുറം അവർ,
5: കാരണം എന്താ പറയുക, ഇന്ന് കുട്ടികൾക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, ബിക്കോസ് നമ്മളൊക്കെ തന്നെ ബിസിയാണ്. ഇപ്പൊ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ജോലിയുള്ള പാരൻസ് ആണെങ്കിൽ അവര് എൻഗേജ്ഡ് ആണ്, അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻഗേജ്ഡ് ആണ്. പിന്നെ ക്ഷീണിച്ച് അവശരായിട്ടാണ് വീട്ടിലേക്ക് വരിക. വീട്ടിൽ വരുന്ന സമയത്ത് ഈ കുട്ടികളുടെ പരാതികളും പരിഭവങ്ങളും ഒന്ന് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും രക്ഷിതാക്കൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരുടെ സ്ട്രെസ്, ഇവരുടെ ടെൻഷൻ വർദ്ധിക്കുകയാണ്. ഈ സ്ട്രെസ്സിനെ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ് മാഫിയാസൊക്കെ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങളെ, പിരിമുറുക്കത്തെ അയവ് വരുത്താൻ അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ ഡ്രഗ്സ് എന്ന് ഇതിൻ്റെ മാഫിയകൾ പരിചയപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ട് കുട്ടികൾ അത് ഒരു തവണ രുചിച്ചു നോക്കുകയാണ്. കാരണം സെൻസ് ഓഫ് അഡ്വഞ്ചർ എന്നുള്ളത് ഈ പ്രായത്തിൻ്റെ, റിസ്ക് എടുക്കുക എന്നുള്ളത് ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ വരും വരായ്മ അവർ ചിന്തിക്കില്ല. അതുകൊണ്ട് ഒരു തവണ എങ്ങാനും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചു.
4: ഈ സാറി പറഞ്ഞതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ വളരെയധികം കരുതലോടെ ഇരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വീട്ടുകാർ രക്ഷിതാക്കൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളൊരു ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റും?
5: തീർച്ചയായും. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അംഗീകാരം എന്നുള്ളത്. അപ്പോൾ അവരുടെ പ്രായത്തെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി ഒരു പാരന്റ് ചെയ്യേണ്ട സംഗതി. അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കുക, റെസ്പെക്ട് ചെയ്യുക, അവരുമായിട്ട് വിഷയങ്ങൾ കൂടിയാലോചിക്കുക. എനിക്കും ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം.
4: ഇത് പറയുമ്പോൾ ഒന്നും കൂടി വിശദമായി പറയാൻ ഏതെങ്കിലും ഒരു ഉദാഹരണം, സാറിന്റെ ഒരുപാട് കൗൺസിലിംഗ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഒരു ഒരു കുട്ടിയെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, നമ്മൾ രക്ഷിതാക്കൾ വിചാരിക്കേണ്ട നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നായിരിക്കും, പക്ഷേ കുട്ടിയെ സംബന്ധിച്ചോളം അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണ സഹിതം പറയാൻ പറ്റുമോ?
5: തീർച്ചയായിട്ടും. ഈ അടുത്ത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസ്, അതായത് ഒരു പിതാവ്, ആ പിതാവ് ആദർശ രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, പ്രബോധന പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ കൗമാരത്തിലുള്ള 18-19 വയസ്സുള്ള ഈ കുട്ടി ഡിഗ്രിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ വേഷവിധാനം, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ തന്നെ ആദർശനിഷ്ഠയുള്ള ജീവിതം നയിക്കുന്ന ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കും.
4: ശരിയാണ്.
5: ഫോർ എക്സാമ്പിൾ, ഒരു ബർബുണ്ട ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ വേഷവിധാനം പറഞ്ഞല്ലോ,
4: അവരത്ത്
5: ശരിക്കും മറക്കാത്ത രൂപത്തിലുള്ള ഒരു ഡ്രസ് കോഡ്, ഉപ്പയുടെ മുമ്പിൽ അവനെ അത് ഒരു കാഷ്വൽ ഡ്രസ് ആയിട്ട് ഉപയോഗിക്കുകയാണ്.
4: അവനെ സീരിയസ്നെസ് അറിയാത്തതുകൊണ്ടാണ്,
5: അവന് ഡിസ്റെസ്പെക്ട് ആയിട്ടൊന്നും അല്ല. പക്ഷേ അത്തരം കാര്യങ്ങളെ മാത്രം നെഗറ്റീവായിട്ടുള്ള സ്ട്രോക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ഉപ്പയിൽ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പയും മകനും തമ്മിൽ എപ്പോഴും വഴക്കാണ്. അപ്പോ
4: നല്ല അന്തരീക്ഷം,
5: അതായത് അവൻ നമസ്കരിച്ചിട്ടുണ്ടോ, അവന് പിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ. നമ്മൾ സാധാരണ പറയുമല്ലോ അവന്റെ പിന്നിൽ സൈക്കിൾ എടുത്തുകൂടുക. അതായത് ഇവന്റെ പ്ലസ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവനെ അപ്രീസിയേറ്റ് ചെയ്യാൻ പാരന്റ് റെഡിയല്ല. നേരെ മറിച്ച് അവന്റെ കുറ്റങ്ങൾ കണ്ടെത്തി അത് പർവ്വതീകരിച്ച് പറയാന് പാരന്റ് വില്ലിംഗുമാണ്. ഇത് കോൺഫ്ലിക്ട് വർദ്ധിപ്പിച്ചു. മാത്രവുമല്ല, ഈ കക്ഷിയെ കുറിച്ച് പിന്നെ ഞാൻ അറിയുന്നത് അവന് ഡ്രഗ്സിന്റെ ഉപയോഗം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വീട്ടില് മനസ്സമാധാനം കിട്ടാത്ത ഒരു സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഫ്രണ്ട്സിന്റെ സ്വാധീനം കൊണ്ട് ഇത്തരം ഡ്രഗ് മാഫിയയിലേക്ക് അവർ പോകാനുള്ള സാധ്യത.
4: ഇവിടെ ആ പിതാവ് എന്തായിരുന്നു ചെയ്യേണ്ടത്? ശരിക്കും റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള ആ പിതാവ് എന്തായിരുന്നു? ആ കുട്ടിയെ അവൻ ഡ്രസ്സ് ഉപയോഗിക്കുന്ന ഡ്രസ്സ് അവർത്ത് മറിയാത്തൊരു ഡ്രസ്സാണ് എന്നുള്ളതാണല്ലോ അവൻ്റെ ബേസിക് ആയിട്ടുള്ള വിഷയം സാറ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു രക്ഷിതാവ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത് ട്രീറ്റ് ചെയ്യേണ്ടത്?
5: അല്ല, രക്ഷിതാവ് ആദ്യം മനസ്സിലാക്കേണ്ടത് രക്ഷിതാവിന് ഇപ്പൊ 40-45 ഒക്കെ വയസ്സായിട്ടുണ്ട്. രക്ഷിതാവിനും ഒരു കൗമാരുണ്ടായിരുന്നു, ഉമ്മക്കും കൗമാരുണ്ടായിട്ടുണ്ട്. ആ പ്രായത്തിൽ ഉമ്മ എങ്ങനെയായിരുന്നു, ഉപ്പ എങ്ങനെയായിരുന്നു എന്ന് സ്വയം നമ്മളെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം അവിടെ തന്നെ കണ്ടെത്താൻ പറ്റും.
4: നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് പോകണം.
5: തീർച്ചയായിട്ടും അതാണ് എംപതറ്റിക് അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രശ്നവുമായിട്ട് ഒരാൾ നമ്മളുടെ അടുത്ത് വരുമ്പോൾ ആ പ്രശ്നം അനുഭവിക്കുന്ന ആളുടെ പ്രശ്നം ഇന്നതാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുകയാണ്. ആ മനസ്സിലാക്കുമ്പോഴാണ് അത് ഏറ്റവും നല്ല ഒരു റെമഡി കണ്ടെത്താൻ സാധിക്കുക. അപ്പൊ ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് രക്ഷിതാവ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും.
4: ഇപ്പൊ സാറ് പറഞ്ഞ ഒരു പോയിന്റ് റെക്കഗ്നൈസേഷൻ ആണ്. നമ്മളൊരു കുട്ടി റെക്കഗ്നൈസ് ചെയ്യുക എന്നതാണ് സാറ്
5: പറഞ്ഞത്.
4: രക്ഷിതാവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന്. അടുത്തത് എന്താണ്?
5: അതുപോലെ തന്നെ രക്ഷിതാവിൽ നിന്ന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ട അർഹമായ പരിഗണന കൊടുക്കുക എന്നുള്ളത്. പരിഗണന എന്ന് പറഞ്ഞാല് കുട്ടികളുടെ നീഡ്സ് എന്ന് പറഞ്ഞാല് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ നീഡ്സ് ഉണ്ട്, സാമൂഹ്യമായ ആവശ്യങ്ങളുണ്ട്, മാനസികമായ ആവശ്യങ്ങളുണ്ട്. അവനിപ്പോ ഈ പ്രായത്തിൽ, അവന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ലൈസൻസ് പോലും അവന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവൻ ആഗ്രഹിക്കും എനിക്കൊരു ബൈക്ക് വേണമെന്ന്. അപ്പോ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ബൈക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല. എന്നാൽ പോലും കുട്ടി ഒരു കാര്യം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കുട്ടിയെ മുഖവിലക്കെടുക്കാൻ, കൺസിഡർ ചെയ്യാൻ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സഹിഷ്ണുത,
4: ആ
5: ഒരു ക്ഷമ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇത്തരം കോൺഫ്ലിക്ട് വർദ്ധിപ്പിക്കുന്നത്.
4: അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ വളരെ ശാസ്ത്രീയമായി അതിനെ കൈകാര്യം ചെയ്യണം. ഒറ്റയടിക്ക് ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ അവനെ ബോധ്യപ്പെടുത്തണം എന്നല്ല.
5: അതായത് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ബിഹേവിയറും ഡിഫൻഡ് ആയിരിക്കും, ഒപ്പോസിംഗ് ആയിരിക്കും. കാരണം വീട് വിട്ട് ഇറങ്ങുക. ഈ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് എന്റെ അടുത്ത് വന്നത് അധ്യാപകനായിട്ടുള്ള ഉപ്പയാണ്. ആ അധ്യാപകനായ ഉപ്പയുടെ സ്കൂളിലാണ് ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ മറ്റ് അധ്യാപകര് ഈ കുട്ടിയോട് ഒരു പ്രത്യേക രൂപത്തിലാണ് പെരുമാറുന്നത്. ഇത് അവന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. കാരണം അവന്റെ ഉപ്പ സ്കൂളിൽ അധ്യാപകനായതുകൊണ്ട് തന്നെ അവന്റെ ഉപ്പയെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ടീച്ചേഴ്സ് പോലും ഇവനോട് കമന്റ് ചെയ്യുന്നത്. ഈ ഓവർ കെയറിങ്ങും അണ്ടർ കെയറും രണ്ടും
4: പ്രശ്നമാണ്.
5: അമിതമായ പരിഗണന കൊടുക്കുക എന്നുള്ളതും തീരെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതും രണ്ടും പ്രശ്നമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
4: ഇപ്പൊ രണ്ട് പോയിന്റ് ആണ് സാറ് പറഞ്ഞത്. ഒന്ന് നമ്മൾ പരിഗണിക്കണം, ഒന്ന് നമ്മൾ അവിടെ റെസ്പെക്ട് ചെയ്യണം. ഇത് ഇതിനു പുറമെ രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
5: രക്ഷിതാവിന്റെ റോള് എന്ന് പറഞ്ഞാല് ഒരു ചെറിയ ഇന്റർവ്യൂ ഉണ്ടോ ക്ലാസ് ഉണ്ടോ ഒന്നും തീരുന്നില്ല.
4: എന്നാലും
5: ഒരു രക്ഷിതാവിന് ആ കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സാരമായ പങ്ക് വഹിക്കേണ്ട, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കറക്റ്റ് ഗൈഡൻസ് ആണ്. ഒരു കുട്ടിയുടെ ലക്ഷ്യം നിർണയിക്കുന്നതിൽ പോലും ഒരു രക്ഷിതാവിന് കൃത്യമായ ധാരണ വേണം. എന്റെ കുട്ടിയുടെ അഭിരുചി കണ്ടെത്താൻ, താല്പര്യ മേഖല കണ്ടെത്താൻ, അതൊന്നും ഇന്ന് പലപ്പോഴും സംഭവിക്കില്ല. രക്ഷിതാക്കൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും അവരിഷ്ടപ്പെട്ട കോഴ്സിൽ അവർ കൊണ്ടുപോയിട്ട് നിർബന്ധം ചുമത്തിക്കൊണ്ട് ചേർത്താറുണ്ട്. ഇവിടെ കുട്ടിയുടെ അഭിരുചിയും താല്പര്യവും ഇഷ്ടവും സാമ്പത്തിക ഭദ്രത ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കുട്ടികളെ കോഴ്സിന് പോലും ചേർത്തുന്നത്.
4: ഗൈഡൻസ് എന്നുള്ളതാണ് വലിയൊരു
5: ഗൈഡൻസ് എന്ന മാർഗനിർദ്ദേശം.
4: അപ്പൊ രക്ഷിതാവിന് മൂന്നാമത്തെ പോയിന്റ് ഏറ്റവും വലിയതായിട്ടുള്ളത് ഗൈഡൻസ്.
5: അത് എല്ലാ വിഷയത്തിലും ഇപ്പൊ രക്ഷിതാക്കൾക്ക് ധാരണ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അറിവ് ഇല്ലാത്ത വിഷയങ്ങളിൽ അറിവുള്ള പണ്ഡിതരുമായിട്ടും സ്കോളേഴ്സുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവില്ല അത്തരത്തിലുള്ള ആളുകൾ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം.
4: അപ്പൊ ഈ ഒരു മൂന്ന് പോയിന്റുകളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനിയും പോയിന്റുകളുണ്ട്, പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെങ്കിലും പറയാനുണ്ട്? രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട,
5: ഒരു കുട്ടിക്ക് അവന്റെ വളർച്ചയിൽ നിർബന്ധമായിട്ടും രക്ഷിതാവ് കൊടുക്കേണ്ടത് സപ്പോർട്ട് ആണ്, അല്ലെങ്കിൽ സ്കഫോൾഡിംഗ് എന്നാണ് സാധാരണ പറയാം. അതായത് പടിപടിയായിട്ടാണ് ഓരോ കുട്ടിയും വളർന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ദേ കമ്മിറ്റ് എറേഴ്സ്, അവരുടെ അടുത്ത് മിസ്റ്റേക്സ് ഉണ്ടാവും. ഒരു മിസ്റ്റേക്സ് വരുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന അതേ മനോഭാവം ഒരിക്കലും അവരിൽ നിന്നുണ്ടാവുന്ന നന്മയുടെ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവാറില്ല. അതായത് അതിന് എൻകറേജ്മെന്റും അപ്രീസിയേഷനുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീസിയേറ്റ് ചെയ്യാന്നുള്ളത്. ആ ഒരു അംഗീകാരം കിട്ടാത്തതാണ് ഇന്ന് പലപ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കാരണമായി തീരുന്നത്.
4: ഓക്കെ, അപ്പൊ നമ്മുടെ നാല് പോയിന്റാണ് സാർ ഇവിടെ പറഞ്ഞത്. ഒന്ന്, അവരെ റെസ്പെക്ട് ചെയ്യണം. രണ്ട്, അവരെ അംഗീകരിക്കണം. മൂന്ന്, അവരെ പിന്നെ സപ്പോർട്ട് ചെയ്യണം. അവരെ പരിഗണിക്കണം. ഇത്രയും കാര്യങ്ങളല്ലാതെ നമ്മൾ ഒരു രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തൊക്കെ പോയിന്റുകളാണുള്ളത്?
5: നമുക്കറിയോ, നമ്മളുടെ രക്ഷിതാക്കൾക്ക് ഇന്ന് നഷ്ടപ്പെടുന്ന വലിയൊരു സംഗതി, ബിസിനസ് ചെയ്യുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ബിസിനസ്സിൽ അയാൾ എൻഗേജ്ഡ് ആണ്. ആ ഡ്യൂട്ടി കൂടി മൊത്തത്തിൽ പാരന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഉമ്മമാർക്കാണ് കൊടുക്കുക. സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ, പി ടി എ മീറ്റിംഗിൽ പോലും സാധാരണ പോകുന്നത് ഉമ്മമാരാണ്. ഈ ഉപ്പ മനസ്സിലാക്കുന്ന വിഷയം എന്താ വെച്ചാൽ, ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, പാർപ്പിട ഒരുക്കുന്നു, ഇടക്ക് വേണമെങ്കിൽ ടൂറൊക്കെ കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ഇതൊക്കെ മതി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നത് പലപ്പോഴും കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ നമുക്ക് ബോധ്യമായ കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് വേണ്ടത് ഉപ്പയുടെയും ഉമ്മയുടെയും ഏറ്റവും പ്രിയ

0: ഒരു മാനേജ്മെന്റ് നമ്മൾ ശീലിച്ചാൽ മതി.
1: ടൈം മാനേജ്മെന്റ്
0: ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള വലിയ ഒരു മിസ്സിംഗ് എന്താണ്? സമയത്തിന് പ്രാധാന്യം പഠിപ്പിച്ച ഒരു സമുദായത്തിലെ അംഗങ്ങൾ സമയപാലനത്തിന്റെ വിഷയത്തിൽ വളരെ പുറകിലാണ്. അതുകൊണ്ട് കറക്റ്റ് ടൈം മാനേജ്മെന്റ് സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാനും അവരെ പാരന്റ് ചെയ്യാനും ഓരോ രക്ഷിതാവിനും സാധിക്കും. രാവിലെ നേരത്തെ എപ്പോൾ എഴുന്നേൽക്കണം, എത്ര സമയം പ്രാർത്ഥനകൾ ചൊല്ലണം, പഠനം എത്ര മണിക്കൂർ വേണം, എല്ലാ കാര്യത്തിലും രക്ഷിതാവിന് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വീട്ടില് ആ സമയപാലനം കൊണ്ട് ഗുണപരമായ മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്.
1: നമ്മുടെ സമയം അവരുടെ കൂടെ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ ഈവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ
0: വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് അറിയാം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്
1: പലപ്പോഴും കാണാറില്ല.
0: ഇന്ന് ഇപ്പോ ആരാധനാ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ മുസ്ലിം സഹോദരങ്ങൾ, അവർ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവര് അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചാണ് ആ വിഷയത്തിൽ പോവാറുള്ളത്. നേരെ മറിച്ച് ഒരു മുസ്ലിം പാരന്റ് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ബാപ്പ മുന്നിൽ പോകുണ്ടാവും, ഉമ്മ വേറെ ഒഴുക്കിണ്ടാവും, മക്കൾ അവരുടെ റൂട്ടിലുണ്ടാവും. എന്നാൽ ഒരു ടുഗദർനെസ് എന്നുള്ളത് സഹജീവനത്തിന്റെ ബാലപാഠങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സംഗതിയാണ്.
1: സംഗതി അങ്ങനത്തെ ഫാമിലി ഉണ്ടാവും, പക്ഷെ ഇല്ലാത്ത കേസാണ് ഇപ്പൊ സാറ് പറഞ്ഞത് അല്ലെ. നമ്മള് മാക്സിമം സമയം നമ്മൾ ഒരുമിച്ച് ഇരിക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നതാണ് അതിന്റെ അതിലൊരു വഴി.
0: അത് അത് മുഖേന ഒരുപാട് നന്മകളുണ്ട്. ഇപ്പൊ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം, പിരിമുറുക്കം റിലാക്സ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ് ഒന്നിച്ചുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത്, ആ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉപദേശിക്കാൻ പോകരുത്. പലപ്പോഴും പാരന്റ്സ് ചെയ്യുന്ന ഒരു അബദ്ധം എന്താന്ന് വെച്ചാൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുക. അത് നന്മയല്ല.
1: എപ്പോ ഉപദേശിക്കണം എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ്.
0: പ്രത്യേകിച്ച് ഈ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അവർ ഏറ്റവും വെറുക്കുന്ന കാര്യം ഉപദേശമാണ്. എന്നാൽ ഫ്രീ ഓഫ് കോസ്റ്റ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഉപദേശമാണ്. ഇവിടെയാണ് രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കേണ്ടത്. എപ്പോഴാണ് ഉപദേശിക്കേണ്ടത് അല്ലെ? ആ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ലുഖ്മാൻ അലൈഹിസ്സലാം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, അതൊന്നും നമുക്ക് അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. കാരണം പലപ്പോഴും നമ്മുടെ മാനസിക സമ്മർദ്ദം നമ്മള് മക്കളോടാണ് പൂർത്തീകരിക്കാറുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രിയകരമായി ഏറ്റവും നല്ല അഭിസംബോധനത്തോടുകൂടി കുട്ടികളോട് സംസാരിക്കാനും പെരുമാറാനും നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മൾ നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിടണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.
1: പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളൊരു രക്ഷിതാവ് ഒരു ടീനേജർ വീട്ടിലുള്ള രക്ഷിതാവ് ഏതൊക്കെ രീതിയിൽ കരുതിയിരിക്കണം എന്നുള്ളതിന്റെ ഏതാനും പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തു. ഇനി ആ വിഷയത്തിൽ വേറെ ഏതെങ്കിലും പോയിന്റുകൾ?
0: മറ്റൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങൾ അത് കുട്ടികളുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന ആളുകൾ ഉണ്ടാവും, പ്രായം ചെന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കണം. ഇന്ന് വല്യപ്പമാരോടും വല്യമ്മമാരോടൊന്നും സംസാരിക്കാൻ പോലും ടാബ്ലറ്റും അതുപോലെ മൊബൈൽ ഫോണും ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് സാധിക്കില്ല. കാരണം ഏത് സമയവും കുട്ടികൾ അവരുടെ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം മോഡേൺ എക്യുപ്മെന്റ്സിലാണ്, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിലാണ്. അതുകൊണ്ട് ഒരു പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് പ്രായം ചെന്നവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള ബോധപൂർവമായ ശ്രമം ഓരോ രക്ഷിതാവും നടത്തണം എന്നാണ്.
1: ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടീനേജേഴ്സിന്റെ ഇഷ്യൂ പറഞ്ഞാൽ ടീനേജേഴ്സിനല്ല ഇഷ്യൂ, രക്ഷിതാക്കൾക്കാണ് ഇഷ്യൂ.
0: എന്താണ് സംശയം? ഞാന് കുറച്ചു ദിവസം മുമ്പ് ഒരു രക്ഷിതാവിൽ നിന്നുണ്ടായ വളരെ മോശപ്പെട്ട ഒരനുഭവം. ഒരു ഉമ്മ എന്നെ വിളിച്ചു പറയാണ്. ആ ഉമ്മ വിളിച്ചു പറയുന്നത് 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്കൂളിൽ പോകുന്ന സന്ദർഭത്തിൽ അവളുടെ ചുരിദാറ് അല്പം ഉയർന്നിട്ടുണ്ട്. അതൊരു ഫാഷന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി അത് ചെയ്യുന്നത്. വഴിയിൽ വെച്ച് ഉപ്പ ഇത് കാണുകയും വീട്ടിൽ പോയിട്ട് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ മോൾ അത് അനുസരിച്ചില്ല, അനുസരിക്കാതെ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയപ്പോ വാപ്പ കുട്ടി അവിടുന്ന് കൊണ്ടുവന്നിട്ട് നമുക്കറിയാലോ എന്താ പിന്നെ അവിടെ നടക്കുക എന്നുള്ളത്. ആ രൂപത്തിൽ വളരെ മോശമായിട്ട് കുട്ടിയോട് പെരുമാറി.
1: കുറച്ചുകൂടി ടാക്ട്ഫുള്ളി ആയിട്ട് ചെയ്യേണ്ട,
0: അതായത് കുട്ടിയുടെ പ്രായത്തിൽ കുട്ടിയെ സ്വാധീനിക്കുന്നത് പാരന്റ്സിനേക്കാൾ കൂടുതൽ അവരുടെ പിയർ ഗ്രൂപ്പാണ്, സ്കൂളിലുള്ള കാലാവസ്ഥയും സാഹചര്യങ്ങളുമാണ്. ഈ സ്കൂൾ അന്തരീക്ഷമാണ് ഈ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് അത്തരം കുട്ടികളോട് വളരെ ഗുണകാംക്ഷയോടുകൂടി, ക്ഷമയോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യം.
1: ഇവിടെ സാറ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ വ്യക്തമാണ്. അതായത് ഒരു കുട്ടി

0: കുട്ടി അങ്ങനെ എന്തെങ്കിലും റോങ്ങായി ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ആ കുട്ടിയുടെ വസ്ത്രം ഇസ്ലാമികമല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തുക, എന്നിട്ട് അത് നല്ല രീതിയിൽ മാറ്റിയെടുക്കുക എന്നല്ലാതെ നമ്മൾ ഒരു ഒരു ഭയങ്കര ഒരു വാളെടുത്ത് വെട്ടുന്ന
1: ഒരു
0: രൂപം
1: ഒരു ഹിറ്റ്ലർ ആറ്റിറ്റ്യൂഡ്
0: ആറ്റിറ്റ്യൂഡ്
1: നല്ലതല്ല.
0: നല്ലതല്ല.
1: പാരന്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സ്ട്രിക്റ്റ് പാരന്റിങ് കൊണ്ട് പലപ്പോഴും കുട്ടികൾ വഴിതെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാനപ്പെട്ട കാരണം റിബല്ലിയസ് ആറ്റിറ്റ്യൂഡാണ് ഈ ടീനേജിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് രക്ഷിതാവ് പിന്നെ കുട്ടിയുടെ മനഃശാസ്ത്രം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല രക്ഷിതാക്കൾക്കും കുട്ടിയുടെ മനഃശാസ്ത്രം അറിയില്ല, അതാണ് പല അബദ്ധങ്ങളും.
0: അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഓവറോൾ വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീനേജറുടെ എന്താണ് ടീനേജർ എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ടീനേജർ എന്താണെന്നും അവരുടെ അവസ്ഥകൾ എന്താണെന്നുള്ളതും ഒരു ചെറിയ രൂപം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾ എന്തൊക്കെ രീതിയിൽ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതും ഇവിടെ നമ്മൾ പറഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കുറേ ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡിൽ ചെയ്യാമെന്ന് കരുതുന്നു. ഈയൊരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വന്നതിനും ഇങ്ങനെ ശ്രോതാക്കളുമായി സംവദിച്ചതിനും എല്ലാവിധ സന്തോഷവും അറിയിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാ അല്ലാ, സ്നേഹക്കൂട് എന്നും പീസ് റേഡിയോയുടെ ഒരു പീക്ക് പ്രോഗ്രാമായിട്ട് അതല്ലെങ്കിൽ ഒരു ഐക്കണായിട്ട് തന്നെ ഏറ്റെടുത്ത ശ്രോതാക്കൾ ഏറ്റെടുത്ത ഒരു പ്രോഗ്രാമാണ്. കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്ന ആ ഒരു ടൈറ്റിലാണ് അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ വർത്തമാനത്തിലാണ് നമ്മൾ സ്നേഹക്കൂടിനെ പരിചയപ്പെടാറുള്ളത്. അതെ, രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ കുട്ടികളും ഉമ്മമാരും പ്രത്യേകിച്ച് വാപ്പമാരും അമ്മായി അമ്മമാരും മരുമക്കളും ഒക്കെ എല്ലാവരും ഒരു കുടുംബങ്ങളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പിന്നെ ഭാഗത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന അവരുടെ അവർ നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളും വിട്ടുവീഴ്ചകളും അതോടൊപ്പം തന്നെ ക്ഷമയും കാരുണ്യവും എല്ലാം ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായ രൂപത്തിൽ നമുക്ക് വരച്ച് കാണിക്കുന്ന സ്നേഹക്കൂടിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കേട്ടത് കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കളോട് വളരെ പ്രസക്തമായ ചില ചർച്ചകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പ്രൊഫസർ കെ പി സാദ്, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുൾ ജബ്ബാർ വിളത്തൂർ. പീസ് റേഡിയോ വൈബ്സിൽ ഇനി അൽ ഉസൂൽ. പ്രോഗ്രാമിൻ്റെ പേര് പറയുന്ന സൂചിപ്പിക്കുന്ന പോലെ തന്നെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയങ്ങളെ ഇസ്ലാമിക അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്ന ആയത്തുകളും ഹദീസുകളുമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രോഗ്രാം കേൾക്കുകയാണ്. ഉസൂലുൽ ഫിഖ്, ഉസൂലുൽ ഫിഖ്, ചില അടിസ്ഥാന പാഠങ്ങൾ. ഇതിൻ്റെ മൂന്ന് എപ്പിസോഡുകൾ മുൻകഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിൻ്റെ നാലാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോട് സംസാരിക്കുക.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഖലഖ ഫസവ്വ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ وعلى آله وأصحابه أجمعين أما بعد പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഫിഖിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ പഠിച്ച നിയമമാണ് അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്, അഥവാ ഒരു ലക്ഷ്യത്തിലേക്കുള്ള അഥവാ ലക്ഷ്യങ്ങളുടെ വിധി തന്നെയായിരിക്കും അതിലേക്കുള്ള മാർഗങ്ങൾക്കുമുണ്ടാവുക എന്നുള്ളതാണ്. അതിൻ്റെ ചില സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മഖസദുകൾ, ഏതൊക്കെയാണ് അടിസ്ഥാനപരമായ വിധികൾ, ആ വിധികൾ ഉണ്ടാകാൻ ആവശ്യമായ സംഗതികൾ, അവക്കും അടിസ്ഥാനപരമായ വിധിയുടെ വിധി തന്നെയായിരിക്കും. അതിൻ്റെ ഭാഗമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഒരു നിയമമാണ് മാല യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. വാജിബായ ഒരു കാര്യം, അത് പൂർത്തിയാകാൻ ആവശ്യമായ കാര്യങ്ങളെന്തൊക്കെയുണ്ടോ അതെല്ലാം വാജിബായിരിക്കും എന്നുള്ളത്. മാല യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഒരു സംഗതി, ഒരു വാജിബായ കാര്യം പൂർത്തിയാകുവാൻ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ആ കാര്യവും ഈ വാജിബ് എന്ന ഹുക്കുമിൻ്റെ പരിധിയിലാണ് വരിക. ഇത് ഉസൂലുൽ ഫിഖ്ഹിൻ്റെയും ഫിഖ്ഹിൻ്റെയും ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ വളരെ അടിസ്ഥാനപരമായ ഒരു സംഗതിയായി ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിത്യജീവിതത്തിൽ നമ്മളുമായി കൊണ്ട് ഏറെ ബന്ധമുള്ള ഒരു നിയമം കൂടിയാണ് ഇത്. കാരണം നിത്യജീവിതത്തിൽ ദിവസേന ഒരുപാട് വാജിബുകൾ ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ ആ വാജിബ് പൂർത്തിയാകണമെങ്കിൽ ഏതൊക്കെ സംഗതികൾ ഉണ്ടാവണമോ അതും വാജിബായിരിക്കും. ചില ഉദാഹരണങ്ങളിലൂടെ ഇത് വ്യക്തമാക്കാം. നമസ്കാരം. നമസ്കാരം അഞ്ചു നേരം ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ്. നമസ്കാരത്തിൽ യാതൊരു ഇളവുകളും രോഗികൾക്കോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിട്ടില്ല. നമസ്കാരം ഒഴിവാക്കുന്ന ഇളവ്, ചുരുക്കാം, ജമ്മാക്കി നമസ്കരിക്കാം, ഇതൊക്കെ ഇളവുകളാണ്. എങ്കിലും നമസ്കാരം പാടെ ഉപേക്ഷിക്കുന്ന ഒരു ഇളവില്ല. അതുകൊണ്ട് തന്നെ നമസ്കാരം പൂർത്തിയാവണമെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ടാവണം. ഉദാഹരണം, തൊഹാറത്ത്, വുളു, ശരീരശുദ്ധി നമസ്കാരത്തിന് ആവശ്യമാണ്. ശരീരശുദ്ധിയില്ലാതെ നമസ്കാരം ശരിയാവുകയില്ല, പൂർണ്ണമാവുകയില്ല. അപ്പോൾ നമസ്കാരത്തിൻ്റെ വിധി എന്താണ്? നിർബന്ധമാണ്. ആ നമസ്കാരം നിർബന്ധമായത് ശരിയാവണമെങ്കിൽ അയാൾക്ക് ശുദ്ധി ആവശ്യമാണ്. അപ്പോൾ ശുദ്ധിയുടെ വിധി എന്താണ്? വാജിബാണ്. എന്തുകൊണ്ട്? മാല യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഒരു വാജിബ് ഏത് കാര്യം കൊണ്ടാണോ പൂർണ്ണമാവുന്നത് ആ കാര്യവും വാജിബായിത്തീരും. അപ്പോൾ തഹാറത്തിൻ്റെ, ശരീരശുദ്ധിയുടെ, വുളുവിൻ്റെ ഹുക്കുമെന്താണ്? നിർബന്ധം. അത് പ്രത്യേകമായി ശറഇൽ നസ്സിൽ വരണം എന്നില്ല. എങ്കിൽ കൂടി അത് നിർബന്ധമായി അതിൻ്റെ ഹുക്കുമ് മാറുന്നതാണ്. ഇനി തൊഹാറത്ത് മാത്രമാണോ? സുത്ര, നമസ്കാരം ഒരു മറയിലേക്ക് തിരിഞ്ഞുകൊണ്ടാവണം, അപ്പോഴാണ് നമസ്കാരം പൂർണ്ണമാവുക. അപ്പോൾ അതിൻ്റെ വിധിയും നിർബന്ധമാണ്. ഇമാം സഅദി അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടൽ, ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ലാതെ നമസ്കാരം ശരിയാവുകയില്ല. അപ്പോൾ നമസ്കാരത്തിൽ ഖിബ്ലയിലേക്ക് തിരിയുക എന്നതിൻ്റെ വിധി വാജിബാണ്. എന്തുകൊണ്ട്? നമസ്കാരം വാജിബാണ്. ആ വാജിബ് പൂർത്തിയാവണമെങ്കിൽ ഖിബ്ലയിലേക്ക് മുന്നിടേണ്ടതുണ്ട്. മാല യത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. നമസ്കാരത്തിൻ്റെ മറ്റു ഷർത്തുകളും അങ്ങനെ തന്നെയാണ്. റുക്കുവാണെങ്കിലും സുജൂദാണെങ്കിലും അതുപോലെ തന്നെ മറ്റു റുക്കുനുകളും ഷർത്തുകളുമെല്ലാം അപ്രകാരം തന്നെ. ഇനി നമസ്കാരത്തിൽ ഒരു മനുഷ്യൻ നിർബന്ധമായും ചെല്ലേണ്ട കർമ്മങ്ങളുണ്ട്, ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, പറയേണ്ട പ്രാർത്ഥനകളുണ്ട്, ദിക്റുകളുണ്ട്. നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധികൾ, ഹുക്മുകളുണ്ട്. ഇതിൻ്റെ എല്ലാം വിധി എന്താണ്? നിർബന്ധമാണ്. നമസ്കാരം ഫാത്തിഹയില്ലാതെ ശരിയാവുകയില്ല. ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാത്തിഹ ഇല്ലാതെ നമസ്കാരമില്ല. അപ്പോൾ ഫാത്തിഹ നമസ്കാരത്തിൽ ഉണ്ടാകണം, നിർബന്ധമാണ്. ആ ഫാത്തിഹ നമസ്കാരത്തിൽ ഉണ്ടാകണമെങ്കിൽ അവൻ ഫാത്തിഹ സൂറത്ത് പഠിച്ചിരിക്കണം. അപ്പോൾ ഫാത്തിഹ സൂറത്ത് ഒരാൾക്ക് പഠിക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ ഓരോരുത്തർക്കും പഠിച്ചെടുക്കൽ നിർബന്ധമായി. മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ് എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി ഇമാം നവവി തന്റെ ഷർഹു മുഹദ്ദബിൽ വിശദീകരിച്ചതായി കാണാം. ഈ ഫാത്തിഹ സൂറത്ത് അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് കുറച്ചെങ്കിലും അയാൾക്ക് മനപ്പാടമില്ല എങ്കിൽ അയാൾ അതേസമയം അയാൾക്ക് നോക്കി ഓതാൻ കഴിയും. അയാളുടെ കയ്യിൽ മുസ്ഹഫ് ഇല്ല എങ്കിൽ എന്തു വേണം? ആ മുസ്ഹഫ് അയാൾ പണം കൊടുത്ത് വാങ്ങണം. ആ വാങ്ങുക എന്ന പ്രവർത്തനം അയാൾക്ക് നിർബന്ധമാണ്. എന്തുകൊണ്ട്? മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ് എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി അങ്ങനെ മുസ്ഹഫ് ഒരാൾ വാങ്ങി, അതിൽ അയാൾക്ക് നോക്കി ഓതാം. അങ്ങനെ നോക്കി ഓതല്ല അയാൾക്ക് നിർബന്ധമാണ്. ഫാത്തിഹ സൂറത്ത് ലഭിക്കണം. ഇനി ഫാത്തിഹ സൂറത്ത് ഒരു മനുഷ്യന് പഠിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അയാളെക്കൊണ്ട് ഫാത്തിഹ സൂറത്ത് അയാൾക്കറിയാൻ സാധിക്കുകയില്ല. എങ്കിൽ അതിന് പകരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്കറുകൾ അയാൾ പഠിക്കണം. അയാൾക്ക് നിർബന്ധമാണ്. മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ഈ രീതിയിൽ പണ്ഡിതന്മാർ ഒരുപാട് സംഗതികൾ, യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഇബാദത്തുകളുമായി കൊണ്ട് നേർക്കുനേരെ ബന്ധപ്പെടുന്ന ഒരു നിയമമാണിത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരാൾക്ക് നമസ്കാരത്തിൻ്റെ സമയമായി, നമസ്കരിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ അയാൾക്ക് വുളു എടുക്കണം. പറഞ്ഞല്ലോ, മാലായത്തിമുൽ വാജിബില്ലാ ബിഹി ഫഹുവ വാജിബ്. അതേസമയം വുളു എടുക്കുവാൻ അയാളുടെ കയ്യിൽ വെള്ളമില്ല. വെള്ളമില്ലാത്ത അവസ്ഥയിൽ അയാൾക്ക് നമസ്കാരത്തിൻ്റെ സമയമായി എങ്കിൽ അയാൾ എന്തു ചെയ്യണം? നമസ്കാരം ഉപേക്ഷിക്കാൻ പാടുണ്ടോ? പാടില്ല. അയാൾ വെള്ളം അന്വേഷിക്കണം. ലസിമഹു തലബുഹു ഫിൽ മവാദിഉ അല്ലദി യർജു ഹുസൂലു ഫിഹാ. ഇമാം സഅദി അതങ്ങനെയാണ് വിശദീകരിച്ചത്. എവിടെയൊക്കെയാണോ വെള്ളം ലഭിക്കുക, അതിനുള്ള സാധ്യത എവിടെയെല്ലാമുണ്ടോ അയാൾ അത് അന്വേഷിച്ച് കണ്ടെത്തണം. എവിടെയൊക്കെയാണ് വെള്ളത്തിന് സാധ്യതയുള്ളത് അയാൾ അതന്വേഷിച്ച് കണ്ടെത്തണം. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതായി കൊണ്ട് കാണാം. ഫഇല്ലം തജിദു മാഅൻ, നിങ്ങൾ വെള്ളം കണ്ടില്ല എങ്കിൽ എന്ന് അല്ലാഹു പറഞ്ഞല്ലോ. അപ്പോൾ വെള്ളം കണ്ടില്ല എന്ന് പറയണമെങ്കിൽ അയാൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഒരു അന്വേഷണവും നടത്താതെ അയാൾ വെള്ളം കണ്ടില്ല എന്ന ഹുക്മിലേക്ക് അയാളെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. വനഫിയുൽ വുജൂദി യദുല്ലു അല തലബി, കണ്ടില്ല എന്ന് പറയണമെങ്കിൽ അയാൾ അതിന് അന്വേഷിക്കണം. ഇനി അന്വേഷിച്ച ഒരു മനുഷ്യൻ അയാൾക്കത് കണ്ടില്ല എന്ന് പറയാം. നേരെ മറിച്ച് എൻ്റെ മുമ്പിൽ ഒരു വെള്ളം ഇരിക്കുന്നിടത്ത് ഇരുന്നിട്ട് ഞാൻ വെള്ളം കണ്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഇബ്നു ഉസൈമിൻ പറയുന്നു, ഇദാ ഇദ് ലാ യുഖാലു ലിൽ ഇൻസാനിൽ ജാലിസ് ഇന്നഹു ലം യജിദ്, വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിരുന്ന് അന്വേഷണം നടത്താത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ വെള്ളം കാണാത്തവനാണ് എന്ന് പറയാൻ പറ്റില്ല. ഉബിനാ അൻ അലഹ ദാലിക ലൗകാനൽ ഇൻസാനു യഅലം അന്ന ഹാദിഹിൽ അർ ലൈസ ഫിഹ മാഉൻ വല ആബാർ വലം യക്കുൻ ഹുനാക അംതാർ ഫഇന്നഹു ലാ യൽസമുഹു തലബ്. എന്നാൽ അവനൊരു സ്ഥലത്തെത്തിപ്പെട്ടു, അവിടെ ഒരു വെള്ളമോ ഒരു പുഴയോ ഒരു കിണറോ വെള്ളത്തിൻ്റെ അരുവികളോ ഒന്നുമില്ല, അവിടെ മഴയും പെയ്യുന്നില്ല, അങ്ങനെയുള്ളൊരു സ്ഥലമാണ് എന്നവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവന് അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, അവന് തയമം ചെയ്യാം. പക്ഷെ തയമം ചെയ്യുന്നതിന്റെ മുമ്പ് അവൻ വെള്ളം അന്വേഷിക്കൽ നിർബന്ധമാണ്. മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹ്വ വാജിബ്. ഇനി ഒരു മനുഷ്യന് വെള്ളം ഉണ്ട്, അഥവാ അവൻ്റെ കയ്യിലല്ല മറ്റൊരാളുടെ കയ്യിലാണ് വെള്ളമുള്ളത്, ആ വെള്ളം അവന് വില കൊടുത്ത് വാങ്ങിയാൽ കിട്ടും. അപ്പോൾ എന്തു ചെയ്യണം? ആ വെള്ളം അവൻ വില കൊടുത്ത് വാങ്ങണം. എന്തുകൊണ്ട്? മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹ്വ വാജിബ്. ഒരു വാജിബ് എന്തുകൊണ്ടാണോ പൂർത്തിയാകുന്നത് ആ കാര്യവും വാജിബായിരിക്കും. നമസ്കാരം ശരിയാകണമെങ്കിൽ വുളു വേണം, വുളു ഉണ്ടാക്കണമെങ്കിൽ വെള്ളം വേണം, ആ വെള്ളം അവന് ലഭിക്കണമെങ്കിൽ അവൻ ആ വെള്ളം വാങ്ങണം. അപ്പോൾ ആ വാങ്ങുക എന്ന പ്രവർത്തനം അവന് നിർബന്ധമാകുന്നു. ഇനിയോ ആ വെള്ളം അവന് വാങ്ങണമെങ്കിൽ പണം കൊടുക്കണം. ആ പണം സാധാരണ സമനുൽ മിഥിൽ അഥവാ സാധാരണ രീതിയിൽ നാട്ടിൽ നടന്നു വരാറുള്ള അല്ലെങ്കിൽ നാട്ടിൽ നിലവിലുള്ള വിലയേക്കാൾ കൂടുതലാണ് എങ്കിൽ എന്തു വേണം? അഥവാ ഒരു ബോട്ടിൽ വെള്ളം, ആ വെള്ളത്തിന് സാധാരണ നാട്ടിൽ നിശ്ചയിച്ചൊരു വിലയുണ്ട്, ആ വിലയേക്കാൾ അധികമാണ് അയാൾ ചോദിക്കുന്നത് എങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം വെള്ളം അയാളിൽ നിന്ന് വാങ്ങി ഉളവെടുക്കണമോ അതല്ല തയമ്മം ചെയ്യേണ്ടതുണ്ടോ? ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഔ സിയാദത്തിൻ ലാ തദുറ്, വില സമനുൽ മിഥിൽ അഥവാ നാട്ടിൽ ആ വസ്തുവിന് സാധാരണയായിക്കൊണ്ട് ഉള്ള വിലയേക്കാൾ കൂടുതലാണ് എങ്കിലും അതവന് കൊടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല എങ്കിൽ അവന് വില കൊടുത്ത് ആ വെള്ളം വാങ്ങി ഉതൊടുത്ത് നമസ്കരിക്കണം. ഇതിനെ വിശദീകരിച്ച് ഇബ്നു ഉസൈമീൻ പറയുന്നു, ഫൽഇബ്റത്തു ബിമാ സാദ അൻ സമനിൽ മിസ്ലി അൻ ലാ യതളററു ബിഹി, അവന് അതുകൊണ്ടൊരു ലറില്ല, ഏറി വന്നാൽ കുറച്ച് പണം മാത്രമേ, ഒരു 5 രൂപ 10 രൂപ അല്ലെങ്കിൽ അവന് സാധിക്കുന്ന വില മാത്രമേ അധികമായിട്ടുള്ളൂ എങ്കിൽ അവനത് വാങ്ങണം. അതാണ് സ്വഹീഹായ അഭിപ്രായം. ഇനി അതേ സമയത്ത് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന സിയാദത്ത് അൻ സമനിൽ മിസ്ലി തുസ്ഖിത് വുജൂബ് ഇസ്തിഅമാലിൽ മാൽ, അഥവാ സമനുൽ മിസിൽ നാട്ടിൽ ആ വസ്തുവിനുള്ള സാധാരണ നടപ്പിലുള്ള വില, ആ വിലയേക്കാൾ കൂടുതലാണ് അവന് ആ വെള്ളത്തിന് ചോദിക്കപ്പെടുന്നതെങ്കിൽ അവൻ്റെ വെള്ളം ഉപയോഗിക്കുക എന്ന നിർബന്ധത്തെ സിയാദത്ത് ഇല്ലാതെയാക്കി കളയും. അവൻ അപ്പോൾ വെള്ളം വാങ്ങൽ നിർബന്ധമില്ല എന്നാണ്. പക്ഷെ ശരി അഭിപ്രായം, അവൻ മലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബ്, അവൻ ഉപദ്രവമില്ലാത്ത ഒരു സംഗതി ആയതുകൊണ്ട് ആ വെള്ളം അവൻ വാങ്ങി അവൻ ഉളു എടുക്കേണ്ടതുണ്ട് നമസ്കാരത്തിന് വേണ്ടി. ഇങ്ങനെ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. ഹജ്ജിൻ്റെ കർമ്മമാണെങ്കിലും നോമ്പിൻ്റെ കർമ്മമാണെങ്കിലും, നോമ്പ് ഫജറിൻ്റെ മുമ്പ് അവൻ നിയ്യത്ത് വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യുബയ്യത്തി സിയാം ഖബ്ല അൽഫജ്രി ഫലാ സിയാമ ലഹു, സുബഹിയുടെ മുമ്പ് അവൻ നോമ്പ് കരുതാതിരുന്നാൽ അവന് നോമ്പില്ല. അപ്പോൾ ഫജറിൻ്റെ മുമ്പ് ഒരാൾ നോമ്പ് കരുതണം, ഫജറിൻ്റെ ശേഷം ഒരാൾ നോമ്പ് കരുതിയാൽ അവൻ നോമ്പ് ഉണ്ടാവുകയില്ല. നോമ്പ് പൂർത്തിയാകണമെങ്കിൽ അവൻ ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിക്കണം. അപ്പോൾ ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നത് നോമ്പിൽ നിർബന്ധമാണ്. മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നു തന്നെയാണ് ഇസ്ലാമിൻ്റെ ഒരുപാട് സംഗതികൾ പണ്ഡിതന്മാർ വിശദീകരിക്കുകയും പണ്ഡിതന്മാർ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിക്കൊണ്ട് കാണാം, വമിൻ ഫുറൂഇ ഹാദൽ അസ്ലി, ഈ ഒരു അസലിൻ്റെ ശാഖകളിൽപ്പെട്ട അതിൻ്റെ വിശദീകരണത്തിൽ വരുന്നതാണ്, വുജൂബു തഅല്ലിം സിനാഅത്ത് അല്ലത്തി യഹ്താജു നാസു ഇലൈഹ ഫി അംരി ദീനിഹിം വദുനിയാഹും സഗീരിഹ വകബീരിഹ. ഈ ഒരു അസലിൽപ്പെട്ട തന്നെയാണ് മനുഷ്യന്മാർക്ക് അവരുടെ ദീനിൻ്റെ കാര്യങ്ങളിൽ ഒരു സംഗതി അവർക്കാവശ്യമുണ്ട് എങ്കിൽ ആ ആവശ്യമുള്ള സിനാഅത്തുകൾ, നിർമ്മാണങ്ങൾ, അത് കെട്ടിടമാണെങ്കിലും ഉപകരണങ്ങളാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള ഭൗതികമായതോ ദീനിയായതോ ആയ കാര്യങ്ങളാണെങ്കിലൊക്കെ അത് ഈ വിഷയത്തിൽ നിർബന്ധമാണെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കണം. ആ പഠിക്കലും നിർബന്ധമായിരിക്കും. ഇതുപോലെ ഉദാഹരണമായി, മുസ്ലിമീങ്ങൾ ഒരു സ്ഥലത്ത് തിങ്ങിപ്പാർക്കുന്നു, അവിടെ താമസക്കാരാണ്, അവർക്ക് ജുമാ നിർബന്ധമാണ്. ജുമാ നിർബന്ധമാകുമ്പോൾ പള്ളി നിർബന്ധമാകും. അപ്പോൾ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ പള്ളിയെടുക്കൽ നിർബന്ധമാണ്, അഥവാ പള്ളി നിർമ്മാണം അവർക്ക് നിർബന്ധമായി. പക്ഷേ ആ പള്ളി നിർമ്മാണത്തിന് വേണ്ട പള്ളി നിർമ്മിക്കൽ എങ്ങനെയെന്നവർക്കറിയില്ല, അവർക്ക് പള്ളി ഉണ്ടാക്കാൻ അറിയില്ല. പള്ളി അവർക്ക് നിർബന്ധമാണ് താനും, എങ്കിൽ അവർക്ക് പള്ളി ഉണ്ടാക്കൽ പഠിക്കൽ കൂടി നിർബന്ധമാകും. അവർ പള്ളി ഉണ്ടാക്കൽ എങ്ങനെയെന്ന് പഠിക്കണം. ആ ഇൽമ് അവർക്ക് നിർബന്ധമാകും. കാരണം ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, ജനങ്ങൾക്ക് നിർബന്ധമുള്ളതാണ്. അപ്പോൾ സമൂഹത്തിന് മൊത്തത്തിനു ബാധ്യതപ്പെട്ടതാണ് ആ പള്ളി എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്നവർ പഠിക്കണം. അതിൻ്റെ ഖിബില അവർ നോക്കണം. ആ ഖിബില എങ്ങനെയാണ് നോക്കുക എന്നവർ പഠിക്കണം. ദുനിയാവിൻ്റെയും അതുപോലെ തന്നെ ദീനിൻ്റെയും ഇത് ചെറിയ സംഗതിയാണെങ്കിൽ പോലും അതിൻ്റെ സിനാഅത്തുകൾ, അതിൻ്റെ നിർമ്മാണങ്ങളും അതിൻ്റെ രീതികളും എങ്ങനെയാണ് എന്നവർ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് മാലായത്തി മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹ്വ വാജിബ്. ഇനി ആ നാട്ടിൽ ഒരു ഖതീബ് വേണം, ഒരു ഇമാമ് വേണം. ആർക്കും ഖുത്ബ പറയാൻ അറിയില്ല എങ്കിൽ അവരിൽ ചില ആളുകളെങ്കിലും ഖുത്ബ പറയാൻ പഠിക്കണം. അത് നിർബന്ധമാണ്. ഒരാളെങ്കിലും അത് പഠിച്ചിരിക്കണം. അത് ഫർദ് കിഫയായിത്തീരും. അതാണ് മാലായത്തി മുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ബാങ്ക് കൊടുക്കാൻ ആർക്കും അറിയില്ല എങ്കിൽ അത് പഠിച്ചെടുക്കണം. അത് നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു അസ്ലിൻ്റെ ഫർഅുകൾ വളരെ വിശാലമാണ്. വളരെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലേക്കും നീണ്ടു നിൽക്കുന്ന ഫർഅുകളാണ് ഈ അസലിനുള്ളത്, അഥവാ ഈ അടിസ്ഥാനത്തിനുള്ളത്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു കാണാം. മിൻ ഫുറുഇ ഹാദൽ അസ്ലി, ഈ അസലിൻ്റെ ഫർഇൽപ്പെട്ടതാണ് വുജൂബു തഅല്ലുമുൽ ഉലൂം അന്നാഫിഅ, ഉപകാരദായകമായ അറിവ് ഒരാൾ പഠിക്കണം. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫർള് ഐൻ, എല്ലാവരും പഠിക്കേണ്ട അറിവുകളുണ്ട്. വിശ്വാസികളായ ഓരോ മെമ്പർമാരും പഠിച്ചിരിക്കേണ്ട അറിവുകളുണ്ട്. അതെതൊക്കെയാണ്? മായൽ തറു ഇലഹിൽ അബ്ദുഫി ദീനിഹി വൈബാദാത്തിഹി ഒമാമലാത്തിഹി. ഒരു ഹജ്ജിന് പോകുന്ന ആൾ തൽബിയത്ത് പഠിച്ചിരിക്കണം, പ്രാർത്ഥന പഠിച്ചിരിക്കണം അറഫയിൽ. അതുപോലെ തന്നെ മറ്റു സന്ദർഭങ്ങളിൽ നിർബന്ധമായും പഠിക്കേണ്ട അല്ലെങ്കിൽ സുന്നത്തായി അവൻ ചെല്ലേണ്ട പ്രാർത്ഥനകൾ പഠിച്ചിരിക്കണം. നമസ്കരിക്കുമ്പോൾ അതിൻ്റെ ദിക്കറുകൾ ദുആകൾ പഠിച്ചിരിക്കണം. ഇതെല്ലാം വഖുൽ അഹദി ബിഹസ്ബിഹാലിഹി, ഓരോരുത്തരുടെയും അവസ്ഥയനുസരിച്ചുകൊണ്ട്. ഇതിന് ഇബ്നു സൈമി പറഞ്ഞൊരു ഉദാഹരണം, ഒരു മനുഷ്യൻ്റെ കയ്യിൽ ധനമുണ്ട്. ആ ധനമുള്ള വ്യക്തി, അയാൾക്ക് സക്കാത്ത് നിർബന്ധമാണ്. പക്ഷേ എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ഏതിനൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പഠിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അത് പറഞ്ഞു കൊടുക്കാൻ അവിടെ വേറെ ആരുമില്ല എങ്കിൽ ഇയാൾ എന്തു ചെയ്യണം? തൻ്റെ സക്കാത്ത് എത്രയാണ് എന്ന് അയാൾക്ക് പഠിക്കൽ നിർബന്ധമാണ്. അതാണ് മാലായത്തി മുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്നൊരു വ്യക്തി ആ ഹജ്ജിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിർബന്ധമായും പഠിച്ചിരിക്കണം. അത് അയാൾക്ക് നിർബന്ധമാണ്. ഈ രീതിയിൽ ഏത് ഇബാദത്തുകളാണെങ്കിലും ഇമാമത്ത് നിൽക്കണം. ഒരു ഇമാമിനുണ്ടായിരിക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇമാമത്ത് നിൽക്കേണ്ടത്, മറന്നുപോയാൽ, ഉണർത്തപ്പെട്ടാൽ, അതുപോലെ തന്നെ സഹുവിൻ്റെ സുജൂദുകൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, എങ്ങനെയാണ് തുമനീനത്ത് ചെയ്യേണ്ടത്, അതിൻ്റെ അച്ചടക്കം എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ആ ഇമാം പഠിക്കണം. കാരണം ഇമാമത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. മാലായത്തി മുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. അപ്പോൾ ഫർള് ഐനായ കാര്യങ്ങളിൽ വരാം. രണ്ട് ഫർള് കിഫയുണ്ടാകാം, അഥവാ എല്ലാവരും ചെയ്തു കൊള്ളണമെന്നില്ല, കുറച്ചാളുകൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ടാകും. ഉലൂമുകൾ വിദ്യാഭ്യാസത്തിൽ, അഥവാ ഉദാഹരണം പറയാം, വിശുദ്ധ ഖുർആനിൻ്റെ മുസ്ഹഫുകൾ പ്രിന്റ് ചെയ്യപ്പെടണം, ആവശ്യമാണ്, നിർബന്ധമാണ്. പക്ഷേ പുസ്തക പ്രസാധനം അല്ലെങ്കിൽ പ്രിന്റിംഗ് എന്നുള്ളത് മുസ്ലിമീങ്ങളിൽ ആർക്കും അറിയില്ല എങ്കിൽ, അതിൽ കുറച്ചാളുകളെങ്കിലും ആ മുസ്ഹഫ് പോലെയുള്ള ഇസ്ലാമിക പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യാൻ പഠിക്കണം. എന്തുകൊണ്ട്? മുസ്ഹഫ് ഇവിടെ നിലവിലുണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. മാലായത്തി മുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. അപ്പോൾ ഈ ഒരു അസല് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ എല്ലാ മേഖലകളിലേക്കും പരന്നു നിൽക്കുന്ന ഒരു സംഗതിയാണ്. ചുരുക്കത്തിൽ, മാലായത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ് എന്നതിൻ്റെ ചെറിയ ഒരു ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇതിനു തന്നെ എത്രയാണ് ഈ ഒരു നിയമത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സംഗതി നിർബന്ധമാണെങ്കിൽ ആ സംഗതി പൂർത്തിയാവാൻ വേണ്ട കാര്യങ്ങളും യഥാർത്ഥത്തിൽ നിർബന്ധമായി വരും എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ആകത്തുക. ഇതുമായി ബന്ധപ്പെട്ടു തന്നെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത എപ്പിസോഡുകളിൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ولسائر المؤمنين استغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.
4: ما شاء الله راديو ويبس انده انده پروگرام افسانيكم بول افسانة ما اينا ملکه اتده الاصول عبد المالك السلفي او دري پیچا اصول الفقهين لچه لادستان پاڑنگل بھاگ

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840.
1: ഇനി നമുക്ക് ഒരു ഖുർആൻ, മധുരം ഖുർആൻ പ്രോഗ്രാം കേട്ട് തിരിച്ചു വരാം. 37-ാം അധ്യായം സൂറത്ത് സോഫാത്തിൻ്റെ 22 മുതൽ 65 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. മധുരം ഖുർആൻ കേട്ട് നമുക്ക് തിരിച്ചു വരാം.
2: أعوذ بالله من الشيطان الرجيم.

0: أنه رؤوس الشياطين.
1: ما شاء الله വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെ ശരിക്കും മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ തേങ്ങലും അതോടൊപ്പം തന്നെ കണ്ണീരും വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ഷെയ്ഖ് മാഹിർ അൽ മുഅഖിലയുടെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ മധുരം ഖുർആനിൽ കേട്ട് കഴിഞ്ഞത്.
2: പൂർവസൂരികളുടെ മാതൃകകൾ അറിയാൻ പീസ് റേഡിയോ സുബദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. റാത്തീബ് സദസ്സുകളിൽ സംഭവിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മൂസ സ്വലാഹി കാര നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ സൗഭാഗ്യമായി നമുക്ക് നൽകിയിട്ടുള്ള വിശുദ്ധ ഇസ്ലാം വിശ്വാസ കർമ്മ കാര്യങ്ങൾ കൊണ്ട് ആചാര അനുഷ്ഠാന വിഷയങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ഒരു വിശ്വാസിയെക്കൊണ്ട് സാധിക്കുന്ന അത്ര സുഹൃതങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗം സ്വന്തമാക്കുക എന്നത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം വ്യർത്ഥമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അതിനുവേണ്ടി ഒരുപാട് വിയർപ്പൊഴുക്കി പരലോകത്ത് എല്ലാം നഷ്ടപ്പെട്ട് നരക ശിക്ഷയുടെ അവകാശികളായി മാറ്റപ്പെടുക എന്നത് വലിയ ഗൗരവത്തോടെ പേടിയോടെ കാണേണ്ടതുണ്ട്. വിശുദ്ധ ഇസ്ലാമിന് ഭംഗം വരുത്തുന്ന, അതിൻ്റെ വിശ്വാസ ആചാരങ്ങളെ കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന അപകടകരമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പ്രദേശത്ത്, ഒരു നാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളായി പഠിപ്പിച്ചിരിക്കുന്നത് അവൻ്റെ ഭവനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയസംബന്ധമായി നമ്മെ പഠിപ്പിച്ചത് അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് പള്ളികളാണ്. ആ പള്ളികൾ ആത്മാർത്ഥമായി ആരാധനകൾ നിർവഹിക്കാനുള്ള, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഇടങ്ങളാണ്. എന്നാൽ പല പള്ളികളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറക്കപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഓരോ സന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കി റാത്തീബ് സദസ്സുകൾ പള്ളികളിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. റാത്തീബ് സദസ്സുകൾ എന്ന നിലക്കൊരു സമ്പ്രദായം തന്നെ ഇസ്ലാമിൽ ഇല്ല. സമയബന്ധിതമായും അല്ലാതെയുമുള്ള പ്രാർത്ഥനകൾ, പ്രത്യേക രൂപത്തിലും എണ്ണത്തിലും പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ, ഇനി ആരും അതിന് സവിശേഷതയോ പോരിശയോ പ്രത്യേകതയോ കൊടുക്കേണ്ടതില്ല. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് നൽകിയിട്ടുണ്ട്. റാത്തീബിൻ്റെ സദസ്സുകളിൽ പഠിപ്പിക്കപ്പെടുന്ന തൗഹീദ് എന്ന പേരിലുള്ള വിശ്വാസത്തിൻ്റെ അവസ്ഥയെന്താണ്? സാധാരണക്കാരെ പറഞ്ഞു പറ്റിക്കുകയാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായും നാല് തലങ്ങളുണ്ട്, നാല് ഘട്ടങ്ങളുണ്ട്. ഓരോ ഘട്ടങ്ങളും യഥാർത്ഥ തൗഹീദിനെ, യഥാർത്ഥ വിശ്വാസത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യത്തക്ക രൂപത്തിലാണ് അതിൻ്റെ ആളുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏതൊരു വിശ്വാസിക്കും നിർബന്ധമായും അറിവായി ഉണ്ടായിരിക്കേണ്ട വിഷയമാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ ആരുമില്ല, ആരോടും പ്രാർത്ഥിക്കാനും സഹായം തേടാനും പുതിയ കാര്യങ്ങളിലൂടെ ഇടനേട്ടം നടത്താനും തെറ്റായ നിലക്കുള്ള നേർച്ച പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇസ്ലാം എവിടെയും ആരെയും അനുവദിക്കുന്നില്ല. ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണ്. പ്രാർത്ഥനയുണ്ട്, നിസ്കാരമുണ്ട്, ഇടതേട്ടമുണ്ട്, ഇസ്തിഗാസയുണ്ട്, എല്ലാമുണ്ട്. അത് എങ്ങനെ ആകണം എന്നതും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണത്. പിന്നീട് സൂഫികൾ പ്രധാനമായും അഞ്ച് തൊരീഖത്തുകൾ, അതിൽ നിന്ന് മറ്റു തൊരീഖത്തുകൾ, അതിൽ നിന്ന് വീണ്ടും തൊരീഖത്തുകൾ, അങ്ങനെ ഒരുപാട് തൊരീഖത്തുകളുടെ ഭ്രാന്ത് പിടിച്ച ഒരു കേദാരം ലോകം, അതാണ് സൂഫിസം. ആ സൂഫിസം വരിക വഴി അദ്വൈത അവതാരവാദങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടു. പ്രത്യേകിച്ച് റാത്തീബ് സരസുകൾ അതിനുവേണ്ടിയാണ് സംഘടിപ്പിക്കപ്പെട്ടു പോരുന്നത്. ഏത് റാത്തീബിൻ്റെ ലക്ഷ്യം എടുത്ത് പരിശോധിക്കപ്പെട്ടാലും ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരുമില്ല, എല്ലാം അല്ലാഹുവാണ്, എല്ലാറ്റിലും അല്ലാഹുവിൻ്റെ പ്രകാശം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങൾ, തെറ്റായ വിശ്വാസങ്ങൾ റാത്തീബിൻ്റെ സരസുകളിൽ നടത്തപ്പെടുകയാണ്. അവരുടെ കാഴ്ചപ്പാടിലുള്ള അല്ലെങ്കിൽ അവരുടെ നിർമ്മിത വിശ്വാസ പാരമ്പര്യത്തിലുള്ള തൗഹീദ് ഏതാണ്? നാലിൽ ഒന്നാമത്തെ ഘട്ടം അഥവാ സൂഫികൾ ലോകത്തുടനീളം പ്രചരിപ്പിച്ച, നമ്മുടെ കേരളത്തിൽ പല ഭാഗങ്ങളിലും വ്യാപിച്ചുണ്ടായ ആ സൂഫിസം, അതിൻ്റെ ഒന്നാം ഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹയെ പഠിപ്പിക്കുന്നിടത്തുള്ള ഒന്നാം ഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എത്ര വേണമെങ്കിലും ഉരുവിടുക എന്നതാണ്. അതങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നതാണ്. അങ്ങനെ ഒരു രീതി ഇസ്ലാമിനില്ല. നല്ല ഉദ്ദേശത്തിൽ എത്ര എണ്ണം ആർക്കും എപ്പോഴും ചൊല്ലാം. പ്രത്യേക സരസ് വേണ്ട, പ്രത്യേക സമയം തീയതി ഒന്നും ആവശ്യമില്ല. അതോടൊപ്പം മറ്റു കാര്യങ്ങളും ചെയ്യാം. പിന്നെയോ രണ്ടാമത്തെ ഘട്ടം ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പോകലാണ്. റാത്തീബിൻ്റെ സരസുകളിൽ തൗഹീദ് പഠിപ്പിക്കുന്ന കോലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷങ്ങളിൽ ജീവിച്ചിട്ട് ഈ കലിമത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ശത്രുക്കൾക്ക് മുമ്പിൽ പോരാടി. എന്തേ ഈ രൂപത്തിലൊരു ശൈലി ആ കലിമത്തിൻ്റെ കാര്യത്തിൽ പഠിപ്പിച്ചില്ല? മൂന്നാമത്തെ ഘട്ടം അല്ലാ അല്ലാ എന്ന് പറയുന്ന ഘട്ടമാണത്രേ. അല്ലാ അല്ലാ അല്ലാ അല്ലാ എന്ന് പറഞ്ഞ് ചാടിക്കളിക്കുന്ന, തുള്ളിക്കളിക്കുന്ന ഒരു ഘട്ടം. നാലാമത്തെ ഘട്ടം ഹാ അല്ലാ, ഹൂ അല്ലാ, ഹീ അല്ലാ, അവനും അല്ലാ, നീയും അല്ലാ, ഞാനും അല്ലാ, ഇങ്ങനെ എല്ലാവരെയും അല്ലാ എന്ന സങ്കല്പത്തിൽ കാണുന്ന ഒരു വിശ്വാസം. പിന്നെയോ മനസ്സിനെ കൊതിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ പാട്ടായും പറച്ചിലായും ഇതിൻ്റെ ഭാഗമായിത്തീരുന്നു. ഏതായിരുന്നാലും അറിവില്ലായ്മ എന്ന അപകടം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മെ തള്ളിയിടാൻ പാടില്ല. അന്ധവിശ്വാസങ്ങളുടെ മൂല കാരണം അറിവില്ലായ്മയാണ്, പ്രമാണബോധമില്ലായ്മയാണ്, സിറാത്തുൽ മുസ്തഖീമിൻ്റെ മഹത്വത്തെ ഗ്രഹിക്കാതിരിക്കലാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഭവനങ്ങളിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും തേടാനും അതിലൂടെ അദ്വൈത അവതാരവാദം പ്രചരിപ്പിക്കാനും സ്ഥാപിക്കാനുമൊക്കെ ഇത്തരം ആളുകൾ പരിശ്രമിക്കുമ്പോൾ അവരെ കരുതിയിരിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളുടെ പരിഹാരം ഇതാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളെയും അതിലേറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കർമ്മ മേഖലകളെ കേടുവരുത്താതെ, കേടുവരുത്തുന്ന ആളുകൾക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കാൻ, അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പല പേരുകളിലും അവതരിപ്പിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള തട്ടിപ്പ് സദസ്സുകൾ, ചൂഷണ കേന്ദ്രങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സുബദം റാത്തീബ് സദസ്സുകളിൽ സംഭവിക്കുന്നത്. ക്ലാസ് എടുത്തത് മൂസ സ്വലാഹി കാര.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഹാനായ ജുലൈബിബ് റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ചരിത്രമാണ്. അപ്പം എനിക്ക് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ തേട്ടി വരുന്ന ഒരു അനുഭവം കൊണ്ട് പറയണം. അപ്പോൾ ഒരുപാട് ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നമുക്കൊക്കെ അറിയാവുന്ന പോലെ വിരൂപനായിരുന്നു, അങ്ങേയറ്റം വിരൂപൻ. ശരിക്കും സഹാബത്തിൻ്റെ മനസ്സെന്താണ്? നല്ല തെളിഞ്ഞ അല്ലേ. പിന്നെ എന്തുകൊണ്ട് അവരെ സ്വഹാബികളായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ള ആ ഒരു പരാമർശത്തിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും നല്ല കൽബിൻ്റെ ഉടമകളായിട്ട് അള്ളാഹു അവരെ കണ്ടു. അപ്പോൾ അവരെ പ്രവാചകൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്.
1: ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്.
0: അതെ അതെ. അപ്പം അവരുടെ മനസ്സ് തെളിഞ്ഞത്. പക്ഷേ ഈ ജുലൈബിബ് റളിയല്ലാഹുവിൻ്റെ പിന്നെ പ്രകൃതം, അതായത് രൂപം, ശരീരപ്രകൃതി അങ്ങേയറ്റം വിരൂപനായിരുന്നു. അപ്പോൾ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹം പിന്നെ വിവാഹിതനാവാത്തത് കണ്ടിട്ട് ചോദിച്ചു, എന്താ ജുലൈബിബ്, ജുലൈബിബ് നിങ്ങൾ കല്യാണം കഴിക്കും?

0: എന്ത് ജുലൈബീബ് റളിയല്ലാഹുവിന് മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, അത്രയും വിരൂപനാണ്. പക്ഷെ മകളൊരു സ്റ്റാൻഡ് എടുത്തു. എന്താ മകളുടെ സ്റ്റാൻഡ്? അള്ളാഹും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനം പറഞ്ഞാൽ ആ ഒരു ആയത്തന്നെ ഉണ്ടല്ലോ, ഒരു വിശ്വാസിക്കും പാടില്ല ഒരു വിശ്വാസിനിക്കും പാടില്ല. അങ്ങനെ അവരുടെ കല്യാണം നടന്നു. എന്നിട്ട് ഈ ജുലൈബീബ് റളിയല്ലാഹുവിന് വളരെ സുന്ദരമായൊരു വിവാഹം, നമുക്ക് അതിൻ്റെ ചരിത്രത്തിൽ ആ പിന്നെ ഇതിൽ കാണാൻ, വളരെ സുന്ദരമായൊരു പിന്നെ കുടുംബജീവിതമായിരുന്നു അവരുടേത്. അങ്ങനെ ജുലൈബീബ് റളിയല്ലാഹുവിനൊരു പിന്നെ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാകുന്നുണ്ട്. അപ്പോൾ ഷഹീദാകുമ്പോൾ പ്രവാചകൻ ആ ഒരു കൊച്ചു ശരീരത്തെ എടുത്തിട്ട് പറയുന്നത്, ഞാൻ ജുലൈബീബിൽ നിന്നുള്ള ജുലൈബീബ് എന്നിൽ നിന്നു. അപ്പോൾ ഈ ഒരു ആദരവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൈബീബ് റളിയല്ലാഹുവിന് കൊടുക്കുന്നത് കണ്ടിട്ട് ആ മഹദിയെ രണ്ടാമത് വിവാഹം ചെയ്യാൻ വേണ്ടി സ്വഹാബത്ത് മത്സരിച്ചു എന്ന് വരെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പം ഞാനീ പറഞ്ഞത് പിന്നെ ഹരിസോലി സൂചിപ്പിച്ചൊരു സംഗതി, പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് നമുക്ക് പങ്കുവെക്കേണ്ടുന്നൊരു സംഗതി, എന്തിനും നമുക്ക് ഇസ്ലാം ഒരു പരിഹാരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ നേരത്തെ അതിനാണ് ആ മോട്ടിവേറ്റർ പറഞ്ഞത്. മോട്ടിവേറ്റർ എന്താണ്? ഒരു ലൊട്ടിലൊടുക്ക് വിദ്യ പറഞ്ഞു നമ്മൾ ടെററാകുക. അപ്പം നമ്മൾക്ക് നമ്മളെ നന്നാക്കാൻ വേണ്ടി ഭാര്യയും ഉമ്മയും ഒന്നാവുമെന്ന് പറഞ്ഞല്ലോ. ശരിക്കും യഥാർത്ഥത്തിലുള്ളൊരു പോം വഴി എവിടെയുള്ളത്? അത് ഇസ്ലാമിലാണ്. ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ മധുരം കിട്ടുക. മാത്രമല്ല എന്തിനും ഒരു പരിഹാരമുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇറങ്ങാനും കഴിയുകയുള്ളൂ എന്നുള്ളൊരു അനുഭവമാണ് നമുക്ക് ഇതിൽ പങ്കുവെക്കാനുള്ളത്.
1: ആ അനുഭവത്തിലൂടെ ഒരു ഒരു പ്രധാനപ്പെട്ട പാഠം കൂടിയാണ് സംസാരി പകർന്നു നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ ഒരു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ പിന്നെ അയ്യക്കൂന ലഹുമുൽ ഖിയറത്തു, പിന്നെ സ്വന്തം ഒരു ഇഷ്ടം ഒരു ചോയ്സ് അവിടെ മുഅ്മിനില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അപ്രകാരം ഓരോ വിഷയത്തിലും ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ വിശ്വാസികൾക്ക് ദീനപരമായ രംഗത്ത് അള്ളയും റസൂലും തൃപ്തിപ്പെട്ടതുപോലെ ജീവിക്കാൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.
2: നമുക്ക് നമ്മുടെ മധുരം ഖുർആനിലേക്ക് പോകാം അല്ലേ?
3: തീർച്ചയായിട്ടും.

0: മാഷാല്ലാ, നല്ലൊരു ഖിറാത്താണ് നമ്മൾ കേട്ടത്. സൂറത്തുൽ ബഖറയിലെ 266 67 വചനങ്ങളാണ് നമ്മൾ കേട്ടത് അല്ലേ?
1: 262-63 നമ്മൾ കേട്ടത്. ഖിറാഅത്ത് നിർവഹിച്ചത് മിശാരി റാഷിദ് അൽ അഫാസിയാണ്.
0: ഈ ആയത്തുകളുടെ ഒരു ജസ്റ്റ് ഒരു ആശയം നമ്മൾ പറയണ്ടേ?
1: ആ പറയണം, തീർച്ചയായിട്ടും.
0: കാരണം ഈ ഒരു ആയത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തൊരു ഉപകാരം, ആ ഉപകാരം ചെയ്ത ആളുകൾക്ക് വാക്കുകൊണ്ടോ നമ്മളുടെ ഒരു പ്രവൃത്തി കൊണ്ടോ അവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കരുത് എന്നതാണ് അല്ലേ? അപ്പോൾ നമ്മളൊരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്, അത് ജനങ്ങൾക്ക് അല്ലെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചാണെങ്കിലും നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് മനുഷ്യർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ചെയ്ത ഒരു ഉപകാരം അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അമലം എന്ത് ചെയ്യാണ്? പൊളിഞ്ഞു പോവുകയാണ്. അപ്പം അങ്ങനെ അല്ലെ, ഞാൻ നിന്നൊക്കെ അന്ന് ഇത്ര തന്നില്ലേ, എന്നിട്ടും നീ എന്നോട് ഇത് കാണിച്ചോ എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ ആ രൂപത്തിൽ ചെയ്യാതിരുന്നെങ്കിലേ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തുള്ളൂ പ്രതിഫലം ലഭിക്കൂ എന്നുള്ളതാണ്.
1: നിങ്ങളങ്ങനെ നിങ്ങളങ്ങനെ സാമ്പത്തികമായി സഹായിച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്നത് നല്ലത് ചെയ്യാതിരിക്കലാണ്.
0: അതെ അതെ അതെ,
1: വേണ്ട, നിങ്ങൾ കാശ് കൊടുക്കണ്ട, സഹായിക്കണ്ട. നിങ്ങളുടെ സ്വഭാവം അത് കൊടുത്തതിന് ശേഷം എടുത്തു പറയലാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യണ്ട. അതിലും നല്ലത് എന്താണ്? ഖൗൽ മഅറൂഫ്, നല്ല വാക്ക് എന്ത് ചെയ്യാണ് പറയലാണ്. മഗ്ഫിറ, അവർക്ക്
0: പാപമോചനം തേടുക അല്ലേ, നമുക്ക് അല്ലാഹു പുറത്തു തരട്ടെ എന്ന് പറയാം.
1: ഇതാണ് ഖൈറു മിൻ സദഖത്തി യത്ബഉ ഹാദൻ, ഒരു ഉപദ്രവിച്ചുകൊണ്ട്. ചില ആളുകളൊക്കെ 100,000 രൂപ വെറുതെ കൊടുത്ത പോലെയാണ് എന്ത് ചെയ്യുക, ഒരു

0: രൂപ കടം കൊടുത്തതിനേക്കാണ്.
1: യെസ്, ബുദ്ധിമുട്ടുമ്പോഴാണല്ലോ ആളുകൾ കടം ചോദിക്കുക. പക്ഷെ ആ കടം ചോദിച്ച് വരുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ പിന്നെ ആ സാധുവിന് എന്ത് ചെയ്യുന്നു അറിയോ, ജീവിതകാലം മുഴുവനും തോന്നും അയാളടുന്ന ആ ഒരു കടം വന്ന് വാങ്ങാതിരുന്നെങ്കിൽ. കാരണം ഏതൊക്കെ അവസരം കിട്ടും അവിടെ ഒക്കെ എന്ത് ചെയ്യും പറയും. പക്ഷേ ഈ ആയത്ത് പറഞ്ഞ അതേ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രീതി മാത്രമുണ്ട്, ചിലപ്പോൾ തിരിച്ചു ലഭിക്കൂല എന്ന ഉറപ്പുണ്ടെങ്കിൽ പോലും കടം കൊടുക്കും
0: തീർച്ചയായും.
1: പക്ഷേ അവർ കൊടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും അന്ന് തരാനും കഴിയില്ല, പക്ഷെ എൻ്റെ ഒരു ബാധ്യതയാണല്ലോ അത്. പക്ഷെ അത് ഒരിക്കൽ പോലും അത് പറയുകയോ അയാളെ അതിനെ പേരിൽ ഉപദ്രവിക്കുകയൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. ഇതിൽ ചേർത്ത് വെക്കാനുള്ളത് നമ്മൾ മനസ്സിൽ പോലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മളൊക്കെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ഞാനും അവനക്ക് എത്ര സഹായിച്ചതാണ്, എന്നിട്ട് അവനെ എന്നോട് കാണിച്ചത് കണ്ടില്ലേ എന്ന് മനസ്സിൽ നമുക്കൊരു തോന്നുക. അതുപോലെ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന തറവാടിത്തം കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ആളുകളൊക്കെ അവരുടെ കീഴിലും അവരുടെ വീട്ടിലും അവരുടെ സഹായം കൊണ്ടും ജീവിച്ച് വന്ന ചില വ്യക്തികളെ കാണുമ്പോൾ, അവർ ഉയർന്ന് കാണുമ്പോൾ, വ്യക്തികൾ ഉയർന്ന് ഉയർന്ന് സാഹചര്യങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് ഒക്കെയും വലുതായി സ്വാധീനിച്ചത് കൊണ്ട് തന്നെ അവിടെ പോയി വലിയ പണക്കാരായി. പണ്ട് മറ്റു തറവാടുകൾ അടുക്കള ജോലികളും തോട്ടപ്പണികളൊക്കെ ചെയ്തിരുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ ആളുകൾക്കുണ്ട്. ഞാൻ എൻ്റെ ചെലവിൽ എൻ്റെ വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ട് എന്നുള്ളത് അത് പിന്നെ ഇങ്ങനെ എടുത്തു പറയുകയും ചെയ്യും. ഓനിപ്പോൾ എത്ര വലുതായാലും എന്താ, ഞങ്ങളെ പേരിൽ പിന്നെ അവൻ്റെ ഉമ്മ എന്ത് ചെയ്തിരുന്നു, പിന്നെ അടുക്കളപ്പണി എടുത്തിരുന്ന ആളാ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പോൾ അത് മനസ്സിൽ പോലും നമുക്കുണ്ടാവാൻ പാടില്ല.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
3: പീസ് റേഡിയോയിൽ ഇപ്പോൾ തിരുനബിയോടൊപ്പം പരിപാടിയാണ്. പ്രവാചകന്റെ നാല് തേട്ടങ്ങൾ എന്ന വിഷയത്തിലുള്ള ഒരു സംസാരമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് നസൽ ബിൻ മുസ്തഫയാണ്. തിരുനബിയോടൊപ്പം പരിപാടിയിൽ പ്രവാചകന്റെ നാല് തേട്ടങ്ങൾ എന്ന വിഷയത്തിലുള്ള ഈ സംസാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رسنا هم نرنيا بيس ريديو سروداك لي مهان آية پرواجگن صلى الله عليه وسلم يكوريچ پڑھيكم بو نموك کانان سادقن پرواجگن ده ولي ورو كولتی آئرنو پرواجگن صلى الله عليه وسلم دارالم آئي کند ربين اوڈ پرارتی چرن وقتتم آئرن دن لده. ഇനി ആ പ്രാർത്ഥനയിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം കാര്യങ്ങൾ റബ്ബിനോട് തേടുകയും എന്നാൽ ചില കാര്യങ്ങളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാവൽ ചോദിക്കുകയും ചെയ്തിരുന്നു. സ്വഹാബാക്കളെ പഠിപ്പിക്കുന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം കാര്യങ്ങളെ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തിരുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. كان من دعاء رسول الله صلى الله عليه وسلم اللهم اني اعوذ بك من زوال نعمتك وتحول عافيتك وفجاءه نقمتك وجميع سخطك. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രവാചകന്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു اللهم اني اعوذ بك من زوال نعمتك. അല്ലാഹുവേ, അനുഗ്രഹങ്ങൾ എന്നിൽ നിന്നും നീങ്ങിപ്പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. വതഹവ്വുലി ആഫിയത്തിക്, റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യം നമ്മിൽ നിന്നും നീങ്ങിപ്പോകുന്നതിനെ കുറിച്ച് അല്ലാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. വഫുജാഅത്തിനഖമത്തിക്, റബ്ബേ പെട്ടെന്നുള്ള ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്ന് ഭവിക്കുന്ന അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും റബ്ബെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ വജമീഇ സഖത്തിക്, റബ്ബ് സുബ്ഹാനഹു വതആല മനുഷ്യരോട് കാണിക്കുന്ന കോപങ്ങൾ, പെട്ടെന്ന് റബ്ബ് സുബ്ഹാനഹു വതആല കാണിക്കുന്ന എല്ലാവിധ കോപങ്ങളിൽ നിന്നും റബ്ബെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് എന്നീ രൂപത്തിൽ അർത്ഥം വരുന്ന പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ സദാ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്നും നമുക്ക് വ്യക്തമാകും. നോക്കൂ, ഈ ഒരു പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രധാനമായും നാല് കാര്യങ്ങളെ ഊന്നിക്കൊണ്ടാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. ഒന്നാമതായി കൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്, റബ്ബ ഞാൻ നിന്നോട് ശരണം തേടുകയാണ്. ഇവിടെ ആദ എന്ന വാക്കിന് പണ്ഡിതന്മാരെപ്പോഴും പറയാറുണ്ട്. ആദ്യമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, റബ്ബെ നീ എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ എന്നിൽ നിന്നും നീങ്ങിപ്പോകുന്നതിന് തൊട്ട് നീ എന്നെ കാക്കണമേ എന്നാണ് പ്രവാചകന്റെ ഈ പ്രാർത്ഥനയിലെ ആദ്യത്തെ പ്രാർത്ഥന. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കൊക്കെ എത്രയോ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകി നമ്മെ വലിയ രൂപത്തിലുള്ള ഫലൽ നൽകിയ ആളുകളാണ് മനുഷ്യകുലത്തിലുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അല്ലെ, ആ അനുഗ്രഹങ്ങളൊന്നിരുന്ന് നമ്മൾ എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, അതിനൊരു ശ്രമം നമ്മൾ നടത്തുകയാണെങ്കിൽ, അതിലൊരു കണക്കെടുക്കുവാൻ, അതിലൊരു എണ്ണം തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നമ്മൾ ശുക്ർ ചെയ്യുന്ന വേളയിൽ ആ ശുക്റിനോടൊപ്പം തന്നെ അത് ആ അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ നമ്മിൽ നിന്നും ഉയർത്തപ്പെടുന്നതിനെ തൊട്ട് റബ്ബ് സുബ്ഹാനഹു വതആലയോട് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞില്ലേ, ഖുലൂബുൽ ഇബാദി ബൈന ഇസ്ബിഐനി മിൻ അസാബിഇ റഹ്മാൻ, മനുഷ്യകുലത്തിലുള്ള അടിമകളുടെ, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അടിമകളുടെ ഹൃദയം റബ്ബ് സുബ്ഹാനഹു വതആലയുടെ രണ്ട് വിരലുകൾക്കിടയിലാണ്. അത് റബ്ബ് സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടമുള്ള സമയത്ത് റബ്ബെങ്ങാനമോ നിളക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ, ആ ഹൃദയത്തിലുള്ള നമ്മുടെ ഈമാൻ തകർന്നു പോകുമെന്നുള്ളതൊക്കെ നമ്മൾ പണ്ഡിതന്മാർ നമ്മളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ലോണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളമായി കൊണ്ട് കൈക്കൊള്ളേണ്ട പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ഹബ്ബിത ഖൽബി അലാ ദീനിക്ക, നമ്മുടെ ഇസ്തിഖാമത്തിന് വേണ്ടി, നമ്മുടെ അനുഗ്രഹങ്ങൾ അതിനൊരു സ്ഥിരത കിട്ടാൻ വേണ്ടി, നമ്മുടെ ദീനിൽ നിന്നും നമ്മൾ ഒരിക്കലും വ്യതിചലിച്ചു പോകാതിരിക്കാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായി ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ പ്രാർത്ഥിക്കുന്നത്, വതഹവ്വുൽ ആഫിയത്തിക്, നോക്കൂ നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ എത്രയെത്ര ആളുകളാണ് നല്ല രൂപത്തിലുള്ള ആരോഗ്യമില്ലാതെ ധാരാളം രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ. അത്തരം ആളുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥന ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. നമുക്ക് റബ്ബ് നൽകിയിട്ടുള്ള വല്ലാത്ത നിഅമത്തായ നമ്മുടെ ആരോഗ്യം, ആ ആരോഗ്യം നമ്മിൽ നിന്നും നീങ്ങിപ്പോകുന്നത് തൊട്ട് നമ്മൾ സദാ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ റബ്ബിനോട് ധാരാളമായിക്കൊണ്ട് ആ ആരോഗ്യം നിലനിർത്തി തരുവാൻ വേണ്ടി, മരിക്കുന്ന വേളയിലാണെങ്കിലും, എത്രാമത്തെ വയസ്സിലാണോ നമ്മൾ മരിക്കുന്നത് അതിന് വാർദ്ധക്യത്തിൻ്റെ ആ സമയത്താണെങ്കിലും, നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള സമയത്ത് മരിപ്പിക്കുവാൻ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതെന്ന് പ്രിയപ്പെട്ടവരെ. എത്ര എത്ര ആളുകളാണ് പല അസുഖം ബാധിച്ചുകൊണ്ട് തളർന്നു കിടക്കുന്നത്, ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ കൊണ്ട് എത്രയോ പ്രയാസം അനുഭവിക്കുന്ന മുക്മിനീങ്ങൾ ഇന്നും ലോകത്തിൻ്റെ പല കോണുകളിലുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അവരൊക്കെ സംബന്ധിച്ച് നമ്മളെപ്പോഴും അവരെ മുൻനിർത്തിക്കൊണ്ട്, അവരൊക്കെ കണ്ടുകൊണ്ട് തന്നെ റബ്ബിനോട് നമ്മെ പരിഗണിച്ചതിൻ്റെ പേരിൽ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ശുക്ർ ചെയ്യുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്യണം. മൂന്നാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്, വഫുജാഅത്തിനിഖമത്തിക്, പെട്ടെന്നുണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്നും റബ്ബെ നീ എന്നെ കാക്കണമേ എന്നാണ്. നോക്കൂ, നമ്മളൊക്കെ അറിഞ്ഞതാണ് എത്രയോ പ്രകൃതി ദുരന്തങ്ങൾ, എത്രയോ റബ്ബിൻ്റെ ശിക്ഷകൾക്ക് എത്രയെത്ര ആളുകളാണ് അതിനൊക്കെ പാത്രീഭൂതരായിട്ടുള്ളത്. നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞു പോയ കൈരളി ഒന്നടങ്കം വല്ലാത്ത രൂപത്തിൽ പ്രയാസമനുഭവിച്ച വയനാട് ദുരന്തം, അതുപോലുള്ള കൊറോണ പോലുള്ള മറ്റ് ദുരന്തങ്ങൾ, ഇതെല്ലാം ഇനിയും ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് തൊട്ട് നമ്മൾ റബ്ബിനോട് എപ്പോഴും കാവൽ ചോദിക്കേണ്ടതുണ്ട്. എന്ത് ദുരന്തമുണ്ടായാലും അത് റബ്ബെ എന്നിൽ ബാധിക്കരുത് റബ്ബേ, അതിൻ്റെ ഷെറുകളൊന്നും നീ എന്നിൽ ഏൽപ്പിക്കരുത് റബ്ബെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വേളയിൽ ഉണ്ടാകേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, വജമീഇ സഖത്തിക്, നോക്കൂ വളരെ നമ്മൾ ഗൗരവപരമായി മനസ്സിലാക്കേണ്ട ഒരു പ്രാർത്ഥനയാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും തൻ്റെ അടിമയെ കോപിച്ചു കഴിഞ്ഞാൽ, റബ്ബിൻ്റെ കോപം എങ്ങാനും നമ്മിൽ ഏറ്റു കഴിഞ്ഞാൽ, അതിന് വലിയ നഷ്ടം പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രിയപ്പെട്ടവരെ? ഒന്ന് ആലോചിച്ച് നോക്കുക, അടിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നഷ്ടം അത് തന്നെയാണ്. അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഈ ഭൂമിലോകം മൊത്തം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും സ്നേഹിക്കേണ്ട റബ്ബു സുബ്ഹാനഹു വ തആല എങ്ങാനും അവനെ വെറുക്കുന്നു, ആ റബ്ബ് കോപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ മോശമായ കാര്യമാണ്, എത്ര വലിയ മ്ലേച്ഛകരമായ കാര്യമാണെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. റബ്ബിൻ്റെ തൃപ്തിയും കോപവുമാണ് വിജയവും പരാജയവും തീരുമാനിക്കുന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പറഞ്ഞ നാല് കാര്യങ്ങൾ ഉൾപ്പെടുന്ന പ്രവാചകന്റെ സുന്നത്തായ ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന വേളകളിൽ നിരന്തരം ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ പ്രാർത്ഥനകൾ കൊണ്ട് ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് ഗമിക്കുന്ന മുസ്ലിമീങ്ങളുടെ മുഗ്മിനീങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈറ. പ്രവാചകന്റെ നാല് തേട്ടങ്ങൾ, ഈ വിഷയത്തിലുള്ള ഒരു സംസാരമായിരുന്നു തിരുനബിയോടൊപ്പം പരിപാടിയിൽ നമ്മൾ ഇതുവരെ കേട്ടത്. നമ്മോട് സംസാരിച്ചത് നസൽ ബിൻ മുസ്തഫ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് വോയ്സ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയ്സ് ഓഫ് പീസ്.
4: ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി സ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചത്തിലെ വലുതും ചെറുതുമായ സകലവിധ പ്രതിഭാസങ്ങളുടെയും സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കാരണഭൂതമായ ഏകാസ്തിത്വമാണ് അള്ളാഹു. അവൻ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവും കൈകാര്യകർത്താവുമാകുന്നു. പ്രപഞ്ചത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും സൃഷ്ടാവിന്റെ അസ്തിത്വം ബോധ്യമാവും. അവൻ ഏകനും അദ്വിതീയനും സൃഷ്ടാവും സർവശക്തനും രക്ഷകനും മാർഗദർശിയും കാരുണ്യവാനും നീതിമാനും സജീവനും നിയന്താവും സർവജ്ഞനും സൂക്ഷ്മജ്ഞനും രാജാതിരാജനുമാകുന്നു. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. ദൃശ്യാദൃശ്യങ്ങൾ പൂർണ്ണമായി അറിയുന്നവൻ അവൻ മാത്രം. അവൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നടക്കുകയുള്ളൂ. ഭാവി ഭൂതവർത്തമാന കാലങ്ങളിൽ ബന്ധിതമല്ലാത്ത അറിവിന്റെ ഉടമയാണ് അള്ളാഹു. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥ അവന് ഉണ്ടായിട്ടില്ല. അവനെ സംബന്ധിച്ച് രഹസ്യവും പരസ്യവുമില്ല, പ്രത്യക്ഷവും പരോക്ഷവുമില്ല. എല്ലാം ഒരുപോലെ അറിയുന്നവനാണ് അല്ലാഹു. വഇന്ദഹു മഫാതിഉൽ ഗൈബി ലാ യഅലമുഹ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബരി വൽ ബഹരി വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി വലാ റത്ബി വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബി മുബീൻ. അവന്റെ പക്കലാകുന്നു അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലുകൾ. അവനല്ലാതെ അത് അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു. അവനറിയാതെ ഒരില പോലും വീഴുന്നില്ല. ഭൂമിയിൽ ഇരുട്ടുകൾക്കുള്ളിലോ ഒരു ധാന്യമണിയാകട്ടെ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ, വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടിട്ടല്ലാതെ ഉണ്ടാവില്ല. ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തു അൻആമിലെ 59-ാമത്തെ സൂക്തം. ഇതാണ് ഖുർആനും സുന്നത്തും അള്ളാഹുവിനെപ്പറ്റി പഠിപ്പിക്കുന്നത്. അതാണ് അഹ്ലു സുന്ന വൽ ജമാഅയുടെ വിശ്വാസവും. അതായത് അള്ളാഹു ഏകനാണ്, അവന് അവതാരങ്ങളില്ല, മക്കളില്ല, പിതാവില്ല, അവന് തുല്യമായി യാതൊന്നുമില്ല. എന്നാൽ ഷിയാക്കളിൽ ഒരു വിഭാഗത്തിന്റെ വാദം, അലി റളിയല്ലാഹു ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ നിഴലാണ്, അള്ളാഹുവിന്റെ ആത്മാവ് അലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്, അതിനാൽ അദ്ദേഹം അള്ളാഹുവിനെ പോലെയാകുന്നു എന്നുള്ളതാകുന്നു. അസ്സൗറത്തുൽ ഇറാനിയ അഷേഖ് മൻദൂറുൽ നഹ്മാനിയുടെ പുസ്തകത്തിൽ നിന്നും, അള്ളാഹു ഞങ്ങളെ അവന്റെ വലതു കൈകൊണ്ട് തടവി, അങ്ങനെ അവന്റെ പ്രകാശം ഞങ്ങളിൽ ഇഴകിച്ചേർന്നു, അള്ളാഹു ഞങ്ങളോട് കലർന്നിരിക്കുന്നു. ഉസൂലുൽ കാഫി ഷിയാ പുസ്തകമാണ്. അവതാരവാദത്തിന്റെ വക്താക്കളാണ് ചില ഷിയാക്കൾ. അള്ളാഹുവോടൊപ്പം ഞങ്ങൾക്ക് പല അവസ്ഥകളുമുണ്ട്. ഞങ്ങൾ അവനാണ്, അവൻ ഞങ്ങളാണ്, പക്ഷേ അവൻ അവനാണ്, ഞങ്ങൾ ഞങ്ങളാണ്. നഹ്നു ഫീഹാ ഹുവ വഹുവ നഅനു ഇല്ലാ അന്നഹു ഹുവ ഹുവ വനഹ്നു നഹ്നു. ഇതാണ് ഷിയായിസത്തിന്റെ ഒരു തൗഹീദിന്റെ വിഷയത്തിലുള്ള വിശ്വാസം. അലി റളിയല്ലാഹു പറഞ്ഞതായി ഷിയാക്കൾ എഴുതുന്നു. അൻ അലി അലൈഹിസ്സലാം അനല്ലദി അലൗതു വഅനല്ലദി ഉഹി വഉമീതു അനൽ അവ്വലു വൽ ആഖിറു. അലി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഞാനാണ് ഉന്നതനായവൻ, അങ്ങനെ ഞാൻ എല്ലാം കീഴ്പ്പെടുത്തി, ഞാനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവൻ,
5: ഞാൻ ആദ്യവും അന്ത്യവുമില്ലാത്തവരുമാണ്. ഏറ്റവും ഉന്നതൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഖുർആനിൽ അള്ളാഹു പല സ്ഥലങ്ങളിൽ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. സുബ്ഹാനഹു വ തആല അമ്മാ യഖൂലൂന ഉലുവം കബീറ, അവൻ എത്ര പരിശുദ്ധൻ, അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം ഉപരിയായി അവൻ വലിയ ഔന്നിത്യം പ്രാപിച്ചിരിക്കുന്നു. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 43-ാമത്തെ സൂക്തം. ആലിമുൽ ഗൈബി വ ഷഹാദത്തുൽ കബീറുൽ മുതആൽ, അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനും മഹാനും ഉന്നതനുമായിട്ടുള്ളവനാണ് അവൻ. ഖുർആനിലെ 13-ാമത്തെ അധ്യായം സൂറത്തുൽ റഅദിലെ 5-ാമത്തെ സൂക്തം. ഫഖാല അന റബ്ബുക്കുമുൽ അഅല, ഫിർഔൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവാകുന്നു. ആ ഫിർഔനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, വ ഇന്ന ഫിർഔന ലആലിം ഫിൽ അർളി, തീർച്ചയായും ഫിർഔൻ ഭൂമിയിൽ ഔന്നിത്യം നടിക്കുന്നവനാണ്. വ ഇന്നഹു ലമിനൽ മുസ്രിഫീൻ, തീർച്ചയായും അവൻ അതിര് കവിഞ്ഞവരുടെ കൂട്ടത്തിലും പെട്ടവനാകുന്നു. ഖുർആനിലെ 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനിസിലെ 83-ാമത്തെ സൂക്തം. അവൻ നരകാവകാശിയാണ് എന്നുള്ള കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ല. ഈ ഔന്നിത്യം നടിക്കൽ, അതായത് ഫിർഔനിന്റെ ധിക്കാരവും ഞാനാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറയുന്ന ഈ ഔന്നിത്യം നടിച്ച ഫിർഔനെ അള്ളാഹു നരകത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഈ ഔന്നിത്യം, ഈ ധിക്കാരം നടിക്കൽ അലി റളിയല്ലാഹു അൻഹു ഉണ്ട് എന്നാണ് ഷിയാക്കൾ പറയുന്നത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത നിന്റെ രക്ഷിതാവിന്റെ നാമം പ്രകീർത്തിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും അംഗീകരിച്ച കാര്യമാണ്. ഖുർആനിൽ അള്ളാഹു ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ട്. ഉദാഹരണം, സൂറത്തു ആലിംറാനിലെ 156-ാമത്തെ ആയത്ത്, സൂറത്തു ആറാഫിലെ 158-ാമത്തെ ആയത്ത്, സൂറത്തു തൗബയിലെ 116-ാമത്തെ ആയത്ത്, സൂറത്തു യൂനിസിലെ 56-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഹജ്ജിലെ 6-ാമത്തെ ആയത്ത്, സൂറത്തുൽ മൂമിനൂനിലെ 80-ാമത്തെ ആയത്ത്, സൂറത്തു റൂമിലെ 19-ാമത്തെ ആയത്ത്, 43-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ആയത്ത്, ഇങ്ങനെ ധാരാളം ആയത്തുകൾ നമുക്ക് അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലാഹുവ യുഹി വയുമീത്ത്, റബ്ബക്കും വറബ്ബു ആബായിക്കുമുൽ അവലീൻ, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു, നിങ്ങളുടെ പൂർവീകരുടെ രക്ഷിതാവുമായിട്ടുള്ളവൻ. ഖുർആനിലെ 48-ാമത്തെ അധ്യായം സൂറത്ത് ദുഹാനിലെ 8-ാമത്തെ സൂക്തം. ആദിമനും അന്തിമനും അലി റളിയല്ലാഹു ആണ് എന്ന വാദം കടുത്ത ബഹുദൈവ വിശ്വാസമാണ്. കാരണം ആദിമനും അന്തിമനുമായി അള്ളാഹു മാത്രമേ ഉള്ളൂ. ഹുവൽ അവ്വലു വല്ലാഖിറു വല്ലാഖിറു വൽബാത്തിനു, അവൻ ആദിയും അന്തിമനും പ്രത്യക്ഷമായവനും പരോക്ഷമായവനുമാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനുമാണ്. ഖുർആനിലെ 57-ാമത്തെ അധ്യായം സൂറത്തുൽ അദീദിലെ 3-ാമത്തെ സൂക്തം. ഇമാമുകളെക്കുറിച്ച് ഷിയാക്കളുടെ വിശ്വാസം അവർ എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്നാണ്. ഇന്നൽ അഇമ്മത്ത യഅലമൂന ഇൽമ മാ കാന വമാ യകൂനു വഇന്നഹു ലാ യഖ്ഫ അലൈഹി ഷൈഉൻ, തീർച്ചയായും ഇമാമുകൾ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യവും അറിയും, അവർക്ക് അവ്യക്തമായി യാതൊന്നും തന്നെ ഇല്ല. അൽ ഉസൂലു മിനൽ ഖാഫി ലിൽ ഇമാം ഖലീനി കുല്ലാ യഅലമു അം ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ. നബിയെ പറയുക, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരും അദൃശ്യമറിയുകയില്ല, അവനല്ലാതെ തങ്ങൾ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നും അവർക്കറിയുകയില്ല. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 65-ാമത്തെ സൂക്തം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ കൽപ്പിക്കുന്നത്, കുല്ലാ അഖൂലുലക്കും ഇന്ദി ഹസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ, പറയുക, അള്ളാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അദൃശ്യകാര്യം ഞാൻ അറിയുകയുമില്ല. ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്തു അൻആമിലെ 50-ാമത്തെ സൂക്തം. അള്ളാഹുവിന് തെറ്റുപറ്റുമെന്നാണ് ഷിയാക്കളുടെ വാദം. ജഹഫുർ സാദിഖിന്റെ വാക്കുകൾ ഇങ്ങനെ, എന്റെ മകൻ ഇസ്മായിലിന്റെ കാര്യത്തിൽ തെറ്റുപറ്റിയതുപോലെ മറ്റൊരു വിഷയത്തിലും അള്ളാഹുവിന് തെറ്റുപറ്റിയിട്ടില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഒന്നായിട്ട് ബദാഇനെ അവർ കാണുന്നു. എന്താണ് ബദാ എന്ന് പറഞ്ഞാൽ, പുതിയ ചില സംഭവവികാസങ്ങൾ ഉണ്ടായതുകൊണ്ട് അള്ളാഹു അവന്റെ മുൻ തീരുമാനത്തിൽ മാറ്റം വരുത്തലാണ് ബദാ എന്ന് പറയുന്നത്. അവർ വിശദീകരിക്കുന്നു, അള്ളാഹുവിന് ബദാ സംഭവിക്കാം. ബദാഇന് വിവിധ അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അറിവിലുള്ള ബദാ, അതായത് അള്ളാഹു ആദ്യം അറിഞ്ഞതിന് വിപരീതമായി കാര്യം അവന് വെളിപ്പെടുക. രണ്ടാമത്തേത് ഇറാദത്തിലുള്ള ബദാ, അഥവാ അള്ളാഹു വിധിച്ചതിനും ഉദ്ദേശിച്ചതിനും വിപരീതമായി അവന് സത്യം വെളിപ്പെടുക. മൂന്നാമത്തേത് കൽപ്പനയിലെ ബദാ, അഥവാ അള്ളാഹു ആദ്യം കൽപ്പിച്ച കാര്യത്തിന് വിപരീതമായി മറ്റൊരു കാര്യം കൽപ്പിക്കുക. ഇതാണ് ഷിയാക്കളുടെ വിശ്വാസം. അള്ളാഹുവിനെ എത്ര ചെറുതാക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അൽ അലീം, അൽ ആലിം, അൽ അല്ലാം എന്നീ ഗുണവിശേഷണങ്ങളെ കളവാക്കുകയാണ് അവർ ചെയ്യുന്നത്. അൽ അലീം എന്നുള്ളത് ഖുർആനിൽ 157 സ്ഥലങ്ങളിലും അൽ ആലിമു എന്നുള്ളത് 14 സ്ഥലങ്ങളിലും അൽ അല്ലാമ 4 തവണയും വന്നിട്ടുണ്ട്. ഈ വിശ്ലേഷണങ്ങളെ എന്തൊരു കുതന്ത്രത്തിലൂടെയാണ് അവർ കളവാക്കുന്നത്. ഇന്നലെ, ഇന്ന്, നാളെ എന്നീ കാലവ്യത്യാസമന്യ പരസ്യമായത്, രഹസ്യമായത്, തെളിഞ്ഞത്, ഒളിഞ്ഞത്, അടുത്തത്, അകന്നത്, ചെറുത്, വലുത്, ഗോചരം, അഗോചരം, ഉപരിയിലുള്ളത്, താഴ്ഭാഗത്തുള്ളത് തുടങ്ങിയ വ്യത്യാസമന്യ ഉണ്ടായത്, ഉണ്ടാവാൻ പോകുന്നത്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഉണ്ടായിട്ടില്ലാത്തത്, ഉണ്ടായിരുന്നുവെങ്കിൽ എപ്രകാരമായിരിക്കുമെന്ന് എല്ലാം സസൂക്ഷ്മവും സമഗ്രവും സമ്പൂർണവുമായി അറിയുന്നവനാണ് അൽ അലീം. അൽ അലീം, അൽ അല്ലാമു അല്ലാം. അള്ളാഹുവിന് തെറ്റുപറ്റാമെന്ന ഇസ്ലാമിക വിരുദ്ധമായ, ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദിനെ തകർക്കുന്ന, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ കളവാക്കുന്ന ഷിയാക്കൾ ഇസ്ലാമിന്റെ മിത്രങ്ങളല്ല എന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് ഷിയാക്കളല്ല, മറിച്ച് ഷിയാക്കളല്ലാത്ത സുന്നികളാണ് എന്ന് പറയുന്നവരാണ്. ഖബറാരാധന ഷിയായിസത്തിന്റെ അടിത്തറയാണ്. അവരുടെ ഇമാമുകളുടെയും ഇമാമിന്റെ പ്രതിനിധികളുടെയും ആയത്തുള്ളമാരുടെയും മക്ബറകൾ കെട്ടിപ്പൊക്കുകയും അവിടെ സന്ദർശിച്ച് അവരോട് പ്രാർത്ഥിക്കുകയും അവരുടെ അനുഗ്രഹം തേടുക എന്നുള്ളത് ഷിയാക്കൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ്. മരണപ്പെട്ട പോയവരോട് പ്രാർത്ഥിക്കുന്നത് ഷിർക്കല്ല. പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തു ഇലാഹാണെന്ന് വിശ്വസിച്ചും കൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഷിർക്കാവുകയുള്ളൂ, കുമൈനി എഴുതുന്നു. അപ്പോൾ ഷിർക്കെന്ന് പറഞ്ഞാൽ ഇലാഹാണെന്ന അടിസ്ഥാനത്തിൽ അസുഖം മാറാൻ ആരോടെങ്കിലും പ്രാർത്ഥിക്കുകയോ ഇലാഹിന് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കുകയോ പ്രാർത്ഥിക്കപ്പെടുന്ന ആൾക്ക് സ്വതന്ത്രമായി കഴിവുണ്ടെന്ന് വിശ്വസിക്കുകയോ ചെയ്യുകയാണ്. അള്ളാഹുവിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ, അവന്റെ ദീനിന് വേണ്ടി ആത്മത്യാഗം ചെയ്തവരോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം ചെയ്യാനുള്ള കഴിവ് കൊടുക്കാൻ അള്ളാഹുവിന് സാധിക്കുമെന്ന അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഷിർക്കോ കുഫ്രോ അല്ല, കശ്ഫുൽ അഷ്റാർ. മരിച്ചുപോയവർ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും സഹായിക്കുമെന്ന വാദം ഷിയാക്കളുടെ വാദമാണ്. മാത്രമല്ല, ഇമാം ഹുസൈൻ റളിയല്ലാഹുവിന്റെ രക്തം അലിഞ്ഞു ചേർന്ന മണ്ണ് എല്ലാ രോഗത്തെയും സുഖപ്പെടുത്തുകയും പരീക്ഷണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചും കൊണ്ട് ഖുമൈനി എഴുതുന്നത് ഇങ്ങനെ: അബൂ ആമിർ എന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പിതാമഹനായ ഹുസൈൻ ഇബ്നു അലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമ എന്റെ പിതാവ് അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, നീ ഇറാഖിലേക്ക് പോകും, ഇറാഖിന്റെ മണ്ണിൽ നീ ഖബറടക്കപ്പെടും. അലി റളിയല്ലാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നമ്മുടെ ഖബർ കെട്ടിപ്പൊക്കുകയും സന്ദർശിക്കുകയും അതുമായുള്ള ബന്ധം പുതുക്കുകയും ചെയ്യുന്നവരുടെ പ്രതിഫലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, ഏ ഹബുൽ ഹസൻ, അള്ളാഹു നിന്റെയും നിന്റെ സന്തതികളുടെയും ഖബറുകളെ സ്വർഗത്തിലെ പ്രദേശങ്ങളിൽ പെട്ടതും അതിന്റെ നടുമുറ്റവുമായി നിശ്ചയിച്ചിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്ന് തെരഞ്ഞെടുത്തവരുടെ ഹൃദയങ്ങളിൽ നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അവർ നിങ്ങൾക്കു വേണ്ടി എല്ലാ പീഡനങ്ങളും നിന്ദ്യതയും വഹിക്കുകയും നിങ്ങളുടെ ഖബറിന്മേലുള്ള കെട്ടിടങ്ങൾ പുനരുദ്ധരിക്കുകയും അള്ളാഹുവിന്റെയും റസൂലിന്റെയും സാമീപ്യം ഉദ്ദേശിച്ചും കൊണ്ട് നിങ്ങളെ സിയാറത്ത് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇക്കൂട്ടർ എന്റെ ശഫായത്തിൽ ഉൾപ്പെട്ടവരാണ്. ഹേ അലി, തീർച്ചയായും നിങ്ങളുടെ ഖബറിന്മേൽ കെട്ടിടമുണ്ടാക്കുകയും അത് സന്ദർശിക്കാൻ വരികയും ചെയ്യുന്നവർ സുലൈമാൻ നബിയോടൊപ്പം ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിക്കുന്നതിൽ പങ്കെടുത്തവനെ പോലെയാണ്. നിങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നവർക്ക് 70 ഹജ്ജിന്റെ പ്രതിഫലമുണ്ട്. അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതും അവൻ അന്ന് ജനിച്ച കുഞ്ഞിനെപ്പോലെ പാപമുക്തനാകുന്നതുമാണ്. ഈ സന്തോഷവാർത്ത ഞാൻ നിന്നെ അറിയിക്കുന്നു. ഒരാളുടെ ഹൃദയത്തിലും മുതിക്കാത്ത, ഒരാളും കേൾക്കാത്ത, ഒരു കണ്ണും കാണാത്ത ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിന്നെ ഞാൻ സ്നേഹിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കൂ. എന്നാൽ നീ മനസ്സിലാക്കണം, ഇവിടെ നിസാരന്മാരായ ചിലർ വ്യഭിചാരിണിയെ ആക്ഷേപിക്കുന്നത് പോലെ നിങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നവരെ ആക്ഷേപിക്കും. ഇവരാണ് എന്റെ സമുദായത്തിലെ നാശകാരികൾ. അള്ളാഹു ഇവരെ എന്റെ ശഫായത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല. കശ്ഫുൽ അസ്റാർ ഖുമൈനിയുടെ പുസ്തകമാണ്. ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ് ഖബർ പൂജയെ സംബന്ധിച്ച്, ഖബർ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച്, ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ സംബന്ധിച്ച്? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മർളിഹി അല്ലദീ ലം യകു മിൻഹു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാനത്തെ രോഗത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതന്മാരെയും നസ്രാക്കളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു, തങ്ങളുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ അവർ പള്ളികളാക്കി മാറ്റിയെന്നുള്ളത് കൊണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അബുൽ ഹയ്യാജ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, എന്നോട് അലി റളിയല്ലാഹുവിൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ നിയോഗിച്ച കാര്യത്തിന് ഞാൻ താങ്കളെയും നിയോഗിക്കട്ടെയോ? ഒരു സ്തൂപവും തകർക്കാതെ വിടരുത്, ഉയർന്നു നിൽക്കുന്ന ഖബറുകളും നിരപ്പാക്കാതെയും വിടരുത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇപ്രകാരമാണ് അലി റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബികൾ തൗഹീദ് മനസ്സിലാക്കിയത്. എന്നാൽ ഇസ്ലാമിന്റെ ശത്രു അബ്ദുല്ലാഹിബിന് സബയ് എന്ന യഹൂദൻ അവന്റെ മതത്തിലുള്ള ബഹുദൈവാരാധന ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടത്തിക്കൂട്ടി. ഷിയാക്കളിൽ നിന്നും സൂഫികൾ അത് ഏറ്റെടുത്തു. സൂഫികൾ അത് തൊരീക്കത്തിന്റെ വഴികളിലൂടെ ഇസ്ലാമിന്റെ പേരിൽ അഖിലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസികളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ബഹുദൈവാരാധനയുടെ വക്താക്കളായ ഷിയാക്കൾ അഖിലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെയും വിശ്വാസികളെയും തകർക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കുകയും തൗഹീദ് യഥാരൂപത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഷിയ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായ പ്രവണതയാണ്. അതുകൊണ്ട് ഷിയാക്കളുടെ വിശ്വാസത്തെയും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെയും ഖുർആനിനെ അവർ എങ്ങനെ മനസ്സിലാക്കുന്നു, സുന്നത്തിനെ അവർ എങ്ങനെ കാണുന്നു, ഇമാമിങ്ങളെ അവർ എങ്ങനെ കാണുന്നു, ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കുക. എന്നിട്ട് യഥാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ തൗഹീദ് മനസ്സിലാക്കി ഖുർആനും സുന്നത്തും മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ പ്രായമായവരുടെ ഇടപെടൽ, പെരുമാറ്റം, വീട്ടുകാർ അറിയേണ്ട കാര്യങ്ങൾ, സ്നേഹക്കൂടിൽ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സൊലാഹി, ഒപ്പം അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
3: കുടുംബങ്ങളിൽ കുളിർത്തനിലായി പീസ് റേഡിയോ സ്നേഹക്കൂട് അതിൻ്റെ യാത്ര തുടരുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ചില ബാക്കി കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. വലിയ സന്തോഷമുള്ള മറ്റൊരു കാര്യം, തജുക്ക ഇതിൻ്റെ വീഡിയോ കണ്ട പല ആളുകളും അതോടൊപ്പം പീസ് റേഡിയോയിലൂടെ ഇത് കേട്ട ആളുകളുമൊക്കെ ധാരാളം ഫീഡ്ബാക്കുകൾ പറഞ്ഞു എന്നുള്ളതാണ്. അത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞ ആളുകൾക്കൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു അവരിൽ നിന്നും നമ്മിൽ നിന്നും ഒരു നന്മയായി സ്വീകരിക്കുമാറാകട്ടെ.
4: ചില കേസുകളും ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ തന്നെ നമുക്ക് എപ്പിസോഡായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാം.
3: ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ചോദ്യങ്ങളിലേക്ക് പോകാം ഇൻഷാല്ലാ.
4: യെസ്,
3: ഈ കുട്ടികളോട് ഈ മാതാപിതാക്കൾ വല്യപ്പും വല്യമൊക്കെ ഉള്ള പെരുമാറ്റം വലിയ മാനസിക വിഷമം അനുഭവിക്കുന്ന പല ആളുകളുണ്ട്. അത് ഇപ്പോൾ കുട്ടികളോട് മാത്രമാവില്ല, ചിലപ്പോൾ ആ ഉപ്പയോടും ഉമ്മയോടൊക്കെ അതേ പെരുമാറ്റങ്ങളുണ്ടാവും. ചില ആളുകളെങ്കിലും ഇതൊരു പരാതിയായും പരിഭവമായും അവരുടെ ഒരു സ്വഭാവ പ്രശ്നമായിട്ടൊക്കെ അവതരിപ്പിക്കാറുണ്ട്, ഉപ്പ അങ്ങനെ ഉമ്മ അങ്ങനെ എന്നൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ട്. ചില ആളുകൾ ഷെയറൊന്നും ചെയ്യൂല, മനസ്സിൽ അതൊരു വേദനയായി ശരിക്കും കൊണ്ടെടുക്കാറുണ്ട്. ഈ മാതാപിതാക്കളുടെ പ്രശ്നത്തെ ഒരു സ്വഭാവ പ്രശ്നമായി മാത്രം കാണേണ്ടതുണ്ടോ, അതല്ല അത് അവരുടെ പ്രായം, രോഗാവസ്ഥകൾ, അവരുടെ എന്തെങ്കിലും മെൻ്റൽ ഡിസോർഡറുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുമായി ഇതിന് ശരിക്കൊരു വെറുതെ ഉണ്ടാവണമല്ലോ. വെറുതെ ഒരു സ്വഭാവ പ്രശ്നം മനഃപൂർവ്വം വേദനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാവില്ലല്ലോ, വേറെയും പല കാരണങ്ങൾ അതിനുണ്ടാവില്ലേ?
4: ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സി ആർ കഴിഞ്ഞിട്ട് ഒരു കുട്ടി അവൻ്റെ വീട്ടിലെ ഒരു പ്രശ്നം എൻ്റെ അടുത്ത് പറയുണ്ടായി. അവൻ്റെ റിലേഷനിലുള്ള കൂടെ ഒരു കുട്ടിയുണ്ട്, അവൻ്റെ അപ്പോൾ അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട് ഈ സംസാരം തുടങ്ങുമ്പോൾ തന്നെ. അവൻ്റെ ഉമ്മാനെ കുറിച്ച് ഉമ്മമ്മ പറഞ്ഞു, ഈ ഇവൻ്റെ ഉമ്മ വീട്ടിലെ പലതും മോഷ്ടിക്കുന്നുണ്ട്. ഉമ്മ കുളിക്കാനൊക്കെ കയറുമ്പോൾ ഉമ്മാൻ്റെ ഷെൽഫിൽ നിന്ന് കമ്പി വെച്ച്, താക്കോലിന് പകരം കമ്പി വെച്ച് തുറന്ന് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്ന് പറയണ്ടായി. ആ സ്ത്രീ അത് 100% വിശ്വസിച്ച് പറയണാണ്, ഇത് 100% ഇല്ലാത്തതാണ്, ഇതൊരു ഡിസോർഡറാണ്. അപ്പോൾ അവന് ഞാൻ വേറെ 2 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. വേറെ ഒരു ആള് പറയണത് മരുമകളെ കുറിച്ച് പറയണത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ കയറി വരുന്നുണ്ട്, രാത്രി വാതിൽ തുറക്കുന്നു, വരുന്നു പോകുന്നു. ഒരേ രാത്രി 2-3 ആളൊക്കെയാണ് വരുന്നത്. എൻ്റെ മോൻ വല്ലാത്ത പരീക്ഷണത്തിലാണ്, അവളൊരു വേശ്യയാണ് എന്നാണ്. അങ്ങനെ എൻ്റെ അമ്മനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വെച്ചാണ്. അപ്പോൾ ഇതൊരു സാങ്കല്പികമായൊരു ഒരു തരം ഡിസോർഡറാണ്. ഇങ്ങനത്തെ ഒരു ഇതീ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ എനിക്ക് വിഷം തരുന്നുണ്ട്
3: ഭക്ഷണത്തിൽ,
4: അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യൂല, ഇവിടുന്ന് ഭക്ഷണം കഴിക്കൂല, ഒപ്പം നേരം ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. ഇവരെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വിഷം കൊടുക്കാൻ വേണ്ടി, വിഷം കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി, വിഷം തീർന്നിട്ടുണ്ട് ഇപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര വലിയ ഡിസോർഡറുകളാണ്. അപ്പോൾ ഞാൻ പറയണത് പിന്നെ ഇപ്പോൾ ഓർമ്മക്കുറവ്, ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുക, പിന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയമെടുക്കുക, ഇതൊക്കെ പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോൾ വീടിൻ്റെ പണി അത് നോക്കാം, നമുക്ക് നോക്കാം എന്നറിയും, അവിടെ അങ്ങനെ ഇടും. അപ്പോൾ ഇവർക്ക് വീടിൻ്റെ പണി എടുക്കാൻ കഴിയൂല. അതേപോലെ തന്നെ എല്ലാവരും വീട്ടിൽ നിന്നാൽ മതി അറിയും, എന്താ കാര്യം, ഇവർക്ക് ഒരു തരം ഭയം ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇവർക്ക് രാത്രി 10 ഉപ്പാൻ്റെ ഫോൺ വരും, ഇവർക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാതെ ഉറങ്ങിയാൽ ഉറക്കം വരില്ല, മോൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ്. ഇവർക്ക് ഫ്ലൈറ്റിൽ കയറാൻ പേടിയാണ്, ഹജ്ജിന് പോയിട്ടില്ല ഈ സമയം വരെ. അപ്പോൾ പ്രായമാകുമ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, മറന്നുപോകും. സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാകും, അത് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. ചിലത് വാങ്ങി കൊണ്ടുവന്നെടുത്തു എന്ന് വിചാരിച്ചിട്ട് ഞാനല്ല 5 kg പഞ്ചസാര ഇന്നലെ കൊണ്ടുവന്നത്, പിന്നെ വെറുതെ എന്തവിടെ കാണിക്കണം, നിങ്ങൾ കുത്തി കലക്കാണ്ട് ചിലവാക്കും, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇവരാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിൻ്റെ ഉള്ളിൽ പരമാവധി ചിലവ് ചുരുക്കി പോകണ മരുമോളൊക്കെ ആയിരിക്കും. കുട്ടികളങ്ങനെ വാരത്ത് നിന്നിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികളും തീറ്റയും ഒക്കെ ബന്ധിപ്പിച്ച് പറയുമ്പോൾ ഭയങ്കര ഫീൽ ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ ആ നിലക്ക് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ശാരീരികമായ രോഗങ്ങൾ പലതുണ്ടാവും, സന്ധ്യവേദനകളുണ്ടാവും, നമുക്ക് കാണൂല. അവർക്ക് ഭയങ്കര പെയിനുകളുണ്ടാകും ഉറങ്ങി എണീക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഈ പെയിനുകളൊക്കെ അവരുടെ ഭാഷയെയും അവരുടെ മുഖഭാവത്തെയും അവരുടെ ശരീരഭാഷയെയും ഒക്കെ ഉണ്ടാവുകയാണ് നിങ്ങളവിടുന്ന് എന്നൊക്കെ പറയും. ചില ആളുകൾക്ക് ചെറിയ ശബ്ദം കേൾക്കുന്നത് പോലും പ്രശ്നമായിരിക്കും. ഈ ശബ്ദം ഭയങ്കര ഇറിറ്റേഷൻ ആകുന്ന ചില രോഗങ്ങളുണ്ട്, കൊച്ചു ശബ്ദമായിരിക്കും, ഒരു ഗ്ലാസ് വീണ ഒച്ച അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബോംബ് വീണ ഫീലിംഗ് ആയിരിക്കും. അതവരുടെ ശാരീരിക പ്രശ്നങ്ങളാണ്. ഇതേപോലെ ഡയബറ്റിക് ഇഷ്യൂസ് ഉണ്ടാകും, ഷുഗറിൻ്റെ, കൊളസ്ട്രോളിൻ്റെ, പ്രഷറിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ള, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ പെരുമാറ്റത്തിലൊക്കെ ഇത് വരും. അതുപോലെ തന്നെ ഈ പാർക്കിൻസൺസ്, അതേപോലെ ഈ എന്താണ് പറയുക, മറവി രോഗം, ആൾഷിമേഴ്സ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി, ആ വീട്ടിൽ ഒരു കസേരയിലൊരു ഉമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്, 75 വയസ്സ്, ഒരു ഹസ്ബൻഡ് മുന്നിലിങ്ങനെ ഇരിക്കുകയാണ്, മുന്നിലിങ്ങനെ നോക്കിയിരിക്കുകയാണ്, ചെറിയ കുട്ടനെ പോലെ. ഒരു വേലക്കാരിയെ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു സെർവൻറ്റിനെ വെച്ചിട്ടുണ്ട്. ആ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നോക്കുന്നുണ്ടോ അവരെ, മനസ്സിലായില്ലേ? ഇപ്പം ശരിക്കൊരു തടവറയിലുള്ള ജീവിതമാണ്. ഈ സ്ത്രീയാണെങ്കിലോ അവർ അവരുടെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാലത്ത് ദീനീ പ്രവർത്തനവും പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ വനിതകളുടെ വിങ്ങലും ഒക്കെ ഉണ്ടായി, ഓടി നടന്ന് എവിടെ അസുഖം ഉണ്ടെങ്കിലും അവിടെ നിൽക്കാൻ പോയി കൊടുത്ത് അങ്ങനെ എല്ലാവരും കാര്യം നോക്കി നടന്നിരുന്ന ഒരാളാണ്. ഇപ്പം മുടിയൊക്കെ ചെറുതാക്കി വെട്ടി, പിന്നെ അവർക്ക് ദീനിൻ്റെ ഒരു ഹുക്കുമും ബാധ്യതയല്ലാത്ത, ഒരു അന്യപുരുഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹുക്കുമും ബാധ്യതയല്ലാത്ത, ഒരു കാര്യം ഓർമ്മയിലില്ലാത്ത, ഭയങ്കര തെറികളൊക്കെ പറയാം. തെറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം കാണാത്ത തെറിയ, മൂപ്പരെ കണ്ണൊക്കെ നിറച്ച് പറയാം. ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൾ പറയാത്ത വാക്കുകളാണ് ഇതൊക്കെ. എന്നാൽ ഈ മനുഷ്യൻ ഒരു ചെറിയ കുട്ടിയെപ്പോലെ പരിഗണിക്കുകയാണ്. അപ്പം ആ വീട്ടിലുള്ള പേരക്കുട്ടികൾക്കൊക്കെ ശരിക്കും വലിയ റോളുണ്ട്. അവരൊക്കെ വേറെ വേറെ സ്ഥലത്തൊക്കെയാണ് താമസിക്കുന്നത്. പക്ഷേ അവിടെ അവർ ആ വല്യപ്പാൻ്റെ അടുത്ത് പോയി ഇരുന്ന് ആ വല്യപ്പാൻ്റെ ജീവിതവും വിശേഷമൊക്കെ ചോദിച്ചാൽ തന്നെ അയാൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ വിചാരിച്ച നമ്മളങ്ങോട്ട് ചെല്ലണ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ഇവരങ്ങനെ പറയാണ്, ഇവർക്ക് പറയാൻ പോലും ആരുമില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു ഫോണും കൂടി ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നാണ്. ഒരു ഫോണും അങ്ങനെ സ്ക്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ പൊതുപ്രവർത്തകനായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, ദീനീ പ്രവർത്തകനായിരുന്നു, പള്ളി കമ്മിറ്റി ആയിരുന്നു, ഒരു നിമിഷമല്ലാതെ ഓടി നടന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് രോഗമാണ്, തല മുതൽ കാല് വരെ ഓരോന്നിനും ഓരോ ഡോക്ടർമാരുടെ അടുത്ത് പോണത്. അപ്പം ഞാൻ പറയണേ, ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. അതേപോലെ തന്നെ ഈ വ്യത്യസ്തമായ മൂഡ് സ്വിങ്സ് ഉണ്ടാകും, വ്യത്യസ്തമായ മനോനിലകളുടെ ചേഞ്ച് ആളുകൾക്കുണ്ടാകും. അതേപോലെ തന്നെ ഒരുപാട് മെൻ്റൽ ഡിസീസ്, ഡിപ്രഷൻ ഉണ്ടാകും. പല പല കാര്യങ്ങളും ആലോചിച്ചിട്ടുള്ള വിഷാദ രോഗം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരോട് നമ്മൾ കടുപ്പമായി സംസാരിക്കുക, അവരൊരു കാര്യത്തിൽ നിർബന്ധിക്കുക, അവർ പറയുന്ന ചെറിയ കാര്യങ്ങൾക്ക് വലിയ റിയാക്ഷൻ കൊടുക്കുക, പ്രതികരണം കൊടുക്കുക, അവരെ എന്തെങ്കിലുമൊക്കെ സംശയിക്കുക, ഇതൊന്നും ഒരു ഘട്ടത്തിലും ഉണ്ടായിക്കൂടാ. ഒരിക്കലും അത് നമ്മളെ വാപ്പിയമ്മ നമ്മളോട് ഇടുന്ന ഒരു ഒച്ചമാതിരി അല്ല, അത് ഉറപ്പാണ്. ബുദ്ധിയും വിവേകവും പ്രായമൊക്കെ ഉള്ള ഒരാൾ ഇടുന്ന ഒരു ഒച്ചമാതിരി അല്ല. പ്രായമുള്ള മാതാപിതാക്കളൊരു കാര്യം പറയുമ്പോൾ അത്, പ്രത്യേകിച്ച് വല്യപ്പിയും വല്യമ്മയൊക്കെ പറയുമ്പോൾ, ഇങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾക്കിടയിൽ നിന്നാണ് എന്ത് ചെയ്യണത്, അത് വരുന്നത്. അത് ഈ മരുമക്കളും എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സ്വന്തം അമ്മ പറയുമ്പോൾ ഇല്ലാത്ത ഫീലിംഗ് പ്രായമായ ഭർത്താവിൻ്റെ അമ്മ പറയുമ്പോൾ പൊതുവെ ഉണ്ടാകും. ഇതൊക്കെ എപ്പോഴാണ് മനസ്സിലാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നല്ലോണം വൈകി ഇവർക്ക് രോഗമുണ്ട് എന്നൊക്കെ മനസ്സിലായി, ഇവർ പെട്ടെന്ന് മരണത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് പിന്നീടതൊക്കെ മനസ്സിലാകുക. ഇങ്ങനെ ഉള്ള ആളുകൾക്ക് അടുത്തുള്ള കെയറിംഗ് ഒന്നും കിട്ടില്ല. ചിലപ്പോൾ അവരെ പുറം പൊട്ടിയിട്ടുണ്ടാകും, മയ്യത്തൊക്കെ കുളിപ്പിക്കുമ്പോഴാണ് കാണുക, അവരുടെ ലൈംഗിക ഭാഗത്തോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ ഒക്കെ വലിയ മുറിവുകളുണ്ടാകും. ഈ പ്രത്യേകിച്ച് ഷുഗറൊക്കെ വന്നു കഴിഞ്ഞാൽ മുറിവുകളൊന്നും ഉണങ്ങൂല, പിന്നെ ശരീരത്തിന് തരിപ്പുണ്ടാകും, സന്ധികൾക്ക് പെയിൻ ഉണ്ടാകും, പലയിടത്തും സ്പർശനം തീരെ അറിയില്ല. അപ്പം നമ്മൾ വിരലിൻ്റെ അറ്റത്ത് സ്പർശനം അറിയില്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്, ഒരു സൂചിൻ്റെ അത്ര സ്പേസിൽ എന്തില്ല, നമുക്ക് സ്പർശനശേഷി ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്, അതുപോലെ ശ്വാസത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അവരുടെ രാത്രി വേറെ ആയിരിക്കും, നമ്മളെ രാത്രി ആകില്ല, ഓരോ രാത്രി ഉറങ്ങുന്നുണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മോളെ വീടുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സംഘർഷങ്ങൾ, മോൻ്റെ ജോലി, ഈ ഹസ്ബൻഡിൻ്റെ പ്രശ്നങ്ങൾ, ഇവരുടെ വല്യമ്മാൻ്റെ കൂടെ ഉറങ്ങണ നമ്മളെ വല്യപ്പാൻ്റെ പെരുമാറ്റ പ്രശ്നങ്ങൾ, മൂപ്പരെ നോക്കേണ്ടി വരേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ ആയിരിക്കും ഇവർ പോണത്. ഇതൊന്നും മനസ്സിലാക്കാതെ മക്കളും പേരക്കുട്ടികളൊക്കെ പ്രതികരിക്കണതിലൊക്കെ വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ പ്രായമുള്ള മാതാപിതാക്കളോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം, പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ചെയ്തുതരാൻ പറ്റുള്ളൂ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളവരൊന്നും പറയില്ല, ചില ആളുകളൊക്കെ പറയും, അനങ്ങാസമയക്കോത് അടുത്ത് നിർത്തി. അങ്ങനത്തോരുണ്ട്. അത് മക്കളെ നമ്മൾ ആ നിലക്ക് പരിഗണിക്കാൻ പറ്റണമാരൊക്കെ പരിഗണിക്കേണ്ടതാണ്. എന്നാൽ തിരിച്ച് ഈ രീതിയിൽ ആയി പോണ സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളെ ആവശ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഇനി മക്കളോടാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് ഈ പ്രായമുള്ള അമ്മമാരോട് നമുക്ക് പറയാനുള്ള എന്താ പറയുക, പ്രായമുള്ള വാപ്പാനോടാണ്, ഓരോരോ ഹസ്ബൻഡ് തന്നെയാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ മൂപ്പർക്ക് നിങ്ങൾ ഇന്നത് വാങ്ങിത്തരണം, നിങ്ങളത് ചെയ്തരണം, നിങ്ങളിത് ചെയ്തരണം, നിങ്ങൾ ആശാരനെ വിളിക്കണം, നിങ്ങൾ പിന്നെ തേങ്ങ അടിയിക്കണം, ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയുമ്പോൾ അവരുള്ളത് വേറൊരു ലോകത്താണ്. ആ പഴയ മനുഷ്യനല്ലപ്പോൾ. നിങ്ങളെ മക്കളുണ്ട്, ആ മക്കളോട് പറയാം. മക്കളോട് ചിലപ്പോൾ രണ്ടും മൂന്നും നാലും വട്ടമൊക്കെ ഓർമ്മയാക്കേണ്ടി വരും, എന്നാലേ നടക്കണ്ടാവുള്ളൂ. അപ്പോൾ മക്കൾക്കും സന്തോഷമായിരിക്കും. അതും കൂടി നമ്മളൊന്ന് പരിഗണിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താറുള്ളത്.
3: ഈ മാതാപിതാക്കളുടെ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി പ്രതികരിച്ച് അവരെ നല്ല രീതിയിൽ തന്നെ നോക്കി മുന്നോട്ട് പോകുന്ന ധാരാളം മക്കളുണ്ട്. പേരക്കുട്ടികളും തന്നെ ഉപ്പയോട് വിശേഷങ്ങൾ ചോദിച്ചിട്ടും, ഇപ്പോൾ ചില ഉപ്പമാരും ഉമ്മമാരും ഒക്കെ കുട്ടികളോട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ആദ്യമായി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി കൊണ്ടുപോയിട്ട് വല്യുപ്പാക്ക് കൊടുക്കണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആദ്യം പോയി വല്യുപ്പാൻ്റെ അടുത്ത് പറയണം. പെരുന്നാളിൻ്റെ അന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ വല്യുപ്പാൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് എന്ത് ചെയ്യണം, അത്തറ് തേക്കണം. അങ്ങനെ കുറേ ചിട്ടവട്ടങ്ങൾ വീട്ടിലുണ്ടാക്കി വെച്ച, അവരെ പരിഗണിക്കാൻ പ്രത്യേകം സ്പേസുകൾ ഉണ്ടാക്കി വെച്ച വീടുകളുണ്ടാവും. ഇങ്ങനെ പല പരിഗണനകളും നൽകിയാലും മറ്റൊരാളോട് ഈ മകനെ പറ്റിയോ മകളെ പറ്റിയോ ഒക്കെ ഒരു നോക്കണില്ല, അല്ലെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇല്ലാത്തത് പറയണ കുറേ കുറ്റപ്പെടുത്തലുകളും ദേഷ്യപ്പെടലുകളും മാത്രം ബാക്കിയാകുന്ന ഒരു വിഷമകരമായ സാഹചര്യം അനുഭവിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അത്തരം രക്ഷിതാക്കളോട് എന്താണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്?
4: രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ മക്കള്, പേരക്കുട്ടികള്, മരുമക്കളൊക്കെയാണ് ഉദ്ദേശിച്ചത് അല്ലേ?
3: അതെ.
4: അവിടെ നമുക്ക് ആദ്യ വാചകത്ത് പറയാനുള്ളത് ഇതാണ് നിങ്ങളുടെ സ്വർഗം എന്നാണ്. ഇതിൽ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയാന്നുള്ളതാണ്. നമുക്കൊന്നുകൂടിയും ക്രമപ്പെടുത്തി തന്നെ പറയാം. ആദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് വേണ്ടത്. ഈ നമ്മളിപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ വല്യപ്പാൻ്റെ ഈ വല്യമ്മാൻ്റെ, അല്ലെങ്കിൽ ഈ അമ്മോഷൻ്റെ ഈ അമ്മായിമ്മാൻ്റെ, അല്ലെങ്കിൽ ഈ വാപ്പാൻ്റെ ഈ ഉമ്മാൻ്റെ ഈ റെസ്പോൺസ് ഏത് കാറ്റഗറിയാണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മരുമോളെ ബെഡ്റൂമിൽ ആൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് അതൊരു അസുഖമാണ്, അതൊരു ഡിസോർഡറാണ്, മരുന്നില്ല. അതല്ലെങ്കിൽ വെറുതെ ദ്രോഹിക്കും, അടിക്കും, ചാവിട്ടും, അങ്ങനെയൊക്കെ ചെയ്യും. ഒരു നാർസിസ്റ്റ് ഡിസോർഡറുള്ളൊരു വ്യക്തി, അയാളൊരു ഡോമിനേഷനായിരിക്കും. അയാളിങ്ങനെ ഒരു വലിയ ആളായിട്ട് നിന്നിട്ട് വേറെ ആരും ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത രൂപമായിരിക്കും. അതല്ലെങ്കിലിപ്പോൾ പൈസ ചിലവാക്കാനുള്ള മടി, ചികിത്സിക്കാനുള്ള മടി. ഇതൊരു എന്താണ്, ഇതൊരു ഡിസോർഡറല്ല, മറിച്ച് അത് അയാളുടെ ഒരു പ്രശ്നമാണ്. അയാളൊരു പിശുക്കനായതിൻ്റെ പ്രശ്നമാണ്. അപ്പം ഇത് ഏത് തരം സംഭവമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. ഇതേത് കാറ്റഗറിയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടാവും. അതായത് ചില മരുമക്കളൊക്കെ ഭയങ്കര സോപ്പിംഗ് ആയിരിക്കും, ചില മക്കളും അങ്ങനെ ആയിരിക്കും, ചില ആളുകൾക്ക് ഇതൊന്നും അറിയില്ല, അവർ ഭയങ്കര ഇൻട്രോവേർട്ടായിരിക്കും. ചിലപ്പോൾ ഇവർ കല്യാണം കഴിച്ച് വന്ന ആദ്യഘട്ടത്തിലൊക്കെ ഉള്ള ചില ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒറ്റ ഉദാഹരണം പറയാം, ഓള അഭിനയിക്കുകയാണ്, ഓൾക്ക് അങ്ങനെ ഒരു അസുഖമൊന്നുമില്ല, ഭയങ്കര മെൻസസ് പീരീഡിൽ ഭയങ്കര അടിവയറ് വേദനയും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് ഇങ്ങനെ അങ്ങനെ സങ്കടപ്പെടുന്ന കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിനോട് പറയണൊരു ഡയലോഗാണിത്. അത് ആ ഉമ്മ പറയണത് എന്തുകൊണ്ടാണ്, അവർക്കും ഉണ്ട് മെൻസസ് ഉണ്ടായൊരു കാലം, ഉണ്ടാവും, ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഉമ്മക്ക് അറിയാത്തൊരു കാര്യം എന്താണ്, എല്ലാവരുടെയും മെൻസസും പീരീഡിൻ്റെ ടൈമും ഒന്നും ഒരേപോലെ അല്ല, അത് അമ്മക്ക് അറിയിട്ടാണ്. പക്ഷേ ഈ പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇതേപോലെ പഠിക്കാൻ പോണൊരു കുട്ടി, ആ പഠിക്കാൻ പോണൊരു കുട്ടീൻ്റെ റൂമിൽ കയറി ചെന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ജോ ഉറങ്ങൊന്നും അല്ലല്ലേ. അപ്പോൾ ഈ ഉമ്മ വിചാരിക്കണ എന്താണ്, ഓള് ഇവിടെ നിന്ന് പണിയെടുക്കാതിരിക്കാൻ വേണ്ടി കള്ളത്തരത്തിൽ പോയി എന്ത് ചെയ്യാണ് ഇതാക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അതിനെന്തുണ്ടാവും, വേറെ ഏതെങ്കിലുമൊക്കെ ഒരു അമ്മായിമ്മ പറഞ്ഞൊരു എക്സ്പീരിയൻസിൻ്റെ, ഞാൻ മരുമോളും ഇങ്ങനെ പറഞ്ഞിട്ട് ഈ കടന്നുറങ്ങലാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അത് ഈ കുട്ടീൻ്റെ അടുത്ത് എത്തുമ്പോൾ ഈ കുട്ടിക്ക് അതൊരു പ്രശ്നം ഉണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള ചില മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തും. ആ നിലക്ക് പോവാതെ നമ്മൾ ഇതിനൊന്ന് കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അങ്ങനെ ഒരു ആശ്വാസം നമുക്ക് വരും, അത് ഇതുകൊണ്ടാണ്, അത് അതുകൊണ്ടാണ് എന്നുള്ളൊരു ഒരു കൃത്യമായൊരു ആശ്വാസം വരും. രണ്ടാമത്തെ കാര്യം, ഈ ഇങ്ങനെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിൽ പൂർണ്ണമായി ചർച്ച ചെയ്യണം. ഭർത്താവ് ശാന്തമായി കേൾക്കണം. അതിനൊക്കെ ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തിനും ജപ്പാനിമാനും കുറ്റം പറയാനുള്ള മുണ്ടാതവിടെ ഇരുന്നോ എന്നൊക്കെ പറയും. അത് ശരിയല്ല. ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നിരന്തരം കുറ്റപ്പെടുത്തലും നിരന്തരം വിമർശിക്കലും നിരന്തരം ഇങ്ങനെ തോണ്ടലും മാന്തലും ആവുമ്പോൾ ശരിക്കും നേരിട്ടുള്ള വർത്തമാനത്തെക്കാളും വലിയ ബുദ്ധിമുട്ടാണല്ലോ. ശരിക്കും എന്താ പറയുക, ചൂണ്ടിക്കാട്ടി സൂചിപ്പിച്ചിങ്ങനെ പറയാം. അപ്പോൾ മരുമോൾ ഇങ്ങനെ വീട്ടിൽ പോകാൻ ഒരുങ്ങുമ്പോൾ ഉമ്മ ഇങ്ങനെ പറയണെന്ത്, നമ്മളെ അടക്കപ്പോൾ പറിച്ചാനായി. ഇതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ ഒരുപാട് പണിയുണ്ടിച്ച് പോകണ്ടെന്നാണ്. അല്ലെങ്കിൽ ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ, കഴിഞ്ഞ ആഴ്ചപ്പോൾ ആ കറണ്ടിൻ്റെ ബില്ല് നമുക്ക് അടക്കാൻ വൈകി, ഇങ്ങനെയൊക്കെ പറയണ ചില ആളുകളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ഡിസോർഡർ മാത്രമൊന്നുമല്ല, അത് ഒരു തരം ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഭർത്താവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവർക്ക് പറ്റണം, മക്കൾക്കും വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റണം. അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടാക്കിയിടുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അപ്പോൾ ഓരോന്ന് കാറ്റഗറൈസ് ചെയ്ത് അത് ഇന്ന കാരണം കൊണ്ടാണ് പറയണത്. നമ്മളിപ്പോൾ ഇവിടുന്നൊരു യാത്ര പോണതിന് ഓർക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, എൻ്റെ അടുത്ത് പൈസ അല്ല എന്ന ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ പറയണം, അവർ പറഞ്ഞോട്ടെ, അതിന് കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യുക. അപ്പം അത് നമ്മളേറ്റവും ചുരുങ്ങിയ ചിലവിലാണ് നമ്മളെ യാത്ര നടന്നത് എന്നുള്ളത് അവിടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത്. ഇൻഡയറക്റ്റായിട്ട് ബോധ്യപ്പെടുത്തിയാൽ മതി, ഇൻഡയറക്റ്റായിട്ട് ബോധ്യപ്പെടുത്തിയാൽ മതി, നേരെ ഇരുന്ന് സംസാരിക്കുമ്പോൾ. എന്നാലും ഇപ്പോൾ നമ്മളന്ന് ഊട്ടിക്ക് പോയിട്ട് നമുക്കിപ്പോൾ എത്ര ഇവിടുന്ന് 2,000 രൂപേൻ്റെ എണ്ണ അടിച്ചു, പിന്നെ അവിടെ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണല്ലോ താമസിച്ച്, പക്ഷെ നമുക്ക് ആ 2,500-3,000 രൂപയാണ് നമുക്ക് ചിലവായത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ബാക്കിയുള്ള ചിലവ് കണക്കൂട്ടേണ്ട വെച്ചാൽ മതിയല്ലോ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഇത് വാപ്പിയമ്മ ആയതുകൊണ്ട് വലാ തൊക്കുലഹുമ ഉഫിൻ എന്നുള്ളതൊരു അസ്ലാണ് അവരോട് നിൽക്കേണ്ട ഒരു രീതി. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തി തന്നെ പോകുക വേണ്ട, അല്ലാതെ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയല്ല വേണ്ടത്. അതാണ് മൂന്നാമത്തെ ഒരു കാര്യം, റിയാക്ഷനുകളെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. ലൈസ ശദീദു ബിസുറ, ഇന്നമ ശദീദുല്ലദി അംലിക്കു നഫ്സഹു ഇൻദ ഗളബ്, എന്തെങ്കിലും ഉണ്ടായാൽ അപ്പം അതിന് മറുപടി പറയാൻ പോകേണ്ടതില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ആദ്യത്തെ ഒരു ബേസ്മെൻ്റാണ് പറയണത്, ആദ്യത്തെ 5 സെക്കൻഡ് ഒരു കാര്യത്തിന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ 50% പ്രശ്നം തീരുന്നതാണ്. എന്താ ഇപ്പം ഈ കുട്ടികളോട് കാട്ടിച്ചത്, ആകെ കൂടെ വാരി വലിച്ചിട്ടുകയാണല്ലോ എന്നൊരു ഡയലോഗ് വന്നു കഴിഞ്ഞാൽ മരുമോള് ആ ഡയലോഗ് ചുണ്ടുന്ന അവസാനിക്കുന്നതിൻ്റെ മുമ്പ് എന്താമാ കുട്ടികളല്ലേ എന്നായിരിക്കും പ്രതികരണം വരിക. നേരെ മറിച്ച് 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേന് കുറച്ചുകൂടി ശാന്തരുണ്ട്, ആ കുട്ടികളല്ലേ, ഞാൻ എടുത്തച്ചോളാം, തീരെ മിണ്ടിയിട്ടില്ലെങ്കിലോ ഉമ്മ അത് വർത്താനം. ഉമ്മ ഒച്ചട്ടോടുകൂടെ കുറച്ച് കഴിഞ്ഞ് മരുമോളെ എടുത്തു വെക്കുമ്പോൾ, എന്തൊക്കെയാണെങ്കിലും ഓള് ഞാൻ പറഞ്ഞ കേൾക്കും, ഓളതുള്ളിൽ നിന്നേ വരെ ഒരു സാധനം എന്ത് ചെയ്തിട്ടില്ല, പുറത്തേക്ക് ചാടിയിട്ടില്ല എന്നുള്ള മൈൻഡ് സെറ്റായിരിക്കും പൊതുവെ വരിക. മൗനം നല്ലൊരു വഴിയാണ് എന്നത് നമുക്ക് ഇതിൽ കൂട്ടി പറയാം. പിന്നെ നല്ല സമയം നോക്കിയിട്ടുള്ള സംഭാഷണങ്ങൾ നല്ലൊരു ഐഡിയ ആണത്. നമുക്ക് അങ്ങനെ ഈ കുട്ടികളെപ്പോയി ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ആയാലും എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിക്കാൻ പറ്റിയ പല ആളുകളുണ്ട്. ആ മനെ ഞാനങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല, അത് ആ രീതിയിൽ ആകുമ്പം അവരങ്ങനെ തന്നെ എടുക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും കുറേ കാര്യം നമുക്ക് പറയാനുണ്ട്. നമുക്കൊരു കാര്യം ഇതിൽ പറയാനുള്ളത് മുതിർന്ന ആളുകളോട് തന്നെയാണ്, ഞങ്ങൾ ഇവിടെ സംസാരിച്ചത് പിന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തുക എന്നുള്ള നിൽക്കുകയാണെന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, ധരിക്കരുത്. ഒരുപാട് പ്രായമുള്ള ആളുകൾ നമ്മളെ പരിപാടികൾ വീക്ഷിക്കാറുണ്ട്, അവർക്ക് തോന്നി കഴിഞ്ഞപ്പോൾ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമോ ശരിയല്ലായ്മ തോന്നിയണമെങ്കിൽ, എടാ അദ്രമനെ, എടാ താജോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ പറയാം. മുമ്പൊരിക്കൽ എൻ്റെ അടുത്ത് അങ്ങനെ മരുമോളെക്കുറിച്ച് ഇങ്ങനെ പറയും, അമ്മായിമാനെ കുറിച്ച് ഒന്നും പറയില്ലല്ലേ എന്ന് വെച്ച് മുമ്പൊരിക്കൊരുമ്മ എന്ന് പറഞ്ഞ പോലെ ആണ് നമുക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
3: ഓക്കെ, എന്തായാലും ശ്രോതാക്കൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കായി അയക്കാം. പീസ് റേഡിയോയുടെ നമ്പറിൽ നിങ്ങൾക്ക് വോയിസായോ ടെക്സ്റ്റായോ ഇതിലേക്കുള്ള സജഷൻസ് നിർദ്ദേശങ്ങൾ പറയാം, വിമർശനങ്ങൾ പറയാം. എന്തായാലും നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ തുടർച്ചയായ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. പ്രായമായവരുടെ ഇടപെടൽ, പെരുമാറ്റം, വീട്ടുകാർ അറിയേണ്ട കാര്യങ്ങൾ. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി, ഒപ്പം അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
5: بسم الله الرحمن الرحيم.

0: ഗ്രാമം. ആ ഗ്രാമത്തിലെ ഒരു ചെറിയ ഒരു ഒരു ബാലൻ, ആ ബാലൻ മോഷണം നടത്തി. അപ്പം ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ അവിടെയുള്ള ഗോത്രത്തിൻ്റെ നിയമം അനുസരിച്ച് ആരാണോ മോഷ്ടിച്ചത് അവരുടെ നെറ്റിയിൽ മോഷണമെന്നർത്ഥം വരുന്ന അല്ലെങ്കിൽ മോഷ്ടാവ് എന്ന് സൂചിപ്പിക്കാവുന്ന എസ് ടി എന്നുള്ള രണ്ട് ഒരു പദം അവിടെ കുത്തിവെക്കുന്ന കലാകൻ, എസ് ടി ടി ടി സ്റ്റീൽ എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് മോഷണ ശ്രമം നടത്തി അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് സൂചിപ്പിക്കുന്നത്. അത് ആ ഗോത്രത്തിൻ്റെ ഒരു നിയമമാണ്. അപ്പം ഈ ബാലൻ കൂട്ടത്തിൽ അവിടെ നിന്ന് മോഷ്ടിച്ചത് ആടുകളെയാണ് മോഷ്ടിച്ചത്. അപ്പോൾ ഇവൻ്റെ തലയിൽ പറയും ആ പതിവ് പോലെ തന്നെ അവൻ്റെ നെറ്റിയിലേത് ഇങ്ങനെയുള്ളത് ചാപ്പകുത്തി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, ഈ കുട്ടി വളർന്നു. പക്ഷെ അവൻ്റെ നെറ്റിയിൽ ആളുകളൊക്കെ അവൻ മോഷ്ടാവ് എന്നുള്ള മുദ്ര കുത്തി. എല്ലാവരും അവനെ മോഷ്ടാവ് എന്നുള്ള രൂപത്തിലേക്ക് വന്നു. പക്ഷെ കാലം കഴിയവേ ഈ കുട്ടിയിൽ മാനസികമായ പരിവർത്തനങ്ങളുണ്ടായി. കുറേ കഴിഞ്ഞപ്പം അവന് സ്വയം ചാർത്തപ്പെട്ടിരിക്കുന്ന ഈ മോഷ്ടാവ് എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ നിന്നും അതിനോടുള്ള കുറ്റബോധവും അത് മാറ്റാനുള്ള ശ്രമവും നടത്തി. അവൻ്റെ നെറ്റിയിലെ ചാപ്പയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ കുത്തിയിട്ട വാഹനെക്കുറിച്ചോ ഒന്നും അവൻ ആലോചിച്ചിട്ടില്ല. അവന് മാറ്റങ്ങൾ വന്നു. ആ സമൂഹത്തിലെ ഏറ്റവും കുറേ കാലം കഴിഞ്ഞും വർഷങ്ങൾ കഴിഞ്ഞ് ആ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ഈ കുട്ടി ചെയ്തു. കുട്ടിയല്ല, പിന്നെ മുതിർന്നല്ലോ. അങ്ങനെ പ്രായമേറെ ചെന്നു. പുതിയൊരു തലമുറകൾ ഒരുപാട് അല്ലേ, കുറേ ആ ഒരു ആ തലമുറ കഴിഞ്ഞു പോയി പുതിയ തലമുറയിലേക്ക് അയാൾ വരുമ്പോൾ അദ്ദേഹത്തിന് അങ്ങേയറ്റം പ്രായമായിട്ടുണ്ട്. പക്ഷെ അയാളെ ആളുകൾ അങ്ങേയറ്റത്തെ ബഹുമാനത്തിലും ആദരവിലാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ആദരവിലും ബഹുമാനത്തിലും കാണാനുള്ളതിൻ്റെ കാരണം അത്രയും ആ ഗോത്രത്തിന് ആ നാട്ടിലെ ആ ജനങ്ങൾക്ക് അത്രയും ഉപകാരപ്പെട്ടൊരു മനുഷ്യനായിട്ട് അയാൾ മാറി. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഉമ്മയോട് ചെറിയൊരു കുട്ടി ചോദിക്കുകയാണ്, നമ്മളാ ആ മനുഷ്യൻ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, എന്തിനാണ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഇങ്ങനെയൊരു എസ് ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്ഷരം ഇങ്ങനെ കുത്തിവെച്ചിരിക്കുന്നത് എന്തിനാണ് അമ്മ എന്ന് ചോദിക്കുക. അപ്പോൾ അമ്മക്കറിയാം അതെന്താണെന്നുള്ളത്. പക്ഷെ അമ്മ അവിടെ പറഞ്ഞു കൊടുത്തു, കാരണം ആ പദം മുമ്പ് ഉണ്ടായിരുന്നതും തമ്മിലൊരു പൊരുത്തല്ല, അത്രയും അയാൾ മാറിയല്ലോ. അപ്പം പറഞ്ഞു, അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ അത് സൈൻഡ് എന്ന അർത്ഥത്തിലുള്ള എസ് ടി ആണ്. അതായത് കുറച്ചുകൂടി ഒരു ആത്മീയമായിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഗുണം ചെയ്യുന്ന സൈൻഡ് എന്നുള്ള ഒരർത്ഥത്തിലുള്ള ഒരു പോസിറ്റീവായ വേർഡാണ്, അതാണ് അതിൻ്റെ ചുരുക്കപ്പേര് എന്ന് മോന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അങ്ങനെയാണ് ആളുകൾ അതിനെ കാണുന്നത്, ആ രൂപത്തിലേക്ക് പരിവർത്തിക്കപ്പെട്ടു. അപ്പം ഇതൊരു കഥയാണ്. കഥയിൽ എന്നുള്ള വെച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ പഴയകാല അനുഭവങ്ങളുടെ അല്ലെങ്കിൽ പഴയകാല അവസ്ഥകളുടെ വലയത്തിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ ഏതവസ്ഥകളാവട്ടെ മനുഷ്യനതെല്ലാം മാറാൻ പറ്റും.
1: മാറാൻ പറ്റും തീർച്ചയായും.
0: അതെ,
1: നിരന്തര പരിശ്രമം മതി. ഇപ്പം താങ്കൾ പറഞ്ഞ കഥ മാഷാല്ല വളരെ ജസാക്കുമുള്ള ഖൈർ, വളരെ കേട്ടിരിക്കാവുന്ന അതല്ലെങ്കിൽ ഗുണപാഠമുള്ളൊരു കഥയാണ്. അല്ലെ, ഞാൻ നോട്ട് ചെയ്ത രണ്ട് മൂന്ന് പോയിന്റ് എന്തെന്ന് വെച്ചാൽ, ഒന്ന് ചാപ്പ കുത്തുക എന്നുള്ളത്. ഇന്ന് പലപ്പോഴും ആളുകൾ അങ്ങനെ ചാപ്പ കുത്തുന്നതാണ് വലിയ പ്രശ്നം. നമ്മൾ കുട്ടികൾ മനുഷ്യരെല്ലാവർക്കും അബദ്ധങ്ങളും തെറ്റുകളും വരും, തീർച്ചയാണ്, ആരും അതിൽ നിന്ന് മുക്തരല്ല. അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു ഓർമ്മയിൽ വരുന്നത്, എന്നെ ഒരിക്കലൊരു ടീച്ചർ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളറിഞ്ഞോ നമ്മുടെ പള്ളിയിൽ ഒരു കള്ളനെ പിടിച്ചു. കള്ളനെ പിടിച്ചു? അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വലിയ കള്ളൻ എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് വരുന്ന ഒരു കുട്ടി എന്തോ ഒരു അബദ്ധം ഇതുപോലെ പറ്റിയതാണ്. പക്ഷെ ആ ടീച്ചറുടെ വാക്ക് ആ കുട്ടിയെക്കുറിച്ചാണ് അത് പറഞ്ഞത്, കള്ളൻ എന്ന് പറഞ്ഞത് എന്ന് കേട്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. അപ്പോൾ അത് ആ കുട്ടി കേൾക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അതുപോലെ ആ കുട്ടിയോട് പലരും പറയുകയാണെങ്കിൽ, ഇതുപോലൊരു ചാപ്പ കുത്തലാണ്. അത് നമ്മൾ നന്നായിട്ട് ശ്രോതാക്കളും ഈ പറയുന്ന നമ്മളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് താങ്കളുടെ ആ കഥയിൽ നിന്ന് എനിക്ക് ആദ്യം ഒന്ന് കിട്ടിയത്. ചാപ്പ കുത്തുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. തിരുത്താൻ അവസരങ്ങൾ, അത് നമ്മുടെ വീട്ടിലെ കുട്ടിക്കടക്കം. ഞാൻ ഈ അടുത്ത് ഇതുപോലെ ഒരു രസകരമായ ഒരു മിമിക്രി സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലൊരു കുട്ടി, പിന്നെ സബ് ജില്ലയിൽ ഫസ്റ്റ് ഒക്കെ ആയ ഒരു കുട്ടിയുടെ മിമിക്രിയിൽ ആ കുട്ടിയുടെ മിമിക്രിയിലെ ഒരു വാചകം എങ്ങനെയാണ്. പിന്നെ എന്നെ ആദ്യമായിട്ട് കള്ള എന്ന് വിളിച്ചത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ എന്നെ എടുത്തുയർത്തിയിട്ട് എടാ കള്ള, നമ്മൾ കുട്ടിയെ വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ ചില ചാപ്പക്കുത്തലുകൾ അത് പിന്നീട് അങ്ങനെ ആയി മാറും. അതിൽ നിന്ന് രക്ഷപ്പെട്ടൊരു വ്യക്തിയുടെ കഥയാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പം നമ്മളങ്ങനെ ആരെങ്കിലും ചാപ്പ കുത്തിയിട്ടുണ്ടെങ്കിലും നമ്മളതിൽ വീണ് പ്രയാസപ്പെട്ട് ഞാൻ അങ്ങനെയാണെന്ന് വിചാരിക്കരുത് എന്നുള്ള വലിയൊരു പോയിന്റും ഇതിലുണ്ട്. അതിലപ്പുറം ആ മാതാവിൻ്റെ പോസിറ്റീവായ കാര്യം, ഇടപെടൽ, അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കൾ, കുടുംബിനികൾ കൂടുതൽ കാണുന്ന, അതിൽ രക്ഷിതാക്കൾ കാണുന്ന ഈ പ്രോഗ്രാമിൽ പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മുടെ മക്കളോട് നമ്മൾ പോസിറ്റീവായിട്ട്, പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ചിലപ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മയാകാം, അതല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മ, ആരെങ്കിലും ആയിരിക്കും, ചേഷ്ടനാകാം, അയൽവാസിയാകാം, അപ്പോൾ അവരാ ചെയ്ത തെറ്റിനെ ആ തെറ്റായി പറഞ്ഞു കൊടുക്കാതെ അതിൻ്റെ നന്മ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ ആ തെറ്റിലേക്ക് പോകില്ല. വലിയ അർത്ഥങ്ങൾ നൽകിയ, അതേപോലെ തന്നെ അനുഭവങ്ങൾ നൽകിയ ഒരു കഥയായിരുന്നു. അള്ളാഹു തആല ഇതുപോലെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുമാറാണ്.
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും, നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും, നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും, അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിൻ്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
3: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരേഖയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
2: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രെയ്റ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇസ്ലാം വഴികാട്ടുന്നു. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് ഷമീർ മദീനി.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ സല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ മനുഷ്യനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. മനുഷ്യസ്നേഹികളായ പല ആളുകളെയും ആ പ്രശ്നങ്ങൾ അലട്ടുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി അവരാത്മാർത്ഥമായി പണിയെടുക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ പല പ്രതിസന്ധികൾക്കും പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് അത് പരിശോധിച്ച് അത് പരീക്ഷിച്ച് ചിലതൊക്കെ വിജയിക്കുകയും പലതും പരാജയപ്പെടുകയും ഒക്കെ ചെയ്ത ചരിത്രം നമ്മുടെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയും. എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പഠനത്തെ നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിലയിരുത്തുകയാണെങ്കിൽ, ഖുർആനിനെ നമ്മളൊന്ന് അറിയാനും പഠിക്കുവാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഖുർആൻ ഇത്തരം പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെ പരിഹാരം നിർദ്ദേശിക്കുന്നതിൽ ലോകത്തിൻ്റെ മുന്നേ നടക്കുന്നതായി കാണുവാൻ സാധിക്കും. ഖുർആൻ വഴികാട്ടുകയാണ്, ഖുർആൻ മുന്നിൽ നടക്കുകയാണ്. ഏത് പ്രതിസന്ധികളും ഇന്നും ഈ കാലഘട്ടത്തിലും സമൂഹം അനുഭവിക്കുന്ന ഒട്ടേറെ പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതിനൊക്കെ പരിഹാരം ദൈവീക ഗ്രന്ഥമായ ഖുർആനിലുണ്ട്. അതൊരു മുസ്ലിമായ വ്യക്തി അവരുടെ ഒരു വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് പ്രശംസിച്ചു പറയുന്നു എന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാൻ ബുദ്ധിയും വിവേകവും ചിന്തയും തൻ്റെടവുമുള്ള ഓരോരുത്തരും തയ്യാറായി കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകും. അത് കേവലം ഒരു അവകാശവാദമല്ല, വസ്തുതയാണ്, സത്യമാണ് എന്ന് അത് പഠിച്ചറിഞ്ഞവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. സ്വന്തം മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്ത, ക്രൂരമായി അവരെ മർദ്ദിക്കാൻ പോലും മടിയില്ലാത്ത, അവരെ അവഗണിക്കുന്ന, കൊല ചെയ്യാൻ വരെയും തയ്യാറായ പല കുടുംബത്തിൻ്റെയും പല മക്കളുടെയും അവസ്ഥ ഇത് നമ്മൾ വായിക്കാറുണ്ട്, വാർത്തകളായി വരുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്, അതിനെ സംബന്ധിച്ച് ചർച്ച നടത്താറുണ്ട്. എന്നാൽ അവർക്ക് വേണ്ടുന്ന സംരക്ഷണം ഒരുക്കാൻ ഇന്ന് വൃദ്ധസദനങ്ങൾ പര്യാപ്തമാണോ? അതാണോ അതിൻ്റെ പരിഹാരം? അതല്ല, എവിടെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്? വിളയിൽ കൊണ്ടുപോയി വളം വെക്കുന്നതിന് പകരം വളമിടേണ്ടത്, വളം കൊടുക്കേണ്ടത് എവിടെയാണ്, ഏത് സമയത്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ആ ചെയ്യുന്ന പണി വിഫലമാകും, ഒരു ഗുണവുമില്ലാതെയായി പോകുമെന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ മാതൃത്വത്തെ അതേപോലെ പിതൃത്വത്തെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും അവരെ റെസ്പെക്റ്റ് ചെയ്യാനും പരിഗണിക്കുവാനും ഒക്കെയുള്ള അധ്യാപനങ്ങൾ നൽകിയത്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെ വചനം മുതൽ നമ്മൾ വായിച്ചാൽ 23-24 വചനങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഖുർആനിൻ്റെ അതിശക്തമായ പരാമർശങ്ങളും ശ്രദ്ധേയമായ ഉപദേശങ്ങളും, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദക കിബറ അഹദുഹുമ ഔ കിലാഹുമ ഫലാ തഖുൽ ലഹുമ ഉഫ്ഫിൻ വലാ തൻഹറുഹുമ വഖുൽ ലഹുമ ഖൗലൻ കരീമ واخفض لهما جناح الذل من الرحمه وقل رب ارحمهما كما ربياني صغيرا. ഇത്ര വളരെ മനോഹരമായ ഉപദേശ നിർദ്ദേശങ്ങളാണ് ഓരോ മനുഷ്യനും ആ വചനത്തിലൂടെ ഖുർആൻ നൽകുന്നത്. നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു, അവനെയല്ലാതെ നീ ആരാധിക്കരുത് എന്ന്. എന്നിട്ട് പറയാണ്, നിന്റെ മാതാപിതാക്കൾക്ക് നിനക്ക് ജന്മം നൽകിയ, നിന്നെ വളർത്തിയ, നിന്നെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ഏറെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ച, 10 മാസം ഗർഭം ചുമന്ന് നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മ, നിന്റെ മാതാവ്, ആ പ്രസവത്തിന് ശേഷം നിന്നെ മുലയൂട്ടിയ നിന്റെ അമ്മ, മാതാവ്, ആ ഓരോ ഘട്ടത്തിലും നിന്നെ പരിചരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിന്റെ മലമൂത്ര വിസർജനത്തിൻ്റെ ആ ഉച്ഛിഷ്ടങ്ങൾ തുടച്ചു നീക്കാൻ അവർക്ക് മടിയില്ലാതെ ഭക്ഷണം അവർ മാറ്റിവെച്ച് നിന്നെ ശുദ്ധിയാക്കി കഴുകി വൃത്തിയാക്കി നിന്നെ സംരക്ഷിച്ച നിന്നെ വളർത്തിക്കൊണ്ടുവന്ന ആ മാതാപിതാക്കൾ, അവരെ നീ ആദരിക്കണം, ബഹുമാനിക്കണം, അവരെ നീ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇസ്ലാമികമായ ധാർമ്മിക മൂല്യങ്ങളും നിർദ്ദേശങ്ങളും ശരിയായ രീതിയിൽ പഠിപ്പിക്കപ്പെടുകയാണെങ്കിൽ, ബോധവൽക്കരിക്കപ്പെടുകയാണെങ്കിൽ, ഒരു കുട്ടിയും ഒരു കുഞ്ഞും ഒരു അമ്മയെയും ഒരു ഉമ്മയെയും അടിക്കുകയോ പ്രഹരിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യുകയില്ല. അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്നത് തർക്കമില്ലാത്ത സംഗതിയാണ്. അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ നീ താഴ്ത്തിക്കൊടുക്കണം. അവരോട് കയർത്ത് സംസാരിക്കരുത്, ചെയ്യെന്ന് പോലും പറയരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പടച്ചവനോട്. ബാല്യകാലത്തിൽ, ചെറുപ്പകാലഘട്ടത്തിൽ അവർ ഞങ്ങളെ പരിചരിച്ചതുപോലെ, സംരക്ഷിച്ചതുപോലെ ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവേ, അവർക്ക് നീ അനുഗ്രഹം ചൊരിയണേ. റബ്ബി റഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. അവർക്ക് രണ്ടുപേർക്കും, എൻ്റെ വാപ്പക്കും ഉമ്മക്കും മാതാപിതാക്കൾക്ക് നീ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثلاثه قد حرم الله عليهم الجنه. മൂന്ന് വിഭാഗം ആളുകൾ, അവർക്ക് അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, സ്വർഗത്തിൽ കടക്കാൻ അവർക്ക് സാധിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു, ഒന്ന് മുദ്മിനുൽ ഖംർ, മദ്യപാനിയാണ്, മൂക്കറ്റം മദ്യം കുടിച്ച് മദ്യപിച്ച് മനുഷ്യനേതാണ് മൃഗമേതാണ് എന്ന് തിരിച്ചറിയാതെ മൃഗത്തേക്കാൾ അധപ്പതിച്ച രീതിയിൽ വാക്കുകളും പ്രവൃത്തികളുമൊക്കെയായി സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന, മദ്യത്തിൻ്റെ കെടുതികളിലേക്ക് പോകാതെ മദ്യപാനം എന്ന ദുസ്വഭാവത്തെ അറുത്തു മുറിക്കുകയാണ്, മാറ്റിയിടുകയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നതിലൂടെ. രണ്ടാമത് പറഞ്ഞത് അൽ ആഖ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരാണ്, എന്നെ പഠിപ്പിക്കാൻ, എന്നെ വളർത്തി വലുതാക്കാൻ കഠിനാധ്വാനം ചെയ്ത എൻ്റെ വാപ്പയും ഉമ്മയും മാതാവും പിതാവും, അവരെ ഓർക്കുവാനും അവർക്ക് നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഒക്കെ പഠിപ്പിച്ച മതം വേണ്ട എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മൂല്യങ്ങളും നമ്മൾ തള്ളുകയാണ്, അതല്ലെങ്കിൽ അവഗണിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ അരാജകത്വവും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും. ഇതിൻ്റെ ഒരു മറുവശം കൂടി നമ്മൾ പറഞ്ഞാൽ, മനസ്സിലാക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഗൗരവതരമായ ഉപദേശങ്ങളെയും പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്ന ഗൗരവതരമായ ഉത്ബോധനങ്ങളെയും ഒക്കെ നമ്മൾ അവഗണിക്കുമ്പോൾ അതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളെ അംഗീകരിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു മറുവശമുണ്ട്. ഏതാണത്? ആ മാതാപിതാക്കൾക്ക് മക്കളോട് ചില ബാധ്യതകളും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അവരെ പരിചരിക്കേണ്ടതുപോലെ പരിചരിക്കാൻ, ഉദാഹരണം മാത്രം ഞാൻ പറയാം, ഒരൊറ്റ ഉദാഹരണം മാത്രം. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഏതൊരു കുഞ്ഞിൻ്റെയും അവകാശമാണ് ആ അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ, മുലപ്പാൽ. അത് ലോകം ഇന്ന് വളരെ ഗവേഷണങ്ങൾ നടത്തി, പഠനങ്ങൾ നടത്തി അത്ഭുതത്തോടുകൂടി വിളിച്ചു പറഞ്ഞതാണ്. ഏറ്റവും നല്ല ബേബി ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞിന് ഏറ്റവും നല്ല സമീകൃതാഹാരം ഏതാണെന്ന് ചോദിച്ചാൽ അമ്മയുടെ മുലപ്പാലാണ്. അതിനോളം ഒക്കുന്ന, അതിനോളം മൂല്യമുള്ള, പോഷകമൂല്യമുള്ള ഒരു ഭക്ഷണവും ഒരാൾക്കും സൃഷ്ടിക്കാൻ, രൂപപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന്. പക്ഷേ പ്രസവം കഴിഞ്ഞ് മാറിടത്തിൽ മുലപ്പാൽ തിങ്ങി നിൽക്കുമ്പോഴും കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ മടി കാണിക്കുന്ന അമ്മമാരും ഉമ്മമാരും ഇന്ന് എമ്പാടുമുണ്ട്, ധാരാളമുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ള ന്യായം? കുട്ടിയെ മുലയൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സൗന്ദര്യം പോകും, മാറിടിഞ്ഞു പോകും. അങ്ങനെയൊക്കെ സൗന്ദര്യത്തിൻ്റെ പേരിൽ സ്വന്തം മക്കളെ, സ്വന്തം കുഞ്ഞുങ്ങളെ പരിചരിക്കുവാനും മുലയൂട്ടുവാനും വരെയും മടി കാണിക്കുന്ന ആളുകൾ, സ്വാഭാവികമായും അവർക്ക് ചില തിരിച്ചടികളുണ്ടാകും. സ്നേഹമില്ലാത്ത മക്കളായി നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ, ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു ബാധ്യതയും ഉത്തരവാദിത്തവും ബന്ധവും ഇല്ലാത്തവരായി അവരങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും വരുന്നതാണ്, അവരവരുടെ സൗകര്യങ്ങൾ തേടി വേറെ ഇടങ്ങളിലേക്ക് പോകും. അപ്പോൾ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, അവർ എങ്ങനെ ജീവിക്കുന്നു, അവർക്ക് തിന്നാനുണ്ടോ, കുടിക്കാനുണ്ടോ, ചികിത്സിക്കാൻ വകയുണ്ടോ എന്നൊന്നും അന്വേഷിക്കാതെ അവരവരുടെ ഭാര്യയും മക്കളും ഒക്കെയായി വേറെ ലോകത്തായിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. ആ മക്കൾക്ക് സ്നേഹത്തോടുകൂടി മുലപ്പാൽ കൊടുക്കുവാൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ മുലപ്പാലിനോടൊപ്പം വൈകാരികമായൊരു ബന്ധവും സ്നേഹവുമൊക്കെ ഊട്ടിയുറപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകുമായിരുന്നു. മാത്രവുമല്ല, ഇന്ന് സമൂഹത്തിലേറെ വർദ്ധിച്ചു വരുന്നൊരു സംഗതിയാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതെന്തുകൊണ്ട് വരുന്നു? ബ്രസ്റ്റ് ക്യാൻസർ അവിടെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പ്രധാനമായും ഡോക്ടർമാരും അതേപോലെ ആ വിഷയത്തിൽ പഠനം നടത്തുന്ന ആളുകളുമൊക്കെ പറയുന്നത്, മുലപ്പാൽ കൊടുക്കാതെ അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളിലാണ് കൂടുതലും അതുണ്ടാകുന്നത് എന്നാണ്. പ്രകൃതിയിലെ ഒരു പ്രതിഭാസം, അള്ളാഹുവിൻ്റെ ഒരു സുന്നത്ത് എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അതിലുണ്ട്. ഏതൊരു കാര്യത്തെയും ഏതൊരു വസ്തുവിനെയും അതിൻ്റെ ധർമ്മം വിനിയോഗിക്കാൻ, അതിൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് പിന്നെ വേസ്റ്റായി പോകും. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനം, അത് ഏതെങ്കിലും ഒരു മെഷീനറി ആകട്ടെ, ഏതെങ്കിലും ഒരു വസ്തു ആകട്ടെ, അതിന് ആ ആവശ്യത്തിന് അത് ഉപയോഗിക്കാതെ നമ്മൾ കുറേ നാൾ അങ്ങനെ മാറ്റിവെച്ചാൽ അത് ഡാമേജ് ആകും. ഉപയോഗിക്കാതിരിക്കുന്നതിലൂടെ തന്നെ അതിൻ്റെ അപകടവും നാശവും അതിലൂടെ സംഭവിക്കുമെന്നാണ്. അപ്പോൾ മുലപ്പാൽ അള്ളാഹു അവിടെ സംവിധാനിച്ചത്, ആ മുലപ്പാൽ അതിൻ്റെ കുഞ്ഞിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കൊടുക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അത് ആവശ്യമില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും അത് റിമൂവ് ചെയ്യേണ്ടെന്ന സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ അവസ്ഥയും വേദനയും ഒക്കെ വരുന്ന ഒരു രോഗത്തിൻ്റെ പിടുത്തത്തിലേക്ക് നമ്മൾ മാറാനുള്ളൊരു കാരണം നമ്മൾ ചില കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയതാണ് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, വൽവാലിദാതു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങളും ഗവേഷണങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ വരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വന്തം മാതാക്കൾ, അമ്മമാർ അവരുടെ മക്കൾക്ക് 2 വർഷം മുലയൂട്ടണം. മുലയൂട്ടൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇതൊരു ബാധ്യതയായി, ഉത്തരവാദിത്തമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതിന് പകരം ആ മുലപ്പാല് മറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറന്നുകൊണ്ട് ബേബി ഫുഡുകൾ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കി അവർക്ക് കൊടുക്കുമ്പോൾ എത്ര വലിയ കമ്പനി ഇറക്കുന്ന, എത്ര ഹൈജീനായിട്ടുള്ള പ്രോസസ്സിങ്ങിലൂടെയാണ് വരുന്നതെങ്കിലും മുലപ്പാലിനോടും കിടപിടിക്കുന്നതോ തുല്യതയുള്ളതോ ആയ ഒരു ബേബി ഫുഡും വേറെയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഖുർആൻ പറഞ്ഞ, ഇസ്ലാം പഠിപ്പിച്ച ഓരോ വിഷയങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും ഉപദേശങ്ങളെയും നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, ഖുർആൻ മനുഷ്യരാശിക്ക് മുമ്പിൽ മുന്നിൽ നടക്കുന്നതായി, വഴി കാണിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും കുറ്റമറ്റതിലേക്ക്, ശരിയായതിലേക്ക് നിങ്ങളെ വഴി കാണിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ ഖുർആൻ അറിയാൻ, പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. അതിൻ്റെ അർത്ഥവും ആശയങ്ങളും വിശദീകരിക്കുന്ന നിരവധി സദസ്സുകൾ, വേദികൾ, സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലും പുറം നാട്ടിലുമൊക്കെയുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണം. അങ്ങനെ ഖുർആൻ ഒന്ന് അറിയാൻ, പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
5: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാം വഴികാട്ടുന്നു. ക്ലാസ് എടുത്തത് ഷമീർ മദീനി.
6: دعوني أناجي مولا جليلا
7: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിൻ്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന
9: ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു. വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ തിരുമൊഴികൾ എപ്പിസോഡിന്റെ സെഷനിലേക്കാണ് പോകുന്നത്.
11: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
12: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
10: ഇന്നത്തെ തിരുമൊഴിയിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനായ കെവി മുഹമ്മദ് അലി ആണ്. നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് എന്നുള്ള വിഷയത്തിലുള്ള സംസാരമാണ് സംസാരത്തിലേക്ക്.
13: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ സൗബാൻ മൗല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൻ സറഫ മിൻ സലാതിഹി ഇസ്തഗ്ഫറ തലാസൻ വഖാല അല്ലാഹുമ്മ അൻത സലാം വമിൻക സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. പ്രശദാക്കളെ, ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിലും അപ്രകാരം ഇമാം തുർമിദിയും ഇമാം നസായിയും ഒക്കെ തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇത് നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. ഹദീസ് നിവേദനം ചെയ്യുന്നത് സൗബാൻ റളിയല്ലാഹു അൻഹു ആണ്. സൗബാൻ ഇബ്നു ബജ്ദത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗല എന്നറിയപ്പെടുന്ന സൗബാൻ വളരെ പ്രസിദ്ധനാണ്. സ്വഹാബികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ച അടിമയാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. നബിയോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന, നബിയോടൊപ്പം ജീവിതത്തിൻ്റെ ഭാഗങ്ങളെല്ലാം രാവും പകലും നബിയെ കണ്ട് നബിയോടൊപ്പം ജീവിച്ച, നാളെ പരലോകത്തും റസൂലിൻ്റെ കൂടെ കഴിയണമെന്ന് ആഗ്രഹിച്ച മഹാവ്യക്തിത്വം സൗബാൻ റളിയല്ലാഹു അൻഹു. ഹിജ്റ 54 അദ്ദേഹത്തിൻ്റെ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വാങ്ങുകയും പിന്നീട് മോചിപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹം ജീവിച്ചു, കൂടെ നിന്നു, ധാരാളം നബിയിൽ നിന്ന് മനഃപ്പാടമാക്കി. അബു അബ്ദില്ല എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. മക്കക്കും യമനും ഇടയിലുള്ള ഒരു സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. പിന്നീട് അദ്ദേഹം അടിമയായി വന്ന് നബിയുടെ കയ്യിലെത്തുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം യാത്രയിലും നാട്ടിലുമൊക്കെ അദ്ദേഹം കൂടെയുണ്ടായിരുന്നു എന്നും കൂടി കാണാം. റസൂലിൻ്റെ മരണശേഷം ഷാമിലേക്ക് പുറപ്പെട്ടു പോയി സൗബാൻ റളിയല്ലാഹു അൻഹു എന്നതാണ് ചരിത്രം. സൗബാൻ റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നത് ഇതാണ്: കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ഇദൻ സറഫ മിൻ സലാതിഹി, തൻ്റെ നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞാൽ, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, ഇസ്തഗ്ഫറ സലാസൻ, 3 പാപമോചന പ്രാർത്ഥന നിർവഹിച്ചിരുന്നു, ഇസ്തഗ്ഫാർ നടത്തിയിരുന്നു 3 എന്ന് കാണാം. എന്നാണ് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്: ഇസ്തഗ്ഫറ സലാസൻ വഖാല. എന്നിട്ട് റസൂൽ ഇങ്ങനെ പറയും: അല്ലാഹുമ്മ അൻത സലാമു വമിൻക സലാം തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം. തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം, ചില റിപ്പോർട്ടുകൾ യാ ദൽ ജലാലി വൽ ഇക്റാം എന്നുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോ അല്ലാഹുമ്മ അൻത സലാമു വമിൻക സലാം തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം എന്നുകൂടെ റസൂലുള്ള നമസ്കാരത്തിന് കഴിഞ്ഞ ഉടനെ തന്നെ പറയാറുണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിയായി സൗബാൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്, നമ്മെ പഠിപ്പിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ പതിവ്, അത് നമസ്കാരത്തിന് വിരമിച്ചാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു തുടങ്ങിയിരുന്നത്. സലാം വീട്ടിക്കഴിഞ്ഞാൽ, നമസ്കാരത്തിന് വിരമിച്ചാൽ, ഇസ്തഗ്ഫറ സലാസൻ എന്നാണ്, ഇസ്തിഗ്ഫാർ നടത്തും. ഈ ഹദീസിൽ സഹീഹ് മുസ്ലിമിൽ തന്നെ നാം കാണും. ഹദീസിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. ഈ ഹദീസിൻ്റെ റാവികളിൽ ഒരാളായ വലീദ് ഔസാഇ റഹ്മഹുല്ലയോട് ചോദിക്കുന്നുണ്ട്. അതായത്, ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത് വലീദ് റഹിമഹുല്ല ഔസാഇ റഹിമഹുല്ലയിൽ നിന്നാണ്, ഔസാഇ ഷദ്ദാദ് ബിൻ അബ്ദുള്ളയിൽ നിന്നാണ്, ഷദ്ദാദ് ബിൻ അബ്ദുള്ള സൗബാൻ റളിയല്ലാഹു അൻഹു നിന്നാണ്. അപ്പോൾ ഈ ഹദീസ് പരമ്പരയിലെ വലീദ് റഹിമഹുല്ല പറയുന്നുണ്ട്, ഞാൻ ഔസാഇ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലയോട് ചോദിച്ചു, കൈഫൽ ഇസ്തിഗ്ഫാർ, എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നബി ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നത് നമസ്കാരത്തിന് ശേഷം. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തഖൂൽ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, നീ ഇങ്ങനെ പറഞ്ഞേക്ക്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞേക്ക് എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വിരമിച്ചാൽ 3 ഇസ്തിഗ്ഫാർ നിർവഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പറഞ്ഞിരുന്നു. ശേഷം അല്ലാഹുമ്മ അൻത സലാം വമിൻക സലാം തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം എന്നും പറഞ്ഞിരുന്നു എന്നാണ്. അല്ലാഹുമ്മ അൻത സലാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അല്ലാഹുവെ നീയാണ്, സലാം എന്നാണ്, അല്ലാഹുവിൻ്റെ ഒരു നാമമാണല്ലോ സലാം, രക്ഷ എന്നാണ് അർത്ഥം. എന്നാൽ എല്ലാ അഴിബുകളിൽ നിന്നും കുറവുകളിൽ നിന്നും വിശുദ്ധനാണ് നീ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് കാണാം. അല്ലാഹുമ്മ അൻത സലാം എന്ന് പറഞ്ഞ, അല്ലാഹുവെ യാതൊരു കുറവുമില്ലാത്ത, എല്ലാ നിലക്കും സുരക്ഷിതനായവൻ, ഒരു ന്യൂനതയുമില്ലാത്തവൻ, അങ്ങനെയുള്ളവനാണ് നീ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ്. എന്നാൽ അള്ളാഹു സലാം എന്ന് പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ രക്ഷ എന്നാണല്ലോ. അപ്പോൾ നീയാണ് രക്ഷ എന്ന് നമുക്ക് അതിൻ്റെ മലയാള ഭാഗമായിട്ട് പറയാം. ആശയം ഇങ്ങനെ തന്നെ നമ്മൾ അറിയുക, എല്ലാവിധ അയബുകളിൽ നിന്ന്, കുറവുകളിൽ നിന്ന്, പോരായ്മകളിൽ നിന്നൊക്കെ മുക്തനായ, വിശുദ്ധനായ, പരിശുദ്ധനായ റബ്ബ് എന്നതാണ് അള്ളാഹു മന്ദസ്സലാം. ഓമിങ്ക സലാം, നിന്നിൽ നിന്നാണ് സലാമുണ്ടാകുന്നത്, നിന്നിൽ നിന്നാണ് രക്ഷയുണ്ടാകുന്നത്. എല്ലാവിധ സലാമത്തും, ദുനിയാവിലെ ഷെറുകളിൽ നിന്നുള്ള സലാമത്ത്, പരലോകത്തെ ഷെറുകളിൽ നിന്നുള്ള സലാമത്ത്, അതെല്ലാം നിന്നിൽ നിന്നാണ്. നീ അല്ലാതെ ഒരാളിൽ നിന്നും അതെനിക്ക് ലഭിക്കാനില്ല റബ്ബേ എന്നാണ് നമസ്കാരം കഴിഞ്ഞ ശേഷം റസൂലുള്ള പറഞ്ഞത്. നാം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അള്ളാഹു മന്ദസ്സലാം, അള്ളാഹു നീയാണ് സലാം, നിന്നിൽ നിന്നാണ് എനിക്ക് സലാം ലഭിക്കേണ്ടത്. ഒമിങ്ക സലാം, എല്ലാവിധ സുരക്ഷയും സമാധാനവും ലഭിക്കേണ്ടത് നിന്നിൽ നിന്നാണ്, റഹ്മാനെ നൽകണേ എന്നാണ്. തബാറക്ത്, തബാറക്ത്, നീ അനുഗ്രഹപൂർണനായിരിക്കുന്നു, എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും സമ്പന്നമായിരിക്കുന്നു നിന്നിൽ, അതിൽ വളരെ കൂടുതൽ നിന്നിലുണ്ട്. തബാറക്ത ദൽ ജലാലി വൽ ഇക്രാം എന്നാണ് അല്ലയോ, എല്ലാ തരത്തിലുള്ള മഹത്വവും എല്ലാ തരത്തിലുള്ള ആദരവിനും ഉടമയായവനെ. യാ സാഹിബൽ ആളമത്തി വൽ എഹ്സാൻ എന്നൊക്കെയാണ് അതിൻ്റെ തഫ്സീർ. എല്ലാ മഹത്വത്തിനും ഉടമയായിട്ടുള്ളവനെ, നീ എല്ലാ തരത്തിലുള്ള ബർക്കത്തുകളും നിറഞ്ഞവനാണ്, ബർക്കത്തുകളുടെ ആധിക്യമുള്ളവനാണ്, അതുകൊണ്ട് ആ നിന്റെ അനുഗ്രഹം നീ എനിക്ക് നൽകുകയും ചെയ്യണേ എന്ന പൊരുൾ കൂടി, ആശയം കൂടി അതിലുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമസ്കാരശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മൂന്ന് പ്രാവശ്യം പറയണം. പിന്നീട് ഈ ദിക്ർ ചൊല്ലേണ്ടതുണ്ട്. ഇത് ദിക്ർ മാത്രമല്ല, വലിയൊരു പ്രാർത്ഥന കൂടിയാണ്. അതിനുശേഷം മറ്റ് പഠിപ്പിക്കപ്പെട്ട ദിക്റുകളും പ്രാർത്ഥനകളും നാം നിർവഹിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു എന്നറിയുമ്പോൾ, നാം ഓർക്കുക, നമസ്കാരത്തിൽ വല്ല ന്യൂനതയും വന്നുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറയുന്നത്, വന്നുപോയ തെറ്റിൽ നിന്ന് മോചനത്തിന് വേണ്ടി മാത്രമല്ല, അത് റബ്ബിനെ അനുസരിക്കലാണ്, ഒരു ഇബാദത്താണ്, ഇസ്തിഗ്ഫാർ നടത്താൻ അള്ളാഹു കൽപ്പിച്ചതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കലാണ്, അനുസരിക്കലാണ്, മാത്രമല്ല ഇത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അത് പതിവാക്കിയത് എന്നുകൂടി നാം തിരിച്ചറിയുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇബാദത്താണ്, റസൂലിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അതോടൊപ്പം വന്നുപോയ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുമാണ്. ആ തിരിച്ചറിവോടുകൂടി തന്നെ ഈ ഇസ്തിഗ്ഫാറും അതോടൊപ്പം മറ്റ് ദിക്റുകളും നാം പതിവാക്കണം, അർത്ഥമറിഞ്ഞ്, ആശയം അറിഞ്ഞ്, ആത്മാർത്ഥമായി നിർവഹിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
14: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നത്തെ തിരുമൊഴികളാണ് നമ്മൾ ഇതുവരെയും ശ്രവിച്ചത്.
15: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
16: من يرى ما في الضمير ويسمع انت المعد.
17: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ കബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത കബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്കു മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്ജലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
18: പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കാൻ പോകുന്നത് ഹൃദയവസന്തം. സൂറത്ത് ശുഅറയുടെ 213 മുതൽ 220 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണവുമായി അബ്ദുൽ വഹാബ് സുലാഹി.
19: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

واخفض جناحك لمن اتبعك من المؤمنين فإن عسوك فقل إني بريء مما تعملون وتوكل على العزيز الرحيم الذي يراك حين تقوم وتقلبك في الساجدين إنه هو السميع العليم. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 26-ാമത്തെ അധ്യായമായ സൂറത്തു ശുഅറ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പിശാചിൽ നിന്ന് ലഭിച്ചതല്ല എന്നും അങ്ങനെ പറയുന്ന ആളുകളുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് പിശാചിനതിന് സാധ്യമല്ല എന്നും പിശാചിനത് യോജിച്ചതല്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ആ വാദത്തെ ഗണ്ണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ചില കാര്യങ്ങളാണ്. തൻ്റെ കുടുംബത്തെ താക്കീത് നൽകുവാനും അതുപോലെ അല്ലാഹുവിന് പുറമെ മറ്റൊന്നിനെയും വിളിച്ചു തേടാൻ പാടില്ല എന്നും തുടങ്ങിയ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. നമുക്കാദ്യം ഓരോ ആയത്തിനെയും അതിൻ്റെ അർത്ഥമൊന്ന് നോക്കാം. ആകയാൽ നീ വിളിക്കരുത്, നീ പ്രാർത്ഥിക്കരുത്, നീ പ്രാർത്ഥിക്കരുത് അല്ലാഹുവിൻ്റെ കൂടെ ഇലാഹൻ ആഹർ മറ്റൊരു ഇലാഹിനെയും, അല്ലാഹുവിൻ്റെ കൂടെ വേറെ ഒരു ഇലാഹിനെയും നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഫതകൂന അപ്പോൾ നീ ആയിത്തീരും, ഫ അപ്പോൾ തകൂന നീ ആയിത്തീരും മിനൽ മുഅദ്ദബീൻ ശിക്ഷിക്കപ്പെടുന്നവരിൽ, അപ്പോൾ നീ ശിക്ഷിക്കപ്പെടുന്നവരിൽ ആയിത്തീരും. ഫലാ തദുഉ മഅല്ലാഹി ഇലാഹൻ ആഖർ അല്ലാഹുവിൻ്റെ കൂടെ മറ്റൊരു ഇലാഹിനെയും നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഫതകൂന മിനൽ മുഅദ്ദബീൻ അപ്പോൾ നീ ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിത്തീരും. തുടർന്ന് അല്ലാഹു പറയുന്നു വഅൻദിർ അശീറതകല്ല ഖുറബീൻ വഅൻദിർ നീ താക്കീത് നൽകണം, മുന്നറിയിപ്പ് നൽകണം. അശീറതക നിന്റെ കുടുംബത്തിന് നിന്റെ ബന്ധുക്കൾക്ക് അല്ല ഖുറബീൻ അടുത്തവരായ വഅൻദിർ അശീറതകല്ല ഖുറബീൻ നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകണം, നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് ഒരു വരാനിരിക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ച് നീ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യണം. വഖ്ഫിൽ ജനാഹക വഖ്ഫിൽ നീ താഴ്ത്തിക്കൊടുക്കണം, ജനാഹക നിന്റെ പാർശ്വത്തെ നിന്റെ ഭാഗത്തെ നിന്റെ ചിറകിനെ നീ താഴ്ത്തിക്കൊടുക്കണം. ലിമനിത്തബഅക നിന്നെ പിൻപറ്റിയവർക്ക് ലിമൻ ഒരുത്തന് ഇത്തബഅക നിന്നെ പിൻപറ്റിയ അപ്പം നിന്നെ പിൻപറ്റിയവർക്ക് മിനൽ മുഅ്മിനീൻ വിശ്വാസികളിൽ നിന്ന് സത്യവിശ്വാസികളിൽ നിന്നും നിന്നെ പിൻപറ്റിയവർക്ക് നീ നിന്റെ ഭാഗത്തെ പാർശ്വത്തെ ചിറകിനെ നീ താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യണം. ഫഇൻ അസൗകാം ഇനി അവർ നിന്നോട് അനുസരണക്കേട് കാട്ടിയാൽ, ഫഇൻ അസൗക ഇനി അവർ നിന്നോട് അനുസരണക്കേട് കാണിച്ചാൽ, ഫക്കുൽ അപ്പോൾ നീ പറയുക, ഫക്കുൽ അപ്പോൾ നീ പറയുക, ഇന്നീ ബരീഉം മിമ്മാ തഅമലൂൻ ഇന്നീ ബരീഉൻ ഞാൻ നിരുത്തരവാദിയാണ്, എനിക്കൽ ബാധ്യതയില്ല, ഇന്നീ തീർച്ചയായും ഞാൻ ബരീഉൻ ഒഴിവാഴവനാണ്, മിമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നർത്ഥം. ഫഇൻ അസൗക അവർ നിന്നോട് അനുസരണക്കേട് കാണിച്ചാൽ, ഫക്കുൽ അപ്പോൾ നീ പറഞ്ഞു കൊള്ളുക, ഇന്നീ ബരീഉം മിമ്മാ തഅമലൂൻ നിങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ ഒഴിവായവനാണ് നിരുത്തരവാദിയാണ് എന്നർത്ഥം. വതവക്കൽ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക,
അലൽ അസീസിർ റഹീം, പ്രതാപശാലിയായിട്ടുള്ളവൻ്റെയും കരുണാനിധിയായവൻ്റെയും മേൽ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. പ്രതാപശാലിയും കരുണാനിധിയുമായിട്ടുള്ളവൻ്റെ മേൽ നിന്റെ എല്ലാ കാര്യങ്ങളെയും നീ ഏൽപ്പിക്കുകയും ചെയ്യുക. അല്ലദി, അതായത് യറാക്ക, അവൻ നിന്നെ കാണുന്നു. ഹീനത്തക്കൂം, നീ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, നീ എഴുന്നേൽക്കുന്ന സമയത്ത്, നീ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ നിന്നെ കാണുന്നു. വതഖല്ലുബക ഫിസ്സാജിദീൻ, നീ ചലിക്കുന്നതും അല്ലെ നിന്റെ നീക്കവും, ഫിസ്സാജിദീൻ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അഥവാ സാഷ്ടാംഗം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ചലിച്ചുകൊണ്ടിരിക്കുന്നതും അവൻ കാണുന്നു. ഇന്നഹു, തീർച്ചയായും അവൻ, ഹുവസ്സമീഉൽ അലീം, അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും, അൽ അലീം, എല്ലാം അറിയുന്നവനും. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. അതാണ് നമുക്കതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പോയാൽ, ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുകയാണ്, അല്ലാഹുവിന് പുറമെ, അല്ലാഹുവിൻ്റെ കൂടെ മറ്റൊരു ഇലാഹിനെയും നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അങ്ങനെ എങ്ങാനും നീ ചെയ്താൽ നീ ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നീട് പ്രവാചകനോട് പറയുന്നത് നീ നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് താക്കീത് നൽകണം എന്നതാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആയത്തിൻ്റെ അവതരണത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഓരോ കുടുംബങ്ങളെയും വിളിച്ച് അവർക്ക് വരാനിരിക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത് നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന് സമാനമായ വേറെയും ആയത്തുകളും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഓരോ കുടുംബങ്ങളെയും പേരെടുത്ത് വിളിച്ച് താക്കീത് ചെയ്തതായിട്ടും, അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ താഴ്വാരയിലേക്ക് ഓരോരുത്തരെയും വിളിച്ച് അവിടെ വെച്ച് അവരോട് പറഞ്ഞതായിട്ടുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ആയത്ത് അവതീർണമായതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിൽ കയറിയിട്ട് ഓരോരുത്തരെയും വിളിച്ചു. പ്രവാചകൻ തൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും വിളിച്ചു. അങ്ങനെ അവരെല്ലാവരും അൽ അമീനായ മുഹമ്മദിൻ്റെ വിളിയാണ് അത് കേട്ട് എല്ലാവരും തന്നെ അവിടെ വരികയുണ്ടായി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ യാ ബനി അബ്ദുൽ മുത്തലിബ്, യാ ബനി ഫിഹർ, യാ ബനി ലുഐ, അങ്ങനെ ഓരോ കുടുംബങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ്, ഈ മലയുടെ പുറകിൽ ഒരു കുതിര സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ നിൽക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ സദ്ദഖ്തുമുനി, നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുമോ? അപ്പൊ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നഅം, അതെ, താങ്കൾ പറയുന്നു, ഞങ്ങൾ സത്യപ്പെടുത്തും. ആ സമയത്ത് പ്രവാചകൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇന്നീ നദീറുൻ ലക്കും ബൈന യദൈ അദാബുൻ ശദീദ്, അതികഠിനമായ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്നവനാണ് ഞാൻ, അഥവാ അതികഠിനമായ ഒരു ശിക്ഷ വരാനുണ്ട് എന്നുള്ള ആ ഒരു താക്കീത് നൽകുകയാണ് ഞാൻ എന്ന് പറഞ്ഞ ആ കാര്യം അങ്ങനെ പറയുകയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് തന്റെ പിതൃവ്യനായ അബൂലഹബ് പറയുന്നു, തബ്ബല്ലക്, നിനക്ക് നാശം, അലിഹാദ ജമാഅത്തന, ഇതിനാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്നൊക്കെ ചോദിക്കുന്ന സംഭവം നമുക്ക് കാണാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് തബ്ബത്ത് യദാ അബീ ലഹബിം വതബ് എന്ന് പറയുന്ന സൂറത്ത് മസദ് അവതീർണമായതൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഏതായിരുന്നാലും വഅൻദിർ അശീറതകല്ല ഖറബീൻ എന്ന ആ ആയത്ത് ഇറങ്ങിയപ്പോൾ പ്രവാചകൻ തന്റെ ഓരോ കുടുംബങ്ങളെയും വിളിച്ച് അവരെ താക്കീത് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഹദീസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെ പ്രത്യേകം പ്രത്യേകമായിക്കൊണ്ട് പറയുന്നുണ്ട്. പ്രവാചകൻ തന്റെ പുത്രി ഫാത്തിമയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, യാ ഫാത്തിമ ഇബ്നത്ത് മുഹമ്മദ്, മുഹമ്മദിന്റെ പുത്രി ഫാത്തിമ, സലൂനി മിമ്മാലി, നീ എന്റെ സമ്പത്തിൽ നിന്നും ചോദിച്ച മാഷ്ത്തും, എന്റെ സമ്പത്തിൽ നിന്നും നീ ആഗ്രഹിക്കുന്നത് എന്താണോ നീ അത് ചോദിച്ചു കൊള്ളുക. പക്ഷെ നാളെ പരലോകത്ത് നിന്നെ രക്ഷപ്പെടുത്താൻ, നിന്നെ സഹായിക്കാൻ എനിക്ക് സാധ്യമല്ല കേട്ടോ എന്ന് പറഞ്ഞ് സ്വന്തം മകളോട് വിളിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യാ സഫിയ ഇബ്നത്ത് അബ്ദുൽ മുത്തലിബ്, തന്റെ അമ്മായി സഫിയയെ വിളിച്ച് പറയുകയാണ്. അതുപോലെ യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ സന്തതികളെ എന്ന് വിളിച്ച് പറയുകയാണ്. ലാ അംലിക്കു ലക്കും മിൻ അല്ലാഹി ശൈആ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ഒന്നും ഉടമപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾക്ക് എൻ്റെത് എന്തു വേണമെങ്കിലും ചോദിക്കാം, പക്ഷേ നിങ്ങളെ ശരീരത്തെ നിങ്ങൾ
നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. യാ മഅശറ ഖുറൈശ്, ഏ ഖുറൈശ് സമൂഹമേ, അങ്കിദു അൻഫുസകും മിനന്നാർ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കണേ. യാ മഅശറ ബനീ കഅബ്, അങ്കിദു അൻഫുസകും മിനന്നാർ. യാ മഅശറ ബനീ അബ്ദി മനാഫ്, അങ്കിദു അൻഫുസകും മിനന്നാർ. യാ മഅശറ ബനീ ഹാഷിം, അങ്കിദു അൻഫുസകും മിനന്നാർ. ഇങ്ങനെ ധാരാളമായിട്ട് നമുക്കതിൽ പരിശോധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നരകത്തെ തൊട്ട് കാക്കണേ എന്ന് പ്രവാചകൻ തൻ്റെ ഓരോ കുടുംബങ്ങളെയും വിളിച്ചുകൊണ്ട് അങ്ങനെ പറയുന്ന ആ താക്കീത് നൽകുന്നത് നമുക്ക് ചരിത്രങ്ങൾ ഹദീസുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വിശദമായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് എന്നർത്ഥം. ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅൻദിറ അശീറതക്കൽ അഖ്റബീൻ എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ പ്രവാചകൻ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയുണ്ടായി. അതോടൊപ്പം തന്നെ പ്രവാചകനോട് അല്ലാഹു പറയുകയാണ്, വിശ്വാസികളിൽ നിന്നും നിന്നെ പിൻപറ്റിയ ആളുകൾക്ക് നിന്റെ ചിറകിനെ നീ താഴ്ത്തി കൊടുക്കണം എന്നുകൂടി അവിടെ പറയുന്നുണ്ട്. അഥവാ വിശ്വസിച്ചതായ ആളുകളോട് സൗമ്യമായി പെരുമാറാനും ഇടപെടാനുമൊക്കെയുള്ള ഒരു ഉപദേശമാണ് ഇവിടെ പ്രവാചകൻ അല്ലാഹു നൽകുന്നത് എന്നർത്ഥം. പ്രവാചകനോട് അല്ലാഹു പറഞ്ഞല്ലോ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാ ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക് എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്, നീ അവരോട് സൗമ്യമായി പെരുമാറുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. നീ എങ്ങാനും അവരോട് പരുഷമായി പെരുമാറുകയാണ് എങ്കിൽ അവർ നിന്നെ വിട്ടു പോകും എന്ന് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കൊടുക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ വിശ്വസിച്ചതായ ആളുകളോട് സൗമ്യമായി ഇടപെടാനും പെരുമാറാനും ഒക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ വഖ്ഫിൽ ജനാഹക ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായി നിന്നെ പിന്തുടർന്നിട്ടുള്ളവർക്ക് നിന്റെ പാർശ്വം നീ താഴ്ത്തിക്കൊടുക്കണം, അഥവാ അവരുമായി വളരെ സൗമ്യമായി പെരുമാറണം എന്നുള്ള ഉപദേശം നൽകുന്നത്. ഇനിയോ ഫൈൻ അസൗകം, നീ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവർ നിന്നോട് അനുസരണക്കേട് കാണിക്കുകയാണ് എങ്കിൽ ഫക്കുൽ, നീ പറഞ്ഞുകൊള്ളുക, ഇന്നി ബരി ഉമ്മിമ്മ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ഞാൻ ഒഴിവാണ് കേട്ടോ, എനിക്കതിലൊരു ഉത്തരവാദിത്വവും ഇല്ല കേട്ടോ എന്ന് നീ അവരോട് പറയുകയും ചെയ്യും. അഥവാ അതുകൊണ്ടുണ്ടാകുന്ന എന്ത് വരും വരായികകളും നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക, എനിക്ക്

അതൊക്കെ പറയുന്നത് നമസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്നുള്ള നിലക്ക് അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ചുരുക്കത്തിൽ നിന്റെ ഓരോ സന്ദർഭത്തിലുമുള്ള ചലനങ്ങളെയും ഓരോ കാര്യങ്ങളും കാണുന്നവനായ അറിയുന്നവനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നീ ഭരമേൽപ്പിച്ചു കൊള്ളുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്നഹു തീർച്ചയായും അവൻ ഹുവ സമീഉൽ അലീം അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഭാഗം അവിടെ അവസാനിക്കുന്നത്. അഥവാ ആ വിശ്വാസികൾ അവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതെല്ലാം കേൾക്കുന്നവനും അതെല്ലാം അറിയുന്നവനുമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ വലിയ ഒരു ഉത്തരവാദിത്തം അല്ലാഹു നൽകുകയാണ്. അഥവാ അല്ലാഹുവിൻ്റെ കൂടെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അങ്ങനെയായാൽ ആ ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീയും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് രണ്ടാമതായിട്ട് നീ നിന്റെ കുടുംബങ്ങൾക്ക് ഏറ്റവും അടുത്ത കുടുംബങ്ങൾക്ക് താക്കീത് നൽകണം, ഈ ഒരു ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ ഓരോ കുടുംബങ്ങളെയും പ്രത്യേകമായി വിളിച്ചും ഒന്നിച്ച് വിളിച്ചുമൊക്കെ അവർക്ക് താക്കീത് നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തന്നിൽ വിശ്വസിച്ചതായ ആളുകളോട് സൗമ്യമായി പെരുമാറണമെന്നും ഇനി തന്നോട് അനുസരണക്കേട് കാണിക്കുന്നവരോട് നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നവരെ ബോധ്യപ്പെടുത്താനുമൊക്കെ പറയാനുമൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. കൃത്യമായിട്ട് അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഒന്നുകൂടെ നമുക്ക് അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. ഫലാ തദഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിൻ്റെ കൂടെ മറ്റൊരു ഇലാഹിനെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഫതകൂന മിനൽ മുഅദ്ദബീൻ, അപ്പോൾ നീ ശിക്ഷിക്കപ്പെടുന്നവരിൽ പെട്ടവനായിത്തീരും. വഅൻദിർ അശീറതകല്ല ഖുറബീൻ, നീ നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് ആ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യണം. വഖ്ഫിൽ ജനാഹക ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായി നിന്നെ പിന്തുടർന്നിട്ടുള്ളവർക്ക് നിന്റെ പാർശ്വത്തെ നീ താഴ്ത്തി കൊടുക്കുകയും ചെയ്യണം. അഥവാ സൗമ്യമായിട്ട് അവരോട് പെരുമാറണം. ഫൈനാസൗക, ഇനി അവർ നിന്നോട് അനുസരണക്കേട് കാണിച്ചാൽ ഫകുൽ, നീ പറയുക ഇന്നീ ബരീഉം മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ നിരുത്തരവാദിയാണ് എന്ന്. വതവക്കൽ അലൽ അസീസുർ റഹീം, പ്രതാപശാലിയും കരുണാനിധിയുമായുള്ളവൻ്റെ മേൽ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. അതായത് നീ നിന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ. സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ചലിച്ചു കൊണ്ടിരിക്കുന്നതിനെയും കാണുന്നവൻ. നിശ്ചയമായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും. കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക, നമുക്കൊന്നുകൂടെ പാരായണം ചെയ്യാം. ഫലാ

0: واخفض جناحك لمن اتبعك من المؤمنين فإن عصوك فقل إني بريء مما تعملون وتوكل على العزيز الرحيم الذي يراك حين تقوم وتقلبك في الساجدين إنه هو السميع العليم. കൃത്യമായി ഓരോ ആയത്തുകളും അതിൻ്റെ പദാനുപദാർത്ഥങ്ങളും ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥങ്ങളും ആശയങ്ങളും എല്ലാം പഠിക്കുക, ഓരോന്നിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്ത് ശുഅറാഇൻ്റെ 213 മുതൽ 220 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. അവതരിപ്പിച്ചത് അബ്ദുൽ വഹാബ് സുലാഹി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു തആല തൂർ പർവ്വതത്തിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. ആ നേരത്ത് തൻ്റെ സഹോദരൻ ഹാറൂൻ നബിയെ തൻ്റെ അനുയായികളെ ഏൽപ്പിച്ച് നേരത്തെ എത്തിയ മൂസ നബിയോട് അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്, വമാ അഅജലകഅൻ കൗമികയാ മൂസ. ഖാലഹും ഉലാഇ അലാ അസരി വഅജിൽതു ഇലൈക റബ്ബി ലിതർലാ. മൂസ, താങ്കൾ എന്തേ ധൃതിപ്പെട്ടു പോന്നത്? താങ്കളുടെ സമൂഹം എവിടെയെന്ന്? അവർ ഹാറൂനിൻ്റെ കൂടെ പിന്നാലെ വരുന്നുണ്ട്. വഅജിൽതു ഇലൈക റബ്ബേ, ഞാൻ നിന്നിലേക്ക് ധൃതിപ്പെട്ടിരിക്കുകയാണ്. ലിതർലാ, നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി എന്നാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ വേണ്ടി നന്മയിൽ ധൃതിപ്പെടുക, കാത്തിരിക്കാതിരിക്കുക എന്നർത്ഥം. അവിടെ പിന്നെ പിന്നെയാകാം, കുറച്ചു കയ്യട്ടെ, സമയമുണ്ടല്ലോ, പിന്നീടാകാം എന്ന നിലപാടില്ലാതിരിക്കുക, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് ധൃതിപ്പെട്ടു വരിക എന്നർത്ഥം. എന്താണ് അള്ലാഹുവിൻ്റെ തൃപ്തി? വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തി അൽ അൻഹാറു, താഴ്ഭാഗത്ത് കൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളാണത്. ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികളാണ്. വമസാകിന തയ്യിബത്തൻ ഫീ ജന്നാത്തി അദിൻ, ജന്നാത്തു അദിനിൽ അവർക്ക് വിശിഷ്ടമായ താമസ സ്ഥലമുണ്ട്. വരിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലുത്. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാകുന്നു ഏറ്റവും വലിയ വിജയം. എന്താണ് രിദ്വാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇബ്നു കസീർ റഹ്മഹുമുള്ള പറഞ്ഞു, അവരുടെ മേൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഇറങ്ങലാണ്. അതിനുശേഷം അള്ളാഹു ഒരിക്കലും അവരോട് ദേഷ്യപ്പെടാതിരിക്കുക എന്നതാണ്. അങ്ങനത്തെ ആളുകൾ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കും. മഹാനായ അബു സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖൂലു ലി അഹ്ലിൽ ജന്നതി യാ അഹ്ലിൽ ജന്ന, അല്ലാഹു സ്വർഗാവകാശികളെ, ഓ സ്വർഗാവകാശികളെയെന്ന് വിളിക്കും. യഖൂലൂൻ ലബ്ബൈക റബ്ബനാ വസഅദൈക, അപ്പോൾ അവർ പറയും, റബ്ബേ, നിന്റെ വിളിക്ക് ഞങ്ങളിതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന്. ഫയഖൂലു, അള്ളാഹു അവരോട് ചോദിക്കും, അൽ റളീത്തും, നിങ്ങൾ തൃപ്തിയായിട്ടുണ്ടോ എന്ന്. ഫയഖൂലൂന, അവർ പറയും, വമാലന ലാ നറുല്ലാ, ഞങ്ങളെങ്ങനെ തൃപ്തിയാകാതിരിക്കും? വഖദ് അഅതൈതന മാലം തുഅതി അഹദൻ മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും നീ നൽകാത്തത് നീ ഞങ്ങൾക്കു തന്നിട്ടുണ്ടല്ലോ എന്ന്. ഫയഖൂലു, അപ്പോൾ അള്ളാഹുവരോട് പറയുമെന്നാണ്, അനഅഉതീകും അഫ്ലല മിൻ ദാലിക്, അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായത് ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന്. ഖാലു, അപ്പോൾ അവർ ചോദിക്കും, യാ റബ്ബി വ അയ്യു ഷൈഇൻ അഫ്ലലു മിൻ ദാലിക്, ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ ഇനി എന്താണ് ലഭിക്കാനുള്ളത് എന്ന്. ഫയഖൂലു ഉഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദാ, എൻ്റെ തൃപ്തി ഞാൻ നിങ്ങളുടെ മേൽ ചൊരിയും, ഒരിക്കലും ഞാൻ ഇനി നിങ്ങളോട് കോപിക്കുകയില്ല എന്ന്. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്, റിദ്വാനാണ് ലഭിക്കുന്നത്. അവരോട് അള്ളാഹു പറയും, അവരുടെ മരണത്തിൻ്റെ നേരത്ത്, യാ അയ്യതു അന്നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എൻ്റെ സംതൃപ്തി നേടിക്കൊണ്ട് എൻ്റെ സ്വർഗത്തിൽ എൻ്റെ അടിമകളുടെ കൂടെ പ്രവേശിച്ചോളൂ എന്ന് പറയും. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ അതിനെ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ വഅജിൽതു ഇലൈക റബ്ബി ലിതർലാ, നന്മയിൽ ഒരു ധൃതിപ്പെടലുണ്ടാവണം, നന്മകൾക്ക് സാവകാശമുണ്ടാവരുത്, പരമാവധി നന്മകൾ ചെയ്യാം, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
3: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ വഴികാട്ടി, കടലുമായി ബന്ധപ്പെട്ട പഠന മേഖലകൾ, ഒരു ആമുഖം. വഴികാട്ടിയിൽ ടി കെ ഫവാസ് ഒപ്പം ഡോക്ടർ മുബീൻ എന്നിവർ ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വഴികാട്ടിയുടെ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കൊൽക്കത്തയുടെ അവിടുത്തെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ഫവാസ് ടി കെ ആണ്. അദ്ദേഹം നേരത്തെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി അവിടുത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. നമ്മൾ കടലുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ, പഠന മേഖലകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡ് ഇൻഷാല്ലാ ചർച്ച ചെയ്യുന്നത്. ഫവാസ്കെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. പൊതുവിൽ കടലുമായി ബന്ധപ്പെട്ട് മാരിടൈം സ്റ്റഡീസ് ഒരു വിശാലമായ ഏരിയ, അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അതിൻ്റെ ഒരു ജനറലായിട്ടൊരു ഇൻട്രൊഡക്ഷൻ അത് നമുക്ക് ആരംഭിക്കാം.
2: കടലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉപരിപഠനത്തിനും അതുപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. അതിനെ നമുക്ക് പൊതുവെ കടലിൽ ജോലി ചെയ്യുന്ന ചില ജോലികളുണ്ട്, കടലിൽ തന്നെ ജോലി ചെയ്യേണ്ടുന്ന രീതികൾ. നമുക്ക് ഇപ്പം മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള കപ്പലിലെ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള, എഞ്ചിൻ റൂമിൽ ജോലി ചെയ്യുന്ന കപ്പലിലുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർ ചീഫ് എഞ്ചിനീയർ വരെ അവർക്ക് എത്താം. അതുപോലെ തന്നെ നോട്ടിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഡെക്ക് സൈഡിൽ, അതായത് കപ്പലിനെ മുന്നോട്ട് നയിക്കുന്ന, നാവിഗേഷൻ ചെയ്യുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നു.
1: കപ്പലിൽ നിന്നുകൊണ്ടുള്ളതോ
2: കപ്പലിൽ നിന്നുകൊണ്ടുള്ള കപ്പലിന്റെ ക്യാപ്റ്റൻ വരെ ആകാവുന്ന ജോലികൾ, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമ്മളുടെ കപ്പലിനകത്ത്, കപ്പൽ പോകുമ്പോൾ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ടുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട രണ്ട്. ഡെക്ക് സൈഡ് എന്ന് പറയുമ്പോൾ നാവിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, എഞ്ചിൻ സൈഡ് എന്ന് പറയുമ്പോൾ കപ്പലിൻ്റെ എഞ്ചിൻ റൂമും അതുപോലെ തന്നെ കപ്പലിലുള്ള മറ്റുപകരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം പമ്പുകൾ, കംപ്രസറുകൾ, ബോയിലറുകൾ, അതിൻ്റെ ഒക്കെ തന്നെ മെയിൻ്റനൻസും അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള എഞ്ചിനീയർമാരായിട്ടുള്ള ആളുകൾ. ഈ രണ്ട് പ്രധാനപ്പെട്ട ജോലികളാണ് കടലിൽ, കപ്പലിലുള്ള ജോലികൾ. എന്നാൽ മറ്റു ഒരു ഏരിയ നമ്മുടെ ഓഫ് ഷോറിൽ റിഗ്സ് അങ്ങനെയൊക്കെയുള്ള ഏരിയകളിലുള്ള ജോലികൾ എന്തുണ്ട്? അതും ഏകദേശം നമുക്ക് കരയിലല്ല,
1: അവരും കടലിൽ
2: തന്നെയാണ്,
1: കപ്പലിൽ,
2: പക്ഷേ കപ്പലിലല്ല, ഒരു ഒരു ഓഫ് ഷോർ പ്ലാറ്റ്ഫോമിലുള്ള അങ്ങനെയുള്ള ജോലികളും എന്തുണ്ട്. പിന്നെ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള, ഓഫ് ഷോർ സ്ട്രക്ചേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അങ്ങനെ
1: അതുപോലെ തന്നെ ഓഫ് ഷോർ സ്ട്രക്ചർ
2: എല്ലാം അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ വരുന്ന, അതും ഒരു മറ്റൊരു മേഖലയാണ്. പിന്നെ കടലുമായി ബന്ധപ്പെട്ടുള്ള എന്നുള്ള ജോലി എന്ന് പറയുമ്പോൾ കടലുമായി ബന്ധപ്പെട്ട് കരയിലുള്ള ചില ജോലികൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഷിപ്പ് യാർഡുകൾ, കൊച്ചിയിൽ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്. അപ്പം കൊച്ചിൻ ഷിപ്പ് യാർഡ് കരയിലാണ്, പക്ഷേ കടലിനോട് ചേർന്നിട്ട് കരയിലുണ്ടാവുന്ന ജോലികളാണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡിലൊക്കെ ഇപ്പം നമുക്ക് അവിടെ ഷിപ്പിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടായിരിക്കും, ഷിപ്പ് റിപ്പയറുകൾ വരും, പീരിയഡിക്കലി പല കപ്പലുകളും ഓരോരോ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ അവിടെ ഷിപ്പ് ബിൽഡിംഗ് ഉണ്ടായിരിക്കും, കപ്പലിൻ്റെ നിർമ്മാണം. അപ്പോൾ അതെല്ലാം മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഫഷണലുകളെ, അത് യോഗ്യതയുള്ള ആളുകളെ എന്ത് ചെയ്യണം, അത് അത്തരത്തിലുള്ള തൊഴിലുകൾ വേണം. അത് പൊതുവെ നേവൽ ആർക്കിടെക്ചർ സംബന്ധമായിട്ടുള്ള കോഴ്സുകളൊക്കെ ആണ് ആ ഒരു ഫീൽഡ്. കപ്പൽ നിർമ്മാണവുമായിട്ടും കപ്പൽ മെയിൻ്റനൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള ജോലികളൊക്കെ വരുന്നത്. അതിൽ തന്നെ പിന്നെ അതിൻ്റെ ഡിസൈൻ വരുന്ന, അതും ഈ നേവൽ ആർക്കിടെക്ടുകൾക്കൊക്കെ തന്നെ ചെയ്യാവുന്നതാണ് കപ്പലിൻ്റെ ഡിസൈൻ, നിർമ്മാണത്തിൻ്റെ ഡിസൈൻ. അത് കുറച്ചുകൂടി ഒരു ഓഫീസ് ടൈപ്പ് ഓഫ് ജോബായിരിക്കും. അത് കപ്പലിൻ്റെ അതിൻ്റെ പിന്നെ സ്ട്രക്ചർ അനാലിസിസ് ഒക്കെ നോക്കി, അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കി, അതിൻ്റെ സ്റ്റെബിലിറ്റിയും നമ്മളുടെ വെള്ളത്തിൽ പൊങ്ങിക്കെടുക്കുന്ന, മറിയാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി